0: ഒരു തോന്നൽ. അള്ളാഹുവിങ്കലേക്ക്, അള്ളാഹുവിൽ കൂടി പരലോക വിജയത്തിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന ആ ശാന്തി മന്ത്രം നമ്മെ എപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു താല എപ്പോഴും അള്ളാഹുവിൻ്റെ സാമീപ്യത്തെപ്പറ്റി, അള്ളാഹു മനുഷ്യൻ്റെ കൂടെയുണ്ട് എന്ന ആ ഒരു സന്ദേശം കൊണ്ട് വിശ്വാസികൾക്ക് സമാധാനം നൽകിയത് കാണാം. ഇൻ തസ്തഫ്തഹു ഫഖദ് ജാഅകുമുൽ ഫത്ഹ് വഇൻ തൻതഹു ഫഹുവ ഖൈറുൽ ലക്കും വഇൻ തഊദു നഊദ് വലൻ തുഗ്നിയ അൻകും ഫിഅത്തുകും ഷൈഅൻ വലൗ കസറത്. അല്ലാഹു തആല ബദർ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വചനം പറയുന്നത്. നിങ്ങൾ സത്യത്തെ വിജയിപ്പിക്കണമേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ആ വിജയം വന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ തിന്മയിൽ നിന്ന് ജീവിതത്തെ അവസാനിപ്പിച്ച് നന്മയിലേക്ക് വരികയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത്. അതല്ല തിന്മയിലേക്ക് തന്നെ തിരിച്ചുപോകാനാണ് ഭാവമെങ്കിൽ നാമും നിങ്ങളുടെ നേരെ ശിക്ഷയും കൊണ്ട് തിരിച്ചുവരും. നിങ്ങളുടെ സമ്പത്തോ ശക്തിയോ ഒന്നും അള്ളാഹുവിൻ്റെ മുമ്പിൽ വിലപ്പോകുകയില്ല എന്ന ഭീഷണി മക്കാ മുശ്രിക്കുകളോടുള്ള അള്ളാഹുവിൻ്റെ ഈ താക്കീത് പറഞ്ഞതിൻ്റെ ശേഷം അള്ളാഹു പറയുന്നു, തീർച്ചയായും അള്ളാഹു വിശ്വാസികളോടൊപ്പമുണ്ട് എന്ന്. ഈ ഒപ്പമുണ്ട് എന്ന സന്ദേശം, അള്ളാഹു വിശ്വാസികളോടൊപ്പമുണ്ട് എന്ന ഒരു സന്ദേശം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അറ്റമില്ലാത്ത വല്ലാത്ത പ്രതീക്ഷയാണ് അവന് നൽകുന്നത്. സഹോദരങ്ങളെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സതീർത്ഥ്യനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവും പലായനം ചെയ്യുകയാണ് മക്കയിൽ നിന്ന്. അവരെ പിന്തുടരുന്നുണ്ട് ശത്രുക്കൾ സർവ്വസന്നാഹവും ഉപയോഗിച്ച്. അവർ മലയിടുക്കുകളും മടകളും ഓരോ കല്ലുകൾ പോലും പൊക്കി നോക്കി പ്രവാചകനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയും കണ്ടെത്താൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖുൽ അക്ബറും സൗർ ഗുഹയിലെത്തിപ്പെട്ടു. അവിടെ അഭയം തേടി ശത്രുക്കളുടെ കണ്ണുവെട്ടിച്ച് അവരവിടെ താമസിച്ചു. അവസാനം ആ സൗർ ഗുഹയുടെ മുഖത്തും ശത്രുക്കൾ തിരഞ്ഞെത്തുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഗുഹയുടെ താഴേക്കൂടി നോക്കിയപ്പോൾ ശത്രുക്കളുടെ കാലാണ് കാണുന്നത്. ഗുഹാമുഖത്ത് അവർ കുമ്പിട്ടു നോക്കാനൊരുങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ പറഞ്ഞു, യാ നബി അല്ലാഹ്, ലൗ നളറ ബഅലുഹും ഇലാ ബഅലു മൗളി ഖദമൈഹി ലറാന. അവരിൽ ആരെങ്കിലും തൻ്റെ കാലടിയിലേക്ക് നോക്കുകയാണെങ്കിൽ പോലും നമ്മളെ കാണുമല്ലോ റസൂലേ, എന്തു ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തെ പ്രകമ്പനം കൊള്ളിച്ച ഒരു മറുപടിയാണ്. ഏത് കാലത്തും വിശ്വാസികൾക്കും മനുഷ്യ സമൂഹത്തിനും മനസമാധാനം നൽകുന്ന മറുപടിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ആ ഗുഹയിൽ വെച്ച് പറഞ്ഞത്. അതെന്തായിരുന്നുവെന്നോ, യാ അബൂബക്കർ മാ ലന്നുക ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമ. അബൂബക്കർ, നമ്മളെ രണ്ടാളെപ്പറ്റി താങ്കൾ എന്ത് വിചാരിച്ചു? മൂന്നാമതായി നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ടല്ലോ എന്നാണ്. ഇതാണ് പ്രതീക്ഷ, ഇവിടെയാണ് അഭയം. ഈ മൂന്നാമത്തവനെപ്പറ്റിയാണ്, അവൻ്റെ അഭയത്തിലാണ് സത്യവിശ്വാസികളെ നാം സമാധാനം അടയേണ്ടത്. ഇതൊരു വലിയ തെളിവാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. സമാധാനത്തിൻ്റെ വഴി അകലെയല്ല, അതോരോ വിശ്വാസിയുടെയും അടുത്തുണ്ട്. നമ്മൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, അള്ളാഹുവിൽ ദൃഢതയർപ്പിക്കുക, അവൻ്റെ സഹായം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും, ആ നൈരന്തര്യമായ സഹായം നമ്മെ തേടിയെത്തും എന്ന പ്രതീക്ഷയർപ്പിക്കുക, അതാണ് ഈ സന്ദേശം നമ്മൾ പഠിപ്പിക്കുന്നത്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാ. നിങ്ങൾ ആ പ്രവാചകനെ സഹായിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കാൻ അല്ലാഹു ഉണ്ട്. അല്ലാഹു അദ്ദേഹത്തെ സഹായിച്ചിരിക്കുന്നു. ഇത് അഖർജഹുല്ലദീന കഫറു സാനിയസ്നൈനി ഹിദുഹുമാ ഫിൽ ഗാർ. സത്യനിഷേധികൾ അദ്ദേഹത്തെ നാട്ടിൽ നിന്ന് പുറത്താക്കി, ആ രണ്ടുപേരെയും കൂടി പുറത്താക്കി. അവ രണ്ടുപേരും ആ ഗുഹയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സന്ദർഭം ഇത് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹു മഅനാ. അദ്ദേഹം ആ പ്രവാചകൻ തൻ്റെ കൂട്ടുകാരനോട് ദുഃഖിക്കരുത്, നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞ സന്ദർഭത്തെപ്പറ്റി ഖുർആൻ വിവരിക്കുകയും പ്രവാചകൻ്റെ അബൂബക്കർ സിദ്ദീഖിനോടുള്ള ആ വചനത്തെ അള്ളാഹു തആല ഭൂലോകത്തെന്നും അഭയം തേടുന്നവർക്കുള്ള ശാശ്വത മന്ത്രമായി പഠിപ്പിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, ഈ മഅയ്യത്ത് അള്ളാഹുവിന്റെ സാമീപ്യം. അതാണ് നമുക്ക് വേണ്ടത്. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൻ ലം തറൂഹ. അള്ളാഹു തആല മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, പ്രവാചകന് അള്ളാഹു തആല മനസ്സമാധാനം മുകളിൽ നിന്ന് ഇറക്കിക്കൊടുത്തു. വഅയ്യദഹു ബിജുനൂദിൻ ലം തറൂഹ, നിങ്ങളാരും കാണാത്ത സൈന്യങ്ങളെക്കൊണ്ട് പ്രവാചകനെ അള്ളാഹു തആല ഫലപ്പെടുത്തി. വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ല, നിഷേധികളുടെ വചനം എപ്പോഴും താഴെയാക്കി മാറ്റി. വകലിമത്തുല്ലാഹി അൽ ഉലിയ, അള്ളാഹുവിന്റെ വചനം അതെപ്പോഴും ഉന്നത സ്ഥാനങ്ങളിൽ അള്ളാഹു തആല കൊണ്ടുവന്നെത്തിച്ചു. വല്ലാഹു അസീസുൻ ഹക്കീം, അള്ളാഹു പ്രതാപിയും സൂക്ഷ്മജ്ഞാനിയുമാണ്. സഹോദരങ്ങളെ, ബുദ്ധിയുള്ള ആർക്കും ചിന്തിക്കാനിതിൽ വകയുണ്ട്. നിങ്ങൾ നിരീക്ഷിച്ചു നോക്കൂ, സൂക്ഷ്മമായി പരിശോധിച്ചു നോക്കൂ, ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. ഇതൊരു വല്ലാത്ത മാതൃകയാണ് നമുക്കുള്ളത്. എല്ലാ കേന്ദ്രങ്ങളും പിടിവിടുമ്പോൾ, എല്ലാ അഭയസങ്കേതങ്ങളും നമുക്കന്യമാകുമ്പോൾ, നമ്മളെ രക്ഷിക്കാൻ അള്ളാഹു ഉണ്ട്. ആ അള്ളാഹു ഒരിക്കലും സത്യസന്ധരായ വിശ്വാസികളെ കൈയൊഴിക്കുകയില്ല. അവൻ്റെ സഹായം അവർക്കല്ലാഹു തടയുകയില്ല. അവൻ്റെ ഔദാര്യം അള്ളാഹു താല പിടിച്ചു വെക്കുകയില്ല. വിശേഷിച്ചും ദുരന്ത സന്ദർഭങ്ങളിൽ എന്ന് എപ്പോഴും നാം തിരിച്ചറിയണം. ആ ഒരു തിരിച്ചറിവും അതനുസരിച്ചുള്ള വിശ്വാസവും വർദ്ധിക്കുന്തോറും അള്ളാഹുവിൻ്റെ സാമീപ്യം എപ്പോഴും നമ്മളെ തേടിയെത്തും. ഇരു യഖൂലു ലിസാഹിബിഹി ലാ തഹസൻ ഇന്നല്ലാഹ മഅന, തൻ്റെ കൂട്ടുകാരനോട് പ്രവാചകൻ പറഞ്ഞ സന്ദർഭം അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് എന്ന ആ ഒരു വചനം ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് സഹകരിച്ചാൽ, അള്ളാഹുവിൻ്റെ റസൂലിനോട് സഹവസിച്ചാൽ, അവൻ്റെ മനസ്സുകൊണ്ടും പ്രവർത്തനം കൊണ്ടും സഹവസിച്ചാൽ, അവൻ്റെ ശരീരം കൊണ്ട് റസൂലിനോട് സഹവസിക്കുന്ന ആ ഭാഗ്യം അവന് കിട്ടിയില്ലെങ്കിലും, റസൂല് ജീവിച്ചിരിക്കാത്ത കാലഘട്ടത്തിലാണെങ്കിലും, റസൂലിൻ്റെ കൽപ്പനകൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ ചര്യകൾ, ആ ചര്യകളുമായി നമ്മൾ റസൂലിൻ്റെ ഒപ്പം കൂടിയാൽ, ഫഇന്നല്ലാഹു മഅഹു, അല്ലാഹു നമ്മുടെ ഒപ്പമുണ്ടായിരിക്കുമെന്ന ഒരു സന്ദേശം ഈ ഖുർആൻ വചനം നമുക്ക് നൽകുന്നുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം നമ്മളോടൊപ്പമുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ കൈത്താങ് നമുക്കെന്നും ഫലമായിട്ടുണ്ടെങ്കിൽ, ഏത് പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്ക് ചെറിയതാണ്. ഏതൊരു ഭയപ്പാടുകളും നിർഭയമായി നമുക്ക് മാറിക്കിട്ടും. എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹു തആല ലളിതമാക്കിത്തരും. ബുദ്ധിമുട്ടുകൾ അള്ളാഹു തആല ഇല്ലാതെയാക്കിത്തരും. അകലങ്ങളിലുള്ള നന്മകൾ അള്ളാഹു നമ്മിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരും. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പ്രയാസങ്ങളും ദുഃഖങ്ങളും അള്ളാഹു തആല നമുക്ക് മാറ്റിത്തരും. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മളെ സൃഷ്ടിച്ച റബ്ബിൽ നാം വിശ്വാസമർപ്പിക്കുക, അവനിൽ നാം മുറുകെ പിടിക്കുക. അവൻ്റെ മഅയ്യത്തെന്ന അവൻ്റെ സാമീപ്യം, അവൻ എന്നോട് കൂടെ ഉണ്ടായിരിക്കണം. അവൻ്റെ സഹായം, അവൻ്റെ കാരുണ്യം, ഔദാര്യം എന്നോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന ആ ഒരു വിശ്വാസത്തിലും പ്രതീക്ഷയിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നാം എപ്പോഴും ജീവിക്കുക. തീർച്ചയായും അള്ളാഹു നമ്മളെ തുണക്കാതിരിക്കുകയില്ല. അത് മനസ്സിൽ മാത്രം ഉണ്ടായാൽ പോരാ. ആ ഒരു മഅയ്യത്ത്, അള്ളാഹു എന്നോടൊപ്പമുണ്ട് എന്ന ചിന്ത, അത് മനസ്സിൽ മാത്രം വെച്ചുകൊണ്ട് വന്നാൽ പോരാ. നേരെ മറിച്ച് അത് നമ്മുടെ പ്രവർത്തനത്തിൽ കാണണം. അള്ളാഹുവിൻ്റെ സഹായം നമുക്കെപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അള്ളാഹു എന്നെ സഹായിക്കുന്നുണ്ടെന്ന തോന്നൽ, അള്ളാഹുവിൽ മുറുകെ പിടിക്കാനുള്ള ആ ഒരു മാനസികമായ ത്വര നമ്മിൽ വർദ്ധിക്കുകയും, അള്ളാഹു നമ്മളെ രക്ഷിക്കുമെന്നുള്ള ബോധത്തിൽ നമ്മളെപ്പോഴും ഒരു ശക്തിയുള്ള ഈമാനോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, മറക്കാതിരിക്കുക, അള്ളാഹുവിനെ കൈവിടാതിരിക്കുക. ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ വഴികളിൽ കൂടിയാണ് നാം ഈ ജീവിതം തള്ളി നീക്കുന്നത് എന്ന് മറക്കാതിരിക്കുക. ചുറ്റുഭാഗത്തും ശത്രുക്കളായിട്ടും ഭീതിപ്പെടുത്തുന്ന മറ്റു കാര്യങ്ങളായിട്ടും അധർമ്മങ്ങളുടെ ഭീഷണികളായിട്ടും മനുഷ്യർ കഷ്ടപ്പെടുകയാണ്. ഈ കഷ്ടപ്പെടുന്ന ഇരുണ്ട വഴിത്താരകളിൽ നമുക്ക് വെളിച്ചമായിട്ടുള്ളത്, നമുക്ക് പിടിവള്ളിയായിട്ടുള്ളത്, നമ്മളെ രക്ഷിക്കാൻ നമുക്ക് നായകനായിട്ടുള്ളത് ഈ ലോകത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന റബ്ബിനോടുള്ള സഹവാസമാണ് എന്ന ആ ഒരു ബോധമുണ്ടായിരിക്കുകയും, ആ റബ്ബിനോട് മനസ്സുകൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും ഇടപാടുകൾ കൊണ്ടും അടുത്ത് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹുവിൻ്റെ കൈത്താങ്ങ് എപ്പോഴും നമുക്ക് കിട്ടും. കിട്ടുമാറാവട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
2: നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകുക. ഇതുവരെ നമ്മൾ ഓരോ നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിലുടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈയൊരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.
3: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം. അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിലഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوه നീയാണ് എൻ്റെ നാഥൻ. നീയല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക്കൽ ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവനല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ഉറക്കമെന്ന മരണത്തിനു ശേഷം പ്രതീക്ഷകളിലേക്കും പ്രാർത്ഥനകളിലേക്കും പുതുജീവൻ നൽകിയ നാഥ നിനക്കു തന്നെയാണ് സർവസ്തുതിയും. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.

ലൈവ് സെഷൻ നിങ്ങളോടൊപ്പം ചേരുന്നു ഹസൻ അൻസാരിയും കൂടെ ഞാൻ അബ്ദുള്ള ചെറുപ്പുളശ്ശേരിയും. ഇന്ന് 2026 ജൂലൈ 17 ഹിജ്റ വർഷം 1448 സ്വഫർ 2 കൊല്ലവർഷം 1201 കർക്കിടകം 1

0: ദൂതന്മാരും. കർക്കിടകം ഒന്നാണ് ഇന്ന്, സഫർ രണ്ടുണ്ട്. ഏറെക്കുറെ ഒരു തുല്യ ദിവസങ്ങളിലൂടെയാണ് അറബി മലയാള മാസങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ശക്തമായ അനുഗ്രഹം, മഴയായി പെയ്തിറങ്ങേണ്ട നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്ന ഒരു സമയത്താണുള്ളത്. അള്ളാഹു അർഹമായ തോതിൽ മൻഫഅത്തോടുകൂടി മഴ വർഷിപ്പിച്ചു നൽകുമാറാകട്ടെ.
1: മഴ ശക്തമാവാൻ വേണ്ടിയില്ലേ നമ്മൾ പ്രാർത്ഥിക്കപ്പതല്. പിന്നെ ഒരു പ്രസംഗത്തിനിടക്ക് കേട്ടതൊരു കാര്യമുണ്ട്. മഹാനായ പിന്നെ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു, അദ്ദേഹം മദീനയെ ബാധിച്ച ഒരു വിപത്ത് വന്നപ്പോൾ അദ്ദേഹം സ്വഹാബത്തിനോട് പറയണം, ഇനി ഇങ്ങനത്തെ ഒരു സംഭവം വരികയാണെങ്കിൽ ഞാൻ മദീന വിട്ടു പോകും. സ്വഹാബികളെ, നിങ്ങൾ ധാരാളക്കണക്കിന് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിച്ചോളൂ എന്നാണ്. അന്ന് സ്വഹാബികളാണ് തെറ്റുകൾ ചെയ്യുന്നവരല്ല. എന്നിട്ട് പോലും മഹാനവർകൾ അങ്ങനെ പ്രതികരിച്ചുവെങ്കിൽ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മഴ തടയപ്പെടുന്നു, അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലിരിക്കുമ്പോൾ പോലും 100 തവണ ചൊല്ലിയിരുന്നു എങ്കിൽ നമ്മളൊക്കെ 1000 അത് കടന്നും ചൊല്ലേണ്ടുന്ന സന്ദർഭങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്.
0: ശരി, നമുക്ക് നമ്മുടെ

0: പ്രശസ്ത ഖുർആൻകാരിയായ ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെതായ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതൂർത്തത്. 1952 അദ്ദേഹം ജനിക്കുന്നത്. സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയിലെ ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ബാല്യകാലം മുതൽ തന്നെ ഖുർആൻ പഠനത്തിന് അസാധാരണമായ ഒരു മികവ് പുലർത്തിയിരുന്നതിനാൽ ഹിഫ്ളാക്കുകയും പ്രശസ്തരായ അധ്യാപകരിൽ നിന്ന് തജ്വീദ്, ഖിറാഅത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നേടുകയും ചെയ്തു. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൻ നബവിയിലും ഇമാമായി സേവനമനുഷ്ഠിച്ചിട്ടുകൊണ്ടിയുണ്ട് അദ്ദേഹം. ഏറ്റവും നല്ല ഗൗരവവും മധുരവുമായ ഹൃദയസ്പർശിയായ ശബ്ദശൈലിയാണ് അദ്ദേഹത്തെ മറ്റു ഖാരികളിൽ നിന്ന് ലോകത്ത് വേറിട്ട് നിർത്തുന്നത്.
1: വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം സൂറ റഅദിലെ 28 മുതൽ 29 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഓതിക്കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, അല്ലദീന ആമനു, അതായത് വിശ്വസിക്കുകയും, വ തതുമഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹി, അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് തങ്ങളുടെ ഹൃദയങ്ങൾ ശാന്തമായി തീരുകയും ചെയ്യുന്നവർ. അലാ ബിദിക്രില്ലാഹി തതുമഇന്നുൽ ഖുലൂബ്, അറിയുക, അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ടത്രേ ഹൃദയങ്ങൾ ശാന്തമായി തീരുന്നത്. അല്ലദീന ആമനു, യാതൊരു കൂട്ടർ വിശ്വസിക്കുകയും, വ അമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തുവോ, തൂബാലഹും, അവർക്കാകുന്നു മംഗളം, വഹസ്നു മആബ്, നല്ല മടക്കസ്ഥാനവും അവർക്കാകുന്നു എന്നതാണ് ഇന്ന് നമ്മൾ ഓതിക്കേട്ട ഈ രണ്ടായത്തിൻ്റെ മായന. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് ഹൃദയങ്ങൾ ശാന്തമായി തീരുന്നു എന്ന് പറഞ്ഞത് വളരെ അർത്ഥവത്തായ ഒരു വാക്യമാകുന്നു. അള്ളാഹുവിനെക്കുറിച്ച് യഥാർത്ഥമായ സ്മരണയും ബോധവും ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയാശങ്കകളോ ആശയക്കുഴപ്പങ്ങളോ അസ്വാസ്ഥ്യങ്ങളോ ഒന്നും തന്നെ ബാധിക്കുവാനില്ല. അവരെപ്പോഴും ശാന്തരും വേവലാതിയില്ലാത്തവരും സംതൃപ്തരും അതോടൊപ്പം ധീരചിത്തരുമായിരിക്കും. അവരുടെ വാക്കും പ്രവൃത്തിയും വിചാരവികാരങ്ങളുമെല്ലാം നിയന്ത്രിതങ്ങളുമായിരിക്കും. അല്ലാഹുവല്ലാത്ത മറ്റേതിനെക്കുറിച്ചുള്ള സ്മരണ മൂലവും ഉണ്ടാവാത്ത ഗുണങ്ങളാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത്. മാത്രമല്ല, മിക്കപ്പോഴും അവയുടെ എതിർഗുണങ്ങളാണ് അങ്ങനെയുള്ള സ്മരണ മൂലമുണ്ടാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ സ്മരണ സാക്ഷാത്കൃതമാകുമ്പോൾ അത് മനസ്സാ വാചാ കർമ്മണ മൂന്ന് രൂപത്തിലും പ്രകടമായിത്തീരുന്നു എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തസ്ബീഹ് കൊണ്ട്, ഹംദ് കൊണ്ട്, തക്ബീർ കൊണ്ട്, ദുആ കൊണ്ട്, ഖുർആൻ പാരായണം മുതലായ കാര്യങ്ങളെക്കൊണ്ട് നമ്മൾ നമ്മുടെ നാവിനാലും അതേപോലെ തന്നെ നിസ്കാരം, നോമ്പ്, ദാനധർമ്മങ്ങൾ മുതലായ കർമ്മങ്ങൾ പ്രവർത്തനം കൊണ്ടും അള്ളാഹുവിനെ ഓർക്കുന്ന വഴികളായി പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ള ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പറഞ്ഞു തന്ന ഈ ഒരു കാര്യം മനസ്സിന് കുളിരേകുന്ന, ശാന്തിയേകുന്ന ഈ ദിക്റുള്ള എന്ന ഒരു കാര്യം, അത് നാവിനാലും പ്രവർത്തനങ്ങളാലും ചിന്തയാലും പ്രവൃത്തിപഥത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ എത്ര കണ്ട് എളുപ്പത്തിൽ നമുക്ക് സാധിക്കുന്നുവോ അത്രയും എളുപ്പത്തിൽ സമാധാന ലോകത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു മഹത്തായ ഒരു സന്ദേശമാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമുക്ക് ലഭ്യമായത്.
0: മാഷാ ഷെഡ്യൂളിൻ്റെ മധുരം ഖുർആൻ എന്ന ആദ്യത്തെ സ്ലോട്ടിലൂടെയാണ് നമ്മൾ കടന്നുപോയത്.

0: സലാം പറഞ്ഞുകൊണ്ട്
1: ധാരാളം ആളുകൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്.
0: അതെ, ഇൻഷാല്ലാ നമ്മളിലേക്ക് ഒരു അല്പസമയം, നമുക്ക് പുലരിവട്ടം നമ്മുടെ അടുത്തെത്തി നിൽക്കുകയാണ്. അതിൽ നിന്ന് ഒരു അല്പസമയം നമുക്കെടുത്ത് വേഗം നമ്മുടെ ശ്രോതാക്കളിലേക്ക് പോയി തിരിച്ചു വരാം.
1: ഉമൈറ തൃശൂർ വള്ളർക്കാട്, ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം, ഇമ്രാൻ എൻ വി കുമരനല്ലൂർ,
0: കെ വി കബീർ പാലക്കാഴി, കുട്ടി അഹമ്മദ് പേരശ്ശന്നൂർ, സെമീജ പാറൻ,
1: ഉമ്മ ഫർഹീൻ കരിപ്പൂൾ.

0: ഷംസാദ് തലശ്ശേരി, ആദം സൽമാൻ, സബീന തത്തമംഗലം, സലീമ ഒതുക്കുങ്ങൽ, ഹൈറുനീസ് അഷ്റഫ് പടിഞ്ഞാറത്തറ, ആയിഷ തോട്ടശ്ശേരിയറ, സിദ്ദിഖ് ഷമീർ കൊല്ലായിൽ,
1: ബുഷറ കെ മുറയൂർ സൗജ കുളക്കാട്, ഇംതിയാസ് തിരുവമ്പാടി, സീനത്ത് പാലക്കാട്, റസിയ ചെങ്ങാണി, സഫിയ കെ തിരൂരങ്ങാടി, സമീറ കെ എം താനൂർ, യാസീൻ ഷെരീഫ് നിറമരുതൂർ, മുഹമ്മദ് കബീർ പുള്ളിപ്പാടം
0: എന്നിവരും സലാം അറിയിച്ചു കൂടെയുണ്ട്.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: എൻ്റെ നെയിം മെൻഷൻ ചെയ്യരുത് എന്നൊരു ഒരു നമ്മുടെ ഒരു ശ്രോതാവ് അദ്ദേഹം പറയുന്നുണ്ട്, കണ്ണൂർ നല്ല മഴയാണ്, ചാല അൽഹംദുലില്ല.
1: സുഫൈറ അനസ് മേപ്പാടി, മുഹമ്മദ് റഫീഖ് ടൈലർ മേങ്ങളൂർ, സീനത്ത് സി ടി ചുള്ളിയോട്, സെറീന ഹസൻ കെ പി പെരിന്തൽമണ്ണ, ഷാജിദ വീട്ടി വല്ലപ്പുഴ, സീനത്ത് ചങ്ങനംകുളം, മുനീർ ചമനാട്, സുലേഖ തിരുവാലി എന്നിവരും നമ്മളോട് സലാം പറഞ്ഞു കൂടെയുണ്ട്.
0: ഷാജിദ വീട്ടി വല്ലപ്പുഴ, അസ്സലാമു അലൈക്കും. ഇന്ന് ഇടവമല്ല, കർക്കിടകമാണെന്ന് പറയുന്നുണ്ട്. കർക്കിടകം തന്നെയാണ് നമ്മൾ വായിച്ചതും എന്നാണ് ഓർക്കുന്നത്. കർക്കിടകം ഒന്ന് എന്നാണ് നമ്മൾ പറഞ്ഞത്.
1: അതെ, ഷാജിദ വീട്ടി വല്ലപ്പുഴ കെട്ടിടത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചോ
0: എന്താണെന്ന് അറിയില്ല.
1: ബഷീർ ഒ കെ മൂവാറ്റുപുഴ, ഫസീല മുളവൂർ, അസ്ന കടമ്പഴിപ്പുറം, സഹൽ പി ഇടപ്പലം, സൈനബ കടമ്പഴിപ്പുറം, സക്കീല ഇടപ്പാൾ, അബു ഫാത്തി പട്ള മാംഗ്ലൂർ, സബീന, സബീന സ്ഥലപ്പേര് വെക്കണം, റജീന ബി സബീർ തൃശൂർ, സൈനബ കടമ്പഴിപ്പുറം, സാബിറ തിരുപ്പൂർ തമിഴ്നാട്, ഉമ്മർകുട്ടി കോട്ടക്കൽ, ഷൈനി നവാസ് മുടിക്കൽ പെരുമ്പാവൂർ, ഹൈറുനീസ് ആലുവ, ഫാത്തിമ മുഹമ്മദ് കൈപ്പമംഗലം, ഷബീബ ചെർപ്പളശ്ശേരി, നജിമ കെ കെ സ്ഥലപ്പേര് വെക്കണം,
0: സമീറ കെ എം,
1: എല്ലാവരും സലാം പറഞ്ഞിട്ടുണ്ട്.
0: പടിഞ്ഞാറ്റ് മുറിയിൽ സമീറ കെ എം അവർ പ്രതികരിക്കുന്നത് പ്രകാരമാണ്.
1: അതെ,
0: നേരം രാവിലെ 6 മണിയാകാൻ കാത്തിരിക്കും എന്നും വളരെ സന്തോഷമാണ്. എപ്പിസോഡിയോ പരിപാടികൾ, എല്ലാ പരിപാടിയും ഒന്നിനൊന്നു മെച്ചം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഈമാനും ഇഖ്ലാസും നൽകി അനുഗ്രഹിക്കും.
1: സുഹറ കൽപ്പറ്റ, ഫാത്തിമ സാലിഹ ചുങ്കത്തറ, അബ്ദുർ റഫീഖ് ആലുവ, സഫിയ മെഹനാജ് ഇസ്മായിൽ കോട്ടയം, ഫാത്തിമ പി വി രാമനാട്ടുകര, ബഷീർ ഒ കെ മൂവാറ്റുപുഴ, ഫസീല മുളവൂർ, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുംതാസ് ബീഗം എം സി സി തിരൂർ, ഉമ്മു അമാന മക്കരപ്പറമ്പ്, സുബൈദ ഇസ്മായിൽ മടിക്കേരി,
0: സഫിയ തിരുരങ്ങാടി പറയുന്നുണ്ട് ഇവിടെ നല്ല മഴ തന്നെയാണ് അൽഹംദുലില്ലാ എന്ന് പറയുന്നുണ്ട്. മഴ 1-2 ദിവസം മഴയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് ഏറ്റവും കൂടുതൽ എന്താണ് അറിഞ്ഞ ആളുകൾ എന്നുള്ള നിലക്കാണ് അത് പറയണത്. കാരണം എന്താ വെച്ചാൽ വീട് വീടാന്തരം കയറി സെൻസസിന് വേണ്ടി നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വെയിലിൻ്റെ ചൂട് അതികഠിനമായിരുന്നു. നമുക്ക് ഒരു വേനൽക്കാലത്തെ ഫീലിംഗ് ആയിരുന്നു.
1: കഠിനത്തിലെല്ലാം ഉണ്ട് എന്ന് നമുക്ക് ചുരുക്കം. റിഹാന ബാനു തോട്ടശ്ശേരിയറ, ഷിഹാബ് കൽപ്പറ്റ വയനാട്, ഇവരും നമ്മളോട് സലാം പറഞ്ഞ് നമ്മുടെ കൂടെ ചേരുന്നു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: സബീന മൈനാഗപ്പള്ളി കൊല്ലത്തുനിന്ന് സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതേപോലെ തന്നെ ജമീല വി കെ പുനൂർ, മധുരം ഖുർആനും വിശദീകരണവും വളരെ മനസ്സിലാക്കി തന്നു അൽഹംദുലില്ലാ. റംല ഇടത്തനാട്ടുകര സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. നസീമ വളാഞ്ചേരി, സൗദ മുട്ടം, ഇവരും നമ്മുടെ കൂടെ സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. റൈഹാന ബാനു തോട്ടശ്ശേരിയറ, ഇതുവരെ ഇല്ലായിരുന്നു, ഇന്ന് രാവിലെ ഭയങ്കര മഴ എന്ന് പറയുന്നുണ്ട്. കെ വി സാജിദ ചുണ്ടമ്പറ്റയിൽ നിന്ന് സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഇന്ന് കെ വി സാജിദ ചുണ്ടമ്പറ്റ നേരത്തെയാണ്, മറ്റേത് കെ വിയുടെ നമ്മുടെ തിരുമൊഴികളോടനുബന്ധിച്ചാണ് മുപ്പത്തിയേരുടെ സലാം വരാറുള്ളത്. ഭാര്യയാണല്ലോ. ആയിഷ പി പത്തപ്പിരിയവും സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. സുബൈദ കുഞ്ഞിമംഗലം, ഖദീജ സാലിഹ് കൊപ്പം, ജാസ്മിൻ വയനാട്, മൈമുന അലി ആലുവ, ഇവരെല്ലാവരും നമ്മുടെ കൂടെയുണ്ട്. ജംഷീർ മുട്ടിൽ പറഞ്ഞത് കർക്കിടകം എന്നു തന്നെയാണ് വായിച്ചത് എന്ന് അരക്കെട്ട് ഉറപ്പിച്ചിട്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഉമ്മു കുൽസു ചെറുമംഗലത്തു നിന്ന് 5:30 സലാം പറഞ്ഞിട്ടുണ്ട്. വീണ്ടും സലാം പറയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി
0: വബറകാത്തു.
1: റുക്സാന സലാം പറഞ്ഞിട്ടുണ്ട്.
0: വഅലൈക്കും അസ്സലാം പറഞ്ഞത് ഒന്ന് ആദ്യത്തേതിനും,
1: അതെ
0: പിന്നെ
1: രണ്ടാമത്തേതിനും. സെറീന ചമൽ താമരശ്ശേരിയിൽ നിന്നും സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി
0: വബറകാത്തു. നമ്മൾ ഇനി പ്രവേശിക്കുന്നത് പീസ് ടൈമിലേക്കാണ്. മനോഹരമായ പ്രതികരണങ്ങൾ ശ്രോതാക്കളിൽ നിന്നായുള്ളത് തെരഞ്ഞെടുത്ത് വായിക്കുന്ന വളരെ മനോഹരമായൊരു സ്ലോട്ട് തന്നെയാണ് പീസ് ടൈം. ഇന്നത്തെ പീസ് ടൈമിൽ നമ്മളെ ഒരു പ്രധാനപ്പെട്ട ശ്രോതാവിൻ്റെതായ ഒരു പ്രതികരണം ഇപ്രകാരമാണ്. ദൂരെ അങ്ങ് ദൂരെയും ഏതു നാട്ടിലായിരുന്നാലും പീസ് റേഡിയോ കേൾക്കുമ്പോൾ സ്വന്തം നാട്ടിലെ പള്ളിയിലും സദസ്സിലും ഇരിക്കുന്ന ഒരു അനുഭവം ലഭിക്കുന്നു എന്ന ഒരു ഹൃദയത്തിൽ തട്ടിയ ഒരു വാക്കായി മാറിയിട്ടുണ്ട് ഈ പ്രവാസ ലോകത്തൊക്കെ ജീവിക്കുന്ന ആളുകൾ.
1: അതെ,
0: നാട് വിട്ട് അന്യനാടുകളിൽ ജോലിക്ക് വേണ്ടി മഹേഷ്യത്തിന് വേണ്ടി പോകുന്നവർ, അവർക്കെപ്പോഴും മിസ് ചെയ്യുന്ന ഒന്നാണ് നാടും
1: വീടും
0: അവിടുത്തെ പള്ളിയും ആ പള്ളിയിലെ ഖുർആൻ ക്ലാസ്സുകളും പള്ളിയോടടുത്ത് തൊട്ടടുത്ത് സൊഫായി നിൽക്കുന്ന തങ്ങളുടെ സുഹൃത്തുക്കളും, ഇതൊക്കെ എപ്പോഴും അവർക്ക് മിസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പീസ് റേഡിയോ അവരെ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയൊരു ഫീലിംഗ് നൽകി എന്ന ഒരു നല്ല ഒരു ഭാവാത്മകമായ പ്രതികരണം തന്നെയാണ് അവർ നടത്തിയത്. മാഷാഅല്ലാഹ്.
1: ഇനി നമ്മൾ നമ്മുടെ പുലരിവട്ടത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് കുറച്ചു പേർ കൂടി വായിക്കേണ്ടതുണ്ട്. റസിയ മാളിയക്കൽ അരീക്കോട്, മൈമൂന ചീക്കിലോട്, നഫീസ കാടാമ്പുഴ, അസ്മാബി പെരിന്തൽമണ്ണ, ഷുഹൈബ എം വളപട്ടണം, ഹാജറ കടമ്പഴിപ്പുറം, അമീർ ടി എടത്തനാട്ടുകര, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. മുഹമ്മദ് ഉസ്മാൻ കടമ്പഴിപ്പുറം, ഉസ്മാൻ സാഹിബ് ഇന്ന് നമ്മുടെ കൂടെ നേരത്തെ തന്നെ ഉണ്ട്, സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഖദീജ തൊടുപുഴ, ഞാനും മഞ്ചരക്ക് സലാം പറഞ്ഞു, വീണ്ടും സലാം പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മറിയം ഷാഫി പട്ടില, അസ്സലാമു അലൈക്കും, ഞാൻ ഖദീജ മോളാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മാഷാല്ലാ മോളെ അവസാനം വരെ കൂടെ ഉണ്ടാവണമെന്ന് പറയുന്നു. സൈനബ കരുവാങ്കല്ലി, അസ്സലാമു അലൈക്കും, ഹൃദയ വസന്തത്തിനൊപ്പം തന്നെ അധിക ദിവസവും കൂടാറുണ്ട് എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഷഹന റഷീദ് മേലാറ്റൂരിൽ നിന്ന് സലാം പറഞ്ഞിട്ടുണ്ട്. സെനിയ കാഞ്ഞിരമറ്റത്തുനിന്നും സലാം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം പിന്നെ നാല് ദിവസം നല്ല ചൂടായിരുന്നു, അൽഹംദുലില്ല. ഇന്നലെ അസറിന് ശേഷം നല്ല മഴയാണെന്ന് മടിക്കേരിയിൽ നിന്ന് സുബൈദ ഇസ്മായിൽ പറയുന്നുണ്ട്. അബൂബക്കർ സുലൈമാൻ, അഷ്റഫ് ബേപ്പൂർ, സാജിയ ചിറക്കൽപ്പടി, ഇവരെല്ലാവരും സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൈനബ ചിറമനങ്ങാട് തൃശ്ശൂർ, രഹന താഴക്കോട്, ഇവരെല്ലാവരും സലാം പറഞ്ഞ് കൂടെയുണ്ട്. അമിർട്ടി എടത്തനാട്ടുകര പറയുന്നു, പ്രവാസികളായ ഞങ്ങളുടെ ശരീരം മാത്രമേ ഇവിടെയുള്ളൂ, മനസ്സ് മുഴുവൻ നാട്ടിൽ തന്നെയാണ് ഇൻഷാ അള്ളാ എന്നൊരു കമൻ്റാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് എന്നറിയാം. നിങ്ങൾക്ക് പുലരിവട്ടം ഒരുങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഏതാനും സെക്കൻഡുകളാണ് നമ്മൾ സലാം പറയാനും വായിക്കാനും നമ്മൾ എടുത്തിട്ടുള്ളത്.
0: നമുക്ക് പ്രവേശിക്കാം അടുത്ത സ്ലോട്ടിലേക്ക്. പുലരിവട്ടം,
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: ഇന്നത്തെ പുലരിവട്ടത്തിൽ പതിവ് പോലെ ഹാരിസ് ബിൻ സലീം ചേരുന്നു. ഉഹദും ബദറും എന്ന വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം നമ്മോട് സംവദിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സൂറത്തു ആലി ഇംറാനിലെ ആയത്തുകൾ നമ്മൾ വായിക്കുമ്പോൾ അതിൽ നമുക്ക് ഉഹദ് യുദ്ധത്തെക്കുറിച്ച് പറയുന്ന ആയത്തുകൾ കാണാൻ പറ്റും. ഏകദേശം 100 ആയത്ത് കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ അവിടെ ഈ ഉഹദിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അള്ളാഹു ബദർ യുദ്ധത്തെക്കുറിച്ചും പറയുന്നുണ്ട്. വലക്കത് നസറക്കും അള്ളാഹു ബി ബദരിൻ വഅൻതും അദില്ല ഫത്തഖുല്ലാഹ ലഅല്ലക്കും തശ്കുറൂൻ എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആലി ഇംറാൻ 123 ആയത്തായിട്ട് അള്ളാഹു പറഞ്ഞു. അപ്പോൾ അവിടെ ഖുർആൻ വ്യാഖ്യാതാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്, എന്താണ് ഈ ഉഹദിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ബദറിനെ കൂടെ പരാമർശിച്ചതിൻ്റെ ഹിക്കമത്ത്, അതിൻ്റെ യുക്തി എന്താണ്, അല്ലെങ്കിൽ അത് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഈ ബദർ എന്നുള്ളത് ഒരു ജല തടാകത്തിൻ്റെ തീരമാണ്, ഒരു ഇതാണ്. അന്നത്തെ അറബികൾ പൊതുവെ തമ്പടിച്ചിരുന്ന സ്ഥലങ്ങളിൽപ്പെട്ട ഒന്നാണ്. ശത്രു സംഘം ഒരു കച്ചവടം നടത്തി, ആ കച്ചവടം കിട്ടുന്ന തുക കൊണ്ട് എന്ത് ചെയ്യാണ്, മുസ്ലിങ്ങളെ മദീനയിൽ നിന്ന് നാമാവശേഷമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾക്ക് വേണ്ടി അവർ ധനം സമ്പാദിക്കാൻ വേണ്ടി പോയതാണ്. ഈ വിവരം അറിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി പോകുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ബദർ യുദ്ധമായിട്ട് മാറുന്നത്. അപ്പോൾ യാതൊരു സന്നാഹങ്ങളും ഇല്ലാതെ കേവലം ഒരു കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി മാത്രം പോയത് എന്ത് ചെയ്യാണ്, ഒരു യുദ്ധമായി പരിണമിക്കുകയാണ്. ഇതറിഞ്ഞ ശത്രുക്കൾ മുഷരിക്കുകൾ എന്താണ് വമ്പിച്ച സന്നാഹങ്ങളുമായി ആയിരത്തോളം വരുന്ന സൈന്യവുമായിട്ടാണ് അവർ വരുന്നത്. ഇവരേകദേശം 300 ചില്ലാൻ ആളുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാവിധ കാര്യങ്ങളും ശത്രുക്കൾക്ക് അനുകൂലമാണെങ്കിലും വിജയം അന്ന് മുസ്ലിങ്ങൾക്കായിരുന്നു. അതൊരു വമ്പിച്ച വിജയം തന്നെ, വമ്പിച്ച വിജയം തന്നെയാണ്. ശത്രുക്കളിൽ ഏറ്റവും പ്രമുഖരായ ആളുകൾ കൊല്ലപ്പെടുന്നു, അവർ ബന്ധനസ്ഥരായി പിടിക്കപ്പെടുന്നു. മുസ്ലിങ്ങൾക്ക് എന്നും നിലനിൽപ്പിനുള്ള ഒരു ശക്തിയും ആത്മവിശ്വാസവും പകരുന്ന ഒരു വ്യക്തമായ തെളിവായിരുന്നു. ശരിക്കും ഇസ്ലാം അള്ളാഹുവിൻ്റെ ദീനാണ് എന്നതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായൊരു തെളിവായി ബദർ യുദ്ധം ഉണ്ടായി. പക്ഷെ ഉഹദിൽ ഉണ്ടായതൊരു പരാജയമാണ്, എല്ലാവർക്കും അറിയാം. ആദ്യഘട്ടത്തിൽ വിജയമായി. ഗനീമത്ത് സ്വത്തുക്കൾ, യുദ്ധാനന്തര സ്വത്തുക്കൾ വരെ ശേഖരിക്കുന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് മലമുകളിൽ കാവൽ നിർത്തിയിരുന്ന ആളുകൾ പ്രവാചകൻ്റെ കൽപ്പന മറന്നുകൊണ്ട് അവരെന്ത് ചെയ്തു, അനുസരണക്കേട് കാണിച്ചു വരികയാണ്. അവർ വന്നതോടുകൂടി ശത്രുക്കൾ ആ വഴിക്ക് വന്നു, ഒന്നിച്ച് അപ്രതീക്ഷിതമായ ആക്രമണം നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ പരിക്ക് പറ്റുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ ഒരു താൽക്കാലിക പരാജയം ഉഹദിൽ മുസ്ലിങ്ങൾക്കുണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ആ പരാജയത്തെക്കുറിച്ച് പരാമർശിക്കുന്നതിനിടക്കാണ് അള്ളാഹു വലക്കത് നസറക്കും ഉള്ളാഹു ബിബദിൻ, അള്ളാഹു നിങ്ങളെ ബദറിൽ വെച്ചുകൊണ്ട് സഹായിച്ചു. വാനത്തും അതില്ല, അന്ന് നിങ്ങൾ വളരെ ചുരുക്കം ആളുകളായിരുന്ന ഒരു സന്ദർഭത്തിലാണ് അതുണ്ടായത്. ഫത്തഖുല്ലാഹല അല്ലക്കും തഷ്കുർ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം എന്നാണ് ആയത്തിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ് ഈ ഉഹദിനെ കുറിച്ച് പറയുന്ന സമയത്ത് ബദറിനെ കുറിച്ച് പറയാൻ കാരണം? നമ്മൾക്ക് പരാജയങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അതേ രംഗത്ത് നമുക്ക് അള്ളാഹു വിജയം തന്നതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആലോചിക്കണം എന്നാണ്. അങ്ങനെ ആലോചിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പരാജയത്തിൻ്റെ വിഷമത്തിൽ മാത്രം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചിന്തിക്കാനും നിരാശയുണ്ടാകാനും നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടാനും ഒക്കെ കാരണമായി. അപ്പോൾ ഉഹദിൽ പരാജയപ്പെട്ടു, എല്ലാ സന്നാഹങ്ങളും ഉണ്ടായിട്ടും, എന്നാൽ അതേസമയം നിങ്ങൾ ബദറിൽ വിജയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ജീവിത പരാജയങ്ങളിൽ നമ്മൾ വല്ലാതെ അസ്വസ്ഥതപ്പെടുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൈവരിച്ച വിജയങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കണം. അതോർക്കുമ്പോൾ നമ്മുടെ പരാജയത്തിൻ്റെ പ്രയാസങ്ങൾ നമുക്ക് കുറയുകയും നമുക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ വേദനകൾ പറയാൻ വേണ്ടിയിട്ട് ആരുടെങ്കിലും ഒക്കെ ഒരു സമാശ്വാസം കിട്ടാൻ വേണ്ടി നമ്മൾ വിഷമങ്ങൾ പറയും. അപ്പോൾ ആ വിഷമങ്ങൾ മുഴുവനായിട്ട് നമ്മളിങ്ങനെ നമ്പറിട്ട് ചാർട്ട് ചെയ്ത് പറയാനും ചെയ്യാമല്ലോ. അപ്പോൾ നമ്മളെന്താണ്, നമ്മുടെ ജീവിതത്തിൽ മൊത്തം സംഭവിച്ച വിഷമങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ ആലോചിച്ച് പെറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ ഓരോന്നിൻ്റെയും ഇടയിൽ ഇഷ്ടം പോലെ നമുക്ക് അനുകൂലവും അനുഗ്രഹവുമായ ഒട്ടേറെ സംഭവങ്ങൾ നടന്നു പോയിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നില്ല എന്നാണ് കാരണം. അപ്പോഴാണ് നമ്മൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത പരാജയങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിജയത്തിൻ്റെ സന്ദർഭങ്ങളെക്കുറിച്ച് ഓർക്കണം എന്നൊരു വലിയ യുക്തി അതിലുണ്ട്. പിന്നെ മറ്റൊന്ന്, നമ്മളെല്ലാ സന്നാഹങ്ങളും സംവിധാനങ്ങളും കാരണങ്ങളൊക്കെ നമുക്ക് അനുകൂലമാണെങ്കിലും അള്ളാഹുവിൻ്റെ ഒരു തൗഫീക്ക് ഉണ്ടെങ്കിലേ നമ്മൾ വിജയിക്കുള്ളൂ. നമ്മുടെ വിജയം ആത്യന്തികമായി നടക്കണമെന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഒരു തൗഫീക്ക് വേണം. പലപ്പോഴും കാരണങ്ങളൊക്കെ അനുകൂലമാകുമ്പോൾ പിന്നെ നമ്മളെന്ത് ചെയ്യും, അതാണ് നടന്നോളും എന്ന് വിചാരിക്കും. അത് തെറ്റാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കാരണങ്ങളൊക്കെ അനുകൂലമാണെങ്കിലും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകണം. ഏത് നിലക്കും ഭൗതിക സെറ്റപ്പ് അനുസരിച്ചുകൊണ്ട് വിജയിക്കേണ്ട യുദ്ധമാണ് ഉഹദ്. പക്ഷേ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ ആ നിലക്ക് ഭൗതികമായ യാതൊരു സന്നാഹങ്ങളില്ലാത്ത യുദ്ധമാണ് ബദർ. പക്ഷെ അത് വിജയിക്കാനുണ്ടായത് മനസ്സിലാണ്. അതേപോലെ തന്നെ വിജയപരാജയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളത്. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം എന്നാണ്. ഫത്തഖുൽ, അള്ളാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം. നമ്മളെപ്പോഴും ഏത് കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴും നമ്മൾ അതിൻ്റെ എല്ലാ വശങ്ങളും ശരിയാക്കുമല്ലോ, എല്ലാം നമ്മൾ അനുകൂലമാക്കും. ഇപ്പോൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ അതിൻ്റെ വാഹനം, അതിൻ്റെ ടിക്കറ്റ്, അതിനുള്ള ലഗേജ്, അതിനുള്ള സൗകര്യങ്ങൾ, അവിടെ ചെന്നാൽ താമസിക്കാനുള്ള റൂം ഒക്കെ നമ്മൾ ചെയ്യും. പക്ഷേ ഈ യാത്ര പൂർത്തിയാക്കാൻ അള്ളാഹുവിൻ്റെ ഒരു സഹായം വേണം എന്നതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ആ യാത്രയിൽ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത വല്ല കാര്യങ്ങളുണ്ടോ, ആണും പെണ്ണോ ഇടപഴകി ഒരു ലൈസൻസ് ഇല്ലാത്തൊരു പോക്കാണോ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണല്ലോ. നമ്മളതിൽ തെറ്റായ നിലക്കാണോ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്, നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മൾ പോണ സമയത്ത് നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ആസ്വദിക്കാനോ അനുഭവിക്കാനോ ആണോ ഉദ്ദേശിക്കുന്നത് ഒക്കെ നമ്മൾ ചിന്തിച്ചിട്ടാണ് പോകേണ്ടത്. അങ്ങനെ പോയില്ലെങ്കിൽ എന്താ അറിയോ, അള്ളാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതക്കുറവ് നമ്മളെല്ലാ നിലക്കുള്ള സന്നാഹങ്ങളും ഉണ്ടെങ്കിലും പരാജയപ്പെടാൻ ഒരു കാരണമായിത്തീരും. ഇപ്പോൾ വലിയ സന്ദേശമാണ് ഉഹദ് യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബദറിനെ പരാമർശിച്ചത് എന്നാണ്. അതിൽ വരെ ഹിക്മത്തുകൾ ഉണ്ടെന്ന് പണ്ഡിതന്മാർ പറയുന്നു, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു. നമ്മളും ഈ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. അള്ളാഹു സഹായിക്കട്ടെ.
1: മാഷാ അല്ലാ, പതിവ് പോലെ ഇന്നും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പീസ് റേഡിയോ CEO ബഹുമാനനായ ഹാരിസ് ബിനു സലീം.

0: പ്രിയപ്പെട്ടവരെ, ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വളരെ ഹൃദ്യമായ ഒരു അവതരണമാണ് നമ്മൾ കാതോർത്തത്. എന്നും പുലരിവട്ടത്തെക്കുറിച്ച് പറയാറുള്ള വാചകങ്ങൾ ആവർത്തിക്കുന്നത് വിരസമാകില്ല എന്ന് കരുതുന്നു. പീസ് റേഡിയോ നമുക്കൊരു ആവേശമായി മാറുന്നത് അതിൽ നമുക്കൊരു മോട്ടിവേഷനുണ്ട്, അല്ലെങ്കിൽ അതിലൊരു നമുക്കൊരു വിളക്കുമാടമുണ്ട്, അതിലൊരു കറക്ഷനുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രഭാതത്തിൻ്റെ ഒരു ശക്തിയാണ്, ഒരു ഊർജമാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്കെത്രമേൽ ഹൃദ്യമായോ അത് മറ്റുള്ളവർക്കും ഹൃദ്യമാക്കാനുള്ള ശ്രമങ്ങൾ ആദ്യമായി ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇതിനോടുള്ള ഒരു കടമയായിട്ടുള്ളത്.
1: നമ്മുടെ ഹനീന സുൽഫി കൊട്ടാരക്കരയിൽ നിന്ന് സലാം അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മുഹമ്മദ് അസ്ലം കോർഫുക്കാൻ ഷാർജ സലാം അറിയിച്ചിട്ടുണ്ട്. സക്കീന ഉദിരമ്പയിൽ സലാം അറിയിച്ചിട്ടുണ്ട്. സഫീന നഫീസ പി താമരശ്ശേരി, എല്ലാ ദിവസവും ഉസ്താദ് നല്ല അറിവുകൾ പറഞ്ഞു തരുന്നു, ഈ അറിവുകളനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്നാണ് അവർ പറയുന്നത്. ഷുഹൈബ വളപട്ടണം, മാഷാ അല്ലാ, നല്ലൊരു സന്ദേശം. പുലരിവട്ടത്തിലെന്നും നല്ല നല്ല വിഷയങ്ങൾ പറഞ്ഞു തരുന്ന മൗലവിക്ക് അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് അവർ നടത്തുന്നത്. അതേപോലെ തന്നെ ഈ ഒരു,
0: അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ പുലരിവട്ടവുമായി ബന്ധപ്പെട്ട് ആ പറഞ്ഞ് നിർത്തിയെടുത്തുനിന്ന് തുടങ്ങട്ടെ. നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ ഇത് ഷെയർ ചെയ്യണം. അതോടൊപ്പം പീസ് റേഡിയോ എന്ന് പറയുന്ന ഈ ഒരു ശബ്ദ പ്രസരണം, അത് കാലങ്ങളോളം യുഗങ്ങളോളം അത് മറികടന്നു പോകണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് നമ്മളെല്ലാവരും അതിൻ്റെ പിന്നിൽ അതിൻ്റെ ഒരു ശക്തിയായിട്ടുണ്ട് എന്നറിയാമെങ്കിലും ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ഓരോ ഓർമ്മപ്പെടുത്തലുകളാണല്ലോ നമ്മളെ മുന്നോട്ട് തള്ളുന്നത്.
1: ബഷീർ അബു തലശ്ശേരി, റാബിയ മീത്തൽ മാങ്ങാട്, ജാസ്മിൻ സലീം തൊടുപുഴ, മൊഹ്സിന ചേലാവൂർ, നസീബ വി പി കുനിയിൽ, ഹൈറുന്നിസ ചെർപ്പുളശ്ശേരി, ജമീല വി കെ പൂനൂർ, നസീറ കെ എസ് പാലക്കാട്, ജുവൈന നോർത്ത് പറവൂർ, ഹുസൈൻ വി എം ഇടത്തനാട്ടുകര, മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ, ജാസ്മിൻ കബീർ പൂച്ചാക്കൽ, റുബിന താനൂർ, അൻവർ കോടൂർ, ആയിഷ അങ്ങാടിപ്പുറം, ഹാജറ റസാഖ് തലപ്പാറ.
0: അതിൻ്റെ ഡൊണേറ്റ് ബട്ടനെ കുറിച്ച് ആണ് സംസാരിക്കുന്നത്. അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയാവുന്ന സംഖ്യകളും അതേപോലെ തന്നെ കാര്യങ്ങളും നമുക്ക് പിന്നെ ചെയ്തുകൊണ്ട് ഈ ഒരു പിന്നെ പീസ് റേഡിയോ നിലനിർത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ നമ്മളെല്ലാവരും വ്യാപൃതരാണ്. ഇനിയും കൂടുതൽ കൂടുതൽ ശക്തമായി ഇതിനൊരു സപ്പോർട്ടിംഗ് ശക്തിയായി മാറണം എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്.
1: അതോടെ സമീറ ഏറിയാട്, സൈനബ ചെറ മനിയങ്ങാട് തൃശ്ശൂർ, രഹന താഴക്കോട്ട്, അമീർ ടി ഇടത്തനാട്ടുകര, സുബൈദ് ഇസ്മായിൽ മടിക്കരി, അബുബക്കർ സുലൈമാൻ, അഷറഫ് ബേപ്പൂർ, സാജിയ ചിറക്കൽ പടി, ഷഹന റഷീദ് മേലാറ്റൂർ, സാനിയ കെ എ കാഞ്ഞിനമറ്റം, സൈനബ കരുവാങ്കല്ലും, മറിയം ഷാഫി പട്ല, ഖദീജ തൊടുപുഴ, മുഹമ്മദ് ഉസ്മാൻ കടമ്പഴിപ്പുറം, റസിയ മാളിയേക്കൽ അരീക്കോട്ട്, മൈമുന ചീക്കിലോട്ട്, നഫീസ കടമ്പുഴ, അസ്മബി പെരിന്തൽമണ്ണ, ഷുഹൈബായി മലപ്പട്ടണം എന്നിവരും നമ്മളോടൊപ്പം ചേർന്ന് സലാം അറിയിക്കുന്നു.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ നമ്മുടെ ഈ ഒരു മോർണിംഗ് ലൈവ് ഷോയുടെ ഒരു ഹൈലൈറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കാനുള്ള അറിയിപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു മുന്നൊരുക്കം എന്നുള്ള നിലക്കുള്ള ഒരു അറിയിപ്പാണ് ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കിസുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും റെഡിയാവേണ്ടുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് കടന്നു പോകുന്നത്.
1: കിസിൻ്റെ സമയം ഒരല്പം അതിക്രമിച്ചിട്ടുണ്ട്. എല്ലാവരും കിസിൻ്റെ തയ്യാറെടുപ്പുകളിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കിസ് നമ്മൾ ആരംഭിക്കുകയാണ്. ലൈവ് കിസ് മോർണിംഗ് ലൈവ് ഷോയുടെ ഏറ്റവും ഹൈലൈറ്റ് സ്ലോട്ടാണ്. ഒരുപാട് ആയിരങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന വളരെ മനോഹരമായ ഒരു സ്ലോട്ട് കൂടിയാണ് ലൈവ് കിസ്. അതിൽ ചിലർ ഉത്തരങ്ങൾ ഫീഡ്ബാക്കിലൂടെ അയക്കും, മറ്റു ചിലർ ഇത് അവരുടെ നോട്ട് ബുക്കുകളിൽ അവരുടേതായ നിലക്ക് അവർ സേവ് ചെയ്ത് വെക്കും, എഴുതി വെക്കും. അതല്ലെങ്കിൽ കേട്ട് ലൈവ് കിസ് അറിയാൻ വേണ്ടി, ഒരറിവ് കിട്ടാൻ വേണ്ടി നമ്മോടൊപ്പം ചേരുന്നവരുണ്ട്. ഏതായിരുന്നാലും ലൈവ് കിസിൻ്റെ ഒരുപാട് ശ്രോതാക്കൾ അതിനെ സംബന്ധിച്ച് പോസിറ്റീവായ പ്രതികരണങ്ങളിലൂടെ നമ്മെ അറിയിച്ചിട്ടുണ്ട്. ലൈവ് കിസ് ആരംഭിക്കുകയാണ്. മൂന്ന് തവണയാണ് ചോദ്യം ചോദിക്കുക. മൂന്നാമത്തെ തവണ ചോദ്യം ചോദിച്ചതിനു ശേഷം അഫ്സൽ അവിടെ ഒരു ബീപ് സൗണ്ട് അമർത്തും. അപ്പോൾ 25 സെക്കൻഡ് ബീപ് സൗണ്ട് കേൾക്കും. അത് അവസാനിക്കുന്നതിന് മുമ്പാണ് നിങ്ങൾ ഉത്തരങ്ങൾ അയക്കേണ്ടത്. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് ഇപ്രകാരമാണ്. നമ്മുടെ മൊബൈൽ ഫോണിലോ മറ്റു ഡിവൈസുകളിലോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പീസ് റേഡിയോ ആപ്ലിക്കേഷൻ തുറക്കുക. ലഭിക്കുമ്പോൾ ലഭിക്കുന്ന മെയിൻ വിൻഡോയിലെ ഏറ്റവും താഴെയുള്ള മൂന്നാമത്തെ ഓപ്ഷൻ ഫീഡ്ബാക്ക് എന്നത് അമർത്തുക. ആ പേജിലാണ് പ്രധാനമായും രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫീഡ്ബാക്ക് പേജിൽ ഏറ്റവും മുകളിലായി പേരും സ്ഥലവും ഉൾപ്പെടുത്തുക. തൊട്ടു താഴെ പ്രോഗ്രാം എന്നുള്ളത് അമർത്തണം. അമർത്തുമ്പോൾ പ്രോഗ്രാമുകൾ ലിസ്റ്റ് ചെയ്തു വരും. അതിൽ നിന്ന് ലൈവ് ക്വിസ് എന്നത് മാത്രം സെലക്ട് ചെയ്ത് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എ ഓർ ബി ഓർ സി ഓർ ഡി എന്ന ഉത്തരങ്ങളുടെ ആൽഫബറ്റുകൾ രേഖപ്പെടുത്തി സബ്മിറ്റ് അമർത്തുമ്പോഴാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ഇന്നത്തെ ചോദ്യം
0: ഇതാണ്. മദീനയിലെ അൻസാറുകൾക്കിടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി അയച്ച പ്രബോധകൻ ആരാണ്? ഓപ്ഷൻ എ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹുഅൻഹു. ഓപ്ഷൻ ബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുഅൻഹു. ഓപ്ഷൻ സി മുആദ് ബിൻ ജബൽ റളിയല്ലാഹുഅൻഹു. ഓപ്ഷൻ ഡി അബു മുസൽ അശ്അരി റളിയല്ലാഹുഅൻഹു.
1: ചോദ്യം രണ്ടാമത് ആവർത്തിക്കട്ടെ. മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി അയച്ച പ്രബോധകൻ ദാഇ ആരാണ്? ഉത്തരങ്ങൾ: ഓപ്ഷൻ എ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ഡി അബൂ മുസൽ അശ്ആരി റളിയല്ലാഹു അൻഹു.
0: മൂന്നാമത്തെയും അവസാനത്തേതുമായിട്ടുള്ള ആവർത്തനത്തിലേക്ക് നമ്മൾ പതിയെ പ്രവേശിക്കുകയാണ്. മദീനയിലെ അൻസാറുകൾക്കിടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി അയച്ച പ്രബോധകൻ ആര് എന്നതാണ് ഇന്നത്തെ ചോദ്യം. നാല് ഓപ്ഷനുകളാണുള്ളത്. ഓപ്ഷൻ എ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ഡി അബു മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു.
1: മാഷാഅല്ലാ, വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഏതായിരുന്നാലും നമ്മുടെ ഉത്തരങ്ങൾ ഒരുപാട് നമുക്ക് സിസ്റ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഇൻഷാല്ലാ 13 പേരെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട വിജയികളായി പ്രഖ്യാപിക്കും. ഏതായിരുന്നാലും 25 സെക്കൻഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു.
0: സലഫി, ഇന്ന് നമ്മൾ പുലരിവട്ടത്തിൽ കേട്ടത് ഒരു ചരിത്രമാണ്. ആ ഒരു ചരിത്ര അനുഭവത്തോട് ചേർത്ത് പറയാനുള്ള മറ്റൊരു ഭാഗം ഇന്ന് ചേർത്ത് പറയാൻ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ ഹിജറ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ആവേശം മലതല്ലുന്ന ഒരു സംഭവമാണ് ഹിജറ എന്ന് പറയുന്നത്. പ്രവാചകൻ്റെ സ്വഹാബത്ത് പല ദിക്കുകളിലേക്കും ഹിജറ പോയിട്ടുണ്ട്. പ്രവാചകൻ്റെ അനുമതിയോടുകൂടി മക്കയിലുള്ള പീഡനകാലം അതതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഹിജറയ്ക്കുള്ള അനുവാദം നൽകിയിട്ടുള്ള കൽപ്പനകൾ വിശുദ്ധ ഖുർആനിൻ്റെ പലയിടങ്ങളിലായിട്ട് പറഞ്ഞു. അതിൻ്റെ ചുരുക്കം ഇതാണെന്ത്? എൻ്റെ ഭൂമി വിശാലമല്ലയോ? ഹിജറയുമായി ബന്ധപ്പെട്ട ആയത്തുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പരാമർശമാണത്. ഇന്ന അർളി വാസ്യ, എൻ്റെ ഭൂമി വിശാലമല്ലയോ എന്നൊരു ചോദ്യം. അപ്പം ഇത് ഹിജറയ്ക്കുള്ളൊരു അനുമതിയാണ്. അപ്പം ഇവിടെ ഹിജറ എന്താണ് ഇത്രമേൽ ഹൈലൈറ്റായിട്ട് മാറുന്നത് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഇന്ന് ഒരു പ്രവാസ ജീവിതം എന്ന് പറയുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസകരമായൊരു സാഹചര്യമല്ല. ചില ആളുകൾ ഇഷ്ടത്തോടുകൂടി പിന്നെ പ്രവാസം തിരഞ്ഞെടുക്കുന്ന ആളുകളുണ്ട് അല്ലേ. ഒരു യാത്രക്ക് ഒരുങ്ങുക എന്ന് പറയുന്നത് അത് വളരെ പെട്ടെന്ന് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ശൈലിയായിട്ട് മാറിയിട്ടുണ്ട് യാത്ര. അതേപോലെ തന്നെ യാത്രാ ദൂരം, അത് എത്ര കിലോമീറ്ററുകളാണെങ്കിലും വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട്. മാത്രമല്ല, അന്യൊരു ദേശത്താണെങ്കിൽ പോലും ഓരോ സെക്കൻഡിലും തൻ്റെ കൂടെയുണ്ട് എന്ന രൂപത്തിൽ പിന്നെ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യവും അവസ്ഥയും ഇന്ന് നമ്മുടെ നാട്ടിൽ പിന്നെ നാട്ടിലുണ്ട്. എന്നാൽ 1400 കൊല്ലങ്ങൾക്കപ്പുറം നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതിലെ ഒരു കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ 99% ആളുകളും ജനിച്ചിടത്ത് തന്നെയാണ് മരണപ്പെടാറുള്ളത്. കാരണം ഇലാഫിഹിം രിഹ്ലത്ത ശിതാഇ വസ്വൈഫ്, അവർ പുറത്തേക്ക് പോകുന്നത് ശൈത്യകാലത്തും അതേപോലെ തന്നെ ചൂടുകാലത്തുമുള്ള വസന്തകാലത്തുമുള്ള ആ ഒരു യാത്രയിൽ കഴിഞ്ഞ്, അതും ഒരു കച്ചവട പർപ്പസിന് മാത്രം, മറ്റൊന്നും നാട് വിട്ടുപോവുക എന്നുള്ളത് അവർക്ക് ചിന്തിക്കാനേ കഴിയില്ല.
1: അതുമാത്രമല്ല, അവർ ഏകദേശം നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ആ ചരിത്രത്തിൽ നിന്ന് ഓർത്തത്, അവർ കടലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരായിരുന്നു, കടലിനടുത്ത്. പക്ഷേ എന്നിട്ട് പോലും ചരിത്രങ്ങളിൽ കാണാം കൂടുതൽ കടൽ സഞ്ചാരം, കടൽ യാത്രകൾ പണ്ട് കാലത്തൊന്നും അവർ നടത്തിയിരുന്നില്ല. കടൽ യാത്രകളിൽ വളരെ പുറകിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊന്നും കടൽ കടന്നിട്ടുള്ള ഒരു ദഅവത്ത് നടന്നിട്ടില്ല. പിന്നീട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടൊരു സ്വപ്നത്തിൻ്റെ പുലർച്ചയാണ് അത് നടന്നതെങ്കിലും ഉമറല്ലാഹുവിൻ്റെ കാലത്തൊക്കെ അതിനെ സംബന്ധിച്ചൊരു ആലോചന നടക്കുമ്പോൾ കടല് നമുക്ക് പരിചയമല്ലാത്തതാണ്, കടൽ യാത്രകൾ വളരെ കുറവായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അവർ നടത്തിയിരുന്നു. അതുകൊണ്ടാണല്ലോ കടലിലെ തിരമാലകൾ അവരെ ഒഴുങ്ങാൻ വന്നാൽ അവർ ഇഖ്ലാസ് അല്ലാഹുക്ക് മാത്രമാക്കിയിട്ട് പ്രാർത്ഥിക്കുമെന്ന്. പക്ഷെ എന്നിരുന്നാലും കടൽ യാത്രകളോട് ഒരു പുറം തിരിഞ്ഞ നിലപാടായിരുന്നു പൊതുവെ അന്ന് അറബികൾക്ക് ഉണ്ടായിരുന്നത്.
0: അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പറയാൻ ശ്രമിക്കുന്നത് അന്നത്തെ ഒരു ഹിജ്റ എന്ന് പറയുന്നത് എത്രമേൽ കഠിനമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇവിടെ ഒരു ഇവിടെ നിന്ന് പോയാൽ പിന്നെ ഒരു ഐഡൻറ്റിറ്റി ഇല്ല. അപ്പം നമുക്കറിയാം, നമ്മൾ ഇന്ന് നമ്മൾ പിന്നെ ഒരു മക്കയിലേക്ക് പോകുമെന്ന് സങ്കല്പിക്കുക, നമ്മുടെ കൂടെ സമ്പത്ത് കൊണ്ടുപോകാൻ കഴിയും, നമുക്കവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ നാണയത്തെ മാറ്റാൻ കഴിയും. എന്നാൽ നമ്മൾ സഹാബിമാരുടെ ജീവിതത്തിൽ കാണുന്ന ഒരു ചരിത്രം എന്താണ്? ഇവിടെ നിന്ന് ധനികരായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിനെ പോലെയുള്ള സഹാബികൾ അങ്ങ് ഹിജ്റ ചെയ്ത് എത്തിയ നാട്ടിൽ അത് ദരിദ്രനാണ്. അവരവിടെ ഏ എന്ന് മുതൽ തുടങ്ങുകയാണ്.
1: ഒന്നുമില്ല, ഗൂഗിൾ പേയും ഡിജിറ്റൽ സർവീസുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എവിടെയും നമ്മുടെ കറൻസി, നമ്മുടെ ക്യാഷ്, നമ്മുടേതായ സമ്പത്ത് നമുക്ക് എവിടെയും ഉപയോഗിക്കുക, മറ്റേത് അങ്ങനെയല്ലല്ലോ.
0: ഇവിടുത്തെ സമ്പത്ത് ഇവിടെ തന്നെ ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത് എത്രമേൽ ത്യാഗ സമ്പൂർണമാണ് എന്നുള്ളത്, അതായത് എല്ലാം ഉപേക്ഷിക്കുകയാണ്, ഇനിയൊരു തിരിച്ചു വരവ് ഉണ്ടാവുമോ എന്നുള്ളത് പോലും അറിയില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കേണ്ടത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്യോപ്യയിലേക്ക്, ഹബിഷയിലേക്ക് ഹിജറ പോകാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 12 പുരുഷന്മാരും 4 സ്ത്രീകളും അന്നതിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് ഈ സ്വഹാബിമാരുടെ പിന്നെ ഭാര്യമാരാണ്. അതായത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ പിന്നെ ഭാര്യ റുഖിയ റളിയല്ലാഹു അൻഹ, അങ്ങനെ പിന്നെ 4 ദമ്പതികൾ അവരുടെ പിന്നെ ആ ഒരു കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഹബിഷ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, അവിടെ നമ്മൾ പിന്നെ മനസ്സിലാക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, അതായത് മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾക്ക് ആക്സസ് ഇല്ലാത്ത, എന്നാൽ അത്രമേൽ ദൂരെയല്ലാത്ത ഒരു സ്ഥലം, പിന്നെയോ അവിടെ പിന്നെ ജീവിക്കാനുള്ള ഒരു നല്ല ഒരു അവസരം കിട്ടുന്ന ഒരു ഭരണാധികാരിയുള്ളൊരു നാട് എന്നുള്ള നിലക്കാണ് അവിടേക്കുള്ള ഒരു അനുവാദം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്നത്. അപ്പം ഇവിടെ ഈ ഒരു ഭാഗം കൂടി പറഞ്ഞുകൊണ്ട് ഈ ഹിജ്റയുടെ ഒരു ഭാഗം ക്ലോസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം നമ്മൾ ആ ഹിജ്റയുടെ ഒരു കാഠിന്യം പറഞ്ഞല്ലോ. അങ്ങനെ ഇവരിൽ ദമ്പതികളായ ആമിറു ബിൻ റബിഅയും പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ലൈലയും യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ ഈ നാട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ ഒരു വിഷമം. അപ്പോഴാണ് മഹാനായ ഉമർ റളിയല്ലാഹുവിന് അതുവഴി കടന്നു വരുന്നത്. അദ്ദേഹം അന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. അപ്പോൾ ഒരു പിന്നെ അസമയത്ത്, അതായത് അസമയം എന്ന് പറയുന്നത് ഒരു യാത്രയുടെ പതിവല്ലാത്തൊരു കാലഘട്ടത്തിൽ യാത്രക്കൊരുങ്ങുന്ന ഈ പിന്നെ ലൈലയെ കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹുവിന് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? അപ്പം അവർ പറഞ്ഞു, എന്ത്, നിങ്ങളുടെ എല്ലാവരുടെയും പീഡനം കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തെ അല്ലെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കാൻ പറ്റിയ ഒരു ഇടം തേടി ഞങ്ങൾ പോവുകയാണ് എന്നുള്ള ഉള്ളിലുള്ള അമർഷം മഹദി പുറത്തു പറഞ്ഞു എന്നാണ്. ശരിക്ക് ശരിക്കും ഉമർ അള്ളാഹുവിൻ്റെ പ്രകൃതം അനുസരിച്ച് അദ്ദേഹം പെട്ടെന്ന് പ്രതികരിക്കേണ്ടതാണ്. അപ്പോൾ അദ്ദേഹം പിന്നെ പ്രതികരിക്കുന്നത് വളരെ ശാന്തമായിട്ടാണ്. എങ്ങനെ ശാന്തമായിട്ട് പ്രതികരിക്കുന്നത്? ഓ, കാര്യങ്ങൾ അതുവരെയൊക്കെ എത്തിയോ, അള്ളാഹു നിങ്ങളെ കാത്തു രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം മടങ്ങിപ്പോകുന്നത്. ഇത് ലൈല റളിയല്ലാഹുവിനെയിൽ അതീവമായ സ്വാധീനം ചെലുത്തി. എന്താ സ്വാധീനം ചെലുത്താനുള്ള കാര്യം? ഉമർ റളിയല്ലാഹുവിൻ്റെ പ്രതികരണം, അതായത് ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കുമാറുള്ളൊരു പ്രതികരണമാണ് ഉമർ റളിയല്ലാഹുവിന് നടത്തിയത്. അപ്പോൾ ഭർത്താവ് വന്നപ്പോൾ, ആമിർ ബിൻ റബിയ വന്നപ്പോൾ ഇത് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നടത്തുന്ന ഒരു പ്രസിദ്ധമായൊരു വർത്തമാനം നമ്മളൊക്കെ ചരിത്രത്തിൽ കേട്ടിട്ടുള്ളതാണ്. നീ എന്താണ് വിചാരിക്കുന്നത്, ഉമർ മുസ്ലിമായി എന്നാണോ? എന്നിട്ടാണ് അദ്ദേഹം ആ ഒരു ചിരപരിചിതമായ വാചകം പറയുന്നത്, ഖത്താബിൻ്റെ കഴുത മുസ്ലിമായാലും ഉമർ എന്ത് ചെയ്യൂല, ഇസ്ലാം ആവുകയില്ല എന്ന് പറയുന്ന ആ ഒരു വാചകം ചേർത്ത് വെക്കുന്നത്. പിന്നീട് നമുക്ക് ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം, പിന്നീട് അല്പകാലത്തിന് ശേഷം ഉമർ റളിയല്ലാഹുവിനു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വളരെ പിന്നെ ദീർഘമായി പറയേണ്ടുന്ന ഒരു ഭാഗത്തിൻ്റെ ഏതാനും അല്പ വരികളാണ് ഇവിടെ പറഞ്ഞത്. ഹിജ്റ എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്ന ആ വാക്കിൻ്റെ അപ്പുറത്തേക്കുള്ള അതിൻ്റെ ഒരു ആഴവും പരപ്പും നമ്മുടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനാണ് ഈ ഒരു സമയം നമ്മൾ ഉപയോഗിച്ചത്.
1: ഇന്നത്തെ ചോദ്യവുമായി
2: ചന്ദ്രനു വാനിൽ വഴി കാണിച്ചവനായ
1: ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര ശകലത്തിലേക്കാണ് ഹസൻ അൻസാരി നമ്മളെല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയത്. ബാർക്കലാഹു ഫീക്കും. സീനത്ത് പാലക്കാട് ചോദിക്കുന്നുണ്ട്, അസ്സലാമു അലൈക്കും, ഇന്നത്തെ കിസിൻ്റെ ഉത്തരം ഇന്നലത്തെ കിസാണ് അല്ലേ? ശരി, ഇന്നലത്തെ കിസിൻ്റെ ഉത്തരം പറഞ്ഞില്ല, വിജയികളെയും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഇൻഷാല്ലാ എന്തായാലും ടെക്നിക്കൽ ടീമിലെ നമ്മുടെ കൂട്ടത്തിലുള്ള പ്രഗത്ഭൻ തന്നെ, അനീഫാക്കയും മറ്റൊക്കെ ഇവിടെ ഉണ്ട്, അവർ അതിനൊരു മറുപടി ഇൻഷാല്ലാ നൽകും.
0: അതേപോലെ തന്നെ അഷ്റഫ് പരപ്പനങ്ങാടി നമ്മുടെ കൂടെ സലാം പറഞ്ഞുകൊണ്ട്, ആയിഷ അങ്ങാടിപ്പുറം, ഇന്നലെ പീസ് റേഡിയോയിൽ കിസിൻ്റെ ആൻസറിൻ്റെ ചരിത്രം ഉണ്ടായിരുന്നു എന്ന ഒരു കാര്യം വിവരം പറയുന്നുണ്ട്.
1: ഇന്നും അങ്ങനെ തന്നെയായിരുന്നു.
0: അതെ. ജമീല വി പേ കാളികാവ്, അസ്സലാമു അലൈക്കും, കിസ് ടൈമിൽ മാത്രം സൗണ്ട് കട്ടാവുന്നു, അങ്ങനെ കിസ് മിസ്സാവുന്നു. ഇപ്പോൾ എന്നും എനിക്ക് വളരെ വിഷമമാണ് അങ്ങനെ ഒരു അവസ്ഥ എന്നാണ് അവർ പറയുന്നത്.
1: കമന്റ് ബോക്സുകൾ പ്രതികരണ പേജ് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് ആദ്യമാണ് കാണുന്നത്, താങ്കളുടേത് മാത്രമാണ്. ഒരുപാട് ആളുകൾ ഉത്തരം അയച്ചിട്ടുമുണ്ട്. അപ്പോൾ താങ്കളുടെ നാട്ടിലെ ആ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ആകാനാണ് സാധ്യത.
0: ജമീല വി കെ പൂനൂർ, ഇവിടെ നല്ല മഴയാണ്, ജമീല വി കെ പൂനൂർ പറഞ്ഞത്. ഹൈറുനീസ തെക്കിൽ സലാം പറഞ്ഞിട്ടുണ്ട്. സക്കീന ഉദരമ്പൊയിൽ പുതിയ അറിവിനായിട്ട് കാത്തിരിക്കുന്നു. പിന്നെ ഇംതിയാസ് തിരുവമ്പാടി മതി,
1: അത് ഇൻഷാല്ലാ അദ്ദേഹം ഉത്തരം കമന്റ് ചെയ്തതാണ്, പക്ഷെ അതിപ്പോ വായിക്കൂല.
0: അതെ. ഷെറീന അത്താണിക്കൽ സലാം പറഞ്ഞു. അമൽ ഹമീദ് നോർത്ത് പറവർ, ഈസി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈറുനീസ ആശ്ര പഠിഞ്ഞ നമ്മുടെ സ്ഥിരം ശ്രോതാവ്, തെറ്റിച്ചിട്ടാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ജംഷീർ മുട്ടിലും തെറ്റിച്ചിട്ടാണ് ഉത്തരമായി.
1: തെറ്റിച്ച് എന്ന് പറയുമ്പോൾ പ്രോഗ്രാം എന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോൾ ലൈവ് കിസ് എന്നത് സെലക്ട് ചെയ്തില്ല, അതാണ് ഓപ്ഷൻ തെറ്റി എന്ന് പറഞ്ഞത്.
0: അജുവ വജി കരിവാരെ കൊണ്ട് ഉത്തരം ഒന്ന് കറക്കി കുത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ ശ്രോതാക്കൾ
1: അസ്മാബി പെരിന്തൽമണ്ണ സലാം അറിയിക്കുന്നുണ്ട്. റുക്സാന എം ഇൻഷാല്ലാ എന്ന് പറയുന്നുണ്ട്. ഉമ്മു ഹംന അത്തോളി സലാം അറിയിച്ച് നമ്മുടെ കൂടെയുണ്ട്. കിസ് കഴിഞ്ഞോ എന്നവർ 6:28 ചോദിച്ചത്, ആ സമയത്ത് തന്നെയാണ് നമ്മൾ ചോദ്യം ചോദിച്ചത്. എന്തായാലും അവർ പങ്കെടുത്തിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം സമീറ കെ എം താനൂർ പടിഞ്ഞാറ്റുമുറി, ഇന്നലത്തെ ആൻസർ ഖാലിദ് വലിബിൻ വലീദ് എന്നാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഇന്നലെ. തീർച്ചയായും. മുനീർ ചമ്മനാട്, എൻ്റെ ഉത്തരം ശരിയാണ്, ബാക്കി സിസ്റ്റം നോക്കിക്കോളുന്നതാണ് പറയുന്നത്. എന്തായാലും സിസ്റ്റവും ഹസൻ അൻസാരിയും താങ്കളുടെ കൂടെ ഉണ്ടാവട്ടെ. താങ്കളുടെ ഒരു ഉറ്റ സുഹൃത്തുകൂടിയാണല്ലോ ഹസൻ അൻസാരി, മുനീർ ചമ്മനാട്.
0: അപ്പോൾ ഇൻഷാല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, 1 മിനിറ്റ് ടോക്കിൻ്റെ സ്ലോട്ട് നമ്മളിലേക്ക് റിമൈൻഡറുമായി എത്തിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നത് സഫീർ അൽ ഹിക്കമി. മയ്യത്തിനോട് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും എന്ന വിഷയം നമുക്ക് കാതോർക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. മരണം എന്നത് അലംഘനീയമായ യാഥാർത്ഥ്യമാണ്. ഒരു വ്യക്തി മരിക്കാൻ കിടക്കുമ്പോൾ ആ വ്യക്തിയുടെ അടുക്കൽ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലണമെന്ന് ലഖീനു മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രവാചകന് പഠിപ്പിച്ചിട്ടുണ്ട്. മരണമാസന്നമായ വ്യക്തിക്ക് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി കൊടുക്കണം. അതുപോലെ തന്നെ മരണപ്പെട്ട് കഴിഞ്ഞ വ്യക്തിയുടെ കണ്ണുകൾ അടക്കണമെന്നും അവൻ്റെ കൈകാലുകൾ വിടർന്നു നിൽക്കുകയാണ് എങ്കിൽ അത് ചേർത്ത് കെട്ടിവെക്കണമെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പഠിപ്പിച്ചിട്ടുണ്ട്. മരിച്ച മയ്യത്തിനോട് ആദരവ് കാണിച്ചുകൊണ്ട് ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മയ്യത്തിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് യാസീന് പാരായണം ചെയ്യുന്നതും ഖുർആൻ പാരായണം ചെയ്യുന്നതും ദിക്റുകൾ ചൊല്ലുന്നതും മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ തക്ബീറുകളും ദിക്റുകളും ചൊല്ലുന്നതുമെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത മാർഗങ്ങളാണ്. പ്രവാചകന് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് സുന്നത്ത് സ്വീകരിക്കുന്ന ഒരു കാര്യമായി മരണത്തെ കൂടി നമ്മൾ സ്വീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാതോർത്തത് വൺ മിനിറ്റ് ടോക്കാണ്. ഇന്ന് 1923 ദിവസങ്ങളിലായി നമ്മിലേക്ക് ഒരു നിമിഷം കൊണ്ട് പല നല്ല ചിന്തകളും അറിവുകളും പകർന്നു നൽകുന്ന വൺ മിനിറ്റ് ടോക്ക് നമ്മൾ കേട്ട് കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേൾക്കുക, ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഓരോ ദിവസവും നമുക്ക് വരുന്ന പുതിയ വൺ മിനിറ്റ് ടോക്കുകൾ കേൾക്കാൻ വിസ്ഡം ഗ്ലോബൽ TV യൂട്യൂബ് ചാനൽ നമ്മൾ സന്ദർശിക്കുക എന്നൊരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കാനുണ്ട്.
1: അബ്ദുൽ ഹമീദ് CK അഴിയൂർ, അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. എൻ്റെ മെസ്സേജ് അവിടെ കിട്ടുന്നുണ്ടോ എന്ന് അദ്ദേഹം ആശങ്കയോടെ ചോദിക്കുന്നുണ്ട്. തീർച്ചയായും കിട്ടുന്നുണ്ട്. മുഹമ്മദ് ഇബ്രാഹിം വേങ്ങരയിൽ നിന്ന് സലാം അറിയിക്കുന്നുണ്ട്. ചരിത്രം കേട്ട് വളരെ നിന്നുപോയി. റസിയ ചങ്ങാണി പറയുന്നുണ്ട്. അബ്ദുൽ കരീം തുമിനാട് സലാം അറിയിച്ച് കൂടെ ചേരുന്നുണ്ട്. ഹിജ്റയെക്കുറിച്ച് വളരെ ഹൃദ്യമായ ആഴത്തിൽ പറഞ്ഞു തന്ന പീസ് റേഡിയോക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് റുക്സാൻ അറിയിക്കുന്നത്. നാസിഹ മാട്ടോൾ സലാം അറിയിച്ച് നമ്മളെ കൂടെയുണ്ട്. അസ്മാബി പെരിന്തൽമണ്ണ ഇന്നലെ ക്യുസാൻസറും മിന്നറും പറഞ്ഞിരുന്നു എന്നവർ സൂചിപ്പിക്കുന്നുണ്ട്. ബറക്കല്ലാഹു ഫീക്കും. അതേപോലെ തന്നെ സെമീറ KM താനൂർ പടിഞ്ഞാറ്റുമുറി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അബ്ദുർ റസാഖ് കുഞ്ചത്തൂർ അബ്ദുർ
0: റസാഖ്
1: ഹസ്സൻ അൻസാരി,
0: അതെ
1: പ്ലീസ് നോട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മഞ്ചേശ്വരത്ത് രാത്രി മുഴുവൻ മഴയായിരുന്നു, ഇപ്പോൾ മഴ നിന്നു. കുറേ ദിവസമായി മഴയില്ലായിരുന്നു, അൽഹംദുലില്ലാ എന്നാണ്. കുഞ്ചത്തൂരിൽ നിന്ന്, കുഞ്ചത്തൂർ എന്ന് പറയുമ്പോൾ ഹസ്സൻ അൻസാരി കാസർഗോഡ് ജോലി നേടുമ്പോൾ ആദ്യമായി ജോലിയിൽ പ്രവേശിച്ച നാടുകൂടിയാണ് കുഞ്ചത്തൂർ. അതാണ് ഞാൻ പ്ലീസ് മെൻഷൻ എന്ന് സൂചിപ്പിക്കാനുള്ള കാരണം. ഒരു കുഞ്ചത്തൂർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരിയും കണ്ണിലെ തിളക്കവും
0: അതെ
1: ഞാൻ കണ്ടു, അൽഹംദുലില്ലാ.
0: ശ്രോതാക്കൾക്ക് കാണാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെടുകയും ചെയ്തു. അഹ്സന വാരാണക്കര, ഇന്നത്തെ പുലരിവട്ടം കേൾക്കാൻ കഴിഞ്ഞില്ല, അപ്പോഴേക്കും ഒരു കോള് വന്നു എന്ന് വളരെ സങ്കടം പറയുന്നുണ്ട്. ആ സലീമ ഒതുക്കുങ്ങൽ ഇന്നലെ ഉത്തരം പറഞ്ഞല്ലോ, ലാസ്റ്റാണ് പറഞ്ഞത് എന്ന് തോന്നുന്നു എന്ന് പറയുന്നു. സലഫ്, നിങ്ങളൊരു കഥ കേട്ടിട്ടുണ്ടോ?
1: പറയൂ.
0: മൂന്ന് മീനുകളുടെ കഥ. നമ്മുടെ ശ്രോതാക്കൾക്ക് അതിലൊരു പാഠം ഉണ്ടാകും എന്നുള്ള നിലക്ക് അത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതായത്, പിന്നെ ഒരു തടാകത്തിൽ മൂന്ന് മീനുകളുണ്ടായി. അതായത് ഈ മൂന്ന് മീനുകൾക്കും പ്രത്യേകതയുണ്ട്. ഒരു മീന് നല്ല ബുദ്ധിമാനായിരുന്നു. അതേപോലെ തന്നെ പിന്നെ രണ്ടാമത്തെ മീന് തന്ത്രങ്ങൾ അറിയുന്ന ഒരാളായിരുന്നു, ഒരു മീനായിരുന്നു. മൂന്നാമത്തെ മീന് അലസനായിരുന്നു.
1: ബുദ്ധിമാനും തന്ത്രജ്ഞനും
0: അലസനും. അങ്ങനെ ഇവർ മൂന്ന് പേരുന്ന ഇവർ പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒന്നിച്ച് ഒരു തടാകത്തിൽ വളരെ ഐക്യത്തോടുകൂടി കഴിയണം. അങ്ങനെ ഒരു ദിവസം ബുദ്ധിമാനായ മീന് വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ കളിച്ചുകൊണ്ടിരിക്കെ ആ ഒരു കരയിൽ നിന്നുകൊണ്ട് രണ്ട് പിന്നെ മുക്കുവന്മാരുടെ സംസാരം കാതോർക്കുകയാണ്. ഈ തടാകത്തിൽ നിറയെ മീനുണ്ടല്ലോ, നാളെ നമുക്ക് എന്തു ചെയ്യാം, ഇവിടെ വലയിടാം എന്ന് പറയാം. അപ്പോൾ ഇത് കേട്ട് ഉടനെ എന്തു ചെയ്തു ബുദ്ധിമാനായ മീന്? തൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചു കൂട്ടി ഇക്കാര്യം ഷെയർ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഉപദേശിക്കുകയും ചെയ്തു, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. എന്നിട്ട് ബുദ്ധിമാൻ എന്തു ചെയ്തു? അടുത്ത തടാകത്തിലേക്ക് രക്ഷപ്പെട്ടു. പിന്നെ അവശേഷിക്കുന്ന എത്ര പേരാണ്?
1: തന്ത്രജ്ഞനും അലസനും.
0: അലസനും. അപ്പോൾ തന്ത്രജ്ഞൻ ചിന്തിച്ചത് എന്താണ്? അയാൾ വന്നിട്ടില്ലെങ്കിലോ, അപ്പോൾ നല്ലൊരു തടാകം നഷ്ടപ്പെടുമല്ലോ. അലസൻ ചിന്തിച്ചത് എന്താണ്? ഇനി അങ്ങനെയാണെങ്കിൽ എൻ്റെ വിധി അതായിരിക്കും. അങ്ങനെ ചിന്തിച്ചു. അങ്ങനെ പിറ്റേ ദിവസമായി ഈ മുക്കുവന്മാർ വലയിട്ടു. വലയിട്ടപ്പോൾ ഈ രണ്ട് മത്സ്യങ്ങളും അതിൽ കുടുങ്ങി. അപ്പോൾ തന്ത്രജ്ഞൻ എന്ത് ചെയ്തു? ആ ഒരു തന്ത്രം പ്രയോഗിക്കേണ്ടുന്ന ഒരു സമയമാണിത് എന്ന് അദ്ദേഹം പ്ലാൻ നടത്തുകയും അദ്ദേഹം വിചാരിച്ചു എന്താ, ഞാൻ ചത്ത പോലെ അഭിനയിക്കാം. ഈ അലസനായ വ്യക്തി മത്സ്യം എന്ത് വിചാരിച്ചു? ഇതെൻ്റെ വിധിയാണ്, ഞാൻ എവിടെ ചെന്നാലും എൻ്റെ വിധി ഇങ്ങനെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല, ഇപ്പോൾ ഒരു അപകടത്തിൽ പെട്ടു എന്ന് സ്വയം പരിതപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ വലയെടുക്കുമ്പോൾ മത്സ്യങ്ങൾ നോക്കുമ്പോൾ മുക്കുവന്മാരെന്ത് ചെയ്തു? ഈ ചത്ത് കിടക്കുന്ന, ചത്തതുപോലെ അഭിനയിക്കുന്ന ഈ തന്ത്രജ്ഞനായ മത്സ്യത്തെ പിടിച്ചിട്ട് എന്ത് ചെയ്തു?
1: തിരിച്ചു
0: വെള്ളത്തിലേക്ക് തന്നെ ഇട്ടു. അങ്ങനെ തന്ത്രജ്ഞൻ രക്ഷപ്പെട്ടു. അങ്ങനെ ഈ ഒരു അലസനായ ഒരു മീനിനെ അവർ പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഇതിൽ നിന്നുള്ള പാഠം എന്തായിരിക്കും സലഫി?
1: അതിലിപ്പോൾ മൂന്ന് പാഠങ്ങളുണ്ട് എന്ന് തോന്നുന്നു. ഒന്ന്, ബുദ്ധിമാനായ മത്സ്യം സ്വീകരിച്ച ഒരു നിലപാട്, അതൊരു ഗുണപാഠമാണ്. രണ്ട്, തന്ത്രജ്ഞനായ മത്സ്യം സ്വീകരിച്ച ഒരു നിലപാട്, അത് മറ്റൊരു ഗുണപാഠമാണ്. മടിയനായ അലസനായ മത്സ്യം സ്വീകരിച്ച ഗുണപാട്, അത് മറ്റൊരു നിലപാടാണ്. ഇവിടെയും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ നിൽക്കുന്നത് നടുവത്തെ അഥവാ ആ തന്ത്രജ്ഞനായ ഒരു മീനിനോടൊപ്പമാണ്. അഥവാ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ ഫേസ് ചെയ്യാനും, അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ എങ്ങനെയാണ് ആ പ്രശ്നത്തോട് അഭിമുഖീകരിക്കേണ്ടത്, അവിടെ ഏതൊക്കെ തന്ത്രങ്ങളാണ് കാണിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ഒരു ആലോചനയാണ് തന്ത്രജ്ഞനായ മീൻ നടത്തിയത്. നാടും വീടും സ്വദേശവും വീടിന് പോകുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. ആ മീനിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമാൻ എന്ന് പറഞ്ഞ ആ മീന് യഥാർത്ഥത്തിൽ
0: ഒരു പ്രിപ്പറേഷൻ, ഒരു പിന്നെ ഒരു വിഷയം വരുന്നു എന്ന് പറയുമ്പോൾ അതിനുള്ളൊരു പ്രിപ്പറേഷൻ നടത്തി. ശരിക്ക് നിങ്ങൾ പറഞ്ഞതാണ് കഥയിലെ ഒരു ഗുണപാഠം. അതായത് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് നമ്മളുടെ മനസ് പിന്നെ നിശ്ചയദാർഢ്യം കൊണ്ട് അതിനെ അതിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഒരു പ്രശ്നം വന്നു, നമ്മളതിൽ അകപ്പെട്ടു എന്ന് വിചാരിക്കുക, അപ്പം നമ്മളാകെ പതറിപ്പോവുകയല്ല, നേരെ മറിച്ച് നമ്മുടെ ഒരു നിശ്ചയദാർഢ്യം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഗുണപാഠമാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇനി നമ്മുടെ ശ്രോതാക്കൾ എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം.
1: നല്ലൊരു കഥയാണ് ഇന്ന് നമ്മൾ കേട്ടത്. മാഷാല്ലാഹ്, ബുദ്ധിമാനും തന്ത്രജ്ഞനും അലസനും,
0: അതെ,
1: മൂന്ന് കൂട്ടുകാർ മത്സ്യങ്ങൾ. നമുക്ക് നോക്കാം ആരുടെ കൂടെയാണ് ശ്രോതാക്കൾ നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം.
0: മുഹമ്മദ് തോണിയിൽ പുല്ലിശ്ശേരി, അസ്സലാമു അലൈക്കും. ഈ മീനിൻ്റെ കഥ ഞാൻ സ്കൂളിൽ പഠിച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദുറസാ കുഞ്ചത്തൂർ, നിങ്ങൾക്ക് ഹസനൻസാരി നമ്മുടെ സുഹൃത്താണ്, അയാളുടെ സംസാരം ഇപ്പോൾ കേൾക്കുമ്പോൾ മുമ്പ് ക്ലാസ്സിൽ കേട്ട അതേ അനുഭവം അനുഭവപ്പെടുന്നു എന്ന് റസാഖ് പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം അല്ലൂർ ടെക്സ് ഉള്ള ആൾ മാംഗ്ലൂർ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, നബി ചരിത്രം എത്ര കേട്ടാലും കൊതി തീരാത്ത ചരിത്രം. പീസ് റേഡിയോ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ.
1: നസീഹ തിരുവമ്പാടി ഒരു ദുആ വസിയത്തുണ്ട്. അസ്സലാമു അലൈക്കും, എൻ്റെ ഉപ്പക്ക് തീരെ സുഖമില്ല, അധിക ദിവസവും ഉപ്പയുമായി ഹോസ്പിറ്റലിലാണ്. എല്ലാവരും പ്രാർത്ഥിക്കണമെന്നാണ്. ആ ഉപ്പക്ക് അള്ളാഹു ഷിഫയും സമാധാനവും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
0: റുക്സാന എം സലാം പറഞ്ഞ്, ഇന്നലെ മരണ വീട്ടിൽ പോയപ്പോൾ അവിടെ കൂട്ടു പ്രാർത്ഥന കണ്ടു, വളരെ സങ്കടം തോന്നി എന്ന ഒരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. നൗഫലേസ് ചുങ്കം നമ്മുടെ കൂടെയുണ്ട്. അതേപോലെ തന്നെ നസീറ കെ എസ് പാലക്കാട്, ഈ കഥയോട് സാമ്യമുള്ള കഥ മുമ്പ് പാഠപുസ്തകങ്ങളിലുണ്ടായിരുന്നു എന്നതാണ്. ജമീല വി കെ പൂനൂർ, ഈ കഥയിൽപ്പെട്ട ആളുകൾ ആരൊക്കെയാണ് എന്ന് ഓരോരുത്തരും പറയുമല്ലോ എന്ന് കാത്തിരിക്കട്ടെ എന്ന് പറയട്ടെ. അതാരായാലും പറയാൻ സാധ്യത കുറവാണ്.
1: നല്ല ചിന്തയാണ്.
0: അതെ,
1: കഥ നൽകുന്നത് എന്ന് അബ്ദുൽഹമീദ് സി കെ അഴിയൂരും അഭിപ്രായപ്പെടുന്നുണ്ട്. മൂവാറ്റുപുഴയിൽ നിന്ന് ബഷീറൊക്കെ, ഇന്നത്തെ 1 മിനിറ്റ് നല്ല ഒരു പുതിയ അറിവാണ്. കഥയിൽ ഒരുപാട് പാടുണ്ട് എന്ന് മുനീർ ചമ്മനാടും പറയുന്നുണ്ട്. നല്ല ഗുണപാഠമുള്ള കഥയാണ് എന്നാണ് മൈമൂന ചേക്കിലോട് പറയുന്നത്.
0: ഖദീജ തൊടുപുഴയും, നല്ല ഗുണപാഠമുള്ള കഥ സഫിയ കെ തിരുരങ്ങാടിയും. അങ്ങനെ ഒരു കമൻറ്റ്, ഉമ്മുകുൽസു ചിറമംഗലം, ചിന്തിക്കാൻ പറ്റിയ കഥ മാഷാല്ല എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്.
1: ശരി, നമുക്ക് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലേക്ക് പ്രവേശിക്കാം.

2441 ദിവസമായി ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ നമ്മൾ പ്രക്ഷേപണം ചെയ്യാൻ തുടങ്ങിയിട്ടും ഇന്ന് ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിൽ സൂറ അൽ അഹ്ഖാഫിൻ്റെ ആദ്യ വചനങ്ങളാണ് നമ്മൾ കാതോർത്തത്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രോഗ്രാം പ്രമോഷൻ സ്ലോട്ടിൻ്റെ റിമൈൻഡറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, സാധാരണ നമ്മൾ കേൾക്കാറുള്ള ഒരു ഇൻട്രോ ആണ് നൂറിലധികം പ്രോഗ്രാമുകൾ. അത്ര തന്നെ അവതാരകരും അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾ മുതൽ വയോധികർ വരെ നീളുന്ന പീസ് റേഡിയോ കുടുംബം. നമുക്ക് തന്നെ അറിയാത്ത നിരവധി പ്രോഗ്രാമുകൾ പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. മോർണിംഗ് ലൈവ് ഷോയുടെ ഈ പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ ഓരോരോ പരിപാടികൾ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്. അതാണ് ഈ ഒരു സ്ലോട്ടിൻ്റെ ഒരു പ്രത്യേകത. ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്ന പരിപാടി സവിശേഷം പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ഞായർ രാത്രി 9:25 പിന്നെ 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും നമുക്ക് ലഭ്യമാണ്. അതേപോലെ തന്നെ പല മേഖലകളിൽ ഇതിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് പല മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, പല പ്രവർത്തനങ്ങളിൽ കഴിവ് തെളിയിച്ചവർ, വ്യത്യസ്തരായ ഒരുപാടൊരുപാട് അതിഥികളെ നമുക്ക് അടുത്തറിയാനും ഒരുപാട് പുതിയ അറിവുകൾ നേടാനും ഈ ഒരു പ്രോഗ്രാം വഴി നമുക്ക് സാധ്യമാണ് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇന്ന് നമ്മൾ പ്രക്ഷേപണം ചെയ്ത് കേൾക്കുന്നത് അധിനിവേശ സസ്യങ്ങളെ കണ്ടെത്താൻ ആപ്പ്. ദേശീയ പുരസ്കാരവുമായി എൻ അലീം, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ പീസ് റേഡിയോ പ്രതിനിധി അബ്ദുസലാം വീട്ടിയുടെ കൂടെ അതിഥിയായി അലീം യൂസുഫ് പങ്കെടുക്കുന്ന ഈ പ്രോഗ്രാം. ഇനി നമുക്ക് കാതോർക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സവിശേഷം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് സവിശേഷത്തിൽ നമ്മൾ കൂടെ വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു ഗസ്റ്റ് നമുക്കുണ്ട്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ നാട്ടിൽ പലപ്പോഴും പത്രവാർത്തകളിലൂടെയൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് അധിനിവേശ സസ്യങ്ങൾ, അതിൻ്റെ പ്രശ്നങ്ങൾ, കർഷകരൊക്കെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ പരിസ്ഥിതി പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ അവർ പറയുന്നത്, അതുപോലെ മക്കളൊക്കെ പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് ആ ഒരു വിഷയത്തിൽ ഏറ്റവും അനുയോജ്യനായ ഒരു ഗസ്റ്റിനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. അലീം യൂസുഫ് എൻ, അദ്ദേഹം സീനിയർ റിസർച്ച് ഫെല്ലോ, റിസർച്ച് സ്കോളറാണ്, മലബാർ ബോട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോർ പ്ലാന്റ് സയൻസ്, കോഴിക്കോടിലെ റിസർച്ച് സ്കോളറായിട്ടുള്ള അദ്ദേഹത്തെ ആദ്യമായി നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാണ്. അസ്സലാമു അലൈക്കും. സാർ, അപ്പോൾ പറഞ്ഞ പോലെ പിന്നെ എനിക്ക് തോന്നുന്ന ഒരു ഈ ഒരു വിഷയത്തിൽ, ഈ പരിസ്ഥിതിയിൽ വലിയൊരു ഭീഷണിയായി മാറുന്ന അധിനിവേശ സസ്യങ്ങളെ കുറിച്ചുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ അടുത്ത് പിന്നെ താങ്കൾക്കൊരു അവാർഡ് കിട്ടി, ദേശീയ പുരസ്കാരം ലഭിക്കേണ്ടായി. ആ പുരസ്കാരം ഇപ്പോൾ എത്രയായിപ്പോൾ കിട്ടിയതിന് ശേഷം?
2: 2 മാസം.
1: 2 മാസം മുമ്പാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഗതിയാണ്, കാരണം അതൊരു ഒരു ചെറിയ സംഗതി അല്ല. അപ്പോൾ അതിൽ വലിയൊരു സംഭാവന നൽകിയിരിക്കുകയാണ്. അധിനിവേശ സസ്യങ്ങളെ കണ്ടെത്താനുള്ള ഒരു ആപ്പ്, ഇതുവരെ പലതും പലർക്കും അത് കഴിയില്ലായിരുന്നു, സംശയമുണ്ട്. പക്ഷേ ആപ്പ് വഴി, അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് നമുക്ക് സാറിൻ്റെ പേഴ്സണലായിട്ട് മറ്റു കാര്യങ്ങളൊക്കെ പറയും. ഇൻട്രോ എന്നുള്ളവർക്ക് എനിക്ക് തോന്നുന്നു ആളുകൾക്ക് എന്താണ് സാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് അറിയാൻ ആപ്പും അതുമായി ബന്ധപ്പെട്ടൊന്ന് പറയാൻ തോന്നുന്നു.
2: അധിനിവേശ സസ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ തനതായി കാണാത്ത സസ്യങ്ങളെയാണ് അധിനിവേശ സസ്യങ്ങൾ എന്ന് പറയുന്നത്. ആ പേര് പോലെ തന്നെ അതൊരു വിദേശിയല്ല, വിദേശ സസ്യങ്ങൾ തന്നെയാണ്. പക്ഷേ വിദേശ സ്വഭാവം മാത്രമല്ല അവർ അധിനിവേശ സ്വഭാവം കൂടെ കാണിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന നമ്മൾ കമ്മ്യൂണിസ്റ്റ് അപ്പാലി, കമ്മ്യൂണിസ്റ്റ് പച്ച, പല നാടുകൾ പല പേരില പറയപ്പെടുന്നത് ക്രോമലൈൻ ഓഡറേറ്റ് എന്ന് പറഞ്ഞ ശാസ്ത്രീയനാമമുള്ള ആ ഒരു ശരി എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം അത് ആ വരുന്ന 19 വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ അതിന് മുമ്പേ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് കമ്മ്യൂണിസ്റ്റം പരക്കുന്ന സമയത്താണ് ലോകത്ത് സ്പ്രെഡായത്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ആ ഒരു പേര് വന്നത്. അപ്പൊ അങ്ങനെ ഇപ്പൊ നമുക്ക് കൂടുതലായിട്ട് കോമൺ ആയിട്ട് കാണുന്ന കുറെ ചെടികളുണ്ട്. സിമ്പിളായിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത് സാധാരണക്കാരെ മനസ്സിലാവുന്ന ഭാഷയിൽ, ഇപ്പൊ സൂര്യകാന്തിനെ പോലെ ചെറിയൊരു പൂവ് നമ്മുടെ പാടശേഖരങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മളൊന്ന് തൊട്ട് വലിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, മൊത്തമായിട്ട് വരുന്ന 10 ചെടികളെയാണ് നമ്മൾ അധിനിവേശ സസ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അത് കണ്ടെത്താനുള്ള ഒരു മൊബൈൽ ആപ്പാണ് അത്. അത് എന്റെ മാത്രം ഒരു ഇതല്ല, ഞങ്ങളുടെ ടീം നമ്മുടെ പല സുഹൃത്തുക്കളെ കൂട്ടിയിട്ടാണ് നമ്മളത് തുടങ്ങി, അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്.
1: അപ്പൊ അതില് ഈ ആപ്പ് നിർമ്മിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോ പുരസ്കാരം
2: പുരസ്കാരം
1: കിട്ടിയിട്ടുള്ളത്. അപ്പോ ഒരു ദേശീയ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്, വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഇത്തരം ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്ന കുറെ ശ്രോതാക്കളുണ്ടാവും. അപ്പൊ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് ഈ സവിശേഷം ഒരുപാട് കൗതുകമുള്ള ഒരു പ്രോഗ്രാമായിട്ട് ഇതിനെ വീക്ഷിക്കാന്ന് തോന്നുന്നു. അധിനിവേശ സസ്യത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, ഈ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാനും മുമ്പൊക്കെ ഇങ്ങനെ എന്തിനാ ഈ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറഞ്ഞപ്പോൾ സാറാ പറഞ്ഞപ്പോഴേക്കും എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റി, ആ കാലത്താണ് അത് വന്നത്. അതുപോലെ ഈ ആപ്പ് നിർമ്മിച്ചതിന്റെ ആപ്പിന്റെ അതിന്റെ പിന്നെ ചിത്രം തന്നെ ഇതുകൊണ്ട് നമ്മൾ അതിന് ശരിക്കും എന്താ പറയാ ആ ഒരു
2: അത് സിംഗപ്പൂർ ഡേയ്സ് എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂര്യാന്തനെ പോലെ ചെറുത് കാണുന്നത് അതാണ് നമ്മൾ ആപ്പിന്റെ ഐക്കണാക്കി വെച്ചിട്ടുള്ളത്. കാരണം അത് സാധാരണക്കാരെ കൂടെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഐക്കൺ എന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ അത് സിംഗപ്പൂർ ഡെയ്സി എന്നാണ് അതിന് സാധാരണ നമ്മളിൽ പറയുന്ന പേര്. അതിന് സ്പാനറ്റിക്കുള്ള ടൈലോബൈറ്റാണ് ശാസ്ത്രീയ നാമം. ആസ്ട്രേസിയ എന്ന് പറയുന്ന കുടുംബത്തിലാണ്. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു പൂവിൽ നിന്ന് തന്നെ ആയിരക്കണക്കിന് വിത്തുകൾ ഉണ്ടാവും എന്നുള്ള അതിന്റെ പ്രശ്നം. അതാണ് ഈ അധിനിവേശ സസ്യങ്ങളെ പെട്ടെന്നുള്ള സ്വഭാവം എന്ന് പറയുന്നത്.
1: ഒന്ന് ഈ അധിനിവേശം പറയുമ്പോൾ ഒന്ന് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്നു എന്നുള്ള ഇതും മറ്റൊന്ന് ഒരു സ്ഥലത്ത് നിന്നിട്ട് എല്ലാറ്റിനെയും അധിനിവേശം നടത്തുന്നു എന്നുള്ള ആ അർത്ഥത്തിലും
2: അതെ. അത് നമ്മള് എക്സോട്ടിക് എന്ന് പറയും, അഥവാ വിദേശി അർത്ഥത്തില് എക്സോട്ടിക് എന്ന് പറയും. അപ്പൊ അധിനിവേശ സ്വഭാവം കാണിക്കുക എന്ന് പറയുമ്പോൾ ഈ എക്സോട്ടിക് ആയുള്ള ചെടികളെന്ന് ചില എന്ത് അധിനിവേശ സ്വഭാവം കാണിക്കും. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ട് കാലം മുതലേ പല വിദേശികൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നാടുമായിട്ട് കച്ചവടം നടത്തുന്നുണ്ട്. പക്ഷെ ബ്രിട്ടീഷുകാർ അതുപോലെ ചില ആളുകൾ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, ഇവിടുത്തെ റിസോഴ്സ് നമ്മുടെ സാധനങ്ങൾ മൊത്തം കൊള്ളടിച്ചിട്ട് പോയിട്ടുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ എന്താണ് വിദേശ സസ്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ പല പഴവർഗ്ഗങ്ങളൊക്കെ എന്തായിരിക്കും, വിദേശിയായിരിക്കും. പക്ഷെ അവർ അധിനിവേശ സ്വഭാവം കാണിക്കൂല. അധിനിവേശം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഇവിടെ വന്നു അവർ ഇവിടെയുള്ള മറ്റു തനതായുള്ള ചെടികളെ മൊത്തം ചെയ്യുന്നു, ഒഴിവാക്കി ഇവർ ഹൈജാക്ക് ചെയ്യുന്നു. അത് നമ്മുടെ ജൈവവൈവിധ്യത്തിന് പ്രശ്നമാകുന്നു, നമ്മുടെ അഗ്രികൾച്ചർ പ്രശ്നമാകുന്നു. ഈവൻ ചില ആളുകൾക്ക് അലർജി വരെ ഉണ്ടാവുന്നുണ്ട് ഇതിന്റെ പൂമ്പൊടി ചില പൂക്കളുടെ. അപ്പൊ അത്രയും എന്ത് ചെയ്യുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് എക്കണോമിക്കൽ ആയിക്കൊണ്ട് ബയോളജി അതുപോലെ എൻവയോൺമെന്റ് ആയിക്കൊണ്ട് ജൈവവൈവിധ്യത്തിന്റെ ഭീഷണിയാവുന്ന ചെടികളെയാണ് നമ്മൾ മൊത്തത്തിൽ ഈ ഒരു കാറ്റഗറി നമ്മൾ ഉൾപ്പെടുത്തുന്നത്.
1: ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മൾ ഇനി കുറേ കാര്യങ്ങൾ അതിൽ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പക്ഷെ സാറിൻ്റെ ഒരു കുടുംബ പശ്ചാത്തലങ്ങളും പഠനം ഈ ഒരു രംഗത്തേക്ക് എത്തിയത് ഒന്ന് ചുരുക്കി പറയാമോ?
2: ഞാൻ ജനിച്ചത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരടുത്ത് മമ്പാട് പന്തലിംഗ് എന്ന് പറഞ്ഞ സ്വദേശത്താണ്. സ്കൂൾ വിദ്യാഭ്യാസം എല്ലാം കേരള സിലബസ് തന്നെയായിരുന്നു. മമ്പാട് എം ഇ എസിലാണ് 8 മുതൽ പ്ലസ് ടു വരെ പഠിച്ചത്. അതിനുശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മഞ്ചേരി എൻ എസ് കോളേജിലാണ് എൻ്റെ ഡിഗ്രി. ബി എസ് സി പ്ലാന്റ് സയൻസ് ആയിരുന്നു. അപ്പോൾ അന്ന് മുതൽ നമുക്കൊരു 10 ക്ലാസ് സമയം മുതലേ നമുക്കൊരു ബയോളജി അല്ലെങ്കിൽ ഒരു പ്രകൃതിനോട് കുറച്ച് താല്പര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ബോട്ടണി സസ്യശാസ്ത്രം എന്നുള്ളത് ഞാനായിട്ട് ഇഷ്ടപ്പെട്ടെടുത്താൽ നമുക്ക് കുറച്ചുകൂടി ഒരു സോളജി എന്ന താല്പര്യം. പക്ഷേ നമ്മുടെ ഒരു മലബാറിൻ്റെ അതുപോലത്തെ മലപ്പുറത്തിൻ്റെ പശ്ചാത്തലത്തിൽ അന്നത്തെ ഒരു മാർക്ക് വെച്ച് നമുക്ക് അവിടെയാണ് കിട്ടിയത്. അതിനുശേഷം പി ജി കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിരുന്നു. അപ്പോൾ 2018-20 ബാച്ച് ആ സമയത്താണ് നമ്മുടെ നാട്ടിൽ ഈ വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്, 18-19 കാലഘട്ടത്തിൽ. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ആ ഒരു രീതിയിലേക്ക് കൂടെ നമ്മുടെ നാടിനെ കൂടെ ബാധിക്കുന്ന രീതിയിലേക്ക് കുറച്ചുകൂടി ഇടപെടണം എന്ന രീതിയിലാണ് പിന്നെ നമ്മളൊരു ഗവേഷണമായ ഒരു ഫീൽഡിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്.
1: അങ്ങനെ ഇത് പഠിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കൂടുതൽ ഇതിലെന്തൊക്കെ റിസർച്ച് നടത്തണമെന്ന് തോന്നുകയും ഈ ഒരു ആപ്പിലേക്ക് എത്താനുണ്ടായ പശ്ചാത്തലം എന്തായിരിക്കും?
2: ഈ ഒരു ആപ്പിലേക്ക് എത്താനുള്ള പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ 2018 നമ്മുടെ കേരളത്തിൽ മെയിൻ ഉള്ള ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. 19 നിലമ്പൂര് പോലെയുള്ള മലയോര പ്രദേശങ്ങൾ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ ഈ 19 ശേഷം നമുക്ക് കാണാൻ പറ്റുന്ന ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന സിംഗപ്പൂർ ഡെയ്സി അതുവരെ നമ്മുടെ നാട്ടിൽ കാണുന്നില്ലായിരുന്നു കോമൺ ആയിട്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ വർഷം നമ്മുടെ പാടശേഖരനിലേക്ക് എത്തി. പിന്നത്തെ വർഷം വീടിൻ്റെ മുകളിൽ

0: ഒരു കണക്ഷൻ മാത്രമേ
1: അത്രേ
0: ഉള്ളൂ.
1: ഉള്ളൂ. ആ
0: അതെ
1: ഓക്കെ
0: അതെ
1: ഓക്കെ. ഇപ്പോൾ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ
0: അതെ
1: കോഴിക്കോട് അല്ലേ,
0: അതെ
1: അവിടെ റിസർച്ച് സീനിയർ റിസർച്ചാണ്
0: ആ സീനിയർ
1: സ്കോളർ
0: റിസർച്ച്
1: ആയിട്ട്.
0: ഫെലോ ആണ്. രണ്ട് വർഷം കഴിഞ്ഞു, രണ്ട് വർഷം നമ്മൾ ജൂനിയർ റിസർച്ച് ഫെലോ ആയിരിക്കും, അതിനുശേഷമാണ് നമ്മൾ സീനിയർ റിസർച്ച് ഫെലോ ആവുന്നത്.
1: യെസ്. ഈ പിന്നെ ഓരോ പ്രകൃതിയിൽ ഓരോ പ്രദേശത്തിനനുസരിച്ച് ആ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത്
0: അതെ
1: ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ
0: അതെ
1: അവിടെയാണ് അധിനിവേശ സസ്യം നമുക്ക് വലിയൊരു വെല്ലുവിളിയായിട്ട് മാറുന്നു പറഞ്ഞല്ലോ. സാർ ആദ്യമായി കണ്ട അധിനിവേശ സസ്യം ഏതാണ്
0: ആദ്യമായി കണ്ടതെന്ന്
1: നമ്മളെ?
0: പറയുമ്പോൾ നമ്മളതിനൊരു നമ്മൾ സാധാരണ ഈ എല്ലാവർക്കും അറിയുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മൾ ആദ്യം പണ്ട് മുതലേ കാണുന്നതാണ്. പക്ഷെ ഇതിൻ്റെ ഒരു ഒരു വ്യാപ്തി നമ്മൾ മനസ്സിലാക്കിയത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സിംഗപ്പൂർ ഡെയ്സി നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അതിൻ്റെ വ്യാപ്തി ഇപ്പോഴും പല ആളുകൾക്കും മനസ്സിലാവാത്തത് നമ്മുടെ വയനാട് എന്തുകൊണ്ടാണ് വന്യ മൃഗങ്ങളും മനുഷ്യന്മാരുള്ള പ്രശ്നം എന്തുകൊണ്ടാണ് മനസ്സിലാക്കുമ്പോൾ അതിന് ആദ്യത്തെ ഉത്തരവാദി എന്ന് പറയുന്നത് അധിനിവേശ സസ്യമാണ്.
1: ശരി.
0: കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കാട്ടിൽ നോക്കുകയാണ്, കാട് എന്ന് പറഞ്ഞാൽ വനം എന്ന് പറഞ്ഞാൽ അവിടെ പല വൈവിധ്യത്തിലുള്ള പല ചെടികളുണ്ടാവും, പല സസ്യങ്ങളുണ്ട്, പല വലിപ്പത്തിലുള്ള സസ്യങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ വയനാട് വന്യജീവി സങ്കേതം ആലോചിച്ച് നോക്കണം, സാധാ ഒരു ഫോറസ്റ്റ് അല്ല, വന്യജീവി സങ്കേതത്തിൽ നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ സെന്നാ സ്പെറ്റാബലിസ് അഥവാ മഞ്ഞക്കൊന്ന എന്ന് പറയുന്ന ഒരു ഒറ്റ ചെടിയാണ് ആ ഒരു സങ്കേതത്തിൻ്റെ 40% കയ്യടക്കി വെച്ചിട്ടുള്ളത്.
1: അത് ശരി.
0: അപ്പോൾ മഞ്ഞക്കൊന്ന എന്ന് പറഞ്ഞാൽ നമ്മളെ കണിക്കൊന്നൻ്റെ ഒരു സഹോദരൻ എന്ന് വേണമെങ്കിൽ പറയാം,
1: ശരി.
0: ഒരേ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അതിൻ്റെ പേര് സെന്നാ സ്പെക്ടാബിലിസ് എന്നാണ്. അപ്പം അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതുപോലെ പുറത്തുനിന്ന് കൊണ്ട് വന്ന് നമ്മൾ നട്ടതാണ്, ഒരു മരമെന്ന രീതിയിൽ നട്ടു. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് പടർന്ന് പന്തലിക്കുകയാണ്. നമ്മൾ ഈ കരിവേപ്പില അതിൻ്റെ എന്ത് വേരെന്ന് പൊട്ടുന്ന
1: പൊട്ടി
0: പറഞ്ഞ പോലെ
1: മുളക്കുന്നതുപോലെ
0: ഇത് പൊട്ടി മുളച്ച് മൊത്തം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല എല്ലാ അധിനിവേശ സസ്യങ്ങളുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ അവരുടെ ഇലകളിൽ ഒരു പ്രത്യേക കെമിക്കൽ ഉണ്ടാവും, അലീലോ കെമിക്കൽ എന്നാണ് അതിന് പറയാം. ആ കെമിക്കൽ എന്തുണ്ടാവും, ഇത് ഇല താഴെ വീഴുമ്പോൾ മണ്ണിലേക്ക് എത്തും. അപ്പം ഈ മണ്ണിൽ പിന്നെ വേറൊന്നും മുളക്കൂല,
1: അതാണ്,
0: അതായത് വേറെ ചെറിയ വിത്തുകളൊന്നും മുളക്കൂല. അപ്പം ഇത് മാത്രം അവിടെ കാണുന്നുള്ളൂ. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന പുൽമേടുകൾ ഒന്നും ഉണ്ടാവില്ല. ഈ പുൽമേടുകളാണ് സത്യം പറഞ്ഞാൽ
1: ഈ മൃഗങ്ങൾക്ക്.
0: ആ മൃഗങ്ങൾ
2: മാഷാല്ലാ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രോഗ്രാം പ്രൊമോഷൻ സ്ലോട്ടിൽ നമ്മളിന്ന് കേട്ടത് സവിശേഷം പരിപാടിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. ഇൻഷാല്ലാ നമുക്ക് അത് ഇനി നമുക്ക് ലൈവിലും അതേപോലെ തന്നെ റിവൈൻഡിലുമൊക്കെ കേൾക്കാനുള്ള അവസരമുണ്ട് എന്നതുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇദ്ദേഹമീദ് സി കെ അഴിയൂർ, മാഷാല്ലാ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന ചെറുപ്പത്തിൽ കാണാറുണ്ട്, പക്ഷെ ഇപ്പോൾ കാണാനേ ഇല്ല. കമ്മ്യൂണിസ്റ്റ് പച്ച ഒരു നല്ല പ്രയോഗമാണ്. എന്തായാലും സൗഹാർദ്ദം,
3: അതെ,
2: രാഷ്ട്രീയ സൗഹാർദ്ദം,
3: അതെ അതെ,
2: കമ്മ്യൂണിസ്റ്റ് പച്ച അങ്ങനെ സാധനം ഉണ്ട്, നമുക്ക് ഓർമ്മയുണ്ട് ചെറുപ്പത്തിൽ അങ്ങനെ ഒരു ഇല.
3: അതെ,
2: ഏതാണ് ആ ഇല? കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന സാധനം ഇപ്പൊ കാണാറില്ല എന്ന് അദ്ദേഹം വളരെ നിഷ്കളങ്കതയോടെ കമന്റ് ചെയ്തതാണത്. ശരി.
3: പട്ലയിൽ നിന്ന് സ്വാലിഹമോൾ നമ്മളോട് സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. സ്വാലിഹമോളെ പേര് വായിക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്വാലിഹമോളുടെ പേര് ഞാൻ വായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ജമീല നമ്മിനെ സലാം പറഞ്ഞ് കൂടെയുണ്ട്. ജംഷീർ മുട്ടിൽ, ഞാൻ തന്ത്രജ്ഞനായ മീനിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് എന്ന കമൻറ്റ് നടത്തിയിട്ടുണ്ട്. റഷീദ കണ്ണനല്ലൂർ കൊല്ലം, സലഫി ഈ ഒരു മെസ്സേജും ശ്രദ്ധിക്കണേ, ഈ മീനിൻ്റെ പേര് കണ്ണൻ, തണ്ടൻ, മണ്ടൻ എന്നായിരുന്നു എന്നാണ്. പേരിടാൻ പറ്റിയ നമ്മുടെ കൂട്ടത്തിലെ ഒരു ശ്രോതാവാണെന്ന് തോന്നുന്നു.
2: ആരാണ്?
3: റഷീദ കണ്ണനല്ലൂർ കൊല്ലം.
2: കൊല്ലാണല്ലേ?
3: അതെ,
2: കൊല്ലം എന്ന് പറയുമ്പോൾ അവിടെ ബീച്ച് സൈഡാണ്, കുറെ
3: മീനുകളായിട്ട്. അതും ഓക്കെ, പക്ഷെ ഈ പേരിടുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മീനുണ്ടായിക്കോട്ടെ. ഉമ്മു ഗുൽസു ചിറമംഗലം, ചിന്തിക്കാൻ പറ്റിയ കഥ, മാഷാല്ല നല്ല ഗുണപാഠമുള്ള കഥ എന്ന് ഖദീജ തൊടുപുഴയും കമന്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് വെച്ച എൻ്റെ വീട്ടിൽ ഇപ്പോഴുണ്ട് എന്നാണ് സീനത്ത് പാലക്കാട് കമന്റ് നടത്തിയിട്ടുള്ളത്.
2: അമീർ ടി എടത്തനാട്ടുകാരുടെ ഒരു കവിത വന്നിട്ടുണ്ട്, ഒന്ന് ആലപിക്കോ അൻസാരി.
3: ശരി. വിശ്വാസദാർഢ്യത്താൽ ബദറിൽ അവർ നിരന്നു, വിജയത്തിൻ മധുരം റബ്ബ് അവർക്ക് നൽകി. വിധിയുടെ കാരുണ്യം മുസ്ലിങ്ങൾക്കന്ന് തുണയായി. വിപ്ലവമായി ആ വിജയം ചരിത്രത്തിൽ തിളങ്ങി. വിപത്തുകൾ വന്നെത്തിയ ഉഹദിൻ മണ്ണിലും വിശ്വാസം മുറുകെ പിടിച്ചു സത്യവിശ്വാസികൾ. വിനയത്തോടെ പൊരുതിയ ത്യാഗത്തിൻ്റെ പാഠങ്ങൾ വിരലിലെണ്ണാവുന്ന വരികളിൽ തീരില്ലൊരിക്കലും. വിവേകവും ക്ഷമയും ഒത്തുചേർന്ന നേരങ്ങൾ വിജ്ഞാനമായി ഇന്നും നമുക്കിവ നൽകുന്നു. വിശ്രമമില്ലാതെ സത്യത്തിൻ വഴിയിൽ നടക്കാൻ വിശ്വാസികൾ

0: കൾക്ക് കരുത്തായി ബദറും മുഹദും എന്ന് പറയുന്ന
1: മാഷാല്ല വി വി ആണ്.
0: അതെ,
1: ആദ്യത്തെ അക്ഷരം വി എന്നതിൽ തുടങ്ങിയ,
0: അതെ,
1: ശരിക്കാ കവിതയോട് നീതി പുലർത്തിയ, അതിന്റെ നിയമാവലികൾ പാലിച്ച ഒരു കവിത.
0: ഇന്ന് മിക്കവാറും അമീർ ടി എടത്തനാട്ടുകര കുടുങ്ങും, കാരണം നല്ലൊരു കവിയുടെ മുമ്പിലാണ് നിങ്ങളുടെ കവിത സമർപ്പിക്കപ്പെട്ടത്. അപ്പൊ അതിന്റെ നാനാക്ഷരങ്ങളും പഠിപ്പിച്ചിട്ടേ ഇന്ന് നിങ്ങളെ വിടുകയുണ്ടാവുകയുള്ളൂ എന്നതാണ് അതിന്റെ ഒരു
1: മാഷാല്ലാ ബറകല്ലാഹു ഫിക്കും. നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിന് മുക്തകണ്ഠം പ്രശംസിക്കുന്നു.
0: അതെ, ഫൈസ പിലാത്തറ എന്റെ വീട്ടിൽ എന്റെ വീട്ടിന്റെ പറമ്പിൽ കമ്മ്യൂണിസ്റ്റ് പച്ച ഉണ്ട് എന്നാണ്. സാദിഖ് പാലക്കാഴി സലാം പറഞ്ഞു, വാലൈക്കും സലാം വറഹ്മത്തുള്ള. ഹാജര കടമ്പഴിപ്പുറം, ഇതൊരു ഇതാണ്, മുറിവുണ്ടായാലൊക്കെ കമ്മ്യൂണിസ്റ്റ് ഇല മുറിയിൽ വെക്കാറുണ്ട്, അത് നമ്മളൊക്കെ ചെയ്തിട്ടുള്ളതാണ്.
1: സമീറ കെ എം പടിഞ്ഞാറ്റുമുറി, ഞങ്ങള് കമ്മ്യൂണിസ്റ്റപ്പ കമ്മ്യൂണിസ്റ്റപ്പ എന്നാണ് പറയാറ്.
0: ഉമ്മുഹമ്മ അത്തോളി, പച്ചയും കമ്മ്യൂണിസ്റ്റും നല്ല ചേർച്ച, കേട്ടപ്പോൾ ചിരിച്ചുപോയി എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ റസിയ ചെങ്ങാണി, ആ സവിശേഷത്തിൽ പറഞ്ഞ ആ ചെടി ഞങ്ങളുടെ അടുത്തുള്ള പാടങ്ങളിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ പറമ്പിലും ഉണ്ടായിട്ടുണ്ട്, സൂര്യകാന്തി പോലെ ഒരു ചെറിയൊരു പൂവ് എന്നൊരു ഇത് പറഞ്ഞു. ജാസ്മിൻ ഐക്യ പുള്ളിപ്പാടം, ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് കമ്മ്യൂണിസ്റ്റ്. സമീറ കെ എം താന്നൂർ, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റപ്പ എന്നാണ് പറയാ വായിച്ചു നമ്മൾ. ആയിഷ അങ്ങാടിപ്പുറം, ഞങ്ങളുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റപ്പ എന്നാണ് പറയുക എന്ന് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ പ്രിയ,
1: ശരി, നമുക്ക് നമ്മുടെ ഷെഡ്യൂളുകൾ തുടരാം. കേൾക്കാം തിരുമൊഴികൾ.
2: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: ഇന്നത്തെ തിരുമൊഴികളിൽ പതിവ് പോലെ ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി മൗലവിയാണ് നമ്മുടെ കൂടെയുള്ളത്. മരണപ്പെട്ടവരെ വിട്ടേക്കോ മോശമായി സംസാരിക്കരുത് എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടുള്ള സംസാരം ഇനി നമുക്ക് കാതോർക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അൻ ആയിഷത്ത ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ മാത സ്വാഹിബുക്കും ഫദഊഹു ലാ തഖഉ ഫീ. പ്രശ്രോതാക്കൾ, ഇമാം അബൂ ദാവൂദ് തൻ്റെ സുനനിൽ നൽകിയിട്ടുള്ള ഷെയ്ഖ് അൽബാനി സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു തിരുവചനമാണ് കേൾപ്പിച്ചത്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. ആയിഷ ബിൻത് അബി ബക്കർ അത്തൈമിയ അൽ ഖുറശിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മൂന്ന് പെൺമക്കളിൽ ഒരാളാണ്. അസ്മ, ഉമ്മു കുൽസൂം എന്നിവരാണ് മറ്റ് രണ്ട് പെൺമക്കൾ, അഥവാ ആയിഷ റളിയല്ലാഹുവിൻ്റെ സഹോദരിമാർ. അതിന് പുറമെ അബ്ദുറഹ്മാൻ, അബ്ദുള്ള, മുഹമ്മദ് എന്നിങ്ങനെ സഹോദരന്മാരും ആയിഷ റളിയല്ലാഹുവിനുണ്ട്. ഹിജറ 58-ലാണ്, അതായത് ക്രിസ്താബ്ദം 678-ലാണ് അവർ മരണപ്പെടുന്നത്. 2210 ഹദീസുകൾ അവർ നിവേദനം ചെയ്തതായിട്ട് നമുക്ക് കാണാനാകും. ദീനി വിഷയങ്ങളിൽ വലിയ അവഗാഹമുണ്ടായിരുന്ന ആ മഹദി മറ്റുള്ളവർക്കെല്ലാം തന്നെ ഒരു പഠന കേന്ദ്രമായിരുന്നു, സംശയ നിവാരണ കേന്ദ്രമായിരുന്നു എന്നൊക്കെയാണ് ഇസ്ലാമിക ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇദാ മാത സ്വാഹിബുക്കും ഫദഊഹു ലാ തഖഉ ഫീഹി. ഇദാ മാത സ്വാഹിബുക്കും, നിങ്ങളുടെ സുഹൃത്ത് മരണപ്പെട്ടാൽ, നിങ്ങളുടെ ഒരു സഹോദരൻ, നിങ്ങളോടൊപ്പം ജീവിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിൽപ്പെട്ട, പരിചയക്കാരിൽപ്പെട്ട, വിശ്വാസികളിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടാൽ, ഫദഊഹു, അപ്പോൾ നിങ്ങളവൻ്റെ കാര്യം ഒഴിവാക്കണേ. ലാ തഖഉ ഫീഹി, അവൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആക്ഷേപാർഹമായ രൂപത്തിൽ ചെന്ന് ചാടരുത്, അയാളിൽ പോയി വീഴരുത്, അഥവാ അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കരുത് എന്നർത്ഥം. അപ്പോൾ നിങ്ങളുടെ സഹോദരൻ, നിങ്ങളുടെ സ്വാഹിബ് എന്നാണല്ലോ പ്രയോഗം, നിങ്ങളോട് ജീവിക്കുന്ന ഒരു വ്യക്തി എന്നർത്ഥം. അയാൾ മരണപ്പെട്ടാൽ ഫദഊഹും ഫദഊഹും ഫദഊഹു എന്നാണ് ഫദഊഹു, അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ ഒഴിവാക്കണം. അവനുദ്ദേശിക്കുന്നത് ഫത്രുഖു ദിക്റഹു ബികലാമിൻ സയ്യിഇൻ, മോശമായ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ സ്മരിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കണം, അദ്ദേഹത്തെ വിട്ടേക്കുക. അവർ അവരുടെ അമലുമായി പോയി കഴിഞ്ഞല്ലോ, ഇനി അവരെക്കുറിച്ച് മോശമായ സംസാരം ഒരിക്കലും ഉണ്ടാകരുത്. എന്നാൽ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നന്മകൾ സംസാരിക്കുക, അതിന് പറ്റില്ലെങ്കിൽ, അതിന് സാധ്യമല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാവിനെ പിടിച്ചു നിർത്തുക, നിങ്ങളൊന്നും പറയാതിരിക്കുക എന്ന നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ലാ തഖഉ ഫീഹി, അവയിൽ നിങ്ങൾ ചെന്ന് വീഴരുത് എന്നതാണ്. അപ്പോ മരിച്ചവരോടും നന്നായി പെരുമാറണം, ജീവിച്ചിരിക്കുന്നവരോട് പെരുമാറുന്നത് പോലെ തന്നെ. അതാണ് ഇവിടെ പ്രധാനമായി പറയുന്നത്. ഒരിക്കലും മരണപ്പെട്ട വ്യക്തിയെ ആക്ഷേപിക്കാനോ അയാളുടെ കുറവുകൾ പറഞ്ഞു നടക്കാനോ അതേപോലെ തന്നെ അയാളെക്കുറിച്ച് അനാവശ്യമായ രൂപത്തിൽ സംസാരിക്കാനോ പരിഹസിക്കാനോ ഒന്നും തന്നെ പാടില്ല. അയാളിലുള്ളതാണെങ്കിൽ പോലും സംസാരം ഒഴിവാക്കണം എന്നതാണ് ഈ ഹദീസ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നതാണ് ഇതിൻ്റെ വിശദീകരണങ്ങളിൽ നാം വായിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ വിട്ടേക്ക്, അവരും അവരുടെ കാര്യവുമായിട്ട് ദുനിയാവിൽ നിന്ന് പോയി കഴിഞ്ഞു, ഇനി അവർക്ക് ലഭിക്കേണ്ടത് അവർക്ക് ലഭിക്കും, അതുകൊണ്ട് അവരെക്കുറിച്ച് മോശമായി സംസാരിക്കരുത് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. ഒരിക്കലും മരണപ്പെട്ടവരെക്കുറിച്ച് പിന്നീട് അവരുടെ തിന്മകൾ, അവരിൽ വന്ന പോരായ്മകൾ എടുത്തു പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഒരിക്കലും ഉണ്ടാകരുത്. അത് മരണപ്പെട്ടവന് പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ വരുത്തുന്നില്ല, പക്ഷേ അതിൻ്റെ ദോഷം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. ചിലപ്പോൾ മരണപ്പെട്ടവരെക്കുറിച്ച് പറഞ്ഞാൽ പോലും ഈ പറയുന്നവൻ്റെ നന്മകൾ നഷ്ടപ്പെടാൻ, അത് അവനിലേക്ക് ചെന്ന് ചെത്താനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് കരുതിയിരിക്കേണ്ടതുണ്ട് എന്നതാണ് പ്രധാനമായും ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ വചനത്തെ ഇദമാത്ത സ്വാഹിബുക്കും ഫദഊഹു ലാ തഖഊ ഫീഹി എന്നതിന് മറ്റ് ചില വിശദീകരണങ്ങൾ കൂടി ചില ഹദീസ് പണ്ഡിതന്മാർ നൽകിയതുകൂടി നമുക്കൊന്ന് നോക്കാം. അതിലൊന്ന്, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണപ്പെട്ടാൽ കൂടുതലായി കരഞ്ഞ് ബുദ്ധിമുട്ടിക്കരുത്, കരച്ചിൽ അധികരിപ്പിക്കരുത്, അവരെ വിട്ടേക്കുക എന്നതാണ് അതിൻ്റെ ഒരർത്ഥം എന്നതാണ്. മറ്റൊന്ന്, ആ മയ്യത്തിനെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലേക്ക്, ഇല റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ അങ്ങ് വിട്ടേക്കൂ, നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കേണ്ടതില്ല എന്ന അർത്ഥവും വരാം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു ചർച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചാണ് ആ പറഞ്ഞത് എന്നാണ്. നബി തന്നെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്, ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ കാര്യം നിങ്ങൾ ഒഴിവാക്കണം, കൂടുതൽ ഖേദം വേണ്ട, റബ്ബിൻ്റെ അടുക്കൽ മെച്ചപ്പെട്ടതുണ്ട് എന്ന നിലക്കാണ് നബി അത് പറഞ്ഞത് എന്നും ചില ചർച്ചകളുണ്ട്. മറ്റൊന്ന്, ഞാൻ മരണപ്പെട്ടാൽ നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്, എൻ്റെ കുടുംബത്തെയും എൻ്റെ സഹാബത്തിനെയും നിങ്ങൾ പ്രയാസപ്പെടുത്തരുത് എന്ന് നബി അതുകൊണ്ട് ഉദ്ദേശിച്ചു എന്നും ചർച്ചകളുണ്ട്. അപ്പോൾ അങ്ങനെ പല വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും വന്നിട്ടുണ്ടെങ്കിലും ഇതൊക്കെ വേണമെങ്കിൽ നമുക്കതിൽ ഉൾപ്പെടുത്താം. പക്ഷെ ഏറ്റവും പ്രധാനമായി ഒരു വ്യക്തി മരിച്ചാൽ അദ്ദേഹത്തെക്കുറിച്ച്, ആ വ്യക്തിയെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ, ഇനി ഉള്ളതാണെങ്കിൽ പോലും പറയാൻ പാടില്ലാത്തതാണെങ്കിൽ, അയാളുള്ള കുറവുകളാണെങ്കിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കരുത് എന്നതാണ് സൂചന. ഒരു മയ്യത്ത് കുളിപ്പിക്കുന്ന വ്യക്തിയോട് പോലും ആ മയ്യത്തിൽ കുളിപ്പിക്കുന്ന അവസരത്തിൽ വല്ല കുറവുകളും ന്യൂനതകളും അവരിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് നടക്കുന്നത് പോലും വലിയ തെറ്റാണ്, ഒരു അമാനത്ത് എന്ന നിലക്ക് തന്നെയാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത് എന്ന് പോലും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മരണപ്പെട്ടവരിൽ ന്യൂനത ഉള്ളതാണെങ്കിൽ പോലും അത് പറഞ്ഞ് നടക്കാൻ പാടില്ല, അതാണ് ഉത്തമ സ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയത്തിൽ ശക്തമായ പ്രേരണയാണ് നൽകിയിട്ടുള്ളത്. ഒരു മനുഷ്യനെ ആദരിക്കേണ്ടതുണ്ട്, അവൻ ജീവിച്ചിരുന്നാലും ജീവിച്ചിരിക്കുമ്പോഴും മരണപ്പെട്ടാലും ശരി. അങ്ങനെ ആദരിക്കുന്ന, അവരുടെ അഭിമാനത്തെ കാത്തു സൂക്ഷിക്കുന്ന ഒരവസ്ഥയാണ് ഒരു മുസ്ലിമിൽ ഉണ്ടാകേണ്ടത് എന്ന ഇസ്ലാമിൻ്റെ കൃത്യമായ ഒരു സംസ്കാരം കൂടിയാണ് അള്ളാഹു റസൂൽ ഈ കൊച്ചുവചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. ശ്രദ്ധിക്കുക, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മരണപ്പെട്ടവരെ വിട്ടേക്കോ, മോശമായി സംസാരിക്കരുത് എന്ന വിഷയവുമായി നമ്മോടൊപ്പം ചേർന്നത് കെ വി മുഹമ്മദ് അലി മൗലവി.
5: സ്തോത്രം പരമോന്നതന്നി മാത്രം അല്ലൽ പെരുത്തു പാപി.
0: മാഷാല്ലാ, നമ്മുടെ സവിശേഷം പരിപാടി നല്ല ഹൈലൈറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പിന്നെ നസീമ അയച്ചു കൊടുവായൂർ, പാവങ്ങളുടെ ബറ്റാഡിയൻ എന്നും പറയാറുണ്ട് കമ്മ്യൂണിസ്റ്റ് പച്ചയെന്നാണ്. ഷാജിദ ശംസു കാസർഗോഡ്, മുറിവുണ്ടായാൽ അവിടെ കമ്മ്യൂണിസ്റ്റ് പച്ച വെച്ചാൽ മുറിവ് ഉണക്കും, ഒരു ആൻറ്റിബയോട്ടിക് പോലെയാണത്. എൻ്റെ ഭർത്താവിൻ്റെ നാട്ടിൽ ഇതിൻ്റെ പേര് ഗാന്ധി ഗുലാബി എന്നാണ്.
1: ഏതാണ് ആ നാട് എന്നറിയാം?
0: കന്നഡയാണ്.
1: കന്നഡയാണ്.
0: ആമിന കാരക്കുന്ന മാളികപ്പറമ്പ് ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് അപ്പ അതുപോലെ ഒടിച്ചുത്തി എന്നും പറയുന്നവരുണ്ട്. ഖദീജ തൊടുപുഴ, ഇവിടെ കമ്മ്യൂണിസ്റ്റ് പച്ചക്ക് പറയുന്ന പേര് അയമു പച്ച എന്നാണ്.
1: അയമു
0: പച്ച എന്നാണ് തൊടുപുഴയിൽ പറയുക, അയമു പച്ച. അതേപോലെ തന്നെ റുഷ്ദ കാളികാവ്, മാഷാല്ല സൂപ്പർ കവിത.
1: ഒരു ഗവേഷണ വിഷയമായിട്ട് സ്വീകരിക്കാവുന്നതാണ്, ഒരു പി എച്ച് ഡിക്കുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ നാമങ്ങൾ, അതിൻ്റെ ഗുണങ്ങൾ, അതിനെ ഒരു ഡോക്ടറായിട്ട് വീട്ടിൽ കൊണ്ട് നടക്കുന്നവരെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു പാവങ്ങളുടെ ഡോക്ടർ എന്നൊക്കെയാണല്ലോ അവിടെ വിശേഷിപ്പിച്ച്. മാഷാല്ല, നമ്മുടെ ശ്രോതാക്കളൊക്കെ ഉന്നത നിലവാരത്തിലുള്ളവർ തന്നെയാണ്.
0: തീർച്ചയായും. റുഷ്ദ കാളികാവ് സൂപ്പർ കവിത, മാഷാല്ല. ഇങ്ങനെ എഴുതാൻ നല്ല കഴിവ് വേണം, പാടാനും വേണം കഴിവ്. മുഹമ്മദ് ഷെരീഫ് തളങ്കര. ഷെരീഫ് ചാ, ഈ അധിനിവേശ സസ്യങ്ങൾ ഇവിടെ തനിയെ ഉണ്ടാവുന്നതോ അതല്ല വല്ല ശത്രുക്കളുടെയും കരങ്ങൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുണ്ടാകുമോ എന്നാണ് ഷെരീഫ് ച തളങ്കരയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്.
1: ഞാൻ അതാണ് പറഞ്ഞത്, ഇതൊരു ഗവേഷണ വിഷയം തന്നെയാണ്. അധിനിവേശ ഈ സസ്യങ്ങളുടെ പുറകിലുള്ള അത് നട്ടുവളർത്തിയതിന്റെ ഉദ്ദേശം പോലും ചർച്ചക്കെടുക്കുമ്പോൾ അതൊരു ഗവേഷണ വിഷയം തന്നെയാണ്.
0: തീർച്ചയായും ഷാമില ശംസുദ്ദീൻ വയൽക്കര അപ്പയില എന്നും പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ജമീല വി കെ പുനൂർ നമ്മുടെ പിന്നെ തിരുമൊഴികളുമായി ബന്ധപ്പെട്ട് എത്ര നല്ല ഉപദേശമാണ് നമ്മളെ ഈ തിരുമൊഴിയിൽ ഉണർത്തി തന്നത്. ശ്രദ്ധിക്കേണ്ട വാക്കുകളാണ്. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മെ തെറ്റിൽ നിന്ന് കാക്കട്ടെ. ഷൈബായം വളപട്ടണവും നല്ലൊരു ഹദീസാണ് മൗലവി പറഞ്ഞതെന്ന്. അൽഹംദുലില്ലാ, എല്ലാ എന്നും ഓരോ ഹദീസ് പറഞ്ഞിരുന്ന മൗലവിക്ക് അള്ളാഹു ഖൈറും ബർക്കത്തും ചൊരിയട്ടെ. സഫി അടപ്പാൾ ഇതുവരെയുള്ള എല്ലാ പരിപാടികളും കേട്ട് കൂടെയുണ്ട് എന്ന് പറയുന്നു മറിയം ഷാഫി പട്ല. നല്ല ഒരു അറിവ് എന്നൊരു കമന്റ് നടത്തിയിട്ടുണ്ട്.
1: ശരി, നമുക്ക് ചില അപ്ഡേറ്റ്സുകളിലേക്ക് പ്രവേശിക്കാം. മഴ മുൻകരുതലുകളെ പറ്റിയുള്ള ഒരു ഓഡിയോ കതുർക്കാം.
3: പീസ് റേഡിയോ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. മൺസൂൺ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും മഴയും മഴക്കെടുതികളും കൂടുതൽ വ്യാപകമാവുകയാണ്. പ്രത്യേകിച്ചും വയനാട് പോലുള്ള പ്രദേശങ്ങളിൽ പേമാരിയും ഉരുൾപൊട്ടലും മഴവെള്ളപ്പാച്ചിലും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം. നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാക്കാനും സാധ്യത കൂടി വരികയാണ്. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും സന്നദ്ധ സേവകരും അതീവ ജാഗ്രത പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടു പോകേണ്ടതുണ്ട്. പൊതുജനങ്ങൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ: ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതാണ്. പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാവണം. സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി മാറി താമസിക്കണം. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ്. അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ ഒഴിവാക്കേണ്ടതാണ്. ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കുക. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കേണ്ടതാണ്. അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയും നാം മുന്നിൽ കാണണം. വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം. മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമാക്കി വെക്കണം. റെഡ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകൂറായി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കേണ്ടതാണ്. തങ്ങളുടെ പ്രദേശത്തെ ദുരിതാശ്വാസ ക്യാമ്പിനായി കണ്ടെത്തിയ കെട്ടിടം സംബന്ധിച്ച വിവരം ബന്ധപ്പെട്ട റവന്യൂ തദ്ദേശ സ്ഥാപന അധികാരികളിൽ നിന്ന് മുൻകൂറായി അറിഞ്ഞുവെക്കേണ്ടതും അങ്ങോട്ടുള്ള സുരക്ഷിതമായ വഴി മനസ്സിലാക്കി വെക്കേണ്ടതുമാണ്. ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ ഒരു എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വെക്കേണ്ടതാണ്. കിറ്റ് തയ്യാറാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ STMA.Kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഇത് സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ ലഭിക്കും. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായി ഒഴിവാക്കുക. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റിൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ, ഇതു സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാണ്. സന്ദർശിക്കുക SDMA.Kerala.gov.in. വൈദ്യുതി ലൈനുകൾ പൊട്ടിവീണ് അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിനാൽ ഇടവഴികളിലെയും നടപ്പാതകളിലെയും വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുന്നതിന് മുമ്പ് വൈദ്യുതി അപകട സാധ്യതയില്ല എന്നുറപ്പാക്കണം. അതിരാവിലെ ജോലിക്ക് പോകുന്നവർ, ക്ലാസ്സുകളിൽ പോകുന്ന വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വൈദ്യുതി ലൈനുകളുടെ അപകട സാധ്യത ശ്രദ്ധയിൽപ്പെട്ടാൽ 1912 എന്ന നമ്പറിൽ KSEB അറിയിക്കേണ്ടതാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകളുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിൽ സഹായങ്ങൾക്കുമായി 1077, 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. റെഡ്, ഓറഞ്ച്, മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ച ജില്ലകളിൽ എങ്ങനെയാണ് മുന്നൊരുക്കൽ നടത്തേണ്ടതെന്നും ഏതു തരത്തിലാണ് അലേർട്ടുകൾ മനസ്സിലാക്കേണ്ടതെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓറഞ്ച് പുസ്തകം 2026 വിശദീകരിക്കുന്നുണ്ട്. ഇതു സംബന്ധിച്ചും ഓൺലൈനിൽ വിശദമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. SDMA.Kerala.gov.in.
1: പീസ് റേഡിയോ ധാരാളം കോഴ്സുകൾ, ഓൺലൈൻ കോഴ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ വിവിധ മേഖലകൾ സ്പർശിക്കുന്ന നിരവധി പ്രയോജനപ്രദമായ ഓൺലൈൻ ക്ലാസുകൾ. നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. അതിലൊന്നാമത്തെ കോഴ്സ് ഇസ്ലാമിക് പാരൻറ്റിംഗ് കോഴ്സ്. കുട്ടികളെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാവും പഠിച്ചിരിക്കേണ്ട കോഴ്സാണ് ഇസ്ലാമിക് പാരൻറ്റിംഗ് കോഴ്സ്. പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ രക്ഷാകർത്തൃത്വ വെല്ലുവിളികൾക്ക് പ്രായോഗികവും ഫലപ്രദവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു കോഴ്സാണ് ഇസ്ലാമിക് പാരൻറ്റിംഗ് കോഴ്സ്. 500 മൊഡ്യൂൾ വിശുദ്ധ ഖുർആൻ വ്യവസ്ഥാപിത പഠന സംരംഭമായ പീസ് റേഡിയോ 500 പഠന കോഴ്സിൻ്റെ മൊഡ്യൂൾ 16 42 ക്ലാസ്സുകൾ പൂർത്തിയായിട്ടുണ്ട്. പഠിതാക്കൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകളുടെ ക്ലാസ് ടെസ്റ്റുകൾക്ക് ഉത്തരം അയക്കാൻ വിട്ടുപോയുണ്ടെങ്കിൽ 2 ഓഗസ്റ്റ് വരെ ഉത്തരങ്ങൾ അയക്കാനുള്ള അവസരമുണ്ട്. സുഹൃത്തുക്കളെയും കുടുംബത്തെയും ഈ ഒരു 500 പഠന പദ്ധതിയിൽ ചേർക്കാൻ ശ്രമിക്കുമല്ലോ. ഈ മദ്രസ വിജ്ഞാനവും സ്വഭാവശുദ്ധിയും ഒരുമിച്ച് വളർത്തുന്ന ഓൺലൈൻ മദ്രസ ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ കോഴ്സുകൾ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു. കോഴ്സ് ആരംഭം July 24. എൻറോൾമെൻറ്റ് പീസ് റേഡിയോ ആപ്പിലെ കോഴ്സ് ഓപ്ഷനിൽ ആരംഭിച്ചിട്ടുണ്ട്. 75,000 സ്കോളർഷിപ്പുകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളായി ഒരുക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ അറബി ഭാഷാ പഠനം മറ്റൊരു കോഴ്സാണ്. ബഹുമാന്യനായ സലീം സുല്ലമയുടെ നേതൃത്വത്തിൽ വിജയകരമായി തുടരുന്നു. അറബി ഭാഷാ പഠന കോഴ്സിൻ്റെ 2nd മൊഡ്യൂൾ July 25 മുതൽ ആരംഭിക്കുന്നു. ഖുറാനും ഹദീസും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ക്രമബദ്ധമായ പഠന പരിപാടിയാണ് അറബി ഭാഷാ പഠനം. കോഴ്സ് ആരംഭിക്കുന്നത് July 25. എൻറോൾമെൻറ്റ് പീസ് റേഡിയോ ആപ്പിലെ കോഴ്സ് ഓപ്ഷനിൽ ആരംഭിച്ചിട്ടുണ്ട്.
0: സലഫി, നമ്മുടെ ശ്രോതാക്കൾ നമ്മുടെ സവിശേഷം പരിപാടിയെ തൂക്കി എന്നാണ് തോന്നുന്നത്. അയമുപ്പച്ച കേട്ടപ്പോൾ ചിരി വന്നു. എന്തൊക്കെ പേരാണെന്നാണ് ജാസ്മിൻ വയനാട് ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ പൂച്ചെടി എന്നാണ് പറയുക എന്നാണ് റഷീദ കണ്ണനല്ലൂർ കൊല്ലം പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പച്ചക്ക് അവരുടെ നാട്ടിലുള്ള പേര് പൂച്ചെടി എന്നാണ്.
1: പൂച്ചെടി,
0: പൂച്ചെടി
1: പൂവില്ലാത്ത ചെടി ആയതുകൊണ്ടായിരിക്കാം.
0: അതെ. അതേപോലെ തന്നെ ഷാഹിറ പിന്നെ യു മലപ്പുറം സലഫിങ്ങളോട് ചോദിച്ച 39th ക്ലാസ് അല്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 39 തന്നെ അല്ലേ പറഞ്ഞത്. അബ്ദുൽഹമീദ് സി കെ അഴിയൂർ, മാഷാല്ല, കാലത്തിനും സംയോജിതമായ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പീസ് റേഡിയോ എന്ന ഈ കൂട്ടായ്മയെ നാം എത്ര പുകഴ്ത്തിയാലും മതി വരില്ല എന്നാണ് പറയുന്നത്. ഷാമില ശംസുദ്ദീൻ വയൽക്കാരെ ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ സ്കൂളിൽ പോകണില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളോട് രണ്ടാളോട്
1: പൊയ്ക്കോളാം,
0: 8 മണിയായാലും ഞങ്ങൾ ഇവിടുന്ന്
1: പൊയ്ക്കോളാം,
0: സ്റ്റാർട്ടാവും ഇൻഷാല്ല. അതേപോലെ തന്നെ യു പി ഹാരിസ് ബഹ്റൈൻ, അസ്സലാമു അലൈക്കും, 500 39th ക്ലാസ്സാണ് കഴിഞ്ഞത് എന്നാണ് പറയുന്നത്.
1: അതെ അതെ അതെ.
0: അതേപോലെ തന്നെ ഉമ്മു ഹംന അത്തോളി, പൂവുണ്ടാകാറുണ്ട് എന്ന് പറയുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് അപ്പയിൽ പൂവുണ്ടാവാറുണ്ടോ?
1: ഉണ്ടാകാറുണ്ട് എന്നാണ് ഇപ്പോൾ അവർ
0: പറയുന്നത്. ഞാൻ ആദ്യത്തെ ഒരു അറിവാണത്. എന്തായാലും ആവട്ടെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ മോർണിംഗ് ഷോ അത് പുരോഗമിക്കുമ്പോൾ ഇനി നമ്മുടെ മുമ്പിലേക്ക് ഒരു പാട്ടുകാരൻ വരേണ്ട ഒരു സമയം കൂടി.
1: നല്ല വെള്ളപ്പൂക്കൾ ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പച്ചക്ക്.
0: മാഷാല്ല,
1: ലൈല അമയൂർ പറയുന്നു.
0: അതെ, കമ്മ്യൂണിസ്റ്റ് പച്ചക്ക് നല്ല വെള്ളപ്പൂക്കളുണ്ട് എന്നുള്ളത് അല്ലേ. ഇൻഷാല്ല. അതേപോലെ തന്നെ അമീർ ടി ഇടത്തനാട്ടുകര കമ്മ്യൂണിസ്റ്റ് പച്ചക്ക് പൂവുണ്ട്, വെള്ള നിറത്തിലുള്ള
1: ഉറപ്പിച്ച് നമ്മള്
0: ഇനി അതിൽ ഇത്തിഫാക്ക് അല്ലേ ഇത്തഫക്കല്ലോലമാവും, പണ്ഡിതന്മാർ അതിൽ ഏകോപിച്ചു, ഇനി അതിൽ ചർച്ചയില്ല. അബ്ദുൽ കരീം തൂമ്നാട്, ലൈവ് ക്വിസ് കഴിഞ്ഞോ എന്നുള്ളത് എന്താണ് കരീം ചങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്? ഒരു മണിക്കൂർ കഴിഞ്ഞു. നിങ്ങൾ ബാംഗ്ലൂരാന്നൊരു സംശയമുണ്ട്, അവിടെ ഒരു മണിക്കൂർ വൈകിട്ട് അല്ല നേരത്തെ ആവും ഇൻഷാല്ല. അപ്പൊ നമ്മള് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ
1: നമുക്ക് ഇനി മനോഹരമായ ഒരു ഗാനത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഹാഷ്യം വാണിയമ്പലം, കണ്ണാലല്ല അകക്കണ്ണിന്റെ എന്ന ഈരടികളുമായി വരുന്നു സ്വരം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഇതുവരെ കാതോർത്തത് സ്വരം. മാഷാല്ലാ, വളരെ അർത്ഥവത്തായ ഗാനം അതിമനോഹരമായി പാടി. സംഗീതമില്ലാത്തത് കൊണ്ട് എത്ര ഭംഗിയായി ആസ്വദിക്കാൻ കഴിയുന്നു. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീക്. അബ്ദുൽ ഹമീദ് സി കെ സഫിയുടെ അപ്പോളാണ് മെസ്സേജ് അയച്ചത്. അബ്ദുൽ ഹമീദ് സി കഴിയൂർ: മാഷാല്ലാ, അകക്കണ്ണിൻ്റെ വെളിച്ചം, അത് കിട്ടുന്ന ആൾ വിജയിക്കും. പാടിയാൾക്കും എഴുതിയാൾക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ജാസ്മിൻ വയനാട്: ഓരോ പാട്ടും ഒന്നിനൊന്നിന് മെച്ചം, സ്വരം സൂപ്പർ, സ്വരം സൂപ്പർ. മാഷാല്ലാ, പടച്ച റബ്ബിനെ പുകഴ്ത്തി പാടുന്ന നല്ല അർത്ഥവത്തായ ഗാനം. ഷുഹൈബ വളപട്ടണം: ഹലീമ കെ മുഹമ്മദ് പാങ്ങ്, സ്വരം മാഷാല്ലാ സൂപ്പർ. സീനത്ത് പാലക്കാട്: മാഷാല്ലാ, സ്വരം സൂപ്പർ. ബഷീർ അബു: നല്ല അർത്ഥവത്തായ സോങ് പാടിയവർക്ക് അഭിനന്ദനങ്ങൾ. ആയിഷ കരുമ്പിൽ: സ്വരം നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ സുബൈദ ഇസ്മായിൽ മടിക്കേരി: സ്വരം സൂപ്പറായി പാടിയിട്ടുണ്ട്. സുലേഖ തിരുവാലി: എനിക്കിഷ്ടമുള്ള പാട്ടാണ്. റുക്സാന എം: ഇഷ്ടമുള്ള സോങ്, വളരെ അർത്ഥവത്തായ വരികൾ. അതേപോലെ തന്നെ ഉമ്മുകുൽസു ചിറമംഗലം: എത്ര കേട്ടാലും മതിവരാത്ത പാട്ട്. അതോടൊപ്പം സഫിയ കെ തിരുരങ്ങാടി: ഇതുവരെ കഴിഞ്ഞ എല്ലാ പരിപാടികളും കേട്ടു. അൽഹംദുലില്ലാ, കുറച്ചു നേരം മെസ്സേജുകൾ അയക്കാൻ പറ്റിയിട്ടില്ല, കുറച്ച് തിരക്കിലാണ്. അൽഹംദുലില്ലാ. സമീറ കെ എം താനൂർ: എനിക്ക് വളരെ ഇഷ്ടമുള്ള സോങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൽഫി, കുറച്ച് സമയം കൂടി കമ്മ്യൂണിസ്റ്റ് പച്ചയിലേക്ക് പോകാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം. ആമിന കാരക്കുന്ന് മാളികപ്പറമ്പ്: അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ വെള്ളപ്പൂ വിരിയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ റസിയ ചെങ്ങാണി: ഞങ്ങളുടെ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് അപ്പയിൽ പൂവുണ്ടാവാറുണ്ട്. അപ്പോൾ എല്ലാ നാട്ടിലെയും കമ്മ്യൂണിസ്റ്റ് അപ്പയിലും പൂവുണ്ടാവാറുണ്ട് എന്നുള്ളതാണ് നമുക്ക് തിരിച്ചു പറയാറുള്ളത്. സഫി അടപ്പാൾ: നിറയെ വെളുത്ത പൂവ് ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: എന്ത്, കമ്മ്യൂണിസ്റ്റ് പച്ചയിൽ പൂവില്ല എന്ന അങ്ങയുടെ പ്രസ്താവന
0: ഇന്നത്തെ താരം കമ്മ്യൂണിസ്റ്റ് പച്ചയാണെന്ന് സീനത്ത് പാലക്കാട് പറഞ്ഞിട്ടുണ്ട്. അബ്ദുൽ കരീം തൂമനാട്: സ്വരം സൂപ്പർ പറഞ്ഞിട്ടുണ്ട്. ഷാമില ഷംസുദ്ദീൻ: വയൽക്കരയിൽ നിന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ വളരെ ഇഷ്ടപ്പെട്ട ഗാനമാണ് മാഷാല്ലാ എന്ന ഒരു കമന്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ജാസ്മിൻ പറളി: സ്വരം അർത്ഥവത്തായ വരികൾ എന്ന ഒരു കമന്റ് വന്നിട്ടുണ്ട്. പിന്നെ സലഫി, നമ്മുടെ പിന്നെ വ്യക്തി പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ഒരു ടൈറ്റിലാണ് പറയുന്നത്. മോശപ്പെട്ട ആളുകളോട് നമ്മൾ പ്രതികരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് പിന്നെ മോശപ്പെട്ട ആളുകൾ നമ്മുടെ മൂല്യബോധത്തെ സദാ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അവർ നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കും. അപ്പോൾ അവരാഗ്രഹിക്കുന്നത് എന്തിനാണ്? അവരുടെ നിലവാരത്തിലേക്ക് നമ്മൾ താഴാൻ വേണ്ടിയിട്ടാണ്. അവർ നിലകൊള്ളുന്നത് ചളിക്കുണ്ടിലാണ്. അപ്പം നമ്മളും ആ നിലവാരത്തിലേക്ക് എത്തുമ്പോൾ എന്തു ചെയ്യും? ആ ചളിയിൽ നമ്മളും ആണ്ടുപോകും. അപ്പം അവർക്കത് സന്തോഷമാകും. അപ്പോൾ ഒരു കാരണവശാലും മോശപ്പെട്ട വ്യക്തികൾക്ക് നമ്മൾ നിന്നു കൊടുക്കരുത്. അതാണ് ഇന്നത്തെ ഒരു ചിന്തയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനുള്ളത്.
1: തീർച്ചയായും വളരെ മനോഹരമായ ഒരു ചിന്ത തന്നെയാണ് നമുക്ക് പകരാനുള്ളത്. കാരണം നമുക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ പല വ്യക്തികളുമായും ഇടപഴകേണ്ടി വരും. ഇവിടെ മോശം ചിന്താഗതികളുമായി ജീവിക്കുന്നവർ, നല്ല ചിന്താഗതികളുമായി ജീവിക്കുന്നവർ, സ്വാഭാവികമായും ഇടപെടാതിരിക്കാൻ കഴിയില്ലല്ലോ, നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ കഴിയില്ല. ആ സന്ദർഭത്തിൽ ഇവിടെ ഒരു വ്യക്തി എന്ന നിലക്ക് നമ്മൾ സ്വീകരിക്കേണ്ട മനോഹരമായ ഒരു ചിന്ത തന്നെയാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടത്. അവരെപ്പോലെ നമ്മളും ചെളിക്കുണ്ടിൽ പതിക്കാതിരിക്കാൻ നമ്മൾ നമ്മുടെ മൂല്യവും നമ്മുടെ നിലയും വിലയും കാത്തു സൂക്ഷിക്കണം എന്നതാണ് ഇന്ന് പകർന്നു നൽകാനുള്ളത്.
0: അതോടൊപ്പം ഇന്നത്തെ വഴിവിളക്കിൻ്റെ ഒരു വിവരണത്തിലേക്ക് നമുക്ക് പ്രവേശിച്ചാലോ? 2596 വഴിവിളക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ടൈറ്റിൽ ഇങ്ങനെയാണ്: സഹവാസം സത്യവാന്മാരോടൊപ്പം എന്നതാണ് ഇന്നത്തെ ടൈറ്റിൽ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും സത്യവാന്മാരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുക. വിശുദ്ധ ഖുർആൻ 9:119 വചനമാണ് ഇന്നത്തെ വഴിവിളക്കായിട്ടുള്ളത്. അതിൽ സത്യസന്ധത അത് മുഖമുദ്രയാക്കണം എന്നുള്ളതാണ് ആ ഒരു മെസ്സേജ്, അന്നത്തെ വഴിവിളക്കിലുള്ള ഒരു മെസ്സേജ് നമുക്ക് കാണാൻ കഴിയുന്നത്.
1: ശരിക്കും ഒരു മനുഷ്യനെ ആളുകൾക്കിടയിൽ വേറിട്ട് നിലനിർത്തുന്നത്, അദ്ദേഹത്തിൻ്റെ സത്യസന്ധത തന്നെയാണ്, സിദ്ഖ് തന്നെയാണ്. ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ അദ്ദേഹത്തിനെ സത്യപ്പെടുത്തിയത് കാരണത്താലാണല്ലോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന ആ ഒരു നാമത്തിൽ അദ്ദേഹം കീർത്തി പ്രാപിച്ചത്, പ്രസിദ്ധനായത്. ജീവിതത്തിൽ ഏറ്റവും വലിയ സത്യസന്ധത എന്നുള്ളത് ദീനിയായ മൂല്യങ്ങളോട് തന്നെയാണ്, ഇസ്ലാമിക അധ്യാപനങ്ങളോട് തന്നെയാണ്, അതിനെ സത്യപ്പെടുത്തുക എന്നുള്ളതാണ്. അതോടൊപ്പം ഏറ്റവും മനോഹരമായി മറ്റുള്ളവരുമായുള്ള ഇടപാടുകളിൽ, സംസാരങ്ങളിൽ, പെരുമാറ്റങ്ങളിലൊക്കെ സത്യസന്ധത മുഖമുദ്രയാക്കാനും നമ്മൾ പരിശീലിക്കേണ്ടതുണ്ട്.
0: തീർച്ചയായും
1: ഇവിടെ നമ്മൾ വിട്ടുപോയ ഒരു സംഗതിയുണ്ട്, കിസിൻ്റെ ആൻസർ പറഞ്ഞിട്ടില്ല.
0: അയ്യോ,
1: കിസിൻ്റെ ആൻസർ, ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
0: മദീനയിലെ അൻസാറുകൾക്കിടയിൽ പ്രവാചകൻ ആദ്യമായി അയച്ച പ്രബോധകൻ ആര് എന്നതാണ് ഇന്നത്തെ ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു.
1: ഇതിന്റെ ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴേ,
0: അതെ,
1: ഉത്തരം ഓപ്ഷൻ എ ആണല്ലോ, മുസ്അബ് റളിയല്ലാഹുവിനാണ് ഉത്തരം. അദ്ദേഹം മദീനയിലേക്ക് എത്തിയപ്പോഴാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഉണ്ടായ ഒരു തർക്കമുണ്ടാവുകയും അങ്ങനെ അവിടെ വെച്ചിട്ടാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആവണതൊക്കെ. വളരെ മനോഹരമാണ് ആ ചരിത്രമൊക്കെ. പക്ഷെ ഇവിടെ നമ്മളിങ്ങനെ ഉത്തരങ്ങൾ ഇങ്ങനെ ആ സിസ്റ്റത്തിൽ വരുമ്പോഴേ പലരും ഓപ്ഷൻ സി തിരഞ്ഞെടുത്തതായി കാണുന്നുണ്ട്. കാരണം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിന് വേണ്ടി നിയോഗിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം യമനിലേക്കാണ്, നമ്മളൊരുപാട് പ്രസംഗങ്ങളിലും മറ്റൊക്കെ കേട്ടിട്ടുണ്ടാകാം. അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻ പലർക്കും വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ശരി ഉത്തരം തീർച്ചയായും മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു തന്നെയാണ്. വിജയികൾ 13 പേരെ നമുക്ക് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഷെറീന അത്താണിക്കൽ, ഫാത്തിമ സ്വാലിഹ ചുങ്കത്തറ, റസ്നി ഹാജിയാർ പള്ളി, മൊയ്തീൻ കുഞ്ഞി, യാസീൻ ഷെരീഫ് നിറമരുതൂർ, സെമീറ കെ എം താനൂർ പടിഞ്ഞാറ്റുമുറി, സൈനബ കരക്കുന്ന്, മുഹമ്മദ് അസ്ലം ഖോർഫുഖാൻ ഷാർജ, റഷീദ നെയ്വേലി, ഖദീജ സലീം ചെന്നറ, ഷാജിദ വീട്ടി വല്ലപ്പുഴ, റംല കൊണ്ടോട്ടി, റസിയ ചെങ്ങണി.
0: വിജയികൾ ഒരിക്കൽ കൂടി പറയുന്നു, റസിയ ചെങ്ങാണി, റംല കൊണ്ടോട്ടി, ഷാജിദ വീട്ടി വല്ലപ്പുഴ, ഖദീജ സലീം ചെന്നറ, റഷീദ നെയ്വേലി, മുഹമ്മദ് അസ്ലം ഖോർഫുഖാൻ ഷാർജ, സൈനബ കാരക്കുന്ന്, സെമീറ കെ എം താനൂർ, യാസീൻ ഷെരീഫ് നിറമരുതൂർ, മൊയ്തീൻ കുഞ്ഞി, റസ്നി ഹാജിയാർ പള്ളി, ഫാത്തിമ സാലിഹ ചുങ്കത്തറ, ഷെറീന അത്താണിക്കൽ. നമ്മുടെ ഞാനടക്കം വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഇന്ന് സീനത്ത് പാലക്കാട്. അതേപോലെ തന്നെ ഖദീജ തൊടുപുഴ എൻ്റെ ഉത്തരം ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഉമ്മുകുൽസു എൻ്റെ ഉത്തരം ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, സൗദാമുട്ടം ഉത്തരം ശരിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഷാഹില, അസ്സലാമു അലൈക്കും, കൊല്ലം പൂച്ചെടി എന്നാണ് പറയുന്നത്, സ്കൂൾ ടൈമിൽ ടീച്ചേഴ്സിന് അടിക്കാൻ കൊടുക്കുന്ന വടി കൂടിയായിരുന്നു, പെട്ടെന്ന് ഒടിയുമല്ലോ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നഫീസ പി എ താമരശ്ശേരി, എപ്പോഴും നല്ലത് പ്രവർത്തിക്കാൻ, നല്ലവരുടെ കൂടെ നടക്കാനും ശ്രദ്ധിക്കുക. പണ്ടുള്ളവർക്കൊരു പഴഞ്ചൊല്ലുണ്ട്, ആല ചാരിയാൽ ചാണകം മണക്കും, ചന്ദനം ചാരിയാൽ ചന്ദനമണി മണക്കും എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ ഇന്നത്തെ ചിന്ത, നാം എല്ലാവരും ചിന്തിക്കേണ്ട വിഷയമെന്ന് സഫിയ എടപ്പാൾ കമൻ്റ് നടത്തിയിട്ടുണ്ട്. റസിയ ചങ്ങാണി, മഴയുടെ ശക്തി കൊണ്ടാണെന്ന് അറിയില്ല, ഇടയ്ക്കിടെ കട്ടായി പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഷുഹൈബായ മുളപ്പട്ടൻ, കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന ചെടിയാണ് ഈ മഴയത്ത് കൂടുതൽ മുളച്ചു പൊങ്ങിയത്, അത് കുറച്ച് വലുതായാലാണ് പൂ വിരിയുന്നത്. സെനീറ സി ബി കണ്ണൂർ കക്കാട്, കണ്ണാലല്ല അകക്കണ്ണിൻ്റെ ഈ ഗാനം കേട്ടപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്ത് കോളേജ് ഡേയിൽ ഫസ്റ്റ് കിട്ടിയ പാട്ടാണ്, 18 വർഷം മുമ്പ് ഈ പാട്ട് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ സീനത്ത് ചാലിയം, വിജയികൾക്ക് അഭിനന്ദനങ്ങൾ, എൻ്റെ അനിയത്തി ഇന്നും വിജയിയായി എന്ന് പറഞ്ഞിട്ടുണ്ട്. വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്ന് സർ റസിയ ചങ്ങാണി. ഹലീമ കെ മുഹമ്മദ് പാങ് എൻ്റെ ഉത്തരം തെറ്റി, ഞാൻ സി ആണെന്ന് കരുതി. ആയിഷ കരിമ്പിൽ എൻ്റെ ഉത്തരം തെറ്റിപ്പോയി, എന്നാലും ഒരു അറിവ് കിട്ടി അലഹമ്ദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. നഫീസ വി കാര, എൻ്റെ ഉത്തരം തെറ്റിപ്പോയി, പുതിയ അറിവ് നേടി. നഫീസ പി എ താമരശ്ശേരി, ഉത്തരം തെറ്റിപ്പോയി, അയച്ചത് സി ആണ്. സുലേഹ തിരുവാലി, എൻ്റെ ഉത്തരം തെറ്റി, എന്നാലും പുതിയ അറിവ് കിട്ടി. സഫി അടപ്പാൾ, വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. സലഫി പറഞ്ഞ കൺഫ്യൂഷൻ എനിക്കും തോന്നി എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്.
1: ഏതാണത്?
0: മൈമൂന ചീക്കിലോട്, വിജയികൾക്ക് എല്ലാ അഭിനന്ദനങ്ങൾ, ഒരു ദിവസം നമ്മളും പരിഗണിക്കപ്പെടും ഇൻഷാല്ലാ. സമീറ കെ എൻ താനൂർ, വിജയികൾ ഒന്നുകൂടി പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സലഫി,
1: വിജയികൾ ഒരുപാട് ആളുകൾ വിജയിച്ചിട്ടുണ്ട്. അതിൽ 13 പേരെയാണ് സിസ്റ്റം തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഷെറീന താണിക്കൽ, ഫാത്തിമ സ്വാലിഹ ചുങ്കത്തറ, റസ്നി ഹാജിയാർ പള്ളി, മൊയ്തീൻ കുഞ്ഞി, യാസീൻ ഷെരീഫ് നിറമരുതൂർ, സമീറ കെ എം താനൂർ പടിഞ്ഞാറ്റുമുറി, സൈനബ കാരക്കുന്ന്, മുഹമ്മദ് അസ്ലം ഖോർഫുഖാൻ ഷാർജ, റഷീദ നെയ്വേലി, ഖദീജ സലീം ചെന്നറ. ഈ ചെന്നറ എന്ന് പറയുമ്പോൾ എവിടെയാണോ അവല്, ചേന്നരയാണോ
0: അറിയില്ല.
1: ഷാജിദ വീട്ടി വല്ലപ്പോയ, റംല കൊണ്ടോട്ടി, റസിയ ചങ്ങാനി. തെരഞ്ഞെടുക്കപ്പെട്ട വിജയികൾക്ക് അഭിനന്ദനങ്ങൾ.
0: ഇതുവരെ എല്ലാ പരിപാടിയും കേട്ടു അലഹമ്ദുലില്ലാ എന്ന ഹൈറനീസ് അഷ്റഫ്. റഷീദ നെയ്വേലി, അലഹമ്ദുലില്ലാ ഇന്നലെയും ഇന്നും വിജയ് വളരെ സന്തോഷം എന്ന് പറയുന്നുണ്ട്.
1: എനിക്ക് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഇടയ്ക്ക് ഒരു പൂക്കി എന്നുള്ളൊരു പ്രയോഗം അദ്ദേഹത്തെ പറ്റി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഒക്കെ പ്രയോഗിച്ചിരുന്നു. ഇന്നത്തെ പൂക്കി ആരാണ്?
0: കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് നിസ്സംശയം നമുക്ക് പറയാം.
1: അല്ല, ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പച്ചയെ സംബന്ധിച്ചുള്ള കമന്റുകൾ തീർന്നിട്ടില്ല.
0: അപ്പോൾ സ്വാഭാവികമായിട്ടും സവിശേഷം പരിപാടി ഹൈലൈറ്റിലേക്ക് എത്തി. ഇന്ന് ക്വിസിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് സുഹൈല മംഗലശ്ശേരി. അബ്ദുൽ ഹമീദ് സി കഴിയർ, ഇന്നത്തെ ചിന്ത ഒരു വ്യക്തി നമ്പൂതിരി ചീത്ത പറഞ്ഞു, പക്ഷെ നമ്പൂതിരി തിരിച്ച് വെണ്ടക്ക പാവക്ക മുരിങ്ങക്ക എന്നൊക്കെ തിരിച്ചു പറഞ്ഞു. ഇത് കേട്ടുന്ന ആൾ ചോദിച്ചു, അവൻ തെറി പറയുമ്പോൾ താങ്കൾ എന്താ ഇതൊക്കെ പറയുന്നത്? നമ്പൂരി പറഞ്ഞു, അവൻ കഴിക്കുന്ന അവൻ പറഞ്ഞു, ഞാൻ കഴിക്കുന്ന ഞാൻ പറഞ്ഞു, അത്ര തന്നെ എന്ന് പറഞ്ഞു. അല്ലേ, മാഷാല്ലാ,
1: പൊളിച്ചു പൊളിച്ചു
0: പൊളിച്ചു. ജമീല വി കെ പുനൂർ, ഞാനും സി ആണ് അയച്ചത് എന്നൊരു കമൻറ്റ് അയച്ചിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ സമീറ കെ താനൂർ, സിസ്റ്റം ഇന്ന് എന്നെ കനിഞ്ഞു, വളരെ സന്തോഷം, അൽഹംദുലില്ലാ എന്നൊരു കമൻറ്റ് അവർ നടത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളുടെ ലൈവിൻ്റെ അവസാനത്തിലേക്ക് നമുക്ക് എത്താനുള്ള സമയങ്ങൾ, മുന്നറിയിപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും പ്രോഗ്രാമുകൾ, സ്ലോട്ടുകൾ ബാക്കിയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ലോട്ടിലേക്കാണ് നമുക്ക് പറയുന്നത്, അറിയാം ഒരു നന്മ, അല്ലേ? ഒരു ചോദ്യവും ഒരു ഉത്തരവും. അതിലെ ഒരു ചോദ്യവും ഒരു ഉത്തരവും പ്രോഗ്രാമിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കടുത്ത സ്ലോട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
2: നിസ്കാരത്തിൽ പ്രാരംഭ പ്രാർത്ഥനയായി ഓതാറുള്ള വജഅത്തു എന്ന് തുടങ്ങുന്ന ദുആ രാത്രി നിസ്കാരത്തിലാണ് ഓതേണ്ടതെന്ന് പറയുന്നു. അപ്പോൾ ഫർള് നിസ്കാരങ്ങളിൽ ചൊല്ലേണ്ട പ്രാർത്ഥന ഏതാണ് എന്നാണ്?
3: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ രാത്രി നിസ്കാരങ്ങളിലാണ് വജഅത്തു എന്ന് തുടങ്ങുന്ന, വജഅത്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സമാവാത്തി വൽ അർള് എന്ന് തുടങ്ങുന്ന പ്രാരംഭ പ്രാർത്ഥന ചൊല്ലിയതായിക്കൊണ്ട് റിപ്പോർട്ടുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് മറ്റു നിസ്കാരങ്ങളിൽ ചൊല്ലാൻ പാടില്ല എന്ന് അതിനർത്ഥമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള പ്രാരംഭ പ്രാർത്ഥനകൾ ചൊല്ലിയിരുന്നു. രാത്രി നിസ്കാരങ്ങളിൽ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ റബ്ബ ജബ്രായീല വ മീകായീല വ ഇസ്രാഫീല എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ചൊല്ലിയത് കാണാം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നിസ്കാരങ്ങളിൽ ചൊല്ലാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രഭാത സമയത്ത് നിർവഹിക്കുന്ന മറ്റു നിസ്കാരങ്ങളിലും സുന്നത്തു നിസ്കാരങ്ങളിലുമൊക്കെ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ ചൊല്ലിയിരുന്നു. അതുകൊണ്ട് പ്രത്യേകമായിക്കൊണ്ട് നമുക്ക് ഇന്ന നിസ്കാരത്തിൽ ഇന്നത് എന്ന് പറയുന്നതിന് പകരം നമ്മൾ പഠിച്ചിട്ടുള്ള ഓരോ പ്രാർത്ഥനകളും നമ്മുടെ വ്യത്യസ്ത നിസ്കാരങ്ങളിൽ മാറി മാറി ചൊല്ലുക എന്നതാണ് അവിടെ സ്വീകരിക്കേണ്ട നയമായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ അല്ലാഹുമ്മ ബാഇദ് ബൈനി വ ബൈന ഖതായായ എന്ന് തുടങ്ങുന്ന, സുബ്ഹാനകല്ലാഹുമ്മ അബിഹംദിക് എന്ന് തുടങ്ങുന്ന, അതുപോലെയുള്ളൊക്കെ ധാരാളം പ്രാർത്ഥനകൾ ഈ വിഷയത്തിൽ വന്നതായി കാണാം. അപ്പോൾ ആ പ്രാർത്ഥനകളൊക്കെ മനഃപ്പാഠമാക്കി ഓരോ നിസ്കാരത്തിൻ്റെയും തുടക്കത്തിൽ വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള പ്രാരംഭ പ്രാർത്ഥനകൾ ചൊല്ലുവാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാഹു അലം.
0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ഒരു ചോദ്യവും ഒരു ഉത്തരവും. ഇവിടെ സാന്ദർഭികമായി അല്ലിജാബ പ്രോഗ്രാമിനെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്. നമുക്കറിയാം, നമുക്ക് മതപരമായി ഉണ്ടാകുന്ന വിഷയത്തിലുള്ള സംശയങ്ങൾക്കുള്ള നിവൃത്തിയാണ് അല്ലിജാബ എന്ന് പറയുന്ന പ്രോഗ്രാം. അത് ലൈവായി ശനിയാഴ്ച സംപ്രേഷണം ചെയ്യുന്ന കാര്യവും ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അതോടൊപ്പം സലീമ ഒതുക്കുങ്ങൽ അസ്സലാമു അലൈക്കും ഉത്തരം പറഞ്ഞത് കേട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസീല മുളവൂർ, എൻ്റെ ഉത്തരം ശരിയാണ്, സിസ്റ്റം കനിഞ്ഞില്ല. നസീറ കെ എസ് പാലക്കാട്, വിജയികൾ ഒന്നുകൂടി പറയാമോ? സഫിയ എടപ്പാൾ, ഞങ്ങൾക്ക് ഇന്ന് നല്ല മഴയുണ്ട് അലഹമ്മദില്ല, രണ്ട് ദിവസമായി നല്ല വെയിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഖിസിൻ്റെ ചോദ്യം ഇതായിരുന്നു, മദീനയിലെ അൻസാറുകൾക്കിടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി അയച്ച പ്രബോധകൻ ആര് എന്നതായിരുന്നു ഇന്നത്തെ ചോദ്യം. അതിലെ ഓപ്ഷൻ എ മുസ്അബ് ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ് ഇന്നത്തെ ഉത്തരം. വിജയികളായി സിസ്റ്റം തിരഞ്ഞെടുത്ത 13 പേർ ഷെറീന അത്താണിക്കൽ, ഫത്തിമ സാലിഹ ചുങ്കത്തറ, റസ്നി ഹാജിയാർ പള്ളി, മൊയ്തീൻ കുഞ്ഞ്, യാസീൻ ഷെരീഫ് നിറമരുതൂർ, സമീറ കെ എം താനൂർ പടിഞ്ഞാറ്റുമുറി, സൈനബ കാരക്കുന്ന്, മുഹമ്മദ് അസ്ലം കോർഫുഖാൻ, ഷാർജ റഷീദ നെയ്വേലി, ഖദീജ സലീം ചെന്നറ, ഷാജിദ വീട്ടി വല്ലപ്പുഴ, റംല കൊണ്ടോട്ടി, റസിയ ചങ്ങാണി, ഇവരാണ് ഇന്ന് സിസ്റ്റം തെരഞ്ഞെടുത്ത
1: 13 പേർ. നിയോഗിച്ചപ്പോഴേ അവിടെ നടന്ന ഒരു മനോഹരമായ സംഭവം ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മ വരികയാണ്. അദ്ദേഹം ഒരു ഗോത്രങ്ങളിലെ പ്രധാനികളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടി ഒരാളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിശ്ചിത സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ ഖുറാൻ ആയത്തുകളും മറ്റും ഒക്കെ ഉദ്ധരിച്ച് ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അങ്ങനെ ഇരിക്കെ ബനു തഗ്ലബ് ഗോത്രത്തിലെ ഒരു സ്ഥലത്ത് വെച്ച് ഒരു ക്ലാസ് നടക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നുണ്ട്. അദ്ദേഹം സഅദ് ബിൻ മുആദ്, അദ്ദേഹം ആ ഗോത്രത്തിൻ്റെ തലവനാണ്. അപ്പോൾ വല്ലാതെ ദേഷ്യത്തോടെയാണ് അദ്ദേഹം കടന്നു വരുന്നത്, എൻ്റെ അനുവാദമില്ലാതെ, അതല്ലെങ്കിൽ എൻ്റെ കീഴിലുള്ള ഗോത്രത്തിലെ ആളുകളോട് എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ദേഷ്യത്തോടെയാണ് വരുന്നത്. അപ്പം ആ സന്ദർഭത്തിൽ മുആദ് ബിൻ ജബൽ അല്ല, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങൾ ഒരൽപ്പം ശാന്തനാകൂ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കാൻ നിങ്ങൾ ക്ഷമ കാണിക്കൂ, ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അംഗീകരിക്കാമല്ലോ, ഞാൻ പറയുന്നതിൽ കാര്യമില്ലെങ്കിൽ നിങ്ങൾക്കെന്തും ചെയ്യാവുന്നതുമാണ്. അങ്ങനെ ഈ ഒരു വാക്ക് യുവാവായ സഅദ് ബിൻ മുആദിനെ ചിന്തിപ്പിച്ചു. ശരിയാണ്, അദ്ദേഹം പറയട്ടെ, കേൾക്കാമല്ലോ, ശരിയാണോ അല്ലേ എന്ന് പരിശോധിക്കാം. കേൾക്കാൻ തയ്യാറായി. കേട്ടിരിക്കുമ്പോഴാണ് ഇസ്ലാമിക അധ്യാപനങ്ങളുടെ ആ ഒരു മൂല്യം മനസ്സിലാക്കി സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മുസ്ലിമാകുന്നു. ആ സദസ്സിൽ വെച്ച് അദ്ദേഹം മുസ്ലിമാവുകയാണ്. ഏറ്റവും വലിയ ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഒരു യൗവനത്തിൻ്റെ ആ ഒരു പ്രസരിപ്പുള്ള കാലത്തിലാണ്. അപ്പം അന്ന് തന്നെ ആ ഗോത്രത്തിൻ്റെ നേതൃത്വം അദ്ദേഹത്തിന് കിട്ടിയിരുന്നു ആ കാലഘട്ടത്തിൽ തന്നെ ചെറുപ്പത്തിലെ. പക്ഷെ മുസ്ലിം ആയതോടുകൂടി ആ നേതൃസ്ഥാനം അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ്. പക്ഷെ അതിൽ തെല്ലും അലോസരമില്ലാതെ, പ്രയാസമില്ലാതെ ദീൻ എന്ന ആ ഒരു മഹത്തായ ദൗത്യത്തെ വാരി പുണരാൻ അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹത്തിന് ലഭ്യമായ പരിഗണനകളെയും നേതൃസ്ഥാനത്തെയും അദ്ദേഹം മാറ്റിവെച്ചു. അതുകൊണ്ട് തന്നെയാകാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആ ഒരു മൂല്യമുള്ള ത്യാഗം അദ്ദേഹം നടത്തിയത് കൊണ്ടായിരിക്കാം. വളരെ കുറഞ്ഞു കാലമേ അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. പിന്നീട് അദ്ദേഹം ഖന്ദഖ് യുദ്ധത്തിലാണെന്ന് തോന്നുന്നു അല്ലേ അൻസാരി, അദ്ദേഹം ഷഹീദാവുന്നുണ്ട്. ഷഹീദാകുന്നതിലേക്കുള്ള അപകടം നടക്കുന്നത് അവിടെ വെച്ചിട്ടാണ്. ബനുൽ അർക്കദ് ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് നേരെ അമ്പെയ്യുകയും അദ്ദേഹത്തിൻ്റെ തോളുഭാഗത്താണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അമ്പേൽക്കുന്നത്. ആ ഒരു വേദന കാരണം, ആ ഒരു മുറിവിനാലാണ് അദ്ദേഹം പിന്നീട് മരിക്കുന്നത്. പക്ഷെ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ സംഭവമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിൽ തലവെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പൊ ആ ഒരു ചരിത്രവും അതിന്റെ പുറകിലുണ്ട് എന്നത് ഓർത്തു പോവുകയാണ്.
0: ഇൻഷാല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ മോർണിംഗ് ലൈവിൻ്റെ സമാപനത്തിലേക്കുള്ള അറിയിപ്പുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ഇൻഷാല്ലാ ഒരുപാട് ഒരുപാട് ഒരുപാട് നന്മകൾ നമുക്ക് വാരി വിതറാൻ ഇന്നത്തെ ഈ ഒരു പ്രഭാത പ്രക്ഷേപണത്തിൽ സാധിച്ചു. റഷീദ കണ്ണനല്ലൂർ കൊല്ലം ചോദിക്കുന്നത്, സലഫി വിജയികളെ ഓരോ ശ്രോതാവിനും വേണ്ടി ആവർത്തിക്കണോ എന്നുള്ളതാണ്. ഇൻഷാല്ലാ നമ്മൾ പിന്നെ അവരുടെ ഒരു ആകാംക്ഷയിൽ അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ഒരു മാനസിക സ്ഥിതിയാണ് നമ്മളതിൽ പരിഗണിക്കുന്നത്. കാരണം എന്തെങ്കിലും തിരക്കിൽ പെട്ട് ഓടിക്കതച്ച് വന്ന് ചോദിക്കുകയാണ്, ഒന്നുകൂടി ആവർത്തിക്കോ ചോദിക്കാൻ പറ്റില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? നമുക്കൊരുപാട് സംവിധാനമുണ്ട്, ഇതിൽ വായിച്ചില്ലെങ്കിൽ പോലും നമുക്ക് ലൈവ് എടുത്ത് കേൾക്കാം, റിവൈൻഡിൽ കേൾക്കാം, അതിനൊക്കെ സൗകര്യമുണ്ട്. പക്ഷെ എന്നാലും അയാളുടെ ഒരു മാനസിക അവസ്ഥയാണ് നമ്മൾ പരിഗണിക്കുന്നത്. ആൻസർ എഴുതി, പക്ഷെ അതിൻ്റെ ഉത്തരം കേൾക്കാനുള്ള സമയം കിട്ടിയില്ല. മനുഷ്യന്മാരാണല്ലോ, ഓരോ ഷൂവിൽ പെടുമല്ലോ, അതിനെയാണ് നമ്മൾ പരിഗണിക്കുന്നത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സുബൈദ ഇസ്മായിൽ മടിക്കേരി, എൻ്റെ ആൻസർ ശരിയായിരുന്നു, ബട്ട് എത്ര ശ്രമിച്ചാലും സബ്മിറ്റിൽ ആകുന്നില്ല. വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനം എന്നൊരു കമൻ്റാണ് അവർ എഴുതിയിട്ടുള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ ഒരു വെള്ളിയാഴ്ച ദിവസം, അതേപോലെ തന്നെ പ്രഭാത പ്രക്ഷേപണം, ഇങ്ങനെ ഒരുപാട് ഒരുപാട് നന്മകൾ നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് വെക്കാനുണ്ട്. ഇൻഷാല്ലാ ഇനിയും ഒരുപാട് ഒരുപാട് നന്മകളുമായിട്ട് കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്ക് ആയുരാരോഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാല്ലാ നമ്മുടെ ഈ ഒരു ക്ലോസിംഗിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്ന് പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങളുടെ കൂടെ ഈ ഒരു പ്രക്ഷേപണത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ഹസൻ അൻസാരി, കൂടെ അബ്ദുള്ള സലഫി, ടെക്നിക്കൽ ടീമിൽ നിന്ന് നമ്മുടെ കൂടെ സാബിഖ് ഈശ്വരി, ഷിബിൽ തുടിപ്പു തുടിപ്പുലം, ഷിബിലി മണ്ണാർക്കാട്, ഹിഷാം മുറയൂർ, അതേപോലെ തന്നെ അഫ്സൽ, ഇങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ. പ്രൊഡക്ഷൻ ടീമിൽ നിന്ന് ഹനീഫ, അങ്ങനെ ഉള്ള ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. ഇൻഷാല്ലാ ഇനി നമ്മൾ കടക്കുന്നത് മോർണിംഗ് വൈബ്സിലേക്കാണ്. ഇന്ന് മോർണിംഗ് വൈബ്സിൽ നമ്മുടെ കൂടെയുള്ളത് അബ്ദുസലാം വീട്ടിയും കൂടെ സുഹൈർ പാണ്ടിക്കാടുമാണ്. മോർണിംഗ് വൈബ്സ് ഇനി നമുക്ക്

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഒരുപാട് വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ പ്രഭാത പരിപാടിയായ മോർണിംഗ് ലൈവ് ഷോ ഇവിടെ അവസാനിച്ചു. ശേഷം നമ്മൾ വൈബ്സിലേക്കാണ് നീങ്ങുന്നത്. ഇന്നത്തെ വൈബ്സിൽ നിങ്ങളോടൊപ്പം ഞാൻ സുഹേർ പാണ്ടിക്കാട്, എൻ്റെ കൂടെ വി ടി അബ്ദുസ്സലാം. ഒരുപാട് വിഭവങ്ങൾ ശ്രോതാക്കൾക്കറിയാവുന്നതുപോലെ നമ്മൾ ലൈവ് ഷോയിൽ കേട്ടു. എന്നാൽ കുറച്ചുകൂടി വൈജ്ഞാനികമായ മറ്റൊരു തലത്തിലേക്കാണ് ഇനിയുള്ള ഒരു കുറച്ച് സമയം നമ്മൾ ശ്രോതാക്കളുമായി പങ്കുവെക്കുന്നത്. ഇസ്ലാമിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കേണ്ടത് പ്രമാണങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമാണ് ഏറ്റവും ആദ്യം നമ്മൾ ഈ ഒരു വൈബ്സിൽ ശ്രോതാക്കളുമായി പങ്കുവെക്കുന്നത്.
1: ഇൻസൈറ്റിൽ നിന്ന് നമുക്ക് ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് അവതരിപ്പിക്കുന്ന പ്രോഗ്രാമാണ് നമ്മൾ കേൾക്കുന്നത്. ഇതിന്റെ ഭാഗം രണ്ടാണ്. നിങ്ങൾ അശ്ലീല വീഡിയോകൾ കാണുന്ന വ്യക്തിയാണോ എങ്കിൽ ഇവ അറിയണമെന്ന്, സമകാലികമായ ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു ദുശ്ശീലത്തെ അല്ലെങ്കിൽ ഒരു ദുഷിച്ച പ്രവർത്തനത്തിൻ്റെ അപകടത്തെ ബോധ്യപ്പെടുത്തുന്ന പ്രോഗ്രാമിൻ്റെ ഭാഗം രണ്ടാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അശ്ലീല വീഡിയോകൾ കാണുന്ന, അശ്ലീലമായ ചിത്രങ്ങൾ ആസ്വദിക്കുന്ന, അശ്ലീല സൈറ്റുകളിൽ അഭിരമിക്കുന്ന, ചാറ്റുകൾ ചെയ്യുന്ന അത്തരത്തിലുള്ള ആളുകൾക്കുണ്ടാകാവുന്ന, അവർ എത്തിപ്പെടാവുന്ന ഒരുപാട് സാഹചര്യങ്ങളെ പറ്റിയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡിൽ അത്തരത്തിലുള്ള സൈറ്റുകളിലൂടെയും മറ്റുമൊക്കെ അഭിരമിക്കുമ്പോൾ അതിലൂടെ അവർക്കുണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെപ്പറ്റിയും അത്തരക്കാർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, സോഷ്യൽ മീഡിയ എന്നത് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണുകൾ എന്നുള്ളത് നമുക്ക് പല രൂപത്തിൽ ഉപയോഗിക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കാവുന്ന രൂപത്തിൽ ഏറ്റവും മാരകമായ പ്രത്യാഘാതങ്ങൾ ഭാവി ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ടാവും. അല്ലെങ്കിൽ ചിലർക്കെങ്കിലും അത് ഏറ്റവും പ്രൊഡക്റ്റീവായിക്കൊണ്ട്, വളരെ എഫക്റ്റീവായിക്കൊണ്ട് നാടിനും സമൂഹത്തിനും നമുക്കൊക്കെ ഇഹപര വിജയത്തിന് അനുകൂലമായ രൂപത്തിൽ അത് ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ ഒരുപാടധികം ആളുകൾ ആ വിഷയത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ വിഷയത്തിലുമൊക്കെ വഞ്ചിതരാക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിൽ അശ്ലീല വീഡിയോകൾ കാണുന്ന, അത്തരത്തിലുള്ള ആക്ടിവിറ്റികളിൽ ഏർപ്പെടുന്ന ആളുകൾക്കും അവർ സ്വന്തം ഫോണുകളിൽ പലപ്പോഴും വഞ്ചിതരാക്കപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഏതൊരു വിഷയത്തെപ്പറ്റി പറയുകയാണെങ്കിലും നമുക്കറിയാം, നമ്മുടെ ഫോൺ, നമ്മുടെ മൊബൈൽ ഫോൺ, അത് സോഷ്യൽ മീഡിയ ആവട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാം ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, വാട്സപ്പ് ആകട്ടെ, മറ്റേതെല്ലാം സോഷ്യൽ മീഡിയ മറ്റ് പ്ലാറ്റ്ഫോമുകളുണ്ടോ അവിടെയെല്ലാം ഉപയോഗിക്കുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഒരു വസ്തു ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ആ ഉപയോഗിക്കപ്പെടുന്ന വസ്തു, അവർ അതിന് പിന്നിലുള്ള ആളുകൾ നമ്മളൊരു പ്രൊഡക്റ്റായി കാണുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളാണ് യഥാർത്ഥത്തിൽ അവരുടെ പ്രൊഡക്റ്റായി മാറുന്നത്. നമ്മൾ വളരെ ഫ്രീ ആയി ആസ്വദിക്കുന്ന വാട്സപ്പ് ആകട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, ഇൻസ്റ്റാഗ്രാം ആവട്ടെ, ഇതിലൂടെ അതിൻ്റെയൊക്കെ മുതലാളിമാർക്ക് കിട്ടുന്ന കോടിക്കണക്കിന് രൂപയുടെ ലാഭങ്ങൾ, അത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ഇതേ വിഷയമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ അശ്ലീല വീഡിയോകളും ചിത്രങ്ങളും കാണുന്ന ആളുകൾക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അവരൊക്കെ വളരെ ഫ്രീ ആയി ലഭിക്കുന്ന ഒന്നല്ലേ, ഒരു ടൈം പാസിന് വേണ്ടി ഇടയ്ക്കൊക്കെയല്ലേ ഞങ്ങൾ കാണുന്നുള്ളൂ എന്നൊക്കെയാണ് പലപ്പോഴും കുട്ടികൾ പറഞ്ഞ ന്യായം. അവർ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ലോബി, നമ്മൾ ലഹരിയെപ്പറ്റി പറയാറുള്ളത് പോലെ അല്ലെങ്കിൽ മറ്റ് പല അഡിക്ഷനെ പറ്റി പറയാറുള്ളത് പോലെ തന്നെ, ഇതിന് പിന്നിലുള്ള ഒരു വലിയ ലോബി, അവർക്ക് ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ലാഭത്തെപ്പറ്റിയാണ് അല്ലെങ്കിൽ ആ ലാഭം ഉണ്ടാക്കാനുള്ള പ്രൊഡക്റ്റ് ആയിക്കൊണ്ട് മാത്രമാണ് അവർ നമ്മളെ കാണുന്നത് എന്നുള്ളൊരു അടിസ്ഥാനപരമായൊരു ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുന്ന അല്ലെങ്കിൽ അത്തരം ലൈംഗികമായ അവിഹിതമായ ആസ്വാദനങ്ങളിൽ ഏർപ്പെടുന്ന, അത് വീഡിയോകൾ കാണുന്ന രൂപത്തിലാവട്ടെ, സെക്സ് ചാറ്റ് നടത്തുന്ന ആളുകളാവട്ടെ, ഏത് രൂപത്തിലായിക്കോട്ടെ, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ 5 ഘട്ടങ്ങൾ നമ്മൾ പറഞ്ഞു. ആ 5 ഘട്ടങ്ങളിൽ ഏത് ഘട്ടവും മാറി മാറി വരാം. ഏർലി എക്സ്പോഷർ എന്ന എന്തെങ്കിലും കാരണം കൊണ്ട് ഇതിന് എക്സ്പോസ്ഡ് ആയിട്ടുള്ള, ഇത് ഒരു തവണയെങ്കിലും കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പിന്നീട് അത്തരം കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇത്തരം പ്രത്യാഘാതങ്ങൾ ഉണ്ടായിക്കൂടാ എന്നുള്ള ചിന്തയിൽ നിന്നാവണം ഇതിനെതിരെയുള്ള പ്രതിരോധം നമ്മൾ ആരംഭിക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട 8 പോയിന്റുകൾ മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ 8 പോയിന്റുകൾ നമ്മുടെ മനസ്സിൽ അടിസ്ഥാനപരമായിട്ട് ഏറ്റവും ബേസിക് ആയിക്കൊണ്ട് രൂഢമൂലമായി കീപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം പലപ്പോഴും ആരും വളരെ ബോധപൂർവ്വം ഞാൻ ഇനി മുതൽ ഇത്തരം അശ്ലീല വീഡിയോകൾ കാണുന്ന ആളായി മാറും എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കില്ല പലപ്പോഴും ഇതിൽ എത്തിപ്പെടുന്നത്. പല സാഹചര്യങ്ങളായിരിക്കാം. ആ സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ഈ 8 കാര്യങ്ങൾ വളരെ ഗൗരവപൂർവ്വം നമ്മൾ ആലോചിച്ചാൽ മാത്രം മതി. ഒന്നാമതായിക്കൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ, അശ്ലീല വീഡിയോകൾ

ഒരു ആസ്വാദനവും ലഭിക്കാതെ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈംഗികത എന്നത് തന്നെയാണ് ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും മനോഹരമായ ആസ്വാദനങ്ങളിൽ ഒന്നെന്നുള്ളത്. ആ ലൈംഗികത ആസ്വദിക്കാൻ പറ്റാതെ സ്വന്തം ഇണയിൽ യാതൊരു തൃപ്തിയുമില്ലാത്ത രൂപത്തിൽ അവരുടെയൊക്കെ വിവാഹ ജീവിതം മാറിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം വിവാഹിതരായ ആളുകളാണ് ഇത്തരം വീഡിയോകൾ കാണുന്നത് എങ്കിൽ അവർക്കുണ്ടാവുന്നത് വിവാഹം കഴിച്ച സ്വന്തം ഇണയിൽ സ്വന്തം ഭാര്യയുമായി ഒത്ത് കിടപ്പറയിൽ കഴിയുന്ന സമയത്ത് യാതൊരു നിലയ്ക്കും ഒരു സാറ്റിസ്ഫാക്ഷനും ഒരു തൃപ്തിയും അവരുടെ ലൈംഗിക ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ അവർക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കണം, ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ആലോചിച്ച് നോക്കണം. ഇന്ന് ഉണ്ടായി വരുന്ന ഡൈവേഴ്സുകളുടെ കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ ഡൈവേഴ്സ് ചെയ്യപ്പെടുന്ന കേസുകളിൽ പലപ്പോഴും പല കൗൺസിലർമാരുടെ അടുക്കലേക്കും വരുന്ന കേസുകളിൽ ഭൂരിഭാഗവും ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെറുപ്പം മുതൽ തന്നെ കണ്ടു വളരുന്ന ആളുകൾക്കാണ് ഡൈവേഴ്സിലേക്ക് അവർ എത്തുന്നത്. അതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. വളരെ നിസ്സാരമായിക്കൊണ്ട് നമ്മൾ കാണുന്ന വളരെ കുറഞ്ഞ സമയമല്ലേ, ഇതിപ്പോൾ ആരും കാണാനൊന്നും പോകുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇത് കാണുന്ന ആളുകൾ വളരെ ഗൗരവത്തിൽ ആലോചിച്ച് നോക്കുക. നാളെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വിവാഹ ജീവിതത്തിന് ശേഷം വലിയ പ്രത്യാഘാതങ്ങൾ കുടുംബജീവിതത്തിൽ ഉണ്ടാക്കാവുന്ന, ഒരുപക്ഷെ സ്വന്തം മക്കളെ പോലും നേരാവണ്ണം സ്നേഹിക്കാൻ കഴിയാത്ത രൂപത്തിൽ അവരൊക്കെ അതിന് അഡിക്റ്റായി മാറുന്ന ഒരവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. രണ്ടാമത്തെ ഒരു വിഷയം ശാരീരികമായ പ്രത്യാഘാതങ്ങളാണ്. ഇത്തരത്തിലുള്ള അശ്ലീല വീഡിയോകളും ചിത്രങ്ങളും കാണുന്ന ആളുകൾ നേരത്തെ പറഞ്ഞത് ഇതിൻ്റെ ഒരു ഗ്രാറ്റിഫിക്കേഷൻ ആയിക്കൊണ്ട്, ഇതിനൊരു റിവാർഡായിക്കൊണ്ട്, ഒരു പ്രതിഫലമായിക്കൊണ്ട് അവർ ആഗ്രഹിക്കുന്നത് പലപ്പോഴും സ്വയംഭോഗത്തിലേക്കായിരിക്കും എത്തിപ്പെടുക. മാസ്റ്റർബേഷൻ ചെയ്യുന്ന, സ്വയംഭോഗം ചെയ്യുന്ന ആളുകൾ, സ്വയംഭോഗത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ്. അത്തരത്തിൽ സ്വയംഭോഗം ചെയ്തുകൊണ്ട് തൻ്റെ ലൈംഗികമായ ആസ്വാദനത്തിന് ഒരു പൂർത്തീകരണം കാണുന്ന ആളുകൾ ഇത്തരം വീഡിയോകൾ കണ്ടുകൊണ്ട് ശേഷം സ്വയംഭോഗത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഭാവിയിൽ ഉണ്ടാകാവുന്ന ഏറ്റവും മാരകമായ രണ്ട് പ്രശ്നങ്ങൾ, ഒന്ന് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷനാണ്, അല്ലെങ്കിൽ ലൈംഗികോദ്ധാരണം വേണ്ട രൂപത്തിൽ അവർക്ക് ഭാവിയിൽ അവരുടെ കുടുംബത്തിൽ ഇണയോടൊപ്പം ചെലവഴിക്കുമ്പോൾ നടക്കാതെ പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ കുടുംബജീവിതത്തിൽ പരാജിതനാവുന്ന രണ്ടാമത്തെ ഒരു പ്രശ്നം അതുപോലെ തന്നെ പ്രീമച്യൂർ ഇജാക്കുലേഷനാണ്, നേരത്തെ തന്നെ ലൈംഗികമായ ഇജാക്കുലേഷൻ സംഭവിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ തൻ്റെ ഇണയുമായി ശാരീരികമായി വളരെ സുന്ദരമായ ആസ്വാദനം ലഭിക്കേണ്ട ആ ലൈംഗികതയിൽ യാതൊരു തൃപ്തിയും ലഭിക്കാതെ ശാരീരികമായി കുറേ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ള, ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കാണിക്കാൻ പോകേണ്ടി വരുന്ന, പല മരുന്നുകളും സ്ഥിരമായി കഴിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് അത്തരം ആളുകൾ, ഒരുപക്ഷെ അവരുടെ ഹോർമോൺ പലപ്പോഴും അവരുടെ ശരീരത്തിലുള്ള ഹോർമോണിന് പകരം പുറത്തുനിന്ന് ഹോർമോണുകൾ അടക്കമുള്ള ടാബ്ലറ്റുകൾ കഴിക്കേണ്ടി വരുന്ന, ലൈംഗികമായി ഉത്തേജിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പലപ്പോഴും ഇത്തരം ആളുകൾക്ക് ലൈംഗികമായി അവർ കണ്ടുവരുന്ന അശ്ലീല ചിത്രങ്ങളിലൂടെ മാത്രമേ അവർക്ക് ഒരു ലൈംഗികമായ ഉത്തേജനം ലഭിക്കൂ എന്നുള്ള അവസ്ഥയിലേക്ക് വരെ, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡീസെൻസിറ്റേഷൻ എന്ന സ്റ്റേജിലേക്ക് അവർ എത്തുമ്പോൾ അവർ കണ്ടുവരുന്ന അത്തരം ചിത്രങ്ങളും വീഡിയോകളൊക്കെ ഇതിപ്പോൾ നിരന്തരം കണ്ടു തന്നെയാണല്ലോ, ഇനി പുതിയ സാധനങ്ങൾ വരട്ടെ എന്നാലോചിച്ചുകൊണ്ട് അത്തരത്തിൽ ഒരു നോർമലൈസ് ചെയ്യുന്ന ഒരു സ്വാഭാവികമായ ഒരു സംഗതി ഇതിനെ കാണുന്ന ആളുകൾക്ക് അവർക്കൊരിക്കലും തൻ്റെ ഇണയിലൂടെയുള്ള ലൈംഗികമായ ആസ്വാദനം ലഭിക്കുകയില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ കുടുംബജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഇത്തരം ആളുകൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. മൂന്നാമതായിക്കൊണ്ട് പലപ്പോഴും ഇത്തരം വീഡിയോകൾ കാണുന്ന ആളുകൾക്ക് ഒരു ആത്മനിന്ദ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സെൽഫ് എസ്റ്റീം ഡൗൺ ആയിക്കൊണ്ട് ഒരു വളരെ കോൺഫിഡൻസ് കുറഞ്ഞ ആത്മവിശ്വാസം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അവർ എത്തിപ്പെടാറുണ്ട്. കാരണം ഇത്തരം വീഡിയോകൾ കാണുന്നത് തെറ്റാണ് എന്ന് അവർക്കറിയാം. ഇത് തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ടും അവർ അത്തരം വീഡിയോകൾ വീണ്ടും വീണ്ടും കാണുന്ന ആളുകളാണ്. അങ്ങനെ കണ്ട് ഈ വീഡിയോയ്ക്ക് ശേഷം ഇതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള അവർക്ക് ലഭിക്കുന്ന ആസ്വാദനം ലഭിച്ചതിന് ശേഷം ഇവർക്ക് പലപ്പോഴും ഒരു കുറ്റബോധമാണ് ഉണ്ടാവുക, വേണ്ടായിരുന്നു, ചെയ്യേണ്ടായിരുന്നു എന്നുള്ള തോന്നലായിരിക്കും ഉണ്ടാവുക. പക്ഷേ നിരന്തരമായത് കാണുന്ന ആളുകൾക്ക് ആ തോന്നൽ പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു കുറ്റബോധം മനസ്സിനെ വേട്ടയാടിക്കൊണ്ട് പലപ്പോഴും അവർക്ക് ഉണ്ടാവുന്ന ആത്മവിശ്വാസം പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക്, അത് അവരുടെ ജീവിതത്തിലെ മുന്നോട്ട് പോക്കിനെ വളരെ സാരമായി ബാധിക്കുന്ന ഒരവസ്ഥ സിറ്റുവേഷൻ നമ്മൾ കാണാറുണ്ട്. മറ്റൊന്ന് നാലാമതായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം വീഡിയോകൾ കാണുന്ന അശ്ലീലമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ അവർ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ കാണുക ആസ്വദിക്കുക രാത്രിയുടെ മറവിലോ, അല്ലെങ്കിൽ ആരും കാണരുതാത്ത, ആരും തന്നെ കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന എല്ലാ സാഹചര്യങ്ങളും ഉറപ്പിച്ചതിന് ശേഷമായിരിക്കും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുക. അവർ യഥാർത്ഥത്തിൽ ഒരുപക്ഷെ രാത്രി ലൈറ്റെല്ലാം ഓഫാക്കി ഫാനിൻ്റെ സൗണ്ട് കൂട്ടിവെച്ച് പലപ്പോഴും ഇങ്ങനെയാണ് കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ കണ്ടുവരുന്നത്. അവിടെ താൻ ഇത്തരം വീഡിയോകൾ കാണുകയാണെന്ന് പൊതുസമൂഹത്തിൽ തൻ്റെ ഉമ്മയോ ഉപ്പയോ വല്യമ്മയോ തൻ്റെ അനിയനോ അനിയത്തിയോ ഇങ്ങനെ തുടങ്ങി ഒരാളും കാണരുത് എന്നുള്ള എല്ലാവിധ പ്രതിരോധ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ടായിരിക്കും ഇത്തരം കാര്യങ്ങൾ കാണുക. അവർ വലിയ ടെൻഷനുകളിലായിരിക്കും ഇത്തരം കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു എലി ആ സമയത്ത് ഇത്തരം വീഡിയോകൾ കാണുന്ന ഒരു അശ്ലീലമായ കാര്യങ്ങൾ ഏർപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു എലി ആ സമയത്ത് ഇങ്ങനെ ഓടിപ്പോവുകയാണെങ്കിൽ തന്നെ ഈ വ്യക്തിക്ക് ഉണ്ടാകുന്ന ടെൻഷൻ എത്രയാണ്? ഒരു പല്ലി ചലച്ചാൽ ഇത് ആരെങ്കിലും തന്നെ കാണുമെന്നുള്ള പേടി കാരണം ഈ വ്യക്തിക്ക് അനുഭവിക്കുന്ന ടെൻഷൻ എത്രത്തോളമാണ്? സഹോദരങ്ങളെ ആലോചിച്ച് നോക്കുക,
ഒരു പക്ഷേ നമ്മൾ പിടിക്കപ്പെട്ടാൽ, ഇത്തരം കാര്യങ്ങൾ കാണുന്നത് നമ്മളെ മറ്റാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവിടെയുണ്ടാവുന്ന അപമാനത്തിൻ്റെ ഭാരം, നമ്മുടെ അഭിമാനത്തിന് സംഭവിക്കുന്ന ക്ഷതം എത്രത്തോളമാണ്, ഈ ഒരു ചിന്ത മാത്രം മതി ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ. യാതൊരു നിലയ്ക്കും നമുക്ക് ഉപകാരമില്ലാത്ത, ഒരു നിലയ്ക്ക് നമ്മൾ കാണരുതാത്ത കാര്യങ്ങൾ പുറത്തു നിന്നൊരാൾ നമ്മൾ കാണുന്നു എന്ന തോന്നലുണ്ടാകുമ്പോൾ തന്നെ നമ്മൾ അത്രത്തോളം പേടിക്കുന്നുണ്ട് എങ്കിൽ ആലോചിച്ച് നോക്കേണ്ടത് ഇതെല്ലാം കാണുന്ന അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ ആ ചിന്തയാണ് യഥാർത്ഥത്തിൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ പ്രേരിപ്പിക്കേണ്ടത്.

0: അഞ്ചാമതായിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ കാണുന്ന ആളുകൾ അവർക്ക് യാതൊരു നന്മകളിലും ക്രിയേറ്റീവായിക്കൊണ്ട് ക്രിയാത്മകമായ ഒരു നന്മയിൽ ഇടപെടാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൽ അവരുടെ മനസ്സിൽ വരുന്ന അവർക്ക് ഒഴിവിടുന്ന സമയത്തൊക്കെ അവരുടെ ചിന്ത യഥാർത്ഥത്തിൽ ഇത്തരം ചിന്തകൾ മാത്രമായിരിക്കും. ഇത്തരം മുമ്പ് കഴിഞ്ഞ കണ്ട വീഡിയോകൾ കണ്ട കാഴ്ചകൾ അതവർക്ക് അവരുടെ ഫോണിലെ സ്ക്രീനിലെ കണ്ടതുപോലെ തന്നെ അവർ മുന്നോട്ട് പോകുന്ന കാഴ്ചകളൊക്കെ അത്തരം കാര്യങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അവർ കാണുന്ന പല ആളുകളിലും അത്തരം ചിത്രങ്ങൾ അവർ സ്വയം സ്വാംശീകരിച്ചെടുക്കുകയാണ്. ഈ രൂപത്തിൽ ഒരു നന്മയിലും പ്രൊഡക്റ്റീവായിക്കൊണ്ട് അവരുടെ സമയത്തെ ചെലവഴിക്കാൻ കഴിയാത്തൊരവസ്ഥ അവർക്കുണ്ടാവുന്നതാണ്. മറ്റൊന്ന് ആറാമതായിക്കൊണ്ട് അവർക്ക് യാതൊന്നിനും സമയം ലഭിക്കുകയില്ല. പലപ്പോഴും ജോലിയിലാവട്ടെ, കുടുംബത്തിൻ്റെ കാര്യങ്ങളിലാവട്ടെ, പഠനത്തിൻ്റെ കാര്യങ്ങളിലാവട്ടെ, പ്രത്യേകിച്ചും വിദ്യാർത്ഥികളായ ആളുകൾ അവർക്ക് പരീക്ഷയുടെ സമയത്തൊക്കെ ഇത്തരം പിന്നെ കാഴ്ചകൾ കാണുന്ന ആളുകൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ അവരുടെ ഉറക്കത്തെ ബാധിക്കുന്ന പഠനത്തിൽ പരീക്ഷയിൽ പലപ്പോഴും മാർക്കുകൾ കുറയുന്നൊരവസ്ഥ വരെ ഇത്തരം കാര്യങ്ങൾ കാണുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്, പല പഠനങ്ങളും തെളിയിക്കുന്നതാണ്. മറ്റൊന്ന് ഏഴാമതായിക്കൊണ്ട് ഇത്തരം ആളുകളിൽ പലപ്പോഴും ഡോപ്പമിൻ്റെ അളവ്, ഡോപ്പമിൻ എന്ന നമുക്ക് സന്തോഷം നൽകുന്ന ആ ഒരു ഹോർമോണിൻ്റെ അളവ് പലപ്പോഴും വലിയ ആധിക്യം സംഭവിക്കുന്ന ഒന്നാണ്. അത്തരത്തിൽ ഡോപ്പമിൻ്റെ ഹോർമോൺ ലെവൽ സാധാരണ ഒരാൾക്ക് ഈ ഒരു ലെവൽ നിൽക്കേണ്ടതാണെങ്കിൽ ഇവർക്ക് കുറച്ച് ഹയർ ലെവലായിരിക്കും ഉണ്ടാവുക. ആ ഹയർ ലെവൽ എത്തിയാലേ അവർക്ക് സന്തോഷം ലഭിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോകളാവട്ടെ, ചാറ്റുകളാവട്ടെ, അവയിൽ നിരന്തരമായിക്കൊണ്ട് എക്സ്പോസ് ചെയ്യാതെ അവർക്കൊരു സന്തോഷം ലഭിക്കുകയില്ല എന്നുള്ളതാണ്. അങ്ങനെ സന്തോഷം ലഭിക്കാൻ വേണ്ടി പല തെറ്റുകളിലേക്കും തിന്മകളിലേക്കും, നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ വെർച്വൽ സ്ക്രീനിൽ നിന്ന് മാറിക്കൊണ്ട് റിയൽ വേൾഡിലേക്ക് അവർ പിന്നെ അവരുടെ ഭൂമിയിലേക്ക് അവർക്ക് ഈ ആസ്വാദനം ലഭിക്കുക എവിടെയൊക്കെയാണോ അവിടേക്കൊക്കെ എത്തിപ്പെടാനുള്ള അത്തരത്തിലുള്ള മോശപ്പെട്ട സ്ഥലങ്ങളിലേക്കും സംഗതികളിലേക്കും ആളുകളിലേക്കൊക്കെ അവർ എത്തിപ്പെടാനുള്ള സാഹചര്യം നമുക്ക് കാണാറുണ്ട്. എട്ടാമതായിക്കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ആലോചിച്ച് വെക്കേണ്ടതുള്ളത്, നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം എന്നത് വളരെ നിസ്സാരമാണ്, ഹ്രസ്വമാണ്, ഏത് നിമിഷവും മരണം കടന്നു വരാമെന്ന ഒന്നാണ്. പക്ഷേ ഇതൊന്നും ചിന്തിക്കാതെ ഇത്തരം കാര്യങ്ങളിലെ ആസ്വാദനങ്ങളിൽ മാത്രം അഭിനയിക്കുന്ന ആളുകൾ അവർക്ക് പരലോകത്ത് ലഭിക്കുന്ന ഏറ്റവും ഭയാനകമായ ശിക്ഷയെപ്പറ്റി അവർ ചിന്തിക്കേണ്ടതുണ്ട്. പരലോകത്ത് തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ കാണുന്ന സമയം മുഴുവനും നമുക്ക് നഷ്ടം മാത്രമായിരിക്കും ഉണ്ടാവുക. അവിടെ നമ്മൾ നാളെ ഖേദിക്കേണ്ടി വരും. ആ സമയത്ത് വിലപിച്ചിട്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ തീർച്ചയായും ഉണ്ടാവേണ്ടതുണ്ട്. നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരുപാട് ഹദീസുകൾ, സ്വർഗം ലഭിക്കും എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് വഹ്ഫുൽ ഫുറൂജ്, നമ്മുടെ ലൈംഗിക അവയവങ്ങളെ സൂക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ആ തരത്തിലുള്ള സൂക്ഷ്മത വളരെ അനിവാര്യമാണ് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിൽ സൂക്ഷ്മത പാലിക്കാനുള്ള ഒരു ഹദീസ് നമ്മുടെ മനസ്സിൽ നിരന്തരം ഓർമ്മയിൽ വരേണ്ട ഒരു സംഗതി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഒരു ഉപദേശമുണ്ട്, നീ തുടർച്ചയായി ഒരു അന്യ സ്ത്രീയെ നോക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ നോട്ടം നിനക്ക് അനുവദനീയമാണ്, രണ്ടാമത്തെ നോട്ടം നിനക്ക് അനുവദനീയമല്ല എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ഈ ഒന്നാമതായിക്കൊണ്ടൊരു സ്ത്രീയെ കാണുമ്പോൾ, ഒരു അന്യ സ്ത്രീയെ കാണുമ്പോൾ അവളെ നോക്കാനുള്ള അനുവാദം നമുക്കുണ്ട്, അതാരാണ് തിരിച്ചറിയാനായിരിക്കാം ഒരു ഒരു പെർമിഷൻ നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷേ രണ്ടാമതായിക്കൊണ്ട് ആ സ്ത്രീയെ വീണ്ടും തുറച്ചു നോക്കുക എന്നത് പലപ്പോഴും നമ്മുടെ ചിന്തകളെ മാറ്റിമറിക്കാനും നമുക്കതിലൊരു ആസ്വാദനം ലഭിക്കുന്ന രൂപത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പല അധ്യാപനങ്ങളിൽ പറഞ്ഞിരുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു അന്യസ്ത്രീയെ നോക്കുക എന്നുള്ളതാണ്. ആ അന്യസ്ത്രീ എന്നാൽ വസ്ത്രമൊക്കെ ധരിച്ച് വളരെ നീറ്റായിക്കൊണ്ട് തന്നെ നമ്മുടെ മുമ്പിലുള്ള ഒരു അന്യസ്ത്രീയാണെങ്കിൽ പോലും അവളെ നോക്കരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ വസ്ത്രമൊന്നുമില്ലാതെ ഇത്തരത്തിലുള്ള ലൈംഗികമായ ആസ്വാദനങ്ങൾക്ക് നമുക്ക് നൽകുവാൻ വേണ്ടി മാത്രം ഏതോ രാജ്യത്ത് ആരൊക്കെയോ പിന്നെ അവരുടെ ജീവിതം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ടുള്ള, അതിൽ നിന്ന് ലാഭം കൊണ്ട് ജീവിക്കുന്ന അത്തരം സ്ത്രീകളുടെ വീഡിയോകൾ കാണുന്ന, അതിലൂടെ ആസ്വാദനം ലഭിക്കുന്ന, നമ്മൾക്ക് പരിചയം പോലും ഇല്ലാത്ത ഏതൊക്കെയോ സ്ത്രീകളുമായി ലൈംഗികമായ ചാറ്റുകൾ നടത്തുന്ന, സെക്സ് ചാറ്റുകൾ നടത്തുന്ന, അത്തരത്തിൽ ലൈംഗികമായി ഒരു നിലയ്ക്ക് നമുക്ക് പിന്നെ ധാർമ്മികമെന്ന് പറയാൻ കഴിയാത്ത തരത്തിലുള്ള വളരെ മ്ലേച്ഛമായ പ്രവർത്തികളിൽ ഏർപ്പെടുന്ന ആളുകൾ, അവർ ചിന്തിച്ച് നോക്കേണ്ടത് എത്രത്തോളം ഗൗരവമായിരിക്കും അവർക്കുള്ള ശിക്ഷകൾ നാളെ പരലോകത്ത് ലഭിക്കാനുള്ളത്. ഇത്തരത്തിൽ ജീവിതത്തിൽ യാതൊരു ഗുണവും ലഭിക്കാതെ നമുക്ക് വിഹിതമായപ്പെട്ട നമ്മുടെ ഇണയെ പടച്ചിറപ്പ് നമുക്ക് നാളെ കണ്ടെത്തിത്തരും. ഇനി വിവാഹിതരാണെങ്കിൽ സ്വന്തം ഇണയിൽ പൂർണ്ണമായ തൃപ്തിയോടുകൂടി വളരെ സ്നേഹത്തോടുകൂടി അവളിലൂടെ ലൈംഗികത ആസ്വദിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് വിലങ്ങുതുരയെ തടിയായി നിൽക്കുന്ന ഇത്തരത്തിലുള്ള അന്യമായ, അശ്ലീലമായ, നമുക്ക് അവിഹിതമാക്കപ്പെട്ട ഇത്തരം കാര്യങ്ങളിലൂടെ ആസ്വാദനം, ലൈംഗികമായ ആസ്വാദനം കണ്ടെത്തുന്ന എല്ലാവിധ പ്രക്രിയകളിൽ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് മോചനം നേടാനും അതിൽ നിന്ന് പിന്മാറാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ എങ്ങനെയൊക്കെയാണ് ഇതിനുള്ള പ്രായോഗികമായ മാർഗ്ഗങ്ങൾ എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. അതുവരേക്കും ഇൻഷാല്ലാ വഖർദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ ബറകല്ലാഹു ഫീക്. നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന തിന്മകളെ, ആ തിന്മകളെ പൊതുവെ നോർമലൈസ് ചെയ്യുന്നൊരു പ്രകൃതമാണ് നമ്മൾ കാണാറുള്ളത്. എന്നാൽ ഇത്തരം തിന്മകളെ മനസ്സിലാക്കുമ്പോഴാണ്, അതിൻ്റെ ഒരു ആഴം മനസ്സിലാക്കുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തെ എത്രത്തോളം അത് ബാധിക്കും എന്നുള്ളത് അറിയുന്നത്. നിങ്ങൾ അശ്ലീല വീഡിയോകൾ കാണുന്ന വ്യക്തിയാണോ എന്ന ചോദ്യത്തോടുകൂടി ഒരുപാട് തിരിച്ചറിവുകൾ നമ്മുടെ മനസ്സിൽ വരുന്നതാണ്. ഒരുപക്ഷെ നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് പങ്കുവെക്കാൻ പറ്റിയ നല്ലൊരു എപ്പിസോഡായിരുന്നു നമ്മൾ കേട്ടത്. ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് ആയിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്.
2: അപ്പോൾ ഇൻസൈറ്റിന് ശേഷം ഇനി നമ്മൾ പ്രവേശിക്കുന്നത് പതിവ് പോലെ പാട്ടിലേക്കാണ്. സ്വരം നമ്മുടെ മുമ്പിലുണ്ട്, സ്വരം കേൾക്കാം.

0: നല്ലൊരു പാട്ട് കേൾക്കേണ്ട സമയത്ത് തന്നെയാണ് നമ്മൾ പാട്ട് കേട്ടത് അല്ലേ സലാമക്ക? എന്നാൽ ഇനിയും ആരോഗ്യത്തെക്കുറിച്ച് അലർട്ടാവേണ്ട കാര്യമുണ്ടെന്ന് പ്രത്യേകിച്ച് ആരോട് പറയേണ്ടതില്ല. എല്ലാവരും ആരോഗ്യത്തെക്കുറിച്ച് ഭയങ്കര
1: പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യ വിചാരമാണ്. ആരോഗ്യ വിചാരത്തിലേക്ക് നമ്മൾ പോകുന്നു.
2: ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ചക്കെടുക്കുന്ന വിഷയം നമ്മുടെ നിത്യജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന പലതരം അപകടങ്ങളെക്കുറിച്ചാണ്. ഇന്ന് നമ്മുടെ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് കോട്ടക്കൽ ആസ്ട്രമിംസ് ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് തലവൻ ഡോക്ടർ യാസർ ചോമയിൽ. നമുക്കറിയാം ഇന്ന് പലതരം അപകടങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ നാം കാണാറുണ്ട്. അതിൽ ഇന്ന് ആദ്യമായിട്ട് നാം ചർച്ചക്കെടുക്കുന്നത് വാഹന അപകടങ്ങളെ കുറിച്ചാണ്, അഥവാ റോഡ് ട്രാഫിക് ആക്സിഡന്റുകളെ കുറിച്ചാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ ഏറ്റവും അധികം നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുരിതമാണ് റോഡിലുള്ള അപകടങ്ങൾ. പല തരം കാരണങ്ങൾ കൊണ്ട് അത് ഉണ്ടാവാമെങ്കിലും അതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം അപകടങ്ങൾ കുറക്കാനുള്ള മാർഗങ്ങൾ എന്താണ്, ഇവരുടെ പരിക്കുകൾ കുറക്കാനുള്ള മാർഗങ്ങൾ എന്താണ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ഉയരുന്ന ഒരു ചോദ്യമാണ്. ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നാം ചർച്ചയിൽ ഒന്നാമതായിട്ട് എടുക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ അപകടങ്ങൾ അതിന്റെ വ്യാപ്തി നമുക്ക് അറിയാം, എന്നാലും ഒരു സ്ഥിതിവിവരക്കണക്കുകൾ അറിഞ്ഞാൽ ഒന്നുകൂടി നമുക്കത് ബോധ്യമാവും. അതുകൊണ്ട് എന്താണ് ഇന്നത്തെ ഈ വാഹന അപകടങ്ങളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ, ഈ ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഉള്ള അപകടങ്ങളെ കുറിച്ചുള്ള ഒരു ഏകദേശം കണക്കുകൾ ഇന്ന് ലഭ്യമാണോ?
3: അപകടങ്ങളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ലോകത്ത് നടക്കുന്ന ഏകദേശം 10% അപകടങ്ങളും നടക്കുന്നത് ഇന്ത്യയിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന സംസ്ഥാനം ഒരു പക്ഷേ കേരളമാവാം. അതുപോലെ തന്നെ ആണ് ഈ അപകടങ്ങളുടെ കാര്യമെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറിൽ ഏകദേശം 15 ജീവനോളമാണ് നമുക്ക് അപകടം മൂലം നഷ്ടപ്പെടുന്നത്
2: കേരളത്തിൽ മാത്രം.
3: അതുപോലെ തന്നെയാണ് അതിൽ എത്രയോ ഇരട്ടിയാണ്, 60 പേരോളം ഓരോ മണിക്കൂറിൽ ഈ നിത്യമായി അതായത് വികലാംഗരായി പോകുന്ന ഒരവസ്ഥ പലപ്പോഴും അപകടം മൂലം ഉണ്ടാവുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ.
2: അപ്പോൾ ഇത്തരം അപകടങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് പലതരം നിയമങ്ങളും ഇറക്കിയിട്ടുണ്ട്. അത് പലപ്പോഴും നമ്മൾ ഒരു പ്രഹസനമായിട്ടാണ് അത് കാണുന്നത്. അത് നിയമപാലകർക്ക് എന്തോ കാശ് കിട്ടാനുള്ള ഒരു ഏർപ്പാടാണ് ചെക്കിങ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. എന്നാൽ ശരിക്കും നമ്മുടെ സ്വന്തം ജീവനെ ഒരു എന്താ പറയുക ജീവന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് അവർ അവരുടെ കർത്തവ്യം ചെയ്യുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് പലപ്പോഴും ഉണ്ടാവാറില്ല. ഇതിന്റെ വാഹന നിയമങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്നാലും ഈ അപകടങ്ങളെ ഭാഗ്യമായിട്ട് മെഡിക്കൽ ഫീൽഡിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ അപകടങ്ങൾ കുറക്കുമ്പോൾ അതിന്റെ പരിക്കുകൾ കുറക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊന്ന് ചുരുക്കി പറയാം.
3: അപകടങ്ങൾ കുറക്കാൻ സത്യം പറയുകയാണെങ്കിൽ ഈ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇതുമൂലമുള്ള മരണങ്ങളും അതുപോലെ തന്നെ അംഗവൈകല്യങ്ങളും കുറക്കാൻ സാധിക്കും. ഹെൽമെറ്റ് ധരിക്കുക, അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ധരിക്കുകയാണെങ്കിൽ എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കുക, അതുപോലെ തന്നെ റോഡ് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക, മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാതിരിക്കുക, ഇതൊക്കെയാണ് നമ്മൾ പാലിക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ശതമാനം നമുക്ക് അതുമൂലമുണ്ടാവുന്ന മരണങ്ങളും അതുമൂലമുണ്ടാവുന്ന പരിക്കുകളും കുറക്കുവാൻ സാധിക്കും.
2: ഇതിൽ ഒന്നാമതായിട്ട് പറഞ്ഞത് ഹെൽമെറ്റിന്റെ കാര്യമാണ്. ഹെൽമെറ്റ് നമുക്കറിയാം, ഇരുചക്ര വാഹനക്കാർക്കാണ് ഹെൽമെറ്റ് നിർബന്ധമാക്കിയിരിക്കുന്നത്. അത് പുറകിലിരിക്കുന്ന ആളുകൾക്ക് നിർബന്ധമാക്കിയപ്പോൾ പലതരം കോലാഹലങ്ങൾ ഇവിടെ ഉണ്ടായി. അതുപോലെ തന്നെ ചെക്കിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെ വാഹനങ്ങൾ തടയുമ്പോഴും നമ്മൾ നിയമപാലകർക്കെതിരെ തിരിയുന്ന പല അനുഭവങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ ശരിക്കും എന്താണ് ഹെൽമെറ്റ് കൊണ്ടുള്ള ഉപകാരം എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു സങ്കടകരമായ ഒരു വസ്തുത. ശരിക്കും ഹെൽമെറ്റ് അത്രയും ഗുണം ചെയ്യുന്നുണ്ടല്ലോ അല്ലേ?
3: ഹെൽമെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി വളരെ ഉപകാരമുള്ള ഒരു വസ്തുവാണ്. കാരണം ഒരു വാഹനം ഏകദേശം 20 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു വാഹനം അപകടത്തെ പറ്റിയാണെങ്കിൽ ആദ്യമായിട്ട് തറയിലടിക്കുന്നത് ഇരുചക്ര വാഹനത്തിൽ പോകുന്ന ഒരു വ്യക്തിക്ക് ആദ്യമായി തറയിലടിക്കുക എന്നത് തലയായിരിക്കും. പലപ്പോഴും ഈ തലയടിച്ചിട്ടാണ് അതുമൂലം ഉണ്ടാവുന്ന മരണങ്ങളും ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ ഒരു വാഹനത്തിൽ നിന്ന് പോകുമ്പോൾ സമയത്ത് തല വെച്ച് അടിക്കുകയാണെങ്കിൽ അതുമൂലം ആൾ ഉടനെ തന്നെ മരണപ്പെടാം, അല്ലെങ്കിൽ ജീവിതകാലം അംഗവൈകല്യങ്ങളുകൊണ്ട് ജീവിക്കേണ്ട ഒരവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഹെൽമെറ്റ് ധരിക്കുകയാണെങ്കിൽ അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും.
2: ഈ ഹെൽമെറ്റ് പലതരത്തിലുള്ള ഹെൽമെറ്റ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോ എങ്ങനെയൊക്കെയുള്ള ക്രൈറ്റീരിയ ആണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഹെൽമപാലകർക്ക് വേണ്ടിയിട്ട് ഹെൽമെറ്റ് ധരിക്കുന്ന അവസ്ഥ പലപ്പോഴും കാരണം ചട്ടി പോലത്തെ ഒരു ഇത് തലയിൽ വെച്ചിട്ട് എന്താ പറയാ ചെക്കിങ്ങിന്റെ അവിടെ മാത്രം അവർ തലയിൽ വെക്കും, അത് കഴിഞ്ഞ് എടുത്തേക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും കാണാൻ.
3: ഹെൽമെറ്റ് ധരിക്കുന്നത് പലപ്പോഴും നമ്മൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും ഹെൽമെറ്റ് ധരിക്കുന്ന വ്യക്തികൾ ഹെൽമെറ്റ് ട്രാഫിക് പോലീസിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ചെക്കിങ്ങിന് വരുന്ന വ്യക്തികളെ കാണുമ്പോൾ മാത്രമാണ് ഹെൽമെറ്റ് ധരിക്കുന്നത്. അത് ഹെൽമെറ്റ് ധരിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ സ്ട്രാപ്പും കൂടി ഇടണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഹെൽമെറ്റ് ധരിക്കുന്ന ഹെൽമെറ്റ് വളരെ, അതായത് മുഖഭാഗം കൂടി കവർ ചെയ്യുന്ന രീതിയിലുള്ള, താടലിലും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഹെൽമെറ്റാണ് എപ്പോഴും സേഫ് ആയിട്ടുള്ള, ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഹെൽമെറ്റ്. പലപ്പോഴും നമ്മൾ കാണുന്ന നിങ്ങൾ പറഞ്ഞ പോലെ ചട്ടി പോലെയുള്ള ഹെൽമെറ്റുകൾ കൊണ്ട് യാതൊരു ഉപകാരവുമില്ല എന്നുള്ളതാണ്. അത് തറയിൽ വെച്ച് അടിക്കുമ്പോൾ അത് പൊളിയുകയും പിന്നീട് തലയിലോട്ടുണ്ടാവുന്ന പരിക്കുകളുണ്ടാവും. ശരിക്കുള്ള ഒരു ഹെൽമെറ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ഇമ്പാക്റ്റ് വരികയാണെങ്കിൽ ഒരിക്കലും അതിൻ്റെ അകത്ത് ഒരു പരിക്ക് പറ്റാത്ത, തലക്ക് പരിക്ക് പറ്റാത്ത നല്ല രീതിയിലുള്ള ISI മുദ്രയുള്ള ഒറിജിനൽ ഹെൽമെറ്റ് ആയിരിക്കണം പലപ്പോഴും നമ്മൾ ധരിക്കേണ്ടത്. റോഡ് സൈഡിൽ നിന്ന് കിട്ടുന്ന ഹെൽമെറ്റുകൾ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക, അതുമൂലം വളരെ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്.
2: അപ്പൊ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് താടിയടക്കം കവർ ചെയ്യുന്ന ഹെൽമെറ്റ് വേണം എന്നുള്ളതും അത് തന്നെ സ്ട്രാപ്പ് ധരിക്കണം എന്നുള്ളത്. ന്യൂ ജനറേഷൻ താടി ഇല്ലാത്തതാണ് ന്യൂ ജനറേഷന്റെ
3: ഹെൽമെറ്റ്.
2: ഹെൽമെറ്റ് പിന്നെ പ്രായമുള്ള ആളുകളുടെ ഹെൽമെറ്റ് ആണ് ചട്ടി ഹെൽമെറ്റ്. ഇത് രണ്ടും ശരിയല്ല. നമ്മുടെ അപകടം എന്താ പറയാ ചെക്കിങ്ങിന് രക്ഷപ്പെട്ടാലും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചാൻസ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ. പിന്നെ അടുത്തൊരു ഏരിയ ആണ് സീറ്റ് ബെൽറ്റ്. സീറ്റ് ബെൽറ്റ് ഇതേപോലെ തന്നെ നമ്മൾ എന്താ പറയാ ലോങ് ജേണിയിൽ പോകുമ്പോൾ ചെക്കിംഗ് ഉണ്ടാവും എന്ന് വിചാരിച്ച് മാത്രമാണ് ഇത് പലപ്പോഴും ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് ഇടാറ്. അത് തന്നെ ഡ്രൈവർ മാത്രമാണ് സീറ്റ് ബെൽറ്റ് ഇടാറ്, മറ്റുള്ളവർ ആരും ഇടാറില്ല. എന്താണ് ശരിക്കും സീറ്റ് ബെൽറ്റ് കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത്? എന്ത് തരം പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് സീറ്റ് ബെൽറ്റ് കൊണ്ട് കിട്ടുക?
3: സീറ്റ് ബെൽറ്റ് കൊണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു വാഹനം അപകടത്തിൽപ്പെടുന്ന സമയത്ത് പലപ്പോഴും നമ്മളുടെ ശരീരഭാഗം മുൻവശത്ത് പോയി ഇടിക്കുകയിട്ടാണ് പലപ്പോഴും നമുക്കുണ്ടാവുന്ന അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഈ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നതിനുള്ള ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാമ്പിൾ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ധരിക്കുകയാണെങ്കിൽ നെഞ്ചിൽ വന്നിട്ട് സ്റ്റെയറിംഗ് അടിക്കുന്ന ആ ഒരു അപകടം ഒഴിവാകും. അതുപോലെ തന്നെ അവർ ഡാഷ് ബോർഡ് ഇഞ്ചുറി എന്ന് പറയും, അതായത് നമ്മുടെ സീറ്റ് നമ്മുടെ കാല് പോയിട്ട് ഫ്രണ്ട് ഡാഷ് ബോർഡിൽ അടിച്ചിട്ടുണ്ടാവുന്ന എല്ലുകൾക്ക് ഉണ്ടാവുന്ന പരിക്കുകൾ ഒഴിവാകും. അതുപോലെ തന്നെ ഈ സീറ്റ് ബെൽറ്റ് നിങ്ങൾ പറഞ്ഞ പോലെ ഡ്രൈവർ മാത്രം ധരിക്കേണ്ട ഒരു പ്രക്രിയയല്ല, അത് വാഹനത്തിൽ എത്ര പേര് യാത്ര ചെയ്യുന്നുണ്ടോ ആ 5 പേരും അല്ലെങ്കിൽ 4 പേരും നിർബന്ധമായിട്ടും സീറ്റ് ബെൽറ്റ് ധരിക്കണം എന്നുള്ളതാണ്. കാരണം ഇത് ഒരാൾ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ മൂലം ചിലപ്പം ഈ 4 പേർക്കും അപകടം ഉണ്ടാക്കാം.
2: അതെ, പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ദിവസങ്ങൾക്ക് മുമ്പ് പ്രചരിച്ചൊരു വീഡിയോ പലപ്പോഴും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരു കാറ് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും ഇടിക്കുകയാണെങ്കിൽ അവർക്കുണ്ടാവുന്ന പരിക്കുകൾ എത്രമാത്രം ഉണ്ട്, സീറ്റ് ബെൽറ്റ് ഇട്ടാൽ എന്ത് ഇല്ലാത്ത എന്നുള്ളത് സ്വാഭാവികമായിട്ടും എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. അത്തരം കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യണം, ഉപകാരപ്രദമായ അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്. ഈ ഒരു ഇത് രണ്ട് കാര്യങ്ങൾ. പിന്നെ മറ്റൊരു ഏരിയ ആണ് ഇതിൽ കുട്ടികളെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. അത് എങ്ങനെയാണ്, നമ്മൾ ബൈക്കിലും കാറിലൊക്കെ കുട്ടികളെ ഇരിക്കുമ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്?
3: കഴിഞ്ഞത് നിങ്ങൾ കുട്ടികളെ ഏറ്റ് ബൈക്കിൽ യാത്ര ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. കുട്ടികളേറ്റ് കഴിയുന്നതും ബൈക്കിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ തന്നെ അത് കുട്ടികളെ നിങ്ങളുടെയും ഫ്രണ്ടിൽ ഓടിക്കുന്ന വ്യക്തികളുടെയും ഇടയിലായിരിക്കണം കുട്ടികളെ പലപ്പോഴും വെക്കേണ്ടത്. ഒരിക്കലും കുട്ടികൾ ഒറ്റയ്ക്ക് ഒരു ബൈക്കിൽ യാത്ര ചെയ്യാൻ അനുവദിക്കരുത്. പിന്നെ അതേപോലെ കുട്ടികൾ സാധാരണ നമ്മൾ വെക്കുന്ന ഒരു ടെൻഡൻസിയാണ് നമ്മൾ മറ്റേ പെട്രോൾ ടാങ്കിൻ്റെ മുകളിൽ കുട്ടികളെ ഇരുത്തുക, അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് കുട്ടിനെ ഇരുത്തിയിട്ട് കുട്ടി ഇങ്ങനെ തലയിൽ ഇരിക്കുന്ന ഒരു അവസ്ഥ, ഇതൊക്കെ പലപ്പോഴും വൻ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരിക്കലും കഴിയുന്നതും കുട്ടികളുടെ ബൈക്കിൽ യാത്ര ചെയ്യാതിരിക്കുക, കുട്ടികളുമായിട്ട് ബൈക്കിൽ യാത്ര ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഏറ്റവും നല്ലത് കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഹെൽമെറ്റും വെച്ചിട്ടായിരിക്കണം ശരിക്ക് കുട്ടികളെ ബൈക്കിൽ കൊണ്ടുപോകേണ്ടത്.
2: പിന്നെ കാറിൽ കൊണ്ടുപോകുമ്പോൾ കുട്ടികളെ ഫ്രണ്ടിൽ ഇരുത്തണോ ബാക്കിൽ ഇരുത്തണോ തുടങ്ങിയ
3: ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ കുട്ടികളെ ബാക്കിൽ ഇരുത്തുക എന്നുള്ളതാണ്. ബാക്കിലിരുത്തി കുട്ടികൾക്കായിട്ടുള്ള ഒരു തരം സീറ്റുകളുണ്ട്. ആ സീറ്റിൽ ചെറിയ കുട്ടികളാണെങ്കിൽ ആ സീറ്റിലിരുത്തുക, അഥവാ തന്നെ കുട്ടികളെ സീറ്റിലിരുത്തുകയാണെങ്കിൽ തന്നെ കഴിയുന്നതും ഈ പറഞ്ഞ രീതിയിലുള്ള ബെൽറ്റ്, സീറ്റ് ബെൽറ്റ് അവർക്കും വേണ്ടി ഉപയോഗിക്കുക. ഫ്രണ്ടിൽ കുട്ടികളെ ഇരുത്തുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ, അത് മിക്കവാറും കാറുകളിലും നമുക്കിപ്പോൾ എയർ ബാഗുകൾ ലഭ്യമാണ്. പലപ്പോഴും ഈ എയർ ബാഗുകൾ അപകടം പറ്റുന്ന സമയത്ത് ബലൂൺ പോലെ വലുതാവുകയും അതുമൂലം കുട്ടികൾക്ക് ചിലപ്പം ശ്വാസം മുട്ടൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കുട്ടികൾ അതിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട് ശ്വാസം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിയുന്നതും കുട്ടികളുടെ ഫ്രണ്ട് സീറ്റിൽ യാത്ര ചെയ്യിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ അവരെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ അവർക്ക് സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം.
2: ഇനിയിപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പലപ്പോഴും പലതരത്തിലുള്ള അപകടങ്ങളും നമുക്ക് വന്നു ചേരാം. എന്താണോ നമ്മുടെ നാഥൻ വിധിച്ചത് അത് നമുക്ക് വരാം. അപ്പം അങ്ങനത്തെ അവസ്ഥയിൽ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പരിക്കുകൾ ഇല്ലാതെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം കൂടി ഒന്ന് വിശദീകരിക്കണം.
3: അപകടം, ഈ പറഞ്ഞ പോലെ അപകടം വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അപകടം വന്നു കഴിഞ്ഞാലും അത് ഈ അപകടം വരുന്നതിന് മുന്നേ സംഭവിച്ചിട്ടുണ്ട്, എത്രത്തോളം ശ്രദ്ധ നമ്മൾ പറ്റിയിട്ടുണ്ടോ അത്രത്തോളം ശ്രദ്ധ ഈ അപകടം പറ്റിക്കഴിഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പലപ്പോഴും രോഗികളെ നമ്മൾ കൊണ്ടുപോരുന്ന വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ പോലെയുള്ള വാഹനങ്ങളായിരിക്കും. ഒരു അപകടത്തിൽ പറ്റിയ വ്യക്തിയെ കഴിയുന്നതും ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കിടത്തി കൊണ്ടുപോകാൻ പറ്റുന്ന വാഹനത്തിലായിരിക്കണം ഈ രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഈ രോഗികൾ കൊണ്ടുപോകേണ്ട ശ്രദ്ധിക്കേണ്ടത് പല കാര്യങ്ങളുണ്ട്. അവരെ നട്ടെല്ലാം ചതവ് പറ്റാത്ത രീതിയിലായിരിക്കണം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകേണ്ടത്. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, ഉടനെ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എയ്ഡായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്.
2: നട്ടലിന് ക്ഷതം ഏൽക്കാതെ എത്തിക്കണം എന്ന് പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് വിശദമാക്കണമെന്ന് തോന്നുന്നു.
3: അത് ഞാൻ പറയാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ രോഗികൾ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം പറയാറുണ്ട്, അപകടം പറ്റിയ സമയത്ത് എൻ്റെ കൈകാലുകൾ എനിക്ക് ചലിക്കുവാൻ സാധിച്ചിരുന്നു എന്നുള്ളത്. പക്ഷേ വാഹനത്തിൽ കയറ്റിയതിന് ശേഷം പിന്നീട് എൻ്റെ കൈകാലുകൾ എനിക്ക് ചലിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു അപകടത്തിൽ പെടുമ്പോൾ നമ്മളുടെ സുഷ്മിന നാഡി, കഴുത്തിൻ്റെ സുഷ്മിന നാഡിക്കാണ് പലപ്പോഴും ചതവ് പറ്റാറ്. പുറത്തോട്ട് നമുക്ക് പ്രത്യക്ഷത്തിലൊന്നും കാണില്ല, പക്ഷേ ആ ശരീരത്തിൻ്റെ ഉൾഭാഗത്തുള്ള സുഷ്മിന നാഡിക്ക് പരിക്ക് പറ്റിയിട്ട് ആണ് പലപ്പോഴും രോഗികൾ ഹോസ്പിറ്റലിൽ വരിക. അത് പലപ്പോഴും നമ്മൾ ഹാൻഡിലിംഗ്, നമ്മൾ രോഗികളെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കാതെ വരുന്ന, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു അവയവമായതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ചിട്ടായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്. കാരണം ഈ സുഷ്മിന നാഡിക്കുള്ള പരിക്ക് പുറത്തോട്ട് അത്ര പ്രത്യക്ഷമായിരിക്കില്ല. അപ്പോൾ അത് അനക്കാത്ത രീതിയിലായിരിക്കണം നമ്മൾ രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്.
2: അനക്കാത്ത രീതിയാണ്, ഏത് രീതിയിലാണ് അവരെ എടുത്ത് മാറ്റുക?
3: അതായത് തലഭാഗത്ത് പലപ്പോഴും ചെയ്യേണ്ട ശ്രദ്ധ എന്ന് വെച്ചാൽ, നമ്മൾ കൈകാലുകൾ എടുത്തിട്ട് ഒരു അപകടത്തെ പറ്റി വ്യക്തി പൊതിക്കാൻ പാടില്ല. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കഴുത്തും തോളലിലും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് കഴുത്ത് അനക്കാത്ത രീതിയിലായിരിക്കണം രോഗികളെ വാഹനത്തിൽ കയറ്റേണ്ടത്.
2: ഒരേപോലെ
3: ഒരു
2: തടി എടുക്കുന്ന
3: പോലെ, നമ്മൾ ലോഗ് റോൾ എന്ന് പറയാം. തടി എങ്ങനെയാണോ നമ്മൾ ഈ സാധാരണ മില്ലുകളിൽ തടി എങ്ങനെയാണോ ഒരു എടുത്ത് ഒരേപോലെയാണല്ലോ ഒരു മാറ്റുന്നത്, ആ രീതിയിലായിരിക്കണം ഈ അപകടം പറ്റിയ വ്യക്തികളെ എടുത്ത് വാഹനത്തിൽ കയറ്റേണ്ടത്.
2: മടക്കാണ്ട് തലയും ഉടലും ഒക്കെ ഒരേ ലെവലിൽ പിടിച്ചിട്ട് അതൊക്കെ,
3: അതെ അതെ,
2: കിടത്തി ഹോസ്പിറ്റലിലേക്ക്
3: കിടത്തി കൊണ്ടുപോകണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. അപകടം പറ്റി കഴിഞ്ഞു, പറ്റിയതിന് ശേഷം പിന്നീട് വാഹനത്തെ കയറ്റിയിട്ട് കൂടുതൽ ഗൗരവമാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കിടത്തി കൊണ്ടുപോകണം എന്ന് പലപ്പോഴും പറയുന്നത്.
2: നമ്മള് പലപ്പോഴും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ടൈപ്പ് ആളുകൾ ഉണ്ടാവും. ഒന്ന്, ഇത് ഈ അപകടം പറ്റിയത് വീഡിയോയിലും മൊബൈലിലും പകർത്തി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിട്ട് നിൽക്കുന്ന സാമൂഹ്യ ദ്രോഹികൾ. മറ്റൊരാളുകളാണ് എന്ത് അപകടം പറ്റിക്കഴിഞ്ഞാലും നേരെ ചെന്ന് അവരെടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന രക്ഷകർ. ഈ രക്ഷകരായ ആളുകൾ പലപ്പോഴും അന്ധകരായി മാറുന്ന ഒരവസ്ഥയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ആർക്കും എപ്പോഴും ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നു തരാം. അതുകൊണ്ട് ഇതിന്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എന്ത് നമ്മുടെ അപകടം മുമ്പിലെ അപകടം പറ്റിക്കഴിഞ്ഞാൽ അവരെ തിരിച്ച് നേരെ കിട്ടുന്ന വണ്ടിയിൽ കൊണ്ടുപോകുക എന്നുള്ളതിന് മാറ്റിയിട്ട് നല്ല രീതിയിൽ അവരെ കിടത്തി തന്നെ കൊണ്ടുപോകാനുള്ള സാഹചര്യം പരമാവധി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ കഴുത്തിലോ പുറത്തോ വേദന ഉണ്ടെങ്കിൽ, അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളിൽ പ്രത്യേകം
3: അതുപോലെ തന്നെ ബോധക്ഷയം. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ചെറിയ അപകടമാണെങ്കിൽ കൈന് പൊട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കിടത്തി കൊണ്ടുപോകണം നിർബന്ധമില്ല. വലിയൊരു അപകടമാണ്, ആൾക്ക് അബോധാവസ്ഥയുണ്ട്, ഈ പറഞ്ഞ പോലെ കഴുത്തിന് വേദനയുണ്ട്, അങ്ങനത്തെ വ്യക്തികളൊക്കെയാണ് പ്രത്യേകിച്ച് ഈ രീതിയിൽ കൊണ്ടുപോകേണ്ടത്. നടന്നു പോകുന്നൊരു വ്യക്തിയെ പിടിച്ചിട്ട് നമ്മൾ കിടത്തിയിട്ട് കൊണ്ടുപോകണം നിർബന്ധമില്ല. നടക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്, മറ്റുള്ള അല്ലെങ്കിൽ വലിയൊരു തൊടലിന് പരിക്കുണ്ട്, അല്ലെങ്കിൽ വയറിന് പരിക്കുണ്ട്, അങ്ങനത്തെ വ്യക്തികൾ, ഗൗരവമായിട്ടുള്ള പരിക്കുള്ള വ്യക്തികളെ കഴിയുന്നതും കിടത്തി കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇതിനെ പറ്റിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ പറ്റുന്നതും കഴിയുന്നതും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. ഓരോ വ്യക്തികളും ഇതിനെ പറ്റിയുള്ള ട്രെയിനിങ്ങുകൾ പല ഹോസ്പിറ്റലുകളിലായിട്ടും പല സംഘടനകളായിട്ടും നൽകുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ആക്സിഡൻറ്റ് പ്രോൺ ഏരിയാസിൽ ഉള്ള, പ്രത്യേകിച്ച് ഈ ആക്സിഡൻറ്റ് പ്രോൺ ഏരിയാസ് ആക്സിഡൻറ്റ് സംഭവിക്കാൻ ചാൻസ് ഉള്ള പല ബ്ലാക്ക് സ്പോട്സ് ഉണ്ട്. മലപ്പുറം ജില്ലയിൽ ഏകദേശം 35 ബ്ലാക്ക് സ്പോട്സ് ഉണ്ട്. ഈ ബ്ലാക്ക് സ്പോട്സിലുള്ള ആ പരിസരത്തിലുള്ള വ്യക്തികൾ ഈ രീതിയിലുള്ള പരിശീലനം ലഭിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇതുപോലെയുള്ള അപകടങ്ങളും ഇതുമൂലം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.
2: ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താ മെഡിക്കൽ ഫീൽഡിലെ ആൾക്ക് മാത്രമല്ലല്ലോ,
3: അല്ല
2: ആർക്കും അറ്റൻഡ് ചെയ്യാൻ, അല്ലേ?
3: സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു വ്യക്തിക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ.
2: പിന്നെ മറ്റൊന്നാണ് എന്താ പറയാ, ഈ അപകടം പറ്റിയ ആളുകൾക്ക് ഉണ്ടാവുന്ന ബ്ലീഡിങ്, കയ്യോ കാലം മുറിഞ്ഞിട്ട് ബ്ലീഡിങ്. അപ്പൊ അങ്ങനത്തെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് കാര്യമായിട്ട് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ എന്തെങ്ങനെയാണത്?
3: ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾക്ക് കയ്യിൽ ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ, കൈൻ്റെ കണ്ണിക്ക് ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ കൈൻ്റെ ഉൾഭാഗത്ത് എവിടെയെങ്കിലും ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രക്തസ്രാവം ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ രക്തസ്രാവമുള്ള ഭാഗത്തിൻ്റെ അതിൻ്റെ മുകളിൽ എവിടെയാണോ ബ്ലീഡിങ് ഉള്ളത് അതിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ്, അമർത്ത് പിടിക്കുക എന്നുള്ളതാണ്. പറ്റുകയാണെങ്കിൽ വൃത്തിയുള്ളൊരു മുണ്ടുമായിട്ട് അത് കിട്ടുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ബ്ലീഡിങ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ ഫ്രാക്ചർ, എല്ല് പൊട്ടുന്നൊരവസ്ഥ, പലപ്പോഴും കൈകാലുകളുടെ എല്ല് പൊട്ടുന്ന സമയത്ത് പലപ്പോഴും വേദന ഇല്ലാത്ത രീതിയിലായിരിക്കണം കൊണ്ടുപോകേണ്ടത്. അതിന് വേണ്ടതാണ് ഇപ്പോൾ എക്സാമ്പിൾ കൈൻ്റെ എല്ല് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്കെയില് വെച്ച് കൊടുക്കുകയാണെങ്കിൽ, ആ പൊട്ടിയ ഭാഗത്ത് ഒരു സ്കെയില് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ അത് നമ്മൾ നേരത്തെ നീർത്തി പിടിക്കാൻ പറ്റും.
2: അതുമൂലം
3: ഒരു സപ്പോർട്ടായിട്ട് എന്നിട്ട് വേണം രോഗികൾ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്.
2: അങ്ങനെ വേദന നമുക്ക്
3: വേദന കുറക്കാനും സാധിക്കും, അതുമൂലം ഉണ്ടാവുന്ന മറ്റ് അവയവങ്ങൾക്ക് വരുന്ന അപകടങ്ങളും കുറക്കാൻ സാധിക്കും.
2: അപ്പൊ ഇനി കയ്യെ പൊട്ടിയത് ഇങ്ങനെ സ്കെയിൽ വെച്ച് ഒരു സപ്പോർട്ട് കൊടുക്കാന്നാണ്. കാല് അതുപോലെ ഒരു കാലിന്റെ ഒരു മേജർ എല്ല്, തുടയെല്ല് അല്ലെങ്കിൽ കണങ്ങ അതിന്റെ താഴെ എല്ലുകളൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും നമുക്ക് ചെയ്യാനുണ്ടോ?
3: കഴിയുന്നതും ആ രോഗികളെ അനക്കാത്ത രീതിയിൽ, പറ്റുന്ന രീതിയിലാണെങ്കിൽ പലക ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പലക ഇതിൽ കിടത്തിയിട്ട് വേണം കൊണ്ടുപോകാൻ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ള അടുത്ത കാലുമായിട്ട് കൂട്ടിക്കെട്ടിയിട്ട് ആ കാലിന് കൂടുതൽ അനക്കം വരാത്ത രീതിയിലായിരിക്കണം കൊണ്ടുപോകേണ്ടത്.
2: പരമാവധി അപകടം പറ്റിയ ഭാഗം ഇളകാത്ത രീതിയിൽ അനക്കം പറ്റാത്ത രീതിയിൽ
3: അനങ്ങാത്ത രീതിയിൽ. കാരണം അനങ്ങുന്ന സമയത്ത് ഈ പൊട്ടിയെല്ല് മറ്റുള്ള മസിലുകൾക്ക് പേശികൾക്ക് കയറിയിട്ട് കൂടുതൽ പരിക്കുണ്ടാക്കുകയും രക്തക്കുഴലുകൾക്ക് പരിക്കുണ്ടാക്കുകയും ചെയ്യും. അപ്പം അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ അവർ രോഗികളെ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നത്.
2: ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞല്ലോ ഈ എന്താ പറയുക, തലക്ക് അപകടം പറ്റിയ ആളുകളെയും അതുപോലെ നട്ടലിന് അപകടം പറ്റിയ ആളുകളൊക്കെ ശ്രദ്ധിച്ച് കടത്തി കൊണ്ടുപോകണം. ഇപ്പോൾ ഒരാൾക്ക് തലക്ക് പരിക്ക് പറ്റി അല്ലെങ്കിൽ തലക്ക് എന്തെങ്കിലും പരിക്കുണ്ട് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? പുറത്തെന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുമോ അല്ല വേറെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാവുമോ?
3: സാധാരണഗതിയിൽ പരിക്ക് പറ്റിയ തലക്ക് പരിക്ക് പറ്റിയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരു ബോധക്ഷയം വരാം പരിക്ക് പറ്റിയ ഉടനെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബോധമില്ലാത്തൊരവസ്ഥ വരാം. സംസാരത്തിൽ സാധാരണ സംസാരിക്കുന്ന വ്യത്യസ്തമായ രീതിയിൽ സംസാരിക്കാം, ഛർദി ഉണ്ടാവാം, അപസ്മാരം ഉണ്ടാവാം. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ തലക്ക് പരിക്ക് പറ്റിയ കാണുന്ന ലക്ഷണങ്ങൾ, രോഗികൾ നമുക്ക് കാണുന്ന ലക്ഷണങ്ങൾ. ആ രോഗിയെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണുന്ന കാര്യങ്ങളാണ് കണ്ണിൻ്റെ ചുറ്റും കറുപ്പ് കളറിലുള്ളൊരു ഇത് വരിക, അത് കറുപ്പ് കളർ രക്തം കട്ട പിടിക്കുന്ന ഒരു അവസ്ഥ വരിക, അതല്ലെങ്കിൽ ചെവിയുടെ ബാക്കിൽ ഭാഗത്ത് ഒരു കറുത്ത കളറിൽ വരിക, മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം, ചെവിയിൽ നിന്നുള്ള രക്തസ്രാവം, വായിൽ നിന്നുള്ള രക്തസ്രാവം, ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ തലക്ക് പരിക്കുണ്ടോ ഇല്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തണം.
2: ഓക്കെ, അതുപോലെ നട്ടലിന് പരിക്ക് ഉണ്ട് സംശയം നേരത്തെ പറഞ്ഞല്ലോ, കഴുത്തിനും അതുപോലെ നട്ടലിനൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ കടത്തിയിട്ട് തന്നെ കൊണ്ടുപോകണമെന്നാണ്. അപ്പൊ അവർക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ലക്ഷണങ്ങൾ നമുക്ക്
3: ബോധമില്ലാത്ത, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോധമില്ലാത്ത വ്യക്തികളാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും ഈ നട്ടലിൻ്റെ കാര്യത്തിൽ കിട്ടില്ല. നട്ടലിന് ബോധമുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ പലപ്പോഴും നട്ടലിന് ചതവ് പറ്റി, ശുഷ്മിന നാടിക്ക് ചതവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചലനശേഷി നഷ്ടപ്പെടാം, അല്ലെങ്കിൽ കൈനി തരിപ്പ് വരാം. ഇതൊക്കെയാണ് സുഷുമ്നാഡിക്ക് പരിക്ക് പറ്റിയെന്നുള്ളതിനുള്ള ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ കൈൻ്റെ ചലനശേഷി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ തരിപ്പ് വരിക, അല്ലെങ്കിൽ ആ നട്ടലിൻ്റെ ഭാഗത്ത് വേദന വരിക. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നട്ടലിന് ചതവ് പറ്റിയെന്നുള്ളതിനുള്ള ലക്ഷണങ്ങൾ. അല്ലെങ്കിൽ ആ വ്യക്തി അബോധാവസ്ഥയിലോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ബോധമില്ലാത്തൊരവസ്ഥയിലോ ഉണ്ടാവുകയാണെങ്കിൽ.
2: ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു അവസ്ഥയാണ് ഏതെങ്കിലും ശരീരത്തിൻ്റെ ഭാഗങ്ങൾ. ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് വിരലുകളൊക്കെയാണ്, വിരലുകൾ മുറിയുക, അതുപോലെ ചെവി മുറിയുക, അങ്ങനെ ഒരു പാർട്ട് മുറിഞ്ഞ് റോട്ടിലേക്ക് വീഴുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഇതിപ്പോൾ ഈ റോബോട്ട് അപകടങ്ങൾ മാത്രമല്ല, ഇപ്പോൾ ഗ്രൈൻഡറിൽ കുടുങ്ങിയിട്ടും അതുപോലെ തന്നെ പിന്നെ മെഷീനറീസ് പല രീതിയിൽ കൂടുന്നുണ്ട്. ഇപ്പോൾ മരം കട്ടിയാനടക്കം ആളുകൾ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് പലപ്പോഴും അത് ചെയ്യാറ്. അപ്പം അങ്ങനത്തെ അതിലൊക്കെ കുടുങ്ങിയിട്ട് ഒരു വിരല് മുറിഞ്ഞ ഒരവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് അത്, എന്താണ് അത് ചെയ്യേണ്ടത്?
3: സാധാരണഗതിയിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വെച്ചാൽ, ആ വിരൽ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുറിഞ്ഞൊരു ഭാഗം നമ്മൾ നല്ല വൃത്തിയാക്കി എടുക്കുക. പലപ്പോഴും മണ്ണിലോട്ടൊക്കെ ആയിരിക്കും ഈ അപകടം പറ്റുന്ന വ്യക്തികളുണ്ട് മറ്റുള്ള അവയവങ്ങൾ വീഴുന്നത്. അത് നല്ല വൃത്തിയാക്കിയിട്ടു ശേഷം അതൊരു പ്ലാസ്റ്റിക് കവറിലിടുക.
2: പ്ലാസ്റ്റിക്
3: സാധാരണ വെള്ളം, സാധാരണ ടാപ്പ് വാട്ടർ പൈപ്പിലെ വെള്ളം കൊണ്ട് മാത്രം വൃത്തിയാക്കിയതിന് ശേഷം അത് നല്ല ഒരു പ്ലാസ്റ്റിക് കവറിൽ, പ്ലാസ്റ്റിക് കവറിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ ചുറ്റും ഒരു ഐസ് വെക്കുക. ഒരിക്കലും ആ ഒരു അവയവവും ഐസും ഡയറക്റ്റ് കോണ്ടാക്ട് വരാൻ പാടില്ല, ഒരുമിച്ച് തട്ടാൻ പാടില്ല. പകരം ആ ഒരു കോൾഡ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ചുറ്റും ഒരു ഐസ് പാക്ക് വെച്ചിട്ട് വേണം ഈ അവയവം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ.
2: അവയവം പോളിത്തീൻ കവറിൽ ഇട്ട് കവറിൻ്റെ പുറത്ത് ഐസ് പാക്ക്,
3: ഐസ് പാക്ക് വെക്കുക. ആ രീതിയിലായിരിക്കണം ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്. കഴിയുന്നതും ഒരു 4 മണിക്കൂർ 6 മണിക്കൂറിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്കത് പലപ്പോഴും തിരിച്ച് ആ അവയവം വെക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഗ്രൈൻഡർ പോലെയുള്ള അപകടങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ഒരു പറ്റിയ ഭാഗം അല്ലെങ്കിൽ പരിക്ക് പറ്റിയൊരു ഭാഗം പൂർണ്ണമായി ചതഞ്ഞിട്ടുണ്ടോ, ചതഞ്ഞൊരവസ്ഥയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം രക്തയോട്ടം പൂർണ്ണമായിട്ട് നിലച്ചിട്ടുണ്ടാവും. അപ്പോൾ കഴിയുന്നതും അങ്ങനത്തെ അല്ലാത്ത ക്ലിയർ കട്ടായിട്ടുള്ള കത്തി കൊണ്ടുള്ള പരിക്ക് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അവയവത്തിൻ്റെ വിരലും പൂർണ്ണമായിട്ട് അറ്റുപോകുന്നൊരവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മതി.
2: ഓക്കെ, പിന്നെ മൂക്കുന്നു വായന്നും അതിലെ ചെവിന്നൊക്കെ രക്തം വരുന്നുണ്ട്. അപ്പം അത് നമുക്ക് കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഭയങ്കര ഒരു എന്താ പറയുക ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനത്തെ ആളുടെ മൂക്ക് പൊത്തിയിട്ടോ അല്ലെങ്കിൽ ചെവി അടച്ചിട്ടോ വായ പൊത്തിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ബ്ലീഡിങ് നിർത്തേണ്ട ആവശ്യമുണ്ടോ? അത് ഗുണമാണോ ദോഷമാണോ ചെയ്യുക?
3: പലപ്പോഴും നമ്മളെ മൂക്കിൽ നിന്നുള്ള ബ്ലീഡിങ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. മൂക്കിൽ നിന്നുള്ള ബ്ലീഡിങ്ങിന് നിങ്ങൾ സാധാരണഗതിയിൽ ചെയ്യേണ്ടത് അപകടം മൂലമുള്ളതാണ്, എല്ലാത്ത രീതിയിലും മൂക്കുന്ന ബ്ലീഡിങ് വരാം. അപകടം മൂലമുള്ള ബ്ലീഡിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണഗതിയിൽ ഒരു ഐസ് പാക്ക് വെച്ചെടുക്കുക എന്നുള്ളതല്ല, കൂടുതൽ മാനിപ്പുലേഷൻസോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളോ ചെയ്യാൻ പാടില്ല. കാരണം അതുമൂലം ആൾക്ക് ഈ വെല്ലിന് പൊട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൂടുതൽ സങ്കീർണമാവുന്നൊരവസ്ഥയുണ്ടാവും. അല്ലാത്ത രീതിയിലുള്ള മൂക്കുന്ന ബ്ലീഡിങ് ആണെന്നുണ്ടെങ്കിൽ മൂക്കിൻ്റെ ഭാഗം പ്രസ് ചെയ്ത് പിടിക്കുകയും എന്നിട്ട് ഒരു കുറച്ചു നേരം പിടിച്ച് എന്നിട്ട് അദ്ദേഹത്തിനെ മലത്തേക്ക് എടുത്തുകയാണെങ്കിൽ ഒരു പരിധി വരെ അത് ബ്ലീഡിങ് നിൽക്കാനുള്ള ചാൻസ്.
2: അപകടം മൂലം മൂക്കുന്നും ചെവിന്നും വായന്നും രക്തം വരുന്ന അവസ്ഥ ചോദിച്ചു, അതിലങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് എടുത്തിട്ട്
3: അതിൽ പ്രസ് ചെയ്ത് പിടിക്കേണ്ട കാര്യമായിട്ടുള്ള ഒരു കാര്യമില്ല. ദോഷം ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ.
2: ഓക്കെ, മറ്റൊരു ഭാഗമാണ് വളരെ പ്രധാനമായ ഒരു കാര്യം തന്നെയാണ് നമ്മളെ കണ്ണിന്റെ ഏൽക്കുന്ന പരിക്കുകൾ. കണ്ണിന് ഇതുപോലെ പറ്റുന്ന പരിക്കുകൾ നമ്മൾ എന്താണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് ഈ അപകടങ്ങളുമായി ബന്ധപ്പെട്ട്?
3: കണ്ണിന് പറ്റുന്ന പരിക്കുകൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, കഴിയുന്നതും ഉടനെ തന്നെ കണ്ണിൻ്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വീക്കം വരുന്നുള്ളതാണ്. അപ്പോൾ കാര്യമായിട്ട് പുറത്തോട്ട് വലിയൊരു കാര്യം ഉണ്ടാവില്ല. പക്ഷെ പലപ്പോഴും മറ്റുള്ള പരിക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ വല്ല പൊടികൾ തട്ടിയിട്ടുള്ള പരിക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും വെള്ളം കൊണ്ടത് വൃത്തിയാക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ കണ്ണിൽ എന്തെങ്കിലും ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ണടച്ച് പിടിച്ചിട്ട് വലിയ വൃത്തിയുള്ള ഒരു ടവലോ കാര്യങ്ങളോ വെച്ചിട്ട് കണ്ണ് കവർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്.
2: ഓക്കെ, പ്രധാനപ്പെട്ട നമ്മുടെ അപകടവുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതുവരെ നാം ചർച്ച ചെയ്തത്. നമ്മുടെ സമയപരിമിതി കൊണ്ട് നമ്മൾ ഇന്നത്തെ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ തുടർച്ചയായ കാര്യങ്ങൾ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ വാഹനാപകടങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെ വരുന്ന അത്യാഹിതങ്ങളെ കുറിച്ചും വിശദമായിട്ട് ഇനിയും ഇൻഷാല്ലാ നമുക്ക് തുടർ ആഴ്ചകളിൽ ആരോഗ്യവിചാരത്തിൽ കേൾക്കാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാല്ലാ, അപ്പോൾ ആരോഗ്യ വിചാരം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി പ്രാർത്ഥനാ പഠനമാണ്.
0: ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പം സാധാരണ ഒരു ബൈക്ക് ഓടിക്കുകയാണെങ്കിൽ ഹെൽമെറ്റ് അണിയും. അതുപോലെ തന്നെ ഒരു കാർ ഓടിക്കുകയാണെങ്കിൽ സീറ്റ് ബെൽറ്റ് അണിയും. ഇതുപോലെ തന്നെ നമുക്ക് വിശ്വാസികൾക്ക് ഒരു സുരക്ഷാ കവചം ഉണ്ടല്ലോ, അതാണ് പ്രാർത്ഥന എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ?
1: തീർച്ചയായിട്ടും. യെസ്, ആത്മീയമായിട്ടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ കൂടെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ശരീരത്തിനകത്തുള്ള മനസ്സ്, ആത്മാവ്. ആത്മാവിൻ്റെ സംരക്ഷണത്തിന് വേണ്ട കാര്യങ്ങളാണ് ദീൻ നമുക്ക് ഏറ്റവും പ്രധാനമായി നൽകുന്നത്. അതിൻ്റെ നിലനിൽപ്പിൽ പ്രാർത്ഥന ഏറ്റവും പ്രധാനമാണ്. പ്രാർത്ഥന പഠനത്തിൽ വ്യത്യസ്തമായതുകൊണ്ട് ഇന്ന് നമസ്കാരശേഷം ഉള്ള പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട അതിൻ്റെ 10-ാമത്തെ ഭാഗമാണ് കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത്
0: സഫീർ അൽ ഹിക്മി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രാർത്ഥനാ പഠനം കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നമസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലേണ്ട ദിക്കറുകളിൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ എന്നീ ദിക്കറുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ദിക്കറുകളിൽ 33 തവണ വീതം 3 ചൊല്ലി 99 പൂർത്തിയാക്കിയാൽ 100 പൂർത്തിയാക്കാൻ വേണ്ടി പ്രവാചകൻ പഠിപ്പിച്ച ദിക്കറാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പഠിക്കുന്നത്. ആ ദിക്കറ് ഇപ്രകാരമാണ്. നമുക്കെല്ലാവർക്കും ഒരുപാട് കേട്ട് പരിചയമുള്ള ദിക്കറായിരിക്കും. അല്പം വലുതാണെങ്കിലും ഇൻഷാല്ലാ നമുക്ക് ഈ ദിക്കർ മുഴുവൻ ഇന്നത്തെ എപ്പിസോഡിൽ പഠിക്കാം. പ്രാർത്ഥന ദിക്കർ ഇപ്രകാരമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒന്നുകൂടി ഞാൻ ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇവിടെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹു കഴിഞ്ഞ് വഹ്ദഹു, അവിടെ വഹ്ദഹു എന്നിടത്ത് ആദ്യം ഹ ആണ്, അവസാനത്തിൽ കെട്ടുള്ള ഹ ആണ്. രണ്ടിൻ്റെയും ഉച്ചാരണ വ്യത്യാസമാണ്. വഹ്ദഹു എന്ന് പറഞ്ഞാൽ തെറ്റാണ്, വഹ്ദഹു എന്നാണ് ഉച്ചരിക്കേണ്ടത്. പിന്നീട് ലഹുൽ മുൽക്ക് വ ലഹുൽ ഹംദ്, അവിടെ അൽ ഹംദ്, അവിടെയും വഹ്ദഹു എന്നിടത്ത് പറഞ്ഞ അതേ ഹ തന്നെയാണ്. പിന്നീട് വഹു അല കുല്ലി, അല കുല്ലി, അവിടെ അല എന്നിടത്ത് അയിനാണ്. വഹു അല കുല്ലി എന്ന് ഹംസയായി ഉച്ചരിച്ചാൽ ആ ഉച്ചാരണം തെറ്റാണ്. അല എന്നത് അയിനായിട്ടാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. കുല്ലി ഷൈഇൻ ഖദീർ, അവിടെ ഖദീർ എന്നതിൻ്റെ കാഫും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാഫ് എന്ന രൂപത്തിൽ ഖദീർ എന്ന് നമ്മൾ ചൊല്ലിയാൽ അർത്ഥവും മാറും, ഉച്ചാരണവും തെറ്റും. അതുകൊണ്ട് കാഫ് ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചാണ് നമ്മൾ ഈ ദിക്കർ ചൊല്ലേണ്ടത്. ഒരിക്കൽ കൂടി ഞാൻ ആ ദിക്കർ ചൊല്ലാം, നിങ്ങൾ ഏറ്റു ചൊല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്താണ് ഈ ദിക്കറിൻ്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. വഹ്ദഹു, അവനേകനാണ്. ലാ ശരീക ലഹു, അവന് തുല്യനായി പങ്കുകാരനായി മറ്റാരുമില്ല. ലഹുൽ മുൽക്ക്, അവനുള്ളതാകുന്നു എല്ലാ അധികാരവും, രാജാതിരാജൻ അവനാകുന്നു. വലഹുൽ ഹംദ്, എല്ലാ സ്തുതിയും അല്ലാഹുവിന് മാത്രം അർഹതയുള്ളതാകുന്നു. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനുമാകുന്നു എന്നതാണ് ഈ ദിക്കറിൻ്റെ അർത്ഥം. അപ്പോൾ അർത്ഥം മനസ്സിലാക്കി ഈ ദിക്കർ നമ്മൾ ചൊല്ലുക. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33 ചൊല്ലി 99 പൂർത്തിയാക്കിയാൽ നമുക്ക് ഒന്നുകിൽ ഈ ദിക്കർ ചൊല്ലി 100 പൂർത്തിയാക്കാം, അല്ലെങ്കിൽ 100 പൂർത്തിയാക്കാതെ 99 മാത്രമായിട്ട് നമുക്ക് ചെയ്യൽ അനുവദനീയമാണ്. അപ്പോൾ ഈ ദിക്കർ നമ്മൾ പഠിക്കുക. ഒരിക്കൽ കൂടി ഞാൻ ചൊല്ലാം, നിങ്ങൾ കൂടെ ചൊല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ബറകല്ലാഹു ഫീക്, ജസാകുമുല്ലാഹു ഖൈറ. പ്രാർത്ഥനാ പഠനം ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മൾ ഇന്ന് 5 വക്ത നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനകൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് നമ്മൾ ഇത് തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അല്ലാഹു പ്രാർത്ഥനകൾ ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.
1: പൂമരത്തണലിൽ പ്രോഗ്രാമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. പൂമരത്തണലിൽ കുട്ടികളുടെ കൂടെ കൂട്ടുകാരനായി നല്ല ഉപദേശവുമായി വരുന്നു ഷമീൽ മഞ്ചേരി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ശ്രോതാക്കളായിട്ടുള്ള എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പൂമരത്തണിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ കൂട്ടുകാരുടെ സ്വന്തം എം എസ്. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. പതിവ് പോലെ ഇന്നും നമ്മുടെ പൂമരത്തണലിൽ വിവിധങ്ങളായ സെഷനുകളുമായി എം എസ് കൂട്ടുകാരോടൊപ്പം വരികയാണ്. എല്ലാവരും പൂമരത്തണലിലെ വ്യത്യസ്തങ്ങളായ സെഷനുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നറിയാം. ഇന്നും അത്തരത്തിലുള്ള നല്ല കഥകളും പാട്ടുകളും ആക്ടിവിറ്റികളും ഒക്കെയായി ഇന്നത്തെ പൂമരത്തണലിൽ നമുക്ക് ആരംഭിച്ചാലോ? കൂട്ടുകാരെല്ലാവരും റെഡിയല്ലേ? ശരി കൂട്ടുകാരെ, നമ്മുടെ സെഷനുകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് സാധാരണയായി എം എസ് കൂട്ടുകാരോടൊരു കുഞ്ഞു മെസ്സേജ് പറയാറുണ്ട്. ആ കുഞ്ഞു മെസ്സേജുകളൊക്കെ എല്ലാ കൂട്ടുകാരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നന്നായി പരിശ്രമിക്കാറുണ്ട് എന്ന് എം എസിന് അറിയാം. കൂട്ടുകാരെ, ഇന്ന് എം എസിന് പറയാനുള്ളത്, കുഞ്ഞു മെസ്സേജായി കൂട്ടുകാരോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, നമുക്കറിയാലോ നമ്മുടെ ആരോഗ്യം, ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് അല്ലേ, നമ്മുടെ ശരീരത്തിനൊക്കെ ഉള്ള നല്ല അവസ്ഥ. പലപ്പോഴും എന്ന് വെച്ചാൽ നമ്മളൊക്കെ ആശുപത്രികളിലൊക്കെ പോകുമ്പോൾ, അതല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രയാസപ്പെടുന്ന രോഗികളുടെ അടുത്തൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുക, അയ്യോ ഇവരൊക്കെ ഇത്രയും പ്രയാസങ്ങൾ അനുഭവിക്കണ്ടല്ലോ, എന്തുമാത്രം വേദന ഉണ്ടാവും ഇവർക്കൊക്കെ, നമ്മളൊക്കെ എന്തൊരു ഭാഗ്യവാന്മാരാണ്, നമുക്കൊന്നും ഇത്തരം പ്രയാസങ്ങളില്ലല്ലോ എന്നൊക്കെ നമുക്കുള്ള ആരോഗ്യത്തിൻ്റെ വില പലപ്പോഴും നമുക്ക് മനസ്സിലാവുക മറ്റുള്ള രോഗികളായുള്ള കുട്ടികളെയും കൂട്ടുകാരെയും ഒക്കെ കാണുമ്പോഴാണ് അല്ലേ. അതുകൊണ്ട് നമ്മൾ നമ്മളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും എന്താ വെച്ചാൽ, നമ്മുടെ ഈ കാലഘട്ടത്തിലൊക്കെ നമുക്കൊക്കെ ഒരുപാട് അസുഖങ്ങൾ വരാനും, പ്രത്യേകിച്ച് നമ്മളൊക്കെ വളർന്നു വലുതാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അസുഖങ്ങൾ വരാനും നമ്മുടെ ആയുസ്സൊക്കെ കുറഞ്ഞു വരാനും, എന്ന് പറഞ്ഞാൽ നമുക്ക് അധിക കാലമൊന്നും ജീവിതം ഇല്ലാതിരിക്കാനും ഒക്കെയുള്ളൊരു കാരണമായിട്ട് പലപ്പോഴും വരാറുള്ളൊരു സംഗതിയാണ് നമുക്ക് വ്യായാമം കുറവാണ്. എന്താ വ്യായാമം? എക്സസൈസ് എന്ന് വെച്ചാൽ എന്താ? അതെ, നമ്മൾ ഓടുകയും ചാടുകയും കളിക്കുകയും അങ്ങനെയൊക്കെയുള്ള വ്യായാമങ്ങൾ പലപ്പോഴും ഇന്നത്തെ തലമുറയിൽ പെട്ട നമുക്കൊക്കെ ചിലപ്പോൾ കുറച്ച് കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. സത്യമല്ലേ? പണ്ടത്തെ കുട്ടികളൊക്കെ, കൂട്ടുകാരൊക്കെ നിങ്ങൾക്കറിയാലോ, സ്കൂളിലേക്കൊക്കെ അധികവും നടന്നാ പോയിരുന്നത്, ഒരുപാട് ദൂരം നടക്കും, അങ്ങനെ സ്കൂളിലൊക്കെ ഒരുപാട് കളിക്കാനുള്ള സമയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, വൈകുന്നേരം തിരിച്ച് വീട്ടിലെത്തിയാലും പിന്നെയും ഒരുപാട് സമയം കളി, അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല എക്സസൈസ് വ്യായാമങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കോ? നമുക്ക് വളരെ കുറവാണ് അല്ലേ. നമ്മൾ സ്കൂളിലേക്ക് പോകുന്നത് പല കൂട്ടുകാരും സ്കൂൾ ബസ്സുകളിലാണ്, നേരെ വീടിൻ്റെ മുന്നിൽ തന്നെ സ്കൂൾ ബസ്സിലേക്ക് കയറുന്നു, സ്കൂളിൻ്റെ തൊട്ട് മുന്നിൽ ചെന്നിറങ്ങുന്നു, ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു, തിരിച്ച് വീട്ടിലേക്കും അതുപോലെ തന്നെ. അപ്പോൾ നടത്തങ്ങൾ കുറയുന്നു. പിന്നെ വൈകുന്നേരമുള്ള കളിയോ? പല കൂട്ടുകാർക്കും ഇപ്പോൾ അത്തരം കളികളൊന്നും ഓർമ്മയേയില്ല. പല കൂട്ടുകാരെന്ന് വെച്ചാൽ പ്രത്യേകിച്ചും ഇപ്പം എൻ്റെ ശബ്ദം കേൾക്കുന്ന ചില കൂട്ടുകാരൊക്കെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടാകും, അവിടുത്തെ കൂട്ടുകാരൊക്കെ പാവങ്ങൾ, അവരൊക്കെ എപ്പോഴും ഫ്ലാറ്റിൽ ഇങ്ങനെ പ്രത്യേകിച്ച് കളികളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അത്തരത്തിലുള്ള കൂട്ടുകാരൊക്കെ എന്താ വെച്ചാൽ, നമുക്ക് ഒഴിവ് സമയങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടുകാരോടൊപ്പം നല്ല നല്ല കളികളിൽ, എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായി വ്യായാമങ്ങൾ കിട്ടുന്ന, നമ്മുടെ കൈകാലുകൾക്കൊക്കെ നല്ല ഒരു വ്യായാമം കിട്ടുന്ന രൂപത്തിലുള്ള കളികളിലും അതുപോലെയുള്ള ഗെയിമുകളിലുമൊക്കെ നമ്മൾ ഏർപ്പെടണം. എപ്പോഴും അങ്ങനെ കളിച്ച് നടക്കണമെന്ന് എം എസ് പറഞ്ഞതിന് അർത്ഥമില്ല കേട്ടോ. ഇനി അങ്ങനെ ആരും പറയരുത്, ആ എം എസ് പറഞ്ഞിട്ടുണ്ട്, പൂമരത്തണലിൽ പറഞ്ഞിട്ടുണ്ട്, എന്ത് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും കളിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എപ്പോഴും കളിക്കാൻ പോവുക എന്നാരും ഇനി ഉമ്മയോടും ഉപ്പയോടും പറയാൻ നിൽക്കല്ലേ. പകരം നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള കളികളുമായി ഒക്കെ ഏർപ്പെടണം. പലപ്പോഴും കൂട്ടുകാരിൽ അധികവും എന്ന് പറഞ്ഞാൽ, ഈ പൂമരത്തണലിൽ കേൾക്കുന്ന കൂട്ടുകാരെ ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്, ചില കൂട്ടുകാരൊക്കെ എപ്പോഴും എന്താ വെച്ചാൽ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ഗെയിം കളിക്കാൻ, ഈ ടാബിലോ മൊബൈലിലോ ഒക്കെ എപ്പോഴും ഗെയിം കളിച്ചുകൊണ്ടേയിരിക്കും. അതൊരു നല്ല സ്വഭാവമാണോ? ഒരിക്കലുമല്ല. അപ്പം നമ്മുടെ അവയവങ്ങൾക്കോ നമ്മുടെ കൈയിനോ കാലിനോ ഒക്കെ വ്യായാമം കിട്ടുന്നുണ്ടോ? നമ്മൾ മൊബൈലിൽ ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അനാവശ്യമായതൊക്കെ കണ്ടിരിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഗെയിം കളിച്ചിരിക്കുമ്പോൾ, വേണമെങ്കിൽ നല്ല ഗെയിമൊക്കെ ആണെങ്കിൽ കുറച്ച് സമയമൊക്കെ നമുക്കൊരു ആസ്വാദനത്തിന് വേണ്ടി കളിക്കാമെന്നല്ലാതെ എപ്പോഴും അതിനെങ്ങനെ കളിച്ചിരുന്നാൽ അല്ലേ നമുക്കൊരുപാട് കേടുകൾ നമ്മുടെ ശരീരത്തിന് വരാറുണ്ട്. അപ്പോൾ കൂട്ടുകാരോട് ഇന്നത്തെ കുഞ്ഞു മെസ്സേജായി എം എസിന് പറയാനുള്ള എന്താ വെച്ചാൽ, കൂട്ടുകാരെ, പരമാവധി നമ്മുടെ ശരീരം കനക്കുന്ന രൂപത്തിലുള്ള വ്യായാമങ്ങളും ഒക്കെ ചെയ്താൽ നമ്മുടെ ആരോഗ്യം നമുക്ക് പരമാവധി നിലനിർത്താം. ഒപ്പം നമ്മൾ നമ്മുടെ ശുചിത്വവും ശുദ്ധിയും ഒക്കെ പാലിച്ചാൽ നമുക്ക് അത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരാതെ പരമാവധി പിടിച്ചു നിൽക്കാം. പിന്നെ ഒപ്പം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കൊന്നും വലിയ വലിയ രോഗങ്ങളൊക്കെ വന്ന അത്തരത്തിലുള്ള വലിയ പരീക്ഷണങ്ങളൊന്നും നമുക്കും നമ്മുടെ കുടുംബത്തിനൊന്നും വരരുതേ എന്ന് നമുക്ക് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പോൾ അതാണ് ഇന്ന് എം എസിന് കൂട്ടുകാരോട് പറയാനുള്ള കുഞ്ഞു മെസ്സേജ്. ഈ മെസ്സേജ് കൂട്ടുകാരെല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. പരമാവധി കളികളിലും ഒക്കെ ഏർപ്പെട്ട് നമുക്ക് നടക്കാനുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നന്നായി കൈയും കാലൊക്കെ വീശി വളരെ ഉഷാറായി നടന്ന് ആ രൂപത്തിൽ നമ്മുടെ ആരോഗ്യത്തെ നല്ല രൂപത്തിൽ കൊണ്ടു നടക്കുന്ന നല്ല കുട്ടികളായി നമുക്ക് മാറാൻ സാധിക്കണം. ശരി, എങ്കിൽ നമ്മൾ നമ്മുടെ അടുത്ത സെഷനിലേക്ക്, ആദ്യ സെഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ആദ്യ സെഷന്റെ പേരെന്തായിരുന്നു? പാട്ടുപാടാം കൂട്ടുകൂടാം.

കൂട്ടുകാരെ, പാട്ടുപാടാം കൂട്ടുകൂടാം എന്നുള്ള ഈ സെഷനിൽ സാധാരണയായി നമ്മൾ നൽകാറുള്ളത് ഒരു മനോഹരമായ ഗാനം, അർത്ഥസമ്പൂർണമായ നല്ലൊരു ഗാനമാണ് കൂട്ടുകാർക്കായി എം എസ് നൽകാറുള്ളത്. കൂട്ടുകാരെ, ഇപ്രാവശ്യവും നമ്മൾ അത്തരത്തിലുള്ള ഒരു പാട്ടാണ് കൂട്ടുകാർക്കായി പ്ലേ ചെയ്യാൻ പോകുന്നത്. കൂട്ടുകാരെ, കേൾക്കുക, ആസ്വദിക്കുക, ഒപ്പം പാടാൻ

മഷാല്ലാ, എത്ര മനോഹരമായ ഗാനമാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. ഇത്തരത്തിലുള്ള ഗാനങ്ങളാണ്, പാട്ടുകളാണ് നമ്മെ പോലെയുള്ള നല്ല കൂട്ടുകാർ പാടാനും കേൾക്കാനും ഒക്കെ ശ്രമിക്കേണ്ടത് അല്ലേ? ഏതായാലും പതിവ് പോലെ നമ്മൾ പൂമരത്തണലിൽ അടുത്ത സെഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അടുത്ത സെഷന്റെ പേരെന്തായിരുന്നു? കളിയിലൂടൊരു കാര്യം.

കളിയിലൂടെ ഒരു കാര്യം എന്നുള്ള ഈ സെഷനിൽ എം എസ് കൂട്ടുകാർക്കായി പറഞ്ഞു തരാറുള്ളത് ഒരു നല്ല ഗെയിമോ ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയകളൊക്കെയാണ്. അതിലെന്തെങ്കിലും ഒരു കാര്യം കൂടി ഉണ്ടാവുമെന്ന് മാത്രം അല്ലേ? അതുപോലെ തന്നെയാണ് ഇന്നത്തെ കളിയിലൂടെ ഒരു കാര്യം എന്നുള്ള സെഷനും നീങ്ങാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞ ആക്ടിവിറ്റിയൊക്കെ കൂട്ടുകാർ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നമസ്കാര കലണ്ടർ തയ്യാറാക്കാനും അത് ആ രൂപത്തിൽ കൊണ്ടു നടക്കാനൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ കൂട്ടുകാർ വളരെ നന്നായി ചെയ്യുന്നുണ്ടാവും എന്നാണ് ഈ എം എസിൻ്റെ വിശ്വാസം. ശരി, ഇന്നത്തെ കളിയിലൂടെ ഒരു കാര്യമെന്നുള്ള സെഷനിൽ കൂട്ടുകാരുടെ എം എസിന് പറയാനുള്ളത് ചെറിയൊരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഗെയിമൊക്കെ എന്ന് വിളിക്കാവുന്ന രൂപത്തിലുള്ള ഒരു സംഗതി തന്നെയാണ്. അതെന്താന്ന് വെച്ചാൽ കൂട്ടുകാരെ, നമുക്ക് മലയാളം വായിക്കാൻ അറിയാലോ. ചിലർക്ക് നന്നായി വായിക്കാൻ അറിയാം, ചിലർക്ക് പ്രയാസമുണ്ടാവും വായിക്കാൻ, അല്ലേ? അപ്പോൾ നമ്മൾ അത്തരത്തിൽ നമ്മുടെ ഭാഷയായിട്ടുള്ള മലയാള ഭാഷ നന്നായി വായിക്കാനും എഴുതാനൊക്കെ നമുക്ക് അറിയണ്ടേ? അല്ലെങ്കിൽ മോശമല്ലേ? നമുക്ക് സ്കൂളിലൊക്കെ ഓരോ വിഷയങ്ങളൊക്കെ പലതും മലയാളത്തിലല്ലേ എഴുതേണ്ടതും കാര്യങ്ങളൊക്കെയാ? ആ, അപ്പോൾ അവിടെ നമ്മൾ തോറ്റുപോകും. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഭാഷയിലുള്ള വായനയും അറിവും ഒക്കെ നന്നാക്കാനുള്ള ഒരു ചെറിയ ടെക്നിക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് എം എസ് പറയാൻ പോകുന്നത്. കൂട്ടുകാരെല്ലാവരും ശ്രദ്ധിക്കുകയും ഇത് അതുപോലെ കൊണ്ടു നടക്കുകയും വേണം. ഇന്ന് പറയാനുള്ളത്, കൂട്ടുകാരെ, നമ്മളുടെ വീട്ടിലേക്ക് എല്ലാ ദിവസവും പത്രം വരാറുണ്ട് അല്ലേ? വിവിധ പേരുകളിലുള്ള പത്രങ്ങൾ വരാറുണ്ട്. ഈ പത്രങ്ങൾ കൂട്ടുകാർ വായിക്കാറുണ്ടോ? ആ, ചില കൂട്ടുകാരൊക്കെ സ്ഥിരമായി വായിക്കാറുണ്ട്. പത്രങ്ങൾ നമ്മൾ നന്നായി വായിക്കണം. അതിൻ്റെ പ്രത്യേകിച്ചും ആദ്യ പേജിലുള്ള പ്രധാന വാർത്തകളും ഒക്കെ നമ്മൾ പ്രത്യേകം വായിക്കണം. എന്നാലേ നമുക്ക് ഈ ലോകത്തെക്കുറിച്ചൊക്കെയുള്ള അറിവ് ലഭിക്കുള്ളൂ. അപ്പോഴേ നമുക്ക് സ്കൂളിൽ പലവിധ ക്വിസുകൾക്കുമൊക്കെ പല ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ വായന വളരാനും അറിവ് വർദ്ധിക്കാനും ഒക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും പത്രം വായിക്കണം. പത്രം വായിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. അതവിടെ നിൽക്കട്ടെ. എം എസ് പറയാൻ വന്ന ആക്ടിവിറ്റി അതല്ല. നമ്മൾ ഒരു പത്രം എടുത്തിട്ട് നമ്മുടെ കൂട്ടുകാരുമായി അല്ലെങ്കിൽ അനിയൻ അനിയത്തിമാരൊക്കെയായി അല്ലെങ്കിൽ ജ്യേഷ്ഠന്മാരുമായൊക്കെ നമുക്ക് കളിക്കാവുന്ന ഒരു ഗെയിമാണ് സത്യത്തിൽ ഇത്. ഈ ഗെയിം എങ്ങനെ കളിക്കാന്ന് വെച്ചാൽ, ചിലപ്പോൾ കൂട്ടുകാരൊക്കെ ഇത് കളിച്ചിട്ടുണ്ടാവും. എന്താന്ന് വെച്ചാൽ, നമ്മളൊരു പത്രം എടുക്കുക. ഒരു പത്രം എടുത്തിട്ട് ഒരു പത്രത്തിൻ്റെ ഒരു പേജ് ഫിക്സ് ചെയ്ത് വെക്കുക. ഈ പേജാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന് ആര് തമ്മിലാണോ കളിക്കുന്നത് അവർ രണ്ടുപേരും പറഞ്ഞു വെക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ ആ പേജിലെ ഒരു വാക്ക് അവന് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന കൂട്ടുകാരന് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു വാക്ക് അതിൽ നിന്ന് മെല്ലെ കണ്ണോടിച്ച് കണ്ടെത്തുക. എന്നിട്ടോ ആ വാക്ക് കണ്ടെത്താൻ നമ്മുടെ തൊട്ടടുത്ത കൂട്ടുകാരനോട് പറയുക. അപ്പോൾ അവന് വേണമെങ്കിൽ സമയമൊക്കെ നമുക്ക് നിശ്ചയിക്കാം. ഒരു മിനിറ്റെന്നോ രണ്ട് മിനിറ്റെന്നോ നിശ്ചയിക്കുക. ഒരു മിനിറ്റ് കൊണ്ട് തന്നെ കണ്ടെത്തിയാൽ അവന് 10 പോയിന്റ് ലഭിക്കും. 2 മിനിറ്റ് കൊണ്ട് കണ്ടെത്തിയാലോ 5 പോയിന്റ് ലഭിക്കും. 2 മിനിറ്റും കഴിഞ്ഞിട്ടും കണ്ടെത്തിയില്ലെങ്കിൽ അവൻ്റെ സമയം അവസാനിച്ചു, പിന്നെ അവന് പോയിന്റ് ഇല്ല, പിന്നെ അവൻ്റെ ഊഴാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവനൊരു വാക്ക് കണ്ടെത്തുന്നു, ആ വാക്ക് നമ്മളോട് കണ്ടെത്താൻ പറയുന്നു. അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ 1 മിനിറ്റ് കൊണ്ട് കണ്ടെത്തിയാൽ നമുക്ക് 10 മാർക്ക് കിട്ടും, അതല്ല 2 മിനിറ്റ് കൊണ്ട് കണ്ടെത്തിയാലോ 5 മാർക്കും കിട്ടും. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്കും മാർക്കില്ല. ആ രൂപത്തിൽ ഒരു 5ഓ 10ഓ അവസരങ്ങൾ നമ്മൾ വെച്ച് പരസ്പരം കളിച്ച് ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്നത് ആർക്കാണോ അവരായിരിക്കും ജയിക്കുക. ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യമൊക്കെ നമുക്ക് ചിലപ്പോൾ കുറച്ച് പ്രയാസമുണ്ടാവും. ആ പേജിലൊരു വാക്ക് ഒരുപാട് തരേണ്ടി വരും. പിന്നെ ഓരോ അവസരങ്ങൾ കഴിയുമ്പോഴേക്കും നമുക്ക് ആ പേജ് മുഴുവൻ ഏകദേശം മനഃപ്പാഠം എന്നുള്ള രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഒരു വാക്ക് പറയുമ്പോഴേക്കും നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ രൂപത്തിൽ ഈ ഗെയിം എല്ലാ കൂട്ടുകാരും കളിക്കണം. നമ്മുടെ കൂട്ടുകാരുമായി നമുക്ക് സ്കൂളിലൊക്കെ വെച്ച് കളിക്കാമല്ലോ ഇത്തരം ഗെയിമുകൾ, അല്ലേ? സ്കൂളുകളിലൊക്കെ വെച്ച് ഇത്തരം ഒരു പേപ്പർ കഷ്ണമുണ്ടെങ്കിൽ നമുക്ക് ആ രൂപത്തിൽ കളിക്കുകയും നമ്മുടെ മലയാള ഭാഷയെ നന്നായി വായിക്കാനും അറിയാനൊക്കെ ഉള്ള ഒരു സാഹചര്യമായി ഈ ഒരു ഗെയിം മാറുകയും ചെയ്യും. അതുകൊണ്ട് കൂട്ടുകാരെല്ലാവരും ഈ ഗെയിം നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവെച്ച് അപ്പോൾ അവർ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അവർ ചോദിച്ചേക്കാം, നിനക്ക് എവിടുന്ന ഈ എല്ലാ ആഴ്ചയും ഓരോ ഗെയിമും ആക്ടിവിറ്റിയൊക്കെ കിട്ടുന്നതെന്ന് അവർ ചോദിച്ചാൽ അവർക്കും ഈ പൂമരത്തണലിനെയും
പീസ് റേഡിയോയെയും ഒക്കെ പരിചയപ്പെടുത്തി കൊടുത്ത് അത്തരത്തിലുള്ള നല്ല കൂട്ടുകാരായി വളരാൻ നമുക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മൾ അടുത്ത സെഷനിലേക്ക് പ്രവേശിക്കുകയാണ്. അടുത്ത സെഷന്റെ പേരെന്തായിരുന്നു? കേൾക്കാം ഒരു നല്ല കഥ.

കേൾക്കാം ഒരു നല്ല കഥ എന്നുള്ള ഈ സെഷനിൽ സാധാരണയായി എം എസ് കൂട്ടുകാർക്ക് പറഞ്ഞു തരാറുള്ളത് ഒരു നല്ല കഥയാണ്, നല്ല ഗുണപാഠമൊക്കെയുള്ള നല്ലൊരു കഥ. ഇന്നും അതുപോലെ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം

എന്ന ഒരു നല്ല ഒരു അടിമ അള്ളാഹുവിനൊക്കെ ആരാധിച്ച് അദ്ദേഹം ഒരു സ്വന്തമായി ഒരു ആശ്രമം, ആശ്രമം എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ചെറിയൊരു കൂടാരം പോലെയുള്ള ഒരു ചെറിയ വീട് പോലെയുള്ള ഒരു ആശ്രമമൊക്കെ ഉണ്ടാക്കി അതിലിങ്ങനെ താമസിച്ചു വരികയായിരുന്നു. അങ്ങനെ എപ്പോഴും അള്ളാഹുവിനെ ഇബാദത്തെടുത്ത് നമസ്കാരവും മറ്റുള്ള കർമ്മങ്ങളും ആയിട്ട് അങ്ങനെ അള്ളാഹുവിനോട് അള്ളാഹുവിനെ ആരാധിച്ച് അള്ളാഹുവിനോടുള്ള ഇബാദത്തൊക്കെ എടുത്ത് അങ്ങനെ വരികയായിരുന്നു. അങ്ങനെ ഒരു നല്ല മനുഷ്യനായി ജീവിച്ചുകൊണ്ടിരിക്കെ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ നമസ്കരിക്കുകയായിരുന്നു. അദ്ദേഹം നമസ്കരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഉമ്മ, അദ്ദേഹത്തിൻ്റെ മാതാവ് വന്നു. വന്ന സമയത്ത് ജുറൈജ് എന്താ ചെയ്യുന്നത്? ജുറൈജ് എന്ന് പറയുന്ന അദ്ദേഹം നമസ്കരിക്കുകയാണ്. അപ്പോൾ ഈ ഉമ്മ വന്ന് അദ്ദേഹത്തെ വിളിച്ചു, ഈ ആശ്രമത്തിൻ്റെ പുറത്ത് നിന്നിട്ട് വിളിച്ചു, മോനെ ജുറൈജ് എന്നൊക്കെ വിളിച്ചു. വിളിച്ച സമയത്ത് ഇദ്ദേഹം നമസ്കരിക്കല്ലേ. അപ്പോൾ ജുറൈജ് ഇങ്ങനെ മനസ്സിലൊന്ന് ആലോചിച്ചു. എന്താ ആലോചിച്ച്? അല്ല, ഉമ്മയുടെ വിളി കേൾക്കണോ അതോ ഞാൻ നമസ്കാരത്തിൽ തന്നെ ഇങ്ങനെ തുടരണോ എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി തൽക്കാലം നിസ്കാരം തുടരാം, നിസ്കാരത്തിൽ ഇപ്പം എങ്ങനെ ഉമ്മയുടെ വിളി കേൾക്കുക എന്ന് വിചാരിച്ച് അദ്ദേഹം നിസ്കാരത്തിൽ തന്നെ തുടർന്നു. അങ്ങനെ എന്ത് ചെയ്തു? ഉമ്മ മോനെ കാണാതെ തിരിച്ചുപോയി. അങ്ങനെ പിറ്റേ ദിവസവും ഈ ഉമ്മ ജുറൈജിനെ തേടി, സ്വന്തം മോനെ തേടി ആ ആശ്രമത്തിലേക്ക് വരികയാണ് മോനെ കാണാൻ വേണ്ടിയിട്ട്. അന്നും ഈ ഉമ്മ വരുന്ന സമയത്ത് ജുറൈജ് അങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞല്ലോ ജുറൈജ് എപ്പോഴും അള്ളാഹുക്കുള്ള ആരാധനയിലും ഒഴുകി അങ്ങനെ കഴിയുന്ന ഒരാളാണ്. അദ്ദേഹം നമസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഉമ്മ പതിവ് പോലെ വന്നു, ആശ്രമത്തിന് പുറത്തെത്തി ഈ ജുറൈജിനെ വിളിച്ചു, മോനെ ജുറൈജ് എന്നൊക്കെ വിളിച്ചു. വിളിച്ച സമയത്ത് പഴയ പോലെ തന്നെ ജുറൈജ് നമസ്കരിക്കുകയാണ്. അപ്പോൾ ജുറൈജ് ഇങ്ങനെ മനസ്സിലാലോചിച്ചു, അയ്യോ ഉമ്മ വിളിക്കണുണ്ട്, ഞാൻ നമസ്കാരത്തിലാണ് താനും, അപ്പോൾ ഉമ്മയുടെ വിളി കേൾക്കുകയാണോ വേണ്ടത്, അതോ എൻ്റെ നമസ്കാരം തുടരാണോ വേണ്ടത്, നമസ്കാരത്തിൽ എങ്ങനെയാ ഇപ്പോൾ ഉമ്മയുടെ വിളി കേൾക്കുക എന്നൊക്കെ ഇങ്ങനെ സംശയത്തിൽ അവസാനം ജുറൈജ് തീരുമാനിച്ചു നമസ്കാരത്തിൽ തന്നെ അങ്ങനെ തുടരാം, ഉമ്മയുടെ വിളി തൽക്കാലം കേൾക്കാൻ കഴിയില്ലല്ലോ എന്നാര് വിചാരിച്ചു? ജുറൈജ് വിചാരിച്ചു. അങ്ങനെ അന്നും ആ ഉമ്മ മോനെ കാണാൻ കഴിയാതെ സങ്കടത്തോടെ എന്ത് ചെയ്തു? മടങ്ങിപ്പോയി. അങ്ങനെ വീണ്ടും അടുത്ത ദിവസം ജുറൈജിൻ്റെ ഉമ്മ ജുറൈജിനെ തേടി വന്നു, ജുറൈജിനെ കാണാൻ വേണ്ടി ആശ്രമത്തിലേക്ക് വന്നു. ആ സമയത്തും പഴയ പോലെ തന്നെ ആദ്യത്തെ രണ്ട് ദിവസം വന്ന പോലെ തന്നെയായിരുന്നു. ജുറൈജ് അന്നും നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉമ്മ വന്നത്. അങ്ങനെ ഉമ്മ വന്ന് മോനെ ജുറൈജ് എന്നൊക്കെ വിളിച്ചു. വിളിച്ച സമയത്ത് ജുറൈജ് നമസ്കരിക്കല്ലേ. ജുറൈജ് ഇങ്ങനെ മനസ്സിലാലോചിച്ചു, അല്ല ഞാൻ നമസ്കാരത്തിൽ തന്നെ തുടരണോ അതോ ഉമ്മയുടെ വിളി കേൾക്കണോ എന്നിങ്ങനെ ആലോചിച്ചു. അപ്പോൾ അവസാനം ജുറൈജിന് തോന്നി നമസ്കാരത്തിൽ തന്നെ തുടരാം, ഉമ്മയുടെ വിളി ഇപ്പം എങ്ങനെ നമസ്കാരത്തിൽ കേൾക്കുക എന്നൊക്കെ തോന്നി. അവസാനം ജുറൈജ് എന്ത് ചെയ്തു? നമസ്കാരത്തിൽ തന്നെ തുടർന്നു. അതോടുകൂടി മൂന്ന് ദിവസം വന്ന് മൂന്ന് പ്രാവശ്യവും വന്ന് വിളിച്ചിട്ടും എന്ത് ചെയ്തില്ല, ജുറൈജ് എന്ന സ്വന്തം മോന് വിളി കേട്ടില്ലല്ലോ. അതിൽ പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ഈ ഉമ്മ എന്ത് ചെയ്തു വരാ, ഉമ്മ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? അള്ളാഹുവെ, ഏതെങ്കിലുമൊക്കെ ഒരു മോശപ്പെട്ട സ്ത്രീയെ കണ്ടിട്ടല്ലാതെ, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ മുഖം ദർശിച്ചിട്ടല്ലാതെ എന്ത് ചെയ്യരുത്, നീ ഇവനെ മരിപ്പിക്കരുതേ എന്ന് ആ പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിൽ ആ ഉമ്മ പ്രാർത്ഥിക്കുകയാണ്. മൂന്ന് ദിവസം വന്ന് ഇത്രയും പ്രയാസപ്പെട്ട് വന്നിട്ടും ഈ ഉമ്മയുടെ വിളി അവൻ കേട്ടില്ലല്ലോ. അതുകൊണ്ട് അള്ളാഹുവെ, നീ അവനെ ഏതെങ്കിലുമൊക്കെ മോശപ്പെട്ട വൃത്തികെട്ട ഏതെങ്കിലുമൊക്കെ സ്ത്രീകളുടെ മുഖം കാണിച്ചു കൊടുത്തിട്ടല്ലാതെ എന്ത് ചെയ്യരുത്, നീ അവനെ മരിപ്പിക്കരുത് എന്ന് അള്ളാഹുവിനോട് ഈ ഉമ്മ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആ ഉമ്മ അന്നും മടങ്ങിപ്പോയി. പിന്നീട് ഒരു ദിവസം ഇസ്രായേൽ ജനതയിൽപ്പെട്ട കുറച്ച് ആളുകൾ ഇങ്ങനെ ഈ ജുറൈജിനെയും അദ്ദേഹത്തിൻ്റെ ആ നല്ല സ്വഭാവത്തെയും, അദ്ദേഹം ഇങ്ങനെ എപ്പോഴും ഒരാശ്രമത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അങ്ങനെയുള്ളൊരു നല്ല മനുഷ്യനായി ജീവിക്കുകയാണ് എന്നൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയായിരുന്നു ഒരു കൂട്ട ആളുകൾ. ഇത് കേട്ട ഒരു വ്യഭിചാരിയായ ഒരു മോശപ്പെട്ടൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ ഇങ്ങനെ വിചാരിച്ചു, അങ്ങനെ ഒരു നല്ല മനുഷ്യനോ, അയാളെ പറ്റിയ ഒരു മോശം വാർത്ത പരത്തിയിട്ട് തന്നെ വേറെ കാര്യം, അയാൾ അത്ര നല്ല മനുഷ്യനൊന്നും ആവണ്ട എന്നുള്ളൊരു വിചാരത്തിൻ്റെ പുറത്ത് എന്ത് ചെയ്തു, അവള് അയാളുടെ അടുത്തേക്ക് പുറപ്പെട്ടു. ആരുടെ അടുത്തേക്ക്? ജുറൈജിൻ്റെ അടുത്തേക്ക്. അങ്ങനെ ജുറൈജിൻ്റെ അടുത്ത് എത്തി, ജുറൈജിന് മുന്നിൽ വന്നെങ്കിലും ജുറൈജ് അവളെ ശ്രദ്ധിക്കാനോ അവളെ മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല. അതോടുകൂടി ഇവൾക്ക്

0: വീണ്ടും കുറച്ചുകൂടി ദേഷ്യം കൂടി. അങ്ങനെ ഇവള് അവിടെ ഉണ്ടായിരുന്ന ഒരു ആട്ടിടയനുമായി ബന്ധപ്പെടുകയും അങ്ങനെ അതിൽ അവർക്കൊരു കുട്ടി ഉണ്ടാവുകയും ചെയ്തു. ഈ മോശപ്പെട്ട സ്ത്രീയില്ലേ, അവർക്ക് എന്ത് ചെയ്തു, ഈ ആട്ടിടയനുമായി ബന്ധപ്പെട്ടത് വഴി ഒരു കുട്ടി ഉണ്ടാവുകയും ചെയ്തു. എന്നിട്ട് എന്താ ഇവള് ചെയ്തെന്നറിയോ, ഈ കുഞ്ഞ് ജനിച്ച ഉടനെ ഈ കുഞ്ഞിനെയും കൊണ്ട് ജുറൈജിന്റെ ആശ്രമത്തിനടുത്തേക്ക് വന്നു. എന്നിട്ട് ജനങ്ങളൊക്കെ വിളിച്ചുകൂട്ടി, ആളുകളൊക്കെ വിളിച്ചുകൂട്ടി, ഈ കുഞ്ഞ് ജുറൈജിൻ്റെതാണ്, ജുറൈജിന്റെ കുഞ്ഞാണിത് എന്ന് പറഞ്ഞു പരത്തി. അതോടുകൂടി ജനങ്ങൾക്ക് എല്ലാവർക്കും കൂടി ദേഷ്യം വന്നു. ഇവന് ഇത്തരത്തിലുള്ള മോശപ്പെട്ട ആളായിരുന്നോ, ഞങ്ങളൊക്കെ പറ്റിക്കാൻ വേണ്ടി വലിയൊരു ആശ്രമമൊക്കെ ഉണ്ടാക്കി, അങ്ങനെ ആളുകളെ പറ്റിക്കുന്ന സ്വഭാവമല്ലേ, ഇവൻ നല്ല മനുഷ്യനൊന്നല്ല എന്ന് വിചാരിച്ച് ആളുകളെല്ലാവരും കൂടി ജുറൈജിനെ തല്ലാനും അവൻ്റെ ആ ആശ്രമം, ആ വീട് പോലത്തെ ആശ്രമം അടിച്ച് തകർക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ജുറൈജ് അപ്പോഴാണ് ചോദിക്കുന്നത്, എന്താ ചോദിക്കുന്നത്, അല്ല എന്താ നിങ്ങളുടെ പ്രശ്നം, എന്തിനാ നിങ്ങൾ എന്നെ തല്ലുന്നത് എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം അതിനിടയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ആ നിന്റെ കുട്ടിയല്ലേ ഈ കിടക്കുന്നത്, നീ ഇത്ര വലിയ നല്ല മനുഷ്യനാണെന്നും പറഞ്ഞ് നടന്നിട്ട് ഈ മോശപ്പെട്ട സ്ത്രീയുമായി ബന്ധപ്പെട്ട് നിനക്ക് കുട്ടി ഉണ്ടായില്ലേ എന്നൊക്കെ പറഞ്ഞ് ജുറൈജിനെ ചീത്ത പറയാനും തല്ലാനും അദ്ദേഹത്തിൻ്റെ ആശ്രമം അടിച്ചു തകർക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ജുറൈജ് ചോദിച്ചു, എന്തായാലും ആ കുട്ടിയെ ഒന്ന് ഇവിടെ കൊണ്ടുവരിക, ആ കുട്ടിയെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അവരാ കുട്ടിയെ കൊണ്ടുവന്നു. അങ്ങനെ കുട്ടിയെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ തല്ലരുത്, എനിക്ക് ഒന്ന് നമസ്കരിക്കാനുള്ള ഒരു സമയം, കുറച്ചൊരു സമയം തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ തല്ലലൊക്കെ നിർത്തി ജുറൈജിന് കുറച്ച് സമയം ഒന്ന് നമസ്കരിക്കാനുള്ള ഒരു സമയം കൊടുത്തു. അങ്ങനെ അദ്ദേഹം ഒന്ന് നമസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഈ കുട്ടിയുടെ വയറ്റത്ത് വന്നിങ്ങനെ മെല്ലെ ആ വിരലുകൊണ്ട് കുത്തുന്ന പോലെ അല്ലെങ്കിൽ തൊടുന്ന പോലെ ഇങ്ങനെ ചെയ്തിട്ട് ആ കുട്ടിയോട് ജുറൈജ് ചോദിച്ചു, ഏത് കുട്ടിയോട്, ചെറിയ ആ തൊട്ടിലിൽ കിടക്കുന്ന പ്രായമുള്ള ആ ചെറിയ കുട്ടിയോട് പെട്ടെന്ന് ജുറൈജ് ചോദിക്കാണ്, ആ ചെറിയ കുട്ടി സംസാരിക്കോ, ഇല്ല എന്നല്ലേ നമ്മളൊക്കെ വിചാരിക്ക. ആ പക്ഷേ ജുറൈജ് ആ കുട്ടിയോട് ചോദിക്കുന്നത് കേട്ടോളൂ, എന്താ ചോദിച്ചത്, ആ ആരാണ് നിന്റെ ഉപ്പ, നിന്റെ ശരിക്കുള്ള പിതാവ് ആരാ, നീ പറ എന്ന് ഈ കുട്ടിയോട് ജുറൈജ് ചോദിക്കാണ്. അതോടുകൂടി ഈ കുട്ടി അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. ചെറിയ കുട്ടി, നമ്മളെപ്പോലുള്ള വലിയ കുട്ടികളല്ല, ചെറിയ തൊട്ടിലേക്ക് കിടക്കുന്ന ചെറിയ കുട്ടി സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, അവിടെ ഉണ്ടായിരുന്ന ആട്ടിടയനെയല്ലേ, ശരിക്കും ഈ കുട്ടിയുടെ ഉപ്പ ആരാണോ, ആ ആട്ടിടയനായ മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ കുട്ടി പറഞ്ഞു, ഇതാ ഇന്ന ആ ആളാണ് എൻ്റെ ഉപ്പ എന്ന് അദ്ദേഹം എന്ത് ചെയ്തു, ആ കുട്ടി ആ തൊട്ടിലിൽ കിടന്നുകൊണ്ട് സംസാരിച്ചു. അതോടുകൂടി ജനങ്ങൾക്കൊക്കെ വലിയ അത്ഭുതമാവുകയും സത്യം അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അവര് ജുറൈജിനോട് മാപ്പൊക്കെ ചോദിക്കുകയും അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ആശ്രമമൊക്കെ അവർ അടിച്ചു തകർത്തില്ലേ, അതിനു പകരം ഞങ്ങൾ സ്വർണം കൊണ്ടുള്ള ഒരു ആശ്രമം പണിതു തരാൻ, കാരണം ഞങ്ങൾ അത്രയും വലിയ അക്രമ ചെയ്തത്, നിങ്ങളൊരു പാവമായിരുന്നു, നിങ്ങൾ നല്ല മനുഷ്യനായിരുന്നു, എന്നിട്ടും നിങ്ങളെ ഞങ്ങൾ തെറ്റിദ്ധരിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുകയും ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ വേണമെങ്കിൽ സ്വർണത്തിൻ്റെ ഒരു ആശ്രമമൊക്കെ പണിതു തരാം എന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും, ജനങ്ങൾ പറഞ്ഞെങ്കിലും ജുറൈജ് പറഞ്ഞു, അതൊന്നും വേണ്ട, നിങ്ങൾ ഇതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന ആ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള, കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ആശ്രമം തന്നെ പണിത് തന്നാൽ മതി എന്നൊക്കെ പറയുകയും അപ്രകാരം ആ ജനങ്ങൾ അത് നിർമ്മിച്ച് നൽകുകയൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെയും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞ പോലെ അത്ഭുതകരമായി ആ ചെറിയ കുട്ടി, തൊട്ടിലേ കിടക്കുന്ന ആ ചെറിയ കുട്ടി സംസാരിക്കുകയും അങ്ങനെ ജുറൈജ് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ജുറൈജ് നമസ്കാരത്തിലായതുകൊണ്ടാണ് ഉമ്മയുടെ വിളി കേൾക്കാതിരുന്നത്, എന്നിട്ട് പോലും ജുറൈജിന് എന്ത് ചെയ്തു, ഈ ലോകത്ത് നിന്ന് തന്നെ ശിക്ഷകളൊക്കെ അനുഭവിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കേണ്ടി വന്നു. അപ്പം നമ്മളോ, നമ്മളൊരു കാര്യത്തിന് ഉമ്മ വിളിച്ചിട്ട് നമ്മൾ മനഃപൂർവ്വം വിളി കേൾക്കാതിരിക്കുന്നാൽ എന്തായിരിക്കും നമുക്കൊക്കെ ഉള്ള കുറ്റം അല്ലേ? അപ്പോൾ നമ്മൾ ഉമ്മയും ഉപ്പയും ഒക്കെ എപ്പോൾ വിളിച്ചാലും എവിടെ നിന്ന് വിളിച്ചാലും ഒക്കെ നമ്മൾ വിളി കേൾക്കുകയും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുകയും ചെയ്യണം. അങ്ങനെയുള്ള കൂട്ടുകാരെ നല്ല കൂട്ടുകാരാവുകയും അവർക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുകയും ചെയ്യുള്ളൂ. അങ്ങനെയുള്ള നല്ല കൂട്ടുകാരായി മാറാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തേക്ക് പൂമരത്തണലിൽ നിന്ന് MS വിട ചോദിക്കുകയാണ്. വീണ്ടും അടുത്ത എപ്പിസോഡിൽ വിവിധങ്ങളായ സെഷനുകളുമായി കൂട്ടുകാരുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടുകൂടി ഇത് കൂട്ടുകാരുടെ സ്വന്തം MS.
1: മാഷാഅല്ലാഹ് ബാറക്കല്ലാഹ്. കൂട്ടുകാർക്കൊക്കെ ഏറ്റവും പ്രിയങ്കരനായ വിസ്ഡം സ്റ്റുഡൻസിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ഷമീൽ മഞ്ചേരിയായിരുന്നു ഇന്നത്തെ പൂമരത്തണലിൽ നമ്മളോടൊപ്പം ചേർന്നത്.

0: പ്രിയമുള്ളവരെ, റേഡിയോ വൈബ്സ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇനി നുറുങ്ങുകളാണ്. നുറുങ്ങുകളിൽ അങ്ങനെയും ഒരു കാലം എന്ന സലാം സുറുമ എടത്തനാട്ടുകര രചിച്ചിട്ടുള്ള ലേഖനത്തിന്റെ ശബ്ദാഖ്യാനവുമായിട്ട് നുറുങ്ങുകളിൽ കൂടെ വരുന്നത് ഷഫീഖ് വണ്ടൂർ.
1: അങ്ങനെയും ഒരു കാലം, രചന സലാം സുറുമ എടത്തനാട്ടുകര. സമീപത്ത് കളിക്കുന്ന കുട്ടികൾ മുഴുവൻ ഒന്നിച്ചാവശ്യപ്പെട്ടിട്ടും ആനയ്ക്ക് കേട്ട ഭാവമില്ല. മുറം പോലത്തെ ചെവിയും ആട്ടി അത് ഒന്നുമറിയാത്തതുപോലെ നിൽക്കുന്നു. ഞങ്ങൾ സമീപത്തെല്ലാം പന്ത് വീണ്ടും തിരഞ്ഞു. കുട്ടിക്കാലത്തെ ഒരു വേനലവധിക്കാലത്ത് ബന്ധുവിൻ്റെ വീട്ടിൽ വിരുന്നുപോയപ്പോൾ ഉണ്ടായതാണീ അനുഭവം. ഫുട്ബോൾ ഇന്നത്തെ പോലെ അന്ന് അത്ര സുലഭമല്ല. കൂട്ടുകാർ പിരിവിട്ടെടുക്കുന്ന തുക കൊണ്ട് വാങ്ങുന്ന റബ്ബർ പന്തോ തുണിയും മറ്റും കൊണ്ട് കെട്ടിയുണ്ടാക്കുന്ന പന്തോ ആണ് കളിക്കാൻ ഉപയോഗിക്കുക. വീടിനു സമീപത്തെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഒഴിഞ്ഞ പറമ്പാണ് ഗ്രൗണ്ട്. ഗോൾ പോസ്റ്റിനു പകരം രണ്ടു കല്ലുകൾ സാങ്കല്പിക പോസ്റ്റായിരിക്കും. കളിയുടെ വീറിനും വാശിക്കും ഒരു കുറവുമുണ്ടാകില്ല. പലപ്പോഴും കളി കയ്യാങ്കളിയിലും മറ്റും എത്തുമെങ്കിലും കളി അവസാനിക്കുന്നതോടുകൂടി എല്ലാവരും അത് മറക്കും. സമീപത്തെ പുഴയിൽ പോയി ഒന്നിച്ച് ആർമാദിച്ച് കുളിക്കുന്നതോടെ വാശിയും ദേഷ്യവുമൊക്കെ അലിഞ്ഞില്ലാതാകും. ഞങ്ങൾ കളിക്കുന്ന പറമ്പിന് സമീപത്തുള്ള ഒരു വലിയ മരത്തിൽ ഒരു ആനയെ തളച്ചിടാറുണ്ടായിരുന്നു. കളിക്കിടയിൽ പന്തെങ്ങാനും അതിൻ്റെ അടുത്തേക്ക് വീണാലും ധൈര്യമായി പോയി എടുക്കാം. ആരെയും ഉപദ്രവിക്കുന്ന ശീലം അതിനില്ലായിരുന്നു. ഒരിക്കൽ ആരോ നീട്ടിയടിച്ച റബ്ബർ പന്ത് ആനയുടെ സമീപത്താണ് വീണത്. പന്തെടുക്കാൻ ചെന്ന ആൾ കുറെ തിരഞ്ഞിട്ടും കിട്ടിയില്ല. സമീപത്തെ കുറ്റിക്കാട്ടിൽ എല്ലാവരും കൂടി തിരഞ്ഞുവെങ്കിലും ഫലം നാസ്തി. പന്തെങ്ങാനും ആന എടുത്തിട്ടുണ്ടാകുമോ എന്ന് ഒരാൾ സംശയം പ്രകടിപ്പിച്ചു. ഒറ്റക്കും കൂട്ടമായും ആനയോട് പന്ത് ചോദിച്ചു. ആനയ്ക്ക് യാതൊരു കൂസലുമില്ല. പുതുതായി വാങ്ങിയ റബ്ബർ പന്തായതിനാൽ കിട്ടിയേ തീരൂ എന്ന വാശിയോടെ എല്ലാവരും തിരച്ചിൽ തുടർന്നു. അരമണിക്കൂറോളം പരതിയിട്ടും പന്ത് കിട്ടിയില്ല. എല്ലാവരും നിരാശരായിരിക്കുമ്പോൾ ആന വായിൽ നിന്നും പന്ത് പതുക്കെ പുറത്തേക്കെടുത്ത് ഞങ്ങൾക്ക് നേരെ എറിഞ്ഞു തന്നു. ആ നിമിഷങ്ങളിൽ ഉണ്ടായ സന്തോഷം ഇന്നും ഓർമ്മയിലുണ്ട്. ഇപ്പോൾ ആ സ്ഥലത്ത് പുതിയ കുറെ വീടുകൾ വന്നു. എങ്കിലും ആ പ്രദേശത്തുകൂടി പോകുമ്പോൾ പഴയകാല ഓർമ്മകൾ മനസ്സിൽ പെയ്തിറങ്ങും. പണ്ടത്തെ കളികൾ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായവയായിരുന്നു. വേനൽക്കാലം പന്തുകളിയുടെയും പമ്പരം കറക്കലിൻ്റെയും കബഡിയുടെയും ആണെങ്കിൽ കോട്ടി അഥവാ ഗോലികളിയും കുട്ടിയും കോലും കളിയും മഴക്കാലത്തെ വിനോദങ്ങളായിരുന്നു. ഒളിച്ചുകളിയെന്ന സാറ്റ് കളിയും തൂണുമാറിക്കളിയുമൊക്കെ എക്കാലത്തും കുട്ടികൾക്ക് ഹരമായിരുന്നു. മഴ പുറത്ത് ആർത്ത് പെയ്യുമ്പോൾ വീടിൻ്റെ അകത്തിരുന്ന് കള്ളനും പോലീസും ഈർക്കിൽ കൊണ്ടോ കോലൈസിൻ്റെ കമ്പുകൊണ്ടോ ഉള്ള നൂറാങ്കോൽ തുടങ്ങിയ കളികളിൽ ഏതെങ്കിലും ഒഴുകിയിരുന്നത് ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നുണ്ട്. കോവിഡ്-19 വീട്ടിലിരിപ്പ് കാലത്ത് മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും ടാബിലും കളിയുടെ വെർച്വൽ രൂപം തീർക്കുന്ന പുതുതലമുറക്ക് ഇവയിൽ പലതും കേട്ടുകേൾവി മാത്രമായിരിക്കുമെന്നത് ഉറപ്പ്. സ്കൂൾ വിട്ടുവന്ന ശേഷം കളിക്കാൻ പോയാൽ മഗ്‌രിബ് നമസ്കാരത്തിന് വീട്ടിൽ തിരിച്ചെത്തും. നമസ്കാരശേഷം ഖുർആൻ പാരായണവും മദ്രസയിലെ ഹോംവർക്കുമെല്ലാം കഴിഞ്ഞ ശേഷമേ സ്കൂളിലെ പാഠങ്ങൾ പഠിക്കാനൊരുങ്ങൂ. വീട്ടിലെ മുതിർന്നവരും ഈ സമയം അല്പമെങ്കിലും ഖുർആൻ ഓതുമായിരുന്നു. ഈ രീതിക്കും വലിയ മാറ്റം വന്നിരിക്കുന്നു. മഗ്‌രിബിന് ശേഷം ഖുർആൻ പാരായണം ചെയ്യുന്ന ശീലം ഇല്ലെന്നു തന്നെ പറയാം. തിരിച്ചുപിടിക്കണം ഈ ശീലങ്ങളെ.
2: ബറക്കല്ലാഹു ഫീക്. അങ്ങനെയും ഒരു കാലം, ഈ ഒരു ലേഖനം സലാം സുറുമ എടത്തനാട്ടുകരയാണ് രചിച്ചത്. ശബ്ദം നൽകിയത് ഷഫീഖ് വണ്ടൂരായിരുന്നു.
0: റേഡിയോ വൈബ്സിൽ ഇനി അസ്മ ഉൽ ഹുസ്ന 36-ാമത്തെ ക്ലാസ്സാണ്. അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട പഠനാർഹമായ ഈ സെഷനിൽ ഇന്ന് അൽ മതീൻ എന്ന അള്ളാഹുവിന്റെ നാമത്തെ ആസ്പദമാക്കിയുള്ള ചർച്ചയാണ്. ബഹുമാനനായ പണ്ഡിതൻ ഷമീർ മദീനിയാണ് നമ്മുടെ കൂടെ.
3: മനുഷ്യൻ പഠിക്കുന്ന വിജ്ഞാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് സ്രഷ്ടാവിനെ സംബന്ധിച്ചുള്ള പഠനവും അന്വേഷണവുമാണ്. കാരണം ഷറഫുൽ ഇൽമി അലാ ഹസബി മഅലൂമിഹി, ഏതൊരു വിജ്ഞാനത്തിലും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിനനുസരിച്ചാണ് ആ വിജ്ഞാനീയത്തിൻ്റെ മഹത്വം കുടികൊള്ളുന്നത് എന്നതുകൊണ്ട് തന്നെ പടച്ചറബിനോളം മഹത്വമുള്ള ഒരു വിഷയവും മനുഷ്യവിജ്ഞാനീയങ്ങളിൽ ഇല്ലാത്തതിനാൽ അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന, അള്ളാഹുവിനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കുന്ന, പഠിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ അൽ അസ്മാ ഉൽ ഹുസ്ന ഏറ്റവും അത്യുത്തമങ്ങളായ നാമങ്ങളും ആ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന വിശേഷണങ്ങളും വിശദീകരിക്കുന്ന പഠിക്കുന്ന വിജ്ഞാനത്തിന് ഏറെ സ്ഥാനമുണ്ട്. അതിലൂടെയാണ് ഏതൊരു ദാസനും ഏതൊരടിമയും തൻ്റെ റബ്ബിനെ മനസ്സിലാക്കുന്നത്, കൂടുതൽ കൂടുതൽ അറിയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ശരിയായ വിധത്തിൽ അറിയുവാനുള്ള സുരക്ഷിതമായ ഒരു മാർഗമാണ് അള്ളാഹുവിൻ്റെ അത്യുത്തമങ്ങളായ നാമങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ ആശയവും അർത്ഥവും ഉൾക്കൊണ്ട് അതിൻ്റെ താൽപ്പര്യമനുസരിച്ച് ജീവിക്കുക എന്നത്. അതുവഴി സ്വർഗ പ്രവേശം എളുപ്പമാകുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ കാണാം. അങ്ങനെ അള്ളാഹുവിനെ ശരിയായ വിധത്തിൽ അറിയുവാനും അതിലൂടെ അള്ളാഹുവിനെ സത്യസന്ധമായി സ്നേഹിക്കുവാനും ആദരിക്കുവാനും ആ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുവാനെടുക്കുന്ന അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ പെട്ട ഒരു നാമം അൽ മത്തീൻ എന്ന നാമമാണ്. അൽ മത്തീൻ എന്ന് പറഞ്ഞാൽ ശക്തൻ, സകല ശക്തിയുമുള്ള, ബലിഷ്ഠൻ, സർവ്വദിനം കഴിവുള്ളവൻ എന്നൊക്കെയുള്ള ആശയങ്ങളാണ് ആ നാമം നാമത്തിൽ അടങ്ങിയിട്ടുള്ളത്. അൽ മത്താനത്തു എന്ന് പറഞ്ഞാൽ ശിദ്ദത്തുൽ ഖുവ്വ, ശക്തിയുടെ ഊക്ക്. സകല ശക്തിയുമുള്ള ബലിഷ്ഠനാണ് അള്ളാഹു. അൽ ഖവിയ്യ് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞു, ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, അള്ളാഹു സർവ ശക്തനാണ്, ബലിഷ്ഠനാണ് അള്ളാഹു. അള്ളാഹുവാണ് എല്ലാവർക്കും റിസ്ക് നൽകുന്നവൻ. അതുകൊണ്ട് തന്നെ ആ ഒരു തിരിച്ചറിവ്, അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ്റെ നാമങ്ങളിലൂടെ കിട്ടുന്ന ഏതൊരു തിരിച്ചറിവും അത് ദീനിൻ്റെ അടിത്തറയാണ്. അസ്ലുദ്ദീനി മഅരിഫത്തുല്ലാഹ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. മതത്തിൻ്റെ അടിത്തറ തന്നെ അള്ളാഹുവിനെ അറിയലാണ്. ആ അള്ളാഹുവിനെ അറിയുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്ക് മുമ്പ് കൽപ്പിച്ച ആളായ അള്ളാഹുവിനെ നമ്മൾ അറിയുമ്പോൾ മാത്രമാണ് അതിനെ നമുക്ക് സ്വീകരിക്കുവാനും അനുസരിക്കുവാനും ആദരിക്കുവാനും ഒക്കെ സാധിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അശ്ശദീദുൽ ഖവി അല്ലദി ലാ തൻഖതിഉ ഖുവ്വത്തുഹു വ ലാ തൽഹഖുഹു മശഖ. അതിശക്തനാണ് അള്ളാഹു. അവൻ്റെ ശക്തി, അവൻ്റെ ബലം, കഴിവ് അത് ക്ഷയിക്കുകയില്ല, നിലച്ചു പോവുകയില്ല. അവന് യാതൊരു തളർച്ചയും ക്ഷീണവും ബാധിക്കുകയില്ല. അവനാണ് സൃഷ്ടിച്ചവൻ. സർവചരാചരങ്ങളുടെയും സ്രഷ്ടാവ് അല്ലാഹുവാണ്. എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. വനഫദത് മശീഅത്തുഹു ഫീ ജമീഇൽ ബരിയാത്ത്, സർവചരാചരങ്ങളിലും അവൻ്റെ നിശ്ചയങ്ങളാണ്, തീരുമാനങ്ങളാണ് നടപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഫമാഷാ അല്ലാഹു ഖാൻ വമാലം യശ ലം യക്കുൻ. അവൻ്റെ ശക്തിയുടെയും കഴിവിൻ്റെയും പൂർണ്ണതയെ അറിയിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ കലാവും ഖദറുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യം. അള്ളാഹു എന്തുദ്ദേശിക്കുന്നുവോ അതാണ് ഇവിടെ നടക്കുന്നത്. അള്ളാഹു എന്തൊന്നും ഉദ്ദേശിക്കുന്നില്ലയോ അത് ആരെല്ലാം ഉദ്ദേശിച്ചാലും ആരെല്ലാം അതിനു വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല. ആ പടച്ചറബിൻ്റെ ഖുവ്വത്തിൻ്റെയും ഖുദറത്തിൻ്റെയും ഭാഗമാണ് അന്നഹു ഔസല റിസ്ഖഹു ജമീ അൽ ആലം, സർവ ലോകർക്കും സർവചരാചരങ്ങൾക്കും അവർക്ക് കണക്കാക്കിയിട്ടുള്ള, നിർണയിച്ചിട്ടുള്ള റിസ്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുന്നു എന്നത്. അതേപോലെ അന്നഹു യബഅസുൽ അംവാത്, അവൻ്റെ കഴിവിൻ്റെയും ശക്തിയുടെയും ഭാഗമാണ് മരണപ്പെട്ടു പോയവരെ അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നത്. അവനെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞുകൊടുത്ത വളരെ പ്രബലമായ, പ്രസിദ്ധമായ ഒരു ഹദീസിലുള്ളതുപോലെ, കുട്ടിയായിരിക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വാഹനപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊടുത്തു, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, മോനെ നിനക്ക് ഞാൻ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം, നീ അത് ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് പറഞ്ഞുകൊടുത്തു, ഇഹ്ഫളില്ലാഹ യഹ്ഫളുക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അവൻ്റെ വിധിവിലക്കുകൾ ശ്രദ്ധിക്കണം, എങ്കിൽ അള്ളാഹു നിന്നെ കാത്ത് സംരക്ഷിക്കും. ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് അനുസരിച്ച് നീ ജീവിച്ചാൽ പടച്ച റബ്ബിനെ നിന്റെ മുന്നിൽ നിനക്ക് കാണാൻ കഴിയും, സഹായിയായി, സംരക്ഷകനായി. എന്നിട്ട് തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ, ഈ ലോകത്തുള്ള എല്ലാവരും ഒരു ഭാഗത്ത് അണിനിരന്ന് നിനക്ക് എന്തെങ്കിലും ഒരു നന്മ നേടിത്തരാൻ അവർ കിണഞ്ഞ് പരിശ്രമിക്കുന്നു എന്ന് സങ്കല്പിക്കാം. ഒരാളോ ഒരു പ്രദേശത്തുകാരോ അല്ല, ഭൂലോകത്തുള്ള സർവരും നിന്റെ പ്രയാസങ്ങൾ കണ്ടിട്ട് ആ പ്രയാസം മാറ്റി നിനക്കൊരു ആശ്വാസം നൽകണമെന്നതിൻ്റെ പേരിൽ അവർ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. പക്ഷേ ലം യംഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു ലക്, അല്ലാഹു നിനക്ക് കണക്കാക്കാത്ത ഒരു കാര്യം നേടിത്തരാൻ അവർക്കാർക്കും സാധ്യമല്ല. അപ്പോൾ സർവശക്തനായ പടച്ചറബിൻ്റെ മുന്നിൽ സർവരും അശക്തരാണ്, അല്ലാഹുവല്ലാത്ത സർവരും ദുർബലരാണ്. ആ അല്ലാഹുവിൻ്റെ കഴിവും കുദറത്തും ഒരു വിശ്വാസിയുടെ മനസ്സിൽ എത്ര കണ്ട് രൂഢമൂലമാകുന്നുവോ അത്ര കണ്ട് അയാളുടെ മനസ്സിൽ തൗഹീദ്, പടച്ചറബിലുള്ള ഏകദൈവ വിശ്വാസം ശക്തമാകും. തവക്കുൽ, ആ പടച്ചറബിലേക്ക് എല്ലാം ഏൽപ്പിച്ച് നിർഭയനാകുന്ന ആത്മീയമായ ഔന്നത്യം അയാൾക്ക് എളുപ്പത്തിൽ ആർജിക്കുവാൻ സാധിക്കും. അതിൻ്റെ മറുവശം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാവരും ഇനി നിന്നെ കഷ്ടപ്പെടുത്താനും പ്രയാസപ്പെടുത്താനും തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. ലോകത്തുള്ള വൻശക്തികളടക്കം എല്ലാവരും നിന്റെ എതിരാളികളാണ്. നിന്നെ തകർക്കാൻ, നിന്റെ ഉയർച്ചയിൽ അസൂയ പൂണ്ട അവർ നിന്നെ നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയാൽ പോലും ലം യളുറൂക ബിശൈഇൻ ഇല്ലാ ഖദ് കതബഹുല്ലാഹു അലൈക്, നിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദുരിതവും പ്രയാസവും വരണം എന്ന് പടച്ചറബ് കണക്കാക്കിയിട്ടില്ലെങ്കിൽ നിന്റെ ഒരു രോമത്തിന് പോലും പോറലേൽപ്പിക്കാൻ അവർക്കാർക്കും സാധ്യമല്ല എന്നാണ്. അപ്പോൾ പടച്ചറബ് സർവശക്തനാണ്, ബലിഷ്ഠനാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ആ പടച്ചറബിനെയാണ് താൻ അവലംബിക്കുന്നത്, ആശ്രയിക്കുന്നത്, ആശ്രയിക്കേണ്ടത് എന്ന് തിരിച്ചറിയുമ്പോൾ ഒരു വിശ്വാസി അനുഭവിക്കുന്ന നിർവൃതിയും നിർഭയത്വവും അനിർവചനീയമാണ്. അവനൊരിക്കലും തളർന്ന് വിശ്രമിച്ച് അശക്തനായി മാറിപ്പോകുന്ന അവസ്ഥയില്ല. പല ആളുകളും പറയാറുള്ളത് പോലെ 7 ദിവസങ്ങളിലായി എല്ലാറ്റിനെയും 6 ദിവസങ്ങളിലായി എല്ലാറ്റിനെയും സൃഷ്ടിച്ച് 7-ാം നാൾ ദൈവം വിശ്രമിച്ചു എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ സർവശക്തനായ അൽ ഖവിയ്യ് അൽ മതീൻ, സകലതിനും ശക്തിയുള്ള കഴിവുറ്റ പടച്ചറബിനെ സംബന്ധിച്ച് സങ്കൽപ്പിക്കുവാൻ പോലും പറ്റാത്ത കാര്യമാണ്. ആ പടച്ചറബിനെ സംബന്ധിച്ച് സർവശക്തനാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അവനെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല എന്നറിയുമ്പോൾ ഒരു വിശ്വാസി അവരുടെ ശത്രുക്കൾ എത്ര കണ്ട് ശക്തരും ആയുധസജ്ജരുമായിരുന്നാലും ഒരിക്കലും അവർ നിരാശരാവുകയോ അസ്വസ്ഥതപ്പെടുകയോ ചെയ്യുകയില്ല, അവർ നിർഭയരായിരിക്കും. കാരണം അല്ലാഹു വലിയുല്ലദീന ആമനു, സത്യവിശ്വാസികളുടെ രക്ഷകൻ, രക്ഷിതാവ് അല്ലാഹുവാണ്. ആ പടച്ചറബ് സർവശക്തനാണ്, അവൻ കഴിവുറ്റവനാണ്, അവനേറെ ബലിഷ്ഠനാണ് എന്നറിയുമ്പോൾ അവൻ്റെ കൈകളിൽ നാം സുരക്ഷിതരാണ് എന്ന സുരക്ഷാബോധം വിശ്വാസികൾക്കുണ്ടാകും. യുഖ്രിജുഹും മിനൽ ദുലുമാത്തി ഇലൻ നൂർ, സർവശക്തനായ അല്ലാഹു അവനാണ് രക്ഷകൻ, അവൻ സത്യവിശ്വാസികളെ സർവമാന ഇരുട്ടുകളിൽ നിന്നും അന്ധകാരങ്ങളിൽ നിന്നും പ്രകാശങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നറിയുമ്പോൾ അല്ലാഹു സൂറത്തുൽ ബഖറയിൽ പറഞ്ഞതുപോലെ ആ പടച്ചറബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് സുരക്ഷയാണ്, വെളിച്ചമാണ്, ആശ്വാസമാണ് എന്ന് മനസ്സിലാക്കാൻ വിശ്വാസികൾക്കാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസങ്ങളുണ്ടായാൽ ഇപ്രകാരം പറയുമായിരുന്നു എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു റഹ്മാനുർ റഹീം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവെ നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, നീ അളവറ്റ ദയാപരനും കരുണാവാരിധിയുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെക്കുറിച്ചുള്ള വിക്രകൾ സജീവമാക്കി ആ അള്ളാഹുവിലേക്ക് മനസ്സിനെ കൂടുതൽ ശക്തമാക്കി ബന്ധിപ്പിക്കും. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടപ്പോഴും ഇതേപോലെ അള്ളാഹുവിൻ്റെ കുദറത്തിനെയും അള്ളാഹുവിൻ്റെ ശക്തിമഹാത്മ്യങ്ങളെയും വാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അള്ളാഹുവേ, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു. ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് നിസ്സഹായാവസ്ഥയിൽ പടച്ചറബിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അപ്രകാരം ദിക്ര ദുആകൾ നടത്തിയ യൂനസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിന് ഉത്തരം നൽകിയെന്ന്. അപ്പോൾ അള്ളാഹുവിനെ വാഴ്ത്തൽ, പുകഴ്ത്തൽ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റുകൾ, സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ തുടങ്ങിയ ദിക്റുകൾ, അള്ളാഹുവിൻ്റെ തൗഹീദ് വിളംബരം ചെയ്യുന്ന, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന തസ്ബീഹിൻ്റെയും തഹ്ലീലിൻ്റെയും വാക്യങ്ങൾ തീർച്ചയായും ഒരു വിശ്വാസിക്ക് കരുത്താണ്. അള്ളാഹുവിൻ്റെ സഹായത്തിന് അത് ഏറെ കരണീയമാണ്. ദുർബലതയുടെ ഘട്ടങ്ങളിൽ ശക്തനെ തേടുക എന്നത്, ശാന്തി അന്വേഷിക്കുക എന്നത് ഏതൊരു മനുഷ്യൻ്റെയും പൊതുവെയുള്ള അവസ്ഥയാണല്ലോ. അപ്പോൾ പടച്ചറബിനെ സംബന്ധിച്ച് കൃത്യമായി അറിയുമ്പോൾ തൗഹീദിൻ്റെ ആളുകൾക്ക് കിട്ടുന്നത് ആ നിർഭയത്വമാണ്. അല്ലാത്ത ആളുകളോ, അല്ലാഹു അല്ലാത്തവരെ വിട്ട് മറ്റ് പലരെയും ആശ്രയിക്കുന്ന, മറ്റ് പലതിനെയും അവലംബിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് എട്ടുകാലി വലയെപ്പോലെയാണ്. കമസലിൽ അൻകബൂത്തി തഖദത് ബൈത, ഇന്ന ഔഹനൽ ബുയൂത്തി ലബൈത്തുൽ അൻകബൂത്ത്. വലകെട്ടിയ ഒരു എട്ടുകാലിയെപ്പോലെയാണ്. ആ എട്ടുകാലിയുടെ വലയാണ് വീടുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ദുർബലമായ വീട്. അപ്പോൾ അവലംബിക്കുവാനും ആശ്രയിക്കുവാനും ഒന്നുമില്ലാതെ ഉഴറി നടക്കുന്ന, അലഞ്ഞു നടക്കുന്ന ബഹുദൈവാരാധകരും സർവശക്തനായ അള്ളാഹുവിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് തവക്കുലാക്കി അവനോട് മാത്രം സങ്കടങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് നിർഭയത്വം അനുഭവിക്കുന്ന, സമാധാനം അനുഭവിക്കുന്ന ഒരു വിശ്വാസിയും വലിയ അന്തരമുണ്ട്. സൃഷ്ടികളാരും തങ്ങളുടെ കഴിവുകളിൽ, ശക്തികളിൽ അഹങ്കരിക്കേണ്ടതില്ല. കാരണം പടച്ചറബിൻ്റെ മുന്നിൽ എല്ലാവരും നിസ്സാരരാണ്. എല്ലാം റബ്ബ് നൽകിയതും അവനിഷ്ടപ്പെട്ടാൽ ഏത് സമയവും തിരിച്ചെടുക്കുവാൻ കഴിവുള്ളവനുമാണവൻ എന്നറിയുമ്പോൾ ആ പടച്ചറബിൻ്റെ മുന്നിൽ വിനയവും താഴ്മയും പ്രകടിപ്പിക്കുവാൻ വിശ്വാസികൾക്ക് സാധിക്കും. അതേപോലെ തൻ്റെ സഹസൃഷ്ടികളോട്, സഹജീവികളോട് വിനയത്തോടെ, മാന്യതയോടെ പെരുമാറുവാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹു ദുആഇൻ്റെ സന്ദർഭങ്ങളിൽ അല്ലാഹുമ്മ കബിർതു സിന്നി വളഉഫത് ഖുവതി എന്ന് പറയുന്ന ഒരു പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവേ, ഞാൻ ദുർബലനാണ്, എൻ്റെ ശക്തി ക്ഷയിച്ചു, എന്നാൽ ഒരിക്കലും ശക്തി ക്ഷയിക്കാത്ത, എന്നെന്നും സർവശക്തനായി നിലനിൽക്കുന്ന നാദ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ദിക്റിൻ്റെയും അർത്ഥം അതാണ്. നമ്മുടെ ദുർബലത നമ്മൾ അംഗീകരിച്ച് പടച്ചറബിൻ്റെ ശക്തിയെ സംബന്ധിച്ച്, കഴിവിനെ സംബന്ധിച്ച് ബോധവാന്മാരായാൽ ദുർബലരായ നമുക്ക് ശക്തിക്കായി അൽ ഖവീ അൽ മത്തീൻ, സർവശക്തനായ അള്ളാഹുവിനോടാണ് അവലംബിക്കുവാനും ചോദിക്കുവാനും ആശ്രയിക്കുവാനുമുള്ളത്. നിഷേധികൾക്കും അത് പരലോകത്ത് ബോധ്യപ്പെടും, സർവശക്തനായ അള്ളാഹുവിൻ്റെ അടിമകളാണ് എന്ന ബോധ്യത്തോടുകൂടി അവനിലേക്ക് തിരിയുവാനും അവനോട് അർത്ഥിക്കുവാനും നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും സങ്കടങ്ങളും ദൂരീകരിച്ച് ദുനിയാവിലും ആഖിറത്തിലും അന്തസ്സും വിജയവും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉന വൻഫഅന ബിമാ അല്ലംതനാ റബ്ബി സിദ്നാ ഇൽമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
4: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന അൽ മതീൻ എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഷമീർ മദീനി.
2: ബാറക്കല്ലാഹു ഫീക്, ജസാകുമുല്ലാഹു ഖൈറ. ഷമീർ മദീനിയുടെ സംസാരത്തിലൂടെ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളിലൊന്നായ അൽ മത്തീൻ എന്ന നാമമാണ്. അള്ളാഹുവെ കൂടുതൽ ഇഷ്ടപ്പെടുവാനും മനസ്സിലാക്കുവാനും അള്ളാഹുവിലേക്ക് ആരാധനകൾ പൂർണ്ണമായി സമർപ്പിക്കുവാനുമൊക്കെ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെ ലഭിക്കുന്നതാണ്. അൽഹംദുലില്ലാഹ്, അസ്മാഉൽ ഹുസ്നയുടെ ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ അൽ മത്തീൻ എന്ന നാമത്തെ നമ്മൾ ചെറിയൊരു സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങളിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി പീസ് റേഡിയോയുടെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കൂട്ടുകാർക്കൊക്കെ പ്രിയങ്കരനായ നമ്മുടെ വീട്ടി അങ്കിളാണ് അബ്ദുസലാം വീട്ടിയാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മളോടൊപ്പമുള്ളത്. കഥ പറയാം. ഉസ്മാൻ പാലക്കാഴി രചിച്ച കടലും കപ്പലും ഈ ഒരു പുസ്തകത്തിൻ്റെ തണലാവുക എന്ന ഭാഗമാണ് ഇൻഷാല്ലാ നമ്മൾ ഇന്ന് കേൾക്കുന്നത് കൂട്ടുകാരെ. എന്നാൽ പിന്നെ നമുക്ക് എപ്പിസോഡ് തുടങ്ങാം അല്ലേ?
0: പ്രിയമുള്ള കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാം പരിപാടിയിലേക്ക് അപ്പോൾ സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കഥയൊക്കെ കേട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്ന് വീണ്ടും നമ്മൾ മറ്റൊരു കഥയിലേക്ക് പ്രവേശിക്കുന്നു. ഉസ്മാൻ പാലക്കാഴി രചിച്ച കടലും കപ്പലും പുസ്തകത്തിലെ മറ്റൊരു കഥ. കഥയുടെ പേര് തണലാവുക. സമയം വൈകുന്നേരം 5 മണി. പതിവ് പോലെ മകൾ ഫൈഹ മോൾ സ്കൂൾ വിട്ടു വരുന്നത് കാത്തിരിക്കുകയാണ് ഫാത്തിമ. 5-ാം ക്ലാസ്സിലാണ് അവൾ പഠിക്കുന്നത്. വന്നാലുടൻ 100 കൂട്ടം കഥകൾ പറയാനുണ്ടാകും അവൾക്ക്. ഫാത്തിമ ചെറുപുഞ്ചിരിയോടെ ഓർത്തു, മഴക്കാർ ഇരുണ്ടു മൂടി വരുന്നുണ്ട്, മഴ പെയ്യും മുമ്പ് സ്കൂൾ ബസ് ഇങ്ങെത്തിയാൽ മതിയായിരുന്നു. ഇങ്ങനെ ചിന്തിച്ചിരിക്കവേ ബസ് ഗേറ്റിനു മുന്നിൽ വന്നു നിന്നു. അസ്സലാമു അലൈക്കും ഉമ്മാ, ഫൈഹ മോൾ സലാം പറഞ്ഞുകൊണ്ട് ഉമ്മയുടെ അടുത്തേക്ക് ഓടി വന്നു. വഅലൈക്കും അസ്സലാം വറഹമത്തുള്ളാ, ഫാത്തിമ സലാം മടക്കി. പതിവിനു വിപരീതമായി ഫൈഹ മോൾ കൂടുതലൊന്നും പറയാതെ നേരെ അകത്തേക്ക് പോയി. ഇന്നെന്തു പറ്റി മോളെ നിനക്ക്? ഏയ് ഒന്നുമില്ലമ്മ, എന്നാലും എന്തോ ഒരു വിഷമം നിന്റെ മുഖത്ത് കാണുന്നുണ്ടല്ലോ. അത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ഉമ്മക്കറിയില്ലേ? പിന്നെ അറിയാതെ ആയിഷ ഫർഹാനയല്ലേ? ആ, അവൾ കുറേ ദിവസമായി സ്കൂള് വന്നിട്ട് ഇന്നെങ്കിലും വരുമെന്ന് ഞാൻ കരുതിയിരുന്നു, പക്ഷേ അവളൊന്നും വന്നിട്ടില്ലമ്മ, ഫൈഹ സങ്കടത്തോട് പറഞ്ഞു. ഓ, അതാണോ കാര്യം? അവളുടെ ഉപ്പ മരിച്ചിട്ട് കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ, അതുകൊണ്ടാവും മോളെ വരാത്തത്. ഫാത്തിമ മകളെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചു. സാരമില്ല മോളെ, നീ ഉപ്പാന്റെ കൂടെ അവളുടെ വീട് വരെ ഒന്ന് പോയി അവൾ കണ്ടിട്ട് വാ, അവൾക്കും അത് സന്തോഷാവൂലേ. ഓ ശരി ഉമ്മ, എന്നാ വേഗം അസർ നമസ്കരിച്ച് റെഡിയാക്, അപ്പോഴേക്കും ഉപ്പ വരും. ഫൈഹ മോൾ നിസ്കാരവും ഭക്ഷണവുമെല്ലാം കഴിഞ്ഞ് റെഡിയായി. അപ്പോഴേക്കും ഉപ്പ ജോലിസ്ഥലത്ത് നിന്നും തിരിച്ചെത്തി. ഉമ്മ കാര്യമെല്ലാം ഉപ്പയോട് പറഞ്ഞു. അതിനെന്താ, നമുക്ക് പോകാലോ? ഫൈഹ മോൾ അത് കേട്ട് സന്തോഷത്തോടെ ഉപ്പാന്റെ കൈപിടിച്ച് വീട്ടിൽ നിന്നിറങ്ങി. ഉമ്മയോട് സലാം പറഞ്ഞ് ബൈക്കിൽ ഉപ്പയുടെ പിറകിൽ കയറിയിരുന്നു. കോളിംഗ് ബെല്ല് അടിച്ചപ്പോ വാതിൽ തുറന്ന് പുറത്തു വന്നത് ആയിഷയായിരുന്നു. ഫൈഹമോളെ കണ്ടയുടൻ ആയിഷ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നീ എന്താണ് ഇനി സ്കൂളിലേക്ക് വരാത്തത്? ഫൈഹ ചോദിച്ചു. അതിന് ആയിഷക്ക് മറുപടിയില്ലായിരുന്നു. അവൾ തല താഴ്ത്തിയിരുന്നു. അവളുടെ ഉപ്പയുടെ മരണം അവളെ വല്ലാതെ തകർത്തിരിക്കുന്നുവെന്ന് ഫൈഹക്ക് മനസ്സിലായി. ഫൈഹയുടെ ഉപ്പ ആയിഷയെ വിളിച്ചു വരുത്തി. എന്നിട്ട് അവളുടെ തലയിൽ മെല്ലെ തലോടിക്കൊണ്ട് പറഞ്ഞു, മോളെ ജനിച്ചവരൊക്കെ മരിക്കും, അതുകൊണ്ട് കൂടുതൽ സങ്കടപ്പെടാതിരിക്കുക. നിന്റെ ഉപ്പ ആഗ്രഹിച്ചതുപോലെ സ്കൂളിലും മദ്രസയിലുമൊക്കെ നീ നന്നായി പഠിച്ചുയരുക. ഫൈഹയുടെ ഉപ്പ തലോടിയപ്പോ ആയിഷ തന്റെ ഉപ്പയെ ഓർത്തുപോയി. ഇനി ഇതുപോലെ തന്നെ മടിയിലിരുത്തി തന്നെ തലോടാൻ തനിക്ക് ഉപ്പയില്ലല്ലോ എന്ന ചിന്ത അവളുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു വേദനയായി പടർന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വാ, നമുക്ക് പുറത്തിറങ്ങാം എന്ന് പറഞ്ഞ് ഫൈഹ ആയിഷയുടെ കൈപിടിച്ച് പുറത്തിറങ്ങി. മുറ്റത്ത് കായ്ച്ചു നിൽക്കുന്ന മാവിൻ ചുവട്ടിലാണ് അവർ ചെന്നിരുന്നത്. ഈ മാവ് ആരാണ് നട്ടുവളർത്തിയത്? ഫൈഹ ചോദിച്ചു. എന്റെ ഉപ്പ. ഇതുമാത്രല്ല, അപ്പുറത്തെ പേരക്കമരവും റംബുട്ടാനും ഒക്കെ ഉപ്പ നട്ടതാണ്, ആയിഷ പറഞ്ഞു. നോക്കൂ ആയിഷ, ഈ മാവിന് മുകളിൽ പക്ഷികളും അണ്ണാറക്കണ്ണനുമൊക്കെ കൂടുകൂട്ടി താമസിക്കുന്നുണ്ട്. ഇതിൽ മാങ്ങത്തുനിന്ന് വിശപ്പ് മാറ്റുന്നുണ്ട്.
5: വെയിലത്ത് ഇത് നമുക്ക് തണൽ നൽകുന്നു. ഇതൊക്കെ എത്ര നല്ല ഉപകാരമാണ്! ഇതെല്ലാം നിന്റെ ഉപ്പ് ചെയ്തു വച്ചതിന്റെ ഫലമാണ്. ആ നിൽക്കുന്ന മൂന്ന് തെങ്ങുകൾ കണ്ടോ? അത് മൂന്ന് ഉപ്പ മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്തതാണ്, ആയിഷ പറഞ്ഞു. ഓ, നിന്റെ ഉപ്പ ഭാഗ്യവാനാണ് ആയിഷ. മരിച്ചു കഴിഞ്ഞാലും പ്രതിഫലം കിട്ടുന്ന ദാനമാണല്ലോ വഖഫ്. അത് കേട്ടപ്പോ ഫയഹയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നു. എന്റെ ഉപ്പ നേരത്തെ പറഞ്ഞത് കേട്ടില്ലേ? നമ്മളെല്ലാവരും മരിക്കും ഒരിക്കൽ. നിന്റെ ഉപ്പ ആദ്യം പോയെന്ന് മാത്രമേയുള്ളൂ. അതുകൊണ്ട് ഇനിയും നീ സങ്കടപ്പെട്ടിരിക്കാതെ നമുക്ക് അദ്ദേഹത്തിന്റെ കബറിലേക്കെത്തുന്ന വെളിച്ചമാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാലോ. നീ അതിനുവേണ്ടി ശ്രമിക്ക്. മരിച്ചയാൾക്ക് മക്കളുടെ പ്രാർത്ഥന ഉപകാരപ്പെടുമെന്ന് നമ്മൾ മദ്രസയിൽ വെച്ച് പഠിച്ചിട്ടില്ലേ? പിന്നെ ഉമ്മാക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം കേട്ടോ. ഉമ്മയെ സങ്കടപ്പെടുത്തരുത്. ആയിഷ സന്തോഷത്തോടെ ഫൈഹയെ കെട്ടിപ്പിടിച്ചു. ഞാനതൊന്നും ഓർത്തില്ല. എന്റെ ജീവിതം ആകെ ഇരുട്ടിലായിപ്പോയ പോലെയായിരുന്നു. എന്റെ ഉപ്പാക്ക് വേണ്ടി ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇപ്പോഴാണ് എന്റെ മനസ്സിന് എന്തോ ഒരു ആശ്വാസം കിട്ടിയ പോലെ, ആയിഷ പറഞ്ഞു. മോളേ, പോകാം. മഗ്രിബ് ബാങ്ക് കൊടുക്കാൻ ഏതാണ്ട് സമയമായി. ഫൈഹയുടെ ഉപ്പ മുറ്റത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു. ഫൈഹ അകത്തുപോയി. ആയിഷയുടെ ഉമ്മയോട് സലാം പറഞ്ഞു പുറത്തിറങ്ങി. കൂട്ടുകാരിയോട് യാത്ര പറഞ്ഞ് ഫൈഹ ബൈക്കിൽ കയറിയിരുന്നു. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഫൈഹ വിവരങ്ങളെല്ലാം ഉമ്മയോട് വിശദമായി പറഞ്ഞു. ഉമ്മ അവളെ തലോടിക്കൊണ്ട് പറഞ്ഞു, മോളെ, ആശ്വാസമെങ്കിലും നല്ല വാക്കു പറയലും പുഞ്ചിരിയുമെല്ലാം ദാനധർമ്മത്തിൽപ്പെടുന്നതാണ്. പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളാണ് നീ ചെയ്തതൊക്കെ. വളരെ നല്ല കാര്യമാണ്. അവളുടെ മനസ്സിലെ പ്രയാസം അല്പമെങ്കിലൊപ്പം കുറഞ്ഞിട്ടുണ്ടാവും. ഇത് കേട്ട ഫൈഹക്കും വലിയ സന്തോഷമായി. അപ്പോ കൂട്ടുകാരെ, കഥ കേട്ടില്ലേ? ഈ കഥകളൊക്കെ കേട്ടിട്ട് നിങ്ങൾ എന്തു ചെയ്യണം? നിങ്ങളുടെ കൂട്ടുകാരികൾക്കും കൂട്ടുകാരന്മാർക്കും പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇൻഷാല്ലാ, അപ്പം നമുക്ക് പുതിയ കഥയുമായി വീണ്ടും കാണാം.
0: അപ്പോൾ കഥ പറയാൻ പ്രോഗ്രാമുകൾ കേട്ട് കഴിഞ്ഞു. ഇനി ജനക്ഷേമം പ്രോഗ്രാമാണ്. ജനക്ഷേമത്തിൽ അബ്ദുൽ മുനീർ സാറുണ്ട്. അബ്ദുൽ മുനീർ എനിക്ക് പരിചയമുള്ള വ്യക്തിയാണ്. നല്ലൊരു നിഷ്കളങ്കനായ ആത്മാർത്ഥതയുള്ള ഒരു ജോലിക്കാരനാണ്. എല്ലാ ജോലികളും ചെയ്യും, പ്ലംബിംഗ്, വയറിംഗ്. പക്ഷേ എൻ്റെ കൂട്ടത്തിൽ വീടും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയിരുന്നു. അവിടെയൊക്കെ കൃഷിയുണ്ട്. കൃഷി പറഞ്ഞാൽ രാസവളമില്ലാത്ത ജൈവ കൃഷിയെ അങ്ങേയറ്റം അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു മനുഷ്യൻ. വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ പോലും നെല്ലും പിന്നെ മറ്റ് എല്ലാ കൃഷികളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി. അപ്പൊ അദ്ദേഹവുമായിട്ടുള്ള മുമ്പ് നമ്മൾ നടത്തിയ ജനക്ഷേമം പ്രോഗ്രാമാണ്. പപ്പായയും കൂവയും പിന്നെ നെല്ലും വിജയകരമായ കൃഷി പാഠങ്ങളാണ്. നമുക്ക് ഇതിൽ അദ്ദേഹവുമായിട്ടുള്ള ഈ സംസാരം നമുക്ക് കേൾക്കാം. ഒരുപാട് നമ്മളെ വീട്ടിലൊക്കെ ഒരു പിന്നെ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ഒരു ജൈവ കൃഷിയിലൂടെ ഈ പറഞ്ഞ സംഗതി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് അദ്ദേഹം തെളിയിച്ച അനുഭവത്തിൽ നിന്നുള്ള സംസാരങ്ങളാണ്.
2: എന്നാൽ പിന്നെ നമുക്ക് എപ്പിസോഡിലേക്ക് പ്രവേശിക്കാം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ, ജനക്ഷേമം പരിപാടിയുടെ ഒന്നാമത്തെ എപ്പിസോഡിൽ, നമ്മൾ കൃഷിയുടെയും അതുപോലെ തന്നെ മറ്റ് പിന്നെ പ്ലംബിങ്ങിൻ്റെയൊക്കെ മേഖലയിൽ ജോലി വൈദഗ്ധ്യം നേടിയിട്ടുള്ള അബ്ദുൽ മുനീർ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആഭിമുഖങ്ങളും വിശേഷങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി. മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എപ്പിസോഡിൽ കൃഷിയിൽ സക്സസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതെങ്ങനെ ഏറ്റവും മനോഹരമായിട്ട് ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എങ്ങനെ കൃഷിയിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതിൽ ഒരു റോൾ മോഡലായിട്ട് നമുക്കൊരുപാട് പിന്നെ ആ വിഷയത്തിൽ തൻ്റെ പ്രവൃത്തി പരിചയമുള്ള അദ്ദേഹത്തിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് പോകേണ്ടതുണ്ട്. ആദ്യമായി അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളിങ്ങനെ പിന്നെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു വന്ന്, പ്രവാസവും പ്രവാസത്തിൽ നിന്നുള്ള പ്രചോദനവും, പിന്നെ തിരിച്ച് നാട്ടിലേക്ക് വരലും, പിന്നെ ഒരു കൃഷിയിലേക്കും നാട്ടിൽ പ്ലംബിങ്ങും അതോടൊപ്പം തന്നെ കൃഷിയും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ലൈഫിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എങ്ങനെയാണ് അതിൻ്റെ ഒരു പിന്നെ നാട്ടിൽ വന്നതിന് ശേഷമുള്ളത്?
7: പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ എൻ്റെ കമ്പനിയിലൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ ഒന്ന് വന്ന് ഫ്രീ വിസക്ക് വേറെ വിസക്ക് പോയി. നല്ല നിലക്ക് പുറത്തെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പെരുന്നാളിന് പൊതുവേ ഞങ്ങൾ ജ്യേഷ്ഠനും അനിയനൊക്കെ ഗൾഫിലായിരുന്നു. അപ്പോൾ അനിയനെ ഗൾഫിൽ, ജ്യേഷ്ഠനെ ഞങ്ങളുടെ നിർത്തി. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചു കൂടും. അധികം വലിയ പെരുന്നാളിന്, ചെറിയ നാളിന് ഒത്തിരി വലിയ നാളിന് ഒന്നിച്ചു കൂടി തറവാട്ടിൽ നിന്ന് ഞങ്ങൾ പെരുന്നാൾ കഴിക്കാറ് എല്ലാവരും കൂടി. അങ്ങനെ പെരുന്നാളിന് വന്ന സമയത്താണ് വാപ്പക്ക് ഒരസുഖം ഉണ്ടായത്. അങ്ങനെ ആർ സി സിയിലൊക്കെ കൊണ്ടുപോയി വന്നു. ജസ്റ്റ് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ ഇജ്ജി നിർത്തിക്കാളാം, പിന്നെ നമുക്ക് വേറെ വിസ നോക്കാം. അവരെ നല്ല പൊസിഷനിലാണ് നിൽക്കുന്നത്, കാരണം നോക്കാനൊരാൾ വേണമല്ലോ. ഞങ്ങൾ മൂന്ന് ആൺകുട്ടികളാണ് പാപ്പയ്ക്ക്, പിന്നെ ചെറിയ അഞ്ചനാണുള്ളത്. അങ്ങനെ ഞാൻ പോയിട്ട് തിരിച്ച് പോയിട്ട് ഒരാഴ്ച കൊണ്ട് ഉംറൊക്കെ ചെയ്തിട്ട് എക്സിറ്റ് അടിച്ച് പോകുന്നു. കാരണം ആ വിസ എനിക്ക് തന്നിരുന്നത് എൻ്റെ പരിചയമുള്ള ഒരു അറബി തന്നായിരുന്നു, എനിക്ക് ഫ്രീ ആയിട്ട് തന്നായിരുന്നു. അപ്പോൾ അവനോട് നന്ദി കേട് കാണിക്കാൻ നമ്മൾ ഇട്ട് ഞാൻ അവനോട് സലാം പറഞ്ഞ് പോകുന്നു ഞാൻ. അങ്ങനെ വാപ്പൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയി, വാപ്പ മരിച്ചു. അതിനുശേഷം മൊത്തം ആ ടൈമിൽ ഒരു അഞ്ച് വർഷത്തോളം, നാല് വർഷം മറ്റോ ആ നാട്ടിൽ നിന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഞാൻ വിസ എടുത്ത് പോയി. നേരത്തെ എപ്പിസോഡ് പറഞ്ഞ ഭാസ്കരൻ എന്ന സുഹൃത്ത് ഓൻ തന്നെ പൈസ മുടക്കിയിട്ടാണ് എന്നെ കൊണ്ടുപോയത്. ഞാൻ നാട്ടിൽ നമ്മളെ ഷോപ്പും കാര്യവും, ഞാൻ എനിക്ക് വേറെ സ്വഭാവമുള്ളതെന്ന് വെച്ചാൽ വെക്കേഷൻ വന്ന സമയത്ത് അന്ന് പോലും വെക്കേഷൻ വന്നാൽ ഞാൻ വെറുതെ പോകില്ല, ഞാൻ പണിക്കുമോ. പിറ്റേന്ന് ചിലപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി അന്നൊക്കെ പണിക്കുവാ, സത്യമായിട്ടും പറയാണ്. അങ്ങനെ ഉണ്ടായിരുന്നു, നമ്മളെ പണിയാണ് വലുത്, ഞാൻ അതിൽ ഇപ്പോഴും എൻ്റെ പ്രയോറിറ്റി ആണ് ഞാൻ കൊടുക്കാറ്. അപ്പോൾ ഞാൻ അവിടെ പണിക്കു, അങ്ങനെ എൻ്റെ സ്വഭാവം ഉണ്ടാവുക. അപ്പോൾ നാട്ടിൽ പണിക്കുവാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു അഞ്ച് വർഷം വാപ്പ മരിച്ചൊക്കെ ഞാൻ പിന്നെ ഫ്രീ ആയല്ലോ. ആ സമയത്ത് എൻ്റെ സുഹൃത്ത് എനിക്ക് വിസ അയച്ചു വന്നു. അങ്ങനെ ഞാൻ പോയി. പിന്നെ ആ ഇതിന് ശേഷമാണ് ഞാൻ എനിക്ക് സ്വന്തമായിട്ട് വീട് വെച്ചത്, പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അവരെ ഒരു ചുരുങ്ങിയ ഒരു അഞ്ചാറ് ആറേഴ് വർഷത്തിനിടയിൽ ഞാൻ അത്യാവശ്യം എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഞാൻ നിർത്തി, മോളെ കല്യാണമായപ്പം ഞാൻ എക്സിറ്റ് അടിച്ച് പോന്നു. പിന്നെ നാട്ടിൽ സെറ്റിലായതാണ് ഞാൻ.
6: ശരി. അപ്പോൾ സുഖമില്ല, അതിൻ്റെ അതോടനുബന്ധിച്ചാണ് നാട്ടിലേക്ക്
7: ആ
6: അവർ വരവുണ്ടാവണത്.
7: അപ്പോൾ ഞാൻ എന്നെ വെച്ചോളം പറയുമ്പോൾ, ഞാൻ അന്ന് വാപ്പൻ്റെ അസുഖമായ ആ സമയത്ത് തന്നെ കുഴപ്പമില്ലാത്തൊരു ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഞാൻ അങ്ങോട്ട് തിരിച്ചു വാപ്പനെ നോക്കാതെ തിരിച്ചു പോയിരുന്നെങ്കിൽ എനിക്ക് പൈസ ഉണ്ടാക്കാമായിരുന്നു എന്നുള്ളൊരു ആലോചിച്ചേക്കാം. പക്ഷേ ഞാൻ അവിടെ നിന്ന് അഞ്ച് കൊല്ലം കൊണ്ട് ഞാൻ എനിക്ക് വലിയ വരുമാനം ഒന്നുമില്ല. നാട്ടിലെ ഇതാണ് ഗൾഫത്തെ നാട്ടിൽ ഇതാണ് ഡിഫറെൻ്റ് തന്നെയാണ് വരുമാനം വരുന്നത്. പക്ഷേ വീണ്ടും ഞാൻ പോയപ്പോഴാണ് അതിനേക്കാളും നല്ല വരുമാനം എനിക്ക് കിട്ടാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം, നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും നമുക്ക് അതിൻ്റെ പുണ്യം പഠിച്ചോ
6: ഈ ലോകത്തൊന്നും
7: കാര്യം ഉണ്ടാവും. എനിക്ക് കിട്ടിയതിൻ്റെ അനുഭവമാണ് ഞാൻ പറയും സാക്ഷ്യപ്പെടുത്തുകയാണ് ഇപ്പോൾ. കാരണം അന്നത്തെ ഒരു അന്ന് വാപ്പനെ നോക്കാൻ വേണ്ടി ഞാൻ അഞ്ചു കൊല്ലം അവിടെ നിന്നതിൻ്റെ ഒരു നഷ്ടബോധം എനിക്കില്ല. എനിക്ക് സന്തോഷം, ഒരുപാട് സന്തോഷം തോന്നുന്നു ആ കാര്യത്തിന്. എനിക്കിപ്പോൾ ചിലരുണ്ടാവില്ല എൻ്റെ ജോലിയാണ് വലിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഇതിനെ പറ്റി.
6: അപ്പോൾ അങ്ങനെ നാട്ടിലായി, പിന്നെ പ്ലംബിംഗ് പണി ഇങ്ങനെ അതിൻ്റെ
7: ഞാൻ ഏകദേശം ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ആറ് ഏഴ് വർഷമായി കറക്റ്റ്. എനിക്ക് ഓർമ്മയില്ല എക്സിറ്റ് അടിച്ച് വന്നിട്ട് നാട്ടിൽ വീട് പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ മോളെ കല്യാണം കഴിഞ്ഞു നാട്ടിൽ തന്നെ ആയി. ഞാൻ എൻ്റെ പ്ലംബിംഗ് ഇലക്ട്രിക്കൽ ജോലിയായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചെറിയ രീതിയിൽ കൃഷി നമ്മളെ ആവശ്യങ്ങൾക്കില്ല പച്ചക്കറിയൊക്കെ. പിന്നെ എന്നെ വെച്ചോളം പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, വെറൈറ്റി ആയിട്ട് ചെയ്യാം. ഒരാൾ തന്നെ ചെയ്യണത് ഇപ്പോൾ ഒരാൾ മന്തികട മറ്റൊന്നിനെ മന്തികട തുടങ്ങാൻ ആ പരിപാടിയാണ് എനിക്ക് താല്പര്യമില്ല. എന്നാൽ ഒരാൾ ചെയ്യാത്ത മറ്റെന്തെങ്കിലും ചെയ്യാന്നുള്ള ഒരു ഇതിലേക്ക് ഇന്നോവേറ്റീവായിട്ടില്ല ഒരു പരിധി വരെ ഒഴുക്കിനെതിരെ ഞാൻ കുറച്ചുകൂടി താല്പര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതിലായപ്പോൾ ഞാൻ ഈ പച്ച വത്തക, ഇറാനി വത്തക, അത് നാട്ടിലൊന്ന് കൃഷി ചെയ്ത് നോക്കി. കുഴപ്പമില്ല. ഞാൻ എൻ്റെ സുഹൃത്തുക്കളും ഒരാൾ എൻ്റെ സുഹൃത്തുണ്ട് ഇലക്ട്രിക്കൽ ഫീൽഡിൻ്റെ സുഹൃത്തായ ഒരു സുഹൃത്തിൻ്റെ ഉഷാദ്, ഞങ്ങൾ രണ്ടാളും കൂടി വത്തക നട്ടു. കുഴപ്പമില്ലാത്ത നല്ല വിളവ് കിട്ടി ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾ പിന്നെ ഞാൻ സ്വന്തമായിട്ടും ഓനെ ഇലക്ട്രിക്കൽ ഫീൽഡ് തിരക്കായതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ടും പച്ചക്കറികളൊക്കെ നടാൻ തുടങ്ങി. പച്ചക്കറികളൊക്കെ അതോടൊപ്പം തന്നെ നെല്ല്, നമുക്ക് സ്വന്തമായിട്ട് ജ്യേഷ്ഠനാണെങ്കിലും കുറച്ച് ഒരു 60 സെൻറ് സ്ഥലമുണ്ട്. അതിൻ്റെ പുറമെ ഒരേക്കർ സ്ഥലം പാട്ടത്തിനെടുത്തിട്ട് ഞാൻ നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2-3 വർഷമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്.
6: അന്ന് തുടങ്ങിയതാണ്?
7: ആ തുടങ്ങി.
6: എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്?
7: ആ ചെയ്യുന്നുണ്ട്. അത് നെൽകൃഷിയിലൊക്കെ പൊതുവേ നമ്മളെ ആളുകൾക്ക് ഇപ്പോൾ മടിയാ, നെല്ലിടാൻ മടിയാ. അവയെ പാട്ടത്തിനെടുത്തായിട്ട് വായ കൃഷിയൊക്കെ കൊടുക്കും, ആ വരുമാനം കൂടുതലാന്ന പറയല്. എൻ്റെ ഇപ്പോൾ നെൽകൃഷി നഷ്ടമൊന്നുമില്ല, ലാഭം തന്നെയാണ്. നമുക്ക് ആവശ്യത്തിന് വളവും കൂലിയൊക്കെ അല്ലെങ്കിൽ ചെറിയൊരു സംഖ്യ സർക്കാർ നമുക്ക് സബ്സിഡി തരുന്നുണ്ട്. പിന്നെ അതിൻ്റെ പുറമെ വൈക്കോലിറ്റാലും കിട്ടും. പിന്നെ നമുക്ക് നല്ല സാധനം കഴിക്കും ചെയ്യാലോ, നെല്ല് കിട്ടുന്നില്ലേ. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ കുറച്ചും കൂടി ഇതാക്കി. ഈ കഴിഞ്ഞ വർഷം മുതൽക്ക് ഞാൻ പിന്നെ എൻ്റെ നെല്ല് കുത്തിയിട്ട് അരിയായി ഓർഗാനിക് റൈസായിട്ട് ഞാൻ വിൽപ്പന നടത്താണ്. 90 രൂപ ഒരു കിലോ വെച്ചിട്ട് എൻ്റെ അരിയാണ് വിൽപ്പന നടത്തുന്നത്.
6: എപ്പോഴും
7: ആ കഴിഞ്ഞ വർഷം എൻ്റെ അടുത്ത് അരി തീർന്നു. കഴിഞ്ഞ വർഷം പിന്നെ ഈ കഴിഞ്ഞ സീസണിൽ 4.5 ക്വിന്റൽ അരി ഞാൻ
6: അങ്ങനെ വിറ്റു. ഓർഗാനിക്
7: ഇപ്പോൾ എന്നോട് അരി ഞാൻ എൻ്റെ കസ്റ്റമേഴ്സ് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് കൊടുക്കാനില്ല. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഫുള്ള് കഴിഞ്ഞ ഈ ഫുള്ള് ചിലവാകുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ കുറച്ച് പകുതിയാണ് ഉണ്ടാക്കിയിരുന്നത്. ഞാനത് പിന്നെ ഇനി അടുത്ത സീസണിൽ ഇപ്പം നട്ടിട്ടേ ഉള്ളൂ. ഈ നട്ട നെല്ല് ഞാൻ പിന്നെ ഫുള്ള് അരിയാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചത്. ഇന്നലെ തന്നെ ഒരാൾ
6: അതിൽ ഗവൺമെന്റിന് കൊടുക്കുന്ന അങ്ങനെ അത്
7: അസിസ്റ്റന്റ് പകുതി ഗവൺമെന്റ് കൊടുത്തായിരുന്നു. ഞാൻ സപ്ലൈക്കൊക്കെ കൊടുത്തു. മാത്രമല്ല ഞാനിത് സപ്ലൈക്ക് കൊടുക്കാൻ എനിക്കൊരു മടി. കാരണം എന്തെന്ന് വെച്ചാൽ ഞാനിത് രാസവളമോ കീടനാശിനിയോ ഉപയോഗിക്കാതെ കൃഷി ചെയ്തതാണ്. ഈ നെല്ല് ഓർഗാനിക്കാണ്. ഈ ഒരു സാധനവും കൊണ്ടുവന്ന് സപ്ലൈക്കോ തന്നെയാണ്, അമിതമായിട്ട് രാസവളം കീടനാശി ഇട്ടും കൊണ്ടുവന്ന് സപ്ലൈക്കോ തന്നെയാണ്, ഒരേ വിലയാണ് തരുന്നത്. അപ്പൊ നമുക്ക് മാനസികമായിട്ട് ഒരു വിഷമം കഴിഞ്ഞു, നല്ലൊരു സാധനത്തിന്റെ ഇടയിൽ അതുകൊണ്ട് തന്നെ അല്ലേ അങ്ങനെ വന്നുകൊണ്ട് ഞാൻ പകുതി അരിയാക്കിയത്. ഇനി വിൽപ്പന നടത്തില്ലേ നമുക്ക് വീട്ടിൽ കഞ്ഞിക്കാലോ എന്നുള്ള ഒരു ഇതിലാണ് തുടങ്ങിയത് തന്നെ. ഇപ്പൊ ഈ കഴിഞ്ഞ ഓണച്ചന്ത ഉണ്ടായിരുന്നു നമ്മളെ കുന്നമംഗലം ബ്ലോക്കിലെ ഓണച്ചന്തയില് എന്റെ അരി ഉണ്ടായിരുന്നു. കുന്നമംഗലം ബ്ലോക്കിന്റെ കീഴിലെ പിന്നെ 10 കൃഷിഭവന്റെ കീഴിൽ ഓണച്ചന്തയിൽ ഈ 10 കൃഷിപോലെ എന്റെ അരി കുന്നമംഗലം ബ്ലോക്ക് വെച്ചിരുന്നു. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, എനിക്കെല്ലാം സെയിലായി കിട്ടി. ആ റേറ്റിന് 90 രൂപയായിട്ട് അവർക്ക് കൊടുത്തു, ഓലും നമുക്ക് പൈസ തന്നു. അങ്ങനെ ഇപ്പോൾ ഇന്നലെ മനിയാന്നിന് ഒരാൾ വിളിച്ച് അരി ഉണ്ടോ വെച്ചാൽ ആകെ 2 ക്വിന്റൽ അരി വേണം പറഞ്ഞു. എൻ്റെ അടുത്ത് സ്റ്റോക്കില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പോൾ നമുക്ക് നെൽകൃഷി നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. വാല്യൂ അഡീഷനിലെ എന്ത് സംഗതിയും വാല്യൂ അഡീഷനിലേക്ക് ആകുമ്പോഴേ നമുക്ക് ലാഭത്തിലേക്ക് വരുള്ളൂ.
6: അപ്പൊ അതിലിപ്പോ സാധാരണ കർഷകർക്ക് പിന്നെ ഒക്കുന്നില്ല എന്ന് പറയേണ്ട പ്രധാന കാരണം എന്തായിരിക്കും?
7: ഒന്ന്, നമ്മൾ മെനക്കെടാൻ തയ്യാറല്ലത്, ഇതിന് കുറച്ച് റിസ്ക് ഉണ്ടല്ലോ. അപ്പൊ പണിക്കാരെ വിളിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതൊന്നും റിസ്ക് ഇല്ലല്ലോ. മറ്റത് വാഴക്കൃഷിക്കാട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാശ് ഒന്നിച്ച് കിട്ടുകയാണല്ലോ. ആ അതുകൊണ്ട് ഇതായിരിക്കാം.
6: പിന്നെ അതുപോലെ നെൽകൃഷി ഉണ്ട്, പിന്നെ അതിന്റെ കൂടെ തന്നെ വേറെ
7: എനിക്ക് പപ്പായ കൃഷി. പപ്പായ പൊതുവേ നമ്മള് ഗുണ്ടൽപേട്ടയിലൊക്കെയാണ് പപ്പായ ഉണ്ടായാലും നമ്മളവിടെ ആരും പപ്പായ അങ്ങനെ നടാറില്ല പൊതുവേ, പ്രത്യേകിച്ച് നമ്മളെ ഏരിയയില്. അപ്പൊ 3-4 വർഷം പോകുന്നുണ്ട് ആദ്യമായിട്ട് പപ്പായ നട്ടത്.
6: ആ പപ്പായ തോട്ടത്തിൽ ഗ്രീൻ വാലി
7: സ്കൂളിലെ കുട്ടികൾ വന്നിരുന്നു, അവര് കൃഷിന്റെ രീതിയൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു അവർക്ക്.
6: എനിക്ക് പപ്പായ നമ്മളെ നാട്ടിൽ പറഞ്ഞപ്പോ പുറത്തുള്ള സ്ഥലങ്ങളിൽ നമ്മളെ നാട്ടിലെ മാർക്കറ്റിലൊക്കെ കാണുന്ന പപ്പായ തമിഴ്നാട്ടിൽ നിന്നോ
7: കർണാടക
6: നമ്മളെ നാട്ടില് ഈ ഒരു ഏരിയയിൽ കോഴിക്കോട് ജില്ലയിൽ നിങ്ങളെ പോലെ അതുപോലെ പപ്പായ കൃഷി ചെയ്യുന്ന ടീമുണ്ടോ?
7: ഉണ്ട്, എന്റെ ഒരു സുഹൃത്തുണ്ട്, ചേന്നമംഗലൂർ ഒരാളുണ്ട്, പിന്നെ ആർക്കൊക്കെ കുറച്ചേ ചെയ്യുന്നുണ്ട്. അതിന്റെ പുറമെ ഞാൻ എനിക്ക് തൈ എത്തുന്നതിന്റെ പുറമെ തന്നെ നമ്മളെ കൃഷിഭവന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ ഞാനൊരു പോസ്റ്റ് ഇടും, പപ്പായത്തായി ആവശ്യമുള്ളവർ ബുക്ക് ചെയ്യാന്ന് അറിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പൊ ചിലര് 2 എണ്ണോ 3 എണ്ണോ 5 എണ്ണോ 10 എണ്ണോ 100 എണ്ണോ 150 തൈയൊക്കെ വാങ്ങി കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ കുഴപ്പമില്ലാത്ത വിളവ് കിട്ടുന്നുണ്ട്. പിന്നെ പപ്പായ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കൃഷിയും കാണാൻ നല്ല രസമാണ്, ഉണ്ടായി കാണാൻ. അപ്പൊ നമ്മള് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ എന്ത് കൃഷിയും വിജയിക്കുള്ളൂ. പ്രത്യേകിച്ച് പപ്പായ എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവാണ്, അതിന് ആവശ്യമായ
6: മൂലകം
7: അതിന് കാര്യമായിട്ട് വേണ്ടത് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്, ഈ സിങ്ക്, പിന്നെ മഗ്നീഷ്യം, കാൽസ്യം, ബോറോണ്, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണം. അത് കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഈ കുറവുണ്ടാവുമ്പോഴാണ് ഈ കുരുടിപ്പ്, എലമ്പൽ, പുള്ളിയൊക്കെ വരിക. ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു ടവറിൻ്റെ യോട്ടിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതൊക്കെ ഭൂലോക വിഡിത്താണ്, ടവർ ഇതായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിന് ഈ എന്തുണ്ടെങ്കിലും ബോറോൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിലെ സിഗ്നലായിട്ട് നമുക്ക് ഈ മഞ്ഞളിപ്പ് ഒക്കെ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഇട്ട് കൊടുക്കണം. അത് ഇന്നില്ല, നാളേക്ക് ആവും തോറും അത് അധികമാവുള്ളൂ സോക്കട്.
6: ശരിക്കും എപ്പോഴാണ് സീസൺ ഉണ്ടോ പപ്പായക്ക്?
7: പൊതുവെ സീസൺ ആണ്, വേനൽക്കാലത്താണ് പപ്പായ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക.
6: എത്ര അതിന്റെ വിളവെടുപ്പിന് എത്ര സമയം എടുക്കും?
7: നമ്മൾ പപ്പായ നട്ടിട്ടുണ്ടെങ്കിൽ 2-2.5 മാസം കൊണ്ട് പൂവിടാൻ തുടങ്ങും. പിന്നെ ഒരു 5 മാസം 4.5 മാസം 5 മാസം മൂപ്പിനുണ്ടാവും. ഞാൻ ആദ്യമായിട്ട് പപ്പായ, ഞാൻ എവിടെയും ആരോടും ചോദിക്കാതെ ഞാൻ എന്തൊരു സ്വന്തം ഇഷ്ടത്തിനായിരുന്നു പപ്പായ നട്ടത്. ഒരേ അന്ന് ഞാൻ 150 മരം നട്ടു, നല്ല മഴക്കാലത്തെ നട്ടിരുന്നത്. മഴയോട് കൊണ്ടിട്ട് 100-ൽ അധികം പപ്പായത്തായി ചീഞ്ഞട് പോയി. എനിക്കറിയില്ലല്ലോ ഇത്, ആരോട് ചോദിച്ചിട്ടില്ലല്ലോ. ഒരു യൂട്യൂബ് ഞാൻ നോക്കാറില്ല, വിശ്വസിക്കാറില്ല. അതുകൊണ്ട് അങ്ങനെ ഞാൻ വീണ്ടും തൈ വാങ്ങി, നമ്മ കപ്പൊക്കെ കൂടെ എടുക്കും പോലെ കൂടെ എടുത്തിട്ട് ഞാൻ നട്ടു. അങ്ങനെയാണ് ഉണ്ടാക്കിയത്. 3.5 വർഷം മുമ്പ് അതിമേൽ ഇപ്പോഴും ചില മരങ്ങൾ ഇപ്പോഴും എനിക്ക് കായ കിട്ടുന്നുണ്ട് അതിമേൽ. ആ മരങ്ങൾ ആ തോട്ടവിടെ നിർത്തിയാണ് ഞാൻ, ഇതര വീണു പോകുന്നല്ലാതെ മുറിച്ച് ഒഴിവാക്കിയിട്ടില്ല. അതിന് ശേഷം നട്ടതൊക്കെ കുറെയൊക്കെ പോയിപ്പോയി, പാടത്തൊക്കെ നട്ട വെള്ളക്കെട്ടൊക്കെ വന്നിട്ടൊക്കെ പോയിപ്പോയി മരങ്ങൾ.
6: പിന്നെ അതിൽ പപ്പായ നടന്നതിന്റെ ചില രീതികളും മെത്തേഡുകളും കാര്യം താല്പര്യമുള്ള ആളുകൾ
7: എന്റെ, ഞാൻ തൈ കൊടുക്കുന്ന ആളുകളോട് ഞാൻ പറയാറ് 2-1.5 അടി ക്യൂബിക്കിൽ നല്ലൊരു കുഴി എടുക്കുക, എന്നിട്ട് അതിൽ നമ്മൾ കുറച്ച് കുമ്മായ ഇടുക. കുമ്മായിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ കോഴിവളോ ചാണകപ്പൊടിയോ എന്തെങ്കിലും ഒരു കൊട്ട കോഴിവള ഞാൻ ഇടാറ്. കാരണം നമ്മൾക്ക് ഇപ്പം ഏറ്റവും വില കുറഞ്ഞതായിട്ട് കിട്ടുന്ന ഒരു ജൈവവളം കോഴിവളമാണ്. ഈ കോഴിവളം ഇട്ടിട്ട് ഈ മണ്ണ് അങ്ങോട്ട് മൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം മോട്ടർ വെച്ചിട്ട് നല്ലോണം നനക്കുക. നല്ലോണം നനക്കുമ്പം അതൊന്ന് ഇതായി വരും, ശരിക്കും ഒന്ന് പൊതിർന്ന് വരുമല്ലോ. അങ്ങനെ ആയി കഴിഞ്ഞിട്ട് ഒരു 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷം അതിൽ പപ്പായത്തായി നട്ടു കൊടുക്കുക.
6: ശരി,
7: അപ്പം നല്ല കരുത്തിൽ വരും. ഞാൻ കൃഷീൻ്റെ കാര്യങ്ങൾ പറയുന്നത് ശാസ്ത്രീയമായിട്ട് കാര്യം കൂടി നോക്കാതെയാണ്, എൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ട് മാത്രമേ പറയുന്നത്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ അതിനൊരു മാസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജൈവവളങ്ങൾ അപ്ലൈ ചെയ്യണം. രാസവളങ്ങൾ വേണ്ട സ്ഥലങ്ങൾ കുറേശ്ശെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വാഴക്കൃഷിയാണെങ്കിലും പലരും ചെയ്യുന്നത് രാസവളം കണ്ടമാനം കൊടുക്കുക. കൂടുതൽ രാസവളം കൊടുത്തിട്ട് കായ് വല്ല കുറച്ച് തൂക്കം ഉണ്ടാവും, തടിപ്പുണ്ടാവും, പക്ഷെ അതിൻ്റെ ടേസ്റ്റ് കുറവുണ്ടാവും. ഇപ്പം ഈ അടുത്ത കാലത്ത് എന്താ പഴിക്കാത്ത ഭക്ഷണം എന്തൊക്കെ വന്നു പറഞ്ഞിട്ട് എന്തോ ഒരു കണ്ടന്റ് യൂറിയ എന്തോ കണ്ടന്റ് കൂടിയാന്നൊക്കെ പറയുന്നത് കേട്ടു. അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് ഇപ്പം നമുക്ക് തമിഴ്നാട് നിന്നൊക്കെ വരുന്ന പച്ചക്കറി ആയാലും പിന്നെ ഫ്രൂട്ട്സ് ആയാലും ഈ കർണാടകയിൽ നിന്നൊക്കെ വരുന്ന ഇതിനൊക്കെ കണ്ടമാനം രാസവളങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്.
6: അതിന്റെ രൂപം തന്നെ മാറ്റാം.
7: പിന്നെ കീടനാശിനികളും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഫ്യൂറിഡ എന്ന് പറഞ്ഞ കീടനാശിനി നമ്മൾ കേരളത്തിൽ നിരോധിച്ചതാണെങ്കിലും പലരും ഉപയോഗിക്കുന്നുണ്ട്, വാഴക്കൊക്കെ ഇടുന്നുണ്ട്. കാരണം കുരുടിപ്പ് വരില്ല, പുയ്യിൻ്റെ ശല്യം എന്താ, അതിനൊരു വണ്ടിൻ്റെ ആക്രമണം ഉണ്ട്, അതൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഇടുന്നുണ്ട്. അത് മാരകമായ സാധനമാണ് ഈ ഫ്യൂറിഡ എന്ന് പറയുന്ന സാധനം. ഒരു എവിടെ ഒന്ന് വായിച്ചായിട്ട് തോന്നുന്നുണ്ട് ഞാൻ, ഒരാൾ കർണാടകയിൽ പോയപ്പോൾ ഉറുമാമ്പഴത്തിൻ്റെ തോട്ടം കണ്ട്, ആ തോട്ടം കണ്ടപ്പോൾ അയാൾ അവിടെ ഇറങ്ങി. അപ്പോൾ അതിൻ്റെ മറ്റും ഉണ്ടല്ലോ ഈ സാധനം ഇട്ട് കൊടുക്കണേ ഈ ഫ്യൂറിഡ. ഈ ഉറുമാമ്പായ നമ്മൾ ക്യാൻസറിന് കൗണ്ട് കൂടാന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങി തിന്നണ്. അപ്പം നമുക്കറിയുന്നില്ല. അപ്പോൾ ഒരുവിധം സാധനത്തിലൊക്കെ വിഷമുണ്ട് പുറത്തുനിന്ന് വരുന്നത്. ഞാൻ പല വിദേശത്തുമില്ല പല സുഹൃത്തുക്കളോട് ഞാൻ പറയുകയാണ് ഈ കേരളത്തിൽ നിന്ന് വരുന്ന ഒരു പച്ചക്കറി അവിടെ വാങ്ങരുതിട്ടോ. കാരണം നമുക്ക് വരുന്ന തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി ഉണ്ടോ എന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ, അതിലൊക്കെ കണ്ടമാനം ഇത് ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ അഭിപ്രായം. അപ്പം ഞാൻ പച്ചക്കറി പിന്നെ അങ്ങനെ വല്ലാതെ ചെയ്യാറില്ല, നമ്മളെ ആവശ്യങ്ങൾക്ക് ഇപ്പം ചെയ്യുന്നത് ഞാൻ. കാരണം പച്ചക്കറീൻ്റെ ഹാർവെസ്റ്റിംഗ് ഒരു പ്രശ്നമാണ്. ഇപ്പം നമ്മൾ വെണ്ട പയറൊക്കെ നല്ല അന്നാന്ന് വിളവെടുക്കണം. വെണ്ട രാവിലെ പറിച്ചിൻ്റെ വൈകുന്നേരത്തേക്കാണെങ്കിൽ മൂത്ത് പോകും. അപ്പം എൻ്റെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് പണി ഉള്ളത് കൊണ്ട് അത് പറിച്ചാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പോയി. ഈ കഴിഞ്ഞ സീസണിൽ ചിരങ്ങ നട്ടു. ചിരങ്ങ നട്ടപ്പോൾ ഒരു നാലഞ്ചോ ക്വിൻ്റൽ ചിരങ്ങ പാടത്തുനിന്നിട്ട് മൂത്ത് പോയ. കാരണം പറിച്ചാൻ കഴിഞ്ഞില്ല, എൻ്റെ പണിക്ക് പോകണം, എനിക്ക് പണിക്ക് പോകുമ്പോൾ കഴിയില്ല. അങ്ങനെ അത് മാത്രമല്ല ചിരങ്ങക്ക് വിലയില്ല. അപ്പം നമ്മളത് കടിച്ചലിച്ച് കൂടെ വിറ്റ് നമുക്ക് കിട്ടുന്ന ആ ലേബറിച്ച് നോക്കുമ്പോൾ അവിടെ ഒഴിവാക്കാൻ നല്ലത് അങ്ങനെ ഞാൻ എടുത്തില്ലായിരുന്നത്. ആർക്കൊക്കെ വന്ന് പറിച്ചു കൊണ്ടുപോയിരുന്നു എൻ്റെ കുറേ ഗ്രൂപ്പിലെ ഫ്രണ്ട്സിനോടൊക്കെ പിന്നെ കോഴിക്കോടൊക്കെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവിടെ കണ്ട് ഓരോ വന്ന് കുറേ പറിച്ചു കൊണ്ടുപോയിരുന്നു ഞാൻ.
6: അപ്പോൾ പിന്നെ ഇപ്പോൾ ഇടയ്ക്ക് ഇടകൃഷികളായിട്ട് പലതും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സ്ഥിരമായിട്ട് ചെയ്യുന്ന പപ്പായ പിന്നെ കൂവ കൃഷി.
7: കൂവ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളെ തെക്കൻ കേരളത്തിൽ അങ്ങോട്ടൊക്കെ വരുന്നത് വെള്ളക്കൂവയാണ്, പിലാത്തി കൂവ എന്ന് പറയാം നമ്മളെ നാട്ടിൽ. അതാണ് ഈ നീലക്കൂവ പൊതുവെ ആ ഭാഗത്തേക്കില്ല, നമ്മളീ മലബാർ മേഖല നീലക്കൂവ ഉള്ളൂ.
6: അതിൻ്റെ പ്രത്യേകത എന്താ?
7: കൂടുതൽ മെഡിസിൻ വാല്യൂ ഉള്ളത് നീലക്കൂവയിലാണ്. നീലക്കൂവ ഞാൻ ഈ പ്രാവശ്യം 4 ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട്.
6: എവിടെയാണ് സ്ഥലം?
7: അത് ഇവിടെ നെല്ലിക്കാവറമ്പിലൊരു സ്ഥലമുണ്ട്, ഇനിമല കുറച്ചപ്പുറത്ത് നാട്ടിലുണ്ട്, ഒക്കെ ഉണ്ട് നീലക്കൂവ. അപ്പം നീലക്കൂവൻ്റെ പൊടി കുറച്ചുകൂടി റിസ്ക് ആണ്, അതിന്റെ പൊടി പ്രോസസ്സിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ട്.
6: പക്ഷേ
7: അതിന്റെ ഒരു യന്ത്രം ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്റെ സുഹൃത്തിന്റെ കണ്ടിട്ട് മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കുറച്ചൊക്കെ അതിനോട് ഞാൻ ചെയ്തത്, ഈ പ്രാവശ്യം ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യാണ്ട് അപ്പൊ തുടങ്ങണം അതിന്റെ പണിയൊക്കെ ഒന്ന് ഇങ്ങോട്ട് നമുക്ക് തുടങ്ങാൻ തന്നെ പ്ലാന്.
6: അല്ല, അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോ കൃഷി ഉണ്ട് അതിന്റെ അതുകൂടെ തന്നെ പിന്നെ പ്ലംബിംഗ് ഉണ്ടായിട്ട്, ഈ പ്ലംബിംഗ് ഇതും തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും യന്ത്രങ്ങളോ ഇതല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനത്തെ സംവിധാനങ്ങൾ എന്ത് ഉണ്ടാക്കിയുണ്ട് ഐഡിയകൾ വരുമ്പോൾ?
7: അങ്ങനെ പറഞ്ഞൊക്കെ ആലോചിക്കാറുണ്ട്. പക്ഷെ എന്താ വെച്ചാല് ഇതെല്ലാം കൂടി പിന്നെ ഞാൻ പൊതുവെ ഫുള്ള് ബിസി ആണല്ലോ, അപ്പൊ അതിനിടയിൽ മുഴുവനായി കിട്ടൂല. പൂവന്റെ മെഷീൻ തന്നെ അവിടെ കിടക്കുന്നുണ്ട്, ഇനി അടുത്ത സീസൺ ആകുമ്പോൾ അതിന് ഒരുങ്ങുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെ എനിക്ക് എന്റെ കുറച്ച് വാല്യൂ അഡീഷൻ, ഞാൻ വീണ്ടും കൃഷിയിലേക്ക് വരികയാണ്. കൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് ലാഭകരമാണെങ്കിൽ വാല്യൂ അഡീഷൻ വരണം. ഇപ്പം ഒരു ഐറ്റം വാല്യൂ അഡീഷൻ ആകുമ്പോൾ അരിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം 4 ഐറ്റം അരിയാണ് ഞാൻ ഇറക്കുന്നത്.
6: 4 ഐറ്റം.
7: ഒന്ന് നമുക്ക് പുഴുങ്ങിയ ഉണക്കിയ അരി, അത് ചോറിനുള്ളതും കഞ്ഞിക്കുള്ളതും, അങ്ങനെ 2 ഐറ്റം നമ്മൾ കുറിയരി എന്ന് പറയും. പിന്നെ പുഴുങ്ങാതെ അങ്ങനെ തന്നെ കുത്തിയ
6: അരി,
7: രണ്ടും തവിടോട് കൂടിയുള്ളതാണ്. അപ്പൊ പുഴുങ്ങാതെ ഉണക്കിയതാകുമ്പോൾ നല്ലോണം തവിട് 100% തവിട് മേലെ ഉണ്ടാവും. അപ്പോൾ എന്തൊരു വിത്തിൻ്റെയും ഈ ആ സ്കിന്ന് പിന്നെ അത് കുറച്ച് നല്ല പ്രോട്ടീനുള്ള സാധനമാണ് പോലും. ഈ എന്തൊരു വിത്തും പിന്നെ അതിൻ്റെ ആ തൊലി ആ തവിട് ഭാഗം മത്തങ്കൂരൊക്കെ ഞാൻ സ്ഥിരം കഴിക്കുന്നത്. മത്തങ്കൂരിൻ്റെ ഇടയിൽ പച്ച സ്കിന്നുണ്ടല്ലോ, ആ സാധനം ആണ് അതിൻ്റെ ഉള്ളിലെ സാധനത്തെക്കാളും പ്രോട്ടീൻ. ഈ അരിനേക്കാൾ നല്ല സാധനമാണ് തവിട്, അതിൻ്റെ പുറമല്ല തവിട് എന്നാണ് നമ്മൾ പല ക്ലാസ്സിനും പോകുമ്പോൾ കേൾക്കുന്നത്. അതുപോലെ തന്നെ വേറെ കാര്യം, ഞാൻ കൃഷിഭവൻ്റെ ഒരു ഇതിൽ നാഷണൽ ബനാന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇവിടെ തൃച്ചി കൃഷ്ണപ്പള്ളി, അവിടെ പോയിരുന്നു. അവിടുന്ന് ബനാന കൃഷിനെ പറ്റിയൊക്കെ ക്ലാസ് എടുത്തപ്പം ഒരു കാര്യം പറഞ്ഞു, നമ്മളിപ്പോൾ പിന്നെ നേന്ത്രപ്പഴം പിന്നെ തൊലി അയക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു നാരുണ്ടാവും, ആ നാരാണ് ആ ഉള്ളി ആ ബനാനേക്കാളും പ്രോട്ടീൻ ഉള്ള സാധനം. ആ നമ്മൾ കളയാ അല്ലേ, അത് വളരെ ഹെൽത്തി സാധനമാണ്, അത് കളയരുത് എന്ന് അവർ പറയും, ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, സയൻറ്റിസ്റ്റുമാർ നമ്മൾ ക്ലാസ് എടുത്തിരുന്നത്. അപ്പം എന്തൊരു സാധനവും നമ്മളെ പറമ്പിലുണ്ടായത്, ചക്ക ആയാലും മാങ്ങ ആയാലും എന്ത് സാധനവും അതിനൊക്കെയുള്ള സാധനം വേറല്ല. പുറമേന്ന് വാങ്ങുമ്പോൾ
6: അങ്ങനെ
7: പ്രശ്നം, പുറമേന്ന് മീൻസ് പുറത്തുനിന്ന് വരുന്നത്. ഇപ്പൊ നമ്മളെ നാട്ടിൽ കൃഷി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ പച്ചക്കറി അതിന് ലിമിറ്റേഷൻ ഉണ്ടാവും, അതിന് കീടനാശിനി ഉപയോഗിക്കുന്നതും അതിന് രാസവളം ഉപയോഗിക്കുന്നതും ലിമിറ്റേഷൻ ഉണ്ടാവും. മറ്റത് കണ്ടമാനിടുകയാണ് പുറമേ നിന്ന് വരുന്നത്.
6: അപ്പോ ഈ ഒരു എത്തിക്സ് കീപ്പ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മള് പിന്നെ ഈ രാസവളങ്ങൾ ഇല്ലാതെ അധികം ജൈവവളം വെച്ചിട്ടുള്ളതാണ് മുൻകാലങ്ങൾ പിന്നെ
7: ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ കുറച്ച് സ്ഥലത്തോട്ട് രാസവളം കുറച്ച് യൂസ് ചെയ്യുന്നു, കുറേശ്ശെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ കൃഷി വലിയ സക്സസ് അല്ല. അത് അങ്ങനത്തെ ഒരു സ്ഥലം ആയതുകൊണ്ട് സ്ഥലം സെലക്ട് ചെയ്ത് കൊടുത്ത് കുറഞ്ഞ വേറെ സ്ഥലം കിട്ടാത്തതുകൊണ്ട് അവിടെ ചെയ്ത സ്ഥലം ലേശൊരു ഫാൾട്ട് പറ്റിയിട്ടുണ്ട്. കാരണം മണ്ണെടുത്ത സ്ഥലമായിരുന്നു, ആ മണ്ണില് കാര്യമായിട്ടൊന്നും ഇല്ല. അപ്പൊ ഞാൻ അതില് ഇനിയും രാസവളം ജൈവവളം കണ്ടമാനിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് കായ് നിന്നാൻ പറ്റില്ല രാസവളം. അപ്പോ അങ്ങനെ പ്രശ്നം വരും, പിന്നെ എക്സ്പെൻസ് കൂടും. അതുകൊണ്ട് ഞാൻ വല്ലാതെ കൊടുത്തിട്ടില്ല. എനിക്ക് അതിൽ വിളവ് വളരെ കുറവാണ്. അതിന് വേണ്ടി ഞാൻ ഗ്രീൻവാലിലെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അന്നത്തെ ആ ഒരു വയൽ അതിൽ ജൈവവളം മാത്രം 100% ജൈവവളമാണ് ഞാൻ ചെയ്തതിൽ. ആ എൻ്റെ പപ്പായ ഇവിടെ നാട്ടിൽ അവർക്ക് നാട്ടിലെ ഷോപ്പുകാർക്ക് 20 rupees ആയിട്ട് ഗുണ്ടൽപേട്ടയിലെ സാധനം കിട്ടുമ്പോൾ നമ്മളതിന് വേറെ വില തരില്ല. കാരണം പിന്നെ ആൾക്കാർ വില കുറഞ്ഞ ഏതാ നോക്കിയാൽ വാങ്ങുന്നത്, ക്വാളിറ്റി ആൾക്കാർ നോക്കുന്നില്ല. അപ്പോൾ ഓനെ തരാൻ പറ്റില്ല, നാട്ടുകാർക്ക് തരാൻ പറ്റില്ല. അപ്പോൾ കോഴിക്കോടിലെ ഒരു കസ്റ്റമർ ഉണ്ട്, ഒരു വണ്ടിയിൽ റോഡ് സൈഡ് വിൽക്കുന്ന ആളാണ് എൻ്റെ കൊണ്ട് പപ്പായ വാങ്ങാറ്. ഓന് എനിക്ക് എൻ്റെ സൈറ്റിൽ വന്നിട്ട് 40 rupees ആയിട്ട് പപ്പായ തൂക്കി കൊണ്ടുപോകാൻ, ഓന് പിന്നെ റോട്ടും വെച്ച് വിറ്റിട്ട് ആ സാധനം വാങ്ങിയിട്ട് പിന്നെ അത് ചോദിച്ചു വരികയാണ് ആളുകൾ. 2 days കഴിഞ്ഞ് പഴുത്തത്ത് നിന്നിട്ട് ചോദിച്ചു വരിക. അങ്ങനെ ഒരു തവണ അവന് കടവ് റിസോർട്ടിൽ എൻ്റെ പപ്പായ കൊടുത്തു, ഒരു 50 kilos പപ്പായൊക്കെ ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു. അത് കൊടുത്ത് കൊണ്ടുകൊടുത്ത് അത് 2nd time പോലെ 2 quintals വേണമെന്ന് പറഞ്ഞു പപ്പായ. അതിന് ആ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. നമ്മൾ രാസവളം ഇടാതെ ചെയ്യുമ്പോൾ എൻ്റെ ഒരു പോലീസ പറയല്ല ഞാൻ പറഞ്ഞത്, രാസവളം ഇടാതെ ചെയ്യുന്ന ഓർഗാനിക് ചെയ്യുമ്പോൾ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ രാസവളം ഇടാതെ ഓർഗാനിക്കായി ചെയ്യുമ്പോൾ വില കൂടുതൽ കിട്ടണം. അല്ല ഞാൻ ഒക്കൂല, അല്ല ഞാൻ ഒക്കൂല ഓർഗാനിക്. അതുകൊണ്ടാണ് നമ്മളെ കർഷകർ രാസവളം ഉപയോഗിച്ചാൽ ചെയ്യുന്നത് എനിക്ക്
6: തോന്നുന്നത്.
7: ഓർഗാനിക് സാധനങ്ങളുടെ വിൽപ്പനക്കുള്ള ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ് നമ്മളെ നാട്ടിൽ തുടങ്ങുന്ന ഒരു പ്ലാനും കൂടി മനസ്സിലുണ്ട് എനിക്ക്. അപ്പൊ കുറച്ച് പച്ചക്കറികളൊക്കെ മാത്രമല്ല കർഷകരോട് ഉണ്ടാക്കിപ്പിച്ചിട്ട് നമ്മൾ ഒരാളെ വെച്ചിട്ട് വിൽപ്പന നടത്തുക, അങ്ങനെ ഒരു ഒരു പ്ലാന് ഇങ്ങനെ കാണുന്നുണ്ട്. ഇന്നലെ ഒരാളായിട്ട് സംസാരിച്ചിരുന്നു, ഒരാളോട് സംസാരിക്കുന്ന വെച്ചിട്ടുണ്ട് കാര്യം ഞാൻ. അപ്പോൾ കൃഷി പിന്നെന്താ വെച്ചാൽ വാല്യൂ അഡീഷൻ എന്നെ വരണം, എന്നാലെന്നെ കൃഷി കുറച്ചും കൂടി ലാഭത്തിലേക്ക് വരുള്ളൂ. പിന്നെ ഇപ്പോൾ വാഴ, നമ്മൾ വാഴനോട് ആകെ ഉണ്ടാക്കുന്നത് പഴം പഴുപ്പിച്ച് കഴിക്കുക, പിന്നെ ചിപ്സ് ഉണ്ടാക്കുക, ആ പരിപാടി മാത്രമേ ഉള്ളൂ. ഒരു നേന്ത്രവാഴൻ്റെ അടുത്ത് എന്നാൽ നമുക്ക് 80 പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റും
6: ഒരു നേന്ത്രവാഴ.
7: ആ നേന്ത്രവാഴ, അപ്പം നേന്ത്രവാഴ എന്ന് പറയുമ്പോൾ അതിൻ്റെ ണ്ണികാമ്പ് എന്താ പറയുക, വാഴപ്പിണ്ടി,
6: വാഴപ്പിണ്ടി
7: വാഴപ്പിണ്ടി നമുക്ക് കറിയച്ചു ഉപ്പരിയൊക്കെ ആക്കാം. അതിൻ്റെ പുറമെ അതിനോട് അച്ചാർ ഉണ്ടാക്കാൻ പറ്റും. അതിനോട് അതിൻ്റെ നീര് എടുത്തിട്ട് അതിൻ്റെ എന്താ ജ്യൂസ് ഇറക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. ഉപ്പിലിട്ടതും ഉപ്പിലിടാത്ത അച്ചാറ്, വാഴക്കൂമ്പ് അച്ചാറിടുന്നുണ്ട്, നമ്മൾ എണ്ണിതട്ട എന്താ പറയുക വാഴക്കൂമ്പ്, അതിനോട് അച്ചാറിടുന്നുണ്ട്. പിന്നെ വാഴപ്പിൻ്റെ പോള എന്താ പറയുക, അത് ഉണക്കിയിട്ട് നല്ലോണം ഉണക്കിയിട്ട് വീണ്ടും എല്ലാം ഇതാക്കിയിട്ട് അത് അതിൻ്റെ ഫൈബർ നാര് വേർതിരിച്ചിട്ട് അതിൻ്റെ സിൽക്ക് വെറ്റ് വെച്ചിട്ട് സിൽക്ക് സാരി ഉണ്ടാക്കുന്നുണ്ട്. ആ സാരിക്ക് 2 lakh rupees വില ഉണ്ട്. അന്ന് അവിടെ ഞങ്ങൾ കൃഷ്ണപള്ളി പോയപ്പോൾ ഒരു ഇങ്ങനെ ഇത് ചെയ്യുന്ന ഒരു യൂണിറ്റിൽ ഞങ്ങൾ പോയിരുന്നു. ആ യൂണിറ്റിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പരമ്പൊക്കെ മടിയുന്ന അരി, ചവിട്ടി, കൊട്ട, ഹാൻഡ് ബാഗ്, ചെറിയ കാരി ബാഗുകൾ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. നെയ്ത്ത് മെഷീൻ ഉപയോഗിച്ച് നെയ്യുന്നുണ്ട്. അതൊക്കെ അങ്ങനെ കാണിച്ചു തന്നിരുന്നു. എന്താ തോട്ടിയം എന്നോ അങ്ങനത്തെ ഒരു ഗ്രൂപ്പാണ് അതിൻ്റെ പേര്. അവരെ അത് അതിൻ്റെ പിന്നിലൊരു മലയാളി ആട്ടോ, അതിൻ്റെ ഹെഡ് ഒരു മലയാളിയാണ് അവിടെ തമിഴ്നാട്ടിൽ അവർ ചെയ്യുന്നത്.
6: അതാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ.
7: അതുപോലെ തന്നെ വാഴക്ക പൊടി, വാഴക്ക ഉണക്കി പൊടിച്ചത്. ഇപ്പോൾ ഞാൻ ഇറക്കുന്ന മറ്റൊരു സാധനം കുന്നവാഴക്കൻ്റെ പൊടി, കണ്ണങ്കായ എന്നാണ് തെക്കേലത്തെ കുന്നവാഴക്കൻ്റെ പൊടി. ഞാനിപ്പോൾ കുറച്ച് കൃഷി ചെയ്തിട്ടുണ്ട്, എനിക്ക് തികയാത്തത് കൊണ്ട് ഞാൻ പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്. കുന്നവാഴക്കൻ്റെ പൊടിയും ചിപ്സും ഉണ്ട്. ഈ കുന്നവാഴക്ക കിട്ടാത്തത് കൊണ്ട് നേത്രവാഴക്കയാണ് ഇപ്പോൾ ഈ രാസവളട്ട നേത്രവാഴക്കയാണ്
6: കുട്ടികൾക്ക്
7: കൊടുക്കുന്നത്. പല സ്ഥലത്തും ഏത്തക്കാ പൊടി പറഞ്ഞാൽ മാർക്കറ്റിൽ ഇപ്പം കിട്ടും, സാധനം കിട്ടാനുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ പൊടി കൊണ്ട് നേന്ത്രാക്ക പൊടിച്ചിട്ട് നമുക്ക് അരിപ്പൊടി കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാം, അതൊക്കെ ഉണ്ടാക്കാം. ബിസ്ക്കറ്റ്, സ്നാക്സ്, കേക്ക്, അങ്ങനെ ഒരുപാട് ഐറ്റം സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടാക്കുമ്പോഴേ നമുക്ക് ലാഭത്തിലാവുള്ളൂ. ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് മാർക്കറ്റിംഗ് കൂടി വേണം. മാർക്കറ്റിംഗ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, പെട്ടെന്ന് മാർക്കറ്റ് ഉണ്ടാവില്ല, പതുക്കെ പതുക്കെ മാർക്കറ്റ് ഉണ്ടാവും.

0: സംരംഭകന്റെ മുമ്പിൽ വെച്ച് കൊടുക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ പറയാം. ഈ എപ്പിസോഡ് നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കൃഷിയിലൂടെയും തൻ്റെ ജോലിയോടൊപ്പം തന്നെ കൃഷി കൂടി മുന്നോട്ട് കൊണ്ടുപോയി ജീവിതത്തിൽ അതൊരു ലാഭകരവും സന്തോഷകരവുമായൊരു ജീവിതത്തിൻ്റെ അനുഭവമാണ് നമ്മളുടെ ഇതുവരെയും ഈ എപ്പിസോഡിൽ അബ്ദുൽ മുനീർ ഖാൻ നമ്മുടെ കൂടെ സംസാരിച്ചിരുന്നത്. അദ്ദേഹത്തിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് മറ്റു വിശേഷങ്ങളുമായിട്ട് കാണാം. തൽക്കാലം ജനക്ഷേമ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: താങ്ക് യു മിസ്റ്റർ അബ്ദുൽ മുനീർ സർ. അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധിയായി വി ടി അബ്ദുസ്സലാം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ജനക്ഷേമം എന്ന പ്രോഗ്രാം പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് വെളിച്ചം കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പപ്പായയെക്കുറിച്ച്, കുവയും അതേപോലെ തന്നെ നെൽ കൃഷി, ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു.
0: ഈ പിന്നെ അത് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയത്, ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് എനിക്ക് എൻ്റെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. നമ്മൾ കൃഷി അങ്ങനെ വീട്ടിൽ ഉപ്പയൊക്കെ കൃഷി ചെയ്യലുണ്ട്, നമുക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെയല്ല. പക്ഷെ കൃഷിയുമായി ബന്ധപ്പെട്ട് കേൾക്കാൻ ഒരു സുഖമാണ്.
1: ആണല്ലേ,
0: അത് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തോളൂ അല്ലെന്ന് എനിക്കറിയില്ല.
1: ഇപ്പൊ ഫീൽ ചെയ്തത് സമയമല്ല എന്നാണ് പറഞ്ഞത്, കൃഷി ചെയ്യാൻ സമയമില്ലാഞ്ഞിട്ടാണോ ഇനി മടി ഉണ്ടാണോ എന്ന്
0: അറിയില്ല,
1: എനിക്കറിയില്ല.
0: കൃഷി ചെയ്യണമെങ്കിൽ ചെറിയ രൂപത്തിലെങ്കിലും നമുക്ക് ചെയ്യാം, സമയമില്ല എന്നുള്ളത് നമ്മളെ ചില ഒരു ന്യായീകരണമായിരിക്കാം, സമയം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനത്തെ താല്പര്യമാണ്, പക്ഷെ അത് കേൾക്കാൻ ഭയങ്കര രസമാണ്. അത് അങ്ങനെ കൃഷിക്കാരനായ ഒരാളുടെ സംസാരം കേൾക്കാൻ, അവർ കൃഷി ചെയ്യുന്ന രീതികൾ, പണ്ട് റേഡിയോ ആകാശവാണി റേഡിയോയിലൊക്കെ കൃഷി പാഠങ്ങൾ ഉണ്ടാവില്ല,
1: അപ്പൊ
0: അതിലൊക്കെ ഇങ്ങനെ കേട്ടിക്കാൻ ഓരോ കൃഷികൾ ഇങ്ങനെ ചെയ്യുന്നത്, എന്റെ രീതി, എന്റെ വിളവെടുപ്പ് കാലം, നടീൽ കാലം, അങ്ങനെയുള്ള കുറെ കാലങ്ങൾ ഉണ്ടാവില്ലേ, അത് കേൾവിക്കൊരു ഒരു ഒരു പ്രത്യേക കാഴ്ച നൽകുന്ന സുഖം പോലെ തന്നെ കേൾവിക്കൊരു സുഖമുണ്ട്. അത് ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ജനക്ഷേമത്തിന് ശേഷം കുടുംബങ്ങളിൽ കുളിർത്തനലായി പീസ് റേഡിയോ ശ്രോതാക്കളിലേക്ക് എത്തുന്ന സ്നേഹക്കൂടിലേക്കാണ് പ്രവേശിക്കുന്നത്.
1: ആത്മീയ ചൂഷണത്തിന്റെ കാണാപ്പുറങ്ങളിലെ കാഴ്ചകൾ, ഇതാണ് ഇന്നത്തെ സ്നേഹക്കൂടിലെ വിഷയം. ബഹുമാനായ പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസുബിന് സലീമും കൂടെ, പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സലാഹിയുമാണ്. അതേപോലെ സ്നേഹക്കൂടിൽ കേട്ടുവരാം.
2: നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് പോലെ ലോകത്തിന്റെ ഏതോ ദിക്കിൽ ഏതോ ഒരു നിമിഷം സംഭവിക്കുന്ന ഒരു കാര്യം, അത് നമ്മുടെ സ്ക്രീൻ കാഴ്ചകളിൽ, സ്ക്രീൻ വെളിച്ചത്തിൽ നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന അതേ സംഭവം അടുത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിലോ ജീവിത പരിസരങ്ങളിലോ തന്നെ സംഭവിക്കുന്ന പുതിയൊരു കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ പൊതുബോധ സൃഷ്ടികൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്നത് ഒരു ഡോളിന് ഒരു പാവക്ക് കീ കൊടുത്താൽ ആ പാവ ഇങ്ങനെ അനങ്ങും പോലെ ചലിക്കും പോലെ നമ്മൾ ആ ഒരു പാവയെപ്പോലെ നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നുവെന്ന ഒരു സോഷ്യൽ എൻജിനീയറിംഗ്, ഒരു പൊതുബോധ സൃഷ്ടി നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമാണ് പലപ്പോഴും തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില അധാർമിക പ്രവണതകളും മനുഷ്യൻ്റെ മനസ്സിനെ ഞെട്ടിക്കുന്ന കാര്യങ്ങളും. ഒരുപക്ഷെ ഓരോ പ്രഭാതത്തിലും ഓരോ വാർത്താ പ്രഭാതങ്ങളിലും വീണ്ടും വീണ്ടും നമ്മൾ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞെട്ടുക എന്നതൊരു സ്ഥിരം പരിപാടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം കേരളം ഞെട്ടിയത് നരബലിയുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കും സംഭവവികാസങ്ങൾക്കും അനുബന്ധമായിട്ടാണ്. അതിൻ്റെ ശരിതെറ്റുകൾ എന്ത്, അന്വേഷണങ്ങൾ എങ്ങോട്ട് പോകുന്നു, നരബലി തന്നെയോ അതല്ല മറ്റെന്തെങ്കിലുമാണോ എന്നതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കട്ടെ. പക്ഷേ ഒരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ യാഥാർത്ഥ്യം ഇതാണ്, ആത്മീയ ചൂഷണത്തിന് ആളുകൾ വിധേയമായി കൊണ്ടിരിക്കുന്നുണ്ട്. അറകളിൽ ഒളിപ്പിച്ചു വെച്ച, ഷെൽഫുകളിൽ കെട്ടിപ്പൂട്ടിവെച്ച സമ്പാദ്യങ്ങൾ എവിടെ നിന്നോ കയറി വന്നൊരാൾ കൊടുത്ത ഒരു ഓഫറിൻ്റെ പേരിൽ അയാൾക്കെടുത്തു കൊടുക്കുന്നുണ്ട്. മനസ്സിലെ അശാന്തികൾക്ക് പരിഹാരം തേടി ആരുമറിയാതെ ആരുടെയൊക്കെയോ അന്തപുരങ്ങളിൽ മനുഷ്യർ പോകുന്നുണ്ട്. ആണും പെണ്ണും എന്ന വ്യത്യാസമില്ലാതെ, സാധാരണക്കാരനും വിദ്യാസമ്പന്നനും എന്ന വ്യത്യാസമില്ലാതെ ജനം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരുടെയെങ്കിലും പേരിൽ ഒരു പച്ചബോർഡ് വെച്ച് അതിൽ വെള്ളമശി കൊണ്ട് ഔലിയെന്നെഴുതിയാൽ ആളുകൾ അവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. അയാൾ തുപ്പിക്കൊടുക്കുന്ന വെള്ളത്തിൻ്റെ കുപ്പികൾക്ക് വേണ്ടി ജനം കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്നേഹക്കൂട് ചർച്ചക്കെടുക്കുകയാണ് ആത്മീയ ചൂഷണത്തിൻ്റെ കാണാപ്പുറങ്ങളിലെ കാരണങ്ങൾ എന്താണ് എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്നത്തെ ദിവസം.

0: നമ്മൾ ചർച്ചയിലേക്ക് പോകുന്നത്. അരിസ്മലെ, ശരിക്കും പറഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ കാരണങ്ങൾ എന്നത് നമ്മളൊന്ന് അനലൈസ് ചെയ്യേണ്ടതാണ്.
1: തീർച്ചയായും നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ശരിക്കു പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ അപകടകാരി മനുഷ്യനാണല്ലോ. സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ, ഈ പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങൾക്കൊക്കെ ചില നിയന്ത്രണങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സിംഹം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിനൊരു കറക്റ്റ് ആൻസർ ഉണ്ട്. ഒരു പാമ്പൊരാളെ എപ്പോൾ ഉപദ്രവിക്കുന്നു ചോദിക്കുന്നതിന് ഒരു കറക്റ്റ് ആൻസർ ഉണ്ട്. എന്നാൽ മനുഷ്യൻ എന്തൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പലതും നമ്മൾ കേട്ടെങ്കിലും ഇപ്പോൾ ഈ അവസാനം കേട്ടതൊന്നും മുമ്പുള്ളതിനോട് സമാനത ഉള്ളതല്ലല്ലോ. അത്രയും ക്രൂരവും മൃഗീയവും പറയാൻ പറ്റില്ല, അത്രയും ക്രൂരമായിട്ടുള്ള പൈശാചികതയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ സത്യത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ധാർമ്മികമായ ഒരു മാനസികാവസ്ഥ നഷ്ടപ്പെടുന്നതോടുകൂടെ മനുഷ്യൻ എന്തുമാകാം. തുമ്മർ അതതിനാഹു അസ്ഫല സാഫിലിൻ എന്ന് പറഞ്ഞത്. ഏറ്റവും അധമനായി മനുഷ്യൻ മാറുന്നത് വിശ്വാസവും സൽക്കർമ്മവും എന്നുള്ള ഒരു മതപരമായ ഒരു മാനസികാവസ്ഥ നഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ എന്തുമാകും എന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ ഈ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ സമൂഹത്തിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന മെസ്സേജുകൾ എന്താണെന്ന് വിചാരിച്ചാൽ, നമുക്ക് പണം സമ്പാദിക്കണം, നമുക്ക് ജീവിതം ആസ്വദിക്കണം, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണം, അത് ഏത് വഴിയിലൂടെ ആയാലും
0: ചെയ്യണം,
1: പ്രശ്നമില്ല എന്ന ഒരു മാനസികാവസ്ഥയിലേക്കാണ് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു അവസാനം നടന്ന ഈ സംഭവം തന്നെ പരിശോധിച്ചാൽ അതിൽ ഓരോന്നിലും നമ്മൾ ഈ ഘടകങ്ങൾ കാണുന്നുണ്ട്. സാമ്പത്തികമായ മോഹം കാണില്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സ്ത്രീകൾ ഇവരുടെ ഈ ഒരു സ്വകാര്യ വീട്ടിലേക്ക് വരുന്ന അവരെ പ്രേരിപ്പിക്കുന്ന എന്താ വെച്ചാൽ, സാമ്പത്തിക പ്രലോഭനങ്ങൾ നടത്തിയിട്ടാണ്. അവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, അത് മോഹിച്ചിട്ട്. എത്ര മാത്രം എന്ന് വെച്ചാൽ, ഈ വെട്ടി കഷ്ണങ്ങളാക്കുന്നതിനെ കുറിച്ച് ഇപ്പം എന്നുള്ള ഒരു വിശദീകരണത്തിൽ കേട്ടത്, മനുഷ്യ മാംസത്തിന് എന്തുണ്ട്, ലക്ഷക്കണക്കിന് രൂപ വില കിട്ടുമെന്നാണ് പറഞ്ഞത്. അതിനു വേണ്ടിയാണ് എന്ത് ചെയ്യണത്, ഇത് കഷ്ണങ്ങളാക്കണത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഫ്രിഡ്ജ് സൂക്ഷിച്ചു എന്നൊക്കെ പറയണത് ഇതിനു വേണ്ടിയാണെന്ന്, അത് ഇവരെ വിശ്വസിപ്പിച്ചു എന്നാണ്. ഇങ്ങനെ ഈ ഇങ്ങനെ അറുത്ത് കഴിഞ്ഞാൽ, അപ്പോൾ മനുഷ്യൻ്റെ ഈ മാംസം വിറ്റിട്ട് തങ്ങളുടെ പണം സമ്പാദ്യം നടക്കുമെന്ന് പറഞ്ഞാലും ആളുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. ഇപ്പോൾ പണം, ഇതേമാതിരി ഇപ്പം അതേപോലെ തന്നെ ഈ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് അവർ പറഞ്ഞ എന്താണ്, ഒരാളെ ബലി നൽകി രണ്ടാമത്തേതാവും കൂടി ആകുമ്പോൾ ആ ഐശ്വര്യം കൂടുതലും കൂടുതൽ കിട്ടും. അവിടെ സാമ്പത്തിക, ഇപ്പോൾ ഒരു മനുഷ്യൻ സാമ്പത്തികമായ ഒരു മോഹത്തിന് മുന്നിൽ മനുഷ്യത്വത്തിനോ ജീവനോ അല്ലെങ്കിൽ സ്വന്തം സുരക്ഷിതത്വത്തിന് പോലും ഒരു വിലയുമില്ല എന്ന് നമ്മൾ ഇതിനോട് കാണുന്നുണ്ട്. ഒരു പ്രധാന കാരണം അതാണ്. സാമ്പത്തികമായ രംഗത്ത് നമ്മുടെ സമൂഹം എന്താണ്, അതിൻ്റെ എല്ലാ മാനങ്ങളും എല്ലാ മാനദണ്ഡങ്ങളും മറന്ന ഒരു എങ്ങനെയെങ്കിലും സമ്പാദിക്കണം, എങ്ങനെയെങ്കിലും ജീവിക്കണം എന്നൊരു മാനസികാവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അതൊരു പ്രധാന കാര്യമാണ്. മറ്റൊന്ന്, ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഒന്നെന്താ വെച്ചാൽ, അതൊക്കെ നമ്മുടെ എല്ലാ സഹോദരിമാരും അറിയേണ്ട ഒരു കാര്യമാണ്. അതായത്, ഏറ്റവും വലിയൊരു ക്രിമിനലിനെ വിശ്വസിക്കുകയാണല്ലോ. ഈ വിശ്വാസത്തിൻ്റെ പിന്നിൽ എന്തെന്ന് വെച്ചാൽ, ഒരു അവിഹിതമായ ഒരു പ്രേമത്തിൻ്റെ വശമുണ്ട്. കാരണം ഇത്രയൊക്കെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടും അയാളെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വൈദ്യൻ്റെ ഭാര്യ എന്ത് ചെയ്യുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. ഈ ഭഗത് സിംഗ് എന്ന് പറഞ്ഞ ആളുടെ ഭാര്യ വിശ്വസിക്കുന്നുണ്ട്. എന്നിട്ട് ഇയാളെ കൊലപ്പെടുത്തിയിട്ട് ഈ കക്ഷിൻ്റെ കൂടെ ജീവിക്കാമെന്ന പ്ലാൻ അവർക്കുണ്ടായിരുന്നു എന്നാണ് ന്യൂസുകളിൽ വരുന്നത്. അപ്പം ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇത്ര ക്രൂര കൃത്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളെ സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തി സ്വീകരിക്കുന്നിടത്ത് എന്താണ് ഒരു വിശ്വാസ്യത. ഇത് പ്രേമമുണ്ടാക്കുന്ന ഒരു വിശ്വാസ്യത,
0: കണ്ണും കാതൊന്നുമില്ലാത്തൊരു വിശ്വാസം.
1: അതുകൊണ്ടാണ് മക്കളിട്ടിട്ട് ഈ ഉമ്മാരിറങ്ങിപ്പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ പെൺകുട്ടികൾ എന്ത് ചെയ്യണത്, ഇത്തരം ആളുകളുടെ കൂടെ ബാംഗ്ലൂരിലേക്കും മദ്രാസിലേക്കൊക്കെ വണ്ടി കയറുന്നത്. എന്താണ് വിശ്വാസം വരിക,
0: ഇത്തരം മാനസികാവസ്ഥ.
1: അതെ അതെ, അതെന്ന് വെച്ചാൽ പ്രേമിക്കുന്നതോടുകൂടെ എന്ത് ചോദിച്ചാൽ, ആ ഇഷ്ടം അവരെ തമ്മിൽ അടുപ്പിക്കും. അടുപ്പിച്ച് കഴിയുമ്പോൾ അവർ സ്വന്തമാവുകയാണ്. സ്വന്തമാകുന്നതോടുകൂടെ എന്ത് ചോദിച്ചാൽ, ഒരു ഭർത്താവിൻ്റെ അടുക്കൽ ഒരു സ്ത്രീ സുരക്ഷിതയല്ലേ എന്ന രൂപത്തിലുള്ള ഒരു സുരക്ഷിതത്വ ബോധത്തിലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ പെൺകുട്ടികളൊക്കെ എന്ത് ചെയ്യണത്, നമ്മൾ സാധാരണ ഒരു പെൺകുട്ടി ഒരു കുളയിൽ പഠിക്കുന്ന ഒരു കുട്ടി പിന്നെ നേരം ഇരുട്ടിയിട്ട് എത്തുന്നില്ലെങ്കിൽ അവൾ പേടിക്കുന്നുണ്ടോ? അവൾക്ക് നടന്നുതരാൻ ബുദ്ധിമുട്ടാണ് വെച്ചാൽ നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവളെ കൂട്ടിക്കൊണ്ടിരുന്നത്. ഈ പെൺകുട്ടിയാണ് നട്ടപ്പാതിരക്ക് ഒരു മണിക്ക് വാതിൽ തുറന്ന് നമ്മുടെ അനുവാദം ഇല്ലാതെ എന്ത് ചെയ്യണത്, ഇറങ്ങി ഒരുത്തൻ്റെ ബൈക്കുമേ മഴയും വെയിലും നോക്കാതെ വയനാട്ടിലേക്കും ബാംഗ്ലൂരിലേക്കും യാത്ര ചെയ്യണത്. അവിടെ അവൾക്കുള്ള വിശ്വാസം, ഈ വിശ്വാസത വരുത്താൻ എന്തിനു പറ്റും? അവിഹിത ബന്ധങ്ങൾക്ക് പറ്റും. അപ്പോൾ ഞാൻ അതിലൊന്നും പോകില്ലാന്നൊക്കെ ഇവിടെ പറഞ്ഞാലും നാല് ഫോൺ കോളും നാല് ചാറ്റിങ്ങും നടന്നാൽ എന്തായി? ഏത് ക്രിമിനലിനെയും എന്ത് ചെയ്യും? സ്ത്രീകൾ വിശ്വസിക്കും. ആ വിശ്വാസമാണ് ഈ അപകടങ്ങൾക്ക് പിന്നിലുള്ളത്. ഇപ്പം ഈ കക്ഷിൻ്റെ കൂടെ ഇറങ്ങിപ്പോണം എന്തുകൊണ്ടാണ്? അയാൾ വെറുതെ വന്ന് വിളിച്ച് പരിചയപ്പെടാം, നിരന്തരമായി കണ്ട് കണ്ട് കണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരുമായി ഒരു അടുപ്പം ഉണ്ടാവുന്നുണ്ട്. പിന്നീട് അവർ പറയുമ്പോൾ എന്ത് ചെയ്യാണ്? അത് സത്യമാണെന്ന് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ അവിഹിതങ്ങൾ എന്ത് ചെയ്യുന്നു? ആളുകളുടെ വിശ്വാസ്യത നേടുന്നു. ആ വിശ്വാസ്യത അവരെ എന്തും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ തൽക്കാലം ഒരു ലൈംഗിക വൃത്തിക്കെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാണ്? കട്ടിലിൽ ബന്ധിച്ച് അവരെ കൊലപ്പെടുത്താൻ, മൃഗീയമായി കൊലപ്പെടുത്താൻ. അപ്പോൾ അവർ ഈ അപകടത്തിൽ ചെന്ന് പെടുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു വിശ്വാസം കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക മോഹം, അതേപോലെ തന്നെ ഈ ലൈംഗികത, ഇതൊക്കെ വളരെയധികം ഈ തിന്മകൾക്ക് കാരണമായി തീരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് സാധാരണഗതിയിൽ എന്താന്ന് വിചാരിച്ചാൽ, മനുഷ്യനെ അപകടപ്പെടുത്തുന്ന ഏതെല്ലാം വഴികളുണ്ടോ ആ വഴികളെക്കുറിച്ച് ഓരോ വ്യക്തികളും ബോധവാന്മാരാവുക, അവരെ ബോധവാന്മാരാക്കുക എന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള എല്ലാ ആളുകളെയും ചികിത്സിച്ചിട്ട് നമുക്ക് നടക്കില്ല. ഇവിടെ നമ്മളുടെ ജീവിതത്തിൻ്റെ സുരക്ഷ നമ്മൾ എന്ത് ചെയ്യണം?
0: ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പോൾ ഒന്ന് പണം,
1: അതെ,
0: സമ്പാദിക്കാനുള്ള ഒരു ത്വര,
1: അതെ,
0: അതൊരു മാനസിക
1: സമ്പാദിക്കാനുള്ള ത്വര മാത്രമല്ല, അത് സാമ്പത്തിക പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെയാണ് ഈ ചൂഷണത്തിന് എളുപ്പം പറ്റുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കടമൊന്നും ഇല്ലാതെ ജീവിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു കൊട്ടാരം വേണം, എനിക്കൊരു വീട് വേണം, അല്ലെങ്കിൽ എനിക്കൊരു കാറ് വേണം എന്ന മോഹത്തിനപ്പുറം ഈ ചൂഷണങ്ങളിൽ അകപ്പെടുന്ന എപ്പോഴും എന്താണ്? ബാങ്ക് ലോൺ 4 ലക്ഷം അവിടെ കൊടുക്കാണ്ട് ചില അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ മോളെ കെട്ടിക്കാൻ ചെറിയ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്നെ വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഏകദേശം സാമ്പത്തിക പ്രതിസന്ധികളെത്തി ഏകദേശം ആത്മഹത്യയുടെയൊക്കെ വക്കിലെത്തി നിൽക്കുന്ന പല ആളുകളും എന്താണ്, അവർക്കൊരു 1000 രൂപ ഒന്നിച്ച് കിട്ടാനല്ല, ആ സമയത്താണ് 1.5 ലക്ഷം 2.5 ലക്ഷം 3 ലക്ഷം ഒക്കെ എന്ത് ചെയ്യണത്, വാഗ്ദാനം ചെയ്യണത്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെടുന്നു എന്നുള്ളത് അവരാണ് കൂടുതൽ ചൂഷണത്തിന് വിധേയമാകുന്നത്. അല്ലാത്തവരില്ല എന്നല്ല, പക്ഷെ അവരെയാണ് ഇവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണത്, അതായത് ശരീര അവയവങ്ങളൊക്കെ വിൽക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ സാമ്പത്തിക പ്രയാസങ്ങളെ കൊണ്ട്. അത്തരം ഒരു ക്രൈസിസിൽ എത്തി നിൽക്കുന്ന ആളുകളെയാണ് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ചെറിയ ഈ കക്ഷി ക്രിമിനൽ പല സ്ത്രീകളെയും പോയി പരിചയപ്പെടുമ്പോൾ അവരുടെ ഒരു സാമ്പത്തിക പ്രയാസങ്ങൾ അവർ പറയുന്നുണ്ട്, അതിന് പരിഹാരം ഉണ്ടാക്കാൻ അയാൾ ഏൽക്കുന്നുണ്ട്. അങ്ങനെയാണ് പിന്നെ അയാൾ പുതിയൊരു ഇതായിട്ട്, അത് അവരുടെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് അവർ ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ലെന്നാണ് മനസ്സിലാവണം.
0: അവിഹിതം ഇതിൽപ്പെടും.
1: അവിഹിതം
0: ലഹരിയില്ലേ?
1: ലഹരിയുണ്ട്, ലഹരി. ഇദ്ദേഹം ലഹരിൻ്റെ ഒരാളാണെന്നാണ് പറഞ്ഞത്. ലഹരി പ്രധാനമാണ്. ലഹരിയുടെ കാര്യം എന്താ വെച്ചാൽ, ലഹരി ഉപയോഗിക്കുമ്പോൾ അത് നിരന്തരമായി ഉപയോഗിക്കാൻ എന്ത് വേണം? പണം ആവശ്യമാണ്. അപ്പോൾ പണം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ കോഴിക്കോട് ലാസ്റ്റ് നടന്ന സംഭവം നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അച്ഛനെയും അമ്മനെയും കൊലപ്പെടുത്താൻ ഒരു മകൻ നടത്തിയ ശ്രമം. അപ്പോൾ സത്യം എന്ന് വെച്ചാൽ അവിടെ ലഹരി തന്നെയാണ്, അവിടെ ലഹരി തന്നെയാണ്. അപ്പോൾ ഒരു ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകുന്നതിൽ എന്തുണ്ട്? ലഹരിക്ക് പങ്കുണ്ട്. അല്ലെങ്കിൽ ഇത്രയും കൊടും ക്രൂരത തികഞ്ഞ ഒരു നല്ല ഒരു ബുദ്ധിയോടുകൂടെയും ഒരു ലഹരിയുടെയും പിന്നെ പങ്കില്ലാതെയും നിർവഹിക്കാൻ ഒരു പക്ഷേ പറ്റിക്കോളത്തില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും? സ്വാഭാവികമായിട്ടത് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പിൻബലം അതിനുണ്ട് എന്നാണ് മനസ്സിലാക്കുക. കാരണം അവരുടെ കുടുംബാംഗങ്ങൾക്ക് പോലും അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് അവിശ്വസിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ, പലപ്പോഴും ലഹരിക്ക് ഒരു നല്ല പങ്ക് അതിൽ ഉണ്ടായിരിക്കും ഉറപ്പായിട്ടും.
0: അതോടൊപ്പം ഈ സിദ്ധന്മാരിലുള്ള വിശ്വാസം
1: അല്ലേ, അന്ധവിശ്വാസം,
0: അത്ഭുത പ്രവർത്തികളിലുള്ള വിശ്വാസം, ഇങ്ങനത്തെ ഒരു മേഖല,
1: അന്ധവിശ്വാസം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ നമ്മളെന്താ വെച്ചാൽ, അവിടെ ചൂഷണം ചെയ്യപ്പെടുന്നതും ഒരു വ്യക്തിയുടെ ക്രൈസിസുകളെയാണ്, പ്രതിസന്ധികളെയാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്. അതായത് നമ്മൾ പല മാർഗങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴും അതിനൊക്കെ അതിൻ്റേതായ ചിലവുകളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, സമയം വേണം, 5 കൊല്ലം ചികിത്സയിൽ 2 മാസം ചികിത്സിക്കണം, 10 കൊല്ലം മരുന്ന് കുടിക്കണം എന്നൊക്കെ പറയുന്ന സംഗതികൾ എന്ത് ചെയ്യാണ്? ഒറ്റ വിസിറ്റ് കൊണ്ട് എന്ത് ചെയ്യാണ്? ഒരു ഹോമം കൊണ്ടും ഒരു പൂജ കൊണ്ടും ഒരു കർമ്മം കൊണ്ടും നിവർത്തിച്ചു കൊടുക്കുകയാണെന്നുള്ളതാണ് ഈ സിദ്ധന്മാർക്കൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ആളുകൾ പെട്ടെന്ന് എന്ത് ചെയ്യണത്, അവിടേക്ക് ആകർഷിക്കപ്പെടുന്നത്. അപ്പോൾ അവിടെ അന്ധവിശ്വാസങ്ങൾക്ക് നല്ലൊരു പങ്കുണ്ട്, അത് സംശയക്കാരത്തിൽ.
0: അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഈ എണ്ണിയ കാര്യങ്ങളൊക്കെ, പണമാണെങ്കിലും അവിഹിതമാണെങ്കിലും അതേപോലെ ലഹരിയാണെങ്കിലും അന്ധവിശ്വാസമാണെങ്കിലും, ഈ കാര്യം ഇതുപോലെ ഇനി പ്ലസ് പ്ലസ് നമുക്ക് എണ്ണാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇതിലൊന്നും അകപ്പെടാത്ത ഈ വാർത്തകളുടെ വായനക്കാർ മാത്രമായ ആളുകൾ, അവരുടെ അടുത്തേക്ക് ഇത് എപ്പോഴും എത്താമല്ലോ.
1: അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായും.
0: അവര് അങ്ങനെ എത്താവുന്ന സാധ്യതകളെ കുറിച്ച് ചില മേഖലകൾ ചർച്ചയ്ക്ക് വരുന്നത്,
1: അത് നമ്മൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എന്താ വിചാരിച്ചാൽ, നമ്മൾ ഈ ലോണാണ് സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മളെ ആളുകളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു അത്ര ഉന്നതമായ ദീനീയാവസ്ഥയുള്ള അപൂർവം ആളുകൾ മാത്രമുള്ളൂ ഈ പലിശ സംബന്ധമായ വായ്പകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നുള്ളൂ.
0: അല്ലാത്തവർക്ക്,
1: കാരണം ഏതൊരാൾക്കും ഒരു വീടുണ്ടാവും, ഒരു ആധാരമുണ്ടാവും, അത് കൊണ്ടുപോയി തട്ടടുത്തൊരു ലോക്കൽ ബാങ്കിൽ, ഒരു സഹകരണ ബാങ്കിൽ കൊടുത്താൽ എന്തു ചെയ്യും, ക്യാഷ് ഉടൻ അടി കിട്ടും. കാരണം പരസ്യങ്ങൾ വരികയാണല്ലോ, നിങ്ങൾ ലോൺ എടുക്കാൻ വരുമെന്ന പറയണം. പിന്നെ ചെറിയ ചെറിയ പ്രാദേശികമായിട്ടുള്ള സ്വർണം പണയം വെച്ച് പിന്നെ ആ സെക്കൻഡിൽ ക്യാഷ് കിട്ടുന്ന സ്ഥലങ്ങൾ. അപ്പോൾ ഇവിടെയൊക്കെ എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ വന്നത് 80,000 രൂപ അയാൾ വായ്പ എടുത്തിട്ട് അയാൾ ഏകദേശം 450,000 രൂപ ഇനി അടക്കണം. മനസ്സിലേ, അയാളെ വായ്പ എടുത്തതിൻ്റെ എത്രയോ അധികം അയാൾ അടച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വർഷങ്ങളിലേക്ക് ലോൺ എടുക്കുമ്പോൾ അതിൻ്റെ പലിശയിലേക്കാണ് അടക്കണ പൈസയ്ക്ക് പോകണത്. അപ്പോൾ ഇങ്ങനെ ആദ്യം ഒരു ബുദ്ധിമുട്ട് വന്നിട്ടാണ് ഈ ലോൺ എടുക്കുന്നത്. അയാൾക്ക് അന്ന് 80,000 ആണ്, ആ 80,000 ആവശ്യത്തിന് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ലോണെടുത്ത്. പിന്നെ എങ്ങനെയാണ് ഇനി 450,000 ഉണ്ടാക്കുക? അപ്പോൾ ആ 450,000 എങ്ങനെ അയാൾക്ക് ഉണ്ടാക്കാൻ കഴിയൂല. പിന്നെ അയാൾക്ക് ഇതേ വഴിയുള്ളൂ, ഒന്നില്ലെങ്കിൽ മോഷണം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കുടുംബകലഹത്തിൽ എന്തെങ്കിലും അനന്തരാവകാശം കൈവശം, അല്ലെങ്കിൽ എന്തുപോലെ ജോസിമാരത്തും പോയിട്ട് ഐശ്വര്യത്തിന് വേണ്ടി എന്തെങ്കിലും പരിപാടി. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ, നമ്മളെ ഏതൊരാളും ഇപ്പോൾ നിസ്കാരം നോമ്പൊക്കെണ്ടെന്ന് പറയുന്ന ആളുകൾ പോലും പലിശ കടങ്ങളിൽ നിന്ന് എന്തല്ല
0: മുക്തരല്ല.
1: മരണപ്പെടുന്ന പല ആളുകളുടെയും ബന്ധുക്കൾ മരിച്ചു കഴിഞ്ഞാൽ പറയും, അയാളുടെ പേരിൽ ലോണുണ്ട്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട്. അപ്പം അത് ഏതൊരുത്തനെയും സാമ്പത്തികമായി ഇത്തരം ദുരന്തങ്ങളിലേക്ക് എത്തിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിന് ആരും അത്ര ഒഴിവാകുന്നൊരു കേസല്ല അത്. അത് വളരെ
0: ശ്രോതാക്കള് വളരെ അടിവരട്ട് കേൾക്കേണ്ടതും,
1: അതെ,
0: അപ്പൊ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും മാതാപിതാക്കളോടൊക്കെ ചർച്ച ചെയ്യേണ്ടതായ ഒരു പോയിന്റാണ് നമ്മൾ പറഞ്ഞത്. അഥവാ സാമ്പത്തികമായ പ്രതിസന്ധികളാണ് മനുഷ്യനെ പലപ്പോഴും ഇവിടെ സംഭവിച്ചതുപോലത്തെ കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നതെങ്കിൽ അതിന്റെ ഒരു ഡോറാണ് ഈ പറഞ്ഞ ലോണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച കാര്യമാണ്, വൻപാപങ്ങളിൽപ്പെട്ട കാര്യമാണ്, സ്വന്തം ഉമ്മയുമായുള്ള ശാരീരിക ബന്ധത്തിന് തുല്യമാണ് അതിലെ 70-ാമത്തെ അംശം എന്ന് ഹസനായ ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയും ഗുരുതരമായ വിഷയത്തെക്കുറിച്ച് ഒരു ചിന്തക്ക് ഇന്നത്തെ ദിവസം നമ്മുടെ ശ്രോതാക്കൾ തയ്യാറാകും, നമുക്ക് പ്രതീക്ഷിക്കാം.
1: തീർച്ചയായും അവരുടെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ലോൺ എടുക്കുന്ന ആളുകളൊക്കെ എന്താ വെച്ചാൽ, ഒന്നില്ലെങ്കിൽ ഒരു വിവാഹം നടത്താൻ, അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കാൻ, അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ, ഈ പുതിയ സംരംഭങ്ങളിലേക്കും പുതിയ പ്രതീക്ഷകളിലേക്കും ഈ ഹറാമു കൊണ്ട് ഇറങ്ങുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഇതിലൊക്കെ അള്ളാഹുവിൻ്റെ ഒരു ബർക്കത്ത് കിട്ടണ്ടേ, യംഹക്കുല്ലാഹു റിബ വയുർബി സദഖ, അള്ളാഹു എന്ത് ചെയ്യും, പലിശ കൊണ്ട് ഒരാൾക്ക് എന്തുണ്ടാവില്ല,
0: വികാസം ഉണ്ടാവില്ല,
1: അത് ഉറപ്പല്ലേ. അള്ളല്ലേ ബർക്കത്ത് തരണ്ടേ,
0: അള്ളാഹ്ക്ക്
1: ഇഷ്ടമില്ലാത്തൊരു വഴിയില്ല. അതും ചിന്തിച്ചാൽ ആരും എന്ത് ചെയ്യില്ല, ഇതിന് തയ്യാറാവില്ല. ഒരു ബിസിനസ്സുകാരൻ വന്ന എനിക്ക് ഓർമ്മയുണ്ട്, അയാൾ എല്ലാ ബിസിനസ്സും അയാൾ എന്ത് ചെയ്തു, എവിടെ നിന്നൊക്കെയോ പൈസ ഒപ്പിച്ച് കടം വാങ്ങുക, പിന്നെ ലോൺ എടുക്കാതെ അയാൾ ഒപ്പിച്ചു. പക്ഷെ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ അയാൾക്ക് ഒരു വാഹനം വേണം. അപ്പം അയാളുടെ സംശയം, ഈ വാഹനം എനിക്ക് എന്ത് ചെയ്തൂടെ
0: എടുത്തുകൊണ്ട്.
1: അപ്പം ഞാൻ അവിടെ പുതിയൊരു സംരംഭം, ഏറ്റവും പ്രതീക്ഷയുള്ളൊരു കാര്യം, ഞാൻ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ ഒപ്പിച്ച സ്ഥിതിക്ക് എന്ത് ചെയ്യാണ്, ഇനിയൊരു വണ്ടി മാത്രം ഒരു നിശബ്ദമായ വഴിയിലൂടെ വരേണ്ടതുണ്ടോ എന്ന്. അപ്പോൾ ഈ മൊത്തം കാര്യങ്ങൾ ചിലപ്പോൾ വർക്കത്തില്ലാത്തതാകാൻ എന്തുമാത്രം മതിയാവും,
0: ഈ
1: അവസാനം ഒപ്പിച്ചൊരു വണ്ടി മാത്രം മതി. അപ്പം അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യൂല, അല്പം ഈമാൻ മനസ്സിലുള്ള ആളുകൾ ഈ കടുത്ത പലിശയിലേക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, പോവില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ടത്.
0: അപ്പം ഈ വിഷയത്തിൽ നമ്മൾ പുറത്തേക്ക് പോകണില്ല, പക്ഷെ ഒരു വാചകം ആഡ് ചെയ്യുന്നത്, ഇപ്പൊ വീടുണ്ടാക്കുമ്പോ നമ്മളുടെ സാമ്പത്തിക അവസ്ഥക്കനുസരിച്ച് വീടുണ്ടാക്കണം. അപ്പൊ പലിശ വേണ്ടി വരൂല, ടൈം നീട്ടിയെടുക്കണം, ദീർഘമായ കാലം കൊണ്ട് ചെയ്യേണ്ടി വരും. ബിസിനസ്സൊക്കെ അങ്ങനെ അങ്ങനെ കണ്ടു പോവാന്നുള്ളതാണ് സുരക്ഷിതത്വം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
1: ഇപ്പൊ
0: ഇതിലൊരു ഒരു ഡോറപ്പ് നമ്മൾ പറഞ്ഞു, ഇതേപോലെ വേറൊന്നാണ് ശരിക്ക് ഈ കച്ചവട രംഗത്ത്, ഇപ്പൊ ജ്വല്ലറി രംഗത്ത് ഒക്കെ ആവുമ്പോ ഈ ആത്മീയ ചൂഷണത്തിന്റെ കുറെ വിൽപ്പന വസ്തുക്കളുണ്ട്, ലോക്കറ്റുകള്, ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഗോൾഡ് ബിസിനസ്സിലുണ്ട്, അല്ലാത്ത ബിസിനസ് മേഖലകളിലുണ്ട്. ആത്മീയ ചൂഷണത്തിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, അല്ലേ? ഇത് ഒരു വർക്കത്തിന് ബാധിക്കുന്ന കാര്യമല്ലേ?
1: തീർച്ചയായും. അതിന് വിൽപ്പനയാണ് ഉദ്ദേശിക്കുന്നത്?
0: ആ വിൽപ്പന.
1: അതെ അതെ അതെ അതെ. അല്ല, നമ്മൾ എന്തായിരുന്നാലും താവരൽ ബിരുവത്തുക്കുക വലാ താവരൽ സിമൽ ഒഴുകുക എന്നല്ലേ. എന്തായാലും നമ്മൾ അത്തരം കാര്യങ്ങൾ, നമ്മളത് തെറ്റാണെന്നും അതേപോലെ തന്നെ ശിർക്കാണെന്നും ഒക്കെ വിശ്വസിക്കുന്ന കാര്യങ്ങളെ പ്രത്യക്ഷമായോ പരോക്ഷമായോ നമ്മളതിന് സഹായിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു ബർക്കത്തല്ലേ? അള്ളാഹു എന്തായാലും ഈ ഹറാമുകളിലൂടെ നമുക്കൊരു ബർക്കത്ത് തരില്ല എന്ന് തന്നെയല്ലേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്.
0: ഞാനേ ഇത് ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് വന്നത്, കഴിഞ്ഞ ദിവസം കൊടുകിൽ ഒരു പ്രോഗ്രാമിന് പോയിരുന്നു. അപ്പൊ അവിടെ ഗോൾഡ് ബിസിനസ് ചെയ്യുന്ന ഒരാളുണ്ട്. അയാള് പിന്നെ തൗഹീദിലൊക്കെ ഒന്ന് സജീവമായി വന്നതിന്റെ ശേഷം അയാളുടെ ബിസിനസ്സിൽ എന്തെല്ലാം വിഷയങ്ങൾ പരിഹരിക്കണം എന്ന് ചിന്തിച്ചപ്പോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അയാൾ പൂർണ്ണമായി ഒഴിവാക്കി. ഒഴിവാക്കിയിട്ട് മൂപ്പര് പറഞ്ഞത് വെച്ചാൽ, എനിക്ക് ചെറിയൊരു നഷ്ടം പോലും വന്നിട്ടില്ല, വലിയ എമൗണ്ട് എനിക്ക് കിട്ടിയിരുന്ന സാധനം ഞാൻ തവക്കുലാക്കി അങ്ങോട്ട് ഒഴിവാക്കിയപ്പോൾ എനിക്കൊരു ചെറിയ നഷ്ടം പോലും. അപ്പം എനിക്ക് തോന്നി അദ്ദേഹത്തിന്റെ ആ ഒരു അനുഭവം വേറെ പലർക്കും പ്രേരണയാണ്.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ നമ്മള് ഈ ഒരു ഇത്തരം അപകടങ്ങളിൽ എത്തിപ്പെടുന്നതിന്റെ കാരണങ്ങളെയാണ് പരിശോധിക്കുന്നത്. മനസ്സമാധാനമില്ലായ്മ ഒരു കാരണമാണ്.
1: തീർച്ചയായും തീർച്ചയായും അതന്നെയാണ് മനസ്സമാധാനമില്ലായ്മ. സാധാരണഗതിയിൽ നമ്മുടെ ഈ മനസ്സമാധാനമില്ലായ്മയുടെ രണ്ട് വശങ്ങളുണ്ട്. ഒന്നെന്താ വെച്ചാൽ, നമുക്കൊരു പ്രതിസന്ധിയുടെ മനസ്സമാധാനം ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ കുട്ടികളില്ലാത്ത ഒരാള്, അയാൾക്കൊരു മനസ്സമാധാനമില്ലായ്മ അല്ലേ? നമ്മുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ആള്, കുടുംബ പ്രശ്നങ്ങളുള്ള ആള്. അപ്പൊ നീ സ്വാഭാവികമായും ഇതിന് പരിഹാരം, ഈ പ്രശ്നം പരിഹരിക്കുന്നതോടുകൂടി എനിക്കൊരു മനസ്സമാധാനം കിട്ടും. ആ പ്രശ്നം പരിഹരിക്കാൻ ഈ ആത്മീയ കേന്ദ്രങ്ങളിൽ എന്ത് ചെയ്യും, സാധിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് എന്ത് ചെയ്യാണ്, ഒരു പ്രശ്നം, ഒരു കാര്യമാണ്. പിന്നെ സ്വാഭാവികമായും എന്താന്ന് വിചാരിച്ചാൽ, മനുഷ്യൻ എന്തുണ്ടാവും, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഏതൊരു ആത്മീയതയും അവൻ എന്ത് ചെയ്യും, ഒരു ശാന്തി നൽകും. അത് എല്ലാവർക്കും കിട്ടുന്നതാണ്. പക്ഷെ അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ട് കിട്ടുന്നത് പോലെ കിട്ടുന്നില്ലെങ്കിലും പൊതുവെ എന്തായിരിക്കും, എൻ്റെ പ്രശ്നത്തിന് ആത്മീയമായൊരു പരിഹാരം ഉണ്ടാകും എന്ന തോന്നൽ അവരിൽ എന്ത് ചെയ്യുന്നുണ്ടാക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു ഫലവും ചെയ്യാത്ത ഒന്നിലാണ് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിന് തൽക്കാലം എന്ത് ചെയ്യാൻ പറ്റും, ഒരു തവക്കുലാക്കാൻ ഒരു കേന്ദ്രം കിട്ടുമ്പോൾ എന്ത് ചെയ്യും, അവിടെ എനിക്കൊരു പരിഹാരമുണ്ട്. നമ്മളൊരു പ്രശ്നമുള്ള ഒരാളുടെ ഒരു പരിഹാരമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അയാളുടെ കണ്ണുകളിൽ പ്രതീക്ഷ വരും. അതേപോലെ ഒരു പരിഹാരമുണ്ട് എന്നൊരു തോന്നൽ, ആ തോന്നൽ എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും അവരെ ഇത്തരം ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഒരു പ്രധാന കാരണം വെച്ചാൽ, ഈ പ്രതിസന്ധി വരുമ്പോൾ എന്ന് വെച്ചാൽ മനുഷ്യൻ ജീവിതം മൊത്തം പ്രയാസമായിത്തീരുമല്ലോ. അപ്പം ഇതെങ്ങനെയെങ്കിലും ഇതാണ് തീർന്നിട്ട്, അതിലെ തെറ്റും ശരി നമ്മൾ നോക്കണ്ട, ഇതണ്ട് ശരിയാവുക എന്നുള്ള നിലക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും അറിയുന്നവർ പോലും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയി പെടുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ് ശരിക്കും.
0: ഈ ഒരുപാട് കാലം ചികിത്സിച്ചിട്ട് മാറാത്ത അസുഖങ്ങൾ, അതുപോലെ തന്നെ ആരിസ്ക പറഞ്ഞ പോലെ പിന്നെ എന്താ പറയുക, വളരെ സങ്കടപ്പെടുത്തുന്ന ചില രോഗങ്ങൾ, വീണ പൊട്ടിപ്പോണ കുട്ടികളുടെ അസുഖങ്ങൾ, ഇതിനൊക്കെ പലപ്പോഴും എന്താന്ന് വെച്ചാൽ നൂല്, ചരട്, ഐക്കല്, ശംഖ് ഇങ്ങനെ കുറേ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കാണാം. അതൊരു പക്ഷേ മതപരമായ അതിലൊരു പ്രശ്നമല്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. വ്യത്യസ്ത മതങ്ങളുടെ ദൈവങ്ങളുടെ ചിത്രങ്ങൾ വെച്ച ഒരു ഒരു ലോറി ഡ്രൈവറൊക്കെ ഉണ്ട്, ഞാൻ വ്യത്യസ്ത എല്ലാ ദൈവങ്ങളും ഉണ്ട് അയാളെ വണ്ടിയിൽ. അപ്പം പരിചയപ്പെട്ട് വന്നപ്പോൾ അയാൾ ആരാണ്, ഒരു മുസ്ലിമാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു കേരളത്തിൻ്റെ പുറത്തുള്ള ഒരാളാണ്, നമ്മളെല്ലാവരോടും ചോദിക്കും, തരുന്നവര് തരട്ടേന്നാണ്. അപ്പൊ ഈ ഇങ്ങനെ ഇത്തരം ആത്മീയതയുടെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, ഇതിനൊക്കെ ഇതിൽ നിന്നൊക്കെ എന്തോ ഒരു ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ച് മുട്ടയിൽ എഴുതി കുഴിച്ചിടല്, കളങ്ങൾ വരക്കല്, സാധനങ്ങൾ കെട്ടി തൂക്കല്, യാസീൻ 3000 വട്ടം മന്ത്രി ചോദ്യം വെച്ചിട്ടുണ്ടാകും, ഒരു 300 രൂപ കൊടുത്താൽ അതിൻ്റെ ഒരു കെട്ട് വാങ്ങിയിട്ട് പോരാ, അത് വീട്ടിൽ കെട്ടിത്തൂക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരും ഇങ്ങനെ ചെയ്യുന്നവരെ അറിയുന്നവരും നമ്മുടെ ഓഡിയൻസ് ആണ്.
1: അതെ അതെ അതെ അതെ.
0: അവരോട് നമുക്ക് എന്താണ് പറയാനുള്ളത്?
1: അല്ല, നമുക്കിപ്പോൾ എന്താ വെച്ചാൽ, ഇത് വ്യക്തമായി ഇപ്പം മന അല്ലക്ക തമ്മിയത്തിൽ പക്കത്ത് അഷറക്ക വ്യക്തമായ ഹദീസുകളിലതാണെന്ത്, ഏലസൂർക്കൊക്കെ കിട്ടിയാൽ എന്തായി ചെറുക്കായെന്നല്ല. അതുകൊണ്ട് എന്തായാലും അള്ളാഹു റസൂൽ സ്വലാസ്മി നമ്മളെ പഠിപ്പിച്ച സ്വഹാബത്ത് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഈ ചികിത്സാരീതികളൊന്നും തന്നെ
0: ഇല്ല.
1: പിന്നെ മാത്രമല്ല, അവിടെയൊക്കെ നമ്മൾ തവക്കുലി ഉണ്ട്, അള്ളാഹു അല്ലാത്ത ആളുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, തവക്കുലി ചെയ്യുന്നുണ്ട്. പലപ്പോഴും അഭൗതികമായ പല രക്ഷയും അവരിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ എന്താ വെച്ചാൽ, ഇത് വിശ്വാസത്തിൽ തൗഹീദിൽ എന്തായിരുന്നാലും തകരാറ് പറ്റുന്ന കാര്യങ്ങളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമല്ല. പിന്നെന്താ വെച്ചാൽ, ഇതൊക്കെ സ്വകാര്യമായി ചെയ്യുന്നത് കൊണ്ട് പല ആളുകളും എന്താ വെച്ചാൽ, ഇത് വേറെ ആരും അറിയില്ലല്ലോ എന്ന നിലയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചൊക്കെ തൗഹീദും കാര്യങ്ങളും ഉൾക്കൊള്ളുന്നു എന്ന് വിചാരിക്കുന്നത് പോലും പ്രതിസന്ധികളിലെ സ്വകാര്യ നിമിഷങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ പോകുന്നുണ്ട് എന്നുള്ളത് വളരെ ഗുരുതരമായ കാര്യമാണ്. അപ്പോൾ നമുക്കതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇത് ചില ആളുകളൊക്കെ നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലുമൊക്കെ ചില ഗുണങ്ങൾ അതുകൊണ്ട് കിട്ടുന്നുണ്ടാകുമല്ലോ. അപ്പോൾ ഒരാള് അയാൾക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞിട്ടാണ് ഇത്തരം കേന്ദ്രങ്ങൾക്ക് വേറൊരു ക്ഷണിക്കുന്നത്.
0: ഒരുപാട് ആൾ എത്തുന്നത്
1: അങ്ങനെയാണ്. അപ്പം ആ അനുഭവങ്ങളാണ്. അപ്പം നമ്മളെന്താ വെച്ചാൽ ഈ അനുഭവങ്ങൾ പറയുമ്പോൾ എന്താ വെച്ചാൽ ഇവരിൽ നിന്നൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഫലങ്ങൾ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ആളുകളുടെ തോന്നൽ. അപ്പോൾ നമുക്ക് അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് എന്താന്ന് വിചാരിച്ചാൽ ഒരു സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നമുക്കൊരു പരിഹാരമുണ്ട് എന്ന് ഒരു മൂക്കൻ, നമ്മളതിനെപ്പറ്റി ഒരു ദൃഢവിശ്വാസമുള്ള ഒരാളാണെങ്കിൽ സ്വാഭാവികമായും എന്താണെന്ന് വിചാരിച്ചാൽ നമുക്കൊരാശ്വാസവും സമാധാനം കിട്ടുന്ന പോലെ എന്ത് ചെയ്യും, നമുക്ക് ഫീൽ ചെയ്യാം. അങ്ങനെ ചില ആളുകൾ ശാന്തത കണ്ടെത്തുന്ന ആൾക്കാരുണ്ട് സ്വാഭാവികമായിട്ട്. പിന്നെ നമുക്കെന്താ ചിലപ്പോൾ ഒരാൾക്ക് ഒരു കാര്യം സാധിച്ച് കിട്ടി, അതിനയാൾ പല സ്ഥലത്തും പോയിട്ടുണ്ടായിരിക്കും. അതിൽ ഏതാണോ അയാൾ ഫലം ഉള്ളതായി വിശ്വസിക്കുന്നത് അതാണ് അതിന് കാരണമെന്ന് അയാൾ എന്ത് ചെയ്യും,
0: വിചാരിക്കും.
1: ഇപ്പോൾ ഒരാൾ കുട്ടിയില്ലാത്ത ഒരാൾ, അയാള് പല ചികിത്സക്ക് പോയി,
0: ഹോമിയോ കഴിച്ചിട്ടുണ്ടാവും,
1: ആയുർവേദം കഴിച്ചിട്ടുണ്ടാവും, പലതും ചെയ്തിട്ടുണ്ടായിരിക്കും
0: കൂട്ടത്തിൽ.
1: അപ്പൊ ഇതിൽ അപ്പൊ പലപ്പോഴും എന്താന്ന് വിചാരിച്ചാൽ ഇവര് പറയെന്തായിരിക്കും, ഇവർക്ക് കൂടുതൽ പ്രതീക്ഷയും വിശ്വാസമുള്ള സംഗതി ഏതാണോ അതിനോട് ചേർത്ത് പറയും. അതാണ് നമ്മൾ വന്ന് പറയണം, ഞാൻ അവിടെ പോയിട്ട് പെൺകുട്ടി ഉണ്ടായി എന്ന് പറയുന്ന അനുഭവങ്ങളുള്ളത്. പിന്നെ ഇപ്പൊ പൈശാചികതയാണല്ലോ, നമുക്കറിയാം പിശാചിന് എന്തായിരുന്നാലും പിന്നെ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു, അത് നമ്മുടെ ശത്രുവാണ്, മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നതിന് വലിയ പങ്കുണ്ട്. അപ്പൊ ഇത്തരം ഏറ്റവും വലിയ വഴിപാടാണ് ശിർക്കും, അതിലേക്കൊക്കെ എത്തിക്കുന്നതിൽ പിശാചിന് പങ്കുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പൊ ആ പിശാജ് എന്ത് ചെയ്യുന്നു, അതിനൊക്കെ ചില അനുഭവങ്ങളുള്ള പോലെ, അതിനൊക്കെ ചില ഫലമുള്ളതുപോലെ പിശാജ് അവരെ തോന്നിപ്പിക്കും. അപ്പൊ സ്വാഭാവികമായും അവരതെന്ത് ചെയ്യും, ഒരനുഭവമായി വിശ്വസിക്കും, അങ്ങനെ പോകുന്നുണ്ടായിരിക്കും. ഇതൊക്കെ അതിന്റെ കാരണങ്ങൾ തന്നെയാണ്.
0: ശരിക്കും ഈ ചെല്ലണ ആളിങ്ങനെ ചെല്ലുമ്പോ മൂന്ന് മക്കളാണല്ലേ, മൂന്നാമത്തെ സുഖല്ലേ എന്നൊക്കെ ചോദിക്കണേ, ഇങ്ങനത്തെ കുറച്ച് കോമിക്കുകൾ ഉണ്ട് വരെ, ഇതൊക്കെയാണ്. ഇത് കുറെ ആൾക്ക് കിട്ടുന്ന പ്രീ ഇൻഫർമേഷനുകൾ ആകാം, ഒക്കെ ആകാം. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ആയിഷ ബീവി ചോദിക്കുന്ന സംഭവം ഉണ്ടല്ലോ, നബിയെ ഇവര് പറയുന്ന ചിലതൊക്കെ യോജിച്ചു വരുന്നുണ്ടല്ലോ, അത് ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോ റസൂലുള്ള പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഒരു ഒരു പിശാചിന്റെ മേലെ വേറൊരു പിശാജ് കയറി നിന്ന് ആകാശത്തെ മലക്കുകളുടെ സംസാരങ്ങൾ കട്ടെടുത്ത് അത് ചേർത്ത് വെച്ച് കുറെ കളവുകൾ കൂട്ടി അവൻ പറയും, അങ്ങനെ ക്ലിക്കായ ഒരു വാചകം അല്ലെ, അത് പിന്നീട് വ്യാപകമായി എന്ത് ചെയ്യുന്നു, ക്യാമ്പയിനുകൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അല്ലാത്ത സിദ്ധികൾ യഥാർത്ഥത്തിൽ ഇല്ല. മാത്രമല്ല ഇപ്പൊ ഇത് പിന്നെ ഒരു സാധനം കറാമത്താണ്, ഈ അത്ഭുത പ്രവർത്തികൾ, അതിനെ കുറിച്ച് നമ്മള്
1: അല്ല അതെന്തറിയോ, അതുപോലെ കെറാമത്ത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ പ്രവാചകന്മാർക്ക് മോജിസ തമാനുഷികത കൊടുത്ത പോലെ തന്നെ എന്ത് ചെയ്യും, സ്വാഭാവികമായും പ്രവാചകന്മാരല്ലാത്ത ആളുകൾക്ക് അള്ളാഹു അവരെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി ചില സഹായങ്ങൾ ചെയ്തു കൊടുത്തേക്കാം. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കി, നിങ്ങളിപ്പോൾ ലോകത്തെ പ്രഗത്ഭരായ ഇമാമിങ്ങളെക്കുറിച്ചും പണ്ഡിതന്മാരെക്കുറിച്ചും ഒക്കെ നമുക്ക്, പക്ഷെ അവരെക്കുറിച്ചൊന്നുമില്ല കെറാമത്ത് കഥകൾ നമ്മൾ കേൾക്കലില്ല. ഇപ്പോൾ ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി ധാരാളം കണക്കിന് ആൾക്കാരില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, സത്യത്തിൽ അതിൻ്റെ ഒരു തത്വം എങ്ങനെ വെച്ചാൽ, ഇങ്ങനെ എന്തെങ്കിലും അള്ളാഹു വല്ലതും ആദരവായി കൊടുത്താൽ തന്നെ അവരെന്ത് ചെയ്യും, അത് വളരെ സ്വകാര്യമാക്കി വെക്കും. കാരണം ഞങ്ങളതൊക്കെ ഉള്ള ആളുകളാണെന്ന് സമൂഹത്തോട് പറഞ്ഞ് ഒരു റിയാവും ഒരു ബഹുമാനവും നേടാൻ ആഗ്രഹിക്കുന്നവരല്ലോ നിസ്വാർത്ഥരായിട്ടുള്ള പണ്ഡിതന്മാർ. എന്നാൽ ഇന്നിതൊരു മാർക്കറ്റിംഗ് ആണ് ശരിക്കും. അതായത് പല കഥകളും പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഈ മക്ബറകളെയും ചില മഹത്തുക്കളെയും എന്ത് ചെയ്യും, മാർക്കറ്റ് ചെയ്യുകയാണ് ചെയ്യണത്. മറ്റേ നമുക്ക് ഒരിക്കലും ഒരാൾക്ക് വന്നിഞ്ഞ് ഇപ്പോൾ കറാമത്താണോ എന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല. നമുക്കുണ്ടായ അനുഭവത്തിൻ്റെ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ ക്രിസ്ത്യൻ സമുദായങ്ങളിലൊക്കെ അവർ വിശുദ്ധന്മാരെ പ്രഖ്യാപിക്കുന്നത് അനുഭവങ്ങൾ വെച്ചിട്ടാണ്. നമ്മൾ ഇന്ന ആൾ അസുഖന്മാർ ഇന്നാക്കിൻ്റെ ഉണ്ടായി എന്നാണ്. അപ്പോൾ ഇതൊന്നും എന്താ പറയുക, വസ്തുതാപരമായി തെളിയിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതേ തത്വം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലും എന്ത് ചെയ്യണത്, ആളുകൾ പറഞ്ഞു. അതൊക്കെ ശരിക്കും മറ്റു മതങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ആശയങ്ങളെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും അത് പക്ഷെ അങ്ങനെ കെറാമത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അവരോട് ചോദിക്കുന്നതും അവിടെ പ്രാർത്ഥിക്കുന്നതും ഒക്കെ ശരിക്കും ശിർക്കാണല്ലോ. ഇപ്പം അങ്ങനെ ഉണ്ട് എന്ന് ഒരാൾ പറഞ്ഞാൽ പോലും പിന്നെ ചെയ്യണതൊക്കെ എന്താണ്, തൗഹീദിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യണത്.
0: ഇതിലിപ്പോ ശരിക്കും മോജിസത്തും കറാമത്തും തമ്മിലുള്ള ഒരു വ്യത്യാസം ആളുകൾ തിരിച്ചറിയേണ്ടതാണ്. മോജിസത്ത് ഉണ്ടെങ്കിൽ അത് പ്രത്യക്ഷപ്പെടുത്തൽ പ്രവാചകന്റെ ബാധ്യതയാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ട്, അത് ഹവാരിക്കുൽ ആദാത്ത് ഭൂമിയിൽ സംഭവിക്കുന്ന തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ട്, വടിയിട്ടാ വടിയാകുക എന്നുള്ളത് ആണ് തത്വം, പക്ഷെ അത് പാമ്പായി മാറുന്നു. എന്നാൽ കറാമത്ത് മീൻ ഷുറൂത്തിൽ കറാമത്തി കിത്തുമാനാണ്, ഒളിച്ചു വെക്കണമെന്നാണ്. അപ്പൊ ശരിക്കും പബ്ലിക് ആക്കണേ ഒരാളെന്നെ അയോഗ്യനാണ്
1: അല്ലെ.
0: ഹയലുള്ളൊരു പെണ്ണ് അവളുടെ ഹയൽ ഒളിപ്പിച്ചു വെക്കും പോലെ കറാമത്ത് ഒളിപ്പിച്ചു വെക്കുന്നതാണല്ലോ റസൂലിന്റെ സദസ്സിൽ നിന്ന്. പുറപ്പെട്ട രണ്ട് വ്യക്തികൾ അവർക്ക് ഒരാൾ വെളിച്ചവുമായി വരുന്നു. അവർ രണ്ട് വഴികളിലേക്ക് തിരിയുമ്പോൾ രണ്ടാമത്തൊരു വെളിച്ചം വരുന്നു. അപ്പൊ കറാമത്ത് ഉള്ളതാണ്, ആ കറാമത്ത് ഉണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളേണ്ടതാണ്, അത് പഠിച്ചവൻ എന്നെ സഹായിച്ചതാണെന്നുള്ള അൽഹംദുലില്ലാ പറയേണ്ടതാണ് മനസ്സിലാവുകയാണെങ്കിൽ,
1: അല്ലെ?
0: അതിന്റെ അപ്പുറത്ത് അതിനൊരു കച്ചവട മാറ്ററാക്കിക്കൂടാന്നുള്ള
1: അത്ഭുത വൃത്തികൾ ചെയ്യുന്നത് കൊണ്ട് മാത്രം അത് കെറാമത്താണെന്ന് പറയാനും കഴിയില്ല. അതുകൊണ്ടല്ലേ പണ്ഡിതന്മാർ പറഞ്ഞത്, എന്തോ ഒരാള് കടലിനെ പോലെ നടക്കുന്ന കണ്ടാലും വായുവിലൂടെ പറക്കുന്ന കണ്ടാലും അത് അയാളുടെ ഒരു ദിവ്യത്വമായ അല്ലെങ്കിൽ ഒരു
0: വിചാരിക്കാൻ
1: പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമുക്ക് അത് വെച്ചിട്ട് ഒരാളെ കെറാമത്തും കാര്യവും അയാൾ വലിയാണ് ഔലിയാണെന്ന് പ്രഖ്യാപിക്കാൻ വകുപ്പില്ല എന്നുള്ളതാണ് പൂർവികന്മാരൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ.
0: പിന്നെ ശരിക്കും ഇപ്പൊ വളരെ ലൈവായിട്ടുള്ള ഒരു വിഷയമാണ്, എല്ലാ കറാമത്തുകളും പറഞ്ഞ് പ്രചരിപ്പിച്ച് വ്യാപിപ്പിച്ച് നടക്കുന്ന ചില വ്യക്തികൾ, അവര് ആശുപത്രിയിലൊക്കെ കിടക്കുമ്പോ അവര് കേവലമായ മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾക്ക് മാത്രമാണ് വിധേയാകുന്നത്,
1: അല്ലേ? അതിലേറെ അതിൽ അത്ഭുതം എന്താ വെച്ചാൽ, നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കണമെന്ന് അവരെന്ത് ചെയ്യുന്നു, സർക്കുലർ കൊടുത്ത ആളുകളോട് പറയും. അവിടെയാണ് ഏറ്റവും പ്രധാനം. കാരണം ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന അള്ളാഹുവോട് നേരിട്ട് ചോദിക്കുന്നേക്കാളും നല്ലത് എന്താണ്, ഔലിയാക്കന്മാരോട് ചോദിക്കലാണ് എന്ന് പഠിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും അവര് പ്രായോഗികമായും അതല്ലേ ചെയ്യേണ്ടത്. ശരിക്കും ഖുർആൻ പറയുന്നത് ഒരു അത്രയും അപരിഹാര്യമായ ഒരു പ്രതിസന്ധി വരുമ്പോൾ എന്ത് ചെയ്യും, അവർ അള്ളാഹുവോട് തന്നെയാണ് പ്രാർത്ഥിക്കുക. അത് മുഷ്രിക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോഴും അങ്ങനെ പറയണ്ടല്ലോ.
0: കടലിൽ കപ്പൽ മുങ്ങാറാവുമ്പോൾ
1: അപ്പൊ അത് സത്യം എന്താ വെച്ചാല് ഇവിടെ പടച്ചവനോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ എന്ന് അവരെ ഉള്ളു സമ്മതിക്കുന്നുണ്ട് എന്നാണ് അതിനകത്ത്. സമൂഹത്തിന്റെ അന്ധവിശ്വാസങ്ങളൊക്കെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അവർ ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ആത്മാർത്ഥമായ ഒരു പ്രശ്നത്തിന് പരിഹാരം വേണം എന്നാഗ്രഹിക്കുമ്പോൾ അവർക്ക് ആരോടെ പ്രാർത്ഥിക്കാൻ തോന്നുള്ളൂ,
0: പഠിച്ചവനോട്
1: പ്രാർത്ഥിക്കാൻ തോന്നുള്ളൂ എന്നാണ് എന്ന് മനസ്സിലായി.
0: നമുക്ക് ഇതിന്റെ കുറച്ചും കൂടി ഒരു പരിഹാര വഴികളിലേക്ക് വരാം.
1: അതെ അതെ.
0: അപ്പൊ ഇത് ഇങ്ങനെ ഒരു മനസ്സംഘർഷം അനുഭവിക്കുന്ന ഒരു വ്യക്തി, അയാളടുത്ത് പലരും വന്ന് ഇങ്ങനെ പ്രഷർ ചെയ്യുന്നു, അവിടെ പോയാൽ മതി, ഇവിടെ പോയാൽ മതി, അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി.
1: അതെ.
0: അപ്പൊ മനസ്സംഘർഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിയോട് നമുക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്?
1: നമ്മളെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മളിപ്പോ ഈ റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ പല ആക്സിഡന്റും കാണണ്ടല്ലോ. ആ ആക്സിഡന്റ് ഒക്കെ നമ്മൾ നോക്കിയാൽ അതിന്റെ പിന്നെ ഒരു കാരണമുണ്ടാവും. മനുഷ്യന്റെ പ്രതിസന്ധികൾക്ക് മുന്നിലൊക്കെ ഒരു ഭൗതികമായൊരു കാരണമുണ്ട്. ആ ഭൗതികമായ കാരണത്തെ നമ്മൾ എന്ത് ചെയ്യണം, അഡ്രസ് ചെയ്യണം. ശരിക്കും അത് അഡ്രസ്സ് ചെയ്യാതെയാണ് പല ആളുകളും പരിഹാരങ്ങളിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് പരിഹാരങ്ങൾ എന്താണ് നീണ്ടു പോവാനുള്ള കാരണം. എന്തിനു പിന്നിലും ഇപ്പൊ ആൾക്കാർ വിധി എന്ന് പറയും, എന്നിട്ടൊക്കെ സഹിക്കും. ഞാൻ പറഞ്ഞ വിധി എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യുക, നമ്മളൊരു കച്ചവടം ചെയ്തു, അല്ലെ, നമുക്ക് നല്ല അഭിവൃദ്ധി കിട്ടി, നമ്മൾ വീടുണ്ടാക്കി, അതൊരു വിധിയാണ്. നമ്മൾ വിധി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനു മാത്രമേ പറയുള്ളൂ,
0: ദുരിതത്തിന്.
1: ആ, അത് മാത്രമേ, അതൊരു വിധിയല്ല, മനസ്സിലായി? എല്ലാം വിധി തന്നെയാണല്ലോ. എനിക്കൊരു ജോലി കിട്ടും, ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാകണം എന്നതൊരു വിധിയാണ്. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ വിധി എന്ന് പറയുമ്പോൾ അങ്ങനെ കാണും. അപ്പൊ നമ്മൾ അതിനൊരു കാരണമല്ലേ, ആ കാരണം നമ്മൾ അന്വേഷിക്കണില്ലല്ലോ. നമ്മൾ തിരിച്ചറിയണം, എനിക്ക് അങ്ങനെയൊക്കെ കുറച്ച് പിന്നെ ഞാൻ കുറച്ച് വിദ്യാഭ്യാസം നേടി, ഞാനൊരു പി എസ് എഴുതി, അതാണ് എനിക്ക് കിട്ടിയെന്നുള്ള കാരണം. എന്നാൽ അതേപോലെ തന്നെ ഒരു കാരണം ഏതിനുണ്ട്, നമ്മൾ മുറ്റത്ത് വീണ് കാലൊടിഞ്ഞൊരു കാരണമുണ്ട്, മനസ്സിലായി? അപ്പൊ ആ കാരണത്തെ മാത്രം നമ്മൾ അഡ്രസ് ചെയ്യാതെ അതെന്തോ നമുക്കൊരു അത് നമുക്കൊരു പങ്കുമില്ലാതെ വന്നതാണ് എന്നുള്ളതാണ് വരുന്നത്.
0: ഇപ്പൊ
1: ഈ ആളുകൾ അപ്പൊ നമ്മൾ നമുക്ക് മനസ്സമാധാനം നഷ്ടപ്പെടുന്നതിന് ഒരു കാരണം ഉണ്ടായിരിക്കും, മനസ്സിലായി? ആ കാരണം എന്താണ്? ഇപ്പൊ നമ്മൾ വിവാഹത്തിന്റെ പ്രശ്നമാകാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കച്ചവടത്തിലെ പരാജയമാവാം, അങ്ങനെയാണ്. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന് എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ഞാൻ ആ പിന്നെ ഹോട്ടൽ ഒരാൾ നടത്തി, അയാൾ നിർത്തി, പിന്നെ രണ്ടാമത് അയാൾ നടത്തി, പിന്നെ അയാൾ നിർത്തി. അപ്പം ഇനി ഞാനതൊന്ന് ഏറ്റെടുത്തിട്ട് നടത്തുകയാണ് പറഞ്ഞു,
0: ഒന്നുകൂടി നിർത്താം.
1: അപ്പോൾ അതെ, അപ്പോൾ അത് നടത്തി കഴിഞ്ഞ് ഞാൻ പിന്നെ ഇപ്പം ഇന്ന് ഞാനത് നോക്കുമ്പോൾ അത് ഇന്നും പൂട്ടിയിട്ട്
0: കിടക്കണം.
1: അതെ. അപ്പോൾ ഞാൻ ചിന്തിക്കണം, അപ്പം ഞാൻ ആലോചിക്കും അതൊരു ഹോട്ടൽ നടത്താൻ പറ്റിയ ഒരു ലൊക്കേഷൻ അല്ല.
0: അടിപൊളി.
1: മാത്രമല്ല അതിൻ്റെ താഴെ അപ്പുറത്തും ഇപ്പുറത്തും അതിൻ്റെ ഒരു 75 meters അപ്പുറം എന്താണ്, എല്ലാം വളരെ ലളിതമായ പൈസക്ക് എല്ലാം കിട്ടുന്ന എന്തുണ്ട്, എല്ലാ സബ്സിഡി അനുഭവിക്കുന്ന മറ്റൊരു ഹോട്ടൽ അവിടെ ഉണ്ട്. ഇനി ഹൈ ക്ലാസ് മറ്റൊരു ഹോട്ടൽ അവിടെ ഉണ്ട്, വെജിറ്റേറിയൻ്റെ വേർ, ഇതൊക്കെ ഒരു കുഴിയിലാണ്. ഇത് സ്വാഭാവികമായി ഇതൊരു അപ്സ്റ്റെയറിലാണ്, മനസ്സിലെ? അപ്പം അതിനൊരു കാരണമുണ്ട്, ആളുകളെ ശ്രദ്ധയിൽ പെടൂല, ആൾ കണ്ടാത്തന്നെ കയറി തോന്നില്ല ആൾക്ക്. അപ്പം എന്താ വെച്ചാൽ വീണ്ടും പരാജയം വരുമ്പോൾ എന്താ ഉണ്ടാകുക, അത് ആരോ പിന്നെ ചെയ്തതാണ്, എന്തോ പ്രശ്നമാണ്,
0: അല്ലെങ്കിൽ അതെ
1: ഉദ്ഘാടനം ചെയ്ത ആളുടെ ഗുരുത്തല്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ വിചാരിക്കുകയാണ് നമ്മൾ. അപ്പോൾ കാരണങ്ങളെ കണ്ടെത്തി പ്രതിവിധി കാണുമ്പോഴേ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും, അത് നമ്മൾ ശ്രമിക്കണം. ഇപ്പോൾ ഒരു ദാമ്പത്യ പ്രശ്നത്തിന് പരാജയം ഉണ്ടാക്കിയത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, അവർ 20-30 കൊല്ലമായിട്ട് അവരിങ്ങനെ ആലോചിക്കുക കാരണം എന്താണ് ഇതിൻ്റെ കാരണം, പക്ഷെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് അതിനെക്കുറിച്ച് അറിയുന്ന ഒരാളോട് സംസാരിച്ചാൽ എന്ത് ചെയ്യും, അയാൾ 5 മിനിറ്റ് കൊണ്ട് അതിൻ്റെ സംഗതി എന്താണെന്ന് പറഞ്ഞു തരും. അപ്പോൾ സത്യത്തിൽ ഇവിടെ എന്താണെന്ന് വിചാരിച്ചാൽ യഥാർത്ഥ പരിഹാരങ്ങളിലേക്ക്, ഒരു രോഗത്തിന് കാണേണ്ട ഡോക്ടറെ കാണുന്നില്ല, ഒരു കുടുംബ പ്രശ്നത്തിന് അതിനെ പരിഹരിക്കാൻ പറ്റുന്ന ഒരാളുടെ അടുക്കൽ അത് എത്തുന്നില്ല, മനസ്സിലായി. ഒരു പിന്നെ വിവാഹം അതിനെന്താണോ നടക്കാത്തതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിയത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നില്ല, എല്ലാറ്റിന് പിന്നിലും ഒരു അത് പരിഹരിക്കുന്നതോടുകൂടെ ആ പ്രശ്നം എന്ത് ചെയ്യും, തീരും. പിന്നെ നമ്മുടെ ഭാഗം ക്ലിയർ ആണെങ്കിൽ നമ്മൾ നല്ല ഉറച്ച വിശ്വാസത്തോടെ അള്ളാഹുവോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു എന്തിനതിന് പരിഹാരം തരുന്നുള്ളതാണ്.
0: അതെ, നമ്മളത് നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് പഠിച്ചവനോട്
1: പറയണം,
0: അപ്പോൾ സ്വാഭാവികമായി പരിഹാരം ഉണ്ടാവും. പിന്നെ ഈ ശരിക്കും ഈ ഒരു മനസ്സ് എന്ന് പറയുന്ന നമ്മളെ നിർവചനങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു സംഭവം,
1: അതെ,
0: അതിനിപ്പോൾ മനുഷ്യന്റെ ശരീരത്തിന്റെ രോഗങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒക്കെ കൃത്യമായി മനുഷ്യൻ ചികിത്സ എടുക്കുന്നുണ്ട്. മനസ്സിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ലേ, കുറച്ച് പ്രാക്ടീസസ് ഉണ്ടാവുമല്ലോ നിർബന്ധമായിട്ടും അവിടെ അതിങ്ങനെ പ്രകാശിതമായി നിൽക്കാൻ. അത് നമുക്ക് സാധാരണ പറയുന്ന കാര്യങ്ങളൊന്ന്
1: അല്ല, നമ്മളിപ്പോ എന്താ വെച്ചാല് ഒരു മനുഷ്യന്റെ വിജയം എന്ന് പറയുന്നത് മനസ്സിന്റെ നന്മ തന്നെയാണ്. അത് അഫലഹമൻ സക്കാഹ, സക്കാഹ എന്ന് പറഞ്ഞത് മനസ്സിനെ തന്നെയാണ്. അപ്പൊ എന്താ വെച്ചാൽ അവിടെ നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യാണ് ഒരു നല്ല അവസ്ഥയിൽ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ, രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന്, മനസ്സിന് നെഗറ്റീവായ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നിരാകരിക്കണം. അതിലൊന്നാണ് തെറ്റുകൾ. ഈ കുറ്റബോധമുണ്ടല്ലോ, അതാണ് മനുഷ്യൻ്റെ മാനസിക അസ്വസ്ഥതിൻ്റെ ഏറ്റവും വലിയ കാരണം. കാരണം നമ്മൾ ചെയ്ത തെറ്റുകൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് നമ്മുടെ മനസ്സ് കിടക്കണ്ടായിരിക്കും. ഞാൻ അന്നങ്ങനെ ചെയ്തു, ഞാൻ ഇന്നവനെ പറ്റിച്ചു, എന്നെ സമയത്തിൻ്റെ ഒരു സ്വകാര്യതയിലൊരു ചെറിയ തകരാറ് വന്നു, ഇതൊക്കെ ഇങ്ങനെ എന്താ വെച്ചാൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. അപ്പം ആ ചെയ്ത കുറ്റബോധം മനുഷ്യനെ അസ്വസ്ഥമാണ്. പ്രശ്നത്തിൽ പാപരഹിതമായിട്ടുള്ള ഒരു ജീവിതം നമ്മുടെ മാനസിക ആരോഗ്യത്തിന് വളരെ പ്രധാനം. നമ്മൾ മനസ്സിലിപ്പോൾ എത്ര തന്നെ ആത്മീയമായി ഉയർന്നു വന്നാലും എന്ത് ചെയ്താലും നമ്മുടെ ഈ മനസ്സ് എന്ത് ചെയ്യും, പാപങ്ങളിൽ നിന്ന് മുക്തമാവാത്തടത്തോളം കാലം അതിൻ്റെ കറകൾ പോകുന്നില്ലല്ലോ. അതാണ് ഏറ്റവും പ്രധാനം. ഇപ്പം ഈ മിക്കവാറും നമ്മൾ ഇത് പരിശോധിക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ അസ്വസ്ഥരായ ആളുകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യം, അവർക്കൊക്കെ എന്തുണ്ട്, കുറ്റബോധങ്ങളുണ്ട്. അതൊരു പക്ഷേ പെരുമാറ്റത്തിൻ്റെതാകാം, ചിലപ്പോൾ മാതാപിതാക്കൾ അവഗണിക്കുന്നതാവാം, അല്ലെങ്കിൽ ഭാര്യയോട് കടമകൾ നിർവഹിക്കാത്തതാവാം, അല്ലെങ്കിൽ ലൈംഗിക സ്വകാര്യതകളിലുള്ള പ്രശ്നങ്ങളാവാം. ഇതുകൊണ്ടൊക്കെ എന്ത് ചെയ്യണ്ട, അപ്പം അത്തരം കാര്യങ്ങൾ നിരാകരിക്കുക എന്നുള്ളത് പ്രധാന കാര്യമാണ്. അതോടൊപ്പം നമ്മുടെ മനസ്സിന് ആത്മീയമായി ശരീരത്തിന് ഭക്ഷണം കൊടുക്കണ പോലെ അള്ളാഹു നിശ്ചയിച്ച ചില ക്രമങ്ങളുണ്ട്. അതാണ് ഇപ്പം ഈ നിസ്കാരം, അതേപോലെ തന്നെ പ്രാർത്ഥന, രാവിലെ അതുക്കാറുകൾ, അതൊക്കെ മനുഷ്യന് ഭയങ്കര ശക്തിയും നൽകുന്ന സംഗതികളാണ്. അപ്പം അതൊക്കെ എന്ത് ചെയ്യണം, വളരെ കൃത്യമായി നിർവഹിക്കണം. അതേപോലെ ഖുർആനുമായുള്ള ഭയങ്കരമായ ബന്ധം, അത്ഭുതങ്ങൾ ഉണ്ടാവും ഖുർആനായുള്ള ബന്ധം കൊണ്ട്. അപ്പം ഇതൊക്കെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ സംസ്കരണത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഇതൊക്കെ നിർവഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യന് ശാന്തമായിട്ട് പോകാൻ പറ്റും.
0: തീർച്ചയായും നമ്മൾ ഈ ഒരു എപ്പിസോഡ് അതിൻ്റെ ഒരു ക്ലോസിങ്ങിലേക്ക് പോവുകയാണ്. ഏറ്റവും അവസാനം പറഞ്ഞ കാര്യങ്ങൾ ഒരു പക്ഷേ സ്നേഹക്കൂട് പലവരും നമ്മളെ ഓർമ്മിപ്പിച്ചതും നമുക്കൊരു ഒരു ഒരു കോഴ്സ് പോലെ, ആരിസ്മോലയുടെ സംസാരത്തിൽ ഒരു കോഴ്സ് പോലെ നിർദ്ദേശിക്കുന്നതാണ്. ഒരു 21 ദിവസമോ അല്ലെങ്കിൽ 42 ദിവസമോ നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു, പ്രഭാത നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നു, അതിൻ്റെ ശേഷം അദ്കാർ സഭ പ്രഭാതത്തിലെ പ്രാർത്ഥനകൾ ചൊല്ലുന്നു, നിശ്ചിത ഭാഗം ഖുർആൻ ഓതുന്നു, നമ്മുടെ പകൽ സമയത്ത് ഖുർആൻ കേൾക്കാൻ പീസ് ഖുർആൻ റേഡിയോ പോലുള്ള സംവിധാനങ്ങൾ അവലംബിച്ചുകൊണ്ട് ഖുർആൻ കേൾക്കുന്നു, സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുന്നു, മനുഷ്യന്മാർക്ക് നന്മകൾ ചെയ്യുന്നു, സദഖകൾ പറ്റുന്ന പോലെ സദഖകൾ ചെയ്യുന്നു, പൊതുവായ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളടക്കം പള്ളിയുടെ പ്രവർത്തനങ്ങൾ പോലുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നു, മനുഷ്യരുടെ കണ്ണീരൊപ്പാനുള്ള പദ്ധതികൾ ഏറെയുണ്ട്, അതിൻ്റെ ഭാഗമാകുന്നു, രാത്രിയിൽ സാധിക്കും വിധം സാധിക്കുന്ന ദിവസങ്ങളിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു പുതിയ ക്രമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ തന്നെ പരിഹാരങ്ങളാവുകയാണ്. ഒരിക്കലും പരിഹാരം കിട്ടാത്ത കൂടുതൽ പ്രയാസങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും നമ്മെ നയിക്കുന്ന ആത്മീയ ചൂഷണ കേന്ദ്രങ്ങളുടെ ബലിക്കല്ലുകളിൽ തലവെക്കുന്നവരാകരുത് നമ്മൾ എന്നത് ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തേക്ക് സ്നേഹക്കൂട് വിടവാങ്ങുന്നു. അടുത്ത ആഴ്ച വീണ്ടും പുതിയ വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: ബറക്കല്ലാഹു ഫീക്. പല ആളുകളും ആത്മീയ ചികിത്സയ്ക്ക് പോയി വലിയ വലിയ അബദ്ധങ്ങളിലേക്ക് വീഴുന്നത് നമ്മൾ ചുറ്റുഭാഗത്ത് ഒരുപാട് അനുഭവങ്ങളിലൂടെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ ആവട്ടെ അതല്ലാതെയും കാണുന്നുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഒരു വിശ്വാസി എടുക്കേണ്ടുന്ന നിലപാടുകളാണ് അൽഹംദുലില്ലാ ചില അനുഭവ സമ്പത്തുകളുടെ വെളിച്ചത്തിൽ നമ്മളിവിടെ കേട്ടത്. പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീമും പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സുലാഹിയുമായിരുന്നു ഈ ഒരു എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്.
3: റേഡിയോ വൈബ്സ് എന്ന് പറയുമ്പോൾ അറിവ് കൊണ്ട് വിജ്ഞാനം കൊണ്ട് വൈബാക്കുന്ന പ്രോഗ്രാമാണല്ലോ. വൈജ്ഞാനികമായ വൈബ് നൽകുന്ന ഈ പ്രോഗ്രാമിൻ്റെ അവസാന തലത്തിൽ മറ്റൊരു വൈജ്ഞാനിക ഒരു വിരുന്നിലേക്കാണ് ഇനി പോകുന്നത്. അൽ ഉസൂൽ പ്രോഗ്രാം. അൽ ഉസൂലിൽ സലഫുകളുടെ കാലത്തെ ഹദീസ് വിജ്ഞാന കേന്ദ്രങ്ങൾ, അതിൻ്റെ ഭാഗം 3 നമ്മൾ കേൾക്കുന്നത്. ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫിയാണ് അൽ ഉസൂലിൽ നമ്മുടെ കൂടെ.
4: അൽ ഉസൂലിൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം വിശദീകരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഹദീസ് പഠന കേന്ദ്രങ്ങളെക്കുറിച്ചാണ്. വ്യത്യസ്തമായ നാടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുകൾ പഠിച്ച് കേട്ട് മനസ്സിലാക്കി വിവിധ നാടുകളിൽ താമസമാക്കി അവിടെ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ആളുകൾക്ക് പകർന്നുകൊടുത്ത് ജീവിതം ചെലവഴിച്ച ഒരുപാട് സഹാബി വര്യന്മാർ വിവിധ നാടുകളിൽ ഉണ്ടായിരുന്നു. മക്കയിലെയും മദീനയിലെയും അതുപോലെ തന്നെ ബഗ്ദാദിലെയുമൊക്കെ സഹാബി പണ്ഡിതന്മാരെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് ഷാമിലുള്ള പണ്ഡിതന്മാർ ആരൊക്കെയായിരുന്നു, ഇസ്ലാമിക വിജ്ഞാനീയത്തിൽ അവഗാഹമുള്ള പണ്ഡിതന്മാർ, ഒരുപാട് സഹാബികളും താബിഈകളും ജീവിച്ച് മരണപ്പെട്ടുപോയ ഒരു നാടാണ് യഥാർത്ഥത്തിൽ ഷാം എന്നുള്ളത്. മുസ്ലിമീങ്ങളായ ആളുകൾ അതിനെ വിജയിച്ചടക്കിയതിനു ശേഷം ഒരുപാട് ആളുകൾ മുസ്ലിമീങ്ങൾ ആ ഷാമിലേക്ക് കുടിയേറി പാർത്തിട്ടുണ്ട്. അവരുടെ കൃത്യമായ എണ്ണം നമുക്ക് ചരിത്രത്തിൽ നിന്ന് ലഭ്യമല്ല എങ്കിലും അവരുടെ എണ്ണത്തിൻ്റെ ആധിക്യത്തെ വിളിച്ചോതുന്ന ചില പരാമർശങ്ങൾ ചരിത്രഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. വലീദ് ബിൻ മുസ്ലിം, അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, ദഖലത്തു ശാം അശറത്തുൽ അശറത്തു ആലാഫി ഐനിൻ റഅത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുള്ള കണ്ണുകൾ 10,000 കണ്ണുകൾ അഥവാ വ്യക്തികൾ, അതല്ലെങ്കിൽ 5,000 വ്യക്തികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽപ്പെട്ട ആളുകൾ ഷാമിലേക്ക് വന്നിട്ടുണ്ട് എന്ന് അൽ വലീദ് ബിൻ മുസ്ലിം പറഞ്ഞതായിക്കൊണ്ട് അത്താരിഖുൽ കബീറിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായിരുന്ന യസീദ്, അദ്ദേഹം തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് എഴുത്തെഴുതിയതായി കാണാം. ഷാമിലുള്ള ആളുകളെ മതം പഠിപ്പിക്കുവാൻ വേണ്ടി പണ്ഡിതന്മാരെ, ഇൽമുള്ള ആളുകളെ ഷാമിലേക്ക് നിങ്ങൾ നിയോഗിക്കണം എന്നു പറഞ്ഞുകൊണ്ട് ഷാമിലേക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് എഴുത്തെഴുതി യസീദ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെയും ഉബാദത്ത് ബിൻ സാമിത്, അബുദർദ തുടങ്ങിയ സഹാബി പണ്ഡിതന്മാരെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് നിയോഗിച്ചു. അതിൽ ഉബാദത്ത് ബിൻ സാമിത് ഹംസിൽ താമസമാക്കി, അബുദർദ ആകട്ടെ ദിമിഷ്കിലാണ് താമസമാക്കിയത്. മുആദ് ബിൻ ജബൽ ഫലസ്തീനിലേക്ക് പോന്നു. പിന്നീട് അതിനുശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ബിൻ ഗനമിനെ അവിടേക്ക് നിയോഗിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. അമവി ഭരണകാലത്ത് പ്രത്യേകിച്ചും ദിമിഷ്കിൽ ഒരുപാട് മുഹദ്ദിസുകളും ഒരുപാട് ഫുഖഹാക്കളും ഷാമിൽ ഉണ്ടായിട്ടുണ്ട്. ഇൽമിൻ്റെ മേഖലയിൽ തിളങ്ങി നിന്നിരുന്ന ഒരുപാട് പണ്ഡിതന്മാർ ഷാമിനെ ഇൽമിൻ്റെ ഒരു കേന്ദ്രമാക്കി മാറ്റുകയും ഹദീസ് പഠനത്തിൻ്റെ ഒരു പ്രഭവ കേന്ദ്രമായി, അതല്ലെങ്കിൽ ഒരു പ്രധാന കേന്ദ്രമായി ശാം മാറുകയും ചെയ്തിട്ടുണ്ട്. സഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ചുകൊണ്ട് അറിയപ്പെട്ട പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ പ്രഗത്ഭനാണ് അബ്ദുറഹ്മാൻ ബിൻ യസീദ് ലസ്ദി എന്നു പറയുന്ന പണ്ഡിതൻ. നേരത്തെ പറഞ്ഞ സഹാബത്തിനു പുറമെ അബൂ ഉബൈദത്തു ബിൻ ജറാഹ്, ബിലാലു ബിൻ റബാഹ്, ഷുറഹ്ബീൽ ബിൻ ഹസന, ഖാലിദ് ബിൻ വലീദ്, ഇയാദ് ബിൻ ഖനം, ഫളൽ ബിൻ അബ്ബാസ്, ഔഫ് ബിൻ മാലിക്, ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഇവരൊക്കെ തന്നെയും ഷാമിൽ താമസമാക്കി അവിടെ ദീൻ പഠിപ്പിച്ച്, ഹദീസുകൾ പഠിപ്പിച്ച് മതവിജ്ഞാനത്തിൻ്റെ കേന്ദ്രങ്ങളുടെ പ്രധാന നേതാക്കന്മാരായിക്കൊണ്ട് മാറിയ പ്രമുഖരായ സഹാബിമാരാണ്. അത്തരം സഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ചിട്ടുള്ള പ്രഗത്ഭന്മാരായ താബിഈകളും അക്കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നു. അതിൽപ്പെട്ട ആളുകളാണ് സാലിം ബിൻ അബ്ദില്ല, ദിമഷ്കിൻ്റെ ഖാളിയായി തീർന്നിട്ടുള്ള സാലിം ബിൻ അബ്ദില്ല, അബു ഇദ്രീസ് അൽ ഖൗലാനി, അദ്ദേഹം മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ മകൻ യസീദിൻ്റെ കാലഘട്ടത്തിലും ദിമഷ്കിൽ ഖാളി സ്ഥാനം വഹിച്ചിട്ടുണ്ട്. അത്രയും പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു അദ്ദേഹം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ദിമഷ്കിൽ ഖാളിയായിരുന്ന അബൂ സുലൈമാൻ അദ്ദാറാനി സഹാബത്തിൽ നിന്ന് മതം പഠിച്ച് ഷാമിൽ ഹദീസ് പ്രചരിപ്പിച്ച് ഹദീസുകൾ പഠിപ്പിച്ചതിൻ്റെ പ്രചാരകനായി മാറിയ ഒരു താബിഈ പണ്ഡിതൻ. അതുപോലെ തന്നെ യസീദ് ബിൻ അബ്ദുൽ മലിക്, ഹിഷാം ബിൻ അബ്ദുൽ മലിക്, അവർ 30 വർഷത്തോളം അവിടെ ഖാദി സ്ഥാനം വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉമർ ബിൻ ഹാനിഇ അൽ ആനസി, അദ്ദേഹം അറിയപ്പെട്ട ദിമിഷ്കിലെ മുഹദ്ദിസായിരുന്നു. അതുപോലെ അബ്ദുറഹ്മാൻ ബിൻ ഉമർ അൽ ഔസാഇ, അദ്ദേഹം മാലിക്കിൻ്റെയും അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെയുമൊക്കെ ഖരീനാണ്, അവരുടെ സഹവാസമുള്ള വ്യക്തിത്വമായിരുന്നു. ഇമാം അഹ്ലിഷാം എന്നറിയപ്പെടുന്ന പണ്ഡിതനായിരുന്നു അദ്ദേഹം. അതുപോലെ ഷാമിൽ തന്നെയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്, റജാ ബിൻ ഹൈവ, മുഹൈർ ബിൻ സയ്യിദ് അൽ കലാഇ, അസൗർ ബിൻ യസീദ്, അബ്ദുറഹ്മാൻ ബിൻ യസീദ് ബിൻ ജാബിർ തുടങ്ങിയ ഒരുപാട് പണ്ഡിതന്മാർ അവർ ഷാമിൽ ജീവിച്ച് ഹദീസുകൾ പഠിപ്പിച്ച് അങ്ങനെ ഹദീസിൻ്റെ പ്രചാരകരായി ഷാമിൽ ജീവിച്ച, ഷാമിനെ അറിവിൻ്റെ കേന്ദ്രമാക്കി മാറ്റിയ പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാരായിരുന്നു. അപ്പോൾ പ്രവാചകൻ്റെ സഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന കേന്ദ്രങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടതാണ്, അറിവിൻ്റെ കേന്ദ്രങ്ങൾ പ്രധാനപ്പെട്ടതാണ് ഷാം. മറ്റൊരു പ്രധാന കേന്ദ്രമാണ് മിസർ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്താണ് മിസറിലേക്ക് മുസ്ലിമീങ്ങൾ പ്രവേശിക്കുന്നതും അവിടെ ഇസ്ലാമിക രാഷ്ട്രത്തിന് കീഴിൽ വരുന്നതുമൊക്കെ. അംറുബിൽ ആസ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിലാണ് മുസ്ലിമീങ്ങൾ മിസറിലേക്ക് പ്രവേശിക്കുന്നത്. അംറുബിൽ ആസ് റളിയല്ലാഹുവിൻ്റെ കൂടെ സുബൈർ ബിൻ അവ്വാം ഉണ്ടായിരുന്നു, ഇബാദത്ത് ബിൻ സാമിത് ഉണ്ടായിരുന്നു, മസലമ ബിൻ മഖ്ലദ് ഉണ്ടായിരുന്നു, മിഖ്ദാദ് ബിൻ അസ്വദ് ഉണ്ടായിരുന്നു. ഈ പറയപ്പെട്ട സഹാബിമാരൊക്കെ തന്നെയും മിസറിൽ പ്രവേശിച്ച് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും മതങ്ങളും പഠിപ്പിച്ച ആളുകളായിരുന്നു. അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളമായിക്കൊണ്ട് ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുള്ള വളരെ പ്രസിദ്ധനായ സഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ അംർ. റളിയല്ലാഹു അൻഹു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ക്രോഡീകരിക്കുകയും അതെഴുതി വെക്കുകയും ചെയ്തിരുന്ന ഒരു പ്രഗത്ഭനായ സഹാബിയാണ്. ഒരുപാട് കാലം മിസ്റിൽ അദ്ദേഹം താമസിച്ചിട്ടുണ്ട്. ഒരുപാട് വ്യക്തികൾ അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. മിസ്റിൽ താമസമാക്കിയ മറ്റു സഹാബിമാരായിരുന്നു ഉഖബത്ത് ബിൻ ആമിർ അൽ ജുഹനി, അതുപോലെ ഖാരിജ ബിൻ ഹുദാഫ, അബ്ദുല്ലാഹി ബിൻ സഅദ്, മുഹൈമ ബിൻ ജുസ്, അബ്ദുല്ലാഹി ബിൻ ഹാരിസ്, അബൂ ബസ്ര അൽ ഗഫാരി, അബൂ സഈദ് അൽ ഖൈർ, മുആദ് ബിൻ അനസ്, മുആവിയത്ത് ബിൻ ഖുദൈജ്, സിയാദ് ബിൻ ഹാരിസ് തുടങ്ങിയ സഹാബിമാർ. ഇത്രയും പ്രഗത്ഭരായ പ്രസിദ്ധരായ എണ്ണം സഹാബിമാർ മിസറിൽ പോയി താമസമാക്കുകയും അവിടെ ഹദീസിൻ്റെ വിജ്ഞാനീയങ്ങൾ ആളുകൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു. അവരിൽ നിന്ന് ഒരുപാട് ആളുകൾ ഹദീസ് പഠിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ആരംഭിച്ചു. അതിൽപ്പെട്ടതാണ് യസീദ് ബിൻ അബി ഹബീബ്. മിസറിലെ അറിയപ്പെട്ട മുഹദ്ദിസായിരുന്നു അദ്ദേഹം. ഉമർ ബിൻ ഹാരിസ്, ഖൈർ ബിൻ നഈം അൽ ഹലറമി, അബ്ദുല്ലാഹി ബിൻ സുലൈമാൻ അൽ തവീൽ, അബ്ദുറഹ്മാൻ ബിൻ ഷുറൈഹൽ അൽ ഗാഫിഖി, അതുപോലെ ഹൈവ ബിൻ ഷുറൈഹ് അ തുജൈരി തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ തന്നെയും മിസറിൽ താമസമാക്കി അവിടെയുള്ള ശിഷ്യന്മാർക്ക് ദീനിൻ്റെ ഹദീസിൻ്റെ വിജ്ഞാനങ്ങൾ പകർന്നുകൊടുത്ത മഹാരഥന്മാരായ പണ്ഡിതന്മാർ. അപ്പോൾ ഇന്ന് രണ്ട് കേന്ദ്രങ്ങളെപ്പറ്റിയാണ് നാം വിശദീകരിച്ചത്. ഒന്ന് ഷാമും മറ്റത് മിസറും. ഇത് രണ്ടും ഇസ്ലാമിക ചരിത്രത്തിലെ ഏറെ പ്രാധാന്യമുള്ള രണ്ട് പട്ടണങ്ങളാണ്. ഇസ്ലാമിക വൈജ്ഞാനിക പൈതൃകത്തിൻ്റെ വലിയ അമൂല്യമായ സ്വത്തുക്കൾ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള, ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള രണ്ട് പ്രഗത്ഭ വൈജ്ഞാനിക, രണ്ട് പ്രസിദ്ധമായ വൈജ്ഞാനിക കേന്ദ്രങ്ങളാണ് ഇത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: ബാരകല്ലാഹു ഫീക്. അൽഹംദുലില്ലാഹി ലുസൂലിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസമാപിക്കുമ്പോൾ, സലഫുകളുടെയൊക്കെ കാലത്തെ ഹദീസ് വിജ്ഞാന കേന്ദ്രങ്ങൾ, ഈ ഒരു വിഷയത്തിൽ നമ്മൾ മൂന്ന് എപ്പിസോഡുകൾ, മൂന്ന് ഭാഗങ്ങൾ കേട്ട് കഴിഞ്ഞു. കൂടുതൽ അറിവ് വർദ്ധിപ്പിക്കുവാനും ലഭിച്ച അറിവുകൾ തിരുത്തലുകൾക്ക് വിധേയമാക്കി ജീവിതത്തെ സമ്പന്നമാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു നമ്മളോടൊപ്പം ചേർന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ഈ ഒരു സമയത്തെ വൈബ്സിൽ, മോർണിംഗ് വൈബ്സിൽ ഞാൻ സുഹൈർ പാണ്ടിക്കാടായിരുന്നു. എൻ്റെ കൂടെ വീട്ടി അബ്ദുസ്സലാം കൂടി ഉണ്ടായിരുന്നു. ഇൻഷാല്ലാ മറ്റൊരു ദിവസം മറ്റൊരു സമയത്ത് നമുക്ക് ഒരുമിച്ചിരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: വിശുദ്ധ ഖുർആൻ മനസ്സകങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറ അന്നഹലിലെ 115-ാമത്തെ വചനം പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നു ഹാഫിൽ ജാഫർ സലഫി, കൂടെ നജാഹ് ജാഫർ.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുന്നഹലിലെ 115-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: الذاهب
1: وما أهل لغير الله به
0: وما أهل

0: الله به.
1: إنما حرم عليكم الميتة والدم

0: به
1: ولحم الخنزير وما أهل لغير الله به
0: فمن اضطر غير باغٍ

0: والدم ولحم الخنزير وما أهل لغير الله به فمن اضطر غير باغ ولا عاد فإن الله غفور رحيم.
1: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ കലാമ് പഠിക്കുന്നതോടൊപ്പം അത് ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകാനുള്ള തൗഫീഖും അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ബാറകല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നഹലിലെ 115-ാമത്തെ വചനമാണ് പാരായണം ചെയ്തത്. നമ്മോടൊപ്പം ചേർന്നത് ഹാഫിൽ ജാഫർ സലഫി, കൂടെ നജാഹ് ജാഫർ.
3: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
4: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: വ്യോമസേനയിലെ അഗ്നിവീർ സെലക്ഷൻ ടെസ്റ്റിന് ജൂലൈ 6 മുതൽ 26 വരെ ഓൺലൈനായി തന്നെ അപേക്ഷ നൽകാം. ഓൺലൈൻ ടെസ്റ്റ് സെപ്റ്റംബർ 22-23 തീയതികളിലായിരിക്കും. അവിവാഹിതരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമാണ് അവസരം. 4 വർഷത്തേക്കാണ് നിയമനം. വിദ്യാഭ്യാസ യോഗ്യത, സയൻസ് വിഷയങ്ങൾ 50% മാർക്കോടെ, മാത്സ്, ഫിസിക്സ്, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ ജയം. ഇംഗ്ലീഷിന് 50% വേണം. 2025 ജൂലൈ 1, 2010 ജനുവരി 1 കാലയളവിലാവണം. പ്രായപരിധി 22 ആകണം. ശാരീരിക യോഗ്യത, ഉയരം 152 സെന്റിമീറ്റർ. ഉയരത്തിനും പ്രായത്തിനും ആനുപാതികമായി തൂക്കമുണ്ടാവണം. തിരഞ്ഞെടുപ്പ് ഓൺലൈൻ പരീക്ഷ വഴിയായിരിക്കും. കായികക്ഷമതാ പരീക്ഷ, ശാരീരിക അളവെടുപ്പ്, വൈദ്യപരിശോധന എന്നിവ ഉണ്ടായിരിക്കും. പരീക്ഷാ ഫീസ് 550 രൂപ.
5: قد كفاني علم ربي من سؤالي.
3: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
6: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
3: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
6: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാറമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: മറന്നുപോയി, ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിലിനി നുറുങ്ങുകൾ. ഒന്നാമത്തെ, വിദഇ കക്ഷി അഥവാ ഖവാരിജ്. രചന ഷമീർ മദീനി. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: ഇസ്ലാമിക ലോകത്ത് കുഴപ്പങ്ങളുടെ വിത്ത് പാകി കടന്നുവന്ന ഒരു വിഭാഗമാണ് ഖവാരിജുകൾ. വിശുദ്ധരും നിരപരാധികളുമായ ഒട്ടനേകം ആളുകൾ അവരുടെ കൊടും ക്രൂരതകൾക്കിരയായി കൊല്ലപ്പെട്ടിട്ടുണ്ട്. മഹാനായ മൂന്നാം ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ വീട്ടിൽ തടഞ്ഞുവെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയ ക്രൂരന്മാരാണവർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ രണ്ടു പുത്രിമാരെ, ഒരാളുടെ മരണശേഷം മറ്റൊരാളെ, വിവാഹം ചെയ്തുകൊടുത്തതിലൂടെ ദുന്നുറൈൻ, ഇരട്ട പ്രകാശത്തിന്റെ ഉടമ എന്ന പേരിൽ പ്രസിദ്ധനായ സഹാബി, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മഹാവ്യക്തിത്വം, ഇസ്ലാമിക ഖിലാഫത്തിലെ മൂന്നാമത്തെ ഖലീഫ എന്നിങ്ങനെ നിരവധി മഹത്വങ്ങളും പ്രത്യേകതകളുമുള്ള ഒരു ഭരണാധികാരിയായ സഹാബിയാണ് അദ്ദേഹത്തെയാണ് അവർ ക്രൂരമായി കൊല ചെയ്തത്. മുസ്ലിം നാമധാരികളായ ഇവർക്ക് എങ്ങനെ അത് സാധിച്ചുവെന്നത് അത്ഭുതകരവും അവിശ്വസനീയവുമായി നമുക്ക് തോന്നിയേക്കാം. അവിടെയാണ് പിശാചിന്റെ കെണികളുടെയും കുതന്ത്രങ്ങളുടെയും ആഴവും പരപ്പും നമുക്ക് ബോധ്യപ്പെടുന്നത്. കേവലമൊരു വാശിയിലുണ്ടായ അടിപിടിയോ കൊലപാതകമോ ആയിരുന്നില്ല അവരുടേത്. മറിച്ച് ഉസ്മാൻ ബിൻ അഫ്ഫാനെ അവർ വധിച്ചത് പടച്ചവന്റെ പ്രീതിയും പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ടായിരുന്നു അത്രേ. തുടക്കം ദുൽഹുവൈസറിയിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് യമനിൽ നിന്ന് കുറച്ച് സ്വർണം അലി റളിയല്ലാഹു അൻഹു കൊടുത്തയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നാലു പേർക്കായി ഓഹരി വെച്ചു. സെയ്ദുൽ ഖൈൽ, അഖ്റബ്നു ഹാബിസ്, ഉയ്നത്തുബ്നു ഹിസ്വിൻ, അൽഖമത്തുബ്നു അലാസ എന്നിവരായിരുന്നു ആ നാലു പേർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തതിൽ ചിലർക്ക് നീരസമുള്ളതായി മനസ്സിലാക്കിയ അവിടുന്ന് പൊതുവായിട്ട് ചോദിച്ചു, നിങ്ങൾക്കെന്നിൽ വിശ്വാസമില്ലേ? ഞാൻ അല്ലാഹുവിൻ്റെ വിശ്വസ്തനായ ദൂതനാണ്. രാവും പകലും എനിക്ക് അവൻ വാനലോകത്തു നിന്ന് ദിവ്യസന്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് കുറച്ചു കഴിഞ്ഞ് തലമുണ്ടനം ചെയ്ത് വസ്ത്രം കയറ്റിയുടുത്ത ഇടതൂർന്ന താടിയുള്ള, മുന്നിലേക്ക് തള്ളിയ നെറ്റിത്തടത്തോടുകൂടിയ, രണ്ട് കണ്ണുകളും കുഴിഞ്ഞ, താടിയെല്ലുകൾ പ്രകടമായ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ ദൂതരെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് നേരെ തിരിഞ്ഞ് തല ഉയർത്തി പറഞ്ഞു, നിനക്ക് നാശം. ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കാൻ ഏറ്റവും കടപ്പെട്ടവൻ ഞാനല്ലയോ? ശേഷം അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അപ്പോൾ ഖാലിദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ അയാളുടെ കഴുത്തെടുക്കട്ടെ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾ നമസ്കരിക്കുന്ന ആളല്ലേ? ഖാലിദ് പറഞ്ഞു, ഇങ്ങനെ എത്രയെത്ര നിസ്കാരക്കാരാണ്, ഹൃദയത്തിലില്ലാത്ത വിശ്വാസം നാവുകൊണ്ട് പറഞ്ഞു നടക്കുന്ന കപടന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളുടെ ഹൃദയം പിളർന്നു നോക്കാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അയാൾ തിരിഞ്ഞു നടക്കുന്നത് നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും ഇവന്റെ ആശയം പേറി പിൽക്കാലത്ത് ഒരു വിഭാഗം വരുന്നതാണ്. അവർ ഖുർആൻ പാരായണം ചെയ്യും, എന്നാൽ അതവരുടെ തൊണ്ടക്കുഴി വിട്ട് ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാകില്ല. വേട്ടമൃഗങ്ങളെ ഭേദിച്ച് അമ്പ് പുറത്തു പോകുന്നതുപോലെ അവർ മതത്തിൽ നിന്ന് തെറിച്ചുപോകും. ബുഖാരി മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ സംസാരിച്ച മനുഷ്യന്റെ പേരാണ് ദുൽഖുവൈസിറത്തു തമീമി. മറ്റൊരു റിപ്പോർട്ടിൽ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇപ്രകാരം കൂടി പറഞ്ഞു, മുഹമ്മദ്, താങ്കൾ നീതി പാലിക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് നാശം, ഞാൻ നീതി പാലിച്ചില്ലെങ്കിൽ പിന്നെ ആര് നീതി പാലിക്കും? ഇതാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ഒന്നാമത്തെ ഖവാരിജ്, അഥവാ നേതൃത്വത്തിനെതിരെ പൊട്ടിപ്പുറപ്പെടുന്ന അനുസരണക്കേടിന്റെ ആദ്യ ശബ്ദം. കാരുണ്യത്തിന്റെയും നീതിയുടെയും പ്രവാചകന്റെ മുഖത്ത് നോക്കി നീതി പാലിക്കുക എന്ന് പറയാൻ മാത്രം ധിക്കാരം എങ്ങനെ അയാൾക്കുണ്ടായി? സത്യവിശ്വാസികൾ ഏറെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും മാത്രം നോക്കിക്കണ്ടിരുന്ന, വിനയപൂർവം ശബ്ദം താഴ്ത്തി ആദരവോടെ മാത്രം സംസാരിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ നോക്കി ഇങ്ങനെ സംസാരിക്കാൻ അയാൾക്കെങ്ങനെ ധൈര്യം വന്നു എന്ന് ചിന്തിക്കേണ്ടതാണ്. അവിടെയാണ് ഇബ്നുൽ ജൗസി പറഞ്ഞ കാര്യങ്ങൾ പ്രസക്തമാകുന്നത്. അയാൾക്ക് പറ്റിയ അബദ്ധം എന്തായിരുന്നുവെന്ന് ചോദിച്ചാൽ, സ്വന്തമായ അഭിപ്രായങ്ങൾക്ക് അയാൾ വലിയ സ്ഥാനവും അപ്രമാദിത്വവും കൽപ്പിച്ചു എന്നതാണത്. നെറിമറിച്ച് അല്പം അവധാനതയോടെ കാര്യങ്ങളെ സമീപിച്ചിരുന്നെങ്കിൽ വഹയിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന പ്രവാചകന്റെ വാക്കുകൾക്ക് മീതെ ഒരു അഭിപ്രായത്തിനും പ്രസക്തിയില്ല എന്ന കാര്യം അയാൾക്കറിയാൻ കഴിഞ്ഞിരുന്നേനെ. അയാളുടെ പിന്മുറക്കാരാണ് പിന്നീട് അലിയുബിന് അബീ ത്വാലിബ് റളിയല്ലാഹുവിനോട് യുദ്ധം ചെയ്തത്. തൽബീസു ഇബ്ലീസ് പേജ് 102. മുആവിയയും അലിയും തമ്മിലുള്ള പ്രതിസന്ധി രൂക്ഷമായി തുടർന്നപ്പോൾ വിശുദ്ധ ഖുർആൻ കുന്തമുനയിൽ ഉയർത്തിക്കാട്ടി ഇതിലേക്ക് വരൂ, പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാം എന്ന് ആഹ്വാനം ചെയ്യുകയും പിന്നീട് മധ്യസ്ഥ ചർച്ചയ്ക്ക് വന്നവരെ അല്ലാഹുവിനല്ലാതെ വിധി പറയാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് നിരാകരിക്കുകയും ചെയ്ത സംഭവവും ഇവരുടെ ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. അലിയും കൂട്ടരും സുഫീനിൽ നിന്ന് മടങ്ങി കൂഫയിൽ പ്രവേശിച്ചു. എന്നാൽ ഖവാരിജുകൾ അദ്ദേഹത്തോടൊപ്പം കൂടാതെ കൂഫയ്ക്കടുത്തുള്ള ഹറൂറ എന്ന സ്ഥലത്ത് തമ്പടിച്ചു. 12,000 ആളുകളുണ്ടായിരുന്നു അവർ. അള്ളാഹുവിനല്ലാതെ വിധി പറയാൻ ആർക്കും അധികാരമില്ലെന്ന മുദ്രാവാക്യമായിരുന്നു അവർ ഉയർത്തിയത്. അങ്ങനെ അലി റളിയല്ലാഹുവിന്റെ നേതൃത്വത്തെ അംഗീകരിക്കാതെ അവർ സ്വന്തമായി ഒരു സംഘമായി യുദ്ധത്തിനും ആരാധനകൾക്കും വേറെ വേറെ ആളുകളെ നേതാക്കളായി നിശ്ചയിച്ച് ആ പ്രദേശത്തെ ഇസ്ലാമിക ഖിലാഫത്തിൽ നിന്നും വേർപെടുത്തി. ഖവാരിജുകൾ പ്രകടമായി വലിയ ഭക്തന്മാരും ആരാധനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരുമായിരുന്നെങ്കിലും അവരുടെ ധാരണ അലി റളിയല്ലാഹുവിനു അടക്കമുള്ള സഹാബത്തിനേക്കാൾ അറിവും പാണ്ഡിത്യവുമുള്ളവർ തങ്ങളായിരുന്നു എന്നതാണ്. അത് വല്ലാത്തൊരു രോഗമാണ്.
2: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഒന്നാമത്തെ ബിദ്ഇ കക്ഷി അഥവാ ഖവാരിജ്. രചന നിർവഹിച്ചത് ഷമീർ മദീനി. ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Tune to reality.
2: പീസ് റേഡിയോയിൽ ഇനി ഐടി ജാലകം. അനിവാര്യമായും നാം അറിഞ്ഞിരിക്കേണ്ട ചില മൊബൈൽ ടിപ്സുകളുമായാണ് ഇന്ന് സാലിഹ് ഇബ്രാഹിം നമ്മോടൊപ്പം ചേരുന്നത്.
4: പലപ്പോഴും പല കോളുകളും നമുക്കെന്ത് ചെയ്യും വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ആവശ്യമില്ലാത്ത അഡ്വർടൈസ്മെൻറ്റ്സ് ആയിട്ടുള്ള കോളുകൾ നമുക്ക് പലപ്പോഴും വരാറുണ്ട്. അതിൽ ഒരു ഓപ്ഷൻ എന്നുള്ളത് DND, ഡു നോട്ട് ഡിസ്റ്റർബ് മീ എന്ന് പറയുന്ന DND, ഡു നോട്ട് ഡിസ്റ്റർബ്, അതാണ് ഈ DND എന്നിട്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ ഓപ്പറേറ്റേഴ്സും, നമ്മളിപ്പോൾ VI ആവട്ടെ, എയർടെൽ ആവട്ടെ, അതല്ലെങ്കിൽ VSNL ആവട്ടെ, ജിയോ ആവട്ടെ, എന്തേത് തരം ഓപ്പറേറ്റേഴ്സിൻ്റെ സിമ്മാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല, അവരുടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ DND ആക്ടിവേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഈ പ്രൊമോഷണൽ കോൾസ്, പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് നമുക്ക് തടയാൻ, ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഒന്ന്, സ്റ്റാർട്ട് DND എന്ന് പറയുന്ന ഓപ്ഷൻസ്. നിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് DND എന്ന് ടൈപ്പ് ചെയ്ത് 1900 എന്ന നമ്പറിലോട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫോമാറ്റ് വരും. വ്യത്യസ്ത കാറ്റഗറീസ് ചെയ്ത് 0, 1, 2, 3, 4 എന്ന് പറഞ്ഞുള്ള വ്യത്യസ്ത കാറ്റഗറീസ് വരും. അതിൽ എല്ലാ കോളും മെസ്സേജും എല്ലാം സ്റ്റോപ്പ് ചെയ്യാനാണ് 0. പാർഷ്യലി അതിൽ നിങ്ങൾക്ക് മെസ്സേജ് വരുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏതാണ് എടുക്കേണ്ടതെന്നുള്ളത്. ചില കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് ബ്ലോക്ക് ചെയ്യാം. ഇന്നത് വേണം, ഇന്നത് വേണ്ട എന്നുള്ളതൊക്കെ വേണമെങ്കിൽ നമുക്ക് തീരുമാനിക്കാനുള്ള ഓപ്ഷനുണ്ട്. സ്റ്റാർട്ട് 0, സ്റ്റാർട്ട് സ്പേസ് 0 എന്നാണ് നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എല്ലാവിധ പ്രൊമോഷണൽ കോഴ്സുകളും നിങ്ങൾക്ക് അതോടുകൂടിയില്ല, അത് ആക്ടിവേഷൻ ആവാൻ ഒരു 3-4 കഴിഞ്ഞ് ആക്ടിവേഷൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോപ്പാവും. അപ്പം ഇങ്ങനെ ആവശ്യമില്ലാത്ത കോളുകൾ, സ്പാം ആയിട്ട് വരുന്ന കോളുകൾ നമുക്ക് ഒഴിവാക്കാനുള്ള, സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത്, ഏത് ആൻഡ്രോയിഡ് ഫോണാകട്ടെ നിങ്ങൾക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിലും കോൾ ബട്ടൺ, നമ്മുടെ അറിയാം ഒരാളെ കോൾ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന കോൾ ബട്ടൺ, ആ കോൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കോൾ ഹിസ്റ്ററിൻ്റെ അകത്ത് നമ്മളൊരു ഒരു കോള് ഇപ്പോൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ മോ സെറ്റിങ്സിൽ മിക്കവാറും ഫോണിനനുസരിച്ച് അതങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഇപ്പം റെഡ്മി ഫോണുകളാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ബാറ്ററിയുടെ തൊട്ട് താഴെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് ബ്ലോക്ക് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്, നാലാമതായിട്ട് വരുന്നത്. അങ്ങനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും ഈ നമ്പറിൽ നിന്ന് കോളുകൾ നമുക്ക് തീരെ നമുക്ക് വരില്ല. അവരുടെ കോളുകൾ മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതുപോലെ SMS നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാം. ഒരു പെർട്ടിക്കുലർ ഒരു നിശ്ചിത നമ്പറിൽ നിന്ന് SMSകൾ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് പ്രൊമോഷണൽ SMS വരുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനും ഓപ്ഷൻസ് ഉണ്ട്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ IT ജാലകം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അനിവാര്യമായും നാം അറിഞ്ഞിരിക്കേണ്ട ചില മൊബൈൽ ടിപ്സുകളാണ്. ഒരുപാട് ക്യാഷ് കൊടുത്ത് മൊബൈൽ വാങ്ങി അതിലൊരു കോൾ അറ്റൻഡ് ചെയ്യുക, ഒരു വാട്സപ്പ് ഉപയോഗിക്കുക എന്നതിലുപരി ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് ചെയ്യാനുണ്ടെന്ന വലിയൊരു ഒരു സന്ദേശം കൂടിയാണ് ഇന്നത്തെ ഈ ഒരു IT ജാലകം പ്രോഗ്രാമിലൂടെ സാലിഹ് ഇബ്രാഹിം പങ്കുവച്ചത്.
0: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്ത ശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേസ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
5: സാധാരണ റേഡിയോയിൽ നമ്മൾ ആങ്കറിങ്ങിന് വരുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരുമല്ലോ വിചാരിച്ചും ചില പുസ്തകങ്ങളൊക്കെ പരതി വായിക്കും. അപ്പോൾ വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് സ്പർശിച്ചു പോയൊരു സംഭവം പറയാം. വായനയുടെ വരികൾക്കിടയിൽ കിട്ടിയിട്ടുള്ള ഒരു കാര്യം, ഒരു പിതാവിനെ കുറിച്ചാണ് പറയുന്നത്. ആ വാപ്പ പതിവ് പോലെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തും. വീട്ടിലെത്തി മറ്റു കാര്യങ്ങളിലേക്ക് മുഴുകുന്നത് പോലെ തന്നെ അങ്ങനെ കടന്നുപോകും. അന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ വളരെ വലിയ ജോലി ഭാരങ്ങളും തിരക്കും മറ്റ് പ്രയാസങ്ങളൊക്കെ മനസ്സിലേറിക്കൊണ്ടാണ് കടന്നു വരുന്നത്. സ്വാഭാവികമായും ജോലിസ്ഥലത്തുള്ളതും മറ്റാളുകളുമായ ഇടപഴക്കങ്ങളിലൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉത്തരവാദിത്തങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഭാരം പേറിക്കൊണ്ടിങ്ങനെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ മുഖം മ്ലാനമാണ്, മനസ്സ് ഭാരമാണ്. വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ പിന്നെ ഭാര്യ അദ്ദേഹത്തെ കാണുന്നുണ്ട്. ആ സമയത്താണ് ഇങ്ങനെ ഒരു മൂഡ് നഷ്ടപ്പെട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വാതിൽക്കൽ തന്നെ 5 വയസ്സുകാരൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഉപ്പാനെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് മകനെ പരങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വന്നൊരു ചോദിക്കുകയാണ്, പതിപോലെ വരുന്ന സമയത്തും അല്ല അന്ന് വന്നത്, കുറച്ച് ലേറ്റായിട്ടുണ്ട്. അപ്പം മോൻ ചോദിച്ചു, ഉപ്പാക്ക് 1 മണിക്കൂറിന് ശരിക്കും എത്ര പൈസ കിട്ടും എന്ന് ചോദിച്ചു. ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഇപ്പം എൻ്റെ പൈസൻ്റെ കണക്കെടുക്കാൻ വേണ്ടി വരികയാണ്, പോടുന്നു പറഞ്ഞിട്ട് മോനും ചീത്ത പറഞ്ഞു. അല്ല പറയപ്പോ, എങ്ങനെയെങ്കിലും ഒന്ന് പറയും, 1 മണിക്കൂറിന് എത്ര പൈസ കിട്ടും പറയാൻ പറ്റുമോ, ഒന്ന് പറഞ്ഞു നാളെ എന്നിങ്ങനെ പറഞ്ഞ പിന്നാലെ കൂടി. അപ്പോൾ അദ്ദേഹം ദേഷ്യം അമർഷമൊക്കെ കടിച്ചു പിടിച്ചുകൊണ്ട് തന്നെ അവസാനം അയാൾ പറഞ്ഞു, 20 രൂപ കിട്ടും, എന്താ വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ അവനങ്ങ് പോയി. അങ്ങനെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ വന്നിട്ട് ചോദിച്ചു, ഉപ്പ എനിക്കൊരു 10 രൂപ തരൂ. 10 രൂപ ചോദിച്ചപ്പോൾ, ആ ഇതിനാണോ നീ എന്നോട് ചോദിച്ചിരുന്നത്? 10 രൂപ കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചത്. അപ്പം അവസാനം ദേഷ്യത്തിലാണെങ്കിലും ആ 10 രൂപ കൊടുത്തു. 10 രൂപ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ അവനതുമായിട്ട് പോയി. അപ്പോൾ അവൻ പോയിട്ട് അവൻ്റെ മുറിയിൽ പോയിട്ട് അവൻ്റെ അടുത്ത് നിന്ന് അപ്പം പിതാവ് അദ്ദേഹം കുറച്ചൊന്ന് തണുത്തപ്പോൾ മനസ്സൊന്ന് കുറച്ച് കൂളായപ്പം മോൻ എന്തിനോ 10 രൂപ ചോദിച്ച് ഏതായാലും എന്തിനാണെന്ന് നോക്കട്ടെ എന്ന് ഞാൻ പോയി നോക്കി. പോയി നോക്കുമ്പോൾ അവൻ്റെ പുസ്തകങ്ങൾക്കിടയിൽ അവൻ സൈഡിൽ വെച്ച് അതിനിടയിൽ നിന്ന് വേറൊരു പൈസൻ്റെ കൂട്ടത്തിലാണ് ഇത് കൊണ്ടുപോയി വെക്കുന്നത്. ആഹാ, അപ്പോൾ നീ പൈസ വാങ്ങി ഇതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് എൻ്റെ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ചൂഷണം ചെയ്യുക അല്ലേ എന്നുള്ള അർത്ഥത്തിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല എൻ്റെ അടുത്ത് ആകെ ഒരു 10 രൂപ എൻ്റെ അടുത്ത് ആകെ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഒരു 10 രൂപ കൂടിയും കിട്ടി. ആ അതിന് എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴേക്കും ഭാര്യ ചായമായിട്ട് വന്നു. ഭാര്യയും കാര്യങ്ങളൊന്നും പിന്നീട് സംസാരിച്ചില്ല, കുറച്ച് ചൂടിലാണെന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നു. ഇദ്ദേഹം വീണ്ടും ആകാംക്ഷയിൽ മകനോട് ചോദിച്ചു, അല്ല എന്തിനാണ് നിനക്ക് 10 രൂപ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഒരു 10 രൂപയും ഈ 10 രൂപ കൂട്ടിയിട്ട് ബാപ്പാൻ്റെ അടുത്ത് വന്നിട്ട് 20 രൂപ കൊടുത്തിട്ട് ബാപ്പാ കൊടുത്തിട്ടോ പറയാണ്, ബാപ്പാൻ്റെ 1 മണിക്കൂർ എനിക്ക് തരൂ എന്ന് ചോദിക്കാണ്. അതിലാണ് അദ്ദേഹം മേലോട്ട് കണ്ണ് ഇങ്ങനെ ഇങ്ങനെ നിന്ന് നോക്കിയത് മോനെ. അപ്പം മോനെ വാരി പുണരുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യാണ്. ഇതൊരു കഥയായിട്ട് പറഞ്ഞതാണ്, പക്ഷെ അത് വായിച്ച സമയത്ത് ഞാൻ കുറേ ഇങ്ങനെ ചിന്തിച്ചു നോക്കി. നമ്മൾ പലപ്പോഴും വാപ്പമാർ ഉമ്മമാർക്ക് മക്കളുണ്ട്
6: കയ്യിലെപ്പോഴും
5: കയ്യിലാണ്, പക്ഷെ വാപ്പമാരെ സമയം പ്രതീക്ഷിക്കുന്ന മക്കളുണ്ട്. നമ്മൾ തിരക്കുകൾക്കിടയിൽ പല സ്ഥലത്ത് ഓടിക്കഴിയുമ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞ ഉടനെയാണ് മോൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പിച്ചി കിടക്കല്ലേ, അപ്പോൾ ഞാൻ വന്നിട്ട് വേണം അവന് കിടക്കാൻ. സാധാരണ പോയി എടുത്തിരുന്നിട്ട് എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞിട്ടാണ് കിടക്കാം. അപ്പോൾ ഒന്ന് സമയത്തൊരു ഒരു 5 മിനിറ്റെങ്കിലും കിടക്കാൻ സമയത്തൊന്ന് കൂടെ വേണം. അപ്പോൾ അവന് അവനിപ്പോൾ ഒന്ന് 5-ാം ക്ലാസ്സിലാണ്, എന്നാലും ആ പതിവ് ശീലങ്ങളുണ്ട്, ഇല്ലാത്ത സമയത്തുണ്ടാവില്ല. അപ്പം ഉള്ള സമയത്ത് അവനിങ്ങനെ വന്ന് നിൽക്കും, ഉറക്കം വന്ന് തൂങ്ങിക്കഴിഞ്ഞാലും. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് എല്ലാ മക്കളും ഇങ്ങനെ തന്നെ ആയിരിക്കും, വാപ്പയുടെ കിടക്കുമ്പോഴാവട്ടെ അല്ലാത്ത സമയത്താവട്ടെ അവരുടെ കൂടെ അവരുടെ വാപ്പ സമയം ചിലവഴിക്കുക എന്ന് പറയുമ്പോൾ ചെറുപ്പത്തിലാണത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ആ സമയത്ത് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്നും നമുക്ക് കൊടുക്കാൻ പറ്റും. തിരക്കുകൾക്കിടയിൽ മക്കളോടുള്ള സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്ന വാപ്പമാരെ ഒന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു സന്ദേശം.
0: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകൾ. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരു 17 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിനെ മാതാപിതാക്കൾ കൊണ്ടുവന്നത് അവൾ സ്കൂൾക്ക് പോകുന്നതിനിടയിൽ പരിചയപ്പെട്ട ഒരു 20 വയസ്സ് പ്രായമുള്ള ഒരു പയ്യനുമായിട്ടുള്ള ബന്ധത്തെ അതിനെക്കുറിച്ച് സംസാരിക്കുവാനും അതിലവളെ ബോധവൽക്കരിക്കുവാനുമാണ് കൊണ്ടുവന്നത്. ഇത്തരമൊരു പ്രേമം അല്ലെങ്കിൽ ഒരു അവിഹിത ബന്ധം ആ കുട്ടിയുടെ ഭാവി ജീവിതത്തെ, പ്രത്യേകിച്ചും വിവാഹ ജീവിതത്തെ എങ്ങനെ പ്രതികൂലമായി ബാധിക്കും എന്നതിനെക്കുറിച്ചാണ് മണിക്കൂറുകളോളം അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഇന്ന് ജുമാക്ക് ശേഷം സംസാരിച്ച ഒരു പയ്യൻ, ഏകദേശം 32 വയസ്സ് പ്രായമുള്ള ഒരു സുഹൃത്ത്, അദ്ദേഹം ഇന്നലെ ഞാൻ ആ പെൺകുട്ടിക്ക് എന്ത് പറഞ്ഞു കൊടുത്തോ, ഭാവിയിൽ അവൾക്ക് എന്തെല്ലാം സംഭവിക്കാം ഇത്തരമൊരു അവിഹിത ബന്ധത്തിലൂടെ എന്നാണോ പറഞ്ഞു കൊടുത്തത്, അതെല്ലാം അതുപോലെ പുലർന്ന ഒരു പ്രേമവിവാഹത്തിൻ്റെ ഇരയാണ് ഇന്ന് സംസാരിച്ച 32 വയസ്സുള്ള യുവാവ്. വളരെ അത്ഭുതവും അതേപോലെ തന്നെ ഒരു പരിഭ്രമവുമാണ് യഥാർത്ഥത്തിൽ ഈ രണ്ടും അടുത്തടുത്ത ദിവസങ്ങളിൽ കേട്ടപ്പോൾ ഉണ്ടായത്. എത്രമാത്രം വസ്തുനിഷ്ഠമാണ് ഇസ്ലാമിൻ്റെ കാര്യം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ രണ്ട് സംഭവങ്ങൾ. അതുകൊണ്ടാണ് അതൊന്ന് താരതമ്യം ചെയ്യാം എന്ന് ഈ സന്ദർഭത്തിൽ വിചാരിച്ചു പോയത്. ഒരാൾ ഏതൊരു നിയമം ഒരാൾ വയലേറ്റ് ചെയ്താലും നിയമം ലംഘിച്ചാലും ആ നിയമം ഉണ്ടാക്കുന്നതിന് പിന്നിൽ ഒരു സുരക്ഷയുടെ താല്പര്യമുണ്ട്. അതുകൊണ്ട് നിയമം ലംഘിക്കുന്നവന് എന്തെങ്കിലും ഒന്ന് വരാനുണ്ടായിരിക്കും. അത് ഭൗതിക നിയമങ്ങളുടെയും മതനിയമങ്ങളുടെയും അവസ്ഥ അതുതന്നെയാണ്. നിയമമുണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ഒരു സുരക്ഷ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. മതനിയമങ്ങളിൽ ഒരു വ്യക്തിയുടെ അഭിമാനത്തിൻ്റെയോ അല്ലെങ്കിൽ ജീവൻ്റെയോ ജീവിതത്തിൻ്റെയോ ശരീരത്തിൻ്റെയോ എന്തിൻ്റെങ്കിലും ഒരു സുരക്ഷ പാടുണ്ട് പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതിന് യാതൊരു സംശയവുമല്ല. അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ് ദാമ്പത്യ ജീവിതം. അതുകൊണ്ട് സ്ത്രീയും പുരുഷനും ഒരാകർഷണീയത ഉള്ളത് കൊണ്ട് തന്നെ അവരല്പം ശ്രദ്ധയോടുകൂടെ പെരുമാറിയില്ലെങ്കിൽ മനസ്സ് ആകർഷിക്കും. അങ്ങനെ ഒന്നിക്കുവാനുള്ള താല്പര്യം ജനിക്കും. അവിഹിതങ്ങൾ സംഭവിക്കും. അങ്ങനെ സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ ജീവിതം മുഴുവനായി നശിക്കും എന്നുതന്നെയാണല്ലോ അത്തരമൊരു ബന്ധം വേണ്ടെന്ന് പറയുവാനുള്ള കാരണം. ഈ യുവാവ് പറയുന്ന കാര്യം, ഒന്ന്, ഒരു പ്രേമ വിവാഹം നടത്തി 21-ാമത്തെ വയസ്സിൽ രണ്ട് വീട്ടുകാരെയും ധിക്കരിച്ച് വിവാഹം നടത്തുകയാണ്. അങ്ങനെ വിവാഹം കഴിഞ്ഞ് കുടുംബങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ജീവിതത്തിലേക്ക് അവർ വരികയാണ്. അപ്പോൾ പൊതുവേ എന്താ വെച്ചാൽ തങ്ങൾക്ക് ഇഷ്ടമില്ലാതെ വന്ന ഒരു കുട്ടിയെ സ്വീകരിക്കുവാൻ അവൻ്റെ മാതാപിതാക്കൾ തയ്യാറല്ല. അതുകൊണ്ട് തങ്ങളുടെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട് ഒരു വിവാഹത്തിലേക്ക് കടന്നതുകൊണ്ട് തന്നെ വീട്ടിൽ അവന് ഉള്ള സ്വീകാര്യത നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അവനെ പണ്ടത്തെപ്പോലെ ഉൾക്കൊള്ളാൻ മാതാപിതാക്കൾക്ക് പറ്റാതെ വന്നു. അവൻ കല്യാണം കഴിച്ചു കൊടുത്ത പെൺകുട്ടിക്കും അവിടെ താമസിക്കാൻ പറ്റാതെ വന്നു. പിന്നീടുണ്ടാവുന്നത് അവൻ തന്നെ വീട്ടുകാർക്ക് സ്വീകാര്യനല്ലാതായി തീരുകയാണ്. അപ്പോൾ കുടുംബത്തിൽ അതുവരെ നന്നായി പെരുമാറിയുന്ന ഒരുത്തിനൊരു ഒറ്റപ്പെടൽ അയാൾക്ക് അനുഭവപ്പെടുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അവൾക്ക് ഒരു അഫയർ ഉണ്ടാവുകയാണ് വീണ്ടും. അത് അവൻ കണ്ടുപിടിക്കുകയാണ്. അതിൻ്റെ പേരിലുള്ള കുടുംബ കലഹങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോഴേക്കും രണ്ട് കുട്ടികളായി തീർന്നു. അവൾക്ക് ഒരു ബന്ധമുണ്ടായതോടുകൂടെ അവരുടെ മാനസിക ബന്ധം തകർന്നു. അവർക്കൊരു കുടുംബ ജീവിതത്തിൻ്റെ സാഹചര്യം നഷ്ടപ്പെട്ടു പോയി. അവർ തമ്മിൽ പ്രശ്നങ്ങളായി. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? അവനേക്കാളും ഏകദേശം 10 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയുമായി വീണ്ടും ഒരു ബന്ധമുണ്ടാവുകയാണ്. ആ ബന്ധം അവളറിയുന്നു. വീണ്ടും അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. ഇപ്പോൾ വളർന്നു വരുന്ന രണ്ട് കുട്ടികളുടെയും കാര്യമോർത്ത് ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നതാണ് അയാൾ ചോദിക്കുന്ന പ്രശ്നം. ഇന്നലെ വന്ന പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളുമായി ഈ ജീവിതത്തിന് എത്ര സാമ്യതയുണ്ട് എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു 10-11 കൊല്ലത്തെ ഒരു പ്രേമവിവാഹത്തിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആ പെൺകുട്ടിയോട് പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ഈ അവിഹിത ബന്ധം വിവാഹമായി തീരുക എന്നതാണ് നിനക്കുള്ള ശിക്ഷ, പണിഷ്മെൻറ്റ്. അതായത് അവിഹിത ബന്ധം പാടില്ലെന്ന് എന്തുകൊണ്ട് പറയുന്നുവോ, അത് സ്വീകരിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ ദുരന്തം വരും. അള്ളാഹുവിൻ്റെ ഒരു നിയമം ലംഘിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ ഒരു ദുരന്തം, ഒരു ഫലം ജീവിതത്തിൽ വരും. അതിലെന്താണ് സംശയം? നോക്കൂ നിങ്ങൾ, അതന്നെയല്ലേ ഇവിടെ സംഭവിക്കുന്നത്? ഒരു അഫെയർ മാരേജിലേക്ക്, വിവാഹത്തിലേക്ക് പരിണമിച്ചപ്പോൾ വിവാഹത്തിൻ്റെ ആദ്യ ദിനം തൊട്ട് ഇന്ന് വരെ പ്രശ്നങ്ങളാണ്. എന്താണ് അതിൻ്റെ കാരണം? ഓരോന്നെണ്ണി പറഞ്ഞു കൊടുത്തു. ഒന്ന്, യാദൃച്ഛികതയാണ്. അതായത് വളരെ ആലോചിച്ച് തിരഞ്ഞെടുക്കേണ്ട ഒരു വിവാഹം യാദൃച്ഛികമായി സംഭവിക്കുന്നു. അത് ശരിയായി പോവാനുള്ള സാധ്യത എത്രമാത്രമുണ്ടെന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അത്രേ ഉള്ളൂ. വഴിയിൽ നിന്ന് ലഭിക്കുന്ന ആരോ മറന്നിട്ട് പോയൊരു ടീഷർട്ട്, അല്ലെങ്കിൽ ആരോ മറന്നിട്ട് പോയിട്ടുള്ള ഒരു തൊപ്പി, അല്ലെങ്കിൽ മറന്നിട്ട് പോയൊരു ചെരുപ്പ്, അത് നമ്മൾ കാലിലിട്ടാൽ അത് എത്രമാത്രം യോജിക്കും? എത്രമാത്രം? നമ്മൾ പോയി തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്ന ഒന്നിനെപ്പോലെ ആവില്ല അത്. അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ആ പ്രശ്നങ്ങളാണ് ഒന്ന്. രണ്ടാമത്തെ സംശയമാണ്, രണ്ടാൾക്കും പരസ്പരം വിശ്വാസം ഉണ്ടാവില്ല. കാരണം അവിഹിത ബന്ധം വിവാഹമായി തീരുമ്പോൾ പിന്നെ രണ്ടാൾക്കും അഫയറുകൾ വരാം. കാരണം അവിഹിത ബന്ധം എന്നത് ഇവരുടെ ഒരു സ്വഭാവമാണ്. അത് വിവാഹം കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റൂല. ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായില്ലേ, അത് ഉണ്ടാവാം. അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ നിൻ്റെ ജീവിതം പ്രയാസത്തിലായി പോവും. നീ അവിടെ ചെന്നാൽ അവൻ്റെ മാതാപിതാക്കൾ നിന്നെ സ്വീകരിക്കില്ല. അവരുടെ ഒറ്റപ്പെട്ട ജീവിതമായിരിക്കും നിനക്കുണ്ടായിരിക്കാം. ഭാവിയിൽ നിൻ്റെ കുട്ടികളോട് നിനക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റൂല. നിൻ്റെ കുടുംബത്തിൽ നിനക്ക് വെല്ലുവിളികൾ വരും. നിൻ്റെ വ്യക്തിത്വത്തിൽ നിനക്ക് അപകർഷത വരും. എന്തെല്ലാം പറഞ്ഞു കൊടുത്തോ അതെല്ലാം. പിന്നെ അഫെയർ മാരേജിൽ എപ്പോഴും സ്ത്രീക്കാണ് പിന്നെ ആധിപത്യം. അഫെയർ അങ്ങനെയാണല്ലോ. അത് പുരുഷൻ്റെ ആധിപത്യത്തിലേക്ക് ശ്രമിക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കും. എന്തൊക്കെ ഇന്നലെ പറഞ്ഞോ അതെല്ലാം സംഭവിച്ച ഒരു വ്യക്തിയെയാണ് ഇന്ന് പരിചയപ്പെടാൻ സാധിച്ചത്. സുഹൃത്തുക്കളെ, ഞാനിത് പറയാനുള്ള കാരണം, നമ്മളെ നാം ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം ഇഹലോകത്തും പരലോകത്തും നമുക്ക് രക്ഷയ്ക്ക് ഉപകരിക്കുന്ന വളരെ ലളിതവും യാതൊരു പ്രയാസവുമില്ലാത്ത ഒമാജാലയിക്കും ഫിദ്ദീനി മിൻ ഹറജ് മതനിയമങ്ങളാണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത്. ആ നിയമങ്ങളെ നമ്മുടെ കാര്യത്തിലും നമ്മുടെ മക്കളുടെ കാര്യത്തിലും 100% നമ്മൾ ഫോളോ ചെയ്യണം. അവിടെ എവിടെയെങ്കിലും വീഴ്ച വരുമ്പോൾ അത് ഒരു ദുരന്തത്തിലേക്കുള്ള വഴിയായിരിക്കുമെന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. എത്ര കെയർലെസ്സായിട്ടാണ്, നിരുത്തരവാദപരമായിട്ടാണ് ഈ വിവാഹം ആ മാതാപിതാക്കൾ നടത്തിക്കൊടുത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ അതിന് അവരെ പിന്തിരിക്കുവാനുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തണം. ഇവർ അപക്വതയുള്ളവരാണ്, ഇവർക്ക് അറിയില്ല ഇതിന് ദുരന്തങ്ങളെക്കുറിച്ച്. അതുകൊണ്ട് പലപ്പോഴും രക്ഷിതാക്കൾ പറയുക അവനൊരു മദ്യപാനിയാണ് അല്ലെങ്കിൽ കൊള്ളരുതാത്തവരാണ്, അതുകൊണ്ടാണ് കല്യാണം, അതുകൊണ്ടല്ല കല്യാണം കഴിച്ചു കൊടുക്കാത്തത്. അവിഹിത ബന്ധങ്ങൾ വിവാഹങ്ങളാവാൻ പാടില്ല. അന്വേഷിച്ചും ആലോചിച്ചും പവിത്രമായി മാതാപിതാക്കളിലൂടെ വളരെ ദീനിയായ നിലക്കുള്ള ഒരു ദാമ്പത്യമാണ്, ഇസ്ലാമികമായ അനുവാദത്തോടുകൂടിയ സംതൃപ്തിയോടുകൂടെയുള്ള ഒരു ദാമ്പത്യമാണ് ആരംഭിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ മാർഗദർശനങ്ങളെ ഉൾക്കൊള്ളുകയും നമ്മുടെ കുട്ടികളെ സമയോചിതമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും അവരേറ്റവും നല്ല വഴിക്ക് പക്വതയോടുകൂടിയും വളരെ ബുദ്ധിപരമായും പ്രാർത്ഥനയോടുകൂടിയും നയിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു സഹായിക്കട്ടെ.
0: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
2: പീസ് റേഡിയോയിൽ അടുത്തതായി ജീവിത പാഠങ്ങൾ, അവതരണം അബ്ദുള്ള സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹർ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുഖ്താർ വഅലാ ആലിഹി വസ്വഹ്ബിഹി അത്ഹാർ അമ്മാ ബഅദ്. പീസ് റേഡിയോ ജീവിത പാഠങ്ങളിലെ പുതിയ ഒരു എപ്പിസോഡിലാണ് നാം ഉള്ളത്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഹിജറ 24 അദ്ദേഹം മദീനയിൽ നിന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് എത്തിച്ചേർന്നു. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ചതിനു ശേഷം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തിരിച്ച് മദീനയിലേക്ക് മടങ്ങുകയാണ്. മടങ്ങുന്ന വേളയിൽ അബ്തഹ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒരൽപ്പം മണ്ണ് കൂട്ടിയിട്ട നിലയിൽ ഒരു മണൽക്കൂനയാണത്. അവിടെ ആ മണൽക്കൂനയിന്മേൽ കയറി നിന്ന് തൻ്റെ ശിരോവസ്ത്രം വിരിച്ച് മലർന്ന് കിടന്ന് ആകാശത്തേക്ക് നോക്കി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ കബുറ സിന്നി വദഅഫത്തു ഖുവ്വത്തി വൻതശറത്തു റഗിയത്തി. അല്ലാഹുവേ, ഈ വിനീതദാസൻ്റെ പ്രായം അങ്ങേയറ്റത്തെത്തിയിട്ടുണ്ട്, വയസ്സനായിട്ടുണ്ട്. വദഅഫത്തു ഖുവ്വത്തി, എൻ്റെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവേ, എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് രണ്ടു കാര്യങ്ങളാണ്. വജഅൽ മൗതി ഷഹാദതം ഫീ സബീലിക് വജഅൽ മൗതി ഫീ മദീനത്തി റസൂലിക് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഇനി അധിക കാലം ഈ ഉമർ ഭൂമിയിൽ ജീവിച്ചിരിക്കും എന്ന് തോന്നുന്നില്ല. ആരോഗ്യമൊക്കെ ക്ഷയിച്ചു തുടങ്ങി, പ്രായാധിക്യം ചെന്നു. അതുകൊണ്ട് പടച്ചവനെ മരിക്കുന്ന സമയത്ത് രണ്ടാഗ്രഹമാണ് ഈ ദാസന് ഉള്ളത്. ഒന്ന്, നിന്റെ മാർഗത്തിൽ ഷഹീദാകണം, രക്തസാക്ഷിത്വം വരിക്കണം. മുൻഗാമികളിൽ പലരും ബദറിലും യുഹുദിലും ഖന്ദക്കിലും മറ്റുമൊക്കെ യുദ്ധക്കളത്തിൽ വീരചരമം പ്രാപിച്ചതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തം ചിന്തപ്പെട്ട നിലക്ക് ഷഹീദായി മരിക്കാനാണ് അള്ളാഹുവെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. വീണ്ടും അദ്ദേഹം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. അതേപോലെ തന്നെ വജഅൽ മൗതി ഫി മദീനതി റസൂലിക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ വിഷയം, എന്റെ മരണം നിന്റെ പ്രവാചകന്റെ മദീനയിൽ പട്ടണത്തിലാകണം, ആ പുണ്യനഗരിയിൽ എനിക്കു വീരചരമം പ്രാപിക്കാൻ കഴിയണം. ഈ രണ്ടാഗ്രഹങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുന്ന വേളയിൽ അബ്ദഹി എന്ന മണൽക്കൂനയിന്മേൽ കയറിയിരുന്ന് അവിടെ തന്റെ ശിരോവസ്ത്രം വിരിച്ച് മലർന്നു കടന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്ത ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അദ്ദേഹം ഒരൽപ്പം കഴിഞ്ഞ് മദീനയിലേക്ക് മടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അദ്ദേഹം സുബഹി നമസ്കാരത്തിനു വേണ്ടി അള്ളാഹുവിൻ്റെ പള്ളിയിൽ, മദീനത്തെ പള്ളിയിലേക്ക് എത്തുകയാണ്. മദീനത്തെ പള്ളിയിൽ ഇമാമായി, ഇമാമത്തിന് നമസ്കാരത്തിന് നിൽക്കുന്നത്, നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഖലീഫയാണ്, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹം മെഹ്റാബിന് അകത്താണ് ഇമാമ നിൽക്കുന്നത്. പുറകിൽ മുസ്ലിമീങ്ങളും മഅ്മൂമീങ്ങളായി സുബഹി നമസ്കരിക്കുകയാണ്. ആ നമസ്കാരത്തിനിടക്ക് ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയതിനുശേഷം സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുന്ന വേളയിൽ മെഹ്റാബിൻ്റെ മറവിൽ ഒളിച്ചിരുന്ന അബൂൽ ഉലഹത്തുൽ മജൂസി എന്ന ആ ശത്രു തൻ്റെ അരയിൽ ഒളിപ്പിച്ചിരുന്ന കത്തിയെടുത്ത് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നാഭിക്ക് കുത്തുകയാണ്. കുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടിവയറ് പിളർന്നു. എന്നിട്ട് അതിൽ നിന്നും രക്തം ധാരധാരയായി ഒഴുകി. അദ്ദേഹം രക്തം ഒലിച്ചത് കാരണത്താൽ, രക്തം ചിന്തപ്പെട്ടത് കാരണത്താൽ അദ്ദേഹം ബോധരഹിതനായി ആ മെഹ്റാബിൽ വീഴുകയാണ്. അബുൽ ഉലഹത്തുൽ മജൂസി എന്ന ശത്രു ആ കത്തി പിടിച്ച്, ചോരപുരണ്ട കത്തി പിടിച്ചവൻ സൊഫുകൾക്കിടയിലൂടെ ഓടി. ഓടുന്ന ഓട്ടത്തിൽ 13 മുസ്ലിമീങ്ങളെയും കുത്തി. അതിൽ 9 ആളുകൾ മരിച്ചു. എന്നിട്ട് തൊട്ടപ്പുറത്ത് ചെന്നവൻ സ്വയം ആത്മഹത്യ ചെയ്ത് അവനും മരണപ്പെട്ടു. സഹോദരങ്ങളെ, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അടിവയറു പിളർന്ന് കുടൽ പുറത്തേക്ക് വന്ന നിലയിൽ അദ്ദേഹം ബോധരഹിതനായി മിഹ്റാബിൽ വീണു. അദ്ദേഹത്തിൻ്റെ മക്കളടങ്ങുന്ന സ്വഹാബത്ത് മുസ്ലിമീങ്ങൾ പലരും പുറകെ, അന്നത്തെ പള്ളിയിൽ, അന്ന് പള്ളിയിൽ പുറകിൽ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. മകൻ വാപ്പയെ താങ്ങിപ്പിടിച്ച് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് കിടത്തി മുറിവിൽ മരുന്ന് വെച്ച് കെട്ടിക്കൊടുത്തു. സഹോദരങ്ങളെ, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അധികം പിന്നീട് ജീവിച്ചിരുന്നിരുന്നില്ല. അദ്ദേഹം പിന്നീട് പെട്ടെന്ന് വഫാത്താവുകയാണ് ആ മുറിവിൻ്റെ കാഠിന്യം നിമിത്തം. സഹോദരങ്ങളെ, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആ നിമിഷങ്ങളെപ്പറ്റി, ആ സമയങ്ങളെപ്പറ്റി കിതാബുകളിൽ സവിസ്തരം നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം വിഷയങ്ങൾ, അന്ത്യോപദേശങ്ങൾ അദ്ദേഹം തൻ്റെ കുടുംബത്തിനും തൻ്റെ ഭാര്യയ്ക്കും തൻ്റെ മക്കൾക്കും ഓരോരുത്തർക്കായി അദ്ദേഹം നൽകിക്കൊണ്ടിരുന്നു. അദ്ദേഹം കണ്ണു തുറന്നു നോക്കുമ്പോൾ തൻ്റെ മകൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. അദ്ദേഹത്തിന് ബോധം തിരിച്ചു കിട്ടുമ്പോൾ അദ്ദേഹം തൻ്റെ മകൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മകനോട് ഉപ്പ പറയുകയാണ്. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ എൻ്റെ തലയെടുത്ത് തറയിൽ വെക്കടാം. മകൻ പറഞ്ഞു, അൽഫഖദീവ അർദി ഇല്ലാ സവാ, ഉപ്പ ഉപ്പ എൻ്റെ മടിയിൽ അങ്ങ് കിടന്നോളൂ, ഭൂമിയിൽ കിടന്നാലും തറയിൽ കിടന്നാലും എൻ്റെ മടിയിൽ കിടന്നാലും ഒരുപോലെയാണല്ലോ, അങ്ങ് എൻ്റെ മടിയിൽ കിടന്നോളൂ, അതെനിക്ക് സന്തോഷമാണ്. പക്ഷേ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അങ്ങേറ്റം നിർബന്ധിച്ചു. അങ്ങനെ അദ്ദേഹം മകൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ തലയെടുത്ത് തറയിൽ വെക്കുകയാണ്. സഹോദരങ്ങളെ, ആ നിമിഷങ്ങളിൽ, ആ സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങൾ, മാതൃകകൾ വിശ്വാസികളായ നമുക്ക് ആ ഒരു ഘട്ടത്തിൽ തന്നെ നമുക്ക് സ്വീകരിക്കാൻ കഴിയും. ആ ഒരു ഘട്ടത്തിൽ വെച്ച് മരണത്തോട് മല്ലടിക്കുന്ന ആ വേളയിൽ വെള്ളം കുടിക്കാൻ കൊടുക്കപ്പെടുമ്പോൾ ദാഹജലം വായിലൂടെ ഇറക്കിയിട്ട് അത് വയറിലെത്തി തൻ്റെ വയറ്റിൽ രൂപപ്പെട്ട മുറിവിൻ്റെ ഭാഗത്തുകൂടി ആ അടിവയറിലൂടെ കുടിച്ച വെള്ളം അപ്പാട് പുറത്തേക്ക് പോകുന്ന അവസ്ഥ, അത്രയും പ്രയാസകരമായ അവസ്ഥയിൽ അദ്ദേഹം തൻ്റെ മകനോട് ചോദിക്കുകയാണ്, അല്ല മോനെ, ഉപ്പയുടെ നമസ്കാരം എന്താണ്? ഉപ്പയുടെ നമസ്കാരം എന്താണ് മോനെ? എങ്ങനെയാണ് ഉപ്പാൻ്റെ നിസ്കാരം? സുബഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒക്കെയാണല്ലോ ഉപ്പയ്ക്ക് കുത്തേറ്റത്. നമസ്കാരം പൂർത്തീകരിച്ചിട്ടുണ്ടോ? അതല്ല, പകുതി വെച്ച് നിർത്തിപ്പോയിട്ടുണ്ടോ? അദ്ദേഹം ബോധരഹിതനായിട്ടുണ്ട്. മകനോട് ചോദിക്കുകയാണ് നമസ്കാരത്തെപ്പറ്റി. മകൻ വിശദീകരിച്ചു കൊടുത്തു. നമസ്കാരം ഒരക്കാലത്ത് കഴിഞ്ഞു, രണ്ടാമത്തെ റക്അത്തിലാണ് ഉപ്പാം അങ്ങേക്ക് കുത്തേറ്റത്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രോഗശയ്യയിലായി കിടക്കുന്ന ആ അവസരത്തിൽ പോലും നമസ്കാരം പൂർത്തീകരിക്കുകയാണ്. തനിക്ക് നഷ്ടപ്പെട്ട ആ സുബഹി നമസ്കാരം അദ്ദേഹം നിർവഹിക്കുകയാണ്. സഹോദരങ്ങളെ, നമസ്കാരത്തിനോട് അദ്ദേഹം കാണിച്ച ആ ഒരു താൽപര്യം അത്രമാത്രം വലുതായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നമസ്കാരം ഒഴിവാക്കിയവന് ഇസ്ലാമിൽ സ്ഥാനമില്ല. നമസ്കാരം ഒഴിവാക്കിയവന് ഇസ്ലാമിൽ സ്ഥാനമില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങളെയും, നിസ്കാരത്തിനോടൊരു പ്രതിബദ്ധത വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, വിഷമങ്ങളുണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ ഒക്കെ അദ്ദേഹം തൻ്റെ അനുചരനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കും. എന്നിട്ട് പറയും, യാ ബിലാൽ, അരിഹ്നാ ബിസ്സലാത്തി യാ ബിലാൽ. ബിലാൽ, വരൂ, നമുക്കൊന്ന് നിസ്കരിക്കാം. എൻ്റെ മനസ്സൊന്ന് തണുക്കട്ടെ, എൻ്റെ ഹൃദയത്തിനൊരു സമാധാനം കിട്ടട്ടെ. സഹോദരങ്ങളെ, ഹൃദയത്തിനു സമാധാനവും മനസ്സിന് തണുപ്പും കിട്ടാൻ ശാരീരിക, മാനസിക, സാമ്പത്തിക വൈഷമ്യതകളുണ്ടാകുന്ന സമയത്ത് വിശ്വാസിക്ക് ഹൃദയത്തിൽ സമാധാനവും മനസ്സിൽ തണുപ്പുമാകണം. അഞ്ചു വക്കത്ത് നമസ്കാരം, മറ്റു ഐച്ഛിക നമസ്കാരങ്ങളും ആസ്വദിച്ച് നിസ്കരിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഖുറത്തു ഐനി ഫിസ്സലാത്ത്, ഖുറത്തു ഐനി ഫിസ്സലാത്ത്, എന്റെ കണ്ണിന്റെ കൺകുളിർമ, എന്റെ കണ്ണിലെ ആനന്ദം, എന്റെ ജീവിതത്തിലെ ആസ്വാദനം അതെന്റെ നമസ്കാരത്തിലാണ് എനിക്ക് കിട്ടുക എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, നമസ്കാരം മുറപ്രകാരം കൃത്യമായി നിർവഹിക്കാൻ കഴിയുന്ന, അതിന് സാധിക്കുന്ന, അതിന് തൗഫീഖ് നൽകപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ ഞാനും നിങ്ങളും ഉൾപ്പെടണം. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ നിമിഷത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ജീവിത പാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാണ് അദ്ദേഹത്തിൻ്റെ ആ വാക്ക്, ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാത്ത്. നമസ്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിലൊരു സ്ഥാനവുമില്ല എന്നർത്ഥം. അതുകൊണ്ടല്ലേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം, വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം നമസ്കാരമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമസ്കാരത്തിനോടൊരു പ്രതിബദ്ധതയും താൽപര്യവും, ആ നമസ്കാരത്തിലൊരു കൺകുളിർമയും, ആ നമസ്കാരം നിർവഹിക്കുമ്പോൾ ജീവിതത്തിലൊരു സമാധാനവും ശാന്തിയും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം എന്നർത്ഥം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആ മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന സമയത്ത്, മരണാസന്നനായി കിടക്കുന്ന സമയത്ത്, കവിളും മുഖവും മണ്ണിലുരുമ്മി അദ്ദേഹം പറഞ്ഞ ആ വാക്ക്, അല്ലാഹുമ്മഗ്ഫിർലി വർഹംനീ, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ, എനിക്ക് മാപ്പ് നൽകണേ എന്നർത്ഥം വരുന്ന വാക്ക് അദ്ദേഹം പറയുകയാണ്. വൈലീ വവൈല ഉമ്മി ഇല്ലം യഗ്ഫിർ ലി റബ്ബി, ഈ ഉമറിനു നാശം, ഈ ഉമറിനു നാശം, എന്റെ റബ്ബെനിക്ക് പൊറുത്തു തന്നിട്ടില്ല എങ്കിൽ ഉമറിനു നാശം എന്നദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ നനഞ്ഞ് ഉതിർന്ന ആ മണലിൽ തന്റെ കവള് വെച്ചിട്ട് അദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ, ഗുണപാഠങ്ങൾ എനിക്കും നിങ്ങൾക്കും മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നിന്ന് ലഭിക്കാനുണ്ട്. ആ ഒരു കിടക്കുന്ന അവസരത്തിൽ, രോഗശയ്യയിൽ കിടക്കുന്ന അവസരത്തിൽ തന്നെ സന്ദർശിക്കാൻ വന്ന ഒരാൾ, അദ്ദേഹം തന്നെ സന്ദർശിച്ച് തൻ്റെ അടുത്ത് വന്ന് തനിക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്ത്, അല്ലേ ഷിഫക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊക്കെ തന്നെ സാന്ത്വനപ്പെടുത്തി മടങ്ങിപ്പോകുന്ന മനുഷ്യനെ നോക്കുകയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നോക്കുമ്പോൾ ആ മനുഷ്യൻ്റെ വസ്ത്രം ഒരൽപ്പം നെരിയാണിക്ക് താഴേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അദ്ദേഹം ആ മനുഷ്യനെ വിളിച്ചിട്ടും കയറ്റിയെടുക്കാൻ പറയുകയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് നോക്കുകയില്ല എന്നാണ്. ലിമൻ ജറ സൗബഹു ഖുയലാ, അഹങ്കാരത്തോടുകൂടി തൻ്റെ വസ്ത്രത്തെ നെരിയാണിക്ക് താഴെ വലിച്ചഴച്ച് നടക്കുന്നവൻ, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചവനെ അല്ലാഹു നാളെ പരലോകത്ത് നോക്കുകയില്ല. പ്രതിഫലത്തിൻ്റെ നോട്ടം, കാരുണ്യത്തിൻ്റെ നോട്ടം റബ്ബിൻ്റെ പക്കൽ നിന്ന് ആ മനുഷ്യനുണ്ടാവുകയില്ല എന്ന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാരോപദേശം മരണശയ്യയിൽ കിടക്കുമ്പോൾ പോലും അദ്ദേഹം ആ മനുഷ്യനെ, തന്നെ സന്ദർശിക്കാൻ വന്ന മനുഷ്യന് ബോധവൽക്കരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത്രയേറെ ജീവിതത്തിൽ പ്രതിഫലാർഹമായ ഇബാദത്തുകൾ നിർവഹിച്ചിട്ടും മരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്ക്, വൈലീ വവൈല ഉമ്മീ ഇല്ലം യഗ്ഫിർ ലി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് പൊറുത്തു തന്നിട്ടില്ല എങ്കിൽ ഈ ഉമറിനു നാശം എന്നാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ മരിക്കുന്നതിനു മുമ്പ് പാപമോചനം നേടുക എന്നുള്ളതാണ് ഓരോ വിശ്വാസിയുടെയും പരമപ്രധാനമായ ലക്ഷ്യം. എന്റെ റൂഹ് എന്റെ റബ്ബ് പിടിക്കുന്ന സമയത്ത്, എന്റെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന സമയത്ത് ഞാൻ എന്റെ റബ്ബിൽ നിന്നും പാപമോചനം നൽകപ്പെട്ടവനായിരിക്കണം എന്ന ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ, പ്രതിജ്ഞയെടുക്കാൻ സഹോദരങ്ങളെ ഞാനും നിങ്ങളും ശ്രമിക്കുക. എങ്കിൽ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിപ്പെടുവാനും ആ സ്വർഗീയ സുഖങ്ങളെ ആസ്വദിക്കുവാനും എനിക്കും നിങ്ങൾക്കും കഴിയും എന്നർത്ഥം. ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ, ജീവിത പാഠങ്ങൾ പകർത്താൻ പര്യാപ്തമായ ജീവിതമായിരുന്നു മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം. അത്രയും അദ്ദേഹത്തിൻ്റെ മരണശയ്യയിൽ കിടക്കുന്ന സമയത്തുള്ള ചില പാഠങ്ങളാണ് ഇന്നത്തെ ജീവിത പാഠങ്ങളിലൂടെ നാം മനസ്സിലാക്കിയത്. അവയൊക്കെ ജീവിതത്തിൽ മാതൃകയാക്കുകയും നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും വസ്ത്രം കൃത്യമായി ധരിക്കുകയും മരണത്തിന് മുമ്പും പാപമോചനം നേടപ്പെട്ടവനായും മരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക. നമ്മൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സമയത്ത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഫാത്തിൻ്റെ സമയത്ത് അദ്ദേഹം കരയാണ്. അപ്പോൾ കൂടെയുള്ളവർ ചോദിച്ചു, ഫമാ യുബ്കീക്, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അദ്ദേഹം പറയാണ്, അമാ ഇന്നീ ലാ അബ്കി അലാ ദുനിയാക്കും ഹാദിഹി വലാക്കിന്നി അബ്കീം അലാ ബുഅദി സഫരി വഖില്ലതി സാദി, ഈ ദുനിയാവിനോട് യാത്ര പറയണമല്ലോ, കൂട്ടുകുടുംബത്തെയും മക്കളെയും ഭാര്യയെയും ഒക്കെ വേർപിരിഞ്ഞ് പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ കരയുന്നത്. നേരെ മറിച്ച്, ഞാൻ ഒരുപാട് കാലം ജീവിച്ചു, പക്ഷേ കുറച്ചേ എനിക്ക് നേടാൻ കഴിഞ്ഞുള്ളല്ലോ എന്ന വിഷമമാണ് എന്നെ കരയിപ്പിച്ചത് എന്ന് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അബൂഹുറൈറ റളിയല്ലാഹു അൻഹു വഫാത്തിൻ്റെ സമയത്ത് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളും അത്തരത്തിൽ ധാരാളക്കണക്കിന് സാദ് സന്നാഹങ്ങൾ, പരലോകത്തേക്കുള്ള സന്നാഹങ്ങൾ ദുനിയാവിൽ മരണത്തിന് മുമ്പ് നേടിയെടുക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരണം അബ്ദുള്ള സലഫി.
8: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മധുരം ഖുർആൻ എന്ന ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നന്ദി കാണിച്ചാൽ അള്ളാഹു വർദ്ധിപ്പിച്ചു നൽകും എന്ന ആശയത്തിലൂന്നിയ സൂറത്തു ഇബ്രാഹീമിലെ 6 മുതൽ 8 വരെയുള്ള വചനങ്ങളാണ് നാം കേൾക്കുന്നത്.
1: أعوذ بالله من الشيطان الرجيم
2: وإذ قال موسى

0: ഹമീദ്.
1: അബൂബക്കർ ശാത്തുരിയെക്കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം ജിദ്ദയിലെ പ്രശസ്തമായ നിരവധി മസ്ജിദുകളിൽ ഇമാമായും ഖാരിആയും സേവനമനുഷ്ഠിച്ചു. കുട്ടികളും യുവാക്കളെയും ലക്ഷ്യമിട്ടുകൊണ്ട് ഹിഫ്ളു തജ്വീദ് പരിശീലന പരിപാടികൾ നയിച്ചു. അന്താരാഷ്ട്ര തലത്തിലുള്ള വിവിധ ഖുർആൻ സമ്മേളനങ്ങളിലും പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തു. ലോകമെമ്പാടുമുള്ള പ്രശസ്തിക്ക് കാരണം അബൂബക്കർ ശാത്തുരിയുടെ ശബ്ദത്തിൽ കാണുന്ന ചില പ്രത്യേകതകളാണ്. അദ്ദേഹത്തെ ലോകം മുഴുവൻ ശ്രോതാക്കളുടെ പ്രിയങ്കരനാക്കിയത് സ്വരത്തിൻ്റെ മൃദുത്വവും ശുദ്ധിയും മക്കാമുകളിൽ അതീവ സ്വാഭാവികമായ മാറ്റവും ഹൃദയസ്പർശിയായ ഭാവവും ആത്മീയതയും നിറഞ്ഞ പാരായണ ശൈലിയിൽ അദ്ദേഹം വേറിട്ടു നിൽക്കുന്നു. ഇന്നത്തെ തലമുറയുടെ പ്രിയപ്പെട്ട കാര്യ എന്ന ഒരു പ്രശസ്തിയിലേക്ക് മനസ്സിലേക്ക് ഒഴുകുന്ന ഖിറാഅത്തുമായി അബൂബക്കർ ശാത്തുരി വേറിട്ടു നിൽക്കുന്നു എന്നത് വളരെ പ്രാധാന്യപൂർവ്വം ഈ സമയത്ത് സ്മരിക്കുകയാണ്.
2: സൂറത്ത് ഇബ്രാഹിമിന്റെ 6 മുതൽ 8 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. ആ വചനങ്ങളുടെ സാരാംശം ഇപ്രകാരമാണ്. മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനങ്ങളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. നിങ്ങൾക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുവിൻ. അതായത് ഫിറഔന്റെ കൂട്ടരിൽ നിന്ന് നിങ്ങളെ അവൻ രക്ഷപ്പെടുത്തിയ സന്ദർഭം, നിങ്ങളെ അവർ കടുത്ത ശിക്ഷ അനുഭവിപ്പിക്കുകയും നിങ്ങളുടെ ആൺമക്കളെ അറുകല ചെയ്യുകയും നിങ്ങളുടെ പെണ്ണുങ്ങളെ കൊല്ലാതെ ജീവിക്കാൻ വിടുകയും ചെയ്തുകൊണ്ട്, അതിലൊക്കെ നിങ്ങളുടെ റബ്ബിങ്കൽ നിങ്ങൾക്ക് വമ്പിച്ച ഒരു പരീക്ഷണമുണ്ട്. നിങ്ങളുടെ റബ്ബ് അറിയിപ്പ് നൽകിയ സന്ദർഭം, നിങ്ങൾ നന്ദി ചെയ്യുന്ന പക്ഷം തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. നിങ്ങൾ നന്ദികേട് കാണിച്ചുവെങ്കിലോ നിശ്ചയമായും എന്റെ ശിക്ഷ കഠിനമായത് തന്നെയായിരിക്കും. മൂസാ അലൈഹിസ്സലാം വീണ്ടും പറഞ്ഞു, നിങ്ങളും ഭൂമിയിലുള്ളവർ മുഴുവനും കൂടി നന്ദികേട് കാണിക്കുന്ന പക്ഷം, എന്നാൽ നിശ്ചയമായും അല്ലാഹു ധന്യനും സ്തുത്യർഹനും തന്നെയാണ്.
1: മാഷാഅല്ലാഹ്, ഇതില് സലഫി നമ്മുടെ ശുക്രുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് ഊന്നി പറയുന്നത്.
2: അതും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബനൂ ഇസ്രായേലിനോട് സംവദിക്കുന്നത് ആ ഒരു രീതിയിൽ കൂടിയാണ് ആവശ്യം. അല്ലാഹു പഠിപ്പിക്കും.
1: നമ്മളിൽ രക്ഷിതാക്കൾ പറയാറുണ്ട്, അവൻ എന്നോട് തർക്കുത്തരം പറഞ്ഞു, അവൻ ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല. അപ്പം അവനെന്താ അങ്ങനെ, ഞാനല്ലേ അവന് ഭക്ഷണം കൊടുക്കുന്നത്, അവന് പാർപ്പിടം ഒരുക്കുന്നത്. അപ്പം നമുക്ക് വല്ലാതെ അത് മനസ്സിനെ പിടിച്ചുലക്കും. നമ്മൾ ഭക്ഷണം കൊടുത്ത് നമ്മൾ വളർത്തിയുണ്ടാക്കിയ ആളുകൾ നമ്മളോട് ധിക്കാരം കാണിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം അസ്വസ്ഥത ഉണ്ടാക്കുന്നു. നമ്മുടെ മക്കൾ പറഞ്ഞാൽ കേൾക്കാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്കത് വല്ലാത്ത ഒരു സങ്കടമായി അത് തികട്ടി തികട്ടി വരും. അപ്പം നമ്മൾ ആലോചിക്കേണ്ടുന്നൊരു വിഷയം ഇത് ഈ ഒരു ഭാഗത്ത് മാത്രമല്ല, സൂറത്ത് ഇബ്രാഹീമിലെ ആയത്തുകളാണ്, 6 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഊതിക്കെട്ടത്. ഇതല്ലാത്ത എത്ര സന്ദർഭങ്ങളിൽ അള്ളാഹു എടുത്തു പറയുന്നു. ഓർമ്മ വരുന്ന ഒരു ഭാഗം സൂറത്ത് മുഅ്മിനൂനിൽ അള്ളാഹു പറയുന്നുണ്ട്, ആകാശത്ത് നിന്ന് തോതനുസരിച്ച് മഴ ഇറക്കിത്തരുന്നു, ആ മഴ എന്ത് ചെയ്യുന്നു, ഭൂമി തടഞ്ഞു നിർത്തുന്നു. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, ആ വെള്ളം മുഴുവൻ കൊണ്ടുപോകാൻ നമുക്ക് കഴിവുള്ളവൻ തന്നെയാണ്. മാത്രമല്ല, മുന്തിരിയുടെയും ഈത്തപ്പനയുടെയും തോട്ടങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരുന്നു, ഒരുപാട് കായികനികൾ, അതല്ലാത്ത ഫലസമൃദ്ധമായ കായികനികളും നിങ്ങൾക്ക് തരുന്നു. അതുമാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു തആല പിന്നീട് പറയുന്ന കാര്യം എന്താണ്, നിങ്ങൾക്ക് നാൽക്കാലികളിലും കപ്പലുകളിലും നിങ്ങളെ ചുമന്നുകൊണ്ടുപോകുന്നു, അവയുടെ രക്തത്തിൻ്റെയും ചെലത്തിൻ്റെയും ഇടയിൽ നിന്ന് സമൃദ്ധമായ പാല് നിങ്ങൾക്ക് നൽകുന്നു. അപ്പോൾ ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ശ്വാസത്തിൻ്റെ പോലും നിയന്ത്രണമില്ലാത്ത നിസ്സാരരിൽ നിസ്സാരരാണ്. സലഫി, എനിക്കിപ്പോൾ ഒരു ഓർമ്മ വരുന്നത്, ആ 9 പേർ വാൽപ്പാറ വെച്ച് അപകടമുണ്ടായതാണ് ഓർക്കുന്നത്. അള്ളാഹു ഒരുക്കി ഇറക്കി കൊണ്ടുപോയില്ലേ അവരെ, ഭക്ഷണമൊക്കെ ഒരുക്കി, നിങ്ങൾ പോരൂ. അപ്പം 4 മാസം ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്ത് മലക്കിനെ വിട്ട് രേഖപ്പെടുത്തിയതല്ലേ, നിങ്ങളുടെ 4 പേരുടെയും മരണം അതവിടെയാണ്. ഒരു സംസ്ഥാനം കഴിഞ്ഞിട്ടാണ് അവരെ കൊണ്ടുപോകുന്നത്. പ്രിയരെ, ആയത്തുകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്, എല്ലാം നമുക്ക് സമൃദ്ധമാണ്. നമ്മൾ ശ്വസിക്കുന്ന വായുവിന് പണം ചോദിക്കുന്നില്ല, കുടിക്കുന്ന വെള്ളത്തിന് അള്ളാഹു മീറ്റർ റീഡിംഗ് വെച്ചിട്ടില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള എത്രയോ അത്ഭുതങ്ങൾ നമ്മളറിയാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഹൃദയം മിടിക്കുന്നു, കണ്ണിമ ചിമ്മുന്നു, ഇങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ, നമ്മുടെ രക്തം ശുദ്ധീകരിക്കുന്ന പ്രവണതകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എത്ര ലിറ്റർ കണക്കിന് രക്തമാണ് ഒരു ദിവസത്തിൽ ശുദ്ധീകരിക്കപ്പെടുന്നത്. ഇതിനൊന്നും എനർജിക്ക് അല്ലാഹു നമ്മളിൽ നിന്ന് കാശ് ചോദിക്കുന്നില്ല, സമ്പത്ത് ചോദിക്കുന്നില്ല. അങ്ങനെ ചോദിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ അധ്വാനം മുഴുവനായിട്ട് അതിനു വേണ്ടി തന്നെ നീക്കിവെക്കേണ്ടി വരുമായിരുന്നു. ഇതൊന്നും അല്ലാഹു നമ്മളോട് ചോദിക്കുന്നില്ല, സൗജന്യമാണ് ഇതൊക്കെ. അപ്പോൾ ഒരു കേവലം ഒരു മിണ്ടാപ്രാണിക്ക് വെള്ളം കൊടുത്ത് പുല്ല് കൊടുത്ത് അത് നമ്മളോട് ധിക്കാരം കാണിച്ചാൽ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, പ്രിയരെ ശ്രോതാക്കളെ ആലോചിച്ചു നോക്കൂ, അല്ലാഹുവിൻ്റെ വെള്ളം കുടിച്ച് അവൻ്റെ ഭൂമിയിൽ പാർത്ത് അവൻ്റെ ശ്വാസം ശ്വസിച്ച് അല്ലാഹുവിനോട് നമ്മൾ നന്ദിയില്ല എങ്കിൽ ആ റബ്ബ് നമ്മളോട് പൊറുക്കുമോ എന്ന കാര്യമാണ് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചോദിക്കേണ്ടത്.
2: അതോടൊപ്പം അവിടെ നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, നമ്മൾ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതിനു റബ്ബിന് ശുക്ർ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിലനിർത്താനും അതിലേറെ

0: ലഇൻ ശക്കർത്തും, നിങ്ങൾ എന്തു ചെയ്യണം? ശുക്ർ ചെയ്യണം. അപ്പോൾ ശരിക്ക് സനൻസാരി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളുടെ സാഹചര്യങ്ങളെ ബോധ്യപ്പെടുമ്പോൾ ഒരു വിശ്വാസി അവൻ്റെ ഹൃദയത്തിലുണ്ടാകേണ്ട ഒരു ഒരു ഒരു ചിന്ത ഷദുറാഞ്ചിൻ്റെ സൂറത്തു നംലിൽ അല്ല പറയുന്നുണ്ട്, ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുറു. അപ്പോൾ എനിക്ക് എൻ്റെ റബ്ബ് നൽകിയ നിഅമത്താണ്, അനുഗ്രഹമാണ് ഇത്, ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്ന് അവൻ ബോധ്യപ്പെടുമ്പോൾ അവൻ രണ്ടാമത് ചിന്തിക്കേണ്ട എന്താണ്? ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുറു, എൻ്റെ റബ്ബെന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്, ഞാൻ നന്ദിയുള്ളവനാകുന്നുണ്ടോ അതല്ല നന്ദികേട് കാണിക്കുന്നുണ്ടോ എന്ന്. ഇവിടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മൾ പരസ്പരം, ഇപ്പോൾ ഹസൻ അൻസാരി എനിക്കൊരു ഒരു ഉപകാരം ചെയ്തു തന്നു, ഞാൻ തിരിച്ച് ഒരു താങ്ക്സ് എന്ന് പറയുന്നതിലൂടെ എനിക്ക് ആ നന്ദി അല്ലെങ്കിൽ കടപ്പാട് ഒരു ഏകദേശം അവിടെ അവസാനിക്കുകയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആലയുമായി ഒരു വിശ്വാസി നന്ദിയുള്ളവനാവുക എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു വാചകമാണ് അവിടെ ഓർമ്മ വരുന്നത്, അഫല അക്കൂന അബ്ദൻ ഷക്കൂർ. അതാണ് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ, അതാണ് അഫല അക്കൂന അബ്ദൻ ഷക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ എന്ന് പറഞ്ഞാൽ രാത്രി സുദീർഘമായി കാലിൽ നീര് വരുമാറ് ഉറക്കമൊഴിച്ചുകൊണ്ട് നമസ്കാരം നിർവഹിച്ച് അതെന്തിനാണ് നബി എത്രയേറെ പ്രയാസപ്പെടുന്നത് എന്ന് ചോദിച്ച ഭാര്യയോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ടയോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നന്ദിയുള്ള അടിമകളാകണം, പക്ഷേ അതിൻ്റെ പ്രകടനം എങ്ങനെയാണ്? നന്ദിയുള്ള അടിമകൾ എന്നുള്ളതിൻ്റെ പ്രകടനം ഇൻഷാ അല്ലാഹ് യഥാർത്ഥത്തിൽ ആ ഒരു ഇബാദത്തുകളുടെ പൂർത്തീകരണത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
1: ഒരു കൊടും ചതിയുടെ കഥ അവതരിപ്പിക്കുന്നു നിഷാദ് സലഫി.
2: ബിസ്മില്ലാ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, കേരളത്തിൽ മുസ്ലിം സമൂഹം അനർഹമായത് നേടുന്നു എന്നൊരു പ്രചാരണം കുറേ കാലമായി നമ്മൾ കേൾക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ ആരുടെയൊക്കെയോ തട്ടിയെടുക്കുന്നു എന്ന് പ്രചരിപ്പിച്ച് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ വെറുപ്പ് ഉൽപ്പാദിപ്പിച്ച് മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തി മുസ്ലിങ്ങൾക്കെതിരായ നുണപ്രചാരണം, അതിലെ ഒരു പ്രധാനപ്പെട്ട ടൂളാണ് മുസ്ലിങ്ങൾ അനർഹമായത് നേടുന്നു എന്ന ഒരു പ്രചാരണം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ നടന്ന ഒരു ചർച്ച. അതെന്താണ്? ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സർക്കാർ കൊണ്ടുവന്ന ചില ആനുകൂല്യങ്ങൾ, സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള ചില ആനുകൂല്യങ്ങൾ, ചില പരിശീലന പരിപാടികൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, അത് ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷം അതിൻ്റെ 80% എടുക്കുകയും ക്രൈസ്തവർ, ബുദ്ധന്മാർ, ജിനന്മാർ ഉൾപ്പെടെയുള്ള ഇതര ന്യൂനപക്ഷങ്ങൾക്ക് 20% മാത്രം നൽകുകയും ചെയ്യുകയായിരുന്നു ഇവിടെ നടന്നിരുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളിൽ നിന്ന് 80% മുസ്ലിങ്ങൾ എടുത്തു, തുച്ഛമായ 20% മാത്രമാണ് മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് കൊടുത്തത്. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്, അതൊന്ന് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കും.
3: സ്വന്തം അവകാശ സംരക്ഷണത്തിനായി കാലുപിടിക്കാനറിയാത്ത, കരയാനറിയാത്ത കേരള ക്രിസ്ത്യാനിക്ക് ഒടുവിൽ കോടതിയുടെ കടാക്ഷം. ഏതാനും ആഴ്ചകളായി ഓൺലൈൻ ഓഫ്ലൈൻ മാധ്യമ പ്രതലങ്ങളെ തീപിടിപ്പിച്ച ന്യൂനപക്ഷ വിഷയത്തിൽ ഏകപക്ഷീയമായി വിജയം ക്രിസ്ത്യൻ സമൂഹത്തിനൊപ്പം നിന്നപ്പോൾ ഒരു പതിറ്റാണ്ട് കാലത്തോളമായി മാറി മാറി വന്ന സർക്കാരുകൾ ഒരു തെറ്റിനെയാണ് പാലോളി കമ്മീഷന്റെ മറവിൽ പാലുകൊടുത്ത് വളർത്തിയിരുന്നത് എന്ന സത്യം കേരള സമൂഹം തിരിച്ചറിഞ്ഞു. ഈ വിധിയുടെ വിശദാംശങ്ങളാണ് ഇന്ന് പോസിറ്റീവ് സ്ട്രോക്കിൽ. ആദ്യം തന്നെ ഈ വിധിക്ക് പിന്നിലെ കഥ ചുരുക്കി പറയാം. കേരളത്തിലെ സകല ന്യൂനപക്ഷ അവകാശങ്ങളും ആനുകൂല്യങ്ങളും 80% മുസ്ലിം സമുദായത്തിനും ബാക്കി വരുന്ന 20% ക്രിസ്ത്യൻ, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി എന്നീ വിഭാഗങ്ങൾക്കുമായി വീതിച്ചു നൽകപ്പെടുന്ന വളരെ വിചിത്രമായ ഒരു വിളമ്പൽ രീതിയാണ് നിലവിലുള്ളത്. ജനസംഖ്യ ആനുപാതികമായി മാത്രം ന്യൂനപക്ഷ അവകാശങ്ങൾ വിതരണം ചെയ്യപ്പെടണം എന്നുള്ള സാമാന്യ മര്യാദയെ കാറ്റിൽ പറത്തിക്കൊണ്ട് 2015 ഉമ്മൻചാണ്ടി സർക്കാർ ഒരു പ്രത്യേക ഉത്തരവിലൂടെ ന്യൂനപക്ഷ അവകാശ വിതരണ സമവാക്യം 80-20 എന്ന് നിജപ്പെടുത്തി. ഈ കടുത്ത അനീതി കടിച്ചമർത്തി കേരളത്തിലെ ക്രിസ്ത്യാനികൾ സമീപകാലം വരെ ജീവിച്ചു പോന്നു. പിടിച്ചെടുക്കുന്നത് പാപമാണെന്നും പിരിച്ചെടുക്കുന്നതാണ് പുണ്യമെന്നുമുള്ള പരമ്പരാഗത സങ്കല്പത്തിൽ നിന്ന് സമീപകാലത്ത് കേരള ക്രിസ്ത്യാനി മാറി ചിന്തിക്കുവാൻ തുടങ്ങിയപ്പോൾ 80-20 എന്ന കടുത്ത അനീതി അവർ തിരിച്ചറിഞ്ഞു. പിന്നീട് വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിന്റെ വഴികൾ. ഒടുവിൽ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് അതിനിർണായകമായ ഒരു വിധിയിലൂടെ 80-20 എന്ന അനുപാതം റദ്ദു ചെയ്തു.
2: യെസ്, എന്താ പറഞ്ഞു?

0: ന്യൂനപക്ഷങ്ങൾക്ക് നൽകിയിരുന്ന ആനുകൂല്യങ്ങളിൽ നിന്ന് 80% മുസ്ലിങ്ങൾ കൈയടക്കി വെച്ചു. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ പ്രധാനമായും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ്. ന്യൂനപക്ഷങ്ങൾ 58% മുസ്ലിങ്ങളും 41% ക്രിസ്ത്യാനികളും 1% ഇതര വിഭാഗങ്ങളും കൂടി ചേർന്നാണ്. അപ്പൊ ശരിക്കും മുസ്ലിങ്ങൾക്ക് 58 കിട്ടാൻ പാടുള്ളൂ. 40% ക്രൈസ്തവ സമൂഹത്തിന് കിട്ടേണ്ടതാണ്, 1% ഇതര ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കിട്ടേണ്ടതാണ്. എന്നാൽ അതിവിടെ അട്ടിമറിച്ച് 80% മുസ്ലിങ്ങൾ കൈയടക്കി വെച്ചത് ഒരു അനീതിയാണെന്നും ആ അനീതിക്കെതിരെ ഇപ്പൊ കോടതി വിധിയുണ്ടായി എന്നൊക്കെയാണ് ഇത് പറയുന്നത്. കുറച്ചു ദിവസം സോഷ്യൽ മീഡിയകളിലും കുറച്ചു കാലം ഇവിടുത്തെ ചാനൽ ചർച്ചകളിലും ഒക്കെ ഈ വിഷയം കത്തിനിന്നു. മുസ്ലിങ്ങൾ അനർഹമായത് കൈപ്പറ്റി എന്ന് വ്യാപകമായ പ്രചാരണങ്ങൾ ഉണ്ടായി. യഥാർത്ഥത്തിൽ ഇതൊരു കൊടും ചതിയുടെ കഥയാണ്. ഇതൊരു കൊടും ചതിയാണ് മുസ്ലിം സമുദായത്തോട് ചെയ്തത്. നോക്കൂ, ഇന്ത്യ രാജ്യത്ത് വാജ്പേയി സർക്കാർ ഇറങ്ങിയതിന് ശേഷം UPA ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. UPA ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളുടെ സാമൂഹിക വിദ്യാഭ്യാസ സാമ്പത്തിക സ്ഥിതിയൊക്കെ പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ നിയോഗിച്ചു. ഡൽഹി ഹൈക്കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രജീന്ദർ സച്ചാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു 7-അംഗ കമ്മീഷനെ ഡോക്ടർ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് നിയമിക്കുകയാണ് ചെയ്തത്. അവർ പഠനം നടത്തിയിട്ട് 2005 മാർച്ച് 9 കമ്മിറ്റി നിലവിൽ വരികയും 2006 നവംബർ 17 അവരുടെ റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുകയും ചെയ്തു. ആ റിപ്പോർട്ടിൽ പറഞ്ഞത് ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളുടെ സ്ഥിതി അതിദയനീയമാണ് എന്നാണ്. വിദ്യാഭ്യാസപരമായി വളരെ പിന്നിൽ നിൽക്കുന്നു, സാമൂഹ്യമായി വളരെ പിന്നിൽ നിൽക്കുന്നു, തൊഴിൽ രംഗത്ത് മുസ്ലിങ്ങളുടെ സ്ഥിതി വളരെ ദയനീയമാണ്. ഇതിന്റെ ഭാഗമായി ചില പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ ആലോചിച്ചു. കേരളത്തിൽ എന്താണ് ആ സമയത്ത് VS അച്യുതാനന്ദൻ ഗവൺമെന്റ് ചെയ്തത്? അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന പാലോളി മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിൽ ഒരു പാലോളി കമ്മീഷൻ, 11 അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു കമ്മീഷനെ നിയോഗിച്ചു. എന്നിട്ട് മുസ്ലിങ്ങളുടെ ഇതെങ്ങനെ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പഠനം നടത്തുന്നു എന്ന് പറഞ്ഞാണ് കമ്മീഷനെ നിയോഗിച്ചത്. ആ പഠനത്തിലും പറഞ്ഞത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ സ്ഥിതി വളരെ ദയനീയമാണെന്നാണ്. നിങ്ങൾ നോക്കി എന്താണ് അതിനെ സംബന്ധിച്ചുണ്ടായ റിപ്പോർട്ടുകൾ, പിന്നെ കണ്ടെത്തലുകൾ ഉണ്ടായത്. കേരളത്തിൽ ഭൂരഹിതരായ ആളുകൾ, ഒരു തുണ്ട് ഭൂമിയില്ലാത്ത ആളുകളുടെ കണക്ക് പുറത്തു വന്നപ്പോ 37.8% മുസ്ലിങ്ങളിലെ 37.8% മുസ്ലിങ്ങൾ ഭൂരഹിതരാണ്. ഹൈന്ദവരിലെ 37.2% ഹൈന്ദവരാണ് ഭൂരഹിതരായിട്ടുള്ളത്. ക്രൈസ്തവരിലെ 3% ആളുകൾ മാത്രമാണ് ഭൂമിയില്ലാത്തവരായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഭൂമിയില്ലാത്ത ദാരിദ്ര്യം നേരിടുന്ന ആളുകൾ മുസ്ലിങ്ങളാണെന്നാണ് ഈ കമ്മീഷനുകളൊക്കെ പഠനം നടത്തി പറഞ്ഞത്. ഇനി നോക്കി, ഉന്നത വിദ്യാഭ്യാസത്തിൽ കോളേജുകളിൽ പ്രവേശനം ലഭിക്കുന്ന ആളുകളുടെ കണക്ക് പുറത്തുവിട്ടു. അങ്ങനെ പുറത്തുവിട്ടപ്പോഴും മുസ്ലിങ്ങൾക്ക് എത്രയാണ് കോളേജുകളിൽ അവരുടെ പ്രവേശനം ലഭിക്കുന്നത്? എത്രയാണ്? 8% വിദ്യാർത്ഥികൾക്കാണ്. എന്നാൽ മുന്നോക്ക ഹിന്ദു വിഭാഗത്തിലെ 26 കോളേജിൽ പ്രവേശനം ലഭിക്കുന്ന ആളുകൾ എടുത്തു പരിശോധിച്ചാൽ 28% മുന്നോക്ക ഹിന്ദു വിഭാഗക്കാരാണ്. 16% പിന്നോക്ക ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാണ്. 11% SC വിഭാഗക്കാരാണ്. 11% ST വിഭാഗക്കാരാണ്. 20% ക്രൈസ്തവരാണ്. മുസ്ലിങ്ങൾ എത്രയാണ്? 8%. ഏറ്റവും കുറവ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്നത് മുസ്ലിങ്ങൾക്കാണ്. അഥവാ വിദ്യാഭ്യാസപരമായി ഇതര വിഭാഗങ്ങൾ അപേക്ഷിച്ച് വളരെ പിന്നിലാണ്. എത്രത്തോളം ഈ കണക്കിന്റെ ദയനീയത നമ്മൾ ബോധ്യപ്പെടണമെങ്കിൽ ST എന്ന് പറയുന്ന ആദിവാസികൾ ഉൾപ്പെടുന്ന സാമൂഹികമായി അങ്ങേയറ്റം പിന്നിൽ നിൽക്കുന്ന ആ വിഭാഗങ്ങളെക്കാൾ മുസ്ലിങ്ങൾ പിന്നിലാണ് എന്നാണ് കണക്കുകൾ പറഞ്ഞത്. ഇതിനു മുമ്പ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു പഠനം നടന്നപ്പോഴും സർക്കാർ തൊഴിലുകൾ ഉൾപ്പെടെയുള്ളതിൽ ഇവിടുത്തെ ST വിഭാഗക്കാരെക്കാൾ മുസ്ലിങ്ങൾ പിന്നോക്കാവസ്ഥ നേരിടുന്നു എന്ന കണക്കാണ് വന്നത്. ഇന്ത്യ രാജ്യത്ത് ആകമാനം എടുക്കുമ്പോ മുസ്ലിം ജനസംഖ്യ എത്രയാണ്? ഇന്ത്യൻ മുസ്ലിങ്ങളിൽ 14%, ഇന്ത്യൻ ജനസംഖ്യയിൽ 14% മുസ്ലിങ്ങളാണ്. എന്നാൽ ബ്യൂറോക്രസിയിൽ എത്ര ആളുകളുണ്ട്? ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത്. രാജ്യം ഭരിക്കുന്നതാരാ? തെരഞ്ഞെടുക്കപ്പെട്ട രചനപ്രതിനിധികളെ പോലെ ഒരു വേള അവരെക്കാൾ വലിയ സ്വാധീനം ഈ രാജ്യത്തിന്റെ ഭരണ നിർവഹണത്തിൽ ആർക്കുണ്ട്? ആർക്കുണ്ട്? ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കുണ്ട്, ബ്യൂറോക്രസിക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സംവരണത്തെ കുറിച്ച് സംസാരിക്കുന്നത്, സംവരണം വേണമെന്ന് പറയുന്നത്. സംവരണം ആർക്കാ വേണ്ടത്? ഇവിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആളുകൾ പറയുന്നത് സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്നവർക്കാണ് സംവരണം കൊടുക്കേണ്ടത്, അവരല്ലേ പാവപ്പെട്ടവർ. യഥാർത്ഥത്തിൽ സംവരണത്തിന്റെ ലക്ഷ്യം അതല്ല. ഈ രാജ്യത്തിന്റെ ഭരണത്തിൽ എല്ലാ വിഭാഗം ആളുകൾക്കും പങ്കാളിത്തം ഉണ്ടാകണം. ഒരുപക്ഷെ സാമ്പത്തികം എന്നുള്ളത് ഇന്നത്തേത് അടുത്തൊരു തലമുറ കൊണ്ട് പരിഹരിക്കപ്പെടും. എന്നാൽ ഈ രാജ്യത്തിന്റെ ഭരണ നിർവഹണത്തിൽ ഇവിടുത്തെ ഹൈന്ദവർക്ക് പങ്കാളിത്തം ഉണ്ടാകണം, ക്രൈസ്തവർക്ക് പങ്കാളിത്തം ഉണ്ടാകണം, ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് പങ്കാളിത്തം ഉണ്ടാകണം, ഇവിടുത്തെ ഗോത്രവിഭാഗക്കാർക്ക് പങ്കാളിത്തം ഉണ്ടാകണം, പിന്നോക്കം നിൽക്കുന്ന എസ് സി വിഭാഗക്കാർക്ക് പങ്കാളിത്തം ഉണ്ടാകണം. ആ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഭരണഘടനാപരമായ ഒരു സംവിധാനം എന്ന നിലക്ക് സംവരണം എന്ന ആശയം നടപ്പിലാക്കുന്നത്. പക്ഷേ മുസ്ലിങ്ങളിൽ പലർക്ക് പോലും അതിനെക്കുറിച്ച് ധാരണയില്ല. അപ്പൊ പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ടതില്ലേ എന്നാണ് പറയാറുള്ളത്. സാമ്പത്തികമല്ല സംവരണത്തിന്റെ മാനദണ്ഡം. ഇന്ത്യ എന്ന് പറയുന്ന വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യം, അതിന്റെ ഭരണത്തിലും എല്ലാവർക്കും പങ്കാളിത്തം ഉണ്ടാകുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. അതിനുവേണ്ടിയാ സംവരണം ഇവിടെ നടപ്പിലാക്കിയത്. നിങ്ങൾ നോക്കി, സംവരണമൊക്കെ നടപ്പിലാക്കിയിട്ടും ഇന്ത്യയിലെ തൊഴിൽ മേഖലകളിൽ, സർക്കാർ സർവീസിൽ മുസ്ലിങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് കേവലം 2%. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സച്ചാർ കമ്മീഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, കുറേയധികം സംവിധാനങ്ങൾ നടപ്പിലാക്കിയത്. അതിന്റെ ഭാഗമായിരുന്നു മുസ്ലിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നടപ്പിലാക്കിയത്. ആർക്കാണ് സ്കോളർഷിപ്പ് കൊടുത്തത്? മുസ്ലിങ്ങൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തു. മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ അവർക്ക് പുരോഗതി ഉണ്ടാകാൻ, ഉയർത്തിക്കൊണ്ടുവരാൻ അവർക്ക് സ്കോളർഷിപ്പ് കൊടുത്തു. അവർക്ക് പ്രത്യേകമായിട്ടുള്ള മുസ്ലിം യൂത്തിന് പ്രത്യേകം തൊഴിൽ പരിശീലനം നൽകാനുള്ള സെന്ററുകൾ പയ്യന്നൂരിലും ആലുവയിലും പൊന്നാനിയിലും ഇങ്ങനെ ചില 5 കേന്ദ്രങ്ങൾ തുടങ്ങി. നിങ്ങൾ നോക്കി അവസാനം എന്താ ചെയ്തത്? മുൻ ന്യൂനപക്ഷ മന്ത്രിയായിരുന്ന കെ ടി ജലീൽ, അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാം. അദ്ദേഹം പറയാണ്, 2011 ജനുവരിയിൽ കേരളത്തിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് രൂപീകൃതമായി. നോക്കണം, മുസ്ലിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി കൊണ്ടുവന്ന സ്കോളർഷിപ്പും ഇതര സംവിധാനങ്ങളും എന്തിന് താഴെ കീഴിലേക്ക് കൊണ്ടുവന്നു? ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിലേക്ക് കൊണ്ടുവന്നു. ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ അതിലാരൊക്കെ വരും? മുസ്ലിങ്ങൾ മാത്രമാണോ ഇതര വിഭാഗങ്ങൾ വരും? പിന്നെ ആ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിലാണ് പിന്നീട് സ്കോളർഷിപ്പ് നടപ്പിലാക്കുന്നത്. ആ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിലാണ് നേരത്തെ പറഞ്ഞ സിവിൽ സർവീസും PSC ഒക്കെ കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടി മുസ്ലിം യുവാക്കൾക്കുള്ള പരിശീലന കേന്ദ്രങ്ങൾ കൊണ്ടുവരുന്നത്. അദ്ദേഹം പറയുന്ന അടുത്ത വാചകം ഇങ്ങനെ വായിക്കാൻ പറ്റും, 100% മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള കുട്ടികളായിരുന്നു ആ സെന്ററിൽ പ്രവേശിപ്പിക്കപ്പെടേണ്ടിയിരുന്നതെങ്കിലും കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം, നമ്മൾ മനസ്സിലാക്കണം, ആർക്കു വേണ്ടിയാണ് സ്കോളർഷിപ്പ് തുടങ്ങിയത്, ആർക്കു വേണ്ടിയാണ് പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങിയത്? മുസ്ലിങ്ങൾക്ക് വേണ്ടി തുടങ്ങി. 2 പഠനങ്ങൾക്കു ശേഷം മുസ്ലിങ്ങളുടെ പതിതാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി, മുസ്ലിങ്ങളുടെ പിന്നാക്കാവസ്ഥക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി. എന്നിട്ട് അദ്ദേഹം പറയാണ്, മുസ്ലിങ്ങൾക്ക് മാത്രമാണ് പ്രവേശനം നൽകേണ്ടിയിരുന്നതെങ്കിലും 80-20 എന്ന അനുപാതത്തിൽ മുസ്ലിം കുട്ടികളെയും മറ്റു ഇതര ന്യൂനപക്ഷങ്ങളിലെ പിന്നോക്കം നിൽക്കുന്നവരെയും, ഇതര ന്യൂനപക്ഷങ്ങളില്ലാത്തിടത്ത് ഭൂരിപക്ഷ സമുദായത്തിലെ സാമ്പത്തികമായ പിന്നാക്കക്കാരായ കുട്ടികളെയും പ്രവേശിപ്പിക്കാമെന്ന് കമ്മിറ്റി തീരുമാനിച്ചു. എന്തൊരു ചതിയാണിത്! ഒന്നാലോചിച്ചു നോക്കി, എന്തൊരു ചതിയാണ് ഈ പ്രയോഗം ഇവിടെ നടന്നത്. മുസ്ലിങ്ങൾക്ക് വേണ്ടി സ്കോളർഷിപ്പ് തുടങ്ങി, മുസ്ലിങ്ങൾക്ക് വേണ്ടി പരിശീലന കേന്ദ്രം തുടങ്ങി, അണ്ട് ഇതൊക്കെ നടപ്പിലാക്കുന്ന സംവിധാനത്തെ ന്യൂനപക്ഷ സെല്ലിന്റെ കീഴിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് കൊടുക്കേണ്ട, ഇത് 20% ഇതര ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കാം. പൊന്നാനിയിലെ മുസ്ലിങ്ങൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനത്തിലേക്ക് 20% ഇതര വിഭാഗങ്ങൾക്ക് പ്രവേശനം കൊടുക്കാം. ഇതായതിനു ശേഷം പിന്നെ വിവാദങ്ങൾ തുടങ്ങിയാണ്. എന്താ പറയുന്നത്? ന്യൂനപക്ഷങ്ങളുടെ 80% മുസ്ലിങ്ങൾ കൈപ്പറ്റി, 20% ബാക്കിയുള്ളവർക്ക് കിട്ടുന്നുള്ളൂ. മുസ്ലിങ്ങളുടെ 20% നേരത്തെ നമ്മൾ പറഞ്ഞ പതിതാവസ്ഥ നേരിടുന്ന മുസ്ലിങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയിട്ട് 20% ബാക്കിയുള്ളവർക്ക് വീതിച്ചു കൊടുക്കുന്ന ആ അനീതിയെ കണ്ണടച്ച് അതിനെതിരെ നുണപ്രചാരണം നടത്തി മുസ്ലിങ്ങൾ അനർഹമായത് കൈപ്പറ്റുന്നു എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി. അവസാനം ഇത് കേസ് കോടതിയിലെത്തി. ന്യൂനപക്ഷ സെല്ലിന് കീഴിൽ നടക്കുന്ന പദ്ധതിയായതുകൊണ്ട് ഹൈക്കോടതി എന്ത് വിധിച്ചു? ന്യൂനപക്ഷങ്ങളുടെ എണ്ണത്തിനു ജനസംഖ്യാനുപാതികമായത് കൊടുക്കണം. അത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് എന്ന് സ്ഥാപിക്കുന്നിടത്ത് ബോധ്യപ്പെടുത്തുന്നിടത്ത് സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു. സർക്കാർ പറയേണ്ടിയിരുന്നു കോടതിയിൽ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഇത് സച്ചാർ കമ്മീഷന്റെ തുടർ നടപടിയാണ്, ഇത് പാലോളി കമ്മീഷന്റെ തുടർ നടപടിയാണ്, ഇത് മുസ്ലിങ്ങൾക്ക് അനുവദിച്ച സ്കോളർഷിപ്പാണ്, ഇത് മുസ്ലിം കോളേജ് കുട്ടികൾക്ക് വേണ്ടിയുള്ള പിന്നെ പരിശീലന കേന്ദ്രങ്ങളാണ്, അതിൽ നിന്ന് 20% അവർക്ക് കൊടുത്തുനേ ഉള്ളൂ. ഇത് സർക്കാർ ബോധ്യപ്പെടുത്തേണ്ടതായിരുന്നു. പാലോളി മുഹമ്മദ് കുട്ടി തന്നെ ഈ വിധിയെ കുറിച്ച് പറഞ്ഞു, സർക്കാർ അതിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു. അവസാനം മുസ്ലിങ്ങൾക്ക് കിട്ടേണ്ട, മുസ്ലിങ്ങൾക്ക് മാത്രം അനുവദിച്ചതിൽ നിന്ന് ആദ്യം 20 കൊടുത്തു. കോടതി വിധി വന്നതോടുകൂടി ന്യൂനപക്ഷങ്ങളുടെ എണ്ണത്തിനാനുപാതികമായി ഇതൊക്കെ വീതിക്കണം എന്ന് വന്നപ്പോ 58% വീണ്ടും അത് കുറഞ്ഞു. 40% ഇവിടെ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് കൊടുക്കാൻ തീരുമാനമായി. 40-41% മറ്റിതര ന്യൂനപക്ഷങ്ങൾക്കുമായി കൊടുത്തു. എന്താ സംഭവിച്ചത്? മുസ്ലിങ്ങൾക്ക് കൊടുത്ത സ്കോളർഷിപ്പ്, മുസ്ലിങ്ങൾക്ക് അനുവദിച്ച പരിശീലന കേന്ദ്രങ്ങൾ, അത് അവസാനം 58% എന്ന അനീതിയിലേക്ക് പോയി. ഇവിടെ അവസാനം പറയാണ്, മുസ്ലിങ്ങൾ അനർഹമായത് കൈപ്പറ്റി, പച്ച നോണ പ്രചരിപ്പിക്കുകയാണ്. മുസ്ലിങ്ങൾക്ക് അനുവദിച്ചത് മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കുന്ന കടുത്ത അനീതി ഇവിടെ നടപ്പിലാക്കിയിട്ട് പിന്നെ നോണ പ്രചരിപ്പിച്ച് മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പുൽപാദിപ്പിക്കുന്ന, മുസ്ലിങ്ങൾ എന്തൊക്കെയോ അനർഹമായത് കൈപ്പറ്റുന്നു എന്ന പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത്. ഈ സാഹചര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം നുണപ്രചാരണങ്ങളാണ് ഇങ്ങനെ ഇവിടെ നമ്മൾ ഓരോന്നെടുത്ത് പരിശോധിച്ചത്, ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഒരു തരിമ്പ് പോലും മുസ്ലിങ്ങൾക്ക് കിട്ടേണ്ടത് നഷ്ടപ്പെടുന്നു എന്നതല്ലാതെ മറ്റുള്ളവന്റെ അവകാശങ്ങളിൽ നിന്ന് ഒരു മുടിനാരിട പോലും ഇവിടുത്തെ മുസ്ലിം സമൂഹം അനർഹമായത് കൈപ്പറ്റിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അസ്സലാമു അലൈക്കും.
1: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ഡയലോഗ്, ഒരു കൊടും ചതിയുടെ കഥ, അവതരിപ്പിച്ചത് നിഷാദ് സലഫി.
2: ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
3: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
2: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
3: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
2: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
3: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റു വിതച്ചിരിക്കുന്നു.
2: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ,
3: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ,
2: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
3: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ എന്നാരംഭിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമുണ്ട്. അതിങ്ങനെയാണ് അവസാനിക്കുന്നത്, അവർ പരോപകാര വസ്തുക്കൾ നിരാകരിക്കുന്നവരാണ്. തഫ്സീറുകളിൽ ഈ പരോപകാര വസ്തു എന്ത് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് കത്തിയും കലവും ചട്ടിയുമൊക്കെ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അയൽപ്പക്കത്തു നിന്നാരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു നിത്യോപയോഗ വസ്തു ചോദിക്കുമ്പോൾ പല പല കാരണങ്ങളാൽ അത് മുടക്കുന്നവർ, അത് തരാൻ കഴിയില്ലെന്ന് പറയാതെ പറയുന്നവർ, ഓർക്കുക, ഇതെല്ലാം നശിക്കുന്നതും വീണ്ടും നമുക്ക് വാങ്ങാവുന്നതുമാണ്. നമ്മുടെ വിശ്വാസത്തിലെ പുഴുക്കുത്തുകളാണ് ഇത്തരം നിത്യോപയോഗ വസ്തുക്കൾ തടയുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പുനർവിചിന്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: എഞ്ചിനീയറിംഗ് വിത്ത് പൈത്തൺ ഓൺലൈൻ പരിശീലനം. അന്താരാഷ്ട്ര സ്വതന്ത്ര വിജ്ഞാന ഗവേഷണ വികസന കേന്ദ്രം എഞ്ചിനീയറിംഗ് വിത്ത് പൈത്തൺ എന്ന വിഷയത്തിൽ 30 മണിക്കൂർ ദൈർഘ്യമുള്ള ഓൺലൈൻ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. 2026 ജൂലൈ 20 മുതൽ ഓഗസ്റ്റ് 6 വരെയാണ് പരിപാടി നടക്കുന്നത്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് പൈത്തൺ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രോഗ്രാം വിഭാവനം ചെയ്തിരിക്കുന്നത്. 15 പ്രവൃത്തി ദിവസങ്ങളിലായി 30 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ പ്രോഗ്രാമിന്റെ പരിശീലനം 6 മുതൽ 8 മണിവരെയാണ്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പ്രൊഫഷണലുകൾക്കും വേണ്ടിയാണ് ഈ പ്രോഗ്രാം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. രജിസ്ട്രേഷൻ ഫീസ് 2500 രൂപ. ഒരു ബാച്ചിൽ 50 പേർക്ക് മാത്രം പങ്കെടുക്കാവുന്നതാണ്. 2026 ജൂലൈ 18 വരെ അപേക്ഷിക്കാം. എഞ്ചിനീയറിംഗ് വിത്ത് പൈത്തൺ ഓൺലൈൻ പരിശീലനം സംബന്ധിച്ച വിശദവിവരങ്ങൾക്കായി വിളിക്കാം 0471241312. മൊബൈൽ നമ്പർ 9400022592.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേസ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ അടുത്ത പരിപാടി ഹിഫ്ളുൽ ഖുർആൻ, അവതരണം ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ ഖുർആനിൻ്റെ കേൾവിക്കും മനപ്പാഠത്തിനുമായി കാതോർത്തു നിൽക്കുന്ന വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, 49-ാം അധ്യായം സൂറത്തു ഹുജുറാത്തിലെ 15 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നാം മനപ്പാഠമാക്കിയത്. ഇൻഷാ അല്ലാ 16-ാമത്തെ ആയത്താണ് ഇന്ന് നാം മനപ്പാഠമാക്കാൻ ഉദ്ദേശിക്കുന്നത്. ചുരുങ്ങിയ ഈ സമയം കൃത്യമായി ശ്രദ്ധിക്കുകയും മനപ്പാഠമാക്കുകയും ചെയ്യുക, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 15-ാമത്തെ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം.

0: ഇൻഷാ അല്ലാ, 17-ാമത്തെ ആയത്ത് പഠിക്കാനായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അല്ലാഹു എല്ലാവർക്കും അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമായി. വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്കെത്ര കടമുണ്ട് എന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
2: പീസ് റേഡിയോയിൽ ഇനി തിരുനബിയോടൊപ്പം. പ്രഭാതവും വിശ്വാസിയുടെ ജീവിതവും തിരുനബിയോടൊപ്പം അവതരിപ്പിക്കുന്നത് മുസ്തഫ അൻസാരി എപ്പിക്കാട്.
3: നമ്മുടെ വിശ്വാസികളുടെ ജീവിതത്തിലെ ഓരോ ദിനങ്ങളും എങ്ങനെയായിരിക്കണം, നമ്മുടെ ഓരോ പ്രഭാതവും അത് എങ്ങനെയായിരിക്കണം എന്നത് ഏറെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒന്ന് തന്നെയാണ്. പ്രഭാതം എന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു ദൃഷ്ടാന്തമാണ്. പ്രഭാതത്തിൻ്റെ വരവ് വെറുമൊരു സമയമാറ്റമല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. വസുബഹി ഇദാ തനഫസ്, അതെ, ഓരോ പുലരിയും കാണുമ്പോൾ ഇത് അള്ളാഹുവിൻ്റെ വലിയൊരു അത്ഭുതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഓർക്കുകയും അവന് നന്ദി പറയുകയും ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. കാരണം മരണത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉറക്കം, ആ ഉറക്കത്തിൽ നിന്ന് വീണ്ടും ഒരു ഉണർവിലേക്കുള്ള വഴി, അല്ലെങ്കിൽ ഒരു ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുന്നു എന്നത് നമ്മുടെ ആയുസ്സിനെ അള്ളാഹു കുറച്ച് നീട്ടിത്തന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ മരണമാകുന്ന ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്ന നമ്മൾ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വ ഇലൈഹിൻ നുഷൂർ എന്ന് അർത്ഥമറിഞ്ഞ് ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ചൊല്ലുവാൻ വേണ്ടി ഓരോ പ്രഭാതത്തിലും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മൾ കണ്ണു തുറന്ന ഉടൻ ഈ ഒരു പ്രാർത്ഥന അർത്ഥമറിഞ്ഞുകൊണ്ട് നമുക്ക് ചൊല്ലാൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു എനിക്ക് തന്നത് പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള, അല്ലെങ്കിൽ പാപങ്ങളിൽ നിന്ന് മുക്തമാകാനുള്ള ഒരു ബോണസായിക്കൊണ്ട് ഒരു ദിവസം കൂടിതാ എനിക്ക് ജീവിക്കാനുള്ള അവസരം നൽകിയെന്ന അതിയായ സന്തോഷമാണ് പ്രഭാതത്തിൽ റൂഹോടുകൂടി ഉണരുവാൻ സാധിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും മനസ്സിനുള്ളിൽ കടന്നു വരേണ്ടത്. അതേപോലെ തന്നെ നമുക്കറിയാം, യഥാർത്ഥത്തിൽ ഈ ഉറക്കത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ലോകത്ത് ഒരു ദിവസം ഉറക്കത്തിൽ ഏകദേശം 25,000 മുതൽ 45,000 വരെ ആളുകൾ മരണപ്പെടുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഒരു മാസമാകുമ്പോൾ ഏകദേശം 7.5 ലക്ഷം മുതൽ 13.5 ലക്ഷം വരെ ആളുകൾ ഉറക്കത്തിൽ മരിക്കുന്നവരാണ്. അത് ഒരു വർഷത്തേക്ക് കണക്കൂട്ടുമ്പോൾ ഏകദേശം 90 ലക്ഷം മുതൽ 1.6 കോടി വരെയുള്ള ജനങ്ങൾ ഉറക്കത്തിൽ മാത്രം മരണമടയുന്നവരാണ്. മറ്റ് രോഗങ്ങൾ കൊണ്ടും പ്രായാധിക്യങ്ങൾ കൊണ്ടും അപകടങ്ങളിലൂടെയും പട്ടിണികളിലൂടെയും എല്ലാം ലോകത്ത് മരണപ്പെടുന്ന കണക്കുകൾ വേറെ തന്നെയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത് അള്ളാഹു നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് പ്രഭാതത്തിൽ പുലരിയിൽ ജീവനോടുകൂടി വീണ്ടും ജീവിക്കാനുള്ള ഒരവസരം അള്ളാഹു നൽകുന്നു എന്നത്. മാത്രവുമല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയാനകമായൊരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമം നിർവഹിക്കേണ്ട, നടത്തേണ്ട ആളുകൾ കൂടിയാണ് നമ്മൾ. കാരണം യഥാർത്ഥത്തിൽ സുബഹിക്ക് എഴുന്നേൽക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അവൻ നേരം പുലരുന്നത് വരെ ഉറങ്ങിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ദാ ഖറജുലിൻ ബാല ഷൈത്താനു ഫി ഉദ്നൈ, അതായത് പിശാചാവിൻ്റെ ഇരു ചെവികളിൽ മൂത്രമൊഴിച്ച മനുഷ്യനാണ് അവൻ എന്ന് രാവിലെ സുബഹി നമസ്കാരത്തിന് എഴുന്നേൽക്കാതെ കിടന്നുറങ്ങുന്ന ആളുകളെക്കുറിച്ച് പറയുന്നതായിക്കൊണ്ട് ഹദീസുകൾ കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ രാവിലെ നമുക്ക് എഴുന്നേൽക്കാനുള്ള ആരോഗ്യവും അതല്ലെങ്കിൽ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും നമുക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. കാരണം ഭയാനകരമായൊരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്നെ സുബഹിക്ക് എഴുന്നേൽക്കണമെന്ന ദൃഢനിശ്ചയം നമുക്കുണ്ടാകണം. പിശാചിൻ്റെ കിണകളിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുഅൻഹു സുബഹി നമസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നതുവരെ പ്രാർത്ഥനകളിലും ദിക്റുകളിലും മുഴുകിയിരിക്കുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് സൂര്യൻ ഉദിച്ചോ എന്ന് അദ്ദേഹം ചോദിക്കും. ഉദിച്ചു എന്ന് മറുപടി ലഭിച്ചാൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം പറയുമായിരുന്നു, അൽഹംദുലില്ലാഹില്ലദി അഖാലനാ യൗമനാ ഹദാ വലം യുഹലികുനാ ബിദുനുബിന, നമ്മുടെ പാപങ്ങൾ കാരണം നമ്മെ നശിപ്പിക്കാതെ ഇന്നത്തെ ഈ ദിവസം നമുക്ക് ജീവിക്കാൻ അനുവാദം നൽകിയ അള്ളാഹുവിനാണ് സർവസ്തുതിയുമെന്ന് അദ്ദേഹം പറയുമായിരുന്നു. അതേപോലെ തന്നെ പ്രഭാത സമയത്തിൻ്റെ ബർക്കത്തിനെ സംബന്ധിച്ച് റസൂലുള്ള പറഞ്ഞതായി കാണാം, അല്ലാഹു മബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ, അതായത് അള്ളാഹുവെ എൻ്റെ ഉമ്മത്തിന് അവരുടെ പ്രഭാതങ്ങളിൽ നീ ബറക്കത്ത് നൽകണമേ എന്ന ആ ഒരു പ്രാർത്ഥന നമുക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായും പ്രഭാതത്തിൽ ഉണരുവാനുള്ള ഒരു മനസ്സുള്ള ആളുകളായി നമ്മൾ മാറേണ്ടതുണ്ട്. ഉമ്മത്തിന് ബറക്കത്ത് നൽകപ്പെട്ടിരിക്കുന്നത് പ്രഭാതത്തിലാണ് എന്ന് ഈ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊന്ന്, സുബഹിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നതിനുവരെ വീണ്ടും ഉറങ്ങുന്ന ശീലമുള്ള ആളുകൾ പൂർണ്ണമായിട്ടും അത് ഒഴിവാക്കേണ്ടതുണ്ട്. ഈ സമയത്തെ ബിസിനസ്സിനും പഠനത്തിനും ഏറെ ഫലപ്രദമാണ് ഉണ്ടായിത്തീരുക എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉന്മേഷവും ശ്രദ്ധയും നൽകുന്ന കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ ഈ സമയത്താണ് ഏറ്റവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പഠനത്തിനും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാനും ഏറ്റവും അനുയോജ്യമായ സമയം കൂടിയാണ് പ്രഭാതത്തിൻ്റെ സുബഹി നമസ്കാരത്തിന് ശേഷമുള്ള സമയമെന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പ്രഭാതത്തിൽ തലച്ചോറൊരു ശൂന്യമായ സ്ലൈറ്റ് പോലെയാണ്. ഈ സമയത്ത് പഠിക്കുന്ന കാര്യങ്ങൾ ദീർഘകാലം ഓർമ്മയിൽ നിൽക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുകയാണ്. അങ്ങനെ ഈ പ്രഭാതത്തിൻ്റെ സമയങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന ഒട്ടനവധി നേട്ടങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് കാണാം സുബഹി നമസ്കാരത്തിൻ്റെ പ്രാധാന്യം. പ്രഭാതത്തിലെ ഏറ്റവും വലിയ ഇബാദത്ത് അത് സുബഹി നമസ്കാരമാണ്. മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്ന സമയമാണത്. ഖുർആനൽ ഫജ്രി ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ എന്നാണ്. പുരുഷന്മാർ സുബഹി നമസ്കാരം പള്ളിയിൽ ജമാഅത്തായി തന്നെ നിർവഹിക്കുവാൻ മുൻകൂട്ടി അലാറം വെച്ച് തയ്യാറെടുക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ ജീവിക്കുവാനുള്ളൊരു അവസരമാണ് യഥാർത്ഥത്തിൽ സുബഹി നമസ്കരിക്കുന്നവനക്ക് അള്ളാഹു നൽകുന്നത്. മൻസല്ല സുബഹ ഫഹുവ ഫീ ദിമ്മത്തില്ല, ആരെങ്കിലും സുബഹ് നമസ്കരിച്ചാൽ അവൻ അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്വത്തിലാണ്, സംരക്ഷണത്തിലാണ് എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ. മാത്രമല്ല പകലിൽ ഉണ്ടാക്കാനിടയുള്ള അപകടങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി സുബഹ് നമസ്കാരം ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ കൃത്യമാക്കുക എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. സുബഹിയുടെ സുന്നത്തിൻ്റെ നമസ്കാരത്തെക്കുറിച്ച് ഖതാദ റളിയല്ലാഹു അനുദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആയിഷത്ത് അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റക്അത്ത അൽ ഫജ്ര് ഖൈറു മിന ദുനിയാ വമാ ഫീഹാ എന്നാണ്. സുബഹിയുടെ രണ്ട് റക്അത്ത് സുന്നത്ത് എന്നത് ദുനിയാവിനേക്കാളും അതിനുള്ളതിനേക്കാളും ഉത്തമമാണ് എന്നാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ പ്രഭാതത്തിലുള്ള ദിക്റുകളുടെ പ്രാധാന്യം. ദിക്റുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ടതില്ല. നമുക്കറിയാം വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹൂഹു ബുക്റത്തൻ വഅസീല. അഥവാ ഏ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം, ധാരാളമായി കൊണ്ടോർക്കണം, അവനെ നിങ്ങൾ സ്മരിക്കണം, രാവിലെയും വൈകുന്നേരവും അവനെ പ്രകീർത്തിക്കണം എന്നൊക്കെ നമുക്ക് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അദ്കാറു സബാഹി വൽ മസാഇ ബിമിൻ സലതി ദിർഇ കുല്ലമാ സാദ സുംകുഹു ലം യതഅഫർ സാഹിബുഹു എന്നാണ്. പ്രഭാത പ്രദോഷ ദിക്റുകൾ ഒരു അങ്കിയും പരിചയം പോലെയാണ്. അതിൻ്റെ കനം കൂടുന്തോറും അത് ധരിച്ചവന് ഒരപകടവും ഏൽക്കുകയില്ല എന്നതാണ് വാബിലു സയ്യിബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നതായി കൊണ്ട് കാണാൻ സാധിക്കുക. അതേപോലെ തന്നെ ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നു, അൽ അദാവത്തു ഖൂത്തു നഫ്സി ഫഇദാ ലം നതഅദ്ദൽ അദാഅ സഖദത്തിൽ ഖുവ എന്നാണ്. അതായത് പ്രഭാതത്തിലെ ദിക്റുകൾ ആത്മാവിൻ്റെ ആഹാരമാണ്, കോട്ടയാണ്. ഞാനിത് നിർവഹിച്ചില്ലെങ്കിൽ എൻ്റെ ആത്മീയത ശക്തി ക്ഷയിച്ചു പോകുമെന്ന ഒരു ബോധം അത് നമുക്കുണ്ടാകേണ്ടതുണ്ട്. സുബഹിക്ക് ശേഷം കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും പ്രഭാത ദിക്റുകൾക്കായി നമ്മൾ മാറ്റിവെക്കണം. മൊബൈൽ ഫോൺ നോക്കുന്നത് ഇതിനെല്ലാം ശേഷമായിരിക്കണം. അങ്ങനെയുള്ളൊരു പ്ലാനിങ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതേപോലെ തന്നെ പ്രഭാത പ്രാർത്ഥനകൾ പതിവാക്കാൻ എളുപ്പവഴികൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഒന്ന്, അത് സുബഹിക്ക് ശേഷം സമയം മാറ്റിവെക്കുക എന്ന് തന്നെയാണ്. സുബഹിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് എഴുന്നേൽറ്റ് പേരിന് വേണ്ടി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ നമസ്കാരത്തിന് പള്ളിയിൽ ചെന്ന് പെട്ടെന്ന് പിരിഞ്ഞു പോരുകയല്ല മറിച്ച് നമുക്ക് ആ സമയത്ത് മുതലെടുക്കാൻ ഒട്ടനവധി സമയം നമ്മുടെ മുമ്പിലുണ്ട്. ഒട്ടനവധി കാര്യങ്ങളും അള്ളാൻ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്ന് തന്നെയാണ്. മറ്റൊന്ന് അർത്ഥം മനസ്സിലാക്കി ചൊല്ലുക എന്നതാണ്. പ്രാർത്ഥനകളുടെ അർത്ഥം ഗ്രഹിക്കുമ്പോൾ ഹൃദയ സാന്നിധ്യം വർദ്ധിപ്പിക്കുവാനും അത് ചൊല്ലുവാനും ആഗ്രഹം കൂടുകയും നമുക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ആഗ്രഹത്തോടുകൂടി നമ്മൾ ചൊല്ലുക. അങ്ങനെയാകുമ്പോൾ അതിന് കൂടുതൽ നമുക്ക് ആത്മാർത്ഥതയും അതുപോലെ ചെല്ലാനുള്ള ഒരു ത്വരയും നമുക്കുണ്ടാകുമെന്നതാണ്. മറ്റൊന്ന് പകലിൻ്റെ തുടക്കം നന്മയിലാകുക എന്നതാണ്. ഇബ്ന ആദമ നഹൽ കുഞ്ജദീദ് അല അമലിക ഷഹീദുൻ ഫതസവ്വദ് മിന്നി എന്നാണ്. ആദമിൻ്റെ മകനെ, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, എൻ്റെ കർമ്മങ്ങൾ ഞാൻ സാക്ഷിയാണ്, അതിനാൽ എന്നിൽ നിന്ന് നീ നന്മകൾ സംഭരിച്ചു കൊള്ളുക എന്നാണ്. ഒരു ദിവസം നമ്മിലേക്ക് വരുന്നത് ഒരു പുതിയ സൃഷ്ടിയായിക്കൊണ്ടാണ്. ആ ദിവസത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമ്പോൾ തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ, നന്മകൾ സംഭരിച്ചു വെക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന് പ്രഭാതത്തിലെ ദാനമാണ്. സദഖകളെക്കുറിച്ച് അതിന് ഏറ്റവും നല്ല സമയം അള്ളാഹു റസൂലിൽ പറഞ്ഞല്ലോ, രണ്ട് മലക്കുകൾ വന്ന് ഒരു മനുഷ്യനുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അള്ളാഹുമ്മ ആത്തി മുൻഫിക്കൻ ഖലഫ. അതിൻ്റെ ബാക്കി മറ്റൊരു വചനം നമുക്ക് കാണാം. ഇവിടെ പറയുന്നത് എന്താണ്? അള്ളാഹുവെ, ദാനം ചെയ്യുന്നവന് നീ പകരം നൽകണമേ എന്നാണ്. അപ്പോൾ ദാനം ചെയ്യുന്ന ആളുകൾക്ക് പകരം നൽകണമേ എന്ന് മലക്കുകൾ വന്ന് പ്രാർത്ഥിക്കുമെന്നാണ്. അപ്പോൾ ആ പ്രഭാതത്തിൻ്റെ സമയം അതിന് പറ്റിയൊരു സമയം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുക.
2: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം, അവതരിപ്പിച്ചത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور.
1: ما شاء الله. പലവരും നമ്മളൊക്കെ കേട്ട ഒരു ആയത്താണ്. എല്ലാ ദിവസവും നമ്മളൊക്കെ പാരായണത്തിൽ ഉൾപ്പെടുത്താറുമുള്ള ഒരു സൂറത്തിലെ ആദ്യ രണ്ട് വചനങ്ങളാണല്ലേ സൂറത്തുൽ മുൽക്ക്.
2: ശരിക്ക് ജീവിതവും മരണവും തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ജീവിതവും മരണവും സൃഷ്ടിച്ച അല്ലാഹു അവൻ അനുഗ്രഹീതപൂർണനാണെന്നും പിന്നെ എല്ലാറ്റിനും കഴിവുള്ളവനാണെന്നും, അല്ലാതെ ഖൽഖൽ മൗത്ത വൽ ഹയാത്താണ്, ജീവിതവും മരണവും സൃഷ്ടിച്ചവനായവൻ. അപ്പോൾ ശരിക്കും അല്ലാതെ ഖൽഖൽ മൗത്ത എന്നാണ് ആദ്യം പറഞ്ഞത്, വൽ ഹയാത്ത. സാധാരണഗതിയിലാണെങ്കിൽ എങ്ങനെയാണ്? തിരിച്ചാണ് പറയാം, ജീവിതവും പിന്നെ മരണവും. ശരിക്കും നമുക്കൊരു മരണം ആദ്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊന്നുമില്ലാത്തൊരവസ്ഥ നമ്മുടെ മരണമായിരുന്നു, പിന്നെ നമുക്ക് ജന്മം തന്നു, എന്നിട്ട് നമ്മൾ ജീവിതത്തിലേക്ക് വന്നു. ഇനി വീണ്ടും മരണം, മരണത്തിന് ശേഷം പിന്നെ ഹയാത്താണ്. ഹയാത്താണ് പിന്നെ ശരിക്കുള്ള ഹയാത്തിന് പിന്നെ എന്തില്ല, എൻഡില്ല, അത് പരലോകത്തിലാണ്. അപ്പോൾ അത് ഉള്ള കൃത്യമായിട്ടാണ് അവിടെ ആ കാര്യങ്ങൾ അതിനെ വിശദീകരിച്ചെടുത്ത് മുമ്പ് ഇങ്ങനെ തഫ്സീറിൽ വായിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന വെച്ചാൽ ഈ ലോകത്തുള്ള ഒരു ജീവിതം പിന്നെ മരണം പിന്നെ കഴിഞ്ഞു എന്നുള്ളതാണ്. ശരിക്കും ഹയാത്ത് അവസാനമാണ്. അപ്പോ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓർമ്മപ്പെടുത്തിയ വചനങ്ങളെയാണ്
1: നമുക്ക് ലൈഫ് ശരിക്ക് എൻജോയ് ചെയ്യാൻ കഴിയും ഇത്ര ആയത്തുകൾ കേൾക്കുമ്പോൾ. അല്ലേ, ഇതൊരു പരീക്ഷണാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചുറ്റുമുള്ള പ്രതിസന്ധികളും നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നില്ലല്ലോ. ഇപ്പോഴും നമ്മുടെ ഈ ഒരു പേസ് റേഡിയോ ഈ രാവിലെ സമയത്തും ഒരുപക്ഷെ ഹോസ്പിറ്റലിൻ്റെ വരാന്തകളിലൂടെ ഇങ്ങനെ നമ്മുടെ തൊട്ട് അടുത്തുള്ള റൂമിലുള്ള ആൾക്ക് മരുന്ന് കൊണ്ടേ കൊടുക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ആൾക്കാരുണ്ടാവും ഇപ്പോൾ ഈ ഒരു സമയത്ത്. അതല്ലെങ്കിൽ ഒരു രോഗിൻ്റെ കൂടെ നിന്ന് രാവിലെ അവരുടെ പ്രഭാത കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ടാവും. ഇതൊന്നുമല്ലാതെ എന്താ പറയുക, ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളിലാകപ്പെട്ടുകൊണ്ട് ഞായറാഴ്ച പോലും ലീവ് എടുക്കാൻ കഴിയാതെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതൊരു പരീക്ഷണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താപ്പോൾ എല്ലാം നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ കഴിയുമല്ലോ. കാരണം ഇവിടെ ഇനിയിപ്പോൾ എങ്ങനെ പരീക്ഷണങ്ങൾ വന്നോട്ടെ പഠിച്ചവനെ, എനിക്ക് നല്ലൊരു ഈ ഒരു പരീക്ഷയിൽ വിജയം കിട്ടുക എന്നുള്ളതൊരു ആഗ്രഹിക്കാത്തവരാരായിട്ടാണുണ്ടാകുക.
2: അപ്പോൾ തീർച്ചയായിട്ടും റേഡിയോ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ റേഡിയോ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ വ്യത്യസ്ത പരീക്ഷണങ്ങളിലൂടെ തന്നെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ കേൾവി എന്ന സുഖം, ഖുൽ ബിഫളില്ലാഹി വബിദാലിക ഫലിയഫ്റഹു, അതല്ല പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ വിശ്വാസം, നമ്മുടെ ദീൻ, ആ ദീനിനെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്നാണ്. അപ്പോൾ ഹാപ്പിനെസ്, സന്തോഷം നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടേണ്ടതും സ്ഥായിയായ സന്തോഷത്തിൽ നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മുടെ വിശ്വാസമാണ്. അതാണ് നമുക്ക് സമാധാനം നൽകുന്നത്. അതില്ലെങ്കിൽ പിന്നെ ഇതിനൊരർത്ഥവും ഇല്ല എന്നുള്ളതാണല്ലോ.

0: സുഹൈബ് റൂമി എന്ന് പറയുമ്പോൾ അദ്ദേഹം അറബിയാണ്, റോമക്കാരനല്ല. പിന്നെ എങ്ങനെ റൂമി എന്ന് വരുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ മാതാവ് പിന്നെ ഒരു യാത്രക്കിടയിൽ, ഇപ്പോൾ ഇറാഖിലോ മറ്റോ ആണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ, അവിടെ വെച്ച് ഈ കുഞ്ഞിനെ തട്ടിയെടുത്തു എന്നുള്ളതാണ്. റോമക്കാരായ ആളുകൾ അങ്ങനെ അവർ കൊണ്ടുപോയിട്ട് അവിടുത്തെ അടിമച്ചന്തയിൽ വിൽക്കുകയാണ്. അങ്ങനെ വളരെ നാളുകൾക്ക് ശേഷം ഇദ്ദേഹം വീണ്ടും മക്കയിലേക്ക് തിരിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ഉമർ റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ അറബിയാണ് പക്ഷേ നിങ്ങളുടെ ഭാഷ എന്താണ്? അജ്നബിയാണ് എന്ന് പറയുന്നൊരു വാക്കും നമുക്ക് ഇതിനോട് ചേർത്ത് വെക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മളങ്ങനെ ആ ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഈ ഒരു സമയപരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാവുന്നൊരു ഹൈലൈറ്റിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോകുന്നത്. എല്ലാവരും മദീനത്തേക്ക് ഹിജറ പോവാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരായി മദീനത്തേക്ക് തങ്ങളുടെ ഈമാനുമായിട്ട് യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ യാത്ര പുറപ്പെടുന്ന വേളയിലൊന്നും സുഹൈബ് റൂമിക്ക് പോകാൻ കഴിയുന്നില്ല. അങ്ങനെ അവസാനത്തെ കണ്ണിയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെ സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തു ചെയ്യാണ്? മദീനത്തേക്ക് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ അപ്പോഴൊന്നും പോകാൻ കഴിയാതെ വിഷമിച്ചു നിൽക്കുന്ന ആ ഒരു സഹാബി വര്യൻ പിന്നീട് മദീനത്തേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്ത് വരുമ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ അദ്ദേഹത്തെ തടഞ്ഞു വെക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചരിത്രത്തിലെ ഒരു ഹൈലൈറ്റ്. അപ്പം തടഞ്ഞു വെച്ചുകൊണ്ട് അവർ പറയാണ്, സുഹൈബെ, നീ ഇവിടെ നിന്നാണ് സമ്പാദിച്ചത്, ഇവിടെ നിന്നാണ് നിനക്ക് ഇപ്പൊ ഉള്ള എല്ലാ സംഗതികളും ഉണ്ടായത്.
1: അവർ പറയുന്ന ഒരു വാക്ക് അറബിയിൽ ആ ഹദീസിൽ എനിക്ക് ഓർമ്മ വരുന്നു, അതീതന സഹലൂഖൻ. നിങ്ങള് ഇത്രയും നിന്ദനായിട്ടാണ്, മാനസികമായിട്ട് അങ്ങോട്ട് തളർത്തണ വാക്കാണ് പറയുന്നത്. നിങ്ങൾ ഇവിടെ വരുമ്പോ ഏറ്റവും നിസാരനായിരുന്നു, മക്കത്ത് വരുമ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ കയ്യിൽ. എന്നിട്ട് ഇവിടെ വന്നിട്ടാണ്, ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടാണ് നിങ്ങൾ ധനികനായത്, എന്തെങ്കിലുമൊക്കെ ജീവിക്കാനുള്ള വക ഉണ്ടാക്കിയത് എന്നവർ പറയുന്ന ആ ഒരു മാഷ.
0: അങ്ങനെ അത് പറയുമ്പോ സുഹൈബ് റൂമിക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല. അദ്ദേഹം അവരോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം, എന്റെ സമ്പാദ്യങ്ങളെല്ലാം നിങ്ങളെ ഏൽപ്പിച്ചാൽ എന്നെ മദീനത്തേക്ക് പോകാൻ സമ്മതിക്കുമോ എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം മദീനത്തേക്ക് എത്തുന്നത് താൻ എല്ലാം സമ്പാദിച്ച സമ്പാദ്യങ്ങളെല്ലാം മക്കയിൽ തന്നെ ഉപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം എവിടെ എത്തുന്നത്? മദീനയിലേക്ക് എത്തുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുബാ പള്ളിയിൽ വെച്ചുകൊണ്ട് ആരെ കാണുകയാണ്? സുഹൈബ് റൂമിയെ കാണുകയാണ്. അപ്പം കണ്ട മാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുഹൈബ് റൂമിയോട് പറയുന്നത്, ഏറ്റവും ലാഭകരമുള്ള കച്ചവടമാണ് അങ്ങ് നടത്തിയത്, അങ്ങയുടെ കച്ചവടത്തിൽ ലാഭമാണ് ഉണ്ടായത് എന്ന് ആവർത്തിച്ചു പറഞ്ഞു എന്നുള്ളതാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ

0: സ്വർഗം പകരം വാങ്ങാൻ നമ്മുടെ കൈകളിൽ എന്താണുള്ളത് എന്നുള്ള ഒരു ചിന്തക്ക് ഈ ഒരു ചരിത്രം ഒരു തുടക്കമാകട്ടെ, അതല്ലെങ്കിൽ ഒരു പ്രേരണയാകട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു ഹൈലൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: ശരിക്ക് സുഹൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാക്ക് റബ്ബിഹ സുഹൈബ്, റബ്ബിഹ സുഹൈബ്, സുഹൈബാണ് ഏറ്റവും വലിയ ലാഭം നേടിയ വ്യക്തി, ദീനിനു വേണ്ടി എല്ലാം ത്യജിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ള മനോഹരമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചേർത്തുപിടിക്കൽ, അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഓളങ്ങൾ ചെറുതല്ല. ജീവിതത്തിൽ അത്തരത്തിലുള്ള മൂല്യങ്ങളായ ഒരു മികവുകളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ കഴിയണം. നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
2: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

നല്ല പാട്ടിൻ്റെ വസന്തകാലം. പീസ് റേഡിയോ സ്വരം. വാദ്യോപകരണങ്ങളില്ലാതെ, കാതടപ്പിക്കുന്ന ശബ്ദഘോഷമില്ലാതെ, സ്വരശുദ്ധിയോടെ കേൾക്കാവുന്ന നല്ല പാട്ടുകളുടെ മികച്ച ശ്രേണിയുമായി പീസ് റേഡിയോ സ്വരം.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേര് കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ കാതോർക്കുക. അടുത്ത പരിപാടി ഖുർആൻ പാഠങ്ങൾ. പിശാചിൻ്റെ കെണിയിൽ അകപ്പെടുന്നവർ. വിഷയം അവതരിപ്പിക്കുന്നത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
3: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ്. അമ്മാ ബഅദ്, പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഖുർആൻ പാഠങ്ങൾ എന്ന ഈ ഒരു പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പിശാജ് മനുഷ്യൻ്റെ പ്രത്യക്ഷ ശത്രുവാണ് എന്ന് നാം ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പിശാജിൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടേണ്ടതാണ് എന്നതും നാം അറിഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യമാണ്. പിശാചിൻ്റെ കെണിയിൽ അകപ്പെട്ടാൽ അതൊരു തീരാ നഷ്ടമായിരിക്കും എന്നതും നാം മനസ്സിലാക്കിയിട്ടുള്ള വിഷയമാണ്. എന്തുകൊണ്ടാണ് നാം ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും പിശാചിൻ്റെ കെണിയിൽ അകപ്പെട്ടു പോകുന്നത്? ഇത് വളരെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയമാണ്. ആ ഒരു വിഷയം പരിശുദ്ധ ഖുർആനിൻ്റെ പാഠങ്ങളിലൂടെ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന യാഥാർത്ഥ്യമാണ്, പിശാചിൻ്റെ കെണിയിൽ അകപ്പെടുന്നത് ഇഖ്ലാസിൻ്റെ, ആത്മാർത്ഥതയുടെ കുറവുകൊണ്ടാണ് എന്ന കാര്യം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹിജ്ർ, സൂറത്തുൽ ഹിജ്റിലെ 39 മുതൽക്കുള്ള വചനങ്ങളിൽ പിശാജ് തന്നെ ഈ ഒരു കാര്യം വ്യക്തമാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി പിശാചിനോട് ആവശ്യപ്പെടുന്നു, മലക്കുകളോടെല്ലാം ആവശ്യപ്പെട്ടതുപോലെ തന്നെ. എന്നാൽ മലക്കുകളെല്ലാം സുജൂദ് ചെയ്തു, പിശാജ് സുജൂദ് ചെയ്തില്ല, അഥവാ ഇബിലീസ് സുജൂദ് ചെയ്തില്ല. അവനവൻ്റേതായ ന്യായങ്ങൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ ആട്ടിയകറ്റപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. ആ സന്ദർഭത്തിൽ പിശാജ് പറയുന്ന വാചകം നമുക്ക് സൂറത്തുൽ ഹിജ്റിലെ 39 ആയത്തിൽ കാണാം. ഖാല റബ്ബി ബിമാ അഗ്വൈതനി, അല്ലാഹുവേ, നീ എന്നെ വഴികേടിലാക്കിയതിനാൽ, ലഉസയ്യിനന്ന ലഹും ഫിൽ അർദി, ഭൂമിയിലുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് അവൻ അലങ്കാരമാക്കി തോന്നിപ്പിച്ചു കൊടുക്കും. മനുഷ്യർക്ക് വല ഉഗ്വിയന്നഹും അജ്മഈൻ, മനുഷ്യരിൽ മുഴുവൻ ആളുകളെയും അവൻ വഴിതെറ്റിക്കുകയും ചെയ്യും. അപ്പോൾ ദുനിയാവിൻ്റെ താൽപ്പര്യമുള്ള ആളുകളാക്കി മനുഷ്യരെ പിശാജു മാറ്റുമെന്നത് പിശാജിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. മുഴുവൻ ആളുകളെയും, വല ഉഗ്വി എന്നഹും അജ്മഈൻ. എന്നിട്ട് ഒരു കാര്യം പിശാജ് അവിടെ തുറന്നു പറയുന്നത് ശ്രദ്ധിക്കുക, 40 ആയത്തിൽ. ഇല്ല ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, എന്നാൽ ഇഖ്ലാസുള്ള നിന്റെ അടിമകളെ ഒഴികെ അവരെ എനിക്ക് വഴിതെറ്റിക്കാൻ കഴിയില്ല, ദുനിയാവ് കാണിച്ചുകൊണ്ട് അവരെ വഞ്ചിക്കാൻ എനിക്ക് കഴിയില്ല, ദുനിയാവ് അലങ്കാരമാക്കി അവരെ വഴിതെറ്റിക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് പിശാജ് തുറന്നു പറയുകയാണ്. അപ്പോൾ പിശാജ് അള്ളാഹുവിനോട് പറയുന്നത്, ദുനിയാവിലുള്ളത് മുഴുവൻ ഞാൻ അവർക്ക് അലങ്കൃതമാക്കി തോന്നിപ്പിക്കുകയും അതേപോലെ തന്നെ എല്ലാവരെയും ഞാൻ വഴിതെറ്റിക്കുകയും ചെയ്യും, പക്ഷേ നിന്റെ ഇഖ്ലാസുള്ള അടിമകളെ എനിക്ക് വഴിതെറ്റിക്കാനോ ദുനിയാവിലേക്ക് അവരെ കൊണ്ടുപോകുവാനോ എനിക്ക് സാധ്യമല്ല എന്ന് പിശാജ് തുറന്നു പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖാല ഹാദാ സിറാത്തുന അലയ്യ മുസ്തഖീം, ഇതാകുന്നു എന്നിലേക്കുള്ള സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗം, അഥവാ ഇഖ്ലാസിൻ്റെ മാർഗമാണ് സിറാത്തുൽ മുസ്തഖീം. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താനുൻ, എൻ്റെ അടിമകളുടെ മേൽ യാതൊരു സുൽത്താനും നിനക്കുണ്ടാവുകയില്ല, യാതൊരു അധികാരവും നിനക്കുണ്ടാവുകയില്ല. ഇല്ല മനിത്തബഅക മിനൽ ഗാവീൻ, അതിക്രമകാരികളിൽ നിന്ന് നിന്നെ പിൻപറ്റിയവർക്കൊഴികെ. അപ്പോൾ അതിക്രമകാരികളിൽ നിന്ന് പിശാചിനെ പിൻപറ്റിയവരൊഴികെയുള്ള ബാക്കി എല്ലാ അടിമകളും അവർ സുരക്ഷിതരായിരിക്കും പിശാചിൻ്റെ കെണിയിൽ നിന്ന് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ പിശാചിൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്നത് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്, പിശാജ് തന്നെ മനസ്സിലാക്കിയ ആ മഹായാഥാർത്ഥ്യം അതെന്താണ്? ഇഖ്ലാസുള്ള ആളുകളെ വഴിതെറ്റിക്കാൻ സാധ്യമല്ല എന്നാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥത, കറകളഞ്ഞ വിശ്വാസം, യഖീനുള്ള ഈമാൻ ഉണ്ടാവുക. ആ ഈമാൻ യഖീനുള്ളതാണെങ്കിൽ പിന്നെ അതിനുവേണ്ടി പരിശ്രമിക്കുവാനും അധ്വാനിക്കുവാനും മനുഷ്യൻ തയ്യാറാകും. പരിശുദ്ധ ഖുർആനിലെ 34 അധ്യായം സൂറത്തു സബയിലെ 20-21 വാചകങ്ങൾ കൂടി ശ്രദ്ധിക്കുക. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആ വചനങ്ങളിലൂടെ പഠിപ്പിക്കുന്നത്? വലഖദ് സദ്ദഖ അലൈഹിം ഇബ്ലീസു ലന്നഹു ഫത്തബഊഹു ഇല്ലാ ഫരീഖം മിനൽ മുഅ്മിനീൻ. ഇബ്ലീസിന് മനുഷ്യനെ സംബന്ധിച്ചുള്ള ധാരണ ശരിയായി ഭവിച്ചു. എന്താണ് ഇബ്ലീസിൻ്റെ ധാരണ ഉണ്ടായിരുന്നത്? മനുഷ്യരെ മുഴുവൻ വഴിതെറ്റിക്കാൻ സാധിക്കും എന്നുള്ള ഇബ്ലീസിൻ്റെ ആ ഒരു ധാരണ ശരിയായി. ഫത്തബഊഹു, അങ്ങനെ ഭൂരിപക്ഷവും അവനെ പിൻപറ്റി. ഇല്ലാ ഫരീഖം മിനൽ മുഅ്മിനീൻ, വിശ്വാസികളിൽപ്പെട്ട ഒരു ന്യൂനപക്ഷം. അപ്പോൾ മുഅ്മിനുകളിൽപ്പെട്ട ഈമാനുള്ള ഒരു ന്യൂനപക്ഷമൊഴികെ ബാക്കി എല്ലാവരും പിശാചിൻ്റെ ആളുകളായി മാറി. ഇതാണ് നേരത്തെ പറഞ്ഞ ഇബ്ലീസ് തന്നെ പ്രഖ്യാപിച്ച ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, ഇഖ്ലാസുള്ള നിന്റെ അടിമകളെ എനിക്ക് വഴിതെറ്റിക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഇഖ്ലാസുള്ളവർ ആരാണ്? അതാണ് ഇവിടെ പറയുന്നത്, ഇല്ലാ ഫരീഖം മിനൽ മുഅ്മിനീൻ, മുഅ്മിനുകളിൽപ്പെട്ട ആ ഒരു ന്യൂനപക്ഷം. എന്ന് പറഞ്ഞാൽ ശരിയായ ഈമാനുള്ള, ശരിയായ തൗഹീദുള്ള, വിശ്വാസകാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ച, ആത്മാർത്ഥമായി തന്നെ അതൊക്കെ പഠിക്കാൻ ശ്രമിക്കുകയും ആത്മാർത്ഥമായി തന്നെ അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർ ഒരിക്കലും പിശാചിൻ്റെ കെണിയിൽ അകപ്പെടുകയില്ല. അഥവാ പിശാചിൽ നിന്ന് വല്ല ദുർബോധനവും അവർക്കുണ്ടാവുകയും അതേപോലെ തന്നെ വല്ല അബദ്ധങ്ങളും അവരിൽ നിന്ന് സംഭവിക്കുകയും ചെയ്താൽ പോലും അവർ തികഞ്ഞ ഉൾക്കാഴ്ചയുള്ള ആളുകളായി മാറുകയും ആ തിന്മയിൽ നിന്ന് വേഗം തന്നെ പിറകോട്ടടിക്കുകയും സംഭവിച്ചു പോയ അബദ്ധത്തെ സംബന്ധിച്ച് അള്ളാഹുവിലേക്ക് അവർ ഖേദിച്ചു മടങ്ങുകയും തൗബ ചെയ്യുകയും ഇസ്തിഗ്ഫാർ നടത്തുകയും പിന്നീട് നിലപാടുകൾ നന്നാക്കി തീർത്തുകൊണ്ട് ധാരാളം ധാരാളമായി അവർ നന്മകളിൽ മുന്നേറുകയും ചെയ്യും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു സബയിലെ 21 ആയത്തിൽ പറഞ്ഞു, വമാ കാന ലഹു അലൈഹിം മിൻ സുൽത്താനിൻ ഇല്ലാ ലിനഅലമ മൻ യുഅ്മിനു ബില്ലാഖിറതി മിമ്മൻ ഹുവ മിൻഹാ ഫീ ശക്ക് വറബ്ബുക അലാ കുല്ലി ഷൈഇൻ ഹഫീദ്. പിശാചിന് അവരുടെ മേൽ യാതൊരു സുൽത്താനും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അധികാരം പ്രയോഗിച്ച് ജനങ്ങളെ വഴിതെറ്റിക്കാനുള്ള ഒരു കഴിവൊന്നും പിശാചിനില്ല. പിന്നെയോ, ഇല്ലാലിന അലമ മൻ യുഅ്മിനു ബില്ലാഖിറതി മിമ്മൻ ഹുവ മിൻഹാ ഫീ ശക്ക്. മറിച്ച് അല്ലാഹു പരീക്ഷിക്കാൻ വേണ്ടിയാണ് ആരാണ് പരലോകത്തിൽ ശരിക്കും വിശ്വസിക്കുന്നത്, അതേപോലെ തന്നെ പരലോകത്തെ സംബന്ധിച്ച് സംശയത്തിലുള്ള ആളുകൾ ആരാണ്, ഈ ആളുകളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ശരിയായ മുസ്ലിമീങ്ങളെയും ശരിയായ ഈമാനുള്ളവരെയും, എന്നാൽ ഒരു സംശയത്തോടുകൂടി, അത്രയൊന്നും ശക്തമല്ലാത്ത വിശ്വാസത്തോടുകൂടി വിശ്വസിക്കുന്നവരെയും തിരിച്ചറിയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പിശാചിൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നമ്മുടെ മാർഗം, നാം ശരിയായ ഈമാനുള്ള, പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കി വിശ്വസിക്കുകയും ഇഖ്ലാസ് വെച്ചു പുലർത്തുന്ന ആത്മാർത്ഥതയുള്ള ആളുകളായി മാറുകയും ചെയ്യുക. അവരെ പിശാചിന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന ഖുർആനിൻ്റെ പാഠം നാം ഉൾക്കൊള്ളുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല നാമേവരെയും അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഖുർആൻ പാഠങ്ങൾ. അവതരിപ്പിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. വിഷയം: പിശാചിൻ്റെ കെണിയിൽ അകപ്പെടുന്നവർ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത് എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമുക്ക് ഇൻഷാല്ലാ നമ്മുടെ പതിവ് പരിപാടികളിലേക്ക് പ്രവേശിക്കാം. മധുരം ഖുർആൻ.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: الْبَغْيِ يَعِظُكُمْ لَعَلَّكُمْ تَذَكَّرُونَ.
1: മാഷാഅല്ലാ, ഹൃദ്യമായ ഒരു ഖുർആൻ പാരായണത്തിനാണ് നമ്മൾ കാതോർത്തത്. മിഷാരി റാഷിദ് അലാഫാസിയുടേതായ ഖുർആൻ പാരായണമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. ഇവിടെ ഏറ്റവും ഹൃദ്യമായ ഒരു പാരായണം മിഷാരി റാഷിദ് അലാഫാസിയുടേതായി ഇന്ന് മധുരം ഖുർആനിലൂടെ നമ്മൾ കാതോർത്തു. മിഷാരി റാഷിദ് അലാഫാസിയും അദ്ദേഹം കുവൈത്തിലാണ് ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഖുർആൻ ഹെഫല് പൂർത്തിയാക്കുന്നുണ്ട്. ശേഷം പ്രഗത്ഭരായ ഉസ്താദുമാരുടെ കീഴിൽ അദ്ദേഹം ഖുർആൻ, ഇൽമു തഫ്സീർ, അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളിൽ ആഴമേറിയ പഠനം നടത്തുന്നുണ്ട്. വ്യത്യസ്തമായ പള്ളികളിലും ഇമാമായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം ലോകത്ത് ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ അറിയുന്നത് ഖുർആൻ പാരായകൻ എന്നതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ, അതല്ലെങ്കിൽ ഗാനാവിഷ്കാരങ്ങളിലൂടെ. മുമ്പൊക്കെ ഒരു ബ്ലോഗ് തന്നെ മിഷാരി റാഷിദ് അലാഫാസിക്കായി നമുക്ക് ഉണ്ടായിരുന്നു.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലെ 16 അധ്യായം സൂറ നഹലിലെ 90 ആയത്താണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. അതിൻ്റെ ആശയം ഇങ്ങനെയാണ്: ഇന്നല്ലാഹ യഉമുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. നിശ്ചയമായും അള്ളാഹു നീതി ചെയ്യാനും നന്മ ചെയ്യാനും കൽപ്പിക്കുന്നു. വ ഇതാ ഇദിൽ ഖുർബ വയൻഹ അനിൽ ഫഷായി വൽ മുൻകരി വൽ ബഗി. കുടുംബബന്ധമുള്ളവർക്ക് കൊടുക്കാനും അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിക്കുന്നു. അതേപോലെ തന്നെ വയൻഹ അനിൽ ഫഷായി വൽ മുൻകരി വൽ ബഗി, നീചവൃത്തിയെയും ദുരാചാരത്തെയും അതിക്രമത്തെയും കുറിച്ച് അവൻ വിരോധിക്കുകയും ചെയ്യുന്നു. യഅലുക്കും ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ഓർമ്മ വെക്കുവാൻ വേണ്ടി അവൻ നിങ്ങൾക്ക് സതുപദേശം നൽകുകയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഒരു ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ നന്മകളുടെയും എല്ലാ തിന്മകളുടെയും നിദാനമടങ്ങിയതും സന്മാർഗ വ്യവസ്ഥയുടെ അടിത്തറയിലേക്ക് വിരൽ ചൂണ്ടുന്നതുമായ ഒരു വചനമാണ് നമ്മളിവിടെ ഊതിക്കേട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്ന 3 കാര്യങ്ങളാണ് ഈ ആയത്തിൻ്റെ ഉള്ളടക്കം. ഒന്നാമത്തേത് അദിലിനെക്കുറിച്ചാണ്, നീതിയെക്കുറിച്ചാണ് അള്ളാഹു സംസാരിച്ചത്. അമിതമാക്കുകയോ വീഴ്ച വരുത്തുകയോ ചെയ്യാതെ ഓരോ കാര്യത്തിലും അതതിൻ്റെ മധ്യമവും മിതവുമായ നില കൈകൊള്ളുക എന്നത്രേ നീതി കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. അള്ളാഹുവിനെ സംബന്ധിക്കുന്നതോ സൃഷ്ടികളെ സംബന്ധിക്കുന്നതോ ആയ ഏത് കാര്യത്തിലും, സ്വന്തം കാര്യത്തിൽ പോലും ഇത് നിർബന്ധമാകുന്നു. നീതി പാലിക്കപ്പെടാത്ത കാര്യങ്ങളെല്ലാം അനീതിയും അക്രമവും തന്നെ. അബ്ദുല്ലാഹിബിന് അമർ ബിൻ ആസ് റളിയല്ലാഹുവിൻ്റെ പ്രസിദ്ധമായ ഒരു സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ഇങ്ങനെ പറയുകയുണ്ടായി: നിശ്ചയമായും തൻ്റെ ശരീരത്തോട് തനിക്ക് കടമയുണ്ട്, തൻ്റെ കണ്ണുകളോട് തനിക്ക് കടമയുണ്ട്, തൻ്റെ ഭാര്യയോടും തനിക്ക് കടമയുണ്ട്, തന്നെ സന്ദർശിക്കുന്നവരോടും തനിക്ക് കടമയുണ്ട്. അതുകൊണ്ട് എല്ലാ മാസത്തിലും താൻ 3 സുന്നത്ത് നോമ്പ് നോറ്റാൽ മതി. കാരണം തനിക്ക് ഓരോ നന്മക്കും 10 പ്രതിഫലമുണ്ടായിരിക്കും. അപ്പോൾ അത് കാലം മുഴുവനും നോമ്പ് പിടിക്കലായി എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുമാത്രമല്ല, നീതിപാലനത്തിൽ 1 സ്ഥാനം അർഹിക്കുന്നത് അള്ളാഹുവിൻ്റെ അധികാരാവകാശങ്ങളും മഹത്വങ്ങളും അവനു മാത്രം വകവെച്ചു കൊടുക്കുകയെന്ന തൗഹീദും, അനീതികളിൽ വെച്ച് ഏറ്റവും ഗൗരവമേറിയത് അതിൻ്റെ വിപരീതമായ ശിർക്കാണെന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇന്ന ശിർക്ക ലദുൽമുൻ അദീം, നിശ്ചയമായും ശിർക്ക് അത് വമ്പിച്ച അനീതിയാകുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു ചരിത്രമുണ്ട്. മഹാനവർഗളോട് നീതിയെക്കുറിച്ച് വിശദീകരിച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അപ്പം അദ്ദേഹം മറുപടി കൊടുക്കുകയാണ്, വലിയ ഒരു കാര്യത്തെക്കുറിച്ചാണ് താങ്കൾ ചോദിച്ചിട്ടുള്ളത്. ചെറിയ മനുഷ്യർക്ക് നിങ്ങൾ പിതാവ്, വലിയവർക്ക് മകനും സമന്മാർക്ക് സഹോദരനും, അതേപ്രകാരം തന്നെ സ്ത്രീകളോടുമായിക്കൊള്ളുക. ജനങ്ങളോട് അവരുടെ കുറ്റങ്ങൾക്കനുസരിച്ചും അവരുടെ ശരീരങ്ങൾക്കനുസരിച്ചും ശിക്ഷാനടപടി സ്വീകരിക്കുക. നിങ്ങളുടെ ദേഷ്യനിമിത്തം ഒരാളെയും ഒരറ്റ ചമ്മട്ടിയടിയും അടിക്കരുത്, എന്നാൽ നിങ്ങൾ അക്രമിയായി തീരും എന്നുള്ള ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും.
1: ശരിക്കും നീതി പാലിക്കുക എന്നാൽ എല്ലാവരോടും തുല്യമായും സത്യസന്ധമായും പെരുമാറുക എന്നാണ് അർത്ഥം. ന്യായം നടപ്പിലാക്കുക, പക്ഷപാതം കാണിക്കാതിരിക്കുക, അർഹമായത് നൽകുക എന്നിവയെല്ലാം നമുക്ക് ഈ ഒരു ഡെഫിനിഷനിൽ ഉൾപ്പെടുത്താൻ പറ്റും. സമൂഹത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്താൻ നീതി പാലിക്കേണ്ടത് അത്യാവശ്യം.
2: അതേപോലെ തന്നെ രണ്ടാമത് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ പറഞ്ഞത് ഇഹ്സാനിനെ കുറിച്ചാണ്, നന്മ ചെയ്യുക അഥവാ പുണ്യം ചെയ്യുക എന്നുള്ളത്. നിർബന്ധ കടമകൾ എന്ന പോലെ ഐച്ഛികമായ ദാനധർമ്മങ്ങൾ, ആരാധനാകർമ്മങ്ങൾ, ജനോപകാരപ്രദമായ കാര്യങ്ങൾ മുതലായ എല്ലാ പുണ്യകർമ്മങ്ങളും ഇതിലുൾപ്പെടുന്നു. ഇങ്ങോട്ട് തിന്മ ചെയ്തവരോട് അങ്ങോട്ട് തിന്മ ചെയ്യാതെ നന്മ ചെയ്തു കൊടുക്കുന്നത് ഏറ്റവും മേലേക്കിടയിലുള്ള നന്മയാകുന്നു. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പ്രസ്താവിച്ചതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും. എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, നീ അള്ളാഹുവിനെ കാണുന്നു, എന്റെ മുമ്പിൽ അള്ളാഹു ഉണ്ട് എന്ന പോലെ അവനെ നീ ആരാധിക്കലാണ്. ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, നീ അവനെ കാണുന്നില്ലെങ്കിലും നിശ്ചയമായും അവൻ നിന്നെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. അതാണ് അള്ളാഹു സുബ്ഹാനഹു തആല രണ്ടാമതായി ആയത്തിലൂടെ പറഞ്ഞത്. മൂന്നാമത് പറഞ്ഞത് ഈതാ ഇദിൽ ഖുർബ, കുടുംബ ബന്ധമുള്ളവർക്ക് കൊടുക്കലാണ്. ഇത് വാസ്തവത്തിൽ നേരെ മുമ്പ് പറഞ്ഞ രണ്ട് കൽപ്പനകളിൽ പെട്ടതാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആല ഒന്നുകൂടി എടുത്തു പറയുകയാണ്. അതിൻ്റെ പ്രാധാന്യമാണ് അത് വ്യക്തമാക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ മൂന്ന് കാര്യങ്ങൾ കൽപ്പിച്ചതുപോലെ മൂന്ന് കാര്യങ്ങളെ അള്ളാഹു ഈ വചനത്തിൽ വിരോധിക്കുകയും ചെയ്യുന്നു. ഒന്നെന്താണ്? ഫഹ്ഷ ആണ്. ഫഹ്ഷ എന്ന് പറഞ്ഞാൽ നീചവൃത്തികളാണ്. തൻ്റെ ഇച്ഛകൾക്ക്, വികാരങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടുണ്ടാകുന്ന വ്യഭിചാരം, മോഷണം, മദ്യപാനം പോലെയുള്ള ദുർവൃത്തികളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. രണ്ടാമത് പറഞ്ഞത് മുൻകറാണ്. മുൻകർ എന്ന് പറഞ്ഞാൽ ദുരാചാരം അഥവാ വെറുക്കപ്പെട്ട കാര്യം, മതദൃഷ്ട്യ ദീനിൻ്റെ വിഷയത്തിൽ നിഷിദ്ധമായതും അതേപോലെ തന്നെ ജനങ്ങളുടെ മധ്യത്തിൽ ആക്ഷേപകരമായതും നിഷ്പക്ഷ ബുദ്ധിയും തൻ്റെടവുമുള്ള ആളുകളെല്ലാം വെറുക്കുന്നതായ എല്ലാ കാര്യങ്ങളും ഈ മുൻകറാത്തിൽ ഉൾപ്പെടുന്നു. മൂന്നാമത്തെ കാര്യം ബഗീനെക്കുറിച്ചാണ്, അതിക്രമത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അക്രമമായോ അഹംഭാവം കൊണ്ടോ അസൂയ നിമിത്തമോ സ്വാർത്ഥ താൽപ്പര്യങ്ങളെ മുൻനിർത്തി ഉണ്ടാകുന്ന കയ്യേറ്റം, വാക്കേറ്റം മുതലായ എല്ലാ അതിരുകവിച്ചിലുകളും ഇതിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, ശ്രോതാക്കളെ, അള്ളാഹു നമ്മളോട് ചില കാര്യങ്ങൾ കൽപ്പിക്കുകയും ചില കാര്യങ്ങളെ വിരോധിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ഐഹികവും പാരത്രികവുമായ ഗുണത്തിനു വേണ്ടിയാണ്. അള്ളാഹുവിന് അതുമൂലം യാതൊന്നും നേടാനില്ല. നമ്മൾ മനസ്സിരുത്തി ആലോചിച്ച് നോക്കിയാൽ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ ഉപദേശങ്ങൾ നമ്മൾ മുറുകെ പിടിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു തആല ആയത്തിലൂടെ അവസാനം സൂചിപ്പിച്ചതാണ്. യഅദുക്കും ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ഓർമ്മ വെക്കുവാനായി അള്ളാഹു നിങ്ങൾക്ക് സതുപദേശം നൽകുകയാണ് എന്നാണ് ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു വെക്കുന്നത്.
1: മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. ഹൃദ്യമായ ഖുർആൻ പാരായണവും ഏറ്റവും ആഴത്തിലേറിയ ഒരു വിശദീകരണവുമാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമ്മൾ കാതോർത്തത്.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
4: പീസ് റേഡിയോ റിയാലുസ്വാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള പ്രോഗ്രാം അവതരിപ്പിക്കുന്നു മുജീബ് റഹ്മാൻ സുലാഹി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമുൽ അത്തമ്മാനിൽ അക്മലാനി അലൽ മബഊതി റഹ്മത്തുൽ ലിലാലമീൻ വഅല ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. വഅന്ന നബി ഇബ്രാഹീമ അബ്ദുല്ലാഹ് ബിൻ അബി ഔഫ റളിയല്ലാഹു അൻഹുമ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം في بعض ايامه التي لقي فيها العدو انتظر حتى اذا مالت الشمس قام فيهم فقال يا ايها الناس لا تتمنوا لقاء العدو واسالوا الله العافيه فاذا لقيتموهم فاصبروا واعلموا ان الجنه تحت ظلال السيوف ثم قال النبي صلى الله عليه وسلم اللهم منزل الكتاب ومجري السحاب وهازم الاحزاب اهزمهم وانصرنا عليهم متفق عليه. باب الصبر لاوسان تحديثا. അബ്ദുല്ലാഹ് ബിൻ അബി ഔഫ പ്രഗത്ഭനായ സ്വഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ് അബൂ ഇബ്രാഹീം. അബൂ മുആവിയ, അബൂ മുഹമ്മദ് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നാമം അൽഖമാ ഇബ്ൻ ഖാലിദ് എന്നാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിതാവും രണ്ടാളും സ്വഹാബിമാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഖൈബർ യുദ്ധം, അതിനുശേഷം നടന്ന യുദ്ധങ്ങളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി വഫാത്താകുന്നതുവരെ മദീനയിൽ തന്നെയാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം അദ്ദേഹം കൂഫയിലേക്ക് പോകുകയും അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. സ്വഹാബികളുടെ കൂട്ടത്തിൽ കൂഫയിൽ വെച്ച് മരണപ്പെട്ട അവസാനത്തെ ആള് അബ്ദുല്ലാഹ് ബിൻ അബി ഔഫ റളിയല്ലാഹു അൻഹുമയാണ് എന്ന് ചരിത്രകാരന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതായി കാണാം, ജറാദിനെ വെട്ടുകിളിയെ തിന്നുന്നതിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം 6 യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ യുദ്ധത്തിൽ ഞങ്ങൾ ജറാദ് കഴിക്കുമായിരുന്നു, വെട്ടുകിളിയെ കഴിക്കുമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. അദ്ദേഹമാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫീ ബഅലി അയ്യാമിഹി അല്ലത്തി ലഖിയ ഫീഹാ അൽ അദുവ, ശത്രുക്കളെ കണ്ടുമുട്ടിയ ചില ദിവസങ്ങളിൽ, ഇന്തളറ, നബി കാത്തിരുന്നു അഥവാ പിന്തിപ്പിച്ചു, യുദ്ധം ഒന്ന് പിന്തിപ്പിച്ചു. ഹത്താ ഇദാ മാലത്തി ശംസ്, സൂര്യൻ പടിഞ്ഞാറു ഭാഗത്തേക്ക് ചായുന്നതുവരെ പ്രവാചകൻ ഒന്ന് കാത്തിരുന്നു. അങ്ങനെ സൂര്യൻ മധ്യത്തിൽ തെറ്റി പടിഞ്ഞാറ് ഭാഗത്തേക്ക് ചാഞ്ഞപ്പോൾ, കാമഫീഹിം, പ്രവാചകൻ അവരിൽ എണീറ്റ് നിന്ന് ഒരു പ്രസംഗം നിർവഹിച്ചു. പ്രസംഗം നിർവഹിക്കാനായി പ്രവാചകൻ അവർക്കിടയിൽ എണീറ്റ് നിന്നു. എന്നിട്ട് ഫഖാൽ, റസൂലുള്ള പറഞ്ഞു, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ലാ തതമന്നൗ ലിഖാ അൽ അദുവി, ശത്രുക്കളുമായി ഏറ്റുമുട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. വസ്അലുല്ലാഹ അൽ ആഫിയ, നിങ്ങൾ അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കുകയും ചെയ്യണം, സൗഖ്യത്തെ ചോദിക്കണം. ഫൈദാ ലഖീതുമൂഹും, എന്നാൽ നിങ്ങൾ ആ ശത്രുക്കളുമായി ഏറ്റുമുട്ടുകയാണെങ്കിൽ, അത്തരമൊരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ഫസ്ബിറൂ, അപ്പോൾ നിങ്ങൾ ക്ഷമ അവലംബിക്കുകയും വേണം. വഅലമു, നിങ്ങളറിയണം, അന്നൽ ജന്ന, തീർച്ചയായും സ്വർഗം, തഹ്ത ലിലാലി സുയൂഫ്, ലില്ല് അതിൻ്റെ ജമ്മാണ് ലിലാൽ, സെയ്ഫ് അതിൻ്റെ ജമ്മാണല്ലോ സുയൂഫ്, തീർച്ചയായും വാളുകളുടെ തണലുകൾക്ക് താഴെയാണ്, ചുവടെയാണ് സ്വർഗം എന്ന് നിങ്ങൾ അറിയുകയും വേണം. ثم قال النبي صلى الله عليه وسلم, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഥവാ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ മുൻസിലൽ കിതാബ്, അല്ലാഹുവേ, അല്ലാഹുമ്മാന യാ അല്ലാഹ്, അല്ലാഹുവേ, മുൻസിലൽ കിതാബ്, ഗ്രന്ഥം ഇറക്കിയ അല്ലാഹുവേ. അൽ കിതാബ് എന്നതിൻ്റെ ഉദ്ദേശം എല്ലാ ഗ്രന്ഥങ്ങളും, അല്ലാഹു തആല ദൂതന്മാർക്ക് ഇറക്കിക്കൊടുത്തിട്ടുള്ള സകല ഗ്രന്ഥങ്ങളും എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ അൽ കിതാബ് എന്നതിലെ അൽ, അത് ജിൻസ് വർഗത്തെ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്ന അലിഫ്ലാമാണ് എന്നല്ല, അൽ കിതാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനാണ് എന്നും വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് വ്യാകരണ ഭാഷയിൽ അഹ്ദിൻ്റെ അലിഫ്ലാം എന്ന് പറയും. അപ്പോൾ മുൻ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചവനായ അല്ലാഹുവേ, അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച അല്ലാഹുവേ, മുൻ വേദഗ്രന്ഥങ്ങളും വിശുദ്ധ ഖുർആനും എല്ലാം അവതരിപ്പിച്ച അല്ലാഹുവേ എന്നിങ്ങനെയുള്ള എല്ലാ അർത്ഥങ്ങളും പറയാവുന്നതാണ്. അല്ലാഹുവേ, ഈ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ച അല്ലാഹുവേ എന്ന് പറഞ്ഞിട്ട് വമുജിരിയ സഹാബ്, മുജിരി എന്ന് പറഞ്ഞാൽ ചലിപ്പിക്കുന്നവൻ, സഞ്ചരിപ്പിക്കുന്നവൻ, സഞ്ചരിപ്പിക്കുന്നവനുമായ അല്ലാഹുവേ, എന്തിനെ സഞ്ചരിപ്പിക്കുക? അസ്സഹാബ്, മേഘത്തെ, മേഘത്തെ സഞ്ചരിപ്പിക്കുകയും ചെയ്യുന്ന അല്ലാഹുവേ. വഹാസിമൽ അഹ്സാബ്, സഖ്യകക്ഷികളെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്ന അല്ലാഹുവേ. ഇഹ്സിംഹും, അവരെ നീ പരാജയപ്പെടുത്തണേ. വൻസുർന അലൈഹിം, അവർക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു. മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരിയും മുസ്ലിമും റിവാദ് ചെയ്തിട്ടുള്ള ഹദീസാണ്. അബീ ഹദീസിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ലാ തതമന്നൌ ലിഖാ അൽ അദുവി, ശത്രുവിനെ കണ്ടുമുട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. ഖാല ഇബ്നു ബത്വാൽ റഹിമഹുല്ലാ, ഇബ്നു ബത്വാൽ റഹിമഹുല്ലാ പറയുകയാണ്. ഇബ്നു ബത്വാൽ റഹിമഹുല്ലാ അറിയപ്പെട്ട ഹദീദ് പണ്ഡിതനാണ്, ബുഖാരിക്ക് ഷറഹൊക്കെ എഴുതിയിട്ടുള്ള പണ്ഡിതനാണ്, ജറ അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനാണ്. അദ്ദേഹം പറയുകയാണ്, ഈ ഹദീദിൽ ശത്രുവിനെ കണ്ടുമുട്ടുന്നത് നിങ്ങൾ കണ്ടുമുട്ടുവാൻ നിങ്ങൾ ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം, ഖാല ഇബ്നു ബത്വാൽ റഹിമഹുല്ലാ, ഹിക്മത്തുൻ നഹ്യി അന്നൽ മർഅ ലാ യഅലമു മാ യഊലു ഇലൈഹിൽ അംറു, ഇവിടെ ശത്രുവിനെ കണ്ടുമുട്ടുവാൻ ആഗ്രഹിക്കരുത് എന്ന് റസൂലുള്ള വിരോധിച്ചതിൻ്റെ ഹിക്മത്ത്, മനുഷ്യൻ അറിയില്ലല്ലോ കാര്യങ്ങളുടെ പര്യവസാനം എന്തായിരിക്കും, എന്തിലേക്കാണ് കാര്യങ്ങൾ ചെന്നവസാനിക്കുക എന്നവൻ അറിയില്ലല്ലോ. ഇത് യഥാർത്ഥത്തിൽ വഹുവ നദീറു സുആരിൽ ആഫിയത്തി മിനൽ ഫിതൻ, കുഴപ്പങ്ങളിൽ നിന്നും ആഫിയത്ത് ചോദിക്കുന്നതിന് സമാനമായ ഒരു പ്രാർത്ഥനയും ചോദ്യമാകുന്നു ഇത്. വഖദ് ഖാല സ്വദീഖ് റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി കാണാം, ലഅൻ ഉആഫാ ഫഅശ്കുറ അഹബ്ബു ഇലയ്യ മിൻ അൻ ഉബ്തലാ ഫഅസ്ബിർ, എനിക്ക് സൗഖ്യം ലഭിക്കുകയും എന്നിട്ടതിന് ശുക്ർ കാണിക്കുകയും ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ പരീക്ഷണത്തിന് വിധേയനാകുകയും എന്നിട്ടതിൽ ക്ഷമ കാണിക്കുകയും ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം എനിക്ക് ആഫിയത്ത് ലഭിക്കുകയും അതിന് ഞാൻ ശുക്ർ കാണിക്കുകയും ചെയ്യുന്നതാണ് എനിക്ക് ഇഷ്ടം എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായും കാണാം. അപ്പോൾ ഇവിടെ ശത്രുവിനെ കണ്ടുമുട്ടാവാൻ ആഗ്രഹിക്കരുത്. എപ്പോഴും ഒരു വിശ്വാസി എപ്പോഴും സമാധാനവും സുരക്ഷിതത്വമൊക്കെയാണ് ആഗ്രഹിക്കേണ്ടത്. ഒരു ശത്രുവിനെ കിട്ടിയിരുന്നുവെങ്കിൽ എന്നൊരാഗ്രഹം ഉണ്ടാകരുത്. ആഫിയത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇനി ശത്രുവുമായി ഏറ്റുമുട്ടേണ്ടുന്ന ഒരു സാഹചര്യവും സന്ദർഭവും ഉണ്ടാകുകയാണെങ്കിൽ അവിടെ ക്ഷമാപൂർവ്വം നിലകൊള്ളുകയും പിന്തിരിയാതെ ക്ഷമയോടുകൂടെ നിന്നുകൊണ്ട് പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യണം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതീതിൽ വേറെയും പല പാഠങ്ങളുമുണ്ട്. അത് ഇൻഷാല്ലാ നമുക്ക് ഒഴിയെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ റിയാലു സ്വാലിഹീൻ ഭാഗം. നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് മുജീബ് റഹ്മാൻ സ്വലാഹി.
3: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.

0: അതായത് ചിലരുടെ മുദ്ര എന്ന് പറയുന്നത് അത് ജ്ഞാനമാണ്, അറിവാണ്. ചിലരുടെ മുദ്ര എന്ന് പറയുന്നത് സത്യസന്ധതയാണ്. മറ്റു ചിലരുടെ മുദ്ര വിവേകമാണ്. എന്നാൽ സൽസ്വഭാവം ഈ എല്ലാ ഗുണങ്ങളെയും ഒരുമിപ്പിക്കുന്നതാണ്. അതിനാൽ നീ എന്തു ചെയ്യണം? സൽസ്വഭാവത്തെ മുറുകെ പിടിക്കണം. അപ്പോൾ ഒരിക്കലും മായാത്ത ഒരു നല്ല അടയാളം ഈ ലോകത്തിൽ നിനക്ക് അവശേഷിപ്പിക്കാൻ കഴിയും. അങ്ങനെ നീ ഉയർച്ച പ്രാപിക്കുകയും സുന്ദരമായ ആത്മാവുള്ള ഒരു ഉത്തമ മനുഷ്യനായി മാറുകയും ചെയ്യുക എന്നതാണ് ഇന്നത്തെ ഒരു ചിന്തയായിട്ട് ശ്രോതാക്കളോട് പങ്കുവെക്കുന്നത്.
1: തീർച്ചയായും. അപ്പോൾ നീ ഒരു അറിവുള്ളവനാകട്ടെ, സത്യസന്ധനാകട്ടെ, വിവേകിയാകട്ടെ, നിന്റെ ജീവിതത്തിൽ സൽസ്വഭാവം കൂടി ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു സ്വഭാവ സവിശേഷതകളൊക്കെ അതിൻ്റെ പൂർത്തീകരണത്തിലെത്തുകയുള്ളൂ എന്ന മനോഹരമായ ചിന്തയാണ് നമ്മിലേക്ക് എത്തിച്ചത്. ബറക്കല്ലാഹു ഫീക്കും.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: Peace Radio, tuned to reality.

0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി ആരോഗ്യചിന്തകളിലേക്കാണ് ഇനി നാം നീങ്ങുന്നത്. ഷുഗർ മരുന്നുകൾ തുടങ്ങണോ സത്യമറിയാം? നമ്മോടൊപ്പം ആരോഗ്യചിന്തകളുമായി പങ്കുവച്ചുകൊണ്ട് ഡോക്ടർ മുഹമ്മദ് ഫവാസ് ആണ് ചേരുന്നത് അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോയുടെ ആരോഗ്യചിന്തയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു വിഷയം കൂടുതൽ ആൾക്കാരും സംശയിക്കുന്ന ഒരു ചോദ്യമാണ്, സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഷുഗർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടേ? അതുകൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ കഴിക്കേണ്ടി വരില്ലേ എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ആ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ആ അസുഖം ഉണ്ടാവുന്നത് ഒരു പ്രത്യേകതയാണ്, ആ അസുഖത്തിൻ്റെ പ്രത്യേകത. പല അസുഖങ്ങളുണ്ട്, ഇപ്പം പ്രഷർ ആവട്ടെ, എസ് എൽ ഇ, അതുപോലെ തൈറോയിഡ്, ഇതുപോലെ കുറച്ച് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മാറാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ ജീവിതകാലത്ത് മുഴുവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുന്ന അസുഖങ്ങളാണ്. അതുകൊണ്ടാണ് ആ മരുന്നും അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുന്നത്. അല്ലാതെ ആ മരുന്ന് തുടങ്ങിയത് കൊണ്ട് മാത്രം കഴിക്കേണ്ടി വരുന്നതല്ല, അത് ആ അസുഖത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്, അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഉണ്ടാവുന്നതാണ്, അതുകൊണ്ടാണ് അത് നിരന്തരം കഴിക്കേണ്ടി വരുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ, ഷുഗർ മരുന്നുകൾ തുടങ്ങണോ സത്യം അറിയാം, പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത് ഡോക്ടർ മുഹമ്മദ് ഫവാസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: റേഡിയോ ശ്രോതാക്കൾ നിരന്തരമായി നമുക്ക് ഫീഡ്ബാക്കുകൾ അയക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു ശ്രോതാവ് അയച്ചൊരു ഫീഡ്ബാക്കാണ് ഇന്ന് നമ്മൾ പീസ് ടൈമിൽ വായിക്കുന്നത്. പീസ് ടൈമിൽ നമുക്ക് ഓരോരുത്തർക്കും ഫീഡ്ബാക്കുകൾ അയക്കാം. ആ ഫീഡ്ബാക്കുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഫീഡ്ബാക്കുകൾ ശ്രോതാക്കളുടെ അറിവിലേക്കായി നമ്മളിവിടെ വായിക്കും. ഇന്നത്തെ പീസ് ടൈമിൽ എന്താണ് വന്നിട്ടുള്ളത്?
1: ഞാൻ വായിക്കാം അല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ എപ്പോഴാണോ ഉണരുന്നത്, അതിൻ്റെ കൂടെ ഉണർത്തുന്ന ഒരാളാണ് പീസ് റേഡിയോ. ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. മധുരം ഖുർആനിലൂടെ തുടങ്ങി പുലരിവെട്ടത്തിലെ മധുര വചനങ്ങളിലൂടെ തിരുമൊഴികളാൽ മനസ്സിനെ ചിന്തിപ്പിച്ച് സ്വരം കേട്ട് മനസ്സിനെ തണുപ്പിച്ച് 1 മിനിറ്റ് ടോക്കും ക്വിസും പല അറിവുകൾ തന്ന് ഈ പ്രയാണം മുന്നോട്ടു പോകുന്നു. അൽഹംദുലില്ല. സാദിറ ഇടിമുഴക്കലിൻ്റെ ഒരു ഫീഡ്ബാക്കാണ് നമ്മൾ പീസ് ടൈമിൽ വായിച്ചിട്ടുള്ളത്.
0: അതെ, നമ്മുടെ സ്ഥിരം ശ്രോതാവായ ഫീഡ്ബാക്കുകൾ അയച്ചുകൊണ്ടിരിക്കുന്ന നാദിറ ഇടിമുഴിക്കലാണ് ഈയൊരു ഫീഡ്ബാക്ക് അയച്ചിട്ടുള്ളത്. റേഡിയോ ഒരാളുടെ ജീവിതത്തിൽ എത്ര വലിയ സ്വാധീനം ചെലുത്തും, എത്രമാത്രം അത് അതിനോടൊപ്പം നമ്മുടെ സഞ്ചാരമുണ്ടാകും എന്നതൊക്കെ ഈ ഒരൊറ്റ വാചകത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും.
2: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരുവിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
3: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും

0: പകർന്നു നൽകൂ. പീസ് റേഡിയോ, പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഹമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി, സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി എന്നിവർ.
3: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, ഒരു സ്ത്രീക്ക് അവളുടെ ഉമ്മയുടെ അമ്മാവന്മാർ മഹറമാകുമോ എന്നാണ്.
4: ഉമ്മയുടെ അമ്മാവന്മാര്, അതേപോലെ തന്നെ ഉമ്മയുടെ സഹോദര സഹോദരിമാര് അവരൊക്കെ തന്നെയും, അതേപോലെ വാപ്പയുടെ ഒക്കെ അവരൊക്കെ മഹറമാണ്. ഉമ്മയുടെ അമ്മാവൻ ആ കുഞ്ഞിൻ്റെയും ഉമ്മയുടെ കുഞ്ഞിൻ്റെയും അമ്മാവനെ പോലെയാണ് പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ അവർ മഹറമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹറമിൻ്റെ വിധികളാണ് അവർക്കും ഉണ്ടാകുക.
3: ചോദ്യം ഇപ്രകാരമാണ്, ഞാൻ ഗർഭിണിയാണ്, സുന്നത്ത് നിസ്കാരങ്ങൾ വയ്യ എന്ന് തോന്നിയാൽ ഇരുന്ന് നിസ്കരിക്കാമോ എന്നാണ്.
5: ഇവിടെ നമുക്ക് പറയാനുള്ളത്, സുന്നത്ത് നമസ്കാരമാണെങ്കിലും ശരി, അതല്ല ഫർദ് നമസ്കാരമാണെങ്കിലും ശരി, ഒരാൾക്ക് നിൽക്കാൻ തീരെ കഴിയാത്ത ഒരു അവസ്ഥയിൽ ഇരുന്ന് നമസ്കരിക്കാവുന്നതാകുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, സല്ലി ഖായിമൻ, നിന്ന് നമസ്കരിക്കുക, ഫഇല്ലം തസ്തത്യ, നിനക്കതിന് കഴിയുന്നില്ലെങ്കിൽ, ഫഖാഇദൻ, ഇരുന്നു കൊണ്ട് നമസ്കരിക്കുക, ഇനി അതിനും സാധിക്കുന്നില്ലെങ്കിൽ ഫഅല ജൻബിൻ, കിടന്നുകൊണ്ടെങ്കിലും നമസ്കരിക്കുക. അപ്പോൾ ഫർദ് നമസ്കാരമാണെങ്കിലും ഒരു നിലക്കും നിന്ന് നമസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവർക്ക് ഇരുന്ന് നമസ്കരിക്കാവുന്നതാണ്. എന്നാൽ നിൽക്കാൻ സാധിക്കുമെങ്കിൽ ഫർദ് നമസ്കാരത്തിൽ അവർ നിൽക്കൽ വളരെ നിർബന്ധമാണ്. എന്നാൽ സുന്നത്ത് നമസ്കാരം ഒരാൾക്ക് നിൽക്കാൻ കഴിവുണ്ടെങ്കിലും ഇരുന്ന് നമസ്കരിക്കുവാൻ അനുവാദമുണ്ട്. അപ്രകാരമാണ് തെളിവുകളുടെ പിൻബലത്തോടുകൂടി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. സുന്നത്ത് നമസ്കാരം ഒരാൾക്ക് നിൽക്കാൻ കഴിവുണ്ടെങ്കിലും ഇരുന്ന് നമസ്കരിക്കാവുന്നതാണ്. പക്ഷേ കഴിവുള്ളവരാണ് സുന്നത്ത് നമസ്കാരം ഇരുന്ന് നമസ്കരിക്കുന്നതെങ്കിൽ അവർക്ക് പകുതി പ്രതിഫലമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ പ്രയാസമുള്ളതുകൊണ്ടാണെങ്കിൽ അവർക്ക് പൂർണ്ണമായും അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളിൽ അത്തഹിയാത്തിൽ ഇരിക്കുന്നത് പോലെ ഇരുന്നു കൊണ്ടോ, എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠവും സുന്നത്തവുമായ ചമ്രം പടിഞ്ഞ് ഇരുന്നു കൊണ്ടോ, അത് രണ്ടും സാധിക്കുന്നില്ലെങ്കിൽ കസേരയിൽ ഇരുന്നു കൊണ്ടോ നമസ്കരിക്കാവുന്നതാണ്. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ.
3: ചോദ്യം ഇപ്രകാരമാണ്, ഞാൻ സുന്നത്ത് നിസ്കാരത്തിൽ കുറച്ചധികം ഖുർആൻ ഓതാറുണ്ട്. ഖുർആൻ നോക്കി പാരായണം ചെയ്യാറാണ് പതിവ്, അത് ബിദഅത്താകുമോ എന്നാണ്.
4: സുന്നത്തായ നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കുന്നത് കൊണ്ട് തന്നെ സുദീർഘമായി ഓതാവുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ പലപ്പോഴും അധികം ആളുകൾക്കും ഹിഫ്ല് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആ ഒരവസ്ഥയിൽ ഖുർആൻ നോക്കി ഓതുന്നതിന് കുഴപ്പമില്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഭൃത്യൻ അവർക്ക് ഇമാമത്തായി നമസ്കരിക്കുകയും അദ്ദേഹം ഖുർആൻ നോക്കി ഓതാറുണ്ട് എന്നുമൊക്കെ അഥറുകൾ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഖുർആൻ നോക്കി ഓതുന്നതിന് കുഴപ്പമില്ല. പരമാവധി ഖുർആൻ കാണാതെ പഠിക്കുവാനും കാണാതെ ഓടുവാനുമൊക്കെയുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടത്. എന്നിരുന്നാലും ഇങ്ങനെ ഓതുന്നത് ഒരു നിഷിദ്ധമാണ്, ഹറാമാണ് എന്ന് പറയുവാൻ സാധിക്കുകയില്ല.
3: സ്ത്രീകൾ അലങ്കാരങ്ങളില്ലാത്ത കളർ പർദ അണിയുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്.
4: ഓരോ നാട്ടിലും ഇസ്ലാമിന് എതിരാകാത്ത രൂപത്തിലുള്ള വസ്ത്രങ്ങളാണ് ആ നാട്ടിലുള്ള ആളുകൾ ധരിക്കേണ്ടത്. ഇസ്ലാം നിരോധിച്ച വസ്ത്രങ്ങളാകരുത്, മറ്റ്

0: ഗ്രഹസ്ഥരുടെ ആരാധനാ വസ്ത്രങ്ങളാകരുത്, ശരീരം ഇറുക്കിപ്പിടിക്കുന്ന വസ്ത്രങ്ങളാകരുത്. ചുരുക്കത്തിൽ ഇസ്ലാം വിരോധിക്കാത്ത ഓരോ നാട്ടിലുമുള്ള വസ്ത്രങ്ങളാണ് ആ നാട്ടിലുള്ള ആളുകൾ സ്വീകരിക്കേണ്ടത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റുള്ള ആളുകളെ ആകർഷിക്കുവാൻ വേണ്ടിയാകരുത് വസ്ത്രധാരണം. മാന്യമായ വസ്ത്രം ധരിക്കുന്നതോടൊപ്പം ആ വസ്ത്രങ്ങളൊക്കെ തന്നെയും മറ്റുള്ള ആളുകളെ തന്നിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യമുണ്ടാകാൻ പാടില്ല. ആ അടിസ്ഥാനത്തിൽ അവർക്ക് ഏതൊരു പർദ്ദയും അഥവാ ഏതൊരു നിറമുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിനും കുഴപ്പമില്ല. പൊതുവെ വീതിയുള്ള കൈയാണ് പർദ്ദക്ക് എങ്കിൽ കൈകളൊന്ന് ഉയർത്തുമ്പോൾ സ്വാഭാവികമായും കൈത്തണ്ടയും അതിലെ താഴെയുള്ള ഭാഗങ്ങളുമൊക്കെ ഒളിവാകുവാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഇത്തരം പർദ്ദ ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഉണർത്താനുള്ളത്.
1: നിരവധി ഡ്രഗ്ഗർ മരുന്നുകളിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഉദാഹരണം, മദ്യം വൈദ്യശാസ്ത്രത്തിൽ അണുനാശിനി, ആൻറ്റിസെപ്റ്റിക്, ലായകം എന്നിവയായും ചില വിഷബാധകൾക്കുള്ള മറുമരുന്നായും ഉപയോഗിക്കുന്നു. വൈദ്യശാസ്ത്രപരമായി ഇത് ഹാൻഡ് സാനിറ്റൈസറുകളിലും മുറിവ് വൃത്തിയാക്കുന്നവയിലും കാണപ്പെടുന്നു. കൂടാതെ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കുവാനും ഉപയോഗിക്കുന്നു. ഇത് ഒരു പ്രിസർവേറ്റീവായും മറ്റു മരുന്നുകൾക്കുള്ള ലായകമായും മെഥനോൾ എഥിനിൽ ഗ്ലൈക്കോൾ വിഷബാധയ്ക്കുള്ള മറുമരുന്നായും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഈ ആൽക്കഹോൾ അടങ്ങിയവ ഉപയോഗിക്കാൻ പാടുണ്ടോ? ആറാമായത് ചികിത്സയ്ക്കും ഉപയോഗിക്കരുത് എന്നല്ലേ എന്നാണ്.
2: ആയുർവേദിക്കലും അലോപ്പതിയിലുമൊക്കെ മരുന്നുകളിൽ ഒരു ചെറിയ വിഹിതം ആൽക്കഹോളിൻ്റെ അംശം വരുന്ന അവസ്ഥയുണ്ട്. അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതുമാണ്. അതിനാൽ ആ മരുന്നുകൾ ഉപയോഗിക്കാൻ പറ്റൂലേ? പണ്ഡിതന്മാർ ആ മരുന്നുകൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? ആ മരുന്നുകളിൽ ഉപയോഗിച്ച ആൽക്കഹോൾ ഒരിക്കലും ഒരു വ്യക്തിക്ക് ലഹരി ഉണ്ടാക്കാൻ മാത്രം അതിൽ ആൽക്കഹോളിൻ്റെ തോതില്ല എന്നുള്ളതാണ്. വളരെ നേരിയ ഒരു തോത് മാത്രമാണ് അങ്ങനെ മരുന്നുകളിൽ ആൽക്കഹോൾ ഉള്ളത്. അതിനാൽ അത്തരം മരുന്നുകൾ ഉപയോഗിക്കാം എന്ന് പ്രാമാണികരായ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഫത്വ നൽകിയിട്ടുണ്ട്. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്.
1: പഴയ ഖുർആൻ കത്തിക്കുവാൻ പറ്റുമോ എന്നാണ്.
0: പഴയ ഖുർആൻ എന്നതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് ഖുർആൻ പഴകുകയും അതിൻ്റെ പല പേജുകൾ നഷ്ടപ്പെടുകയും പല ഭാഗങ്ങൾ കീറിപ്പോവുകയും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു രൂപത്തിലായിത്തീരുകയും ചെയ്ത ഖുർആൻ എന്നായിരിക്കും ശ്രോത ഉദ്ദേശിച്ചത്. അതല്ല എങ്കിൽ പഴയ ഖുർആൻ കൊണ്ട് യാതൊരു പ്രയാസവുമില്ല. എന്നാൽ പേജുകൾ ഇളകിപ്പോവുകയും പല ഭാഗങ്ങൾ മുറിഞ്ഞു പോവുകയും ചെയ്യുമ്പോൾ ഒരാൾ ഖുർആൻ പരിപൂർണമായി ഓതാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അയാൾക്കതുകൊണ്ട് സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഉപയോഗശൂന്യമായ ഖുർആൻ എന്ന് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. ഖുർആന്റെ ചെറിയ സൂറത്തുകളാകട്ടെ ആയത്തുകളാകട്ടെ എല്ലാം ഉപയോഗമാണ്. പല ഭാഗങ്ങളും നഷ്ടപ്പെടുകയും കീറിപ്പോവുകയും ചെയ്യുമ്പോൾ ഖുർആൻ പരിപൂർണമായി ഓതുമ്പോൾ ലഭിക്കുന്ന ആ പ്രതിഫലം ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അത്തരത്തിലുള്ള ഖുർആൻ വളരെ ആദരവോടുകൂടി തന്നെ കത്തിച്ചു കളഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചെയ്യുകയാണ് വേണ്ടത്. ആളുകൾക്കിടയിൽ ഇട്ട് തട്ടുന്ന രൂപത്തിലോ അതല്ല എങ്കിൽ റോഡിൽ മറ്റു വലിച്ചെറിയുന്ന രൂപത്തിൽ ഖുർആൻ ഒരിക്കലും അനാദരവ് പ്രകടിപ്പിക്കുവാൻ പാടില്ല എന്നാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
1: ഒരു യാത്ര ചെയ്ത് എത്തുന്ന സ്ഥലത്ത് രണ്ടോ മൂന്നോ ദിവസം താമസിക്കുകയാണെങ്കിൽ ആ ദിവസങ്ങളിൽ യാത്രക്കാരന്റെ വിധിയാണോ നിസ്കാരം കസറാക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ ഇങ്ങനെ തങ്ങുന്നതിനുള്ള പരിധി എത്രയാണ് എന്നാണ്.
2: യാത്രക്കാരൻ തന്റെ യാത്രയിൽ അയാൾക്ക് എത്ര ദിവസം വരെ കസറാക്കാം എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഭാഗം. ഒരു വ്യക്തി അയാൾ യാത്ര പോയി താൻ ഉദ്ദേശിച്ചെടുത്തെത്തി. അയാൾ നാല് ദിവസം അയാൾക്ക് യാത്രക്കാരൻ്റെ ആനുകൂല്യം, അത് ഹദീസുകൾ പ്രകാരം പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. അതേസമയം ഒരു വ്യക്തി യാത്ര ചെയ്തെത്തിയ സ്ഥലത്ത് അയാൾ ഇഖാമത്ത് ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞാൽ അവിടെ താമസം ഉദ്ദേശിച്ചു, താമസിക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ കസറാക്കാൻ പാടുള്ളത് അയാൾ പൂർത്തിയായിട്ടാണ് നിസ്കരിക്കേണ്ടത്. എന്നാൽ ഒരാൾ ഇഖാമത്ത് ഉദ്ദേശിച്ചില്ല, ഒരിടത്ത് എത്തി ഇഖാമത്ത് ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്നും മടങ്ങാം. എപ്പം മടങ്ങും അത് നിശ്ചിതമല്ല. കാരണം എന്താ, അയാളവിടെ ഇഖാമത്ത് ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ അയാളൊരു ആവശ്യാർത്ഥമാണ് പോയത്, അവിടുന്ന് ഇപ്പോൾ എന്ന് തന്നോട് മടങ്ങാൻ പറയും, നാളെ പറയോ മറ്റന്നാളെ പറയോ? ഈ രീതിയിലാണെങ്കിൽ അയാൾ യാത്രക്കാരൻ്റെ ഹുക്കുമിലാണ്, അയാൾക്ക് എത്ര ദിവസം വരെയും നിസ്കരിക്കാം. ഖസറായിട്ട്. അവിടെ ഇഖാമത്ത് ഉദ്ദേശിച്ചോ ഇല്ലേ എന്നുള്ളതാണ് വിഷയം. ഇഖാമത്ത് ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞെങ്കിൽ യാത്ര ചെയ്ത് എത്തിയിടത്ത് താമസം, ഒരു മുഖീം, ഒരു തദ്ദേശവാസിയെപ്പോലെ അയാൾ താമസിക്കുവാൻ ഉദ്ദേശിക്കുകയും അങ്ങനെ അവിടെ കഴിയുകയും ചെയ്യുന്ന അവസ്ഥയാണെങ്കിൽ അയാൾ നിസ്കാരം പൂർണ്ണമാക്കി നിസ്കരിക്കാൻ വേണ്ടത്. അതില്ല എങ്കിൽ അയാൾ ഇനി മാസങ്ങളെടുത്ത്, അയാൾ ഇഖാമത്ത് ഉദ്ദേശിച്ചിട്ടില്ല, എപ്പോഴാണോ മടക്കം പറയപ്പെടുന്നത് അപ്പം മടങ്ങും എന്ന രീതിയിലാണ് എങ്കിൽ അയാൾക്ക് ആ രീതിയിൽ എത്ര കാലം കഴിയുന്നു, അത് ചിലപ്പം 19 ദിവസം. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫത്ഹയിൽ 19 ദിവസത്തോളം കഴിഞ്ഞു, യാത്രക്കാരൻ്റെ ആനുകൂല്യം സ്വീകരിച്ചാണ്. തബൂക്കിലേക്ക് പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 20 ദിവസം പിന്നെ തബൂക്കിൽ എപ്പോൾ മടങ്ങും എന്നുള്ളത് അറിയില്ല. റോമക്കാരോടുള്ള യുദ്ധം അത് തുടർന്നു പോകുമോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. ആ രീതിയിലുള്ള നാളുകൾ തുടർത്തിയപ്പോൾ 20 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രക്കാരുടെ ആനുകൂല്യത്തിലായിരുന്നു അവിടെ കഴിച്ചു കൂട്ടിയത്. മനസ്സിലെ? അപ്പൊ അതാണ് അതിന്റെ ആ മാനദണ്ഡം. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു അഅലം.
1: കുട്ടികളുടെ പരിപാടികളിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ വിധി എന്താണ് എന്നാണ്?
2: പ്രോത്സാഹിപ്പിക്കുവാനോ ആശീർവദിക്കാനൊക്കെ പുരുഷന്മാർ കൈയടിക്കാതിരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. കൈയടിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം തക്ബീർ ചൊല്ലുക, അല്ലാഹു അക്ബർ. അതേപോലെ ആശ്ചര്യകരമായൊരു സദസ്സും വേദിയും അനുഭവമാണ് എങ്കിൽ മാഷാ അല്ലാ, തബാറക്കല്ലാ എന്ന് ബർക്കത്തിന് വേണ്ടി തേടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്ചര്യകരമായത് കാണുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയാറുണ്ട്. അതേപോലെ കൗതുകകരമായ കാഴ്ചകൾ, ആശ്ചര്യകരമായ നിമിഷങ്ങൾ സംജാതമാകുമ്പോൾ ബർക്കത്തിന് വേണ്ടി തേടാൻ പറഞ്ഞിട്ടുണ്ട്. മാഷാ അല്ലാ പറയാൻ അതുപോലെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് വേണ്ടത്, കൈയടിക്കുക എന്നുള്ളതല്ല. അല്ലാഹു അഅലം.
1: സുന്നത്ത് കല്യാണം എന്ന പേരിൽ നാട്ടിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ പാടുണ്ടോ എന്നാണ്?
0: പഴയകാല കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഹിത്താൻ, അന്ന് അന്നത്തെ കാലത്ത് ഒരു കുട്ടിയുടെ ചേലാകർമ്മം ചെയ്യുക എന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് അതൊരു ചടങ്ങായി നടത്തുകയും അതിൽ ഭക്ഷണം നൽകുകയുമൊക്കെ ചെയ്തിരുന്നു. അത്തരം ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നതൊക്കെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ചില ആളുകൾ അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞു, ചില ആളുകൾ അത് ഒരു കറാഹത്ത്, ഹറാം എന്ന് പറഞ്ഞുകൂടെ, എന്തെങ്കിലും ഒഴിവാക്കലാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞത് കാണുവാൻ സാധിക്കും. അവിടെയൊക്കെ തന്നെയും ആ ഒരു ഉറഫ്, നാട്ടിലെ ആചാരം മനസ്സിലാക്കി ആ ആചാരം ഇസ്ലാമിന് എതിരല്ലാത്ത ഒരു നിലയിലാണ് എങ്കിൽ സ്വീകരിക്കാവുന്നതാണ്. ഒരിക്കലും ഇസ്ലാമിനെതിരല്ലാത്ത രൂപത്തിൽ ഒരു ആചാരം കാണുമ്പോൾ അത് ഒരു ബിദ്അത്താണ് എന്ന തലത്തിലേക്ക് പോയത്. ബിദ്അത്ത് അത് ഇബാദത്തുമായി ബന്ധപ്പെട്ടാണ് ബിദ്അത്തുകൾ വരിക എന്നും നമ്മൾ അറിയേണ്ടതുണ്ട്.
1: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഉംറക്ക് വന്നല്ലോ, അപ്പോൾ മുശ്രിക്കുകൾ തടഞ്ഞു, ഉംറ നിർവഹിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അവർ അറവ് നടത്തിപ്പോയി എന്നാണല്ലോ. അന്ന് ഉംറക്ക് ഹജ്ജിന്റെ പോലെ അറവ് ഉണ്ടായിരുന്നു, അത് പിന്നെ നിർത്തിയതാണോ എന്നൊക്കെയാണ്?
2: അറവുകൾ നിർബന്ധമായ അറവുണ്ട്, നിർബന്ധമല്ലാത്ത അറവുകളുണ്ട്. ബലി നിർബന്ധമായതുണ്ട്, നിർബന്ധമല്ലാത്തതുണ്ട്. പുണ്യകരമായ ഐച്ഛികമായ ബലിയുണ്ട്. പണ്ടുകാലം മുതലേ മക്കയിലേക്ക് ബലിമൃഗങ്ങളെ കൊണ്ടുവരിക, എന്നിട്ട് മക്കയിൽ ബലി അറക്കുക എന്നുള്ളത് പതിവായിരുന്നു. അൽ ഖലാഇദ് എന്ന് പറയും, അടയാളം വെക്കപ്പെട്ട ബലിമൃഗങ്ങളാണ്. മക്കയിൽ കൊണ്ടുവന്ന് ബലി അറുത്ത് അതിൻ്റെ മാംസങ്ങൾ അഗതികൾക്കും മറ്റും ദാനം ചെയ്യുക എന്നുള്ളത് അന്നാളുകളിലെ പതിവായിരുന്നു. യാ അയ്യുഹല്ലദീന ആമനു ലാ തുഹില്ലു ശഅഇറല്ലാഹ് വല ശഹ്റൽ ഹറാമ വല ഹദിയ വല ഖലാഇദ് വല ആമീനൽ ബൈത്തൽ ഹറാം യബ്തഗൂന ഫളൻ മിർ റബ്ബിഹിം വറിദ്വാന. അല്ലാഹു സത്യവിശ്വാസികളെ വിളിച്ച് പറയുകയാണ്, മതചിഹ്നങ്ങളെ അനാദരിക്കരുത്. അതേപോലെ പവിത്ര മാസത്തെയും കഅബയിലേക്ക് നയിക്കപ്പെടുന്ന ബലിമൃഗങ്ങളെയും, ഈ ബലിമൃഗങ്ങൾക്ക് അവർ പ്രത്യേകം അടയാളം വെച്ച് നയിക്കുമായിരുന്നു. അത് മിക്കവാറും കഴുത്തിലായിരുന്നു ബടമായി, അതേപോലെ അടയാള താലിയായി ഒക്കെ അണിയിക്കപ്പെട്ടിരുന്നത്. അങ്ങനെയുള്ള ബലിമൃഗങ്ങൾ ചിലപ്പോൾ ഈ ഒട്ടയങ്ങളാണെങ്കിൽ അവരുടെ പൂഞ്ഞ മുറിച്ച് രക്തം ഒലിപ്പിക്കും. അങ്ങനെയുള്ള ബലിമൃഗങ്ങളെ ഒന്നും അനാദരിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറയാണ്. ചില പ്രത്യേക സാഹചര്യത്തിൽ അവതീർണമായ ആയത്തുകളാണ്. ഏതായാലും ഇവിടെ ഈ ആയത്തിൽ കഅബത്തിങ്കലേക്ക് നയിക്കപ്പെടുന്ന ബലിമൃഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ ബലിമൃഗങ്ങൾ മക്കയിലേക്ക് കൊണ്ടുവരപ്പെടും, എന്നിട്ടവിടെ അറുത്ത് മാംസവിതരണം നടത്തുന്ന അവസ്ഥ. അത് വലിയ പുണ്യാണ്. എന്നാൽ ഹജ്ജ് തമത്തുഴ് ഹജ്ജ് ഖിറാൻ ആകുമ്പോൾ ഹജ്ജിൻ്റെ അറിവിന് ഹദി എന്ന് പറയും. അത് നിർബന്ധമാണ്. ഫമൻ തമത്തഅ ബിൽ ഉംറത്തി ഇലൽ ഹജ്ജ് ഫമസ്തയ്സറ മിനൽ ഹദി. അത് നിർബന്ധ അറവാണ്. ആ അറവ് ഒരാൾക്ക് സാധ്യമായില്ല എങ്കിൽ ഫമൻ ലം യജിദ് ഫസിയാമു സലാസത്തി അയ്യാമിൻ ഫിൽ ഹജ്ജ് വസബഅത്തുൻ ഇദാ റജഅത്തു. മൂന്ന് ദിവസം ഹജ്ജിൻ്റെ നാളുകളിൽ നോമ്പെടുക്കുക, മടങ്ങി ഇട്ട് പിന്നെ ഏഴ് ദിവസം, അങ്ങനെ പത്ത് നോമ്പ്. തിൽക്കാശറത്തുൻ കാമില. ഇത് നിർബന്ധമായ അറവാണ് തമത്വ ആയിട്ടോ ഖിറാനായിട്ടോ ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്കില്ല. എന്നാൽ ഒരാൾ ഹജ്ജ് മാത്രമാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉംറ മാത്രമാണ് ചെയ്യുന്നത്, അവർക്കും അറവ് നൽകാം. അത് പുണ്യമാണ്. മക്കയിൽ അറക്കുക എന്നുള്ളത് പുണ്യമാണ്. ഇഫ്രാദായിട്ട് ഹജ്ജ് ചെയ്യുന്നവർക്ക് അറക്കാം, അതേപോലെ ഉംറ മാത്രം നിർവഹിക്കുന്നവർക്ക് ബലി അറക്കാം. അത് പുണ്യമാണ്. എന്ന് മാത്രമല്ല, പണ്ട് കാലങ്ങളിലൊക്കെ ഉംറക്ക് വരുമ്പോൾ ബലിമൃഗങ്ങളുമായി വന്ന് അറുത്ത് അതിനെ മാംസം വിതരണം ചെയ്യുന്ന പതിവായിരുന്നു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയ സന്ധി നടന്ന വർഷം ഉംറക്ക് വന്നപ്പോൾ ബലിമൃഗത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉംറ നിർവഹിക്കാൻ വേണ്ടി വന്ന മറ്റ് സന്ദർഭങ്ങളിലും നാല് ഉംറയാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടേതായിട്ട് ഉദ്ധരിക്കപ്പെട്ടത്. അറവ് നടത്തിയത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിർബന്ധ അറവ് അത് വേറെ, ഇത്തരം അറവുകൾ അതിൻ്റെ വിധി വേറെ. ഇതാണ് അതിൽ പറയാനുള്ളത്. അല്ലാഹു ആലം.
1: പഠന ആവശ്യത്തിന് വേണ്ടി രാജസ്ഥാനിൽ ആണ് ഉള്ളത്. ഇവിടെ അസർബാങ്ക് പള്ളിയിൽ നിന്ന് അനഫി മതിവ് അനുസരിച്ച് അരമണിക്കൂർ കഴിഞ്ഞാണ് കൊടുക്കാറുള്ളത്. ഫോണിൽ അരമണിക്കൂർ മുമ്പാണ് കാണിക്കുന്നത്. ഏതാണ് ശരിയെന്നാണ്?
0: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ പ്രത്യേകിച്ച് മദ്ഹബും ഒന്നുമില്ല. നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹബാണ് സ്വീകരിക്കേണ്ടത്. ഇസ്ലാമികമായ കർമ്മശാസ്ത്രത്തിൽ കണ്ടുവരുന്ന വ്യത്യസ്ത വീക്ഷണഗതികളാണ് മദ്ഹബുകൾ. ഹനഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ഷാഫി മദ്ഹബ്, ഹംബലി മദ്ഹബ്, ഇതല്ലാത്ത മറ്റ് ധാരാളം മദ്ഹബുകൾ ഒരു കാലത്ത് ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെയും തങ്ങൾ ഒരു ഗ്രൂപ്പായി ഭിന്നിച്ചു നിന്ന് മറ്റുള്ളവരെ എതിർക്കുകയായിരുന്നില്ല. തങ്ങൾക്ക് ലഭിച്ച പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട് ഗവേഷണാത്മകമായ വിഷയങ്ങളെ ഗവേഷണം നടത്തുകയായിരുന്നു ചെയ്തിരുന്നത്. അവരൊക്കെ തന്നെയും പറഞ്ഞിരുന്നത് ഞങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായി ഹദീസ് കണ്ടാൽ നിങ്ങൾ ആ ഹദീസിനെ സ്വീകരിക്കണം എന്നായിരുന്നു എല്ലാ ഇമാമിമാരും പറഞ്ഞത്. സ്വാഭാവികമായും ഭീക്ഷണഗതികളുണ്ടാവും. പ്രമാണങ്ങൾ മുന്നിൽ വെച്ച് പരിശോധിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതിൽ ഏറ്റവും ശരിയായത് ഏത്, അതിലേക്ക് മടങ്ങുകയാണ് ചെയ്യേണ്ടത്. എൻ്റെ ഇമാമ് ഇതാണ് പറഞ്ഞത്, അതുകൊണ്ട് ഇമാമ് പറഞ്ഞതിനെതിരായി ഖുർആനിൽ ആയത്തുണ്ടായിരുന്നാലും വ്യക്തമായ ഹദീസ് ഉണ്ടായിരുന്നാലും അവ ഞാൻ തള്ളിക്കളഞ്ഞ് എൻ്റെ ഇമാമിനെയാണ് ഞാൻ പിന്തുടരുക എന്ന് പറഞ്ഞാൽ അത് സത്യത്തിൽ ആ ഇമാമിനെ തള്ളിക്കളയലാണ്. കാരണം ഇമാം ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് അസ്വഹൽ ഹദീസ് ബഹുമത് ഹബി. ഹദീസ് സ്ഥിരമായി വന്നാൽ, ശരിപ്പെട്ടു വന്നാൽ അതാണ് എൻ്റെ മദ്ഹബ് എന്ന് ഇമാം ഷാഫിയെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അസർ നമസ്കാരത്തിൽ ഹനഫി മദ്ഹബിലും ഷാഫി മദ്ഹബിലും രണ്ട് വീക്ഷണങ്ങളാണുള്ളത്. ഷാഫി മദ്ഹബിൽ അതാണ് ഏറ്റവും ശരിയായത്, ഒരു വസ്തുവിൻ്റെ നിഴൽ അത്രത്തോളം ആയിക്കഴിഞ്ഞാൽ അസർ നമസ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുകയായി. ഒരു വസ്തുവിൻ്റെ നിഴൽ, ഒരു മീറ്റർ വലുപ്പമുള്ള ഒരു മരക്കഷ്ണം സൂര്യൻ മധ്യത്തിൽ നിന്നും പടിഞ്ഞാറോട്ട് നീങ്ങി പിന്നീട് ആ മരക്കഷ്ണത്തിൻ്റെ നീളം ഒരു മീറ്റർ ആയിക്കഴിഞ്ഞാൽ അത് അസറിൻ്റെ സമയമായി. ദുഹർ സമയം എപ്പോഴാണോ ആരംഭിക്കുന്നത് അപ്പോൾ മുതലാണ് അസർ നമസ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുന്നത്. എന്നാൽ ഹനഫി മദ്ഹബിൽ ഒരു വസ്തുവിൻ്റെ നിഴൽ അതിൻ്റെ അത്ര തന്നെയും അഥവാ ഇരട്ടിയാകുമ്പോൾ ആണ് അസർ നമസ്കാരത്തിൻ്റെ സമയമാകുക. അതിനൊക്കെ തന്നെയും അവർക്ക് അവരുടേതായ തെളിവുകളുണ്ട്. ഏറ്റവും ശരിയായ അഭിപ്രായം അതിൽ ഷാഫി മദ്ഹബ് പറഞ്ഞ അതാണ് പ്രമാണങ്ങളോട് യോജിച്ചു നിൽക്കുന്നത്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഷാഫി മദ്ഹബിൻ്റെ അഭിപ്രായമായിരുന്നാലും ഹനഫി മദ്ഹബിൻ്റെ അഭിപ്രായമായിരുന്നാലും അതൊന്നും തന്നെ അസർ നമസ്കാരത്തിൻ്റെ സമയം കഴിയുന്നില്ല. അസർ നമസ്കാരത്തിൻ്റെ സമയം അവസാനിക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയാണ്. അതുകൊണ്ട് ഏതൊരു പള്ളിയാണോ തനിക്ക് അടുത്തുള്ളത് ആ പള്ളിയിൽ അസർ നമസ്കാരത്തിൻ്റെ സമയത്താണ് അഥവാ പിന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ജമാഅത്തായി നമസ്കാരം നടക്കുന്നുവെങ്കിൽ ആ ഒരു ജമാഅത്തിൽ പങ്കെടുക്കുക എന്നതിനാണ് അവിടെയൊക്കെ പ്രാമുഖ്യം നൽകേണ്ടത്. അസർ നമസ്കാരത്തിൻ്റെ സമയത്താണ് നിർവഹിക്കുന്നത് എങ്കിൽ ആ വിഷയത്തിൽ ഏതായിരുന്നാലും ഭർത്താവ് ഹനഫിയായി അല്ലെങ്കിൽ ഭർത്താവ് ഷാഫിയായി, ഭാര്യ ഹനഫിയായി ഭാര്യ ഷാഫിയായി, ഇതൊക്കെ പരസ്പരം കടിച്ചു കീറാനുള്ള ചില മാനദണ്ഡങ്ങളായി പരിഗണിക്കരുത്. പ്രമാണങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നിൽക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത.
1: ഒരു സ്ത്രീക്ക് ആർത്തവ സമയത്ത് മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുമോ എന്നാണ്.
0: ഏതൊരു സാധാരണക്കാരനും അറിയുന്ന കാര്യമാണല്ലോ, ഏത് വിഭാഗത്തിൻ്റെയാകട്ടെ മദ്രസയിൽ പഠിച്ചിറങ്ങിയ ആളുകൾക്കറിയാം ആർത്തവമുണ്ടാകുമ്പോൾ നിഷിദ്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്. അവിടെ നമസ്കാരം പാടില്ല, ഖുർആൻ സ്പർശിക്കുവാൻ പാടില്ല, നോമ്പനുഷ്ഠിക്കുവാൻ പാടില്ല, ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെയാണ്. അതല്ലാതെ ഒരു മദ്രസയിലും ആർത്തവമുള്ള സ്ത്രീക്ക് മയ്യത്ത് കുളിപ്പിക്കുവാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിലും ഇങ്ങനൊരു വിലക്ക് നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല.
1: കളർ പർദ ധരിക്കാൻ പറ്റുമോ?
2: പർദകളൊക്കെ കറുപ്പായിരിക്കണമെന്നുള്ള ഷർത്ത് ഇസ്ലാമിലില്ല. പൂർവികർ സച്ചരിതർ കറുപ്പല്ലാത്ത കളറും ധരിച്ചിട്ടുണ്ട്. പക്ഷെ ധരിക്കുന്ന പർദ അത് നേർത്ത് ആ പർദക്കുള്ളിലുള്ളതിനെ പുറം കാണിക്കുന്ന രീതിയിലാകാൻ പാടുള്ളതല്ല, കട്ടിയുള്ളതായിരിക്കണം. ഇടുങ്ങി ശരീരാവയവങ്ങളെ മുഴപ്പിച്ച് കാണിക്കും വിധം ടൈറ്റായതാകാൻ പാടുള്ളതല്ല. പിന്നെ ഈ ഷുഹ്റത്തിൻ്റെ ഡ്രസ്സാവരുത് എന്ന് പറയും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മറ്റുള്ളവർക്കിടയിൽ വിളിച്ചറിയിക്കും വിധം, താൻ പ്രസിദ്ധയാകും വിധം, മറ്റൊരാൾക്ക് പരദൂഷണത്തിന് താൻ വിധേയയാകും വിധമുള്ള ലിബാസ് ഷുഹ്റ എന്ന് പറയും. താൻ എല്ലാവരുടെയും ഒരു നോട്ടപ്പുള്ളിയാവുക, താൻ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുക, ഇങ്ങനെയുള്ള ഡ്രസ്സ് ധരിക്കലാകാൻ പാടില്ല. ലിബാസ് ഷുഹ്റ അപകടമാണ്. ഇതൊക്കെയാണ് ഇസ്ലാമിൽ സ്ത്രീകളുടെ ജിൽബാബിൻ്റെ അല്ലെങ്കിൽ പർദയുടെ അബായയുടെ പ്രത്യേകത. കളറ് കറുപ്പായി കളണം എന്നുള്ളൊരു ഷർത്തുമില്ല, അല്ലാഹു തആല ആണ്.
1: മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതാൻ പാടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഹജ്ജും ഉംറയും ചെയ്യാം എന്ന് പറയുന്നു. രണ്ടും കർമ്മങ്ങളല്ലേ? എന്താണ് ഇതിൻ്റെ ഒരു വ്യത്യാസം? അതുപോലെ മരണപ്പെട്ടയാൾക്ക് നോമ്പ് നോറ്റു വീട്ടാൻ ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് നോറ്റു വീട്ടാൻ കഴിയുമോ എന്നാണ്.
3: ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി തൻ്റെ ബന്ധുക്കൾക്കും അനന്തരാവകാശികൾക്കുമൊക്കെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന വിഷയത്തിൽ ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർ നടത്തിയ ചർച്ചകളിൽ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങൾ അത് മയ്യത്തിന് വേണ്ടി മയ്യത്തിൻ്റെ ബന്ധുക്കൾക്കാകാമെന്നും പ്രമാണങ്ങളിൽ സ്ഥിരപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നതുമാണ് ആ വിഷയത്തിലെ ശരിയായ നിലപാട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ നബിയുടെ കൂടെ ജീവിച്ച മരണപ്പെട്ടു പോയ സഹാബിമാർക്ക് വേണ്ടി അവരുടെ മക്കൾ ഹജ്ജ് ചെയ്തതും നബി അത് അംഗീകരിച്ചതും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. അതുപോലെ തന്നെ നേർച്ചയാക്കിയ നോമ്പ് അത് നോറ്റുവീട്ടുന്നതിന് മുമ്പ് ഒരു വ്യക്തി മരണപ്പെട്ടപ്പോൾ ആ മരണപ്പെട്ട വ്യക്തിയുടെ നേർച്ചയുടെ ഭാഗമായ നോമ്പ് നോറ്റുവീട്ടുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സമ്മതം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നോറ്റുവീട്ടുവാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതല്ലാത്ത ഖുർആൻ പാരായണം, അതുപോലെ തന്നെ മരിച്ചവർക്ക് വേണ്ടി കൂലി കിട്ടാൻ വേണ്ടി മയ്യത്തു നിസ്കാരമല്ലാത്ത മറ്റു നിസ്കാരങ്ങൾ നിർവഹിക്കൽ, ഇതൊന്നും പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വരാത്തതുകൊണ്ടുതന്നെ മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകമായി ഖുർആൻ പാരായണം നടത്തുകയോ അവർക്ക് വേണ്ടി പ്രത്യേകം കൂലി കിട്ടട്ടെ എന്നുള്ള രൂപത്തിലുള്ള നിസ്കാരങ്ങൾ നടത്തുകയോ മറ്റു ദിക്റുകൾ ഓതിക്കൊണ്ട് മറ്റു ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് അതിൻ്റെ പ്രതിഫലം മയ്യത്തിന് വേണ്ടി ഹദിയ ചെയ്യുകയോ ഒന്നും ചെയ്യുന്ന രീതി നബിയിൽ നിന്നോ സ്വഹാബത്തിൽ നിന്നോ ഒന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നതാണ്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേർച്ചയാക്കിയ നോമ്പുണ്ടായിരുന്നു, ആ നോമ്പ് നോറ്റുവീട്ടാൻ കഴിയുന്നതിന് മുമ്പാണ് ഒരാൾ മരണപ്പെട്ടത് എങ്കിൽ സ്വാഭാവികമാണ് അത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ അടുത്ത ആളുകളോ അത് നോറ്റുവീട്ടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ജീവിതകാലത്ത് ഹജ്ജ് ചെയ്യുവാനും മറ്റുമൊക്കെ സാഹചര്യമുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതെ മരിച്ചുപോയ വ്യക്തിയാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വത്ത് അനന്തരം ചെയ്യപ്പെടുന്നതിന് മുമ്പ് അള്ളാഹുവിനുള്ള കടമെന്നുള്ള നിലക്ക് ആ സ്വത്തിൽ നിന്നും ഹജ്ജ് ചെയ്യുകയും അത് വീട്ടുകയും ചെയ്യാവുന്നതാണ്. ഇനി അതല്ല എങ്കിൽ മക്കൾ സ്വന്തം നിലക്ക് തന്നെ ഹജ്ജ് ചെയ്യുകയോ അതുമല്ലെങ്കിൽ മറ്റൊരാളെ ഹജ്ജിന് പറഞ്ഞയച്ച് അതിൻ്റെ കൂലി തൻ്റെ മരണപ്പെട്ടു പോയ ബന്ധുവിന് വേണ്ടി ഹദിയ ചെയ്യുവാൻ വേണ്ടി ആവശ്യപ്പെടുകയൊക്കെ ചെയ്താൽ അതൊക്കെ സാധുവാണ് എന്നത് പ്രമാണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പാരായണം പാടില്ല എന്നും മറ്റുള്ളത് പറ്റുമെന്നുമൊക്കെ പറയാനുള്ള കാരണം, അല്ലാഹു അഅലം.
4: മഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി, സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി എന്നിവർ.
5: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്ര വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
6: പീസ് റേഡിയോ സ്വരം. സ്നേഹം സുഖമാണത്. കരുണാമയനായ നാഥന്റെ സ്നേഹവും മഹത്വവും ദയയും ഓർമ്മിക്കാൻ ഒരു താരാട്ടുപാട്ടിന്റെ സ്നേഹഗീതം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോയിൽ ഇനി പൂമരത്തണലിൽ പരിപാടിയുടെ സമയമാണ്. പാട്ടും കളികളും തമാശകളും പിന്നെ ഒട്ടേറെ കൊച്ചു ഉപദേശങ്ങളുമായി പൂമരത്തണലിൽ പരിപാടിയിൽ ഇന്ന് സുബേർ സലഫിയാണ് കൂട്ടുകാരോടൊപ്പം സമയം ചിലവഴിക്കുന്നത്. ഗുരുബഹുമാനം എന്ന വിഷയത്തിലാണ് ഇന്ന് ഉസ്താദ് സുബേർ സലഫി കൂട്ടുകാർക്കായി പൂമരത്തണലിൽ പരിപാടിയിൽ സംസാരിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയം നിറഞ്ഞ എൻ്റെ ഈ പൂമരത്തണലിലെ ശിഷ്യന്മാരായ വിദ്യാർത്ഥികളെ, കൂട്ടുകാരെ, കുട്ടികളെ, എല്ലാവർക്കും ഏറ്റവും നല്ല ഖൈറായ ഒരു ജീവിതം ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജനിച്ചു വീണപ്പോൾ നമുക്കൊന്നും അറിയില്ലായിരുന്നു. പിന്നീട് നമ്മൾ പല കാര്യങ്ങളും പഠിച്ചെടുത്തു, കേട്ട്, കണ്ട്, തൊട്ട്, മണത്ത്, രുചിച്ച്, അല്ലെ, പല കാര്യങ്ങളും നമ്മൾ അറിയാൻ ശ്രമിച്ചു. ചിലപ്പോൾ നമുക്ക് അറിവ് തന്നത് നമ്മുടെ രക്ഷിതാക്കളുണ്ടാവാം, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവാം, പലരും നമ്മെ നമുക്ക് പല നിലക്കുമുള്ള അറിവ് നൽകിയിട്ടുണ്ടാവാം. എന്നാലും പഠിക്കണം എന്ന ഒരുക്കത്തോടുകൂടെ നമ്മൾ ചെന്ന് വിദ്യാലയങ്ങളിലൊക്കെ കയറി ചെന്ന് സ്കൂളുകളും മദ്രസകളിലുമൊക്കെ പോയി പലതരത്തിലുള്ള അറിവുകൾ നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട്. വലിയൊരു ഭാഗ്യല്ലേ? നമ്മളൊന്നുമറിയാത്ത, എഴുതാനറിയാത്ത, വായിക്കാനറിയാത്ത ഒരു വിഡ്ഢിയായി മാറുന്നുവെങ്കിൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ ഒരവസ്ഥ? നമുക്കൊക്കെ പഠിക്കാൻ, കേൾക്കാൻ, മനസ്സിലാക്കാൻ, എഴുതാൻ, വായിക്കാൻ, കണക്കുകൾ കൂട്ടാൻ, അതുപോലെ കമ്പ്യൂട്ടർ പഠിക്കാൻ, ഇംഗ്ലീഷ് സംസാരിക്കാൻ, ഇങ്ങനെ ഒരുപാട് അറിവ് ഇന്ന് നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. നമ്മളറിയണം, ഇനിയും ഒരുപാട് പഠിക്കണം. നമ്മൾ വിശുദ്ധ ഖുർആൻ ലോകത്ത് ആദ്യമായി ഇറങ്ങി വന്ന ആ ഒരു സമയത്ത് ആദ്യം പറഞ്ഞ വാക്ക് പോലെ ഒന്ന് പഠിച്ചു നോക്കൂ നിങ്ങൾ. ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ചില അറിവുകൾ കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിക്കു പറഞ്ഞാൽ ഒരു ഗുരുനാഥനാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഓരോ ദിവസങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും പ്രവാചകൻ അറിയാത്ത വിവരങ്ങൾ അല്ലാഹുവിൽ നിന്ന് വന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ ഒരു ബഹുമാനവും ആദരവും എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ജിബ്രീലിനും ഇടയിലുണ്ടായിരുന്നു. ഒരിക്കൽ ജിബ്രീലിനോട് വന്ന് പറയുന്നുണ്ട് പ്രവാചകർ, നിങ്ങൾക്ക് സദാസമയത്തും എൻ്റെ അടുത്ത് വന്നൂടെ, എൻ്റെ അടുത്ത് വന്ന് എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നൂടെ. അപ്പം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നമ്മൾ മനുഷ്യരല്ലല്ലോ, മലക്കുകളാണല്ലോ. ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ തീരുമാനം അവിടുന്ന് കിട്ടാതെ താങ്കളുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് നോക്കൂ, നിങ്ങളപ്പോൾ പ്രവാചകനെ വിവരവും വിദ്യാഭ്യാസവും അറിവും കൊടുക്കുന്ന ആ സമയത്ത് പ്രവാചകൻ്റെ ഒരു താല്പര്യം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെയൊക്കെ ഉസ്താദ്, നമ്മുടെ ഗുരുനാഥൻ, അല്ലെ, നമ്മുടെ അധ്യാപകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാരണം? നമുക്കറിയാത്ത ആയിരക്കണക്കിന് വിജ്ഞാനം നമ്മെ പഠിപ്പിച്ചു തന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷെ നമ്മൾ പല ആൾക്കാരെയും പറയും, മറ്റു പല വിഷയങ്ങൾ പഠിപ്പിച്ചു തരുന്ന ആളുകളോടൊക്കെ നമ്മൾ പറയും, അയാൾ നല്ല മാഷാണ്, ഇയാൾ നല്ല ഉസ്താദാണ്, അയാൾ നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഏറ്റവും നല്ല മനുഷ്യൻ എന്നൊരാളെ പറയാൻ പറ്റുന്നത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ ഖുർആൻ പഠിക്കുന്നവനും അത് പഠിപ്പിക്കുന്നവനുമാകുന്നു. ഖുർആൻ പഠിക്കുന്നവൻ, അത് പഠിപ്പിക്കും നമ്മുടെ ഉസ്താദുമാർ, ഹാഫലിയങ്ങൾ, അവരൊക്കെയാണ് ഏറ്റവും നല്ലത്. അപ്പം നമ്മൾ മദ്രസയിലൊക്കെ പോയി പഠിക്കുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അള്ളാഹുവിൻ്റെ പ്രവാചകർ നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ലോനെന്ന് പറഞ്ഞ ഒരാളാണ് നമ്മൾ ഖുർആൻ പഠിക്കുന്നത്. നമ്മുടെ ഉസ്താദ് ആരാണ്? മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരിൽ ഒരാളെന്ന് വിളിച്ചത് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരാൾ. അപ്പം നോക്കേ, അങ്ങനത്തെ ഒരാളെ നമ്മൾ അങ്ങനെ തന്നെയാണോ കാണാറുള്ളത്? അതേ നമുക്ക് ഏറ്റവും ദേഷ്യമുള്ള ആള്, നമ്മളെപ്പോഴും മോശമായിട്ട് സംസാരിക്കുന്ന ഒരാള്, നമ്മൾ ഇരട്ടപ്പേര് വിളിക്കുന്ന ഒരാള്, നമ്മൾ ദേഷ്യത്തോടുകൂടെ സംസാരിക്കുന്നയാള്, അങ്ങനത്തെ ഒരാളാണെങ്കിൽ അത് ശരിയല്ല, നമുക്ക് പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പറ്റി അള്ളാഹു പറയാണ് പ്രവാചകനെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ ഒരു നേതാവായി ഒരു കസേരയിൽ ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് കൽപ്പിക്കുന്ന ഒരാളല്ലായിരുന്നു. അദ്ദേഹത്തിന് എന്തായിരുന്നു കാര്യപ്പെട്ട പണി? അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതിക്കൊടുക്കും. ആ നാട്ടുകാർക്ക്, അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക്, അവിടെയുള്ള ആളുകൾക്കെല്ലാം. വയുസക്കീഹിം, എന്നിട്ട് അതിലൂടെ, അറിവിലൂടെ, ആയാത്തുകളിലൂടെ അവരെ സംസ്കരിച്ചെടുത്ത് ശരിതെറ്റുകൾ മനസ്സിലാക്കി കൊടുത്ത് ഉപദേശങ്ങൾ കൊടുക്കും. വീണ്ടും വയു അല്ലിമുഹുമുൽ കിതാബ വൽഹിക്മ, വേദഗ്രന്ഥത്തിലെയും മറ്റു വിജ്ഞാനങ്ങളും അടക്കമുള്ളതെല്ലാം അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കും. വൈൻഖാനു മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അറിവ് കിട്ടാത്ത, കിതാബ് കിട്ടാത്ത, തസ്കിയത്ത് കിട്ടാത്ത ആ സമയത്ത് അവർ വലാലിലായിരുന്നു എന്ന്, വലാൽ പിഴവിലായിരുന്നു. നമുക്കൊക്കെ അതറിയാം. പണ്ട് കാലത്തുണ്ടായിരുന്ന പ്രവാചകൻ്റെ സ്വഹാബിമാർ ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് അവർക്ക് ഒരുപാട് പിഴച്ച വിശ്വാസങ്ങൾ, സ്വഭാവങ്ങൾ, ആചാരങ്ങൾ, ഓരോ പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു ഗുരുനാഥൻ അവർക്കിടയിൽ നിന്നുകൊണ്ട് സംസാരിച്ചവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് അവർ ശരിയായി, അവർ നല്ല ഒരു സ്ഥാനത്തേക്ക് അവർ എത്തിപ്പെട്ടു. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഉസ്താദുമാർ ഇതുതന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മദ്രസയിൽ ചെന്നിരിക്കുമ്പോഴും പിന്നീട് സ്കൂളിൽ നമ്മൾ പോയിരിക്കുമ്പോഴും അവർ നമ്മെ ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അറിയാത്ത കാര്യങ്ങൾ അറിയിച്ചു തരുന്നു, നമ്മുടെ അടുക്കളുടെ തെറ്റുകൾ തിരുത്തിത്തരുന്നു, നമ്മുടെ നന്മകൾ പ്രോത്സാഹിപ്പിച്ചു തരുന്നു, നമ്മുടെ വളർച്ചയിൽ, നമ്മുടെ ഉയർച്ചയിൽ, നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ നമുക്കാവശ്യമായ ഗൈഡൻസ്, മാർഗനിർദ്ദേശങ്ങൾ തരുന്നു. ഇങ്ങനത്തെ വലിയ മഹത്തരമായ കർമ്മങ്ങൾ ചെയ്യുന്ന ഉസ്താദുമാർ, ഗുരുനാഥന്മാർ ആരുമാകട്ടെ, ഏതു വിഷയം പഠിപ്പിക്കുന്നവരാവട്ടെ, അവർക്ക് ഏറ്റവും നല്ല സ്ഥാനം നമ്മൾ കൊടുക്കണം. കാരണം അള്ളാഹുവിൻ്റെ ഖുർആൻ പോലും നമ്മളെ പഠിപ്പിച്ചത് എന്താണെന്നറിയോ? അറിവുള്ള, അറിവ് തേടി, അറിവ് നല്ല സ്ഥാനത്തെത്തി, അറിവ് നന്നായി പഠിച്ച ആളുകൾ അള്ളാഹുവിൻ്റെ അടുത്ത് പോലും വലിയ ഒരു ദറജയുണ്ട് എന്നാണ്. വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്, വിശ്വാസികളുടെയും അറിവുള്ളവരുടെയും ദറജാത്ത്, ഗ്രേഡ്, പദവി അള്ളാഹു ഉയർത്തി ഉയർത്തി കൊടുക്കുന്നതാണ്. അപ്പം അള്ളാഹ്ക്ക് പോലും അങ്ങനത്തെ നല്ല അറിവുകൾ നേടിയെടുത്ത ആളുകളെ തന്നെ അള്ളാഹ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനെന്ന് പറഞ്ഞാൽ ആളുകളോടിങ്ങനെ ആജ്ഞാപിക്കുന്ന, എപ്പോഴും അവരെ ചീത്ത പറയുന്ന, എപ്പോഴും യുദ്ധം ചെയ്യിപ്പിക്കുന്ന, അവർക്കിടയിൽ ഒരു വെറുപ്പുണ്ടാക്കുന്ന ഒരാളായിട്ടല്ല എന്നെ വിട്ടു. മറിച്ച് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം, വലാക്കിം ബഅസനീ മുഅല്ലിമൻ മുയസ്സിറാ, ആളുകൾക്ക് ഏറ്റവും എളുപ്പവും സൗകര്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവനും ഒരു മുഅല്ലിമായി, ഒരു അധ്യാപകനായിട്ടാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാർക്ക് നല്ല ഒരു ഉസ്താദായിരുന്നു. ഉസ്താദുമാരോട്, ഉസ്താദിനോട് സ്വഹാബിമാരുടെ സ്നേഹം എങ്ങനെ വിശദീകരിക്കേണ്ടതുണ്ടോ? എന്തും ചെയ്യാൻ അവർക്ക്, പ്രവാചകന് വേണ്ടി 10 വർഷമാണ് വിദ്യാർത്ഥിയായ അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു സേവനം ചെയ്തത്. ഒരു രൂപ മേടിക്കാതെ എല്ലാ സഹായവും ചെയ്തു കൊടുക്കുമായിരുന്നു. മറ്റു പല സ്വഹാബിമാരും പ്രവാചകനെ യുദ്ധരംഗത്തൊക്കെ അദ്ദേഹത്തിന് വരാൻ സാധ്യതയുള്ള പരിക്കുന്നൊക്കെ സ്വന്തം ശരീരം കാണിച്ചു കൊടുത്ത് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. വേറൊരുപാട് സംഭവ വികാസങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ടാവും. എങ്കിൽ എന്തുകൊണ്ടാണത്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഗുരുവായിരുന്നു. ഗുരുക്കന്മാരോടുള്ള ബഹുമാനാദരവുകളും അനുസരണയും മാന്യമായി പുലർത്തിയിരുന്നവരായിരുന്നു നമ്മുടെ മുൻപുണ്ടായിരുന്ന സ്വഹാബിമാരൊക്കെ. ഹദീസിൽ കാണുന്നത് ഇനിയിപ്പം നമ്മൾ അവരിഷ്ടപ്പെടുന്നില്ല, ബഹുമാനിക്കുന്നില്ല, അവർ പറഞ്ഞ അനുസരിക്കുന്നൊന്നുമില്ലെങ്കിലും അവർക്ക് പ്രശ്നമൊന്നുമില്ല, അവർക്ക് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് വലിയ സ്ഥാനമുണ്ട്. ഞാനൊരു ഹദീസ് നിങ്ങൾക്ക് വായിച്ചു തരാം. ഇന്നല്ലാഹ വമലായികതഹു വഅഹ്ലു സമാവാതി വൽ അർളീൻ ഹത്ത നംലത ഫീ ജുഹ്രിഹാ ഹത്ത ൽഹൂത ലയുസല്ലൂന അലാ മുഅല്ലിമൻ നാസിൽ ഖൈർ. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹ്, മലായികത്തു മലക്കുകൾ, വഹലു സമാവാത് ആകാശത്തിലുള്ളവർ, വല്ലർലീൻ ഭൂമിയിലുള്ളവർ, ഹത്ത നംല ഉറുമ്പുകൾ വരെ, മാളത്തിലിരിക്കുന്ന ചെറിയ ആ ജീവനിലെ ഉറുമ്പ് വരെ, ഹത്തൽ ഹൂത് നമ്മുടെ സമുദ്രത്തിൽ കടക്കുന്ന നീന്തുടിക്കുന്ന മത്സ്യങ്ങൾ വരെ, ലയുസല്ലൂന അലാ മുഅല്ലിമൻ നാസിൽ ഖൈർ, ജനങ്ങൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം എത്രയാണ് സ്ഥാനം നോക്കി, മത്സ്യവും നുറുമ്പുകൾ പോലും ഈ വ്യക്തിയോട് ഇസ്തിഗ്ഫാറിന് വേണ്ടി, അയാളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നത് ഹദീസിലാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇതൊരു സാധാരണ ഒരാളല്ല. ഇദ്ദേഹത്തിന് നമ്മളോട് ഇതൊക്കെ പഠിപ്പിച്ചു തരുന്നത് നമ്മളോടുള്ള അനിഷ്ടം കൊണ്ടോ ദേഷ്യം കൊണ്ടോ അല്ല. നിങ്ങൾ ഈ ഡോക്ടറെയും ഒരു ടീച്ചറെയും ഒന്ന് ശരിക്കൊന്ന് വിലയിരുത്തി നോക്കൂ. ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ നമുക്ക് മരുന്നുകൾ തരും. ആ മരുന്നുകൾ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളോടുള്ള വെറുപ്പ് കൊണ്ടാണോ? അല്ല. ആ ഡോക്ടർ ചിലപ്പോൾ നമുക്ക് സൂചി വെക്കും, പേടിയല്ലേ നമുക്ക്, ആയിക്കോട്ടെ. എന്നാലും അദ്ദേഹം ചില സമയത്ത് എഴുതിത്തരും, ഇന്ന സൂചി വെച്ചാൽ മതി. ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്യും. ഇതൊക്കെ അദ്ദേഹത്തിന് നമ്മളോടൊരു പ്രത്യേക ദേഷ്യമുള്ളത് കൊണ്ടാണോ? അല്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ രോഗം മാറി നമ്മൾ ശരിയാവണം, നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കണം എന്ന താല്പര്യമാണ്. അതേപോലെ തന്നെ ഒരു അധ്യാപകൻ നമ്മെ പഠിപ്പിക്കുന്നു, നമുക്ക് എഴുതിത്തരുന്നു, എഴുത്ത് ശരിയാവാതെ ആകുമ്പോൾ ഇമ്പോസിഷൻ തരുന്നു, ചിലപ്പോൾ വാണിംഗ് തരുന്നു, ചിലപ്പോൾ പുറത്തു നിർത്തേണ്ടി വരുന്നു, ചിലപ്പോഴൊക്കെ ഓരോ പണിഷ്മെൻറ്റുകൾ തന്നേക്കാം. അതൊക്കെ ചില കുട്ടികൾ വിചാരിക്കുന്നു, അയാൾക്ക് എന്നോട് പ്രത്യേക ദേഷ്യമുള്ളതുകൊണ്ടാണ് എന്നോട് തന്നെ ചോദ്യം ചോദിക്കുന്നു, എന്നോട് തന്നെ അങ്ങനെ ചെയ്യുന്നു, എന്നെ എന്തിനാണ് ഇങ്ങനെ എപ്പോഴും ചീത്ത പറയുന്നത് തുടങ്ങിയ നമ്മുടെ മനസ്സിലെ നെഗറ്റീവായ ചിന്തകൾ കയറി വരരുത്. അവർ നമ്മുടെ ഖൈറിന് വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. അതോടൊപ്പം തന്നെ അവരെ ഒരിക്കലും അവരുടെ ചീത്തപ്പേര് വിളിക്കുക, അവരുടെ ദേഷ്യത്തിൽ സംസാരിക്കുക, അവരെക്കുറിച്ച് മോശമായത് ബോർഡുകളിൽ എഴുതി വെക്കുക, ചുമരുകളിൽ എഴുതി വെക്കുക, സ്കൂളിൻ്റെ ചുമരിലും ബാത്റൂമുകളിലും മോശപ്പെട്ട രൂപത്തിൽ എഴുതി വെക്കുക, അവരെക്കുറിച്ചുള്ള ഒരിക്കലും അവരിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുക, അവർ പറഞ്ഞാൽ അനുസരിക്കാത്തൊരു പെരുമാറ്റ രീതി ഉണ്ടാവുക, ക്ലാസ്സിൽ അവർ അധ്യാപകരുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരോടുള്ള ബഹുമാനത്തിന് നിരക്കാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. അങ്ങനെ ഒരുപാട് കുട്ടികളെ നമ്മൾ സ്ഥിരം കൈകാര്യം ചെയ്യാറുണ്ട്, കേൾക്കാറുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, ശരിയല്ല നമ്മളാ ചെയ്യുന്നത്. അവർ നമ്മുടെ ഗുരുക്കന്മാരാണ്. ഗുരുക്കന്മാരോട് ബഹുമാനത്തോടെയും സ്നേഹാദരവുകളോടെയും കടമകളും ബാധ്യതകളുമെല്ലാം പൂർത്തീകരിച്ചു വേണം നമ്മളും ജീവിക്കാൻ. ഒരു ഉദാഹരണം നോക്കൂ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഒക്കെ യാത്ര പോകുന്ന സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അദ്ദേഹത്തിന്റെ ആ ഒട്ടകപ്പുറത്ത് കയറാൻ മടിക്കും. പകരം ഒട്ടകത്തിന്റെ ആ കടിഞ്ഞാണൊക്കെ ഇങ്ങനെ പിടിച്ചു വലിച്ചിങ്ങനെ കൊണ്ടുപോകും. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ ഉസ്താദാണ്, അതുകൊണ്ടുള്ള ആ ഒരു ബഹുമാനാദരവുകൾ കൊണ്ട് വളരെ ഭവ്യതയോടെയായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്നത് പോലും എന്നർത്ഥം. അതുപോലെ പിന്നീട് നമ്മളൊക്കെ കേട്ട് പരിചയം ഉണ്ടാകും, അബൂഹനീഫ, ഇമാം അബൂഹനീഫ എന്ന പേരിൽ അറിയപ്പെടുന്ന നല്ല കർമ്മശാസ്ത്ര പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഉസ്താദിൻ്റെ പേര് ഹമ്മാദ് എന്ന ഒരു ഉസ്താദുണ്ടായിരുന്നു. പല ഉസ്താദുമാരുണ്ടാകും, അവർക്കൊക്കെ അതിൽപ്പെട്ട ഹമ്മാദ് എന്ന് പറയുന്ന ഉസ്താദുണ്ടായിരുന്നു. അദ്ദേഹത്തെ പറ്റി പറയാണ്, ഞാൻ എൻ്റെ ഉസ്താദിൻ്റെ മുമ്പിൽ പോയി കാലുകൾ നീട്ടിവെക്കുക പോലും ചെയ്യൂല. അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ഒരു ബഹുമാനമില്ലാതെ അങ്ങോട്ട് പോയി കാലൊക്കെ നീട്ടിവെച്ച് അദ്ദേഹത്തിൻ്റെ ശരീരത്തിനടുത്ത് പോയിട്ട് ഞാൻ വെക്കാറുണ്ടായിരുന്നില്ല, കാരണം അദ്ദേഹം ഞങ്ങളുടെ ഉസ്താദായിരുന്നു. എന്നിട്ട് പറയാണ്, ഹമ്മാദ് എന്ന് പറയുന്ന എൻ്റെ ഉസ്താദ് മരിച്ച ശേഷം ഏതൊരു നമസ്കാരം കഴിഞ്ഞാലും ഞാനും എൻ്റെ മാതാപിതാക്കളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ പോയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. നോക്കി നിങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഉസ്താദായ ഹമ്മാദ് എന്ന് പറയുന്ന ഗുരുവിന് വേണ്ടി അദ്ദേഹം മരിച്ചിട്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ടും എല്ലാ നമസ്കാര ശേഷവും അദ്ദേഹവും അബൂഹനീഫ ഇമാമും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പോലും എൻ്റെ കുട്ടിയുടെ ഉസ്താദാണല്ലോ എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നമ്മളൊക്കെ രക്ഷിതാക്കളൊക്കെ ഇങ്ങനെ വന്ന് കുട്ടികളുടെ അധ്യാപകരെ ചീത്ത വിളിക്കുന്നു, കയർത്ത് സംസാരിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, കരാവോ ചെയ്യുന്നു, സമരം വിളിക്കുന്നു. അതൊന്നും നല്ലൊരു മുസ്ലിമായ വിദ്യാർത്ഥിക്ക് ചെയ്യാൻ പാടില്ല. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി ചരിത്രം പറയുന്നിടത്തും ഇതേപോലെ കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു സംഭവത്തിൽ അദ്ദേഹത്തിന് അത്ര വലിയ ഒരു പാണ്ഡിത്യമൊന്നുമില്ലാത്ത ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അയാൾക്ക് നായയെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ പറഞ്ഞു കൊടുത്തു. പിന്നീട് അദ്ദേഹത്തെ കാണുമ്പോൾ ഇമാം ഷാഫിഈ പറയാറുണ്ട്, അത്രേ അദ്ദേഹം എൻ്റെ ഉസ്താദാണ്. ഒരു വിവരം നോക്കൂ നിങ്ങൾ, നമ്മുടെ ഉസ്താദുമാർ നമുക്ക് എന്തെല്ലാം വിവരം പഠിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ജീവിയെക്കുറിച്ചുള്ളൊരു വിവരം തന്നപ്പോൾ പോലും അദ്ദേഹത്തെ വീണ്ടും വീണ്ടും ബഹുമാനിക്കാനും ആദരിക്കാനും ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ അവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിലും മരണപ്പെട്ടാലും പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി. അവരുടെ ശമ്പളമോ അവരുടെ പിന്നെ ജോലിയോ ഒക്കെ നിങ്ങളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ വലിയ പ്രയാസത്തോടുകൂടെ എത്രയോ അധ്യാപകർ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പെരുമാറാൻ. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇതുപോലെ അല്ലാഹുമ്മ വഫ്ഖിൽ മുഅല്ലിമീന വൽ മുഅല്ലിമാത് ലിമാ തുഹിബ്ബു വതർലാ. അല്ലാഹുമ്മ വഫ്ഖിൽ മുഅല്ലിമീന വൽ മുഅല്ലിമാത്. അല്ലാഹുവേ, മുഅല്ലിമീങ്ങൾക്കും മുഅല്ലിമാത്തുകൾക്കുമൊക്കെ നീ പ്രത്യേകമായ ഒരു തൗഫീക്ക് പ്രദാനം ചെയ്യണം. അവർ ആഗ്രഹിക്കുന്ന, അവരിഷ്ടപ്പെടുന്ന രൂപത്തിൽ മുന്നോട്ട് പോകുവാനും അവരാഗ്രഹിക്കുന്ന നന്മകളൊക്കെ ചെയ്യാൻ അല്ലാഹുവേ നീ സഹായിക്കണം. വജ്സിഹിം ഖൈറൽ ജസാ, അവർക്ക് ഏറ്റവും നല്ല ജസാ പ്രതിഫലം കൊടുക്കണം പടച്ചോനെ, ഞങ്ങളെയും പഠിപ്പിക്കണേന്. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ അധ്യാപകന്മാരൊക്കെ മണിക്കൂറുകളോളം നിന്ന് സമൂഹം പഠിപ്പിക്കുന്നു, ലീവെടുക്കാതെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരാളെയല്ല, നമ്മൾ 10 പേരും 20 പേരും 30 പേരൊക്കെ ഒരു ക്ലാസ്സിലുണ്ട്, അവരൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ പ്രതിഫലം അല്ലാഹുവേ നീ കൊടുക്കണേ എന്ന് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഖൈറൽ ജസാ പോലെ അവർക്ക് വേണ്ടിയിട്ട് ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും ഒക്കെ എല്ലാ നന്മകൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മുടെ ഗുരുക്കന്മാരോടുള്ള എല്ലാ കടമകളും പൂർത്തീകരിച്ച് ജീവിക്കുവാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: ജസാക്കല്ലാഹു ഖൈറ. കൂട്ടുകാർ, ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ ഗുരു ബഹുമാനം എന്ന വിഷയത്തിലായിരുന്നു. ഇന്ന് പൂമരത്തണലിൽ പരിപാടിയിൽ സുബൈർ സലഫി കൂട്ടുകാരോടൊപ്പം സമയം ചിലവഴിച്ചത്.
2: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നു വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നു അൽമിമ്പർ. അൽമിമ്പറിൽ സമീർ മുണ്ടേരി. സുന്നത്ത് നമസ്കാരങ്ങൾ ഭാഗം 2.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد وعلى آل محمد

0: الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين.
1: പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സ്വഹാബി വനിതകളുടെ കൂട്ടത്തിലെ ഏറെ പ്രമുഖയായ സ്വഹാബി വനിതയാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീഥിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവര് നമ്മളെ പഠിപ്പിക്കുകയാണ്. അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടു എന്നാണ് പ്രയോഗിച്ചത്. സമിഅ്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ നിന്ന് ഞാൻ കേട്ടു, അഥവാ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ നബിയിൽ നിന്ന് കേട്ടു. എന്നിട്ട് അവർ പറഞ്ഞു, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, മാ മിൻ അബിദിൻ മുസ്ലിമിൻ യുസല്ലി ലില്ലാഹി തആല كل يوم ثنتي عشرة ركعة تطوعا غير الفريضة إلا بنى الله له بيتا في الجنة. വളരെ മഅറൂഫായ, വളരെ അറിയപ്പെട്ട ഒരു ഹദീസാണ് ഈ ഹദീസ്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയവുമായി ഈ ഹദീസ് പറയാതെ, ഈ ഹദീസിനെ ഉദ്ധരിക്കാതെ ഒരിക്കലും നമ്മുടെ വിഷയം പൂർണ്ണമാവുകയില്ല. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സുന്നത്ത് നമസ്കാരങ്ങളെക്കുറിച്ച്, റവാത്തിബ് സുന്നത്തുകളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ആ സുന്നത്ത് നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രബലമായ ഒരു സുന്നത്ത് നമസ്കാരമാണ് റവാത്തിബ് സുന്നത്തുകൾ. ഇവിടെ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീത്തിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഏതെങ്കിലും ഒരു മനുഷ്യൻ, അയാൾ നിർബന്ധമായ നമസ്കാരങ്ങൾക്ക് പുറമെ, നിർബന്ധമായ നമസ്കാരങ്ങൾക്ക് പുറമെ, തതവ്വുആയി, സുന്നത്തായി 12 റക്അത്ത് നമസ്കാരം ഒരു ദിവസം നിർവഹിക്കുകയാണ് എങ്കിൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അള്ളാഹു അവന് സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കും. ഇതാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലുള്ളത്. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന, ആയിഷ റളിയല്ലാഹു അൻഹ നബിയുടെ ഭാര്യയാണ് എന്ന് നമുക്കറിയാം, അവരുദ്ധരിക്കുന്ന ഹദീത്തിൽ അവർ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടു. ഹദീത്തിൻ്റെ ലഫ്ദുകൾക്ക് മാറ്റമുണ്ട്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ രീതിയിലല്ല ആയിഷ ഉമ്മ ഉദ്ധരിക്കുന്ന ഹദീത്തിലുള്ളത്. മൻ സാബറ അലാ സിൻതൈ അശറത റകഅ മിന സുന്ന ബുനിയ ലഹു ബൈതുൻ ഫിൽ ജന്ന, ആരെങ്കിലും 12 റകഅത്ത് നമസ്കാരം സാബറ ചെയ്താൽ അഥവാ അത്യധ്വാനം ചെയ്താൽ, ഈ നിർബന്ധമായ നമസ്കാരങ്ങൾക്ക് പുറമെ ഒന്ന് പരിശ്രമിച്ച് പതിവാക്കി ആരെങ്കിലും 12 റക്അത്ത് നമസ്കാരം എല്ലാ ദിവസവും നിർവഹിക്കുകയാണ് എങ്കിൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കും. നോക്കൂ, നിങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭരായ രണ്ടാളുകൾ ഉദ്ധരിക്കുന്ന ഹദീത്താണത്. ഒന്ന് നബിയുടെ ഭാര്യയാണ്, ഒന്ന് ഒരു സ്വഹാബ വനിതയാണ്. അവർക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്. അപ്പൊ ഈ രണ്ടാളുകളും ഉദ്ധരിച്ച ഹദീത്തിൽ നിന്ന് വിശ്വാസികളായ നമുക്ക് പഠിക്കാനുള്ള പാഠം എന്താണ്? നിർബന്ധമായ നമസ്കാരങ്ങൾക്ക് പുറമെ ആരെങ്കിലും ഒരാൾ എല്ലാ ദിവസവും 12 റക്അത്ത് നമസ്കരിച്ചാൽ അവന് സ്വർഗത്തിൽ ഒരു വീട് കിട്ടുമെന്നാണ്. ദുനിയാവിൽ ഒരു വീടുണ്ടാക്കാനുള്ള പ്രയാസം എത്രയാണ് എന്നെല്ലാവർക്കും അറിയാം. ഇവിടെ പറയുന്നത് 12 റക്അത്ത് നിസ്കാരം ഏതാണ് നമുക്ക് പറയാം. ആ 12 റക്അത്ത് നമസ്കാരം പതിവാക്കിയാൽ ഒരു വിശ്വാസിയെ കാത്തിരിക്കുന്നത് സ്വർഗത്തിലെ ഒരു ഭവനമാണ്. നിസാരമായ കാര്യമല്ല, ചെറിയ ഓഫർ അല്ല എന്നർത്ഥം. ഞാൻ ഈ ഹദീത്തിൻ്റെ റാവിമാരെ കുറിച്ചൊന്ന് പറയാം. അത് പറയാൻ കാരണം, നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ ഹദീത്ത് ഉദ്ധരിച്ചത് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയാണ്. ആ ഹദീത്ത് എന്താണ് എന്ന് നമ്മൾ കേട്ടു. അവർ പറഞ്ഞത് നബി പറഞ്ഞിട്ടുണ്ട് 12 റക്കാത്ത് നിസ്കാരം ആരെങ്കിലും നിർവഹിച്ചാൽ അയാൾ സ്വർഗത്തിൽ അയാൾക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കും. ആ ഹദീത്ത് ഉദ്ധരിച്ചതിന് ശേഷം ഖാലത്ത്, അവർ പറഞ്ഞു, അഥവാ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫമാ തറക്തുഹുന്ന മുൻദു സമിഅതുഹുന്ന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാനിത് കേട്ടതിന് ശേഷം, അഥവാ 12 റക്കാത്ത് നിസ്കരിക്കുന്ന ഒരാൾക്കൊരു വീടുണ്ട് എന്ന ഹദീത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കേട്ടതിന് ശേഷം ഞാൻ ഒരിക്കലും ആ നമസ്കാരം ഒഴിവാക്കിയിട്ടില്ല. ഇതാരാ പറയുന്നത്? നബിയിൽ നിന്ന് കേട്ട ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. ഈ ഹദീത്ത് നമുക്കെത്തിയത് നേരെ നമ്മളോട് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറഞ്ഞതല്ല. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഈ ഹദീത്ത് ഉദ്ധരിക്കുന്നത് അംബസ എന്ന് പറയുന്നയാളാണ്. അവർ പറഞ്ഞത് ഫമാ തറക്തുഹുന്ന മുൻദു സമിഅതുഹുന്ന മിൻ ഉമ്മി ഹബീബ, ഉമ്മു ഹബീബയിൽ നിന്ന് നബി പറഞ്ഞതായി ഈ ഹദീത്ത് കേട്ടതിന് ശേഷം ഞാൻ ഈ നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. അവിടെയും തീർന്നില്ല. ഈ അംബസയിൽ നിന്ന് അംറു ബിൻ ഔസാണ് ഈ ഹദീത്ത് ഉദ്ധരിക്കുന്നത്. ആ ഹദീത്തിന്റെ റാവിമാർ അങ്ങനെയാണ്, ആദ്യം ഉമ്മു ഹബീബ, നബിയിൽ നിന്ന് ഉമ്മു ഹബീബ, പിന്നെ അംബസ, പിന്നെ അംറു ബിൻ ഔസ്. അംറു ബിൻ ഔസ് പറഞ്ഞു മാ തറക്തുഹുന്ന മുൻദു സമിഅതുഹുന്ന മിൻ അംബസ, അംബസയിൽ നിന്ന് ഞാനിത് കേട്ടതിന് ശേഷം ഒരിക്കലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഈ നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. ഒരാൾ കൂടെ ആ ഹദീത്തിൽ കടന്നു വരുന്നുണ്ട്, റാവിയായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നുഅ്മാൻ ഇബ്നു സാലിം വരുന്നുണ്ട്. നുഅ്മാൻ ഇബ്നു സാലിം ഇതേ വാചകം പറയുന്നുണ്ട്. ഞാൻ എന്തിനാ ഇത് ഉദ്ധരിച്ചതെന്നറിയോ? ഹദീത്തിന്റെ റാവിമാരെ നമ്മൾ ചർച്ച ചെയ്യണമെന്നല്ല, ഈ ഹദീത്ത് നമ്മളിലേക്ക് എത്തിയ വഴികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ ഹദീത്ത് ഉദ്ധരിച്ച എല്ലാ ആളുകളും പറയുന്നത് നബിയിൽ നിന്ന് ഇത് കേട്ടതിന് ശേഷം അവരാരും ഈ നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. അവരവരുടെ ജീവിതത്തിൽ പതിവാക്കിയ, അവരുടെ ജീവിതത്തിൽ കൊണ്ടു നടന്ന പ്രബലമായ ഒരു സുന്നത്ത് നമസ്കാരമാണ് എല്ലാ ദിവസവും നിർബന്ധമായ നമസ്കാരങ്ങൾക്ക് ശേഷം, നിർബന്ധമായ നമസ്കാരങ്ങളോട് കൂടെ ചേർന്ന് വരുന്ന ഈ 12 റക്കാത്ത് നമസ്കാരം നിർവഹിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഈ നമസ്കാരത്തിന്റെ മഹത്വം ചെയ്യണം നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫഇന്ന റവാതിബ ഖബ്ല അൽ ഫറായിലി വബഅദഹ അഫ്ളൽ മിൻ ഖിയാമിൽ ലൈലി ഇൻദ ജംഹൂരിൽ ഉലമ. മഹാഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അടുക്കൽ നിർബന്ധ നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും അഫ്ളലായ നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് റവാത്തിബ് സുന്നത്തുകളാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് സ്ഥിരപ്പെട്ടു വന്നൊരു ഹദീത്താണ് നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് രാത്രി നിസ്കാരമാണെന്ന്. ആ ഹദീത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ആ ഹദീത്തിന് മഹത്വമുണ്ട്, പ്രത്യേകതയുണ്ട്. എന്നാൽ അതിനെ ഒന്നുകൂടെ വിശദീകരിച്ചുകൊണ്ടാണ് കാരണമായി അദ്ദേഹം പറയുന്നത്, ഈ നിർബന്ധ നമസ്കാരങ്ങളോട് ചേർന്ന് വരുന്ന നിസ്കാരമാണ് ഈ 12 റക്അത്ത് നിസ്കാരം. അതുകൊണ്ട് അതിനേറെ മഹത്വമുണ്ട്, പ്രത്യേകതയുണ്ട് എന്ന് മഹാനായ ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ലതായിഫുൽ മഹാരിഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. മഹാനായ ഇമാം ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുഗ്നി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത്, മൻ അസറ അല തർക്കിഹ ദല്ല ദാലിക അല ഖില്ലത്തി ദീനിഹി, ആരെങ്കിലും ഈ 12 റക്അത്ത് നിസ്കാരം ഒഴിവാക്കുന്നവരാണ് എങ്കിൽ, റവാത്തിബ് നമസ്കാരത്തെ ഉപേക്ഷിക്കുന്നവരാണ് എങ്കിൽ, അതിന്റെ അടയാളം അവരുടെ ദീനിൽ കുറവുണ്ടെന്ന, ദീനിൽ ഖില്ലത്ത് ഉണ്ടെന്ന, ഖില്ലത്ത് എന്ന് പറഞ്ഞാൽ കുറവ് എന്നർത്ഥം, ദീനിൽ കുറവുള്ള ആളുകളാണ് അവർ എന്നാണ് മഹാനായ ഇമാം ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ നിത്യജീവിതത്തിലെ ദീനിനെ കുറിച്ച്, ദിനചര്യകളിലെ ദീനിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ ഹദീത്തും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഒരു വിശ്വാസി പഠിക്കാതെ പോകാൻ പാടില്ല. കാരണം ദിനചര്യകളിൽ, നിത്യജീവിതത്തിൽ ഒരു വിശ്വാസി പതിവാക്കേണ്ട നിർബന്ധമായ നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള നിസ്കാരമാണേത്, ഈ 12 റക്അത്ത് നമസ്കാരം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഖുത്ബയിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ വിവരണമാണ് നൽകുന്നത്. എന്താണ് ഈ റവാത്തിബ് നമസ്കാരം, റവാത്തിബുകൾ എത്ര വിഭാഗമുണ്ട്, അതേപോലെ തന്നെ റവാത്തിബുകൾ ഏതെല്ലാമാണ്, റവാത്തിബുകളുടെ സമയം ഏതാണ്, റവാത്തിബ് നമസ്കാരം ഖളാ ആക്കാൻ സാധിക്കുമോ, യാത്രക്കാരായ ആളുകൾക്ക് റവാത്തിബുമായി ബന്ധപ്പെട്ട അവരുടെ നിസ്കാരം എങ്ങനെയാണ്, ഈ 6 പോയിന്റുകൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. റവാത്തിബ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച റവാത്തിബ് നമസ്കാരം പണ്ഡിതന്മാർ പറഞ്ഞു, അർറവാത്തിബു ജംഉ റാത്തിബ്. റവാത്തിബി എന്ന പദം റാത്തിബി എന്ന പദത്തിന്റെ ജമ്മാണ്, ഭാഷയിൽ അതാണ് അതിന്റെ അർത്ഥം. എന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതാണ് അതിൻ്റെ അർത്ഥം. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? ആ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇത് മാറ്റം സംഭവിക്കാതെ പതിവായി സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യം, അതിനാണ് റവാത്തിബ് എന്ന് പറയാം. മാറ്റമില്ലാതെ സ്ഥിരമായി നിലനിൽക്കുന്ന ഒരു കാര്യത്തിനാണ് എന്ത് പറയാ? റവാത്തിബ് എന്ന് പറയാം. മഹാന്മാരായ പണ്ഡിതന്മാർ ധാരാളം അത് വിശദീകരിച്ചിട്ടുണ്ട്. അഥവാ ഫർള് നമസ്കാരങ്ങളുടെ തൊട്ടു മുൻപോ ഫർള് നമസ്കാരങ്ങളുടെ തൊട്ടു പിറകെയോ ആയി യാതൊരു മാറ്റവും ഇല്ലാതെ, റക്കാത്തുകളുടെ എണ്ണത്തിലൊന്നും മാറ്റമില്ലാതെ സ്ഥിരമായി വിശ്വാസികൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇബാദത്താണ് ഏത് നമസ്കാരം? ഈ റവാത്തിബ് നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നമസ്കാരങ്ങൾ എന്നും പതിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ദായിമായി സ്ഥിരമായി നബി പതിവാക്കിയ നമസ്കാരമാണ്, അതാണ് ഈ റവാത്തിബ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. റവാത്തിബുകൾ രണ്ട് തരത്തിലുണ്ട്. റവാത്തിബുകൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ രണ്ട് തരത്തിലാണ്. ഒന്ന് സുനനുൽ ബാദിയ, അതേപോലെ തന്നെ സുനനുൽ ഖബിലിയ. നിർബന്ധ നമസ്കാരങ്ങളുടെ മുമ്പ് വരുന്ന നിസ്കാരങ്ങൾ, നിർബന്ധ നമസ്കാരങ്ങളുടെ പിറകെ വരുന്ന നിസ്കാരങ്ങൾ. റവാത്തിബുമായി ബന്ധപ്പെട്ട് എല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യം, റവാത്തിബ് എന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗം, സുനനുൽ ഖബിലിയ, സുനനുൽ ബാദിയ. നിസ്കാരത്തിന്റെ മുമ്പുള്ളത്, നിസ്കാരത്തിന്റെ ശേഷമുള്ളത്. റവാത്തിബുകളുടെ എണ്ണം എത്രയാണ്? റവാത്തിബുകളുടെ എണ്ണം പറയുന്ന ഹദീത്ത് ഉമ്മു ഹബീബയും അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹു അവർ രണ്ടുപേരുമാണ് ഉദ്ധരിച്ചത്. ആ ഹദീത്തിലെ പദങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 12 റക്കാത്ത് എന്നാണ്. 12 റക്കാത്ത് ആയിഷ ഉദ്ധരിക്കുന്ന ഹദീത്തിലും 12 ആണ്. അതേപോലെ തന്നെ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്തിലും 12 ആണ്. എന്നാൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്തിൽ 10 റക്കാത്ത് വന്നിട്ടുണ്ട്. നമ്മളതും പറയാണല്ലോ. ഇബ്നു മർദാൻ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ അദ്ദേഹം പറഞ്ഞത് ഹഫിളത്തു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശറ റക്കാത്തിൻ ഫിൽ യൗമി വൽ ലൈല, നബിയിൽ നിന്ന് ഞാൻ ഹൃദ്യസ്ഥമാക്കി, ഞാൻ മനഃപ്പാടമാക്കി എല്ലാ ദിവസങ്ങളിലും രാത്രിയിലും പകലിലുമായി 10 റക്കാത്ത് നിസ്കാരം എന്നാണ്. അപ്പൊ എന്ത് ഇത് വൈരുദ്ധ്യമാണോ? അല്ല, ഇത് വൈരുദ്ധ്യമല്ല. പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഒരു കാരണം, ഇബ്നു മർദിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീത്ത് ഇബ്നു മർദാൻ പറഞ്ഞു ഞാൻ നബിയിൽ നിന്ന് കണ്ടു, ഞാൻ നബിയിൽ നിന്ന് മനസ്സിലാക്കിയതാ. ഇബ്നു മർദാനു കണ്ട സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 ആണ് നിസ്കരിച്ചത്. ചില ഹദീത്തുകളിലുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ വീട്ടിൽ വെച്ച് നമസ്കരിച്ച ചില നിസ്കാരങ്ങളുണ്ട്, അത് അദ്ദേഹം കണ്ടിട്ടുണ്ടാവില്ല. അത് കാണാത്തത് കൊണ്ടാണ് 12 അദ്ദേഹത്തിന് കിട്ടാത്തത് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചു. അതുകൊണ്ട് തന്നെ ഇത് വൈരുദ്ധ്യമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 12 റക്കാത്ത് നമസ്കരിച്ചു എന്ന ആയിഷ ഉമ്മയുടെയും ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഹദീത്തുണ്ട്. അതേപോലെ ഇദ്ദേഹം പറയുന്ന ഇബ്നു മർദാൻ പറഞ്ഞ 10 എന്ന് പറയുന്നതിൽ എന്തില്ല, പ്രശ്നമില്ല. അദ്ദേഹം കാണാത്തത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഉദ്ധരിച്ചത് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. അപ്പൊ 12 റക്കാത്ത് നമസ്കാരമാണ് റവാത്തിബ് സുന്നത്. ഏതൊക്കെയാണത്? ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഒന്ന്, സുബഹിയുടെ മുമ്പുള്ള 2 റക്കാത്ത് നമസ്കാരം. സുബഹിയുടെ ജമാഅത്തിന് മുമ്പ് സുബഹിയുടെ ബാങ്ക് കൊടുത്താൽ എന്ത് ചെയ്യാം? ഈ റവാത്തിബ് നിസ്കാരം നിർവഹിക്കുക. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലാണ് സുനനുൽ ഖബിലിയ, നിസ്കാരത്തിന് മുമ്പുള്ള നമസ്കാരത്തിന്റെ സമയം. നബി പറഞ്ഞു റകഅത്തുൽ ഫജ്രി ഖൈറും മിന ദുനിയ വമാ ഫീഹാ, സുബഹിയുടെ മുമ്പുള്ള 2 റക്കാത്ത് നമസ്കാരം ഈ ദുനിയാവും അതിലുള്ളതിലേക്കാളും ശ്രേഷ്ഠമാണ്. സുബഹിയുടെ മുമ്പുള്ള 2 റക്കാത്ത് നമസ്കാരത്തിന് വലിയ മഹത്വമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഐച്ഛിക നമസ്കാരങ്ങളിൽ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചത് സുബഹിയുടെ മുമ്പുള്ള 2 റക്കാത്ത് നിസ്കരിക്കാനാണ്. സുബഹിയുടെ മുമ്പുള്ള 2 റക്കാത്ത് ഒരിക്കലും യാത്രയിൽ പോലും അള്ളാഹുവിന്റെ റസൂൽ അത് ഒഴിവാക്കിയിട്ടില്ല. അപ്പൊ ഈ ഗൗരവം നമ്മൾ കാണിക്കണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പള്ളിയിൽ വരുന്ന ആൾക്കാരുണ്ട്, അവര് റവാത്തിബ് എവിടെ നിന്ന് നിസ്കരിക്കേണ്ടത്? അപ്പം അവർ പള്ളി നിസ്കരിക്കേണ്ടത്. വീട്ടിൽ നിന്ന് വരുമ്പോൾ അവർക്ക് റവാത്തിബ് നിസ്കരിക്കാൻ പറ്റൂല. റവാത്തിബ് നമസ്കാരം ഒരിക്കലും ബാങ്കിന്റെ മുമ്പില്ല. അടിവരട്ട് പഠിക്കണം. റവാത്തിബ് നമസ്കാരം ഒരിക്കലും എന്തില്ല, ബാങ്കിന്റെ മുമ്പില്ല. ഒന്നുകിൽ ബാങ്കിന് ശേഷം, അല്ലെങ്കിലോ നമസ്കാരത്തിന് ശേഷം. ഇതല്ലാത്തൊരു സമയത്ത് റവാത്തിബ് നമസ്കാരം ഉണ്ടാകാം. നിർബന്ധ നമസ്കാരത്തിന്റെ തൊട്ടു മുൻപോ നിർബന്ധ നമസ്കാരത്തിന്റെ തൊട്ടു പിറകെയോ വരുന്ന നമസ്കാരങ്ങൾക്കാണ് എന്ത് പറയാ, റവാത്തിബ് നമസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ സുബഹിയുടെ മുമ്പ് 2 റക്കാത്ത്, ആ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തത് സൂറത്തുൽ കാഫിറൂനാണ്, സൂറത്തുൽ ഇഖ്ലാസ് ആണ് എന്ന് സ്വഹീഹായ ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തത് പിന്നെ അർബ റകഅത്തിൻ ഖബില ദുഹ്രി വറകഅതൈനി ബഅദഹ, റവാത്തിബ് നമസ്കാരത്തിലെ 4 റക്അത്ത് ഖബില ദുഹ്ർ, ദുഹ്റിന് മുമ്പ് 4 ശേഷം 2, ദുഹ്റിന്റെ മുമ്പ് 4 ശേഷം 2, ഞാൻ വിശദീകരിക്കുന്നില്ല, മുമ്പ് 4 ശേഷം 2. അപ്പൊ 6 റക്അത്തായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷ വരുത്താത്ത നിസ്കാരമാണ് ഈ നിസ്കാരം. മഹദിയായ പിന്നെ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആരെങ്കിലും ഈ 4 റക്അത്തും അതേ മൻഹാഫദല അർബ റക്അത്തിൻ ഖബില ദുഹ്ർ വ അർബഇൻ ബഅദഹ, ചില ഹദീസിൽ 4 എന്ന് വന്നിട്ടുണ്ട്, ദുഹ്റിന് ശേഷം 4, ആരെങ്കിലും അങ്ങനെ നിർവഹിച്ചാൽ അവർക്ക് നരകം നിഷിദ്ധമാണെന്നാണ്. അവർക്ക് സ്വർഗം കിട്ടുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിലുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ദുഹറിന്റെ മുമ്പ് 4 ശേഷം 2. പിന്നെ അസറിന് റവാത്തിബ് സുന്നത്തില്ല, റവാത്തിബ് സുന്നത്തില്ല, വേറെ സുന്നത്തിൽ ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കും. മഗ്രിബുമായി ബന്ധപ്പെട്ട് നബി പറഞ്ഞു മഗ്രിബ് നമസ്കാരത്തിന്റെ ശേഷം 2 റക്അത്ത് നമസ്കാരം റവാത്തിബുകളിൽ പെട്ടത്. മഗ്രിബിന്റെ മുൻപ് സുന്നത്തസ്കാരം ഉണ്ട്, ഇൻഷാ അല്ലാഹ് വേറെ പറയും. റവാത്തിബുകളിൽ എന്തില്ല, മഗ്രിബിന്റെ മുമ്പില്ല, മഗ്രിബിന്റെ ശേഷം. ആ നിസ്കാരത്തിന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പാരായണം ചെയ്തത് സൂറത്തുൽ കാഫിറൂനാണ്, സൂറത്തുൽ ഇഖ്ലാസ് ആണ് എന്ന് ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. വറകഅതൈനി ബഅദൽ ഇശാ, ഇശായിന് ശേഷം 2 റക്അത്ത്. അപ്പൊ നോക്കൂ, നിങ്ങൾ സുബഹിയുടെ മുമ്പ് 2, അസറിന്റെ മുമ്പ് 4, സോറി ദുഹറിന്റെ മുമ്പ് 4 ശേഷം 2, അവിടെ 6 കിട്ടി, 6 × 2 = 8. മഗ്രിബിന്റെ പിന്നെ മഗ്രിബിന്റെ മുമ്പ് പിന്നെ മഗ്രിബിന്റെ ശേഷം 2, അപ്പൊ 10 ആയി. ഇഷാഇന്റെ ശേഷം 2 റക്അത്ത്, 12 റക്അത്ത്. ഈ 12 റക്അത്ത് ആണ് റവാത്തിബ് സുന്നത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിന്റെ സമയം നമ്മൾ പറഞ്ഞു, ഒന്നുകിൽ ബാങ്കിന്റെ തൊട്ടു ശേഷം, ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ, അതേപോലെ തന്നെ നിസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരത്തിന്റെ സമയം ആഗോളം നിസ്കരിക്കുക. ബാങ്ക് കൊടുത്തു നിസ്കരിച്ചു, നിസ്കാരത്തിന്റെ ശേഷമുള്ളത് എന്ത് ചെയ്യുക, ഇപ്പൊ ഉദാഹരണത്തിന് ഇഷാന്റെ ശേഷമുള്ള നിസ്കാരം ഏതുവരെ നിസ്കരിക്കുക, ഒരാൾക്ക് വേണമെങ്കിൽ അടുത്ത ആ ഇഷാന്റെ സമയം തീരുന്നത് വരെയുള്ള സമയത്തിനിടയിൽ നിസ്കരിക്കാമെന്നുള്ളതാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. ഒരു ചോദ്യം, അത് കള ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. കള ആക്കാൻ പറ്റുമോ, അഥവാ ഒരാൾ നിസ്കരിച്ചില്ല, മറന്നുപോയി, അയാൾക്ക് വീണ്ടും നിസ്കരിക്കാൻ പറ്റുമോ? പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, കലാ ആയ വ്യക്തി യഥാർത്ഥത്തിൽ സ്ഥിരമായി നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് സുബഹി എന്ത് ചെയ്യുക, കല ആക്കുക. സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് എന്ത് ചെയ്യുക, നിസ്കരിക്കാം. മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരതാ പറഞ്ഞത്, ദുഹറിന്റെ നിസ്കരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ദുഹറിന് വലിയ പ്രതിഫലം പറഞ്ഞിരിക്കണം. ബാക്കിയുള്ളതിനെ ചില പണ്ഡിതന്മാർ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എന്നാൽ ചില മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞത് ഇത് വളരെ ഗൗരവമുള്ള നിസ്കാരമാണ്, അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുകയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യുക, കല ആക്കുക. നമസ്കാരത്തിന് ശേഷം അയാൾക്ക് നിസ്കരിക്കാന്ന് പറ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഏറ്റവും പ്രബലമായ അഭിപ്രായം എന്താ, സുബഹിയുടേതും ദുഹറിന്റേതും നഷ്ടമായാൽ എന്ത് ചെയ്യുക, അവർക്കത് മടക്കി നിർവഹിക്കാം. കാരണം അതിന് പ്രത്യേകമായ പ്രതിഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പണ്ഡിതന്മാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും വീഴ്ച വരുത്താത്ത, ഒരിക്കലും ഉപേക്ഷ വരുത്താത്ത സുന്നത്ത് നമസ്കാരത്തിൽ ഈ റവാത്തിബുകളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഏതാ, അത് സുബഹിയുടേതാണ്. അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കി നമ്മളെല്ലാവരും എന്ത് ചെയ്യണം, ആ നമസ്കാരം ഒരു കാരണവശാലും ഒഴിവാക്കരുത്, ബാക്കിയുള്ള നിസ്കാരം നിർവഹിക്കണം. ഞാനതിനാണ് മുമ്പ് ഈ ഹദീത്തിന്റെ റാവിമാരെല്ലാവരും അത് കേട്ടതിന് ശേഷം അവരൊഴിവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇത് നിസ്കരിക്കണം എന്നുള്ളൊരു ആഗ്രഹവും ഒരു പ്രാർത്ഥനയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ ദിനചര്യകളിലെ ഒരു ഭാഗമാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
2: റവാത്തിബ് സുന്നത്തുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒരു വിശ്വാസിയുടെ സ്വഭാവം വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലു ഇമ്രാനിൽ അല്ലാഹു പഠിപ്പിച്ചതാണ്. ഖുത്ബയുടെ തുടക്കത്തിൽ ഞാൻ ഓതി കൽപ്പിച്ച വചനം, വസാരിഉ ഇല മഗ്ഫിറതി മിർ റബ്ബികും വജന്ന അർളുഹ സമവാതു വൽ അർദ് ഉഇദ്ദത്തു ലിൽ മുത്തഖീൻ, നിങ്ങൾ ധൃതിപ്പെടണമെന്നാണ്. അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്കും അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതി കാണിക്കണം എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ നന്മയിൽ മത്സരിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ സ്വഭാവമാണ്. എന്താണ് ഈ നന്മ എന്ന് പറഞ്ഞാൽ, നിർബന്ധമായ കാര്യങ്ങൾ നന്മയാണ്. അതോടൊപ്പം തത്വമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക, അധ്വാനിക്കുക. അപ്പം അത്തരമൊരു മത്സരത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ട നമസ്കാരമാണ് ഏത് നമസ്കാരം, റവാത്തിബ് നമസ്കാരം. ഞാൻ ഈ വിഷയം ഇങ്ങനെ പരിശോധിക്കുമ്പോൾ അത്ഭുതപ്പെടുത്തിയൊരു വാചകം എന്താ അറിയോ, പണ്ഡിതന്മാരുടെ ചർച്ച, യാത്രയിൽ എങ്ങനെയാണ് ഈ നിസ്കാരം നിർവഹിക്കേണ്ടതെന്നുള്ളതാണ്. യാത്രയിൽ എങ്ങനെ നിസ്കരിക്കാം? സഹോദരങ്ങളെ, സത്യസന്ധമായി ഞാനും നിങ്ങളും നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, നമ്മളത് നിസ്കരിക്കുന്ന ആൾക്കാരാണ്, ഇതിപ്പോൾ യാത്രയിൽ എന്തായിരിക്കും ഇതിൻ്റെ ഹുക്കും എന്താ, യാത്രയിൽ നമസ്കാരത്തെ എങ്ങനെയാണ് കാണേണ്ടത്, നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളൊക്കെ ഉദ്ധരിക്കുമ്പോൾ നമ്മൾ കാണുന്ന വാചകം എന്താ, അല്ലാഹുവിൻ്റെ റസൂൽ യാത്രയിൽ പോലും ഉപേക്ഷ വരുത്താത്ത 2 നിസ്കാരങ്ങളുള്ളത്. ഒന്ന് സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത്, മറ്റൊന്ന് വിത്ര നിസ്കാരം. അപ്പൊ യാത്രയിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷ വരുത്താതെ നിസ്കരിക്കണമെങ്കിൽ ഇതിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്, എത്രമാത്രം ഗൗരവമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ യാത്രക്കാരായ ആളുകൾ അവർ ഈ റവാത്തിബ് നമസ്കാരത്തെ എങ്ങനെയാണ് നോക്കി കാണേണ്ടത് എന്ന് ചോദിച്ചാൽ, പ്രവാചകന്റെ ഹദീത്തുകളെ മുന്നിൽ വെച്ച് നമുക്ക് പറയാൻ പറ്റും, യാത്രക്കാര് അവർക്ക് റവാത്തിബ് നമസ്കാരങ്ങളിൽ അവർ വീഴ്ച വരുത്താൻ പാടില്ലാത്തത് ഏതാണ്,
1: സുബഹിയുടെ സുന്നത്താണ്. ബാക്കിയുള്ള ബാക്കി നമസ്കാരങ്ങളിൽ വിശ്വാസം ധരിച്ച യാത്രയിൽ നിസ്കരിച്ചിട്ടില്ല. അള്ളാഹു റസൂൽ യാത്രയിൽ എന്ത് ചെയ്തിട്ടില്ല, ബാക്കിയുള്ള റവാത്തിബുകൾ നിസ്കരിച്ചിട്ടില്ല. വാചക ശരിക്കും മനസ്സിലാക്കി പോകണം, അല്ലെങ്കിൽ പ്രശ്നമുണ്ട്. സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, റവാത്തിബ് നമസ്കാരങ്ങൾ നിസ്കരിച്ചിട്ടില്ല. സുന്നത്ത് നിസ്കരിച്ചൂടെ സുന്നത്ത് നിസ്കരിക്കുക. റവാത്തിബ് അല്ലാത്ത കുറേ നിസ്കാരങ്ങളുണ്ട്. ഇൻഷാല്ലാ അടുത്ത ഖുത്ബയിൽ നമ്മളത് പറയും. അടുത്ത ഖുത്ബയിൽ ഏതൊക്കെ സുന്നത്ത് നമസ്കാരം, നമ്മൾ ഈ വിഷയം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ഫർളും സുന്നത്തുമായി ഒരു വിശ്വാസിക്ക് ഒരു ദിവസം 76 റക്കാത്ത് നിസ്കരിക്കാണ്ട്. 76 റക്കാത്ത്, അതിൽ 17 റക്കാത്ത് ഫർളാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ 12 റക്കാത്തും കഴിഞ്ഞ ബാക്കി എത്ര ഉണ്ട്, അതൊക്കെ ഒരു ദിവസം നിർവഹിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റവാത്തിബ് നമസ്കാരം പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ നബിയുടെ ചര്യ നമ്മൾ പരിശോധിക്കുമ്പോൾ യാത്രക്കാരായ ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല, അവരെ ഈ റവാത്തിബ് നിസ്കാരം നിർവഹിക്കേണ്ടതില്ല. ഇനി ഒരാൾ നിർവഹിച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പ്രശ്നമൊന്നുമില്ല, അയാൾ കൂലി കിട്ടോ, കൂലി കിട്ടാം, അല്ലാഹുവിൻ്റെ അടുക്കലാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റവാത്തിബ് നമസ്കാരങ്ങളിൽ പതിവാക്കിയത്, യാത്രയിൽ പോലും ഒഴിവാക്കിയത് സുബഹിയാണ് എന്നാണ് ഹദീസിലുള്ളത്. അത് നമ്മൾ അതേപോലെ മനസ്സിലാക്കുക. എന്നാൽ ഒരാൾ പള്ളിയിൽ കയറി തഹയ്യത്ത് നിസ്കരിക്കാം, മനസ്സിലായില്ലേ, ഒരാൾ മഗ്രിബിന്റെ സമയത്ത് പള്ളിയിൽ കയറി അയാൾക്ക് ബാങ്കിന്റെയും ഇഖാമത്തിന്റെ അടിയിൽ നിസ്കാരം നിസ്കരിക്കൂടെ നിസ്കരിക്കാം, ഒരാൾ വുദൂ ചെയ്തു, വുദൂവിന് ശേഷം നിസ്കാരമുണ്ട്, സുന്നത്ത് നിസ്കാരമുണ്ട്, അത് നിർവഹിക്കാം, അതിനൊന്നും പ്രശ്നമല്ല. റവാത്തിബുകൾ നമസ്കരിച്ചത് അതിലെന്ത് ചെയ്യാൻ പറ്റില്ല, ഹദീത്തുകൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഒരുപാട് കിതാബുകളിൽ അത്തരത്തിലുള്ള വിശാലമായ ചർച്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഹദീത്തിൽ പിന്നെ ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഷൈഇൻ മിനൻ നവാഫിലേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സുബഹിയുടേതല്ലാതെ വേറൊന്നിനും എന്ത് ചെയ്തിട്ടില്ല, അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല. സുബഹിക്ക് പ്രാധാന്യം കൊടുത്തു എന്ന് പറയുന്ന ഹദീത്ത് പിന്നെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത്തിലൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ദിനചര്യകളിലെ ഒരു പതിവായ അമലാക്കിയിട്ട് എന്തിനെ മാറ്റുക, റവാത്തിബ് നമസ്കാരങ്ങളെ മാറ്റുക. ആ നമസ്കാരങ്ങൾ നിത്യജീവിതത്തിൽ പതിവാക്കുന്ന ഒരു ഒരു നല്ല ഗുണം ഉണ്ടാക്കിയെടുക്കുക. അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് രണ്ട് ഹദീത്തുകളിൽ ഒന്ന് നരകമോചനമാണ്, നരകത്തിൽ അയാൾ പ്രവേശിക്കൂല. രണ്ട് സ്വർഗത്തിലേക്കുള്ളൊരു വീടാണ്, ചെറിയ മഹത്വമല്ല, ചെറിയ സ്ഥാനമല്ല. ആ സ്ഥാനം ലഭിക്കണമെന്ന പൂർണ്ണ ഇഖ്ലാസോടുകൂടെ നമ്മൾ എന്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. വീഴ്ച വരാറുണ്ട് നമുക്കൊക്കെ, അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. കാര്യങ്ങൾ കൃത്യമായി പഠിക്കാൻ, മനസ്സിലാക്കാൻ, ദീനിൻ്റെ അടയാളങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്, അള്ളാഹു അവരുടെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങളുണ്ട്, സഹോദരികളുണ്ട്, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അള്ളാഹു അവരുടെ എല്ലാവരുടെയും ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ.
3: ഇപ്പോൾ കേട്ടത് അൽ മിംബർ, സുന്നത്ത് നമസ്കാരങ്ങൾ ഭാഗം 2, അവതരിപ്പിച്ചത് സമീർ മുണ്ടേരി.
4: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അടുത്തതായി ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് വഴികാട്ടി. എഞ്ചിനീയറിംഗ് പഠന മേഖലകൾ അറിയാം, സിവിൽ എഞ്ചിനീയറിംഗ്. നമ്മോടൊപ്പം ചേരുന്നത് എം അബ്ദുൽ അക്ബർ, കൂടെ ഡോക്ടർ മുബീൻ കൊടിയത്തൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ വഴികാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വഴികാട്ടിയുടെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ എഞ്ചിനീയറിംഗിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകൾ നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൽ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഇനി ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ഉള്ളത് അബ്ദുൽ അക്ബർ സാറാണ്, ഡോക്ടർ എം അബ്ദുൽ അക്ബർ. അദ്ദേഹം കോഴിക്കോട് NIT സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. അദ്ദേഹം കോഴിക്കോട് NIT നിന്ന് തന്നെ സിവിൽ എഞ്ചിനീയറിംഗിൽ BTech കഴിഞ്ഞു. അതുപോലെ തന്നെ IIT ബോംബെയിൽ നിന്നും സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ MTech പൂർത്തിയാക്കി. പിന്നീട് വിൻഡ് എനർജിയിൽ അദ്ദേഹം കോഴിക്കോട് NIT നിന്നും PhD പൂർത്തിയാക്കി. അദ്ദേഹത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.
2: വാലൈക്കും സ്സലാം.
1: നമ്മൾ പൊതുവെ രക്ഷിതാക്കൾക്കുള്ള കൺസേണുകൾ, പ്രധാനപ്പെട്ട ഒന്നിപ്പോൾ ഒരു ബിടെക്കിന് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. BTechലെ തന്നെ പ്രധാനപ്പെട്ട ബ്രാഞ്ചുകൾ, സിവില്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ അങ്ങനെ തുടങ്ങിയ ബ്രാഞ്ചുകളിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് പൊതുവെ രക്ഷിതാക്കൾക്കൊരു ആശങ്കയുള്ള സംശയമുള്ള കാര്യമാണ്. അപ്പം അതിൽ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സിവിൽ എഞ്ചിനീയറിംഗ്? ഒരു ബ്രോഡായിട്ട് പറയുമ്പോൾ നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗിന് എങ്ങനെ വിശദീകരിക്കാൻ പറ്റും?
3: താങ്ക് യു മൊബീൻ. അപ്പം സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ 3 ബേസിക് എഞ്ചിനീയറിംഗ് സയൻസസ്. അതിപ്പോൾ മറ്റേത് രണ്ടെന്ന് വെച്ചാൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര ബ്രോഡാണ്. അതായത് അതിൽ ഈവൻ എനിത്തിങ് റിലേറ്റഡ് ടു വേൾഡ് സിവിൽ എന്നുള്ള മാതിരി തന്നെ എനിത്തിങ് റിലേറ്റഡ് ടു പബ്ലിക്, ഫോർ എക്സാമ്പിൾ ബ്രിഡ്ജസ്, ബിൽഡിങ്സ്, റോഡ്സ്, എൻവയൺമെൻറ്റ്, വാട്ടർ റിസോഴ്സ്, ഡാംസ്,
1: എനിത്തിങ് റിലേറ്റഡ് ടു പബ്ലിക്. ഈവൺ
3: നമ്മളിപ്പം ഒരു ട്രാഫിക് സിഗ്നലില് വെയിറ്റ് ചെയ്യാണ്, അപ്പം കുറച്ച് സെക്കൻഡ്സ് റെഡ് കത്തി, പിന്നെ പച്ച കത്തി, പിന്നെ മഞ്ഞ, അപ്പം ആ എത്ര ടൈം ഒരു പർട്ടിക്കുലർ കളർ കത്തണം എന്ന് വരെ ശരിക്കും ദാറ്റ് ഈസ് അണ്ടർ സിവിൽ എഞ്ചിനീയറിംഗ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ അത്രത്തോളം ട്രാഫിക്, മീൻസ് അത്രത്തോളം സിഗ്നൽ ഇന്റർസെക്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് അത് കാഷ്വലായിട്ട് അവർ ഡിസൈഡ് ചെയ്യാണ്. പക്ഷെ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഓരോ ഇന്റർസെക്ഷനിലും ഈ ട്രാഫിക്, മീൻസ് ഈ സിഗ്നൽസ് ഉള്ള സ്ഥലത്ത് അവർ ഈ ആക്ച്വൽ ഡിസൈൻ ഓഫ് ദ ടൈം, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സിവിൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ഡീൽസ് വിത്ത് എവറിത്തിങ് ഇൻ ജനറൽ, ബ്രോഡ് ഏരിയ, വാട്ട് എവർ ഈസ് കണക്റ്റഡ് ടു സിവിൽ ലൈഫ്. അപ്പം അതിൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ബ്രാഞ്ചസ് ഓഫ് എഞ്ചിനീയറിംഗ്. അപ്പം പിന്നെ അതിൻ്റെ ഒരു ജോബ് മാർക്കറ്റ് സൈഡും ഒക്കെ ആണെങ്കിൽ ഈ ഒരു പബ്ലിക്കായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് തന്നെ ആയതുകൊണ്ട് എ മിനിമം ഓപ്പർച്യൂണിറ്റി ഈസ് ഓൾവേസ് ദിയർ.
1: നമ്മൾ ഈ പിന്നെ സാധാരണ ഈ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് കുറേ കെട്ടിടങ്ങളുടെ നിർമ്മാണം, അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു എഞ്ചിനീയർ. സിവിൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ അയാളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ഒരാളാണ് എന്നുള്ളൊരു ഒരു ധാരണയാണ്. അപ്പോൾ പൊതുവിൽ അത് അതിൻ്റെ ഒരു കാറ്റഗറി മാത്രമാണ്. അപ്പോൾ അതിലുള്ള ബ്രോഡായിട്ടുള്ള മറ്റു കാറ്റഗറികൾ ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ?
3: ഓക്കെ, ഷുവർ. സോ അതിൽ ഓഫ് കോഴ്സ് ബിൽഡിങ്സ് ഉണ്ട്, ബ്രിഡ്ജസ് ഉണ്ട്, ആൻഡ് ഓൾ ടൈപ്സ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ റോഡ് പേയ്മെന്റ്സ്, പിന്നെ വാട്ടർ റിസോഴ്സ്, ഡാംസ്, ഡിസൈൻ ഓഫ് ഡാംസ്, ഡാം എത്ര ഹൈറ്റിൽ വേണം, ആ ഡാമിൻ്റെ തിക്നെസ് എത്ര വേണം, അതിൻ്റെ കോൺക്രീറ്റ് സ്ട്രെങ്ത് എത്ര വേണം, ഓൾ ദോസ് തിങ്സ്. എൻവയൺമെൻ്റൽ എഞ്ചിനീയറിംഗ്, പിന്നെ ജിയോടെക്നിക്കൽ. ജിയോടെക്നിക്കൽ എന്ന് വെച്ചപ്പോൾ നമ്മൾ ബിൽഡിങ്ങോ ബ്രിഡ്ജോ എന്തോ ഡിസൈൻ ചെയ്ത് ബിൽഡ് ചെയ്യുമ്പോൾ അതൊരു ഫൗണ്ടേഷനിലാണല്ലോ, ഫൗണ്ടേഷൻ വെച്ചിട്ടാണല്ലോ റെസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ സോയിലിൻ്റെ സ്ട്രെങ്ത് വെച്ചിട്ട് എത്ര ഡീപ്പിൽ ഫൗണ്ടേഷൻ പോകണം, ആ ആസ്പെക്ട്സ് ഒക്കെ ചില ഈവൺ സി ഓഫ് ഷോർ ഓയിൽ റിഗ് പ്ലാറ്റ്ഫോംസ്, ഷിപ്സ്, അതിൽ വേറെ ചില പാർട്സ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ വരും, മോട്ടർ ഡിസൈൻ അതൊക്കെ, റഡറൊക്കെ. പക്ഷേ അതിൽ ചില ആസ്പെക്ട്സ് ഈവൺ ഇറ്റ് വിൽ കം ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്.
1: ഓക്കെ. ഇപ്പോൾ ഈ തുറമുഖ നിർമ്മാണങ്ങളിലൊക്കെ
3: പോർട്ട് ആൻഡ് ഹാർബർ, അതിലൊക്കെ ബ്രേക്ക് വാട്ടർ ഡിസൈൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇറ്റ് വിൽ കം ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്.
1: ഓക്കെ. ഇതിൽ ഒരു പ്ലസ് ടു കഴിഞ്ഞൊരു വിദ്യാർത്ഥി ഇപ്പോൾ ബിടെക്കിന് സെലക്ഷൻ, ബിടെക് ഏതെങ്കിലും ചേരണമെന്ന് ആഗ്രഹിച്ച് സ്വാഭാവികമായിട്ടും ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കണം. അപ്പോൾ രക്ഷിതാക്കൾക്കുള്ള ഒരു ആശങ്ക എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കുട്ടിക്ക് ഇതിൽ കഴിവുണ്ടോ, അല്ലെങ്കിൽ മെക്കാനിക്കലിലാണോ താല്പര്യമുള്ളത്, അങ്ങനെ ഒരു കുട്ടിയുടെ കഴിവ് തിരിച്ചറിയാൻ വല്ല മാർഗങ്ങളും നമുക്ക് പറയാൻ കഴിയും?
3: അത് ടു എ സെർട്ടൺ എക്സ്റ്റെന്റ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ എന്താ വെച്ചാല് ഈ അഡ്മിഷൻ പ്രൊസീജിയറിലൊക്കെ കണ്ടുവരുന്നതെന്ന് വെച്ചാല് പാരന്റ്സ് ഗീവ് ലോട്ട് ഓഫ് പ്രിഫറൻസ് ടു ഗ്ലാമറൈസേഷൻ. കാരണം ഇപ്പം ഒരു 50-60 years ബാക്കിലുള്ള ട്രെൻഡ് പറയുകയാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് വാസ് വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ ബ്രാഞ്ചസ് ഓഫ് എഞ്ചിനീയറിംഗ്. അപ്പോൾ ടോപ്പ് റാങ്കിലുള്ള ആൾക്കാർ, ഈവൻ NIT കാലിക്കറ്റിൽ അന്ന് RIC എന്നായിരുന്നു പേര്, ടോപ്പ് റാങ്കിങ് സ്റ്റുഡൻസ് ഫസ്റ്റ് സിവിൽ എഞ്ചിനീയറിംഗ്. പക്ഷേ പിന്നെ IT അതൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ എന്താ വെച്ചാൽ
1: അതൊരു കമ്പ്യൂട്ടർ സയൻസിലേക്ക് മാറി.
3: കമ്പ്യൂട്ടർ, അപ്പം മാത്രമല്ല മാർക്കറ്റ് റേറ്റ്സ്, ആസ് പെർ മാർക്കറ്റ് റേറ്റ്സ് സാലറി ഫോർ സിവിൽ എഞ്ചിനീയേഴ്സ് ആർ ലിറ്റിൽ ബിറ്റ് ലെസ് കമ്പയർഡ് ടു IT ഓർ റിലേറ്റഡ് ഫീൽഡ്സ്. അപ്പം സ്റ്റാർട്ടിംഗിൽ തന്നെ പാരന്റ്സ് ആ ഒരു ഗ്ലാമറസ് സൈഡിലേക്ക് നോക്കുക.
1: അതെ അതെ.
3: അപ്പം പിന്നെ ജോബ് മാർക്കറ്റും ഐടിക്ക് ഒരു 5-10 മുന്നേ നല്ല ഫേവറബിൾ ആയിരുന്നു. ഇപ്പം AI ഒക്കെ വന്നുകൊണ്ട് കുറച്ചൊരു മാർക്കറ്റ് വേവിയാണ്, ആ ആസ്പെക്ട് ഉണ്ട്. അപ്പം സി, ഫസ്റ്റ് ഓഫ് ഓൾ ഇഫ് എ ചൈൽഡ് ഈസ് ക്വാളിഫയിങ് ഫോർ എഞ്ചിനീയറിംഗ്, അപ്പം സിവിൽ എഞ്ചിനീയറിംഗ് ഹാർഡൊന്നല്ല, ലൈക്ക് എനി അതർ എഞ്ചിനീയറിംഗ് ഈസിയാണ്. കാരണം അവൻ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ഹി ഹാസ് എ സെർട്ടൺ ആപ്റ്റിറ്റ്യൂഡ് ഇൻ മാത്തമാറ്റിക്സ്. അപ്പം അതായത് ഇങ്ങനെ ചില റെയർ, ചില സ്പെസിഫിക് കേസസിൽ ഞാൻ കേട്ടിട്ടുണ്ട് ചില പാരൻസ് പറയുന്ന എൻ്റെ മകന് മെക്കാനിക്കലാണ് താല്പര്യം അല്ലെ സിവിലാണ് താല്പര്യം. അങ്ങനെ ചില സ്റ്റുഡൻസിൻ്റെ ഒരു ഇൻട്രസ്റ്റ് നേരത്തെ അറിയാറുണ്ട്, പക്ഷെ അങ്ങനത്തെ കേസസ് റെയറാണ്. അധികം ആ ഒരു സാലറി പാക്കേജ്, ജോബ് ഓപ്പർച്യൂണിറ്റി വെച്ചിട്ടാണ് നോക്കുക.
1: നമ്മളിപ്പോൾ ഈ +2 പഠിക്കുന്ന മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഫിസിക്സ്, ഈ സബ്ജക്റ്റുകളൊക്കെ കൂടുതലായിട്ട് സിവിൽ എഞ്ചിനീയറിംഗിൽ വരുന്നുണ്ടോ?
3: അതായത് ഈ എഞ്ചിനീയറിംഗിൽ തന്നെ അതിൻ്റെ ഫൗണ്ടേഷൻ മാത്തമാറ്റിക്സ് ആണ്. അതായത് നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും ഏത് എഞ്ചിനീയറിംഗ് എടുത്താലും ആ ഒരു മാത്തമാറ്റിക്സ് എന്നുള്ള ഫൗണ്ടേഷൻ വിട്ടിട്ട് നമുക്ക് പോകാൻ പറ്റില്ല.
1: അത് ഏത് ബ്രാഞ്ച് ആണെങ്കിലും,
3: ഏത് ബ്രാഞ്ച് ആണെങ്കിലും. അപ്പോൾ അതിൽ എക്സ്റ്റെൻഡ് ഓഫ് മാത്തമാറ്റിക്സ് വേരി ചെയ്യും. ഫോർ എക്സാമ്പിൾ ബയോടെക്നോളജി ഉള്ള മാത്തമാറ്റിക്സ് ആയിരിക്കില്ല സിവില്,
1: അതെ
3: അത് സെയിം ആയിരിക്കില്ല മെക്കാനിക്കലിൽ. പക്ഷേ സിവിൽ റിലേറ്റീവ്ലി ഒരു ഈസിയർ ബ്രാഞ്ച് ആണ്, കമ്പാരിറ്റീവ്ലി മാത്തമാറ്റിക്സ് പാർട്ടൊന്നും അത്ര ഹാർഡല്ല. പക്ഷേ ആ ഫൗണ്ടേഷൻസ് ഓഫ് മാത്തമാറ്റിക്സ് വാട്ട് ഓർ ദേ ലേൺ ഇൻ +1, +2 അത് വേണം, അത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് അൾട്ടിമേറ്റ്ലി ആസ് ഐ സെഡ് എഞ്ചിനീയറിംഗ് ഈസ് മാത്തമാറ്റിക്സ്.
1: ഓക്കെ, നമ്മൾ ഈ സിവില് ഇപ്പോൾ ഒരു കുട്ടി പഠിക്കുകയാണെങ്കിൽ, സിവിൽ എഞ്ചിനീയറിംഗിൽ പഠിക്കുകയാണെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകളെ കുറിച്ചുള്ളൊരു ചെറിയ ധാരണ കൊടുക്കാൻ കഴിയും?
3: ആ അത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കുറേ സ്പെഷ്യലൈസേഷൻസ് ഉണ്ടല്ലോ.
1: അതായത് ഒരു BTech സിവിൽ എഞ്ചിനീയറിംഗ് ഒരു ബേസിക് കോഴ്സ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ചെയ്യേണ്ട കോഴ്സുകൾ.
3: ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ 4 മാത്തമാറ്റിക്സ് സബ്ജക്ട്സ് ഉണ്ടാവും. മാത്തമാറ്റിക്സ് 1, മാത്തമാറ്റിക്സ് 2, മാത്തമാറ്റിക്സ് 3, മാത്തമാറ്റിക്സ് 4 ആസ് ഓഫ് കറണ്ട് കറിക്കുലം. പിന്നെ കുറച്ച് ജനറൽ സബ്ജക്ട്സ് ഉണ്ടാവും, വാല്യൂ എഡ്യൂക്കേഷൻ അങ്ങനത്തെ ഒക്കെ. പിന്നെ കോർ സബ്ജക്ട്സിലേക്ക് വരികയാണെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് സബ്ജക്റ്റ് ഈസ് സ്ട്രക്ചറൽ അനാലിസിസ് ആൻഡ് ഡിസൈൻ. കാരണം നമ്മൾ പറഞ്ഞു സിവില് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഈസ് ഇൻഫ്രാസ്ട്രക്ചർ, ഡിസൈൻ ഓഫ് ബിൽഡിങ്സ്, ബ്രിഡ്ജസ്. അപ്പം അങ്ങനെ ഓരോന്ന് അതിൻ്റെ, അപ്പം അതിൻ്റെ അനാലിസിസും ഡിസൈൻ റിലേറ്റഡ് സബ്ജക്ട്സ് ആണ് നല്ലൊരു ശതമാനം. അപ്പം അനാലിസിസ് സബ്ജക്ട്സ് ഉണ്ടാവും, ഡിസൈൻ സബ്ജക്ട് ഉണ്ടാവും. പിന്നെ ഇപ്പം ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ ഡിസൈനായിട്ട് ബന്ധപ്പെട്ടിട്ട് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ സോയിൽ ലാട്രൈറ്റ് ആണോ സ്റ്റിഫ് ക്ലേ ആണോ അനുസരിച്ചിട്ട് അതിനൊരു സ്ട്രെങ്ത് ഉണ്ടാവും. അപ്പോൾ ആ സ്ട്രെങ്ത് അനുസരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് ഉണ്ടാവും. പിന്നെ കുറച്ച് എൻവയൺമെന്റൽ റിലേറ്റഡ് സബ്ജക്ട്സ്, പിന്നെ വാട്ടർ റിസോഴ്സ്.
1: എൻവയൺമെന്റൽ റിലേറ്റഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്?
3: അതായത് എൻവയൺമെന്റൽ എല്ലാം ഇറ്റ് കവേഴ്സ് ദ ബ്രോഡ് ഏരിയ. അതായത് ഈവൻ എൻവയൺമെന്റൽ പൊല്യൂഷൻ അതൊക്കെ. അപ്പം ഓൾ ആസ്പെക്ട്സ് റിലേ, കാരണം ഈ ഓൾ എല്ലാ അൾട്ടിമേറ്റ്ലി എനി ടൈപ്പ് ഓഫ് സിവിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇറ്റ് വിൽ ഹാവ് എൻ എഫക്ട് ഓൺ എൻവയൺമെന്റ്. അപ്പം മോസ്റ്റ് ഓഫ് ദി ടൈംസ് ഇറ്റ് വിൽ ബി എ നെഗറ്റീവ് എഫക്ട്. അപ്പം അതൊക്കെ ക്വാണ്ടിഫൈ ചെയ്ത് അതൊക്കെ റെക്ടിഫൈ, അതൊക്കെ ക്വാണ്ടിഫയബിൾ ആണ്. അപ്പം വാട്ട് എവർ ആസ്പെക്ട്സ് റിലേറ്റഡ് ടു പബ്ലിക് ദറ്റ് എഫക്ട്സ് എൻവയൺമെന്റ് വിൽ കം ഇൻ എൻവയൺമെന്റ് എഞ്ചിനീയറിംഗ്. അപ്പം അത് റിലേറ്റഡ് സബ്ജക്ട് ഉണ്ട്. പിന്നെ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്, അത് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എസ്പെഷ്യലി ഇൻ കേരള കോണ്ടെക്സ്റ്റ്. അതായത് ഡിസൈൻ ഓഫ് ഡാംസ്,
1: ഓക്കെ,
3: അതായത് ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് ഡാം, ഒരു ഹൈറ്റ് ഓഫ് ഡാം ആണെങ്കിൽ അതിൻ്റെ ഇപ്പോൾ സ്ട്രക്ചർ കോൺക്രീറ്റ് ആണ്, കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് എത്ര വേണം, അതിൻ്റെ ഡൈമെൻഷൻസ്, ഫസ്റ്റ് ഓഫ് ഓൾ എത്ര തിക്ക് വേണം, എത്ര വീതി ഫൗണ്ടേഷന് പോകണം, അങ്ങനെ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. ആ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ ഈവൺ എയർപോർട്ട് അത് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എൻ്റെ തന്നെ ഒരു ബി ടെക് ക്ലാസ്മേറ്റ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുക.
1: ഓക്കെ.
3: അപ്പം ഈ സിവിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൻ്റെ വേറെ ഒരു ബ്രാഞ്ചിന് ഇല്ലാത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പബ്ലിക് സെക്ടറിൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് സിവിലിനാണ്.
1: നമ്മൾ നാട്ടിൽ തൊഴിൽ കിട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള ഒരു മേഖല സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അത് തൊഴിലിന്റെ ഒരു ജോബ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇത് സിവിൽ എഞ്ചിനീയറിംഗിന്റെ വ്യത്യസ്ത തൊഴിൽ സാധ്യതകൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് പറയാൻ കഴിയുക, ഏതൊക്കെ കാറ്റഗറിയിലാണ് വരിക?
3: സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ ഈ ഗവൺമെന്റ് സെക്ടറിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സിവിൽ എഞ്ചിനീയേഴ്സിനാണ്. അപ്പം മറ്റ് ബ്രാഞ്ചസിനേക്കാട്ട പോലെ മറ്റ് ഇൻ ജനറൽ എഞ്ചിനീയറിംഗിന് പ്രൈവറ്റ് സെക്ടർ ഉണ്ട്, പബ്ലിക് സെക്ടർ ഉണ്ട്. അപ്പോൾ അതിൽ സിവില് പ്രൈവറ്റ് സെക്ടറും നല്ലതുണ്ട്, പബ്ലിക് സെക്ടറും ഈക്വലി ഉണ്ട്. ഈവൺ ഇപ്പം ആർമി അതിലൊക്കെ, ഇന്ത്യൻ ആർമിയിലൊക്കെ ബിൽഡിംഗ് ബ്രിഡ്ജ് സ്ട്രക്ചർ എഞ്ചിനീയർസിനൊക്കെ സ്പെസിഫിക് റിക്രൂട്ട്മെന്റ് നടത്താറുണ്ട്. അപ്പോൾ അതിലൊക്കെ എന്ന് വെച്ചാൽ സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രക്ചർ എഞ്ചിനീയറിംഗ് സ്കില്ലാണ് വരുന്നത്. അപ്പം ഇപ്പം നാട്ടിൽ തന്നെ പി എസ് സി, എൽ എസ് ജി ഡി,
1: പഞ്ചായത്തുകളിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ, പിന്നെ അങ്ങനെ പല കാറ്റഗറികൾ.
3: അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ അഡ്മിഷന്റെ സമയത്ത് പേരന്റ്സ് ഒരു പക്ഷേ ചിന്തിക്കാത്തൊരു വസ്തു എന്ന് വെച്ചാല് ഈ പബ്ലിക് സെക്ടർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കാരണം സിവിൽ എഞ്ചിനീയറിംഗിന് വേറെ ചില ബ്രാഞ്ചസിനെക്കാട്ടൊരു എഡ്ജ് ഉണ്ട്. ഇപ്പൊ എന്റെ തന്നെ കുറെ ചില ക്ലാസ്മേറ്റ്സും കുറച്ച് സീനിയേഴ്സും ജൂനിയേഴ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാർ നാട്ടിലുണ്ട്. ദേ ആർ വർക്കിംഗ് ഐദർ ഇൻ പി ഡബ്ല്യു ഡി, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, എൽ എസ് ജി ഡി. അപ്പം അതൊക്കെ എന്തുകൊണ്ടാണ് പോസിബിൾ എന്ന് വെച്ചാൽ അവർ ബാക്ക്ഗ്രൗണ്ട്
1: എന്ന് പറയുമ്പോൾ ഒന്ന് പറഞ്ഞു തന്നോ,
3: ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്,
1: നമ്മളെ ഈ പഞ്ചായത്തുകള്, ബ്ലോക്ക് പഞ്ചായത്തുകൾ അല്ലേ?
3: അതെ അതെ അതെ അതെ. അപ്പം പബ്ലിക് സെക്ടർ ജോബ്സ് ആണ് സിവിലിന് നല്ലൊരു ശതമാനം. പിന്നെ ഐ എസ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസസ്,
1: റെയിൽവേ
3: അത് സെപ്പറേറ്റ് വരുന്നുണ്ട്. ഐ എസ് എന്ന് വെച്ചാൽ ഒരു ബ്രോഡ് അംബ്രല്ലയാണ്.
1: അതെ.
3: അപ്പോൾ റെയിൽവേസിലും എല്ലാ സ്ഥലത്തും സിവിലിനൊരു ഓപ്പണിങ്സ് ഉണ്ട്. അപ്പോൾ അത് സിവിലിനെ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ബ്രാഞ്ചസിന്, വേറെ ബ്രാഞ്ചസിന്റെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് അത് പറ്റില്ല.
1: മാത്രമല്ല നമ്മൾ നാട്ടിൽ തന്നെ സ്വന്തമായിട്ടൊരു ഫേം തുടങ്ങാൻ അതിനും സാധ്യതകളുണ്ട്.
3: അതും ശരിയാണ്,
1: കുറെ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നവരുണ്ട്.
3: അതെ. ഇപ്പൊ കാരണം എന്ത് സംഭവിച്ചപ്പോ ഒരു ചെറിയൊരു ട്രെൻഡ് വിശദീകരിക്കുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിന്ന് ഇപ്പൊ എസ്പെഷ്യലി കേരള കോണ്ടെക്സ്റ്റിലൊക്കെ ഒരു ഗൾഫിലേക്ക് എഞ്ചിനീയേഴ്സിന്റെ ഒരു ഒഴുക്കായി. ഗൾഫ് എന്ന് പറഞ്ഞ ഒരു കൺസ്ട്രക്ഷൻ മേഖല അധികമായിട്ടുള്ള ഒരു സമയമായിരുന്നു, ഒരു 30-40 ഇയേഴ്സ്. ഇപ്പം കുറച്ചൊരു ഡിമാൻഡ്, ബട്ട് എനിവേ ഇൻ എനി കേസ് സിവിൽ എഞ്ചിനീയേഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഇപ്പം കേരളം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കൊച്ചി ഒരു നല്ലൊരു അത്യാവശ്യം ഡെവലപ്ഡ് സിറ്റിയാണ്. അപ്പം പൊതുവെ ഇപ്പം വേറെ ബ്രാഞ്ചസ് മെക്കാനിക്കൽ, ഐ ടി ഒക്കെ അവര് ബാംഗ്ലൂരോ വേറെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും ജോയിൻ ചെയ്യുക. അവർക്ക് കൊച്ചിയിൽ സാധ്യതകളുണ്ട്, പക്ഷേ ആ ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റഡ് ആണ്. പക്ഷേ സിവിൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം യു നീഡ് സിവിൽ എഞ്ചിനീയേഴ്സ് എവരിവർ.
1: ഇപ്പൊ
3: കേരളത്തിൽ എവിടെ, അപ്പം ഈവൺ അവർക്ക് വേണമെങ്കിൽ ഇഫ് ദേ ആർ കോൺഫിഡൻറ്റ് ദേ കൻ സ്റ്റാർട്ട് ദെയർ ഓൺ കമ്പനി. അപ്പം മെനി ഓഫ് മൈ ഫ്രണ്ട്സ് ഐ നോ ദേ സ്റ്റാർട്ടഡ് ദെയർ ഓൺ കമ്പനി. അപ്പം അവർക്ക് കമ്പനി, ഇപ്പം അവർക്ക് നാട്ടിൽ തന്നെ നിന്ന് ഈവൺ സ്വന്തം വീടിൻ്റെ അടുത്ത് ഓഫീസൊക്കെ വെച്ച് ദേ ക്യാൻ ഫ്ലറിഷ്.
1: ഓക്കെ.
3: അപ്പം ആ ഒരു നാട്ടിൽ നിൽക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഐദർ ഇൻ സ്റ്റാർട്ടിങ് ദെയർ ഓൺ കമ്പനി ഓർ വർക്കിംഗ് ഇൻ പബ്ലിക് സെക്ടർ, അത് സിവിൽ എഞ്ചിനീയേഴ്സിനെ പറ്റുള്ളൂ.
1: ഓക്കെ. ഈ പബ്ലിക് സെക്ടർ അതിലുള്ള ജോലി സാധ്യതകൾ നമ്മൾ പറഞ്ഞു. ഇതിൽ പിന്നെ ഇപ്പം ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട, അത് ബ്രിഡ്ജ് ആവട്ടെ അല്ലെങ്കിൽ ബിൽഡിംഗ്സ് ആവട്ടെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. അതിൽ ഓയിൽ സൈഡിലേക്ക്, ഇപ്പോൾ ഓയിൽ റിഗിങ് ആ ഒരു പാർട്ടിലേക്ക് വരുമ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിന്റെ സാധ്യതകൾ എത്രത്തോളമാണ്?
3: ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ഓഫ് ഷോർ റിലേറ്റഡ് ഒരു എം ടെക് ബ്രാഞ്ച് ഉണ്ട്. ഇപ്പോൾ എൻ ഐ ടി കാലിക്കറ്റിൽ ഓഫ് ഷോർ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞൊരു എം ടെക് ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ അവർ ആ ബ്രാഞ്ചിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് വെച്ചാൽ, എനിത്തിങ് റിലേറ്റഡ് ടു ഓഫ് ഷോർ സൈഡ് സ്റ്റാർട്ടിങ് ഫ്രം ബ്രേക്ക് വാട്ടർ, ബ്രേക്ക് വാട്ടർ ഡിസൈൻ അല്ലെ ഷിപ്പ്.
1: ബ്രേക്ക് വാട്ടർ ഡിസൈൻ എന്ന് പറയുമ്പോൾ
3: ആ ബ്രേക്ക് വാട്ടർ, ഇപ്പോൾ നമ്മൾ വേവ്സ് ബ്രേക്ക് ചെയ്യാനും അപ്പോൾ അതിൻ്റെ ഡിസൈന്, പിന്നെ ഷിപ്സിൻ്റെ ഷേപ്പുകൾ, മീൻസ് ദി എയറോഡൈനാമിക് ഹൾ ഷേപ്പ് ഓഫ് ദ ഷിപ്പ്, ഓയിൽ റിഗ് പ്ലാറ്റ്ഫോം തന്നെ പല പല കമ്പോണൻസിന്റെ ഡിസൈൻ വരും, സ്ട്രെസ് അനാലിസിസ് വരും. അപ്പം അതിൽ ചിലത് ഇപ്പം മെഷീൻ പാർട്സ് ഒക്കെ വരുന്ന മെക്കാനിക്കൽ എഞ്ചിനീയർസാണ് ചെയ്യാൻ പറ്റുക, പക്ഷെ ബാക്കിയൊക്കെ സിവിൽ എഞ്ചിനീയർസിനാണ്. അപ്പം അതുകൊണ്ട് തന്നെ അപ്പം ആ ബ്രാഞ്ച് ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സിലുണ്ട്. അപ്പം ഗൾഫിലും അവിടെ ഇവിടെയൊക്കെ ഈ ഓയിൽ റിഗും ഓഫ് ഷോർ സ്ട്രക്ചേഴ്സൊക്കെ കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ ദേ ഹാവ് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്.
1: ഓക്കെ,
3: ഓയിൽ ഇൻഡസ്ട്രീൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ സാലറി ഓൾസോ കമ്പാരിറ്റീവ്ലി മോർ കമ്പയർഡ് ടു അതർ.
1: ഓക്കെ, ഈ ഒരു മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത് ഇപ്പോൾ മെറ്റീരിയൽ സയൻസ് ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിൽ തന്നെ നമ്മൾ പിന്നെ കോൺക്രീറ്റ് അതിന് പുറമെ ഇപ്പോൾ മെറ്റൽസ് യൂസ് ചെയ്യുന്നൊരു അത് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ട് കൂടി ഇപ്പോൾ ഒരു എമർജിങ് ഏരിയ ആയിട്ടാണോ അത് വരുന്നത്?
3: അതായത് നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന ബേസിക് മെറ്റീരിയൽസ് കുറേ ഉണ്ട്. വൺ ഓഫ് ദ ട്രഡീഷണലി യൂസ്ഡും ഇപ്പോഴും ഹൈലി പോപ്പുലർ ആയിട്ടുള്ള കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റും ഉള്ളിലുള്ള റീഇൻഫോഴ്സ്മെന്റ് ബാർസ്, അപ്പോൾ ആർ സി സി സ്ട്രക്ചേഴ്സ് എന്നാണ് അതിന് പറയാം. അപ്പം ആ സൈഡിൽ കുറേ റിസർച്ച് നടക്കുന്നുണ്ട്. ഇപ്പം കോൺക്രീറ്റിനെ എങ്ങനെ കൂടുതൽ ഡക്റ്റൈൽ ആക്കാം, കൂടുതൽ ഹൈ സ്ട്രെങ്ത് ആക്കാം. അപ്പം അതൊക്കെ ഒരു ആക്റ്റീവ് ഏരിയാസ് ഓഫ് റിസർച്ചാണ്. അപ്പം അതൊക്കെ റിസർച്ച് സൈഡിൽ വരുന്നതാണ്. എഞ്ചിനീയേഴ്സ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് അങ്ങ് ഡയറക്റ്റ്ലി ഉപയോഗിക്കുന്നുണ്ട്.
1: നമുക്കിപ്പോൾ ഒരു പിന്നെ ഈ ഒരു സ്പെഷ്യലൈസേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും നല്ലത് ബേസിക് ആയിട്ടുള്ളൊരു ബി ടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, അത് പൂർത്തിയാക്കിയിട്ട് അടുത്തൊരു സ്റ്റേജിൽ ഇപ്പോൾ ഇപ്പോൾ സാറ് എം ടെക് സ്ട്രക്ചർ എഞ്ചിനീയറിംഗ് ആണ് പൂർത്തിയാക്കിയത് ഐ ഐ ടി ബോംബെയിൽ നിന്നും. അപ്പോൾ ആ രൂപത്തിൽ നമുക്കൊരു സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു അടുത്ത സ്റ്റേജിൽ എം ടെക്കിനോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ ചെയ്താൽ മതിയാവും അല്ലേ? അപ്പോൾ കുറച്ചുകൂടി സേഫ് ബി ടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കുക എന്നുള്ളതാണ്.
3: അതെ, ബി ടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി സി വേറൊരു ആസ്പെക്റ്റും കണ്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ് എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യുമ്പോഴുള്ള പെർസ്പെക്റ്റീവ് ആണെന്നില്ല അവന് പാസ്സൌട്ടായി കഴിയുമ്പോൾ. അപ്പോൾ ഒരു പക്ഷേ ജോയിൻ ചെയ്യുമ്പം അവന് സിവിൽ എഞ്ചിനീയറിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവാം, പാസ്സൌട്ടായി കഴിഞ്ഞാൽ ചിലപ്പം ഇൻട്രസ്റ്റ് നിലനിൽക്കും, ചിലപ്പോൾ ഇൻട്രസ്റ്റ് പോവും. അപ്പം പല ആൾക്കാരും ചില ആൾക്കാർ എം ബി എയിലേക്ക് പോവും. അപ്പം എന്നാലും അതൊരു വിൻ വിൻ സിറ്റുവേഷനാണ്. ഇൻ ദ സെൻസ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് ആണ് ബേസ്. അപ്പം ഈവൺ എം ബി എ അവർ പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എ പേഴ്സൺ വിത്ത് ബി ടെക് ബാക്ക്ഗ്രൗണ്ട് ഹാസ് എൻ എഡ്ജ് മെനി മെനി കേസസ്. അപ്പം ഈ ചില ആൾക്കാർ എം ബി എയിലേക്ക് പോവും, ചില ആൾക്കാർ വേറെ എന്തെങ്കിലുമൊക്കെ പോവും. പക്ഷേ ദോസ് ആർ സ്റ്റിക്കിംഗ് ടു സിവിൽ എഞ്ചിനീയറിംഗ്. രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട്. ഒരു ടൈപ്പ് എന്ന് വെച്ചാൽ ദേ ഡയറക്ട്ലി ഗോ ഫോർ ഹയർ സ്റ്റഡീസ്. ഇപ്പം എന്നെ പോലുള്ള ഒരാൾ വിട്ട് കഴിഞ്ഞാൽ എം ടെക്കിന് പോയാൽ അവർ ഏത് സ്പെഷ്യലൈസേഷനെ ചൂസ് ചെയ്യുന്ന അത് അവരെ ഇതായി. രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് വെച്ചാൽ അവർ ജോബിലേക്ക് പോകുകയാണെങ്കിൽ ആ ജോബ് ഫസ്റ്റ് ജോബ് എന്തിലാണോ, അപ്പോൾ സർവേയിങ്ങിലാണോ, ക്വാണ്ടിറ്റി സർവേയിങ്ങിലാണോ, പ്രൊജക്ട് മാനേജ്മെന്റിലാണോ, സ്ട്രക്ചറൽ സൈഡാണോ, അനുസരിച്ചിട്ട് അവരെ പാത്ത് ഡിഫൈൻ ചെയ്തു പോകും. എന്നിട്ട് പിന്നെ കുറച്ച് കൊല്ലം കഴിഞ്ഞാൽ അവർ പി ജിക്ക് വരെ ചെയ്യാം.
1: ഓക്കെ, അപ്പോൾ അതൊരു ഒരു സ്പെഷ്യൽ ഏരിയ, ഒരു സ്പെഷ്യാലിറ്റി സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ബേസിക് കോഴ്സ് ചെയ്യാന്നുള്ളതാണ്
3: അല്ലേ?
1: അത് ബി ടെക് സിവിൽ എഞ്ചിനീയറിംഗ് ആ രൂപത്തിൽ പൂർത്തിയാക്കുന്നതാണ് നല്ലത്. ഓക്കെ, നമ്മൾ ഈ പലപ്പോഴും സിവിൽ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ അത് ബി ടെക് കഴിഞ്ഞിട്ടുള്ള സിവിൽ എഞ്ചിനീയർമാരുണ്ട്, പോളിടെക്നിക്കിലുള്ള സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഈവൻ ഐ ടി ഐകളിലും ഉണ്ട് അല്ലേ? ഈ പോളിടെക്നിക്കിലെ സിവിൽ എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ ബി ടെക്കിന് സിവിൽ എഞ്ചിനീയറിംഗും അത് തമ്മിലൊരു വ്യത്യാസം പറയാൻ കഴിയും?
3: അതായത് ബേസിക്കലി മൂന്നാണ്, ഒന്ന് ഐ ടി ഐ, ഡിപ്ലോമ, ബി ടെക്. ബി ടെക്കിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി കമ്പയർഡ് ടു അതർ ടു എന്താ വെച്ചാൽ, ദേ ആർ ദ വൺ ഹു ഇസ് മോർ ക്വാളിഫൈഡ് ടു ഡു സ്ട്രക്ചറൽ അനാലിസിസ് ആൻഡ് ഡിസൈൻ. കാരണം ഈ മൂന്ന് കാറ്റഗറി എടുത്താൽ ഏറ്റവും കൂടുതൽ മാത്തമാറ്റിക്സ് ഇൻവോൾവ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഇതിലാണ്,
1: ബി ടെക്കിലാണ്.
3: അപ്പോൾ ഐ ടി ഐ ഡിപ്ലോമ ഉള്ള ആൾക്കാരൊക്കെ ഐദർ ദേ വിൽ ഗോ ഫോർ ഡ്രാഫ്റ്റിംഗ്. ഡ്രാഫ്റ്റിംഗ് എന്ന് വെച്ചാൽ ഓട്ടോ കാഡിൽ വരയ്ക്കാനോ, അല്ലെങ്കിൽ ആസ് എ സൈറ്റ് എഞ്ചിനീയർ. അപ്പോൾ ബി ടെക് പഠിച്ചാൽ സംടൈംസ് ചിലപ്പോൾ അവർ ഇനീഷ്യലി ഒരു വൺ ഓർ ടു ഇയർ സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യും, പിന്നെ പെട്ടെന്ന് അവർ മാനേജ്മെന്റ് സൈഡോ അല്ലെങ്കിൽ അവർ ദേ വിൽ സ്റ്റാർട്ട് വിത്ത് ഡയറക്ട്ലി സ്ട്രക്ചറൽ അനാലിസിസ് ആൻഡ് ഡിസൈൻ. അപ്പോൾ ആ മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ബി ടെക്കിന് അഡീഷണൽ ഉള്ളതുകൊണ്ട് ദേ വിൽ ബി മോർ ഡൂയിങ് ദിസ് കാൽക്കുലേഷൻസ്.
1: ഓക്കെ,
3: അപ്പോൾ ഐ ടി ഐ ഡിപ്ലോമ എന്ന് പറഞ്ഞാൽ ദേ വിൽ ബി ഐദർ ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ സൈറ്റ് ഓർ ഡ്രോയിങ് ഓട്ടോ കാഡ് ഡ്രോയിങ്സ്. അപ്പോൾ അതൊക്കെ ഒരു
1: തൊഴിൽ സാധ്യത പറയുമ്പോൾ അതിനും അതിനുണ്ട് ധാരാളമുണ്ട്.
3: ഇപ്പം എൻ്റെ തന്നെ ഒരു കസിന്, അവന് ഐ ടി ഐ കഴിഞ്ഞു, എൻ്റെ അവനിപ്പോൾ ഗൾഫിലാണ്. അപ്പം സിവിൽ, പക്ഷെ അപ്പം അവന് നല്ല ഒരു അപ്പം ഓപ്പർച്യൂണിറ്റിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം എല്ലാത്തിനും അതിൻ്റെതായ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒഫ്കോഴ്സ് ബിടെക് തന്നെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. And they are engineers, so they are capable of doing all these mathematical things, analysis and design, all those things.
1: Okay. നമ്മള് ഇപ്പോ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് ചെയ്യാൻ പറ്റിയ സ്ഥാപനങ്ങൾ അതിന്റെ ഒരു ഓർഡറിൽ പറഞ്ഞു വരുമ്പോൾ, ഇപ്പോ ഐ ഐ ടികളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവർ ഏതൊക്കെ തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് ഇത് പഠിക്കാനുള്ളത്?
3: ഓക്കെ, സോ നമുക്ക് ഒരു ഇന്ത്യൻ സിസ്റ്റം അറിയാലോ. അതായത് ഫസ്റ്റ് ഐ ഐ ടിസ് വരുന്നു, എൻ ഐ ടിസ് വരുന്നു, പിന്നെ പ്രൈവറ്റ് കോളേജസ്. പ്രൈവറ്റ് കോളേജസ് തന്നെ ചില കോളേജസ് ഇറ്റിൽ ഇറ്റ് ഈസ് ഈവൻ ബെറ്റർ ദാൻ സം ഐ ഐ ടിസ്. ഫോർ എക്സാമ്പിൾ വി ഐ ടി, എസ് ആർ എം. അപ്പം അതൊരു ആസ്പെക്ട്. വേറൊരു ആസ്പെക്ട് എന്ന് വെച്ചാൽ, ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ് എ ഹോൾ അല്ലാണ്ട് ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രോങ് ആയിരിക്കും. ഓവറോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് റാങ്കിങ് ചിലപ്പോൾ ഒരു ആവറേജ് ഒക്കെ
1: ആയിരിക്കും,
3: പക്ഷേ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് സ്ട്രോങ് ആയിരിക്കും.
1: ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ,
3: അത് ഉദാഹരണം ഇപ്പം പറഞ്ഞു കേൾക്കാറില്ല, ഐ ഐ ടി ബോംബെ സ്ട്രോങ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. അപ്പം അങ്ങനെ മീൻസ് ഐ ഐ ടി ബോംബെ ഓവറോൾ നല്ലതാണ്. ഞാൻ പറഞ്ഞ വെച്ചാൽ ഒരു ചില ഇൻസ്റ്റിറ്റ്യൂട്ട്, അപ്പം രണ്ട് കാര്യമാണ്, ഒന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ് എ ഹോൾ എന്താണ്, പിന്നെ ആ ഡിപ്പാർട്ട്മെന്റ് സ്പെസിഫിക് ആയിട്ട് എങ്ങനെയാണ്. അപ്പം അങ്ങനെ ഒരു ഡൈനാമിക്സ് ഉണ്ട്. സി അൾട്ടിമേറ്റ്ലി ഇൻസ്റ്റിറ്റ്യൂട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡറി, മെയിൻ തിങ് ഈസ് ദ സ്റ്റുഡൻസ്. അപ്പം ആ സ്റ്റുഡൻറ്റിന്റെ അഭിരുചിയും ഇൻട്രസ്റ്റും അവന്റെ എന്തൂസിയാസം. ഇപ്പൊ പലപ്പോഴും കണ്ടിരുന്നത് വെച്ചാൽ, അതായത് ബിടെക് തെരഞ്ഞെടുക്കുന്നതിലല്ല പാരന്റ്സിന് ആശങ്ക വേണ്ടേ, അവനെങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പം ഇപ്പം എൻ ഐ ടി തന്നെ ഈവൻ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും സ്റ്റുഡൻസ് ഈ കുറെ ഹാർഡ് വർക്ക് ചെയ്ത് എൻട്രൻസ് ഒക്കെ ക്ലിയർ ചെയ്ത് വന്നിട്ട് ദേ ആർ ടയേർഡ്. അപ്പം ചില ആൾക്കാർക്ക് ബിടെക് തുടങ്ങുമ്പം ഒരു ഉഴപ്പൻ, ഒരു ദേ വാണ്ട് ടു റിലാക്സ്, ദേ ഗോട്ട് എ ലോട്ട് ഓഫ് ഫ്രീഡം. അപ്പം അതൊക്കെ ഒരു വേറെ സൈഡാണ്. പക്ഷേ ഇൻ എനി കേസ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് സ്കോപ്പ് ആൻഡ് അതിൻ്റെ ഒരു ബേസ് ഡിമാൻഡ് എന്തായാലും കുറയില്ല. ഇൻ ദ സെൻസ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി സിവിൽ. വേറൊരു കാര്യം ഇപ്പം ഉയർന്നു വരുന്നത് വെച്ചാൽ, സി ദർ ആർ ലോട്ട് ഓഫ് ഹൈ റൈസ് ബിൽഡിങ്സ് ദർ ആർ കമ്മിങ് അപ്പ്. ഇപ്പം പല ഇപ്പം നമുക്കറിയാലോ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു 50-60 years ബാക്ക് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ കുറേ ഹൈ റൈസ് ബിൽഡിങ്സ് വരുന്നുണ്ട്. ഇപ്പം ഈ ഹൈ റൈസ് ബിൽഡിങ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അതിനൊരു ഡിസൈൻ ലൈഫ് ഉണ്ടാവും 50-60 years. അപ്പം ഈ ബിൽഡിങ്സൊക്കെ ഇപ്പം നമ്മളിപ്പം ഒരു നമ്മളൊരു മൊബൈൽ കയ്യിലുണ്ട് വെച്ചോ, അപ്പോൾ മൊബൈൽ നമ്മൾ കേടായാൽ നമുക്ക് വേണേൽ ഉപേക്ഷിച്ച് വേറൊരു പുതിയ മൊബൈൽ വാങ്ങിക്കാം. പക്ഷെ ഈ ബിൽഡിങ്സ് എന്ന് പറഞ്ഞാൽ, ഒരു ബിൽഡിങ്സ് കുറച്ച് കാലം കഴിഞ്ഞാൽ കേടുപാടുകൾ വരും. പക്ഷേ നമ്മൾ അറ്റ് വാട്ട് സ്റ്റേജ് വിൽ ഡെമോളിഷ് ഇറ്റ്, കാരണം നമ്മൾ മൊബൈൽ ഉപേക്ഷിക്കുന്ന മാതിരി അത് ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ റിപ്പയർ ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് ബിൽഡിങ്സ്, അത് ഭയങ്കര ഒരു പോപ്പുലറായി ഇനി വരാൻ
1: പോവാണ്.
3: കാരണം അത്രയും ഹൈ റൈസ് ബിൽഡിങ്സ് ബിൽഡ് ചെയ്തിട്ടുണ്ട്, അതാണ് ഇപ്പോൾ ട്രെൻഡ്. അപ്പോൾ അതിലൊക്കെ എന്ന് വെച്ചാൽ ഇമ്മെൻസ് സ്കോപ്പ് ഉണ്ട്. അതിൽ ന്യൂ ടെക്നിക്സ് ലൈക്ക് എഫ് ആർ പി റാപ്പിംഗ് അതൊക്കെ
1: നമ്മുടെ ഈ അടുത്ത കാലത്തായിട്ട് വന്നതാണ്. ഇപ്പൊ ബിൽഡിങ്സ് പൊക്കുക, പിന്നെ അതുപോലെ തന്നെ അതിന്റെ ബാക്കി റിപ്പയറിംഗ് വർക്കുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോ പിന്നെ ഇപ്പോ ഈ അടുത്ത് ഒന്ന് രണ്ട് ഫ്ലാറ്റുകൾ അത് പൊളിക്കാൻ, അത് വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഡെമോളിഷൻ, അതൊക്കെ ഒരു അതും ഒരു പിന്നെ എമർജിംഗ് ആയിട്ടുള്ള. അപ്പൊ അങ്ങനത്തെ കുറെ പുതിയ ഏരിയകൾ ഇതിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഒരു പിന്നെ ട്രെൻഡുകൾ മാറാം, പക്ഷെ അതേ സമയത്ത് ഒരു കുട്ടി സെലക്ട് ചെയ്യുമ്പോൾ ബിടെക്കിന് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഒരു ബേസിക് കോഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. പൊതുവിൽ എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കുക. അതിലിപ്പം ഐ ഐ ടികൾ തുടങ്ങി, പിന്നെ എൻ ഐ ടികൾ, അതുപോലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, പിന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ. സാർ പറഞ്ഞ പോലെ വളരെ നല്ല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സ്കോളർഷിപ്പ് സാധ്യതകൾ എങ്ങനെയൊക്കെയാന്നുള്ളതൊന്ന് പറയാൻ കഴിയും? പൊതുവെ ഇപ്പോൾ ഐ ഐ ടികളിലും എൻ ഐ ടികളിലും ഫീസ് സ്ട്രക്ചർ അത്യാവശ്യമുണ്ട് അല്ലേ?
3: അതായത് ഇപ്പം വെച്ചാൽ മെറിറ്റ് ബേസ്ഡ് സ്കോളർഷിപ്സിന് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈവൺ എൻ ഐ ടി തന്നെ ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ അവർ ഇൻകം വളരെ ലോ ആണെങ്കിൽ അവരെ ഫീസ് സ്ട്രക്ചർ കുറയും, അതിനുള്ള സ്കീമുണ്ട്. ദാറ്റ് ഈസ് വൺ. അനദർ തിങ്, ഈ കുറേ ഇൻഡിപെൻഡൻറ്റ് ഗവൺമെൻറ്റിലും നോൺ ഗവൺമെൻറ്റിലായിട്ടുള്ള കുറച്ച് സ്കോളർഷിപ്പ് സ്കീംസ് ഉണ്ട്. അപ്പോൾ അതിന് അങ്ങനെ അപ്ലൈ ചെയ്താൽ പലപ്പോഴും പല ആൾക്കാർക്കും ഡിസർവിങ് കാൻഡിഡേറ്റ്സിന് കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്തിനാ എൻഷുർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇഫ് എ സ്റ്റുഡൻറ് ഈസ് എന്തൂസിയാസ്റ്റിക് ആൻഡ് ടാലൻറ്റഡ്, അപ്പോൾ അതൊരു പൈസ കാരണം കൊണ്ട് അവൻ്റെ പഠിപ്പ് മുടങ്ങരുത്. അപ്പം there are lot of scholarship opportunities NIT കാലിക്കറ്റിന്റെ കാര്യത്തിൽ എനിക്കറിയാം, അതേമാതിരി വേറെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനും.
1: പിന്നെ നമ്മുടെ നാട്ടിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളാകുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ആ ഒരു ഫീസിന്റെ പ്രയാസം ഉണ്ടാവില്ല. എന്നാൽ IITകളും NITകളും ഇനിയിപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഒക്കെ ആകുമ്പോൾ സ്വാഭാവികമായും ഫീസ് സ്ട്രക്ചർ പൊതുവിൽ ഒരു കുറച്ച് ഹെവിയാണ് അല്ലെ. അത് പിന്നെ അതിന് പക്ഷേ സ്കോളർഷിപ്പുകൾ നമുക്ക്
3: ഇപ്പം ഒരു സപ്പോർട്ട് സ്ട്രക്ചർ ഉണ്ട് നീഡി സ്റ്റുഡൻസിന്, അതൊരു വലിയ കൺസ്ട്രെയിന്റ് ആയി വരില്ല. സ്റ്റുഡന്റ് ഇപ്പൊ ഒരു NITയിലൊക്കെ എത്തിപ്പെട്ടാൽ അവര് ഫൈനാൻഷ്യലി വീക്ക് ഫാമിലി എന്നൊക്കെ ആണെങ്കിൽ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്
1: സ്കോളർഷിപ്പ് കിട്ടാനുള്ള സാധ്യതകൾ.
3: ഇതില് ഫാമിലി ഇൻകമും ഒരു ഘടകമായി ക്രൈറ്റീരിയ ആയിട്ട് വരുന്നുണ്ട്.
1: ഇപ്പൊ ഏതാണെങ്കിലും നമ്മള് പിന്നെ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് അതിന്റെ എന്തൊക്കെ ഏതൊക്കെ മേഖലകളാണ് പഠിക്കാനുണ്ടാവുക, അതിലുള്ള വ്യത്യസ്തങ്ങളായ അതിന്റെ ഉപ വിഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ ഒരു എമർജിങ് ഏരിയകൾ ഏതൊക്കെയാന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇനിയിപ്പോൾ അതിന്റെ ഒരു ഹയർ സ്റ്റഡീസ് എന്നുള്ളതാണ് നമുക്കിനി പറയാനുള്ളൊരു ഭാഗം. ഇതിലിപ്പോൾ ഒരു ഹയർ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ സാധ്യതകളാണുള്ളത് ഇന്ത്യക്കും പുറത്തൊക്കെ ഉള്ള ഹയർ സ്റ്റഡീസ്?
3: അതായത് ഇപ്പം ഈ പറഞ്ഞ BTech പിന്നെ MTech PhD കഴിഞ്ഞിട്ട് ഇപ്പോൾ പോസ്റ്റ് ഡോക് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പം MTech ലെവലിലാണ് ഈ സ്പെഷ്യലൈസേഷൻസ് വേർതിരിയുന്നത്. അപ്പം ഇറ്റ് ക്യാൻ ബി ഐദർ സ്ട്രക്ചറൽ, ജിയോ ടെക്നിക്കൽ റിലേറ്റഡ് ടു സോയിൽ, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്, എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ്, ഇതാണ് ബേസിക് ബ്രാഞ്ചസ്. പിന്നെ ചില സ്ഥലത്ത് ഓഫ് ഷോർ എഞ്ചിനീയറിംഗ്, ജിയോഡെസിക്, അങ്ങനെ കുറച്ച് വേറെ ബ്രാഞ്ച് വേറെ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ, സി ആസ് ഓഫ് നൗ കറന്റ്ലി ഇന്ത്യൻ സിനാരിയോയിൽ ഏറ്റവും സ്കോപ്പുള്ള സ്ട്രക്ചർ എഞ്ചിനീയറിംഗിനാണ്. പിന്നെ ഒരു ഈ ഡൈനാമിക്സ് ഡിഫറെൻ്റ് വരുന്ന

0: ഇന്ത്യൻ സിനാരിയോയില് കറന്റ് ഏറ്റവും സ്കോപ്പുള്ള സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ആണ്.
1: അപ്പോ നമ്മുടെ നാടുകളിലൊക്കെ സ്ട്രക്ചറൽ എഞ്ചിനീയർമാരെ ആവശ്യമുണ്ട് ശരിക്കും. ഓരോ ബിൽഡിങ്ങിനും ഇപ്പൊ എന്ത് വേണം, സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ആവശ്യമാണ്.
0: അതിപ്പം അതിന്റെ അവരുടെ റെലവൻസും കൂടിക്കൂടി വരാണ്. ഇൻ ദ സെൻസ് ഇപ്പൊ നമ്മള് നോക്കുകയാണെങ്കിൽ ഇപ്പൊ മുംബൈയിലൊക്കെ
1: മെറ്റീരിയൽ കോസ്റ്റും കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇത് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ.
0: മാത്രമല്ല സേഫ്റ്റി ഒരു ഇപ്പം പറയണേ, ഇപ്പം എവറി മൺസൂൺ മുംബൈയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബിൽഡിംഗ് കൊലാപ്സസ് റെഗുലർലി നടക്കും. അപ്പൊ അവരൊക്കെ തന്നെ എന്താണ് പിന്നെ കൊണ്ടുവരുന്ന വെച്ചാൽ, ആസ് ദേ ആർ ബ്രിംഗിങ് ഇൻ ഗൈഡ് ലൈൻസ് ടു എൻഷുർ ദാറ്റ് ഈച്ച് ബിൽഡിംഗ് ഈസ് ഓഡിറ്റഡ്, ഈച്ച് ബിൽഡിംഗ് അണ്ടർ ദേർ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി വാട്ട് എവർ, ദേ ആർ ഓഡിറ്റഡ് ബൈ എ ക്വാളിഫൈഡ് സ്ട്രക്ചർ എഞ്ചിനീയർ. അപ്പൊ അതിന് ക്വാളിഫൈഡ് ആൾ തന്നെ വേണം. അപ്പം അതും ആ ഒരു ആസ്പെക്ട് പല സ്ഥലത്തും ഉണ്ട്. അപ്പം ഓരോ ബിൽഡിങ്ങിന്റെ സേഫ്റ്റി നമുക്ക് ഓക്കെ, ഈ ബിൽഡിംഗ് പൊളിക്കേണ്ട ആവശ്യമുണ്ടോ, ഇത് വെച്ച് കണ്ടിന്യൂ റിപ്പയർ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിലൊക്കെ എ ക്വാളിഫൈഡ് എഞ്ചിനീയർ ഈസ് റിക്വയർഡ്.
1: ഓക്കെ, അപ്പൊ ഇതാണ് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പാർട്ട് എന്നുള്ളത്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഓഫ്ഷോർ സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇങ്ങനെ കുറെ പിന്നെ എം ടെക്കിലുള്ള കുറെ വ്യത്യസ്തങ്ങളായ സിവിൽ എഞ്ചിനീയറിംഗിന്റെ മേഖലകളുണ്ട്. പിന്നെ പി എച്ച് ഡി എന്നുള്ളതാണ് റിസർച്ച് എന്നുള്ളത്.
0: അപ്പം പി എച്ച് ഇപ്പം പി എച്ച് ഡി ചെയ്താൽ രണ്ടാണ്, ഒന്ന് ഐദർ ഹി ഹാസ് ഹി ക്യാൻ ഗോ ഫോർ ടീച്ചിങ് ലൈക്ക് മീ ഓർ ലൈക്ക് യു, ഓർ ഹി ക്യാൻ ഗോ ഇപ്പം പി എച്ച് ഡി ചെയ്താലും ചില ആൾക്കാർ ഇൻഡസ്ട്രിക്ക് പോവും, അല്ലെങ്കിൽ റിസർച്ച് റിസർച്ച് മേഖല പ്യുവർലി ടീച്ചിങ് അല്ലാണ്ട് റിസർച്ച് മേഖലയിലും ചെറിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എസ് സി ആർ സി സ്ട്രക്ചർ എഞ്ചിനീയറിംഗ് റിസർച്ച് സെന്റർ. അപ്പം പി എച്ച് ഡി ചെയ്താൽ ഐദർ യു ക്യാൻ ഗോ ഫോർ ടീച്ചിങ് ഇൻഡസ്ട്രി ഓർ റിസർച്ച്, പിന്നെ പോസ്റ്റ് ഡോക്ക് ഒരു അഡീഷണൽ സംഭവമാണ്. ഇതൊക്കെ
1: ഈ രൂപത്തിലുള്ള കുറെ സാധ്യതകൾ, പിന്നെ ഉപരിപഠനത്തിലുള്ള കുറെ സാധ്യതകൾ ഇതിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ ഉണ്ട്.
0: അതെ, അപ്പൊ ഐ ഐ ടി എസ് എൻ ഐ ടി എസ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. വിദേശത്ത് പോവാണെങ്കിൽ ഇഫ് യു ഗെറ്റ് സ്കോളർഷിപ്പ് സംടൈംസ്, അതായത് വിദേശ രാജ്യങ്ങൾ പറയുകയാണെങ്കിൽ പല വിദേശ രാജ്യങ്ങളും ദേ പ്രിഫർ ഇന്ത്യൻ സ്റ്റുഡൻസ്.
1: അതിന്റെ കാരണം എന്താണ്?
0: കാരണം ദേ സീ ദാറ്റ് ഇന്ത്യൻസ് ആർ മോർ ഹാർഡ് വർക്കിംഗ്. അതൊരു അത് ചില റെപ്യൂട്ടഡ് പ്രൊഫസേഴ്സ് ഒക്കെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ നമ്മൾ ആരും ഇന്ത്യൻ സിസ്റ്റത്തിൽ നല്ലോണം സ്കൂളിംഗ് ഒക്കെ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ട് വരുന്ന സ്റ്റുഡൻസ് ആകുമ്പോൾ ദേ ആർ എബിൾ ടു പെർഫോം ബെറ്റർ ദാൻ അതേഴ്സ് ഓൺ ആൻ ആവറേജ്. അപ്പൊ ആ ഒരു റെപ്യൂട്ടേഷൻ ഇന്ത്യൻസിനുണ്ട്. അപ്പൊ നമ്മളിപ്പം വിദേശത്ത് ഒരു എം എസിനൊക്കെ അപ്ലൈ ചെയ്ത് നമുക്കൊരു നല്ല സ്കോളർഷിപ്പ് കിട്ടുകയാണെങ്കിൽ ആ സ്കോളർഷിപ്പ് എമൗണ്ട് ഇറ്റ് മേ ബി മോർ ദാൻ ദി സാലറി വി ആർ ഗെറ്റിംഗ് ഇഫ് യു ആർ വർക്കിംഗ് ഇൻ എ പ്രൈവറ്റ് കമ്പനി ഇൻ ഇന്ത്യ.
1: ഓക്കെ,
0: കാരണം ആ കറൻസി എക്സ്ചേഞ്ച് റേറ്റ് ഒക്കെ ഉണ്ട്.
1: അതെ അതെ.
0: അപ്പം അങ്ങനൊരു മാസ്റ്റേഴ്സ് എം ടെക് എം എം എസ് എന്നൊക്കെയാണ് ഡിഗ്രി ടൈറ്റിലൊരു ചെറിയ ഡിഫറൻസ് ഇത്. അപ്പം അതിന് വിദേശത്ത് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സാലറി ഓൾസോ മീൻസ് ദ സ്കോളർഷിപ്പ് ഇഫ് യു ഗെറ്റ് ഇറ്റ് ഇറ്റ് വിൽ ബി മോർ ദൻ ഈവൺ സാലറി.
1: ഇപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ സിവിൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് അതിൽ പഠിക്കാനുള്ള വ്യത്യസ്തങ്ങളായ കോഴ്സുകൾ, അതുപോലെ തന്നെ അതിൻ്റെ തൊഴിൽ സാധ്യതകൾ, പിന്നെ ഉപരിപഠനത്തിനുള്ള സാധ്യതകളെല്ലാം ചർച്ച ചെയ്തു. നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡിൽ നമ്മോട് കാര്യങ്ങൾ പങ്കുവച്ച കോഴിക്കോട് എൻ ഐ ടിയിലെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അബ്ദുൽ അക്ബർ സാർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു.
0: താങ്ക് യു. താങ്ക് യു.
2: മാഷാല്ല, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വഴികാട്ടി. എഞ്ചിനീയറിംഗ് പഠന മേഖലകൾ അറിയാം, സിവിൽ എഞ്ചിനീയറിംഗ്. നമ്മോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് എം അബ്ദുൽ അക്ബർ, കൂടെ ഡോക്ടർ മുബീൻ കൊടിയത്തൂർ.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ സുപദം. ബിദഅത്തിലൂടെ സംഭവിക്കുന്ന നഷ്ടങ്ങളെ വിശദീകരിച്ചുകൊണ്ട് നിഹാദ് എം സി സി ആണ് നമുക്കൊപ്പമുള്ളത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എൻ്റെ ഏറെ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ

0: ഗൗരവത്തോടു കൂടി താക്കീത് ചെയ്ത ബിദഅത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നാം മനസ്സിലാക്കി വരുന്നത്. ബിദഅത്തിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ഗൗരവത്തോടുകൂടി താക്കീത് ചെയ്തു, ആ ഗൗരവത്തോടുകൂടിയുള്ള താക്കീതുകളെ സഹാബാക്കൾ എങ്ങനെ ജീവിതത്തിൽ പകർത്തി, താബിയുകളുടെ നിലപാടുകൾ ഈ വിഷയത്തിൽ എന്തായിരുന്നു എന്നതെല്ലാം നാം മനസ്സിലാക്കുകയുണ്ടായി. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ബിദഅത്ത് സംഭവിക്കുന്നതിലൂടെ അവനക്ക് ഉണ്ടാകാൻ പോകുന്ന, സംഭവിക്കാനിരിക്കുന്ന നഷ്ടങ്ങളെക്കുറിച്ചാണ്. അതോരോന്നോരോന്നായി നാം മനസ്സിലാക്കുന്നതിലൂടെ ഇതിൻ്റെ ഒരു ഗൗരവവും അതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒരു പ്രചോദനവും ഏതൊരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുമെന്നതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടക്കാനിരിക്കുന്നതിൻ്റെ കാരണം. ഇങ്ങനെ ബിദഅത്തിന് സംഭവിക്കുന്ന നഷ്ടങ്ങളെക്കുറിച്ച് പ്രവാചകൻ്റെ അധ്യാപനങ്ങളിലൂടെയും ഉലമാക്കളുടെ അധ്യാപനങ്ങളിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഓരോരോ വിഷയങ്ങളായി മനസ്സിലാക്കാൻ സാധിക്കും. അതിലൊന്നാമത്തതായി ബിദഅത്തിൽ സംഭവിക്കുന്ന, ഒരു വിശ്വാസിക്ക് സംഭവിക്കാനിരിക്കുന്ന നഷ്ടമാണ് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കേണ്ടി വരുന്നു എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അല്ല ഒരു കാര്യം ചെയ്യരുത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്യരുത് എന്ന് പഠിപ്പിക്കുമ്പോൾ, അങ്ങനെ പഠിപ്പിച്ചതായ വിഷയത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു ചെല്ലുകയും അത് ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരികയും ചെയ്യുന്നതോടുകൂടി അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കേണ്ടി വരുന്ന അതിദയനീയമായ അവസ്ഥ അവനക്ക് വന്നു ഭവിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ സംഭവിക്കുന്നതോടുകൂടി അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും സ്നേഹം അവന് നഷ്ടപ്പെടുന്നു. ഈ സ്നേഹം നഷ്ടപ്പെടുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ നഷ്ടമായി നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് ബിദഅത്തിലൂടെ സംഭവിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഷ്ടം എന്നുള്ളത്. രണ്ടാമത്തെ നഷ്ടം എന്നുള്ളത് നരകത്തിനർഹമായ പാപമാണ് ബിദഅത്ത് എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ബിദഅത്ത് ചെയ്യുന്നതോടുകൂടി അവന് നാളെ പരലോകത്ത് വരാനിരിക്കുന്നത് അതികഠിനമായ ശിക്ഷയായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്വാഭാവികമായും ഇതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന വലിയ നഷ്ടമാണ് ബിദഅത്തിലൂടെ. മൂന്നാമത്തൊരു വിഷയം, ഓരോ ബിദഅത്ത് ഉടലെടുക്കുമ്പോഴും ഓരോ സുന്നത്തുകൾ മരിക്കുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഈ അടുത്തൊരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധിച്ച പല സംഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഓരോ കാലഘട്ടത്തിലും പുതിയ പുതിയ ബിദഅത്തുകൾ ജനിക്കുന്നതോടുകൂടി ആ ബിദഅത്തുകൾ മുഖേന മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ നിന്ന് നിർബന്ധമായും അതുപോലെ തന്നെ ഐച്ഛികമായും ഒക്കെ നമ്മൾ പാലിക്കേണ്ടതായ പല സുന്നത്തുകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനെ സംബന്ധിച്ച് ഹസ്സാൻ ബിൻ അതിയ റളിയല്ലാഹു അൻഹു പറയുന്നതായ ഒരു വാചകം നമുക്ക് കാണാൻ സാധിക്കും. മബ്തദ ഖൗമുൻ ബിദഅതൻ ഇല്ലാ നസഅല്ലാഹു മിൻഹും മിനസ് സുന്നത്തി മിസ്ലഹ ഫഇന്നൽ ഇഖ്ബാല അലൽ ബിദഇ മൂജിബുൻ ലിദിയാഇ സുനനി വഖഫാഇഹ. ഹസ്സാൻ ബിൻ അതിയ റഹിമുല്ലാ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അദ്ദേഹം പറയാണ്, മാ ഇബ്തദ ഖൗമുൻ ബിദഅതൻ, ഒരു ഖൗമും ബിദഅത്തിനെ ബിദഅത്ത് ഉണ്ടാക്കുന്നില്ല, ഇല്ലാ നസഅല്ലാഹു മിൻഹും മിനസ് സുന്നത്തി മിസ്ലഹ, അവരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അതുപോലത്തെ ഒരു സുന്നത്തിനെ ഊരിയെടുത്ത് ഒഴിവാക്കിയിട്ടല്ലാതെ. ഫഇന്നൽ ഇഖ്ബാല അലൽ ബിദഇ മൂജിബുൻ ലിദിയാഇ സുനനി വഖഫാഇഹ. സ്വാഭാവികമായിട്ട് ഒരു ബിദഅത്തിലേക്ക് മുന്നിട്ട് വരിക എന്നുള്ളത് ഒരു സുന്നത്ത് നഷ്ടപ്പെടാൻ കാരണമാകുന്നു എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ, നമ്മുടെ പല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ കാണാത്ത, ഒരു പ്രവാചകൻ്റെ അധ്യാപനങ്ങൾക്ക് എതിരാകുന്ന പല സംഭവങ്ങളും ഇന്ന് ദീനിൻ്റെ പേരിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും യാഥാർത്ഥ്യമായി ബോധ്യപ്പെടുന്ന വിഷയമാണല്ലോ, സ്വാഭാവികമായിട്ടും ഇത്തരം മതത്തിലുള്ള ഈയൊരു കൂട്ടിച്ചേർക്കലുകൾ മുഖേന ഒരുപാട് സുന്നത്തുകൾ, നമ്മൾ ചെയ്യേണ്ടതായ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഇതൊരു വലിയ നഷ്ടമായി മനസ്സിലാക്കണം. ബിദഅത്ത് സംഭവിച്ചാലുണ്ടാകുന്ന വലിയ നഷ്ടമായി നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അടുത്തതായി ഈ ഒരു ബിദഅത്തുകൾ ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്ന വലിയൊരു നഷ്ടമാണ് അവന് ദീനിൽ കുറവുണ്ട് എന്ന് വാദിക്കേണ്ടി വരുന്നു എന്നുള്ളത്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അവതരിപ്പിച്ച ആയത്താണല്ലോ, അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്നുള്ളത്. ഈ ആയത്തിന് അർത്ഥം എന്താണ്? അല്യൗമ ഇന്നേ ദിവസം, അക്മൽതു ലക്കും ദീനക്കും നിങ്ങൾക്ക് ദീനിനെ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്നാ. വഅത്മംതു അലൈക്കും നിഅമതി എൻ്റെ നിഅമത്തിനെ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, വറദീതു ഞാൻ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു, ലക്കുമുൽ ഇസ്ലാമ ദീന ദീനായിട്ട് ഇസ്ലാമിനെ. എത്ര കൃത്യമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ല പഠിപ്പിച്ചു കൊടുത്തത്. ഈ ഒരു ആദർശത്തെ മുറുകെ പിടിക്കുന്ന നമ്മൾ തിരിച്ചറിയുന്ന യാഥാർത്ഥ്യമാണല്ലോ ദീന് പൂർത്തിയായി എന്നുള്ളത്. അതേസമയത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളൊരു ബിദഅത്തിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വാദിക്കുന്നത് എന്താണ്? ദീനിൽ ഇനിയും പല കാര്യങ്ങളും കൂടിച്ചേരാനുണ്ട് എന്നല്ലേ. അങ്ങനൊരു വാചകം പറയുന്നതോടുകൂടി അത് ഈ ആയത്തിന് എതിരല്ലേ? സ്വാഭാവികമായി നമ്മളെല്ലാവരും ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഇങ്ങനെ ദീനിൽ കുറവുണ്ട്, ഇനിയും ഒരുപാട് കൂട്ടിച്ചേർക്കാനുണ്ട് എന്നൊരു ഗുരുതരമായ നഷ്ടം നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നത് ബിദഅത്തിൻ്റെ അപകടമായി നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു വിഷയമാണ് ഇങ്ങനെ ദീനിൽ കുറവുണ്ട് എന്ന് വാദിക്കുന്നതിലൂടെ തന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ വഞ്ചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്? സ്വാഭാവികമായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്ത, ചെയ്യരുതെന്ന് പഠിപ്പിക്കപ്പെട്ട പല വിഷയങ്ങളാണല്ലോ ഇത് ദീനിൻ്റെ മറവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വാദിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിൽ ഇങ്ങനെ ഉണ്ടായിരുന്നിട്ട് മറച്ചു വെച്ചു എന്നല്ലേ. ഇത് പ്രവാചകൻ്റെ മേലെ ഒരു ഗുരുതരമായ ആരോപണം നമ്മൾ ഉന്നയിക്കേണ്ടി വരികയാണ്. പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന നമ്മൾ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഗുരുതരമായ ആരോപണം പറയുക എന്നുള്ളത്, അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു പോവുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന വലിയ നഷ്ടമാണ്. ഇമാം മാലിക് റഹിമുള്ള ദാറുൽ ഇമാമു ദാരിൽ ഹിജ്റ എന്നറിയപ്പെടുന്ന ഇമാം മാലിക് റഹിമുള്ള പറയാണ്, മൻ ഖാല ഫിദ്ദീനി ബിദ്അ ഹസന, ആരെങ്കിലും ദീനിൽ ഹസനത്തായ നല്ല ബിദ്അത്തുണ്ടെന്ന് പറഞ്ഞാൽ, ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല, അവൻ വാദിച്ചുകൊണ്ടിരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റിസാലത്തിൽ, പ്രവാചകത്വത്തിൽ വഞ്ചന കാണിച്ചു എന്നുള്ളതാണ്. കാരണം അള്ളാഹ് പറഞ്ഞതിൽ അല്യൗമ അക്മൽതു ലക്കും ദീനക്കും എന്നാണല്ലോ, വഅത്മംതു അലൈക്കും നിഅമതി എന്നാണല്ലോ. എന്നിരിക്കെ എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിൽ പല കാര്യങ്ങളും എനിക്കിപ്പോഴും പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് പറയേണ്ടി വരികയാണ്. നഊദു ബില്ലാ, എത്ര ഗൗരവമരമായ വാദമാണ് ഇത്! പ്രവാചകൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ഗൗരവകരമായ വാദം, ഒരു ആരോപണം ഉന്നയിക്കേണ്ട ഒരു അവസ്ഥ ഈ ഒരു ബിദഅത്തിലൂടെ നമുക്ക് സംഭവിക്കാനിരിക്കുന്ന വലിയ നഷ്ടമായി നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു നഷ്ടമാണ് ബിദഅത്തുകൾ ചെയ്യുന്ന ആളുകൾക്ക് തൗബ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടും എന്നുള്ളത്. എന്താണ് ഈ വാചകത്തെ ഇങ്ങനെ പറയാനുള്ള കാരണം? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് അധ്യാപനങ്ങളിലൂടെ സുഫിയാനു സൗരി റഹിമഉള്ള പറയുന്നത് കാണാൻ സാധിക്കും, അൽ ബിദഅത്തു അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയ, ബിദഅത്ത് എന്നത് മഅസിയത്തിനേക്കാളും തിന്മയേക്കാളും ഇബിലീസിന് ഇഷ്ടമുള്ള പ്രവർത്തനമാണ്. ലിഅന്നൽ മഅസിയത യുതാബു മിൻഹ, കാരണം മഅസിയത്ത് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് അവൻ തൗബ ചെയ്യും. വൽ ബിദ്അത്തു ലാ യുതാബു മിൻഹ, ബിദ്അത്തിൽ നിന്നൊരു മനുഷ്യൻ തൗബ ചെയ്യലുണ്ടാവില്ല. ഇത് എത്ര ഗൗരവകരമായ അവസ്ഥയാണ് സഹോദരന്മാരെ സഹോദരിമാരെ. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു തോന്നിയവാസം ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക, അല്ലാഹു സുബ്ഹാനഹു തആല അത്തരം തോന്നിയവാസങ്ങൾ നമ്മൾ സംരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ തോന്നിവാസങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവനൊരു മനക്കുത്തും മനസ്താപങ്ങളും ഉണ്ടാകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം അവൻ ചെയ്ത പാപങ്ങളെക്കുറിച്ച് ഓർത്ത് അള്ളാഹൻ്റെ ശിക്ഷയെക്കുറിച്ച് ഭയന്ന് അവൻ പേടിക്കുകയും തൗബ ചെയ്യാനുള്ള അവസരങ്ങൾ അവൻ്റെ മനസ്സുകളിലേക്ക് വരുന്ന ഒരുപാട് രംഗങ്ങളുണ്ടാവും. അങ്ങനെ അവൻ തൗബ ചെയ്ത് മടങ്ങിയേക്കാം. അള്ളാഹൻ റഹ്മത്ത് കിട്ടിയ മനുഷ്യന്മാരുടെയൊക്കെ അവസ്ഥ അതാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും തിന്മ സംഭവിച്ചാൽ തൗബ ചെയ്യണമെന്നൊരു മനം, ഒരു മനസ്സ് അവന് ഉണ്ടാകുമെന്നത് ഒരു വസ്തുതയാണ്. അതേസമയത്ത് ബിദഅത്ത് ചെയ്താൽ ആ മനസ്സുണ്ടാവുകയില്ല എന്നാണ് സുഫിയാനു സൗരി റഹിമുള്ള പഠിപ്പിക്കുന്നത്. എന്തേ ആ മനസ്സുണ്ടാവില്ല എന്നുള്ള പറയാൻ കാരണം, കാരണം സ്വാഭാവികമായിട്ടും സാധാരണക്കാരായ മനുഷ്യന്മാരെല്ലാവരും മതത്തിൽ പുതുതായി കൂട്ടിച്ചേർക്കും. അവിടെ നീയത്ത് എന്താണ്? അള്ളാഹിൻ്റെ അടുക്കൽ കൂലിട്ടതെന്നാണ്. നീയത്ത് എന്താണ്? ദീനിന് സേവനം ചെയ്യാന്നാണ്. പ്രതിഫലങ്ങൾ ഒരുപാട് കൂടുതൽ കരസ്ഥമാക്കാന്നാണ്. ഇങ്ങനത്തെ ചിന്തയിൽ മതത്തിൽ പുതുതായി കൂട്ടിച്ചേർത്ത് ചെയ്യുന്ന വിഷയങ്ങൾ ആ മനുഷ്യനൊരു പോരായ്മയായോ തിന്മയായോ തോന്നിക്കാത്ത സാഹചര്യത്തിലേക്ക് ശൈത്താൻ ആ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന, ഇതോടുകൂടി ആ മനുഷ്യന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ആ പ്രവർത്തനമായി മാറും. അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് തിന്മയാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തത്രയും തൗബ ചെയ്യാൻ തോന്നാത്ത അവസ്ഥയിലേക്ക് ശൈത്താൻ മാറ്റുന്നു. ഇതോട് ശൈത്താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനമായ ബിദഅത്തിൽ നമ്മളും ഭാഗവാക്കായി പോകുന്നൊരവസ്ഥ ഉണ്ടാവും. ഇതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ വലിയിരിക്കുന്ന വലിയ നഷ്ടമായി നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം ഈ ബിദഅത്ത് ചെയ്യുന്ന വ്യക്തികൾക്കുണ്ടാകുന്ന നഷ്ടമായി പഠിപ്പിച്ചതാണ് ഹൗദുൽ കൗസറിൽ നിന്ന് നാളെ പരലോകത്ത് വെച്ച് ആട്ടി അകറ്റപ്പെടുമെന്നുള്ളത്. ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, യുജാഉ ബി അഖ്വാമിൻ യൗമൽ ഖിയാമതി, ഖിയാമത്ത് നാളിൽ ഒരു കൗമുകളെ കൊണ്ടുവരപ്പെടും ചില മനുഷ്യന്മാരെ. ഫയുഖദു ബിഹിം ദാത ശിമാൽ ഫഖൂലു യാ റബ്ബി ഉസൈഹാബി ഫയുഖാലു ഇന്നക ലാ തദരി മാ അഹ്ദസു ബഅദക. ആ കൗമിങ്ങനെ വെള്ളം കുടിക്കാൻ, ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങനെ വരുന്ന സമയത്ത് അവരവിടെ നിന്ന് പിടിച്ചു മാറ്റപ്പെടും. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതാണ്, യാ റബ്ബി ഉസൈഹാബി, എൻ്റെ സ്വഹാബാക്കൾ, എൻ്റെ അനുയായികൾ, സ്വഹാബാക്കൾ എന്ത് ഉദ്ദേശിച്ചത്, എൻ്റെ അനുയായികളെന്ന് അവിടെ നിന്ന് വിളിച്ചു പറയുന്നതാണ്. ഫയുഖാൽ, അപ്പോൾ അവിടെ പറയപ്പെടും, ഇന്നക ലാ തദരി മാ അഹ്ദസു ബഅദക, നിൻ്റെ ശേഷം അവർ എന്താണ് ഉണ്ടാക്കിയതെന്ന് നിനക്കറിയില്ല റസൂലേ. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഈ ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്നത് പ്രകാരം ഇത്രയും വലിയ ഒരു അനുഗ്രഹമായ ഹൗദുൽ കൗസറിൽ നിന്ന് ആട്ടി അകറ്റപ്പെടാനുള്ള കാരണം എന്താ? പ്രവാചകൻ്റെ ജീവിത മരണത്തിന് ശേഷം പ്രവാചകന് ഇഷ്ടമില്ലാത്ത ബിദഅത്ത് മതത്തിൽ പുതുതായി കൂട്ടിക്കലർത്തിയത് ആ മനുഷ്യന്മാർ ചെയ്തു എന്നുള്ളതാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമായിരുന്നു. അത് വലിയ ഒരു നഷ്ടമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതോടൊപ്പം തന്നെ ബിദഅത്തിൻ്റെ നഷ്ടമായി നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു വിഷയമാണ് പരസ്പരം വെറുപ്പും ഭിന്നിപ്പും ബിദഅത്തുകളിലൂടെ ഉണ്ടാകുന്നു എന്നുള്ളത്. ഇതും വലിയ ഒരു അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം തന്നെ എന്താണ്? സുന്നത്തിൻ്റെ ആളുകൾ, ഒരുമിച്ച് കൂടുന്ന സംഘത്തിൻ്റെ ആളുകൾ എന്നൊക്കെയാണല്ലോ. അതേസമയത്ത് ബിദഅത്തിൻ്റെ കക്ഷികളുടെ പ്രത്യേകത എന്താ? അവർ ഫുർഖത്തിൻ്റെ ആളുകളാണ്, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ആളുകളാണ്. ഇസ്ലാമിൽ പ്രമാണമായി പഠിപ്പിക്കപ്പെട്ട രീതിയിലുള്ള ഒരു കർമ്മം ചെയ്യുന്നതിൻ്റെ പേരിൽ അഭിപ്രായ ഭിന്നതയിലായി പിരിഞ്ഞുപോയി ശത്രുതയുണ്ടാക്കേണ്ട ഒരു ആവശ്യം ഇസ്ലാമിൽ ഇല്ല. അതേസമയത്ത് പുതുതായി ഒരാൾ കൊണ്ടുവരുന്ന ഇബാദത്താണെങ്കിലോ, ഇസ്ലാമിൻ്റെ പേരിൽ കൊണ്ടുവരുന്നതാണെങ്കിലോ, അതിൻ്റെ പേരിൽ പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുകയും അവനവൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ ആ മനുഷ്യന്മാർ തമ്മിൽ പരസ്പരം ശത്രുത ഉണ്ടാകാൻ അത് കാരണമാകുന്നു. ബിദഅത്തുകൾ എവിടെയൊക്കെ വ്യാപിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ശത്രുതകളും വ്യാപിച്ചതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ വലിയ നഷ്ടങ്ങളാണ് സഹോദരന്മാരെ. നമ്മുടെ ജീവിതത്തിൽ കാര്യമായ വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ ഗൗരവമേറിയ തിന്മയാണ് ഈ ബിദഅത്ത് എന്ന് പറയുന്നത്. മതത്തിൽ പുതുതായി കൂട്ടിച്ചേർക്കൽ, മതത്തിൻ്റെ പരിവേഷം നൽകി, പ്രത്യേകമായ കൂലികൾ നിശ്ചയിച്ച്, നല്ലതല്ലേ എന്ന ന്യായം പറഞ്ഞ് നമ്മുടെ ആളുകൾക്കിടയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടുകൂടി താക്കീത് ചെയ്തിട്ടും നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളാണ് വരാനിരിക്കുന്നത്. തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ആ തിരിച്ചറിവ് ഉദ്ബോധ്യപ്പെടുത്തുന്ന ഏതാനും പോയിൻ്റുകളാണ് നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചത്. ഈ ബിദഅത്തിൻ്റെ കക്ഷികൾ ഇനി മൊത്തത്തിൽ നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ദുർബല ന്യായങ്ങളും മൊത്തത്തിൽ പറയാറുണ്ട്. അത് ഓരോന്നും ആ ദുർബല ന്യായങ്ങളും വസ്തുതകളും വിശദമായി ഇൻഷാ അള്ളാഹ് നമുക്ക് മനസ്സിലാക്കാം. അതിന് മുമ്പ് പൊതുവെ നമ്മളെല്ലാവരും കേൾക്കാറുള്ള ഒരു കാര്യമാണ് നല്ല ബിദഅത്ത് എന്നുള്ളത്. അത് ഓരോ ന്യായങ്ങളിലേക്ക് നമ്മൾ കടങ്ങിച്ചെന്ന് മനസ്സിലാക്കേണ്ട വിഷയമാണ്. എന്താ നല്ല ബിദഅത്ത് എന്ന് പറയുന്നത്? ഇതിന് തെളിവായി പല സംഭവങ്ങളും അവർ ഉദ്ധരിക്കാറുമുണ്ട്. പ്രധാനമായും ഉദ്ധരിക്കാറുള്ള ചരിത്രമാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം എന്നുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ കഅബയിൽ കയറി തവാഫ് ചെയ്തതിന് ശേഷം ഇങ്ങനെ വീക്ഷിക്കുകയാണ് റമദാന്റെ രാത്രി. അപ്പോൾ പല ഭാഗങ്ങളിലായി പല ആളുകളും അവിടെയും ഇവിടെയുമായി നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തീരുമാനിക്കുന്ന ചില തീരുമാനങ്ങൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അമറ ഉബയ്യ ബിൻ കഅബ് അൻ യകൂമ ലഹും ഫീ റമളാൻ, റമളാനിൽ ഉമയ്യ ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ഇഖാമത്ത് വിളിക്കാനും ഇമാമത്തിന് നേതൃത്വം നൽകാനും ഒക്കെ കൽപ്പിക്കുന്ന ചരിത്രം അങ്ങനെ കാണാൻ സാധിക്കും. അങ്ങനെ ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പിക്കുകയും ജനങ്ങൾ മൊത്തം ഒരുമിച്ച് ചേർത്ത് നമസ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം രാത്രി നമസ്കാരം പലരും അവിടെയും ഇവിടെയുമായിരിക്കും നിസ്കരിക്കുന്ന ഒരു സിസ്റ്റമാണ് അന്നുണ്ടായിരുന്നത്. അങ്ങനെയുള്ളതിൽ നിന്ന് ഒറ്റ ജമാഅത്തിൻ്റെ കീഴിൽ അങ്ങനെ ഒരു ഭംഗിയായ ഒരു രീതിയിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു. അങ്ങനെ ഒരു കൽപ്പിച്ചതിന് ശേഷം അത്തരം ഒരു ജമാഅത്ത് നടക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അവിടേക്ക് വരികയും എന്നിട്ട് പറയുന്ന വാചകമാണ് നിഅമൽ ബിദ്ആഹിയ, എത്ര നല്ലൊരു ബിദ്അത്താണ് ഇത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഈ ഒരു വാചകങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് പൊതുവെ മതത്തിൽ നല്ല ബിദ്അത്തുണ്ട് എന്ന് ന്യായീകരിക്കാൻ വേണ്ടി പൊതുവെ പറയാറുള്ളത്. ഇവിടെ നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ ഇതോട് ചേർത്ത് മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ തറാവീഹ് നമസ്കാരത്തിന് ജമാഅത്തായി നിസ്കരിച്ചതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരെയും കൂട്ടി 3 ദിവസത്തോളം രാത്രി തറാവീഹ് നമസ്കാരം ജമാഅത്തായി നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് ജനങ്ങളുടെ താല്പര്യവും അതിൽ അധികരിച്ച പ്രാധാന്യത്തോടുകൂടി കടന്നു വരുന്ന സഹാബാക്കളുടെ അധികമായ നന്മയുള്ള താല്പര്യം കണ്ടപ്പോൾ ഇതെങ്ങാനും ഇനി നിർബന്ധമാകുന്ന അവസ്ഥയിലേക്ക് എത്തുമോ എന്ന് ഭയന്നതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് 3 ദിവസത്തിന് ശേഷം അത് ഉപേക്ഷിച്ച് വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇങ്ങനെയുള്ള ഒരു ഭയം എന്ന് പറയുന്ന ഒരു തടസ്സം, ആ തടസ്സം നീങ്ങിയതോടുകൂടി ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ജനങ്ങളെ ഒരുമിച്ച് ചേർത്ത്, കാരണം ശറഅ ഇറങ്ങുന്നത് നിന്നു, ഇനി വാജിബാണെന്ന് വുജൂബിയത്തോ വിധികളൊന്നും വരാനില്ല, അതുകൊണ്ട് ആ ഒരു തടസ്സം നീങ്ങിയതോടുകൂടിയിട്ട് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരുമിച്ച് ചേർത്ത് നിസ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരുമിച്ച് ചേർന്ന് നിസ്കരിക്കുന്ന രംഗം കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു ഭാഷാപരമായി പ്രയോഗിച്ചൊരു പ്രയോഗമാണ് നിഅമൽ ബിദ്അ എന്നുള്ളത്. എത്ര നല്ലൊരു ബിദ്അത്താണ് എന്നുള്ളത്. അതല്ലാതെ മതത്തിൽ പുതുതായി കൂട്ടിച്ചേർക്കാനുള്ളൊരു തെളിവേ അല്ല ഇത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം മതത്തിൽ പുതുതായി കൂട്ടിച്ചേർക്കാൻ ഒരു മനുഷ്യന് സാധിക്കുമായിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് അപകടങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുരുതരമായ താക്കീതുകൾക്കും എന്തർത്ഥമാണുള്ളത് എന്ന് നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കേണ്ടി വരൂലേ. അതുകൊണ്ട് നമ്മൾ കൃത്യമായി ഈ വിഷയത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ പണ്ഡിതന്മാരും ബിദഅത്തിനെ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടും മൊത്തത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നല്ല ബിദഅത്ത് മോശമായ ബിദഅത്ത് എന്നൊക്കെ വേർതിരിച്ച് പറഞ്ഞത് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ വിശ്വാസികളായ ആളുകൾ മനസ്സിലാക്കേണ്ടത് മതത്തിൽ പുതിയതായി ഒരു ബിദഅത്തും കൂട്ടിച്ചേർക്കാനുള്ള അവകാശം ആർക്കുമില്ല. കാരണം കുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തുകളും ദലാലത്താണെന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേസമയം എന്താണ് ഇവർ ഈ പണ്ഡിതന്മാരും ഉമർ റളിയല്ലാഹു അടക്കമുള്ളവർ ബിദ്അത്ത് നല്ല ബിദ്അത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച്, സന്ദർഭത്തിനനുസരിച്ച്, കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന സംവിധാനങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ നല്ല ബിദ്അത്ത് എന്ന് പ്രയോഗിച്ചിട്ടുള്ളൂ. ആ ഒരു തിരിച്ചറിവ് നമ്മളും മനസ്സിലാക്കേണ്ടതുണ്ട്. കേവലം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ പല സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇന്ന് ഈ ഒരു ദിവസം ഈ ഒരു റെക്കോർഡിങ് നമുക്ക് നടത്താൻ വേണ്ടി പീസ് റേഡിയോ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. ഇതൊക്കെ ഒരു ആധുനിക സംവിധാനമാണ്, ഇതൊക്കെ ഒരു ബിദ്അത്ത് എന്ന് ഭാഷയിൽ പറയാം. ഇങ്ങനെ ഭാഷയിൽ പറയാവുന്ന വാചകങ്ങൾക്കാണ് നല്ല ബിദ്അത്ത് എന്നതുകൊണ്ട് മുൻകാലക്കാലായ ഉലമാക്കളും ഉമർ റളിയല്ലാഹു അടക്കമുള്ളവരെല്ലാവരും ഉദ്ദേശിച്ചുള്ളൂ എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊരുപാട് പണ്ഡിതന്മാർ കൃത്യമായി വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ന്യായം പറഞ്ഞു വരുന്ന ആളുകൾ സൂക്ഷിക്കുക, മതത്തിൽ ഒരു നല്ല ബിദ്അത്ത് ഇല്ല, അതേസമയത്ത് ഭാഷാപരമായി പുതുതായി കാലഘട്ടത്തിനനുസരിച്ച് സൗകര്യപ്രദമായ രൂപങ്ങൾ ഉപയോഗിക്കുന്നതിന് ഭാഷയിൽ ബിദ്അത്ത് എന്ന് പറയാം. പക്ഷേ അതിന് മതത്തിൻ്റെ ബിദ്അത്തിൻ്റെ പരിവേഷം നൽകുന്നത് നമുക്ക് ശരിയല്ല എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സുപഥം, ബിദ്അത്തിലൂടെ സംഭവിക്കുന്ന നഷ്ടങ്ങൾ. നമ്മോടൊപ്പം ചേർന്നത് നിഹാദ് MCC. Peace Radio. Tune to reality.
2: അടുത്തതായി പീസ് റേഡിയോയിൽ തജ്വീദ് പഠനം. അക്ഷരവടിവോടും ശബ്ദസൗന്ദര്യത്തോടും നിയമാനുസാരം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രോതാക്കൾക്ക് സഹായകമായ തജ്വീദ് പഠനത്തിൽ ഇന്ന് ദാല് താ എന്നീ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളാണ് ശ്രോതാക്കൾ പഠിക്കുന്നത്. പഠിപ്പിക്കുന്നത് അബ്ദുല്ല സമീർ മദീനി.
3: ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിലും വിശേഷണത്തിലും വരുന്ന അബദ്ധങ്ങളെയാണ് തജ്വീദ് പഠനം എന്ന ഈ പഠന പരമ്പരയിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ത്വാ ദാൽ ത എന്നീ അക്ഷരങ്ങൾ, ത്വാ ദാൽ ത എന്നീ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ സംഭവിക്കാറുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. തറഫുൽ ഇസാനിൽ നിന്നും ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങളാണ് ത്വാ ദാൽ ത എന്നീ അക്ഷരങ്ങൾ. അതുകൊണ്ട് ഇതിൻ്റെ മഖ്റജുകളെ സംബന്ധിച്ച് നമ്മൾ തുടക്കത്തിൽ മഖാരിജുൽ ഹുറൂഫിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. എന്നിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ത്വാ ത ദാൽ മൂന്ന് അക്ഷരങ്ങളും ഒരേ മഖ്റജിൽ നിന്നാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ അക്ഷരങ്ങളെയും വ്യതിരിക്തമാക്കുന്നത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരേ മഖ്റജിൽ നിന്നും ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങളെ വ്യതിരിക്തമാക്കി നിർത്തുന്നത് അതിൻ്റെ സിഫത്തുകളാണ്, വിശേഷണങ്ങളാണ്. അതുകൊണ്ട് ആ വിശേഷണങ്ങൾ അവക്ക് കൃത്യമായി നൽകിയാൽ മാത്രമേ അത് വ്യതിരിക്തമായി നിൽക്കുകയുള്ളൂ. അപ്പോൾ ഓരോ അക്ഷരങ്ങളും ഇവിടെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ ഉച്ചാരണ സ്ഥലം തറഫുൽ ലിസാൻ, നാവിൻ്റെ മുൻഭാഗം, അറ്റം, മേലെ മുൻപല്ലുകളുടെ ഭാഗമാണ്. വത്വാ വദ വത്വാ വദാൽ വത മിൻ ഹു വമിൻ ഉല്യ സനായ വത്വാ വദാൽ വത മിൻ ഹു വമിൻ ഉല്യ സനായ. ഇമാം ഇബ്നുൽ ജസരി പറഞ്ഞ ജസരിയിൽ പറഞ്ഞ ഭാഗമാണ്. അപ്പോൾ ത്വാ ദാൽ ത അത് ഉല്യസനായ അഥവാ മേലെ മുൻപല്ലുകളുടെ അറ്റവുമായി കൊണ്ട് അതിന് ബന്ധമുണ്ട്. അപ്പോൾ ആ രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത്. പക്ഷേ ഇതിൽ വിശേഷണങ്ങൾ വരുമ്പോഴാണ് ഒരേ മഖ്റജിലുള്ള ഈ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ വരുന്ന വ്യത്യാസം നമുക്ക് ബോധ്യപ്പെടുന്നത്. നമുക്കറിയാം ത്വാ എന്നുള്ളത്, ഞാൻ വിശദീകരിക്കുന്നുണ്ട്, ത്വാ എന്നുള്ളത് അഖ്വ ഹർഫും ഫിൽ ലുഗത്തുൽ അറബിയ്യ, ഏറ്റവും കവിയായ സിഫത്തുകളും എല്ലാം കവിയായ സിഫത്തുകളുള്ള അക്ഷരമാണ് ത്വാ. ത്വാ നമുക്കറിയാം ഇസ്തിഅലാന്റെ അക്ഷരവുമാണ്. എന്നാൽ ദാൽ ത എന്നീ അക്ഷരങ്ങളാകട്ടെ ഇസ്തിഫാല അക്ഷരമാണ്. അഥവാ ത്വാ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ അത് നാവ് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടാണ് ഉച്ചരിക്കുന്നത്. എന്നാൽ ദാൽ ത എന്നീ അക്ഷരങ്ങൾ ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്. അത് ഉച്ചരിക്കുമ്പോൾ നാവ് താഴത്തേക്കും അതുപോലെ തന്നെ വായ തുറന്നുകൊണ്ടുമാണ് ഉച്ചരിക്കുന്നത്. ഫഹീമല്ല, തർക്കീഖിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഈ ഉച്ചാരണത്തിൽ ഒന്നാമതായുള്ളത് തൻ്റെത് തർക്കീഖാണ്. ത്വാ അതുപോലെ ത്വാഇൻ്റെ ഉച്ചാരണം അതുമാത്രമാണ് തഫ്ഹീമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യത്യാസം അതിന് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നാമതായി മഖ്റജിലുള്ള ഉച്ചാരണത്തിലെ തെറ്റുകളാണല്ലോ നമ്മൾ പറയുന്നത്. മറ്റതൊക്കെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതാണ്. അപ്പോൾ ദാൽ ഉച്ചരിക്കുമ്പോഴുള്ള സാധാരണയായിട്ടുള്ള വ്യാപകമായുള്ള ചില അബദ്ധങ്ങൾ, തെറ്റുകൾ. ഒന്ന്, ഇവിടെ ദാൽ ഉച്ചരിക്കുമ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൂടിക്കരന്നുകൊണ്ട് ഉച്ചരിക്കുക. ചെറിയാന സൗത്തു ദാലി ഔ മുഖാലത്ത് ഹി ബിൻ നഫസ്. അഥവാ ദാൽ എന്നുള്ളത് ഷദീദായിട്ടുള്ള സിഫത്താണ്. ഷദീദും ജഹറും, അഥവാ ശബ്ദം പിടിച്ചു വെച്ചുകൊണ്ട്, ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് ആ ഉച്ചരിക്കുന്ന അക്ഷരമാണ് ദാൽ എന്ന് പറഞ്ഞാൽ ദ ദ. അതുകൊണ്ട് തന്നെ അതിന് ആ ഒരു വിശേഷണം നൽകാതിരിക്കുക എന്നുള്ളതാണ്. അഥവാ ജഹറും അതുപോലെ തന്നെ ഷദീദും, ഈ രണ്ട് വിശേഷണങ്ങളുമുള്ള ദാൽ നൽകാൻ പാടില്ല. അതുകൊണ്ട് ദാലിന് ഹർഫുൽ ഷദീദ് വമജ്ഹൂർ രണ്ടും ഉള്ള അക്ഷരമാണ് ദാല്, അഥവാ ഷദീദുമാണ് മജ്ഹൂറുമാണ്. ഷദീദ് എന്ന് പറഞ്ഞാൽ ഹബ്സു സൗത്ത്, ജഹ്ർ എന്ന് പറഞ്ഞാൽ ഹബ്സു നഫസ്, ശബ്ദവും ശ്വാസവും പിടിച്ചു വെച്ചുകൊണ്ടുള്ള അഥവാ ആ ഒരു രൂപത്തിലാണ് ദാൽ. ദാൽ ദാൽ ദീൻ, അപ്പോൾ ഈ രൂപത്തിലുള്ള അക്ഷരത്തിൻ്റെ വിശേഷണങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ ആ രൂപത്തിൽ എന്ത് ചെയ്യണം, ഉച്ചരിക്കണം ദാൽ ദാൽ. അപ്രകാരം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദാലിൻ്റെ ഉച്ചാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഈ ദാലിനെ ശരിക്കും നമ്മൾ ഉച്ചരിക്കുമ്പോൾ അതിന് ഈ പറയുന്ന വിശേഷണം നൽകുക. എന്നാൽ അമിതമായിട്ട് ധീൻ എന്നുള്ള രൂപത്തിലുള്ള ഉച്ചാരണം പാടില്ല. ഇപ്പോൾ ഉച്ചാരണ തെറ്റ് പറയുമ്പോൾ ചില ആളുകളൊക്കെ ദാല് ഉച്ചരിക്കുമ്പോൾ മാലിക്കി യൗമിദ്ദീൻ യൗമിദ്ദീൻ ശ്രദ്ധ കൊടുക്കുമ്പോൾ അങ്ങനെയാണ് അതിന് ഉച്ചരിക്കേണ്ടത്. അതിന് പകരം മാലിക്കി യൗമിദ്ദീൻ ദാലിന് ഒരു ഹാ ഹാഇൻ്റെ ശബ്ദം കൂടി കൂട്ടി ഒരു കാറ്റ് വരുന്ന രൂപത്തിലുള്ള ഉച്ചാരണം എന്താണ്, അത് ശരിയല്ല. അപ്പോൾ ആ കാര്യം പ്രത്യേകം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പോൾ ദാലിൻ്റെ ഉച്ചാരണം എന്ന് ശ്രദ്ധിക്കുക, അത് താവുമായി കൊണ്ട് ചേരാൻ പാടില്ല. അതാണ് ഈ ധീൻ ലിക്കി യൗമിദ്ദീൻ, തീൻ എന്നോ ധീൻ എന്നോ ദാല് ഹ കൂട്ടിച്ചേർത്തുകൊണ്ട് ഉച്ചരിക്കുന്നത് തെറ്റാണ്. അതുപോലെ തന്നെ ദാല് നമ്മൾ പറഞ്ഞു തർക്കീഖിൻ്റെ അക്ഷരമാണ്, ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ് എന്ന് പറഞ്ഞാൽ വായ നിറച്ച് ഗൗരവത്തോടു കൂടി കനപ്പിച്ച് പറയേണ്ട അക്ഷരമല്ല, ത്വാ പോലെ. എന്നാൽ അങ്ങനെ പറയാൻ സാധ്യത എപ്പോഴാണ്, ദാലിൻ്റെ തൊട്ട് മുമ്പ് ഇസ്തിഇലായിൻ്റെ അക്ഷരം എഴുതാൻ വരുമ്പോൾ, തഫ്ഹീമിൻ്റെ അക്ഷരം വരുമ്പോൾ. ഉദാഹരണത്തിന് സുദൂർ, ഇന്നഹു അലീമും ബിദാതി സുദൂർ, അസ്സുദൂർ അതാണ് ശരി, സുദൂർ. അതിന് പകരം അസ്സുദൂ ദോ. ദാലിനവിടെ തഫ്ഹീമാക്കേണ്ട ആവശ്യം, ദോ എന്നല്ല പറയേണ്ടത്, ദ ദ ദു ദി സുദൂർ സുദൂർ, അതല്ലാതെ ദോ ദി ദു സുദൂ ദോ. അത് തഫ്ഹീമാക്കി ദാലിനെ പറയാൻ പാടില്ല. അപ്പോൾ ദാലുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഈ പറയുന്ന ദാലിനെ താഇൻ്റെ ശബ്ദവുമായി കൊണ്ട് ചേർത്ത് കൊണ്ട് ദീൻ, അതിന് രണ്ട് ഭാഗമുണ്ട്, രണ്ട് തെറ്റുകളുണ്ട് രണ്ട് രൂപത്തിൽ. ഒന്ന് യൗമിദ്ദീൻ ദാലിന് ഹാവിന് കൂട്ടിച്ചേർത്ത് കൊണ്ട് പറയുന്ന ശൈലി, രണ്ടാമത്തത് യൗമിദ്ദീ തീൻ ത ആണോ എന്ന് തോന്നിപ്പോകും വിധം, ത ആണോ എന്ന് തോന്നിപ്പോകും വിധം ദാലിനെ ഉച്ചരിക്കുക, രണ്ടും പാടില്ല. അപ്പോൾ ദാലിൻ്റെ വിശേഷണം അതങ്ങനെ തന്നെ നൽകണം, ജഹറും അതുപോലെ തന്നെ ഷദീദും. അപ്പോൾ ആ വിശേഷണം അതിന് നൽകുമ്പോഴാണ് അതിന് ശരിക്കും ആ രൂപത്തിലാകുന്നത്. ഒന്ന് രണ്ടാമത്തത് ഈ ത്വാഇൻ്റെ ഉച്ചാരണം, ത്വാഇൻ്റെ ഉച്ചാരണം നമ്മൾ പറഞ്ഞു ത്വാ എന്ന് പറഞ്ഞാൽ അഖ്വ ഹർഫ്, ഏറ്റവും കവിയായിട്ടുള്ള ഹർഫാണ് ത്വാ. കാരണം അതിൻ്റെ സിഫത്തുകളുടെ എല്ലാം കവിയായ സിഫത്ത്, ആ സിഫത്തുകളെ മൊത്തം നോക്കിയിട്ടാണ് ഒരു ഹർഫ് അത് കവിയാണോ ദഈഫാണോ അതുപോലെ തന്നെ അഖ്വയാണോ ലാഫാണോ തുടങ്ങിയ സംഗതികളൊക്കെ വിലയിരുത്തുന്നത്. ഇപ്പോഴത്തെ ജീവിത പണ്ഡിതന്മാരത് വിശദീകരിച്ചിട്ടുണ്ട്. ത്വാ നമുക്കറിയാവുന്നതുപോലെ തഫ്ഹീമായ അക്ഷരമാണ്, അത് തഫ്ഹീമാക്കി തന്നെ പറയണം, അതിന് തർക്കീഖാക്കി പറയരുത്, മനസ്സിലായില്ലേ? ഇപ്പോൾ നേരത്തെ നമ്മൾ ദാലിനെ പറഞ്ഞ പോലെ ദാലിൻ്റെ സിഫത്താണ് എന്ത്, മഹമൂസ് അല്ലെങ്കിൽ താൻ്റെ. അപ്പോൾ ആ വിശേഷണം ത്വാഇന് കൊടുക്കാൻ പാടില്ല. ഫത്വാല ത്വാ ഫത്വാത് ഫത്വാല ത്വാല ത്വാല ഫത്വാല അലൈഹിം ഫത താലല്ല ത്വാല ത്വാല അല്ല ത്വാ ത്വാ. അപ്പോൾ ഹംസ് ആ ഒരു മന്ത്രിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ചെറിയ ശബ്ദം താൻ്റെ ത ത ത അതിൻ്റെ താൻ്റെ ശബ്ദമാണ്, ഇതിവിടെ ത്വാ ആണ്. അവിടെ ഹംസ് എന്നുള്ള സിഫത്ത് താഇൻ്റെ സിഫത്ത് ഒരിക്കലും തോന നൽകരുത്. തോല ഫതോല അലൈഹിമുൽ അമദു ഫതാലല ഫതോല. ആ തോ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കവി ഒരു ഒരു കട്ടിയുള്ള ഒരു ഗൗരവത്തിലുള്ള ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദത്തിൽ തന്നെ തോഅനെ ഉച്ചരിക്കണം. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് തർക്കീക്കാക്കാൻ പാടില്ല. തോഅനെ തോ എന്നെ തോ തീ തിബാഖോ എന്നല്ല. സബ സമാവാതിൻ തിബാഖോ സബ സമാവാതിൻ തീ തീ തിബാഖോ തിബാഖോ തീയല്ല. പലപ്പോഴും ആളുകളുടെയിൽ സംഭവിക്കാറുള്ള ഒരു അബദ്ധം എന്താണ് ചോദിച്ചാൽ തോഇൻ്റെ കെസർ വരുമ്പോൾ, തോഇന് കെസർ എന്ന് മാത്രമല്ല ഫതഹ വരുമ്പോൾ, ഇപ്പോൾ ഏതുപോലെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അവിടെ അങ്ങോട്ടും നല്ല മാറ്റം വരാറുണ്ട്. പലപ്പോഴും പലരുടെ അടുക്കലും മാറ്റം സംഭവിക്കാറുള്ളത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം മുസ്ത, അടക്കം അങ്ങോട്ട് കൊണ്ടും സീന് സ്വാദാകും തോ ആകും തോ ത, അങ്ങനെയുള്ള ഈ വ്യത്യാസങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് ശ്രദ്ധിക്കുക. തോ തഫ്ഹീം അക്ഷരമാണ്, അതിനൊരിക്കലും തലക്കീക്കായി ഉച്ചരിക്കരുത്, തഫ്ഹീമായി തന്നെ ഉച്ചരിക്കണം. അതുപോലെ തന്നെ താഇൻ്റെ ഉച്ചാരണം, ത എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ അതിനൊരു ഹംസിൻ്റെ വിശേഷ ഹംസ് എന്നുള്ള വിശേഷണം അഥവാ ത മഹ്മൂസായിട്ടുള്ള അക്ഷരമാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയൊരു മൂളക്കത്തോടുകൂടി അല്ലെങ്കിൽ മന്ത്രത്തോടുകൂടി ഉച്ചരിക്കുന്ന അക്ഷരമാണ് ത ജറയാനു അന്നഫസ് അൽ മുബാലഗത്തു ഫി ഹംസിഹ. അഥവാ ഈ ഒരു ഹംസ് എന്നുള്ള സിഫത്ത് അത് കൂടാൻ പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുമ്പ് എല്ലാ ഇതിലും സൂചിപ്പിക്കാറുള്ളത് പോലെ തജ്വീദ് നിയമങ്ങളത് കൂടുതലാകാനും പാടില്ല, സിയാദത്തും പാടില്ല, നുഖ്സാനും പാടില്ല. അതിൽ ഒരു അത് എങ്ങനെയാണോ ഉച്ചരിക്കണം അങ്ങനെ തന്നെ ഉച്ചരിക്കണം, അതിൽ കൂടാനും പാടില്ല കുറയാനും പാടില്ല. അതുകൊണ്ട് ഈ ഹംസ് ആ ഒരു സിഫത്ത് വർദ്ധിക്കുകയാണെങ്കിൽ അതെന്താണ് അത് തെറ്റായി മാറുന്നൊരവസ്ഥയുണ്ടാകാം. പ്രത്യേകിച്ചും അത് മുത്തഹരിക്കായി വരുമ്പോൾ, മുത്തഹരിക്കായി വരുമ്പോൾ ഹംസ് വളരെ കുറഞ്ഞ അളവിലുണ്ടാകുമ്പോൾ, ഹർക്കത്ത് ആയി വരുമ്പോൾ, അതല്ല സാക്കിനെ വരുമ്പോൾ കുറച്ചുകൂടി ഉണ്ടാകും. തതവഫഹും തത തതവഫഹും തതവഫഹുൽ മലായിക. അത് ശ്രദ്ധിക്കുക. രണ്ടാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ നമ്മൾ തോഇൻ്റെ ത ആയി തറഹീഖായി ഉച്ചരിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞതുപോലെ തന്നെ ത തോ ആകുന്നതും തെറ്റ് തന്നെയാണ്. ത ഇനെ തഫ്ഹീമാക്കി ഉച്ചരിക്കുന്നത് തെറ്റാണ്. തതുമഇന്നു അല്ലദീന ആമനു വതതുമഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ. തതുമ തതു ത ത എന്ന് തന്നെ പറയണം. ത വായ തുറന്നിട്ട് ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ്, തറക്കീക്കിൻ്റെ അക്ഷരമാണ്, ത തോ അല്ല. തേത്തോ തേത്തോ രണ്ടാമത്തേതാണ് തോ, അതിനാണ് തഫ്ഹീമാക്കേണ്ടത്, അതിനാണ് കണപ്പിച്ച് ഉച്ചരിക്കേണ്ടത്. ആദ്യത്തിന് അവിടെ ഉച്ചരിക്കേണ്ടത് ലഘുവായിട്ടാണ്. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ തേത്തോമ ഇന്നു കുലൂബുഹും വിധിക്കിരില്ല. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഹംസ് എന്നുള്ള സിഫത്ത് നമ്മൾ ഹറക്കത്തിൻ്റെ സന്ദർഭത്തിൽ ഫത്ഹും കസറുള്ളമ്മ വരുമ്പോൾ അത് കൂടാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ സുക്കൂനായി വരുമ്പോൾ ഹംസ് ഇല്ലാതിരിക്കാനും പാടില്ല. മനസ്സിലായോ? തതമറോ തെത്റോ തെത്റോ. അവിടെ തെറ്റ് ആ ഒരു ഹംസിൻ്റെ വിശേഷണം ഉണ്ടാവണം. ഹംസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇദ സമാഉ ഫതറത് വഇദൽ കവാകിബു തസറത്. ആ ചെറിയൊരു ശബ്ദമുണ്ടല്ലോ, അതിനാണ് ഹംസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സുക്കൂനിൻ്റെ സന്ദർഭത്തിൽ, വഖഫിൻ്റെ സന്ദർഭത്തിൽ ഒഴിവാക്കാനും പാടില്ല. അതുപോലെ തന്നെ ഹറക്കത്തിൻ്റെ സന്ദർഭത്തിൽ അതിൽ അമിതമാകാനും പാടില്ല. ഇത് വളരെ കൃത്യമായി തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ഏതായിരുന്നാലും തോ എന്നുള്ള അക്ഷരമാണ് ഈ മൂന്നക്ഷരങ്ങളിൽ നമ്മൾ ഇന്ന് പറഞ്ഞ മൂന്നക്ഷരങ്ങൾ തോ ദാൽ തായ് എന്നീ അക്ഷരങ്ങളിൽ തും ദാലും ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ്. അഥവാ വായ തുറന്നുച്ചരിക്കുന്ന, കനപ്പിച്ചുച്ചരിക്കാത്ത, മുറക്കക്കായ, അതുപോലെ തന്നെ മുസ്തഫിലായ അക്ഷരമാണ് അത് ആ നിലക്ക് തന്നെ ഉച്ചരിക്കുക. ഒരിക്കലും അതിനെ തഫ്ഹീമാക്കി ഉച്ചരിക്കുക എന്നതാണ് അതിലെ ഏറ്റവും വലിയ അതിൽ അബദ്ധമായി മാറുന്ന പ്രധാനപ്പെട്ട കാരണം. അതുപോലെ തന്നെ ഹംസ് എന്നുള്ള സിഫത്ത് അത് താന് കൂടുമ്പോൾ അത് ഹർക്കത്തായി വരുമ്പോൾ അത് കൂടാൻ പാടില്ല എന്നും അതുപോലെ തന്നെ സുക്കൂനായി വരുമ്പോൾ അത് നൽകണം എന്നുള്ളതുമാണ് അതിലേറ്റവും ശരിയായ പാരായണ രീതി. അതിൽ അബദ്ധം വരുന്നത് എന്ന് പറഞ്ഞാൽ ഹർക്കത്ത് വരുമ്പോൾ കൂടുതൽ ഹംസ് എന്നുള്ള സിഫത്ത് നൽകുകയും അതുപോലെ സുക്കൂനായി വരുമ്പോൾ ഹംസ് എന്ന സിഫത്ത് നൽകാതിരിക്കുകയും ചെയ്യുക എന്നുള്ള അബദ്ധമാണ്. അതുപോലെ തന്നെ ത്വാഇൻ്റെ വിഷയം നമ്മൾ പറഞ്ഞു, ത്വാഇനെ തഫ്ഹീമാക്കി ഉച്ചരിക്കേണ്ട അറബി ഭാഷയിലെ ഏറ്റവും കവിയായിട്ടുള്ള സിഫത്തുകൾ മാത്രമുള്ള ഏറ്റവും കൂടുതൽ കവിയായ സിഫത്തുകളുള്ള അക്ഷരമാണ് ത്വാ. അതുകൊണ്ട് തന്നെ ത്വാഇനെ ആ നിലക്ക് തന്നെ കവിയായ നിലക്ക് കാണണം. അതിനൊരിക്കലും ഹംസ് എന്നുള്ള സിഫത്ത് താനുള്ള സിഫത്ത് അതിന് കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ അത് കസ്റായി വരുമ്പോൾ പ്രത്യേകിച്ചും തർക്കീഖായി ഉച്ചരിക്കരുത്, അതിനെ തഫ്ഹീമാക്കി തന്നെ ഉച്ചരിക്കണം. ഈ അതുപോലെ തന്നെ ദാലിൻ്റെ കാര്യത്തിൽ ദാലിനെ താവുമായി കൊണ്ട് ചേർത്തിക്കൊണ്ട് സദൃശ്യമാകുന്ന രൂപത്തിൽ കൂട്ടിക്കലർത്തി ഓതാൻ പാടില്ല. പ്രത്യേകിച്ചും യൗമിദ്ദീൻ, മാലിക് യൗമിദ്ദീൻ എന്നുള്ളത് മാലിക് യൗമിദ്ദീൻ എന്നതിന് പകരം മാലിക് യൗമിദ്ദീൻ എന്ന് താലേക്ക് സദൃശ്യമാകുന്ന രൂപത്തിലോ അല്ലെങ്കിൽ മാലിക് യൗമിദ്ദീൻ എന്ന് ദാവും ഹാവും കൂട്ടിക്കൊണ്ട് അറബി ഭാഷയിലല്ലാത്ത രൂപത്തിൽ ഒരു ഉച്ചാരണം ഉച്ചരിക്കുകയും ചെയ്യാൻ പാടില്ല. ഈ കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ അക്ഷരങ്ങൾക്കും അതിൻ്റെതായ മഖ്റജുകളുണ്ട്, അതിൻ്റെ വിശേഷണങ്ങളുണ്ട്. അത് കൃത്യമായി കൊണ്ടു നൽകുകയാണെങ്കിൽ അതാണ് ആ അക്ഷരങ്ങൾക്ക് കൊടുക്കേണ്ട മഖ്റജും സിഫത്തും. അങ്ങനെ കൊടുത്ത് ഉച്ചരിക്കുമ്പോഴാകുന്നു ശരിക്കും തജ്വീദ് പ്രാവർത്തികമാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഓരോരുത്തർക്കും തജ്വീദ് പ്രകാരം കൃത്യമായി ശ്രദ്ധയോടുകൂടി ഉച്ചാരണങ്ങളെ അതുപോലെ തന്നെ ഹർക്കത്തുകളെ എല്ലാം കൃത്യമായി ഉച്ചരിച്ചുകൊണ്ട് ഓരോ അക്ഷരങ്ങളെയും ശരിയായ രൂപത്തിൽ പാരായണം ചെയ്ത് പുണ്യം കരസ്ഥമാക്കുവാൻ അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ പാരായണത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വന്നിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തജ്വീദ് പരമായിട്ടോ മറ്റ് ഹർക്കത്ത് അറാബിയായിട്ടോ ഏത് നിലക്കുള്ള അബദ്ധങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു തരുമാറാകട്ടെ. കുറ്റ മറ്റ രീതിയിൽ വളരെ നല്ല ആകർഷകമായ ഖിറാഅത്തുകളെ ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ അവലംബിച്ചുകൊണ്ട് പാരായണം ചെയ്യുവാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ وصلى الله على نبينا محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.
2: നിങ്ങൾ കേട്ടത് തജ്വീദ് പഠനം. ഇന്ന് ത്വാ ദാൽ താ എന്നീ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളാണ് തജ്വീദ് പഠനത്തിൽ ബഹുമാന്യനായ അബ്ദുള്ള സമീർ മദീനി ശ്രോതാക്കൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത്. തജ്വീദ് പഠനം സമാപിക്കുന്നു.

0: അംസൈന വഅംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹിൽ ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
0: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
1: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക.
1: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
0: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ.
1: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
0: അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
0: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഈവനിംഗ് ലൈവ് ശ്രോതാക്കളെ, നമ്മുടെ ലൈവ് ആരംഭിക്കുകയാണ്. നെല്ലിക്കാപ്പറമ്പ് ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്ന് ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ സൈനുൽ ആബിദ് മലോറ. നമ്മുടെ കൂടെ രണ്ട് കൊച്ചു കൂട്ടുകാരുണ്ട്, നമുക്ക് അവരെ പരിചയപ്പെടേണ്ടതുണ്ട്. അതിന് മുൻപായിട്ട് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ഈവനിങ് ലൈവിൽ നമ്മൾ പ്രത്യേകം പറയാറുണ്ടെങ്കിലും ഒരിക്കൽ കൂടെ പറയുകയാണ്, നമ്മുടെ പ്രാർത്ഥനകൾ അത് കറുകൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഓർത്തെടുത്ത് ചെല്ലാം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം നമ്മുടെ ഈവനിങ് ലൈവിലേക്ക് കുറേയേറെ കൂട്ടുകാർ വോയിസുകൾ അയക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ അതുപോലെ പലരും നമ്പർ അന്വേഷിക്കാറുണ്ട്, എത്രയാണ് നമ്പർ എന്നുള്ളത് തുടക്കത്തിൽ തന്നെ പറയാം. കാരണം പെട്ടെന്ന് അയച്ചാൽ നമുക്ക് ലൈവിൽ നമ്മുടെ കുട്ടികളുടെ കൊച്ചു കൂട്ടുകാരുടെ പ്രോഗ്രാമുകൾ നമുക്ക് പ്രക്ഷേപണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 85 90 745 845 ഇതാണ് നമ്മുടെ നമ്പർ. കൊച്ചുകൂട്ടുകാരുടെ കഥ, കവിത, ഇങ്ങനെ തുടങ്ങിയ എല്ലാ പ്രോഗ്രാമുകളും അയക്കാവുന്നതാണ്. അപ്പോൾ നല്ല പാട്ടുകളും പ്രസംഗങ്ങളും കഥകളും ഒക്കെ നിങ്ങൾക്കും അയക്കാം. ഇവിടെ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ എത്തി സ്റ്റുഡിയോയിൽ വന്ന് റെക്കോർഡ് ചെയ്ത് അവതരിപ്പിക്കാൻ കഴിയാത്ത കൂട്ടുകാർക്കുള്ളൊരു അവസരം കൂടെയാണിത്. ഉപയോഗപ്പെടുത്താൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കൂട്ടുകാരുടെ പ്രോഗ്രാമുകൾ അയക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇത് നമ്മുടെ കൂടെ കുറേയേറെ ആളുകൾ സലാം പറഞ്ഞുകൊണ്ട് ആരൊക്കെ വന്നിട്ടുണ്ട് എന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞുകൊണ്ട് തുടക്കത്തിൽ തന്നെ അമീർ സാഹിബ് എത്തിയിട്ടുണ്ട്. അമീർ ടി അടുത്തനായിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അതുപോലെ നഫീസ പി എ കാടാമ്പുഴ, ഷമീജ പാറൽ, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, ഇവരൊക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതുപോലെ പിന്നെ ഷാദിയ എടപ്പാൾ, സുലൈഖ തിരുവാലി, സുബൈദ ഇസ്മായിൽ മടിക്കരി, ഉമ്മുകുൽസു ചിറയമംഗലം, ഇവരൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയാണ് നിങ്ങളൊക്കെ വിശേഷങ്ങൾ? നമ്മൾ നാട്ടിലേക്കൊക്കെ മഴയുണ്ടോ? എല്ലാവരും അവരുടെ ഓരോരുത്തരുടെയും വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയിക്കും, നമുക്ക് പരസ്പരം ഒന്ന് ചർച്ച ചെയ്യാമല്ലോ. ഇന്ന് നമ്മൾക്കൊക്കെ മഴ, ഇന്ന് രാവിലെ കുറച്ച് മഴ ഉണ്ടായിരുന്നുണ്ട്. 3 ദിവസമായിട്ട് ഇവിടെയൊക്കെ ഒന്നും മഴ ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിലേക്കൊക്കെ മഴയുണ്ടോ? എന്താണ് അവിടെയൊക്കെയുള്ള അവസ്ഥകൾ ഒക്കെ ഒന്ന് പറയേ അല്ലേ. നമ്മുടെ കൂട്ടുകാരിലേക്ക് നമുക്ക് പോവാം അല്ലടാ. മോന്റെ പേരെന്തായിരുന്നു?
1: ജാസിം അബ്ദുൽ റഹ്മാൻ.
0: ജാസിം
1: അബ്ദുൽ റഹ്മാൻ.
0: അബ്ദുൽ റഹ്മാൻ, ഓക്കെ. ജാസിമിന്റെ വീട് എവിടെയാ?
1: കണ്ണൂർ.
0: കണ്ണൂർ. കണ്ണൂർ എവിടെ?
1: പയ്യന്നൂർ.
0: പയ്യന്നൂർ. അപ്പൊ പിന്നെ പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ തന്നെ അറിയുന്ന സ്ഥലമല്ലേ, പൊതുവേ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് അല്ലേ. പയ്യന്നൂർ ടൗണിൽ തന്നെ. ഓക്കെ. വീട്ടിൽ ആരൊക്കെയാണുള്ളത്?
1: ഉപ്പ, ഉമ്മ, കാക്ക, താത്ത, താത്ത, ഉമ്മാമ, പാപ്പ.
0: അപ്പൊ കുറേയേറെ ആളുകളുണ്ടല്ലോ അല്ലേ. ഓക്കെ, മാഷാല്ലാ. മോനെ എന്താ ചെയ്യുന്നത്, എവിടെ പഠിക്കുന്നത്?
1: ഞാൻ ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിൽ.
0: ഓക്കെ, ഗ്രീൻ ഹോമിലാണ് അല്ലേ. റെസിഡൻഷ്യൽ ക്യാമ്പസിലാണ്. എത്രാം ക്ലാസ്സിലാണ്? ഈ വർഷം പുതിയ വിദ്യാർത്ഥിയായി വന്നതാ? എങ്ങനെയുണ്ട് ക്യാമ്പസ് ഒക്കെ?
1: നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ഫ്രണ്ട്സ് ഉണ്ട്,
0: പിന്നെ
1: ഖുർആൻ നല്ല പഠിക്കാൻ പറ്റുന്നുണ്ട്.
0: സന്തോഷാണോ? വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിന്റെ വിഷമമുണ്ടോ?
1: കുറച്ചുണ്ടായി, പിന്നെ
0: ശരിയായി. ഓക്കെ, മാഷാല്ലാ. നമുക്ക് നമ്മുടെ ഇപ്പൊ പരിചയപ്പെട്ട നമ്മുടെ ജാസിം മോനാണ്, കണ്ണൂർ പയ്യന്നൂരിൽ നിന്നാണ് വരുന്നത്. ഗ്രീൻ വാലിയിലെ റെസിഡൻഷ്യൽ ക്യാമ്പസിലാണ് നമ്മുടെ കുഞ്ഞുമോൻ പഠിക്കുന്നത്. ഗ്രീൻ ഹോം എന്ന പേരിൽ ഖുർആനും അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് സി ബി എസ് ഇ സിലബസ് അല്ലേ സ്കൂളിൽ ഒക്കെ ആയിക്കൊണ്ട് നല്ലൊരു സ്ഥാപനത്തിൽ പഠിക്കുന്ന സന്തോഷല്ലേ. ഓക്കെ, ഇനി ഒരാളോട് നമുക്ക് പരിചയപ്പെടാണ്ട്. മോന്റെ പേരെന്തായിരുന്നു?
1: ആതിഫ് അബ്ദുള്ള.
0: ആതിഫ് അബ്ദുള്ള അല്ലേ. ആതിഫ് എവിടെയാണ് വീട്?
1: ആലപ്പുഴ.
0: ആലപ്പുഴ. ഓക്കെ. ആലപ്പുഴ എവിടെയാ?
1: ചേർത്തല.
0: ചേർത്തല. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: ഉമ്മയുണ്ട്,
0: ഉപ്പയുണ്ട്, പിന്നെ
1: ഉമ്മാമ്മയുണ്ട്, പാപ്പയുണ്ട്, പിന്നെ അനിയൻ, അനിയത്തി.
0: അപ്പൊ വീട്ടിലെ കാരണവരിയാണ്, മൂത്ത ആൾ ഇനിയാണ് അല്ലേ. ഓക്കെ. അനിയത്തി അനിയനൊക്കെ അടി കൂടാറുണ്ടോ? അനിയത്തിനും അടി അനിയനോടൊക്കെ അടി കൂടാറുണ്ടോ?
1: അനിയത്തി ചെറുതാ,
0: ചെറുത് കുഞ്ഞു ബാവാണ്. അനിയനോ?
1: അനിയനോടിയ
0: അനിയൻ എത്രയാ പഠിക്കുന്നത്?
1: മൂന്നിൽ.
0: നീയോ? അഞ്ചില്. അപ്പൊ നീയും ഇവിടെ റെസിഡൻഷ്യൽ ക്യാമ്പസിലാണല്ലേ. ഓക്കെ. ഗ്രീൻ ഹോം പഠിക്കുന്നത് ആതിഫ് അബ്ദുള്ള അല്ലേ. മാഷാല്ലാ. ഏതായാലും രണ്ടാളുകൾ, ജാസിമും
1: ആതിഫ്,
0: ആതിഫ് രണ്ടാൾ അബ്ദുള്ള അബ്ദുറഹ്മാൻ അല്ലേ.
1: അബ്ദുള്ള.
0: ഏതായാലും നല്ല എന്തൊക്കെ പ്രോഗ്രാമുകളാണ് നിങ്ങൾക്ക് പ്ലാനിങ്ങിൽ ഉണ്ടോ? ഒരു പാട്ടുണ്ട് അല്ലേ. പിന്നെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോകണം അല്ലേ. എൻ്റെ നാട്ടിൽ ചേർത്തലയൊക്കെ പറഞ്ഞ നല്ല സ്ഥലമാണ്. ആലപ്പുഴ എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകതകൾ? ആലപ്പുഴ ഡിസ്ട്രിക്ട്
1: വെള്ളം
0: വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ നല്ല ടൂറിസ്റ്റ് മേഖലയാണല്ലേ. നമുക്കൊക്കെ ഒരു ദിവസം കൂടി ടൂർ പോയാലോ? ഏ ആ നമുക്ക് ചർച്ചയ്ക്ക് വരണം. നമുക്ക് ചോദ്യം ഇൻഷാല്ലാ അതിൻ്റെ മുമ്പേ നമ്മുടെ സാരോപദേശം കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. അതിന് മുമ്പേ നമുക്കൊരു ഫീഡ്ബാക്ക് വന്നതുണ്ട്. ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം, സാരോപദേശം കേട്ടിട്ട് ഫീഡ്ബാക്കിലേക്ക് പോവാം. ഓക്കെ, സാരോപദേശം കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മളൊക്കെ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ടാണ് ഈ ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആരാണ് നമ്മുടെ ഈ വീട് നിർമ്മിച്ചത്? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ഉപ്പയോ നമ്മുടെ വല്യുപ്പയോ ഒക്കെ പ്രയാസപ്പെട്ട് നിർമ്മിച്ച വീട്ടിനകത്താണ് സ്വസ്ഥമായി നമ്മൾ ജീവിക്കുന്നത്. ഉപ്പ വരുമ്പോൾ വല്യപ്പ വരുമ്പോൾ അവരൊന്ന് ഹഗ് ചെയ്ത് ഒരുമ്മ കൊടുത്ത് ജസാക്കല്ലാഹു ഖൈറ, ഞങ്ങൾക്ക് ഇത്ര നല്ല സൗകര്യമുള്ളൊരു വീട് കഷ്ടപ്പെട്ട് നിങ്ങൾ ഉണ്ടാക്കിയതിന് അള്ളാഹു നിങ്ങൾക്ക് കൂലി തരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അത് കേൾക്കുമ്പോൾ അവർക്ക് എത്ര സന്തോഷമുണ്ടായിരിക്കുമല്ലേ. കാരണം അത്രയും അധികം എഫേർട്ട് സഹിച്ചിട്ടുണ്ട് അവരൊരു വീടുണ്ടാക്കാൻ വേണ്ടി. കൊല്ലങ്ങൾ 40-ഉം 45-ഉം വയസ്സ് വരേക്കും അധ്വാനിച്ചിട്ടാണ് ഒരു വീടവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത്. ലക്ഷങ്ങൾ അതിനു വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് അല്ലേ. ഒരുപാട് ദിവസങ്ങൾ അതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ടെൻഷനുകൾ സഹിച്ചിട്ടുണ്ട്. ഒരുപാട് വെയിലേറ്റു മഴ കൊണ്ട് അങ്ങനെ തന്നെയാണ് വീടുണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത്രയെല്ലാം കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കുന്ന വീട്, ആ വീട്ടിൽ നമ്മൾ എത്ര കാലം ജീവിക്കും? ഒരാൾ ഒരു 45-ാമത്തെ വയസ്സിൽ വീട് വെച്ച വ്യക്തി 60-ാമത്തെ വയസ്സിൽ മരിച്ചാൽ 15 കൊല്ലമാണ് അദ്ദേഹം ആകെ ആ വീട്ടിൽ താമസിക്കുന്നത്. അത് 50-ലാണെങ്കിൽ വെറും 5 കൊല്ലം മാത്രം. അത് 47-ലാണെങ്കിൽ വെറും 2 കൊല്ലം മാത്രം അല്ലേ. ചുരമിറങ്ങുമ്പോൾ കൊക്കയിലേക്ക് മറിഞ്ഞു വീണ് ഒരു സ്കൂളിലെ മുഴുവൻ ടീച്ചർമാരും മരണപ്പെട്ട അപകട വാർത്ത നമ്മൾ കേട്ടിരുന്നില്ലേ. അതിൽ കണ്ണുകാണാത്തൊരു അധ്യാപകനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു അധ്യാപികയും അതിലുണ്ടായിരുന്നു. ആ യാത്ര സന്തോഷത്തോടുകൂടെ അവർ പുറപ്പെട്ട് തിരിച്ചു മടങ്ങിയിറങ്ങുമ്പോഴാണ് ഈ ഒരു അപകടമുണ്ടായിട്ടുള്ളത്. ഈ അപകടത്തിലൂടെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടുപോയി. ആ യാത്രയുടെ 2 മാസം മുമ്പാണ് അവർ പുതിയൊരു വീട്ടിലേക്ക് താമസം മാറ്റിയിരുന്നത്. വെറും 2 മാസം മാത്രമാണ് ലക്ഷങ്ങൾ മുടക്കി അവരുണ്ടാക്കിയ വീട്ടിൽ അവർ താമസിച്ചിട്ടുള്ളത്. നിങ്ങൾ ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ, വലിയൊരു കൊട്ടാരം പോലത്തൊരു വീട്, അതിമനോഹരമായ ഗാർഡൻ, അതിൻ്റെ കാർപോർച്ചിൽ വിലപിടിപ്പുള്ള ധാരാളം കാറുകൾ, ഇതെല്ലാം ഉണ്ടെങ്കിലും ആ വീട്ടിലെ മനുഷ്യൻ രോഗിയായാൽ എന്താണ് അവസ്ഥ അല്ലേ? അയാൾക്ക് 4 ശത്രുക്കളുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ? അവിടെ ഒന്ന് ഭൂമി കുലുങ്ങിയാൽ അല്ലെങ്കിൽ മലയിടിഞ്ഞ് വെള്ളപ്പൊക്കമുണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ കൊല്ലങ്ങളോളം കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയ വീട്ടിൽ കുറച്ചു കാലം നമ്മൾ ജീവിക്കുള്ളൂ എന്ന് മാത്രമല്ല, ആ ജീവിക്കുന്ന കാലം തന്നെ നമുക്കൊരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും നമ്മൾ തന്നെ ഒരുപാട് തവണ കരഞ്ഞിട്ടുണ്ട്. നമ്മൾ ചിരിച്ചതിനേക്കാൾ കൂടുതൽ കരയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മുടെ വീടുണ്ടെങ്കിൽ നമുക്ക് ദുഃഖവും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കുടുംബത്തിലെ ആരും മരിക്കാതെ നമ്മുടെ വീട്ടിൽ നമുക്ക് എങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിക്കാം? ആർക്കും ഒരു ദുഃഖവുമില്ലാതെ എങ്ങനെ സന്തോഷത്തോടെ കഴിയാം? ഒരു രോഗവുമില്ലാതെ എങ്ങനെ ആരോഗ്യത്തോടെ കഴിച്ചുകൂട്ടാം? ഒരു വിഷമവുമില്ലാതെ ഫുൾ ടൈം എങ്ങനെ ഹാപ്പിയായിരിക്കാം? 100% നമുക്ക് ഹാപ്പിയായി ജീവിക്കാൻ പറ്റിയൊരു വീടുണ്ടോ? അങ്ങനൊരു വീട് അള്ളാഹു നമുക്ക് ഓഫർ നൽകുന്നുണ്ട്. അത് സ്വർഗത്തിലാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന സഈമും ബിബൈത്തിൻ ഫി റബ്ലിൽ ജന്ന ലിമൻ തറക അൽമിറാ വലൗ കാന മഹീഖാ. നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ ഒരു ഓരത്ത് ഞാനൊരു വീട് ഓഫർ നൽകുന്നു.

0: എത്ര മനോഹരമായിരിക്കും ആ വീട്, എത്ര സന്തോഷകരമായിരിക്കും ആ വീട്ടിൽ. ആ വീട്ടിൽ പിന്നെ ആരും മരിക്കില്ല, ആർക്കും രോഗമുണ്ടാവില്ല, ആർക്കൊരു ശത്രുക്കളും ഉണ്ടാവില്ല. ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങളോ കരച്ചിലോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നീരസങ്ങളോ ബഹളങ്ങളോ വക്കാണങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. പിന്നെയോ സമാധാനത്തോടെ ജീവിക്കാം. ആർക്കാണ് റസൂലുള്ള ഓഫർ നൽകിയത്? ലിമൻ തറക്കൽ മിറാ വലൗക്കാന മുഹഖ്ഖ. ഒരാൾ തർക്കങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു, അയാളുടെ കയ്യിലാണ് ന്യായം. നമ്മൾ രണ്ടാൾ തർക്കിക്കുകയാണ്, നമ്മുടെ കയ്യിലാണ് സത്യമുള്ളത്, നമ്മുടെ കയ്യിലാണ് ന്യായമുള്ളത്. അയാൾ വെറുതെ പറയുകയാണ്, വെറുതെ കച്ചറുണ്ടാക്കാൻ വരികയാണ്. ഈ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിൽ ന്യായമുണ്ടെന്ന് കരുതി നമ്മൾ തർക്കിക്കാൻ നിൽക്കരുത്. നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് വസ്തുനിഷ്ഠമായി ബോധ്യപ്പെടുത്തി നമുക്ക് സാധ്യമാകും വിധത്തിൽ നമ്മൾ അയാളെ തെറ്റിപ്പെടുത്താൻ ശ്രമിക്കുക. അതൊരു ബഹളത്തിലേക്കും വക്കാണത്തിലേക്കും കലഹത്തിലേക്കും പോകുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് പിന്മാറുക എന്നതാണ്. കാരണം നമ്മുടെ കയ്യിൽ ന്യായമുണ്ടായിരിക്കെ പോലും തർക്കിക്കാൻ നിൽക്കാതെ അതിൽ നിന്ന് തർക്കങ്ങൾ ഒഴിവാക്കുന്ന ആൾക്ക് സ്വർഗത്തിൻ്റെ ഓരത്തൊരു വീടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വബി ബൈതിൻ ഫീ വസത്തിൽ ജന്ന ലിമൻ തറകൽ കദിബ വലൗ കാന മാസിഹ. സ്വർഗത്തിൻ്റെ മധ്യഭാഗത്ത് ഞാനൊരു വീട് ഓഫർ നൽകുന്നു. ആർക്കാണ് ആ വീട് ഓഫർ നൽകിയതെന്നറിയുമോ? ലിമൻ തറക്കൽ കദിബ, കളവ് ഉപേക്ഷിക്കുന്നവനാണ്. കളവ് പറയാതിരിക്കുക, കളവ് ചെയ്യാതിരിക്കുക, കളവ് പ്രവർത്തിക്കാതിരിക്കുക, ഇത് സ്വർഗത്തിൻ്റെ നടുഭാഗത്തൊരു വീട് കിട്ടാനുള്ള കാരണമാണ്. വലൗ കാന മാസിഹ, കളവ് തമാശയിൽ പോലും കളവ് പറയാതിരിക്കുന്നവൻ. കാര്യത്തിൽ തന്നെ കളവ് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പച്ച നുണ പറയുന്ന ആൾക്കാരുണ്ട്, ടീച്ചേഴ്സിനോട്, പാരൻസിനോട്, കൂട്ടുകാരോട്, മീഡിയയിൽ വന്നിട്ട് ഒക്കെ നുണ പറയുന്ന ആൾക്കാരുണ്ട്, കളവ് പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ തമാശയിൽ പോലും കളവ് പറയാതിരിക്കുന്നവർക്ക് സ്വർഗത്തിൻ്റെ മധ്യഭാഗത്തൊരു വീട്. വബി ബൈതിൻ ഫീ അഅലൽ ജന്ന ലിമൻ ഹസ്സന ഖുലുഖ. അള്ളാഹുവിൻ്റെ റസൂൽ ഓഫർ നൽകുന്ന മൂന്നാമത്തെ വീട് സ്വർഗത്തിൻ്റെ ടോപ്പിലാണ്. സ്വർഗത്തിൻ്റെ ടോപ്പിലാണ് ഏറ്റവും സുഖമുള്ളത്. അവിടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ വീട് ഓഫർ നൽകിയത് ആർക്കാണ്? ആരാണോ തൻ്റെ സ്വഭാവം നന്നാക്കിയത് അവനാണ്. അപ്പം നമ്മൾ നമ്മുടെ വസ്ത്രം നന്നാകാൻ ഇഷ്ടപ്പെടുന്നു, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ നന്നാവാൻ ഇഷ്ടപ്പെടുന്നു, എന്നാൽ നമ്മുടെ സ്വഭാവം എന്താണ്? നല്ല ഷൂവും ടൈയും എല്ലാം ധരിച്ച ഒരാൾ ആളുകളോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ അയാളുടെ ഈ വിലപിടിപ്പുള്ള ഡ്രസ്സ് ആരെങ്കിലും അതിന് വില കൊടുക്കോ? അയാളുടെ കാറിന് ആരെങ്കിലും വില കൊടുക്കോ? അയാളുടെ കയ്യിലുള്ള നല്ല വിലപിടിപ്പുള്ള ഫോണ് അതാരെങ്കിലും മൈൻഡ് ചെയ്യോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ ഒരാളുടെ നന്നാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വഭാവമാണ്. കൈഫ കാന ഖുലുഖു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? ആയിഷ ഉമ്മയോട് ഒരാൾ വന്ന് ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അവർ പറഞ്ഞു, കാന അഹ്സനു നാസി ഖുലുഖ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ജനങ്ങളിൽ ഏറ്റവും നല്ല സൽ സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. യാതൊരു തരത്തിലുമുള്ള വെറുപ്പിക്കലോ ബുദ്ധിമുട്ടിക്കലോ ഒരു തരത്തിലുള്ള ദുസ്വഭാവങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഏറ്റവും നല്ല സൽ സ്വഭാവിയായിരുന്നു പ്രവാചകൻ. അങ്ങനെ സ്വഭാവം നന്നാക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരു വീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓഫർ നൽകിയിരിക്കുന്നു. അപ്പോൾ സ്വസ്ഥമായി, സമാധാനമായി, സന്തോഷമായി, മരിക്കാതെ, രോഗമില്ലാതെ, വയസ്സാവാതെ, മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളെ ബാധിക്കാതെ നമുക്ക് ജീവിക്കാൻ സ്വർഗത്തിലൊരു വീടുറപ്പിക്കാം. അതിനുള്ള മാർഗങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് ബാക്കിയുള്ളത് മറ്റ് വിഷയങ്ങളിലൂടെ പഠിക്കാം. ഈ ഹദീസിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഉറപ്പിക്കുക: തർക്കങ്ങൾ വെടിയുക, തമാശയിൽ പോലും കളവ് പറയാതിരിക്കുക, ഏറ്റവും നല്ലൊരു ക്യാരക്ടർ, നല്ല സ്വഭാവം നമ്മൾ കെട്ടിപ്പടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാഹ്, നമ്മളെ പക്കാ കേട്ടത്, നമുക്കൊക്കെ വീടുകളുണ്ടല്ലേ, വീടില്ലേ, നല്ല വീട് അല്ലാഹു തആല നമുക്കൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ വീട്ടിൽ നമ്മൾ എത്ര കാലം ജീവിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ കണ്ടു, കഴിഞ്ഞ ദിവസം വയനാട്ടിൽ മണ്ണിടിച്ചിട്ടുണ്ടായില്ലേ. വീടിന് വേണ്ടിയും പ്രയാസപ്പെടാൻ വേണ്ടി ജോലി ചെയ്ത് കുടുംബം പോറ്റാണ്ടി വന്ന 8 ആളുകൾ മരണപ്പെട്ടു അല്ലേ. ഇതുപോലെ ഇതിനു മുമ്പ് വയനാട്ടിലുണ്ടായി, കുറേയൊക്കെ ഗൾഫിലും മറ്റുമൊക്കെ പോയി കഷ്ടപ്പെട്ട് വീടൊക്കെ ഉണ്ടാക്കി വീട് താമസം ഫിക്സ് ചെയ്ത ആളുകൾ വരെ ആ വീട് താമസിക്കാൻ പറ്റാതെ വീടോടൊക്കെ ഒരിച്ച് പോയിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിലും വീട് നഷ്ടപ്പെടാം. പക്ഷേ ഒരിക്കലും നഷ്ടപ്പെടാത്തൊരു വീടുണ്ട്, അതെവിടെയാ? സ്വർഗത്തിൽ. ആ സ്വർഗത്തിലെ വീട് കിട്ടാനുള്ള 3 മാർഗങ്ങൾ നമ്മളിപ്പോൾ കേട്ടത്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു സാരോപദേശത്തിൽ നമുക്ക് നമ്മുടെ ശ്രോതാക്കളോട് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുന്നത്തായ ഒരു ഫീഡ്ബാക്കാണ് അമീർ ടി അടുത്ത നാട്ടുകാരാണ്.

0: ഉന്നതമായ കർമ്മങ്ങളെ നിസ്സാരമായി കാണുന്ന പ്രവണത ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നത് ഏറെ ഗൗരവകരമായ കാര്യമാണ്. നിർബന്ധമായ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി, സുന്നത്ത് ചെയ്യൽ, സുന്നത്തി നമസ്കാരങ്ങളും മറ്റ് സുന്നത്തായ പുണ്യകർമ്മങ്ങളും ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല എന്ന് തെറ്റിദ്ധാരണ പലരിലുമുണ്ട്. എന്നാൽ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ സുന്നത്തായ കർമ്മങ്ങൾ കേവലം ഒരു അനുഷ്ഠാനങ്ങൾ മാത്രമല്ല, മറിച്ച് അള്ളാഹുലേക്ക് നമ്മുടെ അടുപ്പം വർദ്ധിപ്പിക്കാനുള്ള ഉപാധിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അനേകം സുന്നത്തുകൾ ഓരോ മുസ്ലിമിൻ്റെയും ജീവിതത്തെ ധന്യമാക്കുന്നതിനും അച്ചടക്കമുള്ളതാക്കുന്നതിനും സഹായിക്കുന്നു. നിർബന്ധ കർമ്മങ്ങളിൽ സംഭവിക്കുന്ന വീഴ്ചകൾക്ക് പരിഹാരമായി അള്ളാഹു സ്വീകരിക്കുന്നത് ഇത്തരം സുന്നത്തായ കർമ്മങ്ങളെയാണ്. കൂടാതെ ഒരു വിശ്വാസിയെ അള്ളാഹുവിനെ ഏറ്റവും പ്രിയപ്പെട്ടവനാക്കി മാറ്റുന്നത് ഫർദുകൾക്ക് പുറമെ അവൻ വർദ്ധിപ്പിക്കുന്ന ഇത്തരം നാഫിലത്തായ കർമ്മങ്ങളാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയിട്ടുള്ളതുപോലെ ഫർദുകൾ നിർവഹിക്കുന്നതിനോടൊപ്പം സുന്നത്തുകൾ മുറുകെ പിടിക്കുന്നവനെയാണ് അള്ളാഹുവിന് ഏറെ ഇഷ്ടം. അതിനാൽ സുന്നത്തായ കർമ്മങ്ങളെ നിസ്സാരവൽക്കരിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രീതിയും ആ സാമീപ്യവും നഷ്ടപ്പെടുത്തുന്നതിലേക്ക് വഴിവെക്കൂ എന്ന തിരിച്ചറിവ് ഓരോ വിശ്വാസിക്കും ഉണ്ടാവേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥന. വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് നാഫിലത്തായ കർമ്മങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കൽ. അപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യുക, ജീവിതത്തിൽ നാഫിലത്തായ കർമ്മങ്ങൾ നമ്മൾ അധികരിപ്പിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരിക്കൽ തുടങ്ങി പിന്നെ പെട്ടെന്ന് നിർത്തുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്നത് വളരെ കുറവാണെങ്കിലും അത് കൃത്യമായി സ്ഥിരം ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടം അദ്വമുഹ, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹ വ ഇൻ ഖല്ല ഔ കമാ ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് പ്രയോഗം, എൻ്റെ ഓർമ്മ. ഏതായാലും റസൂൽ പറഞ്ഞ ഹദീസിൻ്റെ ആശയം ഇതാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ സ്ഥിരമായി ചെയ്യുന്നതാണ് വളരെ കുറവാണെങ്കിലും എന്നാണ്. അപ്പോൾ അത് ഫർളിൻ്റെ കാര്യത്തിലല്ല, സുന്നത്തിൻ്റെ കാര്യത്തിലല്ല. ഫർള് എന്തായാലും നമുക്ക് നിർബന്ധമാണല്ലോ അല്ലേ, അതൊരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റില്ല. ബാക്കിയുള്ളത് ഇനി കുറച്ചാണെങ്കിലും അത് സ്ഥിരമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക. നമ്മുടെ ഭക്ഷണം കഴിക്കാറുണ്ട് അല്ലേ, രാവിലെ ടൈമുണ്ട്, നമുക്ക് ടൈമുണ്ട്, അത് സ്ഥിരം നമ്മൾ കഴിക്കും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക സുന്നത്തായ കർമ്മങ്ങൾ എന്നുള്ളതാണ്. ഷുഹൈബ് എം വളപട്ടണം, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അതുപോലെ ആതിഫ് രണ്ടത്താണ്, സുബൈദ ഇസ്മായിൽ മടിക്കരി, അല്ല അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ സുബൈദ ഇസ്മായിൽ, ഇന്നലെ അസറിന് ശേഷം നല്ല മഴയുണ്ട്. ആ നമ്മൾ നേരത്തെ വിശേഷങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങോട്ടൊക്കെ ഇന്നലെ അസറിന് ശേഷം തൊട്ട് മഴ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. നമുക്ക് ഇവിടേക്കൊക്കെ ഇന്ന് രാവിലെ തൊട്ട് മഴ ഉണ്ട്, പിന്നെ പെയ്യുന്നേരം നല്ല മഴ പെയ്യും, പിന്നെ അങ്ങ് ചോർന്നു പോകും, പിന്നെ കുറേ നേരത്തേക്ക് ഉണ്ടാവില്ല, അങ്ങനെ ആയിക്കൊണ്ട് എല്ലാവരും വിശേഷങ്ങൾ പറയട്ടല്ലേ. സഫിയ ഇടപ്പാൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, രണ്ട് ദിവസമായി മഴയില്ലായിരുന്നു, ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു അലഹമുല്ല, പിന്നെ ഇടവിട്ട് മഴ ഉണ്ടായിരുന്നു, ഇപ്പോൾ മഴയില്ല, ഇപ്പോൾ നമുക്കും കൂടി മഴ നിന്നിട്ടുണ്ട്. പക്ഷേ ഇന്നലെയും മിനിയാന്നും ഒരു ഏകദേശം 4-5 ദിവസമേ നമുക്ക് ഇവിടെക്കൊന്നും മഴ ഇല്ലാതെയായിട്ട്, നല്ല ചൂടായിരുന്നു. ഷംനാദ് ഖാൻ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ജമീല വി പി കാളികാവ്, അസ്സലാമു അലൈക്കും. പയ്യന്നൂർ, മോൻ്റെ നാട്ടിൽ ഇന്നലെ ഞാൻ വന്നിരുന്നു, ഒരു കല്യാണം ഉണ്ടായിരുന്നു, ആദ്യമായിട്ടാണ് കണ്ണൂർ വരുന്നത് എന്നുണ്ട്. അപ്പോൾ കണ്ണൂരിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കാം. ജമീല കാളികാവ്, നമുക്ക് നിങ്ങൾ പയ്യന്നൂർ പോയ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയും അല്ലേ. ആതിഫ അല്ല, ജാസിമ, ആയിഷ കരമ്പിൽ, അസ്സലാമു അലൈക്കും. താഹിറ ടി കെ, അതുപോലെ ഇമ്രാൻ കുമരനെല്ലൂര്, സഫിയ കെ തിരുവരങ്ങാടി ഒക്കെ സലാം പറഞ്ഞിട്ടുണ്ട്. അലൈക്കും സലാം വറഹമത്തുള്ള. അതുപോലെ നഫീസ കാടമ്പുഴ, മഴ ഇല്ല എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ ഇല്ല എന്നല്ല, തീരെ മഴ ഇല്ല എന്നാണ് പറഞ്ഞതെന്നറിയില്ല. ഏതായാലും നമുക്ക് ഇങ്ങോട്ടൊക്കെ ഇന്ന് രാവിലെയൊക്കെ നല്ല മഴയുണ്ട്, കാലാവസ്ഥ മാറിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നാണ് കാലാവസ്ഥയിൽ മാറ്റം വരുന്നത്. അതുപോലെ സഹൽ ഇടപ്പി ഇടപ്പലം, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹമത്തുള്ള. ഷുഹൈബ എം വളപട്ടണം, അസ്സലാമു അലൈക്കും. ഒരു കുസൃതി ചോദ്യം. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നവരേ എല്ലാവരും ഗൗരവത്തിൽ തന്നെ കാണും, ഇതൊരു കുസൃതി ചോദ്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടത്, ആ നിരക്ക് തന്നെ ഇതിനെ കാണാവൂ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് എന്നാണ് ചോദ്യം. റിയൽ ആൻസർ അല്ല വേണ്ടത്, കുസൃതി ചോദ്യമാണെന്ന് പ്രത്യേകം പറയുകയാണ്. അത് കാരണം അങ്ങനത്തെ ഒരു ചോദ്യം ആയതുകൊണ്ടാണ്.
1: കോഴിക്കോട്
0: അല്ല, ജില്ലേൻ്റെ വലിപ്പം നോക്കിയിട്ടല്ല പറഞ്ഞത്. അതുപോലെ പിന്നെ കുറേയേറെ ഫീഡ്ബാക്കുകൾ വരുന്നുണ്ട്. പക്ഷേ അൽഹംദുലില്ലാ, ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഉപദേശം, വളരെ ചിന്തനീയമായ വിഷയം. റബ്ബ് സമാധാനം നൽകട്ടെ നമുക്കെല്ലാം എന്ന് പ്രാർത്ഥന. ജമീല വി പി കാളികാവ്, അതുപോലെ ഷുഹൈബ എം വളപട്ടണം, എത്ര നല്ല സാരോപദേശം. മാഷാല്ലാ, വീട്ടിൽ എത്ര കാറുണ്ടായിട്ടും കാര്യമില്ല, നമ്മെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ആംബുലൻസിലാണ്, നമ്മെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് 6 കാലുകട്ടിലാണ്. അള്ളാഹു നമ്മയെല്ലാം കാക്കുമാറാകട്ടെ. ആമീൻ. നമ്മയെല്ലാം അള്ളാഹു നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ. അത്
1: വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. വീട്ടിൽ കുറേ കാറുകളൊക്കെ ഉണ്ടാകും, പക്ഷേ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യല്? കാറിലേക്കല്ല, കാറിൽ കുറഞ്ഞ ദൂരേ പോകുക, അതിൻ്റെ അടുക്കുന്ന ഈ ആംബുലൻസിലാണ് കൊണ്ടുപോകുക അല്ലേ. അതുപോലെ നമ്മൾക്ക് അവസാനമുള്ളൊരു യാത്ര ഉണ്ട്, ലോകം വിട്ട് പിരിഞ്ഞ് നമ്മൾ പോകുമ്പോൾ നമുക്ക് പോകാനുള്ളൊരു വാഹനമുണ്ട്, അതേതാണ്? മയ്യത്ത് കട്ടിൽ അല്ലേ. പോയി കിടക്കാനുള്ള വീട് ഇത്ര വലിയ മണിമത്തയിലെ ഏത് ബെഡ് കിടന്ന ആളാണാലും അയാൾക്ക് കിടക്കാനുള്ളത് മണ്ണിലാണ്. എത്ര കോടികൾ വിലമതിപ്പുള്ള വസ്ത്രം ധരിച്ച

അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അമ്മുകുൾ സുചിരമംഗളം. ചെറിയ വീടായാലും കടങ്ങളില്ലാതെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത് സമാധാനത്തോടെ കൂടി ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യം കൊണ്ട് നാഥ നല്ല ഉപദേശങ്ങൾ പറഞ്ഞു തരുന്ന മുനവർ സലാഹിയെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോഴേ അതൊരു വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. കുറേ വലിയ വീടുണ്ടായിട്ട് കാര്യമില്ല, കുറേ കടവും മനസ്സമാധാനവും ഇല്ലാതെ ആണെങ്കിൽ ആ വീട് കൊണ്ട് എന്തോ കാര്യമുണ്ട്. ചില ആളുകൾ എന്ത് ചെയ്യുന്ന അറിയാം, നല്ല വീടുണ്ടാവും, അത് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ ലോണും അതും ഇതും ഒക്കെ എടുത്ത് അവിടെ നിന്നും ഇവിടുന്ന് കടമൊക്കെ വാങ്ങി വീടുണ്ടാക്കും. എന്താ സംഭവിക്കും അവസാനം? ടെൻഷനാണ്. അപ്പോൾ നാളെ പൈസ കൊടുക്കണം, പുറത്ത് പറഞ്ഞ പൈസ കൊടുക്കണം, ഇങ്ങനെ ടെൻഷൻ എടുത്ത് ജീവിക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ നമ്മൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നൊരു ഉപദേശമുണ്ട്, നമ്മൾ എന്ത് ചെയ്യുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ഖനാഅത്ത് നഫ്സ് ഉണ്ടെങ്കിൽ അവനാണ് ഏറ്റവും വലിയ ഐശ്വര്യവാൻ. എന്നാണ് യഥാർത്ഥത്തിൽ ഐശ്വര്യവാൻ എന്ന് പറഞ്ഞാൽ കുറേ സമ്പത്തുള്ളവനല്ല, മറിച്ച് ഈ ആ മനസ്സിനുള്ള ഐന ഐനൻ നഫ്സ്, മനസ്സിൻ്റെ ഐശ്വര്യമാണ് ഏറ്റവും വലിയ ഐശ്വര്യം. അപ്പോൾ ടെൻഷനില്ലാതെ ജീവിക്കാൻ, നിരാശരാവാതിരിക്കാൻ നമ്മൾക്ക് എന്ത് ചെയ്യണം, അള്ളാഹുവിലുള്ള വിശ്വാസം ക്ലിയറാക്കുക. ഒരു വിശ്വാസി ഒരിക്കലും നിരാശനാവില്ല, ദുഃഖിതനാവേണ്ടതില്ല, ടെൻഷൻ അടിക്കേണ്ടതില്ല. കാരണം അള്ളാഹു തആല പറഞ്ഞു, ലാ തഖ്നതൂ മിർ റൂഹില്ല വലാ ലാ തയ്അസൂ മിർ റൂഹില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഖുർആനിൽ കാണാൻ കഴിയും. റഹ്മത്തില്ല റൂഹില്ല എന്നൊക്കെ പറഞ്ഞുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കത്തോട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിരാശരാവരുത്, അല്ലെങ്കിൽ ദുഃഖിതരാവരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. വലാ തഹസൻ ഇൻ അല്ലാഹു മഅനാ, നമ്മളോട് ദുഃഖിക്കണം, അള്ളാഹ് നമ്മളെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾക്കുള്ളത് നമ്മൾക്ക് വിധിച്ചതാണെങ്കിൽ അത് നമ്മൾക്ക് കിട്ടും. നമുക്ക് കിട്ടാത്തൊരു സാധനത്തിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ടെൻഷൻ അടിക്കേണ്ടതില്ല. കാരണം എന്താണ്, അത് നമുക്ക് വേണ്ടി വിധിച്ചതല്ല, നമുക്ക് വിധിച്ചതാണ് എന്ത് ചെയ്യും, നമ്മൾക്കെത്തും. അതല്ലെങ്കിൽ അത് നമ്മളെ കിട്ടൂല, അത് ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഒന്ന് ഓർമ്മപ്പെടുത്തുക. അതുപോലെ അമീർട്ടി എടുത്ത നാട്ടുകാര, ഒരു ചോദ്യമുണ്ട്. സുഹാബ റളിയല്ലാഹു അൻഹു, അവരുടെ ജീവിതം നമ്മൾക്ക് എന്നും എന്താണ്, മാതൃകയാണ് അല്ലേ? അപ്പം ഒരു സുഹാബിയെ സംബന്ധിച്ചുള്ളൊരു ചോദ്യമാണ്, 700 ഒട്ടകങ്ങൾ വഹിക്കുന്ന ചരക്ക് മുഴുവൻ ഞാനിതാ പാവങ്ങൾക്ക് വേണ്ടി വിതരണം ചെയ്യുന്നു എന്ന് മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സാന്നിധ്യത്തിൽ പ്രഖ്യാപിച്ച ഒരു സുഹാബിയുണ്ട്. ഏതാണ് സുഹാബി എന്നുള്ളതാണ് ചോദ്യം. ഇതിന് വേറൊരു സന്ദർഭം കൂടെ ഉണ്ട്, ഇൻഷാല്ലാ നമുക്ക് എന്ത് ചെയ്യാം, ആ ചോദ്യത്തിന് ഉത്തരം വന്നിട്ട് ആ സന്ദർഭം പറയാം. അതുപോലെ സാജിദ കാലിക്കറ്റ് സലാം പറഞ്ഞിട്ട്, വാലൈക്കും സലാം വറഹമത്തുല്ലാഹി വബറകാത്തു. അപ്പോഴേ ആദ്യം നമുക്കൊരു പാട്ട് കേട്ടാലോ അല്ലേ, ആത്തിഫ് പാട്ട് പാടി പാടിക്കാം.

ചില ഈമാനെ വീണ്ടും ഉറപ്പിച്ചു മൊഴിഞ്ഞുള്ള അഹദെന്ന് കിടത്തിയും പൊള്ളുന്ന മരുമണ്ണ് ഏറ്റവും കനമുള്ള കരിങ്കല് തിരുനെഞ്ചിൽ ഒരു ലക്ഷം ചലിച്ചില്ല ഈമാനെ വീണ്ടും ഉറപ്പിച്ചു മൊഴിഞ്ഞ

0: പുണ്യകലിമതുറപ്പിച്ച പൂങ്കരള്.
1: മാഷാ മഹാനായ ബിലാൽ റളിയല്ലാഹു ബന്ധപ്പെട്ടുള്ള ഒരു പാട്ട് നമ്മൾ കേട്ടു. ഉഷാറായിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്ക്. നമുക്ക് നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതെന്നുണ്ട്. അതൊരു കുസൃതി ചോദ്യമായിട്ടായിരുന്നു ചോദിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ആയിഷ കരമ്പിൽ അയച്ചത് ഇടുക്കി എന്നാണ് സംഭവം. അത് നമുക്ക് എനിക്ക് ആ ചോദ്യം എന്താണെന്നുള്ളൊരു ഇതല്ലാതെ ഒരു ഉത്തരം നമുക്ക് പറയാം. വോൾട്ടേജ് ഇല്ല എന്നാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ഷുഹൈബ എം വളപട്ടണമാണ് ആ ചോദ്യം ചോദിച്ചത്. വോൾട്ടേജ് ഇല്ല എന്നാണ് അതിൻ്റെ ശരി ഉത്തരം. നമ്മളതിന് ഗൗരവത്തിലേക്കുള്ളൊരു ചോദ്യം നമ്മളടുത്ത് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ചോദിച്ചു, 700 ഒട്ടകങ്ങൾക്ക് വഹിക്കാവുന്ന ചരക്ക് മുഴുവൻ ഞാനിതാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നു, ഇതിന് പിന്നിലൊരു ചരിത്രമുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് വരാം. അമീർട്ടി അടുത്തനായിട്ട് വരാം. അൻ ആയിഷത്ത ഖാലത്ത് സുഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ് ഖാല അദ്വമുഹ വ ഇൻ ഖല്ല. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസാണ്. കാരണം സുന്നത്ത് കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് റസൂലിനോട് ചോദിക്കുക, അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട അമലുകൾ ഏതാണ്? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത മറുപടിയാണെന്ത്? അദ്വമുഹ, സ്ഥിരം ചെയ്യുന്നത്, വ ഇൻ ഖല്ല, അത് വളരെ കുറവാണെങ്കിലും എന്ന്. അതുകൊണ്ട് നമ്മളൊക്കെ എന്ത് ചെയ്യുക, ചെയ്യുന്ന കർമ്മങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുക. അതുപോലെ ആത്തിഫ് രണ്ടത്താണ് തിരുവനന്തപുരം എന്ന് പറഞ്ഞു നേരത്തെ ചോദിച്ചതിന് ഉത്തരമായിക്കൊണ്ട്. അതുപോലെ ഉമേറ തൃശ്ശൂർ വല്ലാർക്കാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞിട്ട് അമീർട്ടി അടുത്തനാട്ടുകാരെ സൗണ്ട് പോയി എന്ന് പറഞ്ഞിട്ട്, സൗണ്ട് നിങ്ങളെ നെറ്റ്വർക്ക് പ്രോബ്ലമാണ് എന്നാണ് തോന്നുന്നത്. ഇവിടെ ക്ലിയറാണ്, ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇവൻ്റിൽ ഇൻഷാല്ലാ ക്ലിയർ ആവും. അപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ, ഒരു സഹാബിലെ ചോദ്യം ചോദിച്ചു നമ്മൾ. ഷുഹൈബ എം വളപട്ടണം മാഷാല്ലാ മോൻ നന്നായി പാടി. ഉത്തരം ഹുദൈഫത്തുൽ യമാൻ. ഹുദൈഫത്തുൽ യമാൻ അല്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യമുണ്ട്. നമുക്ക് ഇൻഷാല്ലാ അതിലേക്ക് വരാം. അദ്ദേഹമായിട്ട് മറ്റൊരു ചരിത്രമുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ആ ചോദ്യം അതുമായി ബന്ധപ്പെട്ട ചരിത്രമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷമാണെന്ന് എൻ്റെ ഓർമ്മ. ആയിഷ റളിയല്ലാഹു വീട്ടിൽ നിന്ന് മദീന എന്നൊരു ശബ്ദം കേൾക്കുകയാണ്. ആളുകളുടെ മദീന എന്നുള്ള ബഹളം കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, അതെന്താണ് അവിടെ ഒരു ചിമ്പളമൊക്കെ? അപ്പോൾ ആയിഷ റളിയല്ലാഹു മറുപടി കിട്ടുന്നത് എന്താണ്? അത് ഇന്നാലിന സഹാബിയുടെ കച്ചവട സംഘം വന്നതാണ്, അതിൻ്റെ ചിമ്പളവുമാണ്. അപ്പോൾ അദ്ദേഹം ആയിഷ റളിയല്ലാഹു പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ സഹാബി മുട്ടിയിലിരഞ്ഞുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് എത്തിയെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന്. അത് ആരോ പോയിട്ട് ഈ സഹാബിനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രയോഗമാണത്, ഞാൻ ഈ ഒട്ടകങ്ങളുടെ മുഴുവൻ ഞാൻ എന്നോട് കഴിയുന്ന പരമാവധി ഞാൻ ശ്രമിക്കും നേരെ പോകാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണത്, ഈ ഒട്ടകങ്ങളുടെ സ്വത്ത് മുഴുവൻ ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നു എന്ന്. അപ്പം ഈ സഹാബി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. സഹാബിയുടെ പേര് നമ്മൾ പറഞ്ഞിട്ടില്ല, സഹാബിയുടെ പേരാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. നോക്കാം, ഇനി ആരെങ്കിലും ഉത്തരം അയക്കുമോ എന്നുള്ളത്. ഒരാളെ അയച്ചത് ഹുദൈഫത്തുൽ യമാൻ എന്നുള്ളതാണ്, അതല്ല ശരി ഉത്തരം. ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ട സഹാബിയാണ്. അതായത് റസൂൽ കുറേയേറെ രഹസ്യങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, പ്രത്യേകിച്ച് മുനാഫിക്കുകളായ കുറേ ആൾക്കാർ. ആരായിരുന്നു മുനാഫിക്കുകൾ അറിയോ? മുനാഫിക്കുകൾ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലേ. എന്തായിരുന്നു മുനാഫിക്കുകൾ? ഖുർആനിൽ നരകത്തിൻ്റെ അടിത്തട്ടിലാണ് അവർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, മഹാനായ അമറുല്ലാഹിനെ പോലുള്ള ആളുകളൊക്കെ ഭയപ്പെട്ടിരുന്നു, നിഫാഖിനെ ഭയപ്പെട്ടിരുന്നു. നിഫാഖ് മുനാഫിക്കുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകുമെന്ന് അവരൊക്കെ ഭയപ്പെട്ടിരുന്നു. കാപട്യം എന്ന് പറയും നിഫാഖ്. നമ്മൾ ഇപ്പോൾ നമ്മൾക്കില്ലാതെ പോയത്, വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾക്ക് നഷ്ടപ്പെട്ടതും ആ ഒരു ഭയമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഇഖ്ലാസുകൾ, വിശ്വാസികളുടെ പ്രവർത്തനങ്ങളൊക്കെ ഇഖ്ലാസ് കുറയുന്നതും ഒക്കെ അതിൻ്റെ ഭാഗമാണ്. അപ്പം എന്താണ് മുനാഫിക്കൾ എന്നാണ് അറിയോ? മദീനയിൽ ഉണ്ടായിരുന്ന ഒരു വിഭാഗം ആളുകളാണ്. റസൂലിൻ്റെ അടുക്കൽ വരുമ്പോൾ അവർ പറയും, ഞങ്ങൾ റസൂലി മുസ്ലിങ്ങളാണ്. എന്നാൽ അല്ലാത്തവരടുത്ത് കാലം നെയ്യും ഇസ്ലാമിന് പാരമണിതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് എന്തൊക്കെ ഫിത്നകൾ ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അവർ ഉള്ളിൽ കൂടെ പാര വെച്ചിരുന്നു. മുനാഫിക്കുകളുടെ ലക്ഷണങ്ങളൊക്കെ റസൂൽ കുറേ പഠിപ്പിച്ചിട്ടുണ്ട്. ചില സ്വഭാവങ്ങൾ നിഫാഖിൻ്റെ ഭാഗമാണെന്ന് റസൂൽ പറഞ്ഞു. കളവ് പറയൽ, വിശ്വസിച്ചാൽ വഞ്ചിക്കുക, തെറ്റിയാൽ തെറി പറയുക, ഇതൊക്കെ നിഫാഖിൻ്റെ ലക്ഷണമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ചില സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പം ഉമർ റളിയല്ലാഹു ഒക്കെ ഭയപ്പെട്ടിരുന്നു. എന്നിട്ട് എന്ന് മാത്രമല്ല, റസൂലിങ്ങനെ ഈ മുനാഫികളുടെ പേരൊക്കെ മഹാനായ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹുവിന് പറഞ്ഞു കൊടുത്തേക്കുന്നത് കേട്ടപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഉമർ റളിയല്ലാഹു എന്ത് ചെയ്യാൻ അറിയോ, നേരെ ഓടി ചെല്ലുന്നുണ്ട് ആരുടെത്തേക്ക്? ആരുടെത്തേക്കായി ഓടിച്ചെന്നുണ്ടാകുക? ഹുദൈഫ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ഓടി ചെന്നിട്ട് ചോദിക്കുന്നത് എന്തായിരിക്കും അറിയോ? എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാകുക? മുനാഫിക്കുകളുടെ പേരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ പോയിട്ട് ചോദിച്ചിട്ടുണ്ടാകുന്നതായിരിക്കും. അദ്ദേഹത്തിന് പേടിയായിരുന്നു, ഞാനെങ്ങാൻ നിഫാക്ക് മുനാഫിക്കായി പോവുമോ, എൻ്റെ കർമ്മങ്ങൾ നിഫാക്കുണ്ടോ എന്നുള്ള പേടിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പോയിട്ട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, റസൂൽ താങ്കളോട് ഈ മുനാഫിക്കുകളുടെ പേരൊക്കെ പറഞ്ഞിരുന്നുണ്ടല്ലോ, എൻ്റെ പേര് ആ കൂട്ടത്തിലുണ്ടോ എന്ന്. ആരാ ഉമർ റസാനു? ഉമർ റസാനു കുറേ പ്രത്യേകതകളുണ്ട്, എന്തെങ്കിലും പ്രത്യേകത പറയാൻ പറ്റുമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം അദ്ദേഹം ആരായിരുന്നു? ഇട്ടുണ്ട് ഒന്നാമത്തെ ഖലീഫ ആരായിരുന്നു? റസൂലിന് ശേഷം ഇസ്ലാമിക സാമ്രാജ്യത്തിന് ഒന്നാമത്തെ ഖലീഫ ആരായിരുന്നു? ഓർമ്മണ്ടോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു. രണ്ടാമത്തേത് ആരായിരുന്നു? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ ആളറിയോ? നാല് ഖലീഫമാരെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? ഇല്ല, അതൊക്കെ ഇൻഷാ നിങ്ങൾ പഠിക്കും. മൂന്നാമത്തെ ആൾ ഉസ്മാൻ ബിൻ അഫാൻ, നാല് അലി റളിയല്ലാഹു അൻഹു. അതായത് റസൂലിൻ്റെ കാലശേഷം ഇസ്ലാമിക ഭരണം നടത്താൻ വരെ പ്രാപ്തനായ മനുഷ്യനായിരുന്നു ആര്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്ന് മാത്രമല്ല അബൂബക്കർ റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ച ആളുകൂടിയാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് വേറെ പ്രത്യേകത ഉണ്ട്. 10 സഹാബികളുടെ പേര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പറഞ്ഞു ഇവരൊക്കെ സ്വർഗത്തിലാണ്. അതിലുള്ള ഒരാൾ കൂടിയാണ് ആര്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അത്രയേറെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടപ്പെട്ട സഹാബി, അള്ളാഹു തആലയുടെ എന്താ പറയുക, ഉമറിൻ്റെ പ്രകൃതത്തെക്കുറിച്ച് വരെ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അത്രയേറെ ഉമർ അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങൾക്ക് യോജിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വഹയി വരെ വന്നിട്ടുണ്ട്. അത്രയേറെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടപ്പെട്ട സുഹാബിയായിരുന്നു ആര്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ള ഉമർ റളിയല്ലാഹു അൻഹു പോയിട്ട് അബൂ ഹുദൈഫ റളിയല്ലാഹുവിനോട് ചോദിച്ചത്, ഹുദൈഫ, അള്ളാഹുവിൻ്റെ റസൂൽ മുനാഫികളുടെ പേര് പറഞ്ഞിട്ട് കൂട്ടത്തിൽ എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടോന്ന്. അപ്പോൾ അത്രയേറെ അവർക്കൊക്കെ എന്തായിരുന്നു? ഈ നിഫാഖിന് ഭയമായിരുന്നു. എന്നാൽ അത് ഇല്ലാതെ പോയതാണ് നമ്മളുടെയൊക്കെ പ്രശ്നം. നമ്മൾക്കൊക്കെ വിചാരം എന്താ, ഏയ് ഞാനൊക്കെ സ്വർഗത്ത് പോവും അല്ലേ? നമ്മളൊക്കെ വിചാരിക്കുന്നത് അങ്ങനല്ലേ? ഞാൻ സഹാബത്തിന് പേടിയായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സഹാബിയുടെ ചരിത്രം നമ്മൾ പറഞ്ഞു അല്ലേ? ഒരു സഹാബിയുടെ ചരിത്രം നമ്മൾ പറഞ്ഞു, 700 ഒട്ടകങ്ങളിലുള്ള സ്വത്ത് മുഴുവൻ ദാനം ചെയ്യുന്നതിനാണ് റസൂൽ സ്വർഗത്ത് പോകുന്നു പറഞ്ഞിട്ട് പോലും അത് പോരാ എന്ന് കരുതിയിട്ടാണ്. അത്രയേറെ എന്തിനാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് സ്വർഗത്തിലല്ലേ? ആ റസൂൽ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് കാലിൽ നേര് കെട്ടിയിട്ടുണ്ടെന്നാണ്. ഒക്കെ സഹാബത്തിനൊക്കെ പേടിയായിരുന്നു, ഞങ്ങൾ സ്വർഗത്ത് പോവോ, സ്വർഗം നഷ്ടപ്പെടുവോ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് മരണാസന്നമാകുമ്പോൾ പറയുന്ന സംഭവങ്ങൾ കാണാൻ കഴിയും. വീട്ടിൽ കുറച്ച് വെള്ളി നാണയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് കണ്ടപ്പോൾ അദ്ദേഹം അങ്ങനെ കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? കുറേയേറെ പ്രയാസങ്ങൾ സഹിച്ച് ദീനിലെ മാർഗത്തിൽ ബുദ്ധിമുട്ടിയല്ലേ നിങ്ങൾ ജീവിച്ചത്? നിങ്ങൾ സ്വർഗത്തിലല്ലേ, പിന്നെ എന്തിനാണ് പേടിക്കണം? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ റസൂലിൻ്റെ കൂടെ ജീവിച്ച കാലമുണ്ടായിരുന്നു, അന്ന് ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടായിരുന്നു, പരിവട്ടങ്ങളുണ്ടായിരുന്നു, ഞങ്ങൾക്ക് റസൂലിൻ്റെ കൂടെ ഈമാനിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ റസൂലിന് കാലശേഷം ഞങ്ങൾക്ക് ദുനിയാവിലുള്ള കുറേ അനുഗ്രഹങ്ങൾ കിട്ടിയതാ, വെള്ളി നാണയങ്ങളും സ്വർണ്ണ നാണയങ്ങളും ഞങ്ങളുടെ കയ്യിൽ വന്നു. അള്ളാഹു തആല പരലോകത്തേക്കുള്ള കൂലിയെല്ലാം കൂടെ ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നു കളയുമോ കഴിഞ്ഞോ എന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ കരയുന്നത് പറഞ്ഞു അബൂ ഹുറൈറയുള്ള ആളുകൾ. അപ്പോൾ അത്രയേറെ അവർക്കൊക്കെ എന്തായിരുന്നു? സ്വർഗം നഷ്ടപ്പെട്ടുവെന്ന് പേടിയായിരുന്നു. നമുക്കൊക്കെ ഉറപ്പല്ലേ? നമ്മളൊക്കെ സ്വർഗത്ത് പോകുന്ന വിചാരിച്ചാൽ നമ്മൾ നിൽക്കുന്നത്, നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത് സ്വർഗത്തിനു വേണ്ടി? നമ്മളൊക്കെ എന്താ ചെയ്തിട്ടുള്ളത്? സഹാബത്തിൻ്റെയൊക്കെ ചരിത്രത്തിൽ നമുക്ക് കുറേ കാണാൻ കഴിയും. അതിലേക്ക് വരാൻ നമ്മളെ കുറേ ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട്, അതൊന്ന് വായിച്ച് നോക്കാന്നിട്ടല്ലേ. മുഹമ്മദ് റഫീഖ് ടൈലർ മാംഗ്ലൂർ, അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് അദ്ദേഹമല്ല. അതുപോലെ ജമീല വി പി കാളികാവ്, കണ്ണൂരും ഇന്നലെ മഴ ഇല്ല, ഒരു ബസ് യാത്രയായിരുന്നു. ബസ്സിൽ പോകുമ്പോൾ ഒരു സൈഡിൽ ഇരിക്കുമ്പോൾ ആ സൈഡ് മാത്രം ഉള്ള നദികളും കാടുകളും അതുപോലെ ട്രെയിൻ കണ്ടു. അവിടുത്തെ ഫുഡ് അടിപൊളിയാണ്, വെറൈറ്റി ഫുഡ്, മധുര പലഹാരങ്ങൾ വേറെ ഐറ്റംസ്, അങ്ങനെയെല്ലാം ഉഷാർ, നല്ല സ്വഭാവം, അത് വേറെ തന്നെ അൽഹംദുലില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കണ്ണൂർക്കാർ ഉഷാറാന്ന് പറഞ്ഞത്. അപ്പോൾ കണ്ണൂരെന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് എന്താണ്, രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു നാട് എന്നുള്ള നിലക്കാണ്. പക്ഷേ അതല്ലാത്ത ഒരു ഏരിയ ആണ് കണ്ണൂരെന്നാണ് നമ്മളെ ജമീല വി പി പറഞ്ഞിട്ടുള്ളത്. മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിക്കൊണ്ട്. ഓക്കെ, അതുപോലെ ഷുഹൈബ എം വളപട്ടണം ഒരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇത് കുറച്ചൊരു നല്ലൊരു കുസൃതി ചോദ്യമാണ്. ഒരിക്കലും പറക്കാൻ പറ്റാത്ത കാക്ക, ഒരിക്കലും പറക്കാൻ പറ്റാത്ത കാക്ക ഏതാന്നുള്ളതാണ് കുസൃതി ചോദ്യമാണ്. ആർക്ക് വേണമെങ്കിൽ ഉത്തരം പറയാം. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു കുസൃതി ചോദ്യവും അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഖൈറുനിസ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്നുത്തരം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ ചോദിച്ചല്ലോ, 700 ഒട്ടകങ്ങൾ ദാനം ചെയ്ത സ്വഹാബിയുടെ പേര് എന്നുള്ളതിന് ഉത്തരമായിട്ട് പറഞ്ഞതാണ്. നോക്കാം ഇനി ആരൊക്കെ ഉത്തരം പറയുമെന്നുള്ളത്. ഏതായാലും നമ്മൾ പറഞ്ഞു വന്നതായിരുന്നു സ്വഹാബത്ത് അത്രയേറെ നമുക്കറിയാം തബൂക്ക് യുദ്ധം നടക്കുക, അപ്പോൾ കുറേയേറെ പ്രയാസങ്ങളുണ്ട്. കാരണം ഒന്ന് നല്ല ചൂടാണ്, ആ സമയത്താണ് തബൂക്ക് യുദ്ധത്തിന് പോകണമെന്ന് പറഞ്ഞ റസൂലിൻ്റെ കൽപ്പന വരുന്നത്, യുദ്ധത്തിനുള്ള വിളി വരുന്നത്. എന്ന് മാത്രമല്ല അവിടെ മക്കയിൽ അല്ല മദീനയിൽ അവരുടെ കൃഷി എന്താണ്, മദീനയിലും മക്കയിലൊക്കെ അന്നത്തെ മെയിൻ കൃഷി എന്തായിരുന്നു അറിയോ? ഈന്തപ്പനകളാണ്, അതിൻ്റെ വിളവെടുപ്പിൻ്റെ കാലമാണ്. അപ്പം വരുമാനം വരേണ്ട ഒരു സമയം, ആ നാട്ടിലാണ് പട്ടിണി. ആ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുദ്ധത്തിന് വിളിക്കുന്നത്, അപ്പോൾ അതിലേക്ക് വേണ്ടി സംഭാവനകൾ സ്വീകരിക്കുക റസൂൽ. അപ്പോൾ ഉമർ റളിയല്ലാഹും അബൂബക്കറും തമ്മിൽ മത്സരമായിരുന്നു, ദീനിൻ്റെ മാർഗത്തിൽ ഒരു മത്സരം ഉണ്ടായിരുന്നു അവർക്ക്. ഉമർ റളിയല്ലാഹും എന്ത് ചെയ്യാണ്, അബൂബക്കറിൻ്റെ മുമ്പ് എനിക്ക് റസൂലിൻ്റെ അടുക്കൽ കുറേ സ്വത്ത് കൊടുക്കണമെന്ന് കരുതി, വീട്ടിലുണ്ടായിരുന്ന സ്വത്തിൻ്റെ പകുതി എടുത്തിട്ട് ഒരു മടിക്കുട്ടിയിൽ കൊണ്ടുപോയി റസൂലിൻ്റെ അടുക്കൽ കൊടുക്കുന്നുണ്ട്. കുറച്ച് തോനുണ്ട് കയ്യിൽ ഒരു സഞ്ചിയിൽ പോലെ. അത് കൊടുത്തപ്പോൾ റസൂൽ ചോദിച്ചു, ഉമറെ താങ്കൾ എന്താണ് കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചത്? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ റളിയല്ലാഹു കൊടുത്ത മറുപടി, റസൂൽ എൻ്റെ വീട്ടിലെ സ്വത്തിൻ്റെ പകുതി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, പകുതി ഞാൻ വീട്ടുകാർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് അബൂബക്കർ റളിയല്ലാഹു ഇങ്ങനെ വരുന്നത്, കയ്യിൽ കുറഞ്ഞ സാധനമാണുള്ളത്, ഒരു കയ്യിൽ കൊള്ളുന്ന കുറഞ്ഞ സമ്പാദ്യമായിട്ട്. ഇത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു മനസ്സിലൊരു സന്തോഷം, എന്താണ് ഇത്തവണയെങ്കിലും എനിക്ക് അബൂബക്കറെ മുൻകടക്കാലോ അല്ലേ? കാരണം നേരത്തെ അതിലും തോനെ കൊണ്ടുവന്നിട്ടുണ്ടാർ, ഉമർ റളിയല്ലാഹു. അക്ഷരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനോട് ചോദിച്ച അതേ ചോദ്യം അബൂബക്കർ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്. എന്താ ചോദിച്ചത്? അബൂബക്കർ താങ്കൾ എന്താണ് കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചത്? അപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി എന്താണെന്നറിയോ? റസൂലേ, ഞാൻ എൻ്റെ വീട്ടിലുള്ള എല്ലാ സ്വത്തും കൊണ്ടുവന്നിട്ടുണ്ട്, അള്ളാഹുവിനെയും റസൂലിനെയാണ് എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചത്. അങ്ങനെ ദാനം ചെയ്ത് മത്സരിച്ച് പ്രയാസങ്ങൾ സഹിച്ച സ്വഹാബത്ത് അവർ ആണ് സ്വർഗത്ത് കടക്കുമെന്ന് പേടിച്ചത് അല്ലേ? അവർക്കായിരുന്നു പേടി, ഞങ്ങൾക്ക് നിഫാക്ക് ഉണ്ടാകുമോ, ഞങ്ങളുടെ നിഫാക്ക് വരുമോ, ഞങ്ങൾക്ക് സ്വർഗം നഷ്ടമാകുമോ എന്ന് പേടിച്ച് നടന്നവരായിരുന്നു. നമ്മളോ? നമ്മൾ എല്ലാ തിന്മകളും നടപ്പോൾ നമ്മളൊക്കെ ചെയ്യലുണ്ട്, കളവ് പറയുന്നുണ്ട്, പലതും നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ട് നമ്മൾ പറയുകയാണ് ഞാനൊക്കെ സ്വർഗത്ത് പോകുന്നു. എവിടെ നമ്മൾ അവരും നമ്മളുടെ ഈമാൻ്റെ വ്യത്യാസം? അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കുറേയേറെ മാറ്റങ്ങൾ വരുത്താനുണ്ട്. നമ്മളൊക്കെ അതിനുവേണ്ടി പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. കുസൃതി ചോദ്യം ഇതായിരുന്നു, ഒരിക്കലും പറക്കാൻ പറ്റാത്ത കാക്ക ഏത് എന്നുള്ളതാണ് കുസൃതി ചോദ്യം. അതിനുത്തരം വന്നിട്ട് വേണം അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ. ആരെങ്കിലും ഉത്തരവാക്കിയോ നോക്കല്ലേ, എന്താണ് വേറെന്തേതാ വിശേഷം? സെഹൽപിയുടെ പരം ചത്ത കാക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്, അതല്ല അതിൻ്റെ ശരി ഉത്തരം. അതുപോലെ ഇമ്രാൻ എൻ വി കുമരൻ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഉത്തരം അയച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ചോദ്യം ചോദിക്കുന്നതിന് പറയുന്നൊരു കാര്യമുണ്ട്, ചോദ്യത്തിന് കൊടുത്തവരുടെ അയച്ചാൽ ഇവിടുന്ന് പ്രക്ഷേപണം ചെയ്യുള്ളൂ എന്ന്. അതുപോലെ ഷുഹൈബ എം വളപട്ടണം, കണ്ണൂർ ജില്ലയിൽ രാത്രി മുതൽ നല്ല മഴയായിരുന്നു, ഇപ്പോൾ മഴയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. താഹിറ ടി കെ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ശരിയുത്തരം അയച്ചിട്ടുണ്ട്. അതുപോലെ സഫിയ അടപ്പാളും ശരിയുത്തരമാണ് അയച്ചത്. ഫസ്റ്റ് ഉത്തരം അയച്ചതാരാ നോക്കട്ടെ, നമ്മളിങ്ങനെ മൂന്നുമോട്ട് വായിച്ച് വന്നതാണ്. സഫിയ അടപ്പാളാണ് ഫസ്റ്റ് ഉത്തരം അയച്ചത്, രണ്ടാമത്തത് താഹിറ ടി കെ. ഉമർ റളിയല്ലാഹുവിന് വേണ്ടി സ്വർഗത്തിൽ വെള്ളക്കൊട്ടാരം തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിച്ച സഹാബി കൂടിയാണ് അദ്ദേഹം. അതെ, ഉമർ റളിയല്ലാഹു വേറെ പ്രത്യേകത ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ സ്വർഗ്ഗ ഉണ്ട്. അതുമാത്രമല്ല റസൂൽ പറഞ്ഞിട്ടുണ്ട് ഉമറിൻ്റെ കൊട്ടാരം ഞാൻ സ്വർഗത്ത് കണ്ടിട്ടുണ്ടെന്ന്. അത്രയേറെ സ്വർഗത്തിലൊരു വീട് വരെ ആർക്ക് റെഡിയാണ്? ഇപ്പോൾ ഉമർ റളിയല്ലാഹു റെഡിയാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സഹാബി കൂടിയാണ്. അദ്ദേഹം വരെ നിഫാഖിനെ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്രത്തോളം ഭയപ്പെടണം? നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ശരി ഉത്തരം ഇനി ആരെങ്കിലും അയച്ചിട്ടുണ്ടോ നോക്കട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് പറയാം. ആരോ അയച്ചിട്ടുണ്ടോ നോക്കട്ടെ, ഇനി ആരെങ്കിലും അയച്ചു, രണ്ടാൾ അയച്ചു, അവരുടെ പേര് നമ്മൾ വായിച്ചു, ശരി ഉത്തരാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഹനാൻ മുഹമ്മദ് ഹനീഫ് ഇക്കാക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്, അതാണ് അതിൻ്റെ ശരി ഉത്തരം. സൽമ ഫറൂഖ് ഇക്കാക്ക എന്ന് പറഞ്ഞു, ജമീല ബി പി കാളികാവ് ഇക്കാക്ക എന്ന് പറഞ്ഞു, സഫിയ കെ തിരുവങ്ങാടി ഇക്കാക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്, സഫിയ എടപ്പാൾ ഇക്കാക്ക, ഇവരൊക്കെ പറഞ്ഞത് ശരി ഉത്തരമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അതിൻ്റെ മുമ്പേ സഫിയ എടപ്പാൾ ഫസ്റ്റ് തന്നെ അയച്ചിട്ടുണ്ട്, താഹിറ ടി കെ അയച്ചിട്ടുണ്ട്, അത് രണ്ടും ശരിത്തരാണ്. അതുപോലെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞു സൗഫി ഫൗസിയ മമ്മു. അപ്പോഴേ അടുത്തൊരു ചോദ്യം കൂടെ നമുക്ക് ചോദിക്കാം അല്ലേ, ഒരു കുസൃതിയോട് ചോദിച്ചാലോ, ഒരു കുസൃതി ചോദ്യം കൂടെ ആവാം, ഓക്കെ അല്ലേ? സ്വന്തം പേര് എപ്പോഴും പറയുന്ന ഒരു ജീവി ഏത്? സ്വന്തം പേര് ഇങ്ങനെ പറഞ്ഞിട്ടെടുക്കുന്ന ഒരു ജീവി, എപ്പോഴും പറയാ അതിന്റെ പേരാ, അതേതാ ജീവി എന്നുള്ളതാണ് ചോദ്യം. ആത്തിഫിനറിയോ? മോന്റെ പേര് ജാസിം. ജാസിമിന് ഓർമ്മണ്ടോ? ദാ ഉത്തര അയച്ചു കഴിഞ്ഞിട്ട് ഒരാള്. സൽമ ഫറൂഖ് അതിന്റെ ചരിത്രം അയച്ചു. പാമ്പ് ഇങ്ങനെ എന്തായാലും പറയലുണ്ട് നമ്മളോട്, എന്തേലും വെച്ചുണ്ടാക്കലുണ്ട് നേട്ടുന്നു. അത് ഏതാണ്? ഇല ഇല എടുക്കിട്ട് വെച്ചാന്നല്ലാണ്ട്, പൂച്ചയെന്നല്ല, പൂച്ച ഞാവുന്നല്ല. താഹിറ ടീക്ക് ചരിത്ര അയച്ചിട്ടുണ്ട്, അതുപോലെ ആത്തിഫ് രണ്ടത്താണി ചരിത്ര അയച്ചിട്ടുണ്ട്, ഫൗസിയ മമ്മു ചരിത്ര അയച്ചിട്ടുണ്ട്, ജമീല ബീബി ചരിത്ര അയച്ചിട്ടുണ്ട്, മുഹമ്മദ് ഷമീം ചരിത്ര അയച്ചിട്ടുണ്ട്. ഇത്രയും ആളുകൾ, ഫസ്റ്റ് അയച്ചത് സൽമയാണ്, ഇത്രയും ആളുകൾ നീന്തിട്ട് ഉത്തര അയച്ചു കഴിഞ്ഞു. ഇനി ആർക്കും അറിയോ? നിങ്ങൾക്ക് രണ്ടാൾക്കും അറിയില്ല? എന്താണ് ചങ്ങായിമാരെ, ഇത്രയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് കൃത്യ ഉത്തരം അറിയില്ല, മോശാട്ടോ. അതുപോലെ പിന്നെ ആരാണ് അയച്ചത്? നഫീസ കാടാമ്പുഴ, അതുപോലെ മുഹമ്മദ് റഫീഖ് മാംഗ്ലൂർ, അമീർട്ടി അടുത്ത നാട്ടുകാര, ഷംനാദ് ഖാൻ, ഇവരൊക്കെ ചരിത്ര അയച്ചിട്ടുണ്ട്. ഏതായാലും ആ ഉത്തരം ചരിത്രമാണ്. അപ്പോൾ നമുക്കത് പറയേ, ഇത്ര പറയാനായോ? അല്ലെ, കുറച്ചുകൂടി കാത്തുക്കണം, പിന്നെയും വരുന്നുണ്ട്. സുബൈദ ഇസ്മായിൽ മടിക്കിരി ചരിത്ര അയച്ചിട്ടുണ്ട്, സുലൈഖ തിരുവാലി ചരിത്ര അയച്ചിട്ടുണ്ട്, ഇമ്രാൻ എൻ വി കുമരനെല്ലൂർ ചരിത്ര അയച്ചിട്ടുണ്ട്. ഉത്തരം വളരെ ഈസിയുള്ള ക്വസ്റ്റ്യനാണ് തോന്നുന്നത്, അതാണ് ഇങ്ങനെ ഉത്തരം ചെറ പറയാൻ വരുന്നത്. നമ്മൾ വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ ഇത്ര വിശേഷങ്ങൾ ആരും പറഞ്ഞില്ല, പക്ഷേ ഈ ഉത്തരങ്ങൾ ആയിഷ കരമ്പിൽ ഓരോരോതിലും ഇങ്ങനെ പുതിയ പുതിയ പേര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഏതായാലും മഷാല്ലാ, നല്ല അതിൻ്റെ ശരിയുത്തരാണ് എല്ലാവരും അയച്ചിട്ടുള്ളത്. നമുക്ക് ഉത്തരം പറയലേ. കാക്ക, കാ കാ കാ കാന്നിരിക്കുന്നത് ഞാൻ ആലോചിച്ചിരുന്നില്ലേ, ആലോചിച്ചാൽ പോരാ. അത് ഒരു സംഭവം ഉണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വൃക്ഷത്തിനങ്ങനെ വിശദീകരിക്കുകയാണ്. അപ്പോഴേ സഹാബികളോട് ഇങ്ങനെ ചോദിച്ചാൽ ഏതാ വൃക്ഷം എന്നറിയുമെന്ന്. ഉമറുള്ളാഹനും അബൂബക്കറും ഒക്കെ ഉള്ള ആളുകളുണ്ട്, അപ്പോൾ അവർ ആർക്കും അറിയില്ല. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അടുത്തുണ്ടായിരുന്നു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അറിയാം, പക്ഷേ അദ്ദേഹത്തിന് പറയാൻ പേടി, കാരണം അപ്പുറത്ത് വലിയ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ റസൂൽ അത് ഈത്തപ്പനായെന്ന് പറഞ്ഞപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂൽ എനിക്കറിയായിരുന്നു, ഞാനത് പറയാണ്ടെന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്കറിയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ പറയണം, നമുക്ക് തെറ്റിക്കോട്ടെ, പക്ഷേ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമുക്കറിയുന്ന കാര്യങ്ങൾ പറയുക. നേരത്തെ നമ്മൾ കേട്ടൊരു ഇതില്ലേ സർവോപദേശത്തിൽ, ശരിയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കി കൊടുക്കാം, അതല്ല തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം എന്താണ്? തർക്കിക്കാൻ പോകാതിരിക്കുക എന്നതാണ്. നമ്മളെന്ത് ചെയ്യുക? അറിയുന്ന കാര്യങ്ങൾ പറയണം, പറഞ്ഞു കൊടുക്കണം. അറിയാത്ത കാര്യങ്ങൾ നമ്മൾ എവിടെയും പോയി തർക്കിക്കുകയും ചെയ്യരുത്. ഓക്കെ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ സുബൈദ ഇസ്മായിൽ മടിക്കിരി ക്രൗ എന്ന് പറഞ്ഞിട്ട് അത് ശരിത്തരാവില്ല. ക്രൗ എന്ന് പറഞ്ഞാൽ ശരിത്തരാവില്ല അല്ലേ? ക്രൗ എന്ന് കാക്ക പറയലുണ്ടോ? അതിന് ഇംഗ്ലീഷിൻ്റെ പേരാണ് ക്രൗ അല്ലേ? പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ശരിത്തരാവാണെങ്കിൽ എന്ത് വേണം? കാക്ക എന്ന് തന്നെ പറയണോ? കാക്ക പറയുന്ന അതിൻ്റെ പേര് പറയണ കാക്ക എന്ന് തന്നെ പറയണോ? ഏതായാലും നമുക്ക് നമ്മുടെ പാഠക്കുറിപ്പ് കേട്ടിട്ട് വരാം ഇൻഷാല്ലാഹ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരു വിശ്വാസിയുടെ നാവിലും അവൻ്റെ ഹൃദയത്തിലും എപ്പോഴും ഉണ്ടാകേണ്ട ഒരു വചനമാണ് ബിസ്മില്ലാ എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങിയിട്ടാണ്. പ്രിയമുള്ളവരെ, നാം എന്തിനാണ് ബിസ്മി ഓതുന്നത്? അതുപോലെ തന്നെ അതിൻ്റെ പൊരുൾ എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിനെപ്പറ്റി പറയുന്നുണ്ട്, മുസ്തഈനൻ ബില്ലാഹി മുൽതമിസൻ അൽ ബറക, അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടും അവൻ്റെ ബറക്കത്തിന് അനുഗ്രഹത്തെ ആഗ്രഹിച്ചു കൊണ്ടുമാണ് ഞാൻ ഇത് ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. അതായത്, ഒരു നല്ലൊരു പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയുമ്പോൾ അതിൽ അള്ളാഹുവിൻ്റെ ബറക്കത്ത് ലഭിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകന് നൽകിയ ആദ്യത്തെ കൽപ്പന എന്നുള്ളത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇഖ്റ, നീ വായിക്കുക, ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബിൻ്റെ നാമത്തിൽ നീ വായിക്കുക എന്ന് പറഞ്ഞത് അതിന് അർത്ഥമാണ്. അതുകൊണ്ട് തന്നെ ബിസ്മി കൊണ്ട് തുടങ്ങുന്ന ഓരോ പ്രവർത്തനങ്ങളും അതിൽ അള്ളാഹുവിൻ്റെ ബറക്കത്ത് ലഭിക്കാൻ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ കാരണമാകും എന്നുള്ളതാണ്. ഏതൊരു നല്ല കാര്യത്തിനും അതിനു മുമ്പ് ബിസ്മി ചൊല്ലൽ സുന്നത്തായ പ്രതിഫലമുള്ള ഒരു കാര്യമാണ്. ഇമാം ഇബ്നു ബത്താൽ റഹ്മഹുള്ള അദ്ദേഹം പറയുന്നുണ്ട്, അന്ന തസ്മിയത ഇൻദ ഇബ്തിദാഇ കുല്ലി അമലിൻ മുസ്തഹബ്ബ. ഏതൊരു പ്രവൃത്തിയുടെയും തുടക്കത്തിൽ, ഏതൊരു നല്ല കാര്യത്തിൻ്റെയും തുടക്കത്തിൽ ബിസ്മില്ല എന്ന് പറയുന്നത് സുന്നത്തായ കാര്യമാണ്. അതായത് ബിസ്മി കൊണ്ട് തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അത് സുന്നത്തായ കാര്യമാണ് എന്നുള്ളതാണ്. തുടർന്നുകൊണ്ട് പറഞ്ഞു, തബറുഖൻ ബിഹ വസ്തിശ്ആറൻ അന്നല്ലാഹ സുബ്ഹാനഹു ഹുവൽ മുയസ്സിറു ലിദാലിക്കൽ അമൽ വൽ മുഈനു അലൈഹി. അതിലൂടെ ബർക്കത്ത് ആഗ്രഹിക്കാനും ആ ജോലി എളുപ്പമാക്കി തരുന്നവനും പടച്ച റബ്ബാണ് എന്ന ബോധത്തോടുകൂടി ഒരു കച്ചവടം തുടങ്ങുകയാണെങ്കിലും, ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിലും ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുക എന്നുള്ളത് ആ ഒരു കച്ചവടത്തിൽ ലാഭം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു എക്സാം എഴുതുമ്പോൾ, പി എസ് സി ആകട്ടെ, മറ്റുള്ള സ്കൂളിലെ വിഷയങ്ങളാകട്ടെ, അതിലെ എക്സാം എഴുതുമ്പോൾ ബിസ്മില്ല കൊണ്ട് തുടങ്ങുമ്പോൾ ആ ഒരു എക്സാമിൽ പാസ്സാകാനും വിജയം കൈവരിക്കാനും സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബിസ്മില്ല, ഏതൊരു നല്ല കാര്യത്തിലും ബിസ്മില്ല കൊണ്ട് തുടങ്ങാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നിത്യജീവിതത്തിൽ വിവിധ സന്ദർഭങ്ങളിൽ ബിസ്മി ചൊല്ലേണ്ടതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായി കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ല എന്ന് പറയണം. ബിസ്മില്ല, തവക്കൽ തു അലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. രണ്ടാമതായി, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കണം എന്നുള്ളതാണ്. ബിസ്മില്ലാഹി വലജിന വ ബിസ്മില്ലാഹി ഖറജിന വ അലല്ലാഹി റബ്ബന തവക്കൽന, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവേശിച്ചു, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പുറപ്പെട്ടു, ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് പ്രവേശിക്കുന്നത്. അതുപോലെ തന്നെ രാത്രിയിൽ നമ്മുടെ വീട് സുരക്ഷിതമാകാൻ വേണ്ടി ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡോറ് വാതിൽ അടക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ പാത്രങ്ങൾ മൂടി വെക്കുക എന്നുള്ളതും, അവിടെ പിശാജ് കയറുന്നത് തടയാൻ വേണ്ടി, ആ വീടിന് സംരക്ഷണം ലഭിക്കാൻ വേണ്ടി സാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല പറയുക എന്നുള്ളത്, ഇദ അക്കല അഹദുക്കും ഫല്യദുക്കുരിസ്മല്ലാ, നിങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ നാമം സ്മരിച്ചു കൊള്ളട്ടെ എന്നുള്ളതാണ്. അടുത്തതായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ബാത്റൂമിലേക്ക് പ്രവേശിച്ചാൽ, ബാത്റൂമിലേക്ക് കയറുമ്പോൾ ബിസ്മില്ല ചൊല്ലുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്രു മാ ബൈന അഅയുനിൽ ജിന്നി വ ഔറാതി ബനി ആദം ഇദാ ദഖല അഹദുഹുമുൽ ഖലാഅ അൻ യഖൂല ബിസ്മില്ല. മനുഷ്യൻ്റെ ഔറത്തിനും ജിന്നുകളുടെ കണ്ണുകൾക്കുമിടയിലുള്ള മറ എന്നുള്ളത് മനുഷ്യൻ ശൗചാലയത്തിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയലാണ്. ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അടുത്തതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മില്ല പറയുക എന്നുള്ളത്. ഇൻദർ റുകൂബി ബിസ്മില്ല വൽഹംദുലില്ല വയുകബ്ബിറു സലാസ. ഒരാൾ വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മില്ല, ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് കയറുകയും അൽഹംദുലില്ല വയുകബ്ബിറു സലാസ, മൂന്ന് തവണ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അടുത്തതായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉറങ്ങാൻ കിടക്കുമ്പോൾ ബിസ്മിക്കല്ലാഹുമ്മ അമൂത്തു വഅഹ്യ, അല്ലാഹുവേ നിന്റെ നാമത്തിൽ ഞാൻ മരിക്കുന്നു, നിന്റെ നാമത്തിൽ ഞാൻ ജീവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഏതൊരു നല്ല പ്രവർത്തനം ചെയ്യുമ്പോഴും ബിസ്മില്ല കൊണ്ട് തുടങ്ങാൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ, നമ്മുടെ ഏതൊരു കർമ്മത്തിനും തുടക്കം എന്താണ്? ബിസ്മിയോട് തുടങ്ങുക എന്നുള്ളതാണ് നമ്മൾ കേട്ടത്. ഒരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട്, ലൻ തനാലുൽ ബിർഹത്ത തുംഫിഖ എന്ന് തുടങ്ങുന്ന ഒരു ആയത്തിൻ്റെ പരിശുദ്ധ ഖുർആൻ. ഈ ആയത്ത് കേട്ടപ്പോൾ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടം, ഇന്ദപന തോട്ടം മദീനയിലുണ്ടായിരുന്ന ദാനം ചെയ്തൊരു സുഹാബിയുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം ചോദിച്ചത് ആതിഫ് രണ്ടത്താണ്. ചോദ്യം ഒരിക്കൽ കൂടെ പറയാം, ലൻ തനാലുൽ ബിർഹത്ത തുംഫിഖു എന്ന ആയത്ത് കേട്ടപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട തോട്ടം ദാനം ചെയ്ത സുഹാബി ആര് എന്നുള്ളതാണ് ചോദ്യം. ആരൊക്കെ ഉത്തരമായിക്കും എന്ന് നോക്കാം. ഏതായാലും നമ്മളിപ്പോൾ കേട്ട സാർ ഉപദേശം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം, നാലും നാലും കൂട്ടുമ്പോൾ ഒമ്പത് കിട്ടുന്നത്. എപ്പോൾ ഒരു കുസൃത ചോദ്യം വന്നിട്ടുണ്ട്, നാലും നാലും കൂട്ടുമ്പോൾ ഒമ്പത് കിട്ടുന്നത് എപ്പോഴാണ്? ആർക്കറിയാം? നാലും നാലും കൂട്ടുമ്പോൾ ഒമ്പത് കിട്ടുമ്പോൾ കിട്ടുന്നത് എപ്പോൾ? കുസൃതി ചോദ്യമാണ്, ആ ബുദ്ധി കണ്ടാൽ മതി, അല്ലാതെ നിങ്ങൾ നോക്കിയാൽ കിട്ടും ഒരു ഉത്തരം. ചില കുസൃതി ചോദ്യങ്ങൾ അങ്ങനെയാണല്ലോ. ഉത്തരം അറിയോ? നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം വന്നു. ഒന്ന് താഹിറ ടി കെ കാസർഗോഡ് ഉസ്മാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ അമീർ ടി അടുത്തനാട്ടുകര അബൂ തുൽഹ എന്നും പറഞ്ഞിട്ടുണ്ട്. നോക്കാം ഇനി ആരൊക്കെ ഉത്തരമായിരിക്കുമെന്ന്. നമ്മൾ ബിസ്മി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, വീട്ടിലേക്ക് കയറുമ്പോൾ ഒക്കെ ബിസ്മി ചെല്ലണം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചെല്ലില്ല എന്താ സംഭവിക്കാം? പിശാജ് നമ്മളെ കൂടെ കഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ ബിസ്മി ചെല്ലാതെ വീട്ടിലേക്ക് കയറി ചെന്നാൽ പിശാജ് നമ്മുടെ കൂടെ രാപ്പാർക്കാൻ വരും എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പിശാജിൻ്റെ ശരീരത്തിൽ നിന്നും ജിന്നുകളുടെ ശരീരത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കൂടെയാണ് ബിസ്മി. നമുക്ക് എന്തൊരു കാര്യം, നന്മകൾ എന്ത് ചെയ്യുമ്പോഴും ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങുക എന്നുള്ളതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് ഷംനാദ് ഖാൻ, അതുപോലെ മുഹമ്മദ് ഷമീം, അബൂ തുൽഹത്തുൽ അൻസ്വാരി, പിന്നെ ആരാണ്, അബൂ തുൽഹ മുഹമ്മദ് റഫീഖ് ടൈലർ മാംഗ്ലൂർ, ഇവരൊക്കെ അബൂ തുൽഹ എന്ന് പറഞ്ഞവരാണ്. വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടോ? ഇല്ല. അപ്പം നോക്കാം ഇനി ആർക്കായാലും ഉത്തരവാദിക്കാനുണ്ട്. അതുപോലെ സഫിയ അടപ്പാൾ അബൂ തുൽഹ എന്ന് പറഞ്ഞിട്ട്, ഷമീജ പാറൽ അബൂബക്കർ സുദ്ദീഖ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ ഉത്തരങ്ങൾ, ഈ നമ്മളൊക്കെ എന്ത് ചെയ്യണം എന്നറിയോ, സഹാബത്തിൻ്റെ ചരിത്രങ്ങൾ കുറേയൊക്കെ നമ്മളൊക്കെ എന്ത് ചെയ്യണം, പഠിക്കണം അല്ലേ? ആതിഫ് അതുപോലെ ജാസിം, ചില സഹാബിയുടെ ചരിത്രം അറിയോ? ഏതെങ്കിലും സഹാബിയുടെ ചരിത്രങ്ങളൊക്കെ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പൻ്റെ മകൻ ഒരു ഖലീഫയായിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരെന്താ അറിയോ? നാലാമത്തെ ഖലീഫയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരൻ്റെ മകനും കൂടെയായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്താണ് അദ്ദേഹം വളർന്നത്. വിശ്വാസികളിൽ അല്ല, കുട്ടികളിൽ ആദ്യം വിശ്വാസിയായ സഹാബി. വെരി ഗുഡ്, മാഷാല്ലാ. കുട്ടികളിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരാണ്? അലി റളിയല്ലാഹു അൻഹു, റസൂലിൻ്റെ അടുക്കലാണ് വളർന്നത്. അപ്പോൾ ഇതുപോലെ കുറേയേറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, പഠിക്കണം. ധീരനായിരുന്നു അദ്ദേഹം, നല്ല ധീരനായിരുന്നു. സൽമാ ഫറൂഖ്, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നമ്മളൊരു ചോദ്യം ഇന്നലെ ചോദിച്ചാൽ, പക്ഷേ ചോദ്യം മറ്റൊന്നും ഇവിടെ കിടക്കുന്നുണ്ട്, രണ്ട് ചോദ്യങ്ങൾ കിടക്കുന്നുണ്ട്. ഒമ്പതും ഒമ്പതും കൂട്ടുമ്പോൾ, അല്ല സോറി, നാലും നാലും കൂട്ടുമ്പോൾ ഒമ്പത് കിട്ടുന്നത് എപ്പോൾ എന്നുള്ള ചോദ്യം, അതിനുത്തരം നമുക്ക് പറയാം കണക്ക് തെറ്റുമ്പോൾ. നാലും നാലും കൂട്ടുമ്പോൾ എട്ടാ കിട്ടണ്ടേ? അത് കണക്ക് തെറ്റിയാൽ എന്താവും? ഒമ്പതാവും. മനസ്സിലായോ? മറ്റേത് നമ്മൾ നേരത്തെ ചോദിച്ചല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹലൻ തനാൽ ബിർറ എന്നുള്ള വചനം ഇറങ്ങിയപ്പോൾ നിങ്ങളിൽ, ആ ആയത്തിൻ്റെ ആശയം ഇതാണ്, നിങ്ങളിൽ നിന്ന് പുണ്യം നേടുകയില്ല, എങ്ങനെയല്ലാതെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ചിലവഴിക്കുന്നത് വരെ എന്ന വചനം ഇറങ്ങിയപ്പം ആ സഹാബി എന്ത് ചെയ്തു, തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മദീനയിലെ വില മതിക്കാനാവാത്ത തോട്ടം ഉണ്ടായിരുന്നു, ഈന്തപ്പന തോട്ടം, ബൈറുഹ എന്ന പേരിൽ അറിയപ്പെട്ട തോട്ടം, പൂർണ്ണമായി ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ പേര് അബൂ തുൽഹത്തുൽ അൻസ്വാരി, അദ്ദേഹമാണ് ശരിയുത്തരം. ജമീൽ ആപ്പിൽ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റും, പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തുക, അത് നമുക്ക് എല്ലാവർക്കും പറ്റിയൊരു മാർഗമാണ്. ചരിത്രങ്ങൾ പഠിക്കാൻ, കർമ്മശാസ്ത്രം പഠിക്കാൻ, എന്ത് നമുക്ക് എന്ത് സംശയങ്ങളുടെയൊക്കെ ചോദിക്കാൻ പീസ് റേഡിയോ ഉണ്ട്. അതുപോലെ തന്നെ ജമീൽ ആപ്പ് കുറേയേറെ ലേഖനങ്ങൾ, ചരിത്ര സംഭവങ്ങളൊക്കെ വായിക്കാൻ പറ്റിയ കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജമീൽ ആപ്പിൽ നിന്ന് കിട്ടും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തുക നമ്മുടെ ജീവിതത്തിൽ. ദീന് അറിവ് നേടാനുള്ള അവസരങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. പുസ്തകങ്ങൾ നിങ്ങളോട് രണ്ടാളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ലൈബ്രറി ഇല്ലേ ഇവിടെ? ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ എടുക്കാറുണ്ടോ? നല്ല നല്ല പുസ്തകങ്ങൾ എടുത്ത് വായിക്കണം, അത് നോട്ട് ചെയ്യണം. ഒരു നോട്ട്ബുക്ക് അതിനായിട്ട് വേണം. എന്നിട്ട് അതിൽ നമുക്ക് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് ആ പുസ്തകത്തിനെ കുറിച്ചൊരു റിവ്യൂ ഒക്കെ എഴുതി വെച്ചാൽ നമുക്ക് പിന്നീട് ഉപകാരപ്പെടും. നമ്മുടെ ബുദ്ധി വികസിക്കാനും മറ്റുള്ളതിനൊക്കെ തന്നെ. പക്ഷേ അത് നമ്മളൊക്കെ എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കുക. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്
3: ആത്തിഫ് അബ്ദുള്ള,
1: ജാസിം അബ്ദുറഹ്മാൻ, അവരുടെ കൂടെ ഞാൻ സൈനുൽ അബിദ് മലോറം. ഇൻഷാല്ലാ നമുക്ക് വീണ്ടും അടുത്തൊരു ലൈവിൽ കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

പീസ് റേഡിയോയിൽ ഇനി സ്വരം. കണ്ണീരിൽ മുങ്ങി ഞാൻ, നോവുന്ന ഹൃദയത്തിൻ്റെ തേങ്ങലുകൾ റബ്ബിൻ്റെ മുൻപിലേക്ക് ഉയരുമ്പോൾ.

0: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്ക് അയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവും ഒക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിന്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം.
1: പീസ് റേഡിയോയിൽ ഇനി ഓർമ്മ, ജീവിതത്തിന്റെ സിംഹഭാഗവും പഠനത്തിനും സമൂഹ സൃഷ്ടിക്കും വേണ്ടി ഒഴിഞ്ഞുവെച്ച ഒരു മഹാമനുഷ്യയുടെ ചരിത്രം. മർഹൂം ഉമർ മൗലവി. ഉമർ മൗലവി രചിച്ച ഓർമ്മകളുടെ തീരത്ത് എന്ന ബൃഹത്തായ ഗ്രന്ഥത്തിൻ്റെ ഏതാനും ഭാഗങ്ങളാണ് ഓർമ്മ പ്രോഗ്രാമിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തിരൂരങ്ങാടി യത്തീംഖാന, അതിൻ്റെ 2-ാം ഭാഗമാണ് നാം കേൾക്കുന്നത്. അവതരണം മുബാറക് ബിൻ ഉമർ, കൂടെ ടി കെ ജാബിർ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മൗലവി സാഹിബ് എന്നോട് കൽപ്പിച്ചു, പൊന്നാനി മഅൂനത്തുൽ ഇസ്ലാം സഭയിലേക്കും കോഴിക്കോട് ജെ ഡി ടി ഇസ്ലാം യത്തീംഖാനയിലേക്കും മേൽപ്പറഞ്ഞ വിവരങ്ങൾ കാണിച്ച് ലീഗ് കമ്മിറ്റി സെക്രട്ടറി എന്ന നിലയിൽ നീ കത്തയക്കണം. അവർക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ആരായണം ഉടൻ തന്നെ. അന്ന് ജെ ഡി ടിയുടെ സെക്രട്ടറി പഞ്ചാബുകാരനായ മക്ബൂൽ അഹമ്മദ് സാഹിബായിരുന്നു. അദ്ദേഹത്തിന് അറബിയിലും മഅൂനത്തിലേക്ക് മലയാളത്തിലും ഞാൻ എഴുതി. പൊന്നാനിയിൽ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല. ജെ ഡി ടി സെക്രട്ടറി മറുപടി അയച്ചു, ഞാൻ ഇന്ന ദിവസം അങ്ങോട്ട് വരുന്നു, വേണ്ടപ്പെട്ടവരെ വിളിച്ചുകൂട്ടുക. 2-ാം ലോകമഹായുദ്ധകാലം, കോഴിക്കോട് നിന്നും 2 തീവണ്ടികൾ മാത്രമേ ഓടുന്നുള്ളൂ. 1 മെയിൽ, അത് പരപ്പനങ്ങാടിയിൽ നിർത്തുകയില്ല. ലോക്കൽ വണ്ടി അവിടെ എത്തുന്നത് പാതിരാവ് കഴിഞ്ഞ് പുലർച്ചെ 2-നും 3-നും ഇടക്കാണ്. ആ സമയത്തിനൊപ്പിച്ച് അങ്ങോട്ട് പോകാൻ ആരുമില്ല. കുതിരവണ്ടി മാത്രമാണ് കിട്ടാവുന്ന വാഹനം. വർഷക്കാലമായാൽ കൃഷി ചെയ്യാൻ പറ്റാവുന്ന സ്ഥിതിയിലാണ് റോഡ്. എന്തായാലും ഞാൻ തനിച്ചു തന്നെ പോകാൻ തീരുമാനിച്ചു. പരപ്പനങ്ങാടി തീവണ്ടി ആപ്പീസിലേക്ക് 5 മൈൽ ദൂരമുണ്ട്. കുതിരവണ്ടിക്ക് 2.5 അതായത് ഇന്നത്തെ 12 പൈസ കൂലി. ടോർച്ച് ലൈറ്റ് കൊണ്ടു നടക്കുന്നത് ഇന്നത്തെ അംബാസിഡർ കാറുള്ളതിൻ്റെ ഗമയാണ്. ചൂട്ടുകത്തിക്കലാണ് സാധാരണ പതിവ്. കുതിരവണ്ടിക്ക് കൂലി കൊടുക്കാൻ കാശില്ല. ഇന്നത്തെ കുട്ടികൾക്ക് ആശ്ചര്യം തോന്നുന്നുണ്ടാകും. ഇന്നത്തെ 200 രൂപയേക്കാൾ മൂല്യമുണ്ട് അന്നത്തെ 2.5. എന്തു ചെയ്യും? ഞാൻ നടന്നുപോയി. വഴിയിൽ യാത്രക്കാരില്ല. ഇരുട്ട്, സർവത്ര ഇരുട്ട്. ഇടയ്ക്ക് ചില കാളവണ്ടികൾ ചാഞ്ഞും ചെരിഞ്ഞും ഉരുളുന്നത് കാണാം. അതിൽ തൂക്കിയിട്ട ഹരിക്കൈൻ ലാമ്പിൻ്റെ മങ്ങിയ വെട്ടവും. വണ്ടി എത്തുന്നതിൻ്റെ കുറച്ചു മുമ്പ് ഞാൻ പ്ലാറ്റ്ഫോമിലെത്തി. അങ്ങനെ വണ്ടി വന്നു. പഞ്ചാബി വേഷധാരിയെ നോക്കി ഞാൻ തലങ്ങും വിലങ്ങും നടക്കുമ്പോൾ ഒരാൾ വന്നു എൻ്റെ കൈ പിടിച്ചു. ആരെയാണ് നിങ്ങൾ നോക്കുന്നത് എന്ന് ചോദിച്ചു. ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, മക്ബൂൽ അഹമ്മദ് സാഹിബ് എന്നെ അയച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. ഞാൻ അവിടുത്തെ വാർഡൻ. പേര് അസ്ലം. സ്വദേശം വാഴക്കാട്. നിങ്ങൾ ഉമർ മൗലവിയല്ലേ എന്നും ചോദിച്ചു. അത്ഭുതം തോന്നി. ഈ വർത്തമാനത്തിൽ പുതിയ തലമുറക്ക് ഒരു പാഠമുണ്ട്. വ്യവസ്ഥയും വെള്ളിയാഴ്ചയുമില്ലാത്ത മന്ത്രിമാർക്കും നേതാക്കൾക്കുമല്ല, സദാചാരവും ധാർമ്മികതയും കുറച്ചെങ്കിലും വേണ്ടതാണെന്ന് കരുതുന്നവർക്ക് ഒരാളോട് ഒരു വാക്കു പറഞ്ഞാൽ അത് കഴിയുന്നത്ര ഓർമ്മ വെക്കണം. ഒരിടത്ത് ഇന്ന സമയത്ത് എത്താമെന്ന് ഏറ്റാൽ കഴിവതും അത് നിറവേറ്റണം. കഴിയാതെ വന്നാൽ പകരം ആള അയക്കുകയോ യഥാസമയം വിവരമറിയിക്കുകയോ ചെയ്യണം. അപരന്റെ സമയത്തിന് നമ്മുടെ സൗകര്യത്തേക്കാൾ വില കൽപ്പിക്കണം. ഇക്കാലത്ത് ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നതായി തോന്നുന്നില്ല. ഓർമ്മയുണ്ടെങ്കിലും ഞാൻ മറന്നുപോയി. ഇങ്ങനെ ഒഴുക്കൻ നുണ പറയാമെന്ന് നേരത്തെ തീരുമാനിക്കലാണ് പതിവ്. പഞ്ചാബുകാരനായ മക്ബൂൽ സാഹിബ് എത്ര നല്ലവനും മാതൃകായോഗ്യനുമാണ്. ധാർമ്മികബോധം അദ്ദേഹത്തെ വലയം ചെയ്തിരുന്നു എന്ന് മനസ്സിലായി.
3: നമുക്ക് തിരൂരങ്ങാടിയിലേക്ക് നീങ്ങാം, അസ്ലം സാഹിബ് പറഞ്ഞു. വാഹനമില്ല, കട്ട പിടിച്ചേരിട്ട്. വാഹനമുണ്ടെങ്കിൽ തന്നെ ആതിഥേയനായ എന്റെ പക്കൽ കാൽ കാശില്ല. ഞാൻ മൈലുകൾ നടന്ന് എത്തിയതാണെന്ന് സത്യം അദ്ദേഹം അറിയില്ലല്ലോ. പോരുമ്പോൾ ഇതൊന്നും ആലോചിക്കാതിരുന്നത് എന്താണാവോ? അബോധമായ ആവേശം തന്നെ. വിഷണ്ണനായി നിന്ന എന്റെ തോളിൽ തട്ടി അസ്ലം സാഹിബ് നടക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആശ്വാസത്തിന്റെ നെടുവീർപ്പിട്ടു. ചുറുചുറുക്കുള്ള യുവാവായിരുന്നു അദ്ദേഹം. അസ്ലം സാഹിബ് പിന്നീട് ജെ ഡി ടിയുടെ സെക്രട്ടറിയായി. അടുത്തിടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ആരോപണ വിധേയനായി വിരമിച്ച ഹസൻ ഹാജി വാർഡനുമായി. കുറെ കൊല്ലങ്ങൾക്ക് ശേഷം അസ്ലം സാഹിബ് ദാരുണമായ അപകടത്തിൽ മരിച്ചു. ബോംബെയിൽ നിന്ന് വിമാനം കയറിയ ഉടനെ അത് തീപിടിച്ച് തകർന്നു. അതിൽ അദ്ദേഹവും പെട്ടു. ത്യാഗബോധമുള്ള സേവകൻ. തന്റെ സേവനങ്ങൾ പരിഗണിക്കപ്പെടുകയും ശുഹദാക്കളുടെ പ്രതിഫലം പരലോകത്ത് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞാൻ ഓർക്കുകയാണ്, പാങ്ങിൽ അഹമ്മദ് കുട്ടിമുസ്ലിയാരുടെ ദർസിൽ തിരൂരിൽ കഴിയുന്ന കാലം, തിരൂർ ധർമ്മപരിപാലന സംഘത്തിന്റെ യോഗം നടക്കുന്നു. കിട്ടുന്ന വിജ്ഞാന സദസ്സുകളൊന്നും അന്ന് ഞാൻ പാഴാക്കാറില്ല. ഇന്നും കഴിയുന്നത്ര അത് പാലിക്കാറുണ്ട്. കുറച്ചൊക്കെ വിജ്ഞാനം നേടി സാമാന്യം നന്നായി പ്രസംഗിക്കാനും എഴുതാനും തരമായാൽ പലർക്കും മറ്റുള്ളവരുടെ പ്രസംഗം കേൾക്കാൻ പോകുന്നത് ഒരു താഴ്ചപ്പാടായിട്ടാണ് തോന്നുക. ഈ രോഗം നന്മകളെ നശിപ്പിക്കുന്ന അഹങ്കാര സൂചനയാണ്. ഇന്നത്തെ യുവാക്കളിൽ ഈ രോഗം പടരുന്നതായി ഞാൻ കാണുന്നു. ഞാൻ ഭയപ്പെടുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വിജ്ഞാനം മുസ്ലിമിന്റെ കളഞ്ഞുപോയ സ്വത്താണ്. എവിടെ കണ്ടാലും നിങ്ങളത് എടുക്കണം എന്ന പ്രവാചക നിർദ്ദേശം നമ്മെ നയിക്കട്ടെ. ആ യോഗത്തിൽ അസ്ലം സാഹിബും ഒരു പ്രാസംഗികനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലെ ഒരു പ്രധാന പോയിന്റ് 6 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മനസ്സിന്റെ അച്ചുകൂടത്തിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ പേരിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ധർമ്മം പരിപാലിക്കുന്ന മുസ്ലിങ്ങളുടെ സംഘം, മറ്റൊന്ന് മുസ്ലിം ധർമ്മം പരിപാലിക്കുന്നതിന് ഉണ്ടാക്കപ്പെട്ട സംഘം. എന്നാൽ നമുക്ക് വേണ്ടത് നാം ധർമ്മം പരിപാലിക്കുന്ന മുസ്ലിങ്ങളാകണം എന്നുള്ളതാണ്. അസ്ലം

0: നമസ്കാരശേഷം ഞങ്ങൾ നൂറുലിസ്ലാം മദ്രസയിൽ കൂടി. ഈ മദ്രസ തിരൂരങ്ങാടിയുടെ ചരിത്രം പുതിയൊരു ദിശയിലേക്ക് തിരിച്ചുവിട്ട കേന്ദ്രമാണ്. തിരൂരങ്ങാടി കേരള മുസ്ലിം നവോത്ഥാന സംരംഭങ്ങളുടെ കേന്ദ്രവും. ചരിത്രം വരക്കുന്നവർ പലപ്പോഴും മാപ്പ് തെറ്റിച്ചാണ് വരക്കുന്നത്. ചില സത്യങ്ങൾ അവർക്ക് അപ്രിയവും അരോചകവുമാണ്. ഭൂരിപക്ഷത്തിന്റെ കൈയടി മോഹിച്ചാണ് അത്തരക്കാർ പേനയുന്തുന്നത്.
1: പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് കേൾക്കാം.
2: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഓർമ്മ തിരൂരങ്ങാടി യത്തീംഖാന ഭാഗം 2, മർഹൂം ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന ഗ്രന്ഥത്തിൽ നിന്നും. അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ, കൂടെ ജാബിർ ടി കെ.
3: hello@peaceradio.com, phone 902-0840-840, www.peaceradio.com.
4: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: റഷ്യക്കെതിരെ യുദ്ധത്തിനൊരുങ്ങിയ ബ്രിട്ടൻ രാജ്യത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനെ വിളിച്ചു വരുത്താണ്. എന്നിട്ട് റഷ്യക്കെതിരെ ഒരു ജൈവായുധ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അങ്ങനെ അതിനദ്ദേഹം തയ്യാറാകുന്ന പക്ഷം അദ്ദേഹത്തിൻ്റെ 3-4 തലമുറക്ക് ജീവിക്കാൻ വേണ്ട സമ്പത്ത് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇത് കേട്ട ഉടനെ അദ്ദേഹം പ്രസിഡന്റിനൊരു കത്ത് എഴുതാണ്. ഉറുമ്പുകൾ മാളത്തിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഉറുമ്പുകൾ അവരുടെ ശരീരഭാരത്തേക്കാൾ കൂടുതലുള്ളത് വഹിച്ചു കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയിട്ട് അവരുടെ വീടുകളിൽ ഉറുമ്പിൻ്റെ വാസസ്ഥലങ്ങളിൽ അത് എത്തുമ്പോഴേക്കും അതിൻ്റെ ദോരം ചെറുതായിരിക്കും. ഒരു ഉറുമ്പിന് കടന്നു പോകാൻ പറ്റുന്ന ദോരേ അതിനുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഇതുവരെ കൊണ്ടുവന്ന ഭക്ഷണം അതിനേക്കാൾ വലുതുള്ളതൊന്നും അതിന് കൊണ്ടുപോകാൻ കഴിയില്ല. അതവിടെ വെച്ചിട്ട് പിന്നെ പോവാണ്. എന്നതുപോലെ എനിക്ക് 4 തലമുറക്കല്ല ഈ ഈ ജീവിതത്തിൽ എനിക്ക് ഞാൻ മരിക്കുമ്പോൾ എന്തൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് സമാധാനം നഷ്ടപ്പെടുത്തുന്ന അത്തരമൊരു പ്രവർത്തനത്തിന് എനിക്ക് ആവശ്യമില്ല, ഞാനതിന് തയ്യാറല്ല എന്ന് അദ്ദേഹം തിരിച്ചു മറുപടി പറഞ്ഞു. ആ ശാസ്ത്രജ്ഞന്റെ പേരാണ് മൈക്കൽ ഫാരഡേ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ അവസാനത്തിൽ വളരെ രസകരമായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ കുറേ ചിന്തിക്കേണ്ടതായൊരു കാര്യം പറയുന്നുണ്ട്. ഏതൊരു ആഘോഷത്തിനും ഒരു ആഘോഷ പിറ്റേന്നുണ്ട് എന്നുള്ളതാണ്. അന്ന് ആഘോഷങ്ങളൊന്നുമില്ല. കല്യാണ പിറ്റേന്ന് കല്യാണത്തിൻ്റെ രസങ്ങളില്ലാത്തതുപോലെ ഇങ്ങനെ ഒരു ആഘോഷ പിറ്റേന്ന് ഈ ആയുസിനുണ്ടെന്ന് നമ്മളെ മനുഷ്യനെ. ഓട്ടങ്ങളെല്ലാം ക്ഷീണത്തോടെ തീരുന്ന നേരമാണത്. വലിയ രോഗങ്ങൾ പിടിപെട്ട മനുഷ്യരെ കണ്ടിട്ടില്ലേ? എത്രമാത്രം വിനയവും താഴ്മയുമാണ് ആ മനുഷ്യർക്ക്. എന്തായിരിക്കും അതിൻ്റെ കാരണം? ഇത്രയേ ഉള്ളൂ, അവരിപ്പോൾ ആഘോഷ പിറ്റേന്നിനെ തൊട്ടരികിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. അപ്പം അതുകൊണ്ട് എത്ര വലിയ സംഗതി കിട്ടിക്കഴിഞ്ഞാലും അതിനൊക്കൊരു അവസാനം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ വലിയ അർത്ഥങ്ങളൊന്നും അതിലില്ല. കാരണം ഇവിടുത്തെ ജീവിതം അങ്ങനെയാണ് എന്നുള്ളത് അതിനോടനുബന്ധിച്ച് ചേർത്ത് വെക്കുകയാണ്. അപ്പം ഇവിടെ പുസ്തകത്തിൽ പറഞ്ഞ ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട കാര്യം അത് വായിച്ചിട്ടുള്ള കാര്യമാണ്. ശരിയാണോ തെറ്റോന്ന് അറിയില്ലെങ്കിൽ, നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിലും പുസ്തകത്തിൽ വായിച്ചൊരറിവാണ്. പക്ഷെ അതിലൊരു വലിയ മെസ്സേജ് ഉണ്ട്. നമുക്ക് നമ്മളിവിടെ സുരുക്കൂട്ടി വെച്ചൊന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് ഒരു മതപരമായ കാര്യത്തിലൂടെ പറഞ്ഞല്ല, പക്ഷെ ഒരു മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ കുറച്ച് പിന്നെ എന്താ പറയുക, ഒരു മാനുഷികമായി അവൻ്റെ ശരിക്കും അവൻ്റെ ബുദ്ധി തന്നെ അവനോട് പറയുന്ന കാര്യമാണത്. കാര്യമൊന്നുമില്ല, കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് പൊതുവെ പറയുന്ന കാര്യം. പക്ഷെ പലപ്പോഴും അത് മനുഷ്യൻ മറന്നു പോകുന്നു എന്നാണ്.
1: Peace Radio. Tuned to reality.
2: Peace Radio ആരോഗ്യ ചിന്തകൾ. തക്കാളിപ്പനി അവതരിപ്പിക്കുന്നു. ഡോക്ടർ സാദിഖ് തിരൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. തക്കാളിപ്പനി ഈ കുട്ടികൾക്കിടയിലൊക്കെ കണ്ടുവരുന്ന ഒരു പനിയാണ് തക്കാളിപ്പനി. കുട്ടികളുടെ കൈകളിൽ ദേഹത്തൊക്കെ തക്കാളി പോലെ ഉള്ള ഒരു കുരുക്കളുണ്ടായി വരിക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചുവന്ന പാടുകളുണ്ടായി വരുന്ന ഒരു അസുഖമാണ്. ഇതൊരു വൈറൽ അസുഖമാണ്. വൈറസ് ആകുന്നു ഈ അസുഖം ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും പെട്ടെന്ന് തന്നെ ബാക്കിയുള്ളവരിലേക്ക് പകരാനും സാധ്യതയുള്ള ഒരു അസുഖമാണ്. പൊന്തുന്നതിന് മുമ്പായിക്കൊണ്ട് ശക്തമായ ഒരു പനി നമുക്ക് കാണാം. റാഷസ് വരുന്നതിന് മുമ്പുള്ള ഈ പനി പലപ്പോഴും ഇത് എന്ത് പനിയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. പനി വന്നു കഴിഞ്ഞ് 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള റാഷുകൾ പൊന്തുന്നുണ്ടാവുക. ഭയങ്കരമായ ക്ഷീണം ഉണ്ടാവും, നിർജ്ജലീകരണം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം ധാരാളമായിക്കൊണ്ട് കുടിപ്പിക്കണം. ജലാംശം നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഈ ഒരു അസുഖം ഉണ്ടാക്കുന്നത് കോക്സാക്കി വൈറസിൽപ്പെട്ട കോക്സാക്കി വൈറസ് A16 ആണ് ഈ ഒരു തക്കാളിപ്പനി ഉണ്ടാക്കുന്നത്. ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസിൽപ്പെട്ട അതിൻ്റെ ഒരു വകഭേദം തന്നെയാണ് ഈ തക്കാളിപ്പനിക്ക് കാരണമായ വൈറസ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് നമുക്കറിയാം, ഇത് കുട്ടികളിൽ നിന്ന് ബാക്കിയുള്ളവർക്ക് പകരുന്നത് കൊണ്ട് തന്നെ രോഗബാധിതരായ കുട്ടികളുടെ സ്പർശനത്തിലൂടെയും അവരുപയോഗിച്ചിട്ടുള്ള പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ ഇതിലൂടെയൊക്കെ മറ്റുള്ളവരുടെയൊക്കെ പകരാം. അതുകൊണ്ടത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ ഡെങ്കിപ്പനിയോ ചിക്കൻഗുനിയോ ഒക്കെ ബാധിച്ച കുട്ടികളിലാണെങ്കിൽ അതിന് ശേഷമായിക്കൊണ്ട് ആഫ്റ്റർ എഫക്റ്റ് പോലെ ഇത്തരത്തിലുള്ള തക്കാളിപ്പനി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പനി ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൃത്യമായ ലക്ഷണങ്ങൾ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ഏത് പനിയാണെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വയം ചികിത്സ നമ്മൾ ഒഴിവാക്കണം. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ചുവന്ന കുമിളകൾ, തക്കാളി പോലെയുള്ള തിണർപ്പും കുമിളകളും ചർമ്മത്തിൽ പ്രത്യക്ഷപ്പെടുക, ഉയർന്ന പനിയുണ്ടാകാം, നിർജ്ജലീകരണം ഉണ്ടാകും, ശരീരത്തിലെ ജലാംശം കുറയുന്നു, കടുത്ത ക്ഷീണവും അസ്വസ്ഥതയും അനുഭവപ്പെടും, കൈകാലുകളിലെ വേദന, കൈകളിലും കാലുകളിലും വേദനയും തടിപ്പും ഉണ്ടാകും. അതോടൊപ്പം ചില ആളുകൾ വയറുവേദന, ഛർദി, ചുമ, ജലദോഷമൊക്കെ ഇതോടൊപ്പം തന്നെ ഉണ്ടാകും. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ കുട്ടികളിൽ മാത്രമല്ല പ്രായമായ ആളുകൾക്ക്, അവർക്കും ഇത് കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് അവർക്കും ഇത് പകരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക ശ്രദ്ധ നമ്മൾ ചെലുത്തേണ്ടതാണ്.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ തക്കാളിപ്പനി വിഷയം അവതരിപ്പിച്ചത് ഡോക്ടർ സാദിഖ് തിരൂർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ഇൻസൈറ്റ്, ഇസ്ലാമിനെ ശരിയായി മനസ്സിലാക്കാത്തവരോട്. അവതരിപ്പിക്കുന്നത് അബ്ദുൽ ഹമീദ് മാസ്റ്റർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബി വസല്ലം. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് ധാരാളം കുറ്റവാളികൾ രക്ഷപ്പെടാറുണ്ട്. നാം അപ്പോൾ നിയമങ്ങളെ അല്ലെങ്കിൽ അവയിലെ പഴുതുകളെ കുറ്റം പറഞ്ഞ് ഖേദം പ്രകടിപ്പിക്കും. നിയമങ്ങൾ അറിയാത്തതുകൊണ്ട് തെറ്റുകളിൽ വീണുപോകുന്നവരുണ്ട്. അറിവില്ലായ്മയുടെ ആപത്തിനെ അപ്പോൾ നമ്മൾ പഴിക്കും. നിയമത്തിലെ വ്യക്തതയില്ലായ്മ വ്യത്യസ്തമായ അഭിപ്രായങ്ങളിലേക്കും പലപ്പോഴും സമൂഹത്തിൻ്റെ തന്നെ ചിദ്രതകളിലേക്കും നയിക്കാറുണ്ട്. ഇത്തരം അവസരങ്ങളെ സമർത്ഥന്മാർ തങ്ങളുടേതായ രീതിയിൽ തന്നിഷ്ടപ്രകാരം നിയമത്തെ വ്യാഖ്യാനിച്ച് തങ്ങൾക്ക് അനുകൂലമായ അവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടുതന്നെ വ്യക്തവും ലളിതവും ഏതു കാലത്തും പ്രായോഗികവും മനുഷ്യൻ്റെ അവൻ്റെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തെ ഉറപ്പുവരുത്തുന്നതും മാനവ സംസ്കൃതിയുടെ നിലനിൽപ്പിനും പുരോഗതിക്കും ഉപയുക്തമാകുന്നതുമായ നിയമങ്ങൾ മാത്രമേ കാലാതിവർത്തിയായി നിലനിൽക്കുകയുള്ളൂ. ഈ ഒരു വ്യക്തതയും ലാളിത്യവുമാണ് ഇസ്ലാമിക നിയമങ്ങളുടെ മുഖമുദ്ര. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്രതവുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. അല്ലാഹു നൽകുന്ന നിയമോപദേശങ്ങൾ കൊണ്ട് മാർഗനിർദ്ദേശങ്ങൾ കൊണ്ട് യാതൊരു പ്രയാസവും അവൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് നമ്മുടെ ജീവിതവും ജീവിത വ്യവഹാരങ്ങളും കൂടുതൽ ലളിതവും എളുപ്പമുള്ളതുമാക്കി മാറ്റുക, അതാണ് അവൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇസ്ലാം മനുഷ്യനെ നിയമങ്ങൾ കൊണ്ട് ഞെരുക്കുന്നു. മുസ്ലിമായി ജീവിക്കുക എന്നത് അത്രയധികം ദുഷ്കരമായൊരു വ്യായാമമാണ് എന്നൊക്കെ വാദിക്കുന്നവരുണ്ട്. പക്ഷെ അവർ മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഈ ഇസ്ലാമിനെ ഒരു ജീവിതചര്യയായി സ്വീകരിച്ചവർ അനുഭവിക്കുന്ന ലാളിത്യവും സമാധാനവും ഏതൊരു വിഷയത്തെ സമീപിക്കുമ്പോഴും അവർക്കുണ്ടാകുന്ന വിശാലതയും വ്യക്തതയുമാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞൊരു വാചകം, വനസ്സൽന അലൈക്കൽ കിതാബ തിബിയാന ലികുല്ലി ഷൈഇൻ വഹുദൻ വറഹ്മതൻ വബുശ്രാലിൽ മുസ്ലിമീൻ എന്നാണ്. വനസ്സൽന അലൈക്കൽ കിതാബ തിബിയാന ലികുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളെയും വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു ഗ്രന്ഥമാണത്. അതിലൂടെ മനുഷ്യന് ഹുദ മാർഗനിർദ്ദേശമുണ്ട്, കാരുണ്യമുണ്ട്, അവന് സന്തോഷം നൽകുന്ന, മനുഷ്യന് സമാധാനം നൽകുന്ന ഒന്ന്. കാരണം ആധുനിക കാലത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുര്യോഗങ്ങളിലൊന്ന് സത്യത്തെ അസത്യത്തിൽ നിന്ന്, ശരിയെ ഫാൾസ്ഹുഡിൽ നിന്ന് വേർതിരിഞ്ഞ് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടാണ്. കാരണം അത്രമേൽ മനസ്സിന് യുക്തിഭദ്രവും സുന്ദരവുമായി തോന്നാവുന്ന വാദങ്ങൾ ബുദ്ധിയുടെയും ശാസ്ത്രീയമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തെളിവുകളുടെയും പിൻബലത്തിൽ അവതരിപ്പിക്കുകയും അങ്ങനെ അത്തരത്തിലുള്ള ബൗദ്ധികമായ അന്ധകാരങ്ങളുടെ ആഴങ്ങളിൽ മനുഷ്യനെ ഞെരുക്കുകയും ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നമ്മളൊരു വചനം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കിതാബൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജ അന്നാസ മിനൽ ളുലുമാത്തി ഇലൻ നൂർ, എല്ലാ തരത്തിലുള്ള അന്ധകാരങ്ങളിൽ നിന്നും അവ്യക്തതകളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിച്ച് വ്യക്തതയുടെ ഒരു പ്രകാശത്തിലേക്ക് അവനെ കൊണ്ടുവരിക. ഇതാണ് അല്ലാഹു ഖുർആനിലൂടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമൊക്കെ നൽകുന്ന സമയത്ത് അതിൻ്റെ ഒരു അടിസ്ഥാനമായി വർത്തിക്കുന്നത്. വ്യക്തതയിലൂടെ വിശദീകരിക്കുന്നതിലൂടെ പൂർണ്ണമായ അർത്ഥത്തിലുള്ളൊരു ബോധ്യത, മനസ്സിൻ്റെ സംശയങ്ങളുടെ നിഴലുകളിൽ നിന്ന് അവനെ മോചിപ്പിക്കുകയും ചെയ്യും. അവൻ ആത്മവിശ്വാസം നൽകും. പലപ്പോഴും നമ്മുടെ തന്നെ ഹൃദയങ്ങളിൽ അത്തരത്തിലുള്ള സംശയങ്ങളുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ സംശയങ്ങൾ ഞെരിക്കുന്നൊരവസ്ഥയിൽ, ഇസ്ലാമിനെ പിൻപറ്റാനോ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ അതിനെ പ്രബോധനം ചെയ്യാനോ നമുക്ക് കഴിയാതെ വരും. അല്ലാഹു തന്നെയും റസൂലിനോട് പറയുന്ന ഫലാ യഖുൻ ഫീ സദ്രിക ഹറജൻ, നിൻ്റെ മനസ്സിന് അത്തരത്തിലൊരു ഹറജ്, സംശയങ്ങളുടെ ഞെരുക്കത്തിൽ നിന്ന് തന്നെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പല വിമർശനങ്ങളും കേൾക്കുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ അവൻ്റെ മേൽ അവന് കേൾക്കേണ്ടി വരുമ്പോഴും, തൻ്റേതായ ഒരു ബുദ്ധിയും വിവേകവും ധാരണാശക്തിയും ഒക്കെ അവന് ഉപയോഗിക്കേണ്ടതുണ്ട്. ഒപ്പം നമ്മളൊക്കെ സാധാരണ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യന് ഇത്രയൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കേണ്ടതുണ്ടോ? കാരണം മനുഷ്യന് ബുദ്ധിയുണ്ട്, ധാരണാശക്തിയുണ്ട്, അവന് വിവേകമുണ്ട്. ഇതെല്ലാം തന്നെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ അത്തരം കഴിവുകൾ ഉപയോഗിച്ച് മനുഷ്യന് സത്യം കണ്ടെത്താൻ കഴിയുമല്ലോ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അവന് വിട്ടു നൽകിക്കൂടെ എന്നുള്ള ആധുനികരുടെ വാദം. എന്നാൽ ഇതൊരു കേവലം വാദം മാത്രമാണ് എന്ന് ഏതൊരു വിഷയമെടുത്ത് പരിശോധിച്ചാലും നമുക്ക് ബോധ്യമാവും. സാർവലൗകികമായ ഒരു ഉദാഹരണം പറയാം. വളരെ സാർവലൗകികമായിട്ടുള്ളൊരാവശ്യമാണ് വസ്ത്രമെന്നത്. ഇസ്ലാം വസ്ത്രധാരണം, അതിൻ്റെ ഇനം, തരം, വർണ്ണം, അനുവദനീയം, നിഷിദ്ധം, പ്രായ വ്യത്യാസമനുസരിച്ച് മനുഷ്യന് ഉള്ള ചില ഉതിറുകൾ, അതുപോലെ തന്നെ സാന്ദർഭികമായിട്ട് സ്വീകരിക്കേണ്ട വസ്ത്രങ്ങൾ, അതിൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ പുരുഷൻ്റെയും സ്ത്രീയുടെയും വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രം, പ്രായപൂർത്തിയായവർക്കും അല്ലാത്തവർക്കുമുള്ള മറക്കാതിരിക്കാൻ അനുവാദമുള്ള സമയങ്ങൾ, ഇങ്ങനെ മുഴുവൻ കാര്യങ്ങളും വ്യക്തമായിട്ട് ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു ഒരു മനോഹരമായൊരു വചനത്തിലൂടെ മനുഷ്യനവൻ്റെ ബുദ്ധിയും കഴിവും, അവന് നൽകിയ മൊറാലിറ്റി അല്ലെങ്കിൽ അവൻ്റെ ധാർമ്മിക ബോധവും ഒക്കെ വെച്ച് എന്ത് തീരുമാനമാണ് ഈ വസ്ത്രകാര്യത്തിൽ അവനെടുക്കേണ്ടതെന്ന് ഒരൊറ്റ വാക്കുകൊണ്ടാണ് പറയുന്നത്. യുവാരി സൗആത്തിക്കും വരീഷൻ വലിബാസു തഖ്‌വാ ദാലിക ഖൈർ. നിങ്ങൾക്ക് നഗ്നത മറക്കുന്ന വസ്ത്രങ്ങൾ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അലങ്കാര വസ്ത്രങ്ങൾ നൽകിയിട്ടുണ്ട്, നഗ്നത മറക്കുന്ന വസ്ത്രങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ അതിനൊക്കെ അപ്പുറം അവന് തഖ്‌വയുടെ ഒരു വസ്ത്രമുണ്ട്, അതാണ് ഏറ്റവും ഉത്തമം. അത് ആ തഖ്‌വയുടെ വസ്ത്രം സ്വീകരിക്കുന്നിടത്താണ് മനുഷ്യനവൻ്റെ സകല കഴിവുകളും ബുദ്ധികളുമൊക്കെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഖുർആൻ മനുഷ്യന് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നത്. ഇതൊക്കെ ഇത്രയൊക്കെ വേണോ എന്ന് വിമർശകർ ചോദിക്കും. വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിലുള്ള, അവൻ്റെ അവകാശത്തിലുള്ള ഒരു കടന്നുകയറ്റമല്ലേ ഇതിലൂടെയൊക്കെ മതം ചെയ്യുന്നത്? മതം ഭക്തിയുടെ ആരാധനയുടെ കാര്യങ്ങളൊക്കെ മാത്രം പഠിപ്പിച്ചാൽ പോരെ? ഇതാണ് പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം. നമുക്ക് വളരെ ലളിതമായി ഒരൊറ്റ ഈ വസ്ത്രവുമായി ബന്ധപ്പെട്ടൊരു ചെറിയ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചാൽ, അല്ലാഹു കാര്യങ്ങളെ വിശദീകരിക്കുന്നത് എന്തുകൊണ്ടാണ്, വ്യക്തമാക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇസ്ലാം ലളിതമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി, എന്താണ് നഗ്നത? എന്താണ് നഗ്നത? ഈ ചോദ്യം നമ്മൾ വ്യത്യസ്ത കാലങ്ങളിൽ ചോദിച്ചാൽ, വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിൽ ചോദിച്ചാൽ, വ്യത്യസ്ത രാഷ്ട്രങ്ങളിലോ സംസ്കാരങ്ങളിലോ ഒന്ന് ചെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് കിട്ടുന്ന 100,000 ഉത്തരങ്ങളുണ്ടാകും. ഒരൊറ്റ ചോദ്യത്തിന് ഇന്ന് ലോകത്ത് നമുക്ക് 1,000 ഉത്തരങ്ങൾ ലഭിക്കുന്നർത്ഥം. ഇത് തർക്കങ്ങൾക്ക് വഴിവെക്കുന്ന, അല്ലെങ്കിൽ അനന്തമായ വ്യാഖ്യാനങ്ങൾക്കും അതുപോലെ തന്നെ അത്തരത്തിലുള്ള വാഗ്വാദങ്ങൾക്കുമൊക്കെ അവസരങ്ങൾ തുറന്നു കൊടുക്കും എന്ന് നമുക്കറിയാം. ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം സ്ത്രീയുടെ കൈ കാണിക്കാമോ, കക്ഷം കാണിക്കാമോ, മാറിടത്തിൻ്റെ ഒരു അതിരെവിടെയാണ്, മുട്ടിനുമേൽ വസ്ത്രമാകാമോ, ആകാമെങ്കിൽ എത്രയാണ്, ഇങ്ങനെയുള്ള വളരെ ലളിതമായ ചില ചോദ്യങ്ങൾ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ പോലും നമ്മൾക്ക് കാണാൻ കഴിയും 10 വ്യക്തികളെ എടുത്താൽ 10 അഭിപ്രായങ്ങളുണ്ടാകും. ഇവിടെയാണ് മനുഷ്യർ തമ്മിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ വരുന്ന അഭിപ്രായാന്തരങ്ങൾ വലിയൊരു സാമൂഹിക പ്രക്രിയയിൽ, ഒരു ജീവിതത്തിൽ, ഒരു സംസ്കാരത്തിൽ, ഒരു പാരമ്പര്യത്തിൽ, ഒരു രാഷ്ട്രത്തിൻ്റെ ഒക്കെ തന്നെ നിലനിൽപ്പിൽ അതീവ ഗൗരവമായ പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ഈ ഒരു മുഖമുദ്ര, നേരത്തെ നമ്മൾ പറഞ്ഞ വ്യക്തതയും ലാളിത്യവുമുള്ള നിയമങ്ങൾ, ആ നിയമങ്ങൾ കാലാതിവർത്തിയും ലോകത്തെവിടെയും പ്രായോഗികവും എന്നും മനുഷ്യൻ്റെ സമാധാനത്തിനും സമൂഹങ്ങളുടെ നിലനിൽപ്പിനുമെല്ലാം ആധാരമായി വർത്തിക്കുന്നു എന്നുള്ളത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ, ഇസ്ലാമിക നിയമങ്ങളെ ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ, ഒരു വീക്ഷണകോണിലൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മാത്രമേ എന്തുകൊണ്ടാണ് ഇസ്ലാം അത്രമേൽ കാര്യങ്ങളെ വിശദീകരിച്ച് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആധുനികനായ ഒരു മനുഷ്യൻ്റെ, ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ്റെ, യുക്തിബോധമുള്ള ഒരു മനുഷ്യൻ്റെ ചിന്താശേഷിയെ ഹനിക്കുന്ന, അല്ലെങ്കിൽ അതിനെയൊക്കെ തടഞ്ഞു വെച്ചുകൊണ്ട് അവൻ്റെ മേൽ ബൗദ്ധികമായൊരു ബലപ്രയോഗം നടത്തുന്നതാണ് ഇസ്ലാമിക നിയമങ്ങളെന്ന ആളുകൾ തെറ്റിദ്ധരിക്കാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ അതിൻ്റെ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, അള്ളാഹുവിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്നതിന് പ്രയാസമുണ്ടാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരമൊരു വിശാലത നൽകി നമ്മെവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.
0: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഇൻസൈറ്റ്, അവതരണം അബ്ദുൽ ഹമീദ് മാസ്റ്റർ, വിഷയം ഇസ്ലാമിനെ ശരിയായി മനസ്സിലാക്കാത്തവരോട്.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയ ജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകും.

0: പ്രേമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ലിനി വോയിസ് ഓഫ് പീസ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
0: നുണയന്മാരുടെ ഗതികേട് ഭാഗം രണ്ട്. വോയിസ് ഓഫ് പീസിൽ ബഹുമാന്യനായ ടി കെ അഷ്റഫ്, അബ്ദുൽ ഹമീദ്, മാസ്റ്റർ പറപ്പൂർ, നുസഹാൻ രണ്ടത്താണി എന്നിവർ ചേരുന്നു. സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുമുള്ള പ്രസക്ത ഭാഗമാണ് വോയിസ് ഓഫ് പീസിലൂടെ നമ്മൾ കേൾക്കുന്നത്.
2: യഥാർത്ഥത്തില് ഇത്തരം ആളുകൾ പലപ്പോഴും പറയാറുള്ള വിഷയം എന്താ വെച്ചാല്, എൻ്റെ തട്ടകത്തിലാണ് ഞാൻ രാജാവ് എന്ന് പറയുന്നുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ചാനലിൽ അദ്ദേഹം മറ്റുള്ള ആളുകൾ വിളിക്കുന്നു, അദ്ദേഹം അതിലെന്ത് ചെയ്യുന്നു, മുതലാക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ തന്നെ പറയാം, അദ്ദേഹം അതിൽ ലീഡെടുക്കുന്നു, പിന്നെ വിളിക്കുന്ന ആളുകളോടും ഇതായിരുന്നു, പിന്നെ ചാറ്റ് ജി പി ടിയോട് യുദ്ധം ചെയ്യുന്നു. ചാറ്റ് ജി പി ടിയുടെ അവസാനം ഒരു രണ്ട് മൂന്ന് വീഡിയോകൾ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ചാറ്റ് ജി പി ടി അത് സത്യം പറഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നു, അദ്ദേഹം പരാജയപ്പെടുന്നുണ്ട്. പിന്നെ ആ വീഡിയോ ഒക്കെ മാറ്റിമറിക്കുന്ന തൻ്റെ ചാനലിൽ എന്ത് ചെയ്യുന്നു, ഏറ്റവും വലിയ ആളായിട്ട് മാറുന്നു. പക്ഷേ യഥാർത്ഥ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിയപ്പോൾ സമൂഹം അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഇന്നത്തെ ഡിബേറ്റിനോട് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താ കൂട്ടിച്ചേർക്കാനുള്ളത്?
3: യഥാർത്ഥത്തിൽ ഈ ശരിയായ ഒരു ഇസ്ലാമിക പണ്ഡിതൻ്റെ മുൻപിൽ വന്നു പെട്ടിരുന്നെങ്കിൽ ഇതിന് മുൻപേ തന്നെ പിടിപ്പിക്കപ്പെടുമായിരുന്ന ഒരാളാണ്. ഒന്ന്, രണ്ടെന്താ വെച്ചാൽ അദ്ദേഹം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹത്തിന് ഒരു ഒരു ഡിബേറ്റ് ഇതിന് വേണ്ട ഒരു പരിമിതമായ ഒരു മൊറാലിറ്റി ഉണ്ടല്ലോ, ധാർമ്മികത, അതുപോലും ഇല്ലാത്ത ഒരാളാണ്. നമ്മളെന്ന് വെച്ചാൽ മനസ്സിലാക്കുന്ന കാര്യം, ഈ സത്യാന്വേഷികളും താർക്കികരും തമ്മിലൊരു വ്യത്യാസമുണ്ട്. സത്യാന്വേഷികളെ എല്ലാവരും മറ്റേ നമ്മളെ കേൾവിക്കാറ് എന്താ വെച്ചാൽ മനസ്സിലാക്കേണ്ട, ഒരു പക്ഷേ ഇപ്പോൾ ഇദ്ദേഹത്തേക്ക് പിന്തുണക്കുന്നവരുണ്ടെങ്കിൽ അവരുകൂടെ കേൾക്കാൻ വേണ്ടി തന്നെ പറയുന്നത്, സത്യാന്വേഷികളെ സംബന്ധിച്ചോളം അവരുടെ ഉള്ളിൽ നുരഞ്ഞു നിൽക്കുന്ന ചോദ്യങ്ങളുണ്ടാവും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട്. ആ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയാണ് അവർ ചോദ്യങ്ങൾ ചോദിക്കുക. സ്വാഭാവികമായും അതിന് വളരെ ഫാക്ച്വലായി ക്രെഡിബിളായി ഉത്തരം കിട്ടുമ്പോൾ അവർക്കൊരു സമാധാനം ഉണ്ടാവും, അവരതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഇൻക്വിസിറ്റീവ് ആകും, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും. എന്നാലൊരു താർക്കികനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചില താല്പര്യങ്ങളുണ്ട്, ഒരാൾ ട്രാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, ആ ട്രാപ്പിൽ എങ്ങനെയാണ് മറ്റുള്ളവരെ വീഴ്ത്താൻ പറ്റുക എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങളുടെ ഉത്തരം അവർ ശ്രദ്ധിക്കൂല, അതിനകത്ത് പറയുന്ന ഫാക്ട്സ് അവർ ശ്രദ്ധിക്കൂല, ഡാറ്റ ഒന്നും അവർക്ക് വേണ്ട, ഇനി കുടുങ്ങുകയാണോ തോന്നിയാലോ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് ആ ചോദ്യത്തിന് അടുത്തൊരു ചോദ്യത്തിന് ഒരൊറ്റ ചാട്ടം ചാടും. അപ്പോൾ അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റൂല തോന്നിക്കഴിഞ്ഞാൽ ഉടനുള്ള പരിപാടി എന്താണ്, അടുത്തതിലേക്കുള്ള ചാട്ടായിരിക്കും. അപ്പോൾ ഇവിടെ വേറൊരു ദന്തിച്ച് ശാസ്ത്രത്തെ കൂട്ടുപിടിക്കാൻ നോക്കും. അപ്പോൾ ശാസ്ത്രത്തെ കൂട്ടുപിടിച്ച് കാര്യങ്ങൾ പറയുക എന്ന് പറയുമ്പോൾ ശാസ്ത്രീയ സത്യങ്ങൾ തന്നെ എടുക്കണമല്ലോ. ഒന്ന്, ഈ അവർ പലപ്പോഴും ശാസ്ത്രീയ ഭാവനയിലേക്കാണ് പോവുക. അത് ഇവർ മാത്രമൊന്നുമില്ല, അപ്പം നമുക്കറിയാം ഈ ഡോക്കിൻസ് പോലും പലപ്പോഴും ശാസ്ത്രത്തിൽ നിന്ന് വിട്ടിട്ട് എന്ത് ഈ ശാസ്ത്രീയ ഭാവനയിലേക്ക് പോകും. ഇപ്പോൾ പരിണാമവാദത്തിൻ്റെ വിഷയമൊക്കെ വരുമ്പോൾ, കാരണം അവർക്കെന്തില്ല, അതിന് സപ്പോർട്ടീവായിട്ടുള്ളത് ഉണ്ടാവില്ല. ഇവിടെ ഈ ഇപ്പോൾ ഈ ഡിബേറ്റിൽ നടക്കുന്നൊരു പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്, അല്ല ഈ മാതാവുമായിട്ട് പിന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുമോ, പറ്റും എന്ന് പറയുന്നുണ്ട് ഖുർആനിൽ എന്നാണ് ഒരു വാദം, അല്ലെങ്കിൽ വെച്ചാൽ അതിന് മറ്റേ. അപ്പോൾ തിരിച്ചു ചോദിക്കുകയാണ് ഇദ്ദേഹം, ഓക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. അപ്പോൾ അതിന് പറ്റൂല. അപ്പോൾ ഉടനെ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ അതെല്ലാം ശാസ്ത്രീയമായ അടിസ്ഥാനം എന്താ, ചെയ്യാൻ പറ്റൂല എന്നുള്ളത് പറയുന്ന ശാസ്ത്രീയ അടിസ്ഥാനം എന്താണ്? അപ്പോൾ ഇവിടെ ഈ എല്ലാത്തിനും ശാസ്ത്രീയ അടിസ്ഥാനം തേടുന്നവരെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം എന്നത് ധാർമ്മികതയെ നിശ്ചയിക്കാനോ അതിനെ വിശദീകരിക്കാനുള്ളൊരു ടൂളല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ അവിടെ എങ്ങനെയാണ് ഈ ശാസ്ത്രം കൊണ്ടുവന്നിരിക്കുന്നത്? സ്വാഭാവികമായും അവിടുത്തെ ധാർമ്മികത മൂല്യബോധമെന്ന് പറയുന്നത് ഒന്നുകിൽ സാമൂഹികമാണ് അല്ലെങ്കിൽ മതപരമാണ്, ഇതല്ലാത്തൊന്നില്ല. അപ്പോൾ അവിടെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, കുടുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ വക്താക്കളെന്ന് സ്വയം അവകാശപ്പെടുന്നവർ ഈ ഭാഗം കാണണം, എന്തുകൊണ്ട് അദ്ദേഹത്തിന് വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. അവിടെ ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു, എന്ന് വെച്ചാൽ നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്നുള്ള ആയതുകൊണ്ടാണ് ഇത് തെറ്റാന്ന് പറഞ്ഞത്, നിങ്ങൾ നോർവേയിൽ നിന്നോ സ്വിറ്റ്സർലാൻഡിൽ നിന്നോ വന്നതാണെങ്കിൽ അവിടെ എന്ത് ചെയ്യില്ല, അപ്പോൾ അറിയില്ല, ഒരു കുഴപ്പമില്ല എന്നാ പറയുക. അപ്പോൾ അവിടെ തന്നെ ഈ പറയുന്ന ശാസ്ത്രീയതാവാദത്തിൻ്റെ കുഴപ്പം. ഈ ധാർമ്മികതയെക്കുറിച്ചാണ് സാധാരണ ആപേക്ഷിക എന്ന് പറയാം, ശാസ്ത്രാപേക്ഷികല്ലോ, ശാസ്ത്ര അബ്സല്യൂട്ട് ആവേണ്ടതാണ്. പക്ഷെ അവിടെ എന്ത് ചെയ്തു, അദ്ദേഹം പറഞ്ഞ ശാസ്ത്രലോകത്തിന് ഇതിന് ഉത്തരമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ആപേക്ഷിക ധാർമ്മികതയ്ക്കിടയിലേക്ക് അദ്ദേഹം വീണു പോവുകയാണ് ചെയ്യുന്നത്. മറ്റൊന്നെന്താ വെച്ചാൽ, ഈ പലപ്പോഴും എന്താ വെച്ചാൽ ഒരു തുറന്ന മനസ്സുണ്ടാവില്ല, ഒരു സ്ഥാപിക്കാനുള്ളൊരു ശ്രമം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം എല്ലായ്പ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, ഒരു മത്സര ബുദ്ധിയോടെ താർക്കിക ബുദ്ധിയോടെ എന്ത് ചെയ്യും, വളരെ ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെയാണ് പല കാര്യങ്ങളും പറയുക. ഇതേ രീതിയിലാണ് ഇദ്ദേഹം ഇവിടെ തുടങ്ങുന്നത്, ആ ഒരു അരഗൻസോടെ അദ്ദേഹം തുടങ്ങുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അരഗൻസ് അവസാനമാകുമ്പോഴേക്ക് ഒളിച്ചോടേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് പോകുന്നതാണ്. അപ്പം അന്വേഷണത്വര ഇല്ല എന്നുള്ളത് ഒരു ഭാഗത്ത്, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നില്ല എന്നുള്ളത്, ഇതൊക്കെ അതിനകത്ത് വിട്ടുപോകണം. പിന്നെന്താച്ചാൽ പലപ്പോഴും ഈ ഇത്തരം ആളുകൾ മാറാണ്ടായ കാരണം നോക്കിയാൽ വളരെ ബാലിഷാക്കാരെന്ന് മനസ്സിലാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ എം എൻ കാരശ്ശേരിയുടെ ഒരു വീഡിയോ കണ്ടു, അദ്ദേഹം ഇസ്ലാം വിടാൻ കാരണം വാപ്പയാണെന്ന്.
2: യെസ്,
3: ആലോചിച്ച് നോക്കൂ, അതായത് ഇത്രയും ഉന്നതമായ ഒരു ഇൻ്റലക്റ്റ് ആണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരാൾ ഞാൻ ഇസ്ലാം വിടാൻ കാരണം എൻ്റെ വാപ്പയാണെന്ന് കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ആശയപരമായ ഒരന്വേഷണത്തിൽ നിന്ന്, യുക്തിപരമായ തൻ്റെ അന്വേഷണത്തിൽ നിന്ന്, ശാസ്ത്രീയമായ തൻ്റെ അന്വേഷണത്തിൽ നിന്ന് എനിക്ക് ഇസ്ലാം ശരിയല്ല എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വിട്ടേണ്ട് പറയേണ്ട പരം എൻ്റെ വളരെ വൈകാരികമായ ഒരു കാരണമാണതിനെന്നുള്ളതാണ്.
2: എന്നെ ഇസ്ലാം അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്ന മറ്റൊരു വീഡിയോ പറഞ്ഞത്,
3: ഇവിടെ തിരിച്ചാലോചിക്കണം വെച്ചാൽ എന്താണ് യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ മതത്തിലേക്ക് എത്തുന്നതും തിരിച്ചു പോകുന്നതിൻ്റെയൊക്കെ കാരണം എന്താണ്? ഒരു പ്രപഞ്ചത്തെക്കുറിച്ചുള്ളൊരു അന്വേഷണം ഉണ്ടാവും, അതിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച്, അതിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച്, അതുപോലെ തന്നെ മനുഷ്യ ജീവിതത്തെക്കുറിച്ച്, അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരാൾ എത്തുന്നതാണ് ഒന്നുകിൽ മതം അല്ലെങ്കിൽ പുറത്ത്. പക്ഷേ ഇവിടെ ഉപയോഗിക്കേണ്ട യഥാർത്ഥ ടൂളെന്താണ്? സത്യാന്വേഷണത്തിനുള്ള ഒരു താല്പര്യമാണ്. അവിടെ ഇത് കാണുന്നില്ല എന്നുള്ളത്, ഇത് ഞാൻ മനസ്സിലത് ഇദ്ദേഹത്തിന് മാത്രമൊന്നുമില്ല, ഈ താത്വികമോ ആദർശപരമോ ആശയപരമോ ഒന്നും അല്ലാതെ ഇപ്പോൾ മൈത്രേയനെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ബാസിലായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഒരു ഒരു ഇതിനകത്ത് ഫാക്ട്സ് പറയുമ്പോൾ അദ്ദേഹം എന്താണ് അതിനോട് മുഖം തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പലരും, ഇപ്പോൾ നേരത്തെ ഉണ്ടായൊരു ഡിബേറ്റിൽ നമുക്കറിയാം, ഇപ്പോൾ ജബ്ബാറുമായിട്ടുണ്ടായൊരു ഡിബേറ്റിൽ, അതിലെ ആഴക്കടലുകളുമായി ബന്ധപ്പെട്ട് ഖുർആൻ്റെ പരാമർശം എത്രമാത്രം ശാസ്ത്രീയവും ആധികാരികവുമാണ് എന്ന് വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ അതിനുത്തരമില്ല യഥാർത്ഥത്തിൽ. അപ്പോൾ അവിടെയെങ്കിലും എന്ത് ചെയ്യണമെന്ന് കീഴടങ്ങളിലോ, പക്ഷേ ആ മനസ്സെന്ത് ചെയ്യില്ല, അവരെ സമ്മതിക്കില്ല. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഈ പലപ്പോഴും സംവാദത്തിൻ്റേതായ ഒരു മൂല്യബോധത്തെ ഇവർ പറ്റേ തള്ളിക്കളയുന്നതാണ് ഒരു പക്ഷം. രണ്ടിക്ക് വെച്ചാൽ ഈ എന്താച്ചാൽ ഒരു തരം പരാദമായിട്ടാണ് ഇദ്ദേഹം ജീവിക്കുന്നത്, ഒരു പാരസൈറ്റ്. അതായത് മര്യാദക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മറ്റേ ജോലി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ഡിഗ്രി എടുത്ത മനുഷ്യനാണ്, പിന്നെ അതിന് അദ്ദേഹം തള്ളി പറയുന്നു, തൻ്റെ മതത്തെ തള്ളി പറയുന്നു, തൻ്റെ കുടുംബത്തെ ഉമ്മയെ അടക്കം അദ്ദേഹം തള്ളി പറയുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇദ്ദേഹം എങ്ങനെയാണ് ജീവിക്കുന്നത്? കൃത്യമായിട്ടും എല്ലാവർക്കും അറിയാം അദ്ദേഹം തന്നെ പിന്തുണയ്ക്കുന്ന ഒരു സയനിസ്റ്റ് ലോബിയിങ്ങിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് രക്തം കുടിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ, അത് കുട്ടികളുടെ രക്തം കുടിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ കയ്യാളായി പിന്തുണക്കാരനായി നിന്നുകൊണ്ട് ഒരു ഒരു സാമൂഹിക രംഗത്തുള്ളൊരു പരാതി എന്ന് പറയുന്നത്.
2: അതിന് അദ്ദേഹത്തെ സയനിസ്റ്റർ എതിർത്ത് പറഞ്ഞിട്ടുണ്ട്,
3: അത് അവിടെ ചെന്നപ്പോൾ കിട്ടി, അതാണ് പറഞ്ഞത് നേരത്തെ പറഞ്ഞത്, അവിടെ നിന്നും കിട്ടി,
2: എല്ലായിടത്തും
3: ഇതൊക്കെ കിട്ടിക്കൊണ്ടാണ് വരുന്നത്. എന്തായാലും എന്തിനാണ് അദ്ദേഹം എക്സ് മുസ്ലിം എന്ന് ഉപയോഗിക്കുന്നത്? നമ്മുടെ രാജ്യത്തെ ബുദ്ധിപരമായി മതത്തെ വിലയിരുത്തുന്ന ആളുകൾ ഒന്നുകിൽ എന്താണ്, അവർ ഭൗതികവാദികളാണ്, അല്ലെങ്കിൽ അവർ യുക്തിവാദികളാണ്, അല്ലെങ്കിൽ അവർ ആശയവാദികളാണ്, അല്ലെങ്കിൽ ആഗ്നേയവാദികളാണ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്. ഇതൊന്നും പറയാൻ ധൈര്യമില്ലാതെ അദ്ദേഹം സ്വയം പറയുന്നതാണ് എക്സ് മുസ്ലിം. കാരണം അത് ഒരു ഒരു ഒരു സുഖകരമായൊരു അംബ്രല്ലയാണ്, മറ്റു പലരും എന്ത് ചെയ്യും, തലോടാൻ സാധ്യതയുള്ള ഒരു അംബ്രല്ല. അതിനപ്പുറം നമ്മൾ അതിനകത്ത് നിന്നുകൊണ്ട് തൻ്റേതായ ദൗർബല്യങ്ങളെയാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്ന ശക്തിയല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ശക്തനായ മുസ്ലിം വിമർശകനാണ് എന്നൊക്കെ കരുതി അദ്ദേഹത്തെ ഏറ്റെടുക്കുന്ന, പിന്തുണയ്ക്കുന്ന, കൊണ്ടു നടക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണുന്നവരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കട്ടെ അദ്ദേഹത്തിന് ശാസ്ത്രീയമോ ഭൗതികമോ ആയ കാര്യങ്ങളിൽ അടിസ്ഥാനപരമായ ജ്ഞാനമില്ല. ആ നിലയ്ക്കൊരു വാദ്വാദത്തിനോ ഒരു ഡിബേറ്റിനോ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്യുകയില്ല. മറിച്ച് ഈ പറഞ്ഞ ചില താർക്കിക ചോദ്യങ്ങൾ ചോദിച്ച് ഫിഖ്ഹി വിഷയങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇസ്ലാമിക ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം വിശാലമായിട്ടുള്ള കാര്യമാണ്, അതിനകത്ത് ഡിസ്പ്യൂട്ടുകളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ വെറുതെ എടുത്തിട്ട് എന്ത് ചെയ്യുക, വലിയ കാര്യമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. എന്തായാലും ഇത് ഒരു കേവല പരാജയമല്ല. നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹു തന്നെ ആവശ്യം വരുന്ന സമയത്ത് ഇത്തരക്കാരെ എക്സ്പോസ് ചെയ്യും. അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു എവിഡൻസാണ് പറയാനുള്ളത്.
2: തീർച്ചയായിട്ടും ഞാൻ എൻ്റെ തട്ടകത്തിൽ രാജാവാണെന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കിട്ടിയ ഒരു ഒരു അടിയാണിതെന്ന് മനസ്സിലാക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യം എന്താണെന്നോ അത് കൃത്യമായ സത്യാന്വേഷണ ബോധത്തോടു കൂടി ഇറങ്ങി തിരിച്ച് അത് പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇദ്ദേഹത്തെ സെലിബ്രേറ്റ് ചെയ്യുന്ന മുസ്ലിം ലിബറലുകളടക്കം ശ്രദ്ധിക്കേണ്ടുന്ന, കാണേണ്ടുന്ന, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ് ഇതെന്ന് മനസ്സിലാക്കുക. എന്തായാലും ഇവിടെ സ്പോട്ടിൽ സൂചിപ്പിച്ച പോലെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഒരു യഥാർത്ഥ മുഖം തിരിച്ചറിയേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ പാളയത്തിൽ നിന്ന് പോലും അദ്ദേഹത്തിന് അടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന, അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുകയാണ്.
0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ് നുണയന്മാരുടെ ഗതികേട് ഭാഗം 2, സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നും പ്രസക്ത ഭാഗം. പങ്കെടുത്തവർ ബഹുമാനായ ടി കെ അഷ്റഫ്, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, നുസ്ഹാൻ രണ്ടത്താണി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്,
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.

0: ഇസ്ലാമിക വൈജ്ഞാനിക ലോകത്ത് കാലാതീതമായ അംഗീകാരം നേടിയ ഗ്രന്ഥമാണ് ഇമാം നവവി റഹിമഹുള്ള രചിച്ച റിയാദു സ്വാലിഹീൻ അഥവാ സച്ചരിതരുടെ പൂന്തോട്ടം. വിശുദ്ധ ഖുർആനും പ്രവാചകചര്യവുമായ സുന്നത്തും ആധാരമാക്കി വിശ്വാസം, ആരാധന, ധാർമ്മികത, ജീവിതമൂല്യങ്ങൾ എന്നിവ സമഗ്രമായി വിശദീകരിക്കുന്ന ഈ മഹത്തായ കൃതി ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക സർവകലാശാലകളിലും മതപഠന കേന്ദ്രങ്ങളിലുമെല്ലാം പഠിപ്പിക്കപ്പെടുന്ന പ്രമുഖ ഗ്രന്ഥങ്ങളിലൊന്നാണ്. ആ അമൂല്യ ഗ്രന്ഥങ്ങളിലെ വിജ്ഞാന സമ്പത്ത് പീസ് റേഡിയോ ശ്രോതാക്കൾക്കായി സമർപ്പിക്കുന്നു റിയാദു സ്വാലിഹീൻ. ഇന്നത്തെ ഈ എപ്പിസോഡിൽ പ്രബോധനത്തിന്റെ രീതിശാസ്ത്രം എന്ന ഭാഗം അവതരിപ്പിക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം. ശ്രവിക്കാം.
1: الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. റിയാദു സ്വാലിഹീനിൽ നാം ഇന്ന് ചർച്ച ചെയ്യുന്ന ഹദീസ് 193-ാമത്തെ ബാബിൽ നിന്നുള്ള 1077-ാമത്തെ ഹദീസാണ്. വഅൻ മുആദിൻ റളിയല്ലാഹു അൻഹു ഖാല ബഅസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ യമൻ ഫഖാല ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ് ഫദ്ഉഹും ഇലാ ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നി റസൂലുള്ളാഹ് ഫഇൻഹും അതാഉ ലിദാലിക ഫഅഅലിംഹും അന്നല്ലാഹ തആല ഇഫ്തറദ അലൈഹിം ഖംസ സ്വലവാത്തിൻ ഫീ കുല്ലി യൗമിൻ വലൈല فإنهم أطاعوا لذلك فعلمهم أن الله تعالى افترض عليهم صدقة تؤخذ من أغنيائهم فترد على فقرائهم فإنهم أطاعوا لذلك فإياك وكرائم أموالهم واتق دعوة المظلوم فإنه ليس بينها وبين الله حجاب متفق عليه. സഹോദരങ്ങൾ, മഹാനായ സ്വഹാബി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ബഅസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ യമൻ, അള്ളാഹുവിൻ്റെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ യമനിലേക്ക് നിയോഗിക്കുകയുണ്ടായി ഇസ്ലാമിക പ്രബോധനവുമായി. ഇസ്ലാമിക പ്രബോധന ദൗത്യവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലേക്ക് മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിനെ പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തോട് നൽകുന്നതായ ചില ഉപദേശങ്ങളുണ്ട്. ഇന്നക്ക തഅതി ഖൗമ മിൻ അഹ്ലിൽ കിതാബ്, നിശ്ചയമായും നിങ്ങൾ പോകുന്നത് വേദഗ്രന്ഥം നൽകപ്പെട്ടവരായ ജനതയുടെ അടുക്കിലേക്കാണ്. ഫദുഉഹും ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നി റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധനായി മറ്റാരുമില്ല എന്ന ഷഹാദത്തിലേക്കും ഞാൻ അല്ലാഹുവിൻ്റെ ദൂതനാണ് എന്ന ഷഹാദത്തിലേക്കും നിങ്ങൾ അവരെ വിളിക്കണം, അവരെ ക്ഷണിക്കണം, അവരോട് ദഅവത്ത് നടത്തണം. ഫൈൻഹും അത്വാഉ ലിദാലിക, അതിനോടവർ അനുസരിച്ചു കഴിഞ്ഞാൽ ഫഅലിംഹും നിങ്ങളവരെ അറിയിക്കണം, അന്നല്ലാഹ തആല നിശ്ചയമായും അല്ലാഹു ഇഫ്തറദ അലൈഹിം അവരുടെ മേൽ അല്ലാഹു നിർബന്ധമാക്കിയിട്ടുണ്ട് ഖംസ സ്വലവാത്തിൻ ഫീ കുല്ലി യൗമി വലൈല എല്ലാ ഓരോ ദിവസങ്ങളിലും പകലിലും രാത്രിയിലുമായി 5 നേരത്തെ നമസ്കാരം. ഫഇൻഹും അതാഉ ലിദാലിക, അതിനോടവർ അനുസരണം കാണിച്ചാൽ ഫഅലിംഹും അവരോട് അറിയിക്കണം നിങ്ങൾ, അന്നല്ലാഹ തആല ഇഫ്തറദ അലൈഹിം നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ മേൽ നിർബന്ധമാക്കിയിട്ടുണ്ട് സദഖത്തൻ നിർബന്ധമായ സക്കാത്ത്, തുഖദ് മിൻ അഗ്നിയാഇഹിം അവരിൽ നിന്നുള്ള സമ്പന്നരായ ആളുകളിൽ നിന്നത് പിടിച്ചെടുക്കുകയും ഫതുറദ്ദു അലാ ഫുഖറാഇഹിം അവരുടെ പാവങ്ങളായ ആളുകൾക്കത് വിതരണം ചെയ്യുകയും വേണം. ഫഇൻഹും അത്വാഉ ലിദാലിക, അതും അവരനുസരിച്ച് കഴിഞ്ഞാൽ ഫയ്യാക വഖറാഇ മംവാലിഹിം നിങ്ങൾ സൂക്ഷിക്കണം ജനങ്ങളുടെ അവരുടെ ആദരമാക്കപ്പെട്ടവരുടെ സമ്പത്തിൻ്റെ വിഷയം, അവരുടെ അഭിമാനത്തിൻ്റെ വിഷയം. ഒത്തഖി ദഅവത്തൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയെ നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്നഹു നിശ്ചയമായും, കാരണം ലൈസ ബൈനഹ വ ബൈനല്ലാഹി ഹിജാബ്, അതിനും അല്ലാഹുവിനിടയിൽ മറയില്ല എന്ന്, ഹിജാബില്ല എന്ന്. ഇമാം ബുഖാരി റഹ്മഹുള്ള അവിടുത്തെ സ്വഹീഹിലും ഇമാം മുസ്ലിം റഹ്മഹുള്ള അവിടുത്തെ സ്വഹീഹിലും കൊണ്ടുവന്നതായ ഹദീസ്. സഹോദരങ്ങളെ, വലിയ ഗൗരവമേറിയ വിഷയങ്ങൾ, ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ, ഉണർത്തുന്നതായ ഹദീസാണ്. വ്യത്യസ്തമായ റിവായത്തുകളിൽ ഇമാം ബുഖാരി മുസ്ലിം എല്ലാം റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹി ആയ ഹദീസ് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിവായത്ത് നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതായ ഒരു ദാഇയുടെ ഒരു ദാഇയത്തിൻ്റെ ഫിഖഹിൽപ്പെട്ടതാണ്, അവരുടെ ഇൽമിൽപ്പെട്ടതാണ് മുറാഅത്തുൽ ഔലവിയാത്ത്, ആദ്യം പറയേണ്ട കാര്യങ്ങൾ, ആദ്യം ക്ഷണിക്കേണ്ടതായ കാര്യങ്ങൾ. വതദറുജു ഫീ ദഅവതിഹി, ദഅവത്തിലുള്ള ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിക്കൊണ്ട് ഏത് കാര്യം ആദ്യം പറയേണ്ടത് എന്നുള്ള വിഷയത്തിലും മറ്റുമൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന, നിർബന്ധമായി അത് എത്തിക്കുന്നതായൊരവസ്ഥയിലേക്ക് ചെന്നെത്തണമെങ്കിൽ ഈയൊരു വിഷയം നമ്മൾ മനസ്സിലാക്കണം. ഈ ഹദീസിൽ പരാമർശിച്ചതുപോലെ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത്, അവിടുന്ന് വളർത്തിയെടുത്തതായ സ്വഹാബത്ത് അനുചരന്മാർ നിർവഹിച്ചതുമായ ദഅവത്ത്, ആ വിഷയങ്ങളെ സംബന്ധിച്ചാണ് ഈ ഹദീസ്. ഈ ബാബിൽ അത് അസുലുൻ അദീമുൻ, ഒരു മഹത്തായ ഒരു ബേസാണ്, അസുലാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിലും, അതുപോലെ തന്നെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസിലുമൊക്കെ ഈ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ലമ്മാ ബഅസ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഇലൽ യമൻ, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയച്ചപ്പോൾ ഹിജ്റ 9-ാം വർഷത്തിലായിരുന്നു, അതല്ല ഹിജ്റ 10-ാം വർഷത്തിലായിരുന്നു എന്നും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായമുണ്ട്. യുഅല്ലിമുഹുൽ ഖുർആന വശറായിൽ ഇസ്ലാം, എന്തിനാണ് ഇങ്ങനെ നിയോഗിക്കുന്നത് യമനിലേക്ക്, പല നാടുകളിലേക്കും ഇസ്ലാമിൻ്റെ ശരീഅത്ത് അവരെ പഠിപ്പിക്കുവാൻ വേണ്ടി, അവർക്കത് ഇസ്ലാമിൻ്റെ ശരീഅത്ത് വ്യക്തമാക്കി കൊടുക്കാൻ, വിശദീകരിച്ചു കൊടുക്കാൻ, വയഖ്ളി ബൈനഹും അവർക്കിടയിൽ ഇസ്ലാമിൻ്റെ വിധി അത് നടപ്പാക്കുവാനും വേണ്ടി, വയഖ്ബിദു സദഖാത്ത്, അതുപോലെ തന്നെ അവരിൽ നിന്നുള്ള സക്കാത്തുകൾ മുസ്ലിങ്ങളായി തീർന്നാൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്, അതവരിൽ നിന്ന് പിടിച്ചെടുക്കുവാനുമൊക്കെ. അപ്പോഴാണ് ആ കാര്യത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഉപദേശം. നാമത്തേത്, ഇന്നക സതഅതി ഖൗമൻ അഹ്ല കിതാബിൻ, വേദക്കാരായ ആളുകളുടെ അടുക്കലേക്കാണ് നിങ്ങൾ പോകുന്നത്. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ പ്രബോധനത്തിന്, ദഅവത്തിന് വേണ്ടി അയക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഉപദേശമാണ്. യമനെന്ന് നമുക്കറിയാം, വല്യമൻ ഫി ജുനൂബിൽ ജസീറത്തിൽ അറബിയ, അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ജുനൂബ് സൈഡിലാണ് യമനുള്ളത്. തെക്ക് ഭാഗത്ത് ഹിജ്റ 10-ാം വർഷം റബീഉൽ അവ്വലിലായിരുന്നു എന്നത് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നുണ്ട്. അങ്ങനെ നിയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്താണ് അദ്ദേഹത്തോട് പറയുന്നത്, ഇന്നക തഅ്തി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, നിശ്ചയമായി നിങ്ങൾ വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളിലേക്കാണ് പോകുന്നത്. അഹ്ലുൽ കിതാബ് എന്നുള്ളത് യഹൂദി നസാറാക്കളെ സംബന്ധിച്ചാണ് പറയുന്നത്. യഹൂദികൾക്ക് അള്ളാഹു തൗറാത്ത് ഇറക്കി കൊടുത്തു, നസാറാക്കൾക്ക് ഇഞ്ചീൽ അവതരിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീനെ പ്രചരിപ്പിക്കാൻ, അത് ദഅവത്ത് നടത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർവഹിക്കുന്നതോടൊപ്പം തന്നെ സ്വഹാബത്തിനോട് ആ കാര്യം, ആ ദൗത്യം ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഈ അഹ്ലുൽ കിതാബായ ആളുകൾ, അവർക്ക് ജനങ്ങളിൽ കൂടുതൽ അറിവുള്ളവരായ ആളുകളാണ് ആ സമയത്ത് അള്ളാഹുവിൻ്റെ ശരീഅത്തിനെക്കുറിച്ച്. അപ്പോൾ മനുഷ്യൻ അവൻ്റെ ഹാല്, അവരുടെ അവസ്ഥ അനുസരിച്ച് കൊണ്ട് വേണം ആ ആളുകളോട് സംസാരിക്കാൻ, അവരോട് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, അവരോട് തർക്കിക്കേണ്ടതായ വിഷയങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, അങ്ങനെയുള്ളതാണെങ്കിൽ ആ രൂപത്തിൽ. ഏതായിരുന്നാലും വലിയക്കുൻ അവലമാത്തദുഹും ഇലൈഹി ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ, ആദ്യമായി ക്ഷണിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തിലേക്കായിരിക്കണം ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ ഈയൊരു സാക്ഷ്യ വചനത്തോടുകൂടിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹ എന്നുള്ളത് മിഫ്താഹുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ താക്കോലാണ്. ഇവിടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതരാണ് എന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുമ്പോൾ അദ്ദേഹം മാത്രമേ ഉള്ളൂ ദൂതനായിക്കൊണ്ട് എന്നതല്ല, മറിച്ച് അതിനു മുമ്പ് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. മൂസാ നബിയും ഹൂദ് നബിയും ഈസാ നബിയും ഒക്കെ ഖാത്തമുൻ നബിയായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ദൂതരായി, ഖാത്തമുൻ നബിയൻ അന്തിമ പ്രവാചകനായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നത് സാക്ഷ്യപ്പെടുത്തണം. മുമ്പ് കഴിഞ്ഞ ശരീഅത്തുകളെല്ലാം അത് ദുർബലപ്പെട്ടു പോയിട്ടുണ്ട്. ഇവിടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ലാ നബിയ ബഅദഹു, അദ്ദേഹത്തിന് ശേഷം ഒരു നബിയില്ല. വലാ ശരീഅത്ത് സിവാ ശരീഅത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതനിയമമാക്കിയതിനപ്പുറത്തേക്ക് അതല്ലാത്ത ഒരു മതനിയമവും ഇവിടെ ഇല്ല എന്നത്. അങ്ങനെ തൗഹീദ്, അള്ളാഹുവിൻ്റെ വഹദാനിയത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെക്കുറിച്ച് അത് ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനുശേഷം പറയുന്നത്, ഫൈൻഹും അതാഉ ലക ബിദാലിക, അതവരംഗീകരിച്ചു കഴിഞ്ഞാൽ, അതനുസരിച്ചു കഴിഞ്ഞാൽ, നീ പറയുന്ന ആ ഒരു കാര്യം അവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അതാണ് തുടർന്നുള്ള രണ്ടാമത്തെ കാര്യം. ഷഹാദത്ത് അവർ ഉച്ചരിക്കാനും ഇസ്ലാം സ്വീകരിക്കാനും അവർ തയ്യാറായാൽ ഫഅഖ്ബിറുഹും നിങ്ങൾ അവരെ അറിയിക്കണം. അന്നല്ലാഹു ഖദ് ഫറദ അലൈഹിം ഖംസ സലവാത്ത്, മുസ്ലിമികൾക്ക് അഞ്ച് നേരത്തെ നമസ്കാരമുണ്ട്, ഫജറും ളുഹറും അസറും മഗ്‌രിബും ഇഷാവും തുടങ്ങിയ നമസ്കാരങ്ങൾ ഓരോ ദിവസത്തിലും. നമസ്കാരമെന്നുള്ളത് ഇസ്ലാമിക ശരീഅത്തിലെ പഞ്ചസ്തംഭങ്ങളിൽ വളരെ ശക്തമായ ഷഹാദത്ത് കഴിഞ്ഞാലുള്ള ഒരു മുസ്ലിമിനെ ഒന്നാമതായി വിചാരണ ചെയ്യപ്പെടുന്നതായ വിഷയം കൂടിയൊക്കെയാണ്. അതും അവർ അനുസരിച്ച് കഴിഞ്ഞാൽ അവരോട് അറിയിക്കണം. അവർക്കിട മേൽ സക്കാത്ത് എന്നത് അള്ളാഹു ഫറളാക്കിയിട്ടുണ്ട്. ഇവിടെ സദഖ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സക്കാത്തുൽ മാൽ, ഇബാദത്തുൽ മാലിയ വാജിബ, നിർബന്ധമായ സാമ്പത്തികമായ ഒരു ആരാധനയാണ്. സമ്പത്തുള്ള എല്ലാവരും അതിൻ്റെ നിസാബെത്തിയാൽ, ഹൗലെത്തിയാൽ അത് കൊടുക്കേണ്ടതുണ്ട്, അതിൻ്റേതായ ഭാഗങ്ങൾ. അത് കൃഷിയുടേത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഫലങ്ങളുടേത്, കച്ചവടത്തിൻ്റേത് തുടങ്ങിയ വസ്തുക്കളൊക്കെ തന്നെ. ഇതെല്ലാം നിർവഹിച്ചു കഴിഞ്ഞാൽ വയ്യാക്ക വഖറായിമൽ അംവാലിഹിം, അവരുടെ സ്വത്തിനെ, ആ സ്വത്തിന്റെ വിഷയം, ഫയം ബഗി അല്ലാഖുദ് ഫി സക്കാത്തിന് ഫായിസ് അംവാൽ വഫുദലഹ ഇന്ദഹും, ആ അവകാശം മാത്രമേ എടുക്കാൻ പാടുള്ളൂ അവരുടെ സമ്പത്തിൽ നിന്ന്, സക്കാത്തായി പിടിച്ചെടുക്കേണ്ടത് മാത്രം, ബാക്കി അവരുടേതാണ്. അത് ഫുഖറാവുകൾക്കുള്ള, മിസ്കീന്മാർക്കുള്ളതാണ് ആ സക്കാത്തിൻ്റെ ഭാഗം. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് ഉണർത്തിയത്, സക്കാത്തിൻ്റെ കാര്യം ഉണർത്തി, വയ്യാക്ക വഖറായിമ അംവാലിഹിം യഹദർ അൻ തഅഖുദ അത്തയ്യിബ മിനൽ അംവാൽ, അവരിൽ നിന്ന്

0: നിനക്കെതിരല്ല അവർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇത്തഖി ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയെ നിങ്ങൾ സ്വീകരിക്കുക, ലൈസ ബൈനഹാ വ ബൈനല്ലാഹി ഹിജാബ്, ആ പ്രാർത്ഥനയ്ക്കും അള്ളാഹുവിനുമിടയിൽ ഒരു മറയില്ല. തസ്ലു ഇലല്ലാഹി അസ്സ വജൽ വയസ്തജീബുഹ, അള്ളാഹുലേക്ക് അത് എത്തും, അള്ളാഹു സുബ്ഹാന വതാല അതിന് ഉത്തരം നൽകും. അത് കാഫിറിൽ നിന്നാണെങ്കിൽ പോലും, ആ ആക്രമിക്കപ്പെട്ടവൻ അയാൾ കാഫിറാണെങ്കിൽ പോലും അള്ളാഹിനോട് ദുആ ചെയ്താൽ അള്ളാഹു ആർക്കു വേണ്ടിയാണ് അയാൾ ദുആ ചെയ്തത്, സഡൻ പെട്ടെന്ന് തന്നെ അതിന് ശിക്ഷ നൽകാനും അതല്ലെങ്കിൽ പിന്നീട് അതിന് ശിക്ഷ നൽകാനും ഒക്കെ അള്ളാഹു കഴിവുള്ളവനാണ്. സഹോദരങ്ങൾ, അത് നീതിയുടെ ഭാഗമായിക്കൊണ്ടാണ്. അള്ളാഹു സുബ്ഹാന വതാല അഹ്കമുൽ ഹാക്കിമീനാണ്. തൻ്റെ അടിമകൾക്കിടയിലുള്ള നീതി, ജസ്റ്റിസ്, ആ ഹുക്കും അത് പൂർണ്ണമാക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഹദീസിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാം കേൾക്കുന്നവനാണ്, ഉത്തരം നൽകുന്നവനാണ്. ദുആകൾ തടയപ്പെടുകയില്ല, തള്ളപ്പെടുകയില്ല. ഇന്നല്ലാഹ സമീഉദ് ദുആ, ഇന്ന റബ്ബീസ് ലസമീഉദ് ദുആ, നിശ്ചയമായും എൻ്റെ റബ്ബ് എല്ലാം കേൾക്കുന്നവനും ഉത്തരം നൽകുന്നവനുമാണ്. അപ്പോൾ തൗഹീദിലേക്കാണ് ക്ഷണിക്കേണ്ടത് എന്നത് വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുകയുണ്ടായി. അതുപോലെ തന്നെ തുടർന്ന് നമസ്കാരത്തിൻ്റെ വിഷയവും നോമ്പിൻ്റേതും സക്കാത്ത്, ഹജ്ജ് ഇങ്ങനെ തുടങ്ങിയ നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ് ഈ വിഷയത്തിലൊക്കെ തന്നെയും അതിൻ്റേതായ ഗൗരവത്തിൽ നാം അത് മനസ്സിലാക്കണം. അതുകൊണ്ട് അത് പ്രാവർത്തികമാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം.
1: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ റിയാദുസ് സ്വാലിഹീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പ്രബോധനത്തിൻ്റെ രീതിശാസ്ത്രം എന്ന ഭാഗമാണ് പകർന്നു നൽകിയത്. അവതരിപ്പിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി എന്നിവർ.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, ബിദഅത്തുകാരുടെ കൂടെ നിസ്കരിച്ചാൽ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുമോ? എന്റെ വീട്ടിൽ നിന്നും ഒരുപാട് ദൂരെയാണ് മുജാഹിദ് പള്ളി. ജമാഅത്തിന് ഇവരുടെ പള്ളികളിൽ പോകേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. എനിക്ക് തൃപ്തി വരുന്നില്ല എന്നാണ്.
2: മുസ്ലിമായി അറിയപ്പെട്ട ഏതൊരാളുടെ പിന്നിലും നമസ്കരിക്കുക എന്നുള്ളത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആദർശമാണ്. അതുകൊണ്ട് തന്നെ സുന്നി പ്രസ്ഥാനത്തിലേക്ക് ചേർക്കപ്പെടുന്ന പള്ളികളിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാരം സാധുവാകും. ഇതാണ് അതിൽ പറയാനുള്ളത്. അള്ളാഹു അലം.
1: ജനാബത്തുകാരനായിരിക്കെ ദിക്റുകൾ ചൊല്ലുന്നതിൽ തെറ്റുണ്ടോ എന്നാണ്.
2: ജനാബത്തുകാരനായ വലിയ അശുദ്ധിക്കാരന് ദിക്റെടുക്കുന്നതിൽ, ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നതിൽ ഒരു വിലക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നത്, കാന യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്വാലി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ എല്ലാ അവസ്ഥകളിലും അള്ളാഹുവിനെ ഓർക്കാറുണ്ടായിരുന്നു, അള്ളാഹ്ക്ക് ദിക്റിൽ കഴിയാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദിക്റെടുക്കാം, ദാനധർമ്മങ്ങൾ നിർവഹിക്കാം, ജനാബത്തുകാരനായിരിക്കെ ഒരാൾക്ക് നോമ്പിൽ പ്രവേശിക്കാം. അതേപോലെ ഹജ്ജിൻ്റെ വേളയിൽ ഒരാൾ ജനാബത്തുകാരനായിട്ടുണ്ടെങ്കിൽ അയാൾ ഇഹ്റാമിൽ നിന്ന് ഒഴിവാകുന്നുമില്ല. ഇഹ്റാമിൽ ആയിരിക്കെ പാടില്ലാത്ത വേഴ്ചകൾ നടത്തിയിട്ടുണ്ടെങ്കിലല്ലാതെ. ജനാബത്തുകാരന് പാടില്ലാത്തത് നമസ്കാരം ശുദ്ധിയാവുന്നതുവരെ പാടില്ല, കുളിച്ച് ശുദ്ധിയായിട്ടേ നിസ്കരിക്കാവൂ. അതേപോലെ തന്നെ കഅബ തവാഫ് ചെയ്യൽ, അതിന് ശുദ്ധി ഷർത്താണ്, ജനാബത്തുകാരനായിരിക്കും അത് പാടുള്ളതല്ല. അതേപോലെ

0: പണ്ഡിതന്മാർ ഉണർത്തിയതിൽ ബലപ്പെട്ട അഭിപ്രായ പ്രകാരം വിശുദ്ധ ഖുർആന്റെ പാരായണം ജനാബത്തുകാരനായിരിക്കേ പാടുള്ളതല്ല. എന്നാൽ ഇതൊഴിച്ചുള്ള കർമ്മങ്ങളൊക്കെ ഒരാൾക്ക് അയാൾ ജനാബത്തുകാരനാണെങ്കിലും നിർവഹിക്കാവുന്നതാണ്. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അള്ളാഹു ആലം.
1: ചെറിയ കുട്ടികളിൽ കണ്ണേറ് കിട്ടാതിരിക്കാൻ വേണ്ടി കവിളിലോ കണ്ണിൻ്റെ അരികിലോ ചെറിയ അടയാളങ്ങൾ ഇടുന്നത് കാണാം. ഇത് ദീനിൽ ഉള്ളതാണോ എന്നാണ്.
0: നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കണ്ണേറിനെ ഭയന്നിട്ടുണ്ട്, വിശിഷ്യ കുട്ടികളുടെ വിഷയത്തിൽ. കണ്ണേർ വാദിക്കുക എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അൽ ഐനു ഹഖുൻ, കണ്ണേർ ഒരു യാഥാർത്ഥ്യമാണ്. അൽ ഐൻ തുദ്ഖിലുൽ ഇൻസാന അൽ ഖബർ വൽ ജമൽ അൽ ഖിദർ, കണ്ണേർ മനുഷ്യനെ ഖബറിലും ഒട്ടകത്തെ കലത്തിലും എത്തിക്കും എന്നാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആളെ കൊല്ലാൻ മാത്രം കണ്ണേർ ചിലപ്പോൾ ദുരന്തമായിട്ട് ഭവിക്കുന്ന അവസ്ഥ വരും. കണ്ണേറെ ഏൽക്കാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ രക്ഷാത്തേട്ടം നടത്താനാണ് കൽപ്പിച്ചിട്ടുള്ളത്, അഭയത്തേട്ടത്തിനാണ് കൽപ്പിച്ചിട്ടുള്ളത്. വിശിഷ്യ കുട്ടികളുടെ വിഷയത്തിൽ, ഉഈദു കുമ ബി കലിമാത്തില്ലാഹി തമ്മത് മിൻ കുല്ലി ശൈത്താനിൻ വഹാമ വ മിൻ കുല്ലി ഐനിൻ ലാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അഭയത്തേട്ടം തേടി ഹസൻ ഹുസൈൻ പേരമക്കളെ മന്ത്രിക്കാരുണ്ടായിരുന്നു എന്ന് സഹീഹായ ഹദീസുകളിൽ കാണാം. ഉഈദു കുമ ബി കലിമാത്തില്ലാഹി തമ്മത്, അള്ളാഹുവിൻ്റെ സമ്പൂർണമായ വചനങ്ങളിൽ, അല്ലെങ്കിൽ ആ വചനങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അഭയത്തേട്ടം നടത്തുന്നു. മിൻകുല്ലി ശൈത്താനിൻ വഹാമ, എല്ലാ പിശാചുക്കളിൽ നിന്നും, ഇഴ ജന്തുക്കളിൽ നിന്നും, വിഷജന്തുക്കളിൽ നിന്നും, അതേപോലെ മിൻകുല്ലി ഐനില്ലാമ, കണ്ണേറുകളിൽ നിന്നും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്ഹാഖ് ഇസ്മായിൽ കുട്ടികൾക്ക് ഇങ്ങനെ മന്ത്രിച്ചിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമ്മൾ സഹീഹായി വായിക്കും. അപ്പോൾ കണ്ണേറ് ഏൽക്കാതിരിക്കാൻ അള്ളാഹുവിങ്കൽ അഭയം തേടുക, അള്ളാഹുവിൽ ആശ്രിതരാവുക എന്നുള്ളതാണ് വേണ്ടത്. അതിനുവേണ്ടി രക്ഷാത്തേട്ടങ്ങൾ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അത് നിർവഹിക്കുക. രക്ഷാത്തേട്ടങ്ങൾ പൊതുവിൽ ഉള്ളത് അഭയത്തേട്ടങ്ങൾ, ഇപ്പോൾ വീട്ട് വിട്ടിറങ്ങുമ്പോൾ ബിസ്മില്ലാ തവക്കൽ തു അലല്ലാ ലാ ഹൗല വ ലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ അളില്ല ഔ ഉദൽ ഔ അസില്ല ഔ ഉസൽ ഔ അളിം ഔ ഉദ്ലം ഔ അജ്ഹൽ ഔ യുജ്ഹൽ അലയ്യ, ഇങ്ങനെ ഉള്ള രക്ഷാത്തേട്ടങ്ങൾ. അതേപോലെ ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉ ഫിൽ അർദി വ ലാ ഫിസ് സമാ വ ഹുവ സമീഉൽ അലീം പോലുള്ളതായ രക്ഷാത്തേട്ടങ്ങൾ, കണ്ണേറിൻ്റെ ആ പ്രയാസം വരാതിരിക്കാനുള്ള രക്ഷാത്തേട്ടങ്ങൾ പൊതുവിലുള്ളത്. അതേപോലെ പ്രത്യേകം ഇവിടെ പറഞ്ഞ രീതിയിലുള്ള രക്ഷാത്തേട്ടങ്ങൾ, ഇതൊക്കെ നിർവഹിക്കുകയാണ് വേണ്ടത് കണ്ണേറിൽ നിന്നുള്ള സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. എന്നാൽ കണ്ണേറേൽക്കാതിരിക്കാൻ ചിലർ നൂലുകെട്ടും ഐക്കല്ല് കെട്ടും ഏലസ് കെട്ടും, അതേപോലെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കറുത്ത കുത്തിടും. ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടതല്ല. പ്രത്യുത ഇതിലൊക്കെ വിലക്കുണ്ട്, അത് പാടില്ല എന്നുള്ള അറിയിപ്പുണ്ട്. അള്ളാഹു കൈയൊഴിയും, അള്ളാഹു ഇത്തരം കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കും എന്നുള്ളതാണ്. മൻ തഅല്ല കശയൻ ഊക്കില ഇലൈഹി എന്നാണ്. വല്ലവരും ഇങ്ങനെയുള്ള ഇത് ബന്ധിക്കുകയായാൽ അതിലേക്ക് ഏൽപ്പിക്കപ്പെടും എന്നുള്ളതാണ്. ചിലർ കൂച്ചുകൾ, ഏലസുകൾ, ഉറുക്കുകൾ, അതേപോലെ തന്നെ നൂലുകൾ, ഇതിലൊക്കെയാണ് ഇത്തരം പ്രയാസങ്ങൾ ഏൽക്കാതിരിക്കാൻ ആശ്രിതരാകുന്നത്. അതിൽ വിലക്കുണ്ട്. മൻ അഖദ ഉഖദതൻ സുമ്മ നഫഖ ഫീഹ ഫഖദ് സഹർ വമൻ സഹറ ഫഖദ് അശ്റക്. നൂലിൽ കെട്ടിട്ട് അതിൽ ഊതുന്നവർ സിഹർ ചെയ്തു, സിഹർ ചെയ്തവൻ ശിർക്ക് ചെയ്തു എന്നാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഈ ക്ഷുദ്രമായ ഏർപ്പാടുകൾ അത് പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിലിവിടെ കരിയുണ്ടായിരുന്നു, ഇവിടെ സുർമുണ്ടായിരുന്നു, വർണ്ണങ്ങൾ സൗന്ദര്യത്തിന് ഉപയോഗിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. സൗന്ദര്യ സമ്മർദ്ദ വസ്തുക്കളായിട്ട് വർണ്ണങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ കണ്ണേറിന് വേണ്ടിയിട്ട് ഇത് പ്രയോഗിച്ചത് നമ്മൾ വായിക്കണില്ല. വിലക്കാണ് നമ്മളിത് വായിക്കുന്നത്, പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് മാതൃകയാക്കിയോ അതിൽ നമ്മൾ പരിമിതപ്പെടുകയാണ് വേണ്ടത്. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അള്ളാഹു തആല ആലം.
1: എൻ്റെ പി എഫ് അക്കൗണ്ടിലെ ഇപ്പോഴത്തെ പലിശ ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ മുൻ വർഷങ്ങളിലെ പലിശ അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്നാണ്.
2: തൻ്റെ അക്കൗണ്ടിൽ പലിശ വന്നു എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുകയാണ് വേണ്ടത്. പരമാവധി പലിശയില്ലാത്ത അക്കൗണ്ടുകൾ സ്വീകരിക്കുകയോ, അതല്ല ഇനി പലിശാധിഷ്ഠിതമായ അക്കൗണ്ടാണ് എങ്കിൽ അവ അക്കൗണ്ടിൽ വരുന്ന മുറക്ക് തന്നെ തനിക്കോ തൻ്റെ കീഴിൽ ചിലവിന് ജീവിക്കുന്നവർക്കോ ഉപകാരപ്പെടാത്ത രൂപത്തിൽ, അവർക്ക് മാത്രമായി ഉപയോഗിക്കാത്ത രൂപത്തിൽ മറ്റേതെങ്കിലും വഴികളിലേക്ക് നീക്കി വെക്കുകയാണോ ചെയ്യേണ്ടത്? താൻ ഒരാളിൽ നിന്ന് കടം വാങ്ങി പിന്നീടത് മറന്നുപോയി എങ്കിൽ ഓർമ്മ വരുമ്പോൾ പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ടതുപോലെ തൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന പലിശ താൻ അറിയാതെ ഉപയോഗിച്ചു, അത് പിന്നീട് ഓർമ്മ വന്നു എങ്കിൽ എത്രയും പെട്ടെന്ന് താൻ ഉപയോഗിച്ച പലിശ പണം മാറ്റുകയും മറ്റ് പൊതു സംവിധാനങ്ങൾക്കോ മറ്റോ അത് നൽകുകയുമാണ് ചെയ്യേണ്ടത്. അല്ലാഹു തആല ആലം.
1: മൂക്കുത്തി കുത്താൻ പാടുണ്ടോ എന്നാണ്?
3: സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ മഹറമായ ആളുകളുടെ മുമ്പിലോ ഭംഗി പ്രദർശിപ്പിക്കുന്നതിന് അനുവാദമുണ്ട്. അത്തരത്തിൽ ഭംഗിക്ക് വേണ്ടി ധരിക്കുന്ന ആഭരണങ്ങൾ ഇസ്ലാം സ്ത്രീകൾക്ക് അനുമതി നൽകിയിരിക്കുന്നു. ഹദീത്തുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സഹാബി വനിതകൾക്ക് കമ്മൽ വരെ ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അത് വക്കാതെ കുത്തിയിരുന്നു. എന്നാൽ മൂക്കുകുത്തൽ അന്ന് ആ നാട്ടിലുള്ള ഒരു സമ്പ്രദായമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ നൽകിയ നിർദ്ദേശം, ഒരു നാട്ടിൽ അവിടെ മൂക്കുകുത്തുക സ്ത്രീകളുടെ ഭംഗിയുടെ ഒരു അടയാളവും ഒരു ചര്യയുമാണ് എങ്കിൽ, ആ നാട്ടിലുള്ള ഒരു സമ്പ്രദായവുമാണ് എങ്കിൽ അങ്ങനെ കുത്തുന്നതിന് കുഴപ്പമില്ല എന്നാണ്. ശരിയാണ്, ഇപ്പോൾ മൂക്ക് കുത്തിയാലും അല്ലെങ്കിൽ കാത് കുത്തിയാലുമൊക്കെ ചില വേദനയുമൊക്കെ വരുന്നുണ്ട് എങ്കിലും ആ താൽക്കാലികമായ വേദന ഈ ഒരു അനുവദനീയമായ കാര്യത്തിന് വേണ്ടി ഹലാലാവുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഒരു നാട്ടിൽ അവിടെ മൂക്ക് കുത്തൽ അവിടുത്തെ ഒരു സമ്പ്രദായമാണ് എങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നാണ് പ്രസ്തുത ശ്രോതാവിനോട് അറിയിക്കുവാനുള്ളത്.
1: ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം തൊട്ടാൽ വുളു മുറിയുമോ?
4: വുളു മുറിയുന്ന കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ സ്ത്രീ പുരുഷനെ തൊട്ടാൽ, പുരുഷൻ സ്ത്രീയെ തൊട്ടാൽ എന്നിങ്ങനെ ഒരു വുളു മുറിയുന്ന കാര്യത്തിൽ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം എന്ന നിലക്ക് നമുക്കൊരിക്കലും ആണ് പെണ്ണിനെ തൊട്ടാൽ ഉളു മുറിയും എന്ന്, അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാകട്ടെ അല്ലാത്തവർ തമ്മിലാകട്ടെ ഉളു മുറിയും എന്ന് പറയാൻ യാതൊരു തെളിവുമില്ല. പിന്നെ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സ്പർശിച്ചിട്ടുണ്ട് എങ്കിൽ അത് സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിൻ്റെ മേലല്ലാത്ത രൂപത്തിലുള്ള തൊലികൾ തമ്മിൽ ചേരുന്ന രൂപത്തിലുള്ള സ്പർശനമാണ്. അങ്ങനെ ഉണ്ടായാൽ പലപ്പോഴും ഉളു നഷ്ടപ്പെടാൻ കാരണമാകുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം, വൈകാരികമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകാം എന്നതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞതാണ് അങ്ങനെ തൊട്ടുപോയാൽ ഉളു നഷ്ടപ്പെടും എന്ന്. അതൊരിക്കലും ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. എന്നാൽ ഉളു മുറിയുന്ന രൂപത്തിലുള്ള മദന ജലം, ശുക്ലസ്ഖലനം, അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാരണത്താൽ ഉളു മുറിയും എന്നല്ലാതെ ഒരിക്കലും ഒരു സ്പർശനം കൊണ്ട് മാത്രം ഉളു മുറിയും എന്നത് ഹദീസിലൂടെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക.
1: ആൺകുട്ടികൾക്ക് മുടി വളർത്താമോ എന്നാണ്?
0: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി പിന്നിലേക്ക് നീട്ടി വളർത്തുന്ന അവസ്ഥയിലായിരുന്നു എന്നത് ഈ ചോദ്യകർത്താവ് ഉന്നയിക്കുമ്പോൾ അതിലൊരു ഇഷ്കാലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ചെവിക്കുന്നിയേക്കാൾ മുടി നീട്ടുമായിരുന്നില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെ മിക്ക അവസ്ഥകളും. ചെവിക്കുന്നിയോടൊത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടി വെട്ടി നിർത്തുമായിരുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജുമ്മയുണ്ടായിരുന്നു എന്നാണ്, ജുമ്മ എന്നാണ് അതിന് പറയുക. ചെവിക്കുന്നിയോടൊത്ത് മനസ്സിലല്ലേ, ചുമലിൻ്റെയും അതേപോലെ തന്നെ ചെവിയുടെയും ഇടയിൽ മുടി വരും വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെട്ടി നിർത്തുമായിരുന്നു എന്നാണ്. ആ കാലഘട്ടത്തിൽ അറബികൾ മുടി നീട്ടി വളർത്തുമായിരുന്നു. അതുകൊണ്ടാണ് ഹദീസിൽ കാണാം ദുൽ അഖീസത്തൈൻ, രണ്ട് അഖീസയുള്ള വ്യക്തി എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരു അറബി വന്നപ്പോൾ ബനുൽ അസദ് ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തി തിരുസവിധം അണഞ്ഞു. എന്നിട്ട് അയാൾ ഇസ്ലാം ആശ്ലേഷിക്കുന്ന ഒരു സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് അദ്ദേഹം സംസാരിച്ചത് മസ്ജിദ് നബവിയിലേക്ക് തൻ്റെ ഒട്ടകപ്പുറത്ത് അയാൾ കയറി വന്നു. എന്നിട്ട് മസ്ജിദ് നബവിക്കകത്ത് തൻ്റെ ഒട്ടകത്തെ മുട്ടുകുത്തിച്ചു. എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോടൊപ്പം ഇരിക്കുകയായിരുന്നു. ആ സദസ്സിലേക്ക് വന്ന് മൻ മിൻകും ഇബ്നു അബ്ദുൽ മുത്തലിബ്, നിങ്ങളിൽ ആരാണ് അബ്ദുൽ മുത്തലിബിൻ്റെ മകനെന്ന് ചോദിച്ചു. അപ്പോൾ വെളുത്തിരിക്കുന്ന ആ വ്യക്തിയെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടു. അപ്പോൾ നബിയുടെ അടുക്കലേക്ക് അയാൾ വന്നിട്ട് ഇബ്നു അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചപ്പോൾ, നിങ്ങളുടെ ഒരു റസൂൽ ഞങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട്, അയാൾ പറയുന്നത് ഇന്നിന്ന കാര്യങ്ങളാണ്, അപ്പോൾ ആരാണ് ആകാശത്തെ പടച്ചത്, ആരാണ് ഭൂമിയെ പടച്ചത്, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ഉന്നയിച്ച് അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ച് പിന്നെ ഇസ്ലാം മനസ്സിലാക്കി. ഇസ്ലാം ആശ്ലേഷിച്ച് പോകുമ്പോൾ സ്വർഗത്തിൽ പോകുന്ന ഒരു വ്യക്തിയെ കാണാൻ കൊതിക്കുന്നവർ ദുൽ അഖീസത്തൈൻ അയാളെ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ദുൽ അഖീസത്തൈൻ എന്ന് പറഞ്ഞെങ്കിൽ, ഈ അഖീസ എന്ന് പറഞ്ഞെങ്കിൽ മുടി രണ്ട് കൊമ്പിൽ പിരിച്ച് തൂക്കിയിടുന്ന, അതിനാണ് പറയുക. അല്ല, അഖീസ എന്ന് പറഞ്ഞാൽ മുടി ഒരുമിച്ച് കൂട്ടിയിട്ട് ചുരുട്ടി നീട്ടിയിടുക. അപ്പോൾ അറബികൾ ഇങ്ങനത്തെ വേറെയും പിന്നെ ധാരാളം സംഭവങ്ങൾ കാണാം. മുടി നീട്ടി വളർത്തി അന്നത്തെ കാലത്ത് അറബികൾ ചുരുട്ടി അത് തൂക്കിയിടുമായിരുന്നു. അതിന് ഖദീറ, അതേപോലെ തന്നെ അഖീസ, ഇങ്ങനെയൊക്കെ പ്രയോഗങ്ങളും കാണാം. അന്ന് അറബികളുടെ ഒരു പതിവായിരുന്നു അത്. പക്ഷെ അത് ഒന്നിച്ച് മുടി വളർത്തുക, എന്നിട്ടത് ഈ രീതിയിൽ തൂക്കിയിടുക എന്നുള്ളതാണ്. അതന്നത്തെ അറബികളുടെ ഒരു പതിവായിരുന്നു. സഹാബികളും ചിലരൊക്കെ അന്നത്തെ ആ പതിവ് തുടർത്തിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മുടി ഒന്നിച്ച് വളർത്തിയിരുന്നു, എന്നിട്ട് ചെവിക്കുന്നിയുടെ അടിഭാഗം ആ ഭാഗത്തേക്ക് അതുവരെ വളർത്തി വെട്ടി നിർത്തുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ. ഷമായിൽ കിതാബുകൾ, അതായത് കിതാബു ഷമായിൽ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരികമായിട്ടുള്ള ഇത്തരം സവിശേഷതകളെ പരാമർശിക്കുന്ന ഗ്രന്ഥങ്ങൾ, അതിൽ ഈ വിഷയം വിശദീകരിച്ചത് കാണാം. ഇന്ന് പലരും അനുകരണപ്രിയരാണ്. ഇന്ന് ആളുകൾ പലരും മുടി വളർത്തുന്നുണ്ട്. ചിലർ മുന്നിലേക്ക് കുറേ വളർത്തും, ബാക്കിലേക്ക് കുറേ വളർത്തും, പല രീതിയിൽ മുടി ക്രോപ്പ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഈ അനുകരണ ഭ്രമം അത് പലപ്പോഴും പല മോഡേൺ ഹീറോകളെ അനുകരിച്ചാണ്, സിനിമ നടന്മാരെയും നടികളെയൊക്കെ അനുകരിച്ചാണ്. അത് മുടിയുടെ വിഷയത്തിൽ മാത്രമല്ല, ഡ്രസ് കോഡിലൊക്കെ പല വിഷയത്തിലും അങ്ങനെയുണ്ട്. അത്തരം അനുകരണങ്ങൾ ഒരു മുസ്ലിമിന് ഭൂഷണമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്ത് എങ്ങനെ ചെയ്യാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തരം പ്രവൃത്തികൾ, ശാരീരികമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തരം പ്രവൃത്തികൾ, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യുക എന്നുള്ളത് സുന്നത്തല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മുടി വളർത്തി, കേവലം മുടി വളർത്തി എന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ അനുധാവനം ചെയ്യാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോടത് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 40 ദിവസത്തേക്കാൾ കൂടുതൽ നമ്മൾ നഖം വളർത്താൻ പാടുള്ളതല്ല. അതേപോലെ ശരീരത്തിൽ കക്ഷരോമം, ഗുഹ്യരോമം പോലുള്ളതൊന്നും വളർത്താൻ പാടുള്ളതല്ല. അതൊക്കെ നീക്കി നമ്മൾ വെടുപ്പുള്ളവരായിരിക്കണം, നമ്മൾ വൃത്തിയുള്ളവരായിരിക്കണം. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്, നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ നീക്കണം, എന്നിട്ട് ദുർഗന്ധം ഉണ്ടാകാൻ പാടുള്ളതല്ല, നമ്മൾക്ക് വൃത്തി വേണം, അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതേപോലെ മുടി നിങ്ങൾ വളർത്തി തൂക്കിയിടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യൽ സുന്നത്തുമല്ല. ചില ആളുകൾ പലരെയും അനുകരിച്ച് ഇത് ചെയ്യുകയും എന്നിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്ത് വെക്കുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയുണ്ട്. മാത്രമല്ല, ഇങ്ങനെ മുടി വളർത്തുന്നതിൽ സുന്നത്തില്ല. എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കൽപ്പിച്ചില്ല എന്നതിനാൽ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച ധാരാളം കാര്യങ്ങളുണ്ട്, അതൊന്നും അവരുടെ ജീവിതത്തിലോ അളവിലോ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർബന്ധമായി കൽപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിച്ചത്, പ്രേരണയേകിയത്, അത് പ്രാവർത്തികമാക്കുന്നതിൽ വിരക്തരും. എന്നാൽ ഇത്തരം വിഷയങ്ങളിൽ തൽപരരാകുക എന്ന് പറഞ്ഞെങ്കിൽ അതൊരു വിരോധാഭാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടി വളർത്തി എന്ന പേരിൽ മുടി വളർത്തുകയും എന്നിട്ടത് സുന്നത്തിലേക്ക് ചേർത്ത് വെച്ച് പിന്നെ ആ സുന്നത്തിൽ പാടില്ലാത്ത കാര്യങ്ങളിൽ മാതൃകയാവുകയും അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുന്ന കുറേ ആളുകൾ, അവർ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കെടുത്താനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോശമായി സമൂഹത്തിൽ ചിത്രീകരിക്കാനാണ് ഈ വേഷം കെട്ടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നമ്മൾ പറഞ്ഞു, നബിയുടെ അവസ്ഥ മിക്കപ്പോഴും ചുമലിന് മേൽ ചെവിക്കുന്നിക്ക് ഒപ്പം മുടി വെട്ടി നിർത്തുക എന്നുള്ളതായിരുന്നു. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറ നിർവഹിക്കുന്ന, ഹജ്ജ് നിർവഹിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. ഹജ്ജ് നിർബന്ധമാകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലതവണ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അളവിൽ ജീവിതത്തിൽ ഉംറയും ധാരാളം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇങ്ങനെ തൂക്കി നീട്ടിയിടാൻ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടി നീട്ടി വളർത്തുന്ന ആളായിരുന്നു എന്ന് പറയാനുള്ള അവസ്ഥയല്ല. നിസ്രാസൽ മതങ്ങൾ തലമുണ്ടനം ചെയ്യുന്ന, മുടിവെട്ടി ചുരുക്കുന്ന രീതിയിൽ ഉംറ നിർവഹിച്ച മഹാനാണ്. ഒപ്പം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം, നിബ്സല്ലാസ്ലം മാത്തങ്ങൾ മുടി നീട്ടി വളർത്തി തൂക്കിയിട്ടു എന്ന് പറഞ്ഞ് സഹാബികൾ ആരും പിൽക്കാലത്ത് മുടി തൂക്കിയിട്ട നീട്ടി വളർത്തിയിട്ട ചരിത്രം നമ്മൾ വായിക്കണില്ല. അതുകൊണ്ട് പിൽക്കാലക്കാരായ ഇന്ന് പലരും അങ്ങനെ നബിചര്യ എന്ന നിലക്ക് അത് ചെയ്യുന്നുവെങ്കിൽ അവരുടെ നിലപാട് ശരിയല്ല, അത് പാടുള്ളതുമല്ല എന്നാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.
1: സ്വന്തം വീട്ടിലേക്ക് പോകണമെങ്കിൽ ഭർത്താവിൻ്റെ ഉമ്മയുടെ അനുവാദം നിർബന്ധമാണോ? ഭർത്താവിനോട് ചോദിച്ചാലും ഉമ്മയുടെ സമ്മതമില്ലാതെ അദ്ദേഹവും അനുവദിക്കാറില്ല. എൻ്റെ വീട്ടുകാരുമായി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞ് ഇപ്പോഴും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. എല്ലാം പറഞ്ഞ് പരിഹരിക്കാൻ താൽപ്പര്യവും ഇല്ല. എന്നാലും അവർ പരസ്പരം സംസാരിക്കുമെങ്കിലും പിന്നീടും പഴയ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വീട്ടിലേക്ക് പോകുന്നത് തടയുന്നു. ഞാൻ ഇതിൽ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്? ഭർത്താവിനോട് അനുവാദം ചോദിക്കുന്നത് പോലെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ അനുവാദം കിട്ടുക എന്നത് ഇസ്ലാമിക നിയമമാണോ എന്നാണ്.
2: ഇവിടെ സഹോദരി അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിന് മുമ്പ് എല്ലാ ഭർത്താക്കന്മാരും അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു സ്ത്രീ അവൾ അവൻ്റെ കീഴിൽ ഒരു അടിമയല്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അവൾക്ക് ബന്ധങ്ങളുണ്ട്, കുടുംബങ്ങളുണ്ട്. ഭർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്നത് വരെ ഉണ്ടായിരുന്ന ബന്ധങ്ങൾ അതോടുകൂടി വിച്ഛേദിക്കണം എന്ന അർത്ഥവും ഇല്ല. മറിച്ച് അവളുടെ അവകാശങ്ങളും അവളുടെ മാനസിക അവസ്ഥകളും ബന്ധങ്ങളുമൊക്കെ ഭർത്താവ് പരിഗണിക്കുകയാണ് വേണ്ടത്. ആശിറൂഹു നബിൽ മഅറൂഫ്, ഏറ്റവും നല്ല നിലയിൽ അവരുമായി സഹവസിക്കുക, ഇടപഴകുക എന്ന് ഖുർആൻ പറയുമ്പോൾ ദീനിനെതിരല്ലാത്ത ഭർത്താവിൻ്റെ ബാധ്യതകൾ നിർവഹിക്കുന്നതിന് തടസ്സമില്ലാത്ത രൂപത്തിൽ അവൾ എങ്ങോട്ടെങ്കിലും കുടുംബങ്ങളിലേക്ക് കുടുംബബന്ധം ചേർക്കുവാനൊക്കെ അനുവാദം ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ശക്തമായി പിടിച്ചുവെക്കുക എന്നത് ഒരു ഇസ്ലാമികമല്ല. മാത്രമല്ല അസ്വാരസ്യങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ അത് കാരണമായി തീരുകയും ചെയ്യും. മതിയായ വല്ല കാരണങ്ങളുമുണ്ട് എങ്കിൽ, ഇപ്പോൾ സഹോദരി ചോദിച്ചതുപോലെ ഭർത്താവിന് കൃത്യമായ ബോധമുണ്ട്, അത്തരം കുടുംബങ്ങളിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ അതൊരു ഫിത്നക്ക് കാരണമായി തീരുകയും കുടുംബബന്ധങ്ങൾ വിച്ഛേദിക്കുവാൻ ഇടവരുത്തുകയും നന്മയേക്കാൾ കൂടുതൽ തിന്മയാണ് അതിൻ്റെ പിന്നിൽ ഉണ്ടാവുക എന്നൊക്കെ ഭർത്താവിന് ബോധ്യമാണ് എങ്കിൽ തീർച്ചയായും അത്തരം സാഹചര്യങ്ങൾ അവളെ തടയാവുന്നതാണ്. ഇതാണ് ഭർത്താക്കന്മാരോട് പറയാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദസ്തഅദനത് ഇംറാഅത്തു അഹദികും ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് പോകാൻ നിങ്ങളുടെ ഭാര്യമാർ, സ്ത്രീകൾ അനുവാദം ചോദിച്ചു കഴിഞ്ഞാൽ അവരെ തടയുവാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് അതേപോലെ തന്നെ ഇത്തരം നല്ല ഇസ്ലാമികമായ കുടുംബബന്ധം ചേർക്കുക പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ അനുവാദം ചോദിച്ചു കഴിഞ്ഞാൽ അനുവാദം കൊടുക്കുകയാണ് വേണ്ടത്. രണ്ടാമത്, ഭാര്യമാർ മനസ്സിലാക്കേണ്ടത് വിവാഹത്തിന് മുമ്പ് ഇസ്ലാമികമായ ധാരാളം ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ വലിയ ശക്തമായ ഒരു ബന്ധത്തിലാണ് അവളുള്ളത്. ഭർത്താവുമായുള്ള ബാധ്യതകൾ, അവകാശങ്ങൾ, കടമകൾ, കടപ്പാടുകൾ, അർ-റിജാലു ഖവ്വാമൂന അലന്നിസാ, സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാണ് ഭർത്താക്കന്മാർ. ആ ഭർത്താവിൻ്റെ കീഴിലാണ് താൻ ജീവിക്കുന്നത്, അദ്ദേഹമാണ് തനിക്ക് സ്നേഹം നൽകുന്നത്, അദ്ദേഹം തൻ്റെ മക്കളുടെ പിതാവാണ്, അദ്ദേഹമാണ് തനിക്ക് എല്ലാമെല്ലാം നൽകുന്നത് എന്ന ബോധത്തോടുകൂടി ഭർത്താവ് ദീനിന് എതിരല്ലാത്ത ഒരു കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തെ അനുസരിക്കുവാൻ തയ്യാറാകുകയാണ് വേണ്ടത്. ഒരിക്കലും അനുസരണക്കേട് കാണിക്കുവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് വിഭാഗം ആളുകൾ, ലാ തജാവസ് സ്വലാത്തുഹുമാർ ഉസും, അവരുടെ നമസ്കാരം തലക്ക് മുകളിലേക്ക് ഉയരുകയില്ല. ഒന്ന് യജമാനിൽ നിന്നും ഓടിപ്പോകുന്ന അടിമയും, വംറാത്തുൻ അസദ് സൗജഹ ഹത്ത തർജിഅ, ഭർത്താവിനോട് ധിക്കാരം കാണിക്കുന്ന ഭാര്യയുമാണ്, അവൾ അദ്ദേഹത്തിലേക്ക് മടങ്ങി വരുന്നതുവരെ അവളുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സ്ത്രീ ഇദാ സല്ലത്തുൽ മർഅത്തു ഖംസഹ, അഞ്ചു നേരം നമസ്കരിക്കുകയാണ്, റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുകയാണ്, അവളുടെ ഗുഹ്യാവയവം സുരക്ഷിതമാക്കുകയാണ്, വഅത്വഅത് ബഅലഹ, അവളുടെ ഭർത്താവിനെ അനുസരിക്കുകയാണ് എങ്കിൽ സ്വർഗത്തിൻ്റെ ഇഷ്ടമുള്ള കവാടത്തിലൂടെ പ്രവേശിക്കുവാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ തൽക്കാലം ഭർത്താവ് പറഞ്ഞതിലൊരു നന്മയുണ്ടാകും. അല്ല, ഇപ്പോൾ എന്നെ അതിനെ നിരോധിക്കുന്നത്, നിരോത്സാഹപ്പെടുത്തുന്നത്, തടയുന്നത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള എന്തെങ്കിലും മാനസികമായ സമ്മർദ്ദത്താലോ തെറ്റിദ്ധാരണയാലോ ആയിരിക്കും. അതുകൊണ്ട് അല്പം കഴിയട്ടെ, മനസ്സൊന്ന് ശാന്തമാകട്ടെ, പിന്നീട് ചോദിക്കാം എന്ന രൂപത്തിലേക്ക് സ്ത്രീ എത്തുകയാണെങ്കിൽ സ്വാഭാവികമായും ഭർത്താക്കന്മാർ സമ്മതിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് കപടവിശ്വാസികൾ ദുരാരോപണം പറഞ്ഞു പരത്തി. അവസാനം ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാതിലും ആ വിവരമെത്തിയപ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിക്കുകയാണ്, അത്ത ഇദനല്ലി അൻ ആതി അബവയ്യ, നബിയെ ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ അടുക്കിലേക്കൊന്ന് പോയി നോക്കട്ടെ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പുണ്ടായിരുന്നൊരു സ്നേഹപരമായ പെരുമാറ്റം കാണുന്നില്ല, ജനങ്ങൾ പല കിംവദന്തികളും പറഞ്ഞു വരുത്തുന്നു എന്നൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹ അറിഞ്ഞിട്ടും നബിയോട് ചോദിക്കാതെ എനിക്ക് ഇനി എൻ്റെ വാപ്പയും ഉമ്മയും ഉണ്ടല്ലോ, ഞാൻ അവിടെ പോകും എന്ന് പറഞ്ഞ് ഒരു അനുവാദമില്ലാത്ത പോക്ക് ആയിഷ റളിയല്ലാഹു അൻഹ നടത്തിയിട്ടില്ല. മറിച്ച് ആ ഒരു അവസരത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിച്ചു കൊണ്ടാണ് പോയിരിക്കുന്നതെന്ന്. അപ്പോൾ ഭാര്യയുടെ ഭാഗത്തും ഭർത്താവിൻ്റെ ഭാഗത്തുമൊക്കെ ഒരു ഇസ്ലാമികമായ സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കും. അതുകൊണ്ട് പരിഹാരത്തിലേക്ക് ഇരുവരും അവരെപ്പോലുള്ള ആളുകളും കടന്നു വരിക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ.
5: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി എന്നിവർ.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: വ്യോമസേനയിൽ അഗ്നിവീർ സെലക്ഷൻ ടെസ്റ്റിന് ജൂലൈ 6 മുതൽ 26 വരെ ഓൺലൈനായി തന്നെ അപേക്ഷ നൽകാം. ഓൺലൈൻ ടെസ്റ്റ് സെപ്റ്റംബർ 22-23 തീയതികളിലായിരിക്കും. അവിവാഹിതരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമാണ് അവസരം. 4 വർഷത്തേക്കാണ് നിയമനം. വിദ്യാഭ്യാസ യോഗ്യത, സയൻസ് വിഷയങ്ങൾ 50% മാർക്കോടെ, മാത്സ്, ഫിസിക്സ്, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ ജയം, ഇംഗ്ലീഷിന് 50% വേണം. 2025 ജൂലൈ 1, 2010 ജനുവരി 1 കാലയളവിലാവണം. പ്രായപരിധി 22 ആകണം. ശാരീരിക യോഗ്യത, ഉയരം 152 സെന്റിമീറ്റർ. ഉയരത്തിനും പ്രായത്തിനും ആനുപാതികമായി തൂക്കമുണ്ടാവണം. തിരഞ്ഞെടുപ്പ് ഓൺലൈൻ പരീക്ഷ വഴിയായിരിക്കും. കായികക്ഷമതാ പരീക്ഷ, ശാരീരിക അളവെടുപ്പ്, വൈദ്യപരിശോധന എന്നിവ ഉണ്ടായിരിക്കും. പരീക്ഷാ ഫീസ് 550 രൂപ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാളും വെടിപടയോട്ടം പാലതാലും നീറി. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുള്ളഞ്ഞെരിഞ്ഞു മാറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും.

0: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബി അജ്മഈൻ, അമ്മാ ബഅദ്. ഭർത്തൃ വീട്ടിൽ പോയി താമസിക്കേണ്ടി വരുന്ന സ്ത്രീകൾ, ചില പ്രയാസങ്ങൾ ചില വീടുകളിലെല്ലാം നമ്മുടെ സഹോദരിമാർ അനുഭവിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ ആശ്വാസത്തിന് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും ചില മാർഗനിർദ്ദേശങ്ങൾ നൽകാനാണ് ഈ സംസാരത്തിൽ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഭർത്തൃ വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മാതാപിതാക്കളിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. നാടിൻ്റെ സമ്പ്രദായം അനുസരിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ വരുന്ന സ്ത്രീകൾ പരമ്പരാഗതമായി ആ വീട്ടിലെ ജോലികൾ തൊഴിലുകൾ ചെയ്യേണ്ടവരാണ് എന്നതാണ്. അതൊരു കാത്തിരിപ്പാണ്. ഒരു മകനുണ്ടെങ്കിൽ ധാരാളം കാലം ജോലികളൊക്കെ ചെയ്ത് തളർന്നു കഴിയുന്ന ഉമ്മമാരുടെ ഒരു പ്രതീക്ഷയാണ് മകൻ്റെ ഭാര്യ വരുമ്പോൾ, അവൾ വീട് ഏറ്റെടുക്കുമ്പോൾ എനിക്കൊരു റെസ്റ്റ് കിട്ടും എന്നതാണ്. ആ പ്രതീക്ഷയിൽ തെറ്റില്ല. വീട്ടിലൊരു പുതിയ അംഗം വരുമ്പോൾ വീട്ടിൻ്റെ കാര്യങ്ങൾ അവർക്ക് കഴിയാവുന്ന ഭാഗതയെ നിർവഹിക്കുമ്പോൾ ഒരാശ്വാസമുണ്ടാകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അവർ മരുമകളെ കാത്തിരിക്കുന്നതിൽ മാതാവിൻ്റെ മനസ്സിൽ വീട്ടിൽ ചില സഹായങ്ങൾക്ക് അവളെ കിട്ടും എന്നൊരു പ്രതീക്ഷ കൂടെ അതിലുണ്ട്. മാത്രമല്ല, അവർ ജീവിതത്തിൽ എന്താണ്, ഇതുപോലെ ഭർത്തൃ വീട്ടിൽ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വളർന്നതാണ്. അതുകൊണ്ട് അതെല്ലാ പെണ്ണുങ്ങളും ചെയ്യേണ്ടതാണ്, എല്ലാ സ്ത്രീകളും ചെയ്യേണ്ടതാണ് എന്ന നിലക്കുള്ള ഒരു കാഴ്ചപ്പാട് പൊതുവെയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രമാത്രം വീടിൻ്റെ ജോലികളിൽ സഹകരിക്കുന്നു, കാര്യങ്ങൾ നിർവഹിക്കുന്നു എന്നു തന്നെയാണ് പ്രധാനമായും നിരീക്ഷിക്കുന്നത് പല ആളുകളും. അതുകൊണ്ട് സ്വാഭാവികമായ പ്രശ്നങ്ങൾ അതുമൂലം ഉണ്ടാകും. രണ്ടാമത്തൊരു കാര്യം, ഒരു കുടുംബത്തിനുള്ളിൽ മറ്റൊരു കുടുംബം വരികയാണ്. അതായത് അവിടെ ഒരു കുടുംബം നിലവിലുണ്ട്, അതൊരു കെട്ടുറപ്പോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, പുതിയൊരു കുടുംബം ആരംഭിക്കുന്നത്. അതേപോലെ വിവാഹം കഴിച്ച് ഭാര്യ വരുമ്പോഴേ പുതിയൊരു കുടുംബമാണ്. അപ്പോൾ ഒരു കുടുംബത്തിനുള്ളിൽ മറ്റൊരു കുടുംബം വരുമ്പോൾ ഈ കുടുംബത്തിലെ ചില താല്പര്യങ്ങളും അതേപോലെ തന്നെ ചില കാഴ്ചപ്പാടുകളും ഒക്കെ അവർക്കുണ്ടായിരിക്കും. നിലവിലുള്ള വാപ്പൻ്റെ നിന്നും ഉമ്മയിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ടുള്ള കാഴ്ചപ്പാടുകൾ. അപ്പോൾ വീടിൻ്റെ പൊതു താല്പര്യങ്ങളിൽ നിന്നും കുടുംബ സ്വകാര്യതകൾക്ക് വേണ്ടി ചില മാറി നിൽക്കലുകൾ വിവാഹിതർ നടത്തേണ്ടി വരും. ആ മാറി നിൽക്കലുകളെ മാതാപിതാക്കളെ നിന്ന് അകലുന്ന പോലെയുള്ളൊരു മാനസികാവസ്ഥ അവർക്ക് സൃഷ്ടിക്കപ്പെടും. ഭാര്യയോട് കൂടുതൽ സ്നേഹത്തിൽ പെരുമാറുക, കൂടുതൽ സമയം വരെ ഒന്നിച്ചിരിക്കുക, അവന് വേണ്ട എല്ലാ കാര്യങ്ങളും അവൾ ചെയ്തു കൊടുക്കുക, ഇതൊക്കെ ഒരു വീട്ടിൽ വെച്ച് നടക്കുമ്പോൾ മകനെ നഷ്ടപ്പെട്ടതുപോലെയുള്ളൊരു ഒരു ഒരു മാനസികാവസ്ഥ പൊതുവെ ചില ഉമ്മമാർക്ക് അനുഭവപ്പെടുവാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെ വരുമ്പോഴും എന്തായിരിക്കും, ചില പ്രശ്നങ്ങളിലേക്ക് അത് നയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ചില മാനസിക കാരണങ്ങൾ ഈ ഒരു ഭർത്തൃ വീട്ടിലെ പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒരു നിമിത്തമാണ്. ഇവിടെ എന്താണ് മരുമക്കൾക്ക് ചെയ്യാനുള്ളത്? നല്ല ഉമ്മമാരുള്ള, കുടുംബ പ്രശ്നങ്ങളുണ്ടാവാത്ത വീടുകളെ തിരഞ്ഞെടുത്ത് അവിടേക്ക് കല്യാണം കഴിയുക എന്നത് സാധ്യമാണോ? സാധ്യമല്ലെന്ന് നമുക്കറിയാം. ഒരു വിവാഹത്തിൽ നമ്മൾ എല്ലാറ്റിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഏതിനൊക്കെ, അവിടുത്തെ ഭൗതിക സൗകര്യങ്ങൾക്ക്, അതേപോലെ തന്നെ വീട്ടിലെ അംഗങ്ങൾ, ഉമ്മ വാപ്പ, അവരുടെ പെരുമാറ്റം ഒക്കെ നമ്മൾ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി നമുക്കൊരു വിവാഹത്തിൽ പരിഗണിക്കാൻ പറ്റിയ എന്താണ്, ഭർത്താവിൻ്റെ യോഗ്യതകൾ തന്നെയാണ്. വിവാഹം കഴിക്കുന്ന പുരുഷൻ എത്രമാത്രം മതബോധമുള്ളവനാണ്, ഉത്തരവാദിത്തമുള്ളവനാണ്, വ്യക്തിത്വമുള്ളവനാണ് എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണല്ലോ കാര്യമായി അന്വേഷിക്കാം. അപ്പോൾ നമുക്ക് 100% പറ്റുമെന്ന് തോന്നുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ ഉമ്മയോ വീട്ടിലെ സാഹചര്യങ്ങളോ പ്രതികൂലമാണ് എന്നത്, അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്? അതോ ഇവൻ്റെ യോഗ്യതകൾക്കാണോ? അവൻ്റെ യോഗ്യതകൾക്കാണ് തീർച്ചയായും. അപ്പോൾ എല്ലാം ഒത്തുവരുന്നൊരു സാഹചര്യം ഇല്ലാതിരിക്കുമ്പോൾ ഇവൻ്റെ യോഗ്യത പരിഗണിച്ചുകൊണ്ട് നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായും ബാക്കിയുള്ള പ്രതികൂലതകൾ അവളെ പ്രയാസപ്പെടുത്തും. അപ്പം ഇനി എന്താ ചെയ്യാൻ പറ്റുക? ഏതൊരു പെൺകുട്ടിയും തീരുമാനിക്കേണ്ടത്, നമ്മൾ ഏതൊരു വീട്ടിലേക്ക് കടന്നു വന്നാലും ആ വീട്ടിൻ്റെ സാഹചര്യങ്ങളിൽ സ്വസ്ഥമായി ജീവിക്കുവാനും സമാധാനത്തോടെ കഴിഞ്ഞു പോകാനുമുള്ള ബുദ്ധിയാണ് നമുക്കുണ്ടാവേണ്ടത്. ഒരു ടൈപ്പ് ഉമ്മമാർ അവർ നല്ല വ്യക്തിത്വമുള്ളവരായിരിക്കും, മാന്യതയുള്ളവരായിരിക്കും. അവർ ഇനിയിപ്പോൾ എത്ര മോശപ്പെട്ട മരുമകളാണെങ്കിലും എത്ര നല്ല മരുമകളാണെങ്കിലും അവരുടെ സമീപനങ്ങളിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അവരേറ്റവും നല്ല രൂപത്തിൽ തങ്ങളുടെ സ്വന്തം മക്കളെപ്പോലെ പരിഗണിച്ച് അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവരുടെ വിഷമങ്ങളും വേദനകളും മനസ്സിലാക്കി അവൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ മകനെ നിർബന്ധിപ്പിച്ച് അവളുടെ സന്തോഷങ്ങൾ തൻ്റെ സന്തോഷങ്ങളായി മാറുന്ന ഒരു പെൺകുട്ടി ഇല്ലാത്ത എനിക്കൊരു പെൺകുട്ടിയായല്ലോ എന്നൊക്കെ വിചാരിച്ച് തന്നെയൊക്കെ ഒരു മകൾ ജനിച്ചതുപോലെ ചാരിതാർത്ഥ്യവും സന്തോഷവും സ്വഭാവവും പെരുമാറ്റവും ആയി കഴിയുന്ന ഉമ്മമാരുണ്ടാവും. ഇത്തരം ഉമ്മമാരെക്കുറിച്ച് നമ്മളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മളെന്ത് സമീപനങ്ങൾ സ്വീകരിച്ചാലും അവർ ഏറ്റവും ഡീസൻ്റായി നമ്മളോട് പെരുമാറും. എന്നാൽ വേറൊരു ടൈപ്പ് ഉമ്മമാരുണ്ട്. അവരെന്താ വെച്ചാൽ അത് അവരുടെ ഒരു നേച്ചറാണ്. എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും, കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. വീട്ടിൽ നേരം എടുത്ത് വൈകുന്നേരം വരെ കാണുന്ന എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ അസ്വസ്ഥരായിക്കൊണ്ടിരിക്കുക. വീടിൻ്റെ വൃത്തിയെക്കുറിച്ച്, വീടിൻ്റെ പാചകത്തെക്കുറിച്ച്, വീട്ടിലുള്ള ആളുകളെക്കുറിച്ച്, അല്ലെങ്കിൽ തീരാത്ത പണികളെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, പഠനത്തെക്കുറിച്ച്, അങ്ങനെ ഓരോ വിഷയങ്ങളെക്കുറിച്ച് ഇങ്ങനെ അസംതൃപ്തരാണവർ. ഈ അസംതൃപ്തരായി ജീവിക്കുന്ന ആളുകൾ, ആ അസംതൃപ്തരായി ജീവിക്കുന്ന അത്തരം ആളുകൾ എന്തു ചെയ്യും? എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും നിരന്തരമായി. ഈ കുറ്റപ്പെടുത്തലുകൾക്ക് ഒരു അവസാനമല്ല. ഓരോ ജോലികൾ ചെയ്യുമ്പോഴും ആ ജോലികളെല്ലാം ഓരോ ആക്ഷേപത്തിന് വക നൽകുന്നതായിട്ടാണ് പലപ്പോഴും മരുമക്കൾക്ക് അനുഭവപ്പെടുക. അവിടെ എന്ത് സമീപനമാണ് സ്വീകരിക്കാൻ പറ്റുക? അവരെ ഉപദേശിച്ചിട്ടോ അല്ലെങ്കിൽ ഭർത്താവിനെ ഇടപെടിച്ചിട്ടോ നമ്മൾ തെറ്റിപ്പോയിട്ടോ ഒന്നും കാര്യമില്ല. അവിടെ ഇത് ഒരു ആളുടെ ഒരു രോഗത്തിൻ്റെയോ വ്യക്തിത്വത്തിൻ്റെയോ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതൊരു ശബ്ദം എന്ന് വിചാരിക്കുക, നമ്മളിലേക്ക് അത് കടന്നു വരാതെ, നമ്മളെ അത് ഫീലിംഗ് ആക്കാതെ, നമ്മളെ അത് പ്രതികൂലമായി ബാധിക്കാതെ മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കണം. അത് നമ്മളെ സ്വാധീനിക്കുകയോ നമ്മൾ വൈകാരികമാവുകയോ ചെയ്താൽ നമ്മൾ പറഞ്ഞതേ ഉണ്ടാവുള്ളൂ, ഉമ്മനോട് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അനുസരണയില്ലാതെ പെരുമാറി, ധിക്കാരപൂർവ്വം പെരുമാറി, നമ്മുടെ പ്രതികരണങ്ങൾ മാത്രം ബാക്കിയാവുകയും അവർ ചെയ്യുന്നതെല്ലാം കാണപ്പെടാതെ പോവുകയും ചെയ്യും. അവിടെ അതെല്ലാം ചില ശബ്ദങ്ങളാണ്, അതെന്നെ ബാധിക്കുന്നില്ല എന്ന മനോഗതിയിൽ മുന്നോട്ട് പോകലാണ് അവിടെ ആരോഗ്യകരം. എന്നാൽ മറ്റൊരു ടൈപ്പ് ഉമ്മമാരുണ്ട്. നമ്മളെന്താന്ന് വിചാരിച്ചാൽ അവരോട് നമ്മൾ നല്ല രൂപത്തിൽ നമ്മൾ പെരുമാറിയാൽ നമുക്ക് നല്ലത് തിരിച്ചു കിട്ടും. ഇതിപ്പോൾ വെല്ലത്തി ഹി ആസ് എന്ന് പറഞ്ഞേ, നമ്മൾ വളരെ നീറ്റായി പെരുമാറിയാൽ നമ്മൾ ഏറ്റവും നന്നായി ഡീസൻ്റായി പെരുമാറും. അത് ഏറ്റവും നല്ലൊരു രൂപമാണ്. നമ്മൾ എത്ര മോശമായി പെരുമാറിയാലും നമ്മൾ നല്ല സമീപനങ്ങളോടെ അവരെ സമീപിക്കുമ്പോൾ ഏറ്റവും പോസിറ്റീവായി ഏറ്റവും നല്ല രൂപത്തിൽ നമ്മളോട് അവർ പെരുമാറുകയും വർത്തിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകും. അതും നല്ലൊരു വഴിയാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു തന്നൊരു വഴിയാണ്. എത്ര ശത്രുതയോടെ പെരുമാറുന്ന ആളുകളെയും മിത്രങ്ങളാക്കാൻ പറ്റുന്ന ഒരു മാർഗമാണത്. നാലാമത്തെ ഒരു വിഭാഗം, നമ്മുടെ സമീപനങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടത് യുക്തിപരവും പ്രായോഗികവുമായ മാർഗങ്ങളാണ് നമ്മളെല്ലാവരും സ്വീകരിക്കേണ്ടത്. എല്ലാം നേർക്കു നേരെ ഏറ്റുമുട്ടാൻ നമുക്ക് സാധ്യമല്ലാതെ വരും. അതുകൊണ്ട് ബുദ്ധിപരമായ രൂപത്തിൽ നമ്മൾ പ്രതിരോധിച്ചാൽ ഒരു പരിധിവരെ ഇത്തരം ജീവിത സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് വിജയകരമായി ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും വിലയിരുത്തുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ നമ്മുടേതായ ചില തന്ത്രങ്ങൾ നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് അത് നമ്മളെ ബാധിക്കാതെ, നമുക്ക് അവരെ ചീത്ത പറയാതെ, അവരെ നമ്മുടെ പ്രയാസങ്ങളെ സ്വയം ബോധവൽക്കരിക്കാനും അവർക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കാനും നമുക്ക് പറ്റും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ജോലി ചെയ്യാൻ വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. പക്ഷേ എന്ത് ജോലി ചെയ്താലും നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ഒരു വീട്ടിൽ നിന്ന് നമ്മളെന്തെങ്കിലും ഒരു അസുഖമോ ബുദ്ധിമുട്ടോ ഒക്കെ വരുമ്പോൾ, അസത്യമായിട്ടല്ല, കുറച്ചൊരു ദീർഘകാലം ഭർത്താവിൻ്റെ സമ്മതത്തോടെ അനുമതിയോടുകൂടെ ഒരു ദീർഘകാലത്തെ ഒരു വേറിട്ട് നിൽക്ക നമ്മൾ നിൽക്കുക. വീട്ടിൽ നിൽക്കുന്നതോടൊപ്പം നമ്മൾ വീട്ടിലേക്ക് വിളിക്കുക, ഫോൺ വിളിക്കുക, ബന്ധപ്പെടുക, നിരന്തരമായിട്ട് അവരെ വിഷമങ്ങളിൽ നമ്മൾ വിഷമം രേഖപ്പെടുത്തുക, അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മളുടെ അസാന്നിധ്യം എന്തുമാത്രം പ്രയാസമുണ്ടാക്കുന്നു എന്നും നമ്മൾ എന്തൊക്കെ സേവനങ്ങൾ ചെയ്തിരുന്നു എന്നും അവർക്ക് മനസ്സിലാവും. നേരെ മറിച്ച് നമ്മളവിടെ നിന്ന് കുറ്റപ്പെടുത്തുമ്പോൾ, രാവിലെ നാസ്തം ഉണ്ടാക്കിയ ഞാനല്ലേ, ഇത് മുഴുവൻ ഞാൻ അലക്കിയില്ലേ, ഇവിടെ ആകെ ഞാൻ തുടച്ചില്ലേ, കുട്ടി ഞാൻ നോക്കുന്നില്ലേ എന്നൊന്നും ചോദിച്ചാൽ അവർക്ക് മനസ്സിലാവില്ല. രാവിലത്തെ പാത്രങ്ങൾ കഴുകാതെ അവിടെ കിടക്കുമ്പോൾ, ഭക്ഷണം സമയത്താകാതിരിക്കുമ്പോൾ, വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ രൂപപ്പെട്ട് വരുമ്പോൾ, ഇവളിവിടെ ചെയ്തിരുന്ന ദൗത്യം എന്തായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാകുന്ന ഒരു സ്ഥിതിവിശേഷം വരും. മക്കളൊക്കെ എത്രമാത്രം തന്നോട് സഹകരിക്കും എന്ന് ഉമ്മക്ക് ബോധ്യപ്പെടാനും ഒരു പക്ഷേ ആ സന്ദർഭം കൊണ്ട് പറ്റും. അപ്പോൾ ബുദ്ധിപരവും യുക്തിപരവുമായ മാർഗങ്ങളിലൂടെ ചില കാര്യങ്ങൾ അവരെ ഓർമ്മപ്പെടുത്താനും ബോധ്യപ്പെടുത്താനും നമുക്ക് കഴിയും. നേർക്ക് നേരെ ഏറ്റുമുട്ടുന്നതും വൈകാരികമായി പ്രതികരിക്കുന്നതും ഡൈവേഴ്സിലേക്ക് എത്തുന്നതും ഇറങ്ങിപ്പോരുന്നതുമെല്ലാം ഒരു നല്ല ജീവിത ഭാവിയെയും നമ്മുടെ കുട്ടികളുടെ നല്ല സന്തോഷകരമായ ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുകയേ ചെയ്യൂ. എല്ലാറ്റിലും ഇസ്ലാമികമായ സമീപനങ്ങൾ സ്വീകരിച്ച് വിജയിക്കാൻ സഹോദരിമാർക്ക് സാധിക്കുമാറാവട്ടെ.
0: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
2: ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
3: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
2: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചു പോയിരിക്കുന്നു.
3: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
2: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
3: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
2: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
3: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
2: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
3: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പാഠങ്ങൾ. നരകത്തിലെ വിവിധ ശിക്ഷകൾ. അവതരണം ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നരകത്തിൽ നരകക്കാർക്ക് ലഭിക്കുന്ന ഭക്ഷണം, പാനീയം, വസ്ത്രം, ഇതൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. വ്യത്യസ്ത രൂപങ്ങളിലുള്ള ശിക്ഷകൾ അള്ളാഹു സുബ്ഹാനഹു വതാല നരകക്കാർക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട്. സൂറത്തു നിസാഇന്റെ 56-ാമത്തായത്തിൽ അള്ളാഹു പറയുന്നത്, ഇന്നല്ലദീന കഫറൂബി ആയാത്തിന, തീർച്ചയായും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അതിലവിശ്വസിച്ചവർ, സൗഫനുസ്ലീഹിം നാറ, അവരെ നരകത്തിയിട്ട് നാം കരിച്ചു കളയും. നരകത്തിൽ അള്ളാഹു അവരെ ചുട്ടരിക്കും. കുല്ലമാനലിജത് ജുലൂദുഹും, അവരുടെ തൊലികൾ പഴുത്തുപോകുമ്പോൾ, ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ, അതല്ലാത്ത വേറെ തൊലികൾ അള്ളാഹു പകരം വെക്കും. അഥവാ തൊലി ഉരുകി പഴുത്തൊലിച്ചത് ഇല്ലാതായി പോകുമ്പോൾ അള്ളാഹു പുതിയ വേറെ തൊലികൾ ഇട്ടുകൊടുക്കും. ലിയദൂഖുൽ അദാബ്, ശിക്ഷ ആസ്വദിക്കുവാൻ വേണ്ടി. അപ്പം നമുക്ക് തൊലിയിലൂടെയാണല്ലോ ശിക്ഷ അനുഭവപ്പെടുന്നത്, വേദന അനുഭവപ്പെടുന്നത്. ആ തൊലികൾ കരിഞ്ഞ് ഇല്ലാതാകുമ്പോഴേക്ക് അള്ളാഹു വേറെ പുതിയ തൊലികളിട്ട് വേദന വീണ്ടും നൽകുമെന്നാണ്. അപ്പോൾ ഒരിക്കലും നരകക്കാരുടെ വേദന ഇല്ലാതാവുകയില്ല എന്നർത്ഥം. അത് കഠിനമായ ഒരവസ്ഥയാണല്ലോ അറിയിക്കുന്നത്. അതുപോലെ തന്നെ നരകത്തിലെ ആളുകൾ, അവർക്കൊരിക്കലുമുള്ളത് ഇതേ ശരീരമല്ല, അവർക്ക് ശിക്ഷ അധികമാകുന്നതിനു വേണ്ടി അള്ളാഹു നൽകുന്നത് വലിയ ശരീരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്ന ഗിലല ജിൽദിൽ കാഫിരി ഇസ്നാൻ വഅർബഊന ദിറാഅ, ഒരു അവിശ്വാസിയുടെ തൊലിയുടെ കട്ടി നരകത്തിൽ എത്രയാണ്? 42 മുഴമായിരിക്കും. അതിൻ്റെ കട്ടിയാണ് പറയുന്നത്. അവന്റെ മുന്നിലെ പല്ലുകൾ അത് ഉഹദ് മലയോളം വലുപ്പമുണ്ടായിരിക്കും. അവനിരിക്കാനുള്ള ഇരിപ്പിടം മക്ക മുതൽ മദീന വരെയുള്ള സ്ഥലം ഉണ്ടായിരിക്കും. അപ്പം അത്രയും വലിയ ഒരു ശരീരമായിരിക്കും നരകക്കാർക്ക് അള്ളാഹു നൽകുക എന്നർത്ഥം. അത്രയും വലിയ ശരീരം ശിക്ഷ അനുഭവിക്കുമ്പോൾ എത്ര വേദനകൾ സഹിക്കേണ്ടി വരുമെന്നാലോചിച്ചു നോക്കൂ. അതാണ് അള്ളാഹു നരകക്കാർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അഹ്വനു അഹ്ലിന്നാരി അദാബൻ അബൂത്വാലിബ്, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അബൂത്വാലിബിനാണ്. വഹുവ മുൻതഇലുൻ ബിനഅലൈൻ, അതെന്താണ്? രണ്ട് ചെരുപ്പുകൾ ഇട്ടുകൊടുക്കും. യഗ്ലി മിൻഹുമാ ദിമാഗു, അതുമൂലം തലച്ചോറ് വരെ തിളച്ചുമറിയും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പം നരകത്തിലെ ഏറ്റവും ചെറിയ ആൾക്ക് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ രണ്ട് ചെരുപ്പുകൾ ഇട്ടുകൊടുക്കലാണ്. വേറെ ചില റിപ്പോർട്ടുകളിലുള്ളത് രണ്ട് ജമ്രത്താനി, രണ്ട് ചെറിയ കല്ലുകൾ വെച്ചുകൊടുക്കും. എന്നാൽ അതുമൂലം അവരുടെ തലച്ചോറ് വരെ തിളച്ചു മറിയും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്. അപ്പം അത്രയും ശക്തമാണ് ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറയുമ്പോൾ വലിയ ശിക്ഷയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഒരിക്കലും മരണമില്ലല്ലോ അവിടെ. അള്ളാഹു പറയുന്നു, വല്ലദീന കഫറു ലഹും നാറു ജഹന്നം, അവിശ്വാസികൾ അവർക്ക് നരകത്തീയാണുള്ളത്. ലാ യുഖ്ലാ അലൈഹിം, അവർക്ക് മരണമില്ല. ഫയമൂത്തു, അങ്ങനെയെങ്കിൽ അവർക്ക് മരിക്കാമായിരുന്നു, പക്ഷേ മരണമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നുണ്ട്, അഹ്ലുൻ നാരിൽ ലദീനഹും അഹ്ലുഹ ഫഇന്നഹും ലാ യമൂത്തൂന ഫീഹാ, നരകക്കാർ നരകത്തിൽ മരിക്കുകയില്ല. അല്ലാഹു സൂറത്തു ഫാത്തിറിലെ 36-ാമത്തെ ആയത്തിൽ വീണ്ടും പറയുന്നു, വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹ, അവർക്കുള്ള ശിക്ഷയിൽ നിന്ന് ഒരു ലഘൂകരണം നൽകുകയുമില്ല, ഒരിളവും അവർക്ക് നൽകുകയില്ല. അതുമാത്രമല്ല, അല്ലാഹു അവരോട് പറയുമെന്നാണ്, ഫദൂഖൂ, നിങ്ങൾ ആസ്വദിച്ചുകൊള്ളൂ, എന്ത് ശിക്ഷ ആസ്വദിച്ചുകൊള്ളൂ. ഫലൻ നസീദക്കും ഇല്ലാ അദാബാ, ശിക്ഷയല്ലാതെ ഒന്നും നിങ്ങൾക്ക് നാം അധികരിപ്പിച്ച് തരികയേയില്ല. അപ്പൊ ശാരീരികമായി അവർ വലിയ വേദനകൾ സഹിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. എന്തെങ്കിലും ഒരു രക്ഷ ലഭിക്കുമോ, എങ്ങനെയെങ്കിലും ഒരു ആശ്വാസം ലഭിക്കുമോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അള്ളാഹു പറയുന്നത്, ശിക്ഷയല്ലാതെ ഒന്നും നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരികയില്ല. മാനസികമായി കൂടി അവർ ആ സമയത്ത് വേദനിക്കുകയാണ്. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാം ചിന്തകൾക്ക് അപ്പുറമാണ്, നമുക്കെല്ലാം സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് നരകമെന്ന് പറഞ്ഞാൽ. ഒരു സെക്കൻഡ് പോലും അതിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ആ നരകത്തെ സൂക്ഷിച്ച് ജീവിക്കുക, അതിൽ നിന്ന് രക്ഷ ലഭിക്കുവാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുക, അതിനുവേണ്ടി അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുക. അള്ളാഹു നാം ഏവരെയും കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് കാത്തി രക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
0: ബാരക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. നരകത്തിലെ വിവിധ ശിക്ഷകൾ എന്ന ഭാഗമാണ് ഇന്നത്തെ ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാമിലൂടെ വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോട്.

0: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരന്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിനു പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, പ്രഥമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട കബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും, നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന

0: ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമേ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com. Peace Radio. Tune to reality.
2: ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പ്രാർത്ഥനയോടെ മുന്നേറാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ കലർപ്പില്ലാതെ ശ്രോതാക്കളിലേക്ക്. പീസ് റേഡിയോയിലിനി പ്രാർത്ഥനാ പഠനം. ഇഹലോകത്തെയും പരലോകത്തെയും നന്മകൾ ലഭിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇനി നാം പഠിക്കുന്നത്. അവതരണം അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: ദുനിയാവിലെയും പരലോകത്തെയും നന്മകൾ നേടിയെടുക്കാനുള്ള പ്രാർത്ഥനയാണ് നാം പഠിക്കുകയുണ്ടായത്. അതിൻ്റെ രണ്ട് ഘട്ടങ്ങളായി കൊണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ അടുത്തൊരു ഭാഗം, മൂന്നാമത്തെ ഒരു ഘട്ടം നോക്കൂ നിങ്ങൾ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വമാ ഖറബ ഇലൈഹ മിൻ ഖൗലിൻ ഔ അമലിൻ വഅഊദു ബിക മിനന്നാരി വമാ ഖറബ ഇലൈഹ മിൻ ഖൗലിൻ ഔ അമലിൻ. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നുകൂടി ആവർത്തിക്കാം. اللهم اني اسالك الجنه وما قرب اليها من قول او عمل واعوذ بك من النار وما قرب اليها من قول او عمل. ഈയൊരു ഭാഗത്തിന്റെ അർത്ഥം, അല്ലാഹുവേ, സ്വർഗ്ഗവും സ്വർഗ്ഗത്തിലെ കടുപ്പിക്കുന്ന വാക്കുകളും പ്രവൃത്തികളും ഞാൻ നിന്നോട് തേടുകയാണ്. നരകത്തിലെ കടുപ്പിക്കുന്ന വാക്കുകളിൽ നിന്ന്, പ്രവൃത്തികളിൽ നിന്ന് ഒക്കെ ഞാൻ നിന്നോട് അഭയം തേടുകയാണ്, രക്ഷ ചോദിക്കുകയാണ് എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരിൻ മാ സഅലക അബ്ദുക വ നബിയുക വ അഊദു ബിക മിനന്നാരി വമാ ഖറബ ഇലൈഹ മിൻ ഖൗലിൻ ഔ അമലിൻ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക. اللهم اني اسالك الجنه. اللهم اني اسالك الجنه وما قرب اليها وما قرب اليها وما قرب اليها من قول او عمل من قول او عمل من قول او عمل. وأعوذ بك وأعوذ بك من النار وأعوذ بك من النار وما قرب إليها وما قرب إليها وأعوذ بك من النار وما قرب إليها من قول أو عمل من قول او عمل.

0: وما قرب إليها من قول أو عمل. اللهم إني أسألك الجنة وما قرب إليها من قول أو عمل، وأعوذ بك من النار وما قرب إليها من قول أو عمل. അപ്പോൾ ഇതുവരെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത്. ഇതിന് ആദ്യം മുതൽ അവസാനം വരെ നാം പഠിച്ചതുവരെ ഒന്നുകൂടെ നമുക്ക് ചൊല്ലി നോക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം അഊദു ബിക മിനൽ ശർരി കുല്ലിഹി ആജിലിഹി വആജിലിഹി ما علمت منه وما لم أعلم اللهم إني أسألك من خير ما سألك عبدك ونبيك وأعوذ بك من شر ما عاذ به عبدك ونبيك اللهم إني أسألك الجنة وما قرب إليها من قول أو عمل وأعوذ بك من النار وما قرب إليها من قول أو عمل. ഇത്രയുമാണ് നാം ഈ പ്രാർത്ഥനയിൽ നിന്ന് പഠിച്ചത്. ഇനി അവസാനത്തെ ചെറിയൊരു ഭാഗം കൂടെ മാത്രമേ ഉള്ളൂ, അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം.
1: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇഹലോകത്തെയും പരലോകത്തെയും നന്മകൾ ലഭിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇന്ന് നാം പഠിച്ചത്. അവതരിപ്പിച്ചത് അബ്ദുല്ല മുഹ്സിൻ വണ്ടൂർ. ഓരോ കുടുംബവും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അഭയകേന്ദ്രമാകട്ടെ എന്ന ആശയവുമായി കുടുംബബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കുന്ന പീസ് റേഡിയോയുടെ പ്രത്യേക പരിപാടി സ്നേഹക്കൂട്. സങ്കടങ്ങൾ പങ്കുവെക്കാം നമ്മോടൊപ്പം ചേരുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, കൂടെ ഹനീഫ വണ്ടൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഈൻ അമ്മാബാദ്. നമുക്ക് ഇന്ന് കിട്ടിയ ചോദ്യത്തിൽ ഒരു സഹോദരി, അവർ ടീച്ചറാണ്, അവരുടെ ഭർത്താവും ടീച്ചറാണ്, 3 മക്കളുണ്ട്. 23 വർഷത്തോളം ആയി കല്യാണം കഴിഞ്ഞിട്ട്, 23 വർഷത്തിലേറെയായി. അപ്പോൾ അവർ പ്രയാസം എന്ന് വെച്ചാൽ, പിന്നെ ഇവർ 10 മക്കളാണ് ഈ സഹോദരിമാർ. അവരെല്ലാവരും നല്ല സൗന്ദര്യമുള്ളവരാണ്. ഈ പറയുന്ന സഹോദരി ഇത്തിരി കളർ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭർത്താവ് എപ്പോഴും അവരൊരു ബോഡി ഷെയിം പോലെ സംസാരിക്കും, കളറില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഈ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പണം കൊടുത്ത് ജോലിക്ക് കയറ്റിയത് ഇവരുടെ ഉപ്പയാണ്. അതൊരു പണം കൊടുത്ത് കല്യാണം കഴിച്ചയച്ചതുപോലെയുള്ള, കാരണം ഒരു ജോലിയുള്ളൊരു പെൺകുട്ടി വേണം എന്ന നിലക്ക് അങ്ങനെയാണ് അന്ന് കല്യാണം കഴിച്ചത്. എന്നിരുന്നാലും ഇവർ ഈ ഹസ്ബൻഡ് എന്തെയില്ല, ഇവർക്കുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കില്ല. ഇവർക്ക് ജോലിയുള്ളത് കൊണ്ട് ഇവരവരെ കുടുംബമൊക്കെ നോക്കി നടക്കുന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാട്ടിലാണ്. പിന്നെ അദ്ദേഹത്തിന് പിന്നെ എല്ലാ സ്ത്രീകളോടും ഒരു അടുപ്പം, അയൽപ്പക്കത്താണെങ്കിലും കുടുംബത്തിലുള്ള സ്ത്രീകളോടാണെങ്കിലൊക്കെ ഒരു അപമര്യാദയായിട്ട് പെരുമാറുന്നൊരവസ്ഥ. ഇവരുടെ അനിയത്തിനോട് പോലും അദ്ദേഹം അങ്ങനെ പെരുമാറി. പിന്നെ മുഴുവൻ സമയം ഒഴിവ് കിട്ടുകയാണെങ്കിലൊക്കെ ഫോണിൽ നോക്കുക, സെക്സ് ആസ്വദിക്കുക, അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയാണുള്ളത്. മൊത്തത്തിൽ എന്ന് വെച്ചാൽ വലിയ ഒരു വിഷമത്തിലാണ്. അപ്പോൾ ഇവർ ചോദിക്കുന്നത്, ഇവരോട് ചിലപ്പോഴൊക്കെ പ്രതികരിക്കുമല്ലോ, ഭർത്താവ് നിലക്ക് പ്രതികരിക്കും, അവരെ പ്രയാസപ്പെടും. ഇങ്ങനെയൊക്കെ ചെയ്താലേ ഇവർക്ക് അള്ളാഹു അവരോട് കോപമുണ്ടാകുമോ, അവർക്ക് സ്വർഗം നഷ്ടപ്പെടുമോ എന്ന പേടിയാണ് ഇവർക്കുള്ളത്.
3: അതെ, എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പം ഒരു വിവാഹബന്ധത്തിൽ ഒരു സ്ത്രീ പ്രതീക്ഷിക്കുന്ന എല്ലാ പ്രതീക്ഷകളും തെറ്റിക്കിടക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഈ ചോദ്യത്തിൽ കാണുന്നത്. ഒന്നിപ്പോൾ ഒരു ഭർത്താവിൻ്റെ സംരക്ഷണം ശരിയായ രൂപത്തിൽ കിട്ടുന്നില്ല, ഇവരിവരെ ജോലിയെ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ എന്താണ് ഇപ്പോൾ ഈ ബോഡി ഷെയ്മിങ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പം നമ്മളെ ഭാര്യ നമ്മളെ മുഖത്ത് നോക്കി നിങ്ങളെ എനിക്കിഷ്ടമല്ല, നിങ്ങൾ കാണാൻ ഭംഗിയില്ല, അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ഭാര്യയോട് നീ കാണാൻ ഭംഗിയില്ല, നീ കറുത്തിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ, ഇഷ്ടം ഇല്ലെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ച് ജീവിക്കാൻ പോലുമുള്ളൊരു അവകാശം നിഷേധിക്കപ്പെടുകയാണ്. എൻ്റെ ഭർത്താവിന് ഇന്ന ഇഷ്ടമല്ല എന്നറിഞ്ഞാൽ പോലും അത് സഹിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമ്പോഴും ആ ഇഷ്ടമല്ല എന്ന് തുറന്ന് ഇടക്കിടക്ക് പറയുകയും മാനസികം വിഷമിപ്പിക്കുകയും ചെയ്യുന്നതൊക്കെ ഭയങ്കരമായ തെറ്റാണ്. അപ്പോൾ ഈ സഹോദരി എന്താണെന്ന് വിചാരിച്ചാൽ ഇവരത് സഹിക്ക വയ്യാതിരിക്കുമ്പോൾ അവർ ചിലപ്പോൾ പ്രതികരിക്കും, ചിലപ്പോൾ അവർക്ക് ഇവരോട് വേണ്ടത്ര മാനസികപര അറ്റാച്ച്മെൻറ്റ് തോന്നാതിരിക്കുന്നു. അങ്ങനെയൊന്നും സംഭവിക്കുന്ന ബോധപൂർവമല്ലാത്ത തെറ്റുകൾ എന്തല്ല ഒരു അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വിട്ട് മാപ്പാക്കി തരുന്നല്ലേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ ഒരു ശാശ്വത പരിഹാരത്തിലേക്കാണ് പോകേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. അതായത് അയാൾക്ക് യഥാർത്ഥത്തിൽ ഇവരിഷ്ടമില്ല എന്ന് മനസ്സിലാവണം. ആ ഇഷ്ടമില്ലാത്തതിൻ്റെ ലക്ഷണങ്ങളാണെന്ത് ഈ ഇടക്കിടയ്ക്ക് ഇങ്ങനെ പറയണതും, അവരെ സ്നേഹിച്ച് അവരെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവരെ പരിചരിക്കാതിരിക്കുന്നതും, മറ്റു സ്ത്രീകളോട് അയാൾ ബന്ധം കാണിക്കുന്നതും ഒക്കെ എന്താണ്? യഥാർത്ഥത്തിൽ ഇവരെ അയാൾ ഇഷ്ടപ്പെടുന്നില്ല മനസ്സുകൊണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് അതൊക്കെ. അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഇതൊക്കെ ഒരു തീരുമാനമാക്കാൻ ശ്രമിക്കുക വേണ്ടത്. സത്യത്തിൽ എന്തായാലും ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു ജീവിതം ഇപ്പോൾ അവർക്ക് ലഭിക്കണില്ല, എന്നിട്ട് ഇതൊക്കെ സഹിക്കും വേണം. അപ്പം തന്നെ ഒരു സന്ദർഭത്തിൽ അസഹനീയമായ എന്തെങ്കിലും പെരുമാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളെ കൂടെ ഞാൻ ജീവിക്കുന്ന താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തോളാം, നിങ്ങൾക്ക് വഴി മാറി തരാം എന്ന നിലയ്ക്ക് എന്ത് ചെയ്യണം, ഒരു സ്ട്രോങ് ആയ ഒരു സംസാരം പറയുകയും ആവശ്യമായി വന്നാൽ എന്താണ് അവനവൻ്റെ കുട്ടികളെ നോക്കി വേറിട്ട് നിൽക്കേണ്ടി വന്നാൽ അതിനുള്ളൊരു ആത്മധൈര്യത്തോടു കൂടെ നമ്മൾ പറയണം. എന്നാൽ ഒന്നില്ലെങ്കിൽ ഇത് അവസാനിക്കും, അല്ലെങ്കിൽ അതൊരു പരിഹാരമായി മാറും. അല്ല, എന്ത് ചെയ്താലും അതൊക്കെ സഹിച്ച് നിൽക്കും തോന്നുകയാണെങ്കിൽ ഇതിനൊന്നും മരണം വരെ ഒരു ശമനം ഉണ്ടാവാൻ പോകുന്നുമില്ല എന്നുള്ളതാണ് നമ്മൾക്ക് ഇതിൽ തോന്നുന്ന കാര്യം.
2: ഒരു കുട്ടിയാണ്, ഒരു പിന്നെ 10-20 വയസ്സ് താഴെയുള്ള ഒരു ആൺകുട്ടിയാണ് എഴുതിയിട്ടുള്ളത്. അവന് പിന്നെ പറയുന്ന കൂട്ടുകാർക്കൊക്കെ പ്രണയമുണ്ട്, കാമുകിമാരുണ്ട്, എനിക്ക് മാത്രമില്ല. അപ്പോൾ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കുട്ടിയോട് ഇഷ്ടം തോന്നിയിരുന്നു. പക്ഷെ അതന്ന് അന്ന് ഹറാമു ഹലാലും നോക്കിയിട്ടല്ല, അന്നത് അങ്ങനെ പറഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ അത് ഒരു പിന്നെ എന്താ ഹൈറായിട്ട് മാറിയിട്ടു, കാരണം അന്ന് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ തെറ്റിലേക്ക് പോകുമായിരുന്നല്ലോ. അപ്പോൾ ഇവരെന്നെ നിരന്തരം എന്ത് ചെയ്യും, ഇപ്പോഴത്തെ കാലത്ത് ഒരു എന്താ പ്രണയമൊന്നും ഇല്ലെങ്കിൽ ഒരു നല്ലൊരു വിവാഹ ജീവിതമൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒന്നാമത് കല്യാണം കഴിക്കാൻ കുട്ടികളെ കിട്ടൂല, പിന്നെ വിവാഹം ചെയ്താലും നല്ല രൂപത്തിൽ പോകാൻ കഴിയില്ല. ഇങ്ങനെ അവർ നിരന്തരം പറയുമ്പോൾ ഒരു ടെൻഷൻ, ഹലാലായ മാർഗത്തിൽ ഒരു കല്യാണം കഴിക്കാനും അതിനുള്ള ഒരു മാർഗം എന്താണ് എന്നാണ് ആ കുട്ടി ചോദിച്ചത്.
3: സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ പിന്നെ ഇവനൊരു ഭാഗ്യവാനാണ്, കാരണം കൂട്ടുകാരൊക്കെ ചെയ്യുന്നൊരു തെറ്റ് അവരിൽ സംഭവിക്കുന്നില്ല എന്നുള്ളതും ഒരു തെറ്റെന്ന് മാറി നിൽക്കുക എന്നുള്ളത് ഭയങ്കര പുണ്യകരമായ ഒരു കാര്യം. നമുക്കൊരു തെറ്റ് ചെയ്യാൻ അവസരമുണ്ടായിട്ടും തെറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടും നമ്മളിന്ന് വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ അന്ന് അള്ളാഹു നമ്മുടെ മനസ്സിലൊരു പ്രകാശം തരുന്ന, നമുക്ക് അള്ളാഹു വലിയ പദവികൾ തരുന്ന നല്ലൊരു കാര്യമാണ്. മാത്രമല്ല ഈ ഒറ്റ കാരണം കൊണ്ട് അവന് നല്ലൊരു വിവാഹം കഴിക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം വെച്ചാൽ അള്ളാഹു ഒരു ഇവള് കൊടുക്കുന്നതാണ്. അതായത് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നമ്മളൊരു കാര്യം ഉപേക്ഷിച്ചാൽ ആ ഉപേക്ഷിച്ചതിന് പകരമായൊരു കാര്യം തരിക എന്നുള്ളത് അള്ളാഹു ഏറ്റെടുത്തൊരു കാര്യമാണ്. അതാണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളൊരു വാക്കാണത്. നമ്മളിപ്പോൾ ഒരു ഹറാമായ ജോലി ഉപേക്ഷിച്ചു, അപ്പോൾ അള്ളാഹു ഹലാലായൊരു ജോലി നമുക്ക് തരും. അപ്പോൾ എവിടെയാണെങ്കിലും എന്ത് ചെയ്യും, നമുക്കതിനൊരു പകരം തരിക എന്നുള്ളത്. അപ്പോൾ ഇവന് ഇങ്ങനെയൊരു പ്രേമൊക്കെ ഒഴിവാക്കി നിന്നതുകൊണ്ട് എന്ത് ചെയ്യാം, നല്ലൊരു മാരേജ് അവന് നടക്കുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വിശ്വസിക്കുന്നത്. പിന്നെ ഈ പ്രേമിച്ച നല്ലൊരു വിവാഹം നടക്കും എന്ന ആശയം വളരെയധികം തെറ്റായൊരാശയമാണ്. ഒന്നും നമ്മൾ പ്രേമിക്കാറിന് നമ്മളെ സമാന പ്രായമുള്ളവരെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്നേഹിക്കുക. സ്വാഭാവികമായിട്ടും അതൊരു വിവാഹമായി പരിണമിക്കുമ്പോൾ കുറേ പ്രശ്നങ്ങൾ അതിലെന്തുണ്ട് വരാനുണ്ട്. അപ്പോൾ ആ നിലക്കും പിന്നെ മറ്റൊരു സംഗതി എന്താണെന്ന് വിചാരിച്ചാൽ ഈ പിന്നെ അവിഹിതമായി ചാറ്റ് ചെയ്യാനും ബന്ധപ്പെടാനൊക്കെ തയ്യാറാകുന്ന പെണ്ണാണെങ്കിലും ആണാണെങ്കിലും അവരൊന്നും നമുക്കൊരു വിവാഹ ജീവിതത്തിൽ വിശ്വസ്തരായ ഇണകളാക്കി കൊണ്ടുനടക്കാൻ എന്ത് ചെയ്യില്ല, പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു നിലക്കും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നല്ല ദീനിയായ ഒരു നിലക്ക് നിന്നു പോയതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ്, കുറച്ച് കഴിയുമ്പോൾ വിവാഹത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ നല്ല അന്വേഷണങ്ങൾ നടന്ന് അള്ളാഹുവോടൊക്കെ നന്നായി പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യും, വിവാഹം നടക്കും. വിവാഹത്തിനും വേണ്ടി പ്രേമിച്ചത് കാര്യമില്ല, കാരണം വിവാഹം പോലും തകരാറായി പോവുകയാണ് അതുകൊണ്ടുണ്ടാവുക.
2: ഒരു സഹോദരൻ ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു, എന്നാൽ അയാളൊരു തൗബ ചെയ്തു മടങ്ങിയിട്ടുണ്ട്. നല്ല ദീനിയായ ഒരു ആളാണ്, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇന്നും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അന്ന് ചെയ്ത ആ തെറ്റിനെ പിന്നെ ഇങ്ങനെ പറഞ്ഞ് അയാളെ മുറിവേൽപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അയാൾ ദീനിയാണെങ്കിലും ഒരു ചിലപ്പോഴൊക്കെ മനുഷ്യനാണല്ലോ, ആ നിലയ്ക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിനൊരു ശാന്തമായ ഒരു മനസ്സുണ്ടാക്കി കൊടുക്കാൻ എന്ത് വാക്കുകളാണ് കൊടുക്കേണ്ടതെന്നാണ് ചോദ്യം.
3: ഒന്നാമതൊരു കാര്യം എന്ന് വെച്ചാൽ, തെറ്റുകൾ ചെയ്തു പോകുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന മാനസിക പശ്ചാത്താപം, മാനസിക പ്രയാസം, നിരാശ, അതുമൂലം ഉണ്ടാകുന്ന വിഷമങ്ങൾ, ഇതിലൊക്കെ ഒരു മനുഷ്യൻ തളർന്നു പോകാതിരിക്കാനും ഇദ്ദേഹം അനുഭവിക്കുന്ന പോലുള്ളൊരു മാനസിക സംഘർഷം അനുഭവിക്കാതിരിക്കാനുമാണ് അള്ളാഹു പാപമോചനത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് തന്നെ. കുലിയാ ഇബാദിയദിന അസ്രഫ് അലാം ഫുസിഖുലാ തക്കണത്തുമി റഹ്മത്തില്ല. തങ്ങളുടെ അമിതമായ തെറ്റുകൾ ചെയ്തു പോയവരെ നിങ്ങൾ നിരാശപ്പെടരുത്. അന്തീം ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുന ഉപജമി, അള്ളാഹ് എല്ലാ പാപവും പൊറുക്കും എന്നൊരു വാക്ക് തന്നെ നമുക്ക് തരുന്നത് എന്തിനാണ്? ഇദ്ദേഹം എന്തൊരു മാനസിക പ്രയാസമാണോ അനുഭവിക്കുന്നത്, അങ്ങനെ പ്രയാസപ്പെടേണ്ടതില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, അങ്ങനെ ചെയ്യണത്. പിന്നെ ഇപ്പോൾ സുഹൃത്തുക്കൾ ഇതിനു വേണ്ടി പരിഹസിക്കുക, അതിന് ഇതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിവിധി ഇല്ല. കാരണം എന്താ വെച്ചാൽ എന്ത് തെറ്റ് നമ്മളെ സംബന്ധിച്ചാൽ ആ തെറ്റിന് ചില പരിക്കുകളുണ്ടാവും, അത് നമ്മൾ പശ്ചാത്തപിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഒഴിവായി പോകാൻ പോകുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ ഒരാൾ സ്മോക്ക് ചെയ്തു, അല്ലെങ്കിൽ ഒരാൾ പിന്നെ എന്ത് ചെയ്തു, പിന്നെ മദ്യപിച്ചു, അപ്പോൾ മദ്യപിച്ചിട്ട് അദ്ദേഹത്തിന് കരൾ രോഗം വരാം, ആമാശയ രോഗങ്ങൾ വരാം. അപ്പോൾ അദ്ദേഹം ഇടക്കാലത്ത് മദ്യപാനം നിർത്തി, പക്ഷേ അദ്ദേഹം മദ്യം ഉപയോഗിച്ച കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അതുമൂലമുണ്ടായ രോഗത്തിൻ്റെ വിപത്തുക്കളിൽ നിന്ന് അയാൾ ഒഴിവായിക്കോടുന്നില്ല, പശ്ചാത്തലപിച്ചു എന്നുള്ളത് കൊണ്ട് അള്ളാഹു ചിലപ്പോൾ രക്ഷപ്പെടുത്തിയേക്കാം. പക്ഷേ എന്ത്, അതൊരു കാരണമാണല്ലോ, ആ കാരണം നിലനിൽക്കുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അതേപോലെ നമ്മൾ തെറ്റ് ചെയ്തു, അത് പരസ്യമായി, സ്വകാര്യ തെറ്റാണെങ്കിൽ അള്ളാഹു മാസം പശ്ചാത്തലപിച്ചാൽ മതി, പരസ്യമായി കഴിയുമ്പോൾ ആളുകളെ മനസ്സിൽ അതുണ്ടാവും. അപ്പോൾ ഇടക്കിടക്ക് അവരത് ചോദിക്കും, അത് നമ്മൾ ചെയ്ത തെറ്റിനുള്ള നമുക്ക് കിട്ടുന്ന ചില, ആ തെറ്റിൻ്റെ ഭാഗമായി വരുന്ന ചില ദുരന്തങ്ങളാണ്. ആ ദുരന്തങ്ങളെ തടുക്കുക എന്നുള്ളത് പറ്റില്ല. അപ്പോൾ സംഭവിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട എന്താണ്, ഞാൻ അങ്ങനെയൊക്കെ സംഭവിച്ചു, ഞാൻ പശ്ചാത്തലപിച്ചു, ഏതായാലും എൻ്റെ അടുത്ത് കുറച്ച് തെറ്റൊക്കെ സംഭവിച്ചാലേ അതിന് പടച്ചോന്ന് തരുന്ന എന്തെങ്കിലും ചെറിയ ശിക്ഷയായിരിക്കും ഈ പരിഹാസങ്ങളും അപമാനങ്ങളൊക്കെ. അപ്പോൾ അതിനൊക്കെ എനിക്ക് പ്രതിഫലം ഉണ്ടാവും, എൻ്റെ തെറ്റുകൾ പൊറുക്കാൻ അതും കൂടെ ഒരു കാരണമായിത്തീരും എന്നൊക്കെ ചിന്തിക്കുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യം.
2: ഒരു സഹോദരി ചോദിക്കുന്നത്, അവർ വിവാഹത്തിന് മുമ്പൊക്കെ നല്ല ദീനിയായി നിസ്കാരവും കാര്യങ്ങളും പിന്നെ തഹജ്ജുദൊക്കെ കൃത്യമായിട്ടുണ്ടായിരുന്നവരാണ്, കല്യാണം കഴിഞ്ഞിട്ടും അങ്ങനെയായിരുന്നു. പക്ഷേ പിന്നീട് ഗർഭാവസ്ഥയും കുട്ടിയുടെ പിന്നെ കുറേ പ്രയാസങ്ങളും അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ കുറേ അകന്നുപോയി. ഇപ്പോൾ പഴയ ആ ഒരു ഈമാനും തഖ്വയൊന്നും ഇല്ല, ഇത് തിരിച്ചു കൊണ്ടുവരാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്?
3: സാധാരണ നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ്. എന്താ വെച്ചാൽ ഈ നമ്മളൊരു നോർമൽ അവസ്ഥയിലാകുമ്പോഴാണ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സ്മൂത്തായി നടക്കുക. നമുക്കെന്തെങ്കിലും മെൻ്റലി എന്തെങ്കിലും ചെറിയ ഡിപ്രഷനോ വിഷമാവസ്ഥകളോ സാഹചര്യങ്ങളൊക്കെ വന്നാൽ നമ്മുടെ ആ നോർമൽ അവസ്ഥ എന്ത് ചെയ്യും, നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതാണ് ഇവർക്കൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിനോട്, ജോലി ചെയ്യുന്നതിനോട്, മക്കളെ നോക്കുന്നതിനോട്, ഉറങ്ങുന്നതിനോട്, എല്ലാറ്റിനോടും നമുക്കൊരു വിമുഖത വരും. അത് നമ്മുടെ ആരാധനകളിലും വരും, നിസ്കാരത്തോടും നോമ്പിനോടൊക്കെ നമുക്ക് ആ വിമുഖത വരും. യഥാർത്ഥത്തിൽ കുറച്ച് ജീവിത പ്രശ്നങ്ങളൊക്കെ വന്ന് കുറച്ച് മാനസിക സംഘർഷങ്ങളൊക്കെ കൂടിയപ്പോൾ ഉണ്ടായ ഒരു മാനസികമായ ഒരു വിഷമത്തിൻ്റെ ഭാഗമായി വന്നതാണിത്. അപ്പോൾ അതിനവർ ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മുടെ മനസ്സിനെ നമ്മൾ ശരിയാക്കി എടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. പക്ഷേ നമ്മുടെ ബാധ്യതകളൊന്നും ചെയ്യാതിരിക്കരുത്. ഇപ്പോൾ നിസ്കരിക്കാൻ തോന്നണില്ല വിചാരിച്ച് നിസ്കരിക്കാതിരിക്കാൻ പറ്റില്ല. ഫത്തഖുല്ലാഹ മസ്തതഅതുന്നാണ്, അത് അള്ളാഹിൻ്റെ കൽപ്പനയാണ്. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന പോലെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അപ്പോൾ ഈ ഒരു വിഷമകരമായ മാനസികാവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും അവർ വിചാരിച്ച പോലെ ഭക്തിയിലും തഖ്വയിലും സൂക്ഷ്മതയിലും നിർവഹിക്കാൻ പറ്റുന്നില്ല എന്നൊരു വസ്തുത, അത് അള്ളാഹ്ക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ നമ്മുടെ പരമാവധി എന്താണ് മാക്സിമം നമ്മൾ നല്ല രൂപത്തിൽ പോകാൻ വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെ നമ്മൾ പരിശ്രമിച്ചു വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, സ്വാഭാവികമായി ഈ മാനസികാവസ്ഥ മാറും, നമുക്കൊരു നല്ല രൂപത്തിലേക്ക് മാറാൻ നമുക്ക് കഴിയും. പിന്നെ ഒരു മാനസിക വിഷമങ്ങൾ പരിഹരിക്കാൻ എന്തൊക്കെയാണോ പരിഹാര മാർഗ്ഗങ്ങൾ അതൊക്കെ അവരെടുക്കണം. നമ്മൾ ഈ അധികാരികൾ ചെല്ലുക, മനസ്സ് പോസിറ്റീവായ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുക, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് നമ്മൾ എന്ത് ചെയ്യുക, പറഞ്ഞ് ഷെയർ ചെയ്യുക. അതേപോലെ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് വെറുതെ ആലോചിക്കാതിരിക്കുക, എല്ലാ സമയത്തും നമ്മൾ എൻഗേജ്ഡ് ആവുക, ഖുർആൻ്റെ അർത്ഥം പഠിക്കുക, ഖുർആൻ മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുക, ഖുർആൻ്റെ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുക. ഇങ്ങനെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇപ്പോൾ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ വിഷമങ്ങളിൽ നിന്നുകൊണ്ട് പരമാവധി സൂക്ഷ്മതയോടെ മുന്നോട്ട്
2: പോവുക. ഒരു സഹോദരി, അവർ സലഫി ആദർശമാണെന്ന് അവർ പറയുന്നു. അവരുടെ ഉമ്മ 56 വയസ്സായിട്ടുണ്ട്, പക്ഷെ അവരിപ്പോഴും മേക്കപ്പൊക്കെ ചെയ്ത് നല്ല വസ്ത്രങ്ങളൊക്കെ എടുത്താണ് പുറത്തൊക്കെ പോവുക. ഉമ്മാൻ്റെ സ്വഭാവം വളരെ മോശമാണ് എന്ന് ഉമ്മക്ക് പല അവിഹിത ബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. ഉപ്പയാണെങ്കിൽ ഉമ്മാനെ എതിർത്ത് സംസാരിക്കാനും കഴിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അവർ 4 പെൺകുട്ടികളാണ്. പക്ഷെ ഉമ്മയോട് ആരെങ്കിലും പിന്നെ എന്തെങ്കിലും എതിർത്ത് സംസാരിക്കുകയോ ഒരു ശത്രുത ഉണ്ടാവുകയോ ചെയ്താൽ ഉമ്മ അപ്പോൾ തന്നെ പുറത്തു പോയിട്ട് ഏതെങ്കിലും മന്ത്രവാദികളെ കണ്ട് അവർക്കെതിരെ സിഹറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു സ്വഭാവത്തിലുള്ളത്. ഉമ്മ അവരോടും തന്നെ വളരെ ദേഷ്യത്തിലാണ്. അപ്പോൾ അവരോട് രാഗുന്നു, അവരെ കുറ്റപ്പെടുത്തുന്നു, അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. ഉമ്മയോട് എനിക്കും ഇഷ്ടം തോന്നുന്നില്ല, അത് അതിലവർ കുറ്റക്കാരിയായി തീരുമോ എന്നാണ് അവർ ചോദിക്കുന്നത്.
3: അല്ലെ, മാനസികമായ ഇഷ്ടം നമുക്കൊരു വ്യക്തിയോട് തോന്നാതിരിക്കുന്നതിന് കുറേ കാരണങ്ങളുണ്ടാവാം. അത് മനസ്സിന്ന് ഉണ്ടായി വരുന്നൊരു കാര്യമാണ്. പക്ഷേ പ്രത്യക്ഷമായി ഉമ്മയെ ഉപദ്രവിക്കാനോ ഉമ്മയെ ദ്രോഹിക്കാനോ ഉമ്മയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടി വരുമ്പോൾ ഈ കാരണങ്ങൾ പറഞ്ഞ് മാറി നിൽക്കാനോ പറ്റൂല. കാരണം ഒരു വ്യക്തിയിലുണ്ടാകുന്ന ഏറ്റവും ഗുരുതരമായ തെറ്റാണ് ശിർക്ക് എന്നുള്ളത്. അതിൻ്റെ താഴെയാണ് ഇതൊക്കെ. എന്നാൽ ശിർക്കുള്ള മാതാപിതാക്കളുടെ കാര്യത്തിൽ പോലും ആ ശിർക്കിനെ നീ അനുസരിക്കരുത്. പക്ഷേ വസാഹിബുഹുമാ ഫി ദുനിയ മഅറൂഫ എന്നാണ്. ദുനിയാവിൽ അവർ ഏറ്റവും നല്ല രക്ഷിതാക്കളായി കണ്ട് അവരെ കൂടെ നിൽക്കണമെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ കടമകളും കാര്യങ്ങളും നിർവഹിക്കുന്നതിന് ഇതൊരിക്കലും എന്തല്ല, തടസ്സമല്ല. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് മനസ്സുകൊണ്ട് ഇഷ്ടമുണ്ടാവണില്ല എന്നുള്ള ഇനിയിപ്പോൾ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ബാധ്യതകളെ വിസ്മരിക്കാതെ മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെ അതിൽ നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ.
2: മറ്റൊരു സഹോദരിയുടെ ചോദ്യം, അവരെ ഭർത്താവ് അവർക്കും കുട്ടികൾക്കും വേണ്ടി ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം എന്ത് ചെയ്യുന്നുണ്ട്, അവർ ആവശ്യപ്പെടുന്നുണ്ട് പല കാര്യങ്ങളും ചെയ്ത് കൊടുക്കാൻ, പക്ഷേ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നില്ല, അതൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല. ആ അവസരത്തിൽ മഹറമില്ലാതെ അവർക്ക് പുറത്തു പോയി ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നാണ് അവരുടെ ചോദ്യം.
3: നമ്മൾ മഹറം വേണമെന്ന് നമ്മൾ പറയുന്നത് എന്താണ്, ഒരു ദീർഘമായ യാത്ര, ഒരു രാത്രിയും പകലൊക്കെ നീണ്ടു നിൽക്കുന്ന യാത്ര, ഇങ്ങനത്തെ സന്ദർഭങ്ങളിലാണ് മഹറമ് നിർബന്ധമുള്ളത്. അതല്ലാതെ ഒരു സ്ത്രീ എന്ത് ചെയ്യാണ്, ഇപ്പോൾ തൊട്ടടുത്തുള്ള ഒരു സ്റ്റേഷനെ കടുത്തൊരു സാധനം വാങ്ങി വരാൻ അല്ലെങ്കിൽ തൊട്ടടുത്ത പള്ളിയിൽ നിസ്കരിക്കാൻ പോകാനൊക്കെ മഹറമ് വേണം എന്നാരും പറഞ്ഞിട്ടില്ലല്ലോ. ഒരു ദീർഘമായ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, മഹറമ് ആവശ്യമാണ്. പക്ഷേ നമ്മുടെ അടുത്തുള്ള കാര്യങ്ങൾ നമ്മൾ സംഘമായി പോവുക, അതേപോലെ തന്നെ നമ്മൾക്ക് പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന സ്ഥലങ്ങൾ, നമ്മുടെ സുരക്ഷിതമായ ഹിജാബും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് പോകുന്നതിന് ഒരു തകരാറുമില്ല. പക്ഷേ ഒരു ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന യാത്രകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം, മഹറമിൻ്റെ കൂടെയാണ് പോകേണ്ടത്.
2: ഒരു പിന്നെ സഹോദരി ചോദിക്കുക, അവർ 7 വയസ്സായ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ അവർക്ക് മദ്രസയിലെയും അതുപോലെ സ്കൂളിലെയൊക്കെ പിന്നെ പാഠങ്ങൾ പഠിക്കാൻ അവർക്കൊരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കി കൊടുത്ത് ഒരു ഓഫർ കൊടുക്കുക, നിനക്ക് ആഴ്ചയിൽ 20 മിനിറ്റ് ഞാൻ മൊബൈൽ തരാം എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ എന്നാണ് ചോദിക്കുന്നത്.
3: കാരണം ഇപ്പോൾ മൊബൈൽ എന്നുള്ളത് ഇപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ കുട്ടികളിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു കാര്യമില്ല. എന്തുകൊണ്ടെന്ന് വിചാരിച്ചാൽ, പിന്നെ നമ്മൾ പൂർണ്ണമായും വിട്ടു നിൽക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് കുട്ടികളെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പൂർണ്ണമായിട്ട് നമുക്ക് വിട്ടു നിർത്താൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇന്നത്തെ കാലത്തെ കുട്ടികളെന്ന് പറയുമ്പോൾ പുതിയ തലമുറയാണ്. അവർ നന്നായിട്ട് ചിന്തിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്. ഞാനൊരു സംഭവം കണ്ടു. ഒരാൾ ഒരു നമ്മളെ പുതിയ കുട്ടികളെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നുള്ളൂ, ഒരാൾ ഒരു വീട്ടിൽ കല്യാണം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവിടെ ഒരു പയ്യൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പയ്യനോട് പറഞ്ഞു, എവിടെയാണ് ഫാദറൊക്കെ എവിടെ പോയത് ചോദിച്ചു. അവരൊക്കെ പുറത്ത് ജോലിക്ക് പോയതാണ്. അപ്പോൾ അവൻ കുറച്ച് മുതിർന്ന ഒരാളാണ്. അപ്പോൾ നിനക്ക് ജോലിയില്ല ചോദിച്ചു. എനിക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞ്, ഞാനൊരു ഉപദേശം പറയാം, മോൻ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം, നല്ലൊരു കാറും ബൈക്കും ഒക്കെ വാങ്ങി നല്ലൊരു അടിപൊളിയായിട്ട് ജീവിക്കണം, ഇങ്ങനെ ഈ പ്രായത്തൊന്നും തൊഴിലില്ലാതെ ഇരിക്കരുതെന്നു. അപ്പോൾ അവന് അത് കേട്ടു. കേട്ട് കഴിഞ്ഞ് പിന്നെ അയാൾ ഇറങ്ങുമ്പോൾ അയാളോട് അവൻ ചോദിച്ച്, നിങ്ങളെങ്ങനെ വന്നു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ നടന്നു വന്നു. അപ്പോൾ കാറില്ല ചോദിച്ചില്ല, ബൈക്കില്ല ചോദിച്ചില്ല, ഞങ്ങൾ നടന്ന് പോയിക്കോളിയും. പക്ഷേ എന്നെ ഉപദേശിക്കണം എന്താണ്, കാറും ബൈക്കും ഒക്കെ വാങ്ങാൻ നല്ല അധ്വാനിച്ച് പഠി, ഇത്ര കാലം ജീവിച്ചിട്ടും എന്തല്ല മൂപ്പർക്കൊരു കാറും ബൈക്കും ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെ ചിലപ്പോൾ അതിൻ്റെ നമുക്കതിന് ന്യായങ്ങളും കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്താ വെച്ചാൽ, പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ തികച്ചും നമ്മളെ നിരീക്ഷിച്ചും നമ്മളെ അപഗ്രഥനം ചെയ്തും അവലോകനം ചെയ്തും മുന്നോട്ട് പോകുന്ന ആളാണ്. ഇപ്പം നമ്മൾ 24 മണിക്കൂറും ഫോൺ എടുത്ത് കയ്യിൽ വെച്ചാണ് മക്കളോട് ഇങ്ങനെ ഫോൺ ടെലിഫോൺ, ഇതെന്തായാലും ഭയങ്കരമായ ഒരു വൈരുദ്ധ്യം സൃഷ്ടിക്കും.
2: അതെ.
3: അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ സൂക്ഷ്മതയോടെയാണ് ഉപയോഗിക്കുന്നതെന്ന് കുട്ടികൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് പ്രശ്നമല്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി അവൻ്റെ ലൈഫ് മുഴുവനും മൊബൈലിലാണ് വരാൻ പോകണം. സമയം നോക്കാൻ മൊബൈലാണ്, ഖുർആൻ കേൾക്കാൻ മൊബൈലാണ്, പിന്നെ അതേപോലെ തന്നെ അവന് ക്ലാസ്സിലെ സംശയങ്ങൾ തീർക്കാൻ മൊബൈലാണ്, എല്ലാറ്റിനും മൊബൈലാണ്, പിന്നെ സ്കാൻ ചെയ്യാൻ മൊബൈലാണ്, ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ മൊബൈലാണ്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ, ഈ മൊബൈൽ എന്തായാലും ഉപയോഗിക്കേണ്ടി വരും. മൊബൈലില്ലാത്തൊരാളും ഇന്ന് ലോകത്ത് ഉണ്ടാവില്ല എവിടെയാണെങ്കിലും. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യണം, ഈ മൊബൈലിനെ ബുദ്ധിപരമായി ഉപയോഗിക്കാൻ, ആരോഗ്യപരമായി ഉപയോഗിക്കുവാൻ പരിശീലിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് നല്ലൊരു കാര്യമാണ്. അവൻ്റെ ഡ്യൂട്ടികളൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ 20 മിനിറ്റ് നിങ്ങൾക്ക് ഫോം തരാം. പക്ഷേ നമ്മൾ ഫോൺ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, എന്ത് കാണുന്നു, എന്ത് നോക്കുന്നു എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ബോധ്യം വേണം. അപ്പോൾ ആ ഒരു കണ്ടീഷൻ കൂടി പറയണം. 20 മിനിറ്റ് മൊബൈൽ തരും, എനിക്ക് ഈ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തെങ്കിലും നീ കാണുകയാണെങ്കിൽ പിന്നെ ആ 20 മിനിറ്റ് മൊബൈൽ നിനക്ക് തരുന്ന പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ നിയന്ത്രിച്ച് അവൻ കാണേണ്ട കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ച് കൊടുത്ത് കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല.
2: ഇതുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു ചോദ്യമുള്ളത്, LKG ചേർക്കാൻ പോകുമ്പോൾ ആ ഉമ്മയോട് മറ്റുള്ള കുട്ടി, അതായത് ഇതുവരെ കുട്ടിക്ക് മൊബൈൽ കൊടുത്തിട്ടില്ല, അപ്പോൾ ആ കുട്ടി ആ ഉമ്മയുടെ കൂട്ടുകാരികൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഇതുവരെ മൊബൈൽ കൊടുത്തിട്ടില്ലെങ്കിൽ ഇവൾ LKG ചേരാൻ വരികയാണല്ലോ. ഈ കുട്ടികളൊക്കെ പല കഥകളും കാർട്ടൂൺ കഥകളും മറ്റും മറിച്ചൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടിക്ക് നിങ്ങളങ്ങനെ കൊടുത്തില്ല, നിങ്ങളെ കുട്ടി എന്താവും, വളരെ ഒരു എന്താ പറയുക ഒരു താഴ്ചയിലേക്ക് പോകും, അത്ര ഉന്നതിയിലെത്തൂല എന്നൊരു പിന്നെ കൂട്ടുകാരികൾ പറഞ്ഞപ്പോൾ ഈ സഹോദരി ചോദിക്കുക, ഇതിനെന്ത് പരിഹാരമാണ്, ഇങ്ങനെ കൊടുക്കണോ അതോ കൊടുക്കണ്ടേ എന്നുള്ളൊരു ചോദ്യമാണ്.
3: അതിപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ നന്ന ചെറിയ കുട്ടികളെ നമ്മൾ കഴിയുന്നതും ഈ ഒരു ഇതിന് ഒഴിവാക്കുകയാണ് നല്ലത്. കാരണം ഇവർ പറഞ്ഞ ഈ പ്രശ്നങ്ങളൊക്കെ എന്തു ചെയ്യും, നമുക്കൊരു കുട്ടിയിൽ ബാധിക്കാൻ തുടങ്ങുന്നത് കുറച്ചൊരു പക്വതയും പ്രായമൊക്കെ എത്തിയതിന് ശേഷം മാത്രമേ ഉള്ളൂ. മറ്റിപ്പോൾ ഒരു ചെറിയ കുട്ടിനെ സംബന്ധിച്ചിടത്തോളം അവർ പരസ്പരം പറയുന്ന വർത്തമാനങ്ങളും കൈകാര്യം വർത്തമാനങ്ങളൊന്നും ലോക വർത്തമാനങ്ങളും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും കുറിച്ചൊന്നും അല്ലല്ലോ പറയണത്. അവരവരുടെ പ്രായത്തിനനുസരിച്ച് തമാശ. അതിനൊന്നും ഒരു കുട്ടി മൊബൈൽ കാണാത്തത് കൊണ്ടുണ്ടാകുന്ന വിവരമില്ലായ്മ കൊണ്ട് ഒരു അപകർഷതയോ അപമാനമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. നന്ന ചെറിയ കുട്ടികളെ നമ്മൾ കഴിയുന്നതും മൊബൈലിൽ നിന്ന് വിട്ടു നിർത്തുകയാണ് ഏറ്റവും നല്ലത്. കാരണം അത് ഭയങ്കരമായ അഡിക്ഷനിലേക്ക് പോകും, അവർക്ക് എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല. ഇപ്പോൾ നമ്മുടെ ചെറിയ കുട്ടിൻ്റെ കയ്യിൽ കത്തി കൊടുക്കുന്നതിനെ കുറിച്ച് എന്താ നമ്മുടെ അഭിപ്രായം? അപ്പോൾ കത്തി കൊടുക്കുന്ന കത്തി ഉപകാരമുള്ള ഒരു വസ്തുവാണോ ഒക്കെ ശരിയാണ്, പക്ഷേ ആ കുട്ടിക്ക് അത് ഉപയോഗിക്കാനറിയില്ല. അപ്പോൾ ഉപയോഗിക്കാനറിയാത്ത പ്രായത്തിൽ മൊബൈൽ കൊടുക്കണം എന്നതിന് ഇതൊന്നും എന്തല്ല, ന്യായമല്ല. പിന്നെ നമുക്ക് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ട് മൊബൈൽ നമ്മൾ ഓണാക്കി ഇട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ നിയന്ത്രണത്തിൽ എന്തെങ്കിലും കാണിച്ചു കൊടുക്കുന്ന ഇതുപോലെയല്ല ഒരു ചെറിയ കുട്ടിക്ക് സ്വതന്ത്രമായി മൊബൈൽ കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് കുറച്ചൊരു അറിവ് കുറഞ്ഞു പോയാലും അത് നല്ലത്, അതെന്താണ് പിന്നെ അവരിന്ന് വിട്ടു നിർത്തൽ തന്നെയാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
2: ഒരു സഹോദരി ചോദിക്കുന്നത് അവരുടെ മറ്റൊരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ്. അവരുടെ ഉമ്മ മരണപ്പെട്ട 5 വർഷമായി, പിന്നെ ഉപ്പ ഗൾഫിലായിരുന്നു, പക്ഷേ ഇപ്പോൾ അവിടെ ഗൾഫൊക്കെ നിർത്തി നാട്ടിലാണുള്ളത്. അദ്ദേഹം പിന്നെ ഈ ലോട്ടറി എടുക്കും, അപ്പോൾ അത് കടം വാങ്ങി മറ്റുള്ളവരിൽ നിന്ന് പൈസ കടം വാങ്ങിയിട്ടൊക്കെയാണ് എടുക്കുക. ഒരു സുഖമില്ലാത്തൊരു കുട്ടി 22 വയസ്സായ ഒരു ആൺകുട്ടി അദ്ദേഹത്തിന് ഗവൺമെൻറ് പെൻഷൻ വരുന്നത് വരെ അയാളാണത് വാങ്ങുന്നത്. ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒന്നും ഇയാൾ ചെയ്യില്ല, ചെയ്യുന്നതൊക്കെ പിന്നെ ജ്യേഷ്ഠന്മാരും എല്ലാവരുമാണ് ചെയ്യുന്നത്. അങ്ങനെ പോയി അയച്ച സഹോദരി പറയുന്നത് അവർക്ക് സ്വർണമുണ്ട്, ആ സ്വർണം ഉപ്പ എന്തു ചെയ്യുന്നു, പിന്നെ പണയം വെക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കൊടുത്താൽ തിരിച്ചു കിട്ടൂല. അപ്പോൾ പണയം വെക്കുക എന്നുള്ളത് എന്തല്ല, അവർക്ക് ഇഷ്ടവുമല്ല. പലപ്പോഴും പല കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ആൺകുട്ടികളതൊക്കെ വീട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്ന സഹോദരിക്കും പല പ്രയാസങ്ങളുണ്ടായപ്പോഴും ആങ്ങളമാർ തന്നെയാണ് സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ ആങ്ങളമാർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്വർണം ചോദിക്കുന്നുണ്ട് പണയം വെക്കാൻ. അപ്പോൾ പണയം വെക്കുകയല്ല, വിൽക്കാൻ ഇവൾ പറയുന്നു, പക്ഷേ വിറ്റാൽ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നും അറിയാം. അപ്പോൾ ഇവർ വല്ലാത്തൊരു മാനസികാവസ്ഥയിലുള്ളത്. ഉപ്പാൻ്റെ ഈ ഒരു പ്രശ്നം പലരെയും ബന്ധപ്പെടുത്തി ഉപ്പാനോട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരിക്കലും ലോട്ടറി എടുക്കൽ നിർത്തൂല, അത് കടം വാങ്ങി അങ്ങനെ ചെയ്യുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്. പിന്നെ ഈ ഒരു ബുദ്ധിമുട്ടും ചെയ്യിക്കുന്നുണ്ട് ഉപ്പ. എന്താണ് പരിഹാരം
3: എന്നുവെച്ചാൽ, പിന്നെ ലോട്ടറി എന്ന് പറഞ്ഞാൽ ചൂതാണ്. അതായത് മദ്യത്തിൻ്റെ കൂടെ തന്നെ നിരോധിക്കപ്പെട്ട കാര്യം ഇന്നമൽ ഹംറു വൽ മൈസറു വൽ അൻസാബു വൽ അസ്ലാം. അതായത് കള്ളുടിക്കുന്നത് എത്രമാത്രം ഗുരുതരമായ തെറ്റാണോ അതുപോലെ തെറ്റാണെന്ത് ലോട്ടറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ, ഈ ലോട്ടറീൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പം ഒരാൾ പിന്നെ ജീവിതം കുറച്ച് കടത്തിലാണ്, അപ്പോൾ അയാൾ എന്ത് ചെയ്യാന്ന് വിചാരിച്ചാൽ ആ കടം വീടാൻ ഉള്ള പരിഹാര മാർഗം എന്താണ്? ഇപ്പോൾ ലോട്ടറീൻ്റെ അടുത്ത് വന്ന കടമാണെങ്കിലും കടം വീടാൻ അത് എനിക്കൊരു 2 ലക്ഷം അടിച്ചാൽ പരിഹരിച്ചില്ലേ, 1 കോടി അടിച്ചാൽ. അപ്പോൾ എന്ത് ചെയ്യും, ഇതെന്നെങ്കിലും 1 കോടി അടിക്കുന്നു വിചാരിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഓരോ ദിവസവും ഇത് 100നും 50നും 200നും 250നും ഒക്കെ ഇത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാമ്പത്തിക രംഗത്ത് ഇത് പരലോകത്തൊരു കുറ്റം എന്നുള്ളത് മാത്രമല്ല, ദുനിയാവിൽ അയാളുടെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും കാരണം ഈ ലോട്ടറിയും പരിപാടികളാണ്. ഇത് നിർത്താതെ അയാളെ നമ്മൾ പൈസ കൊടുത്ത് സഹായിച്ചിട്ടും കാര്യമില്ല, അയാൾക്ക് ഗോൾഡ് കൊടുത്തിട്ട് സഹായിച്ചിട്ടും കാര്യമില്ല, അയാളെ കടം മുഴുവൻ വീട്ടിൽ കൊടുത്തും കാര്യമില്ല. ഇനി നമ്മൾ കടം വീട്ടിൽ അടുത്ത മാസം ആകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, കടം അയാൾക്ക് വന്നിരിക്കുന്നുള്ളതാണ്. പിന്നെ ഒരു പലിശക്ക് പണയം വയ്ക്കാൻ വേണ്ടി നമ്മളൊരു ഗോൾഡ് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കണോ കൊടുക്കണ്ടെന്നുള്ളതാണ്. എന്തായിരുന്നാലും അതിനാണെന്ന് നമ്മൾ അറിഞ്ഞും കൊണ്ട് നമ്മൾ കൊടുക്കാതിരിക്കുന്നത് തെറ്റാവില്ല. കാരണം എന്താ വെച്ചാൽ, ഒരു പലിശക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി നമ്മുടെ ഓണർഷിപ്പുള്ള ഒരു സംഗതി. അപ്പം നമ്മളൊരു തെറ്റിൽ ഒരാളെ സഹായിക്കുകയാണല്ലോ. അപ്പോൾ തെറ്റിൽ ഒരാളെ സഹായിക്കുക എന്നുള്ളതിന് കുറ്റം നമുക്കുണ്ട്. അയാൾ ചെയ്യുന്ന പോലെ ഒരു തെറ്റ് നമുക്കുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ലോൺ എടുക്കുന്നതിന് സാക്ഷി നിൽക്കുകയാണെങ്കിൽ ആ ലോണ് നമ്മൾ സാക്ഷി നിന്ന് അയാളെ സഹായിക്കുകയാണ്. പക്ഷേ ആ ലോൺ എടുക്കണ പോലെ ഒരു കുറ്റം നമുക്കും ഉണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യും, ഇതിലൊരു കുറ്റമില്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഒരു നിവർത്തിയില്ലായ്മ ഉണ്ടെങ്കിൽ പറഞ്ഞമാതിരി ഒരു കൊണ്ടേ വിറ്റോട്ടെന്ന് വിചാരിക്കുക, പിന്നെ കിട്ടുകയാണെങ്കിൽ കിട്ടാന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരുന്നാലും ഇവരെ ഓണർഷിപ്പുള്ളൊരു സാധനമാകുമ്പോൾ അവർക്കതിൽ പൂർണ്ണ അവകാശമുണ്ട്. കൊടുക്കണമെങ്കിൽ കൊടുക്കുക, കൊടുക്കാതിരിക്കണമെങ്കിൽ കൊടുക്കാതിരിക്കുക. പക്ഷേ തെറ്റായ കാര്യത്തിന് എന്തായാലും കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. കാരണം അല്ല വിരോധിച്ചൊരു കാര്യമാകുമ്പോൾ കൊടുക്കാൻ പറ്റില്ല. പരമാവധി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യലായിരിക്കും നന്നായിരിക്കുക, ബന്ധങ്ങൾ നഷ്ടപ്പെടാതെ.
2: മറ്റൊരു സഹോദരിയുടെ ചോദ്യം, അവർ കല്യാണം കഴിഞ്ഞ് വന്ന സമയം മുതൽ ഭർത്താവിൻ്റെ ഉമ്മ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, ശാരീരിക ഉപദ്രവം വരെ വരുത്തി വച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്നിങ്ങോട്ട് ഭർത്താവിനത് മനസ്സിലാവുകയും നീണ്ട വർഷങ്ങൾക്ക് ശേഷം അവർ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങുകയും വേറെ വീട് വെക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നത്, പിന്നെ അങ്ങനെ ഉപ്പയും ഉമ്മയും ഒഴിവാക്കി വേറെ വീട് വെച്ച് പോയാൽ അത് തെറ്റാകുമോ? പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ പല കഥകളും കേൾക്കുന്നു, പിന്നെ ഭാവിയിൽ മക്കൾ അത് തിരിച്ച് നമുക്കും അങ്ങനെ ഉണ്ടാവും എന്നൊരു പേടി അവർക്കുണ്ട്. അപ്പോൾ അതൊരു ഇസ്ലാമികപരമായി തെറ്റാണോ എന്നാണ് ചോദിക്കുന്നത്.
3: അല്ല, നമ്മൾ വീടുണ്ടാക്കുന്നു എന്നുള്ളത് വാപ്പാനെയും ഉമ്മാനെയും ഒഴിവാക്കുന്നു എന്നതിന് തെളിവായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ നാട്ടിൽ എത്രയോ തറവാട് വീടുകൾ, ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന വീടുകൾ, ആ വീട്ടിൽ ചിലപ്പോൾ അടുത്ത തലമുറക്ക് താമസിക്കാൻ പറ്റിക്കോളുന്നില്ല. ഇപ്പോൾ നമുക്ക് സ്വന്തം ആസ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു വീട് ഉണ്ടാക്കണ്ടേ? നാളെ ഈ വീട് ആരതായിരിക്കും? നമ്മളതല്ലല്ലോ. കുറേ അനന്തരാവകാശികളുണ്ടായിരുന്നു, ഓൾക്കൊക്കെ അർഹതപ്പെട്ടത്. കാരണം വാപ്പിയമ്മ മരിച്ചിട്ട് ആ അനന്തരാവകാശത്തിൽ വന്ന് ഇതൊക്കെ എടുത്തുകൊണ്ടായാൽ നമ്മളെന്താ പോവുക? അപ്പോൾ നമുക്കൊരു വീട് അനിവാര്യമാണെങ്കിൽ ഉണ്ടാക്കുന്നു എന്നത് വാപ്പനെയും ഉമ്മനെയും ഒഴിവാക്കുന്നു എന്ന കാര്യത്തിലല്ല. വാപ്പിയമ്മ അപ്പോൾ ആരും നോക്കാനില്ലെങ്കിൽ എന്ത് ചെയ്യുക? അവരെ നമ്മളെ കൂടെ താമസിക്കാനൊക്കെയാണെങ്കിൽ നമ്മൾ താമസിക്കുന്നവർക്ക് അവരെയും കൊണ്ടുപോകും. ഏയ്, ഇന്ന് നമ്മുടെ വീട് ഇതാണ്, നാളെ ആ വീടാവുമ്പോൾ ഇത് നമ്മുടെ ആയത് വാപ്പാനിമ്മനും വീടായതുകൊണ്ടാണ്. നമ്മളൊരു പുതിയ വീടുണ്ടാക്കുമ്പോൾ നമ്മുടെ വാപ്പയമ്മയും നമ്മളതാകുന്നതുകൊണ്ട് ആ വീട് ആരതും കൂടെയാണ്, വാപ്പാനിമ്മാനും കൂടെയാണ്. നമ്മൾ മരിച്ചാൽ നമ്മുടെ വാപ്പാക്ക് അവകാശം കിട്ടും, നമ്മുടെ അമ്മാക്ക് അവകാശം കിട്ടും. ഇപ്പോൾ ഇരിക്കുന്നൊരു വീടുണ്ടെങ്കിൽ എൻ്റെ വാപ്പയമ്മ ജീവിച്ചിരിക്കണമെങ്കിൽ, ഞാൻ അപ്പോൾ മരിച്ചാൽ എൻ്റെ വാപ്പകുമ്മക്ക് അവകാശം കിട്ടും, വാപ്പിമ്മ മരിച്ചാൽ എനിക്ക് അവകാശം കിട്ടും. അപ്പോൾ വാപ്പനിമ്മനെയും നമ്മുടെ കൂടെയായിട്ട് നമ്മൾ കാണുക. നമ്മൾ പുതിയ വീട് വെച്ച് മാറുമ്പോൾ അവർ പുതിയ വീട്ടിലേക്ക് വരും, പഴയ വീട് താമസിക്കുമ്പോൾ അവരെ കൂടെ താമസിക്കുമെന്നല്ലാതെ സൗകര്യത്തിന് വേണ്ടി ഒരു വീടുണ്ടാക്കുന്നു എന്നുള്ളത്.
2: അല്ല, ഇവരെ ഈ ഉമ്മയുടെ ഉപദ്രവം കാരണമാണ് വേറെ വീട് വെച്ച് പോകുന്നത്.
3: ആവട്ടെ, ഉപദ്രവം കാരണം വേറെ വീട് വെച്ചാലും അവരെ വീട്ടിൽ പോകുമ്പോൾ ഉമ്മൻ്റെ ഉപദ്രവങ്ങളൊന്നും ഉണ്ടാവില്ല. ഉമ്മ അവരെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? അവരെ ആശ്രയിച്ച് നിൽക്കുമ്പോൾ ഉമ്മ അതിനനുസരിച്ച് നിൽക്കും. ഉമ്മൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഉമ്മക്ക് ഇതൊന്നും ആലോചിക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ടാണ് ഉമ്മ എന്ത് ചെയ്യുന്നത്, ഒരു അധികാരഭാവത്തിൽ ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് വേറൊരു വീട് ഉണ്ടാക്കുക, നമ്മൾ വാപ്പനിയമ്മനെയും അവിടേക്ക് ക്ഷണിക്കുക. അവരവിടെ വരികയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ഒരു കസ്റ്റഡി താമസിക്കുമ്പോൾ അവരമ്മോട് സഹകരിച്ച് താമസിച്ചുകൊള്ളും, പ്രശ്നം ഉണ്ടാവില്ല. എന്തായാലും ഒരു വീട് ആവശ്യമാണെങ്കിൽ വീട് ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു തെറ്റായിട്ട് പറയാൻ പറ്റില്ല.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ സംവിധാനത്തിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകൾ അകമഴിഞ്ഞ് ഉണ്ടാകണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വഹദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകല്ലാഹു ഖൈറ. ഇന്നത്തെ സ്നേഹക്കൂട് ഇവിടെ അവസാനിക്കുകയാണ്. കേട്ട ഓരോ ആശയവും നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും നല്ല മാറ്റങ്ങൾക്ക് വഴിയൊരുക്കട്ടെ. നമ്മോടൊപ്പം സമയം ചെലവഴിച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, ഇന്നത്തെ അതിഥികളായ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിനും കൂടെയുള്ള ഹനീഫ വണ്ടൂരിനും ഹൃദയം നിറഞ്ഞ നന്ദി. വീണ്ടും മറ്റൊരു മനോഹരമായ കൂടിക്കാഴ്ചയിൽ കാണാം.
4: هي الحبيبة والمختار
5: സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികയുണ്ട്. പീസ് റേഡിയോ സ്നേഹക്കൂട്, കുടുംബ ബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ സ്നേഹക്കൂട്,
6: പീസ് റേഡിയോ.

0: അബൂബക്കർ അശ്ശാത്തുരിയുടെ ഖിറാഅത്താണ് നമ്മൾ ശ്രവിച്ചത്. പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത വിധം പ്രസിദ്ധനായ കാരി ആണ് അദ്ദേഹം. മാത്രമല്ല സൗദി അറേബ്യയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. വളരെ ചെറുപ്രായത്തിൽ തന്നെ ഹിഫ്ള് അദ്ദേഹം പൂർത്തിയാക്കി. പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ തജ്വീദ്, അതേപോലെ തന്നെ ഖിറാഅത്ത്, ശാസ്ത്രങ്ങളിൽ ഉയർന്ന നിലവാരത്തിലുള്ള പഠനം അദ്ദേഹം നടത്തി. ഇന്ന് നമ്മൾ ഓതിക്കേട്ടിട്ടുള്ള ആയത്ത് സൂറ റൂമിലെ 30-31 ആയത്തുകളാണ്. അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ.
1: ആകയാൽ ശുദ്ധമനസ്കനായ നിലയിൽ നീ നിന്റെ മുഖത്തെ ഈ മതത്തിലേക്ക് ചൊവ്വാക്കി നിർത്തുക. മനുഷ്യരെ അള്ളാഹു യാതൊരു പ്രകൃതിയിലായി സൃഷ്ടിച്ചിരിക്കുന്നുവോ അള്ളാഹുവിന്റെ ആ പ്രകൃതി മതം, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന് മാറ്റമേയില്ല. അതത്രേ വക്രതയില്ലാതെ ശരിയായി നിലകൊള്ളുന്ന മതം. എങ്കിലും മനുഷ്യരിൽ അധികം ആളുകളും അറിയുന്നില്ല. അവങ്കലേക്ക് അഥവാ അള്ളാഹുവിങ്കലേക്ക് മനസ്സുമടങ്ങിയവരായ നിലയിൽ അവനെ സൂക്ഷിക്കുകയും നമസ്കാരം നിലനിർത്തുകയും ചെയ്യുവിൻ. നിങ്ങൾ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ ആവുകയും ചെയ്യരുത്.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹു ഈ വിശദീകരിച്ചിട്ടുള്ള ഈ രണ്ട് ആയത്തുകളുടെ മായന നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ആലോചിക്കണം. അതിൽ അള്ളാഹു പറഞ്ഞു വെക്കുന്ന കാര്യം ഇതാണ്, മനുഷ്യരെ അള്ളാഹു പടച്ചിട്ടുള്ളത് ശുദ്ധമായ പ്രകൃതിയോടുകൂടിയാണ്. ഫാഖിം വജ്ഹക ലിദ്ദീൻ ഹനീഫ ഫിത്റത അല്ലാഹി അല്ലതി ഫതറ അന്നാസ അലൈഹ. ശുദ്ധമനസ്കനായ നിലയിൽ നീ നിന്റെ മുഖത്തെ മതത്തിലേക്ക് ചൊവ്വാക്കി നിർത്തുക. മനുഷ്യരെ അള്ളാഹു യാതൊരു പ്രകൃതിയിലായി സൃഷ്ടിച്ചിരിക്കുന്നുവോ അള്ളാഹുവിൻ്റെ ആ പ്രകൃതിയാണ് ആ ഒരു ദീനെന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, പരിതസ്ഥിതികളുടെ പ്രേരണയും വിഘാതവുമില്ലെങ്കിൽ, മനുഷ്യൻ അവൻ്റെ സാക്ഷാൽ പ്രകൃതിയിൽ തന്നെ വളരുകയാണെങ്കിൽ, ലോകസൃഷ്ടാവിനെക്കുറിച്ചുള്ള ബോധത്തിലും അവൻ്റെ തൗഹീദിലും അധിഷ്ഠിതമായ സത്യവിശ്വാസം അവനുണ്ടാകാതിരിക്കുകയില്ല. മാത്രമല്ല, ഒരു മനുഷ്യൻ അവന് ബാഹ്യപ്രേരണകളില്ലെങ്കിൽ അവനെങ്ങനെയാണ് ജീവിക്കുക? ധാർമ്മിക മൂല്യങ്ങളോട് ഇണങ്ങുന്ന പ്രേരണകളായിരിക്കും അവനിലുണ്ടാവുക. അവൻ്റെ ബുദ്ധി തേടുന്നതായിരിക്കും, അവൻ നന്മയായി കാണുന്നതും അതായിരിക്കും. അതുമാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ പറയുകയാണ്, യാതൊരു വക്രതയും കൂടാതെ ശുദ്ധ മനസ്സോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് എത്തേണ്ടുന്ന മതം അത് ഇസ്ലാം മാത്രമാണ് എന്നൊരു കാര്യമാണ്. ഇവിടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള മനോഹരമായ ഒരു ഹദീസുണ്ട്. എന്താണത്? മാമിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര. ഏതു കുട്ടിയും ശുദ്ധ പ്രകൃതിയോടുകൂടിയല്ലാതെ ജനിക്കുന്നില്ല. ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി. അവൻ്റെ മാതാപിതാക്കൾ അവനെ യഹൂദനാക്കുന്നു, അല്ലെങ്കിൽ നസ്രാണിയാക്കുന്നു, അല്ലെങ്കിൽ മജൂസി, അല്ലെങ്കിൽ അഗ്നി ആരാധകനാക്കുന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അർത്ഥവത്തായ ഒരു വാചകം അതിനോട് ചേർത്ത് വെക്കുകയാണ്. എന്താണത്? മൃഗങ്ങൾ അവയവം പൂർത്തിയായ മൃഗത്തെ പ്രസവിക്കുന്നത് പോലെ തന്നെ കാതുമുറിക്കപ്പെട്ടതായി വല്ലതും നിങ്ങൾ കാണാറുണ്ടോ എന്നുള്ളതാണ്. ഇത്രയും പറഞ്ഞ ശേഷം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് തെളിവായി നമ്മളിന്ന് ഓതിക്കേട്ട ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ എന്ന് തുടങ്ങുന്ന ആ ഒരു ഭാഗം ഓതി കേൾപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ ഹൃദ്യമായൊരു കാര്യമെന്ന് പറയുന്നത്, ഒരാളുടെയും ബാഹ്യമായ ഇടപെടലുകളില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അവൻ ഇസ്ലാമായിട്ടാണ് വളരുക, മുസ്ലിമായിട്ടാണ് വളരുക എന്നൊരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാതാപിതാക്കൾ അല്ലെങ്കിൽ ബാഹ്യമായ പ്രേരണകളാണ് ഒരു മനുഷ്യനെ വിഗ്രഹാരാധകനിലേക്ക് അതല്ലെങ്കിൽ അഗ്നി ആരാധകനിലേക്ക് കൊണ്ടുപോകുന്നത് എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബഹാനഹു തആല ഇവിടെ ആ രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ലാ തബ്ദീല ലിഖൽഖില്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന് മാറ്റമേയില്ല എന്ന വാക്യം വളരെ ഗൗരവമായൊരു യാഥാർത്ഥ്യം ചൂണ്ടിക്കാട്ടുകയാണ്. അങ്ങനെ പറഞ്ഞാൽ അള്ളാഹു ഓരോ വസ്തുവിനും അതതിൻ്റെ സൃഷ്ടിയിൽ നിശ്ചയിച്ചിട്ടുള്ള പ്രകൃതിക്ക് മാറ്റം വരുന്നതല്ല, അഥവാ ഓരോന്നും അവൻ ഉദ്ദേശിച്ചതും നിർണയിച്ചതുമായ സ്വഭാവത്തോടുകൂടി തന്നെ നിലകൊള്ളും. അതിൽ മാറ്റിത്തിരുത്തലുകൾ ചെയ്യാൻ ആർക്കും സാധ്യമല്ല, അത് മാറ്റം ചെയ്യപ്പെടാൻ പറ്റുകയുമില്ല എന്ന ഒരു കാര്യം അള്ളാഹു സുബഹാനഹു തആല ഇവിടെ വ്യക്തമാക്കുകയാണ്. ചുരുക്കത്തിൽ, മനുഷ്യപ്രകൃതിക്കനുയോജ്യമായ ഏകമതമാണ് അള്ളാഹു അവന് നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മതം വിട്ട് മറ്റേത് മതവും ആ പ്രകൃതിക്ക് യോജിച്ചതായിരിക്കുകയില്ല. അപ്പോൾ ഉദാഹരണത്തിന്, നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഗ്രഹാരാധന നടത്തുന്ന ആളുകൾ, കല്ലിനെ ആരാധിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ പിന്നെ സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, ഇതൊന്നും ഈ ഒരു ഇസ്ലാം നിഷ്കർഷിച്ചതല്ല, അതല്ല, അത് അവൻ്റെ പ്രകൃതിക്ക് ചേർന്നതല്ല, മനുഷ്യപ്രകൃതിക്ക് യോജിച്ചതല്ല എന്ന ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ വിശദാംശങ്ങളെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇതിൻ്റെ തഫ്സീറുകളിലേക്ക് നിങ്ങൾ പോകണം എന്നതു മാത്രമാണ് ശ്രോതാക്കളോട് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്.
1: മാഷാഅല്ലാ, മനോഹരമായ ഒരു വിശദീകരണമാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമ്മൾ കാതോർത്തത്. പരിശുദ്ധ ഖുർആനിൻ്റെ വചനം കേട്ടുകൊണ്ട് തുടങ്ങുന്ന ഒരു ഏറ്റവും ഹൃദ്യമായ രീതിയിൽ അതിനെപ്പറ്റി പഠിക്കാനും അതിൻ്റെ വിശദീകരണത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും നമുക്ക് കഴിഞ്ഞു. അൽഹംദുലില്ലാ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്ന് എണീറ്റു. വിരിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തന്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ചു നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം, അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളും, നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാകും, ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
4: പീസ് റേഡിയോയിൽ ഇപ്പോൾ നാം കേൾക്കുന്നത് നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഷീസം ഇസ്ലാം, ഒരു ദാർശനിക വിശകലനം, ഭാഗം 2, രചന നിർവഹിച്ചിരിക്കുന്നത് TK യൂസഫ്, അവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
5: ഷീഇസം ഇസ്ലാം, ഒരു ദാർശനിക വിശകലനം, ഡോക്ടർ TK യൂസഫ്.
3: പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ വിശ്വാസാചാരങ്ങൾ വച്ചു പുലർത്തുന്ന ഷിയാകൾക്ക് ഈ മാനദണ്ഡം സ്വീകാര്യമാകില്ല. അതനുസരിച്ച് ഐക്യപ്പെടാൻ അവർ തയ്യാറാവുകയുമില്ല. ഷിയാക്കളെയും സുന്നികളെയും അടുപ്പിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഷിയാകളും സുന്നികളും തമ്മിൽ വിശ്വാസത്തിലും മതത്തിന്റെ അടിസ്ഥാനകാര്യങ്ങളിലും വ്യത്യാസമില്ല എന്ന നിലയ്ക്കാണ് ഈ ശ്രമങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. ഇവർ തമ്മിലുള്ള തർക്കം ശാഖാപരമാണെന്ന ധാരണയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ വെച്ചു പുലർത്തുന്ന മദ്ഹബുകൾക്കിടയിൽ വേണമെങ്കിൽ ഒരു ഐക്യം സാധ്യമാകാനിടയുണ്ട്. എന്നാൽ ഷിയാകളും സുന്നികളും തമ്മിൽ ഇത് അസാധ്യമാണ്. ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ അടിസ്ഥാന അന്തരമുണ്ടായിട്ടും അവർ തമ്മിൽ കാതലായ വ്യത്യാസമില്ല എന്ന് പലരും ഫത്വ നൽകുന്നത് ജനങ്ങളെ ബോധപൂർവം വഴിതെറ്റിപ്പിക്കാനുള്ള ശ്രമമാണ്. സർവോപരി ഇത്തരം ഫത്വകൾ അള്ളാഹുവിന്റെ സത്യമതത്തിൽ നിന്നും ആളുകളെ അകറ്റാനുള്ളൊരു ശ്രമം കൂടിയാണ്. ഷിയാക്കളുടെ പിഴച്ച വിശ്വാസമാണ് യഥാർത്ഥ ഇസ്ലാം എന്നാരെങ്കിലും തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അപകടകരമാണ്. അതുകൊണ്ടുതന്നെ ഇത്തരം വിലയിരുത്തലുകൾ ഷിഈകളുടെ വിശ്വാസം പിഴച്ച വിശ്വാസമാണ് യഥാർത്ഥ ഇസ്ലാം എന്നാരെങ്കിലും തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അപകടകരമാണ്. അതുകൊണ്ടുതന്നെ ഇത്തരം വിലയിരുത്തലുകൾ വ്യക്തമായ തെളിവുകളുടെയും പ്രമാണങ്ങളുടെയും പിൻബലത്തിലും മാത്രമേ നടത്താൻ പാടുള്ളൂ. കാരണം രണ്ടു വിഭാഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മറച്ചുവെക്കുന്നതിലൂടെ അത് നിർമ്മാർജ്ജനം ചെയ്യാനാവുകയില്ല, മറിച്ചത് കൂടുതൽ ശക്തിയാർജിക്കാനുണ്ടാവുക. ഒരു രോഗിയെ ആരോഗ്യവാനായി ഗണിക്കുകയും അതനുസരിച്ച് അവനുമായി ഇടപഴകുകയും ചെയ്താൽ അതിന്റെ ഫലം വിനാശകരമായിരിക്കും. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളോട് നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്ന ഷിയാക്കളോട് രാജിയാകുന്നതിലൂടെ രാഷ്ട്രീയ സാമുദായിക നേട്ടങ്ങൾ ലഭിക്കുമെങ്കിലും പാരത്രിക രക്ഷ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ വിശ്വാസ വൈകല്യം മറച്ചുവെക്കാൻ കഴിയില്ല. മതം ഗുണകാംക്ഷയാണ് എന്ന തത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഷിയാക്കളുടെ ശിർക്കൻ വിശ്വാസങ്ങളെ തമസ്കരിക്കുന്നതോ അല്ലെങ്കിൽ അവ കണ്ടില്ലെന്ന് അടിക്കുന്നതോ മണലിൽ തലപൂഴ്ത്തുന്നതോ ആയ നിലപാടൊരിക്കലും അഭികാമ്യമല്ല. അതുകൊണ്ടുതന്നെ ആത്മാർത്ഥതയുള്ള പ്രബോധകർ ഈ അടിസ്ഥാന ഭിന്നത അനാവരണം ചെയ്യാനാണ് പരിശ്രമിക്കേണ്ടത്. തെറ്റായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന ഷിയാകൾ അണിഞ്ഞിട്ടുള്ള തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന മുഖം മൂടി അനാവരണം ചെയ്യൽ അനിവാര്യമാണ്. ഷിയാക്കളുടെയും സുന്നികളുടെയും വിശ്വാസം പഠനവിധേയമാക്കിയെങ്കിൽ മാത്രമേ അവർ തമ്മിൽ അനുരഞ്ജനം സാധ്യമാകുമോ എന്ന് വിലയിരുത്താനാവുകയുള്ളൂ. സുന്നികൾ അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന സ്രോതസ് ഷിയാക്കളോട് എതിരായിത്തീരുന്നത് ഏതെല്ലാം കാര്യങ്ങളിലാണെന്ന് സൂക്ഷ്മമായി വിലയിരുത്തുന്നതും അനിവാര്യമാണ്. ഷിയാക്കൾ ആര് എന്നതിന് ഒരു നിർവചനം ആവശ്യമാകുന്നതുപോലെ സുന്നികൾ ആര് എന്നതിനും ഒരു നിർവചനം അനിവാര്യമാണ്. ഷിയാക്കൾ തങ്ങളാണ് സത്യത്തിലെന്ന് വാദിക്കുന്നതുകൊണ്ടും സുന്നികൾക്കെതിരിൽ ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തുന്നതിനാലും അവരുടെ വിശ്വാസവും പഠനവിധേയമാക്കേണ്ടതുണ്ട്. ഷിഈ വിശ്വാസ സംഹിതകളെക്കുറിച്ച് ലഭ്യമായ പുസ്തകങ്ങൾ അവലംബിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഒരു പഠനമാണിത്. സമഗ്രവും സമ്പൂർണവുമാണെന്ന് അവകാശപ്പെടുന്നില്ല. ഷിഈ നേതാക്കൾക്ക് ആത്മീയ പരിവേഷം ചാർത്തി അവരെ സമ്പൂജിരായി ഗണിക്കുന്നവർക്കും ഷിഈകൾ ഇസ്ലാമിലെ അടിസ്ഥാന വിശ്വാസങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരു വിഭാഗമാണെന്ന് തെറ്റിദ്ധരിച്ചവർക്കും ഷിഈ സുന്നി ഐക്യത്തിന്റെ സാധ്യതകൾ ആരായുന്നവർക്കും ഷിയാക്കളെക്കുറിച്ച് ഏകദേശ ധാരണയുണ്ടാക്കാൻ ഈ വായന പരമ്പര സഹായിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു.
4: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഡോക്ടർ ടി കെ യൂസുഫിന്റെ ഷീസം ഇസ്ലാം ഒരു ദാർശനിക വിശകലനം എന്ന രചനയുടെ രണ്ടാമത്തെ ഭാഗമാണ് നാം കേട്ടത്. ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അടുത്തതായി പീസ് റേഡിയോയിൽ വിമർശനങ്ങൾക്ക് വൈജ്ഞാനിക പ്രതിരോധം, ഇസ്ലാം സംശയ നിവാരണം. അവതരിപ്പിക്കുന്നത് അജ്മൽ മുഹമ്മദ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വബഅദ്, ഇസ്ലാം സംശയ നിവാരണത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫിർഔനിൻ്റെ ശവശരീരം സംരക്ഷിക്കപ്പെട്ടോ, അത് ഖുർആനിൻ്റെ ദൈവികതയ്ക്ക് തെളിവാണോ എന്നൊരു വിഷയത്തെ സംബന്ധിച്ചാണ്. പൊതുവെ ഖുർആനിൻ്റെ ദൈവികതയ്ക്ക് തെളിവായി പറയാറുള്ള ഒരു സംഭവമാണ് ഫിർഔനിൻ്റെ ശരീരം അള്ളാഹു സംരക്ഷിക്കുമെന്ന് ഖുർആനിൽ ഫല്യോമൻ ഉനജീക ബിബദനിക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് സംരക്ഷിക്കപ്പെട്ടിട്ടുമുണ്ട് എന്ന്. ഇതിൽ ചില വിമർശകരൊക്കെ ഉന്നയിക്കാറുള്ളൊരു സംഭവം, യഥാർത്ഥത്തിൽ ഫിർഔനിൻ്റെ ശരീരം കടലിൽ നിന്നല്ല കിട്ടിയത് എന്നും അത് മമ്മിയാണ് എന്നൊക്കെ വിമർശകർ ആരോപിക്കാറുണ്ട്. ഇതിൽ എന്താണ് ഇതിൻ്റെ ഒരു വസ്തുത?
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അല റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ വഇന്ന കസീറ മിനന്നാസി അൻ ആയാതിന ലഗാഫിലൂൻ. വളരെ പ്രസക്തമായ ചോദ്യമാണ് ഇന്നത്തെ ഇസ്ലാം സംശയ നിവാരണം എപ്പിസോഡിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ ഓതിവച്ച വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനിസിലെ 92-ാമത്തെ വചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഫിർഔന്റെ ശവശരീരം അത് ലോകാവസാനം വരെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നും ഇത് വിശുദ്ധ ഖുർആന്റെ ദൈവീകതയ്ക്ക് തെളിവാണ് എന്നും ഒരുപക്ഷെ ഒരുപാട് ഇസ്ലാമിക പ്രബോധകർ തന്നെ തങ്ങളുടെ പ്രഭാഷണങ്ങളിൽ തങ്ങളുടെ എഴുത്തുകളിൽ രേഖപ്പെടുത്താറുണ്ട്. എന്നാൽ ഈ ഒരു വാദത്തെ ഖണ്ഡിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും നിരീശ്വരവാദികളായ അതോടൊപ്പം തന്നെ മിഷണറിമാരും ഇസ്ലാം വിമർശകരുമെല്ലാം മൂസാനബി അലൈഹിസ്സലാമിൻ്റെ കാലത്തെ ഫിർഔൻ ചെങ്കടലിൽ മുങ്ങി മരിച്ചു എന്ന് ഖുർആനിൽ പറയുമ്പോൾ ഈ സൂക്ഷിക്കപ്പെട്ട ശവശരീരം, ഈജിപ്തിലെ മ്യൂസിയത്തിലുള്ള ശവശരീരം, അത് ഒരിക്കലും കടലിൽ നിന്ന് കിട്ടിയതല്ല എന്നും അവകാശപ്പെടുന്നു. എന്താണ് വസ്തുത എന്നാണ് ചോദ്യം. ഇതുമായി ബന്ധപ്പെട്ട് നാം ചരിത്രത്തിൽ ഒരല്പം പിന്നോട്ട് പോകേണ്ടതുണ്ട്. ഈജിപ്തിന് ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുവാനുണ്ട്. ഒരുപക്ഷെ ലോകത്ത് മുഴുവൻ അന്ധകാരം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലും ഒരുപാട് സംസ്കാരങ്ങൾക്ക് വെളിച്ചമേകിയ നാടാണ് ഈജിപ്ത്. ചെങ്കടലിനാലും മെഡിറ്ററേനിയൻ കടലിനാലും മരുഭൂമികളാലും വിദേശ ശക്തികളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടതാണ് ഈജിപ്ത് എന്ന നാടിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി മാറിയത്. മഴയില്ലാത്ത മരുഭൂമികളാൽ ചുറ്റപ്പെട്ട നാട്ടിൽ അവർക്ക് കുളിർമയും ജീവിതമാർഗവും നൽകിയത് നൈൽ എന്ന അത്ഭുതമായിരുന്നു. നൈലിൻ്റെ തീരത്ത് അവർ കുടിയേറിപ്പാർത്ത് നിർമ്മിച്ച ഗ്രാമങ്ങളെ യോജിപ്പിച്ച് അവരെ ഭരിച്ച രാജാക്കന്മാർ അവർക്ക് ദൈവങ്ങളായി മാറി. അന്ന് രാജാവ് താമസിച്ച മണിമന്ദിരങ്ങൾ, കൊട്ടാരങ്ങൾ, അവയെ വിളിച്ചിരുന്ന പേരായിരുന്നു ഫറോവ എന്നത്. കാലക്രമേണ അവർ ആ രാജാക്കന്മാരെയും ഫറോവമാർ എന്ന് വിളിക്കാൻ തുടങ്ങി. കാലത്തെ തന്നെ അതിശയിപ്പിച്ചുകൊണ്ട് പിരമിഡുകളും ചുമരുകളിൽ കോറിയിട്ട ചരിത്രത്തിൻ്റെ ശേഷിപ്പുകളും സ്ഫിങ്ക് പ്രതിമകളും ഈജിപ്തിനെ ചരിത്ര വിദ്യാർത്ഥികളുടെയും പുരാവസ്തു ഗവേഷകരുടെയും സ്വപ്നഭൂമിയാക്കി മാറ്റി. അതോടൊപ്പം ഖുർആനിലെയും ബൈബിളിലെയും ചരിത്രപരമായ ഒരുപാട് പരാമർശങ്ങളും നൈൽ തീരങ്ങളിലുള്ള ഗവേഷണത്തിന് ആക്കം കൂട്ടി എന്ന് വേണം പറയാൻ. യൂസുഫും യഅഖൂബും മൂസയും ഹാറൂനും നടന്ന മണ്ണിലൂടെ അവരുടെ കാലടികളുടെ ശേഷിപ്പുകൾ കണ്ടെത്താൻ മതവിശ്വാസികളായ ചരിത്ര തൽപരർ ഒഴുകിയെത്തി. പ്രത്യേകിച്ച് ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലും ഈജിപ്തിൻ്റെ ചരിത്രം വളരെ വിശദമായി തന്നെ പരാമർശിക്കപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബൈബിളിന്റെ ചരിത്രപരത തെളിയിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരുപാട് ക്രൈസ്തവർ ഇതിനെ ഈ പര്യവേക്ഷണങ്ങളെ ഫണ്ട് ചെയ്യാൻ തുടങ്ങി. ഈജിപ്ത് എക്സ്പ്ലോറേഷൻ ഫണ്ട് എന്ന ഒരു സംഘടന തന്നെ, ഒരു സംഘം തന്നെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബൈബിളിൽ വിവരിക്കപ്പെടുന്ന പുറപ്പാടിന്റെ പുറപ്പാട് എന്ന് വെച്ചാൽ മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിൽ നിന്ന് ഫറോവയിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്ന ആ സംഭവം, അത് ബൈബിളിലും വിശുദ്ധ ഖുർആനിലും വിവരിക്കുന്നുണ്ട്. ആ പുറപ്പാടിന്റെ ചരിത്രപരത തെളിയിക്കപ്പെട്ടാൽ തീർച്ചയായും അത് ബൈബിളിന്റെ ദൈവീകതക്ക് തെളിവാകും എന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം സംഘങ്ങൾ രൂപീകരിക്കപ്പെട്ടതും ഇത്തരം പര്യവേക്ഷണങ്ങൾ നടത്തപ്പെട്ടതും. അതിനുവേണ്ടിയുള്ള പുരാവസ്തു തെളിവുകൾ ശേഖരിക്കുക എന്നതായിരുന്നു അപ്പോൾ ഇവയുടെയൊക്കെ പ്രധാന ലക്ഷ്യം. മൂസാ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേലിനെയും കൊണ്ട് ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുകയും ഫിർഔനും സംഘവും മുക്കിക്കൊല്ലപ്പെട്ടതുമായ സംഭവം വളരെ വിശദമായി തന്നെ വിശുദ്ധ ഖുർആനിലും അതേപോലെ ബൈബിളിലും പരാമർശിക്കുന്നുണ്ട്. ബൈബിളിൽ ഈ വിഷയം പലപ്പോഴും സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ വിശുദ്ധ ഖുർആനിൽ ഈ വിഷയത്തിൽ നിന്ന് മനുഷ്യർ എന്ത് പാഠം ഉൾക്കൊള്ളണം എന്നതിനാണ് ഊന്നൽ നൽകിയിട്ടുള്ളത്. എത്ര വലിയ അതിക്രമകാരിയാണെങ്കിലും അവന് മരണമുണ്ടെന്നും സർവശക്തനായ സ്രഷ്ടാവിന് മാത്രമേ ആരാധനകൾ അർപ്പിക്കാൻ പാടുള്ളൂ എന്നുമാണ് ഖുർആൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന ഗുണപാഠങ്ങൾ. ഉദാഹരണത്തിന്, ബൈബിളിൽ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ എത്ര പേർ കടൽ കടന്നു, അതല്ലെങ്കിൽ എത്ര കാലം മുമ്പാണ് ഈ സംഭവം നടന്നത് തുടങ്ങിയ കാര്യങ്ങൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. അവയുടെ ചരിത്രപരത നാം പരിശോധിക്കേണ്ടതാണ് എന്നുള്ളത് വേറെ കാര്യം. അതുകൊണ്ട് തന്നെ ഖുർആനിലും ബൈബിളിലും പരാമർശിക്കപ്പെടുന്ന സംഭവമായതിനാൽ

അധ്യായം സൂറത്ത് യൂനുസിലെ 92-ാമത്തെ വചനം. ഫല്യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ വഇന്ന കസീറൻ മിനന്നാസി അൻ ആയാത്തിന ലഗാഫിലൂൻ. ഈ വചനത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ്: എന്നാൽ നിന്റെ പുറകെ വരുന്നവർക്ക് നീ ഒരു ദൃഷ്ടാന്തമായിരിക്കേണ്ടതിനു വേണ്ടി ഇന്നു നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തിയെടുക്കുന്നതാണ്. തീർച്ചയായും മനുഷ്യരിൽ ധാരാളം പേർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ പറ്റി അശ്രദ്ധരാകുന്നു. ഈ ഒരു ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൈറോ മ്യൂസിയത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഫറോവകളിൽപ്പെട്ട റാംസസ് ചക്രവർത്തിയുടെ ശവശരീരമാണ് ഖുർആനിൽ പറയപ്പെട്ട ഫിർഔനിന്റേത് എന്ന് പറയാറുള്ളത്. പല ഇസ്ലാമിക പ്രബോധകന്മാരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എടുത്തു പറയാറുള്ള ഒരു കാര്യമാണ് ഇത്. ഈ വാദം ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഒരാൾ, വളരെ പ്രശസ്തമായ ദ ബൈബിൾ ദ ഖുർആൻ ആൻഡ് സയൻസ് എന്ന പുസ്തകം എഴുതിയ, പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ച മോറിസ് ബുക്ക എന്ന ശാസ്ത്രജ്ഞൻ, അദ്ദേഹം അവരിൽപ്പെട്ട ഒരാളാണ്. എന്നാൽ ഇവിടെ ചോദ്യകർത്താവ് ഉന്നയിച്ചതുപോലെ ചില സംശയങ്ങൾ ഉയരുന്നുണ്ട്. കൈറോ മ്യൂസിയത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് റാംസസ് 2-ാമൻ എന്ന ഈജിപ്ഷ്യൻ രാജാവിൻ്റെ ശവശരീരമാണ്. എന്നാൽ എല്ലാവരും പരക്കെ വിശ്വസിക്കുന്നത് പോലെ അത്ഭുതകരമാം വിധം സംരക്ഷിക്കപ്പെട്ട ഒരു ശവശരീരമല്ല റാംസസ് 2-ാമൻ്റേത്. ഇതിൻ്റെ ഒരു ചരിത്രപരമായ വസ്തുത, 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ടോംബ് DB-320 എന്നറിയപ്പെടുന്ന ശവകുടീരത്തിൽ നിന്ന് മറ്റ് 50-ഓളം മമ്മികളുടെ കൂടെ കണ്ടെടുക്കപ്പെട്ട ഒരു മമ്മിയാണ് റാംസസ് 2-ാമൻ്റേത്. മമ്മി എന്നാൽ എന്താണ് എന്ന് എല്ലാവർക്കും അറിയും എന്ന് കരുതുന്നു. മമ്മി എന്ന് വെച്ചാൽ അന്നത്തെ ഈജിപ്ഷ്യൻ ഭരണാധികാരികൾ അവരുടെ ശവശരീരങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടി ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെല്ലാം എടുത്തു കളഞ്ഞ് അതിനെ പ്രത്യേക രീതിയിൽ പരിപാലിക്കാൻ വേണ്ടി ഒരുപാട് മരുന്നുകളെല്ലാം വെച്ച് കെട്ടി അതിനെ സംരക്ഷിക്കുന്ന അവരുടെ സങ്കല്പം എന്ന് പറയുന്നത് ഇവർക്ക് മരണശേഷവും ഒരു ജീവിതമുണ്ട്, അതിനാൽ ഇവരുടെ ശരീരം എങ്ങനെയാണോ അതേപോലെ എടുത്തു വെച്ചിട്ട് അതിൽ ഒരുപാട് സ്വർണവും അവരുടെ ഒരുപാട് സമ്പത്തുമെല്ലാം ഇട്ട് പിരമിഡുകളായി സംരക്ഷിച്ചിരുന്ന ഒരു രീതിയാണ് അന്നത്തെ ഈജിപ്ഷ്യൻ ജനതയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുവേണ്ടി അവർ സ്വീകരിച്ചിരുന്ന ഒരു ശൈലിയായിരുന്നു ശവശരീരങ്ങളെ മമ്മിയാക്കി വെക്കുക എന്നുള്ളത്. അപ്പോൾ റാംസസ് 2-ാമൻ്റെ ശരീരവും മമ്മിയാക്കപ്പെട്ട, മമ്മിഫൈ ചെയ്യപ്പെട്ട ഒരു ശരീരമാണ്. അത് മറ്റ് 50 മമ്മികളോടൊപ്പമാണ് കണ്ടെടുക്കപ്പെട്ടത്. അതൊരിക്കലും കണ്ടെടുക്കപ്പെട്ടത് അത് ചെങ്കടലിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ജലാശയങ്ങളിൽ നിന്നോ അല്ല, നേരെ മറിച്ച് ഒരുപാട് ശവശരീരങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു ശവകുടീരത്തിൽ നിന്നാണ് എന്ത് ചെയ്യപ്പെട്ടത്, ഇത് കണ്ടെടുക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റു ഈജിപ്ഷ്യൻ രാജാക്കന്മാരുടേത് പോലെ തന്നെ റാംസസ് 2-ാമൻ്റെ ശരീരവും മമ്മിയാക്കപ്പെട്ടിരിക്കുന്നു. കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, റാംസസ് 2-ാമൻ്റെ മകനായിരുന്ന, അടുത്ത ഫറോവയായിരുന്ന മെർനാപ്ത എന്ന ഈജിപ്ഷ്യൻ ഫറോവയുടെ മമ്മി, അതും ഇതേ കൈറോ മ്യൂസിയത്തിലുണ്ട്. അതേപോലെ ഈ റാംസസ് 2-ാമൻ്റെ പിതാവായിരുന്ന സേത്തി 1-ാമൻ്റെ മമ്മി, അത് ലണ്ടനിലെ മ്യൂസിയത്തിലും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം, നേരത്തെ വിമർശകർ ചോദിക്കുന്ന ചോദ്യം, റാംസസ് 2-ാമൻ്റെ ശരീരം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഖുർആനിൽ പറയുന്നു എങ്കിൽ അതിന് എന്ത് അർത്ഥമാണുള്ളത്? വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറയുന്നെങ്കിൽ അതെങ്ങനെയാണ് ഖുർആന്റെ ദൈവികതയ്ക്ക് തെളിവാവുക? കാരണം ഇദ്ദേഹത്തിന്റെ പിതാവിന്റെയും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ഇദ്ദേഹത്തിന്റെ പുത്രന്റെയും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ഇതെല്ലാം മമ്മിയാക്കിയാണ് വെച്ചിട്ടുള്ളത് എങ്കിൽ ഇതിന് മാത്രം എന്ത് പ്രത്യേകതയാണുള്ളത് എന്നാണ് വിമർശകരുടെ ചോദ്യം. ഈ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം നൽകേണ്ടത് ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഈ വചനത്തിന് എന്താണ് അർത്ഥം? റാംസസ് 2-ാമൻ്റെ ശരീരം കണ്ടെടുക്കപ്പെടുന്നത് ഏകദേശം 125-ഓളം വർഷങ്ങൾക്ക് മുമ്പാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ട് എത്ര കാലമായി, ഈ വചനം അവതരിച്ചിട്ട് എത്ര കാലമായി? 1400 വർഷമായി, 14 നൂറ്റാണ്ടുകളായി. അതുകൊണ്ട് തന്നെ 125 വർഷങ്ങൾക്ക് മുമ്പ് മാത്രം നടക്കപ്പെട്ട ഒരു സംഭവം, അതിനു മുമ്പും ഈ വചനം ഇവിടെയുണ്ട്. ഈ വചനത്തിന് എന്തൊരർത്ഥമാണ് വിശുദ്ധ ഖുർആനെ മുമ്പ് വ്യാഖ്യാനിച്ച മുഫസ്സിറുകൾ, ഖുർആൻ വിശദീകരണം നൽകിയ ആളുകൾ നൽകിയിട്ടുള്ളത് എന്ന് നാം പരിശോധിക്കേണ്ടതാണ്.
ഒരുപാട് സ്വഹാബിമാർ അവർക്ക് എന്തുണ്ട്, അവർ ഇരിക്കെയാണ് ഈ ഒരു ആയത്ത്, ഈ ഒരു വചനം അവതരിക്കപ്പെട്ടത്.

0: അവർ എങ്ങനെയാണ് ഈ വചനത്തെ മനസ്സിലാക്കിയത് എന്നും നാം പഠനം നടത്തേണ്ടതുണ്ട്. അപ്പോൾ നാം ആദ്യം മനസ്സിലാക്കേണ്ട വസ്തുത, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ഖുർആൻ മനസ്സിലാക്കിയ സ്വഹാബി വര്യന്മാർ അവർ ഈ വചനത്തെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്. ഏറ്റവും പ്രമുഖരായ ഖുർആൻ വ്യാഖ്യാതാക്കളിൽപ്പെട്ട ഇമാം ഇബ്നു കസീർ, ഇമാം ഖുർത്തുബി, ഇമാം തൊബിരി തുടങ്ങിയവരെല്ലാം ഈ ആയത്തിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ പലപ്പോഴും നമ്മൾ അർത്ഥം വെക്കുമ്പോഴുള്ളൊരു അപാകത, നമ്മൾ പറയാറുള്ളത് ഫൽ യൗമ, ഇന്നേ ദിവസം, നുനജ്ജീക, നുനജ്ജീക എന്ന വാക്കിന് സംരക്ഷിക്കും എന്ന അർത്ഥമാണ് പൊതുവേ ഈ വാദമുന്നയിക്കുന്നവരൊക്കെ പറയാറുള്ളത്. എന്നാൽ ഇമാം ഇബ്നു കസീറും ഇമാം ഖുർത്തുബിയും ഇമാം തൊബരിയുമെല്ലാം ഈ നുനജ്ജീക എന്ന പദത്തിന് നൽകിയ അർത്ഥം യർഫഉക അഥവാ ഉയർത്തുക എന്നതാണ്, വിട്ടുകൊടുക്കുക എന്നതാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ വചനത്തിന്റെ അർത്ഥവും വ്യാഖ്യാനവും? സ്വഹാബിമാരിൽ ഏറ്റവും പ്രമുഖനും പണ്ഡിതനുമായിരുന്ന അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് നൽകിയ വിശദീകരണം മുൻഗാമികളുടെ തഫ്സീറുകളിൽ ലഭ്യമാണ്. ഇതാണ് അദ്ദേഹം നൽകിയ വിശദീകരണം. തങ്ങളെ പിന്തുടർന്ന ഫിർഔനും സൈന്യവും മുങ്ങിപ്പോകുന്നതിന് മൂസാ നബി അലൈഹിസ്സലാമും അനുയായികളായ ബനു ഇസ്രായേൽ ഗോത്രക്കാരും സാക്ഷികളായി. എന്നാൽ ദൈവമാണ് എന്ന് സ്വയം അവകാശപ്പെട്ട ഫിർഔൻ, അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞ ഫിർഔൻ, ആ ഫിർഔൻ മുങ്ങിമരിച്ചിട്ടുണ്ടാകുമോ എന്ന് ഒരു വ്യർത്ഥമായ സംശയം ബനു ഇസ്രായേലിൽപ്പെട്ട ചില ദുർബല വിശ്വാസികൾ സൂചിപ്പിക്കുകയുണ്ടായി. കാരണം അവർ കണ്ട ഫിർഔൻ, അത് രാജകൊട്ടാരത്തിൽ വളർന്ന, അവരെ അധീനപ്പെടുത്തിയ, അവർക്കെതിരെ സകല അക്രമങ്ങളും അഴിച്ചുവിട്ട ഫിർഔനായിരുന്നു. അപ്പോൾ അവരുടെ സ്വാഭാവികമായ സംശയം, നമ്മൾ മുങ്ങിമരിച്ചു എന്ന് കരുതുന്ന ഫിർഔൻ, ആ ഫിർഔൻ സ്വയം ദൈവമാണ്, ദൈവീകമായ കഴിവുകളുണ്ട് എന്ന് അവകാശപ്പെട്ട ആളാണ്. അയാൾ കടലിനടിയിൽ പോയി ഏതെങ്കിലും കൊട്ടാരങ്ങളുണ്ടാക്കി അവിടെ വസിക്കുന്നുണ്ടാകുമോ എന്ന് പോലും ദുർബല വിശ്വാസികളായ ചിലർക്ക് തോന്നി. ഈ സംശയം അവർ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ ചെന്ന് പ്രകടിപ്പിച്ചു. അവരുടെ സംശയ ദൂരീകരണത്തിനായി ഫിർഔന്റെ ശരീരം കടലിൽ നിന്ന് കരയിലേക്ക് എടുത്തെറിയപ്പെട്ടു. അങ്ങനെ കവചിതമായ ആ ശരീരം ഒരു ഉയർന്ന പ്രദേശത്ത് ചലനമറ്റ് കിടന്നു. ചില റിപ്പോർട്ടുകളിൽ പറയുന്നത് ഒരു ചുവന്ന കാളക്കുട്ടി ചത്തുകിടക്കുന്നത് പോലെ ഫറോവ അവിടെ ചത്തുകിടന്നു എന്നാണ്. അപ്പോൾ എത്ര വലിയ ചക്രവർത്തിയായാലും സ്വയം ദൈവമാണെന്ന അവകാശവാദം ഉന്നയിച്ചാലും മരണം എന്ന യാഥാർത്ഥ്യം പിടികൂടുമെന്നതിനും ഏതൊരു ധിക്കാരിക്കും അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിയിൽ നിന്ന് രക്ഷയില്ല എന്നതിനും ഫിർഔന്റെ ശവശരീരം ഒരു ദൃഷ്ടാന്തമാക്കപ്പെട്ടു. അതല്ലാതെ ഫിർഔന്റെ ശരീരം ലോകാവസാനം വരെ സംരക്ഷിക്കപ്പെടും എന്ന് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് സലഫുകളിൽപ്പെട്ട പൂർവികരായ ഒരു ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനൊരു അർത്ഥമെന്തില്ല ഈ ആയത്തിനില്ല.
1: അപ്പൊ ഈ പറഞ്ഞത് പ്രകാരം ഈ ഫിർഔനിന്റെ ശരീരം രക്ഷിച്ചത് നിന്റെ പിന്നാലെ വരുന്നവർക്ക് ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞത് ആ ബനു ഇസ്രായേൽ സമൂഹത്തിന് മാത്രമാണോ?
0: അതെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട നുനജ്ജീക എന്നതിന്റെ അർത്ഥം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് വിട്ടുകൊടുക്കുക എന്നതാണ്. ഇനി പറഞ്ഞതെന്താണ്? ലിതകൂന ലിമൻ ഖൽഫക ആയ, നിനക്ക് ശേഷം വരുന്നവർക്ക് ദൃഷ്ടാന്തമായി. ഒരിക്കലും വിശുദ്ധ ഖുർആൻ ലോകാവസാനം വരെ ഉള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമായി എന്ന് പറഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിനക്ക് ശേഷം വരുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമായി, അതായത് അന്നത്തെ ബനു ഇസ്രായേലിയ സമൂഹത്തിന് ദൃഷ്ടാന്തമായി. ഏതൊരു രൂപത്തിലാണ് അതൊരു ദൃഷ്ടാന്തമായത്? ഒരു ശരീരം സംരക്ഷിക്കപ്പെട്ടു എന്ന നിലക്കാണോ? അല്ല. അന റബ്ബുക്കുമുൽ അല എന്ന് പറഞ്ഞ ഫിർഔൻ, ഞാൻ ലോകത്തിന്റെ നാഥനാണ്, രക്ഷിതാവാണ് എന്ന് പറഞ്ഞ ഫിർഔൻ, എത്ര വലിയ അതിക്രമകാരിയായാലും, എത്ര വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചാലും, എത്ര വലിയ ചക്രവർത്തിയായാലും, അവർക്കെല്ലാം മരണമുണ്ട്, മരണമില്ലാത്തവനായി എന്നെന്നും ജീവിച്ചിരിക്കുന്ന അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നതാണ് ഇവിടെ അവർക്കുള്ള ദൃഷ്ടാന്തം. അതോടൊപ്പം തന്നെ പ്രമുഖനായ ഇമാം തൊബരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഖുർആൻ തഫ്സീറിൽ ഈ ആയത്തിന് മറ്റൊരു ഖിറാഅത്ത് പരിചയപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന് വിവിധ പാരായണ ശൈലികൾ, വിവിധ ഖിറാഅത്തുകൾ ഉള്ളതായിട്ട് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. സഹാബകളിൽ പ്രമുഖനും നാലാം ഖലീഫയുമായിരുന്ന അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ലിമൻ ഖൽഫഖ, നിനക്ക് ശേഷം എന്നതിന് പകരം ലിമൻ ഖൽഖഖ എന്നാണ് പാരായണം ചെയ്തത് എന്ന് ഇമാം തുബരി രേഖപ്പെടുത്തുന്നുണ്ട്. ഖൽഖ് എന്ന പദത്തിന് ദുർബലത എന്ന് അർത്ഥമുണ്ട്. അപ്പോൾ ലിമൻ ഹൽക്കക എന്നതിന് നിന്റെ കൂടെയുള്ള ദുർബല വിശ്വാസികൾക്ക് എന്ന് വ്യാഖ്യാനം നൽകപ്പെടുന്നുണ്ട്. അപ്പോൾ നേരത്തെ ദുർബല വിശ്വാസികൾ ഫിർഔന്റെ മരണത്തെ സംബന്ധിച്ച് മൂസാ നബി അലൈഹിസ്സലാമിനോട് സംശയം പ്രകടിപ്പിച്ച സംഭവം വിശദീകരിച്ചല്ലോ. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത സംഭവത്തോടൊപ്പം ഇത് കൂട്ടി വായിക്കുമ്പോൾ ലിമൻ ഹൽക്കക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബനു ഇസ്രായേലരെയാണെന്നും അല്ലാതെ ലോകാവസാനം വരെയുള്ള എല്ലാ ആളുകളെയും അല്ലെന്നും നമുക്ക് നിസ്സംശയം വ്യക്തമാകുന്നു. നിനക്ക് മുൻപേ വരുന്നവർക്ക് ദൃഷ്ടാന്തമാകുമെന്ന പ്രയോഗത്തെ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ള വിശദീകരിച്ചത് ഫിർഔന്റെ ജഡം ബനു ഇസ്രായേലിയർക്ക് അവന്റെ മരണത്തിന് തെളിവായി വെളിപ്പെടുത്തുമെന്നും സർവശക്തനായ അള്ളാഹുവിന്റെ വിധിയിൽ നിന്ന് ദുനിയാവിൽ എത്ര വലിയവനായാലും രക്ഷപ്പെടാനാകില്ല എന്നതുമാണ്. ശേഷം വരുന്ന എല്ലാ തലമുറകൾക്കും ഫിർഔന്റെ ചരിത്രം ഒരു വലിയ പാഠമാണ്. അവർക്കതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്നാൽ വരാനിരിക്കുന്ന തലമുറകൾ ഫിർഔന്റെ ശരീരം കാണുമെന്ന അർത്ഥം സച്ചരിതരായ മുൻഗാമികളുടെ ഖുർആൻ വ്യാഖ്യാനങ്ങളിൽ ഒന്നും തന്നെ നൽകപ്പെട്ടിട്ടില്ല. അങ്ങനെയുണ്ട് എങ്കിൽ ഫിർഔനിന്റെ ശരീരം എല്ലാ തലമുറകൾക്കും ദൃഷ്ടാന്തമാക്കപ്പെടേണ്ടതായിരുന്നു, അതല്ലാതെ 19-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ആളുകൾക്ക് മാത്രമല്ല.
1: ഇനി അറിയാനുള്ളത് ഈ രാംസസ് രണ്ടാമൻ, ഇപ്പോ മമ്മിഫൈ ചെയ്യപ്പെട്ട് സൂക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ രാംസസ് രണ്ടാമൻ ആണോ ഖുർആനിൽ പറഞ്ഞ ഈ ഫറോവ?
0: ഇത് നമ്മൾ തീർച്ചയായും പഠനങ്ങൾക്ക് വിധേയമാക്കേണ്ട ഒരു വിഷയമാണ്. വിശുദ്ധ ഖുർആനിൽ വരപ്പെട്ട ഒരുപാട് ചരിത്ര സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളെല്ലാം നാം വളരെ വിശദമായി തന്നെ പഠനത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. റാംസസ് രണ്ടാമനാണോ ഫറോവ എന്ന് ഉറപ്പിച്ച് പറയാൻ തക്ക തെളിവുകളുണ്ടോ എന്നുള്ളത് ഈ ഉള്ളവന് സംശയമാണ്. മോറിസ് ബുക്കായിയെ പോലെയുള്ള ശാസ്ത്രജ്ഞർ അവർ ഇത് അവകാശപ്പെടുമ്പോൾ തന്നെ അവിടെ മോറിസ് ബുക്കായി എല്ലാം പറയുന്ന മറ്റൊരു വാദം പലപ്പോഴും നാം കാണാതെ പോകുന്നു. അവർ പറയാറുള്ളൊരു കാര്യം, മോറിസ് ബുക്കായി പറഞ്ഞ ഒരു കാര്യം, യഥാർത്ഥത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ രണ്ട് ഫറോവമാരുണ്ടായിരുന്നു. ഒന്ന് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചെറുപ്പകാലത്തിൽ, അന്ന് ആൺമക്കളെ കൊന്നുകളഞ്ഞുകൊണ്ട് പെൺമക്കളെ മാത്രം വളർത്താൻ കൽപ്പിച്ച അന്നത്തെ ഭരണാധികാരി, അതൊരു ഫിർഔൻ. എന്നാൽ പിന്നീട് വളർന്നു വന്ന യുവാവായ നുബുവത്ത് ലഭിച്ച മൂസാ നബി അലൈഹിസ്സലാം, അദ്ദേഹം കടന്നു ചെന്നത് മറ്റൊരു ഫിർഔൻ. യഥാർത്ഥത്തിൽ ബൈബിൾ പരിശോധിക്കുമ്പോഴും ഈ ഒരു കാര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ബൈബിളിലും രണ്ട് ഫറോവമാരെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഖുർആനിൽ ഇത്തരം ഒരു സൂചന നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കുന്നതല്ല. അപ്പോൾ മോറിസ് ബുക്കായിയുടെ എല്ലാ വാദങ്ങളും നമ്മൾ എടുക്കുകയാണെങ്കിൽ റാംസസ് രണ്ടാമനാണ് എന്ന വാദം മാത്രമല്ല എടുക്കേണ്ടി വരിക, അതോടൊപ്പം അദ്ദേഹം അതിന് ഉപോത്ബരമായി അദ്ദേഹം പറയുന്ന പല തെളിവുകളും നമ്മൾ എടുക്കേണ്ടി വരും. ഇനി റാംസസ് രണ്ടാമനാണ് എന്ന് വാദിക്കുന്ന ആളുകൾ അവർ പറയാനുള്ള ചില കാരണങ്ങൾ, അതിന് കൂടുതൽ സംശയം ബലപ്പെടുത്തുന്ന ചില കാരണങ്ങൾ നമുക്ക് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ ഫറോവ അത് റാംസസ് രണ്ടാമനാണ്. ചരിത്രത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏകദേശം 60-ലധികം വർഷക്കാലം അദ്ദേഹം ഭരണം നടത്തിയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം ആദ്യം ഫിർഔന്റെ കൊട്ടാരത്തിൽ വളർന്നു. അവിടെ വെച്ച് യുവാവായ മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹം അബദ്ധത്തിൽ ഒരാളെ വധിക്കുകയും എന്നിട്ട് മദ്യനിലോട്ട് പോവുകയും ചെയ്തു. മദ്യനിൽ വെച്ച് ഷുഐബ് നബിയും മൂസാ നബി അലൈഹിസ്സലാമും തമ്മിലുള്ള ഒരു സംഭാഷണം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതിൽ 7 മുതൽ 9 വർഷം വരെ ഷുഐബ് നബിയുടെ കൂടെ മൂസാ നബി അലൈഹിസ്സലാം നിൽക്കണം എന്ന വ്യവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് മൂസാ നബി അലൈഹിസ്സലാമിന് നുബുവത്ത് നൽകപ്പെട്ടു. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം ഇത്രയും കാലം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. അതായത് വലിയൊരു കാലഘട്ടം ഒരു ഫറോവയെക്കുറിച്ച് മാത്രമേ ഖുർആൻ പരാമർശിക്കുന്നുള്ളൂ. ആ ഒരു ഫറോവ മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു വലിയ കാലഘട്ടം ഭരണം നടത്തിയ ഒരു ഫറോവയായിരിക്കണം അത്. ചില ഹദീസുകൾ പ്രകാരം, ചില റിപ്പോർട്ടുകൾ പ്രകാരം സാധാരണ നുബുവത്ത് നൽകപ്പെടുന്നത് 40 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ സ്വാഭാവികമായും അതിലധികം കാലം ജീവിച്ച ഒരു ഭരണം നടത്തിയ ഒരു ഫറോവയായിരിക്കണം അത്. ഇതാണ് റാംസസ് രണ്ടാമനാണ് എന്ന് പറയാനുള്ള കാരണങ്ങളിലൊന്ന്. പിന്നെ റാംസസ് രണ്ടാമന്റെ ശവശരീരത്തിൽ ഉപ്പുണ്ട്, അത് ചെങ്കടലിൽ നിന്ന് കിട്ടിയതായതുകൊണ്ടാവാം അത് എന്നെല്ലാം പറയാറുണ്ട്. പക്ഷേ മമ്മിഫൈ ചെയ്യപ്പെട്ട ഒരു ശവശരീരത്തിൽ സ്വാഭാവികമായും ഉപ്പുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരം സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. തീർച്ചയായും വളരെയധികം പഠനങ്ങൾ നടത്തപ്പെടേണ്ട ഒരു മേഖലയാണ് അത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതിലൊക്കെ കൂടുതൽ പഠനങ്ങൾ നടത്തണം. ഇന്ന ആളാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ ഫറോവ എന്ന് തറപ്പിച്ചു പറയാൻ തക്ക തെളിവുകൾ നമുക്കൊരിക്കലും ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ നിന്നോ അല്ലെങ്കിൽ ഹദീസുകളിൽ നിന്നോ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ കൈറോയിൽ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതശരീരം അത് ഫിറൗനിന്റേതാവാം, അല്ലാതിരിക്കാം. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ഫിറൗന്റെ തന്നെ ആവാം, അല്ലാതിരിക്കാം. വ്യക്തമായി നാം മനസ്സിലാക്കേണ്ട കാര്യം, സൂറത്ത് യൂനുസിലെ 92-ാം വചനത്തിന് ഇന്ന് പലരും പറയുന്നത് പോലെയുള്ള അർത്ഥം കൽപ്പിക്കുന്നത് എന്തല്ല, അത് വസ്തുതാപരമല്ല.
1: ഇവിടെ ഈ പറയപ്പെട്ടതുപോലെയുള്ള ഒരു വിശദീകരണം ഇതിന് നൽകിയ ആധുനിക പണ്ഡിതന്മാർ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഇതൊരു ഒറ്റപ്പെട്ട അഭിപ്രായമാണോ?
0: യഥാർത്ഥത്തിൽ ആധുനിക കാലത്തെ ഇസ്ലാമിക പണ്ഡിതന്മാർ പോലും, സലഫി പണ്ഡിതന്മാരെല്ലാം ഇതേ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. സൗദിയിലെ ലജ്നത്തു ദായിമയിലെ ഉന്നത പണ്ഡിത സഭയിലെ അംഗമായ ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാനോട് ഇത്തരത്തിലുള്ളൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ശ്രദ്ധിക്കുക. നിന്റെ പുറകെ വരുന്നവർക്ക് ദൃഷ്ടാന്തമായിരിക്കുവാൻ വേണ്ടി എന്ന വചനത്തിന്റെ ഉദ്ദേശം നിന്റെ ശരീരം നീ മരണപ്പെട്ടു എന്നതിനും അള്ളാഹു സർവശക്തനാണ് എന്നതിനും എത്ര വലിയ ആധിപത്യവും സ്ഥാനവും ഉള്ളവനാണെങ്കിലും അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനാകില്ല എന്നതിനും തെളിവായി ഇസ്രായേൽ സന്തതികൾക്ക് കാണിച്ചു കൊടുക്കപ്പെടുമെന്നതാണ്. അതല്ലാതെ ചില അവിവേകികൾ കരുതുന്നത് പോലെ നമ്മുടെ കാലഘട്ടം വരേക്കും ഫിർഔന്റെ ജഡം സംരക്ഷിക്കപ്പെടും എന്നതല്ല. കാരണം ഫിർഔന്റെ ശരീരം കരയിലേക്ക് എടുത്തെറിയപ്പെട്ടതിന്റെ ഉദ്ദേശം അവൻ മരണപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തുക എന്നതും ഇസ്രായേൽ സന്തതികളുടെ മനസ്സിലെ സംശയം ദുരീകരിക്കുക എന്നതുമാകുന്നു. ആ ഉദ്ദേശം നിറവേറ്റപ്പെട്ടു കഴിഞ്ഞു. അതിനാൽ ഏതൊരു ശവശരീരവും പോലെ ഫിർഔനിന്റെ ജഡവും നുരുമ്പിപ്പോകുകയും ഹദീസുകളിൽ വ്യക്തമാക്കപ്പെട്ടതുപോലെ ഗുദാസ്തി മാത്രം ബാക്കിയാക്കപ്പെടുകയും ചെയ്യും. അതിനാൽ തന്നെ ഫിർഔന്റെ ശരീരം മറ്റാരുടെ ശരീരത്തെക്കാളും വ്യത്യസ്തമല്ല. അൽ മുൻതക്കമിൽ ഫതാവ അൽ ഫൗസാൻ 1-ാം വോള്യത്തിൽ നമുക്ക് ഈ ഒരു ചോദ്യവും അതിനുള്ള ഉത്തരവും നമുക്ക് കാണുവാൻ സാധിക്കും.
1: ഇവിടെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ സലഫുകളായ മുൻകാല പണ്ഡിതന്മാർ ഈ ഒരു ആയത്തിന് നൽകിയ വിശദീകരണത്തിൽ നമ്മൾ നിന്നിട്ടില്ലെങ്കിൽ, ആ അവർ വിശദീകരിച്ചതുപോലെ വിശദീകരിച്ചിട്ടില്ലെങ്കിലുള്ള ഒരു അപകടമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത്. ഇത് നമ്മൾ നമ്മുടെ വിമർശകർക്ക്, ഇസ്ലാം വിമർശകർക്ക് വിമർശിക്കാനുള്ള ഒരു ആയുധമായി നമ്മൾ നൽകുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഈ ശവശരീരം അവസാന കാലം വരെ നിലനിൽക്കും ആളുകൾക്ക് ദൃഷ്ടാന്തമായി എന്ന് പറയുന്നതിലൂടെ. ഈ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ കൂടുതൽ മൂസാ നബിയുടെ കാലത്ത് ഉള്ള ഫിർഔൻ ആരാണ് എന്ന വിഷയത്തിലൊക്കെ കൂടുതൽ പഠനങ്ങളും ഗവേഷണങ്ങളും ഒക്കെ നടക്കേണ്ടതാണ്. ഇതോടുകൂടി ഇന്നത്തെ ഇസ്ലാം സംശയ നിവാരണം അവസാനിക്കുകയാണ്. നമ്മോട് സംസാരിച്ചത് സി മുഹമ്മദ് അജ്മൽ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഖുർആനിൽ നിന്നുള്ള ചില പ്രാർത്ഥനകൾ. റബ്ബി ഔസിഗ്നി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅല വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർദാഹു വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ.

രക്ഷിതാവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹത്തിന് നന്ദി കാണിക്കുവാനും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം പ്രവർത്തിക്കുവാനും നീ എനിക്ക് പ്രചോദനം നൽകണമേ. എൻ്റെ സന്തതികളിൽ നീ എനിക്ക് നന്മയുണ്ടാക്കി തരികയും ചെയ്യണമേ. തീർച്ചയായും ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു. തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാകുന്നു. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.

ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും സത്യവിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പൊറുത്തു തരണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. റബ്ബന ഇന്നന ആമന്ന ഫഗ്ഫിർ ലനാ ദുനൂബന വഖിനാ അദാബന്നാർ.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: വിസ്ഡം സ്പോട്ട്ലൈറ്റ്. കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൌരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
0: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
2: ആ വീൽചെയറിൽ നിന്ന് വലിച്ചിറക്കിയപ്പോൾ അദ്ദേഹം ശരിക്കും ഒന്ന് പേടിച്ചു പോയി. എന്താണെന്നല്ലേ, വർഷങ്ങളായി വീൽചെയറിലിരിക്കുന്ന അച്ഛന് സ്വന്തം മകൻ കൊടുക്കുന്ന ഒരു സർപ്രൈസ് ആണ്. കാലത്ത് തന്നെ കൈപിടിച്ച് നടത്തിയ പോലെ ആ അച്ഛനെയും നടത്തിക്കുന്ന ആ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണിത്. അദ്ദേഹത്തിന്റെ മുഖത്ത് സന്തോഷം കണ്ടോ?
3: പ്രായം ചെന്ന ഒരുപാട് കാലമായിട്ട് വീൽചെയറിലിരിക്കുന്ന അച്ഛൻ,
4: അത് പ്രായാധിക്യം കൂടുതലുണ്ട്,
3: നല്ല പ്രായാധിക്യമുണ്ട്. അപ്പൊ ആ വീൽചെയറിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നിടത്തുനിന്ന് മകൻ ബാക്കിൽ നിന്നിട്ട് കുറച്ച് വേറെ ആരെയും കൂട്ടിയിട്ടാണ് അല്ലെ,
4: ചില ബെൽറ്റുകളൊക്കെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഘടിപ്പിച്ച്,
3: മകന്റെ ശരീരത്തിൽ എണീപ്പിച്ച്
4: അഥവാ പിന്നെ വീൽചെയറിൽ നിന്ന് എണീപ്പിച്ചു. എണീപ്പിക്കുമ്പോൾ ആ പിതാവിന്റെ മുഖം പരിഭ്രമിക്കുകയാണ്. എനിക്ക് ഇതിന് കഴിയില്ലല്ലോ എണീച്ച് നിൽക്കാൻ, എൻ്റെ കാല് തളർന്നതല്ലേ. അപ്പോൾ സ്വന്തം ശരീരത്തിലെ ജാക്കറ്റിലേക്ക് ആണ്ട് ചേർത്ത് വെച്ച്, ഇപ്പോൾ നമ്മളൊക്കെ ബൈക്കിൽ കുട്ടികളെ കൊണ്ടുപോകുന്നത് കാണാറുണ്ട്, ഇതുപോലെ ചേർത്ത് വെച്ച് മെല്ലെ കാലുകൾ മുന്നോട്ട് വെച്ച് നടക്കാൻ.
3: ആ വീൽചെയർ മാറ്റിയിട്ട് പിന്നെ അത് ഒഴിവാക്കി കഴിയുമ്പോൾ ആ പിതാവിൻ്റെ അതിൻ്റെ മുഖത്ത് കാണുന്ന ഒരു ഭയങ്കര പരിഭ്രമം, ആശ്ചര്യം, പിന്നെ ഇങ്ങനെ മകന്റെ പിന്നെ ശരീരത്തോട് ചേർന്ന് അല്ലെ നിന്നിട്ട് ഇങ്ങനെ നടത്തി കൊണ്ടുപോകുന്ന രംഗം. കുഞ്ഞുകുട്ടികളെ ചെറുപ്പത്തിൽ നമ്മൾ ഇങ്ങനെ നടക്കാൻ പഠിപ്പിക്കുന്നല്ലേ, അങ്ങനെ അതിന്റെ ഒരു
4: റിവേഴ്സ്. അതിലേ ആ വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ അതിനോട് ചേർത്ത് വെക്കണ്ടേ, ആ മകൻ ചെയ്ത പിതാവിനെ പരിഗണിച്ചതിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ അവിടെ സഹായിച്ച രണ്ട് വ്യക്തികളുണ്ട്, നമ്മൾ കാണാതെ പോകരുത്, വീഡിയോ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് ആ കൊച്ചുമകനാണ്, ആ വെള്ളിപ്പയുടെ കൈ അണിച്ചെന്ന് പിടിക്കുന്നുണ്ട്, തൊലിച്ചൊക്കിച്ചൊളിഞ്ഞ എല്ലുകൾ മാത്രം തൂങ്ങി നിൽക്കുന്ന പോലെ തോന്നുന്ന കൈ പിടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ വൈഫാണെന്ന് തോന്നുന്നുണ്ട്, അത് സഹായിക്കുന്നുണ്ട്. നമ്മളൊരു കുടുംബമായി ജീവിക്കുമ്പോൾ അത് ഭാര്യയുടെയോ അതല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ ഉമ്മയോ ഉപ്പയോ ആരുമാകാം, പരസ്പരം ഇങ്ങനെ ജീവിക്കുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു സന്തോഷവും മറ്റുള്ളവർക്ക് കൊടുക്കാനൊക്കെ കഴിയുള്ളൂ.
3: ഒരാൾ മാത്രം ചെയ്യുന്ന കാര്യമല്ല എന്നുള്ള, അപ്പോൾ ഒരു കുടുംബമാകുമ്പോൾ ആ കുടുംബത്തിലും പേരമക്കളും പിന്നെ മരുമക്കളും എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് അത് ആർക്കാണോ പരാധീനത ഉള്ളത് അവരെ സഹായിക്കാനും അവരുടെ കൂടെ നിൽക്കാനും ഒരു പരസ്പരമുള്ള ആ ഒരു മുന്നോട്ട് പോക്ക്.
4: അതിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്യണം, സമയക്കുറവുണ്ടെന്നാൽ പോലും, അഥവാ നമ്മൾ കൊടുത്തതേ തിരിച്ചു കിട്ടുള്ളൂ. എനിക്കും നിങ്ങൾക്കൊക്കെ ഒരു വാർദ്ധക്യം വരാനുണ്ട്, ആരെ നമ്മൾ കൂടെ ഉണ്ടാവുക എന്നറിയില്ല. ഇന്ന് ശത്രുക്കളായവരായിരിക്കും, ഇന്ന് മനസ്സിനെ നോവിച്ച് കുത്തി പറഞ്ഞവരായിരിക്കും ചിലപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവുക. അപ്പം നമ്മൾ ഈ ആരോഗ്യമുള്ള കാലത്ത് പരമാവധി കൊടുക്കാൻ ശ്രമിക്കുക, ബാക്കിയുള്ളവർക്ക് സ്നേഹം, ഇഷ്ടം, പരിഗണന, പ്രത്യേകിച്ച് നമ്മുടെ വാർദ്ധക്യത്തിലുള്ള
3: മാതാപിതാക്കൾ. അപ്പോൾ ഇത്തരം ചിന്തകളിലൂടെ അല്ലെങ്കിൽ ഇത്തരം ക്ലിപ്പുകളിലൂടെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതും ഇത് തന്നെയാണ്, നമ്മുടെ മനസ്സുകളിൽ എവിടെയൊക്കെയോ ചില സ്പാർക്കുകൾ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി മാറ്റങ്ങൾക്ക് വിധേയമാകാനും ഒക്കെ കഴിയുമെന്നുള്ളത് കൊണ്ടാണ്.
5: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
6: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരുവിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം വാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ? അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
7: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയ പഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
8: പീസ് റേഡിയോ യുഗചരിതം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം, ഭാഗം ഒന്ന്, അവതരണം സിദ്ദീഖ് സലാഹി നിലമ്പൂർ.
9: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, യുഗചരിതം ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ കേൾക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം എന്നുള്ള വിഷയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ആനക്കലഹ വർഷം അഥവാ ആമുൽ ഫീലിലെ ഒരു തിങ്കളാഴ്ചയായിരുന്നു. സാധാരണ ഏതെങ്കിലും ഒരു കാര്യം പ്രധാന സംഭവം നടന്ന കാലത്തിലേക്ക് ചേർത്തി പറയാറുണ്ടല്ലോ. അതുപോലെ അബ്രഹ രാജാവ് കഅബ പൊളിക്കാൻ വന്ന സംഭവം നടന്ന കാലത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. അതിനാലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തെ ആനക്കലഹ വർഷത്തിലേക്ക് ചേർത്തി പറയുന്നത്. ആനക്കലഹം നടന്നത് ഏത് കാലത്താണെന്ന് ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വർഷത്തിൽ ഏത് മാസത്തിലായിരുന്നു എന്നും ഏത് തീയതിയിലായിരുന്നു എന്നതും ഉറപ്പിച്ചു പറയാൻ മാത്രം മതിയായ രേഖയില്ലാത്തതിനാൽ അതിലും ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം കാണാവുന്നതാണ്. റബിയുൽ അവൽ 2, 8, 10, 12, 17, 18, 22 എന്നിങ്ങനെയെല്ലാം അഭിപ്രായപ്പെട്ടതായി ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന തീയതിയെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നാം പറയുമ്പോൾ ചിലർ ഇപ്രകാരം ഒരു പ്രചരണം നടത്താറുണ്ട്: നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാതിരിക്കാനായി നിങ്ങൾ ഉണ്ടാക്കിയ ഒരു കാരണമാകുന്നു ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന തീയതിയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല, ഇത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം നമ്മൾ ആഘോഷിക്കാതിരിക്കാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടക്കുറവോ നബിയോടുള്ള ബഹുമാനക്കുറവോ അല്ല, പ്രമാണങ്ങൾ അത് പഠിപ്പിക്കാത്തതിനാൽ മാത്രമാണ് നാം അവിടുത്തെ ജന്മദിനം ആഘോഷിക്കുന്നതിന് എതിരാകുന്നത്. ലോകത്ത് എത്ര നബിമാർ കഴിഞ്ഞുപോയി, ഈ പ്രവാചകന്മാരുടെ ജന്മദിനം ഇക്കൂട്ടർ ആഘോഷിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അവരോട് ഇക്കൂട്ടർക്ക് സ്നേഹവും ബഹുമാനവും ആദരവും ഇല്ലേ? ബർസഞ്ചി മൗലിദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന തീയതിയെ സംബന്ധിച്ച് പറയുന്നത് കാണുക: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവർഷത്തിലും അതിൻ്റെ മാസത്തിലും അതിൻ്റെ ദിവസത്തിലും പണ്ഡിതന്മാരുടെ പല വാക്കുകളിലുമായി വന്ന റിപ്പോർട്ടുകളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ സ്വന്തം മൗലിദ് കിതാബിൽ തന്നെ ഈ കാര്യം വ്യക്തമാക്കുമ്പോൾ എന്തിന് സലഫികൾ ഈ കാര്യം പറയുമ്പോൾ ഇക്കൂട്ടർ ദുഷ്പ്രചരണം നടത്തുന്നു? മാത്രമല്ല, അതിലേറെ ആശ്ചര്യകരമല്ലേ, ഷെയ്ഖ് മുഹയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റഹ്മഹുള്ളയുടെ ഗുനിയ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയ കാര്യവും? അതായത് മുഹറം 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം എന്നതാണ് പ്രസ്തുത ഗ്രന്ഥത്തിൽ ഹദീസ് പോലും തെളിവായി നൽകി അഭിപ്രായപ്പെടുന്നത്. ജന്മദിനാഘോഷക്കാർ 1000 വിളിച്ചു തേടുന്ന വ്യക്തിയാണ് ജീലാനി. അള്ളാഹു അറിയിച്ചു കൊടുത്തതേ ജീലാനി പറയൂ എന്നതിനാൽ ഒരിക്കലും അദ്ദേഹത്തിന് തെറ്റുപറ്റില്ല എന്നിവർ വിശ്വസിക്കുന്നു. ആ ജീലാനി പോലും പ്രവാചക ജന്മദിനത്തിന്റെയും മാസത്തിന്റെയും കാര്യത്തിൽ ഭിന്നാഭിപ്രായമല്ലേ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഒന്നുകിൽ ജീലാനിക്ക് തെറ്റുപറ്റി എന്ന് സമ്മതിക്കണം, അല്ലെങ്കിൽ ജീലാനിക്ക് തെറ്റുപറ്റാത്ത വിധം എല്ലാം അറിയുന്ന റബ്ബിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ അദ്ദേഹം സംസാരിക്കൂ എന്ന പിഴച്ചവാദം പിൻവലിക്കണം. വായനക്കാർ നിഷ്പക്ഷമായി ചിന്തിക്കുക. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടും ജന്മമാസവുമായി ബന്ധപ്പെട്ടും ഭിന്ന വീക്ഷണങ്ങൾ പൂർവിക കാലം മുതലേ ഉള്ളതാണെന്നും ജന്മദിനാഘോഷ വിരോധികൾ പുതുതായി കൊണ്ടുവന്ന ഒരു ചർച്ചയല്ല അതെന്നും വ്യക്തമായല്ലോ. റബിയുലവൽ 12 നമ്മുടെ നാടുകളിലടക്കം എല്ലാ ഭാഗങ്ങളിലും ഏതാനും കാലങ്ങളിലായി മുസ്ലിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നത് നാം കാണാറുണ്ടല്ലോ. എന്നാൽ റബിയുലവൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്ന് ഉറപ്പിച്ചു പറയാൻ മാത്രം പ്രാമാണികമായ ഒരു രേഖയും ഇല്ല. റബിയുലവൽ 12 മീലാദുന്നബി എന്ന പേരിൽ ഇത്ര വലിയ ഒരു ആഘോഷമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും കാലശേഷം ഉണ്ടാകാൻ കാരണമെന്താണ്? യഥാർത്ഥത്തിൽ റബിയുലവൽ 12 എന്നത് മുസ്ലിങ്ങൾക്ക് ആഘോഷിക്കാൻ മാത്രം ഒരു സന്തോഷമുള്ള ദിനമാണോ? അപ്രകാരം ആഘോഷിക്കാൻ റബിയുലവൽ 12 നമുക്ക് ഒരു സന്ദേശം നൽകുന്നുണ്ടോ എന്നതെല്ലാം നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു സംഭവം കാണുക. അബൂ ദുഐബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു: ഞാൻ മദീനയിൽ ചെന്നു. ഹാജിമാർ ഇഹ്റാമിൽ ആയിരിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് തൽബേത്ത് ചൊല്ലിയാൽ ഉണ്ടാകുന്ന വലിയ ശബ്ദം പോലുള്ള ശബ്ദത്തിൽ മദീനക്കാർ കരച്ചിൽ കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുപറ്റി? അപ്പോൾ അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ മരണപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ദിവസത്തിൽ മദീനയുടെ അവസ്ഥയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മദീനക്കാരുടെ എല്ലാമെല്ലാമായ മുഹമ്മദ് നബിയുടെ മരണം അവർക്കുണ്ടാക്കിയ പ്രയാസം ചെറുതൊന്നുമായിരുന്നില്ല. ഇഹ്റാമിൽ പ്രവേശിച്ച ഹാജിമാരുടെ തൽബിയത്ത് പോലെയുള്ള ശബ്ദത്തിൽ മദീനയിൽ കരച്ചിൽ കേൾക്കാമായിരുന്നു. ഹിജറ 11 റബിയുലവൽ 12 രാവിലെ പൂർവാഹനം പിന്നിടുമ്പോഴായിരുന്നു അവിടുത്തെ വിയോഗം സംഭവിച്ചത് എന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. അബൂ ദുഹൈബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വരുന്നതിന് മുമ്പായി അദ്ദേഹത്തിന് മറ്റൊരു ആപത്ത് സംഭവിച്ചിരുന്നു. അതായത്, അദ്ദേഹത്തിന്റെ നാട്ടിൽ പ്ലാഗ് വ്യാപിച്ചിരുന്നു. അതിലൂടെ അദ്ദേഹത്തിന്റെ 5 മക്കൾ മരണപ്പെടുകയുണ്ടായി. ഈ ദുഃഖഭാരവുമായാണ് അദ്ദേഹം മദീനയിലെത്തുന്നത്. അപ്പോഴാണ് അതിനേക്കാൾ വലിയ ഒരു ആപത്തിനെക്കുറിച്ച് അദ്ദേഹം കേൾക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരുടെ അടുത്ത് റബിയുലവൽ 12 അവസ്ഥ എപ്രകാരമായിരുന്നു എന്നത് മുകളിലെ സംഭവത്തിൽ നിന്ന് ആർക്കും ഗ്രഹിക്കാവുന്നതാണ്. ഈ അവസ്ഥയിലാണോ ഇന്ന് മുസ്ലിങ്ങൾ റബിയുലവൽ 12 ദിവസത്തിൽ ഉള്ളത്? ഇത്തരം ചരിത്രങ്ങൾ അറിയുന്നവർ റബിയുലവൽ 12 ആഘോഷിക്കുമോ? സ്വഹാബിമാർ റബിയുലവൽ 12 ആടാനും പാടാനും തുള്ളിച്ചാടാനും അഭിനയിക്കാനും റാലി നടത്താനും അന്നദാനം നടത്താനും മുദ്രാവാക്യം മുഴക്കാനും മാജിക്ക് കാണിക്കാനും അല്ല ഉപയോഗിച്ചത്. അവർക്ക് ആ ദിനം ചിന്തിക്കാനേ കഴിയാത്ത വിധം ഭാരമേറിയതായിരുന്നു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയ ദിവസവും, ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിൽ നിന്ന് വിടചൊല്ലിയ ദിവസവുമായിരുന്നു എന്ന് അൻസാരിയായ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഇൻഷാല്ലാ പ്രവാചക ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
8: ബാറക്കല്ലാഹു ഫീകും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ യുഗചരിതം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം. അവതരിപ്പിച്ചത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.

0: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത. മലയാളിയുടെ മതപരവും സാമൂഹികവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000-ൽ പരം റേഡിയോ ആപ്പ് ഡൗൺലോഡ്. പ്രതിദിനം 10,000-ക്കണക്കിന് ശ്രോതാക്കൾ. 60,000-ൽ പരം സ്ഥിരം പ്രോഗ്രാമുകൾ. 50,000-ലേറെ സ്ഥിരം അവതാരകർ. 100,000-ൽ പരം പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി. സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ ഐടി ജാലകം. സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം. യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം. കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ. പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ. ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ചുവരെഴുത്ത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഫാത്തിമ റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത് വീതം വെച്ചപ്പോൾ. അവതരിപ്പിക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമുൽ അതമ്മാനിൽ അക്മലാനി അലാ ഖാതമി റസൂലില്ലാഹ് അൽ അമീൻ وعلى آله وأصحابه وأزواجه غر الميامين ومن تبعهم بإحسان إلى يوم الدين ثم ما بعد ബഹുമാനിയരെ, പീസ് റേഡിയോയിലൂടെ ചുവരെഴുത്ത് എന്ന ഈ പരിപാടി ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഈ വാരം ചുവരെഴുത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും തമ്മിൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളുടെ അനന്തര സ്വത്ത് വീതിച്ച് നേടുന്ന വിഷയത്തിൽ ഒരു സംസാരം, അതിനെ തുടർന്നുണ്ടായ ചില സംഭവങ്ങൾ, തൽപരകക്ഷികൾ, തന്നിഷ്ടക്കാർ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ ഇകഴ്ത്തി കാണിക്കുവാനും അദ്ദേഹത്തിൻ്റെ സ്ഥാനം പിടിക്കുവാനും ഈ ഒരു വിഷയം നന്നായി കൂട്ടുപിടിച്ചിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അബൂബക്കറിനോട് ദേഷ്യപ്പെട്ടു, മരണം വരെ മിണ്ടിയില്ല തുടങ്ങി പല ആരോപണങ്ങളും പറഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ ചെറുതാക്കാൻ ആരോപകർ ശ്രമിച്ചിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു തആലന്റെ സ്ഥാനവും മഹത്വവും നമ്മൾ മനസ്സിലാക്കി. അദ്ദേഹം അൽ അതീഖാണ്, അദ്ദേഹം അസ്സിദ്ദീഖാണ്. അൽ അതീഖ് എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് മോചനം ലഭിച്ചവൻ എന്ന അർത്ഥത്തിലും മുഖപ്രസന്നൻ എന്ന അർത്ഥത്തിലും മറ്റും അദ്ദേഹത്തിന് ലഭിച്ച സ്ഥാനപ്പേരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് ആ സ്ഥാനപ്പേര് നൽകിയിട്ടുണ്ട്. അദ്ദേഹം അസ്സിദ്ദീഖാണ്, തികഞ്ഞ സത്യസന്ധൻ. ഇസ്റ മിഅ്റാജ് രാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ലോകരെ ഇസ്റ മിഅ്റാജിനെക്കുറിച്ച് പറഞ്ഞ് അറിയിച്ചപ്പോൾ തെല്ലും ശങ്കിക്കാതെ ഒട്ടും സംശയിക്കാതെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സത്യപ്പെടുത്തിയതിനാൽ തിരുനബിയുടെ ഷറഫാക്കപ്പെട്ട നാവിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച സ്ഥാനപ്പേരാണ് അസ്സിദ്ദീഖ്. അൽ അത്ഖ അതിഭക്തൻ, അസ്വാഹിബ് കൂട്ടുകാരൻ തുടങ്ങി അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പദവി മഹത്വം ഏറെയാണ്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള വിനിയോഗങ്ങൾ, ഇതെല്ലാം ഇസ്ലാമിക ചരിത്രം അറിയുന്ന ഏതൊരാൾക്കും അറിയുന്ന വിഷയമാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനുള്ള പദവിയും അദ്ദേഹത്തിൻ്റെ മഹത്വവും. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപുത്രി, കരളിൻ്റെ കഷ്ണം, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഭാവത്തിലും മട്ടിലും നടത്തത്തിലുമെല്ലാം യോജിച്ചു കൊണ്ടായിരുന്നു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ എന്നാണ്. അമാ തർദൈൻ അൻ തകൂനി സയ്യിദത നിസായി അഹ്ലിൽ ജന്ന, സ്വർഗീയ സ്ത്രീകൾക്കുള്ള നേതാവ് നിങ്ങളാകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്നാണ് തിരുവിയോഗ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമയെ ആശ്വസിപ്പിച്ച് അവരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഫാത്തിമത്തു ബിദ്ഉഅത്തു മിന്നി, എന്നിൽ ഒരു ഭാഗമാണ് ഫാത്തിമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ആ മഹദിക്കുള്ള സ്ഥാനം എത്രയാണ് എന്നുള്ളത് ഇവിടെ പറഞ്ഞ പ്രത്യേകം അറിയിക്കേണ്ടതില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിനോട് യാത്രയാകുമ്പോൾ തിരുദൂതർക്ക് ശേഷിക്കുന്ന ഏക സന്താനം അത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയാണ്. തിരുവിയോഗ വേളയിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം കണ്ട് വാക്കറുബ അബത, വാപ്പാക്ക് എന്തൊരു വേദനയാണുള്ളതെന്ന് പറഞ്ഞ് വിഷമിക്കുമ്പോൾ ആ മകളുടെ ഹൃദയവേദനയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്വസിപ്പിക്കുന്നത് ലൈസാല അബീക്കി അയ്യ ഖറബിൻ ബാദല്യവും, മകളെ ഈ ദിവസത്തിന് ശേഷം ഉപ്പാക്ക് യാതൊരു വേദനയും വിഷമവും ഇല്ല എന്നുള്ള പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ ഫാത്തിമയെ അണച്ചുപൂട്ടി രണ്ട് രഹസ്യങ്ങൾ പങ്കിടുകയുണ്ടായി. ഒന്നാമത്തെ രഹസ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നേ ദിവസം ഈ ദുനിയാവിനോട് യാത്രയായി പരലോക യാത്രയിൽ മരണം വരിച്ച് പരലോകയാത്രയിലാണ് എന്നതാണ്. അത് കേട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കരയുകയുണ്ടായി. അപ്പോൾ ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമയെ അണച്ചുകൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിന്ന് യാത്രയായാൽ നബി കുടുംബത്തിൽ നിന്ന് ആദ്യം ഉപ്പയോട് വന്നണയുക ഫാത്തിമയായിരിക്കും എന്ന് പറഞ്ഞ് അവരെ ചിരിപ്പിക്കുകയുമുണ്ടായി എന്ന് നമ്മൾ സഹിയായ ഹദീസുകളിൽ വായിക്കുന്നുണ്ട്. എല്ലാം അറിയിക്കുന്നത് ഈ മഹദിക്കുള്ള ഫാത്തിമ റളിയല്ലാഹു തആല അൻഹക്കുള്ള ഇസ്ലാമിലെ സ്ഥാനമാണ്. ഫാത്തിമയുടെ ഇഷ്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടമായിരുന്നു. ഫാത്തിമയുടെ വിഷമം അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷമമായിരുന്നു. ഇതൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. നമ്മുടെ വിഷയം ഇസ്ലാമിലേറെ സ്ഥാനമുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി നിയമിക്കപ്പെട്ടതിൽ പിന്നെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത് ആവശ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിനോട് യാത്രയാകുമ്പോൾ തിരുനബിയുടെ വസ്ത്രങ്ങളും അതേപോലെ ആയുധങ്ങളും അവിടെ ഉണ്ടായിരുന്ന നാണയങ്ങളുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമീങ്ങൾക്ക് സദഖയായി ദാനധർമ്മമായി നൽകി തീർത്തിട്ടുണ്ട്. അടിമകളായി ഉണ്ടായിരുന്നവരെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോചിപ്പിച്ച് അവർക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുമുണ്ട്. പിന്നെ അറിയപ്പെടുന്ന സ്വത്ത് ചില ഫൈഇ സ്വത്തുകളാണ്, അഥവാ ശത്രുക്കളുടെ സ്വത്തുക്കൾ യുദ്ധത്തിലൂടെ നേടുന്നതാണ് ഗനീമത്ത്. യുദ്ധമില്ലാതെ ശത്രുക്കൾ ഒഴിവാക്കിയിടുന്ന സ്വത്തുക്കൾ അത് മുസ്ലിം സേനയ്ക്ക് ലഭിക്കുന്നുവെങ്കിൽ അതാണ് ഫൈഇ സ്വത്ത്. ആ ഫൈഇ സ്വത്ത് അത് യോദ്ധാക്കൾക്ക് വീതിക്കപ്പെടുകയില്ല. അതിന് അവകാശികൾ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഹശറിൽ അറിയിച്ചിട്ടുണ്ട്. അതിലൊരു വിഹിതം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉള്ളതാണ്. അങ്ങനെ കുറച്ച് സ്വത്ത് മദീനയിലും അതേപോലെ ഫദക് എന്ന് പറയുന്ന സ്ഥലത്തും ഖൈബറിൽ നിന്ന് ലഭിച്ച അഞ്ചിലൊന്ന് സത്തോരിയുടെ ശേഷിപ്പ് സ്വത്തും ഉണ്ടായിരുന്നു. അത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹക്കറിയുമായിരുന്നു. അവർ വിചാരിച്ചത് ഈ സ്വത്തിൽ തങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അനന്തരാവകാശമുണ്ട് എന്നുള്ളതാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മുഖം കാണിച്ചവർ ഞങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീറാസ് അനന്തര സ്വത്ത് വേണമെന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിമയോട് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലാ നൂറസ് മാ തറക്ന സദഖ, ഞങ്ങൾ അനന്തരം എടുക്കപ്പെടുകയില്ല, ഞങ്ങൾ നബിമാർ വിട്ടേക്കുന്നതെല്ലാം സദഖയാണ്. ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി. ചില റിപ്പോർട്ടുകളിൽ ഇന്നൽ ഉലമാ വറസത്തുൽ അംബിയ വ ഇന്നൽ അംബിയ ലം യുവരിസു ദീനാറം വല ദിർഹമ വ ഇന്നമ വറസുൽ ഇൽം ഫമൻ അഖദ ബിഹി അഖദ ബിഹദ്ദി വാഫിർ. നബിമാരുടെ അനന്തരാവകാശികൾ പണ്ഡിതരാണ്. നബിമാർ ദീനാറുകളും ദിർഹമുകളും അനന്തര സ്വത്തായി മറ്റുള്ളവർക്ക് അനന്തരമെടുക്കാൻ വിധം വിട്ടേച്ചിട്ടില്ല. അവർ അറിവാണ് അനന്തരമാക്കി വിട്ടേച്ചിട്ടുള്ളത്. അത് സ്വീകരിച്ചവൻ വലിയൊരു വിഹിതമാണ് സ്വീകരിക്കുന്നത് എന്നറിയിക്കുന്ന തിരുമൊഴി കൂടി അബൂബക്കർ റളിയല്ലാഹു തആലാനു പറയുകയുണ്ടായി എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനുവിൻ്റെ ഈ പ്രതികരണം ഫാത്തിമ റളിയല്ലാഹു തആലാന കേൾക്കുകയുണ്ടായി എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദഖ മുതലാണ് ശേഷിപ്പിച്ചിട്ടുള്ളത്. അതിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആജ്ഞ അത് നടപ്പിലാക്കൽ മാത്രമാണ് തൻ്റെ ധർമ്മം എന്നുള്ളത് അബൂബക്കർ റളിയല്ലാഹു തആലാൻഹു അവിടെ അറിയിക്കുകയുണ്ടായി. ഫാത്തിമ റളിയല്ലാഹു തആലാനക്ക് ആ പ്രതികരണത്തിൽ വിഷമമുണ്ടായി എന്നും ഫാത്തിമ റളിയല്ലാഹു തആലാൻഹ അബൂബക്കർ റളിയല്ലാഹു തആലാനോട് അതിൽ പിന്നെ സംസാരിച്ചിട്ടില്ല എന്നും 6 മാസങ്ങൾക്കപ്പുറം ഫാത്തിമ റളിയല്ലാഹു തആലാൻഹ മരണപ്പെടുകയുണ്ടായി. രാവിൽ ഫാത്തിമ റളിയല്ലാഹു തആലാൻഹയെ അലി റളിയല്ലാഹു തആലാൻഹു മറമാടുകയാണുണ്ടായത്. അവരെക്കുറിച്ച് അബൂബക്കർ റളിയല്ലാഹു തആലാനു വിവരം നൽകിയിട്ടില്ല അലി എന്നും ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും. ഈ ഹദീസ് ഗ്രന്ഥങ്ങളിലെ ഈ വരികൾ ഞാൻ ഇത് ഇത് നിങ്ങളെ കേൾപ്പിക്കുമ്പോൾ അഥവാ ഫഹജറത് ഹു ഫലം തുകല്ലിമുഹു ഹത്താ തൂഫിയത് വആശത് ബഅദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിത്തത അഷ്ഹുർ ഫലമ്മാ തൂഫിയത് ദഫനഹ സൗജുഹ അലിയ ലൈലൻ വലം യുദൻ ബിഹ അബൂബക്കർ. ഈ ഹദീസിൻ്റെ വചനം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന വചനത്തിൽ ഹദീസിൻ്റെ ലഫ്ദിൽപ്പെട്ടതാണിത്. ഇത് പറയുമ്പോൾ, ഇത് മൊത്തത്തിൽ കേൾക്കുമ്പോൾ ഒരു വലിയ ആശയക്കുഴപ്പം ചിലരുടെ മനസ്സിലുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് അതിൻ്റെ വസ്തുത എന്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അവർ ഏറെ പ്രതീക്ഷിച്ചിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത്. നബിമാർ അനന്തരമെടുക്കപ്പെടുകയില്ല എന്നുള്ളത് ഒരു പൊതുഭാഷ്യമായിട്ടായിരുന്നു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഉൾക്കൊണ്ടിരുന്നത്. അതിൽ ഈ ഫദക്കിലെ ഫൈ സ്വത്ത്, അതേപോലെ ഖൈബറിലെ സ്വത്ത് ഇതൊന്നും ഉൾപ്പെടുകയില്ല എന്നുള്ളതാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷെ അതുകൂടി സദഖയാണ് അനന്തരായിട്ടെടുക്കാൻ പാടില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കി. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അത് സദഖ മുതലിൽ പെടുകയില്ല എന്നായിരുന്നു മനസ്സിലാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു താൻ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നതായ ആ സ്വത്തിൻ്റെ വിഷയത്തിൽ ഈ ഒരു നിലപാട് അത് പറഞ്ഞപ്പോൾ അവർക്കൊരു പ്രയാസമുണ്ടായി എന്നുള്ളത് സ്വാഭാവികമാണ്. ഒരു പ്രമാണവചനത്തെ 2 നിലക്ക് മനസ്സിലാക്കുക എന്നുള്ളതുണ്ടാകും. അബൂബക്കർ റളിയല്ലാഹു തആലാൻ മനസ്സിലാക്കിയത് ആമായ നിലക്കാണ്, എല്ലാ സ്വത്തും സദഖയാണ് എന്നുള്ള നിലക്കാണ്. ഫാത്തിമ റളിയല്ലാഹു തആലാൻ മനസ്സിലാക്കിയിരുന്നത് ഈ ഫൈ സ്വത്ത് അതിൽ പെടുകയില്ല, അത് നബി കുടുംബത്തിൻ്റെ വിഹിതമാണ് എന്നുള്ള നിലക്കാണ്. അബൂബക്കർ റളിയല്ലാഹു തആലാൻ മനസ്സിലാക്കിയ രീതിയാണ് ശരിയോട് കൂടുതൽ അടുത്തത്. അത് കേട്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആലാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിഷമമുണ്ടായി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ്. ഫവജദത് ഫാത്തിമത്തു അലാ അബൂബക്കർ ഫീദാലിക്ക, ആ വിഷയത്തിൽ ഫാത്തിമ റളിയല്ലാഹു തആലാനക്ക് അലിയോട് അതിനെ ഫാത്തിമ റളിയല്ലാഹു തആലാനക്ക് അബൂബക്കർ റളിയല്ലാഹുവിനോട് വിഷമമുണ്ടായി എന്നുള്ളതാണ്. ഫഹജറത്തു ഫലം തുകല്ലിമുഹു ഹത്താ തൂഫിയത്, അവർ മരിക്കുന്നതുവരെ അബൂബക്കർ റളിയല്ലാഹു തആലാനോട് സംസാരിച്ചിട്ടില്ല, അദ്ദേഹത്തോട് വിട്ടുനിന്നു എന്നാണ് ഹദീസിൻ്റെ ബാക്കി ഭാഗം. അവിടെ മറ്റ് ഹദീസുകളെ കൂടി കൂട്ടിവെച്ചാണ് ഈ ഒരു ഭാഗം മനസ്സിലാക്കേണ്ടത്. ഫാത്തിമ റളിയല്ലാഹു തആലാനഹ അലിയോട് അബൂബക്കർ റളിയല്ലാഹുവിനോട് തെറ്റി നിന്നു, മരിക്കുന്നത് വരെ മിണ്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആലാനഹ സംസാരിച്ചതും അബൂബക്കർ റളിയല്ലാഹു തആലാനഹ ഫാത്തിമയോട് സംസാരിച്ചതുമായ വേറെ റിപ്പോർട്ടുകൾ ഇവിടെ നമുക്ക് ഇൻഷാല്ലാ മനസ്സിലാക്കാനുണ്ട്. അവർ രോഗ സന്ദർശനം നടത്തിയത്, അവരെ തൃപ്തിപ്പെടുത്തി സംസാരിച്ചതൊക്കെ ചരിത്രത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ സംസാരിച്ചില്ല എന്ന് പറഞ്ഞത് ഏത് വിഷയമാണ്? ഈ ഫൈ സ്വത്തിൻ്റെ വിഷയത്തിൽ, അനന്തര സ്വത്തിൻ്റെ വിഷയത്തിൽ ഫാത്തിമ റളിയല്ലാഹു തആലാനഹ മരിക്കോളം അബൂബക്കർ റളിയല്ലാഹുവിനോട് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ആ വിശദീകരണം അനിവാര്യമാണ്, കാരണം ഹദീസുകൾ വൈരുദ്ധ്യമുള്ളതായി ഏറ്റുമുട്ടുന്ന അവസ്ഥ ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ഒരു വിശദീകരണം ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ. പിന്നെ അലി റളിയല്ലാഹു തആലാനഹു ഫാത്തിമ റളിയല്ലാഹുവിനെ മരണപ്പെട്ടപ്പോൾ രാത്രി അവരെ മറമാടിയെന്നും അബൂബക്കർ റളിയല്ലാഹു തആലാനെ ആ സമയത്ത് അറിയിച്ചില്ല എന്നും പറയപ്പെടുന്നതായ റിപ്പോർട്ടിൻ്റെ ഭാഗം, അതും മറ്റ് ഹദീസുകളുടെ വെളിച്ചത്തിൽ തന്നെ.

റിവായത്തുകൾ കാണുവാൻ സാധിക്കും, ഇമാം മാലിക്കും മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടുകളിൽ. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു തആലയുടെ ജനാസ നമസ്കരിക്കാൻ വേണ്ടി വെക്കപ്പെട്ടപ്പോൾ അലി റളിയല്ലാഹു തആലനെ പറഞ്ഞു എന്നാണ് അബൂബക്കർ റളിയല്ലാഹുവിനോട് ഇമാമത്ത് നിൽക്കാൻ. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അബു അലിയോട് പറഞ്ഞു എന്നാണ്, വ അൻത ഷാഹിദുനി അബുൽ ഹസൻ, അബുൽ ഹസൻ നിങ്ങൾ ഉണ്ടായിരിക്കുകയാണോ ഞാൻ നമസ്കരിക്കേണ്ടത്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആലനോട് അലിയാർ പറയാണ്, നഅം തഖദ്ദം, നിങ്ങൾ തന്നെ ഇമാമത്തായിട്ട് നിൽക്കാൻ പറയാണ്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു തആലഹു ഫാത്തിമ റളിയല്ലാഹു തആലഹക്ക് നമസ്കരിക്കുകയുണ്ടായി. ഫാത്തിമ റളിയല്ലാഹു തആലനെ രാത്രി തന്നെ മറമാടി എന്നുള്ളതാണ്. ഇത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഈ വിഷയത്തിൽ വന്ന റിപ്പോർട്ടുകളാണ്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വിവരം അറിയിച്ചിട്ടില്ല എന്ന് പറയുന്ന ആ ഭാഗം അറിയിക്കുന്നത് എന്താ? ആ മറമാടുന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു തആലഹു സംബന്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അല്ലാതെ അബൂബക്കർ റളിയല്ലാഹു തആലഹു ഫാത്തിമ റളിയല്ലാഹു തആലനെ സന്ദർശിച്ചിട്ടില്ല എന്നോ അതേപോലെ തന്നെ അവർക്ക് വേണ്ടി നമസ്കരിച്ചിട്ടില്ല എന്നോ അതറിയിക്കുന്നില്ല. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന റിവായത്തിൽ കാണാം, ഫാത്തിമ റളിയല്ലാഹു തആലനെ രോഗിയായി കിടന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൻ്റെ 6 മാസങ്ങൾക്കിപ്പുറം ഫാത്തിമ റളിയല്ലാഹു തആലനെ മരണപ്പെടുന്നതിന് മുമ്പായിട്ട് അവർ രോഗിയായിട്ടുണ്ട്. രോഗിയായി കിടന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലനെ ഫാത്തിമയെ രോഗ സന്ദർശനം നടത്തി. അപ്പോൾ അലി റളിയല്ലാഹു തആലനെ ഫാത്തിമയുടെ അടുക്കലുണ്ട്. ഹാദ അബൂബക്കർ യസ്തഇദിനു അലൈക്കി, അബൂബക്കർ ഇതാ നിങ്ങളുടെ അടുക്കൽ വരാൻ അനുവാദം ചോദിക്കുന്നു. അപ്പോൾ ഫാത്തിമ പറയാണ്, അതുഹിബ്ബു അൻ ആദനല, ഞാൻ അദ്ദേഹത്തിന് അനുവാദം കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഭർത്താവിനോട്? ഫാത്തിമ റളിയല്ലാഹു തആലഹുമ. അപ്പോൾ ഖാല നഅം, അലിയാർ സമ്മതിക്കാണ്. അങ്ങനെ ഫാദിനത് ലഹു ഫദഖല അലൈഹ ഫതറദ്ദാഹ ഹത്ത റദിയത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലഹു ഫാത്തിമയുടെ അടുക്കലിരുന്നു, കടന്നു വന്നു, എന്നിട്ട് അവരെ പ്രീതിപ്പെടുത്തി. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു തആലഹു പ്രീതിപ്പെടുകയുണ്ടായി എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വല്ലാഹി ലഖറാബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അഹബ്ബു ഇലയ്യ അൻ അസ്ലമ മിൻ ഖറാബത്തി. ഇതായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു നിലപാട്. എൻ്റെ കുടുംബ ബന്ധം ചേർത്തുന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബത്തോട് ബന്ധം ചേർത്തുക എന്നുള്ളതാണ് എനിക്കേറെ ഇഷ്ടം, അള്ളാഹുവാണേ സത്യം എന്ന് പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലഹു ഫാത്തിമയോട് സംസാരിച്ചിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു തആലഹു മീറാസ് അനന്തരസ്വത്ത് ചോദിച്ചപ്പോൾ, മീറാസ് അത് സദഖയാണ്, അത് സദഖയായിട്ട് തന്നെ കൊടുക്കുകയുള്ളൂ, പക്ഷേ നബി കുടുംബത്തെ സംരക്ഷിക്കാൻ അതല്ലാത്ത സ്വത്തുണ്ട്. ആ സ്വത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കലും അതിൽ പിശുക്കിയിട്ടില്ല. പിന്നെയോ, അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വന്തം കുടുംബത്തോട് ബന്ധം ചേർത്തുന്നതിനേക്കാൾ നബി കുടുംബത്തോട് ബന്ധം ചേർത്തിയിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരെ സഹായിക്കുകയും അവർക്ക് സ്വത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതൊരു ചരിത്ര വസ്തുതയാണ്, ചരിത്ര യാഥാർത്ഥ്യമാണ്. ഇവിടെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അലി അബൂബക്കർ റളിയല്ലാഹു അൻഹു വിട്ടുനിന്നു എന്ന് പറയുന്നത്, അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഏത് വിഷയത്തിലാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നബി കുടുംബത്തിൽ നിന്ന് ആദ്യം മരിക്കുന്നത് ഫാത്തിമയാണ് എന്നറിയിച്ചതിൽ പിന്നെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അങ്ങനെ പുറലോകം കണ്ടിട്ടില്ല. അവർ വീട്ടിൽ ഒതുങ്ങിക്കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അലി റളിയല്ലാഹു തആല അൻഹയും ഫാത്തിമയെ ആശ്വസിപ്പിച്ചും അവരെ പരിചരിച്ചും അവരോടൊത്ത് കഴിഞ്ഞുകൂടന്നെ ചെയ്തിട്ടുള്ളത് ആ 6 മാസക്കാലം. ആരിലേക്കും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഇറങ്ങി തിരിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് അവർക്കുണ്ടായിട്ടില്ല. അത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, പിന്നെ ഒട്ടും സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്ന വിഷയം ഏതാണ്? അത് അനന്തരസ്വത്തിൻ്റെ വിഷയത്തിൽ സംസാരിച്ചിട്ടില്ല എന്നുള്ള വിഷയമാണ്. ഈ വിഷയങ്ങൾ സംസാരിച്ചതൊക്കെ നമ്മൾ കേട്ടില്ലേ? അവരെ പ്രീതിപ്പെടുത്തിയ റിപ്പോർട്ട് നമ്മൾ കേട്ടില്ലേ? അപ്പോൾ ആ വിഷയങ്ങളിലുള്ള സംസാരങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇതര ചരിത്ര റിപ്പോർട്ടുകൾ അറിയിക്കുന്ന വിഷയമാണ്. മാത്രമല്ല, ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആലന്റെ ഭാര്യ അസ്മ ബിന്തു ഉമൈസ് ആണ് അലി റളിയല്ലാഹു തആലനോടൊപ്പം ഫാത്തിമയെ കുളിപ്പിക്കാനുണ്ടായിരുന്നത്. ഫാത്തിമ റളിയല്ലാഹു തആലന മരണപ്പെട്ടു. അപ്പോൾ അലി റളിയല്ലാഹു തആലനാണ് ഫാത്തിമയെ കുളിപ്പിക്കുന്നത്. സഹായിയായിട്ട് ആരാണ്ടായിരുന്നത്? അസ്മ ബിന്തു ഉമൈസ് ആണ്. അസ്മ ബിന്തു ഉമൈസ് ആരാണ്? അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഭാര്യയാണ്. അബൂബക്കർ റളിയല്ലാഹു തആലനഹു ഫാത്തിമ റളിയല്ലാഹു തആലനക്ക് ഒരിക്കലും സ്വീകാര്യനല്ല. അനിഷ്ടമുള്ള വ്യക്തിയായിരുന്നുവെങ്കിൽ ആ അനിഷ്ടമുള്ള വ്യക്തിയുടെ ഭാര്യയെ ഫാത്തിമ റളിയല്ലാഹു തആലനഹ തന്നെ കുളിപ്പിക്കാൻ മരിക്കുന്നതിന് മുമ്പ് വസിയത്ത് ചെയ്യോ? അസ്മ ബിന്തു ഉമൈസിനോട് ഫാത്തിമ റളിയല്ലാഹു തആലനെ പറഞ്ഞിട്ടുണ്ട്, അവർ രോഗിയായി കിടക്കെ തന്നെ കുളിപ്പിക്കാൻ വസിയത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ ഭാര്യയെ തന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ കൂടണം എന്ന് വസിയത്ത് ചെയ്യുമ്പോൾ അത്രമാത്രം
ഈ പറയപ്പെടുന്ന പ്രചരിപ്പിക്കപ്പെടുന്ന രീതിയിൽ

0: അനിഷ്ടത്തിലും വിയോജിപ്പിലും ആയിരുന്നുവെങ്കിൽ അതുണ്ടാവില്ല. അപ്പം ഈ ചരിത്ര റിപ്പോർട്ടുകളൊക്കെ അറിയിക്കുന്നത് സഹോദരന്മാരെ, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എന്നോട് വളരെയധികം വിദ്വേഷത്തിൽ പിണക്കത്തിൽ കഴിഞ്ഞുകൂടി എന്നുള്ളത് അത് വസ്തുതാപരമല്ല, അത് ചരിത്രപരമായിട്ട് ശരിയുമല്ല എന്നുള്ളതാണ്. പിന്നൊരു വിഷയം, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ചോദിച്ചു. ഈ ചോദിച്ച അനന്തര സ്വത്ത് അബൂബക്കർ റളിയല്ലാഹു തആലന് നൽകാതിരിക്കാൻ കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ തിരുമൊഴിയാണ്, ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴിയെ മുറുകെ പിടിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലന് നിലപാടെടുത്തപ്പോൾ ആ നിലപാടാണ് ശരിയായത്. ആ വിഷയം അബൂബക്കർ റളിയല്ലാഹു തആലന് മനസ്സിലാക്കിയ രീതിയിൽ ഫാത്തിമ റളിയല്ലാഹു തആലന് മനസ്സിലാക്കിയില്ല എന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ നിലപാട് കൃത്യമാണ്, ശരിയാണ്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലശേഷം ആര് വന്നു? ഉമർ വന്നു. ഉമറിന് ശേഷം ഉസ്മാൻ വന്നു ഖുലഫാക്കളായി, അല്ലേ? പിന്നീട് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹുവിന്റെ ഖലീഫയായി. അലി റളിയല്ലാഹു തആലന്റെ ഖലീഫയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്തുണ്ടല്ലോ, വഖഫ് സ്വത്തായിട്ടില്ലേ? അത് അലി റളിയല്ലാഹു തആലന്റെ നബി കുടുംബത്തിന് വീതിച്ചിട്ടില്ലല്ലോ. അതേപോലെ തന്നെ നബി കുടുംബത്തിലെ ഇതര മെമ്പർമാർ അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലനോട് ഈ ആവശ്യം ഉന്നയിച്ച്, അബ്ബാസ് റളിയല്ലാഹുവില്ലേ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ഇല്ലേ, ഫദൽ ഇബ്നു അബ്ബാസ് ഇല്ലേ, കുസും ഇബ്നു അബ്ബാസ് ഇല്ലേ, അതേപോലെ തന്നെ ജാഫർ റളിയല്ലാഹു തആലന്റെ മക്കളില്ലേ, ഇവരാരും അബൂബക്കർ റളിയല്ലാഹുവിനോട് ചോദിക്കുകയും ഫാത്തിമ റളിയല്ലാഹു തആലന സ്വീകരിച്ചതായി നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഫാത്തിമ റളിയല്ലാഹു തആലന അതൊരു പ്രത്യേക രീതിയിലായിരുന്നു മനസ്സിലാക്കിയിരുന്നത്. ആ രീതിയിൽ മറ്റാരും മനസ്സിലാക്കിയിരുന്നില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് വരെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അലി റളിയല്ലാഹു തആലന്റെ ഖിലാഫത്തിൽ ഈ സ്വത്ത്, ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ ഈ ഫദക്കിലെ സ്വത്തൊക്കെ ഉണ്ടല്ലോ, അതിന്റെ ചുമതല അബ്ബാസിനെയും അതേപോലെ അലിയാരിയെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് ഉമർ. അവർക്ക് അനന്തര സ്വത്തായിട്ട് കൊടുത്താല, അങ്ങനെ മനസ്സിലാക്കാൻ പാടില്ല. കാരണം അതിന്റെ ചുമതല, ആ സ്വത്തിന്റെ ചുമതല അബ്ബാസിനെയും അലിയിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വീതിച്ച് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ആ സ്വത്ത് നോക്കാനുള്ള ചുമതല, ആ ചുമതല ഏറ്റെടുത്ത അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബും അലി ബിൻ അബി താലിബും ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ അതിനുശേഷവും ഒരിക്കലും നബി കുടുംബത്തെ വിളിച്ചിട്ട് അവർക്ക് വീതിച്ചു കൊടുത്തിട്ടില്ല. ഇത് അനന്തര സ്വത്ത് വീതിക്കപ്പെടേണ്ട, ഈ സ്വത്ത് വീതിക്കപ്പെടേണ്ട അനന്തര സ്വത്തായിരുന്നുവെങ്കിൽ, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ആവശ്യപ്പെട്ട വിധം അനന്തര സ്വത്തായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അബ്ബാസ് അത് ചെയ്തില്ല, അലി അത് ചെയ്തില്ല? അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അതേ നിലപാടായിരുന്നു ഇവരുടെയും നിലപാട്. അതാണ് ശരിയോടടുത്ത നിലപാട് എന്ന് നമുക്ക് ആ പെരുമാറ്റത്തിൽ നിന്ന്, ഇവരുടെ വർത്തനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പിന്നെ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ആയിഷ റളിയല്ലാഹു തആലനെ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാർ, ഭാര്യമാർ ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹുവിനെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് പറഞ്ഞയക്കാൻ തീരുമാനിച്ചു. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അവരുടെ മീറാസ് ആവശ്യപ്പെട്ടുകൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത് ആവശ്യപ്പെട്ടുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് റസൂലുള്ളാഹിന്റെ ഭാര്യമാർ ഉസ്മാനെ പറഞ്ഞയക്കാൻ തീരുമാനിച്ചു. ഈ സമയം ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിന്റെ ഭാര്യമാരോട് പറയുന്നുണ്ട്, അലൈസ ഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലാ നൂറസു മാ തറക്ന ഫഹുവ സദഖ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലേ, ലാ നൂറസ് ഞങ്ങൾ നബിമാർ അനന്തരം എടുക്കപ്പെടുവില്ല, മാ തറക്ന ഫഹുവ സദഖ ഞങ്ങൾ വിട്ടേച്ച സ്വത്തൊക്കെ സദഖയാണ് എന്ന്, മുസ്ലിമീങ്ങൾക്ക് ദാനധർമ്മം നൽകേണ്ട സ്വത്താണ് എന്ന് പറഞ്ഞിട്ടില്ലേ? ഇത് ആയിഷ റളിയല്ലാഹു തആല പറയാണ്. ഇതുപോലെ അബൂഹുറൈറയിൽ നിന്ന് സഹിയായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലാ യഖ്തസിമു വറസത്തി ദീനാറ, എന്റെ അനന്തരാവകാശികൾ ഒരു ദീനാറ് പോലും അനന്തര സ്വത്തായിട്ട് വീതിക്കാൻ പാടുള്ളതല്ല, മാ തറക്തു ബാദ നഫഖത്തി നിസാഇ വ മുഉനതി ആമിലി ഫഹുവ സദഖ, എന്റെ ഭാര്യമാരുടെ ജീവിത ചെലവ്, ജൂതൻ അങ്കി പണയം വെച്ചിട്ട് ഗോതമ്പ് വാങ്ങി നടല്ലേ, അങ്ങനെയുള്ള ജീവിത ചെലവ്, അതേപോലെ ജോലിക്കാർക്കുള്ള ചെലവ്, ഇതൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഫഹുവ സദഖത്തുൻ, അത് സദഖയാണ്. ഈ ഫദക്കിലെ സ്വത്ത്, ഖൈബറിലെ ഖുംസ്, അത് ഇങ്ങനത്തെ വിഷയങ്ങളാണ് പറയുന്നത്, അതൊക്കെ സദഖയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതാരാ റിപ്പോർട്ട് ചെയ്യുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു. ആദ്യത്തെ ഹദീസോ ആയിഷ റളിയല്ലാഹു തആല അൻഹ. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മാത്രം അറിഞ്ഞ് അത് പറഞ്ഞ ഒരു വിഷയമല്ല എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം അനന്തര സ്വത്ത്, അത് അനന്തര സ്വത്തായിട്ട് വീതിക്കാൻ പാടുള്ളതല്ല, അത് മുസ്ലിമീങ്ങൾക്ക് സദഖ മുതലാണ് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത് അത് അനന്തര സ്വത്തായി വീടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അബൂബക്കർ റളിയല്ലാഹുവിനും ലാഭല്ലേ? പക്ഷെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ആ ലാഭം നോക്കിയോ? ഇല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആജ്ഞ എന്തോ അത് നടപ്പിലാക്കുകയാണ് ചെയ്തത്. എങ്ങനെ അബൂബക്കർ റളിയല്ലാഹുവിനും ലാഭം വരിക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തര സ്വത്ത് ഓരിയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിഹിതം ആയിഷ റളിയല്ലാഹു തആല അൻഹാക്ക് കിട്ടും. ആയിഷ റളിയല്ലാഹു തആല അൻഹാക്ക് ആ സ്വത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹാക്ക് മക്കളൊന്നുമില്ല, മകളുടെ സ്വത്ത് വാപ്പാക്ക് ഉപയോഗിച്ചൂടെ? പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതൊന്നും മുഖവിലക്കെടുത്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണോ കൽപ്പിച്ചത് ആ സ്വത്തിൻ്റെ വിഷയത്തിൽ, അത് മാ തറക്നാഹു ഫഹുവ സദഖത്തുൻ, ഞങ്ങൾ നബിമാർ എന്ത് ഉപേക്ഷിച്ചുവോ വിട്ടേച്ചുവോ അത് സദഖയാണ്, ദാനധർമ്മമാണ്, അത് അനന്തര സ്വത്തായിട്ട് വീതിച്ചെടുക്കപ്പെടാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞെടുത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നിൽക്കുകയാണ് ചെയ്തത്. ആ ഒരു നിലപാടാണ് ശരിയായ നിലപാട്. അത് അബൂബക്കർ റളിയല്ലാഹു തആലന്റെ സ്ഥാനം അത് ഉയർത്തിയ മഹത്വം ഒന്നുകൂടി വാഴ്ത്തിയതായ നിലപാടാണ് എന്ന് നമുക്ക് ഈ ചരിത്രങ്ങളെ മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പോൾ സഹോദരന്മാരെ, അവസാനമായിട്ട് ഈ വിഷയത്തിൽ ഒരു അതിൻ്റെ ആകത്തുക, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിഷ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിൻ്റെ അനന്തര സ്വത്ത് ചോദിച്ചപ്പോൾ, റസൂലുള്ളാഹിൻ്റെ അനന്തര സ്വത്ത് അത് ദാനധർമ്മമാണ് സാധുക്കൾക്കിടയിൽ, അത് അനന്തരാവകാശികൾ അനന്തര സ്വത്തായിട്ട് വീതിച്ചെടുക്കാൻ പാടില്ല എന്ന നിലപാട് അറിയിക്കുകയുണ്ടായി. അത് കേട്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മനസ്സിലാക്കിയതുപോലെയല്ല ആ തിരുമൊഴിയെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കിയത്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഏറെ പ്രതീക്ഷിച്ചെന്ന ആ ഒരു കാര്യം ലഭിക്കാത്തതിൽ അവർക്കൊരു അനിഷ്ടവും വിഷമവും ഉണ്ടായിട്ടുണ്ട്. മരിക്കുന്നത് വരെ അബൂബക്കർ റളിയല്ലാഹുവിനോട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മിണ്ടിയിട്ടില്ല എന്ന് പറയുന്നത് കുറേ ചരിത്ര റിപ്പോർട്ടുകൾക്ക് എതിരാകും. തീരെ മിണ്ടിയിട്ടില്ല എന്നതിന് അർത്ഥം പറയുമ്പോൾ, അനന്തര സ്വത്തിൻ്റെ വിഷയത്തിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പിന്നീട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹിനോട് സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ രോഗിയായി കിടന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അവരെ രോഗസന്ദർശനം നടത്തിയിട്ടുണ്ട്. അവരെ സംസാരിച്ച് തൃപ്തിപ്പെടുത്തുമാർ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹിനോട് അബൂബക്കർ സംസാരിച്ചിട്ടുണ്ട്. അവർ മരണപ്പെട്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ജനാസക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനാസ നമസ്കരിച്ചിട്ടുണ്ട്. അന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹിനോടൊപ്പം വേറെയും സഹാബികൾ ഉണ്ടായിരുന്നു. രാത്രിയിലാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ മറമാടിയത്. അവർ മരിക്കുന്നതിന് മുമ്പ് അവർ നൽകിയ ഒരു വസീയത്തായിരുന്നു അത് തന്നെ, രാത്രിയിൽ മറമാടണമെന്ന്. അതുകൊണ്ട് തന്നെ അബു അലി റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ രാത്രി മറമാടുകയാണ് ഉണ്ടായത്. ആ സമയം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ ഹദീസുകളിൽ നിന്ന്, സഹിയായ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ പിന്നെ രോഗിയായി കിടന്നപ്പോൾ ഫാത്തിമയെ രോഗസന്ദർശനം നടത്തിയിട്ടുണ്ട്, അവരോട് സംസാരിച്ച് അവരെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അവർ മരിച്ചതിൽ പിന്നെ ജനാസ നമസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചരിത്രപരമായി സ്ഥിരപ്പെട്ട യാഥാർത്ഥ്യങ്ങളാണ്, വസ്തുതയാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹക്കും നബി കുടുംബത്തിനും റസൂലുള്ളാഹിന്റെ അനന്തര സ്വത്ത് നൽകിയിട്ടില്ല എന്നതുപോലെ തന്നെ ആ സ്വത്തിന്റെ ചുമതല പിന്നീട് അബ്ബാസിനും അലിയിനും റളിയല്ലാഹു അൻഹുമ അവർക്ക് വന്നപ്പോൾ അവരും ആ സ്വത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരാവകാശികളായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടല്ലോ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയാണ് മരണപ്പെട്ടിട്ടുള്ളത്, ബാക്കിയുള്ളവർ അവിടെ ഉണ്ട്. അലി സ്വത്തിന് അവകാശിയാണ്, അബ്ബാസ് സ്വത്തിന് അവകാശിയാണ്, ജാഫറിന്റെ മക്കൾ സ്വത്തിന് അവകാശികളാണ്, പിന്നെ ആ ചില പരിഗണനകളാണ്. അപ്പോൾ അവർക്കൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഈ സ്വത്തിനെ അനന്തര സ്വത്തായിട്ട് അബ്ബാസും അലിയും വീതിച്ച് നൽകിയിട്ടില്ല എങ്കിൽ പിന്നെ എന്തിന് അലി അബൂബക്കർ റളിയല്ലാഹുവിനെ മാത്രം ഈ വിഭാഗം ആളുകൾ, തൽപര കക്ഷികൾ തന്നെ ഇഷ്ടക്കാർ ഈ വിഷയത്തിൽ പ്രതിയാക്കണം, അദ്ദേഹത്തെ ആക്ഷേപിക്കണം, അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഇകഴ്ത്തുവാൻ അവർ തൂലികയുന്തണം, ആ രീതിയിൽ അവർ സംസാരിക്കണം? ഇതെല്ലാം പ്രാമാണികരുടെ നിലപാടുകളെ മുഖവിലക്കെടുക്കാതെ, പ്രമാണവചനങ്ങളെ യഥാവിധം പക്ഷവായന നടത്താതെയുള്ളതായ അന്ധമായ വിരോധങ്ങൾ, അതേപോലെ തന്നെ പക്ഷപാതിത്ത ചിന്തകൾ, കക്ഷിത്വം, ഇതിനാൽ ഉണ്ടാകുന്ന ദുരിതങ്ങളും മുസീബത്തുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും സൽബുദ്ധിയും സൽപാന്താവും പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ചുവരെഴുത്ത്. അബൂബക്കർ റളിയല്ലാഹു അൻഹും ഫാത്തിമ റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത് വീതം വെച്ചപ്പോൾ അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു

0: കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി തിരുനബിയോടൊപ്പം മുസ്തഫ അൻസാരി എ പി കാർഡ് സംസാരിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടുന്ന പോലെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വിശ്വാസിയുടെ നാവിലും ഹൃദയത്തിലും എപ്പോഴും ഉണ്ടായിരിക്കേണ്ട അള്ളാഹുവിൻ്റെ അത്യുത്കൃഷ്ടമായ ഒരു വചനത്തെക്കുറിച്ചാണ് ഇൻഷാല്ലാ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്നുമല്ല, വിശുദ്ധ ഖുർആനിൻ്റെ പ്രാരംഭത്തിൽ നമ്മൾ ചൊല്ലുന്ന ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നതാണ് അത്. യഥാർത്ഥത്തിൽ എന്തിനാണ് ബിസ്മി നമ്മൾ ചൊല്ലുന്നത് എന്ന് ചോദിച്ചാൽ, മുസ്തഈനൻ ബില്ലാഹി മുൽതമിസം അൽബർക്ക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടും അവൻ്റെ ബറക്കത്തിനെ ആഗ്രഹിച്ചുകൊണ്ടുമാണ് നമ്മൾ ബിസ്മി കൊണ്ട് തുടങ്ങുന്നത് എന്നാണ്. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു ആദ്യമായി കൊണ്ട് ഇറക്കിക്കൊടുത്ത സമയത്ത് ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് എന്ന വചനത്തിലൂടെയാണ് തുടക്കം കുറിച്ചത്. അള്ളാഹുവിൻ്റെ നാമത്തിൽ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ തുടങ്ങുക, ആരംഭിക്കുക എന്ന ആ ഒരു കൽപ്പന. മാത്രവുമല്ല, ബിസ്മി നമ്മുടെ ജീവിതത്തിൽ ഏതൊരു നല്ല കാര്യങ്ങൾ ചെയ്തു വെക്കുമ്പോഴും അവിടെ ബിസ്മി ചൊല്ലാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മൾ ഒരു പക്ഷേ ജീവിതത്തിൻ്റെ തിരക്കിൽ പല മേഖലകളിലും എല്ലാം ചെയ്യുന്നവരായിരിക്കാം, പക്ഷേ ആ പ്രവൃത്തികളിലെല്ലാം അതിൻ്റെ തുടക്കത്തിലെല്ലാം ബിസ്മില്ല എന്ന ഒരു പ്രാരംഭത്തോടുകൂടി തുടങ്ങാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ജീവിതത്തിൻ്റെ ഓരോ ദിനങ്ങളിലും നമുക്ക് നേടിയെടുക്കാൻ സാധ്യമാകുന്ന ഒട്ടനവധി പുണ്യകർമ്മങ്ങളുടെ കൂട്ടത്തിൽ നിസാരമായിക്കൊണ്ട് നമുക്ക് പറയാൻ യാതൊരു പ്രയാസവുമില്ലാത്ത രൂപത്തിൽ ബിസ്മില്ല എന്ന് ചൊല്ലുവാനും അതിലൂടെ കാര്യങ്ങൾ തുടക്കം കുറിക്കുവാനും സാധിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന വചനത്തിലൂടെ തുടങ്ങിയ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. രാജാക്കന്മാർക്ക് കത്തെഴുതുമ്പോൾ, അതുപോലെ തന്നെ മറ്റു കരാറുകളിൽ ഏർപ്പെടുമ്പോൾ അവിടെയെല്ലാം എഴുതി വെക്കാറുണ്ടായിരുന്നു ബിസ്മില്ല. അത് ചൊല്ലിക്കൊണ്ടും അത് എഴുതി വെച്ചുകൊണ്ടും എല്ലാം പ്രവാചകൻ്റെ ജീവിതത്തിൽ മാതൃകകൾ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ബിസ്മി വരുന്ന ഒരുപാട് പ്രാർത്ഥനകൾ, ബിസ്മി ഉൾക്കൊള്ളുന്ന പ്രവാചകൻ്റെ പ്രാർത്ഥനകളും നമുക്ക് കാണാൻ സാധ്യമാകും. അതിലേതാനും ചില പ്രാർത്ഥനകൾ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് റസൂലുള്ള പഠിപ്പിച്ചു തന്നത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്നതാണ്. അള്ളാഹുവിൽ തവക്കലാക്കിക്കൊണ്ട് യാതൊരു ശക്തിയും കഴിവും ഒരു മാറ്റങ്ങളും ലോകത്ത് വരുത്താൻ അള്ളാഹുവിന് അല്ലാതെ സാധ്യമല്ല എന്ന ഉറച്ച ബരമേൽപ്പിക്കലിലൂടെ ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ടാണ് നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലേണ്ടത് എന്ന് പ്രവാചകന് പഠിപ്പിക്കുന്നു. മറ്റൊന്ന്, വീട്ടിൽ പ്രവേശിക്കുമ്പോഴാണ് ബിസ്മില്ലാഹി വലജ്ന വബിസ്മില്ലാഹി ഖറജ്ന വഅലല്ലാഹി റബ്ബിന തവക്കൽന. അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവേശിച്ചു, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പുറപ്പെട്ടു, ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിൽ ഞങ്ങൾ ബരമേൽപ്പിക്കുകയും ചെയ്തു എന്ന പ്രാർത്ഥന. അതോടൊപ്പം രാത്രിയിൽ വീട് സുരക്ഷിതമാക്കുമ്പോൾ, നമ്മൾ കിടന്നിറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. പാത്രങ്ങൾ മുടി വെക്കണം, തോൽപാത്രങ്ങൾ വായി കെട്ടണം, വാതിലുകൾ അടക്കണം, വിളക്കുകളൊക്കെ എടുത്തണം. അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞിട്ട് അവസാനം ആ ഹദീസിൽ കാണാം, വൈദ് ഖുർസ്മല്ലാ, അള്ളാഹുവിൻ്റെ പേര് സ്മരിക്കുകയും വേണമെന്ന് ഹദീസിൽ പഠിപ്പിക്കുകയാണ്.

0: മറ്റൊന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇദാ അക്കല അഹദക്കും ഫലിയദ്കുർ ഇസ്മല്ലാ, ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ച് തുടങ്ങണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മറ്റൊന്ന് ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അമാലോ അൻ അഹദഹും യഖൂലു ഹീന യാതി അഹ്ലുഹു ബിസ്മില്ല, ആരെങ്കിലും ഭാര്യയെ സമീപിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയുകയാണെങ്കിൽ ആ ബന്ധത്തിൽ അവർക്ക് ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ ഉപദ്രവിക്കാൻ പിശാചിന് കഴിയില്ല, അത്രത്തോളം ബിസ്മിക്ക് പവറുണ്ട്, ബിസ്മി കൊണ്ട് തുടങ്ങുന്ന ഏത് നന്മകൾക്കുമുണ്ട് എന്നത് ഈ ഹദീസുകളിൽ നമുക്ക് വ്യക്തമാണ്. അതേപോലെ തന്നെ നമുക്കറിയാം ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസി എന്ന് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അവിടെയും ബിസ്മി ചൊല്ലാൻ റസൂലുള്ള പറഞ്ഞതായി ഹദീസിൽ കാണാം. മറ്റൊന്ന് രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകളുടെ സമയത്ത് മാമിൻ അബ്ദിൻ യഖൂലു ഫീ സബാഹിൻ കുല്ല കുല്ലി യൗമി മസാഇൻ കുല്ലു ലൈലത്തിൻ ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദ് വല ഫിസ് സമാ വഹുവ സമീഉൽ അലീം, ഇത് മൂന്ന് പ്രാവശ്യം അവൻ ചെല്ലുകയാണെങ്കിൽ, രാവിലെയും വൈകുന്നേരവും ചെല്ലുകയാണെങ്കിൽ, ലം യദുറുഹു ഷൈഉൻ, അവനെ യാതൊന്നും ഉപദ്രവിക്കുകയില്ല. ഹദീസിൻ്റെ സാരം ഇങ്ങനെയാണ്, ഏതൊരടിമയാണ് രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ ഭൂമിയിലോ ആകാശത്തോ ഉള്ള യാതൊരു വസ്തുവും ആരുടെ നാമം കാരണത്താൽ ഉപദ്രവിക്കുകയില്ലയോ ആ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു, അങ്ങനെ അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്ന് പറയുന്നത് അവന് യാതൊരു വസ്തുവും ഉപദ്രവം വരുത്തുകയില്ല എന്നാണ് ഹദീസിൻ്റെ സാരം. അപ്പോൾ ഈ പ്രാർത്ഥനകളിലെല്ലാം ബിസ്മി ചൊല്ലാൻ വേണ്ടി പഠിപ്പിക്കപ്പെടുന്നുണ്ട്. മറ്റൊന്ന് വാഹനത്തിൽ കയറുമ്പോൾ നമുക്കെല്ലാവർക്കും മനപ്പാടമുള്ളത് എന്താണ്? സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹാദാ വമക്കുന്നാ ലഹു മുഖ്റിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന പ്രാർത്ഥനയായിരിക്കും. എന്നാൽ അതിൻ്റെ കൂടെ നാം ചൊല്ലേണ്ടതായി പ്രവാചകൻ പഠിപ്പിച്ചു, ഇൻദർ റുകൂബി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വൈകബ്ബിറു സലാസൻ, ബിസ്മില്ല ചൊല്ലുകയും അൽഹംദുലില്ലാ എന്ന് പറയുകയും മൂന്ന് പ്രാവശ്യം തക്ബീർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് ചൊല്ലാൻ കൂടി നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഈ ഹദീസുകൾ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ബിസ്മിക അല്ലാഹുമ്മ അമൂത്തു അഹ്യ, അള്ളാഹു നിൻ്റെ നാമത്തിൽ ഞാൻ മരിക്കുന്നു ജീവിക്കുന്നു എന്ന അർത്ഥത്തിലും നമ്മൾ അവിടെ പ്രാർത്ഥിക്കുന്നിടത്ത് ബിസ്മി കൊണ്ട് തുടങ്ങണമെന്ന് കാണാൻ സാധ്യമാകും. അതേപോലെ വുളു ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങണമെന്നതും റസൂലുള്ളാഹിൻ്റെ ചര്യയിൽപ്പെട്ടതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ബിസ്മിയുടെ പേരിൽ പല ബിദഅത്തുകളും നമുക്കിടയിലുണ്ട്. 786 എന്ന സംഖ്യയെ ബിസ്മിക്ക് പകരമായി കൊണ്ട് കാണുന്ന ആളുകളുണ്ട്. അത്തരത്തിൽ യാതൊരു കണക്കും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ കാണാൻ സാധ്യമല്ല. അത് ചില ആളുകൾ അവരുടെ വക ഉണ്ടാക്കിയതാണ്. അത് ഇസ്ലാമിൻ്റെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. മറ്റൊന്ന് മരിച്ചവർക്ക് വേണ്ടിയുള്ള ബിസ്മി ഖത്മ് തീർക്കുന്ന ഒരു സ്വഭാവം, ചില ആളുകൾ ഒത്തുകൂടി 10,000 തവണ ബിസ്മി ചൊല്ലിക്കൊണ്ട് മരിച്ചവർക്ക് ഹദിയ ചെയ്യുന്ന ഒരു സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല. അത് ബിദഅത്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മറ്റൊന്ന് ബിസ്മി എഴുതിയ തകിടുകളും ഉറുക്കുകളും തൂക്കിയിടുക, വാഹനത്തിലും വീടുകളിലും മറ്റു ജോലിസ്ഥലങ്ങളുമെല്ലാം ബിസ്മി തൂക്കിയിടുന്ന ഒരു സംഭവം. അങ്ങനെയല്ല, മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് അവിടെ എന്താണെന്ന് ചോദിച്ചാൽ ബിസ്മി നാവ് കൊണ്ട് ഉച്ചരിക്കുക, ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളുക എന്നതാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. മറ്റൊന്ന് സൂറത്ത് തോബയുടെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ, യഥാർത്ഥത്തിൽ ഖുർആനിലെ എല്ലാ അധ്യായങ്ങളുടെയും പ്രാരംഭത്തിൽ നമ്മൾ ബിസ്മി ചൊല്ലേണ്ടതുണ്ട്. എന്നാൽ തോബയുടെ മുമ്പിൽ ബിസ്മി ചൊല്ലിയതായി നമുക്ക് കാണാൻ സാധ്യമല്ല. എന്നാൽ നമ്മുടെ വക അത് ചൊല്ലിക്കൊണ്ട് നിർവഹിക്കുന്നൊരവസ്ഥ റസൂലുള്ള പഠിപ്പിച്ചതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകേണ്ടതില്ല ബിസ്മിയുടെ കാര്യത്തിലും എന്ന് നമ്മൾ മനസ്സിലാക്കാം. അതേപോലെ തന്നെ പ്രത്യേക എണ്ണം നിശ്ചയിച്ചുകൊണ്ട് അതിന് ഇത്ര പുണ്യമുണ്ട് അത്ര പുണ്യമുണ്ട് എന്ന് പറയുന്ന ആ രൂപത്തിൽ അതിനെ കച്ചവടം ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ പഠിപ്പിക്കപ്പെടാത്ത എണ്ണം അതിന് വെക്കാൻ നമുക്ക് യാതൊരു അർഹതയുമില്ല. അത് പ്രവാചകനാണ് തീരുമാനിക്കാനുള്ള അവകാശം. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ഒരു ബിസ്മി കേവലം ഒരു ബിസ്മിയല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അത് ചൊല്ലേണ്ടയിടത്ത് ചൊല്ലാതെ പോവുകയും അത് ചൊല്ലേണ്ടതില്ലാത്ത സ്ഥലത്ത് അത് വെറുതെ സ്വന്തം ഇഷ്ടപ്രകാരം എണ്ണം വെച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആ പതിവ് ഒരിക്കലും നമുക്ക് പാടില്ല. അള്ളാഹു റസൂൽ പഠിപ്പിച്ച കാര്യങ്ങളെ അങ്ങനെ തന്നെ ചെയ്യുവാനും നമുക്ക് കേവലമെന്ന് വിചാരിക്കുന്ന നിസാരമായ കാര്യങ്ങൾക്ക് പോലും വലിയ പുണ്യമാണ് അള്ളാഹു കൽപ്പിക്കുന്നത് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: നമ്മൾ ഇതുവരെ കേട്ടത് തിരുനബിയോടൊപ്പം മുസ്തഫ അൻസാരി എപ്പിക്കാട്, അദ്ദേഹം സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ പ്രോഗ്രാമാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക മാത്രമല്ല മനഃപാഠമാക്കാനുള്ള അവസരം കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ചെറിയ ചെറിയ ആയത്തുകൾ, ചെറിയ ചെറിയ സൂറത്തുകൾ പഠിക്കുന്നതോടൊപ്പം തന്നെ വലിയ ആയത്തുകളും സൂറത്തുകളിലേക്കുമൊക്കെ നമ്മുടെ മനഃപാഠം പോകേണ്ടതുണ്ട്. ഖുർആൻ മനഃപാഠമാക്കാനുള്ള വളരെ ലളിതമായ ശൈലിയിൽ, വളരെ സരളമായ രൂപത്തിലുള്ള അവതരണത്തിൽ നമ്മിലേക്ക് ഹിഫ്ദുൽ ഖുർആൻ പ്രോഗ്രാം എത്തുമ്പോൾ ഇപ്പോൾ നാം പഠിക്കുന്നത് സൂറത്തു അന്നഹലിലെ 114-ാമത്തെ ആയത്താണ്. ഇതിനു മുമ്പുള്ള ആയത്തുകൾ മുഴുവനായിട്ടും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും, പഠിച്ചിട്ടുണ്ടാകും. തീർച്ചയായും അതെല്ലാം ആവർത്തിച്ച് കൊണ്ടും പാരായണം ചെയ്യുകയും പുതിയ ആയത്തുകൾ പഠിക്കുമ്പോൾ അവ മനഃപ്പാഠമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തു അന്നഹലിലെ 114-ാമത്തെ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി, അദ്ദേഹത്തോടൊപ്പം നജ ജാഫർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ നഹ്ലിലെ 114-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് മനഃപ്പാഠമാക്കുന്നത്. 113-ാമത്തെ ആയത്ത് ആദ്യമൊന്ന് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم

0: അള്ളാഹു നമ്മുടെ ഇരുത്തവും കേൾവിയും പാരായണവും പഠനവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാക്കുമുള്ളാഹു ഖൈറ. വളരെ നല്ല ശൈലിയിൽ വിശുദ്ധ ഖുർആനെ മനഃപ്പാഠമാക്കാനുള്ള പരിശ്രമത്തിൽ നമ്മൾ ഹിഫ്ദുൽ ഖുർആൻ പ്രോഗ്രാമാണ് ഇപ്പോൾ കേട്ട് കഴിഞ്ഞത്. സൂറത്തുൻ നഹലിലെ 114-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കിയത്. ബഹുമാനനായ ഹാഫിൽ ജാഫർ സലഫിയാണ് ക്ലാസ് എടുത്തത്. അദ്ദേഹത്തോടൊപ്പം നജ ജാഫർ.
2: മാതാവിന്റെ ശരീരത്തിലെ അണ്ടാശയം. ബദാം പരിപ്പിന്റെ വലുപ്പം 4 സെന്റിമീറ്റർ, നീളം 2 സെന്റിമീറ്റർ.

0: മീറ്റർ വീതി, അര സെന്റിമീറ്റർ മാത്രം കനം. അതിനുള്ളിൽ നിന്ന് 0.15 മില്ലിമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരണ്ഡബിന്ദു പുറത്തേക്ക് വരുന്നു. പിതാവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന 20 മുതൽ 40 ലക്ഷം വരെയുള്ള ബീജഗണങ്ങളിൽ ഏറ്റവും വേഗത്തിലെത്തുന്ന ബീജഗണം ഈ കൊച്ചുവസ്തുവുമായി ചേരുന്നു. അണ്ടവാഹിനിക്കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി അത് യാത്രയാരംഭിക്കുന്നു. അങ്ങനെ മനുഷ്യനെന്ന ഒരു പുതിയ ജന്മത്തിന്റെ സമാരംഭമുണ്ടാകുന്നു. ഇത്രയും നിസ്സാരനായ മനുഷ്യൻ അത്ഭുതകരമായി അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് വീണ്ടും അവനെ പുനഃസൃഷ്ടിക്കൽ പ്രയാസമാണോ എന്ന ഖുർആനിന്റെ ചോദ്യം. അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കൽ അവന് പ്രയാസകരമാണോ എന്ന ചോദ്യം. ആ ഒരൊറ്റ ചോദ്യം മതി മനുഷ്യന്റെ ഉള്ളിലെ എല്ലാത്തരം അങ്കലാപ്പുകളെയും എല്ലാത്തരം അശ്രദ്ധകളെയും മായ്ച്ച് മരണത്തിനും മരണാനന്തര ജീവിതത്തിനും വേണ്ടി ഒരുങ്ങാൻ.
1: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഷീഇസം, ഇസ്ലാം, ഒരു ദാർശനിക വിശകലനം. ഡോക്ടർ ടി കെ യൂസഫിന്റെ രചനയുടെ ആദ്യ ഭാഗമാണ് ഇന്ന് നാം കേൾക്കുന്നത്. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: ഷീഇസം, ഇസ്ലാം, ഒരു ദാർശനിക വിശകലനം. ഡോക്ടർ ടി കെ യൂസഫ്. മുസ്ലിങ്ങളിൽ ഇസ്ലാമിൻ്റേതല്ലാത്ത കാരണങ്ങളാൽ ഉടലെടുത്ത ഒട്ടനവധി വിഭാഗങ്ങളുണ്ടെങ്കിലും മൊത്തത്തിൽ അവരെ ഷിയാക്കൾ, സുന്നികൾ എന്നിങ്ങനെ രണ്ടായിട്ടാണ് തരംതിരിക്കാറുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് ഇങ്ങനെ രണ്ട് വിഭാഗങ്ങൾ രൂപം കൊണ്ടിട്ടില്ല. പ്രവാചകന്റെ വിയോഗാനന്തരം ഖിലാഫത്ത് നബി കുടുംബത്തിന് മാത്രം അർഹതപ്പെട്ടാണ് എന്ന വാദഗതിയോടുകൂടി രംഗത്തു വരികയും ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾക്ക് തികച്ചുമെതിരായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുകയും ചെയ്യുന്നൊരു വിഭാഗമാണ് ഷിയാക്കൾ. അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ വിചിത്രവും സങ്കീർണവും ഖുർആനും സുന്നത്തിനും കടകവിരുദ്ധവുമാണ്. മുസ്ലിം സമുദായത്തെ തൗഹീദിൽ നിന്ന് വ്യതിചലിപ്പിച്ചതിൽ ഷിഈ വിഭാഗങ്ങൾ ഗണ്യമായ പങ്കുവഹിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾ അനവധി വിഭാഗങ്ങളായി വേർപിരിഞ്ഞിട്ടുണ്ടെങ്കിലും ഷിയാകളും സുന്നികളും തമ്മിലുള്ള തർക്കവും സംഘട്ടനങ്ങളുമാണ് ഏറ്റവും കൂടുതൽ രക്തച്ചൊരിച്ചിലുകൾക്ക് കാരണമായിട്ടുള്ളത്. ഇസ്ലാമിന്റെ ചരിത്രത്തിലെ 14 നൂറ്റാണ്ടുകൾക്കിടയിൽ ഈ സംഘടനകളുടെ ശക്തിക്ക് ഏറ്റക്കുറച്ചിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എരുതിയിൽ എണ്ണയൊഴിച്ചുകൊണ്ട് ഷിഈ സുന്നി തർക്കങ്ങളെയും സംഘടനകളെയും ആളിക്കത്തിക്കുന്നതിനു വേണ്ടിയാണ് ശത്രുക്കൾ ശ്രമിച്ചിട്ടുള്ളത്. മുസ്ലിങ്ങളിലെ ഭിന്നിപ്പുകൾ ഇല്ലാതാക്കി അവരെ ഐക്യമുള്ളവരാക്കി തീർക്കുക എന്നത് മഹത്തായ ഒരു പുണ്യകർമ്മമാണ്. ഖുർആനിന്റെ ഐക്യപ്പെടാനുള്ള ആഹ്വാനം, നിങ്ങളൊന്നിച്ച് അള്ളാഹുവിന്റെ കയറിൽ മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്, അധ്യായം ആലുമ്രാൻ വചനം 103. ഈ പിടിവള്ളിയിൽ നിന്ന് അകന്നതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഭിന്നിച്ച് കക്ഷികളായി പിരിഞ്ഞത്. തർക്കവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകുമ്പോൾ അവലംബിക്കേണ്ട മാർഗവും ഖുർആൻ വിവരിക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ അനുസരിക്കുക, അള്ളാഹുവിന്റെ ദൂതനെയും നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക. ഇനി വല്ല കാര്യത്തിലും നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാവുകയാണെങ്കിൽ നിങ്ങളത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക. നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതാണ് വേണ്ടത്, അതാണ് ഉത്തമവും കൂടുതൽ നല്ല പര്യവസാനമുള്ളതും, അധ്യായം നിസാ വചനം 59. കേവലം തർക്കങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഉപരിയായി മുസ്ലിങ്ങൾക്കിടയിൽ യുദ്ധവും സംഘട്ടനവും ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ സ്വീകരിക്കേണ്ട മാർഗവും ഖുർആൻ പറഞ്ഞു തരുന്നു. അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികളിൽ നിന്നുള്ള രണ്ട് വിഭാഗങ്ങൾ പരസ്പരം പോരടിച്ചാൽ നിങ്ങൾ അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കണം. എന്നിട്ട് രണ്ടിലൊരു വിഭാഗം മറുവിഭാഗത്തിനെതിരിൽ അതിക്രമം കാണിച്ചാൽ അതിക്രമം കാണിക്കുന്ന വിഭാഗത്തോട് അവർ അള്ളാഹുവിന്റെ കൽപ്പനകളിലേക്ക് മടങ്ങി വരുന്നതുവരെ നിങ്ങൾ സമരം നടത്തണം. അങ്ങനെ ആ വിഭാഗം മടങ്ങി വരികയാണെങ്കിൽ നീതിപൂർവം ആ രണ്ട് വിഭാഗങ്ങൾക്കുമിടയിൽ രഞ്ജിപ്പുണ്ടാക്കുകയും നിങ്ങൾ നീതി പാലിക്കുകയും ചെയ്യുക. തീർച്ചയായും അള്ളാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു, അധ്യായം ഹുജറാത്ത് വചനം 9. ഇങ്ങനെ മുസ്ലിം ഐക്യത്തിന് വേണ്ട ഒട്ടനവധി മാർഗനിർദ്ദേശങ്ങൾ ഖുർആനും സുന്നത്തും വ്യക്തമാക്കുന്നുണ്ട്. എങ്കിലും ഷിഈ സുന്നി സംഘട്ടനം പരിഹരിക്കാൻ ഈ നിർദ്ദേശങ്ങൾ ഫലപ്രദമാകാനിടയില്ല. കാരണം ഈ പറഞ്ഞ മാർഗങ്ങളെല്ലാം ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് ബാധകമായതാണ്. പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ വിശ്വാസാചാരങ്ങൾ വച്ചു പുലർത്തുന്ന ഷിയാകൾക്ക് ഈ മാനദണ്ഡം സ്വീകാര്യമാകില്ല. അതനുസരിച്ച് ഐക്യപ്പെടാൻ അവർ തയ്യാറാവുകയുമില്ല.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഷീഇസം, ഇസ്ലാം, ഒരു ദാർശനിക വിശകലനം. ടി കെ യൂസഫിന്റെ രചനയുടെ ആദ്യ ഭാഗമാണ് ഇപ്പോൾ നാം കേട്ടത്. ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടി.

0: പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് ഹൃദയവസന്തം പ്രോഗ്രാം. അർത്ഥവും ആശയങ്ങളും ആഴത്തിൽ പഠിക്കാനുള്ള വിവിധങ്ങളായ അവസരങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് അത്തരം ഒരവസരമാണ് ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ ലഭിക്കുന്നത്. മുൻ സമുദായങ്ങളിൽ സംഭവിച്ചത് സൂറത്തു ആലു ഇമ്രാന്റെ 137 വചനത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഇന്നത്തെ ക്ലാസ് അഷ്റഫ് സലഫി വാണിയമ്പലമാണ് എടുക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയ വസന്തത്തിൽ സൂറത്തു ആലു ഇമ്രാനിൽ നിന്നുള്ള 137 ആയത്താണ് നമുക്ക് പഠിക്കുവാനുള്ളത്.

ഖദ് ഖലത് മിൻ ഖബലിക്കും. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ഖദ് എന്ന വാക്ക് അവിടെ ദാലിന് സുക്കൂനാണ്. ഖുതുബ് ജദ് ഹുറൂഫുൽ ഖൽഖലയിൽപ്പെട്ടതാണ്, ആയത്തുകളുടെ മിഡിലിലാണ് വരുന്നത് എങ്കിൽ അൽ ഖൽഖലത്തു സുഗറ എന്നാണ് തജ്വീദിൻ്റെ നിയമത്തിൽ അതിന് പറയുക. ഖദ് ഖലത് എന്നല്ല, ഖദ് ഖദ് ഖലത് മിൻ ഖബലിക്കും. മിൻ ഖബലിക്കും എന്നുള്ളയിടത്ത് നൂനു സാക്കിനയ്ക്ക് ശേഷം ഖാഫാണ്. ഖാഫ് ഇഖ്ഫാഇൻ്റെ അക്ഷരമാണ്. മിൻ ഖബലിക്കും മിൻ ഖബലിക്കും അങ്ങനെയാണത് ഓതേണ്ടത്. പിന്നെ സുനനു ഫസീറു, അവിടെയും സുനനുൻ എന്നതിലുള്ള അവിടെ തൻവീനിന് ശേഷം ഫ ആണ്. ഫ വന്നത് ഇഖ്ഫാഇൻ്റെ അക്ഷരം തന്നെയാണ്. സുനനു ഫസീറു അവിടെ അവ്യക്തമായി ഇങ്ങനെ ലൈറ്റായിട്ട് മണിച്ചോതണം എന്നുള്ളതാണ്. ഫൻദുറു അവിടെയും അപ്രകാരം തന്നെയാണ്. ഫൻദുറു എന്നുള്ളിടത്തും ഇഖ്ഫാ എന്ന് തന്നെയാണ് തജ്വീദിൻ്റെ നിയമം. അതേപോലെ ആഖിബത്തുൽ മുക്കദ്ദിബിൻ, ആഖിബത്ത് ഖാഫാണ്, അവിടെ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ആയത്ത് ഖദ് ഖലത് മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്, തീർച്ചയായും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. സുനനുൻ നടപടിക്രമങ്ങൾ, ചര്യകൾ, അള്ളാഹുവിൻ്റെ ചര്യകൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഫസീറു ഫിൽ അർളി, അപ്പോൾ നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുക. ഫന്തുറു എന്നിട്ട് നിങ്ങൾ നോക്കുക. കൈഫ കാന എങ്ങനെയായിരുന്നു, ആഖിബത്തുൽ മുകദ്ദിബിൻ കളവാക്കിയവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ നോക്കുക. ഈ ഒരായത്ത് ഇതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സ്വർഗത്തിലേക്കും മഗ്ഫിറത്തിലേക്കും വേണ്ടി ധൃതിപ്പെട്ടി ചൊല്ലുന്ന ആളുകൾക്ക് അവർക്കാണ് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തുള്ളത്, താഴ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്ന സ്വർഗ പൂന്തോപ്പുകളുള്ളത്. അങ്ങനെ സൽക്കർമ്മം ചെയ്ത സ്വർഗത്തിനു വേണ്ടി പരിശ്രമിച്ച ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ഫളൽ കൊണ്ട്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് സ്വർഗീയ ലോകത്ത് എത്താൻ സൗഭാഗ്യം ലഭിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ റഹ്മത്ത് കൊണ്ട് പൊതിയപ്പെട്ടു അത് ലഭിച്ചാൽ മാത്രം ജീവിതത്തിൽ പല നിലക്കുമുള്ള പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ടി വരും. ചരിത്രം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. വിശ്വാസികളായ ആളുകൾക്ക് അവിശ്വാസികളിൽ നിന്ന് പല രൂപത്തിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏൽക്കേണ്ടി വരും. അവിടെയെല്ലാം വിശ്വാസത്തിലും ആദർശത്തിലും ഉറച്ച്

നിന്ന് മുന്നോട്ട് പോവുക, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. ഇവിടെ ഈ ആയത്ത് ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസികൾക്കുണ്ടായ വിഷമം, പ്രയാസം, 70 സ്വഹാബികളതിൽ കൊല്ലപ്പെടുകയുണ്ടായി. അപ്പോൾ മുമ്പും ഇങ്ങനെ വിശ്വാസികൾക്ക്, പ്രവാചകന്മാരുടെ കൂടെ നിന്ന ആളുകൾക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്, പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. എന്നാൽ സത്യനിഷേധികളായ ആളുകൾ, സത്യത്തെ കളവാക്കുന്നവരായ ആളുകൾക്ക്, അവർക്ക് വളരെ മോശമായ പര്യവസാനവും വിശ്വാസികൾക്ക് അവസാനം വിജയവും സ്വർഗവും ലഭിക്കുമെന്നുള്ള ആശ്വാസ വചനം കൂടിയാണിത്. ഏറെ മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ ഈ ഒരായത്തിലുണ്ട്. യഖൂലു തആല മുഖാത്തിബൻ ഇബാദഹുൽ മുഅ്മിനീൻ അല്ലദീന ഉസീബു യൗമ ഉഹദ്. ഉഹദ് യുദ്ധത്തിൽ വിപത്ത് ബാധിച്ച, അതല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടായവരായ സത്യവിശ്വാസികളായ അടിമകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഉഹദ് യുദ്ധത്തിൽ വഖുത്തില മിൻഹും സബഉൻ, 70 സ്വഹാബികൾ കൊല്ലപ്പെടുകയുണ്ടായിട്ടുണ്ട്. ഖദ് ഖലത് മിൻ ഖബ്ലികും സുനനുൻ, നിങ്ങൾക്ക് മുമ്പും ഇങ്ങനെയുള്ള നടപടിക്രമങ്ങൾ, ചര്യകൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഖദ് ജറാ നഹ്വു ഹാദാ അലൽ ഉമമില്ലദീന കാനു മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങളിലും ഇതേപോലെയുള്ളത് സംഭവിച്ചിട്ടുണ്ട്. മിൻ അസ്ബാഇൽ അംബിയ, പ്രവാചകന്മാരെ പിന്തുടരുന്നവരായ ആളുകൾക്ക്. സുമ ഖാനത്തിൽ ആഖിബത്തു ലഹും, പിന്നീട് സത്യവിശ്വാസികൾക്കാണ് ഏറ്റവും നല്ല ഒരു പര്യവസാനം. വൽ ആഖിബത്തുലിൽ മുത്തഖീൻ എന്നൊക്കെ നമ്മൾ വിശുദ്ധ ഖുർആനിൽ തന്നെ പലയിടങ്ങളിൽ കേട്ടിട്ടുണ്ട്. വദ്ദായിറത്തു അലൽ ഖാഫിരീൻ, സത്യനിഷേധികളായ ആളുകൾക്ക് അവരെ തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്ത ചരിത്രങ്ങളേറെയുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഫസീറു ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കൂ, ഫന്ദുറു, എന്നിട്ട് നിങ്ങൾ നോക്കൂ, കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, സത്യനിഷേധികളായ ആളുകളുടെ പര്യവസാനം എപ്രകാരമായിരുന്നു എന്ന്. ഖദ് ഖലത് മിൻ ഖബ്ലികും, ഖദ് മളത് മിൻ ഖബ്ലികും. ഖദ് ഖലത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയിട്ടുണ്ട്, മളത് വസലഫത്ത്. അള്ളാഹു സുബ്ഹാനഹു വതആല മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങൾ എടുത്തു പറയുകയാണ്. മളത് വസലഫത്ത് മിന്നി ഫീ മൻ കാന ഖബ്ലകും യാ മഅശറ അസ്ഹാബി മുഹമ്മദ്. മുഹമ്മദ് നബിയുടെ സ്വഹാബികളെ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾക്ക് എന്നിൽ നിന്നിങ്ങനെ ഉണ്ടായിട്ടുണ്ട്. വഹലിൽ ഈമാനുബിഹി, അള്ളാഹുവിൽ വിശ്വസിച്ചവരായ ആളുകൾ, മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചവർ പല പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ അനുധാവനം ചെയ്ത ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും നിഷേധിക്കുകയും കളവാക്കുകയും ചെയ്ത ആളുകൾക്ക്, അവർക്ക് നാശത്തിൻ്റെ, നഷ്ടത്തിൻ്റെ, ഹലാക്കിൻ്റെ എല്ലാം നശിച്ചുപോയ ചരിത്രം ആദ് സമുദായത്തിൻ്റെയും സമൂത് ഗോത്രത്തിൻ്റെയും, ഹൂദ് നബിയുടെ ജനത, ലൂത്ത് നബിയുടെ ജനത, മുമ്പുള്ള പല സമുദായങ്ങൾക്കും ആ കളവാക്കിയ ആളുകളുടെ അവസ്ഥ നിങ്ങളൊന്ന് നോക്കൂ, അവരുടെ പര്യവസാനം. അപ്പോൾ സഹോദരങ്ങളെ, സുനനുൻ എന്നുള്ളത് മസുലാത്തു സിയറിൻ ബിഹാ ഫീഹിം വഫീമൻ കദബൂ ബിഹി, ഇതേപോലെ അവരുടെ ചരിത്രത്തിലൂടെ കണ്ണോടിക്കുകയാണെങ്കിൽ കളവാക്കിയ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ സമുദായങ്ങളിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചു. ആ പ്രവാചകന്മാരെ കളവാക്കിയവരായ ആളുകൾക്ക് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സമയം നൽകി അവരുടെ തിന്മയിൽ നിന്ന്, അവരുടെ നിഷേധത്തിൽ നിന്ന് മടങ്ങാൻ വേണ്ടി അവരുടെ അവധിയെത്തിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനെ കളവാക്കിയ പ്രവാചകന്മാരെ, തള്ളിപ്പറഞ്ഞ് നിഷേധിച്ച ആളുകളെ തകർത്ത് കളഞ്ഞ ചരിത്രമാണ് മുമ്പ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മുൻ സമുദായങ്ങളിൽ. എന്നാൽ ഈമാനുള്ള വിശ്വാസികളായ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഈ കളവാക്കിയ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ അവരുടെ മുന്നിൽ വന്നിറങ്ങുകയും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വാഗ്ദാനം പുലരുകയും അങ്ങനെ ഒരുപാട് സമുദായങ്ങൾ മുമ്പ് നശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖദ് ഖലത് മിൻ ഖബ്ലികും സുനനുൻ, മുമ്പ് നിങ്ങൾക്ക് മുമ്പ് പല ചര്യകളും കഴിഞ്ഞുപോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വാസികളിലും അവിശ്വാസികളിലും, ഖൈറിലും ഷെറിലും. വിശ്വാസികൾക്കത് ഖൈറാണ്, അവിശ്വാസികൾക്കത് ഷെറാണ്. അവർ ദുനിയാവിൽ കുറഞ്ഞ കാലം ആസ്വദിച്ചു ജീവിച്ചു, പിന്നെ നരകത്തിലേക്കാണ് അവർ എത്തിപ്പെടുന്നത്. തഫ്സീറുകളിൽ കാണാം, തഫ്സീർ തബരി, ഇബ്നു ജരീർ തബരി, റഈസുൽ മുഫസ്സിരീൻ ഇബ്നു ജരീർ തബരി റഹിമഹുല്ല, അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഖദ് മളത് മിന്നി വഖായ നിഖ്മത്തൻ, പല ശിക്ഷയുടെ സംഭവങ്ങളും എന്നിൽ നിന്ന് കഴിഞ്ഞുപോയിട്ടുണ്ട്. ഫി അഹ്ലി തക്ദീബ്,
ഫി അഹ്ലി തക്സീബി ലിറുസുലി വശ്ശിർക്കു ബി അല്ലാഹുവിൽ ശിർക്ക് വെച്ചവരായ

ആളുകളെ, എന്റെ ദൂതന്മാരെ നിഷേധിച്ചവരായ ആളുകൾക്കിടയിൽ എന്റെ ശിക്ഷ വന്നിട്ടുണ്ട്. ആദിന്റെ, സമൂദിന്റെ, ലൂത്തിന്റെ ജനത, മദിയൻ അസ്ഹാബ്, മദിയൻ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത, ഇങ്ങനെ മൂസാനബിയുടെ ജനത, പല ജനതയിലും സംഭവിച്ചിട്ടുള്ളതായ അവരുടെ നാശം, ആ കാര്യം നിങ്ങൾ നോക്കുന്നില്ലേ? അലം തസീറു ഫിൽ അർളി ഫതൻദുറു കൈഫ അദബല്ലാഹു ഖൗമ നൂഹ് വഖൗമ ലൂത് വഖൗമ സ്വാലിഹ് വൽ ഉമമുല്ലത്തി അദബല്ലാഹു അസ്സവജൽ. അല്ലാഹു ശിക്ഷിച്ചവരായ സ്വാലിഹ് നബിയുടെ ജനത, സമൂദ് ഗോത്രം, അതുപോലെ തന്നെ ലിവാത്തിൻ്റെ സ്വവർഗരതിയുടെ ആളുകളായിരുന്ന ലൂത്ത് നബിയുടെ ആ ഒരു ജനത, സദൂം ഗോത്രക്കാരായ ആളുകൾ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത, ഇവരെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല ശിക്ഷിച്ചതെങ്ങനെയാണ് നിങ്ങൾ കാണുന്നില്ലേന്ന്. അപ്പോൾ ഖദ് ഖലത് മിൻ ഖബ്ലിക്കും സുനനുൻ, നിങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഇതേപോലെയുള്ള ഉദാഹരണങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഇവിടെ സുനനുൻ എന്നുള്ളത് സുന്നത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ്, ജംആണ് സുനനുൻ. സുന്നത്ത് എന്നുള്ളതിന് ചര്യ പല നൽക്കും അർത്ഥങ്ങൾ നൽകിയത് കാണാം. അബൂ സെയ്ദ് അംസാലുൻ, ഉദാഹരണങ്ങൾ. അതാബ് ഇബ്നു അബീ റബാഹ് റഹിമഹുല്ല താബിഈൻ, അദ്ദേഹം പറയുന്നത് ശറായ് അള്ളാഹുവിൻ്റെ ശരീഅത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. മുജാഹിദ് ഇബ്നു ജബർ റഹിമഹുല്ല, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, തർജുമാൻ ഖുർആൻ, ഹബിറു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ മഹാപണ്ഡിതനായ മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുനുമ, അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് മുജാഹിദ് ഇബ്നു ജബർ റഹിമഹുല്ല. അദ്ദേഹം പറയുന്നത് ബിൽ ഹലാക്കി ഫീ മൻ കദബ ഖബ്ലകും കആദിൻ വസമൂദ്, അതുപോലെ സമൂദ് പോലെ നിങ്ങൾക്ക് മുമ്പ് കളവാക്കിയ ആളുകളുടെ നാശം എങ്ങനെയായിരുന്നു എന്ന ആ ഒരു ചരിത്രമാണ് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ളത് എന്ന്. ആഖിബത്ത് എന്നുള്ളത് ആഖിറുൽ അംറ്, കാര്യത്തിൻ്റെ അവസാനം. ആഖിബത്തുൽ മുക്കദ്ദിബീൻ, കളവാക്കിയ ആളുകളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന്. സഹോദരങ്ങളെ, ഈ ആയത്തുമിതിനെ തുടർന്നുള്ള ആയത്തുകളിലും ചർച്ച ചെയ്യുന്ന വിഷയം ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ്. ഒരുപാട് പാഠം അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജബൽ റുമാത്തിൽ നിർത്തിയ ആളുകൾ, സ്വഹാബികൾ, അമ്പെയ്ത്തുകാരായ 50 ആളുകൾ, അവർ തങ്ങളുടെ നേതാവിൻ്റെ വാക്കിനെ മുഖവിലു കടക്കാതെ യുദ്ധം വിജയത്തിലേക്കടുത്ത സന്ദർഭത്തിൽ അവരെല്ലാവരും അതിൽ നിന്ന് താഴെ ഇറങ്ങുകയും പിന്നീട് ഖാലിദ് ബിൻ വലീദ് ശത്രുപക്ഷത്തായിരുന്നു, ആ മലക്ക് പിന്നിലൂടെ വന്നുകൊണ്ട് ആക്രമിക്കുകയും ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെയധികം പ്രയാസമുണ്ടാക്കിയ 70 സ്വഹാബികൾ രക്തസാക്ഷികളായ ഗസ്വത്ത് ഉഹദ് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വതആല, അല്ല പറയുന്നത് ഫന ഉംഹിൽഹും വ ഉംലീലഹും വ അസ്തദ്രിജുഹും, അല്ലാഹു സുബ്ഹാനതല ഇസ്തിദ്റാജ് നടത്തുകയാണ്, അല്ലാഹു സമയം നീട്ടിയിട്ട് കൊടുക്കുകയാണ്. ഹച്ച യബ്ലുഗൽ കിതാബു അജലഹു, അവരുടെ നാശത്തിൻ്റെ, സത്യനിഷേധികളുടെ അവസാനത്തിൻ്റെ സമയം എത്തുന്നതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചുകൊണ്ട്, സത്യവിശ്വാസികളെ സഹായിച്ചുകൊണ്ട്, വഹലാക്കി അഅദാഇഹിമിൽ കാഫിരീൻ, സത്യനിഷേധികളായ ആളുകളുടെ അവരുടെ പരാജയം, അവരുടെ നാശം. ഇമാം ഖുത്തുബി റഹിമഹുല്ലയൊക്കെ ആ ആയത്തിനെ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാമ നാസറു സഅദി റഹിമഹുല്ല, അദ്ദേഹം പറയുന്നത് ഈ ആയത്തുകൾ ഉഹുദ് യുദ്ധത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവിടെ നിന്ന് സൂറത്തു ആലി ഇംറാനിലെ 137 ആയത്ത് മുതൽ തുടങ്ങുന്നത്. വിശ്വാസികൾക്കൊരാശ്വാസം, സത്യവിശ്വാസികളായ അടിമകൾക്ക് അള്ളാഹു നൽകുന്ന ഒരാശ്വാസം അവരറിയിക്കുന്നു. വയുഹ്ബിറുഹും അന്നഹു മദാ ഖബലഹും അജിയാലുൻ വ ഉമമുൻ കസീറ, ഒരുപാട് തലമുറകൾ, ഒരുപാട് സമുദായങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. അവർ ഇംതുഹിനു വബ്തുലിയൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മിൻഹും ബിഖിതാലിൽ കാഫിരീൻ, സത്യ നിഷേധികളുമായുള്ള യുദ്ധത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് വിജയവും പരാജയവും അത് മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ഹത്താ ജഅലല്ലാഹ് അൽ ആഖിബതലിൽ മുത്തഖീൻ, എന്നാൽ സത്യവിശ്വാസികളായ തഖ്വയുള്ള ആളുകൾക്കാണ് ഏറ്റവും നല്ല പര്യവസാനം ഉള്ളത്. വൻ നസ്റ ലിഇബാദിഹിൽ മുഅ്മിനീൻ, അള്ളാഹുവിൽ നിന്നുള്ള സഹായവും സത്യവിശ്വാസികളായ അടിമകൾക്കാണ് ഉണ്ടാവുക. വ ആഖിറൽ അംരി ഹസലത്തി ദൗല അലൽ മുക്കദ്ദിബീൻ, എന്നാൽ അവസാനം, കാര്യങ്ങളുടെ അവസാനം, അത് സത്യനിഷേധികളായ ആളുകളെ തകർക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഉണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ നശിപ്പിക്കുകയും എന്നാൽ സത്യവിശ്വാസികളായ ആളുകളെ അവരെ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഫസീറു ഫിൽ അർദ്, നിങ്ങൾ സഞ്ചരിച്ചു നോക്കൂ. ബി അബ്ദാനിക്കും വ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ കൊണ്ട്, നിങ്ങളുടെ ശരീരങ്ങൾ കൊണ്ട്. ഫന്ദുറു കൈഫ കാന ആഖിബത്തുൽ മുക്കദ്ദിബീൻ, കളവാക്കിയ ആളുകളുടെ പര്യവസാനം. ഫൈനക്കും ലാ തജിദൂനഹും ഇല്ലാ മുഅദ്ദബീന ബി അൻവാഇൽ ഉഖൂബാത്തി ദുന്യവിയ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല അവർക്ക് ശിക്ഷ ലഭിച്ചതല്ല.

0: ഒരവസ്ഥ ഇതുപോലെയോ ദലീലായിക്കൊണ്ട് തെളിവായിക്കൊണ്ട് ഏറ്റവും സത്യസന്ധമായ സാക്ഷിയായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് ഹഖാണ്, അത് സത്യമാണ് എന്ന് വിശ്വസിക്കാൻ മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങളുടെ നാശം അവരെ നശിപ്പിച്ച, എന്തുകൊണ്ടവർക്ക് ആ നാശം ഹലാക്ക് സംഭവിച്ചു? അള്ളാഹുവിനെ നിഷേധിച്ചു, അള്ളാഹുവിൻ്റെ ദൂതന്മാരെ കളവാക്കി എന്നത് കാരണത്താൽ. വഹിക്മത്തുല്ലാഹി ലത്തി യംതഹിനു ബിഹാ ഇബാദുഹു, അതല്ലാഹുവിൻ്റെ ഹിക്മത്താണ് തൻ്റെ അടിമകളെ പരീക്ഷിക്കുക എന്നുള്ളത്. അതെ, അവരിൽ ആരാണ്? ലിയബുലുവഹും യതബയ്യ വയതബയ്യന സാദിഖുഹും മിൻ കാദിബീം, കളവാക്കുന്നവരിൽ നിന്ന് സത്യസന്ധരാരാണ് എന്ന് വ്യക്തമാകാൻ വേണ്ടി, അത് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ളത്. അതുകൊണ്ട് വിശ്വാസികളായി എന്നതിൻ്റെ പേരിൽ സഹോദരങ്ങളെ, പല നിലക്കും വിശ്വാസികൾക്ക് പരീക്ഷണങ്ങൾ നേരിടാം, പരീക്ഷണങ്ങൾ സംഭവിക്കാം. അവിടെയൊക്കെ തന്നെയും വിശ്വാസികൾ ഈമാനിൽ ഉറച്ചു നിൽക്കുകയും മാത്രമല്ല, വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് സത്യനിഷേധികൾക്കാണ് മോശമായ പര്യവസാനം, സത്യവിശ്വാസികൾക്കാണ് ഏറ്റവും നല്ല പര്യവസാനം എന്നുള്ളത്. ആഖിബത്തുൽ മുക്കദ്ദിബിൻ ആഖിബത്തു അംരിഹിം വഹിയ മാ ഹല്ല ബിഹിം മിന ദിമാർ വൽ ഖസാർ, അവർക്ക് നഷ്ടവും തകർച്ചയുമാണ് വന്നിറങ്ങുക എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ ഉണർത്തിയത് ഫസീറു ഫിൽ അർദ്, അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലംറു ലിൽ ഇർഷാദി ലിൽ വുഖൂഫി അലാ ദിയാരിൽ ഹാലിക്കീൻ, നശിപ്പിക്കപ്പെട്ട ആളുകളുടെ ആ വീടുകളും അവരുടെ നാടുകളും ഒക്കെ നിങ്ങളൊന്ന് നോക്കൂ, അതിൽ ലിതഅതബിറു, നിങ്ങൾ ഗുണപാഠം ഉൾക്കൊള്ളുവാൻ വേണ്ടിയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു ചര്യയാണ്, സുന്നത്താണെന്ത്, ഇങ്ങനെ നിഷേധികളായ ആളുകളെ തകർക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വതആല സത്യനിഷേധികളായ ആളുകളെ നശിപ്പിച്ചതിൻ്റെ രൂപം ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു വിഷയമാണ്. ഇതിൻ്റെ മറ്റൊരു വശം കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാ അല്ലാഹ്, പീസ് റേഡിയോ ഹൃദയവസന്തം സമാപിക്കുകയാണ്. മുൻ സമുദായങ്ങളിൽ സംഭവിച്ചത് സൂറത്തു ആല ഇംറാൻ 137 വചനത്തിൻ്റെ വിശദീകരണവുമായി ഹൃദയവസന്തം പ്രോഗ്രാമിൽ നമ്മോടൊപ്പമുണ്ടായിരുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: Peace Radio. Tune to reality.
3: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശലം നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. سبيل الدموع
4: سبيل مريح ഒരു ഈ മഞ്ഞ് മൂടിയ പ്രദേശത്തെ പട്ടിണിയാണ്, പ്രയാസമാണ്. അവിടെ ഉള്ള കുടുംബം, കുറഞ്ഞ കുടുംബം അവിടെ താമസിക്കുന്നുണ്ട് അത്രേ. അപ്പം ഇങ്ങനെ മഞ്ഞ് മലയുടെ മുകളിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഒരു മനുഷ്യൻ്റെ കുടിലേക്ക് ഒരു സ്ത്രീ ദൂരെ നിന്ന് ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ സ്ത്രീ അടുത്തേക്ക് എത്തുമ്പോഴാണ് സ്ത്രീയുടെ കയ്യിലൊരു കുഞ്ഞുള്ളതായിട്ട് കാണുന്നത്.

0: കുറച്ചുകൂടി അരികിലേക്ക് എത്തുമ്പോഴേക്കും മനസ്സിലായി ആ പെൺ, ആ ഒരു സ്ത്രീയുടെ കയ്യിലുള്ള കുഞ്ഞ് മരിച്ചുപോയതാണ്. അപ്പോ ഈ കുടിലിരിക്കുന്ന വൃദ്ധയായ മനുഷ്യൻ അയാൾ ചോദിച്ചു, കുഞ്ഞിനെ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായത്തിന് വന്നതായിരിക്കും അല്ലേ? കാരണം അവിടെ പട്ടിണിയാണെന്ന് അദ്ദേഹത്തിന് അറിയാം, പലരും മരണപ്പെടുന്നുണ്ട് അതിൻ്റെ ഇടക്ക്. അപ്പോ അദ്ദേഹം പറഞ്ഞു, നമുക്ക് നോക്കാം, കാരണം മഞ്ഞ് നന്നായിട്ട് കുഴിച്ചിട്ട് അതിൻ്റെ അകത്ത് പിന്നെ മൂടിയിടുകയാണല്ലോ. ആ സമയത്ത് ആ സ്ത്രീ പറഞ്ഞു, മരിച്ചിട്ട് 2-3 ദിവസമായിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് 4-5 ദിവസമായിട്ടുണ്ട്. മറവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ വല്ല ആയുധമോ കത്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് കുറച്ച് മാംസങ്ങളിൽ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോ ഈ ഒരു സംഭവം പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത്, ലോകത്ത് മനുഷ്യൻ ഇത്രമേൽ ഭീകരമായ അവസ്ഥ അനുഭവിക്കുന്നത് ദാരിദ്ര്യത്തിന്റെ മുമ്പിലാണ്. അപ്പൊ ദാരിദ്ര്യത്തിന് ഇത്രയും ഭീകരമായ മുഖവും ഇത്രയും നമ്മളെ ആകെ ഓരോരുത്തരും വിഭ്രാന്തിയിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയൊക്കെ മനുഷ്യന്റെ മുമ്പിൽ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ ആ വായിച്ച അനുഭവം ഇങ്ങനെ ഓർത്തവും പറഞ്ഞത്.
1: അതെ, അത് ഒരു ദലൈലാമയുടെ ഒരു കഥയിൽ മാത്രം അല്ലെങ്കിൽ ഒരു അനുഭവമായിരിക്കാം അത്. കാരണം അത്തരം അനുഭവങ്ങൾ അന്നത്തെ അല്ലെങ്കിൽ കുറച്ചു കാലം മുമ്പത്തെ ഒരു ചരിത്രം മാത്രമല്ല. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ, മറ്റുള്ള രാജ്യങ്ങളിലേക്കൊന്നും പോകേണ്ടതല്ല, ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇങ്ങനെയുള്ള പട്ടിണി ഉണ്ടോയെന്ന് ചോദിച്ചാൽ നിങ്ങളെന്താ പറയുക? ഇത്തരമൊരു അനുഭവം, അതായത് ഒരു കുഞ്ഞിൻ്റെ മാംസം തിന്ന എന്നതിനപ്പുറം കിട്ടുന്നത് എന്താണോ അത് തിന്നാൻ ഉള്ളൊരു ആർത്തി, അല്ലെങ്കിൽ അത്തരം ആ ഒരു പട്ടിണി അവിടം വരെ അവരെത്തിച്ച ചരിത്രം എന്നുണ്ടാവോ നമ്മുടെ ഇന്ത്യയിൽ?
0: നമ്മുടെ ഒരു ചുറ്റുപാടും നോക്കിയിട്ട് നമ്മൾ വിചാരിക്കും എല്ലാവരും അതേപോലെ തന്നെ ആയിരിക്കും, ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒക്കെ നല്ല, ഒന്നും പട്ടിണിയൊന്നും ഇല്ല എന്നാ പറയുക
1: എന്നാണ് നമ്മൾ വിചാരിക്കുക. അപ്പം അത് ഇപ്പം ഈ വായന മരിച്ചൊരു കാലഘട്ടത്തിൽ വേണമെങ്കിൽ നമുക്കങ്ങനെ പറയാം. പ്രത്യേകിച്ച് ഈ വായനയിലേക്ക് വായിക്കുന്നവൻ തന്നെ ഈ വായനയിലേക്ക് മാറുന്നൊരവസ്ഥ. എന്നാൽ ഇത്തരം പുസ്തകത്താളുകളിലൂടെ നമ്മൾ പോകുമ്പോൾ കാണുന്ന അനുഭവങ്ങൾ നമുക്ക് നേരിട്ട് അനുഭവിക്കണമെങ്കിൽ നമ്മൾ ഒന്നും വേണ്ട, നമ്മൾ ഉത്തരേന്ത്യയിലൂടെ അങ്ങ് പതുക്കം സഞ്ചരിച്ചാൽ മതി. പട്ടിണി എന്താണെന്നുള്ളത് നമ്മൾ ആഫ്രിക്കൻ കുഞ്ഞുങ്ങളുടെ ചിത്രം കാര്യമൊക്കെ കാണാറുണ്ടല്ലോ. പക്ഷെ ഇപ്പോഴും നമ്മുടെ ഇന്ത്യ രാജ്യത്ത്, മഹാരാജ്യത്ത് എന്ത് ചെയ്യുന്നത്, ഇത്തരം പട്ടിണികൾ അനുഭവിക്കുന്ന ഒരുപാട് ജന്മങ്ങളുണ്ട്. അത് വയസ്സായവരും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ അതിൽപ്പെടും. എന്തായാലും നിങ്ങൾ ഈ ഒരു ദലൈലാമയുടെ ഈ ഒരു ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ചരിത്രം മുന്നിൽ വെച്ചപ്പോൾ ഞാൻ കുറേ
0: എനിക്ക് തോന്നി, കാരണം മിക്കവാറും നമ്മുടെ പിന്നെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ പോയ അനുഭവമുള്ളതുകൊണ്ട് തന്നെ അത്തരം കുടുംബങ്ങളുടെയും അവിടേക്ക് സാക്ഷ്യങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവുമല്ലോ.
1: ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് ചിലപ്പോൾ അത് ആയി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, നേരെ നിങ്ങൾ പറഞ്ഞല്ലോ, അങ്ങനെ നല്ല ഒരുപാട് അനുഭവങ്ങൾ. പിന്നെ
0: നമ്മൾ ശരിക്കും എന്താ വെച്ചാൽ, നമ്മൾ കുട്ടികൾക്ക്, നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെ ധാരാളിത്വത്തിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കിൽ കുറച്ചൊക്കെ അവരെ അനുഭവിപ്പിക്കാന്ന് വെച്ചാൽ അതിൻ്റെ ഒക്കെ ഒരു ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കാനൊക്കെ കഴിയണമെന്ന്. കാരണം അവർക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ലോകത്ത് സ്റ്റാറ്റസുകളിലും പിന്നെ അതുപോലെ തന്നെ ഷെയറിങ്ങുകളിലൊക്കെ ഫുഡിൻ്റെ ആർഭാടങ്ങളുടെ ചിത്രങ്ങളാണ് കണ്ടു വളരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ പിന്നെ ഭക്ഷണ വൈവിധ്യങ്ങൾ തേടി പോകുന്ന ഒരു ലോകത്ത് ഒരിത്തിരി എന്താണ് അന്നമായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന ഈ പറഞ്ഞ സ്റ്റാറ്റസിൻ്റെയോ ഈ വർണ്ണശബളിമായിട്ടുള്ളൊരു ലോകമൊന്നും കാണാത്ത കുട്ടികളും കുടുംബവും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം
1: അല്ല. പിന്നെ ഖുർആനേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്കൊരു ഒരു മാതൃക കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ഖുർആൻ്റെ ഒരു ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് റസൂൽ മൂന്നാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുമ്മല തുസ്കലുന്ന യൗമയിദിൻ അനിന്നായി എന്ന് പറഞ്ഞത്. അത് വലിയൊരു ഒരു നമ്മുടെ മക്കൾക്കൊക്കെ, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പം ഭക്ഷണം കഴിക്കണ്ട എന്നല്ല, നമ്മുടെ യാത്രകൾക്കിടയിലോ അല്ലെങ്കിൽ പുറത്തു പോയിട്ട് നമ്മൾ ഔട്ടിങ്ങിന് പോയി കുട്ടികളെയും കൊണ്ടുപോയി ഇതൊക്കെയാണ് നമുക്കൊരു ആസ്വാദനം, അല്ലാതെ നമുക്ക് സിനിമ കാണാൻ പോകുക അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ കുട്ടികളെയും കൊണ്ട് ജസ്റ്റ് ഒരു പുറത്ത് പോകും, ഒരു ഭക്ഷണം കഴിക്കണം ചെയ്യും, അവർക്ക് പഠിപ്പിച്ച് കൊടുക്കണം.
0: അതെ അതെ, അതെ, ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു വശം കൂടി അപ്പുറത്തുണ്ട്, അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നത്. കാരണം അതൊരു പടച്ചവനോട് നന്ദി ഉള്ള മനസ്സ് വരിക എന്നുള്ളത്.
1: അതെ അതെ, അത് കഴിച്ചു തീരുമ്പോഴുള്ള അൽഹംദുലില്ല ഉണ്ടല്ലോ,
0: അതെ അതെ,
1: അത് വല്ലാത്തൊരു അൽഹംദുലില്ലായിട്ട് അപ്പയാണ് മനസ്സിലാവുക. ഏതായാലും അത്തരമൊരു അനുഭവം ഇപ്പോഴും നമ്മുടെ നാടുകളിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. പിന്നെ അത്തരം പട്ടിണികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ സമൂഹത്തെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അപ്പൊപ്പം നമ്മുടെ ഫലസ്തീൻ പോലുള്ള പ്രദേശങ്ങളിൽ തീർച്ചയായിട്ടും അത്തരം കുഞ്ഞുങ്ങൾ ഉണ്ടാവാം
0: അല്ലെ. ഇത് പറഞ്ഞപ്പോൾ

0: ഓർമ്മ. ഈ പട്ടിണിയുടെ വിദൂരമായ ഏതോ ഒരു കാലഘട്ടത്തിലുള്ള ചരിത്രം ഓർത്തിട്ട് അയവറക്കം മാത്രമൊന്നുമില്ല, അടുത്ത തൊട്ടടുത്ത നിമിഷത്തിൽ പട്ടിണിയിലേക്ക് മാറാവുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പൊ അമേരിക്കയിൽ കണ്ടില്ലേ, അത്രയും കുടിവെള്ളം കിട്ടിയവർക്ക് തീയണക്കാൻ വെള്ളം പോയിട്ട് പിന്നെ വെള്ളം കിട്ടാനല്ലാതെ പിന്നെ അവർ അഭയാർത്ഥികളായി മാറുന്നു. ഏത് നിമിഷവും എന്തോ ആർക്കും സംഭവിക്കാമെന്നിടത്ത് എത്തിയിരിക്കുകയാണ്.
1: ഇനി നമ്മൾ അല്പനേരം വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം കേൾക്കുകയാണ്. മധുരം ഖുർആനിലേക്ക് പോകുന്നു.
2: സൂറത്തുൽ ബഖറയിലെ 80-81 വചനങ്ങളാണ് നമ്മളിന്ന് കേൾക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ആ ഭാഗം കേട്ടതിന് ശേഷം ഖാരിയനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് വീണ്ടും ഓർക്കാം.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: വിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ ബഖറ 80-81 വചനങ്ങളാണ് നമ്മൾ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുദൈസ് ഹഫദഹുള്ളയുടെ ശബ്ദത്തിലൂടെ കേട്ടുകഴിഞ്ഞത്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളോട് പറയുന്നത്, അവർ പറയുകയും ചെയ്യുന്നു, എണ്ണം കണക്കാക്കപ്പെട്ട ചില ദിവസങ്ങളല്ലാതെ നരകം ഞങ്ങളെ സ്പർശിക്കുന്നതേയല്ല. അവരോട് തിരിച്ചു ചോദിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിക്കാൻ ആവശ്യപ്പെടുന്നത്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾ വല്ല കരാറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു കരാറുണ്ടെങ്കിൽ ഫല യുഖ്ലിഫ അല്ലാഹു അഹദ, അള്ളാഹു ആ കരാർ ഒരിക്കലും അത് ലംഘിക്കുകയില്ല എന്നാണ്. എന്നാൽ അതല്ല, അത് വെറുതെ അം തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത ഒരു കാര്യം അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കി പറയുകയാണോ എന്നാണ്.
1: ഈ വചനങ്ങൾ ബനു ഇസ്രായേലികളുടെ മനോഗതത്തെയാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ അനാവരണം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് അവരെ കുറിച്ചിട്ടുണ്ടായിരുന്ന ചില അമിതമായ ബോധങ്ങളുണ്ട്. അവർ തന്നെ അള്ളാഹിൻ്റെ ഒരു ആൾക്കാരാണ്, ഞങ്ങൾ അള്ളാഹുവായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളാണ്, ഞങ്ങളുടെ പൂർവീകന്മാർ ലക്ഷോപലക്ഷം പ്രവാചകന്മാരാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിനിയിപ്പം എങ്ങാനും ശിക്ഷ കിട്ടുകയാണെങ്കിലും അത് എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസേ ഉണ്ടാവുള്ളൂ, അധിക ദിവസമൊന്നും ഉണ്ടാകില്ല എന്നുള്ളൊരു മനോനില ഉണ്ടായിരുന്നു. അഥവാ അവരുടെ ആ ഗോത്രബോധം അവരുടെ പരലോകത്തെയും അവരുടെ വിജയത്തെയും വിശ്വാസത്തെയും ബാധിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. ഇപ്പം ഇതേ സാഹചര്യം നമുക്ക് ഖുറൈശികളുമായി ബന്ധപ്പെട്ടും ഗൈബിയായ വിഷയങ്ങളിലെ ചില വിശുദ്ധ ഖുർആൻ്റെ പരാമർശങ്ങൾ കാണാം. ഒമാ ജഅൽന അസ്ഹാബന്നാരി ഇല്ലാ മലായിക്ക ഒമാ ജഅൽന ഇദ്ദത്തഹും ഇല്ലാ ഫിത്നത്തൻ ലില്ലദീന കഫറു. ഒമാ ജഅൽന അസ്ഹാബന്നാരി ഇല്ലാ മലായിക്ക, നരകത്തിൻ്റെ കാവൽക്കാരും സംരക്ഷകരൊക്കെ ആയിട്ടുള്ള ആളുകളാക്കി നാം നിശ്ചയിച്ചത് മലക്കുകളെയാണ്. ഒമാ ജഅൽന ഇദ്ദത്തഹും ഇല്ലാ ഫിത്നത്തൻ ലില്ലദീന കഫറു, അവരുടെ എണ്ണം നാം അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തിനാണ്? നരകത്തിന് 19 കാവൽക്കാരാണ് എന്ന ആ ഒരു എണ്ണം നാം വ്യക്തമാക്കിയത്. ഇല്ലാ ഫിത്നത്തൻ ലില്ലദീന കഫറു, അവിശ്വാസികൾക്ക് അതൊരു ഫിത്നയായിട്ടാണ്, ഒരു പരീക്ഷണമായിട്ടാണ്. ആ പരീക്ഷണത്തിൽ അവർ പെട്ടുകയും ചെയ്തു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പറഞ്ഞു ഞങ്ങൾ നരകം എന്ന് പറഞ്ഞാൽ വലിയ സംഭവം എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു, അതിനിപ്പോൾ ആകെ ഈ കാവൽക്കാരേ ഉള്ളൂ, അതിപ്പോൾ ഞങ്ങളെ കൂട്ടത്തിലെ ഇന്ന ആൾ, മറ്റേ ആൾ, മറ്റേ വലിയൊരു വലിയ തല്ലേരുണ്ടല്ലോ ഒരു കൂട്ടത്തിലെ, ഓർക്ക് നേരിടാനുള്ളതുള്ള ഞങ്ങൾ കൈകാര്യം ചെയ്തോളാന്ന് പറഞ്ഞു അവർ. അപ്പോൾ അതിന് റസൂലുള്ള കൊടുത്ത ഉത്തരം, അതിലെ ഒരു കാവൽക്കാരന് ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും നേരിടാനുള്ള ശേഷി അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായും 2-3 കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കുന്നു. വ്യത്യസ്ത ആംഗിളിൽ ഈ വിഷയത്തെ എടുക്കാം ഈ ഇന്നത്തെ ഈ പ്രഭാതത്തിൽ. ഒന്ന്, അമിതമായ ഗോത്രബോധങ്ങളും താൻ പോരിമകളും ഞങ്ങൾ ഭയങ്കര സംഭവമാണെന്നുള്ള ചിന്തകളും മനുഷ്യനെ എന്ത് ചെയ്തിട്ടുണ്ട്, അവൻ്റെ ശരിയായ വിശ്വാസത്തിലേക്ക് എത്തുന്നതിന് തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ ഒരു ഹിദായത്തൊക്കെ വരണമെങ്കിൽ അത് മലക്കുകളൊക്കെ പറഞ്ഞേച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുക, അല്ലാതെ മനുഷ്യന്മാരിൽപ്പെട്ട പിന്നെ ആളുകൾ എന്ത് ചെയ്യൂല. വഖാലൽ മലഉല്ലദീന കഫറു മിൻ ഖൗമിഹി മാ ഹാദാ ഇല്ലാ ബശറു മിസ്ലുക്കും, നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യൻ മാത്രമാണിത്. ഉക്കുലു മിമ്മ തഅക്കുലൂന വയശ്റബു മിമ്മ തശ്റബൂൻ.

0: അപ്പോൾ നിങ്ങൾ തിന്നും കുടിക്കുകയൊക്കെ ചെയ്യണ പോലെ തിന്നും കുടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾ, അങ്ങനത്തെ ഒരാളൊന്നും നമുക്ക് എന്തല്ല, സ്യൂട്ടബിൾ അല്ല എന്ന് പറയുന്ന ഒരു തലം യഥാർത്ഥത്തിൽ അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ റൈബിയായ വിഷയങ്ങളിൽ മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഗസ് ചെയ്ത് പറയണൊരു സാധനം, രണ്ട് ദിവസമൊക്കെ ഞങ്ങൾ ഉണ്ടാവുകയുള്ളൂ, കുറച്ച് ദിവസമൊക്കെ നമ്മളവിടെ ഉണ്ടാവുകയുള്ളൂ, പാപങ്ങളെ ശിക്ഷകളെയൊക്കെ ചെറുതായി മനസ്സിലാക്കുന്ന ഒരു സാഹചര്യവും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ഉണ്ടായിക്കൂടാന്നുള്ളത് ഈ ഒരു ഈ വചനങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു.
1: എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം സമ്മാനിക്കുന്നത് ആർക്കാണ്, സ്വർഗം സമ്മാനിക്കുന്നത് ആർക്കാണ്? സ്വർഗം സമ്മാനിക്കുന്നത് അല്ലാഹുവിൻ്റെ ആ കൽപ്പനകൾ കൃത്യമായി പാലിച്ച് അതനുസരിച്ച് ജീവിച്ച ആളുകൾക്കാണ്. തിന്മ ചെയ്ത ആളുകൾക്കോ ബല മൻ കസബ സയ്യഅതൻ വഹാതത് ബിഹി ഖതീഅതു, തിന്മ ചെയ്തു അതുപോലെ തന്നെ തെറ്റുകുറ്റങ്ങൾ തന്നെ വലയം ചെയ്യുകയും ചെയ്തു, അങ്ങനെ തിന്മകളിൽ മുങ്ങിക്കുളിച്ച് ജീവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫഉലായിക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നരകമാണ് സമ്മാനിക്കുക, അവരതിൽ നിത്യവാസികളുമായിരിക്കും.
0: അപ്പം ഈയൊരു ബോധത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കണിശമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഏത് ബോധത്തെ, അഥവാ അതിപ്പം എന്താ പ്രശ്നം, അതെങ്ങനെ നടന്നോളും എന്നുള്ള കാര്യം പരലോകത്തിൻ്റെ വിഷയത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, എടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഫാത്തിമ റളിയല്ലാഹുവിനോട് പോലും പറഞ്ഞത്, യാ ഫാത്തിമ ഖിതഅതു കബദി, ഫാത്തിമ നീ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ്, ഒക്കെ സെറ്റാണ്, സംഭവം റെഡിയാണ്, പക്ഷേ സെലീനി മാ ഷിഅതി മിൻ മാലി, നബിൻ്റെ അടുത്ത് ഉണ്ടായിട്ടൊന്നുമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട്ടിലെ ഏറ്റവും ദരിദ്രരിൽപ്പെട്ട വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് പ്രവാചകൻ്റെ വീട്ടിൽ സഹായം ചോദിച്ചു വന്ന ഒരു സ്ത്രീക്ക് ഒരു ചുള കാരക്ക കൊടുത്ത് പിന്നെ ആ സ്ത്രീയുടെ ആവശ്യം ഫില്ല് ചെയ്യാൻ പോലും കഴിയാതെ പോയത്. പക്ഷേ എന്നിട്ടും പ്രവാചകൻ നീ നിനക്ക് വേണ്ട സമ്പാദ്യം എന്നോട് ചോദിച്ചോ എന്ന് പറയണത്, സമ്പാദ്യമൊക്കെ ഉണ്ടായിട്ടല്ല, ഭൂമിയിലെ സമ്പാദ്യം ചിലപ്പോൾ എനിക്ക് ഉണ്ടാക്കിത്തരാൻ ചിലപ്പോൾ പറ്റുന്നുണ്ടാവും, അത് സാധിക്കണ്ടാവും, പക്ഷേ പരലോകത്ത് ഓഹരി എന്നോട് നീ ചോദിക്കരുത് എന്ന് പറഞ്ഞ് പ്രവാചകൻ മുറിച്ചു മാറ്റുന്നത് അവിടെ എങ്ങനെങ്കിലുമൊക്കെ നടന്നോളും എന്ന ഒരു ചിന്തയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉപ്പ നരകത്തിലാണ് എന്ന ചരിത്രം ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഖുറാനും ഇസ്ലാമും പഠിപ്പിക്കുന്നത്. ഏത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉപ്പയായിട്ടും കാര്യമില്ല, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്നെ ആവശ്യപ്പെടുന്നുണ്ട്, പഠിച്ചവനെ എൻ്റെ ഉപ്പ നരകത്തിൽ കിടക്കുന്നത് എനിക്ക് അപമാനമാണ് എന്ന് തന്നെ തീയിലേക്ക് വലിച്ചെറിഞ്ഞ ഉപ്പാക്ക് വേണ്ടി അദ്ദേഹം ചിന്തിക്കുമ്പോൾ ഇബ്രാഹിം നിങ്ങൾക്ക് അവകാശമില്ലാത്തത് നിങ്ങൾ ചോദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കണിശമായും ശക്തമായും അങ്ങനെ വിശ്വാസത്തിൽ വരുന്ന പുഴുക്കുത്തുകൾ, അത് ദുനിയാവിൽ ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, വാപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, അമ്മയമാക്ക് വേണ്ടി, അമ്മോഷന് വേണ്ടി, അയൽക്കാർക്ക് വേണ്ടി, കുടുംബക്കാർക്ക് വേണ്ടി, നമ്മളെ സഹായിച്ചവർക്ക് വേണ്ടി ഒക്കെ വിശ്വാസ കാര്യങ്ങളിൽ ഒരു നിലപാട് മയപ്പെടുത്തി പാപം ചെയ്ത വ്യക്തികൾക്ക് രക്ഷയില്ല എന്ന പാഠം യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ ഏതെങ്കിലും കുടുംബമോ ഗോത്രമോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരാളായതുകൊണ്ട് മാത്രം രക്ഷപ്പെടുകയില്ല എന്ന വലിയ ബോധ്യമാണ് ഈ വചനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്.
2: പ്രവാചകന്റെ നമസ്കാരം, നോമ്പ് തുടങ്ങി കർമ്മശാസ്ത്ര വിഷയങ്ങളെ സമഗ്രമായി പഠിപ്പിച്ച ലൈഫ് കോഴ്സ്, പ്രമാണബദ്ധമായി വിശദമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഗ്ലോബൽ പ്ലാറ്റ്ഫോം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിർത്തുന്നതിനായി വേണ്ടിയാകട്ടെ, താങ്കളുടെ വിഹിതം എത്തിക്കുമെന്ന് ഉറപ്പുവരുത്തുമല്ലോ. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഹാരിസ് ബിൻ സലീം സംസാരിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. നമ്മൾ ഈ അടുത്ത ദിവസം വായിച്ച ഒരു പെൺകുട്ടിയുടെ ജീവിതകഥ, നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ വളരെ വലിയ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന, പാഠങ്ങൾ നൽകുന്ന ഒരു സംഭവമാണ്. അതായത്, പെട്ടെന്നൊരു വയറുവേദന വന്ന് രണ്ട് കിഡ്നികളും നഷ്ടപ്പെട്ട് വളരെ പ്രയാസത്തിലായി നിരന്തരമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഒരു ബിടെക് വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടി പെട്ടെന്ന് എത്തിച്ചേരുകയാണ്. പക്ഷെ പഠനത്തോടുള്ള അടങ്ങാത്ത താല്പര്യം, ഡയാലിസിസ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും പിന്നെ കിഡ്നി റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ സന്ദർഭത്തിലുമെല്ലാം പരീക്ഷ എഴുതാനും പഠിക്കാനുമുള്ള താല്പര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും അനുവദിക്കാതെ മുന്നോട്ട് പോവുകയാണ്. ഓരോ സന്ദർഭങ്ങളും തൻ്റെ പരീക്ഷയ്ക്കുള്ള താല്പര്യത്തെ നിരുത്സാഹപ്പെടുത്തുന്നതാണ് ഓരോ സന്ദർഭങ്ങളും. ആദ്യം ഇത്തരത്തിലുള്ള മാരകമായ രോഗം നിർണയിക്കപ്പെടുന്നു, അതേപോലെ തന്നെ കിഡ്നി മാറ്റിവെക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു, പരീക്ഷയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കാഴ്ചകൾക്ക് മങ്ങലേൽക്കുന്നു, പരീക്ഷ അടുത്തു വരും തോറും കൂടുതൽ അവശതയും ക്ഷീണവും അനുഭവപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വന്നപ്പോഴും തന്നെ സഹായിക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റിയുടെ അനുമതിയോടുകൂടെ ഒരു ജൂനിയറായ പെൺകുട്ടിയെ തൻ്റെ പരീക്ഷയ്ക്ക് സഹായിയായി സ്വീകരിച്ച് പരീക്ഷ എഴുതി റിസൾട്ട് വന്നപ്പോൾ ബിടെക്കിൽ ഒന്നാം റാങ്കാണ്. അത് കഴിഞ്ഞ് വീണ്ടും പഠിച്ച് പി ജിയിൽ ഒന്നാം റാങ്ക്, എന്നിട്ട് അതേ കോളേജിൽ തന്നെ ഒരു അധ്യാപികയായി വരികയാണ് ചെയ്യുന്നത്. ഇവിടെ ഒന്ന് അടങ്ങാത്ത ഒരാഗ്രഹം, ഒരുപക്ഷെ ജീവനേക്കാളും വലിയ ആഗ്രഹം ഒരു പഠനത്തോട് കാണിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഈ പുതിയ കാലഘട്ടത്തിൽ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു പ്രാവശ്യം വായിച്ചു നോക്കാൻ പോലും മനസ്സ് കാണിക്കാതെ, ഒരു വേള പരീക്ഷാ ഹാൾ വരെ സിലബസോ പുസ്തകമോ അറിയാതെ പരീക്ഷാ ഹാളിൽ പഠിച്ചു വായിച്ചു വന്ന ഏതെങ്കിലും കുട്ടികൾ നൽകുന്ന ഉത്തരങ്ങൾ കോപ്പി അടിച്ച് തൽക്കാലം പരീക്ഷ പാസ്സായി പോകുന്ന ഒരു പുതിയ അവസ്ഥയിലേക്ക് ധാരാളം വിദ്യാർത്ഥികൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലഘട്ടമാണ്. ഇവിടെയാണ് പഠനത്തിന് അങ്ങേയറ്റത്തെ താല്പര്യം കാണിച്ച് പഠിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് തൻ്റെ രോഗങ്ങളെയും ശരീരത്തെയും മറന്ന് മുന്നോട്ട് പോകുന്ന മാതൃകയാകുന്ന ഒരു പെൺകുട്ടി. രണ്ടാമത്, ഈ സംഭവങ്ങൾ നമ്മുടെ കണ്ണുകൾ നിറക്കുമ്പോൾ നമ്മുടെ മനസ്സ് പറയുന്ന മറ്റൊരു ഗുണപാഠം, ജീവിതത്തിൽ എത്രയോ ലക്ഷ്യങ്ങളിലേക്ക് പോകേണ്ട ആളുകൾ ചില പ്രതികൂലതകളിൽ കുടുങ്ങി ജീവിതത്തിൻ്റെ ശ്രമങ്ങൾ ഉപേക്ഷിച്ച എത്രയോ ആളുകളുണ്ട്. ഒരു ചെറിയ പ്രതികൂലാവസ്ഥ വരുമ്പോഴേക്കും അതെന്തോ കുരുത്തക്കേടാണോ, അല്ലെങ്കിൽ കണ്ണേറാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതിസന്ധികളാണോ, എനിക്കിനി ജീവിതത്തിൽ വിജയമില്ലേ, എനിക്കെന്തോ ഒരു ശാപമേറ്റതാണോ എന്നൊക്കെ ചിന്തിച്ച് പിൻവാങ്ങുന്ന ആളുകൾ, പരിശ്രമത്തിലൂടെ വീണ്ടും വീണ്ടും തൻ്റെ ലക്ഷ്യത്തിലേക്ക് പോകുവാനുള്ള മനക്കരുത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾ, അവർക്കും വലിയ ഗുണപാഠങ്ങളാണ് ധാരാളം പ്രതികൂലതകൾ ഒന്നിച്ചു വന്നപ്പോഴും എൻ്റെ ലക്ഷ്യം ഞാൻ നേടും എന്നു തന്നെ പ്രതികൂലമാകുന്ന കാരണങ്ങളോട് മല്ലിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതത്തെയാണ് നമ്മളിവിടെ യഥാർത്ഥത്തിൽ കാണുന്നത്. ഇത് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം താല്പര്യമാണ്. മത ജീവിതത്തിലാണെങ്കിലും ഭൗതിക ജീവിതത്തിലാണെങ്കിലും ഇഹരിസ് അലമ എം ഫ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, നിനക്ക് പ്രയോജനമുള്ള കാര്യത്തിൽ നീ താല്പര്യം കാണിക്കണം. വസ്ത എം ബില്ല, അള്ളാഹുവോട് സഹായം തേടണം. വല തജസ് അശക്തനാവരുത് എന്നാണ്. രണ്ടു കാര്യങ്ങൾ കൂട്ടുകാരാണ്, ഒന്ന് താല്പര്യം, അതോടൊപ്പം പ്രാർത്ഥന. ഇത് രണ്ടുമുണ്ടെങ്കിൽ ഏത് ലക്ഷ്യത്തിലേക്കും നമുക്ക് എത്തിച്ചേരാനാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഉദൂനി അസ്തജിബിലേക്കും എന്നാണ്. പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും എന്നത് ഉറപ്പാണ്. രണ്ടാമത്തത്, താല്പര്യമുണ്ടെങ്കിലേ പ്രതികൂലതകളെ അതിജീവിക്കാൻ പറ്റുള്ളൂ. താല്പര്യമില്ലാത്തൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവൻ എന്തായാലും ലക്ഷ്യത്തിലെത്തൂല. കാരണം ചെറിയ പ്രതിസന്ധികൾ വരുമ്പോഴേക്കും ആ പ്രതിസന്ധി പറഞ്ഞ് അയാൾ പിൻവാങ്ങും. താല്പര്യമില്ലാത്തവന് പ്രതിസന്ധികളെയാണ് ഇഷ്ടം. കാരണം തടസ്സങ്ങൾ വരുമ്പോൾ അത് പറഞ്ഞ് ഒഴിവാകുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ് യഥാർത്ഥത്തിൽ ഒരാൾ ചെയ്യുക. അപ്പോൾ എല്ലാ അർത്ഥത്തിലും തൻ്റെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നേടി മുന്നോട്ട് പോകുവാനുള്ള ഒരു പരിശ്രമം. ഇത് മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തിൽ മാത്രമല്ല, മതപരമായ ജീവിതത്തിലും ഇത് വലിയ പ്രാധാന്യമുണ്ട്. ചില ആളുകൾക്ക് എന്തെങ്കിലും പ്രതികൂലതകൾ വന്നു കഴിഞ്ഞാൽ അവരതിൽ നിരാശപ്പെട്ട് ഇനി എന്താ പ്രാർത്ഥിച്ചിട്ട്, ഇനി എന്താ നിസ്കരിച്ചിട്ട് എന്ന് ചോദിക്കുന്ന മാനസികാവസ്ഥയുണ്ട്. എന്നാൽ നമ്മൾ എന്ത് പ്രതികൂലതകളുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും പാപമോചനത്തിലും വിശ്വസിച്ച് നല്ല മനക്കരുത്തോടുകൂടെ മുന്നോട്ട് പോയാൽ എല്ലാം സാധ്യമായി തീരും എന്നാണ് മനസ്സിലാവുന്നത്. ഒരുപക്ഷെ ഈ കുട്ടിക്ക് ചിന്തിക്കാം, ഇത്രയും മാരകമായ ഒരു രോഗാവസ്ഥയിൽ ഞാനിനി പരിശ്രമിച്ച് ഒരു കോഴ്സ് ബുദ്ധിമുട്ട് നേടിയിട്ട് എന്താ കാര്യം? ഒരു ജോലി ചെയ്യാനുള്ള ശാരീരികാവസ്ഥ എനിക്കില്ലല്ലോ, ഒരു ജോലി ഏറ്റെടുക്കുവാനുള്ള മാനസിക ശക്തി എനിക്കില്ലല്ലോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ മുന്നോട്ട് പോകുമോ? ഈ കോഴ്സ് എന്തിന്, പഠനം എന്തിന്? ഒരുപക്ഷെ മറ്റുള്ളവർ തന്നെ ചോദിക്കും, ഇത്ര അസുഖമുള്ള ഒരു കുട്ടീനെ എന്തിനാ പഠിപ്പിക്കുന്നു എന്നൊക്കെ ചിലപ്പോൾ ചില ആളുകൾ അറിവില്ലാതെ ചോദിച്ചു പോകും. ഇത്തരമൊരു പ്രതികൂലതകളിൽ ധീരമായി നിന്ന് തൻ്റെ പ്രതികൂലതകൾക്കെതിരെ ചികിത്സകളും മറ്റ് നടപടിക്രമങ്ങളും സ്വീകരിച്ചുകൊണ്ട് പ്രതീക്ഷയോടുകൂടെ മുന്നോട്ട് പോയി ലക്ഷ്യം നേടിയ ഈ ഒരു പെൺകുട്ടി തീർച്ചയായും വായനയിൽ മടി കാണിച്ച് എങ്ങനെയെങ്കിലും ചില തന്ത്രങ്ങൾ ഉപയോഗിച്ച് പാസ്സാകാൻ ശ്രമിക്കുന്ന, അതേപോലെ തന്നെ പഠനരംഗത്ത് താല്പര്യം കാണിക്കാത്ത, ചെറിയ ചെറിയ പ്രതികൂലതകളെ പറഞ്ഞ് പഠനരംഗത്ത് നിന്ന് പിൻവാങ്ങുന്ന എല്ലാവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രചോദനവും പ്രേരണയുമാണ് യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയുടെ കഥ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തരം കഥകളും പാഠങ്ങളും നാം നമ്മുടെ കുട്ടികളെ കേൾപ്പിക്കുകയും വായിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത് കൂടുതൽ കരുത്തും മാനസികമായ ബലവും നേടി മുന്നോട്ട് പോകാൻ നമ്മുടെ കുട്ടികൾക്കും നമുക്കും സാധിക്കുമാറാവും.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നേർരേഖ. താൽപര്യമാണ് പ്രധാനം എന്ന വിഷയത്തിൽ നമ്മോട് ഇതുവരെ സംസാരിച്ചത് ബഹുമാന്യനായ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: പീസ് റേഡിയോയിൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയൊട്ടം പാലതാലും നീറി. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയൊട്ടം പാലതാലും നീറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുള്ളഞ്ഞെരിഞ്ഞു മാറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും.

0: പീസ് റേഡിയോയിൽ നാം കേൾക്കുന്നത് ഇൻസൈറ്റ്. വർത്തമാനകാലത്തെ വിദ്യാർത്ഥികളടക്കം യുവസമൂഹവും അല്ലാത്തവരും അകപ്പെട്ടിരിക്കുന്ന ഇന്റർനെറ്റിലെ ചതിക്കുഴികളെ വ്യവസ്ഥാപിതമായി മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായും പതിയിരിക്കുന്ന അപകടങ്ങളിൽ നമ്മൾ എത്തിച്ചേരുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അതെ, ഇന്നത്തെ ഇൻസൈറ്റ് പ്രോഗ്രാമിൽ നിങ്ങൾ പോണോഗ്രാഫി കാണുന്ന വ്യക്തിയാണോ എങ്കിൽ ഇവ അറിയണം. കാര്യങ്ങൾ ധരിപ്പിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവാം, ഇത്തരം വിഷയങ്ങൾ, ഒരുപക്ഷെ പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട് അശ്ലീല വീഡിയോകളും ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇത്ര ഓപ്പണായി തന്നെ സംസാരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവാം. നമുക്കറിയാവുന്നതുപോലെ ഈ വിഷയത്തിൻ്റെ ഒരു ഗൗരവം എന്ന് പറയുന്നത് അതൊരിക്കലും ചെറുതല്ല. കാരണം ഇന്ന് ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ മുതൽ വലിയ വൃദ്ധന്മാരായ ആളുകൾ വരെ പലപ്പോഴും അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇത്തരത്തിലുള്ള അശ്ലീല ചിത്രങ്ങളും വീഡിയോകളൊക്കെ കാണുക എന്നതും അതിലൂടെ ആസ്വാദനം കണ്ടെത്തുക എന്നുള്ളതും. നമുക്കതിൻ്റെ ഒരു ഗൗരവം പലപ്പോഴും ചില കണക്കുകൾ കണ്ടാലല്ലാതെ ബോധ്യപ്പെടാറില്ല. പലപ്പോഴും ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അശ്ലീല വീഡിയോകളും ചിത്രങ്ങളും പോണോഗ്രഫിയും മറ്റ് മാസ്റ്റർബേഷൻ അടക്കമുള്ള സ്വയംഭോഗം അടക്കമുള്ള കാര്യങ്ങൾ ഇതൊന്നും വേണ്ട രൂപത്തിൽ ചർച്ചയാവുന്നില്ല എന്നതാണ് മറ്റൊരു വലിയ വസ്തുത. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നിലവിൽ ഒരു സ്മാർട്ട് ഫോൺ മാത്രമുള്ള ഒരു വ്യക്തി പലപ്പോഴും അഡിക്റ്റായി പോകുന്ന ഒരു വിഷയമാണ്. അതുതന്നെ ഒരുപക്ഷെ ഭൂരിഭാഗം ആളുകളും അറിയാത്ത രൂപത്തിൽ അറിയുമ്പോഴേക്കും വലിയ പ്രത്യാഘാതങ്ങൾ ജീവിതത്തിലും സമൂഹത്തിലുമൊക്കെ നേരിടേണ്ട ഒരു അവസ്ഥ വരെ എത്തുന്ന രൂപത്തിലുള്ള ഒരു മാരകമായ വിപത്ത് തന്നെയാണ് ഇത്തരം പോണോഗ്രഫി അഡിക്ഷനുമായി ബന്ധപ്പെട്ട ആളുകൾ അഭിമുഖീകരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ വിഷയം ഇന്ന് ആയിരക്കണക്കിന് പിന്നെ സൈറ്റുകളിലൂടെ 10,000 ഇത്തരം വീഡിയോകളും ചിത്രങ്ങളും സെക്സ് ചാറ്റുകളും അല്ലെങ്കിൽ ഡേറ്റിംഗ് ആപ്പുകളും ഒക്കെ തുടങ്ങി ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ഇത്തരം വിഷയങ്ങളിൽ അഡിക്റ്റായ ഇതിന് ഇരകളായ ഒരു അവസ്ഥ സ്ഥിതിവിശേഷം ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപക്ഷെ പ്രായഭേദമന്യേ ചെറിയ പ്രായം മുതൽ വലിയ വൃദ്ധന്മാരായ ആളുകൾ വരെ ഇത്തരം കാര്യങ്ങൾക്ക് അഡിക്റ്റ് ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഗൗരവം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പല ഫീൽഡുകളിൽ വർക്ക് ചെയ്യുന്ന, ജോലി ചെയ്യുന്ന, പഠിക്കുന്ന, ഉന്നതമായ പിന്നെ പല പിന്നെ പൊസിഷൻസിലും ഇരിക്കുന്ന ആളുകൾ വരെ ഇത്തരം വീഡിയോകൾക്കും മറ്റൊക്കെ അഡിക്റ്റ് ആണെന്നൊരു യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഇത്തരം വിഷയങ്ങളെ വളരെയധികം വെള്ളപൂശുന്ന ന്യായീകരിക്കുന്ന ഒരവസ്ഥയും ഇന്ന് പല ലിബറൽ ചിന്താഗതിക്കാരിൽ നമുക്ക് കാണാൻ കഴിയാറുണ്ട്. അതിനൊക്കെ പല സിനിമകളിലൂടെയും ടെലിഫിലിമുകളിലൂടെയും പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് സ്വയംഭോഗം എന്നതും പോണോഗ്രഫി വീഡിയോ കാണുക എന്നതും ഒന്നും അതൊന്നും വലിയ തെറ്റൊന്നുമല്ല. ഒരാൾക്ക് പിന്നെ അങ്ങനെയാണ് തന്റെ ലൈംഗികമായ ഉത്തേജനം നിർവഹിക്കാൻ പറ്റുന്നത് എങ്കിൽ അങ്ങനെ അദ്ദേഹം ചെയ്തോട്ടെ, അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമല്ലേ, അങ്ങനെ ചെയ്താൽ ആകാശം ഇടിഞ്ഞു കൂടുക എന്നൊക്കെ ചോദിക്കുന്ന പല ബാലിശമായ, അതിനങ്ങനെ വെള്ളപൂശി പിന്നെ നന്നായി ഇങ്ങനെ ഷുഗർ കോട്ട് ചെയ്യുന്ന ഒരുപാടധികം പിന്നെ ചർച്ചകളും വീഡിയോ നമുക്ക് വേറെ തന്നെ കാണാൻ കഴിയും. ഇവിടെയാണ് ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ തിരിച്ചറിയേണ്ടത്. പലപ്പോഴും ഇത്ര വലിയൊരു ആമുഖം ഇതിന് പറഞ്ഞു നിന്നതെന്ന് വെച്ചാൽ ചിലരെങ്കിലും ആലോചിക്കുന്നുണ്ടാവും ഇത്തരം വീഡിയോകളും മറ്റൊക്കെ കാണുന്ന ഒരുപാടധികം ആളുകളുണ്ട്. പിന്നെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് കൗമാരപ്രായക്കാരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ വരെ ഇത്തരം വീഡിയോകൾ കാണുന്ന, ഇത്തരം പിന്നെ അശ്ലീല ചിത്രങ്ങളിലൂടെ തങ്ങളുടെ ലൈംഗിക ആസ്വാദനത്തിന് വേണ്ടി ഏത് വഴിക്കും നീങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ മാത്രമല്ലേ ഞാൻ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളുടെ ജീവിതം തന്നെ കൊണ്ടുപോകുന്ന വലിയ മാരകമായ ഒരു വിപത്തിലാണ് നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ പിന്നെ ജീവിതത്തിലെ പിന്നെ നമ്മുടെ സാമൂഹ്യമായ ഇടപെടലുകളും നമ്മുടെയൊക്കെ വ്യക്തിപരമായ പല ബന്ധങ്ങളും നമ്മുടെ കുടുംബവും നമ്മുടെ ദാമ്പത്യവും ഭാവിയിലുള്ള നമ്മുടെ മുന്നോട്ടു പോക്കിനെ അടക്കം ബാധിക്കുന്ന, ജീവിതത്തെ തന്നെ ശിഥിലമാക്കുന്ന, നമ്മുടെ കരിയറിനെ, നമ്മുടെ ജോലിയെ, നമ്മുടെ ജീവിതത്തിലെ ഏതെല്ലാം സാഹചര്യങ്ങളുണ്ടോ അവിടെയൊക്കെ നമ്മളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കാൻ പോകുന്ന ഒരു വിപത്തിലേക്കാണ് ഇപ്പോൾ ഇത്തരം വീഡിയോകൾ കണ്ടുപിടിക്കുന്ന ആളുകൾ എത്തിപ്പെടുന്നതെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ വിഷയം ഇൻഷാല്ലാ വളരെ വിശാലമായി തന്നെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ആമുഖം എന്നോണം ഇത്തരം ആളുകൾ അല്ലെങ്കിൽ ഇത്തരം വീഡിയോകൾ കാണുന്ന ആളുകൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ അവർ എത്തിപ്പെട്ടേക്കാവുന്ന പല ഘട്ടങ്ങളിലൂടെ നമുക്ക് ഇന്നത്തെ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാം. ആദ്യമായി തന്നെ 5 ശാസ്ത്രീയമായ പല പഠനങ്ങളും നമ്മൾ പിന്നെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 5 ഇത്തരം വീഡിയോകൾ കാണുന്ന, പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ഒരു ഘട്ടം അല്ലെങ്കിൽ ഫസ്റ്റ് ഫേസ് എന്നത് പിന്നെ ഏർലി എക്സ്പോഷറാണ്, അല്ലെങ്കിൽ വളരെ നേരത്തെ തന്നെ ഇത്തരം വീഡിയോകൾ കാണുന്ന, കാണാനുള്ള സാഹചര്യങ്ങളുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾ അല്ലെങ്കിൽ കൗമാരപ്രായക്കാരായ കുട്ടികൾ 12 to 17 വരെയുള്ള വിദ്യാർത്ഥികൾ പല പഠനങ്ങൾ നടത്തിയപ്പോൾ ആ പ്രായത്തിൽ തന്നെ ഇത്തരം വീഡിയോകൾ ആദ്യമായി കണ്ടു തുടങ്ങിയ ഒരുപാട്

അധികം റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. അവരുടെ അതിൻ്റെ പല കാരണങ്ങളുണ്ടാകും. ചെറിയ കുട്ടികൾ എന്ന നിലയ്ക്ക് അവരിത്തരം വീഡിയോകൾ കാണാനും ഇത്തരം ദൃശ്യങ്ങളുടെ ആസ്വാദനം കണ്ടെത്താനും ഒക്കെ പല കാരണങ്ങളുണ്ടാവാം. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി പറയുന്നത് പലപ്പോഴും ഒരു കൗതുകത്തിന് വേണ്ടി, ഒരു ജിജ്ഞാസയ്ക്ക് വേണ്ടി ഇത്തരം വീഡിയോകൾ ആദ്യമായി ഒന്ന് ക്ലിക്ക് ചെയ്ത് പിന്നീട് അത് തുടർച്ചയായി കണ്ടു കണ്ടുപോകുന്ന ഒരവസ്ഥ ആ കുട്ടികളിൽ കാണാൻ കഴിയും. രണ്ടാമതായിക്കൊണ്ട് പല കൂട്ടുകാരിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കൂട്ടുകാരിൽ നിന്നെല്ലാം ഒരു പിയർ പ്രഷർ ഉണ്ടാകുന്ന രൂപത്തിൽ കൂട്ടുകാർക്കിടയിലുള്ള ചർച്ചകളും വാഗ്വാദങ്ങളും ഒക്കെ ഇത്തരം വിഷയങ്ങളാവുന്നതുകൊണ്ട് തന്നെ അതിൽ അവർ തമ്മിലുള്ള സംഭാഷണങ്ങളിലൂടെ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇത് കണ്ടു തുടങ്ങുന്ന ആളുകളുണ്ടാവാം. മൂന്നാമതായിക്കൊണ്ട് അവർ കാണുന്ന സിനിമകളിലൂടെയും ഷോർട്ട് ഫിലിമുകളിലൂടെയും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ റീൽസുകളിലൂടെയും യൂട്യൂബ് ഷോർട്സുകളിലൊക്കെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ മൈൻഡിനെ ബാധിക്കുന്ന, അവർ സ്വാഭാവികമായും ചെറിയ പ്രായത്തിൽ തന്നെ അവരെ ഒരു കൗതുകം ഉണ്ടാക്കുന്ന അത്തരം ചില വീഡിയോകൾ, അത് കണ്ടുകൊണ്ട് പിന്നീട് ഇത്തരം പോണോഗ്രഫിയിലേക്കും മറ്റുമൊക്കെ പോകുന്ന അവസ്ഥ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. നാലാമതായിക്കൊണ്ട് യാദൃശ്ചികമായി ഒരുപക്ഷെ സ്വന്തം മൊബൈൽ ഫോണിലിരുന്നു കൊണ്ട് സ്ക്രോൾ ചെയ്ത് പോകുന്ന ഒരു വ്യക്തി കൂടുതൽ കൂടുതൽ ആസ്വാദനം കണ്ടെത്തുന്നതിന് വേണ്ടി യാദൃശ്ചികമായി തന്നെ സ്ക്രോൾ ചെയ്ത് എത്തിപ്പെടുന്ന ഒരു സാഹചര്യവും ഇതിനു മേലിൽ കാണാൻ കഴിയും. അഞ്ചാമതായിക്കൊണ്ട് ഗൗരവമുള്ളൊരു മറ്റൊരു സാഹചര്യം എന്നുള്ളത് സ്ട്രെസ് റിലീഫാണ്. അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കാലത്ത് നമുക്കറിയാം പലപ്പോഴും പല പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ആളുകളാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. അത്തരം പ്രശ്നങ്ങൾക്കൊക്കെയുള്ള പരിഹാരം യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ നമുക്ക് ലൈംഗികമായി ലഭിക്കുന്ന ആസ്വാദനങ്ങൾ, അത് എവിടെ നിന്നാണോ, എങ്ങനെയാണോ, ഏത് രൂപത്തിലാണോ, അതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. ആ ആസ്വാദനത്തിലേക്ക് എത്താൻ നമുക്ക് ഒരു തടസ്സവുമില്ലെന്ന് ചിന്തിക്കുന്ന ചിന്താഗതിയിലേക്കാണ് പലപ്പോഴും ടെൻഷൻ അടിക്കുന്ന ആളുകൾ. കുട്ടികളിലാണെങ്കിൽ എക്സാമിന് മുമ്പോ അല്ലെങ്കിൽ വല്ല പ്രണയ നൈരാശ്യമോ എന്തെങ്കിലുമൊക്കെ ചെറിയ കാരണങ്ങളെ മറ്റേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ആ കാരണങ്ങളിലൂടെ അതിൻ്റെ പരിഹാരമായിക്കണമെന്ന് കാണുന്നത് ഇത്തരം വീഡിയോകൾ കണ്ടാൽ നമുക്ക് ലഭിക്കുന്ന ആസ്വാദനം അതാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കുന്ന കുട്ടികൾ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പലപ്പോഴും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം കുട്ടികൾ പലപ്പോഴും നേരിടുന്ന ഒരു വിഷയമാണ്. പലപ്പോഴും പല കാരണങ്ങളും അവർ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം. ആ ഒറ്റപ്പെടുമ്പോൾ അവർ നേരിട്ട് പോയി കാണുന്ന അല്ലെങ്കിൽ ആ ഒറ്റപ്പെടലിൻ്റെ ഒരു വൈകാരികതയെ മറക്കാൻ വേണ്ടി അവർ കാണുന്നത് ഇത്തരം വീഡിയോകളിലൂടെ ആസ്വാദനം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇങ്ങനെ പല കാരണങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഏർലി എക്സ്പോഷറുമായിട്ട് ഇതിൻ്റെ ഒന്നാമത്തെ ഘട്ടമായ പെട്ടെന്ന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ വിഷയത്തിൽ നമ്മൾ അടിമപ്പെടുന്നു എന്നുള്ളൊരു ഫസ്റ്റ് ഫേസ് നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തൊരു ഘട്ടം, അഞ്ച് ഘട്ടങ്ങളിലെ രണ്ടാമത്തൊരു ഘട്ടം എന്നുള്ളത് അഡിക്ഷനാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റേത് വിഷയത്തിലുള്ള അഡിക്ഷനേക്കാളും ഏറ്റവും മാരകമായ ഇതിൻ്റെ ഒരു വേർഷൻ എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഒന്നാമതായിക്കൊണ്ട് ഏർലി എക്സ്പോഷർ കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായി ഈ വിഷയങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ രണ്ടാമതായി എത്തിപ്പെടുന്നത് അഡിക്ഷനിലേക്കാണ്, അല്ലെങ്കിൽ നമ്മളതിന് യൂസ്ഡ് ആവുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇത്തരം വീഡിയോകൾ പിന്നീട് കണ്ടില്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും കിട്ടാനുള്ള ഒരു ത്വര അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻറ്റ് സ്റ്റേജ്, ഒരു ആശ്രിതത്വം ഈ വീഡിയോയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ രണ്ടാമതായിക്കൊണ്ട് ഒരു ഡിപ്പെൻഡൻറ്റ് സ്റ്റേജിലേക്ക് ഈ വ്യക്തികൾ എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. ആദ്യമായി കാണുന്ന വ്യക്തി പിന്നീട് ഒരു അഡിക്ഷൻ സ്റ്റേജിലേക്ക് എത്തുകയാണ്. ഒരുപക്ഷെ ആ വ്യക്തി ലൈംഗികമായി ഒരു തവണയെങ്കിലും ഉത്തേജിക്കണമെങ്കിൽ, ലൈംഗികമായ ഒരു ആസ്വാദനം ലഭിക്കണമെങ്കിൽ ഇത്തരം വീഡിയോകൾ കണ്ടാലേ അത്തരം ആസ്വാദനത്തിലേക്ക് എത്തൂ എന്നൊരു ലെവലിലേക്ക് വരെ ഈ ആളുകൾ എത്തിപ്പെടുകയാണ്. പലപ്പോഴും പറയാറുണ്ട് നമുക്കറിയാവുന്നൊരു വിഷയമാണ് ഈ അഡിക്ഷനുമായി ബന്ധപ്പെട്ട് പല ഹോർമോണൽ വേരിയേഷൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാറുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോൺ, ഈ ഡോപ്പമിൻ്റെ ഒരു ഹൈക്ക് ഇത്തരം ആളുകൾ കാണുകയാണ്. ഇത്തരം വീഡിയോകൾ കാണുന്ന ഇത്തരം ദൃശ്യങ്ങളുടെ ആസ്വാദനം കണ്ടെത്തുന്ന ആളുകൾ, അവർ ഈ ഡോപ്പമിൻ എന്ന ഹോർമോൺ വളരെ ഹൈ ലെവലിൽ കാണാൻ നമുക്ക് സാധിക്കും. ഈ ഡോപ്പമിൻ്റെ ലെവൽ സാധാരണഗതിയിൽ നമുക്കൊക്കെ ഒരു ഹാപ്പിനെസ് ലഭിക്കുന്ന, ഒരു സന്തോഷം ലഭിക്കുന്ന ഒരു സംഗതി അത് ഈ ഒരു സ്റ്റേജാണെന്നുണ്ടെങ്കിൽ ഇത്തരം ആളുകൾക്ക് അത് മറ്റൊരു ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ടാവും. ആ ലെവൽ അവർ അത്തരം വീഡിയോകൾ അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ആകുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ അവരുടെ ഹാപ്പിനെസ് ലഭിക്കുകയുള്ളൂ, അവരുടെ സന്തോഷം അവർക്ക് ലഭിക്കുകയുള്ളൂ, സംതൃപ്തി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നിരന്തരം ഇത് വീണ്ടും വീണ്ടും വീണ്ടും കാണാനുള്ളൊരു ത്വര അത്തരം ആളുകളുടെ മനസ്സിൽ വരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ അഡിക്ഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ഘട്ടത്തിന് ശേഷം മൂന്നാമതായിക്കൊണ്ട് ഇത്തരം ആളുകൾ എത്തിപ്പെടുന്ന ഒരു സ്റ്റേജാണ് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിരന്തരം ഇത് കാണുന്ന ആളുകൾക്ക് അത് ആദ്യം കണ്ട ഒരു വീഡിയോ എന്നത് അല്ലെങ്കിൽ ആദ്യം കണ്ട അതിലൂടെ ലഭിച്ച ഒരു സുഖം എന്നത് അതൊന്നുമല്ലാതെ തോന്നുകയാണ്. പിന്നീട് അതിലും മേലെയുള്ള, അതിലും വലുതായിക്കൊണ്ടുള്ള എന്തെല്ലാം ലഭിക്കാനുണ്ടോ അതെല്ലാം തേടി പിടിച്ചു പോകുന്നൊരവസ്ഥ. അതുകൊണ്ട് നിരന്തരം കാണുന്ന ആളുകൾക്ക് അതൊരു പ്രശ്നമേ അല്ലാതെ, ഒരു തെറ്റേ അല്ലാതെ, അതിലൊരു കുറ്റബോധം തോന്നാത്ത അവസ്ഥയിലേക്ക് വരെ എത്തുന്നൊരവസ്ഥ ഈ മൂന്നാമത്തെ ഘട്ടമായിക്കൊണ്ട് പറയാറുണ്ട്, ഡീസെൻസിറ്റൈസേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. നാലാമത്തെ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ നാലാമത്തെ ഒരു ഘട്ടം എന്നുള്ളത് എസ്കലേഷൻ എന്നുള്ളതാണ്. വളരെ ഗൗരവമുള്ളൊരു ഘട്ടമാണ് യഥാർത്ഥത്തിൽ ഇത്. അതായത് കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകളുടെയും അല്ലെങ്കിൽ ലഭിക്കുന്ന ആസ്വാദനത്തിൻ്റെയും ഒക്കെ അളവിലും തോതിലുമൊക്കെ വലിയ രൂപത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കാണുന്ന വീഡിയോ അത് ചിലപ്പോൾ നിശ്ചിതമായ ഒരു സമയമായിരുന്നു കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ സമയത്തിൻ്റെ ദൈർഘ്യം വളരെ അധികരിപ്പിക്കുന്ന, രാത്രിയായിരിക്കും പലപ്പോഴും ഇത്തരം കുട്ടികൾ അല്ലെങ്കിൽ ഇത്തരം ആളുകൾ ഈ വീഡിയോകളൊക്കെ കാണുന്നുണ്ടാവുക. രാത്രി തുടങ്ങി പലപ്പോഴും സുബൈവാങ്ങിന് ശേഷം പിന്നെയും കണ്ടുകൊണ്ടിരിക്കുന്ന അത്തരം ദീർഘമായ സമയങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അഡിക്ഷനിലേക്ക്, ആ ഒരു എസ്കലേഷൻ സ്റ്റേജിലേക്ക് ഇത്തരം ആളുകൾ നാലാമതായി കൊണ്ട് എത്തുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് അവരുടെ ജോലിയെയും കുടുംബത്തെയും പഠനത്തെയും ജീവിതത്തിലെ മറ്റു സാഹചര്യങ്ങളും എല്ലാം ബാധിക്കുന്ന അവസ്ഥയിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തുന്നത്. അവർക്ക് എപ്പോഴും എപ്പോഴും അവർക്കൊരു സന്തോഷം ലഭിക്കണമെങ്കിൽ ഇത്തരം വീഡിയോകൾ കണ്ടെങ്കിലേ അത് എത്തൂ എന്നൊരു സ്റ്റേജിലേക്ക് ഇത്തരം ആളുകൾ മാറപ്പെടുകയാണ്.

0: ആ ആ ഒരു സമയത്താണ് യഥാർത്ഥത്തിൽ ഈ എസ്കലേഷൻ എന്നുള്ള ഈ ഒരു നാലാമത്തെ ഘട്ടത്തിലാണ് ശാരീരികവും മാനസികവുമായ പല പ്രയാസങ്ങളും ഉണ്ടാകുന്നത്. ശാരീരികമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ അടക്കമുള്ള അല്ലെങ്കിൽ ശീഘ്രസ്ഖലനം അടക്കമുള്ള പ്രയാസങ്ങൾ ഇത്തരം ആളുകൾ ഭാവിയിൽ എത്താനുള്ള ഒരു സ്റ്റേജ് എന്നത് ഈ ഒരു നാലാമത്തെ ഘട്ടം എന്നാണ് പറയപ്പെടുന്നത്. മാനസികമായി നോക്കുകയാണെങ്കിൽ ഇത്തരം ആളുകൾക്ക് പലപ്പോഴും ഇത് കാണുമ്പോൾ ലഭിക്കുന്ന ഒരു സുഖത്തിന് ശേഷം പിന്നീട് ഈ സുഖം ലഭിക്കാതെ പോകുമ്പോൾ അവർ അത്തരം വളരെ ഡിപ്രഷനിലേക്കും പിന്നെ വിഷാദ രോഗത്തിലേക്കും വലിയ ഉത്കണ്ഠയിലേക്കും പലപ്പോഴും പിന്നെ ആത്മഹത്യാ പ്രവണതയിലേക്ക് വരെ എത്തുന്നത് ഇത്തരമൊരു ഘട്ടത്തിലാണ്. അതുകൊണ്ട് നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ ഒരു എസ്കലേഷൻ സ്റ്റേജാണ്. അഞ്ചാമതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം എന്നുള്ളത് ആക്ടിംഗ് ഔട്ട് സെക്ച്വലി എന്ന് പറയുന്ന ഒരു ഫേസിലേക്കാണ്, ഒരു ഘട്ടത്തിലേക്കാണ് എത്തുന്നത്. അതായത് വെർച്വലി തൻ്റെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു വിഷയം അത് ഏറ്റവും പിന്നെ പ്രായോഗികമായി തൻ്റെ റിയൽ വേൾഡിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്റ്റേജിലേക്ക് ഇത്തരം ആളുകൾ എത്തപ്പെടുന്നു എന്നുള്ളതാണ്. ലൈംഗികമായി തനിക്ക് ലഭിക്കുന്ന ആസ്വാദനം ഒരു സ്ക്രീനിൽ മാത്രം കിട്ടുമ്പോൾ അത് പോരാ തനിക്ക് എന്ന ചിന്തയിൽ നിന്ന് ഇത് താഴോട്ട് ഇറങ്ങി സ്ക്രീനെല്ലാം മാറ്റിവെച്ച് തൻ്റെ പൊതുസമൂഹവുമായി ഇടപെടുന്ന ഏതെല്ലാം മേഖലയിലൂടെ തനിക്ക് ഇത്തരം പിന്നെ ഒരു പ്ലഷർ അല്ലെങ്കിൽ സുഖം ഒരു സംതൃപ്തി ലഭിക്കാൻ സാധ്യതയുണ്ടോ അവിടെ എല്ലാം എത്തിപ്പെടുന്ന ഒരു സ്റ്റേജിലേക്ക് ഇത്തരം ആളുകൾ അവസാനമായി എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് സെക്സ് ലഭിക്കാനുള്ള സെക്സ് തനിക്ക് എവിടെ നിന്നെല്ലാം ലഭിക്കുന്നുവോ ആ ലഭിക്കുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ ഈ വ്യക്തി പോകുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തിന് ധൈര്യമാണ് കുറവെങ്കിൽ ആ ധൈര്യം ലഭിക്കാനായിട്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന മദ്യം കുടിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ പണമാണ് വ്യക്തിക്ക് അത്തരം സെക്സ് ലഭിക്കാൻ വേണ്ടി ഒരു തടസ്സമെങ്കിൽ പണം ലഭിക്കുന്നതിന് വേണ്ടി പല മോഷണങ്ങളിലേക്കും വേണ്ടാതിനും മറ്റ് അധാർമിക അസാൻമാർഗിക പ്രവർത്തനങ്ങളിലേക്കും പോകുന്ന ആളുകളും കാണാൻ കഴിയും. ഇങ്ങനെ പിന്നെ ലഹരിയിലേക്കും മറ്റ് പിന്നെ മോഷണങ്ങളിലേക്കും ഒക്കെ അഡിക്റ്റായി പോകുന്ന അത്തരം വിഷയങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ കൂടുന്ന ഒരവസ്ഥയിലേക്ക് അഞ്ചാമതായിക്കൊണ്ട് ഈ സ്റ്റേജ് നമ്മൾ എത്തിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അഞ്ചാമത്തെ ഘട്ടത്തിൽ തന്നെയാണ് പലപ്പോഴും ഇത്തരം പിന്നെ വേശ്യാവൃത്തിയിലേക്കും മറ്റൊക്കെ പോകുന്ന ആളുകൾ പല ലൈംഗിക രോഗങ്ങൾക്കും സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളിലേക്കും അല്ലെങ്കിൽ പിന്നെ പല ദാമ്പത്യമായ പ്രശ്നങ്ങളിലേക്കും പിന്നെ പല ഡൈവോഴ്സിൻ്റെ എണ്ണം വർദ്ധിക്കാനുള്ള കാരണം ഇത്തരം വ്യക്തികൾ ഈ ഒരു സ്റ്റേജിൽ എത്തുന്നു എന്നുള്ളതുകൊണ്ടാണ്. പല കുടുംബങ്ങളിലും പല ശൈഥില്യവും ഉണ്ടാവാനുള്ള കാരണം ഈ ഒരു സ്റ്റേജിൽ അവർ എത്തി എന്നുള്ളതുകൊണ്ടാണ്. റേപ്പ് അടക്കമുള്ള കുടുംബങ്ങളിൽ തന്നെ ഇത്തരം വിഷയങ്ങളിലുള്ള പല അപജയങ്ങൾ ഉണ്ടാവാനുള്ള കാരണമൊക്കെ ഈ ഒരു സ്റ്റേജിൽ എത്തും എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു അഞ്ച് ഘട്ടമായിക്കൊണ്ടാണ് പല പഠനങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഒന്നാമത്തെ ഒരു ഘട്ടത്തിലെത്തിയ ഒരു വ്യക്തി രണ്ടാമതായിക്കൊണ്ട് പെട്ടെന്ന് എത്തുന്ന അഡിക്ഷനിലാണ് ഞാൻ നേരത്തെ പറഞ്ഞു. അഡിക്ഷൻ സ്റ്റേജിലേക്ക് രണ്ടാമതെത്തിയ വ്യക്തി പിന്നെ അഞ്ചാമത്തെ ഒരു ഘട്ടത്തിലെത്താൻ വലിയ കാലതാമസമൊന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ രണ്ടും മൂന്നും നാലൊക്കെ സ്കിപ്പ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അഞ്ചാമത്തെ ഘട്ടത്തിലേക്ക് എത്തുന്ന ആളുകൾ വരെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു അഡിക്ഷൻ എന്നത് പലപ്പോഴും ചർച്ചയാവാത്തൊരു വിഷയമായതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ അറിയേണ്ടതുണ്ട്. ഒരു തവണ ഇത്തരം വീഡിയോകൾ കാണുന്ന ആളുകൾ പലപ്പോഴും പിന്നെ ഇത്തരം ആളുകൾ പറയുന്ന ഒരു ന്യായം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇത്തരം വലിയ വലിയ ഘട്ടത്തിലേക്കും വലിയ സ്റ്റേജുകളിലേക്കും ഞാൻ എത്തിയിട്ടില്ല, ഞാൻ വല്ലപ്പോഴൊക്കെ ഇത്തരം വീഡിയോ കാണുന്ന ഒരു വ്യക്തിയാണ് എന്ന് ആശ്വസിക്കുന്ന ഒരു വ്യക്തി ഈ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്തരത്തിൽ ഒരു തവണ ഒരു വീഡിയോ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒടുക്കത്തിലേക്ക് കൊണ്ടെത്തിക്കുകയുള്ളൂ. ഒരിക്കലും ഇതൊരു ചെറിയ തുടക്കമാണെന്ന് കണ്ട് നിസ്സാരവൽക്കരിക്കേണ്ടതില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും സാരമായി ബാധിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് പിന്നീട് കാണേണ്ടി വരും. പലപ്പോഴും ചില ആളുകൾ പറയാറുള്ളത്, ഞാനിപ്പോൾ ഇത് കാണുമ്പോൾ എനിക്കറിയാം എവിടെയാണ് നിയന്ത്രിക്കേണ്ടത്, എവിടെയാണ് സ്റ്റോപ്പ് ഇടേണ്ടത് എന്നൊക്കെ എനിക്കറിയാം എന്ന് പറയുന്ന ആളുകളുണ്ടാവാം. പക്ഷെ നിങ്ങൾ അറിയേണ്ടത് ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയാത്ത, പലപ്പോഴും പല പഠനങ്ങളും പറയുന്നത് MDMA വളരെ മാരകമായ, നമുക്ക് ഒരു ലഹരി വസ്തു ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന ആസ്വാദനത്തെക്കാൾ വലിയ മാരകമായ പ്ലഷറും ഉന്മാദവും നമുക്ക് ഇത്തരം പിന്നെ അവസ്ഥയിലൂടെ ലഭിക്കുന്നു എന്നുള്ളതും, പലപ്പോഴും ഇത്തരം പിന്നെ വസ്തുക്കളൊക്കെ ലഭിക്കാൻ ഒരു പിന്നെ ലഹരി വസ്തു ലഭിക്കാൻ നമുക്ക് പണം വേണം, അത് ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്, അത്തരം ആളുകൾ നമ്മൾ ബന്ധപ്പെടേണ്ടതുണ്ട്. എന്നാൽ ഇതൊന്നും ആവശ്യമില്ലാതെ നമ്മൾ നമ്മുടെ സെൽഫോണും നമ്മളും ഒറ്റയ്ക്കാവുന്ന ഒരു സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഇത്തരം വീഡിയോകൾ, അതിൻ്റെ ഒരു ലഭ്യത തന്നെ ഈ ഒരു അഡിക്ഷൻ്റെ ഏറ്റവും വലിയ പ്രേരകമാണ് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഏറ്റവും അടിസ്ഥാനപരമായ പരിഹാരം എന്നുള്ളത് എപ്പോഴാണോ നിങ്ങൾക്കിത് തിരിച്ചറിയുന്നത് ആ സ്പോട്ടിൽ തന്നെ ഈ ശീലം ഒഴിവാക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നല്ലോ, വലാ തഖർബുസിന, നിങ്ങൾ വ്യഭിചാരത്തെ അടുക്കുക പോലും ചെയ്യരുത്, അതിനെ സമീപിക്കുക പോലും ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത്തരം വിഷയങ്ങൾ നമ്മൾ കാണിക്കേണ്ട സൂക്ഷ്മതയും ശ്രദ്ധയും നമുക്ക് ഏറെ ഗൗരവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇൻഷാല്ലാ ഈ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയായിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ എങ്ങനെയൊക്കെയാണ് അവർ ഈ ഒരു വിഷയത്തിലേക്ക് അഡിക്ഷനിലേക്ക് എത്തുന്നത് എന്നും അതിനുള്ള ഏറ്റവും പ്രായോഗികമായ പരിഹാരങ്ങളിലേക്കും നിർദ്ദേശങ്ങളിലേക്കൊക്കെ ഇൻഷാല്ലാ നമുക്ക് വരുന്ന എപ്പിസോഡിലൂടെ നമുക്ക് കടന്നു വരാം. ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ വിഷയത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ കരകയറാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഇൻസൈറ്റ്. നിങ്ങൾ പോണോഗ്രാഫി കാണുന്ന വ്യക്തിയാണോ എങ്കിൽ ഇവ അറിയണം. ആധുനിക സംവിധാനങ്ങളിലെ അപകടങ്ങളെ പരിചയപ്പെടുത്തി സംസാരിച്ചത് ഡോക്ടർ സഹബാസ് കെ അബ്ബാസ്.
2: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഒരുപാട് വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ പ്രഭാത പരിപാടിയായ മോർണിംഗ് ലൈവ് ഷോ ഇവിടെ അവസാനിച്ചു. ശേഷം നമ്മൾ വൈബ്സിലേക്കാണ് നീങ്ങുന്നത്. ഇന്നത്തെ വൈബ്സിലിൽ നിങ്ങളോടൊപ്പം ഞാൻ സുഹേർ പാണ്ടിക്കാട്, എൻ്റെ കൂടെ വി ടി അബ്ദുസ്സലാം. ഒരുപാട് വിഭവങ്ങൾ ശ്രോതാക്കൾക്കറിയാവുന്നതുപോലെ നമ്മൾ ലൈവ് ഷോയിൽ കേട്ടു. എന്നാൽ കുറച്ചുകൂടി വൈജ്ഞാനികമായ മറ്റൊരു തലത്തിലേക്കാണ് ഇനിയുള്ള ഒരു കുറച്ച് സമയം നമ്മൾ ശ്രോതാക്കളുമായി പങ്കുവെക്കുന്നത്. ഇസ്ലാമിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കേണ്ടത് പ്രമാണങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമാണ് ഏറ്റവും ആദ്യം നമ്മൾ ഈ ഒരു വൈബ്സിൽ ശ്രോതാക്കളുമായി പങ്കുവെക്കുന്നത്.
1: ഇൻസൈറ്റിൽ ഇന്ന് നമുക്ക് ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് അവതരിപ്പിക്കുന്ന പ്രോഗ്രാമാണ് നമ്മൾ കേൾക്കുന്നത്. ഇതിന്റെ ഭാഗം രണ്ടാണ്. നിങ്ങൾ അശ്ലീല വീഡിയോകൾ കാണുന്ന വ്യക്തിയാണോ എങ്കിൽ ഇവ അറിയണമെന്ന്. സമകാലികമായ ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു ദുശ്ശീലത്തെ അല്ലെങ്കിൽ ഒരു ദുഷിച്ച പ്രവർത്തനത്തിന്റെ അപകടത്തെ ബോധ്യപ്പെടുത്തുന്ന പ്രോഗ്രാമിന്റെ ഭാഗം രണ്ടാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അശ്ലീല വീഡിയോകൾ കാണുന്ന, അശ്ലീലമായ ചിത്രങ്ങൾ ആസ്വദിക്കുന്ന, അശ്ലീല സൈറ്റുകളിൽ അഭിരമിക്കുന്ന, ചാറ്റുകൾ ചെയ്യുന്ന അത്തരത്തിലുള്ള ആളുകൾക്കുണ്ടാകാവുന്ന, അവർ എത്തിപ്പെടാവുന്ന ഒരുപാട് സാഹചര്യങ്ങളെ പറ്റിയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡിൽ അത്തരത്തിലുള്ള പിന്നെ സൈറ്റുകളിലൂടെയും മറ്റുമൊക്കെ അഭിരമിക്കുമ്പോൾ അതിലൂടെ അവർക്കുണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെപ്പറ്റിയും അത്തരക്കാർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, സോഷ്യൽ മീഡിയ എന്നത് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണുകൾ എന്നുള്ളത് നമുക്ക് പല രൂപത്തിൽ ഉപയോഗിക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കാവുന്ന രൂപത്തിൽ ഏറ്റവും മാരകമായ പ്രത്യാഘാതങ്ങൾ ഭാവി ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ടാവും. അല്ലെങ്കിൽ ചിലർക്കെങ്കിലും അത് ഏറ്റവും പ്രൊഡക്റ്റീവായിക്കൊണ്ട് വളരെ എഫക്റ്റീവായിക്കൊണ്ട് നാടിനും സമൂഹത്തിനും നമുക്കൊക്കെ ഇഹപര വിജയത്തിന് അനുകൂലമായ രൂപത്തിന് അത് ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ ഒരുപാടധികം ആളുകൾ ആ വിഷയത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ വിഷയത്തിലുമൊക്കെ വഞ്ചിതരാക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിൽ അശ്ലീല വീഡിയോകൾ കാണുന്ന, അത്തരത്തിലുള്ള പിന്നെ ആക്ടിവിറ്റികളിൽ ഏർപ്പെടുന്ന ആളുകൾക്കും അവർ സ്വന്തം ഫോണുകളിൽ പലപ്പോഴും വഞ്ചിതരാക്കപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഏതൊരു വിഷയത്തെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഫോൺ, നമ്മുടെ മൊബൈൽ ഫോൺ, അത് സോഷ്യൽ മീഡിയ ആവട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാം ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, വാട്സപ്പ് ആകട്ടെ, മറ്റേതെല്ലാം സോഷ്യൽ മീഡിയ മറ്റ് പ്ലാറ്റ്ഫോമുകളുണ്ടോ അവിടെയെല്ലാം ഉപയോഗിക്കുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഒരു വസ്തു ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ആ ഉപയോഗിക്കപ്പെടുന്ന വസ്തു അവർ അതിന് പിന്നിലുള്ള ആളുകൾ നമ്മളൊരു പ്രൊഡക്റ്റായി കാണുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളാണ് യഥാർത്ഥത്തിൽ അവരുടെ പ്രൊഡക്റ്റായി മാറുന്നത്. നമ്മൾ വളരെ ഫ്രീ ആയി ആസ്വദിക്കുന്ന വാട്സപ്പ് ആകട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, ഇൻസ്റ്റാഗ്രാം ആവട്ടെ, ഇതിലൂടെ അതിൻ്റെയൊക്കെ മുതലാളിമാർക്ക് കിട്ടുന്ന കോടിക്കണക്കിന് രൂപയുടെ ലാഭങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ഇതേ വിഷയമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ അശ്ലീല വീഡിയോകളും ചിത്രങ്ങളും കാണുന്ന ആളുകൾക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അവരൊക്കെ വളരെ ഫ്രീ ആയി ലഭിക്കുന്ന ഒന്നല്ലേ, ഒരു ടൈം പാസിന് വേണ്ടി ഇടയ്ക്കൊക്കെയല്ലേ ഞങ്ങൾ കാണുന്നുള്ളൂ എന്നൊക്കെയാണ് പലപ്പോഴും കുട്ടികൾ പറഞ്ഞ ന്യായം. അവർ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ലോബി, നമ്മൾ ലഹരിയെ പറ്റി പറയാറുള്ളത് പോലെ അല്ലെങ്കിൽ മറ്റ് പല അഡിക്ഷനെ പറ്റിയും പറയാറുള്ളത് പോലെ തന്നെ, ഇതിന് പിന്നിലുള്ള ഒരു വലിയ ലോബി, അവർക്ക് ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ലാഭത്തെ പറ്റിയാണ് അല്ലെങ്കിൽ ആ ലാഭം ഉണ്ടാക്കാനുള്ള പ്രൊഡക്റ്റ് ആയിക്കൊണ്ട് മാത്രമാണ് അവർ നമ്മളെ കാണുന്നത് എന്നുള്ളൊരു അടിസ്ഥാനപരമായൊരു ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുന്ന അല്ലെങ്കിൽ അത്തരം പിന്നെ ലൈംഗികമായ അവിഹിതമായ ആസ്വാദനങ്ങളിൽ ഏർപ്പെടുന്ന, അത് വീഡിയോകൾ കാണുന്ന രൂപത്തിലാവട്ടെ, സെക്സ് ചാറ്റ് നടത്തുന്ന ആളുകളാവട്ടെ, ഏത് രൂപത്തിലായിക്കോട്ടെ, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ 5 ഘട്ടങ്ങൾ നമ്മൾ പറഞ്ഞു. ആ 5 ഘട്ടങ്ങളിൽ ഏത് ഘട്ടവും മാറി മാറി വരാം. ഏർലി എക്സ്പോഷർ എന്ന എന്തെങ്കിലും കാരണം കൊണ്ട് ഇതിന് എക്സ്പോസ്ഡ് ആയിട്ടുള്ള, ഇത് ഒരു തവണയെങ്കിലും കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പിന്നീട് അത്തരം കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇത്തരം പ്രത്യാഘാതങ്ങൾ ഉണ്ടായിക്കൂടാ എന്നുള്ള ചിന്തയിൽ നിന്നാവണം ഇതിനെതിരെയുള്ള പ്രതിരോധം നമ്മൾ ആരംഭിക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട 8 പോയിന്റുകൾ മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ 8 പോയിന്റുകൾ നമ്മുടെ മനസ്സിൽ അടിസ്ഥാനപരമായിട്ട് ഏറ്റവും ബേസിക് ആയിക്കൊണ്ട് രൂഢമൂലമായി കീപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം പലപ്പോഴും ആരും വളരെ ബോധപൂർവ്വം ഞാൻ ഇനി മുതൽ പിന്നെ ഇത്തരം അശ്ലീല വീഡിയോകൾ കാണുന്ന ആളായി മാറും എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കില്ല പലപ്പോഴും ഇതിൽ എത്തിപ്പെടുന്നത്. പല സാഹചര്യങ്ങളായിരിക്കാം. ആ സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ഈ 8 കാര്യങ്ങളെ വളരെ ഗൗരവപൂർവ്വം നമ്മൾ ആലോചിച്ചാൽ മാത്രം മതി. ഒന്നാമതായിക്കൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ, അശ്ലീല വീഡിയോകൾ കാണുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ അശ്ലീല ചിത്രങ്ങൾ കണ്ട് ആസ്വദിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്കുണ്ടാവുന്ന ഏറ്റവും മാരകമായ പ്രത്യാഘാതം, ഒന്ന്, അവരുടെ സ്വന്തം ഇണകളിൽ അവർക്ക് യാതൊരു തൃപ്തിയും ലഭിക്കുകയില്ല എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. സ്വന്തം ഇണയിൽ വിവാഹത്തിന് മുമ്പാണ് ഇത്തരം വീഡിയോകൾ കാണുന്നതെങ്കിൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏർപ്പെടുന്നതെങ്കിൽ, ഭാവിയിൽ വിവാഹത്തിന് ശേഷം നമുക്ക് അറിയാം 10, 20, 30, 40, 50, 60 കൊല്ലം ഒരുപക്ഷെ പടസർബ ആയുസ് നൽകുകയാണെങ്കിൽ, സ്വന്തം ഇണയോടൊപ്പം ഏറ്റവും മനോഹരമായ ദാമ്പത്യം പങ്കിടേണ്ട ആ നാളുകളിൽ യാതൊരു തൃപ്തിയും ലഭിക്കാതെ സ്വന്തം ഭാര്യയെ ഒരു ചരക്ക് വസ്തു മാത്രമായി കണ്ടുകൊണ്ട് അവളിൽ നിന്ന് യാതൊരു ആസ്വാദനവും ലഭിക്കാതെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈംഗികത എന്നത് തന്നെയാണ് ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും മനോഹരമായ ആസ്വാദനങ്ങളിൽ ഒന്നെന്നുള്ളത്. ആ ലൈംഗികത ആസ്വദിക്കാൻ പറ്റാതെ സ്വന്തം ഇണയിൽ യാതൊരു തൃപ്തിയുമില്ലാത്ത രൂപത്തിൽ അവരുടെയൊക്കെ വിവാഹ ജീവിതം മാറിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം വിവാഹിതരായ ആളുകളാണ് ഇത്തരം വീഡിയോകൾ കാണുന്നത് എങ്കിൽ അവർക്കുണ്ടാവുന്നത് വിവാഹം കഴിച്ച സ്വന്തം ഇണയിൽ, സ്വന്തം ഭാര്യയുമായി ഒത്ത് കിടപ്പറയിൽ കഴിയുന്ന സമയത്ത് യാതൊരു നിലയ്ക്കും ഒരു സാറ്റിസ്ഫാക്ഷനും ഒരു തൃപ്തിയും അവരുടെ ലൈംഗിക ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ അവർക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കണം, ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ആലോചിച്ച് നോക്കണം. ഇന്ന് ഉണ്ടായി വരുന്ന ഡൈവേഴ്സുകളുടെ കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ, ഡൈവേഴ്സ് ചെയ്യപ്പെടുന്ന കേസുകളിൽ പലപ്പോഴും പല കൗൺസിലർമാരുടെ അടുക്കലേക്കും വരുന്ന കേസുകളിൽ ഭൂരിഭാഗവും ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെറുപ്പം മുതൽ തന്നെ കണ്ടു വളരുന്ന ആളുകൾക്കാണ് ഡൈവേഴ്സിലേക്ക് അവർ എത്തുന്നത്. അതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. വളരെ നിസ്സാരമായിക്കൊണ്ട് നമ്മൾ കാണുന്ന വളരെ കുറഞ്ഞ സമയമല്ലേ, ഇതിപ്പോൾ ആരും കാണാനൊന്നും പോകുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇത് കാണുന്ന ആളുകൾ വളരെ ഗൗരവത്തിൽ ആലോചിച്ച് നോക്കുക. നാളെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വിവാഹ ജീവിതത്തിന് ശേഷം വലിയ പ്രത്യാഘാതങ്ങൾ കുടുംബജീവിതത്തിൽ ഉണ്ടാക്കാവുന്ന, ഒരുപക്ഷെ സ്വന്തം മക്കളെ പോലും നേരാവണ്ണം സ്നേഹിക്കാൻ കഴിയാത്ത രൂപത്തിൽ അവരൊക്കെ അതിന് അഡിക്റ്റായി മാറുന്ന ഒരവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. രണ്ടാമത്തെ ഒരു വിഷയം ശാരീരികമായ പ്രത്യാഘാതങ്ങളാണ്. ഇത്തരത്തിലുള്ള അശ്ലീല വീഡിയോകളും ചിത്രങ്ങളും കാണുന്ന ആളുകൾ, നേരത്തെ പറഞ്ഞത് ഇതിൻ്റെ ഒരു ഗ്രാറ്റിഫിക്കേഷൻ ആയിക്കൊണ്ട്, ഇതിനൊരു റിവാർഡായിക്കൊണ്ട്, ഒരു പ്രതിഫലമായിക്കൊണ്ട് അവർ ആഗ്രഹിക്കുന്നത് പലപ്പോഴും സ്വയംഭോഗത്തിലേക്കായിരിക്കും എത്തിപ്പെടുക. മാസ്റ്റർബേഷൻ ചെയ്യുന്ന, സ്വയംഭോഗം ചെയ്യുന്ന ആളുകൾ, സ്വയംഭോഗത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതാണ്. അത്തരത്തിൽ സ്വയംഭോഗം ചെയ്തുകൊണ്ട് തൻ്റെ ലൈംഗികമായ ആസ്വാദനത്തിന് ഒരു പൂർത്തീകരണം കാണുന്ന ആളുകൾ, ഇത്തരം വീഡിയോകൾ കണ്ടുകൊണ്ട് ശേഷം സ്വയംഭോഗത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഭാവിയിൽ ഉണ്ടാകാവുന്ന ഏറ്റവും മാരകമായ രണ്ട് പ്രശ്നങ്ങൾ, ഒന്ന് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷനാണ്, അല്ലെങ്കിൽ ലൈംഗികോദ്ധാരണം വേണ്ട രൂപത്തിൽ അവർക്ക് ഭാവിയിൽ അവരുടെ കുടുംബത്തിൽ ഇണയോടൊപ്പം ചെലവഴിക്കുമ്പോൾ നടക്കാതെ പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ കുടുംബജീവിതത്തിൽ പരാജിതനാവുന്ന രണ്ടാമത്തൊരു പ്രശ്നം. അതുപോലെ തന്നെ പ്രീമച്യൂർ ഇജാക്കുലേഷനാണ്, നേരത്തെ തന്നെ ലൈംഗികമായ ഇജാക്കുലേഷൻ സംഭവിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ തൻ്റെ ഇണയുമായി ശാരീരികമായി വളരെ സുന്ദരമായ ആസ്വാദനം ലഭിക്കേണ്ട ആ ലൈംഗികതയിൽ യാതൊരു തൃപ്തിയും ലഭിക്കാതെ ശാരീരികമായി കുറേ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ള, ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കാണിക്കാൻ പോകേണ്ടി വരുന്ന, പല മരുന്നുകളും സ്ഥിരമായി കഴിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് അത്തരം ആളുകൾ, ഒരുപക്ഷെ അവരുടെ ഹോർമോൺ പലപ്പോഴും അവരുടെ ശരീരത്തിലുള്ള ഹോർമോണിന് പകരം പുറത്തുനിന്ന് ഹോർമോണുകൾ അടക്കമുള്ള ടാബ്ലറ്റുകൾ കഴിക്കേണ്ടി വരുന്ന, ലൈംഗികമായി ഉത്തേജിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പലപ്പോഴും ഇത്തരം ആളുകൾക്ക് ലൈംഗികമായി അവർ കണ്ടുവരുന്ന അശ്ലീല ചിത്രങ്ങളിലൂടെ മാത്രമേ അവർക്ക് ഒരു ലൈംഗികമായ ഉത്തേജനം ലഭിക്കൂ എന്നുള്ള അവസ്ഥയിലേക്ക് വരെ, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡീസെൻസിറ്റേഷൻ എന്ന സ്റ്റേജിലേക്ക് അവരെത്തുമ്പോൾ, അവർ കണ്ടുവരുന്ന അത്തരം ചിത്രങ്ങളും വീഡിയോകളൊക്കെ ഇതിപ്പോൾ നിരന്തരം കണ്ടു തന്നെയാണല്ലോ, ഇനി പുതിയ സാധനങ്ങൾ വരട്ടെ എന്നാലോചിച്ചുകൊണ്ട് അത്തരത്തിൽ ഒരു നോർമലൈസ് ചെയ്യുന്ന ഒരു സ്വാഭാവികമായ ഒരു സംഗതി ഇതിനെ കാണുന്ന ആളുകൾക്ക്, അവർക്കൊരിക്കലും തൻ്റെ ഇണയിലൂടെയുള്ള ലൈംഗികമായ ആസ്വാദനം ലഭിക്കുകയില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ കുടുംബജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഇത്തരം ആളുകൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. മൂന്നാമതായിക്കൊണ്ട് പലപ്പോഴും ഇത്തരം വീഡിയോകൾ കാണുന്ന ആളുകൾക്ക് ഒരു ആത്മനിന്ദ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സെൽഫ് എസ്റ്റീം ഡൗൺ ആയിക്കൊണ്ട് ഒരു വളരെ കോൺഫിഡൻസ് കുറഞ്ഞ, ആത്മവിശ്വാസം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അവർ എത്തിപ്പെടാറുണ്ട്. കാരണം ഇത്തരം വീഡിയോകൾ കാണുന്നത് തെറ്റാണ് എന്ന് അവർക്കറിയാം. ഇത് തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ടും അവർ അത്തരം വീഡിയോകൾ വീണ്ടും വീണ്ടും കാണുന്ന ആളുകളാണ്. അങ്ങനെ കണ്ട് ഈ വീഡിയോയ്ക്ക് ശേഷം ഇതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള അവർക്ക് ലഭിക്കുന്ന ആസ്വാദനം ലഭിച്ചതിന് ശേഷം ഇവർക്ക് പലപ്പോഴും ഒരു കുറ്റബോധമാണ് ഉണ്ടാവുക, വേണ്ടായിരുന്നു, ചെയ്യേണ്ടായിരുന്നു എന്നുള്ള തോന്നലായിരിക്കും ഉണ്ടാവുക. പക്ഷേ നിരന്തരം ഇത് കാണുന്ന ആളുകൾക്ക് ആ തോന്നൽ പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു കുറ്റബോധം മനസ്സിനെ വേട്ടയാടിക്കൊണ്ട് പലപ്പോഴും അവർക്ക് ഉണ്ടാവുന്ന ആത്മവിശ്വാസം പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക്, അത് അവരുടെ ജീവിതത്തിലെ മുന്നോട്ട് പോക്കിനെ വളരെ സാരമായി ബാധിക്കുന്ന ഒരവസ്ഥ സിറ്റുവേഷൻ നമ്മൾ കാണാറുണ്ട്. മറ്റൊന്ന് നാലാമതായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം വീഡിയോകൾ കാണുന്ന, അശ്ലീലമായ കാര്യങ്ങൾ ഏർപ്പെടുന്ന ആളുകൾ, അവർ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ കാണുക, ആസ്വദിക്കുക രാത്രിയുടെ മറവിലോ, അല്ലെങ്കിൽ ആരും കാണരുതാത്ത, ആരും തന്നെ കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന എല്ലാ സാഹചര്യങ്ങളും ഉറപ്പിച്ചതിന് ശേഷമായിരിക്കും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുക. അവർ യഥാർത്ഥത്തിൽ ഒരുപക്ഷെ രാത്രി ലൈറ്റെല്ലാം ഓഫാക്കി ഫാനിൻ്റെ സൗണ്ട് കൂട്ടിവെച്ച് പലപ്പോഴും ഇങ്ങനെയാണ് കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ കണ്ടുവരുന്നത്. അവിടെ താൻ ഇത്തരം വീഡിയോകൾ കാണുക

ാണെന്ന് പൊതുസമൂഹത്തിൽ തന്റെ ഉമ്മയോ ഉപ്പയോ വല്യമ്മയോ തന്റെ അനിയനോ അനിയത്തിയോ ഇങ്ങനെ തുടങ്ങി ഒരാളും കാണരുത് എന്നുള്ള എല്ലാവിധ പ്രതിരോധ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ടായിരിക്കും ഇത്തരം കാര്യങ്ങൾ കാണുക. അവർ വലിയ വലിയ ടെൻഷനുകളിലായിരിക്കും ഇത്തരം കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു എലി ആ സമയത്ത് ഇത്തരം വീഡിയോകൾ കാണുന്ന ഒരു അശ്ലീലമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു എലി ആ സമയത്ത് ഇങ്ങനെ ഓടിപ്പോവുകയാണെങ്കിൽ തന്നെ ഈ വ്യക്തിക്ക് ഉണ്ടാകുന്ന ടെൻഷൻ എത്രയാണ്? ഒരു പല്ലി ചിലച്ചാൽ ഇത് ആരെങ്കിലും തന്നെ കാണൂ എന്നുള്ള പേടി കാരണം ഈ വ്യക്തിക്ക് അനുഭവിക്കുന്ന ടെൻഷൻ എത്രത്തോളമാണ്? സഹോദരങ്ങളെ ആലോചിച്ച് നോക്കുക, ഒരു പക്ഷേ നമ്മൾ പിടിക്കപ്പെട്ടാൽ ഇത്തരം കാര്യങ്ങൾ കാണുന്നത് നമ്മളെ മറ്റാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന അപമാനത്തിൻ്റെ ഭാരം, നമ്മുടെ അഭിമാനത്തിന് സംഭവിക്കുന്ന ക്ഷതം എത്രത്തോളമാണ്? ഈ ഒരു ചിന്ത മാത്രം മതി ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ. യാതൊരു നിലയ്ക്കും നമുക്ക് ഉപകാരമില്ലാത്ത, ഒരു നിലയ്ക്ക് നമ്മൾ കാണരുതാത്ത കാര്യങ്ങൾ പുറത്തു നിന്നൊരാൾ നമ്മൾ കാണുന്നു എന്ന തോന്നലുണ്ടാകുമ്പോൾ തന്നെ നമ്മൾ അത്രത്തോളം പേടിക്കുന്നുണ്ട് എങ്കിൽ ആലോചിച്ച് നോക്കേണ്ടത് ഇതെല്ലാം കാണുന്ന അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ ആ ചിന്തയാണ് യഥാർത്ഥത്തിൽ അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ പ്രേരിപ്പിക്കേണ്ടത്. അഞ്ചാമതായിക്കൊണ്ട്, ഇത്തരം കാര്യങ്ങൾ കാണുന്ന ആളുകൾ അവർക്ക് യാതൊരു നന്മകളിലും ക്രിയേറ്റീവായിക്കൊണ്ട് ക്രിയാത്മകമായ ഒരു നന്മയിൽ ഇടപെടാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൽ അവരുടെ മനസ്സിൽ വരുന്ന, അവർക്ക് ഒഴിവിടുന്ന സമയത്തൊക്കെ അവരുടെ ചിന്ത യഥാർത്ഥത്തിൽ ഇത്തരം ചിന്തകൾ മാത്രമായിരിക്കും. ഇത്തരം മുമ്പ് കഴിഞ്ഞ കണ്ട വീഡിയോയിൽ കണ്ട കാഴ്ചകൾ, അതവർക്ക് അവരുടെ ഫോണിലെ സ്ക്രീനിലെ കണ്ടതുപോലെ തന്നെ അവർ മുന്നോട്ട് പോകുന്ന കാഴ്ചകളിലൊക്കെ അത്തരം കാര്യങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അവർ കാണുന്ന പല ആളുകളിലും അത്തരം ചിത്രങ്ങൾ അവർ സ്വയം സ്വാംശീകരിച്ചെടുക്കുകയാണ്. ഈ രൂപത്തിൽ ഒരു നന്മയിലും പ്രൊഡക്റ്റീവായിക്കൊണ്ട് അവരുടെ സമയത്തെ ചെലവഴിക്കാൻ കഴിയാത്തൊരവസ്ഥ അവർക്കുണ്ടാവുന്നതാണ്. മറ്റൊന്ന്, ആറാമതായിക്കൊണ്ട് അവർക്ക് യാതൊന്നിനും സമയം ലഭിക്കുകയില്ല. പലപ്പോഴും ജോലിയിലാവട്ടെ, കുടുംബത്തിൻ്റെ കാര്യങ്ങളിലാവട്ടെ, പഠനത്തിൻ്റെ കാര്യങ്ങളിലാവട്ടെ, പ്രത്യേകിച്ചും വിദ്യാർത്ഥികളായ ആളുകൾ, അവർക്ക് പരീക്ഷയുടെ സമയത്തൊക്കെ ഇത്തരം പിന്നെ കാഴ്ചകൾ കാണുന്ന ആളുകൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ അവരുടെ ഉറക്കത്തെ ബാധിക്കുന്ന, പഠനത്തിൽ പരീക്ഷയിൽ പലപ്പോഴും മാർക്കുകൾ കുറയുന്നൊരവസ്ഥ വരെ ഇത്തരം കാര്യങ്ങൾ കാണുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്, പല പഠനങ്ങളും തെളിയിക്കുന്നതാണ്. മറ്റൊന്ന്, ഏഴാമതായിക്കൊണ്ട് ഇത്തരം ആളുകളിൽ പലപ്പോഴും ഡോപ്പമിൻ്റെ അളവ്, ഡോപ്പമിൻ എന്ന നമുക്ക് സന്തോഷം നൽകുന്ന ആ ഒരു ഹോർമോണിൻ്റെ അളവ് പലപ്പോഴും വലിയ ആധിക്യം സംഭവിക്കുന്ന ഒന്നാണ്. അത്തരത്തിൽ ഡോപ്പമിൻ്റെ ഹോർമോൺ ലെവൽ സാധാരണ ഒരാൾക്ക് ഈ ഒരു ലെവൽ നിൽക്കേണ്ടതാണെങ്കിൽ ഇവർക്ക് കുറച്ച് ഹയർ ലെവലായിരിക്കും ഉണ്ടാവുക. ആ ഹയർ ലെവൽ എത്തിയാലേ അവർക്ക് സന്തോഷം ലഭിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോകളാവട്ടെ, ചാറ്റുകളാവട്ടെ, അവയിൽ നിരന്തരമായിക്കൊണ്ട് എക്സ്പോസ് ചെയ്യാതെ അവർക്കൊരു സന്തോഷം ലഭിക്കുകയില്ല എന്നുള്ളതാണ്. അങ്ങനെ സന്തോഷം ലഭിക്കാൻ വേണ്ടി പല തെറ്റുകളിലേക്കും തിന്മകളിലേക്കും, നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ വെർച്വൽ സ്ക്രീനിൽ നിന്ന് മാറിക്കൊണ്ട് റിയൽ വേൾഡിലേക്ക്, അവർ പിന്നെ അവരുടെ ഭൂമിയിലേക്ക് അവർക്ക് ഈ ആസ്വാദനം ലഭിക്കുക എവിടെയൊക്കെയാണോ അവിടേക്കൊക്കെ എത്തിപ്പെടാനുള്ള, അത്തരത്തിലുള്ള മോശപ്പെട്ട സ്ഥലങ്ങളിലേക്കും സംഗതികളിലേക്കും ആളുകളിലേക്കൊക്കെ അവർ എത്തിപ്പെടാനുള്ള സാഹചര്യം നമുക്ക് കാണാറുണ്ട്. എട്ടാമതായിക്കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ആലോചിച്ച് വെക്കേണ്ടതുള്ളത്, നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം എന്നത് വളരെ നിസ്സാരമാണ്, ഹ്രസ്വമാണ്, ഏത് നിമിഷവും മരണം കടന്നു വരാമെന്ന ഒന്നാണ്. പക്ഷേ ഇതൊന്നും ചിന്തിക്കാതെ ഇത്തരം കാര്യങ്ങളിലെ ആസ്വാദനങ്ങളിൽ മാത്രം അഭിനയിക്കുന്ന ആളുകൾ, അവർക്ക് പരലോകത്ത് ലഭിക്കുന്ന ഏറ്റവും ഭയാനകമായ ശിക്ഷയെപ്പറ്റി അവർ ചിന്തിക്കേണ്ടതുണ്ട്. പരലോകത്ത് തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ കാണുന്ന സമയം മുഴുവനും നമുക്ക് നഷ്ടം മാത്രമായിരിക്കും ഉണ്ടാവുക. അവിടെ നമ്മൾ നാളെ ഖേദിക്കേണ്ടി വരും. ആ സമയത്ത് വിലപിച്ചിട്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ തീർച്ചയായും ഉണ്ടാവേണ്ടതുണ്ട്. നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരുപാട് ഹദീസുകൾ, സ്വർഗം ലഭിക്കും എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് വഹ്ഫുൽ ഫുറൂജ്, നമ്മുടെ ലൈംഗിക അവയവങ്ങളെ സൂക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ആ തരത്തിലുള്ള സൂക്ഷ്മത വളരെ അനിവാര്യമാണ് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിൽ സൂക്ഷ്മത പാലിക്കാനുള്ള ഒരു ഹദീസ് നമ്മുടെ മനസ്സിൽ നിരന്തരം ഓർമ്മയിൽ വരേണ്ട ഒരു സംഗതി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഒരു ഉപദേശമുണ്ട്, നീ തുടർച്ചയായി ഒരു അന്യ സ്ത്രീയെ നോക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ നോട്ടം നിനക്ക് അനുവദനീയമാണ്, രണ്ടാമത്തെ നോട്ടം നിനക്ക് അനുവദനീയമല്ല എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ഈ ഒന്നാമതായിക്കൊണ്ടൊരു സ്ത്രീയെ കാണുമ്പോൾ, ഒരു അന്യസ്ത്രീയെ കാണുമ്പോൾ അവളെ നോക്കാനുള്ള അനുവാദം നമുക്കുണ്ട്, അതാരാണ് തിരിച്ചറിയാനായിരിക്കാം ഒരു ഒരു പെർമിഷൻ നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷേ രണ്ടാമതായിക്കൊണ്ട് ആ സ്ത്രീയെ വീണ്ടും തുറച്ചു നോക്കുക എന്നത് പലപ്പോഴും നമ്മുടെ ചിന്തകളെ മാറ്റിമറിക്കാനും നമുക്കതിലൊരു ആസ്വാദനം ലഭിക്കുന്ന രൂപത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പല അധ്യാപനങ്ങളിൽ പറഞ്ഞിരുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു അന്യസ്ത്രീയെ നോക്കുക എന്നുള്ളതാണ്. ആ അന്യസ്ത്രീ എന്നാൽ വസ്ത്രമൊക്കെ ധരിച്ച് വളരെ നീറ്റായിക്കൊണ്ട് തന്നെ നമ്മുടെ മുമ്പിലുള്ള ഒരു അന്യസ്ത്രീയാണെങ്കിൽ പോലും അവളെ നോക്കരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ വസ്ത്രമൊന്നുമില്ലാതെ ഇത്തരത്തിലുള്ള ലൈംഗികമായ ആസ്വാദനങ്ങൾക്ക് നമുക്ക് നൽകുവാൻ വേണ്ടി മാത്രം ഏതോ രാജ്യത്ത് ആരൊക്കെയോ പിന്നെ അവരുടെ ജീവിതം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ടുള്ള, അതിൽ നിന്ന് ലാഭം കൊണ്ട് ജീവിക്കുന്ന അത്തരം സ്ത്രീകളുടെ വീഡിയോകൾ കാണുന്ന, അതിലൂടെ ആസ്വാദനം ലഭിക്കുന്ന, നമ്മൾക്ക് പരിചയം പോലും ഇല്ലാത്ത ഏതൊക്കെയോ സ്ത്രീകളുമായി ലൈംഗികമായ ചാറ്റുകൾ നടത്തുന്ന, സെക്സ് ചാറ്റുകൾ നടത്തുന്ന, അത്തരത്തിൽ ലൈംഗികമായി ഒരു നിലയ്ക്ക് നമുക്ക് പിന്നെ ധാർമ്മികമെന്ന് പറയാൻ കഴിയാത്ത തരത്തിലുള്ള വളരെ മ്ലേച്ഛമായ പ്രവർത്തികളിൽ ഏർപ്പെടുന്ന ആളുകൾ, അവർ ചിന്തിച്ച് നോക്കേണ്ടത് എത്രത്തോളം ഗൗരവമായിരിക്കും അവർക്കുള്ള ശിക്ഷകൾ നാളെ പരലോകത്ത് ലഭിക്കാനുള്ളത്. ഇത്തരത്തിൽ ജീവിതത്തിൽ യാതൊരു ഗുണവും ലഭിക്കാതെ നമുക്ക് വിഹിതമായപ്പെട്ട നമ്മുടെ ഇണയെ പടച്ചെറുപ്പ് നമുക്ക് നാളെ കണ്ടെത്തിത്തരും. ഇനി വിവാഹിതരാണെങ്കിൽ സ്വന്തം ഇണയിൽ പൂർണ്ണമായ തൃപ്തിയോടുകൂടി വളരെ സ്നേഹത്തോടുകൂടി അവളിലൂടെ ലൈംഗികത ആസ്വദിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് വിലങ്ങുതുരയെ തടിയായി നിൽക്കുന്ന ഇത്തരത്തിലുള്ള അന്യമായ അശ്ലീലമായ

0: ആണോ എന്ന ചോദ്യത്തോടു കൂടി ഒരുപാട് തിരിച്ചറിവുകൾ നമ്മുടെ മനസ്സിൽ വരുന്നതാണ്. ഒരുപക്ഷെ നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് പങ്കുവെക്കാൻ പറ്റിയ നല്ലൊരു എപ്പിസോഡായിരുന്നു നമ്മൾ കേട്ടത്. ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് ആയിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്.
1: അപ്പോൾ ഇൻസൈറ്റിന് ശേഷം ഇനി നമ്മൾ പ്രവേശിക്കുന്നത് പതിവ് പോലെ പാട്ടിലേക്കാണ്. സ്വരം നമ്മുടെ മുമ്പിലുണ്ട്, സ്വരം കേൾക്കാം.

0: നല്ലൊരു പാട്ട് കേൾക്കേണ്ട സമയത്ത് തന്നെയാണ് നമ്മൾ പാട്ട് കേട്ടത് അല്ലേ സലാമക്ക? എന്നാൽ ഇനിയും ആരോഗ്യത്തെക്കുറിച്ച് അലർട്ടാവേണ്ട കാര്യമുണ്ടെന്ന് പ്രത്യേകിച്ച് ആരോടും പറയേണ്ടതില്ല. എല്ലാവരും ആരോഗ്യത്തെക്കുറിച്ച് ഭയങ്കര അലർട്ട്.
1: പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യ വിചാരമാണ്. ആരോഗ്യ വിചാരം

0: ത്തിലേക്ക് നമ്മൾ പോകുന്നു.
1: ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യവിചാരം പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ചയ്ക്കെടുക്കുന്ന വിഷയം നമ്മുടെ നിത്യജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന പലതരം അപകടങ്ങളെക്കുറിച്ചാണ്. ഇന്ന് നമ്മുടെ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് കോട്ടക്കൽ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് തലവൻ ഡോക്ടർ യാസർ ചോമയിൽ. നമുക്കറിയാം, ഇന്ന് പലതരം അപകടങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ നാം കാണാറുണ്ട്. അതിൽ ഇന്ന് ആദ്യമായിട്ട് നാം ചർച്ചയ്ക്കെടുക്കുന്നത് വാഹന അപകടങ്ങളെ കുറിച്ചാണ്, അഥവാ റോഡ് ട്രാഫിക് ആക്സിഡന്റുകളെ കുറിച്ചാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ ഏറ്റവും അധികം നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുരിതമാണ് റോഡിലുള്ള അപകടങ്ങൾ. പലതരം കാരണങ്ങൾ കൊണ്ട് അത് ഉണ്ടാവാമെങ്കിലും അതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം അപകടങ്ങൾ കുറക്കാനുള്ള മാർഗങ്ങൾ എന്താണ്, ഇവരുടെ പരിക്കുകൾ കുറക്കാനുള്ള മാർഗങ്ങൾ എന്താണ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ഉയരുന്ന ഒരു ചോദ്യമാണ്. ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നാം ചർച്ചയിൽ ഒന്നാമതായിട്ട് എടുക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ അപകടങ്ങൾ, അതിൻ്റെ വ്യാപ്തി നമുക്ക് അറിയാം, എന്നാലും ഒരു സ്ഥിതിവിവരക്കണക്കുകൾ അറിഞ്ഞാൽ ഒന്നുകൂടി നമുക്കത് ബോധ്യമാവും. അതുകൊണ്ട് എന്താണ് ഇന്നത്തെ ഈ വാഹന അപകടങ്ങളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ? ഈ ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഉള്ള അപകടങ്ങളെ കുറിച്ചുള്ള ഒരു ഏകദേശം കണക്കുകൾ ഇന്ന് ലഭ്യമാണോ?
2: അപകടങ്ങളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ലോകത്ത് നടക്കുന്ന ഏകദേശം 10% അപകടങ്ങളും നടക്കുന്നത് ഇന്ത്യയിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന സംസ്ഥാനം ഒരുപക്ഷെ കേരളമാവാം. അതുപോലെ തന്നെ ആണ് ഈ അപകടങ്ങളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറിൽ ഏകദേശം 15 ജീവനോളമാണ് നമുക്ക് അപകടം മൂലം നഷ്ടപ്പെടുന്നത്,
1: കേരളത്തിൽ മാത്രം.
2: കേരളത്തിൽ മാത്രം. അതുപോലെ തന്നെയാണ് അതിൽ എത്രയോ ഇരട്ടിയാണ്, 60 പേരോളം ഓരോ മണിക്കൂറിൽ ഈ നിത്യമായി, അതായത് വികലാംഗരായി പോകുന്ന ഒരവസ്ഥ പലപ്പോഴും അപകടം മൂലം ഉണ്ടാവുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ.
1: അപ്പോൾ ഇത്തരം അപകടങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് പലതരം നിയമങ്ങളും ഇറക്കിയിട്ടുണ്ട്. അത് പലപ്പോഴും നമ്മൾ ഒരു പ്രഹസനമായിട്ടാണ് അത് കാണുന്നത്. അത് നിയമപാലകർക്ക് എന്തോ കാശ് കിട്ടാനുള്ള ഒരു ഏർപ്പാടാണ് ചെക്കിങ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. എന്നാൽ ശരിക്കും നമ്മുടെ സ്വന്തം ജീവനെ ഒരു എന്താ പറയുക, ജീവന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് അവർ അവരുടെ കർത്തവ്യം ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് പലപ്പോഴും ഉണ്ടാവാറില്ല. ഇതിന്റെ വാഹന നിയമങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്നാലും ഈ അപകടങ്ങളെ ഭാഗ്യമായിട്ട് മെഡിക്കൽ ഫീൽഡിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ അപകടങ്ങൾ കുറക്കുമ്പോൾ അതിന്റെ പരിക്കുകൾ കുറക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊന്ന് ചുരുക്കി പറയാം.
2: അപകടങ്ങൾ കുറക്കാൻ സത്യം പറയുകയാണെങ്കിൽ ഈ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇതുമൂലമുള്ള മരണങ്ങളും അതുപോലെ തന്നെ അംഗവൈകല്യങ്ങളും കുറക്കാൻ സാധിക്കും. ഹെൽമെറ്റ് ധരിക്കുക, അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ധരിക്കുക. സീറ്റ് ബെൽറ്റ് ധരിക്കുകയാണെങ്കിലും എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കുക. അതുപോലെ തന്നെ റോഡ് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക, മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാതിരിക്കുക, ഇതൊക്കെയാണ് നമ്മൾ പാലിക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ശതമാനം നമുക്ക് അതുമൂലമുണ്ടാവുന്ന മരണങ്ങളും അതുമൂലമുണ്ടാവുന്ന പരിക്കുകളും കുറക്കുവാൻ സാധിക്കും.
1: ഇതിൽ ഒന്നാമതായിട്ട് പറഞ്ഞത് ഹെൽമെറ്റിന്റെ കാര്യമാണ്. ഹെൽമെറ്റ് നമുക്കറിയാം, ഇരുചക്ര വാഹനക്കാർക്കാണ് ഹെൽമെറ്റ് നിർബന്ധമാക്കിയിരിക്കുന്നത്. അത് പുറകിലിരിക്കുന്ന ആളുകൾക്ക് നിർബന്ധമാക്കിയപ്പോൾ പലതരം കോലാഹലങ്ങൾ ഇവിടെ ഉണ്ടായി. അതുപോലെ തന്നെ ചെക്കിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെ വാഹനങ്ങൾ തടയുമ്പോഴും നമ്മൾ നിയമപാലകർക്കെതിരെ തിരിയുന്ന പല അനുഭവങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ ശരിക്കും എന്താണ് ഹെൽമെറ്റ് കൊണ്ടുള്ള ഉപകാരം എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു സങ്കടകരമായ ഒരു വസ്തുത. ശരിക്കും ഹെൽമെറ്റ് അത്രയും ഗുണം ചെയ്യുന്നതാണ് അല്ലേ?
2: ഹെൽമെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി വളരെ ഉപകാരമുള്ള ഒരു ഒരു വസ്തുവാണ്. കാരണം ഒരു വാഹനം ഏകദേശം 20 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു വാഹനം അപകടത്തെ പറ്റിയാണെങ്കിൽ ആദ്യമായിട്ട് തറയിലടിക്കുന്നത് ഇരുചക്ര വാഹനത്തിൽ പോകുന്ന ഒരു വ്യക്തിക്ക് ആദ്യമായി തറയിലടിക്കുന്നത് തലയായിരിക്കും. പലപ്പോഴും ഈ തല അടിച്ചിട്ടാണ് അതുമൂലം ഉണ്ടാവുന്ന മരണങ്ങളും ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ ഒരു വാഹനത്തിൽ നിന്ന് പോകുമ്പോൾ സമയത്ത് തല വെച്ച് അടിക്കുകയാണെങ്കിൽ അതുമൂലം ആള് ഉടനെ തന്നെ മരണപ്പെടാം, അല്ലെങ്കിൽ ജീവിതകാലം അംഗവൈകല്യങ്ങൾ കൊണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഹെൽമെറ്റ് ധരിക്കുകയാണെങ്കിൽ അത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും.
1: ഈ ഹെൽമെറ്റ് പലതരത്തിലുള്ള ഹെൽമെറ്റും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോ എങ്ങനെയൊക്കെയുള്ള ക്രൈറ്റീരിയ ആണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നിയമപാലകർക്ക് വേണ്ടിട്ട് ഹെൽമെറ്റ് ധരിക്കുന്ന അവസ്ഥ പലപ്പോഴും കാരണം ചട്ടി പോലത്തെ ഒരു ഇത് തലയിൽ വെച്ചിട്ട് എന്താ പറയാ ചെക്കിങ്ങിന്റെ അവിടെ മാത്രം അവർ തലയിൽ വെക്കും, അത് കഴിഞ്ഞ് എടുത്തേക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും കാണാൻ.
2: ഹെൽമെറ്റ് ധരിക്കുന്നത് പലപ്പോഴും നമ്മൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും ഹെൽമെറ്റ് ധരിക്കുന്ന വ്യക്തികൾ ഹെൽമെറ്റ് ട്രാഫിക് പോലീസിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ചെക്കിങ്ങിന് വരുന്ന വ്യക്തികളെ കാണുമ്പോൾ മാത്രമാണ് ഹെൽമെറ്റ് ധരിക്കുന്നത്. അത് ഹെൽമെറ്റ് ധരിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ സ്ട്രാപ്പും കൂടി ഇടണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഹെൽമെറ്റ് ധരിക്കുന്ന ഹെൽമെറ്റ് വളരെ, അതായത് മുഖഭാഗം കൂടി കവർ ചെയ്യുന്ന രീതിയിലുള്ള താടലിലും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഹെൽമെറ്റാണ് എപ്പോഴും സേഫ് ആയിട്ടുള്ള ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഹെൽമെറ്റ്. പലപ്പോഴും നമ്മൾ കാണുന്ന നിങ്ങൾ പറഞ്ഞ പോലെ ചട്ടി പോലെയുള്ള ഹെൽമെറ്റുകൾ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല എന്നുള്ളതാണ്. അത് തറയിൽ വെച്ച് അടിക്കുമ്പോൾ അത് പൊളിയുകയും പിന്നീട് തലയിലോട്ടുണ്ടാവുന്ന പരിക്കുകളുണ്ടാവും. ശരിക്കുള്ള ഒരു ഹെൽമെറ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ഇമ്പാക്റ്റ് വരികയാണെങ്കിൽ ഒരിക്കലും അതിൻ്റെ അകത്ത് ഒരു പരിക്ക് പറ്റാത്ത, തലക്ക് പരിക്ക് പറ്റാത്ത നല്ല രീതിയിലുള്ള ISI മുദ്രയുള്ള ഒറിജിനൽ ഹെൽമെറ്റ് ആയിരിക്കണം പലപ്പോഴും നമ്മൾ ധരിക്കേണ്ടത്. റോഡ് സൈഡിൽ നിന്ന് കിട്ടുന്ന ഹെൽമെറ്റുകൾ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക, അതുമൂലം വളരെ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്.
1: അപ്പം ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് താടിയടക്കം കവർ ചെയ്യുന്ന ഹെൽമെറ്റ് വേണമെന്നുള്ളതും അത് തന്നെ സ്ട്രാപ്പ് ധരിക്കണം എന്നുള്ളത്. ന്യൂ ജനറേഷൻ താടി ഇല്ലാത്തതാണ് ന്യൂ ജനറേഷന്റെ
2: ഹെൽമെറ്റ്.
1: പിന്നെ പ്രായമുള്ള ആളുകളുടെ ഹെൽമെറ്റ് ആണ് ചട്ടി ഹെൽമെറ്റ്. ഇത് രണ്ടും ശരിയല്ല. നമ്മുടെ അപകടം എന്താ ചെക്കിംഗിൽ നിന്ന് രക്ഷപ്പെട്ടാലും അപകടം നിന്ന് രക്ഷപ്പെടാനുള്ള ചാൻസ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ. പിന്നെ അടുത്തൊരു ഏരിയ ആണ് സീറ്റ് ബെൽറ്റ്. സീറ്റ് ബെൽറ്റ് ഇതേപോലെ തന്നെ നമ്മൾ എന്താ പറയാ ലോങ് ജേണിയിൽ പോകുമ്പോൾ ചെക്കിംഗ് ഉണ്ടാവും എന്ന് വിചാരിച്ച് മാത്രമാണ് ഇത് പലപ്പോഴും ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് ഇടാറ്. അത് തന്നെ ഡ്രൈവർ മാത്രമാണ് സീറ്റ് ബെൽറ്റ് ഇടാറ്, മറ്റുള്ളവർ ആരും ഇടാറില്ല. എന്താണ് ശരിക്കും സീറ്റ് ബെൽറ്റ് കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത്? എന്ത് തരം പ്രൊട്ടക്ഷൻ ആണ് നമുക്ക് സീറ്റ് ബെൽറ്റ് കൊണ്ട് കിട്ടുക?
2: സീറ്റ് ബെൽറ്റ് കൊണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു വാഹനം അപകടത്തിൽപ്പെടുന്ന സമയത്ത് പലപ്പോഴും നമ്മളുടെ ശരീരഭാഗം മുൻവശത്ത് പോയി ഇടിക്കുകയിട്ടാണ് പലപ്പോഴും നമുക്കുണ്ടാവുന്ന അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഈ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നതിനുള്ള ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാമ്പിൾ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ധരിക്കുകയാണെങ്കിൽ നെഞ്ചിൽ വന്നിട്ട് സ്റ്റെയറിംഗ് അടിക്കുന്ന ആ ഒരു അപകടം ഒഴിവാകും. അതുപോലെ തന്നെ അവർ ഡാഷ് ബോർഡ് ഇഞ്ചുറി എന്ന് പറയും, അതായത് നമ്മുടെ സീറ്റ് നമ്മുടെ കാല് പോയിട്ട് ഫ്രണ്ട് ഡാഷ് ബോർഡിൽ അടിച്ചിട്ട് ഉണ്ടാവുന്ന എല്ലുകൾക്ക് ഉണ്ടാവുന്ന പരിക്കുകൾ ഒഴിവാകും. അതുപോലെ തന്നെ ഈ സീറ്റ് ബെൽറ്റ് നിങ്ങൾ പറഞ്ഞ പോലെ ഡ്രൈവർ മാത്രം ധരിക്കേണ്ട ഒരു പ്രക്രിയയല്ല, അത് വാഹനത്തിൽ എത്ര പേര് യാത്ര ചെയ്യുന്നുണ്ടോ ആ 5 പേരും അല്ലെങ്കിൽ 4 പേരും നിർബന്ധമായിട്ടും സീറ്റ് ബെൽറ്റ് ധരിക്കണം എന്നുള്ളതാണ്. കാരണം ഇത് ഒരാൾ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ മൂലം ചിലപ്പം ഈ 4 പേർക്കും അപകടം ഉണ്ടാക്കാം.
1: അതെ, പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ദിവസങ്ങൾക്ക് മുമ്പ് പ്രചരിച്ചൊരു വീഡിയോ പലപ്പോഴും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരു കാറ് യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും ഇടിക്കുകയാണെങ്കിൽ അവർക്കുണ്ടാവുന്ന പരിക്കുകൾ എത്രമാത്രം ഉണ്ട്, സീറ്റ് ബെൽറ്റ് ഇട്ടാൽ എന്ത് ഇല്ലാത്ത എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇന്ന് എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. അത്തരം കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യണം, ഉപകാരപ്രദമായ അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്. ഈ ഒരു ഇത് രണ്ട് കാര്യങ്ങൾ. പിന്നെ മറ്റൊരു ഏരിയ ആണ് ഇതിൽ കുട്ടികളെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. അത് എങ്ങനെയാണ്, നമ്മൾ ബൈക്കിലും കാറിലൊക്കെ കുട്ടികളെ ഇരിക്കുമ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്?
2: കഴിയുന്നത് നിങ്ങൾ കുട്ടികളെ ഏറ്റ് ബൈക്കിൽ യാത്ര ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. കുട്ടികളേറ്റ് കഴിയുന്നതും ബൈക്കിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ തന്നെ അത് കുട്ടികളെ നിങ്ങളുടെയും ഫ്രണ്ടിൽ ഓടിക്കുന്ന വ്യക്തികളുടെയും ഇടയിലായിരിക്കണം കുട്ടികളെ പലപ്പോഴും വെക്കേണ്ടത്. ഒരിക്കലും കുട്ടികൾ ഒറ്റയ്ക്കൊരു ബൈക്കിൽ യാത്ര ചെയ്യാൻ അനുവദിക്കരുത്. പിന്നെ അതേപോലെ കുട്ടികൾ സാധാരണ നമ്മൾ വെക്കുന്ന ഒരു ടെൻഡൻസിയാണ് നമ്മൾ മറ്റേ പെട്രോൾ ടാങ്കിൻ്റെ മുകളിൽ കുട്ടികളെ ഇരുത്തുക, അല്ലെങ്കിൽ ഒരു കൈ കൊണ്ട് കുട്ടിനെ ഇരുത്തിയിട്ട് കുട്ടി ഇങ്ങനെ തലയിൽ താങ്ങിയിരിക്കുന്ന ഒരവസ്ഥ, ഇതൊക്കെ പലപ്പോഴും വൻ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരിക്കലും കഴിയുന്നതും കുട്ടികളുടെ ബൈക്കിൽ യാത്ര ചെയ്യാതിരിക്കുക, കുട്ടികളുമായിട്ട് ബൈക്കിൽ യാത്ര ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഏറ്റവും നല്ലത് കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഹെൽമെറ്റും വെച്ചിട്ടായിരിക്കണം ശരിക്ക് കുട്ടികളെ ബൈക്കിൽ കൊണ്ടുപോകേണ്ടത്.
1: പിന്നെ കാറിൽ കൊണ്ടുപോകുമ്പോൾ കുട്ടികളെ ഫ്രണ്ടിൽ ഇരുത്തണോ ബാക്കിൽ ഇരുത്തണോ തുടങ്ങിയ
2: ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ കുട്ടികളെ ബാക്കിൽ ഇരുത്തുക എന്നുള്ളതാണ്. ബാക്കിലിരുത്തി കുട്ടികൾക്കായിട്ടുള്ള ഒരു ഒരു തരം സീറ്റുകളുണ്ട്, ആ സീറ്റിൽ ചെറിയ കുട്ടികളാണെങ്കിൽ ആ സീറ്റിൽ ഇരുത്തുക. അഥവാ തന്നെ കുട്ടികളെ സീറ്റിൽ ഇരുത്തുകയാണെങ്കിൽ തന്നെ കഴിയുന്നതും ഈ പറഞ്ഞ രീതിയിലുള്ള ബെൽറ്റ്, സീറ്റ് ബെൽറ്റ് അവർക്കും വേണ്ടി ഉപയോഗിക്കുക. ഫ്രണ്ടിൽ കുട്ടികളെ ഇരുത്തുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താന്ന് പറഞ്ഞാൽ അത് മിക്കവാറും കാറുകളിലും നമുക്കിപ്പോൾ എയർ ബാഗുകൾ ലഭ്യമാണ്. പലപ്പോഴും ഈ എയർ ബാഗുകൾ അപകടം പറ്റുന്ന സമയത്ത് ബലൂൺ പോലെ വലുതാവുകയും അതുമൂലം കുട്ടികൾക്ക് ചിലപ്പം ശ്വാസം മുട്ടൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്.

0: കുട്ടികൾ അതിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട് ശ്വാസം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നതും കുട്ടികളുടെ ഫ്രണ്ട് സീറ്റിൽ യാത്ര ചെയ്യിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ അവരെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ അവർക്ക് സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം.
1: ഇനിയിപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും പലപ്പോഴും പലതരത്തിലുള്ള അപകടങ്ങളും നമുക്ക് വന്നു ചേരാം. എന്താണോ നമ്മുടെ നാഥൻ വിധിച്ചത് അത് നമുക്ക് വരാം. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പരിക്കുകൾ ഇല്ലാതെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം കൂടി ഒന്ന് വിശദീകരിക്കണം.
0: അപകടം, ഈ പറഞ്ഞ പോലെ അപകടം വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അപകടം വന്നു കഴിഞ്ഞാലും അത് ഈ അപകടം വരുന്നതിന് മുന്നേ സംഭവിച്ചിട്ടുണ്ട്, എത്രത്തോളം ശ്രദ്ധ നമ്മൾ പറ്റിയിട്ടുണ്ടോ അത്രത്തോളം ശ്രദ്ധ ഈ അപകടം പറ്റിക്കഴിഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പലപ്പോഴും രോഗികളെ നമ്മൾ കൊണ്ടുപോരുന്ന വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ പോലെയുള്ള വാഹനങ്ങളായിരിക്കും. ഒരു അപകടത്തിൽ പറ്റിയ വ്യക്തിയെ കഴിയുന്നതും ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കിടത്തി കൊണ്ടുപോകാൻ പറ്റുന്ന വാഹനത്തിലായിരിക്കണം ഈ രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഈ രോഗികൾ കൊണ്ടുപോകേണ്ടത് ശ്രദ്ധിക്കേണ്ടത് പല കാര്യങ്ങളുണ്ട്. അവരെ നട്ടെല്ലാം ചതവ് പറ്റാത്ത രീതിയിലായിരിക്കണം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകേണ്ടത്. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, ഉടനെ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് എയ്ഡായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്.
1: നട്ടലിന് ക്ഷതം ഏൽക്കാതെ എത്തിക്കണം എന്ന് പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് വിശദമാക്കണമെന്ന് തോന്നുന്നു.
0: അത് ഞാൻ പറയാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ രോഗികൾ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം പറയാറുണ്ട്, അപകടം പറ്റിയ സമയത്ത് എൻ്റെ കൈകാലുകൾ എനിക്ക് ചലിക്കുവാൻ സാധിച്ചിരുന്നു എന്നുള്ളത്. പക്ഷേ വാഹനത്തിൽ കയറ്റിയതിന് ശേഷം പിന്നീട് എൻ്റെ കൈകാലുകൾ എനിക്ക് ചലിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു അപകടത്തിൽ പെടുമ്പോൾ നമ്മളുടെ സുഷ്മിന നാഡി, കഴുത്തിൻ്റെ സുഷ്മിന നാഡിക്കാണ് പലപ്പോഴും ചതവ് പറ്റാറ്. പുറത്തോട്ട് നമുക്ക് പ്രത്യക്ഷത്തിലൊന്നും കാണില്ല, പക്ഷേ ആ ശരീരത്തിൻ്റെ ഉൾഭാഗത്തുള്ള സുഷ്മിന നാഡിക്ക് പരിക്ക് പറ്റിയിട്ട് ആണ് പലപ്പോഴും രോഗികൾ ഹോസ്പിറ്റലിൽ വരിക. അത് പലപ്പോഴും നമ്മൾ ഹാൻഡിലിംഗ്, നമ്മൾ രോഗികളെ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കാതെ വരുന്ന, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു അവയവമായതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ചിട്ടായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്. കാരണം ഈ സുഷ്മിന നാഡിക്കുള്ള പരിക്ക് പുറത്തോട്ട് അത്ര പ്രത്യക്ഷമായിരിക്കില്ല. അപ്പോൾ അത് അനക്കാത്ത രീതിയിലായിരിക്കണം നമ്മൾ രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്.
1: അനക്കാത്ത രീതിയാണ്, ഏത് രീതിയിലാണ് അവരെ എടുത്ത് മാറ്റുക?
0: അതായത് തലഭാഗത്ത് പലപ്പോഴും ചെയ്യേണ്ട ശ്രദ്ധ എന്ന് വെച്ചാൽ, നമ്മൾ കൈകാലുകൾ എടുത്തിട്ട് ഒരു അപകടത്തെ പറ്റി വ്യക്തി പൊതിക്കാൻ പാടില്ല. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കഴുത്തും തോളലിലും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് കഴുത്ത് അനക്കാത്ത രീതിയിലായിരിക്കണം രോഗികളെ വാഹനത്തിൽ കയറ്റേണ്ടത്. ഒരേപോലെ ഒരു
1: തടി എടുക്കുന്ന പോലെ,
0: അതായത് നമ്മൾ ലോഗ് റോൾ എന്ന് പറയാം. തടി എങ്ങനെയാണോ നമ്മൾ ഈ സാധാരണ മില്ലുകളിൽ തടി എങ്ങനെയാണോ ഒരു എടുത്ത് ഒരേപോലെയാണല്ലോ ഒരു മാറ്റുന്നത്, ആ രീതിയിലായിരിക്കണം ഈ അപകടം പറ്റിയ വ്യക്തികളെ എടുത്ത് വാഹനത്തിൽ കയറ്റേണ്ടത്.
1: മടക്കാണ്ട് തലയും ഉടലും ഒക്കെ ഒരേ ലെവലിൽ പിടിച്ചിട്ട് പതുക്കെ,
0: അതെ
1: ഹോസ്പിറ്റലിലേക്ക്
0: കിടത്തി കൊണ്ടുപോകണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. അപകടം പറ്റി കഴിഞ്ഞു, പറ്റിയതിന് ശേഷം പിന്നീട് വാഹനത്തെ കയറ്റിയിട്ട് കൂടുതൽ ഗൗരവമാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കിടത്തി കൊണ്ടുപോകണം എന്ന് പലപ്പോഴും പറയുന്നത്.
1: നമ്മള് പലപ്പോഴും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ടൈപ്പ് ആളുകൾ ഉണ്ടാവും. ഒന്ന്, ഇത് ഈ അപകടം പറ്റിയത് വീഡിയോയിലും മൊബൈലിലും പകർത്തി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിട്ട് നിൽക്കുന്ന സാമൂഹ്യ ദ്രോഹികൾ. മറ്റൊരാളുകളാണ് എന്ത് അപകടം പറ്റിക്കഴിഞ്ഞാലും നേരെ ചെന്ന് അവരെടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന രക്ഷകർ. ഈ രക്ഷകരായ ആളുകൾ പലപ്പോഴും അന്ധകരായി മാറുന്ന ഒരവസ്ഥയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ആർക്കും എപ്പോഴും ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നു തരാം. അതുകൊണ്ട് ഇതിന്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എന്ത് നമ്മുടെ അപകടം മുമ്പിലെ അപകടം പറ്റിക്കഴിഞ്ഞാൽ അവരെ തിരിച്ച് നേരെ കിട്ടുന്ന വണ്ടിയിൽ കൊണ്ടുപോകുക എന്നുള്ളതിന് മാറ്റിയിട്ട് നല്ല രീതിയിൽ അവരെ കിടത്തിനെ കൊണ്ടുപോകാനുള്ള സാഹചര്യം പരമാവധി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ കഴുത്തിലോ പുറത്തോ വേദന ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ പ്രത്യേകം.
0: അതുപോലെ തന്നെ ബോധക്ഷയം, സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ചെറിയ അപകടമാണെങ്കിൽ കഴിഞ്ഞ് പൊട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കിടത്തി കൊണ്ടുപോകണം നിർബന്ധമില്ല. വലിയൊരു അപകടമാണ്, ആൾക്ക് അബോധാവസ്ഥയുണ്ട്, ഈ പറഞ്ഞ പോലെ കഴുത്തിന് വേദനയുണ്ട്, അങ്ങനത്തെ വ്യക്തികളൊക്കെയാണ് പ്രത്യേകിച്ച് ഈ രീതിയിൽ കൊണ്ടുപോകേണ്ടത്. നടന്നു പോകുന്നൊരു വ്യക്തിയെ പിടിച്ചിട്ട് നമ്മൾ കിടത്തിയിട്ട് കൊണ്ടുപോകണം നിർബന്ധമില്ല. നടക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്, മറ്റുള്ള അല്ലെങ്കിൽ വലിയൊരു തൊടലിന് പരിക്കുണ്ട്, അല്ലെങ്കിൽ വയറിന് പരിക്കുണ്ട്, അങ്ങനത്തെ വ്യക്തികൾ, ഗൗരവമായിട്ടുള്ള പരിക്കുള്ള വ്യക്തികളെ കഴിയുന്നതും കിടത്തി കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇതിനെ പറ്റിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ പറ്റുന്നതും കഴിയുന്നതും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. ഓരോ വ്യക്തികളും ഇതിനെ പറ്റിയുള്ള ട്രെയിനിങ്ങുകൾ പല ഹോസ്പിറ്റലുകളിലായിട്ടും പല സംഘടനകളായിട്ടും നൽകുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ആക്സിഡൻറ്റ് പ്രോൺ ഏരിയാസിൽ ഉള്ള, പ്രത്യേകിച്ച് ആക്സിഡൻറ്റ് പ്രോൺ ഏരിയാസ്, ആക്സിഡൻറ്റ് സംഭവിക്കാൻ ചാൻസ് ഉള്ള പല ബ്ലാക്ക് സ്പോട്സ് ഉണ്ട്. മലപ്പുറം ജില്ലയിൽ ഏകദേശം 35 ബ്ലാക്ക് സ്പോട്സ് ഉണ്ട്. ഈ ബ്ലാക്ക് സ്പോട്സിലുള്ള ആ പരിസരത്തിലുള്ള വ്യക്തികൾ ഈ രീതിയിലുള്ള പരിശീലനം ലഭിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഇതുപോലെയുള്ള അപകടങ്ങളും ഇതുപോലെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.
1: ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താ മെഡിക്കൽ ഫീൽഡിലെ ആൾക്ക് മാത്രമല്ലല്ലോ,
0: അല്ല
1: ആർക്കും അറ്റൻഡ് ചെയ്യാൻ, അല്ലേ?
0: സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു വ്യക്തിക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ.
1: പിന്നെ മറ്റൊന്നാണ് എന്താ പറയുക, ഈ അപകടം പറ്റിയ ആളുകൾക്ക് ഉണ്ടാവുന്ന ബ്ലീഡിങ്, കയ്യ കാലം മുറിഞ്ഞിട്ട് ബ്ലീഡിങ്. അപ്പൊ അങ്ങനത്തെ ഇല്ല, നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് കാര്യമായിട്ട് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ എന്തെങ്ങനെയാണത്?
0: ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾക്ക് കയ്യിൽ ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ, കൈയിൻ്റെ കണ്ണിക്ക് ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ കൈയിൻ്റെ ഉൾഭാഗത്ത് എവിടെയെങ്കിലും ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രക്തസ്രാവം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആ രക്തസ്രാവമുള്ള ഭാഗത്തിൻ്റെ അതിൻ്റെ മുകളിൽ എവിടെയാണോ ബ്ലീഡിങ് ഉള്ളത് അതിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ്, അമർത്തി പിടിക്കുക എന്നുള്ളതാണ്. പറ്റുകയാണെങ്കിൽ വൃത്തിയുള്ളൊരു മുണ്ടുമായിട്ട് അത് കിട്ടുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ബ്ലീഡിങ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ ഫ്രാക്ചർ, എല്ല് പൊട്ടുന്നൊരവസ്ഥ, പലപ്പോഴും കൈകാലുകളുടെ എല്ല് പൊട്ടുന്ന സമയത്ത് പലപ്പോഴും വേദന ഇല്ലാത്ത രീതിയിലായിരിക്കണം കൊണ്ടുപോകേണ്ടത്. അതിന് വേണ്ടതാണ് ഇപ്പോൾ എക്സാമ്പിൾ കൈൻ്റെ എല്ല് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്കെയില് വെച്ച് കൊടുക്കുകയാണെങ്കിൽ, ആ പൊട്ടിയ ഭാഗത്ത് ഒരു സ്കെയില് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ അത് നമ്മൾ നേരത്തെ നീർത്തി പിടിക്കാൻ പറ്റും.
1: അതുമൂലം
0: ഒരു സപ്പോർട്ടായിട്ട് എന്നിട്ട് വേണം രോഗികൾ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്.
1: അങ്ങനെ വേദന നമുക്ക്
0: വേദന കുറക്കാനും സാധിക്കും, അതുമൂലം ഉണ്ടാവുന്ന മറ്റ് അവയവങ്ങൾക്ക് വരുന്ന അപകടങ്ങളും കുറക്കാൻ സാധിക്കും.
1: അപ്പൊ ഇനി കയ്യെ പൊട്ടിയത് ഇങ്ങനെ സ്കെയില് വെച്ച് ഒരു സപ്പോർട്ട് കൊടുക്കാന്നാണ്. കാല് അതുപോലെ ഒരു കാലിന്റെ ഒരു മേജർ എല്ല്, തുടയെല്ല് അല്ലെങ്കിൽ കണങ്ങ, അതിന്റെ താഴെ എല്ലുകളൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും നമുക്ക് ചെയ്യാനുണ്ടോ?
0: കഴിയുന്നതും ആ രോഗികളെ അനക്കാത്ത രീതിയിൽ, പറ്റുന്ന രീതിയിലാണെങ്കിൽ പലക ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പലക ഇതിൽ കിടത്തിയിട്ട് വേണം കൊണ്ടുപോകാൻ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ള അടുത്ത കാലുമായിട്ട് കൂട്ടിക്കെട്ടിയിട്ട് ആ കാലിന് കൂടുതൽ അനക്കം വരാത്ത രീതിയിലായിരിക്കണം കൊണ്ടുപോകേണ്ടത്.
1: പരമാവധി അപകടം പറ്റിയ ഭാഗം ഇളകാത്ത രീതിയിൽ അനക്കം പറ്റാത്ത രീതിയിൽ
0: അനങ്ങാത്ത രീതിയിൽ. കാരണം അനങ്ങുന്ന സമയത്ത് ഈ പൊട്ടിയെല്ല് മറ്റുള്ള മസിലുകൾക്ക്, പേശികൾക്ക് കയറിയിട്ട് കൂടുതൽ പരിക്കുണ്ടാക്കുകയും രക്തക്കുഴലുകൾക്ക് പരിക്കുണ്ടാക്കുകയും ചെയ്യും. അപ്പം അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ അവർ രോഗികളെ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നത്.
1: ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞല്ലോ ഈ എന്താ പറയുക, തലക്ക് അപകടം പറ്റിയ ആളുകളെയും അതുപോലെ നട്ടലിന് അപകടം പറ്റിയ ആളുകളൊക്കെ ശ്രദ്ധിച്ച് കടത്തി കൊണ്ടുപോകണം. ഇപ്പോൾ ഒരാൾക്ക് തലക്ക് പരിക്ക് പറ്റി അല്ലെങ്കിൽ തലക്ക് എന്തെങ്കിലും പരിക്കുണ്ട് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? പുറത്തെന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുമോ അല്ല വേറെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാവുമോ?
0: സാധാരണഗതിയിൽ പരിക്ക് പറ്റിയ, തലക്ക് പരിക്ക് പറ്റിയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരു ബോധക്ഷയം വരാം പരിക്ക് പറ്റിയ ഉടനെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബോധമില്ലാത്തൊരവസ്ഥ വരാം. സംസാരത്തിൽ സാധാരണ സംസാരിക്കുന്ന വ്യത്യസ്തമായ രീതിയിൽ സംസാരിക്കാം, ഛർദി ഉണ്ടാവാം, അപസ്മാരമുണ്ടാവാം. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ തലക്ക് പരിക്ക് പറ്റിയ കാണുന്ന ലക്ഷണങ്ങൾ, രോഗികൾ നമുക്ക് കാണുന്ന ലക്ഷണങ്ങൾ. ആ രോഗിയെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണുന്ന കാര്യങ്ങളാണ് കണ്ണിൻ്റെ ചുറ്റും കറുപ്പ് കളറിലുള്ളൊരു ഇത് വരിക, അത് കറുപ്പ് കളർ രക്തം കട്ട പിടിക്കുന്ന ഒരവസ്ഥ വരിക, അതല്ലെങ്കിൽ ചെവിയുടെ ബാക്കിൽ ഭാഗത്ത് ഒരു കറുത്ത കളറിൽ വരിക, മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം, ചെവിയിൽ നിന്നുള്ള രക്തസ്രാവം, വായിൽ നിന്നുള്ള രക്തസ്രാവം, ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ തലക്ക് പരിക്കുണ്ടോ ഇല്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തണം.
1: ഓക്കെ, അതുപോലെ നട്ടലിന് പരിക്ക് ഉണ്ട് സംശയം നേരത്തെ പറഞ്ഞല്ലോ, കഴുത്തിനും അതിൽ നട്ടലിനൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ കടത്തിയിട്ട് തന്നെ കൊണ്ടുപോകണമെന്നാണ്. അപ്പോൾ അവർക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ലക്ഷണങ്ങൾ നമുക്ക്
0: ബോധമില്ലാത്ത, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോധമില്ലാത്ത വ്യക്തികളാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും ഈ നട്ടലിൻ്റെ കാര്യത്തിൽ കിട്ടില്ല. നട്ടലിന് ബോധമുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ പലപ്പോഴും നട്ടലിന് ചതവ് പറ്റി, ശുഷ്മിന നാടിക്ക് ചതവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചലനശേഷി നഷ്ടപ്പെടാം, അല്ലെങ്കിൽ കൈന് തരിപ്പ് വരാം. ഇതൊക്കെയാണ് ശുഷ്മിന നാടിക്ക് പരിക്ക് പറ്റിയെന്നുള്ളതിനുള്ള ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ കൈൻ്റെ ചലനശേഷി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ തരിപ്പ് വരിക, അല്ലെങ്കിൽ ആ നട്ടലിൻ്റെ ഭാഗത്ത് വേദന വരിക, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നട്ടലിന് ചതവ് പറ്റിയെന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ. അല്ലെങ്കിൽ ആ വ്യക്തി അബോധാവസ്ഥയിലോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ബോധമില്ലാത്തൊരവസ്ഥയിലോ ഉണ്ടാവുകയാണെങ്കിൽ.
1: ഓക്കെ, അപ്പോ ഇനി മറ്റൊരു അവസ്ഥയാണ് ഏതെങ്കിലും ശരീരത്തിന്റെ ഭാഗങ്ങൾ. ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് വിരലുകളൊക്കെയാണ്, വിരലുകൾ മുറിയുക, അതുപോലെ ചെവി മുറിയുക, അങ്ങനെ ഒരു പാർട്ട് മുറിഞ്ഞ് റോട്ടിലേക്ക് വീഴുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഇതിപ്പോൾ ഈ റോബോട്ട് അപകടങ്ങളിൽ മാത്രമല്ല, ഇപ്പോൾ ഗ്രൈൻഡറിൽ കുടുങ്ങിയിട്ടും അതുപോലെ പിന്നെ മെഷീനറീസ് പല രീതിയിൽ കൂടുന്നുണ്ട്. ഇപ്പോൾ മരം കട്ടിയാൻ അടക്കം ആളുകൾ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് പലപ്പോഴും അത് ചെയ്യാറ്. അപ്പം അങ്ങനത്തെ അതിലൊക്കെ കുടുങ്ങിയിട്ട് ഒരു വിരൽ മുറിഞ്ഞ ഒരവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് അത്, എന്താണ് അത് ചെയ്യേണ്ടത്?
0: സാധാരണഗതിയിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വെച്ചാൽ, ആ വിരൽ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുറിഞ്ഞൊരു ഭാഗം നമ്മൾ നല്ല വൃത്തിയാക്കി എടുക്കുക. പലപ്പോഴും മണ്ണിലോട്ടൊക്കെ ആയിരിക്കും ഈ അപകടം പറ്റുന്ന വ്യക്തികളുണ്ട് മറ്റുള്ള അവയവങ്ങൾ വീഴുന്നത്. അത് നല്ല വൃത്തിയാക്കിയിട്ടു ശേഷം അതൊരു പ്ലാസ്റ്റിക് കവറിലിടുക.
1: പ്ലാസ്റ്റിക്
0: സാധാരണ വെള്ളം, സാധാരണ ടാപ്പ് വാട്ടർ പൈപ്പിലെ വെള്ളം കൊണ്ട് മാത്രം വൃത്തിയാക്കിയതിനു ശേഷം അത് നല്ല ഒരു പ്ലാസ്റ്റിക് കവറിൽ, പ്ലാസ്റ്റിക് കവറിൽ ഇട്ടതിന് ശേഷം അതിന്റെ ചുറ്റും ഒരു ഐസ് വെക്കുക. ഒരിക്കലും ആ ഒരു അവയവവും ഐസും ഡയറക്റ്റ് കോണ്ടാക്ട് വരാൻ പാടില്ല, ഒരുമിച്ച് തട്ടാൻ പാടില്ല. പകരം ആ ഒരു കോൾഡ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ ചുറ്റും ഒരു ഐസ് പാക്ക് വെച്ചിട്ട് വേണം ഈ അവയവം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ.
1: അവയവം പോളിത്തീൻ കവറിൽ കവറിന്റെ പുറത്ത് ഐസ് പാക്ക്,
0: ഐസ് പാക്ക് വെക്കുക. ആ രീതിയിലായിരിക്കണം ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത്. കഴിഞ്ഞതും ഒരു 4 മണിക്കൂർ 6 മണിക്കൂറിന്റെ ഉള്ളിലാണെങ്കിൽ നമുക്കത് പലപ്പോഴും തിരിച്ച് ആ അവയവം വെക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഗ്രൈൻഡർ പോലെയുള്ള അപകടങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ഒരു പറ്റിയ ഭാഗം അല്ലെങ്കിൽ പരിക്ക് പറ്റിയൊരു ഭാഗം പൂർണ്ണമായി ചതഞ്ഞിട്ടുണ്ടോ, ചതഞ്ഞൊരവസ്ഥയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം രക്തയോട്ടം പൂർണ്ണമായിട്ട് നിലച്ചിട്ടുണ്ടാവും. അപ്പോൾ കഴിയുന്നതും അങ്ങനത്തെ അല്ലാത്ത ക്ലിയർ കട്ടായിട്ടുള്ള കത്തി കൊണ്ടുള്ള പരിക്ക് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അവയവത്തിൻ്റെ വിരലും പൂർണ്ണമായിട്ട് അറ്റുപോകുന്നൊരവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മതി.
1: ഓക്കെ, പിന്നീട് മൂക്കുന്നു വായന്നു അതിലെ ചെവിന്നൊക്കെ രക്തം വരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഭയങ്കര ഒരു എന്താ പറയുക ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനത്തെ ആളുടെ മൂക്ക് പൊത്തിയിട്ടോ അല്ലെങ്കിൽ ചെവി അടച്ചിട്ടോ വായ പൊത്തിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ബ്ലീഡിങ് നിർത്തേണ്ട ആവശ്യമുണ്ടോ? അത് ഗുണമാണോ ദോഷമാണോ ചെയ്യുക?
0: പലപ്പോഴും നമ്മളെ മൂക്കിൽ നിന്നുള്ള ബ്ലീഡിങ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. മൂക്കിൽ നിന്നുള്ള ബ്ലീഡിങ്ങിന് നിങ്ങൾ സാധാരണഗതിയിൽ ചെയ്യേണ്ടത് അപകടം മൂലമുള്ളതാണ്, എല്ലാത്ത രീതിയിലും മൂക്കുന്ന ബ്ലീഡിങ് വരാം. അപകടം മൂലമുള്ള ബ്ലീഡിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണഗതിയിൽ ഒരു ഐസ് പാക്ക് വെച്ചെടുക്കുക എന്നുള്ളതല്ല, കൂടുതൽ മാനിപ്പുലേഷൻസോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളോ ചെയ്യാൻ പാടില്ല. കാരണം അതുമൂലം ആൾക്ക് ഈ വെല്ലിന് പൊട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൂടുതൽ സങ്കീർണമാവുന്ന ഒരവസ്ഥയുണ്ടാവും. അല്ലാത്ത രീതിയിലുള്ള മൂക്കുന്ന ബ്ലീഡിങ് ആണെന്നുണ്ടെങ്കിൽ മൂക്കിൻ്റെ ഭാഗം പ്രസ് ചെയ്ത് പിടിക്കുകയും എന്നിട്ട് ഒരു കുറച്ചു നേരം പിടിച്ച് എന്നിട്ട് അദ്ദേഹത്തിനെ മലർത്തിക്കെടുത്തുകയാണെങ്കിൽ ഒരു പരിധി വരെ അത് ബ്ലീഡിങ് നിൽക്കാനുള്ള ചാൻസ്.
1: അപകടം മൂലം മൂക്കുന്നും ചെവിന്നും വായന്നു രക്തം വരുന്ന അവസ്ഥ ചോദിച്ചു, അതില് അങ്ങനെ നമ്മൾ പ്രസ് ചെയ്തെടുത്തിട്ട്
0: അതിൽ പ്രസ് ചെയ്ത് പിടിക്കേണ്ട കാര്യമായിട്ടുള്ള ഒരു കാര്യമില്ല, ദോഷം ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ.
1: ഓക്കെ, മറ്റൊരു ഭാഗമാണ് വളരെ പ്രധാനമായ ഒരു കാര്യം തന്നെയാണ് നമ്മളെ കണ്ണിന്റെ ഏൽക്കുന്ന പരിക്കുകൾ. കണ്ണിന് ഇതുപോലെ പറ്റുന്ന പരിക്കുകൾ നമ്മൾ എന്താണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് ഈ അപകടങ്ങളുമായി ബന്ധപ്പെട്ട്?
0: കണ്ണിന് പറ്റുന്ന പരിക്കുകൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, കഴിയുന്നതും ഉടനെ തന്നെ കണ്ണിൻ്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വീക്കം വരുന്നുള്ളതാണ്. അപ്പോൾ കാര്യമായിട്ട് പുറത്തോട്ട് വലിയൊരു കാര്യമുണ്ടാവില്ല. പക്ഷെ പലപ്പോഴും മറ്റുള്ള പരിക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ വല്ല പൊടികൾ തട്ടിയിട്ടുള്ള പരിക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും വെള്ളം കൊണ്ടത് വൃത്തിയാക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ കണ്ണിൽ എന്തെങ്കിലും ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ണടച്ച് പിടിച്ചിട്ട് വലിയ വൃത്തിയുള്ള ഒരു ടവലോ കാര്യങ്ങളോ വെച്ചിട്ട് കണ്ണ് കവർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്.
1: ഓക്കെ, പ്രധാനപ്പെട്ട നമ്മുടെ അപകടവുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതുവരെ നാം ചർച്ച ചെയ്തത്. നമ്മുടെ സമയപരിമിതി കൊണ്ട് നമ്മൾ ഇന്നത്തെ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ തുടർച്ചയായ കാര്യങ്ങൾ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ വാഹനാപകടങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെ വരുന്ന അത്യാഹിതങ്ങളെ കുറിച്ചും വിശദമായിട്ട് ഇനിയും ഇൻഷാല്ലാ നമുക്ക് തുടർ ആഴ്ചകളിൽ ആരോഗ്യവിചാരത്തിൽ കേൾക്കാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: മാഷാല്ലാ, അപ്പോ ആരോഗ്യ വിചാരം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി പ്രാർത്ഥനാ പഠനമാണ്.
3: ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പം സാധാരണ ഒരു ബൈക്ക് ഓടിക്കുകയാണെങ്കിൽ ഹെൽമെറ്റ് അണിയും, അതുപോലെ തന്നെ ഒരു കാർ ഓടിക്കുകയാണെങ്കിൽ സീറ്റ് ബെൽറ്റ് അണിയും. ഇതുപോലെ തന്നെ നമുക്ക് വിശ്വാസികൾക്ക് ഒരു സുരക്ഷാ കവചം ഉണ്ടല്ലോ, അതാണ് പ്രാർത്ഥന എന്ന് ഞാൻ പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ?
2: തീർച്ചയായിട്ടും. യെസ്, ആത്മീയമായിട്ടുള്ള നമ്മുടെ ശരീരത്തിൻ്റെ കൂടെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ശരീരത്തിനകത്തുള്ള മനസ്സ്, ആത്മാവ്. ആത്മാവിൻ്റെ സംരക്ഷണത്തിന് വേണ്ട കാര്യങ്ങളാണ് ദീൻ നമുക്ക് ഏറ്റവും പ്രധാനമായി നൽകുന്നത്. അതിൻ്റെ നിലനിൽപ്പിൽ പ്രാർത്ഥന ഏറ്റവും പ്രധാനമാണ്, പ്രാർത്ഥനാ പഠനത്തിൽ വ്യത്യസ്തമായതുണ്ട്. ഇന്ന് നമസ്കാരശേഷം ഉള്ള പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട അതിൻ്റെ 10-ാമത്തെ ഭാഗമാണ് കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത്
3: സഫീർ അൽ ഹിക്മി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രാർത്ഥനാ പഠനം കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നമസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലേണ്ട ദിക്കറുകളിൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ എന്നീ ദിക്കറുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ദിക്കറുകളിൽ 33 തവണ വീതം 3 ചൊല്ലി 99 പൂർത്തിയാക്കിയാൽ 100 പൂർത്തിയാക്കാൻ വേണ്ടി പ്രവാചകൻ പഠിപ്പിച്ച ദിക്കറാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പഠിക്കുന്നത്. ആ ദിക്കറ് ഇപ്രകാരമാണ്. നമുക്കെല്ലാവർക്കും ഒരുപാട് കേട്ട് പരിചയമുള്ള ദിക്കറായിരിക്കും. അല്പം വലുതാണെങ്കിലും ഇൻഷാല്ലാ നമുക്ക് ഈ ദിക്കർ മുഴുവൻ ഇന്നത്തെ എപ്പിസോഡിൽ പഠിക്കാം. പ്രാർത്ഥന ദിക്കർ ഇപ്രകാരമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒന്നുകൂടി ഞാൻ ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇവിടെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തേത്, ലാ ഇലാഹ ഇല്ലല്ലാഹു കഴിഞ്ഞ് വഹ്ദഹു, അവിടെ വഹ്ദഹു എന്നിടത്ത് ആദ്യം ഹ ആണ്, അവസാനത്തിൽ കെട്ടുള്ള ഹ ആണ്. രണ്ടിൻ്റെയും ഉച്ചാരണ വ്യത്യാസമാണ്. വഹ്ദഹു എന്ന് പറഞ്ഞാൽ തെറ്റാണ്, വഹ്ദഹു എന്നാണ് ഉച്ചരിക്കേണ്ടത്. പിന്നീട് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, അവിടെ അൽ ഹംദ്, അവിടെയും വഹ്ദഹു എന്നിടത്ത് പറഞ്ഞ അതേ ഹ തന്നെയാണ്. പിന്നീട് വഹു അല കുല്ലി, അല കുല്ലി, അവിടെ അല എന്നിടത്ത് ഐനാണ്. വഹു അല കുല്ലി എന്ന് ഹംസയായി ഉച്ചരിച്ചാൽ ആ ഉച്ചാരണം തെറ്റാണ്. അല എന്നത് അയിനായിട്ടാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. കുല്ലി ഷൈഇൻ ഖദീർ, അവിടെ ഖദീർ എന്നതിൻ്റെ ഖാഫും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാഫ് എന്ന രൂപത്തിൽ ഖദീർ എന്ന് നമ്മൾ ചൊല്ലിയാൽ അർത്ഥവും മാറും, ഉച്ചാരണവും തെറ്റും. അതുകൊണ്ട് ഖാഫ് ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചാണ് നമ്മൾ ഈ ദിക്കർ ചൊല്ലേണ്ടത്. ഒരിക്കൽ കൂടി ഞാൻ ആ ദിക്കർ ചൊല്ലാം, നിങ്ങൾ ഏറ്റു ചൊല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്താണ് ഈ ദിക്കറിൻ്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. വഹ്ദഹു, അവനേകനാണ്. ലാ ശരീക ലഹു, അവന് തുല്യനായി പങ്കുകാരനായി മറ്റാരുമില്ല. ലഹുൽ മുൽക്ക്, അവനുള്ളതാകുന്നു എല്ലാ അധികാരവും, രാജാതിരാജൻ അവനാകുന്നു. വലഹുൽ ഹംദ്, എല്ലാ സ്തുതിയും അല്ലാഹുവിന് മാത്രം അർഹതയുള്ളതാകുന്നു. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനുമാകുന്നു എന്നതാണ് ഈ ദിക്കറിൻ്റെ അർത്ഥം. അപ്പോൾ അർത്ഥം മനസ്സിലാക്കി ഈ ദിക്കർ നമ്മൾ ചൊല്ലുക. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33 ചൊല്ലി 99 പൂർത്തിയാക്കിയാൽ നമുക്ക് ഒന്നുകിൽ ഈ ദിക്കർ ചൊല്ലി 100 പൂർത്തിയാക്കാം, അല്ലെങ്കിൽ 100 പൂർത്തിയാക്കാതെ 99 മാത്രമായിട്ട് നമുക്ക് ചെയ്യൽ അനുവദനീയമാണ്. അപ്പോൾ ഈ ദിക്കർ നമ്മൾ പഠിക്കുക. ഒരിക്കൽ കൂടി ഞാൻ ചൊല്ലാം, നിങ്ങൾ കൂടെ ചൊല്ലണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ബറകല്ലാഹു ഫീക്, ജസാകുമുല്ലാഹു ഖൈറ. പ്രാർത്ഥനാ പഠനം ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മൾ ഇന്ന് 5 വക്ത നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനകൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് നമ്മൾ ഇത് തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അല്ലാഹു പ്രാർത്ഥനകൾ ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.
2: പൂമരത്തണലിൽ പ്രോഗ്രാമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. പൂമരത്തണലിൽ കുട്ടികളുടെ കൂടെ കൂട്ടുകാരനായി നല്ല ഉപദേശവുമായി വരുന്നു ഷമീൽ മഞ്ചേരി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ശ്രോതാക്കളായിട്ടുള്ള എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പൂമരത്തണലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ കൂട്ടുകാരുടെ സ്വന്തം MS. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. പതിവ് പോലെ ഇന്നും നമ്മുടെ പൂമരത്തണലിൽ വിവിധങ്ങളായ സെഷനുകളുമായി MS കൂട്ടുകാരോടൊപ്പം വരികയാണ്. എല്ലാവരും പൂമരത്തണലിലെ വ്യത്യസ്തങ്ങളായ സെഷനുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നറിയാം. ഇന്നും അത്തരത്തിലുള്ള നല്ല കഥകളും പാട്ടുകളും ആക്ടിവിറ്റികളും ഒക്കെയായി ഇന്നത്തെ പൂമരത്തണലിൽ നമുക്ക് ആരംഭിച്ചാലോ? കൂട്ടുകാരെല്ലാവരും റെഡിയല്ലേ? ശരി കൂട്ടുകാരെ, നമ്മുടെ സെഷനുകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് സാധാരണയായി MS കൂട്ടുകാരോടൊരു കുഞ്ഞു മെസ്സേജ് പറയാറുണ്ട്. ആ കുഞ്ഞു മെസ്സേജുകളൊക്കെ എല്ലാ കൂട്ടുകാരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നന്നായി പരിശ്രമിക്കാറുണ്ട് എന്ന് MS അറിയാം. കൂട്ടുകാരെ, ഇന്ന് MS പറയാനുള്ളത്, കുഞ്ഞു മെസ്സേജായി കൂട്ടുകാരോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, നമുക്കറിയാലോ നമ്മുടെ ആരോഗ്യം, ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് അല്ലേ, നമ്മുടെ ശരീരത്തിനൊക്കെ ഉള്ള നല്ല അവസ്ഥ. പലപ്പോഴും എന്ന് വെച്ചാൽ നമ്മളൊക്കെ ആശുപത്രികളിലൊക്കെ പോകുമ്പോൾ, അതല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രയാസപ്പെടുന്ന രോഗികളുടെ അടുത്തൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുക, അയ്യോ ഇവരൊക്കെ ഇത്രയും പ്രയാസങ്ങൾ അനുഭവിക്കണ്ടല്ലോ, എന്തുമാത്രം വേദന ഉണ്ടാവും ഇവർക്കൊക്കെ, നമ്മളൊക്കെ എന്തൊരു ഭാഗ്യവാന്മാരാണ്, നമുക്കൊന്നും ഇത്തരം പ്രയാസങ്ങളില്ലല്ലോ എന്നൊക്കെ നമുക്കുള്ള ആരോഗ്യത്തിൻ്റെ വില പലപ്പോഴും നമുക്ക് മനസ്സിലാവുക മറ്റുള്ള രോഗികളായുള്ള കുട്ടികളെയും കൂട്ടുകാരെയും ഒക്കെ കാണുമ്പോഴാണ് അല്ലേ. അതുകൊണ്ട് നമ്മൾ നമ്മളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും എന്താ വെച്ചാൽ, നമ്മുടെ ഈ കാലഘട്ടത്തിലൊക്കെ നമുക്കൊക്കെ ഒരുപാട് അസുഖങ്ങൾ വരാനും, പ്രത്യേകിച്ച് നമ്മളൊക്കെ വളർന്നു വലുതാകുമ്പോൾ പെട്ടെന്ന് അസുഖങ്ങൾ വരാനും നമ്മുടെ ആയുസ്സൊക്കെ കുറഞ്ഞു വരാനും, എന്ന് പറഞ്ഞാൽ നമുക്ക് അധിക കാലമൊന്നും ജീവിതം ഇല്ലാതിരിക്കാനും ഒക്കെയുള്ളൊരു കാരണമായിട്ട് പലപ്പോഴും വരാറുള്ളൊരു സംഗതിയാണ് നമുക്ക് വ്യായാമം കുറവാണ്. എന്താ വ്യായാമം? എക്സസൈസ് എന്ന് വെച്ചാൽ എന്താ? അതെ, നമ്മൾ ഓടുകയും ചാടുകയും കളിക്കുകയും അങ്ങനെയൊക്കെയുള്ള വ്യായാമങ്ങൾ പലപ്പോഴും ഇന്നത്തെ തലമുറയിൽ പെട്ട നമുക്കൊക്കെ ചിലപ്പോൾ കുറച്ച് കുറവാന്ന് വേണമെങ്കിൽ പറയാം. സത്യമല്ലേ? പണ്ടത്തെ കുട്ടികളൊക്കെ കൂട്ടുകാരൊക്കെ നിങ്ങൾക്കറിയാലോ സ്കൂളിലേക്കൊക്കെ അധികവും നടന്നാ പോയിരുന്നത്, ഒരുപാട് ദൂരം നടക്കും, അങ്ങനെ സ്കൂളിലൊക്കെ ഒരുപാട് കളിക്കാനുള്ള സമയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, വൈകുന്നേരം തിരിച്ച് വീട്ടിലെത്തിയാലും പിന്നെയും ഒരുപാട് സമയം കളി, അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല എക്സസൈസ് വ്യായാമങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കോ? നമുക്ക് വളരെ കുറവാണല്ലേ. നമ്മൾ സ്കൂളിലേക്ക് പോകുന്നത് പല കൂട്ടുകാരും സ്കൂൾ ബസ്സുകളിലാണ്, നേരെ വീടിൻ്റെ മുന്നിൽ തന്നെ സ്കൂൾ ബസ്സിലേക്ക് കയറുന്നു, സ്കൂളിൻ്റെ തൊട്ട് മുന്നിൽ ചെന്നിറങ്ങുന്നു, ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു, തിരിച്ച് വീട്ടിലേക്കും അതുപോലെ തന്നെ. അപ്പോൾ നടത്തങ്ങൾ കുറയുന്നു. പിന്നെ വൈകുന്നേരമുള്ള കളിയോ? പല കൂട്ടുകാർക്കും ഇപ്പോൾ അത്തരം കളികളൊന്നും ഓർമ്മയേയില്ല. പല കൂട്ടുകാരെന്ന് വെച്ചാൽ പ്രത്യേകിച്ചും ഇപ്പം എൻ്റെ ശബ്ദം കേൾക്കുന്ന ചില കൂട്ടുകാരൊക്കെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടാകും, അവിടുത്തെ കൂട്ടുകാരൊക്കെ പാവങ്ങൾ, അവരൊക്കെ എപ്പോഴും ഫ്ളാറ്റിലിങ്ങനെ പ്രത്യേകിച്ച് കളികളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അത്തരത്തിലുള്ള കൂട്ടുകാരൊക്കെ എന്താ വെച്ചാൽ, നമുക്ക് ഒഴിവ് സമയങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടുകാരോടൊപ്പം നല്ല നല്ല കളികളിൽ, എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായി വ്യായാമങ്ങൾ കിട്ടുന്ന, നമ്മുടെ കൈകാലുകൾക്കൊക്കെ നല്ല ഒരു വ്യായാമം കിട്ടുന്ന രൂപത്തിലുള്ള കളികളിലും അതുപോലെയുള്ള ഗെയിമുകളിലുമൊക്കെ നമ്മൾ ഏർപ്പെടണം. എപ്പോഴും അങ്ങനെ കളിച്ച് നടക്കണമെന്ന് MS പറഞ്ഞതിന് അർത്ഥമില്ല കേട്ടോ. ഇനി അങ്ങനെ ആരും പറയരുത്, ആ MS പറഞ്ഞിട്ടുണ്ട്, പൂമരത്തണലിൽ പറഞ്ഞിട്ടുണ്ട്, എന്ന് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും കളിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എപ്പോഴും കളിക്കാൻ പോവുക എന്നാരും ഇനി ഉമ്മയോടും ഉപ്പയോടും പറയാൻ നിൽക്കല്ലേ. പകരം നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള കളികളുമായി ഒക്കെ ഏർപ്പെടണം. പലപ്പോഴും കൂട്ടുകാരിൽ അധികവും എന്ന് പറഞ്ഞാൽ ഈ പൂമരത്തിലൊക്കെ കേൾക്കുന്ന കൂട്ടുകാരെ ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്. ചില കൂട്ടുകാരൊക്കെ എപ്പോഴും എന്താ വെച്ചാൽ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ഗെയിം കളിക്കാൻ, ഈ ടാബിലോ മൊബൈലിലോ ഒക്കെ എപ്പോഴും ഗെയിം കളിച്ചുകൊണ്ടേയിരിക്കും. അതൊരു നല്ല സ്വഭാവമാണോ? ഒരിക്കലുമല്ല. അപ്പോൾ നമ്മുടെ അവയവങ്ങൾക്കോ നമ്മുടെ കൈയിനോ കാലിനോ ഒക്കെ വ്യായാമം കിട്ടുന്നുണ്ടോ? നമ്മൾ മൊബൈലിൽ ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അനാവശ്യമായതൊക്കെ കണ്ടിരിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഗെയിം കളിച്ചിരിക്കുമ്പോൾ, വേണമെങ്കിൽ നല്ല ഗെയിമൊക്കെ ആണെങ്കിൽ കുറച്ച് സമയമൊക്കെ നമുക്കൊരു ആസ്വാദനത്തിന് വേണ്ടി കളിക്കാമെന്നല്ലാതെ എപ്പോഴും അതിനെ ഇങ്ങനെ കളിച്ചിരുന്നാൽ അല്ലേ നമുക്കൊരുപാട് കേടുകൾ നമ്മുടെ ശരീരത്തിന് വരാറുണ്ട്. അപ്പോൾ കൂട്ടുകാരോട് ഇന്നത്തെ കുഞ്ഞു മെസ്സേജായി MS പറയാനുള്ള എന്താ വെച്ചാൽ, കൂട്ടുകാർ പരമാവധി നമ്മുടെ ശരീരം കനക്കുന്ന രൂപത്തിലുള്ള വ്യായാമങ്ങളും ഒക്കെ ചെയ്താൽ നമ്മുടെ ആരോഗ്യം നമുക്ക് പരമാവധി നിലനിർത്താം. ഒപ്പം നമ്മൾ നമ്മുടെ ശുചിത്വവും ശുദ്ധിയും ഒക്കെ പാലിച്ചാൽ നമുക്ക് അത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരാതെ പരമാവധി പിടിച്ചു നിൽക്കാം. പിന്നെ ഒപ്പം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കൊന്നും വലിയ വലിയ രോഗങ്ങളൊക്കെ വന്ന അത്തരത്തിലുള്ള വലിയ പരീക്ഷണങ്ങളൊന്നും നമുക്കും നമ്മുടെ കുടുംബത്തിനൊന്നും വരരുതേ എന്ന് നമുക്ക് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പോൾ അതാണ് ഇന്ന് എം എസിന് കൂട്ടുകാരോട് പറയാനുള്ള കുഞ്ഞു മെസ്സേജ്. ഈ മെസ്സേജ് കൂട്ടുകാരെല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. പരമാവധി കളികളിലും ഒക്കെ ഏർപ്പെട്ട് നമുക്ക് നടക്കാനുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നന്നായി കൈയും കാലൊക്കെ വീശി വളരെ ഉഷാറായി നടന്ന് ആ രൂപത്തിൽ നമ്മുടെ ആരോഗ്യത്തെ നല്ല രൂപത്തിൽ കൊണ്ടു നടക്കുന്ന നല്ല കുട്ടികളായി നമുക്ക് മാറാൻ സാധിക്കണം. ശരി, എങ്കിൽ നമ്മൾ നമ്മുടെ അടുത്ത സെഷനിലേക്ക്, ആദ്യ സെഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ആദ്യ സെഷന്റെ പേരെന്തായിരുന്നു? പാട്ടുപാടാം, കൂട്ടുകൂടാം.

കൂട്ടുകാരെ, പാട്ടുപാടാം കൂട്ടുകൂടാം എന്നുള്ള ഈ സെഷനിൽ സാധാരണയായി നമ്മൾ നൽകാറുള്ളത് ഒരു മനോഹരമായ ഗാനം, അർത്ഥസമ്പൂർണമായ നല്ലൊരു ഗാനമാണ് കൂട്ടുകാർക്കായി എം എസ് നൽകാറുള്ളത്. കൂട്ടുകാരെ, ഇപ്രാവശ്യവും നമ്മൾ അത്തരത്തിലുള്ള ഒരു പാട്ടാണ് കൂട്ടുകാർക്കായി പ്ലേ ചെയ്യാൻ പോകുന്നത്. കൂട്ടുകാരെ, കേൾക്കുക, ആസ്വദിക്കുക, ഒപ്പം പാടുക.

മഷാല്ലാ, എത്ര മനോഹരമായ ഗാനമാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇത്തരത്തിലുള്ള ഗാനങ്ങളാണ്, പാട്ടുകളാണ് നമ്മെ പോലെയുള്ള നല്ല കൂട്ടുകാർ പാടാനും കേൾക്കാനും ഒക്കെ ശ്രമിക്കേണ്ടത് അല്ലേ? ഏതായാലും പതിവ് പോലെ നമ്മൾ പൂമരത്തണലിൽ അടുത്ത സെഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അടുത്ത സെഷന്റെ പേരെന്തായിരുന്നു? കളിയിലൂടൊരു കാര്യം.

ചിന്തയിലൂടെ ഒരു കാര്യം എന്നുള്ള ഈ സെഷനിൽ എം എസ് കൂട്ടുകാർക്കായി പറഞ്ഞു തരാറുള്ളത് ഒരു നല്ല ഗെയിമോ ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയകളൊക്കെയാണ്. അതിലെന്തെങ്കിലും ഒരു കാര്യം കൂടി ഉണ്ടാവുമെന്ന് മാത്രം അല്ലേ? അതുപോലെ തന്നെയാണ് ഇന്നത്തെ കളിയിലൂടെ ഒരു കാര്യം എന്നുള്ള സെഷനും നീങ്ങാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞ ആക്ടിവിറ്റിയൊക്കെ കൂട്ടുകാർ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നമസ്കാര കലണ്ടർ തയ്യാറാക്കാനും അത് ആ രൂപത്തിൽ കൊണ്ടു നടക്കാനൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ കൂട്ടുകാർ വളരെ നന്നായി ചെയ്യുന്നുണ്ടാവും എന്നാണ് ഈ എം എസിൻ്റെ വിശ്വാസം. ശരി, ഇന്നത്തെ കളിയിലൂടെ ഒരു കാര്യമെന്നുള്ള സെഷനിൽ കൂട്ടുകാരുടെ എം എസിന് പറയാനുള്ളത് ചെറിയൊരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഗെയിമൊക്കെ എന്ന് വിളിക്കാവുന്ന രൂപത്തിലുള്ള ഒരു സംഗതി തന്നെയാണ്. അതെന്താന്ന് വെച്ചാൽ കൂട്ടുകാരെ, നമുക്ക് മലയാളം വായിക്കാൻ അറിയാലോ. ചിലർക്ക് നന്നായി വായിക്കാൻ അറിയാം, ചിലർക്ക് പ്രയാസമുണ്ടാവും വായിക്കാൻ, അല്ലേ? അപ്പോൾ നമ്മൾ അത്തരത്തിൽ നമ്മുടെ ഭാഷയായിട്ടുള്ള മലയാള ഭാഷ നന്നായി വായിക്കാനും എഴുതാനൊക്കെ നമുക്ക് അറിയണ്ടേ? അല്ലെങ്കിൽ മോശമല്ലേ? നമുക്ക് സ്കൂളിലൊക്കെ ഓരോ വിഷയങ്ങളൊക്കെ പലതും മലയാളത്തിലല്ലേ എഴുതേണ്ടതും കാര്യങ്ങളൊക്കെയാ? ആ, അപ്പോൾ അവിടെ നമ്മൾ തോറ്റുപോകും. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഭാഷയിലുള്ള വായനയും അറിവും ഒക്കെ നന്നാക്കാനുള്ള ഒരു ചെറിയ ടെക്നിക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് എം എസ് പറയാൻ പോകുന്നത്. കൂട്ടുകാരെല്ലാവരും ശ്രദ്ധിക്കുകയും ഇത് അതുപോലെ കൊണ്ടു നടക്കുകയും വേണം. ഇന്ന് പറയാനുള്ളത്, കൂട്ടുകാരെ, നമ്മളുടെ വീട്ടിലേക്ക് എല്ലാ ദിവസവും പത്രം വരാറുണ്ട് അല്ലേ? വിവിധ പേരുകളിലുള്ള പത്രങ്ങൾ വരാറുണ്ട്. ഈ പത്രങ്ങൾ കൂട്ടുകാർ വായിക്കാറുണ്ടോ? ആ, ചില കൂട്ടുകാരൊക്കെ സ്ഥിരമായി വായിക്കാറുണ്ട്. പത്രങ്ങൾ നമ്മൾ നന്നായി വായിക്കണം. അതിൻ്റെ പ്രത്യേകിച്ചും ആദ്യ പേജിലുള്ള പ്രധാന വാർത്തകളും ഒക്കെ നമ്മൾ പ്രത്യേകം വായിക്കണം. എന്നാലേ നമുക്ക് ഈ ലോകത്തെക്കുറിച്ചൊക്കെയുള്ള അറിവ് ലഭിക്കുള്ളൂ. അപ്പോഴേ നമുക്ക് സ്കൂളിൽ പലവിധ ക്വിസുകൾക്കുമൊക്കെ പല ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ വായന വളരാനും അറിവ് വർദ്ധിക്കാനും ഒക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും പത്രം വായിക്കണം. പത്രം വായിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. അതവിടെ നിൽക്കട്ടെ. എം എസ് പറയാൻ വന്ന ആക്ടിവിറ്റി അതല്ല. നമ്മൾ ഒരു പത്രം എടുത്തിട്ട് നമ്മുടെ കൂട്ടുകാരുമായി അല്ലെങ്കിൽ അനിയൻ അനിയത്തിമാരൊക്കെയായി അല്ലെങ്കിൽ ജ്യേഷ്ഠന്മാരുമായൊക്കെ നമുക്ക് കളിക്കാവുന്ന ഒരു ഗെയിമാണ് സത്യത്തിൽ ഇത്. ഈ ഗെയിം എങ്ങനെ കളിക്കാന്ന് വെച്ചാൽ, ചിലപ്പോൾ കൂട്ടുകാരൊക്കെ ഇത് കളിച്ചിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പത്രം എടുക്കുക. ഒരു പത്രം എടുത്തിട്ട് ഒരു പത്രത്തിൻ്റെ ഒരു പേജ് ഫിക്സ് ചെയ്ത് വെക്കുക. ഈ പേജാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന് ആര് തമ്മിലാണോ കളിക്കുന്നത് അവർ രണ്ടുപേരും പറഞ്ഞു വെക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ ആ പേജിലെ ഒരു വാക്ക് അവന് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന കൂട്ടുകാരന് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു വാക്ക് അതിൽ നിന്ന് മെല്ലെ കണ്ണോടിച്ച് കണ്ടെത്തുക. എന്നിട്ടോ ആ വാക്ക് കണ്ടെത്താൻ നമ്മുടെ തൊട്ടടുത്ത കൂട്ടുകാരനോട് പറയാം. അപ്പോൾ അവന് വേണമെങ്കിൽ സമയമൊക്കെ നമുക്ക് നിശ്ചയിക്കാം. ഒരു മിനിറ്റെന്നോ രണ്ട് മിനിറ്റെന്നോ നിശ്ചയിക്കുക. ഒരു മിനിറ്റ് കൊണ്ട് തന്നെ കണ്ടെത്തിയാൽ അവന് 10 പോയിന്റ് ലഭിക്കും. 2 മിനിറ്റ് കൊണ്ട് കണ്ടെത്തിയാലോ 5 പോയിന്റ് ലഭിക്കും. 2 മിനിറ്റും കഴിഞ്ഞിട്ടും കണ്ടെത്തിയില്ലെങ്കിൽ അവൻ്റെ സമയം അവസാനിച്ചു, പിന്നെ അവന് പോയിന്റ് ഇല്ല, പിന്നെ അവൻ്റെ ഊഴാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവനൊരു വാക്ക് കണ്ടെത്തുന്നു, ആ വാക്ക് നമ്മളോട് കണ്ടെത്താൻ പറയുന്നു. അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ 1 മിനിറ്റ് കൊണ്ട് കണ്ടെത്തിയാൽ നമുക്ക് 10 മാർക്ക് കിട്ടും, അതല്ല 2 മിനിറ്റ് കൊണ്ട് കണ്ടെത്തിയാലോ 5 മാർക്കും കിട്ടും. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്കും മാർക്കില്ല. ആ രൂപത്തിൽ ഒരു 5ഓ 10ഓ അവസരങ്ങൾ നമ്മൾ വെച്ച് പരസ്പരം കളിച്ച് ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്നത് ആർക്കാണോ അവരായിരിക്കും ജയിക്കുക. ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യമൊക്കെ നമുക്ക് ചിലപ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാവും. ആ പേജിലൊരു വാക്ക് ഒരുപാട് തരേണ്ടി വരും. പിന്നെ ഓരോ അവസരങ്ങൾ കഴിയുമ്പോഴേക്കും നമുക്ക് ആ പേജ് മുഴുവൻ ഏകദേശം മനഃപ്പാഠം എന്നുള്ള രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഒരു വാക്ക് പറയുമ്പോഴേക്കും നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ രൂപത്തിൽ ഈ ഗെയിം എല്ലാ കൂട്ടുകാരും കളിക്കണം. നമ്മുടെ കൂട്ടുകാരുമായി നമുക്ക് സ്കൂളിലൊക്കെ വെച്ച് കളിക്കാമല്ലോ ഇത്തരം ഗെയിമുകൾ, അല്ലേ? സ്കൂളുകളിലൊക്കെ വെച്ച് ഇത്തരം ഒരു പേപ്പർ കഷ്ണമുണ്ടെങ്കിൽ നമുക്ക് ആ രൂപത്തിൽ കളിക്കുകയും നമ്മുടെ മലയാള ഭാഷയെ നന്നായി വായിക്കാനും അറിയാനൊക്കെ ഉള്ള ഒരു സാഹചര്യമായി ഈ ഒരു ഗെയിം മാറുകയും ചെയ്യും. അതുകൊണ്ട് കൂട്ടുകാരെല്ലാവരും ഈ ഗെയിം നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവെച്ച് അപ്പോൾ അവർ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അവർ ചോദിച്ചേക്കാം, നിനക്ക് എവിടുന്ന ഈ എല്ലാ ആഴ്ചയും ഓരോ ഗെയിമും ആക്ടിവിറ്റിയൊക്കെ കിട്ടുന്നതെന്ന് അവർ ചോദിച്ചാൽ അവർക്കും ഈ പൂമരത്തണലിനെയും
പീസ് റേഡിയോയെയും ഒക്കെ പരിചയപ്പെടുത്തി കൊടുത്ത് അത്തരത്തിലുള്ള നല്ല കൂട്ടുകാരായി വളരാൻ നമുക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മൾ അടുത്ത സെഷനിലേക്ക് പ്രവേശിക്കുകയാണ്. അടുത്ത സെഷന്റെ പേരെന്തായിരുന്നു? കേൾക്കാം ഒരു നല്ല കഥ.

കേൾക്കാം ഒരു നല്ല കഥ എന്നുള്ള ഈ സെഷനിൽ സാധാരണയായി എം എസ് കൂട്ടുകാർക്ക് പറഞ്ഞു തരാറുള്ളത് ഒരു നല്ല കഥയാണ്, നല്ല ഗുണപാഠമൊക്കെയുള്ള നല്ലൊരു കഥ. ഇന്നും അതുപോലെ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കഥയാണ്. നമുക്കറിയാലോ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആ കഥയുടെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ പറഞ്ഞിരുന്നു. തൊട്ടിലിൽ വെച്ച് ചെറിയ കുട്ടിയായിരിക്കെ സംസാരിച്ച മൂന്നാളുകളുടെ സംഭവം നമ്മൾ പറഞ്ഞില്ലേ? ഒന്ന് ഈസാ അലൈഹി ഇസ്ലാം, പിന്നൊന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഒരു കുട്ടിയുടെ കഥ. അതുപോലെ മറ്റൊന്നായിരുന്നു ജുറൈജ് എന്ന് പറയുന്ന ഒരു നല്ല അടിമയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കഥ. നമുക്ക് ചിലർക്കൊക്കെ അറിയുണ്ടാവും, എങ്കിലും അറിയാത്ത കൂട്ടുകാർക്കായി എം എസ് ഒന്ന് പറയാണ്. എല്ലാവരും വളരെ ശ്രദ്ധിച്ചിരിക്കണം. ജുറൈജ് എന്ന ഒരു നല്ല ഒരു അടിമ, അള്ളാഹുവിനൊക്കെ ആരാധിച്ച് അദ്ദേഹം ഒരു സ്വന്തമായി ഒരു ആശ്രമം, ആശ്രമം എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ചെറിയൊരു കൂടാരം പോലെയുള്ള ഒരു ചെറിയ വീട് പോലെയുള്ള ഒരു ആശ്രമമൊക്കെ ഉണ്ടാക്കി അതിലിങ്ങനെ താമസിച്ചു വരികയായിരുന്നു. അങ്ങനെ എപ്പോഴും അള്ളാഹുവിനെ ഇബാദത്തെടുത്ത് നമസ്കാരവും മറ്റുള്ള കർമ്മങ്ങളുമായിട്ട് അങ്ങനെ അള്ളാഹുവിനോട് അള്ളാഹുവിനെ ആരാധിച്ച് അള്ളാഹുവിനോടുള്ള ഇബാദത്തൊക്കെ എടുത്ത് അങ്ങനെ വരികയായിരുന്നു. അങ്ങനെ ഒരു നല്ല മനുഷ്യനായി ജീവിച്ചുകൊണ്ടിരിക്കെ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ നമസ്കരിക്കുകയായിരുന്നേ. അദ്ദേഹം നമസ്കരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഉമ്മ, അദ്ദേഹത്തിൻ്റെ മാതാവ് വന്നു. വന്ന സമയത്ത് ജുറൈജ് എന്താ ചെയ്യുന്നത്? ജുറൈജ് എന്ന് പറയുന്ന അദ്ദേഹം നമസ്കരിക്കുകയാണ്. അപ്പോൾ ഈ ഉമ്മ വന്ന് അദ്ദേഹത്തെ വിളിച്ചു, ഈ ആശ്രമത്തിൻ്റെ പുറത്തു നിന്നിട്ട് വിളിച്ചു, മോനെ ജുറൈജ് എന്നൊക്കെ വിളിച്ചു. വിളിച്ച സമയത്ത് ഇദ്ദേഹം നമസ്കരിക്കല്ലേ. അപ്പോൾ ജുറൈജ് ഇങ്ങനെ മനസ്സിലൊന്ന് ആലോചിച്ചു. എന്താ ആലോചിച്ച്? അല്ല, ഉമ്മയുടെ വിളി കേൾക്കണോ അതോ ഞാൻ നമസ്കാരത്തിൽ തന്നെ ഇങ്ങനെ തുടരണോ എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി, തൽക്കാലം നിസ്കാരം തുടരാം, നിസ്കാരത്തിലിപ്പോൾ എങ്ങനെ ഉമ്മയുടെ വിളി കേൾക്കുക എന്ന് വിചാരിച്ച് അദ്ദേഹം നിസ്കാരത്തിൽ തന്നെ തുടർന്നു. അങ്ങനെ എന്ത് ചെയ്തു? ഉമ്മ മോനെ കാണാതെ തിരിച്ചുപോയി. അങ്ങനെ പിറ്റേ ദിവസവും ഈ ഉമ്മ ജുറൈജിനെ തേടി, സ്വന്തം മോനെ തേടി ആ ആശ്രമത്തിലേക്ക് വരികയാണ് മോനെ കാണാൻ വേണ്ടിയിട്ട്. അന്നും ഈ ഉമ്മ വരുന്ന സമയത്ത് ജുറൈജ് അങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞല്ലോ, ജുറൈജ് എപ്പോഴും അള്ളാഹുവിനുള്ള ആരാധനയിലും മുഴുകി അങ്ങനെ കഴിയുന്ന ഒരാളാണ്. അദ്ദേഹം നമസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഉമ്മ പതിവ് പോലെ വന്നു, ആശ്രമത്തിന് പുറത്തെത്തി ഈ ജുറൈജിനെ വിളിച്ചു, മോനെ ജുറൈജ് എന്നൊക്കെ വിളിച്ചു. വിളിച്ച സമയത്ത് പഴയ പോലെ തന്നെ ജുറൈജ് നമസ്കരിക്കുകയാണ്. അപ്പോൾ ജുറൈജ് ഇങ്ങനെ മനസ്സിലാലോചിച്ചു, അയ്യോ ഉമ്മ വിളിക്കണുണ്ട്, ഞാൻ നമസ്കാരത്തിലാണ് താനും, അപ്പോൾ ഉമ്മയുടെ വിളി കേൾക്കുകയാണോ വേണ്ടത്, അതോ എൻ്റെ നമസ്കാരം തുടരാണോ വേണ്ടത്, നമസ്കാരത്തിൽ എങ്ങനെയാ ഇപ്പോൾ ഉമ്മയുടെ വിളി കേൾക്കുക എന്നൊക്കെ ഇങ്ങനെ സംശയത്തിൽ അവസാനം ജുറൈജ് തീരുമാനിച്ചു, നമസ്കാരത്തിൽ തന്നെ അങ്ങനെ തുടരാം, ഉമ്മയുടെ വിളി തൽക്കാലം കേൾക്കാൻ കഴിയില്ലല്ലോ എന്നാര് വിചാരിച്ചു? ജുറൈജ് വിചാരിച്ചു. അങ്ങനെ അന്നും ആ ഉമ്മ മോനെ കാണാൻ കഴിയാതെ സങ്കടത്തോടെ എന്ത് ചെയ്തു? മടങ്ങിപ്പോയി. അങ്ങനെ വീണ്ടും അടുത്ത ദിവസം ജുറൈജിൻ്റെ ഉമ്മ ജുറൈജിനെ തേടി വന്നു, ജുറൈജിനെ കാണാൻ വേണ്ടി ആശ്രമത്തിലേക്ക് വന്നു. ആ സമയത്തും പഴയ പോലെ തന്നെ, ആദ്യത്തെ രണ്ട് ദിവസം വന്ന പോലെ തന്നെയായിരുന്നു ജുറൈജ് അന്നും നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉമ്മ വന്നത്. അങ്ങനെ ഉമ്മ വന്ന് മോനെ ജുറൈജ് എന്നൊക്കെ വിളിച്ചു. വിളിച്ച സമയത്ത് ജുറൈജ് നമസ്കരിക്കല്ലേ. ജുറൈജ് ഇങ്ങനെ മനസ്സിലാലോചിച്ചു, അല്ല ഞാൻ നമസ്കാരത്തിൽ തന്നെ തുടരണോ അതോ ഉമ്മയുടെ വിളി കേൾക്കണോ എന്നിങ്ങനെ ആലോചിച്ചു. അപ്പോൾ അവസാനം ജുറൈജിന് തോന്നി, നമസ്കാരത്തിൽ തന്നെ തുടരാം, ഉമ്മയുടെ വിളി ഇപ്പം എങ്ങനെ നമസ്കാരത്തിൽ കേൾക്കുക എന്നൊക്കെ തോന്നി. അവസാനം ജുറൈജ് എന്ത് ചെയ്തു? നമസ്കാരത്തിൽ തന്നെ തുടർന്നു. അതോടുകൂടി മൂന്ന് ദിവസം വന്ന് മൂന്ന് പ്രാവശ്യവും വന്ന് വിളിച്ചിട്ടും എന്ത് ചെയ്തില്ല, ജുറൈജ് എന്ന സ്വന്തം മോനെ വിളി കേട്ടില്ലല്ലോ. അതിൽ പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ഈ ഉമ്മ എന്ത് ചെയ്തു തരാ, ഉമ്മ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? അള്ളാഹുവെ, ഏതെങ്കിലുമൊക്കെ ഒരു മോശപ്പെട്ട സ്ത്രീയെ കണ്ടിട്ടല്ലാതെ, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ മുഖം ദർശിച്ചിട്ടല്ലാതെ എന്ത് ചെയ്യരുത്, നീ ഇവനെ മരിപ്പിക്കരുതേ എന്ന് ആ പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിൽ ആ ഉമ്മ പ്രാർത്ഥിക്കുകയാണ്. മൂന്ന് ദിവസം വന്ന് ഇത്രയും പ്രയാസപ്പെട്ട് വന്നിട്ടും ഈ ഉമ്മയുടെ വിളി അവൻ കേട്ടില്ലല്ലോ. അതുകൊണ്ട് അള്ളാഹുവെ, നീ അവനെ ഏതെങ്കിലുമൊക്കെ മോശപ്പെട്ട വൃത്തികെട്ട ഏതെങ്കിലുമൊക്കെ സ്ത്രീകളുടെ മുഖം കാണിച്ചു കൊടുത്തിട്ടല്ലാതെ എന്ത് ചെയ്യരുത്, നീ അവനെ മരിപ്പിക്കരുത് എന്ന് അള്ളാഹുവിനോട് ഈ ഉമ്മ പ്രാർത്ഥിക്കുകയാണ്.
അങ്ങനെ ആ ഉമ്മ അന്നും മടങ്ങിപ്പോയി. പിന്നീട് ഒരു ദിവസം ഇസ്രായേൽ ജനതയിൽപ്പെട്ട കുറച്ച് ആളുകൾ ഇങ്ങനെ ഈ ജുറൈജിനെയും അദ്ദേഹത്തിൻ്റെ ആ നല്ല സ്വഭാവത്തെയും, അദ്ദേഹം ഇങ്ങനെ എപ്പോഴും ഒരാശ്രമത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അങ്ങനെയുള്ളൊരു നല്ല മനുഷ്യനായി ജീവിക്കുകയാണ് എന്നൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയായിരുന്നു ഒരു കൂട്ടം ആളുകൾ. ഇത് കേട്ട ഒരു വ്യഭിചാരിയായ ഒരു മോശപ്പെട്ടൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ ഇങ്ങനെ വിചാരിച്ചു, ആ അങ്ങനെ ഒരു നല്ല മനുഷ്യനോ, അയാളെ പറ്റിയ ഒരു മോശം വാർത്ത പരത്തിയിട്ട് തന്നെ വേറെ കാര്യം, അയാൾ അത്ര നല്ല മനുഷ്യനൊന്നും ആവണ്ട എന്നുള്ളൊരു വിചാരത്തിൻ്റെ പുറത്ത് എന്ത് ചെയ്തു, ആ അവള് അയാളുടെ അടുത്തേക്ക് പുറപ്പെട്ടു. ആരുടെ അടുത്തേക്ക്? ജുറൈജിൻ്റെ അടുത്തേക്ക്. അങ്ങനെ ജുറൈജിൻ്റെ അടുത്ത് എത്തി, ജുറൈജിന് മുന്നിൽ വന്നെങ്കിലും ജുറൈജ് അവളെ ശ്രദ്ധിക്കാനോ അവളെ മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല. അതോടുകൂടി ഇവൾക്ക് വീണ്ടും കുറച്ചുകൂടി ദേഷ്യം കൂടി. അങ്ങനെ ഇവള് അവിടെ ഉണ്ടായിരുന്ന ഒരു ആട്ടിടയനുമായി ബന്ധപ്പെടുകയും അങ്ങനെ അതിൽ അവർക്കൊരു കുട്ടി ഉണ്ടാവുകയും ചെയ്തു. ഈ മോശപ്പെട്ട സ്ത്രീയില്ലേ, അവർക്ക് എന്ത് ചെയ്തു, ഈ ആട്ടിടയനുമായി ബന്ധപ്പെട്ടത് വഴി ഒരു കുട്ടി ഉണ്ടാവുകയും ചെയ്തു. എന്നിട്ട് എന്താ ഇവള് ചെയ്തെന്നറിയോ, ഈ കുഞ്ഞ് ജനിച്ച ഉടനെ ഈ കുഞ്ഞിനെയും കൊണ്ട് ജുറൈജിൻ്റെ ആശ്രമത്തിനടുത്തേക്ക് വന്നു. എന്നിട്ട് ജനങ്ങളൊക്കെ വിളിച്ചുകൂട്ടി, ആളുകളൊക്കെ വിളിച്ചുകൂട്ടി, ഈ കുഞ്ഞ് ജുറൈജിൻ്റെതാണ്, ജുറൈജിൻ്റെ കുഞ്ഞാണിത് എന്ന് പറഞ്ഞു പരത്തി. അതോടുകൂടി ജനങ്ങൾക്ക് എല്ലാവർക്കും കൂടി ദേഷ്യം വന്നു. ഇവൻ ഇത്തരത്തിലുള്ള മോശപ്പെട്ട ആളായിരുന്നോ, ഞങ്ങളൊക്കെ പറ്റിക്കാൻ വേണ്ടി വലിയൊരു ആശ്രമമൊക്കെ ഉണ്ടാക്കി, അങ്ങനെ ആളുകളെ പറ്റിക്കുന്ന സ്വഭാവമല്ലേ ഇവൻ, നല്ല മനുഷ്യനൊന്നുമല്ല എന്ന് വിചാരിച്ച് ആളുകളെല്ലാവരും കൂടി ജുറൈജിനെ തല്ലാനും അവൻ്റെ ആ ആശ്രമം, ആ വീട് പോലത്തെ ആശ്രമം അടിച്ച് തകർക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ജുറൈജ് അപ്പോഴാണ് ചോദിക്കുന്നത്, എന്താ ചോദിക്കുന്നത്, അല്ല എന്താ നിങ്ങളുടെ പ്രശ്നം, എന്തിനാ നിങ്ങൾ എന്നെ തല്ലുന്നത് എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം അതിനിടയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ആ നിന്റെ കുട്ടിയല്ലേ ഈ കിടക്കുന്നത്, നീ ഇത്ര വലിയ നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞ് നടന്നിട്ട് ഈ മോശപ്പെട്ട സ്ത്രീയുമായി ബന്ധപ്പെട്ട് നിനക്ക് കുട്ടി ഉണ്ടായില്ലേ എന്നൊക്കെ പറഞ്ഞ് ജുറൈജിനെ ചീത്ത പറയാനും തല്ലാനും അദ്ദേഹത്തിൻ്റെ ആശ്രമം അടിച്ചു തകർക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ജുറൈജ് ചോദിച്ചു, എന്തായാലും ആ കുട്ടിയെ ഒന്ന് ഇവിടെ കൊണ്ടുവരിക, ആ കുട്ടിയെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അവരാ കുട്ടിയെ കൊണ്ടുവന്നു. അങ്ങനെ കുട്ടിയെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ തല്ലരുത്, എനിക്ക് ഒന്ന് നമസ്കരിക്കാനുള്ള ഒരു സമയം, കുറച്ചൊരു സമയം തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ തല്ലലൊക്കെ നിർത്തി ജുറൈജിന് കുറച്ച് സമയം ഒന്ന് നമസ്കരിക്കാനുള്ള ഒരു സമയം കൊടുത്തു. അങ്ങനെ അദ്ദേഹം ഒന്ന് നമസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഈ കുട്ടിയുടെ വയറ്റത്ത് വന്നിങ്ങനെ മെല്ലെ ആ വിരലുകൊണ്ട് കുത്തുന്ന പോലെ അല്ലെങ്കിൽ തൊടുന്ന പോലെ ഇങ്ങനെ ചെയ്തിട്ട് ആ കുട്ടിയോട് ജുറൈജ് ചോദിച്ചു, ഏത് കുട്ടിയോട്? ചെറിയ ആ തൊട്ടിലിൽ കിടക്കുന്ന പ്രായമുള്ള ആ ചെറിയ കുട്ടിയോട് പെട്ടെന്ന് ജുറൈജ് ചോദിക്കാണ്, ആ ചെറിയ കുട്ടി സംസാരിക്കോ? ഇല്ല എന്നല്ലേ നമ്മളൊക്കെ വിചാരിക്കുക. ആ പക്ഷേ ജുറൈജ് ആ കുട്ടിയോട് ചോദിക്കുന്നത് കേട്ടോളൂ. എന്താ ചോദിച്ചത്? ആ ആരാണ് നിന്റെ ഉപ്പ, നിന്റെ ശരിക്കുള്ള പിതാവ് ആരാ, നീ പറ എന്നീ കുട്ടിയോട് ജുറൈജ് ചോദിക്കാണ്. അതോടുകൂടി ഈ കുട്ടി അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. ചെറിയ കുട്ടി, നമ്മളെപ്പോലുള്ള വലിയ കുട്ടികളല്ല, ചെറിയ തൊട്ടിലേക്ക് കിടക്കുന്ന ചെറിയ കുട്ടി സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, അവിടെ ഉണ്ടായിരുന്ന ആട്ടിടയനെയല്ലേ, ശരിക്കും ഈ കുട്ടിയുടെ ഉപ്പ ആരാണോ ആ ആട്ടിടയനായ മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ കുട്ടി പറഞ്ഞു, ഇതാ ഇന്ന ആ ആളാണ് എൻ്റെ ഉപ്പ എന്ന് അദ്ദേഹം എന്ത് ചെയ്തു, ആ കുട്ടി ആ തൊട്ടിലിൽ കിടന്നുകൊണ്ട് സംസാരിച്ചു. അതോടുകൂടി ജനങ്ങൾക്കൊക്കെ വലിയ അത്ഭുതമാവുകയും സത്യം അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അവര് ജുറൈജിനോട് മാപ്പൊക്കെ ചോദിക്കുകയും അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ആശ്രമമൊക്കെ അവർ അടിച്ചു തകർത്തില്ലേ, അതിനു പകരം ഞങ്ങൾ സ്വർണം കൊണ്ടുള്ള ഒരു ആശ്രമം പണിത് തരാൻ, കാരണം ഞങ്ങൾ അത്രയും വലിയ അക്രമ ചെയ്തത്, നിങ്ങളൊരു പാവമായിരുന്നു, നിങ്ങൾ നല്ല മനുഷ്യനായിരുന്നു, എന്നിട്ടും നിങ്ങളെ ഞങ്ങൾ തെറ്റിദ്ധരിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുകയും ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ വേണമെങ്കിൽ സ്വർണത്തിൻ്റെ ഒരു ആശ്രമമൊക്കെ പണിത് തരാം എന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും, ജനങ്ങൾ പറഞ്ഞെങ്കിലും ജുറൈജ് പറഞ്ഞു, അതൊന്നും വേണ്ട, നിങ്ങൾ ഇതിൻ്റെ മുമ്പുണ്ടായിരുന്ന ആ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള, കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ആശ്രമം തന്നെ പണിത് തന്നാൽ മതി എന്നൊക്കെ പറയുകയും അപ്രകാരം ആ ജനങ്ങൾ അത് നിർമ്മിച്ച് നൽകുകയൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെയും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞ പോലെ അത്ഭുതകരമായി ആ ചെറിയ കുട്ടി, തൊട്ടിലേ കിടക്കുന്ന ആ ചെറിയ കുട്ടി സംസാരിക്കുകയും അങ്ങനെ ജുറൈജ് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ജുറൈജ് നമസ്കാരത്തിലായതുകൊണ്ടാണ് ഉമ്മയുടെ വിളി കേൾക്കാതിരുന്നത്, എന്നിട്ട് പോലും ജുറൈജിന് എന്ത് ചെയ്തു, ഈ ലോകത്ത് നിന്ന് തന്നെ ശിക്ഷകളൊക്കെ അനുഭവിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കേണ്ടി വന്നു. അപ്പം നമ്മളോ, നമ്മളൊരു കാര്യത്തിന് ഉമ്മ വിളിച്ചിട്ട് നമ്മൾ വിളികൾ മനഃപൂർവ്വം വിളി കേൾക്കാതിരിക്കുന്നാൽ എന്തായിരിക്കും നമുക്കൊക്കെ ഉള്ള കുറ്റം അല്ലേ? അപ്പോൾ നമ്മൾ ഉമ്മയും ഉപ്പയും ഒക്കെ
എപ്പോൾ വിളിച്ചാലും എവിടുന്ന് വിളിച്ചാലും ഒക്കെ നമ്മൾ വിളി കേൾക്കുകയും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുകയും ചെയ്യണം. അങ്ങനെയുള്ള കൂട്ടുകാരെ നല്ല കൂട്ടുകാരാവുകയും അവർക്ക് അള്ളാഹുവിൻ്റെ

0: ഈ നുറുങ്ങുകളാണ്. നുറുങ്ങുകളിൽ അങ്ങനെയും ഒരു കാലം എന്ന സലാം സുറുമ എടത്തനാട്ടുകര രചിച്ചിട്ടുള്ള ലേഖനത്തിന്റെ ശബ്ദാഖ്യാനവുമായിട്ട് നുറുങ്ങുകളിൽ കൂടെ വരുന്നത് ഷഫീഖ് വണ്ടൂർ.
1: അങ്ങനെയും ഒരു കാലം, രചന സലാം സുറുമ, എടത്തനാട്ടുകര. സമീപത്ത് കളിക്കുന്ന കുട്ടികൾ മുഴുവൻ ഒന്നിച്ചാവശ്യപ്പെട്ടിട്ടും ആനയ്ക്ക് കേട്ട ഭാവമില്ല. മുറം പോലത്തെ ചെവിയും ആട്ടി അത് ഒന്നുമറിയാത്തതുപോലെ നിൽക്കുന്നു. ഞങ്ങൾ സമീപത്തെല്ലാം പന്ത് വീണ്ടും തിരഞ്ഞു. കുട്ടിക്കാലത്തെ ഒരു വേനലവധിക്കാലത്ത് ബന്ധുവിൻ്റെ വീട്ടിൽ വിരുന്നുപോയപ്പോൾ ഉണ്ടായതാണീ അനുഭവം. ഫുട്ബോൾ ഇന്നത്തെ പോലെ അന്ന് അത്ര സുലഭമല്ല. കൂട്ടുകാർ പിരിവിട്ടെടുക്കുന്ന തുക കൊണ്ട് വാങ്ങുന്ന റബ്ബർ പന്തോ തുണിയും മറ്റും കൊണ്ട് കെട്ടിയുണ്ടാക്കുന്ന പന്തോ ആണ് കളിക്കാൻ ഉപയോഗിക്കുക. വീടിനു സമീപത്തെ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഒഴിഞ്ഞ പറമ്പാണ് ഗ്രൗണ്ട്. ഗോൾ പോസ്റ്റിനു പകരം രണ്ടു കല്ലുകൾ സാങ്കല്പിക പോസ്റ്റായിരിക്കും. കളിയുടെ വീറിനും വാശിക്കും ഒരു കുറവുമുണ്ടാകില്ല. പലപ്പോഴും കളി കയ്യാങ്കളിയിലും മറ്റും എത്തുമെങ്കിലും കളി അവസാനിക്കുന്നതോടുകൂടി എല്ലാവരും അത് മറക്കും. സമീപത്തെ പുഴയിൽ പോയി ഒന്നിച്ച് ആർമാദിച്ച് കുളിക്കുന്നതോടെ വാശിയും ദേഷ്യവുമൊക്കെ അലിഞ്ഞില്ലാതാകും. ഞങ്ങൾ കളിക്കുന്ന പറമ്പിന് സമീപത്തുള്ള ഒരു വലിയ മരത്തിൽ ഒരു ആനയെ തളച്ചിടാറുണ്ടായിരുന്നു. കളിക്കിടയിൽ പന്തെങ്ങാനും അതിൻ്റെ അടുത്തേക്ക് വീണാലും ധൈര്യമായി പോയി എടുക്കാം. ആരെയും ഉപദ്രവിക്കുന്ന ശീലം അതിനില്ലായിരുന്നു. ഒരിക്കൽ ആരോ നീട്ടിയടിച്ച റബ്ബർ പന്ത് ആനയുടെ സമീപത്താണ് വീണത്. പന്തെടുക്കാൻ ചെന്ന ആൾ കുറേ തിരഞ്ഞിട്ടും കിട്ടിയില്ല. സമീപത്തെ കുറ്റിക്കാട്ടിൽ എല്ലാവരും കൂടി തിരഞ്ഞുവെങ്കിലും ഫലം നാസ്തി. പന്തെങ്ങാനും ആന എടുത്തിട്ടുണ്ടാകുമോ എന്ന് ഒരാൾ സംശയം പ്രകടിപ്പിച്ചു. ഒറ്റക്കും കൂട്ടമായും ആനയോട് പന്ത് ചോദിച്ചു. ആനയ്ക്ക് യാതൊരു കൂസലുമില്ല. പുതുതായി വാങ്ങിയ റബ്ബർ പന്തായതിനാൽ കിട്ടിയേ തീരൂ എന്ന വാശിയോടെ എല്ലാവരും തിരച്ചിൽ തുടർന്നു. അരമണിക്കൂറോളം പരതിയിട്ടും പന്ത് കിട്ടിയില്ല. എല്ലാവരും നിരാശരായിരിക്കുമ്പോൾ ആന വായിൽ നിന്നും പന്ത് പതുക്കെ പുറത്തേക്കെടുത്ത് ഞങ്ങൾക്ക് നേരെ എറിഞ്ഞു തന്നു. ആ നിമിഷങ്ങളിൽ ഉണ്ടായ സന്തോഷം ഇന്നും ഓർമ്മയിലുണ്ട്. ഇപ്പോൾ ആ സ്ഥലത്ത് പുതിയ കുറേ വീടുകൾ വന്നു. എങ്കിലും ആ പ്രദേശത്തുകൂടി പോകുമ്പോൾ പഴയകാല ഓർമ്മകൾ മനസ്സിൽ പെയ്തിറങ്ങും. പണ്ടത്തെ കളികൾ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായവയായിരുന്നു. വേനൽക്കാലം പന്തുകളിയുടെയും പമ്പരം കറക്കലിൻ്റെയും കബഡിയുടെയും ആണെങ്കിൽ കോട്ടി അഥവാ ഗോലികളിയും കുട്ടിയും കോലും കളിയും മഴക്കാലത്തെ വിനോദങ്ങളായിരുന്നു. ഒളിച്ചുകളിയെന്ന സാറ്റ് കളിയും തൂണുമാറിക്കളിയുമൊക്കെ എക്കാലത്തും കുട്ടികൾക്ക് ഹരമായിരുന്നു. മഴ പുറത്ത് ആർത്ത് പെയ്യുമ്പോൾ വീടിൻ്റെ അകത്തിരുന്ന് കള്ളനും പോലീസും ഈർക്കിൽ കൊണ്ടോ കോലൈസിൻ്റെ കമ്പുകൊണ്ടോ ഉള്ള നൂറാങ്കോൽ തുടങ്ങിയ കളികളിൽ ഏതെങ്കിലും ഒഴുകിയിരുന്നത് ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നുണ്ട്. COVID-19 വീട്ടിലിരിപ്പ് കാലത്ത് മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും ടാബിലും കളിയുടെ വെർച്വൽ രൂപം തീർക്കുന്ന പുതുതലമുറക്ക് ഇവയിൽ പലതും കേട്ടുകേൾവി മാത്രമായിരിക്കുമെന്നത് ഉറപ്പ്. സ്കൂൾ വിട്ടുവന്ന ശേഷം കളിക്കാൻ പോയാൽ മഗ്‌രിബ് നമസ്കാരത്തിന് വീട്ടിൽ തിരിച്ചെത്തും. നമസ്കാരശേഷം ഖുർആൻ പാരായണവും മദ്രസയിലെ ഹോംവർക്കുമെല്ലാം കഴിഞ്ഞ ശേഷമേ സ്കൂളിലെ പാഠങ്ങൾ പഠിക്കാനൊരുങ്ങൂ. വീട്ടിലെ മുതിർന്നവരും ഈ സമയം അല്പമെങ്കിലും ഖുർആൻ ഓതുമായിരുന്നു. ഈ രീതിക്കും വലിയ മാറ്റം വന്നിരിക്കുന്നു. മഗ്‌രിബിന് ശേഷം ഖുർആൻ പാരായണം ചെയ്യുന്ന ശീലം ഇല്ലെന്നു തന്നെ പറയാം. തിരിച്ചുപിടിക്കണം ഈ ശീലങ്ങളെ.
2: ബറക്കല്ലാഹു ഫീക്. അങ്ങനെയും ഒരു കാലം. ഈയൊരു ലേഖനം സലാം സുറുമ എടത്തനാട്ടുകരയാണ് രചിച്ചത്. ശബ്ദം നൽകിയത് ഷഫീഖ് വണ്ടൂരായിരുന്നു.
0: റേഡിയോ വൈബ്സലിനി അസ്മാഉൽ ഹുസ്ന 36-ാമത്തെ ക്ലാസ്സാണ്. അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട പഠനാർഹമായ ഈ സെഷനിൽ ഇന്ന് അൽ മതീൻ എന്ന അള്ളാഹുവിന്റെ നാമത്തെ ആസ്പദമാക്കിയുള്ള

0: ചർച്ചയാണ്. ബഹുമാന്യനായ പണ്ഡിതൻ ഷമീർ മദീനിയാണ് നമ്മുടെ കൂടെ.
1: മനുഷ്യൻ പഠിക്കുന്ന വിജ്ഞാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് സ്രഷ്ടാവിനെ സംബന്ധിച്ചുള്ള പഠനവും അന്വേഷണവുമാണ്. കാരണം ഷറഫുൽ ഇൽമി അലാ ഹസബി മഅലൂമിഹി, ഏതൊരു വിജ്ഞാനത്തിലും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിനനുസരിച്ചാണ് ആ വിജ്ഞാനീയത്തിൻ്റെ മഹത്വം കുടികൊള്ളുന്നത് എന്നതുകൊണ്ട് തന്നെ പടച്ചറബിനോളം മഹത്വമുള്ള ഒരു വിഷയവും മനുഷ്യവിജ്ഞാനീയങ്ങളില്ലാത്തതിനാൽ അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന, അള്ളാഹുവിനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കുന്ന, പഠിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ അൽ അസ്മാ ഉൽ ഹുസ്ന, ഏറ്റവും അത്യുത്തമങ്ങളായ നാമങ്ങളും ആ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന വിശേഷണങ്ങളും വിശദീകരിക്കുന്ന പഠിക്കുന്ന വിജ്ഞാനത്തിന് ഏറെ സ്ഥാനമുണ്ട്. അതിലൂടെയാണ് ഏതൊരു ദാസനും ഏതൊരടിമയും തൻ്റെ റബ്ബിനെ മനസ്സിലാക്കുന്നത്, കൂടുതൽ കൂടുതൽ അറിയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആലയെ ശരിയായ വിധത്തിൽ അറിയുവാനുള്ള സുരക്ഷിതമായ ഒരു മാർഗമാണ് അള്ളാഹുവിൻ്റെ അത്യുത്തമങ്ങളായ നാമങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ ആശയവും അർത്ഥവും ഉൾക്കൊണ്ട് അതിൻ്റെ താൽപ്പര്യമനുസരിച്ച് ജീവിക്കുക എന്നത്. അതുവഴി സ്വർഗ പ്രവേശം എളുപ്പമാകുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ കാണാം. അങ്ങനെ അള്ളാഹുവിനെ ശരിയായ വിധത്തിൽ അറിയുവാനും അതിലൂടെ അള്ളാഹുവിനെ സത്യസന്ധമായി സ്നേഹിക്കുവാനും ആദരിക്കുവാനും ആ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുവാനെടുക്കുന്ന അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ പെട്ട ഒരു നാമം അൽ മത്തീൻ എന്ന നാമമാണ്. അൽ മത്തീൻ എന്ന് പറഞ്ഞാൽ ശക്തൻ, സകല ശക്തിയുമുള്ള, ബലിഷ്ഠൻ, സർവ്വദിനം കഴിവുള്ളവൻ എന്നൊക്കെയുള്ള ആശയങ്ങളാണ് ആ നാമം അടങ്ങിയിട്ടുള്ളത്. അൽ മത്താനത്തു എന്ന് പറഞ്ഞാൽ ശിദ്ദത്തുൽ ഖുവ്വ, ശക്തിയുടെ ഊക്ക്, സകല ശക്തിയുമുള്ള ബലിഷ്ഠനാണ് അള്ളാഹു. അൽ ഖവിയ് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞു, ഇന്നല്ലാഹ ഹുവർ റസ്സാഖുദുൽ ഖുവ്വത്തിൽ മത്തീൻ, അള്ളാഹു സർവ ശക്തനാണ്, ബലിഷ്ഠനാണ് അള്ളാഹു. അള്ളാഹുവാണ് എല്ലാവർക്കും റിസ്ക് നൽകുന്നവൻ. അതുകൊണ്ട് തന്നെ ആ ഒരു തിരിച്ചറിവ്, അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ്റെ നാമങ്ങളിലൂടെ കിട്ടുന്ന ഏതൊരു തിരിച്ചറിവും അത് ദീനിൻ്റെ അടിത്തറയാണ്. അസ്ലുദ്ദീനി മഅരിഫത്തുല്ലാ. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. മതത്തിൻ്റെ അടിത്തറ തന്നെ അള്ളാഹുവിനെ അറിയലാണ്. ആ അള്ളാഹുവിനെ അറിയുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്ക് മുമ്പ് കൽപ്പിച്ച ആളായ അള്ളാഹുവിനെ നമ്മൾ അറിയുമ്പോൾ മാത്രമാണ് അതിനെ നമുക്ക് സ്വീകരിക്കുവാനും അനുസരിക്കുവാനും ആദരിക്കുവാനും ഒക്കെ സാധിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അശ്ശദീദുൽ ഖവി അല്ലദീ ലാ തൻഖതിഉ ഖുവ്വത്തുഹു വലാ തൽഹഖുഹു മശഖ, അതിശക്തനാണ് അള്ളാഹു. അവൻ്റെ ശക്തി, അവൻ്റെ ബലം, കഴിവ് അത് ക്ഷയിക്കുകയില്ല, നിലച്ചു പോവുകയില്ല. അവന് യാതൊരു തളർച്ചയും ക്ഷീണവും ബാധിക്കുകയില്ല. അവനാണ് സൃഷ്ടിച്ചവൻ. സർവചരാചരങ്ങളുടെയും സ്രഷ്ടാവ് അല്ലാഹുവാണ്. എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. വനഫദത് മശീഅത്തുഹു ഫീ ജമീഇൽ ബരിയാത്ത്, സർവചരാചരങ്ങളിലും അവൻ്റെ നിശ്ചയങ്ങളാണ്, തീരുമാനങ്ങളാണ് നടപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഫമാഷാ അല്ലാഹു കാൻ വമാലം യശ ലം യകുൻ, അവൻ്റെ ശക്തിയുടെയും കഴിവിൻ്റെയും പൂർണ്ണതയെ അറിയിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ കലാവും ഖദറുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യം. അള്ളാഹു എന്തുദ്ദേശിക്കുന്നുവോ അതാണ് ഇവിടെ നടക്കുന്നത്. അള്ളാഹു എന്തൊന്നും ഉദ്ദേശിക്കുന്നില്ലയോ അത് ആരെല്ലാം ഉദ്ദേശിച്ചാലും ആരെല്ലാം അതിനു വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല. ആ പടച്ചറബിൻ്റെ ഖുവ്വത്തിൻ്റെയും ഖുദറത്തിൻ്റെയും ഭാഗമാണ് അന്നഹു ഔസല റിസ്ഖഹു ജമീ അൽ ആലം, സർവ ലോകർക്കും സർവചരാചരങ്ങൾക്കും അവർക്ക് കണക്കാക്കിയിട്ടുള്ള നിർണയിച്ചിട്ടുള്ള റിസ്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുന്നു എന്നത്. അതേപോലെ അന്നഹു യബഅസുൽ അംവാത്, അവൻ്റെ കഴിവിൻ്റെയും ശക്തിയുടെയും ഭാഗമാണ് മരണപ്പെട്ടുപോയവരെ അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നത്. അവനെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞുകൊടുത്ത വളരെ പ്രബലമായ പ്രസിദ്ധമായ ഒരു ഹദീസിലുള്ളതുപോലെ, കുട്ടിയായിരിക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വാഹനപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊടുത്തു, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, മോനെ നിനക്ക് ഞാൻ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം, നീ അത് ശ്രദ്ധിച്ചു കേൾക്കണം. എന്നിട്ട് പറഞ്ഞുകൊടുത്തു, ഇഹ്ഫളില്ലാഹ യഹ്ഫളുക, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അവൻ്റെ വിധിവിലക്കുകൾ ശ്രദ്ധിക്കണം, എങ്കിൽ അള്ളാഹു നിന്നെ കാത്ത് സംരക്ഷിക്കും. ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് അനുസരിച്ച് നീ ജീവിച്ചാൽ പടച്ച റബ്ബിനെ നിന്റെ മുന്നിൽ നിനക്ക് കാണാൻ കഴിയും, സഹായിയായി സംരക്ഷകനായി. എന്നിട്ട് തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ, ഈ ലോകത്തുള്ള എല്ലാവരും ഒരു ഭാഗത്ത് അണിനിരന്ന് നിനക്ക് എന്തെങ്കിലും ഒരു നന്മ നേടിത്തരാൻ അവർ കിണഞ്ഞ് പരിശ്രമിക്കുന്നു എന്ന് സങ്കല്പിക്കാം. ഒരാളോ ഒരു പ്രദേശത്തുകാരോ അല്ല, ഭൂലോകത്തുള്ള സർവരും നിന്റെ പ്രയാസങ്ങൾ കണ്ടിട്ട് ആ പ്രയാസം മാറ്റി നിനക്കൊരു ആശ്വാസം നൽകണമെന്നതിൻ്റെ പേരിൽ അവർ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. പക്ഷേ ലം യംഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു ലക, അള്ളാഹു നിനക്ക് കണക്കാക്കാത്ത ഒരു കാര്യം നേടിത്തരാൻ അവർക്കാർക്കും സാധ്യമല്ല. അപ്പോൾ സർവശക്തനായ പടച്ചറബിൻ്റെ മുന്നിൽ സർവരും അശക്തരാണ്, അള്ളാഹുവല്ലാത്ത സർവരും ദുർബലരാണ്. ആ അള്ളാഹുവിൻ്റെ കഴിവും കുദറത്തും ഒരു വിശ്വാസിയുടെ മനസ്സിൽ എത്ര കണ്ട് രൂഢമൂലമാകുന്നുവോ അത്ര കണ്ട് അയാളുടെ മനസ്സിൽ തൗഹീദ്, പടച്ചറബിലുള്ള ഏകദൈവ വിശ്വാസം ശക്തമാകും. തവക്കുൽ, ആ പടച്ചറബിലേക്ക് എല്ലാം ഏൽപ്പിച്ച് നിർഭയനാകുന്ന ആത്മീയമായ ഔന്നത്യം അയാൾക്ക് എളുപ്പത്തിൽ ആർജിക്കുവാൻ സാധിക്കും. അതിൻ്റെ മറുവശം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാവരും ഇനി നിന്നെ കഷ്ടപ്പെടുത്താനും പ്രയാസപ്പെടുത്താനും തീരുമാനിച്ചു എന്ന് വിചാരിക്കുക, ലോകത്തുള്ള വൻശക്തികളടക്കം എല്ലാവരും നിന്റെ എതിരാളികളാണ്. നിന്നെ തകർക്കാൻ, നിന്റെ ഉയർച്ചയിൽ അസൂയ പൂണ്ട അവർ നിന്നെ നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയാൽ പോലും, ലം യളുറൂക ബിശൈഇൻ ഇല്ലാ ഖദ് കതബഹുല്ലാഹു അലൈക, നിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദുരിതവും പ്രയാസവും വരണം എന്ന് പടച്ചറബ് കണക്കാക്കിയിട്ടില്ലെങ്കിൽ നിന്റെ ഒരു രോമത്തിന് പോലും പോറലേൽപ്പിക്കാൻ അവർക്കാർക്കും സാധ്യമല്ല എന്നാണ്. അപ്പോൾ പടച്ചറബ് സർവശക്തനാണ്, ബലിഷ്ഠനാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ആ പടച്ചറബിനെയാണ് താൻ അവലംബിക്കുന്നത്, ആശ്രയിക്കുന്നത്, ആശ്രയിക്കേണ്ടത് എന്ന് തിരിച്ചറിയുമ്പോൾ ഒരു വിശ്വാസി അനുഭവിക്കുന്ന നിർവൃതിയും നിർഭയത്വവും അനിർവചനീയമാണ്. അവനൊരിക്കലും തളർന്ന് വിശ്രമിച്ച് അശക്തനായി മാറിപ്പോകുന്ന അവസ്ഥയില്ല. പല ആളുകളും പറയാറുള്ളതുപോലെ, ഏഴ് ദിവസങ്ങളിലായി എല്ലാറ്റിനെയും ആറ് ദിവസങ്ങളിലായി എല്ലാറ്റിനെയും സൃഷ്ടിച്ച് ഏഴാം നാൾ ദൈവം വിശ്രമിച്ചു എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ സർവശക്തനായ അൽ ഖവിയ്യ് അൽ മതീൻ, സകലതിനും ശക്തിയുള്ള കഴിവുറ്റ പടച്ചറബിനെ സംബന്ധിച്ച് സങ്കൽപ്പിക്കുവാൻ പോലും പറ്റാത്ത കാര്യമാണ്. ആ പടച്ചറബിനെ സംബന്ധിച്ച് സർവശക്തനാണ് എന്ന് തിരിച്ചറിയുമ്പോൾ, അവനെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല എന്നറിയുമ്പോൾ, ഒരു വിശ്വാസി അവരുടെ ശത്രുക്കൾ എത്ര കണ്ട് ശക്തരും ആയുധസജ്ജരുമായിരുന്നാലും ഒരിക്കലും അവർ നിരാശരാവുകയോ അസ്വസ്ഥതപ്പെടുകയോ ചെയ്യുകയില്ല, അവർ നിർഭയരായിരിക്കും. കാരണം അല്ലാഹു വലിയുല്ലദീന ആമനു, സത്യവിശ്വാസികളുടെ രക്ഷകൻ, രക്ഷിതാവ് അല്ലാഹുവാണ്. ആ പടച്ചറബ് സർവശക്തനാണ്, അവൻ കഴിവുറ്റവനാണ്, അവനേറെ ബലിഷ്ഠനാണ് എന്നറിയുമ്പോൾ അവൻ്റെ കൈകളിൽ നാം സുരക്ഷിതരാണ് എന്ന സുരക്ഷാബോധം വിശ്വാസികൾക്കുണ്ടാകും. യുഖ്രിജുഹും മിനൽ ദുലുമാത്തി ഇലൻ നൂർ, സർവശക്തനായ അല്ലാഹു അവനാണ് രക്ഷകൻ, അവൻ സത്യവിശ്വാസികളെ സർവമാന ഇരുട്ടുകളിൽ നിന്നും അന്ധകാരങ്ങളിൽ നിന്നും പ്രകാശങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നറിയുമ്പോൾ അള്ളാഹു സൂറത്തുൽ ബഖറയിൽ പറഞ്ഞതുപോലെ ആ പടച്ചറബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് സുരക്ഷയാണ്, വെളിച്ചമാണ്, ആശ്വാസമാണ് എന്ന് മനസ്സിലാക്കാൻ വിശ്വാസികൾക്കാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസങ്ങളുണ്ടായാൽ ഇപ്രകാരം പറയുമായിരുന്നു എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു റഹ്മാനു റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവെ നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. നീ അളവറ്റ ദയാപരനും കരുണാവാരിധിയുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെക്കുറിച്ചുള്ള വിക്രകൾ സജീവമാക്കി ആ അള്ളാഹുവിലേക്ക് മനസ്സിനെ കൂടുതൽ ശക്തമാക്കി ബന്ധിപ്പിക്കും. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടപ്പോഴും ഇതേപോലെ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെയും അള്ളാഹുവിൻ്റെ ശക്തി മഹാത്മങ്ങളെയും വാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നീ കുൻതു മിനൽ ളാലിമീൻ. അള്ളാഹുവേ, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു. ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് നിസ്സഹായാവസ്ഥയിൽ പടച്ചറബിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അപ്രകാരം ദിക്ര ദുആകൾ നടത്തിയ യൂനസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം ഫസ്തജബ്നാ ലഹു, നാം അദ്ദേഹത്തിന് ഉത്തരം നൽകിയെന്ന്. അപ്പോൾ അള്ളാഹുവിനെ വാഴ്ത്തൽ, പുകഴ്ത്തൽ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റുകൾ, സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ തുടങ്ങിയ ദിക്റുകൾ അള്ളാഹുവിൻ്റെ തൗഹീദ് വിളംബരം ചെയ്യുന്ന, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന തസ്ബീഹിൻ്റെയും തഹ്ലീലിൻ്റെയും വാക്യങ്ങൾ തീർച്ചയായും ഒരു വിശ്വാസിക്ക് കരുത്താണ്. അള്ളാഹുവിൻ്റെ സഹായത്തിന് അത് ഏറെ കരണീയമാണ്. ദുർബലതയുടെ ഘട്ടങ്ങളിൽ ശക്തനെ തേടുക എന്നത്, ശാന്തി അന്വേഷിക്കുക എന്നത് ഏതൊരു മനുഷ്യൻ്റെയും പൊതുവെയുള്ള അവസ്ഥയാണല്ലോ. അപ്പോൾ പടച്ചറബിനെ സംബന്ധിച്ച് കൃത്യമായി അറിയുമ്പോൾ തൗഹീദിൻ്റെ ആളുകൾക്ക് കിട്ടുന്നത് ആ നിർഭയത്വമാണ്. അല്ലാത്ത ആളുകളോ അള്ളാഹു അല്ലാത്തവരെ വിട്ട് മറ്റ് പലരെയും ആശ്രയിക്കുന്ന, മറ്റ് പലതിനെയും അവലംബിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് എട്ടുകാലി വലയെപ്പോലെയാണ്. കമസലിൽ അൻകബൂത്തി തഹദത്ത് ബൈത്ത ഇന്ന ഔഹനൽ ബുയൂത്തി ലബൈത്തുൽ അൻകബൂത്ത്. വലകെട്ടിയ ഒരു എട്ടുകാലിയെപ്പോലെയാണ്. ആ എട്ടുകാലിയുടെ വലയാണ് വീടുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ദുർബലമായ വീട്. അപ്പോൾ അവലംബിക്കുവാനും ആശ്രയിക്കുവാനും ഒന്നുമില്ലാതെ ഉഴറി നടക്കുന്ന, അലഞ്ഞു നടക്കുന്ന ബഹുദൈവാരാധകരും സർവശക്തനായ അള്ളാഹുവിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് തവക്കുലാക്കി അവനോട് മാത്രം സങ്കടങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് നിർഭയത്വം അനുഭവിക്കുന്ന, സമാധാനം അനുഭവിക്കുന്ന ഒരു വിശ്വാസിയും വലിയ അന്തരമുണ്ട്. സൃഷ്ടികളാരും തങ്ങളുടെ കഴിവുകളിൽ, ശക്തികളിൽ അഹങ്കരിക്കേണ്ടതില്ല. കാരണം പടച്ചറബിൻ്റെ മുന്നിൽ എല്ലാവരും നിസ്സാരരാണ്. എല്ലാം റബ്ബ് നൽകിയതും അവൻ ഇഷ്ടപ്പെട്ടാൽ ഏത് സമയവും തിരിച്ചെടുക്കുവാൻ കഴിവുള്ളവനുമാണവൻ എന്നറിയുമ്പോൾ ആ പടച്ചറബിൻ്റെ മുന്നിൽ വിനയവും താഴ്മയും പ്രകടിപ്പിക്കുവാൻ വിശ്വാസികൾക്ക് സാധിക്കും. അതേപോലെ തൻ്റെ സഹസൃഷ്ടികളോട്, സഹജീവികളോട് വിനയത്തോടെ, മാന്യതയോടെ പെരുമാറുവാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹു ദുആഇൻ്റെ സന്ദർഭങ്ങളിൽ അല്ലാഹുമ്മ കബിർതു സിന്നി വളഉഫത് ഖുവതി എന്ന് പറയുന്ന ഒരു പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവേ, ഞാൻ ദുർബലനാണ്, എൻ്റെ ശക്തി ക്ഷയിച്ചു, എന്നാൽ ഒരിക്കലും ശക്തി ക്ഷയിക്കാത്ത, എന്നെന്നും സർവശക്തനായി നിലനിൽക്കുന്ന നാഥ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ദിക്റിൻ്റെയും അർത്ഥം അതാണ്. നമ്മുടെ ദുർബലത നമ്മൾ അംഗീകരിച്ച് പടച്ചറബിൻ്റെ ശക്തിയെ സംബന്ധിച്ച്, കഴിവിനെ സംബന്ധിച്ച് ബോധവാന്മാരായാൽ ദുർബലരായ നമുക്ക് ശക്തിക്കായി അൽ ഖവീ അൽ മത്തീൻ, സർവശക്തനായ അള്ളാഹുവിനോടാണ് അവലംബിക്കുവാനും ചോദിക്കുവാനും ആശ്രയിക്കുവാനുമുള്ളത്. നിഷേധികൾക്കും അത് പരലോകത്ത് ബോധ്യപ്പെടും, സർവശക്തനായ അള്ളാഹുവിൻ്റെ അടിമകളാണ് എന്ന ബോധ്യത്തോടുകൂടി അവനിലേക്ക് തിരിയുവാനും അവനോട് അർത്ഥിക്കുവാനും നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും സങ്കടങ്ങളും ദൂരീകരിച്ച് ദുനിയാവിലും ആഹറത്തിലും അന്തസ്സും വിജയവും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഅന ബിമാ അല്ലംതന റബ്ബി സിദ്ന ഇൽമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന അൽ മതീൻ എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഷമീർ മദീനി.
3: ബാറക്കല്ലാഹു ഫീക്, ജസാകുമുല്ലാഹു ഖൈറ. ഷമീർ മദീനിയുടെ സംസാരത്തിലൂടെ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളിലൊന്നായ അൽ മതീൻ എന്ന നാമമാണ്. അള്ളാഹുവെ കൂടുതൽ ഇഷ്ടപ്പെടുവാനും മനസ്സിലാക്കുവാനും അള്ളാഹുവിലേക്ക് ആരാധനകൾ പൂർണ്ണമായും സമർപ്പിക്കുവാനൊക്കെ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെ ലഭിക്കുന്നതാണ്. അൽഹംദുലില്ലാ, അസ്മാഉൽ ഹുസ്നയുടെ ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ അൽ മതീൻ എന്ന നാമത്തെ നമ്മൾ ചെറിയൊരു സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങളിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി പീസ് റേഡിയോയുടെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയുള്ളൊരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കൂട്ടുകാർക്കൊക്കെ പ്രിയങ്കരനായ നമ്മുടെ വീട്ടിയങ്കിളാണ് അബ്ദുസലാം വീട്ടിയാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മളോടൊപ്പമുള്ളത്. കഥ പറയാം, ഉസ്മാൻ പാലക്കാഴി രചിച്ച കടലും കപ്പലും ഈ ഒരു പുസ്തകത്തിൻ്റെ തണലാവുക എന്ന ഭാഗമാണ് ഇൻഷാല്ലാ നമ്മൾ ഇന്ന് കേൾക്കുന്നത് കൂട്ടുകാരെ. എന്നാൽ പിന്നെ നമുക്ക് എപ്പിസോഡ് തുടങ്ങാം അല്ലേ?
0: പ്രിയമുള്ള കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് അപ്പോൾ സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കഥയൊക്കെ കേട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്ന് വീണ്ടും നമ്മൾ മറ്റൊരു കഥയിലേക്ക് പ്രവേശിക്കുന്നു. ഉസ്മാൻ പാലക്കാഴി രചിച്ച കടലും കപ്പലും പുസ്തകത്തിലെ മറ്റൊരു കഥ. കഥയുടെ പേര് തണലാവുക. സമയം വൈകുന്നേരം 5 മണി. പതിവ് പോലെ മകൾ ഫൈഹ മോൾ സ്കൂൾ വിട്ടു വരുന്നത് കാത്തിരിക്കുകയാണ് ഫാത്തിമ. 5-ാം ക്ലാസ്സിലാണ് അവൾ പഠിക്കുന്നത്. വന്നാലുടൻ 100 കൂട്ടം കഥകൾ പറയാനുണ്ടാകും അവൾക്ക്. ഫാത്തിമ ചെറുപുഞ്ചിരിയോടെ ഓർത്തു, മഴക്കാർ ഇരുണ്ടു മൂടി വരുന്നുണ്ട്, മഴ പെയ്യും മുമ്പ് സ്കൂൾ ബസ് ഇങ്ങെത്തിയാൽ മതിയായിരുന്നു. ഇങ്ങനെ ചിന്തിച്ചിരിക്കവേ ബസ് ഗേറ്റിന് മുന്നിൽ വന്നു നിന്നു. അസ്സലാമു അലൈക്കും ഉമ്മാ, ഫൈഹ മോൾ സലാം പറഞ്ഞുകൊണ്ട് ഉമ്മയുടെ അടുത്തേക്ക് ഓടി വന്നു. വഅലൈക്കും അസ്സലാം വറഹമത്തുള്ളാ, ഫാത്തിമ സലാം മടക്കി. പതിവിനു വിപരീതമായി ഫൈഹ മോൾ കൂടുതലൊന്നും പറയാതെ നേരെ അകത്തേക്ക് പോയി. എന്തെന്തു പറ്റി മോളെ നിനക്ക്? ഏയ്, ഒന്നുമില്ലമ്മ. എന്നാലും എന്തോ ഒരു വിഷമം നിന്റെ മുഖത്ത് കാണുന്നുണ്ടല്ലോ. അത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്നും ഉമ്മക്കറിയില്ലേ? പിന്നെ അറിയാതെ ആയിഷ ഫർഹാനയല്ലേ? ആ, അവൾ കുറേ ദിവസമായി സ്കൂള് വന്നിട്ട് ഇന്നെങ്കിലും വരുമെന്ന് ഞാൻ കരുതിയിരുന്നു, പക്ഷെ അവളൊന്നും വന്നിട്ടില്ലമ്മ, ഫൈഹ സങ്കടത്തോടെ പറഞ്ഞു. ഓ, അതാണോ കാര്യം? അവളുടെ ഉപ്പ മരിച്ചിട്ട് കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ, അതുകൊണ്ടാവും മോളെ വരാത്തത്. ഫാത്തിമ മകളെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചു. സാരമില്ല മോളെ, നീ ഉപ്പാൻ്റെ കൂടെ അവളുടെ വീട് വരെ ഒന്ന് പോയി അവളെ കണ്ടിട്ടു വാ, അവൾക്കും അത് സന്തോഷാവൂലേ. ഓ ശരി ഉമ്മ, എന്നാ വേഗം അസർ നമസ്കരിച്ച് റെഡിയാക്, അപ്പോഴേക്കും ഉപ്പ വരും. ഫൈഹ മോൾ നിസ്കാരവും ഭക്ഷണവുമെല്ലാം കഴിഞ്ഞ് റെഡിയായി. അപ്പോഴേക്കും ഉപ്പ ജോലിസ്ഥലത്തു നിന്നും തിരിച്ചെത്തി. ഉമ്മ കാര്യമെല്ലാം ഉപ്പയോട് പറഞ്ഞു. അതിനെന്താ, നമുക്ക് പോകാലോ? ഫൈഹ മോൾ അത് കേട്ട് സന്തോഷത്തോടെ ഉപ്പാൻ്റെ കൈ പിടിച്ച് വീട്ടിൽ നിന്നിറങ്ങി. ഉമ്മയോട് സലാം പറഞ്ഞ് ബൈക്കിൽ ഉപ്പയുടെ പിറകിൽ കയറിയിരുന്നു. കോളിംഗ് ബെല്ലടിച്ചപ്പോ വാതിൽ തുറന്ന് പുറത്തു വന്നത് ആയിഷയായിരുന്നു. ഫൈഹമോളെ കണ്ടയുടൻ ആയിഷ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നീ എന്താണ് ഇനി സ്കൂളിലേക്ക് വരാത്തത്? ഫൈഹ ചോദിച്ചു. അതിന് ആയിഷക്ക് മറുപടിയില്ലായിരുന്നു. അവൾ തല താഴ്ത്തിയിരുന്നു. അവളുടെ ഉപ്പയുടെ മരണം അവളെ വല്ലാതെ തകർത്തിരിക്കുന്നുവെന്ന് ഫൈഹക്ക് മനസ്സിലായി. ഫൈഹയുടെ ഉപ്പ ആയിഷയെ വിളിച്ചു വരുത്തി. എന്നിട്ട് അവളുടെ തലയിൽ മെല്ലെ തലോടിക്കൊണ്ട് പറഞ്ഞു, മോളെ, ജനിച്ചവരൊക്കെ മരിക്കും, അതുകൊണ്ട് കൂടുതൽ സങ്കടപ്പെടാതിരിക്കുക. നിന്റെ ഉപ്പ ആഗ്രഹിച്ചതുപോലെ സ്കൂളിലും മദ്രസയിലുമൊക്കെ നീ നന്നായി പഠിച്ചുയരുക. ഫയഹയുടെ ഉപ്പ തലോടിയപ്പോ ആയിഷ തന്റെ ഉപ്പയെ ഓർത്തുപോയി. ഇനി ഇതുപോലെ തന്നെ മടിയിലിരുത്തി തന്നെ തലോടാൻ തനിക്ക് ഉപ്പയില്ലല്ലോ എന്ന ചിന്ത അവളുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു വേദനയായി പടർന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വാ, നമുക്ക് പുറത്തിറങ്ങാം എന്ന് പറഞ്ഞ് ഫൈഹ ആയിഷയുടെ കൈപിടിച്ച് പുറത്തിറങ്ങി. മുറ്റത്ത് കായ്ച്ചു നിൽക്കുന്ന മാവിൻ ചുവട്ടിലാണ് അവർ ചെന്നിരുന്നത്. ഈ മാവ് ആരാണ് നട്ടുവളർത്തിയത്? ഫൈഹ ചോദിച്ചു. എന്റെ ഉപ്പ. ഇതുമാത്രല്ല, അപ്പുറത്തെ പേരക്കമരവും റംബുട്ടാനും ഒക്കെ ഉപ്പ നട്ടതാണ്, ആയിഷ പറഞ്ഞു. നോക്കൂ ആയിഷ, ഈ മാവിന് മുകളിൽ പക്ഷികളും അണ്ണാറക്കണ്ണനുമൊക്കെ കൂടുകൂട്ടി താമസിക്കുന്നുണ്ട്. ഇതിൽ മാങ്ങത്തുനിന്ന് വിശപ്പ് മാറ്റുന്നുണ്ട്. വെയിലത്ത് ഇത് നമുക്ക് തണൽ നൽകുന്നു. ഇതൊക്കെ എത്ര നല്ല ഉപകാരമാണ്! ഇതെല്ലാം നിന്റെ ഉപ്പ് ചെയ്തു വച്ചതിന്റെ ഫലമാണ്. ആ നിൽക്കുന്ന മൂന്ന് തെങ്ങുകൾ കണ്ടോ? അത് മൂന്ന് ഉപ്പ മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്തതാണ്, ആയിഷ പറഞ്ഞു. ഓ, നിന്റെ ഉപ്പ ഭാഗ്യവാനാണ് ആയിഷ. മരിച്ചു കഴിഞ്ഞാലും പ്രതിഫലം കിട്ടുന്ന ദാനമാണല്ലോ വഖഫ്. അത് കേട്ടപ്പോ ഫയഹയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ടുവിടർന്നു. എന്റെ ഉപ്പ നേരത്തെ പറഞ്ഞത് കേട്ടില്ലേ? നമ്മളെല്ലാവരും മരിക്കും ഒരിക്കൽ. നിന്റെ ഉപ്പ ആദ്യം പോയെന്ന് മാത്രമേയുള്ളൂ. അതുകൊണ്ട് ഇനിയും നീ സങ്കടപ്പെട്ടിരിക്കാതെ നമുക്ക് അദ്ദേഹത്തിന്റെ ഖബറിലേക്കെത്തുന്ന വെളിച്ചമാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാലോ. നീ അതിനുവേണ്ടി ശ്രമിക്ക്. മരിച്ചയാൾക്ക് മക്കളുടെ പ്രാർത്ഥന ഉപകാരപ്പെടുമെന്ന് നമ്മൾ മദ്രസയിൽ വെച്ച് പഠിച്ചിട്ടില്ലേ? പിന്നെ ഉമ്മാക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം കേട്ടോ. ഉമ്മയെ സങ്കടപ്പെടുത്തരുത്. ആയിഷ സന്തോഷത്തോടെ ഫൈഹയെ കെട്ടിപ്പിടിച്ചു. ഞാനതൊന്നും ഓർത്തില്ല. എന്റെ ജീവിതം ആകെ ഇരുട്ടിലായിപ്പോയ പോലെയായിരുന്നു. എന്റെ ഉപ്പാക്ക് വേണ്ടി ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഇപ്പോഴാണ് എന്റെ മനസ്സിന് എന്തോ ഒരു ആശ്വാസം കിട്ടിയ പോലെ, ആയിഷ പറഞ്ഞു. മോളെ, പോകാം. മഗ്രിബ് ബാങ്ക് കൊടുക്കാൻ ഏതാണ്ട് സമയമായി. ഫൈഹയുടെ ഉപ്പ മുറ്റത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു. ഫൈഹ അകത്തുപോയി. ആയിഷയുടെ ഉമ്മയോട് സലാം പറഞ്ഞു പുറത്തിറങ്ങി. കൂട്ടുകാരിയോട് യാത്ര പറഞ്ഞ് ഫൈഹ ബൈക്കിൽ കയറിയിരുന്നു. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഫൈഹ വിവരങ്ങളെല്ലാം ഉമ്മയോട് വിശദമായി പറഞ്ഞു. ഉമ്മ അവളെ തലോടിക്കൊണ്ട് പറഞ്ഞു, മോളെ, ആശ്വാസമേകലും നല്ല വാക്ക് പറയലും പുഞ്ചിരിയുമെല്ലാം ദാനധർമ്മത്തിൽപ്പെടുന്നതാണ്. പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളാണ് നീ ചെയ്തതൊക്കെ. വളരെ നല്ല കാര്യമാണ്. അവളുടെ മനസ്സിലെ പ്രയാസം അല്പമെങ്കിലൊപ്പം കുറഞ്ഞിട്ടുണ്ടാവും. ഇത് കേട്ട ഫൈഹക്കും വലിയ സന്തോഷമായി. അപ്പോ കൂട്ടുകാരെ, കഥ കേട്ടില്ലേ? ഈ കഥകളൊക്കെ കേട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കൂട്ടുകാരികൾക്കും കൂട്ടുകാരന്മാർക്കും പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇൻഷാല്ലാ, അപ്പം നമുക്ക് പുതിയ കഥയുമായി വീണ്ടും കാണാം.
4: അപ്പോൾ കഥ പറയാൻ പ്രോഗ്രാമുകൾ കേട്ട് കഴിഞ്ഞു. ഇനി ജനക്ഷേമം പ്രോഗ്രാമാണ്. ജനക്ഷേമത്തിൽ അബ്ദുൽ മുനീർ സാറുണ്ട്. അബ്ദുൽ മുനീർ എനിക്ക് പരിചയമുള്ള വ്യക്തിയാണ്. നല്ലൊരു നിഷ്കളങ്കനായ ആത്മാർത്ഥതയുള്ള ഒരു ജോലിക്കാരനാണ്. എല്ലാ ജോലികളും ചെയ്യും, പ്ലംബിംഗ്, വയറിംഗ്. പക്ഷെ എൻ്റെ കൂട്ടത്തിൽ വീടും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാൻ പോയിരുന്നു. അവിടെയൊക്കെ കൃഷിയുണ്ട്. കൃഷി പറഞ്ഞാൽ രാസവളമില്ലാത്ത ജൈവ കൃഷിയെ അങ്ങേയറ്റം അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു മനുഷ്യൻ. വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ പോലും നെല്ലും പിന്നെ മറ്റ് എല്ലാ കൃഷികളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി. അപ്പം അദ്ദേഹവുമായിട്ടുള്ള മുമ്പ് നമ്മൾ നടത്തിയ ജനക്ഷേമം പ്രോഗ്രാമാണ്. പപ്പായയും കൂവയും പിന്നെ നെല്ലും വിജയകരമായ കൃഷി പാഠങ്ങളാണ് നമുക്ക് ഇതിൽ അദ്ദേഹവുമായിട്ടുള്ള ഈ സംസാരം നമുക്ക് കേൾക്കാം. ഒരുപാട് നമ്മളെ വീട്ടിലൊക്കെ ഒരു പിന്നെ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ഒരു ജൈവ കൃഷിയിലൂടെ ഈ പറഞ്ഞ സംഗതി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് അദ്ദേഹം തെളിയിച്ച അനുഭവത്തിൽ നിന്നുള്ള സംസാരങ്ങളാണ്.
3: എന്നാൽ പിന്നെ നമുക്ക് എപ്പിസോഡിലേക്ക് പ്രവേശിക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ, ജനക്ഷേമം പരിപാടിയുടെ ഒന്നാമത്തെ എപ്പിസോഡിൽ, നമ്മൾ കൃഷിയുടെയും അതുപോലെ തന്നെ മറ്റ് പിന്നെ പ്ലംബിങ്ങിൻ്റെയൊക്കെ മേഖലയിൽ ജോലി വൈദഗ്ധ്യം നേടിയിട്ടുള്ള അബ്ദുൽ മുനീർ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആഭിമുഖങ്ങളും വിശേഷങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി. മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എപ്പിസോഡിൽ കൃഷിയിൽ സക്സസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതെങ്ങനെ ഏറ്റവും മനോഹരമായിട്ട് ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എങ്ങനെ കൃഷിയിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതിൽ ഒരു റോൾ മോഡലായിട്ട് നമുക്കൊരുപാട് പിന്നെ ആ വിഷയത്തിൽ തൻ്റെ പ്രവൃത്തി പരിചയമുള്ള അദ്ദേഹത്തിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് പോകേണ്ടതുണ്ട്. ആദ്യമായി അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യണം. അസ്സലാമു അലൈക്കും
3: വറഹ്മത്തുള്ളാഹി.
5: അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളിങ്ങനെ പിന്നെ ലൈഫിൻ്റെ ഒരു ഒരു ടേണിംഗ് പോയിന്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു വന്ന്, പ്രവാസവും പ്രവാസത്തിൽ നിന്നുള്ള പ്രചോദനവും പിന്നെ തിരിച്ച് നാട്ടിലേക്ക് വരലും പിന്നെ ഒരു കൃഷിയിലേക്കും നാട്ടിൽ പ്ലംബിങ്ങും അതോടൊപ്പം തന്നെ കൃഷിയും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ലൈഫിലൂടെയാണല്ലോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എങ്ങനെയാണ് അതിൻ്റെ ഒരു പിന്നെ നാട്ടിൽ വന്നതിന് ശേഷം?
3: അത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ എൻ്റെ കമ്പനിയിലൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ ഒന്ന് വന്ന് ഫ്രീ വിസക്ക് വേറെ വിസക്ക് പോയി നല്ല നിലക്ക് പുറത്തെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പെരുന്നാളിന് പൊതുവേ ഞങ്ങൾ ജ്യേഷ്ഠനും അനിയനൊക്കെ ഗൾഫിലായിരുന്നു. ഇപ്പോൾ അനിയനെ ഗൾഫിൽ, ജ്യേഷ്ഠനെ ഞങ്ങളുടെ നിർത്തി. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചു കൂടും അധികം വലിയ പെരുന്നാളിന്, ചെറിയ നാളിന് ഒത്തിരി വലിയ നാളിന് ഒന്നിച്ചു കൂടി തറവാട്ടിൽ നിന്ന് ഞങ്ങൾ പെരുന്നാൾ കഴിക്കാം എല്ലാവരും കൂടി. അങ്ങനെ പെരുന്നാളിന് വന്ന സമയത്താണ് വാപ്പക്ക് ഒരു അസുഖം ഉണ്ടായത്. അങ്ങനെ ആർ സി സിയിലൊക്കെ കൊണ്ടുപോണ്ടി വന്നു. ജ്യേഷ്ഠനാണ് എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ ഇജി നിർത്തിക്കാളാം, പിന്നെ നമുക്ക് വേറെ വിസ നോക്കാം. അവരെ നല്ല പൊസിഷനിലാണ് നിൽക്കുന്നത്, കാരണം നോക്കാനൊരാൾ വേണമല്ലോ. ഞങ്ങൾ മൂന്ന് ആൺകുട്ടികളാണ് വാപ്പക്ക്, പിന്നെ ചെറിയ അഞ്ചനാണുള്ളത്. അങ്ങനെ ഞാൻ പോയിട്ട് തിരിച്ച് പോയിട്ട് ഒരാഴ്ച കൊണ്ട് ഉംറൊക്കെ ചെയ്തിട്ട് എക്സിറ്റ് അടിച്ച് പോകുന്നു. കാരണം ആ വിസ എനിക്ക് തന്നിരുന്നത് എൻ്റെ പരിചയമില്ല ഒരു അറബി തന്നായിരുന്നു, എനിക്ക് ഫ്രീ ആയിട്ട് തന്നായിരുന്നു. അപ്പോൾ അവനോട് നന്ദി കേട് കാണിക്കാൻ നമ്മൾ ഇട്ട് ഞാൻ അവനോട് സലാം പറഞ്ഞ് പോകുന്നു ഞാൻ. അങ്ങനെ വാപ്പൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയി വാപ്പ മരിച്ചു. അതിനുശേഷം മൊത്തം ആ ടൈമിൽ ഒരു അഞ്ച് വർഷത്തോളം, നാല് വർഷം മറ്റോ നാട്ടിൽ നിന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഞാൻ വിസ എടുത്ത് പോയി. നേരത്തെ എപ്പിസോഡ് പറഞ്ഞ ഭാസ്കരൻ എന്ന സുഹൃത്ത് ഓൻ തന്നെ പൈസ മുടക്കിയിട്ടാണ് എന്നെ കൊണ്ടുപോയത്. ഞാൻ നാട്ടിൽ നമ്മളെ ഷോപ്പും കാര്യവും, ഞാൻ എനിക്ക് വേറെ സ്വഭാവം ഉള്ളതെന്ന് വെച്ചാൽ വെക്കേഷന് വന്ന സമയത്ത് അന്ന് പോലും വെക്കേഷൻ വന്നാൽ ഞാൻ വെറുതെ പോകില്ല, ഞാൻ പണിക്ക് പോകും. പിറ്റേന്ന് ചിലപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി അന്നൊക്കെ പണിക്ക് പോയത്, സത്യമായിട്ടും പറയാണ്. അങ്ങനെ ഉണ്ടായിരുന്നു, നമ്മളെ പണിയാണ് വലുത്, അതിൽ ഇപ്പോഴും എൻ്റെ പ്രയോറിറ്റി ആണ് ഞാൻ കൊടുക്കാറ്. അപ്പോൾ ഞാൻ അവിടെ പണിക്ക് പോകും, അങ്ങനെ എൻ്റെ സ്വഭാവം ഉണ്ടാവുക. അപ്പോൾ നാട്ടിൽ പണിക്കുവാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു അഞ്ച് വർഷം വാപ്പ മരിച്ചൊക്കെ ഞാൻ പിന്നെ ഫ്രീ ആയല്ലോ. ആ സമയത്ത് എൻ്റെ സുഹൃത്ത് എനിക്ക് വിസ അയച്ചു തന്നു. അങ്ങനെ ഞാൻ പോയി. പിന്നെ ആ ഇതിന് ശേഷമാണ് ഞാൻ എനിക്ക് സ്വന്തമായിട്ട് വീട് വെച്ചത്, പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അവരെ ഒരു ചുരുങ്ങിയ ഒരു അഞ്ചാറ് ആറേഴ് വർഷത്തിനിടയിൽ ഞാൻ അത്യാവശ്യം എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഞാൻ നിർത്തി, മോളെ കല്യാണമായപ്പം ഞാൻ എക്സിറ്റ് അടിച്ച് പോന്നു. പിന്നെ നാട്ടിൽ സെറ്റിലായതാണ് ഞാൻ.
5: ശരി. അപ്പോൾ സുഖമില്ല, അതിൻ്റെ അതോടനുബന്ധിച്ചാണ് നാട്ടിലേക്ക്
3: ആ
5: അവര് വരവുണ്ടാവണത്.
3: അപ്പോൾ ഞാൻ എന്നെ വെച്ചോളം പറയുമ്പോൾ, ഞാൻ അന്ന് വാപ്പൻ്റെ അസുഖമായ ആ സമയത്ത് തന്നെ കുഴപ്പമില്ലാത്തൊരു ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഞാൻ അങ്ങോട്ട് തിരിച്ച് വാപ്പനെ നോക്കാതെ തിരിച്ച് പോയിരുന്നെങ്കിൽ എനിക്ക് പൈസ ഉണ്ടാക്കാമായിരുന്നു എന്നുള്ളൊരു ആലോചിച്ചേക്കാം. പക്ഷേ ഞാൻ അവിടെ നിന്ന് അഞ്ച് കൊല്ലം കൊണ്ട് ഞാൻ എനിക്ക് വലിയ വരുമാനമൊന്നുമില്ല. നാട്ടിലെ ഇതാണ് ഗൾഫത്തെ നാട്ടിൽ ഇതാണ് ഡിഫറെൻ്റ് തന്നെയാണല്ലോ വരുമാനം വരുന്നത്. പക്ഷേ വീണ്ടും ഞാൻ പോയപ്പോഴാണ് അതിനേക്കാളും നല്ല വരുമാനം എനിക്ക് കിട്ടാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം, നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും നമുക്കതിൻ്റെ പുണ്യം പഠിക്കാൻ
5: ഈ ലോകത്തൊന്നും
3: പറയുന്നുണ്ടാവും. ഞങ്ങൾക്ക് കിട്ടിയതിൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്, സാക്ഷ്യപ്പെടുത്തുകയാണ് ഇപ്പോൾ. കാരണം അന്നത്തെ ഒരു അന്ന് വാപ്പനെ നോക്കാൻ വേണ്ടി ഞാൻ അഞ്ചു കൊല്ലം ഇവിടെ നിന്നതിൻ്റെ ഒരു നഷ്ടബോധം എനിക്കില്ല. എനിക്ക് സന്തോഷം, ഒരുപാട് സന്തോഷം തോന്നുന്നു ആ കാര്യത്തിന്. എനിക്കിപ്പോൾ ചിലരുണ്ടാവില്ല എൻ്റെ ജോലിയാണ് വലിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്ന, അങ്ങനത്തെ ഒരു ഇതിനെ പറ്റി.
5: അപ്പോൾ അങ്ങനെ നാട്ടിലായി. പിന്നെ പ്ലംബിംഗ് പണി ഇങ്ങനെ അതിൻ്റെ
3: ഞാൻ ഏകദേശം ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ആറ് ഏഴ് വർഷമായി. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. എക്സിഡൻസ് വന്നിട്ട് നാട്ടിൽ വീട് പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ മോളെ കല്യാണം കഴിഞ്ഞു, നാട്ടിൽ തന്നെ ആയി. ഞാൻ എൻ്റെ പ്ലംബിംഗ് ഇലക്ട്രിക്കൽ ജോലിയായിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചെറിയ രീതിയിൽ കൃഷി നമ്മളെ ആവശ്യങ്ങൾക്കില്ല, പച്ചക്കറിയൊക്കെ. പിന്നെ എന്നെ വെച്ചോളം പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, വെറൈറ്റി ആയിട്ട് ചെയ്യാം. ഒരാളെന്നെ ചെയ്യണത് ഇപ്പോൾ ഒരാൾ മന്തി കൂടുക, മറ്റൊന്നിനെ മന്തിക്കട തുടങ്ങാറിനെ ആ പരിപാടിയാണ് എനിക്ക് താല്പര്യമില്ല. എന്നാൽ ഒരാൾ ചെയ്യാത്ത മറ്റെന്തെങ്കിലും ചെയ്യാന്നുള്ള ഒരു ഇതിലേക്ക്, ഇന്നോവേറ്റീവ് ആയിട്ടില്ല. ഒരു പരിധിവരെ ഒഴുക്കിനെതിരെ ഞാൻ കുറച്ചുകൂടി താല്പര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതിലായപ്പോൾ ഞാൻ ഈ പച്ച വത്തക, ഇറാനി വത്തക, അത് നാട്ടിലൊന്ന് കൃഷി ചെയ്ത് നോക്കി. കുഴപ്പമില്ല. ഞാൻ എൻ്റെ സുഹൃത്തുക്കളും ഒരാൾ എൻ്റെ സുഹൃത്തുണ്ട് ഇലക്ട്രിക്കൽ ഫീൽഡിൻ്റെ സുഹൃത്തായ ഒരു സുഹൃത്തിന് ഉഷാദ്, ഞങ്ങൾ രണ്ടാളും കൂടി വത്തക നട്ടു. കുഴപ്പമില്ലാത്ത നല്ല വിളവ് കിട്ടി ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾ പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഓനെ ഇലക്ട്രിക്കൽ ഫീൽഡ് തിരക്കായതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ടും പച്ചക്കറികളൊക്കെ നടാൻ തുടങ്ങി, പച്ചക്കറികളൊക്കെ. അതോടൊപ്പം തന്നെ നെല്ല്, നമുക്ക് സ്വന്തമായിട്ട് ജ്യേഷ്ഠനാണെങ്കിലും കുറച്ച് ഒരു 60 സെൻറ് സ്ഥലമുണ്ട്. അതിൻ്റെ പുറമെ ഒരേക്കർ സ്ഥലം പാട്ടത്തിനെടുത്തിട്ട് ഞാൻ നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2-3 വർഷമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്.
5: അന്ന് തുടങ്ങിയതാണ്?
3: ആ തുടങ്ങി.
5: എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്.
3: ആ ചെയ്യുന്നുണ്ട്. അത് നെൽകൃഷിയിലൊക്കെ പൊതുവേ നമ്മളെ ആളുകൾക്ക് ഇപ്പോൾ മടിയാ, നെല്ലിടാൻ മടിയാ, അവയാ പാട്ടത്തിനടുത്തായിട്ട് വായ കൃഷിയൊക്കെ കൊടുക്കും, എന്നാൽ വരുമാനം കൂടുതലാന്ന പറയല്. എൻ്റെ ഇപ്പം നെൽകൃഷി നഷ്ടമൊന്നുമില്ല, ലാഭം തന്നെയാണ്. നമുക്ക് ആവശ്യത്തിന് വളവും കൂലിയൊക്കെ അല്ലെ ചെറിയ സംഖ്യ സർക്കാർ നമുക്ക് സബ്സിഡി തരുന്നുണ്ട്. പിന്നെ അതിൻ്റെ പുറമെ വൈക്കോലിറ്റാലും കിട്ടും, പിന്നെ നമുക്ക് നല്ല സാധനം കഴിക്കും ചെയ്യാലോ, നെല്ല് കിട്ടുന്നില്ലേ. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ കുറച്ചും കൂടി ഇതാക്കി, ഈ കഴിഞ്ഞ വർഷം മുതൽക്ക് ഞാൻ പിന്നെ എൻ്റെ നെല്ല് കുത്തിയിട്ട് അരിയായി ഓർഗാനിക് റൈസായിട്ട് ഞാൻ വിൽപ്പന നടത്തുകയാണ്. 90 രൂപ ഒരു കിലോ വെച്ചിട്ട് എൻ്റെ അരിയാണ് വിൽപ്പന നടത്തുന്നത്. കഴിഞ്ഞ വർഷം എൻ്റെ അടുത്ത് അരി തീർന്നു. കഴിഞ്ഞ വർഷം പിന്നെ ഈ കഴിഞ്ഞ സീസണിൽ 4.5 ക്വിന്റൽ അരിയാണ്
5: അങ്ങനെ വിറ്റു ഓർഗാനിക്.
3: ഇപ്പോൾ എന്നോട് അരി ഞാൻ എൻ്റെ കസ്റ്റമേഴ്സ് ചോദിച്ചിട്ട് എടുത്ത് കൊടുക്കാനില്ല, അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഫുള്ള് കഴിഞ്ഞ ഈ ഫുള്ള് ചിലവാകുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ കുറച്ച് പകുതിയാണ് ഉണ്ടാക്കിയിരുന്നത്. ഞാനത് പിന്നെ ഇനി അടുത്ത സീസണിൽ ഇപ്പം നട്ടിട്ടേ ഉള്ളൂ. ഈ നട്ട നെല്ല് ഞാൻ പിന്നെ ഫുള്ള് അരിയാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചത്. ഇന്നലെ
5: അതിൽ ഗവൺമെന്റിന് കൊടുക്കുന്ന അങ്ങനെ അത്
3: അസിസ്റ്റന്റ് പകുതി ഗവൺമെന്റ് കൊടുത്തായിരുന്നു, ഞാൻ സപ്ലൈക്കോ കൊടുത്തു. മാത്രമല്ല ഞാനിത് സപ്ലൈക്ക് കൊടുക്കാൻ എനിക്കൊരു മടി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് രാസവളമോ കീടനാശിനിയോ ഉപയോഗിക്കാതെ കൃഷി ചെയ്തതാണ്. ഈ നെല്ല് ഓർഗാനിക്കാണ്. ഈ ഒരു സാധനം കൊണ്ടുവന്ന് സപ്ലൈക്കോ തന്നെയാണ്. അമിതമായിട്ട് രാസവളം കീടനാശിനി ഇട്ടും കൊണ്ടുവന്ന് സപ്ലൈക്കോ തന്നെയാണ്. ഒരേ വിലയാണ് തരുന്നത്. അപ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു വിഷമം കഴിഞ്ഞു. നല്ലൊരു സാധനത്തിൻ്റെ ഇടയിൽ അതുകൊണ്ട് തന്നെ അല്ലേ അങ്ങനെ വന്നുകൊണ്ട് ഞാനിത് പകുതി അരിയാക്കിയത്. ഇനി വിൽപ്പന നടത്തില്ല, നമുക്ക് വീട്ടിൽ കഞ്ഞിക്കാലോ എന്നുള്ള ഒരു ഇതിലെ തുടങ്ങിയത് തന്നെ. ഇപ്പോൾ ഈ കഴിഞ്ഞ ഓണച്ചന്ത ഉണ്ടായിരുന്നു നമ്മളെ കുന്നമംഗലം ബ്ലോക്കിലെ ഓണച്ചന്തയിൽ എൻ്റെ അരി ഉണ്ടായിരുന്നു. കുന്നമംഗലം ബ്ലോക്കിൻ്റെ കീഴിലെ പിന്നെ 10 കൃഷിഭവൻ്റെ കീഴിൽ ഓണച്ചന്തയിൽ ഈ 10 കൃഷി പോലെ എൻ്റെ അരി നല്ല ബ്ലോക്ക് വെച്ചിരുന്നു. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, എനിക്കെല്ലാം സെയിലായി കിട്ടി. ആ റേറ്റിന് 90 രൂപയായിട്ട് അവർക്ക് കൊടുത്തു, ഓലും നമുക്ക് പൈസ തന്നു. അങ്ങനെ ഇപ്പോൾ ഇന്നലെ മനിയാന്ന് തന്നെ ഒരാൾ വിളിച്ച് അരി ഉണ്ടോ വെച്ചാൽ ആകെ 2 ക്വിന്റൽ അരി വേണം പറഞ്ഞു. എൻ്റെ അടുത്ത് സ്റ്റോക്കില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പോൾ നമുക്ക് നെൽകൃഷി നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. വാല്യൂ അഡീഷനിലെ എന്ത് സംഗതിയും വാല്യൂ അഡീഷനിലേക്ക് ആകുമ്പോഴേ നമുക്ക് ലാഭത്തിലേക്ക് വരുള്ളൂ.
5: അപ്പം അതിലിപ്പോൾ സാധാരണ കർഷകർക്ക് പിന്നെ ഒക്കുന്നില്ലാന്ന് പറയാനുള്ള പ്രധാന കാരണം എന്തായിരിക്കും?
3: ഒന്ന് നമ്മൾ മെനക്കെടാൻ തയ്യാറല്ലത്, ഇതിന് കുറച്ച് റിസ്ക് ഉണ്ടല്ലോ. അപ്പൊ പണിക്കാരെ വിളിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊന്നും റിസ്ക് ഇല്ലല്ലോ. മറ്റത് വായകൃഷിക്കാട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാശ് ഒന്നിച്ച് കിട്ടുകയാണല്ലോ. ആ അതുകൊണ്ട് ഇതായിരിക്കാം.
5: പിന്നെ അതുപോലെ നെൽകൃഷി ഉണ്ട്, പിന്നെ അതിന്റെ കൂടെ തന്നെ വേറെ
3: എനിക്ക് പപ്പായ കൃഷി. പപ്പായ പൊതുവേ നമ്മള് ഗുണ്ടൽപേട്ടയിലൊക്കെയാണ് പപ്പായ ഉണ്ടായാലും നമ്മളവിടെ ആരും പപ്പായ അങ്ങനെ നടാറില്ല പൊതുവേ. പ്രത്യേകിച്ച് നമ്മളെ ഏരിയയില് അപ്പൊ 3-4 വർഷം പോകുന്നു ആദ്യമായിട്ട് പപ്പായ നട്ടത്.
5: ആ പപ്പായ തോട്ടത്തിൽ ഗ്രീൻ വാലി
3: സ്കൂളിലെ കുട്ടികൾ വന്നിരുന്നു, അവര് ഒക്കെ കൃഷിന്റെ രീതിയൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു അവർക്ക്.
5: എനിക്ക് പപ്പായ നമ്മളെ നാട്ടിൽ പറഞ്ഞപ്പോ പുറത്തുള്ള സ്ഥലങ്ങളിൽ നമ്മളെ നാട്ടിലെ മാർക്കറ്റിലൊക്കെ കാണുന്ന പപ്പായ തമിഴ്നാട്ടിൽ നിന്നോ കർണാടകത്തിൽ നമ്മളെ നാട്ടില് ഈ ഒരു ഏരിയയിൽ കോഴിക്കോട് ജില്ലയിൽ നിങ്ങളെ പോലെ അതുപോലെ പപ്പായ കൃഷി ചെയ്യുന്ന ടീമുണ്ടോ?
3: എന്റെ ഒരു സുഹൃത്തുണ്ട്, ചേന്നമംഗലൂർ ഒരാളുണ്ട്, പിന്നെ ആർക്കൊക്കെ കുറച്ച് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ഞാൻ എനിക്ക് തൈ എത്തുന്നതിന് പുറമെ തന്നെ നമ്മളെ കൃഷിഭവന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ ഞാനൊരു പോസ്റ്റ് ഇടും. പപ്പായത്തായി ആവശ്യമുള്ളവർ ബുക്ക് ചെയ്യാന്ന് അറിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പൊ ചിലര് 2 എണ്ണോ 3 എണ്ണോ 5 എണ്ണോ 10 എണ്ണോ 100 എണ്ണോ 150 തൈയൊക്കെ വാങ്ങി കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കുഴപ്പമില്ലാത്ത വിളവ് കിട്ടുന്നുണ്ട്. പിന്നെ പപ്പായ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കൃഷിയും കാണാൻ നല്ല രസമാണ്, ഉണ്ടായി കാണാൻ. അപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ എന്ത് കൃഷിയും വിജയിക്കുള്ളൂ. പ്രത്യേകിച്ച് പപ്പായ എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആണ്, അതിന് ആവശ്യമായ
5: മൂലകം
3: അതിന് കാര്യമായിട്ട് വേണ്ടത് മൈക്രോന്യൂട്രിയൻസ് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. ഈ സിങ്ക്, പിന്നെ മഗ്നീഷ്യം, കാൽസ്യം, ബോറോണ്, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണം. അത് കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഈ കുറവുണ്ടാകുമ്പോഴാണ് ഈ കുരുടിപ്പ്, എലമ്പല് പുള്ളിയൊക്കെ വരിക. ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു ടവറിൻ്റെ ചോട്ടിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതൊക്കെ ഭൂലോക വിഡിത്താണ്, ടവർ ഇതായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിന് ഈ എന്തുണ്ടെങ്കിലും ബോറോൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിലെ സിഗ്നലായിട്ട് നമുക്ക് ഈ മഞ്ഞളിപ്പ് ഒക്കെ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഇട്ട് കൊടുക്കണം. അത് ഇന്നില്ല, നാളേക്ക് ആവും തോറും അത് അധികമാവുള്ളൂ സോക്കട്.
5: ശരിക്കും എപ്പോഴാണ് സീസൺ ഉണ്ടോ പപ്പായക്ക്?
3: പൊതുവെ സീസൺ ആണ്, വേനൽക്കാലത്താണ് പപ്പായ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക.
5: എത്ര അതിന്റെ വിളവെടുപ്പിന് എത്ര സമയമെടുക്കും?
3: നമ്മൾ പപ്പായ നട്ടിട്ടുണ്ടെങ്കിൽ 2-2.5 മാസം കൊണ്ട് പൂവിടാൻ തുടങ്ങും. പിന്നെ ഒരു 5 മാസം 4.5 മാസം 5 മാസം മൂപ്പിനുണ്ടാവും. ഞാൻ ആദ്യമായിട്ട് പപ്പായ, ഞാൻ എവിടെയും ആരോടും ചോദിക്കാതെ ഞാൻ എന്തൊരു സ്വന്തം ഇഷ്ടത്തിനാണ് പപ്പായ നട്ടത്. ഒരേ
5: ഫസ്റ്റ്
3: അന്ന് ഞാൻ 150 മരം നട്ടു. നല്ല മഴക്കാലത്തെ നട്ടിരുന്നത്. മഴയോട് കൊണ്ടിട്ട് 100-ൽ അധികം പപ്പായത്തെ ചീഞ്ഞട് പോയി. എനിക്കറിയില്ലല്ലോ ഇത്, ആരോട് ചോദിച്ചിട്ടില്ലല്ലോ. ഒരു യൂട്യൂബ് ഞാൻ നോക്കാറില്ല, വിശ്വസിക്കാറില്ല. അതുകൊണ്ട് അങ്ങനെ ഞാൻ വീണ്ടും തൈ വാങ്ങി, നമ്മൾ കപ്പൊക്കെ കൂടെ എടുക്കുമ്പോൾ കൂടെ എടുത്തിട്ട് ഞാൻ നട്ടു. അങ്ങനെയാണ് ഉണ്ടാക്കിയത്. 3.5 വർഷം മുമ്പ് അതിമേൽ ഇപ്പോഴും ചില മരങ്ങൾ ഇപ്പോഴും എനിക്ക് കായ കിട്ടുന്നുണ്ട്. ആ മരങ്ങളെ ആ തോട്ടം നിർത്തിയാണ് ഞാൻ ഇതര വീണു പോകാന്നല്ലാതെ മുറിച്ച് ഒഴിവാക്കിയിട്ടില്ല. അതിന് ശേഷം നട്ടതൊക്കെ കുറെയൊക്കെ പോയി പോയി, പാടത്തൊക്കെ നട്ട വെള്ളക്കെട്ടൊക്കെ വന്നിട്ടൊക്കെ പോയി പോയി മരങ്ങൾ.
5: പിന്നെ അതിൽ പപ്പായ നടുന്നതിന്റെ ചില രീതികളും മെത്തേഡുകളും കാര്യം താല്പര്യമുള്ള ആളുകൾ
3: എന്റെ ഞാൻ തൈ കൊടുക്കുന്ന ആളുകളോട് ഞാൻ പറയാറ് ഒരു 2 അടി 1.5 അടി ക്യൂബിക്കിൽ നല്ലൊരു കുഴിയെടുക്കുക, എന്നിട്ട് അതിൽ നമ്മൾ കുറച്ച് കുമ്മായിടുക. കുമ്മായിട്ടൊരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ കോഴിവളോ ചാണകപ്പൊടിയോ എന്തെങ്കിലും ഒരു കൊട്ട കോഴിവള ഞാനിടാറ്. കാരണം നമ്മൾക്ക് ഇപ്പം ഏറ്റവും വില കുറഞ്ഞതായിട്ട് കിട്ടുന്ന ഒരു ജൈവവളം കോഴിവളമാണ്. ഈ കോഴിവളം ഇട്ടിട്ട് ഈ മണ്ണ് അങ്ങോട്ട് മൂടി നല്ലോണം മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം മോട്ടർ വെച്ചിട്ട് നല്ലോണം നനക്കുക. നല്ലോണം നനക്കുമ്പം അതൊന്ന് ഇതായി വരും, ശരിക്കും ഒന്ന് പൊതിർന്ന് വരുമല്ലോ. അങ്ങനെ ആയി കഴിഞ്ഞിട്ട് ഒരു 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷം അതിൽ പപ്പായത്തൈ നട്ടു കൊടുക്കാം.
5: ശരി,
3: അപ്പം നല്ല കരുത്തിൽ വരും. ഞാൻ കൃഷീൻ്റെ കാര്യങ്ങൾ പറയുന്നത് ശാസ്ത്രീയമായിട്ട് കാര്യം കൂടി നോക്കാതെയാണ്, എൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ട് മാത്രമേ പറയുന്നത്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ അതിനൊരു മാസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജൈവവളങ്ങൾ അപ്ലൈ ചെയ്യണം. രാസവളങ്ങൾ വേണ്ട സ്ഥലങ്ങൾ കുറേശ്ശെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വാഴക്കൃഷിയാണെങ്കിലും പലരും ചെയ്യുന്നത് രാസവളം കണ്ടമാനം കൊടുക്കുക. കൂടുതൽ രാസവളം കൊടുത്തിട്ട് കായ് വല്ല കുറച്ച് തൂക്കം ഉണ്ടാവും, തടിപ്പും ഉണ്ടാവും, പക്ഷെ അതിൻ്റെ ടേസ്റ്റ് കുറവുണ്ടാവും. ഇപ്പം ഈ അടുത്ത കാലത്ത് എന്താ പഴുക്കാത്ത പ്രശ്നം എന്തൊക്കെ വന്നു പറഞ്ഞിട്ട് എന്തോ ഒരു കണ്ടൻ്റ് യൂറിയ എന്തോ കണ്ടൻ്റ് കൂടിയാന്നൊക്കെ പറയുന്നത് കേട്ടു. അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് ഇപ്പം നമുക്ക് തമിഴ്നാട് നിന്നൊക്കെ വരുന്ന പച്ചക്കറി ആയാലും പിന്നെ ഫ്രൂട്ട്സ് ആയാലും ഈ കർണാടകയിൽ നിന്നൊക്കെ വരുന്ന ഇതിനൊക്കെ കണ്ടമാനം രാസവളങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്.
5: അതിൻ്റെ രൂപം തന്നെ മാറ്റാം.
3: പിന്നെ കീടനാശിനികളും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഫ്യൂറിഡ എന്ന് പറഞ്ഞ കീടനാശിനി നമ്മൾ കേരളത്തിൽ നിരോധിച്ചതാണെങ്കിലും പലരും ഉപയോഗിക്കുന്നുണ്ട്, വാഴക്കൊക്കെ ഇടുന്നുണ്ട്. കാരണം കുരുടിപ്പ് വരില്ല, പുയ്യിൻ്റെ ശല്യം എന്താ, അതിനൊരു വണ്ടിൻ്റെ ആക്രമണം ഉണ്ട്, അതൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞ് പലരും ഇടുന്നുണ്ട്. അത് മാരകമായ സാധനമാണ് ഈ ഫ്യൂറിഡ എന്ന് പറയുന്ന സാധനം. ഒരു എവിടെയൊന്ന് വായിച്ചായിട്ട് തോന്നുന്നുണ്ട് ഞാൻ, ഒരാൾ കർണാടകയിൽ പോയപ്പോൾ ഉറുമാമ്പഴത്തിൻ്റെ തോട്ടം കണ്ട്, ആ തോട്ടം കണ്ടപ്പോൾ ആളവിടെ ഇറങ്ങി. അപ്പോൾ അതിൻ്റെ മറ്റും ഉണ്ടല്ലോ ഈ സാധനം ഇട്ട് കൊടുക്കണേ ഈ ഫ്യൂറിഡ. ഈ ഉറുമാമ്പഴം നമ്മൾ ക്യാൻസറിന് കൗണ്ട് കൂടാന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങി തിന്നണ്. അപ്പം നമുക്കറിയുന്നില്ല. അപ്പോൾ ഒരുവിധം സാധനത്തിലൊക്കെ വിഷമുണ്ട് പുറത്തുനിന്ന് വരുന്നത്. ഞാൻ പല വിദേശത്തുള്ള പല സുഹൃത്തുക്കളോട് ഞാൻ പറയുകയാണ്, ഈ കേരളത്തിൽ നിന്ന് വരുന്നൊരു പച്ചക്കറി ആടെ വാങ്ങരുത് കേട്ടോ. കാരണം നമുക്ക് വരുന്ന തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി ഉണ്ടോ എന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ, അതിലൊക്കെ കണ്ടമാനം ഇത് ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ അഭിപ്രായം. അപ്പം ഞാൻ പച്ചക്കറി പിന്നെ അങ്ങനെ വല്ലാതെ ചെയ്യാറില്ല, നമ്മളെ ആവശ്യങ്ങളൊക്കെ ഇപ്പം ചെയ്യുന്നത് ഞാൻ. കാരണം പച്ചക്കറീൻ്റെ ഹാർവെസ്റ്റിംഗ് ഒരു പ്രശ്നമാണ്. ഇപ്പം നമ്മൾ വെണ്ട പയറൊക്കെ നല്ല അന്നാന്ന് വിളവെടുക്കണം. വെണ്ട രാവിലെ പറിച്ചിൻ്റെ വൈകുന്നേരത്തേക്കാണെ മൂത്തു പോകും. അപ്പം എൻ്റെ ഇലക്ട്രിക്കൽ പ്ലംബിങ് പണി ഉള്ളത് കൊണ്ട് അത് പറിച്ചാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പോയി പോയി. ഈ കഴിഞ്ഞ സീസണിൽ ചിരങ്ങ നട്ടു. ചിരങ്ങ നട്ടപ്പോൾ ഒരു 4-5 ക്വിന്റൽ ചിരങ്ങ പാടത്തു നിന്നു മൂത്തു പോയ. കാരണം പറിച്ചാൻ കഴിഞ്ഞില്ല, എൻ്റെ പണിക്ക് പോകണം, എനിക്ക് പണിക്ക് പോകുമ്പോൾ കഴിയില്ല. അതുകൊണ്ട് അത് മാത്രമല്ല ചിരങ്ങക്ക് വിലയില്ല. അപ്പം നമ്മളത് കടിച്ചടിച്ച് കൂടെ വിറ്റ് നമ്മൾ കിട്ടുന്ന ആ ലേബർ വെച്ച് നോക്കുമ്പോൾ അവിടെ ഒഴിവാക്കാൻ നല്ല അങ്ങനെ എടുത്തില്ലായിരുന്നത്. ആർക്കൊക്കെ വന്ന് പറിച്ച് കൊണ്ടുവരുന്നു. എൻ്റെ കുറേ ഗ്രൂപ്പിലെ ഫ്രണ്ട്സിനോട് ഞാൻ പിന്നെ കോഴിക്കോടൊക്കെ ഗ്രൂപ്പ് ഉണ്ട്, അവിടെ കണ്ട് ഓരോ വന്ന് കുറേ പറിച്ച് കൊണ്ടുവരുന്നതെന്ന് ഞാൻ.
5: അപ്പോൾ പിന്നെ ഇപ്പോൾ ഇടയ്ക്ക് ഇടകൃഷികളായിട്ട് പലതും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സ്ഥിരമായിട്ട് ചെയ്യുന്ന പപ്പായ പിന്നെ കൂവ കൃഷി.
3: കൂവ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളെ തെക്കൻ കേരളത്തിൽ അങ്ങോട്ടൊക്കെ വരുന്ന വെള്ളക്കൂവയാണ്, പിലാത്തി കൂവ എന്ന് പറയാം നമ്മുടെ നാട്ടിൽ. അതാണ് ഈ നീലക്കൂവ പൊതുവെ ആ ഭാഗത്തേക്കില്ല, നമ്മളീ മലബാർ മേഖലയിൽ നീലക്കൂവ ഉള്ളൂ.
5: അതിൻ്റെ പ്രത്യേകത എന്താ?
3: കൂടുതൽ മെഡിസിൻ വാല്യൂ ഉള്ളത് നീലക്കൂവയിലാണ്. നീലക്കൂവ ഞാൻ ഈ പ്രാവശ്യം 4 ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട്.
5: എവിടെയാണ് സ്ഥലം?
3: അത് ഇവിടെ നെല്ലിക്കാവറമ്പിലൊരു സ്ഥലമുണ്ട്, ഇനി വല്ല കുറച്ചപ്പുറത്ത് നാട്ടിലുണ്ട് ഒക്കെ ഉണ്ട് നീലക്കൂവ. അപ്പം നീലക്കൂവൻ്റെ പൊടി കുറച്ചുകൂടി റിസ്ക് ആണ്, അതിന്റെ പൊടി പ്രോസസ്സിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്.
5: പക്ഷേ അതിന് കുറച്ച്
3: അതിന്റെ ഒരു യന്ത്രം ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്റെ സുഹൃത്തിന്റെ കണ്ടിട്ട് മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കുറച്ചൊക്കെ അതിനോട് ഞാൻ ചെയ്തത്, ഈ പ്രാവശ്യം ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യാണ്ട് അപ്പൊ തുടങ്ങണം അതിന്റെ പണിയൊക്കെ ഒന്നും ഇങ്ങോട്ട് നമുക്ക് തുടങ്ങാൻ തന്നെ പ്ലാന്.
5: അല്ല, അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോ കൃഷി ഉണ്ട് അതിന്റെ അതുകൂടെ തന്നെ പിന്നെ പ്ലംബിംഗ് ഉണ്ടായിട്ട്, ഈ പ്ലംബിംഗ് ഇതും തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും യന്ത്രങ്ങളോ ഇതല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനത്തെ സംവിധാനങ്ങൾ എന്ത് ഉണ്ടാക്കിയുണ്ട് ഐഡിയകൾ വരുമ്പോൾ?
3: അങ്ങനെ ഓർമ്മൊക്കെ ആലോചിക്കാറുണ്ട്. പക്ഷെ എന്താ വെച്ചാല് ഇതെല്ലാം കൂടി പിന്നെ ഞാൻ പൊതുവെ ഫുള്ള് ബിസി ആണല്ലോ, അപ്പൊ അതിനിടയിൽ മുഴുവനായി കിട്ടൂല. പൂവന്റെ മെഷീൻ തന്നെ അവിടെ കിടക്കാണ്ട് ഇപ്പൊ അടുത്ത സീസൺ ആകുമ്പോൾ അതിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെ എനിക്ക് എന്റെ കുറച്ച് വാല്യൂ അഡീഷൻ, ഞാൻ വീണ്ടും കൃഷിയിലേക്ക് വരികയാണ്. കൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് ലാഭകരമാണെങ്കിൽ വാല്യൂ അഡീഷൻ വരണം. ഇപ്പം ഒരു ഐറ്റം വാല്യൂ അഡീഷൻ, അപ്പോൾ അരിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം 4 ഐറ്റം അരിയാണ് ഞാൻ ഇറക്കുന്നത്.
5: 4 ഐറ്റം.
3: ഒന്ന് നമുക്ക് പുഴുങ്ങിയ ഉണക്കിയ അരി, അത് ചോറിനുള്ളതും കഞ്ഞിക്കുള്ളതും, അങ്ങനെ 2 ഐറ്റം നമ്മൾ കുറിയരി എന്ന് പറയും. പിന്നെ പുഴുങ്ങാതെ അങ്ങനെ തന്നെ കുത്തിയ അരി രണ്ടും തവിടോട് കൂടിയുള്ളതാണ്. അപ്പൊ പുഴുങ്ങാതെ ഉണക്കിയതാകുമ്പോൾ നല്ലോണം തവിട് 100% തവിടേമൽ ഉണ്ടാവും. അപ്പോൾ എന്തൊരു വിത്തിൻ്റെയും ഈ ആ സ്കിന്ന് പിന്നെ അത് കുറച്ച് നല്ലതാണ്, പ്രോട്ടീനിലെ സാധനമാണ് പോലും. ഈ എന്തൊരു വിത്തും പിന്നെ അതിൻ്റെ ആ തൊലി ആ തവിട് ഭാഗം മത്തങ്കൂരൊക്കെ ഞാൻ സ്ഥിരം കഴിക്കുന്നത്, മത്തങ്കൂരിൻ്റെ ഇടയിൽ പച്ച സ്കിന്നുണ്ടല്ലോ ആ സാധനം ആണ് അതിൻ്റെ ഉള്ളിലെ സാധനത്തെക്കാളും പ്രോട്ടീൻ. ഈ അരിനേക്കാൾ നല്ല സാധനമാണ് തവിട്, അതിൻ്റെ പുറമെല്ലാം തവിട് എന്നാണ് നമ്മൾ പല ക്ലാസ്സിനും പോകുമ്പോൾ കേൾക്കുന്നത്. അതുപോലെ തന്നെ വേറെ കാര്യം, ഞാൻ കൃഷിഭവൻ്റെ ഒരു ഇതിൽ നാഷണൽ ബനാന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇവിടെ തൃച്ചി കൃഷ്ണപ്പള്ളി, അവിടെ പോയിരുന്നു. അവിടുന്ന് ബനാന കൃഷിനെ പറ്റിയൊക്കെ ക്ലാസ് എടുത്തപ്പം ഒരു കാര്യം പറഞ്ഞു, നമ്മളിപ്പോൾ പിന്നെ നേന്ത്രപ്പഴം പിന്നെ തൊലി അയക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു നാരുണ്ടാവും, ആ നാരാണ് ആ ഉള്ളിൽ ആ ബനാനേക്കാളും പ്രോട്ടീനുള്ള
5: സാധനം.
3: അത് നമ്മൾ കളയാ അല്ലേ, അത് വളരെ ഹെൽത്തി സാധനമാണ്, അത് കളയരുത് എന്ന് അവർ പറയും, ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, സയൻറ്റിസ്റ്റുമാർ നമ്മൾ ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ എന്തൊരു സാധനവും നമ്മളെ പറമ്പിലുണ്ടായത് ചക്ക ആയാലും മാങ്ങ ആയാലും എന്ത് സാധനവും അതിനൊക്കെ ഉള്ള സാധനം വേറല്ല, പുറമെന്ന് വാങ്ങുമ്പോൾ
5: പ്രത്യേകിച്ച്
3: പുറമേന്ന് മീൻസ് പുറത്തുനിന്ന് വരുന്നത്. ഇപ്പൊ നമ്മളെ നാട്ടിൽ കൃഷി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ പച്ചക്കറി അതിന് ലിമിറ്റേഷൻ ഉണ്ടാവും, അതിന് കീടനാശിനി ഉപയോഗിക്കുന്നതും അതിന് രാസവളം ഉപയോഗിക്കുന്നതും ലിമിറ്റേഷൻ ഉണ്ടാവും. മറ്റത് കണ്ടമാനിടുകയാണ് പുറമേന്ന് വരുന്നത്.
5: അപ്പോ ഈ ഒരു എത്തിക്സ് കീപ്പ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മള് പിന്നെ ഈ രാസവളങ്ങളില്ലാതെ അധികം ജൈവവളം വെച്ചിട്ടുള്ളതാണ് മുന്നിർക്കങ്ങൾ പിന്നെ
3: ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ കുറച്ച് സ്ഥലത്തായിട്ട് രാസവളം കുറച്ച് യൂസ് ചെയ്യുന്നു, കുറേശ്ശെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ കൃഷി വലിയ സക്സസ് അല്ല, അത് അങ്ങനത്തെ ഒരു സ്ഥലം ആയതുകൊണ്ട് സ്ഥലം സെലക്ട് ചെയ്ത് കൊടുത്ത് കുറഞ്ഞ വേറെ സ്ഥലം കിട്ടാത്തതുകൊണ്ട് അവിടെ ചെയ്ത സ്ഥലം ലേശൊരു ഫാൾട്ട് പറ്റിയിട്ടുണ്ട്. കാരണം മണ്ണെടുത്ത സ്ഥലമായിരുന്നു, ആ മണ്ണില് കാര്യമായിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ അതില് ഇനിയും രാസവളം ജൈവവളം കണ്ടമാനിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന കായ് നിന്നാൻ പറ്റില്ല രാസവളം. അപ്പോൾ അങ്ങനെ പ്രശ്നം വരും, പിന്നെ എക്സ്പെൻസ് കൂടും. അതുകൊണ്ട് ഞാൻ വല്ലാതെ കൊടുത്തിട്ടില്ല, എനിക്ക് അതിൽ വിളവ് വളരെ കുറവാണ്. അതിന് വേണ്ടി ഞാൻ ഗ്രീൻ വാലിലെ കുട്ടികൾ വന്നതിന് അന്നത്തെ ആ ഒരു വയൽ അതിൽ ജൈവവളം മാത്രം 100% ജൈവവളമാണ് ഞാൻ ചെയ്തതിൽ. ആ എൻ്റെ പപ്പായ ഇവിടെ നാട്ടിൽ അവർക്ക് നാട്ടിലെ ഷോപ്പുകാർക്ക് 20 rupees ആയിട്ട് ഗുണ്ടൽപേട്ടയിലെ സാധനം കിട്ടുമ്പോൾ നമ്മളതിന് വേറെ വില തരില്ല. കാരണം ആൾക്കാർ വില കുറഞ്ഞതാ നോക്കിയാൽ വാങ്ങുന്നത്, ക്വാളിറ്റി ആൾക്കാർ നോക്കുന്നില്ല. അപ്പോൾ ഓനെ തരാൻ പറ്റില്ല, നാട്ടുകാർക്ക് തരാൻ പറ്റില്ല. അപ്പോൾ കോഴിക്കോടുള്ള ഒരു കസ്റ്റമർ ഉണ്ട്, ഒരു വണ്ടിയിൽ റോഡ് സൈഡ് വിൽക്കുന്ന ആളെ എൻ്റെ കൊണ്ട് പപ്പായ വാങ്ങാറ്. ഓന് എനിക്ക് എൻ്റെ സൈറ്റിൽ വന്നിട്ട് 40 rupees ആയിട്ട് പപ്പായ തൂക്കി കൊണ്ടുപോകാൻ, ഓന് പിന്നെ റോഡും വെച്ച് വിറ്റിട്ട് ആ സാധനം വാങ്ങിയിട്ട് പിന്നെ അത് ചോദിച്ചു വരികയാണ് ആളുകൾ. 2 days കഴിഞ്ഞ് പഴുത്തത്ത് നിന്നിട്ട് ചോദിച്ചു വരിക. അങ്ങനെ ഒരു തവണ അവന് കടവ് റിസോർട്ടിൻ്റെ പപ്പായ കൊടുത്തു, ഒരു 50 kilos പപ്പായൊക്കെ ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു. അത് കൊടുത്ത് കൊണ്ടുകൊടുത്ത് അത് 2 days പോലെ 2 quintals വേണമെന്ന് പറഞ്ഞു പപ്പായ. അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. നമ്മൾ രാസവളം ഇടാതെ ചെയ്യുമ്പോൾ എൻ്റെ ഒരു പോലീസ പറയല്ല ഞാൻ പറഞ്ഞത്, രാസവളം ഇടാതെ ചെയ്യുന്ന ഓർഗാനിക് ചെയ്യുമ്പോൾ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ രാസവളം ഇടാതെ ഓർഗാനിക്കായി ചെയ്യുമ്പോൾ വില കൂടുതൽ കിട്ടണം,
5: വില കൂടുതൽ കിട്ടണം.
3: അല്ല ഞാൻ ഒക്കൂല, അല്ല ഞാൻ ഒക്കൂല, ഓർഗാനിക് അതുകൊണ്ടാണ് നമ്മളെ കർഷകർ രാസവളം ഉപയോഗിച്ചാൽ ചെയ്യുന്നത് എനിക്ക്
5: തോന്നുന്നു.
3: അപ്പോൾ ഓർഗാനിക് സാധനങ്ങളുടെ വിൽപ്പനക്കുള്ള ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ് നമ്മളെ നാട്ടിൽ തുടങ്ങുന്ന ഒരു പ്ലാനും കൂടി മനസ്സിലുണ്ട് എനിക്ക്. അപ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ മാത്രമല്ല കർഷകരോട് ഉണ്ടാക്കിപ്പിച്ചിട്ട് നമ്മൾ ഒരാളെ വെച്ചിട്ട് വിൽപ്പന നടത്തുക, അങ്ങനെ ഒരു പ്ലാന് ഇങ്ങനെ കാണുന്നുണ്ട്. ഇന്നലെ ഒരാളായിട്ട് സംസാരിച്ചിരുന്നു, മെനിയാണ് ഒരാളോട് സംസാരിക്കുന്ന വെച്ചിട്ടുണ്ട് കാര്യം ഞാൻ. അപ്പോൾ കൃഷി പിന്നെ എന്താ വെച്ചാൽ വാല്യൂ അഡീഷൻ എന്നെ വരണം, എന്നാലെന്നെ കൃഷി കുറച്ചും കൂടി ലാഭത്തിലേക്ക് വരുള്ളൂ. പിന്നെ ഇപ്പോൾ വാഴ, നമ്മൾ വാഴനോട് ആകെ ഉണ്ടാക്കുന്നത് പഴം പഴുപ്പിച്ച് കഴിക്കുക, പിന്നെ ചിപ്സ് ഉണ്ടാക്കുക, ആ പരിപാടി മാത്രമേ ഉള്ളൂ. ഒരു നേന്ത്രവാഴൻ്റെ അടുത്ത് എന്നാലും നമുക്ക് 80 പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. ആ നേന്ത്രവാഴ, അപ്പം നേന്ത്രവാഴ എന്ന് പറയുമ്പോൾ അതിൻ്റെ ണ്ണികാമ്പ് എന്താ പറയുക, വാഴപ്പിണ്ടി,
5: വാഴപ്പിണ്ടി,
3: വാഴപ്പിണ്ടി നമുക്ക് കറിയച്ചു ഉപ്പരേക്ക് ആക്കാം. അതിൻ്റെ പുറമെ അതിനോട് അച്ചാർ ഉണ്ടാക്കാൻ പറ്റും. അതിനോട് അതിൻ്റെ നീര് എടുത്തിട്ട് അതിൻ്റെ എന്താ ജ്യൂസ് ഇറക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. ഉപ്പിലിട്ടതും ഉപ്പിലിടാത്ത അച്ചാറ്, വാഴക്കൂമ്പ് അച്ചാറിടുന്നുണ്ട്, നമ്മൾ നിതട്ട എന്താ പറയുക വാഴക്കൂമ്പ്, അതിനോട് അച്ചാറിടുന്നുണ്ട്. പിന്നെ വാഴപ്പിൻ്റെ പോള എന്താ പറയുക, അത് ഉണക്കിയിട്ട് നല്ലോണം ഉണക്കിയിട്ട് വീണ്ടും എല്ലാം എല്ലാം ഇതാക്കിയിട്ട് അത് അതിൻ്റെ ഫൈബർ നാര് വേർതിരിച്ചിട്ട് അതിൻ്റെ സിൽക്ക് വെച്ച് വെച്ചിട്ട് സിൽക്ക് സാരി ഉണ്ടാക്കുന്നുണ്ട്. ആ സാരിക്ക് 2 lakh rupees വില ഉണ്ട്. അന്ന് അവിടെ ഞങ്ങൾ കൃഷ്ണപ്പള്ളി പോയപ്പോൾ ഒരു ഇങ്ങനെ ഇത് ചെയ്യുന്ന ഒരു യൂണിറ്റിൽ ഞങ്ങൾ പോയിരുന്നു. ആ യൂണിറ്റിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പരമ്പൊക്കെ മുടിയുന്ന ഒരു ചവിട്ടി, കൊട്ട, ഹാൻഡ് ബാഗ്, ചെറിയ കാരി ബാഗുകൾ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. നെയ്ത്ത് മെഷീൻ ഉപയോഗിച്ച് നെയ്യുന്നുണ്ട്. അതൊക്കെ അങ്ങനെ കാണിച്ചു തന്നിരുന്നു. എന്താ തോട്ടിയം എന്നോ അങ്ങനത്തെ ഒരു ഗ്രൂപ്പാണ് അതിൻ്റെ പേര്. അവരെ അത് അതിൻ്റെ പിന്നിലൊരു മലയാളി ആണോ, അതിൻ്റെ ഹെഡൊരു മലയാളിയാണ് അവിടെ തമിഴ്നാട്ടിൽ അവർ ചെയ്യുന്നത്.
5: അതാണ് മൂല്യവർദ്ധിത.
3: അതുപോലെ തന്നെ വാഴക്കപ്പൊടി, ഒക്കെ ഉണക്കി പൊടിച്ചത്. ഇപ്പോ ഞാൻ ഇറക്കുന്ന മറ്റൊരു സാധനം കുന്നവായക്കന്റെ പൊടി, കണ്ണങ്കായ എന്നാണ് തെക്കേറത്തൊക്കെ കുന്നവായക്കന്റെ പൊടി. ഞാനിപ്പോ കുറച്ച് കൃഷി ചെയ്തിട്ടുണ്ട്, എനിക്ക് തികയാത്ത കൊണ്ട് ഞാൻ പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്. കുന്നവായക്കന്റെ പൊടിയും ചിപ്സും ഉണ്ട്. ഈ കുന്നവായക്ക കിട്ടാത്തത് കൊണ്ട് നേത്രവായക്കയാണ് ഇപ്പോ ഈ രാസവളട്ട നേത്രവായക്കയാണ്
5: കുട്ടികൾ
3: കൊടുക്കുന്നത്. പല സ്ഥലത്തും ഏത്തക്ക പൊടി പറഞ്ഞ മാർക്കറ്റിൽ ഇപ്പം കിട്ടും, സാധനം കിട്ടാനുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ പൊടി കൊണ്ട് നേന്ത്രയൊക്കെ പൊടിച്ചിട്ട് നമുക്ക് അരിപ്പൊടി കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാം, അതൊക്കെ ഉണ്ടാക്കാം. ബിസ്ക്കറ്റ്, സ്നാക്സ്, കേക്ക്, അങ്ങനെ ഒരുപാട് ഐറ്റം സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടാക്കുമ്പോഴേ നമുക്ക് ലാഭത്തിലാവുള്ളൂ. ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് മാർക്കറ്റിംഗ് കൂടി വേണം. മാർക്കറ്റിംഗ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, പെട്ടെന്ന് മാർക്കറ്റ് ഉണ്ടാവില്ല, പതുക്കെ പതുക്കെ മാർക്കറ്റ് ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ കൂവപ്പൊടി, കൂവപ്പൊടിക്ക് എനിക്ക് എൻ്റെ സംരംഭങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നല്ല സപ്പോർട്ടുണ്ട്. എനിക്ക്
5: സംസ്ഥാനം ഈ ഗവൺമെൻറ് തലത്തിലുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഒരു അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് പറയാൻ തോന്നുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അത് അത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇൻഷാല്ല ഇപ്പോൾ ഈ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇൻഷാല്ല അതിൻ്റെ അടുത്തൊരു തലത്തിൽ ഒരു കൃഷി ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എങ്ങനെയൊക്കെ ഒരു നിങ്ങളുടെ പ്രവൃത്തി പരിചയത്തിൽ നിന്നുകൊണ്ട് എന്തൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും, എന്തൊക്കെ ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്, ഗവൺമെൻറ് തലത്തിലെ സഹായങ്ങൾ എന്തൊക്കെയുണ്ട്, അതിൻ്റെ നമ്മളെ നാട്ടിലെ പിന്നെ അങ്ങനെയൊരു സംരംഭകൻ്റെ മുമ്പിൽ വെച്ച് കൊടുക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ പറയാം. ഈ എപ്പിസോഡ് നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കൃഷിയിലൂടെയും തൻ്റെ ജോലിയോടൊപ്പം തന്നെ കൃഷി കൂടി മുന്നോട്ട് കൊണ്ടുപോയി ജീവിതത്തിൽ അതൊരു ലാഭകരവും സന്തോഷകരവുമായൊരു ജീവിതത്തിൻ്റെ അനുഭവമാണ് നമ്മളുടെ ഇതുവരെയും ഈ എപ്പിസോഡിൽ അബ്ദുൽ മുനീർ ഖാൻ നമ്മുടെ കൂടെ സംസാരിച്ചിരുന്നത്. അദ്ദേഹത്തിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് മറ്റു വിശേഷങ്ങളുമായിട്ട് കാണാം. തൽക്കാലം ജനക്ഷേമ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
6: താങ്ക് യു മിസ്റ്റർ അബ്ദുൽ മുനീർ സർ. അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധിയായി വി ടി അബ്ദുസ്സലാം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ജനക്ഷേമം എന്ന പ്രോഗ്രാം പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് വെളിച്ചം കിട്ടുന്നൊരു പ്രോഗ്രാമാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പപ്പായയെക്കുറിച്ച്, കൂവയും അതേപോലെ തന്നെ നെൽകൃഷി, ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു.
5: ഈ പിന്നെ അത് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയത്, ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് എനിക്ക് എൻ്റെ ഒരു ഫീലിംഗ് ആണോ, നമ്മൾ കൃഷി അങ്ങനെ വീട്ടിൽ ഉപ്പയൊക്കെ കൃഷി ചെയ്യലുണ്ട്, നമുക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെയല്ല. പക്ഷെ കൃഷിയുമായി ബന്ധപ്പെട്ട് കേൾക്കാൻ ഒരു സുഖമാണ്.
6: ആണല്ലേ,
5: അത് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തോളൂ എന്ന് എനിക്കറിയില്ല.
6: ഇപ്പൊ ഫീൽ ചെയ്തത് സമയമല്ല എന്നാണ് പറഞ്ഞത്, കൃഷി ചെയ്യാൻ സമയമില്ലാഞ്ഞിട്ടാണോ ഇനി മടി കൊണ്ടാണോ എന്ന്
5: അറിയില്ല,
6: എനിക്കറിയില്ല.
5: കൃഷി ചെയ്യണമെങ്കിൽ ചെറിയ രൂപത്തിലെങ്കിലും നമുക്ക് ചെയ്യാം, സമയമില്ല എന്നുള്ളത് നമ്മളെ ചില ഒരു ന്യായീകരണം ആയിരിക്കാം, സമയം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനത്തെ താല്പര്യമാണ്, പക്ഷെ അത് കേൾക്കാൻ ഭയങ്കര രസമാണ്. അത് അങ്ങനെ കൃഷിക്കാരനായ ഒരാളുടെ സംസാരം കേൾക്കാൻ, അവർ കൃഷി ചെയ്യുന്ന രീതികൾ, പണ്ട് റേഡിയോ ആകാശവാണി റേഡിയോയിലൊക്കെ കൃഷി പാഠങ്ങൾ ഉണ്ടാവില്ല,
6: അപ്പൊ
5: അതിലൊക്കെ ഇങ്ങനെ കേട്ടിരിക്കാൻ ഓരോ കൃഷികൾ ഇങ്ങനെ ചെയ്യുന്നത്, എന്റെ രീതി, എന്റെ വിളവെടുപ്പ് കാലം, നടീൽ കാലം, അങ്ങനെയുള്ള കുറെ കാലങ്ങൾ ഉണ്ടാവില്ല. അത് കേൾവിക്കൊരു ഒരു ഒരു പ്രത്യേക കാഴ്ച നൽകുന്ന സുഖം പോലെ തന്നെ കേൾവിക്കൊരു സുഖമുണ്ട്. അത് ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ജനക്ഷേമത്തിന് ശേഷം കുടുംബങ്ങളിൽ കുളിർത്തനലായി പീസ് റേഡിയോ ശ്രോതാക്കളിലേക്ക് എത്തുന്ന സ്നേഹക്കൂടിലേക്കാണ് പ്രവേശിക്കുന്നത്.
1: ആത്മീയ ചൂഷണത്തിന്റെ കാണാപ്പുറങ്ങളിലെ കാഴ്ചകൾ, ഇതാണ് ഇന്നത്തെ സ്നേഹക്കൂടിലെ വിഷയം. ബഹുമാനായ പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസുബിന് സലീമും കൂടെ, പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സലാഹിയുമാണ്. അതേപോലെ സ്നേഹക്കൂടിൽ കേട്ടുവരാം.
2: നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് പോലെ ലോകത്തിൻ്റെ ഏതോ ദിക്കിൽ ഏതോ ഒരു നിമിഷം സംഭവിക്കുന്ന ഒരു കാര്യം, അത് നമ്മുടെ സ്ക്രീൻ കാഴ്ചകളിൽ, സ്ക്രീൻ വെളിച്ചത്തിൽ നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന അതേ സംഭവം അടുത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിലോ ജീവിത പരിസരങ്ങളിലോ തന്നെ സംഭവിക്കുന്ന പുതിയൊരു കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ പൊതുബോധ സൃഷ്ടികൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്നത് ഒരു ഡോളിന് ഒരു പാവക്ക് കീ കൊടുത്താൽ ആ പാവ ഇങ്ങനെ അനങ്ങും പോലെ ചലിക്കും പോലെ നമ്മൾ ആ ഒരു പാവയെപ്പോലെ നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നുവെന്ന ഒരു സോഷ്യൽ എൻജിനീയറിംഗ്, ഒരു പൊതുബോധ സൃഷ്ടി നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമാണ് പലപ്പോഴും തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില അധാർമിക പ്രവണതകളും മനുഷ്യൻ്റെ മനസ്സിനെ ഞെട്ടിക്കുന്ന കാര്യങ്ങളും. ഒരുപക്ഷെ ഓരോ പ്രഭാതത്തിലും ഓരോ വാർത്താ പ്രഭാതങ്ങളിലും വീണ്ടും വീണ്ടും നമ്മൾ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞെട്ടുക എന്നതൊരു സ്ഥിരം പരിപാടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം കേരളം ഞെട്ടിയത് നരബലിയുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കും സംഭവവികാസങ്ങൾക്കും അനുബന്ധമായിട്ടാണ്. അതിൻ്റെ ശരിതെറ്റുകൾ എന്ത്, അന്വേഷണങ്ങൾ എങ്ങോട്ട് പോകുന്നു, നരബലി തന്നെയോ അതല്ല മറ്റെന്തെങ്കിലുമാണോ എന്നതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കട്ടെ. പക്ഷേ ഒരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ യാഥാർത്ഥ്യം ഇതാണ്, ആത്മീയ ചൂഷണത്തിന് ആളുകൾ വിധേയമായി കൊണ്ടിരിക്കുന്നുണ്ട്. അറകളിൽ ഒളിപ്പിച്ചു വെച്ച, ഷെൽഫുകളിൽ കെട്ടിപ്പൂട്ടിവെച്ച സമ്പാദ്യങ്ങൾ എവിടെ നിന്നോ കയറി വന്നൊരാൾ കൊടുത്ത ഒരു ഓഫറിൻ്റെ പേരിൽ അയാൾക്കെടുത്തു കൊടുക്കുന്നുണ്ട്. മനസ്സിലെ അശാന്തികൾക്ക് പരിഹാരം തേടി ആരുമറിയാതെ ആരുടെയൊക്കെയോ അന്തപുരങ്ങളിൽ മനുഷ്യർ പോകുന്നുണ്ട്. ആണും പെണ്ണും എന്ന വ്യത്യാസമില്ലാതെ, സാധാരണക്കാരനും വിദ്യാസമ്പന്നനും എന്ന വ്യത്യാസമില്ലാതെ ജനം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരുടെയെങ്കിലും പേരിൽ ഒരു പച്ചബോർഡ് വെച്ച് അതിൽ വെള്ളമശികൊണ്ട് ഔലിയെന്ന് എഴുതിയാൽ ആളുകൾ അവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. അയാൾ തുപ്പിക്കൊടുക്കുന്ന വെള്ളത്തിൻ്റെ കുപ്പികൾക്ക് വേണ്ടി ജനം കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്നേഹക്കൂട് ചർച്ചക്കെടുക്കുകയാണ് ആത്മീയ ചൂഷണത്തിൻ്റെ കാണാപ്പുറങ്ങളിലെ കാരണങ്ങൾ എന്താണ് എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ചയിലേക്ക് പോകുന്നത്. ആരിസ്മലി, ശരിക്കും പറഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ കാരണങ്ങൾ എന്നത് നമ്മളൊന്ന് അനലൈസ് ചെയ്യേണ്ടതാണ്.
3: തീർച്ചയായും നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ശരിക്കും പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ അപകടകാരി മനുഷ്യനാണല്ലോ. സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഈ പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങൾക്കൊക്കെ ചില നിയന്ത്രണങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സിംഹം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിനൊരു കറക്റ്റ് ആൻസറുണ്ട്. ഒരു പാമ്പൊരാളെ എപ്പോൾ ഉപദ്രവിക്കുന്നു ചോദിക്കുന്നതിന് ഒരു കറക്റ്റ് ആൻസറുണ്ട്. എന്നാൽ മനുഷ്യൻ എന്തൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പലതും നമ്മൾ കേട്ടെങ്കിലും ഇപ്പോൾ ഈ അവസാനം കേട്ടതൊന്നും മുമ്പുള്ളതിനോട് സമാനത ഉള്ളതല്ലല്ലോ. അത്രയും ക്രൂരവും മൃഗീയവും എന്ന് പറയാൻ പറ്റില്ല, അത്രയും ക്രൂരമായിട്ടുള്ള പൈശാചികതയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ സത്യത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ധാർമ്മികമായ ഒരു മാനസികാവസ്ഥ നഷ്ടപ്പെടുന്നതോടുകൂടെ മനുഷ്യൻ എന്തുമാകാം. തുമ്മറതതിനാഹു അസ്ഫല സാഫിലിൻ എന്ന് പറഞ്ഞത് ഏറ്റവും അധമനായി മനുഷ്യൻ മാറുന്നത് വിശ്വാസവും സൽക്കർമ്മവും എന്നുള്ള ഒരു മതപരമായ ഒരു മാനസികാവസ്ഥ നഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ എന്തുമാകും എന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ ഈ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ സമൂഹത്തിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന മെസ്സേജുകൾ എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് പണം സമ്പാദിക്കണം, നമുക്ക് ജീവിതം ആസ്വദിക്കണം, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണം, അത് ഏതു വഴിയിലൂടെ ആയാലും
2: ചെയ്യണം,
3: പ്രശ്നമില്ല എന്ന ഒരു മാനസികാവസ്ഥയിലേക്കാണ് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു അവസാനം നടന്ന ഈ സംഭവം തന്നെ പരിശോധിച്ചാൽ അതിൽ ഓരോന്നിലും നമ്മൾ ഈ ഘടകങ്ങൾ കാണുന്നുണ്ട്. സാമ്പത്തികമായ മോഹം കാണില്ലേ? കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്ത്രീകൾ ഇവരുടെ ഈ ഒരു സ്വകാര്യ വീട്ടിലേക്ക് വരുന്ന അവരെ പ്രേരിപ്പിക്കുന്ന എന്താ വെച്ചാൽ സാമ്പത്തിക പ്രലോഭനങ്ങൾ നടത്തിയിട്ടാണ്. അവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, അത് മോഹിച്ചിട്ട്. എത്ര മാത്രം എന്ന് വെച്ചാൽ ഈ വെട്ടി കഷ്ണങ്ങളാക്കുന്നതിനെ കുറിച്ച് ഇപ്പം എന്നുള്ള ഒരു വിശദീകരണത്തിൽ കേട്ടത് മനുഷ്യ മാംസത്തിന് എന്തുണ്ട്, ലക്ഷക്കണക്കിന് രൂപ വില കിട്ടുമെന്നാണ് പറഞ്ഞത്. ആ അതിനു വേണ്ടിയാണ് എന്ത് ചെയ്യണത്, ഇത് കഷ്ണങ്ങളാക്കണത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഫ്രിഡ്ജ് സൂക്ഷിച്ചു എന്നൊക്കെ പറയണത് ഇതിനു വേണ്ടിയാണെന്ന്, അത് ഇവരെ വിശ്വസിപ്പിച്ചു എന്നാണ്. ഇങ്ങനെ ഈ ഇങ്ങനെ അറുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ മനുഷ്യൻ്റെ ഈ മാംസം വിറ്റിട്ട് തങ്ങളുടെ പണം സമ്പാദ്യം നടക്കുമെന്ന് പറഞ്ഞാലും ആളുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. ഇപ്പോൾ പണം ഇതേമാതിരി ഇപ്പം അതേപോലെ തന്നെ ഈ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് അവർ പറഞ്ഞ എന്താണ്, ഒരാളെ പരി നൽകി രണ്ടാമത്തത് അവൻ കൂടി ആകുമ്പോൾ ആ ഐശ്വര്യം എന്തെയും കൂടുതൽ കിട്ടും. അവിടെ സാമ്പത്തിക ഒരു മനുഷ്യൻ സാമ്പത്തികമായ ഒരു മോഹത്തിന് മുന്നിൽ മനുഷ്യത്വത്തിനോ ജീവനോ അല്ലെങ്കിൽ സ്വന്തം സുരക്ഷിതത്വത്തിന് പോലും ഒരു വിലയുമില്ല എന്ന് നമ്മൾ ഇതിനോട് കാണുന്നുണ്ട്. ഒരു പ്രധാന കാരണം അതാണ്, സാമ്പത്തികമായ രംഗത്ത് നമ്മുടെ സമൂഹം എന്താണ്, അതിൻ്റെ എല്ലാ മാനങ്ങളും എല്ലാ മാനദണ്ഡങ്ങളും മറന്ന ഒരു എങ്ങനെയെങ്കിലും സമ്പാദിക്കണം എങ്ങനെയെങ്കിലും ജീവിക്കണം എന്നൊരു മാനസികാവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അതൊരു പ്രധാന കാര്യമാണ്. മറ്റൊന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഒന്നെന്താ വെച്ചാൽ, അതൊക്കെ നമ്മുടെ എല്ലാ സഹോദരിമാരും അറിയേണ്ട ഒരു കാര്യമാണ്. അതായത് ഏറ്റവും വലിയൊരു ക്രിമിനലിനെ വിശ്വസിക്കുകയാണല്ലോ, ഈ വിശ്വാസത്തിൻ്റെ പിന്നിൽ എന്തെന്ന് വെച്ചാൽ ഒരു അവിഹിതമായ ഒരു പ്രേമത്തിൻ്റെ വശമുണ്ട്. കാരണം ഇത്രയൊക്കെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടും അയാളെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വൈദ്യൻ്റെ ഭാര്യ എന്ത് ചെയ്യുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. ഈ ഭഗത് സിംഗ് എന്ന് പറഞ്ഞ ആളുടെ ഭാര്യ വിശ്വസിക്കുന്നുണ്ട്. എന്നിട്ട് ഇയാളെ കൊലപ്പെടുത്തിയിട്ട് ഈ കക്ഷിൻ്റെ കൂടെ ജീവിക്കാമെന്ന പ്ലാൻ അവർക്ക് ഉണ്ടായിരുന്നു എന്നാണ് ന്യൂസുകളിൽ വരുന്നത്. അപ്പം ആലോചിച്ച് നോക്കും നിങ്ങൾ, ഇത്ര ക്രൂര കൃത്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളെ സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തി സ്വീകരിക്കുന്നിടത്ത് എന്താണ് ഒരു വിശ്വാസ്യത, ഇത് പ്രേമമുണ്ടാക്കുന്ന ഒരു വിശ്വാസ്യത.
2: കണ്ണും കാതൊന്നും ഇല്ലാത്തൊരു വിശ്വാസം.
3: അതുകൊണ്ടാണ് മക്കളെ ഇട്ടിട്ട് ഈ

0: നടന്നു തരാൻ ബുദ്ധിമുട്ടാണ് വെച്ചാൽ നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവളെ കൂട്ടിക്കൊണ്ടത്. ഈ പെൺകുട്ടിയാണ് നട്ടപാതിരക്ക് ഒരു മണിക്ക് വാതിൽ തുറന്ന് നമ്മുടെ അനുവാദം ഇല്ലാതെ എന്ത് ചെയ്യണത്, ഇറങ്ങി ഒരുത്തൻ്റെ ബൈക്കുമേ പെയ്ക്കുമേ മഴയും വെയിലും നോക്കാതെ വയനാട്ടിലേക്കും ബാംഗ്ലൂരിലേക്കും യാത്ര ചെയ്യണം. അവിടെ അവൾക്കുള്ള വിശ്വാസം, ഈ വിശ്വാസത വരുത്താൻ എന്തിനു പറ്റും? അവിഹിത ബന്ധങ്ങൾക്ക് പറ്റും. അപ്പോൾ ഞാനതിലൊന്നും പോകില്ല എന്നൊക്കെ ഇവിടെ പറഞ്ഞാലും നാല് ഫോൺ കോളും നാല് ചാറ്റിങ്ങും നടന്നാൽ എന്തായി? ഏത് ക്രിമിനലിനെയും എന്ത് ചെയ്യും? സ്ത്രീകൾ വിശ്വസിക്കും. ആ വിശ്വാസമാണ് ഈ അപകടങ്ങൾക്ക് പിന്നിലുള്ളത്. ഇപ്പം ഈ കക്ഷിൻ്റെ കൂടെ ഇറങ്ങിപ്പോണം എന്തുകൊണ്ടാണ്? അയാൾ വെറുതെ വന്ന് വിളിച്ച് പരിചയം നിരന്തരമായി കണ്ട് കണ്ട് കണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരുമായൊരു അടുപ്പം ഉണ്ടാവുന്നുണ്ട്. പിന്നീട് അവർ പറയുമ്പോൾ എന്ത് ചെയ്യാണ്, അത് സത്യമാണെന്ന് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ അവിഹിതങ്ങൾ എന്ത് ചെയ്യുന്നു? ആളുകളുടെ വിശ്വാസ്യത നേടുന്നു. ആ വിശ്വാസ്യത അവരെ എന്തും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അപ്പൊ തൽക്കാലം ഒരു ലൈംഗിക വൃത്തിക്കെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാണ്, കട്ടിലിൽ ബന്ധിച്ച് അവരെ കൊലപ്പെടുത്തുക, മൃഗീയമായി കൊലപ്പെടുത്തണം. അപ്പൊ അവർ ഈ അപകടത്തിൽ ചെന്ന് പെടുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു വിശ്വാസം കൊണ്ടാണ് പോകുന്നത്. അപ്പൊ ഈ സാമ്പത്തിക മോഹം, അതേപോലെ തന്നെ ഈ ലൈംഗികത, ഇതൊക്കെ വളരെയധികം ഈ തിന്മകൾക്ക് കാരണമായി തീരുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് സാധാരണഗതിയിൽ എന്താന്ന് വിചാരിച്ചാൽ, മനുഷ്യനെ അപകടപ്പെടുത്തുന്ന ഏതെല്ലാം വഴികളുണ്ടോ ആ വഴികളെ കുറിച്ച് ഓരോ വ്യക്തികളും ബോധവാന്മാരാവുക, അവരെ ബോധവാന്മാരാക്കുക എന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള എല്ലാ ആളുകളെയും ചികിത്സിച്ചിട്ട് നമുക്ക് നടക്കില്ല. ഇവിടെ നമ്മളുടെ ജീവിതത്തിന്റെ സുരക്ഷ നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തുന്നുണ്ട്.
1: അപ്പൊ ഒന്ന് പണം,
0: അതെ,
1: സമ്പാദിക്കാനുള്ള ഒരു ത്വര,
0: അതെ,
1: അതൊരു മാനസിക
0: സമ്പാദിക്കാനുള്ള ത്വര മാത്രല്ല, അത് സാമ്പത്തിക പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെയാണ് ഈ ചൂഷണത്തിന് എളുപ്പം പറ്റുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കടമൊന്നുമില്ലാതെ ജീവിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു കൊട്ടാരം വേണം, എനിക്കൊരു വീട് വേണം, അല്ലെങ്കിൽ എനിക്കൊരു കാറ് വേണം എന്ന മോഹത്തിനപ്പുറം ഈ ചൂഷണങ്ങളിൽ അകപ്പെടുന്നത് എപ്പോഴും എന്താണ്, ബാങ്ക് ലോൺ 4 ലക്ഷം കൂടെ കൊടുക്കാണ്ട് മനസ്സിലായി അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ മോളെ കെട്ടിക്കാൻ ചെറിയ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്നെ വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വരുന്നുണ്ട്, ഇങ്ങനെയുള്ള ഏകദേശം സാമ്പത്തിക പ്രതിസന്ധികളെത്തി ഏകദേശം ആത്മഹത്യയുടെയൊക്കെ വക്കിലെത്തി നിൽക്കുന്ന പല ആളുകളും എന്താണ്, അവർക്കൊരു 1000 രൂപ ഒന്നിച്ച് കിട്ടാനല്ല, ആ സമയത്താണ് 1.5 ലക്ഷം 2.5 ലക്ഷം 3 ലക്ഷം ഒക്കെ എന്ത് ചെയ്യണത്, വാഗ്ദാനം ചെയ്യണത്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെടുന്നു എന്നുള്ളത് അവരാണ് കൂടുതൽ ചൂഷണത്തിന് വിധേയമാകുന്നത്. അല്ലാത്തവരില്ല എന്നല്ല, പക്ഷെ അവരെയാണ് ഇവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണത്, അതായത് ശരീര അവയവങ്ങളൊക്കെ വിൽക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ സാമ്പത്തിക പ്രയാസങ്ങളെ കൊണ്ട്. അത്തരം ഒരു ക്രൈസിസിലെത്തി നിൽക്കുന്ന ആളുകളെയാണ് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ചെറിയ ഈ കക്ഷി ക്രിമിനല് പല സ്ത്രീകളെയും പോയി പരിചയപ്പെടുമ്പോൾ അവരുടെ സാമ്പത്തിക പ്രയാസങ്ങൾ അവർ പറയുന്നുണ്ട്, അതിന് പരിഹാരം ഉണ്ടാക്കാൻ അയാൾ ഏൽക്കുന്നുണ്ട്. അങ്ങനെയാണ് പിന്നെ അയാൾ പുതിയൊരു ഇതായിട്ട്, അത് അവരുടെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് അവർ ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ലെന്നാണ് മനസ്സിലാവണം.
1: അവിഹിതം ഇതിൽപ്പെടും.
0: അവിഹിതം
1: ലഹരിയില്ലേ?
0: ലഹരിയുണ്ട്, ലഹരി പ്രശ്നം. ഇദ്ദേഹം ലഹരിൻ്റെ ഒരാളാണെന്നാണ് പറഞ്ഞത്. ലഹരി പ്രധാനമാണ്. ലഹരിയുടെ കാര്യം എന്താ വെച്ചാൽ, ലഹരി ഉപയോഗിക്കുമ്പോൾ അത് നിരന്തരമായി ഉപയോഗിക്കാൻ എന്ത് വേണം, പണം ആവശ്യമാണ്. അപ്പോൾ പണം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ കോഴിക്കോട് ലാസ്റ്റ് നടന്ന സംഭവം നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അച്ഛനെയും അമ്മനെയും കൊലപ്പെടുത്താൻ ഒരു മകൻ നടത്തിയ ശ്രമം. അപ്പോൾ സത്യം എന്ന് വെച്ചാൽ അവിടെ ലഹരി തന്നെയാണ്, അവിടെ ലഹരി തന്നെയാണ്. അപ്പോൾ ഒരു ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകുന്നതിൽ എന്തുണ്ട്, ലഹരിക്ക് പങ്കുണ്ട്. അല്ലെങ്കിൽ ഇത്രയും കൊടും ക്രൂരത തികഞ്ഞ ഒരു നല്ല ഒരു ബുദ്ധിയോടുകൂടെയും ഒരു ലഹരിയുടെയും പിന്നെ പങ്കില്ലാതെയും നിർവഹിക്കാൻ ഒരുപക്ഷെ പറ്റിക്കോണത്തില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും, സ്വാഭാവികമായിട്ടത് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പിൻബലം അതിനുണ്ട് എന്നാണ് മനസ്സിലാക്കുക. കാരണം അവരുടെ കുടുംബാംഗങ്ങൾക്ക് പോലും അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് അവിശ്വസിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ, പലപ്പോഴും ലഹരിക്ക് ഒരു നല്ല പങ്ക് അതിൽ ഉണ്ടായിരിക്കും ഉറപ്പായിട്ടും.
1: അതോടൊപ്പം ഈ സിദ്ധന്മാരിലുള്ള വിശ്വാസം അല്ലേ,
0: അന്ധവിശ്വാസം,
1: അത്ഭുത പ്രവർത്തികളിലുള്ള വിശ്വാസം, ഇങ്ങനത്തെ ഒരു മേഖല,
0: അന്ധവിശ്വാസം വളരെ പ്രധാനപ്പെട്ട കാര്യം. അവിടെ നമ്മൾ എന്താ വെച്ചാൽ, അവിടെ ചൂഷണം ചെയ്യപ്പെടുന്നതും ഒരു വ്യക്തിയുടെ ക്രൈസിസുകളെയാണ്, പ്രതിസന്ധികളെയാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്. അതായത് നമ്മൾ പല മാർഗങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴും അതിനൊക്കെ അതിൻ്റെതായ ചിലവുകളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, സമയം വേണം, 5 കൊല്ലം ചികിത്സിക്കണം, 2 മാസം ചികിത്സിക്കണം, 10 കൊല്ലം മരുന്ന് കുടിക്കണം എന്നൊക്കെ പറയുന്ന സംഗതികൾ എന്ത് ചെയ്യാണ്, ഒറ്റ വിസിറ്റ് കൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു ഹോമം കൊണ്ടും ഒരു പൂജ കൊണ്ടും ഒരു കർമ്മം കൊണ്ടും നിവർത്തിച്ചു കൊടുക്കുകയാണെന്നുള്ളതാണ് ഈ സിദ്ധന്മാർക്കൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ആളുകൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, അവിടേക്ക് ആകർഷിക്കപ്പെടുന്നത്. അപ്പോൾ അവിടെ അന്ധവിശ്വാസങ്ങൾക്ക് നല്ലൊരു പങ്കുണ്ട്, യാതൊരു സംശയക്കാരത്തിൽ.
1: ഇപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ എണ്ണിയ കാര്യങ്ങളൊക്കെ, പണമാണെങ്കിലും അവിഹിതമാണെങ്കിലും അതേപോലെ ലഹരിയാണെങ്കിലും അന്ധവിശ്വാസമാണെങ്കിലും, ഈ കാര്യം ഇതുപോലെ ഇനി പ്ലസ് നമുക്ക് എണ്ണാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇതിലൊന്നും അകപ്പെടാത്ത ഈ വാർത്തകളുടെ വായ

0: ചൈനക്കാർ മാത്രമായ ആളുകൾ,
1: അതെ അതെ അതെ,
0: അവരുടെ അടുത്തേക്ക് ഇത് എപ്പോഴും എത്താമല്ലോ.
1: അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായും.
0: അവര് അങ്ങനെ എത്താവുന്ന സാധ്യതകളെ കുറിച്ച് ചില മേഖലകൾ ചർച്ചയ്ക്ക് വരാം.
1: അതെ, നമ്മൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എന്താ വിചാരിച്ചാൽ, നമ്മൾ ഈ ലോണാണ്, സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മൾ നമ്മളെ ആളുകളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു അത്ര ഉന്നതമായ ദീനീയാവസ്ഥയുള്ള അപൂർവം ആളുകൾ മാത്രമുള്ളൂ ഈ പലിശ സംബന്ധമായ വായ്പകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നുള്ളൂ.
0: അല്ലാത്തവർക്ക്,
1: കാരണം ഏതൊരാൾക്കും ഒരു വീടുണ്ടാവും, ഒരു ആധാരമുണ്ടാവും, അത് കൊണ്ടുപോയി തട്ടടുത്തൊരു ലോക്കൽ ബാങ്കിൽ, ഒരു സഹകരണ ബാങ്കിൽ കൊടുത്താൽ എന്ത് ചെയ്യും, ക്യാഷ് ഉടനടി കിട്ടും. കാരണം പരസ്യങ്ങൾ വരികയാണല്ലോ, നിങ്ങൾ ലോൺ എടുക്കാൻ വരുമെന്നാ പറയണം. പിന്നെ ചെറിയ ചെറിയ പ്രാദേശികമായിട്ടുള്ള സ്വർണം പണയം വെച്ച് പിന്നെ ആ സെക്കൻഡിൽ ക്യാഷ് കിട്ടുന്ന സ്ഥലങ്ങൾ. ഇപ്പം ഇവിടെയൊക്കെ എന്നാൽ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരാൾ വന്നത് 80,000 രൂപ അയാൾ വായ്പ എടുത്തിട്ട് അയാൾ ഏകദേശം 450,000 രൂപ ഇനി അടക്കണം. മനസ്സിലേ, അയാളെ വായ്പ എടുത്തതിൻ്റെ എത്രയോ അധികം അയാൾ അടച്ചു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വർഷങ്ങളിലേക്ക് ലോൺ എടുക്കുമ്പോൾ അതിൻ്റെ പലിശയിലേക്കാണ് അടക്കണ പൈസയ്ക്ക് പോകണത്. അപ്പോൾ ഇങ്ങനെ ആദ്യം ഒരു ബുദ്ധിമുട്ട് വന്നിട്ടാണ് ഈ ലോൺ എടുക്കുന്നത്. അയാൾക്ക് അന്ന് 80,000 ആണ്, ആ 80,000 ആവശ്യത്തിന് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ലോണെടുത്ത്. പിന്നെ എങ്ങനെയാണെങ്കിൽ 450,000 ഉണ്ടാക്കാം. അപ്പം ആ 450,000 എങ്ങനെ അയാൾക്ക് ഉണ്ടാക്കാൻ കഴിയൂല. പിന്നെ അയാൾക്ക് ഇതേ വഴിയുള്ളൂ, ഒന്നില്ലെങ്കിൽ മോഷണം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കുടുംബകലഹത്തിൽ എന്തെങ്കിലും അനന്തരാവകാശം കൈവശം, അല്ലെങ്കിൽ എന്തുപോലെ ജോസിമാരത്തും പോയിട്ട് ഐശ്വര്യത്തിന് വേണ്ടി എന്തെങ്കിലും പരിപാടി. അപ്പം സത്യത്തിൽ എന്താ വെച്ചാൽ, നമ്മളെ ഏതൊരാളും ഇപ്പം നിസ്കാരം നോമ്പൊക്കെ ഉണ്ടെന്ന് പറയുന്ന ആളുകൾ പോലും പലിശ കടങ്ങളിൽ നിന്ന് എന്തല്ല
0: മുക്തരല്ല.
1: മരണപ്പെടുന്ന പല ആളുകളുടെയും ബന്ധുക്കൾ മരിച്ചു കഴിഞ്ഞാൽ പറയും, അയാളുടെ പേരിൽ ലോണുണ്ട്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട്. അപ്പം അത് ഏതൊരുത്തനെയും സാമ്പത്തികമായി ഇത്തരം ദുരന്തങ്ങളിലേക്ക് എത്തിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിന് ആരും അത്ര ഒഴിവാകുന്നൊരു കേസല്ല അത്. അത് വളരെ
0: ശ്രോതാക്കള് വളരെ അടിവരട്ട് കേൾക്കേണ്ടതും,
1: അതെ,
0: അപ്പോൾ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും മാതാപിതാക്കളോടൊക്കെ ചർച്ച ചെയ്യേണ്ടതായ ഒരു പോയിന്റാണ് നമ്മൾ പറഞ്ഞത്. അഥവാ സാമ്പത്തികമായ പ്രതിസന്ധികളാണ് മനുഷ്യനെ പലപ്പോഴും ഇവിടെ സംഭവിച്ചതുപോലത്തെ കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഡോറാണ് ഈ പറയണ ലോണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച കാര്യമാണ്, വൻപാപങ്ങളിൽ പെട്ട കാര്യമാണ്, സ്വന്തം ഉമ്മയുമായുള്ള ശാരീരിക ബന്ധത്തിന് തുല്യമാണ് അതിലെ 70-ാമത്തെ അംശം എന്ന് ഹസനായ ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയും ഗുരുതരമായ വിഷയത്തെക്കുറിച്ച് ഒരു ചിന്തക്ക് ഇന്നത്തെ ദിവസം നമ്മളെ ശ്രോതാക്കൾ തയ്യാറാകും, നമുക്ക് പ്രതീക്ഷിക്കാം.
1: തീർച്ചയായും അവരുടെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ലോൺ എടുക്കുന്ന ആളുകളൊക്കെ എന്താ വെച്ചാൽ, ഒന്നില്ലെങ്കിൽ ഒരു വിവാഹം നടത്താൻ, അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കാൻ, അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ, ഈ പുതിയ സംരംഭങ്ങളിലേക്കും പുതിയ പ്രതീക്ഷകളിലേക്കും ഈ ഹറാമു കൊണ്ട് ഇറങ്ങുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഇതിലൊക്കെ അള്ളാഹുവിൻ്റെ ബർക്കത്ത് കിട്ടണ്ടേ, യംഹക്കുല്ലാഹു റിബ വയുർബി സദഖ, അള്ളാഹു എന്ത് ചെയ്യും, പലിശ കൊണ്ട് ഒരാൾക്ക് എന്തുണ്ടാവില്ല,
0: വികാസം ഉണ്ടാവില്ല,
1: അത് ഉറപ്പല്ലേ. അല്ലല്ലേ ബർക്കത്ത് തരണ്ടേ,
0: അള്ളാഹുക്ക്
1: ഇഷ്ടമില്ലാത്തൊരു വഴിയില്ല. അതും ചിന്തിച്ചാൽ ആരും എന്ത് ചെയ്യില്ല, ഇതിന് തയ്യാറാവില്ല. ഒരു ബിസിനസ്സുകാരൻ വന്ന എനിക്ക് ഓർമ്മയുണ്ട്, അയാൾ എല്ലാ ബിസിനസ്സും അയാൾ എന്ത് ചെയ്തു, എവിടെ നിന്നൊക്കെയോ പൈസ ഒപ്പിച്ച് കടം വാങ്ങാം, പിന്നെ ലോൺ എടുക്കാതെ അയാൾ ഒപ്പിച്ച്, പക്ഷെ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ അയാൾക്കൊരു വാഹനം വേണം. അപ്പം അയാളുടെ സംശയം, ഈ വാഹനം എനിക്ക് എന്ത് ചെയ്തു ഇവിടെ
0: എടുത്തുകൂടെ.
1: അപ്പം ഞാൻ അവിടെ പുതിയൊരു സംരംഭം, ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾ ഒപ്പിച്ച സ്ഥിതിക്ക് എന്ത് ചെയ്യാണ്, ഇനിയൊരു വണ്ടി മാത്രം ഒരു നിശബ്ദമായ വഴിയിലൂടെ വരേണ്ടതുണ്ടോയെന്ന്. അപ്പോൾ ഈ മൊത്തം കാര്യങ്ങൾ ചിലപ്പോൾ വർക്കത്തില്ലാത്തതാകാൻ എന്തുമാത്രം മതിയാവും,
0: ഈ
1: അവസാനം ഒപ്പിച്ചൊരു വണ്ടി മാത്രം മതി. അപ്പം അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യൂല, അല്പം ഈമാൻ മനസ്സിലുള്ള ആളുകൾ ഈ കടുത്ത പലിശയിലേക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, പോവില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട.
0: അപ്പം ഈ വിഷയത്തിൽ നമ്മൾ പുറത്തേക്ക് പോകണില്ല, പക്ഷെ ഒരു വാചകം ആഡ് ചെയ്യണത്,
1: ഇപ്പൊ
0: വീടുണ്ടാക്കുമ്പോ നമ്മളുടെ സാമ്പത്തിക അവസ്ഥക്കനുസരിച്ച് വീടുണ്ടാക്കണം.
1: അതെ അതെ.
0: അപ്പൊ പലിശ വേണ്ടി വരില്ല, ടൈം നീട്ടിയെടുക്കണം, ദീർഘമായ കാലം കൊണ്ട് ചെയ്യേണ്ടി വരും. ബിസിനസ്സൊക്കെ അങ്ങനെ കണ്ടു പോവാന്നുള്ളതാണ് സുരക്ഷിതത്വം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
1: ഇപ്പൊ
0: ഇതിലൊരു ഒരു ഡോറിപ്പ് നമ്മൾ പറഞ്ഞു, ഇതേപോലെ വേറൊന്നാണ് ശരിക്ക് ഈ കച്ചവട രംഗത്ത്, ഇപ്പൊ ജ്വല്ലറി രംഗത്ത് ഒക്കെ ആവുമ്പോ ഈ ആത്മീയ ചൂഷണത്തിന്റെ കുറെ വിൽപ്പന വസ്തുക്കളുണ്ട്, ലോക്കറ്റുകള്, ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഗോൾഡ് ബിസിനസ്സിലുണ്ട്, അല്ലാത്ത ബിസിനസ് മേഖലകളിലുണ്ട്, ആത്മീയ ചൂഷണത്തിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അല്ലേ, ഇത് ഒരു ബർക്കത്തിന് ബാധിക്കുന്ന കാര്യമല്ലേ?
1: തീർച്ചയായും. അതിന് വിൽപ്പനയാണോ ഉദ്ദേശിക്കുന്നത്?
0: ആ വിൽപ്പന.
1: അതെ അതെ അതെ അതെ. അല്ല, നമ്മൾ എന്തായിരുന്നാലും തആവുൽ ബിർറി വത്തഖ്വ വലാ തആവുൽ ഇസ്മിൽ ഉദ്വാൻ എന്നല്ലേ, എന്തായാലും നമ്മൾ അത്തരം കാര്യങ്ങള് നമ്മളത് തെറ്റാണെന്നും അതേപോലെ തന്നെ ഷിർക്കാണെന്നും ഒക്കെ വിശ്വസിക്കുന്ന കാര്യങ്ങളെ പ്രത്യക്ഷമായോ പരോക്ഷമായോ നമ്മളതിനെ സഹായിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു ബർക്കത്തല്ലേ? അള്ളാഹു എന്തായാലും ഈ ഹറാമുകളിലൂടെ നമുക്കൊരു ബർക്കത്ത് തരില്ല എന്ന് തന്നെയല്ലേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്.
0: ഞാനേ ഇതിപ്പം ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് വന്നത്, കഴിഞ്ഞ ദിവസം കൊടുകിൽ ഒരു പ്രോഗ്രാമിന് പോയിരുന്നു. അപ്പൊ അവിടെ ഗോൾഡ് ബിസിനസ് ചെയ്യുന്ന ഒരാളുണ്ട്. അയാള് പിന്നെ തൗഹീദിലൊക്കെ ഒന്ന് സജീവമായി വന്നതിന്റെ ശേഷം അയാളെ ബിസിനസ്സിൽ എന്തെല്ലാം വിഷയങ്ങൾ പരിഹരിക്കണം എന്ന് ചിന്തിച്ചപ്പോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അയാൾ പൂർണ്ണമായി ഒഴിവാക്കി. ഒഴിവാക്കിയിട്ട് മൂപ്പര് പറഞ്ഞാന്ന് വെച്ചാൽ, എനിക്ക് ചെറിയൊരു നഷ്ടം പോലും വന്നിട്ടില്ല, വലിയ എമൗണ്ട് എനിക്ക് കിട്ടിയിരുന്ന സാധനം ഞാൻ തവക്കുലാക്കി അങ്ങോട്ട് ഒഴിവാക്കിയപ്പോൾ എനിക്കൊരു ചെറിയ നഷ്ടം പോലും. അപ്പം എനിക്ക് തോന്നി അദ്ദേഹത്തിന്റെ ആ ഒരു അനുഭവം വേറെ പലർക്കും പ്രേരണയാണ്.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ നമ്മള് ഈ ഒരു ഇത്തരം അപകടങ്ങളിൽ എത്തിപ്പെടുന്നതിന്റെ കാരണങ്ങളെയാണ് പരിശോധിക്കുന്നത്. മനസ്സമാധാനം ഇല്ലായ്മ ഒരു കാരണമാണ്.
1: തീർച്ചയായും അത് തന്നെയാണ്, മനസ്സമാധാനം ഇല്ലായ്മ. സാധാരണഗതിയിൽ നമ്മുടെ ഈ മനസ്സമാധാനം ഇല്ലായ്മയുടെ രണ്ട് വശങ്ങളുണ്ട്. ഒന്നെന്താ വെച്ചാൽ, നമുക്കൊരു പ്രതിസന്ധിന്റെ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ. ഇപ്പൊ കുട്ടികളില്ലാത്ത ഒരാള്, അയാൾക്കൊരു മനസ്സമാധാനമില്ലായ്മല്ലേ? നമ്മുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ആള്, കുടുംബ പ്രശ്നങ്ങളുള്ള ആള്, അപ്പൊ നീ സ്വാഭാവികമായും ഇതിന് പരിഹാരം, ഈ പ്രശ്നം പരിഹരിക്കുന്നതോടുകൂടി എനിക്കൊരു മനസ്സമാധാനം കിട്ടും. ആ പ്രശ്നം പരിഹരിക്കാൻ ഈ ആത്മീയ കേന്ദ്രങ്ങളിൽ എന്ത് ചെയ്യും സാധിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് എന്ത് ചെയ്യാണ്, ഒരു പ്രശ്നം, ഒരു കാര്യമാണ്. പിന്നെ സ്വാഭാവികമായും എന്താണെന്ന് വിചാരിച്ചാൽ, മനുഷ്യൻ എന്തുണ്ടാവും, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഏതൊരു ആത്മീയതയും അവൻ എന്ത് ചെയ്യും, ഒരു ശാന്തി നൽകും. അത് എല്ലാവർക്കും കിട്ടുന്നതാണ്. പക്ഷെ അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ട് കിട്ടുന്നത് പോലെ കിട്ടുന്നില്ലെങ്കിലും പൊതുവെ എന്തായിരിക്കും, എന്റെ പ്രശ്നത്തിന് ആത്മീയമായൊരു പരിഹാരം ഉണ്ടാകും എന്ന തോന്നൽ അവരിൽ എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു ഫലവും ചെയ്യാത്ത ഒന്നിലാണ് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിന് തൽക്കാലം എന്ത് ചെയ്യാൻ പറ്റും, ഒരു തവക്കുലാക്കാൻ ഒരു കേന്ദ്രം കിട്ടുമ്പോൾ എന്ത് ചെയ്യും, അവിടെ എനിക്കൊരു പരിഹാരമുണ്ട്. നമ്മളൊരു പ്രശ്നമുള്ള ഒരാളൊരു പരിഹാരമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അയാളെ കണ്ണുകളിൽ പ്രതീക്ഷ വരും. അതേപോലെ ഒരു പരിഹാരമുണ്ട് എന്നൊരു തോന്നൽ, ആ തോന്നൽ എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും അവരെ ഇത്തരം ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഒരു പ്രധാന കാരണം വെച്ചാൽ, ഈ പ്രതിസന്ധി വരുമ്പോൾ എന്ന് വെച്ചാൽ മനുഷ്യൻ ജീവിതം മൊത്തം പ്രയാസമായിത്തീരുമല്ലോ. അപ്പം അത് എങ്ങനെയെങ്കിലും ഇതാണ് തീർന്നിട്ട്, അതിലെ തെറ്റും ശരി നമ്മൾ നോക്കണ്ട, ഇതണ്ട് ശരിയാവുക എന്നുള്ള നിലക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും അറിയുന്നവർ പോലും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയി പെടുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ് ശരിക്കും.
0: ഈ ഒരുപാട് കാലം ചികിത്സിച്ചിട്ട് മാറാത്ത അസുഖങ്ങൾ, അതുപോലെ തന്നെ ആരിസ്ക പറഞ്ഞ പോലെ പിന്നെ എന്താ പറയാ, വളരെ സങ്കടപ്പെടുത്തുന്ന ചില രോഗങ്ങൾ, വീണ പൊട്ടിപ്പോണ കുട്ടികളുടെ അസുഖങ്ങൾ, ഇതിനൊക്കെ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ നൂല്, ചരട്, ഐക്കല്, ശംഖ് ഇങ്ങനെ കുറേ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കാണാം. അതൊരു പക്ഷേ മതപരമായി അതിലൊരു പ്രശ്നമല്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. വ്യത്യസ്ത മതങ്ങളുടെ ദൈവങ്ങളുടെ ചിത്രങ്ങൾ വെച്ച ഒരു ഒരു ലോറി ഡ്രൈവറൊക്കെ ഉണ്ട്, ഞാൻ വ്യത്യസ്ത എല്ലാ ദൈവങ്ങളും ഉണ്ട് അയാളെ വണ്ടിയിൽ. അപ്പോൾ പരിചയപ്പെട്ട് വന്നപ്പോൾ അയാൾ ആരാണ്, ഒരു മുസ്ലിമാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു കേരളത്തിൻ്റെ പുറത്തുള്ള ഒരാളാണ്, നമ്മളെല്ലാവരോടും ചോദിക്കും തരുന്നവർ തരട്ടേന്നാണ്. അപ്പം ഈ ഇങ്ങനെ ഇത്തരം ആത്മീയതയുടെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, ഇതിനൊക്കെ ഇതിൽ നിന്നൊക്കെ എന്തോ ഒരു ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ച് മുട്ടയിൽ എഴുതി കുഴിച്ചിട്ടല്, കളങ്ങൾ വരക്കൽ, സാധനങ്ങൾ കെട്ടിത്തൂക്കൽ, യാസീൻ 3000 വട്ടം മന്ത്രി ചോദി വെച്ചിട്ടുണ്ടാകും, ഒരു 300 രൂപ കൊടുത്താൽ അതിൻ്റെ ഒരു കെട്ട് വാങ്ങിയിട്ട് പോരാ, അത് വീട്ടിൽ കെട്ടിത്തൂക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരും ഇങ്ങനെ ചെയ്യുന്നവരെ അറിയുന്നവരും നമ്മുടെ ഓഡിയൻസാണ്. അവരോട് നമുക്ക് എന്താണ് പറയാനുള്ളത്?
1: അല്ല, നമുക്കിപ്പോൾ എന്താ വെച്ചാൽ, ഇത് വ്യക്തമായി ഇപ്പം മന അല്ല കത്തമീത്തൻ ഫക്കത് അഷ്റക്ക, വ്യക്തമായ ഹദീസുകളിലതാണെന്ത്, ഏലസൂർക്കൊക്കെ കിട്ടിയാൽ എന്തായി ചെറുക്കായെന്നല്ല. അതുകൊണ്ട് എന്തായാലും അള്ളാഹും റസൂൽ സ്വലാസ്മയും നമ്മളെ പഠിപ്പിച്ച സ്വഹാബത്ത് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഈ ചികിത്സാരീതികളൊന്നും തന്നെ
0: ഇല്ല.
1: പിന്നെ മാത്രമല്ല, അവിടെയൊക്കെ നമ്മൾ തവക്കുൽ ചെയ്യുന്നുണ്ട്, അള്ളാഹു അല്ലാത്ത ആളുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, തവക്കുൽ ചെയ്യുന്നുണ്ട്. പലപ്പോഴും അഭൗതികമായ പല രക്ഷയും അവരിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ എന്താ വെച്ചാൽ, ഇത് വിശ്വാസത്തിൽ തൗഹീദിൽ എന്തായിരുന്നാലും തകരാറ് പറ്റുന്ന കാര്യങ്ങളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമല്ല. പിന്നെന്താ വെച്ചാൽ, ഇതൊക്കെ സ്വകാര്യമായി ചെയ്യുന്നത് കൊണ്ട് പല ആളുകളും എന്താ വെച്ചാൽ ഇത് വേറെ ആരും അറിയില്ലല്ലോ എന്ന നിലയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചൊക്കെ തൗഹീദും കാര്യങ്ങളും ഉൾക്കൊള്ളുന്നു എന്ന് വിചാരിക്കുന്നത് പോലും പ്രതിസന്ധികളിലെ സ്വകാര്യ നിമിഷങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ പോകുന്നുണ്ട് എന്നുള്ളത് വളരെ ഗുരുതരമായ കാര്യമാണ്. അപ്പോൾ നമുക്കതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇത് ചില ആളുകളൊക്കെ നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലുമൊക്കെ ചില ഗുണങ്ങൾ അതുകൊണ്ട് കിട്ടുന്നുണ്ടാകുമല്ലോ. അപ്പോൾ ഒരാൾ അയാൾക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞിട്ടാണ് ഇത്തരം കേന്ദ്രങ്ങൾക്ക് വേറെ ഒരു ക്ഷണിക്കുന്നത്.
0: ഒരുപാട് ആൾ എത്തുന്നത് അങ്ങനെ
1: അങ്ങനെയാണ്. അപ്പോൾ ആ അനുഭവങ്ങളാണ്. അപ്പൊ നമ്മളെന്താ വെച്ചാൽ ഈ അനുഭവങ്ങൾ പറയുമ്പോൾ എന്താ വെച്ചാൽ ഇവരിൽ നിന്നൊക്കെ ഇപ്പൊ എന്തെങ്കിലും ഫലങ്ങൾ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ആളുകൾ തോന്നൽ. അപ്പൊ നമുക്ക് അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് നമുക്ക് എന്താന്ന് വിചാരിച്ചാൽ ഒരു സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് ഒരു പരിഹാരമുണ്ട് എന്ന് ഒരു മൂക്കൻ നമ്മളതിനെപ്പറ്റി ഒരു ദൃഢവിശ്വാസമുള്ള ഒരാളാണെങ്കിൽ സ്വാഭാവികമായും എന്താന്ന് വിചാരിച്ചാൽ നമുക്കൊരാശ്വാസവും സമാധാനം കിട്ടുന്ന പോലെ എന്ത് ചെയ്യും, നമുക്ക് ഫീൽ ചെയ്യാം. അങ്ങനെ ചില ആളുകൾ ശാന്തത കണ്ടെത്തുന്ന ആൾക്കാരുണ്ട് സ്വാഭാവികമായിട്ട്. പിന്നെ നമുക്കെന്താ വെച്ചാൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു കാര്യം സാധിച്ച് കിട്ടി അതിനായാലും പല സ്ഥലത്തും പോയിട്ടുണ്ടായിരിക്കും. അതിൽ ഏതാണോ അയാൾ ഫലം ഉള്ളതായി വിശ്വസിക്കുന്നത് അതാണ് അതിന് കാരണമെന്ന് അയാൾ എന്ത് ചെയ്യും,
0: വിചാരിക്കും.
1: ഇപ്പോൾ ഒരാൾ കുട്ടിയില്ലാത്ത ഒരാൾ അയാൾ പല ചികിത്സക്ക് പോയി,
0: IVF ചെയ്തിട്ടുണ്ടാവും,
1: ഹോമിയോ കഴിച്ചിട്ടുണ്ടാവും, ആയുർവേദം കഴിച്ചിട്ടുണ്ടാവും, പലതും ചെയ്തിട്ടുണ്ടായിരിക്കും
0: കൂട്ടത്തിൽ.
1: അപ്പൊ ഇതിൽ അപ്പൊ പലപ്പോഴും എന്താന്ന് വിചാരിച്ചാൽ ഇവര് പറയെന്തായിരിക്കും, ഇവർക്ക് കൂടുതൽ പ്രതീക്ഷയും വിശ്വാസമുള്ള സംഗതി ഏതാണോ അതിനോട് ചേർത്ത് പറയും. അതാണ് നമ്മുടെ ഒന്ന് പറയുന്നത്, ഞാൻ അവിടെ പോയി പെൺകുട്ടിയുണ്ടായി എന്ന് പറയുന്ന അനുഭവങ്ങളുള്ളത്. പിന്നെ ഇപ്പൊ പൈശാചികതയാണല്ലോ, നമുക്കറിയാം പിശാചിന് എന്തായിരുന്നാലും പിന്നെ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു, അത് നമ്മുടെ ശത്രുവാണ്, മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നതിൽ വലിയ പങ്കുണ്ട്. അപ്പൊ ഇത്തരം ഏറ്റവും വലിയ വഴിപാടാണ് ശിർക്കും, അതിലേക്കൊക്കെ എത്തിക്കുന്നതിൽ പിശാചിന് പങ്കുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പൊ ആ പിശാജ് എന്ത് ചെയ്യുന്നു, അതിനൊക്കെ ചില അനുഭവങ്ങളുള്ള പോലെ, അതിനൊക്കെ ചില ഫലമുള്ളത് പോലെ പിശാജ് അവരെ തോന്നിപ്പിക്കും. അപ്പൊ സ്വാഭാവികമായും അവരതെന്ത് ചെയ്യും, ഒരനുഭവമായി വിശ്വസിക്കും, അങ്ങനെ പോകുന്നുണ്ടായിരിക്കും. ഇതൊക്കെ അതിന്റെ കാരണങ്ങൾ തന്നെയാണ്.
0: ശരിക്കും ഈ ചെല്ലണ ആളിങ്ങനെ ചെല്ലുമ്പോ മൂന്ന് മക്കളാണല്ലേ, മൂന്നാമതൊരു സുഖല്ലേ എന്നൊക്കെ ചോദിക്കണേ, ഇങ്ങനത്തെ കുറച്ച് കോമിക്കുകൾ ഉണ്ട് വരാം. ഇതൊക്കെയാണ്, ഇത് കുറെ കിട്ടുന്ന പ്രീ ഇൻഫർമേഷനുകളാകാം ഒക്കെ ആകാം. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി ചോദിക്കുന്ന സംഭവം ഉണ്ടല്ലോ, നബിയെ ഇവര് പറയുന്ന ചിലതൊക്കെ യോജിച്ചു വരുന്നുണ്ടല്ലോ, അത് ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോ റസൂലുള്ള പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഒരു ഒരു പിശാചിന്റെ മേലെ വേറൊരു പിശാജ് കയറി നിന്ന് ആകാശത്തെ മലക്കുകളുടെ സംസാരങ്ങൾ കട്ടെടുത്ത് അത് ചേർത്ത് വെച്ച് കുറെ കളവുകൾ കൂട്ടി അവൻ പറയും, അങ്ങനെ ക്ലിക്കായ ഒരു വാചകം അല്ലെ, അത് പിന്നീട് വ്യാപകമായി എന്ത് ചെയ്യുന്നു, ക്യാമ്പയിനുകൾക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അല്ലാത്ത സിദ്ധികൾ യഥാർത്ഥത്തിൽ ഇല്ല. മാത്രമല്ല ഇപ്പൊ ഇത് പിന്നെ ഒരു സാധനം കറാമത്താണ്, ഈ അത്ഭുത പ്രവർത്തികൾ, അതിനെ കുറിച്ച് നമ്മള്
1: അല്ല അതെന്താ പറയുക, അതുപോലെ കെറാമത്ത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ പ്രവാചകന്മാർക്ക് മോജിസത്ത് അമാനുഷികത കൊടുത്ത പോലെ തന്നെ എന്ത് ചെയ്യും, സ്വാഭാവികമായും പ്രവാചകന്മാരല്ലാത്ത ആളുകൾക്ക് അള്ളാഹു അവരെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി ചില സഹായങ്ങൾ ചെയ്തു കൊടുത്തേക്കാം. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കി, നിങ്ങളിപ്പോൾ ലോകത്തെ പ്രഗത്ഭരായ ഇമാമിങ്ങളെക്കുറിച്ചും പണ്ഡിതന്മാരെ കുറിച്ചൊക്കെ നമുക്ക്, പക്ഷെ അവരെ കുറിച്ചൊന്നുമുള്ള കെറാമത്ത് കഥകൾ നമ്മൾ കേൾക്കലില്ല. ഇപ്പോൾ ഇമാം അഹമ്മദ് റഹ്മത്തുള്ള ധാരാളം കണക്കിന് ആൾക്കാരില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, സത്യത്തിൽ അതിൻ്റെ ഒരു തത്വം എങ്ങനെയാ വെച്ചാൽ, ഇങ്ങനെ എന്തെങ്കിലും അള്ളാഹു വല്ലതും ആദരവായി കൊടുത്താൽ തന്നെ അവരെന്ത് ചെയ്യും, അത് വളരെ സ്വകാര്യമാക്കി വെക്കും. കാരണം ഞങ്ങളതൊക്കെ ഉള്ള ആളുകളാണെന്ന് സമൂഹത്തോട് പറഞ്ഞ് ഒരു റിയാവും ഒരു ബഹുമാനവും നേടാൻ ആഗ്രഹിക്കുന്നവരല്ലോ നിസ്വാർത്ഥരായിട്ടുള്ള പണ്ഡിതന്മാർ. എന്നാൽ ഇന്നിതൊരു മാർക്കറ്റിംഗ് ആണ് ശരിക്കും. അതായത് പല കഥകളും പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഈ മക്ബറകളെയും ചില മഹത്തുക്കളെയും എന്ത് മാർക്കറ്റ് ചെയ്യുകയാണ് ചെയ്യണത്. മറ്റേ നമുക്ക് ഒരിക്കലും ഒരാൾക്ക് വന്നിഞ്ഞ് ഇപ്പോൾ കറാമത്താണോ എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല. നമുക്കുണ്ടായ അനുഭവത്തിൻ്റെ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ ക്രിസ്ത്യൻ സമുദായങ്ങളിലൊക്കെ അവർ വിശുദ്ധന്മാരെ പ്രഖ്യാപിക്കുന്നത് അനുഭവങ്ങൾ വെച്ചിട്ടാണ്. നമ്മൾ ഇന്ന ആൾ അസുഖം മാറി, ഇന്നാക്കിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും എന്താ പറയുക, വസ്തുതാപരമായി തെളിയിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതേ തത്വം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലും എന്ത് ചെയ്യണത്, ആളുകൾ പറഞ്ഞു. അതൊക്കെ ശരിക്കും മറ്റു മതങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ആശയങ്ങളെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും അത് പക്ഷെ അങ്ങനെ കെറാമത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അവരോട് ചോദിക്കുന്നതും അവിടെ പ്രാർത്ഥിക്കുന്നതും ഒക്കെ ശരിക്കും ശിർക്കാണല്ലോ. ഇപ്പൊ അങ്ങനെ ഉണ്ട് എന്ന് ഒരാൾ പറഞ്ഞാൽ പോലും പിന്നെ ചെയ്യണതൊക്കെ എന്താണ്, തൗഹീദിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യണത്.
0: ഇതിലിപ്പോ ശരിക്കും മോജിസത്തും കറാമത്തും തമ്മിലുള്ള ഒരു വ്യത്യാസം ആളുകൾ തിരിച്ചറിയേണ്ടതാണ്. മോജിസത്ത് ഉണ്ടെങ്കിൽ അത് പ്രത്യക്ഷപ്പെടുത്തൽ പ്രവാചകന്റെ ബാധ്യതയാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ട്, അത് ഹവാരിക്കുൽ ആദാത്ത് ഭൂമിയിൽ സംഭവിക്കുന്ന തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ട് വടിയിട്ട വടിയാകുക എന്നുള്ളത് ആണ് തത്വം, പക്ഷെ അത് പാമ്പായി മാറുന്നു. എന്നാൽ കറാമത്ത് മിൻ ഷുറൂത്തിൽ കറാമത്തി കിത്തുമാനാണ്, ഒളിച്ചു വെക്കണമെന്നാണ്. അപ്പൊ ശരിക്ക് പബ്ലിക് ആക്കണ ഒരാൾ തന്നെ അയോഗ്യനാണ് അല്ലെ. ഹയലുള്ള ഒരു പെണ്ണ് അവളുടെ ഹയൽ ഒളിപ്പിച്ചു വെക്കും പോലെ കറാമത്ത് ഒളിപ്പിച്ചു വെക്കുന്നാണല്ലോ. റസൂലിന്റെ സദസ്സിൽ നിന്ന് പുറപ്പെട്ട രണ്ട് വ്യക്തികൾ, അവർക്ക് ഒരാൾ വെളിച്ചവുമായി വരുന്നു, അവർ രണ്ട് വഴികളിലേക്ക് തിരിയുമ്പോൾ രണ്ടാമത്തൊരു വെളിച്ചം വരുന്നു. അപ്പൊ കറാമത്ത് ഉള്ളതാണ്, ആ കറാമത്ത് ഉണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളേണ്ടതാണ്, അത് പഠിച്ചവൻ എന്നെ സഹായിച്ചതാണെന്നുള്ള അൽഹംദുലില്ല പറയേണ്ടതാണ്, മനസ്സിലാവുകയാണെങ്കിൽ അല്ലെ. അതിന്റെ അപ്പുറത്ത് അതിനൊരു കച്ചവട മാറ്റർ ആക്കി കൂടാന്നുള്ളത്.
1: അത്ഭുത വൃത്തികൾ ചെയ്യുന്നത് കൊണ്ട് മാത്രം അത് കെറാമത്താണെന്ന് പറയാനും കഴിയില്ല. അതുകൊണ്ടല്ലേ പണ്ഡിതന്മാർ പറഞ്ഞത്, എന്തൊരാള് കടലിനെ പോലെ നടക്കുന്നത് കണ്ടാലും വായുവിലൂടെ പറക്കുന്നത് കണ്ടാലും അത് അയാളുടെ ഒരു ദിവ്യത്വമായോ അല്ലെങ്കിൽ ഒരു വിചാരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമുക്ക് അത് വെച്ചിട്ട് ഒരാളെ കറാമത്തും കാര്യവും വളർന്ന് അയാൾ വലിയാണ് ഔലിയാണെന്ന് പ്രഖ്യാപിക്കാൻ വകുപ്പില്ല എന്നുള്ളതാണ് പൂർവികന്മാരൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ.
0: പിന്നെ ശരിക്കും ഇപ്പൊ വളരെ ലൈവായിട്ടുള്ള ഒരു വിഷയമാണ്, എല്ലാ കറാമത്തുകളും പറഞ്ഞ് പ്രചരിപ്പിച്ച് വ്യാപിപ്പിച്ച് നടക്കുന്ന ചില വ്യക്തികൾ, അവർ ആശുപത്രിയിലൊക്കെ കിടക്കുമ്പോ അവര് കേവലമായ മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾക്ക് മാത്രമാണ് വിധേയാകുന്നത്
1: അല്ലേ? അതിലേറെ അതിൽ അത്ഭുതം എന്താ വെച്ചാൽ, നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കണമെന്ന് അവരെന്ത് ചെയ്യുന്നു, സർക്കുലർ കൊടുത്ത ആളുകളോട് പറയുന്നു. അവിടെയാണ് ഏറ്റവും പ്രധാനം. കാരണം ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന അള്ളാഹുവോട് നേരിട്ട് ചോദിക്കുന്നേക്കാളും നല്ലത് എന്താണ്, ഔലിയാക്കന്മാരോട് ചോദിക്കലാണ് എന്ന് പഠിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും അവര് പ്രായോഗികമായും അതല്ലേ ചെയ്യേണ്ടത്. ശരിക്കും ഖുർആൻ പറയുന്നത് ഒരു അത്രയും അപരിഹാര്യമായ ഒരു പ്രതിസന്ധി വരുമ്പോൾ എന്ത് ചെയ്യും, അവർ അള്ളാഹുവോട് തന്നെയാണ് പ്രാർത്ഥിക്കുക. അത് മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോഴും അങ്ങനെ പറയണ്ടല്ലോ.
0: കടലിൽ കപ്പൽ മുങ്ങാറാവുമ്പോ
1: അപ്പൊ അത് സത്യം എന്താ വെച്ചാല് ഇവിടെ പടച്ചവനോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ എന്ന് അവരെ ഉള്ള് സമ്മതിക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. സമൂഹത്തിന്റെ അന്ധവിശ്വാസങ്ങളൊക്കെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അവർ ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ആത്മാർത്ഥമായി ഒരു പ്രശ്നത്തിന് പരിഹാരം വേണം എന്നാഗ്രഹിക്കുമ്പോൾ അവർക്ക് ആരോടെ പ്രാർത്ഥിക്കാൻ തോന്നുള്ളൂ, പ്രാർത്ഥിക്കാൻ തോന്നുള്ളൂ എന്നുള്ളതാണ് മനസ്സിലായത്.
0: നമുക്ക് ഇതിന്റെ കുറച്ചും കൂടി ഒരു പരിഹാരം വഴികളിലേക്ക് വരാം.
1: അതെ അതെ.
0: അപ്പൊ ഇത് ഇങ്ങനെ ഒരു മനസ്സംഘർഷം അനുഭവിക്കുന്ന ഒരു വ്യക്തി, അയാളടുത്ത് പലരും വന്ന് ഇങ്ങനെ പ്രഷർ ചെയ്യുന്നു, അവിടെ പോയാൽ മതി, ഇവിടെ പോയാൽ മതി, അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി.
1: അതെ.
0: അപ്പൊ മനസ്സംഘർഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിയോട് നമുക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്?
1: നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മളിപ്പോ ഈ റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ പല ആക്സിഡന്റും കാണണ്ടല്ലോ. ആ ആക്സിഡന്റ് ഒക്കെ നമ്മൾ നോക്കിയാൽ അതിന്റെ പിന്നെ ഒരു കാരണം ഉണ്ടാവും. മനുഷ്യന്റെ പ്രതിസന്ധികൾക്ക് മുന്നിലൊക്കെ ഒരു ഭൗതികമായൊരു കാരണമുണ്ട്. ആ ഭൗതികമായ കാരണത്തെ നമ്മൾ എന്ത് ചെയ്യണം,
0: അഡ്രസ് ചെയ്യണം.
1: ശരിക്കും അത് അഡ്രസ്സ് ചെയ്യാതെയാണ് പല ആളുകളും പരിഹാരങ്ങളിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് പരിഹാരങ്ങൾ എന്താണ് നീണ്ടു പോവാനുള്ള കാരണം. എന്തിനു പിന്നിലും ഇപ്പോൾ ആൾക്കാർ വിധി എന്ന് പറയും, എന്നിട്ടൊക്കെ സഹിക്കും. ഞാൻ പറഞ്ഞ വിധി എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യുക, നമ്മളൊരു കച്ചവടം ചെയ്തു, അതിൽ നമുക്ക് നല്ല അഭിവൃദ്ധി കിട്ടി, നമ്മൾ വീടുണ്ടാക്കി, അതൊരു വിധിയാണ്. നമ്മൾ വിധി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനു മാത്രമേ പറയുള്ളൂ,
0: ദുരിതത്തിന്.
1: ആ അത് മാത്രമേ, അതൊരു വിധിയല്ല, മനസ്സിലായി? എല്ലാം വിധി തന്നെയാണല്ലോ. എനിക്കൊരു ജോലി കിട്ടും, ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാകണം എന്നതൊരു വിധിയാണ്. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ വിധി എന്ന് പറയുമ്പോൾ അങ്ങനെ കാണും. അപ്പൊ നമ്മൾ അതിനൊരു കാരണമല്ലേ, ആ കാരണം നമ്മൾ അന്വേഷിക്കണില്ലല്ലോ. നമ്മൾ തിരിച്ചറിയണം, എനിക്ക് അങ്ങനെയൊക്കെ കുറച്ച് പിന്നെ ഞാൻ കുറച്ച് വിദ്യാഭ്യാസം നേടി, ഞാനൊരു പി എസ് എഴുതി, അതാണ് എനിക്ക് കിട്ടിയെന്നുള്ള കാരണം. എന്നാൽ അതേപോലെ തന്നെ ഒരു കാരണം ഏതിനുണ്ട്, ഏ നമ്മൾ മുറ്റത്ത് വീണ് കാലൊടിഞ്ഞൊരു കാരണമുണ്ട്, മനസ്സിലായി? അപ്പൊ ആ കാരണത്തെ മാത്രം നമ്മൾ അഡ്രസ് ചെയ്യാതെ അതെന്തോ നമുക്കൊരു അത് നമുക്കൊരു പങ്കുമില്ലാതെ വന്നതാണെന്നുള്ളതാണ് വരുന്നത്.
0: അപ്പൊ
1: ഈ ആളുകൾ അപ്പൊ നമ്മൾ നമുക്ക് മനസ്സമാധാനം നഷ്ടപ്പെടുന്നതിന് ഒരു കാരണം ഉണ്ടായിരിക്കും, മനസ്സിലായി? ആ കാരണം എന്താണ്? ഇപ്പൊ നമ്മൾ വിവാഹത്തിന്റെ പ്രശ്നമാകാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കച്ചവടത്തിലെ പരാജയമാവാം, അങ്ങനെയാണ്. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന് എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ഞാൻ ആ പിന്നെ ഹോട്ടല് ഒരാൾ നടത്തി, അയാൾ നിർത്തി, പിന്നെ രണ്ടാമത് അയാൾ നടത്തി, പിന്നെ അയാൾ നിർത്തി. അപ്പൊ ഇനി ഞാനതൊന്ന് ഏറ്റെടുത്തിട്ട് നടത്തുകയാണ് പറഞ്ഞു,
0: ഒന്നുകൂടി നിർത്താം.
1: അപ്പോ അതെ, അപ്പൊ അത് നടത്തി കഴിഞ്ഞ് ഞാൻ പിന്നെ ഇപ്പൊ ഇന്ന് ഞാനത് നോക്കുമ്പോൾ അത് ഇന്നും പൂട്ടിയിട്ട്
0: കിടക്കണം.
1: അതെ. അപ്പൊ ഞാൻ ചിന്തിക്കണം, അപ്പൊ ഞാൻ ആലോചിക്കും അതൊരു ഹോട്ടൽ നടത്താൻ പറ്റിയ ഒരു ലൊക്കേഷൻ അല്ല.
0: അടിപൊളി.
1: മാത്രമല്ല അതിന്റെ താഴെ അപ്പുറത്തും ഇപ്പുറത്തും അതിന്റെ ഒരു 75 മീറ്റർ അപ്പുറം എന്താണ്, എല്ലാം വളരെ ലളിതമായ പൈസക്ക് എല്ലാം കിട്ടുന്ന എന്തുണ്ട്, എല്ലാ സബ്സിഡി അനുഭവിക്കുന്ന മറ്റൊരു ഹോട്ടൽ അവിടെ ഉണ്ട്. ഇനി ഹൈ ക്ലാസ് മറ്റൊരു ഹോട്ടൽ അവിടെ ഉണ്ട്, വെജിറ്റേറിയന്റെ വേറെ. ഇതൊക്കെ ഒരു കുഴിയിലാണ്, ഇത് സ്വാഭാവികമായി ഇതൊരു അപ്സ്റ്റെയറിലാണ്, മനസ്സിലല്ലേ? അപ്പൊ അതിനൊരു കാരണമുണ്ട്, ആളുകളെ ശ്രദ്ധയിൽ പെടൂല, ആൾ കണ്ടാത്തന്നാണ്ട് കയറി ആണ്ട് തോന്നില്ല ആൾക്ക്. അപ്പൊ എന്താ വെച്ചാൽ വീണ്ടും പരാജയം വരുമ്പോൾ എന്താ ഉണ്ടാകുക, അത് ആരോ പിന്നെ ചെയ്തതാണ്, എന്തോ പ്രശ്നമാണ്,
0: അല്ലെങ്കിൽ
1: അത് ഉദ്ഘാടനം ചെയ്ത ആളുടെ ഗുരുത്തല്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ വിചാരിക്കുകയാണ് നമ്മൾ. അപ്പൊ കാരണങ്ങളെ കണ്ടെത്തി പ്രതിവിധി കാണുമ്പോഴേ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും, അത് നമ്മൾ ശ്രമിക്കണം. ഇപ്പോൾ ഒരു ദാമ്പത്യ പ്രശ്നത്തിന് പരാജയം ഉണ്ടാക്കിയത് ഓർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, അവർ 20-30 കൊല്ലമായിട്ട് അവരിങ്ങനെ ആലോചിക്കുക കാരണം എന്താണതിൻ്റെ കാരണം. പക്ഷെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് അതിനെക്കുറിച്ച് അറിയുന്ന ഒരാളോട് സംസാരിച്ചാൽ എന്ത് ചെയ്യും, അയാൾ 5 മിനിറ്റ് കൊണ്ട് അതിൻ്റെ സംഗതി എന്താണെന്ന് പറഞ്ഞു തരും. അപ്പോൾ സത്യത്തിൽ ഇവിടെ എന്താണെന്ന് വിചാരിച്ചാൽ, യഥാർത്ഥ പരിഹാരങ്ങളിലേക്ക്, ഒരു രോഗത്തിന് കാണേണ്ട ഡോക്ടറെ കാണുന്നില്ല, ഒരു കുടുംബ പ്രശ്നത്തിന് അതിനെ പരിഹരിക്കാൻ പറ്റുന്ന ഒരാളുടെ അടുക്കൽ അത് എത്തുന്നില്ല, മനസ്സിലെ, ഒരു പിന്നെ വിവാഹം അതിനെന്താണോ നടക്കാത്തതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി ഇത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നില്ല, എല്ലാറ്റിന് പിന്നിലും ഒരു അത് പരിഹരിക്കുന്നതോടുകൂടെ ആ പ്രശ്നം എന്ത് ചെയ്യും, തീരും. പിന്നെ നമ്മളെ ഭാഗം ക്ലിയർ ആണെങ്കിൽ, നമ്മൾ നല്ല ഉറച്ച വിശ്വാസത്തോടുകൂടെ അള്ളാഹോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു എന്തിനു പരിഹാരം തരുന്നുള്ളതാണ്.
0: അതെ, നമ്മളത് നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് പഠിച്ചവനോട്
1: പറയണം,
0: അപ്പോൾ സ്വാഭാവികമായ പരിഹാരം ഉണ്ടാവും,
1: തീർച്ചയായും.
0: പിന്നെ ഈ ശരിക്കും ഈ ഒരു മനസ്സ് എന്ന് പറയുന്ന നമ്മളെ നിർവചനങ്ങൾക്ക് അപ്പുറത്തുള്ളൊരു സംഭവം,
1: അതെ,
0: അതിനിപ്പോൾ മനുഷ്യന്റെ ശരീരത്തിന്റെ രോഗങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒക്കെ കൃത്യമായി മനുഷ്യൻ ചികിത്സ എടുക്കുന്നുണ്ട്. മനസ്സിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ലേ, കുറച്ച് പ്രാക്ടീസസ് ഉണ്ടാവുമല്ലോ നിർബന്ധമായിട്ടും, അവിടെ അതിങ്ങനെ പ്രകാശിതമായി നിൽക്കാൻ, അത് നമുക്ക് സാധാരണ പറയുന്ന കാര്യങ്ങളൊന്ന്.
1: അല്ല, നമ്മളിപ്പോ എന്താ വെച്ചാല്, ഒരു മനുഷ്യന്റെ വിജയം എന്ന് പറയുന്നത് മനസ്സിന്റെ നന്മ തന്നെയാണ്. അത് അഫ്ലഹ മൻ സക്കാഹ, സക്കാഹ എന്ന് പറഞ്ഞത് മനസ്സിനെ തന്നെയാണ്. അപ്പൊ എന്താ വെച്ചാൽ, അവിടെ നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യാണ് ഒരു നല്ല അവസ്ഥയിൽ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ, രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന്, മനസ്സിന് നെഗറ്റീവായ കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, നിരാകരിക്കണം. അതിലൊന്നാണ് തെറ്റുകൾ. ഈ കുറ്റബോധമുണ്ടല്ലോ, അതാണ് മനുഷ്യൻ്റെ മാനസിക അസ്വസ്ഥതയുടെ ഏറ്റവും വലിയ കാരണം. കാരണം നമ്മൾ ചെയ്ത തെറ്റുകൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് നമ്മുടെ മനസ്സ് കിടക്കണ്ടായിരിക്കും. ഞാൻ അന്ന് അങ്ങനെ ചെയ്തു, ഞാൻ ഇന്നവനെ പറ്റിച്ചു, എന്നെ സമയത്തിൻ്റെ അത്തൊരു സ്വകാര്യതയിലൊരു ചെറിയ തകരാറ് വന്നു, ഇതൊക്കെ ഇങ്ങനെ എന്താ വെച്ചാൽ നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കും. അപ്പോൾ ആ ചെയ്ത കുറ്റബോധം മനുഷ്യനെ അസ്വസ്ഥമാണ്. പ്രശ്നത്തിൽ പാപരഹിതമായിട്ടുള്ള ഒരു ജീവിതം നമ്മുടെ മാനസിക ആരോഗ്യത്തിന് വളരെ പ്രധാനം. നമ്മൾ മനസ്സിലിപ്പോൾ എത്ര തന്നെ ആത്മീയമായി ഉയർന്നു വന്നാലും എന്ത് ചെയ്താലും നമ്മുടെ ഈ മനസ്സ് എന്ത് ചെയ്യും, പാപങ്ങളിൽ നിന്ന് മുക്തമാവാത്തടത്തോളം കാലം അതിൻ്റെ കറകൾ പോകുന്നില്ലല്ലോ. അതാണ് ഏറ്റവും പ്രധാനം. ഇപ്പം ഈ മിക്കവാറും നമ്മൾ ഇത് പരിശോധിക്കുമ്പോൾ എന്താ വെച്ചാൽ, ഈ അസ്വസ്ഥരായ ആളുകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യം, അവർക്കൊക്കെ എന്തുണ്ട്, കുറ്റബോധങ്ങളുണ്ട്. അതൊരു പക്ഷേ പെരുമാറ്റത്തിൻ്റെതാകാം, ചിലപ്പോൾ മാതാപിതാക്കൾ അവഗണിക്കുന്നതാവാം, അല്ലെങ്കിൽ ഭാര്യയോട് കടമകൾ നിർവഹിക്കാത്തതാവാം, അല്ലെങ്കിൽ ലൈംഗിക സ്വകാര്യതകളിലുള്ള പ്രശ്നങ്ങളാവാം. ഇതുകൊണ്ടൊക്കെ എന്ത് ചെയ്യേണ്ട, അപ്പോൾ അത്തരം കാര്യങ്ങൾ നിരാകരിക്കുക എന്നുള്ളത് പ്രധാന കാര്യമാണ്. അതോടൊപ്പം നമ്മുടെ മനസ്സിന് ആത്മീയമായി ശരീരത്തിന് ഭക്ഷണം കൊടുക്കണ പോലെ അള്ളാഹു നിശ്ചയിച്ച ചില ക്രമങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ ഈ നിസ്കാരം, അതേപോലെ തന്നെ പ്രാർത്ഥന, രാവിലെ അതുക്കാറുകൾ, അതൊക്കെ മനുഷ്യന് ഭയങ്കര ശക്തിയും നൽകുന്ന സംഗതികളാണ്. അപ്പം അതൊക്കെ എന്ത് ചെയ്യണം, വളരെ കൃത്യമായി നിർവഹിക്കണം. അതേപോലെ ഖുർആനുമായിട്ടുള്ള ഭയങ്കരമായ ബന്ധം, അത്ഭുതങ്ങളുണ്ടാവും ഖുർആനായിട്ടുള്ള ബന്ധം കൊണ്ട്. അപ്പോൾ ഇതൊക്കെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ സംസ്കരണത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നിർവഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യന് ശാന്തമായിട്ട് പോകാൻ പറ്റും.
0: തീർച്ചയായും. നമ്മൾ ഈ ഒരു എപ്പിസോഡ് അതിൻ്റെ ഒരു ക്ലോസിങ്ങിലേക്ക് പോവുകയാണ്. ഏറ്റവും അവസാനം പറഞ്ഞ കാര്യങ്ങൾ, ഒരു പക്ഷേ സ്നേഹക്കൂട് പലവരു നമ്മൾ ഓർമ്മിപ്പിച്ചതും, നമുക്കൊരു ഒരു ഒരു കോഴ്സ് പോലെ, ആരിസ് മൗലയുടെ സംസാരത്തിൽ ഒരു കോഴ്സ് പോലെ നിർദ്ദേശിക്കുന്നതാണ്. ഒരു 21 ദിവസമോ അല്ലെങ്കിൽ 42 ദിവസമോ നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു, പ്രഭാത നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നു, അതിൻ്റെ ശേഷം അദ്കാർ സഭ പ്രഭാതത്തിലെ പ്രാർത്ഥനകൾ ചൊല്ലുന്നു, നിശ്ചിത ഭാഗം ഖുർആൻ ഓതുന്നു, നമ്മുടെ പകൽ സമയത്ത് ഖുർആൻ കേൾക്കാൻ പീസ് ഖുർആൻ റേഡിയോ പോലുള്ള സംവിധാനങ്ങൾ അവലംബിച്ചുകൊണ്ട് ഖുർആൻ കേൾക്കുന്നു, സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുന്നു, മനുഷ്യന്മാർക്ക് നന്മകൾ ചെയ്യുന്നു, സദഖകൾ പറ്റുന്ന പോലെ സദഖകൾ ചെയ്യുന്നു, പൊതുവായ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളടക്കം പള്ളിയുടെ പ്രവർത്തനങ്ങൾ പോലുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നു, മനുഷ്യരുടെ കണ്ണീരൊപ്പാനുള്ള പദ്ധതികൾ ഏറെയുണ്ട്, അതിൻ്റെ ഭാഗമാകുന്നു, രാത്രിയിൽ സാധിക്കും വിധം സാധിക്കുന്ന ദിവസങ്ങളിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു പുതിയ ക്രമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ തന്നെ പരിഹാരങ്ങളാവുകയാണ്. ഒരിക്കലും പരിഹാരം കിട്ടാത്ത കൂടുതൽ പ്രയാസങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും നമ്മെ നയിക്കുന്ന ആത്മീയ ചൂഷണ കേന്ദ്രങ്ങളുടെ ബലിക്കല്ലുകളിൽ തലവെക്കുന്നവരാകരുത് നമ്മൾ എന്നത് ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തേക്ക് സ്നേഹക്കൂട് വിടവാങ്ങുന്നു. അടുത്ത ആഴ്ച വീണ്ടും പുതിയ വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: ബറകല്ലാഹു ഫീക്. പല ആളുകളും ആത്മീയ ചികിത്സയ്ക്ക് പോയി വലിയ വലിയ അബദ്ധങ്ങളിലേക്ക് വീഴുന്നത് നമ്മൾ ചുറ്റുഭാഗത്ത് ഒരുപാട് അനുഭവങ്ങളിലൂടെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ ആവട്ടെ അതല്ലാതെയും കാണുന്നുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഒരു വിശ്വാസി എടുക്കേണ്ടുന്ന നിലപാടുകളാണ് അൽഹംദുലില്ലാ ചില അനുഭവ സമ്പത്തുകളുടെ വെളിച്ചത്തിൽ നമ്മളിവിടെ ഇവിടെ കേട്ടത്. പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീമും പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സുലാഹിയുമായിരുന്നു ഈ ഒരു എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്.
3: റേഡിയോ വൈബ്സ് എന്ന് പറയുമ്പോൾ അറിവ് കൊണ്ട് വിജ്ഞാനം കൊണ്ട് വൈബാക്കുന്ന പ്രോഗ്രാമാണല്ലോ. വൈജ്ഞാനികമായ വൈബ് നൽകുന്ന ഈ പ്രോഗ്രാമിൻ്റെ അവസാന തലത്തിൽ മറ്റൊരു വൈജ്ഞാനിക ഒരു ഒരു വിരുന്നിലേക്കാണ് ഇനി പോകുന്നത്. അൽ ഉസൂൽ പ്രോഗ്രാം. അൽ ഉസൂലിൽ സലഫുകളുടെ കാലത്തെ ഹദീസ് വിജ്ഞാന കേന്ദ്രങ്ങൾ, അതിൻ്റെ ഭാഗം 3 നമ്മൾ കേൾക്കുന്നത്. ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫിയാണ് അൽ ഉസൂലിൽ നമ്മുടെ കൂടെ.
4: അൽ ഉസൂലിൻ്റെ കഴിഞ്ഞ ക്ലാസുകളിൽ നാം വിശദീകരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഹദീസ് പഠന കേന്ദ്രങ്ങളെക്കുറിച്ചാണ്. വ്യത്യസ്തമായ നാടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുകൾ പഠിച്ച് കേട്ട് മനസ്സിലാക്കി വിവിധ നാടുകളിൽ താമസമാക്കി അവിടെ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ആളുകൾക്ക് പകർന്നുകൊടുത്ത് ജീവിതം ചെലവഴിച്ച ഒരുപാട് സഹാബി വര്യന്മാർ വിവിധ നാടുകളിൽ ഉണ്ടായിരുന്നു. മക്കയിലെയും മദീനയിലെയും അതുപോലെ തന്നെ ബഗ്ദാദിലെയും ഒക്കെ സഹാബി പണ്ഡിതന്മാരെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് ഷാമിലുള്ള പണ്ഡിതന്മാർ ആരൊക്കെയായിരുന്നു, ഇസ്ലാമിക വിജ്ഞാനീയത്തിൽ അവഗാഹമുള്ള പണ്ഡിതന്മാർ ഒരുപാട് സഹാബികളും താബിഈകളും ജീവിച്ച് മരണപ്പെട്ടു പോയ ഒരു നാടാണ് യഥാർത്ഥത്തിൽ ഷാം എന്നുള്ളത്. മുസ്ലിമീങ്ങളായ ആളുകൾ അതിനെ വിജയിച്ചടക്കിയതിനു ശേഷം ഒരുപാട് ആളുകൾ മുസ്ലിമീങ്ങൾ ആ ഷാമിലേക്ക് കുടിയേറി പാർത്തിട്ടുണ്ട്. അവരുടെ കൃത്യമായ എണ്ണം നമുക്ക് ചരിത്രത്തിൽ നിന്ന് ലഭ്യമല്ല എങ്കിലും അവരുടെ എണ്ണത്തിൻ്റെ ആധിക്യത്തെ വിളിച്ചോതുന്ന ചില പരാമർശങ്ങൾ ചരിത്രഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. വലീദ് ബിൻ മുസ്ലിം, അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, ദഖലത്ത് ശാം അശറത്തുൽ അശറത്തു ആലാഫി ഐനിൻ റഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുള്ള കണ്ണുകൾ 10,000 കണ്ണുകൾ അഥവാ വ്യക്തികൾ, അതല്ലെങ്കിൽ 5,000 വ്യക്തികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽപ്പെട്ട ആളുകൾ ഷാമിലേക്ക് വന്നിട്ടുണ്ട് എന്ന് അൽ വലീദ് ബിൻ മുസ്ലിം പറഞ്ഞതായിക്കൊണ്ട് അത്താരീഖുൽ കബീറിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായിരുന്ന യസീദ്, അദ്ദേഹം തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് എഴുത്തെഴുതിയതായി കാണാം. ഷാമിലുള്ള ആളുകളെ മതം പഠിപ്പിക്കുവാൻ വേണ്ടി പണ്ഡിതന്മാരെ, ഇൽമുള്ള ആളുകളെ ഷാമിലേക്ക് നിങ്ങൾ നിയോഗിക്കണം എന്നു പറഞ്ഞുകൊണ്ട് ഷാമിലേക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുത്തെഴുതി യസീദ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെയും ഇബാദത്ത് ബിൻ സാമിത്, അബുദർദ തുടങ്ങിയ സഹാബി പണ്ഡിതന്മാരെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് നിയോഗിച്ചു. അതിൽ ഇബാദത്ത് ബിൻ സാമിത് ഹംസിൽ താമസമാക്കി, അബുദർദ ആകട്ടെ ദിമിഷ്കിലാണ് താമസമാക്കിയത്. മുആദ് ബിൻ ജബൽ ഫലസ്തീനിലേക്ക് പോന്നു. പിന്നീട് അതിനുശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ബിൻ ഗനമിനെ അവിടേക്ക് നിയോഗിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. അമവി ഭരണകാലത്ത് പ്രത്യേകിച്ചും ദിമിഷ്കിൽ ഒരുപാട് മുഹദ്ദിസുകളും ഒരുപാട് ഫുഖഹാക്കളും ഷാമിൽ ഉണ്ടായിട്ടുണ്ട്. ഇൽമിൻ്റെ മേഖലയിൽ തിളങ്ങി നിന്നിരുന്ന ഒരുപാട് പണ്ഡിതന്മാർ ഷാമിനെ ഇൽമിൻ്റെ ഒരു കേന്ദ്രമാക്കി മാറ്റുകയും ഹദീസ് പഠനത്തിൻ്റെ ഒരു പ്രഭവ കേന്ദ്രമായി, അതല്ലെങ്കിൽ ഒരു പ്രധാന കേന്ദ്രമായി ഷാം മാറുകയും ചെയ്തിട്ടുണ്ട്. സ്വഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ചുകൊണ്ട് അറിയപ്പെട്ട പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ പ്രഗത്ഭനാണ് അബ്ദുറഹ്മാൻ ബിൻ യസീദ് അൽ അസ്ദി എന്നു പറയുന്ന പണ്ഡിതൻ. നേരത്തെ പറഞ്ഞ സ്വഹാബത്തിനു പുറമെ അബൂ ഉബൈദത്തുൽ ജറാഹ്, ബിലാലു ബിൻ റബാഹ്, ഷുറഹ്ബീൽ ബിൻ ഹസന, ഖാലിദ് ബിൻ വലീദ്, ഇയാദ് ബിൻ ഗനം, ഫളുൽ ബിൻ അബ്ബാസ്, ഔഫ് ബിൻ മാലിക്, ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു മജ്മഈൻ, ഇവരൊക്കെ തന്നെയും ഷാമിൽ താമസമാക്കി അവിടെ ദീൻ പഠിപ്പിച്ച്, ഹദീസുകൾ പഠിപ്പിച്ച് മതവിജ്ഞാനത്തിൻ്റെ കേന്ദ്രങ്ങളുടെ പ്രധാന നേതാക്കന്മാരായിക്കൊണ്ട് മാറിയ പ്രമുഖരായ സഹാബിമാരാണ്. അത്തരം സഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ചിട്ടുള്ള പ്രഗത്ഭന്മാരായ താബിഈകളും അക്കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നു. അതിൽപ്പെട്ട ആളുകളാണ് സാലിം ബിൻ അബ്ദില്ല, ദിമഷ്കിൻ്റെ ഖാളിയായി തീർന്നിട്ടുള്ള സാലിം ബിൻ അബ്ദില്ല, അബു ഇദ്രീസ് അൽ ഖൗലാനി, അദ്ദേഹം മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ മകൻ യസീദിൻ്റെ കാലഘട്ടത്തിലും ദിമഷ്കിൽ ഖാളി സ്ഥാനം വഹിച്ചിട്ടുണ്ട്. അത്രയും പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു അദ്ദേഹം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ദിമഷ്കിൽ ഖാളിയായിരുന്ന അബൂ സുലൈമാൻ അദ്ദാറാനി സഹാബത്തിൽ നിന്ന് മതം പഠിച്ച് ഷാമിൽ ഹദീസ് പ്രചരിപ്പിച്ച് ഹദീസുകൾ പഠിപ്പിച്ചതിൻ്റെ പ്രചാരകനായി മാറിയ ഒരു താബിഈ പണ്ഡിതൻ. അതുപോലെ തന്നെ യസീദ് ബിൻ അബ്ദുൽ മലിക്, ഹിഷാം ബിൻ അബ്ദുൽ മലിക്, അവർ 30 വർഷത്തോളം അവിടെ ഖാദി സ്ഥാനം വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉമർ ബിൻ ഹനായി ഹാനി അൽ ആനസി, അദ്ദേഹം അറിയപ്പെട്ട ദിമിഷ്കിലെ മുഹദ്ദിസായിരുന്നു. അതുപോലെ അബ്ദുറഹ്മാൻ ബിൻ ഉമർ അൽ ഔസാഇ, അദ്ദേഹം മാലിക്കിൻ്റെയും അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെയുമൊക്കെ ഖരീനാണ്. അവരുടെ സഹവാസമുള്ള വ്യക്തിത്വമായിരുന്നു. ഇമാം അഹ്ലിശ്ശാം എന്നറിയപ്പെടുന്ന പണ്ഡിതനായിരുന്നു അദ്ദേഹം. അതുപോലെ ഷാമിൽ തന്നെയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്, റജാ ബിൻ ഹൈവ, മുഹൈർ ബിൻ സയ്യിദ് അൽ കലാഇ, അസൗർ ബിൻ യസീദ്, അബ്ദുറഹ്മാൻ ബിൻ യസീദ് ബിൻ ജാബിർ തുടങ്ങിയ ഒരുപാട് പണ്ഡിതന്മാർ അവർ ഷാമിൽ ജീവിച്ച് ഹദീസുകൾ പഠിപ്പിച്ച് അങ്ങനെ ഹദീസിൻ്റെ പ്രചാരകരായി ഷാമിൽ ജീവിച്ച, ഷാമിനെ അറിവിൻ്റെ കേന്ദ്രമാക്കി മാറ്റിയ പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാരായിരുന്നു. അപ്പോൾ പ്രവാചകൻ്റെ സഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന കേന്ദ്രങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടതാണ്, അറിവിൻ്റെ കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഷാം. മറ്റൊരു പ്രധാന കേന്ദ്രമാണ് മിസർ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്താണ് മിസറിലേക്ക് മുസ്ലിമീങ്ങൾ പ്രവേശിക്കുന്നതും അവിടെ ഇസ്ലാമിക രാഷ്ട്രത്തിന് കീഴിൽ വരുന്നതുമൊക്കെ. അംറു ബിൻ ആസ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിലാണ് മുസ്ലിമീങ്ങൾ മിസറിലേക്ക് പ്രവേശിക്കുന്നത്. അംറു ബിൻ ആസ് റളിയല്ലാഹുവിൻ്റെ കൂടെ സുബൈർ ബിൻ അവ്വാം ഉണ്ടായിരുന്നു, ഉബാദത്ത് ബിൻ സാമിത്ത് ഉണ്ടായിരുന്നു, മസ്ലമ ബിൻ മഖ്ലദ് ഉണ്ടായിരുന്നു, മിഖ്ദാദ് ബിൻ അസ്വദ് ഉണ്ടായിരുന്നു. ഈ പറയപ്പെട്ട സഹാബിമാരൊക്കെ തന്നെയും മിസറിൽ പ്രവേശിച്ച് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും മതങ്ങളും പഠിപ്പിച്ച ആളുകളായിരുന്നു. അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളമായി കൊണ്ട് ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുള്ള വളരെ പ്രസിദ്ധനായ സഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ക്രോഡീകരിക്കുകയും അതെഴുതി വെക്കുകയും ചെയ്തിരുന്ന ഒരു പ്രഗത്ഭനായ സഹാബിയാണ്. ഒരുപാട് കാലം മിസറിൽ അദ്ദേഹം താമസിച്ചിട്ടുണ്ട്. ഒരുപാട് വ്യക്തികൾ അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. മിസറിൽ താമസമാക്കിയ മറ്റു സഹാബിമാരായിരുന്നു ഉഖബത്ത് ബിൻ ആമിർ അൽ ജുഹനി, അതുപോലെ ഖാരിജ ബിൻ ഹുദാഫ, അബ്ദുല്ലാഹി ബിൻ സഅദ്, മുഹൈമ ബിൻ ജുസ്, അബ്ദുല്ലാഹി ബിൻ ഹാരിസ് വ അബൂ ബസ്ര അൽ ഗഫാരി, അബൂ സയ്യിദ് അൽ ഖൈർ, മുആദ് ബിൻ അനസ്, മുആവിയത്ത് ബിൻ ഹുദൈജ്, സിയാദ് ബിൻ ഹാരിസ് തുടങ്ങിയ സഹാബിമാർ. ഇത്രയും പ്രഗത്ഭരായ പ്രസിദ്ധരായ എണ്ണം സഹാബിമാർ മിസറിൽ പോയി താമസമാക്കുകയും അവിടെ ഹദീസിൻ്റെ വിജ്ഞാനീയങ്ങൾ ആളുകൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു. അവരിൽ നിന്ന് ഒരുപാട് ആളുകൾ ഹദീസ് പഠിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ആരംഭിച്ചു. അതിൽപ്പെട്ടതാണ് യസീദ് ബിൻ അബി ഹബീബ്. മിസറിലെ അറിയപ്പെട്ട മുഹദ്ദിസായിരുന്നു അദ്ദേഹം. ഉമർ ബിൻ ഹാരിസ്, ഖൈർ ബിൻ നഈം അൽ ഹൻറമി, അബ്ദുല്ലാഹി ബിൻ സുലൈമാൻ തവീൽ, അബ്ദുറഹ്മാൻ ബിൻ ഷുറൈഹൽ അൽ ഗാഫിഖി, അതുപോലെ ഹൈവ ബിൻ ഷുറൈഹ് അത്തുജൈരി തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ തന്നെയും മിസറിൽ താമസമാക്കി അവിടെയുള്ള ശിഷ്യന്മാർക്ക് ദീനിൻ്റെ ഹദീസിൻ്റെ വിജ്ഞാനങ്ങൾ പകർന്നുകൊടുത്ത മഹാരഥന്മാരായ പണ്ഡിതന്മാർ. അപ്പോൾ ഇന്ന് രണ്ട് കേന്ദ്രങ്ങളെപ്പറ്റിയാണ് നാം വിശദീകരിച്ചത്, ഒന്ന് ഷാമും മറ്റത് മിസറും. ഇത് രണ്ടും ഇസ്ലാമിക ചരിത്രത്തിലെ ഏറെ പ്രാധാന്യമുള്ള രണ്ട് പട്ടണങ്ങളാണ്. ഇസ്ലാമിക വൈജ്ഞാനിക പൈതൃകത്തിൻ്റെ വലിയ അമൂല്യമായ സ്വത്തുക്കൾ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള, ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള രണ്ട് പ്രഗത്ഭ വൈജ്ഞാനിക, രണ്ട് പ്രസിദ്ധമായ വൈജ്ഞാനിക കേന്ദ്രങ്ങളാണ് ഇത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: ബറകല്ലാഹു ഫീക്. അൽഹംദുലില്ലാഹ്, ലുസൂലിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ സമാപിക്കുമ്പോൾ, സലഫുകളുടെയൊക്കെ കാലത്തെ ഹദീസ് വിജ്ഞാന കേന്ദ്രങ്ങൾ, ഈ ഒരു വിഷയത്തിൽ നമ്മൾ മൂന്ന് എപ്പിസോഡുകൾ, മൂന്ന് ഭാഗങ്ങൾ കേട്ടുകഴിഞ്ഞു. കൂടുതൽ അറിവ് വർദ്ധിപ്പിക്കുവാനും ലഭിച്ച അറിവുകൾ തിരുത്തലുകൾക്ക് വിധേയമാക്കി ജീവിതത്തെ സമ്പന്നമാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു നമ്മളോടൊപ്പം ചേർന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ഈ ഒരു സമയത്തെ വൈബ്സിൽ, മോർണിംഗ് വൈബ്സിൽ ഞാൻ സുഹൈർ പാണ്ടിക്കാടായിരുന്നു. എൻ്റെ കൂടെ വിടി അബ്ദുസ്സലാം കൂടി ഉണ്ടായിരുന്നു. ഇൻഷാല്ലാ മറ്റൊരു ദിവസം മറ്റൊരു സമയത്ത് നമുക്ക് ഒരുമിച്ചിരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
6: പീസ് റേഡിയോ സലഫി ദുറൂസ്. മുൻഗാമികളുടെ മാതൃകകൾ അറിയാൻ പീസ് റേഡിയോ സലഫി ദുറൂസിൽ ഇന്ന് നുബുവത്തിന്റെ തെളിവുകൾ. അവതരിപ്പിക്കുന്നത് അബൂബക്കർ സലഫി.
7: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല അലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ, ആ കൂട്ടത്തിൽ ഇസ്ലാമിക വിശ്വാസങ്ങളുടെ ചില പ്രത്യേകതകളിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതിലൊന്ന് അന്നഹ തുവാഫിഖുൽ ഫിത്ര, അത് ഫിത്രത്തിനോട് യോജിക്കും എന്നാണ്. ഫിത്രത്ത് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ശുദ്ധ പ്രകൃതം എന്നൊക്കെ അതിന് പൊതുവെ അർത്ഥം പറയാറുണ്ട്. അപ്പം എന്താണ് ഈ ശുദ്ധപ്രകൃതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിലേറ്റവും പ്രധാനമായി ഏക ദൈവ വിശ്വാസം അഥവാ തൗഹീദ്. അപ്പം അതാണ് ശുദ്ധപ്രകൃതം. കാരണം അള്ളാഹു ആണ് ലോകത്തിൻ്റെ സൃഷ്ടാവ്. അള്ളാഹു അല്ലാത്തവരൊക്കെ സൃഷ്ടികളാണ്. അപ്പം അങ്ങനെ ഉള്ള സൃഷ്ടാവിന് മാത്രമേ ഇബാദത്ത് കൊടുക്കാവൂ, മറ്റുള്ളവരൊന്നും അതിനർഹരല്ല എന്ന് മനസ്സിലാക്കുക വളരെ പ്രാഥമികമായ ഒരു വിവരമാണ്. അപ്പോൾ ശുദ്ധ പ്രകൃതം, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ദാലിക ബി അന്നല്ലാഹ ഹുവൽ ഹഖ്, അള്ളാഹുവാണ് സത്യം, അൽ ഹഖ് അവനാണ്. എന്നവ അന്നമ യദൂന മിന്ദൂനിഹിൽ ബാത്തിൽ, അവനെ കൂടാതെ അവർ ആരൊക്കെ ആരാധിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കുന്നുണ്ടോ അത് മുഴുവനും ബാത്തിലാണ്. അപ്പോൾ റബ്ബിനുള്ള ആരാധന മാത്രമാണ് ഇവിടെ ഹക്ക്. അള്ളാഹു അല്ലാത്തവർക്കുള്ള ആരാധന അത് ആർക്കാണെങ്കിലും, അത് മനുഷ്യർക്കാണെങ്കിലും, അതേ ഈ ലോകത്തിലെ മറ്റ് സൃഷ്ടിജാലങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ അങ്ങനെ തുടങ്ങി, അതുപോലെ ഭൂമിയിലെ വസ്തുക്കൾ ഏതിനാണെങ്കിലും, അതിൻ്റെ മുമ്പിൽ പ്രാർത്ഥനകളും നേർച്ചകളും അർപ്പിക്കുന്നത് വളരെയേറെ തരം താഴ്ന്ന, ഏറ്റവും അധപ്പതിച്ച രൂപമാണ്. അപ്പോൾ മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതം എന്ന് പറയുന്നത് ഏകനായ റബ്ബിന് മാത്രം ഇബാദത്ത് കൊടുക്കുക എന്നതാണ്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ പ്രകൃതവും. അങ്ങനെയാണ് മനുഷ്യൻ്റെ പ്രകൃതം, അത് അവൻ്റെ ഉള്ളിൽ ഊട്ടപ്പെട്ടിട്ടുണ്ട്. ഏകനായ സ്രഷ്ടാവ്, അവനെപ്പറ്റിയുള്ള ബോധം എല്ലാവരുടെയും മനസ്സിൽ ഊട്ടപ്പെട്ടൊരു കാര്യമാണ്. അതാണ് പിന്നെ ഇസ്ലാം ശക്തിപ്പെടുത്തി കൊണ്ടുവരുന്നത്. എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ബോധം, അതിനെ ഉണർത്തുകയാണ് ഇസ്ലാം പ്രവാചകന്മാരിലൂടെയൊക്കെ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ പ്രകൃതം പലപ്പോഴും അതിനെതിരെ മനുഷ്യർ പ്രവർത്തിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. അത് പലതിൻ്റെയും കാരണമാവാം. ഒന്നുകിൽ അവൻ്റെ ഫിത്രത്ത് ഉറങ്ങിക്കിടക്കുന്നത് കൊണ്ട് അത് ഉണർത്തപ്പെടുമ്പോൾ അവൻ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരും. അതല്ലെങ്കിൽ വല്ല പരിഷ്കാരത്തിൻ്റെ പേരിലോ വല്ല ഫാഷൻ്റെ പേരിലോ ഒക്കെ ബഹുദൈവത്വമാണ്, അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെയും ആരാധ്യരാക്കുന്ന പ്രവണതയാണ് നല്ലത് എന്നോ, അല്ലെങ്കിൽ പൂർവികരുടെ വാക്ക് സ്വീകരിച്ചുകൊണ്ടോ, അവരുടെ പൂർവികർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കേണ്ട അവൻ്റെ വാപ്പപ്പന്മാരുടെ, അവർ പറഞ്ഞു കൊടുത്തത് അങ്ങനെ സ്വീകരിച്ചു പോരുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ശുദ്ധ പ്രകൃതത്തിനെതിരായിട്ടാണ് അവർ പല കാരണങ്ങളാലും നീങ്ങുന്നത്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ഈ ശുദ്ധ പ്രകൃതം അതിനനുസരിച്ചാണ് പോവേണ്ടത്. അതാണ് ഇസ്ലാമിൻ്റെ അഖീദ എന്ന് നമുക്ക് കാണാൻ കഴിയും. ആദം അലൈഹിസ്സലാം മുതൽ ഈ ഒരു കാര്യം നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പൊതുവെ മനുഷ്യൻ്റെ ചരിത്രം പറയലുണ്ട് ചിലർ, കോടാനുകോടി കൊല്ലങ്ങൾക്ക് മുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ വെറും ഊഹങ്ങളാണ്. എന്നിട്ട് മനുഷ്യർ തന്നെ മറ്റ് ജീവികളിൽ നിന്ന് പരിണമിച്ചു വന്നതാണ് എന്നൊക്കെ പറയും. വാസ്തവത്തിൽ അത് മുഴുവനും കളവുകളാണ്. ഇസ്ലാം അതിനെ ശക്തമായി എതിർക്കുന്നു. എന്ന് മാത്രമല്ല, മനുഷ്യരുടെ ഏറ്റവും പൂർണ്ണ രൂപം ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന, അല്ലെങ്കിൽ ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ മനുഷ്യനായ ആദം അലൈഹിസ്സലാമാണ്. അദ്ദേഹത്തിൻ്റെ വലിപ്പം 60 മുഴം ഉണ്ടായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ ഏറ്റവും ആരോഗ്യമുള്ള, സുന്ദരമായ വലിപ്പമുള്ള രൂപത്തിൽ, പിന്നെ അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നു. ഉള്ള പരിണാമ സിദ്ധാന്തങ്ങളൊക്കെ പഠിപ്പിക്കുന്നതിൻ്റെ നേരെ വിപരീതം. ഇതുപോലെ മനുഷ്യൻ്റെ വിശ്വാസവും, അതും ചിലരൊക്കെ പറയാറുണ്ട്. പിന്നെ വിശ്വാസത്തെ പറ്റിയിട്ട് പഴയ കാലത്തൊക്കെ ഭൗതിക വിശ്വാസമായിരുന്നു, പക്ഷെ അതൊക്കെ തെളിയിക്കപ്പെടാത്ത വിഷയമാണ്. എന്നാൽ നമുക്ക് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയാൻ പറ്റും, ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട ആദ്യ മനുഷ്യർ ആദം അലൈഹിസ്സലാം, ഹവ്വ അലൈഹിസ്സലാം, ഇവരുടെയൊക്കെ വിശ്വാസം, അവരുടെ അഖീദ ഏകദൈവ സിദ്ധാന്തമായിരുന്നു എന്നത് മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല. അപ്പോൾ ആദം അലൈഹിസ്സലാം മുതൽ, ആദം അലൈഹിസ്സലാമെ റബ്ബ് സൃഷ്ടിച്ചു, എന്നിട്ട് ആ റബ്ബ് ചില നിർദ്ദേശങ്ങൾ നൽകി, അതനുസരിച്ച് ജീവിക്കാൻ പറഞ്ഞു. അങ്ങനെ അതനുസരിച്ച് മാത്രം, റബ്ബിന് മാത്രം ആരാധനകൾ അർപ്പിച്ചുകൊണ്ടാണ് മഹാനായ ആദം അലൈഹിസ്സലാമും പിന്നെ അദ്ദേഹത്തിലൂടെ വന്ന മക്കളും നൂഹ് അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ശിർക്ക് വരുന്നത് വരെ ഈ ശുദ്ധ പ്രകൃതിയിൽ തന്നെ ഒരു 10 തലമുറ അങ്ങനെ തന്നെ വന്നു എന്ന് പറഞ്ഞാൽ. അപ്പോൾ മനുഷ്യ ചരിത്രം എടുത്തു നോക്കുമ്പോൾ തുടക്കത്തിലെ 10 തലമുറയും ഏകദൈവ സിദ്ധാന്തത്തിലായിരുന്നു, അഥവാ ശുദ്ധ പ്രകൃതത്തിലായിരുന്നു. ആ ഒരു ശുദ്ധ പ്രകൃതം മനുഷ്യന് ഉണ്ടാക്കിക്കൊടുത്തത്, അവരുടെ പ്രകൃതത്തിൽ ഊട്ടിക്കൊടുത്തത് അള്ളാഹുവാണ്. അതിനെപ്പറ്റി അനേകം പ്രമാണങ്ങൾ പറയാനുണ്ട്. ഞാൻ ചിലതിവിടെ സൂചിപ്പിക്കുകയാണ്. അതിലൊന്ന് സൂറത്തു റൂം 30-ാമത്തെ വചനം, ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ, ആകയാൽ താങ്കൾ താങ്കളുടെ മുഖത്തെ ദീനിലേക്ക് നേരെ ചൊവ്വ നിർത്തുക. എങ്ങനെ? ഹനീഫൻ, ഹനീഫായി, അതായത് ചെറുക്കില്ലാതെ ഋജുമാനസനായി അള്ളാഹുവിലേക്ക് മാത്രം മുഖം തിരിക്കുക. അവൻ സൃഷ്ടിച്ച സൃഷ്ടികളൊന്നും ആരാധ്യരല്ല. അതുകൊണ്ട് അവരിലേക്ക് ഇബാദത്ത് കൊടുക്കാതെ, അവരെ തൃപ്തി നോക്കാതെ, മറിച്ച് ഏകനായ റബ്ബിലേക്ക് മാത്രം മുഖം തിരിക്കുക. ഫിത്രത്തുള്ള, അതാണ് റബ്ബ് ഊട്ടിയ ഫിത്രത്ത്, ശുദ്ധ പ്രകൃതം. അപ്പോൾ ഈ റബ്ബുമായി മാത്രം ഇങ്ങനെ മറഞ്ഞ രൂപത്തിൽ ഉപകാര ഉപദ്രവവും ഒക്കെ റബ്ബിൻ്റെ ഭാഗത്തുനിന്ന് മാത്രം ഉണ്ടാകുക. അങ്ങനെയുള്ള കഴിവ് അതല്ല സൃഷ്ടികളുടെ ഭാഗത്തുനിന്നല്ല, അവർക്കങ്ങനൊന്നുമില്ല. അപ്പം അങ്ങനെ റബ്ബിലേക്ക് മാത്രം തിരിയുന്നൊരു പ്രകൃതം, ഈ ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ പറ്റിയുള്ള ഈ ബോധ്യം, അതാണ് റബ്ബ് ഊട്ടിയ ഫിത്രത്ത്. അതാണ് ഫിത്രത്തല്ലാ അല്ലത്തി ഫത്തറന്നാസ അലൈഹ ലാ തബ്ദീല ലി ഖൽഖില്ല, റബ്ബിൻ്റെ സൃഷ്ടിയിൽ യാതൊരു മാറ്റം വരുത്തലുമില്ല. ദാലിക ദീനുൽ ഖയ്യിം, അതത്ര വക്രതയില്ലാത്ത ദീൻ. അപ്പം അതാണ് ശുദ്ധമായ ദീന്. അപ്പോൾ ഒരു ദീനിൻ്റെ അടിത്തറ എന്ന് പറയുമ്പോൾ കലർപ്പില്ലാത്ത ഏകദൈവ ആരാധന, ആ സിദ്ധാന്തം, അത് റബ്ബ് മനുഷ്യരുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു വച്ചൊരു കാര്യമാണ്. അപ്പോൾ ആദം അലൈഹിസ്സലാം അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രകൃതത്തിൽ ഈ ശുദ്ധമായ അഖീദ, അതാണ് ഊട്ടിക്കൊടുത്തത്. ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ശേഷമുള്ള മക്കളിൽ, അദ്ദേഹത്തിലൂടെ ഉണ്ടായ മക്കൾ ഒരു 10 തലമുറ, അതിനെപ്പറ്റി നമ്മൾ സൂചിപ്പിച്ചു. ഇനി പരിശുദ്ധ ഖുർആനിലെ മറ്റൊരു വചനം അതെന്താണ്? വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദം മിൻ ളുഹൂരിഹിം ദുര്രിയ്യത്തുഹും വ അശ്ഹദുഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലു ബല ശഹിദ്ന അൻ തഖൂലു യൗമൽ ഖിയാമ ഇന്നാ കുന്നാ അൻ ഹാദ ഗാഫിലീൻ. താങ്കളുടെ രക്ഷിതാവ് ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളിൽ നിന്ന്, അവരുടെ മുതുകിൽ നിന്ന് അവരുടെ മക്കളെ പുറത്തെടുത്ത സന്ദർഭം ഓർക്കുക. ഓ അശ്ഹദവും, അവരെ സാക്ഷി നിർത്തി, അലാ അൻഫുസിഹിം, ഓരോരുത്തരെയും സാക്ഷി നിർത്തുകയാണ്, അവരെ സാക്ഷ്യം വഹിപ്പിക്കുകയാണ്. എന്ത്? അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ. കാലു, അവർ പറഞ്ഞു, ബല, അതെ ഷഹീദന, ഞങ്ങൾ സാക്ഷി നിന്നിരിക്കുന്നു, സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അപ്പം എന്താണിത്? ഈ ലോകത്തിലേക്ക് മനുഷ്യർ വരുന്നതിൻ്റെ മുമ്പ് തന്നെ അവരുടെ റൂഹുകളെ, അതല്ലെങ്കിൽ അവർ ആരൊക്കെയാണ് ഈ ലോകത്തിലേക്ക് വരാനുള്ള മനുഷ്യർ, അവരെ മുഴുവനും ആദം അലൈഹിസ്സലാമിൻ്റെ മുതുകിൽ നിന്ന് പുറത്തെടുത്തിട്ട് അവരുടെ മനസ്സിൽ റബ്ബ് സന്നിവേശിപ്പിക്കുന്ന വിഷയമാണ് ഏകദൈവ സിദ്ധാന്തം. ഈ ലോകത്തിൻ്റെ റബ്ബിനെ പറ്റിയുള്ള ബോധ്യം കൃത്യമായി മനസ്സിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചു കൊടുക്കണം. അങ്ങനത്തെ ഒരു പ്രകൃതം അവർക്ക് നൽകണം. ഇതെന്തിനാണ്? അൻ തഖൂലു യൗമൽ ഖിയാമ, ഖിയാമത്തിൻ്റെന്ന് നിങ്ങൾ പറയാതിരിക്കാൻ, ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിൽ, ഇതിനെപ്പറ്റി ഞങ്ങൾ അശ്രദ്ധരായിരുന്നു എന്ന് പറയാതിരിക്കാൻ. ഞങ്ങൾക്ക് അങ്ങനെ സൃഷ്ടാവിനെ അറിയില്ലല്ലോ, ഈ ലോകത്തിൻ്റെ നാഥനെ അറിയില്ലല്ലോ എന്നൊരാൾക്കും പറയാൻ കഴിയില്ല. കാരണം അവരുടെ മനസ്സിൽ റബ്ബ് ഊട്ടിയ ഒരു വിഷയമാണത്. ഔ തഖൂലു ഇന്നമാന അഷ്റക ആബാഉന മിൻ ഖബൽ, അല്ലേ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ പറയും, ഞങ്ങളുടെ പിതാക്കളൊക്കെ ശിർക്ക് വെച്ചല്ലോ, ഇപ്പോൾ കുന്നാ ദുര്യത്ത മിൻ ബാദി, അവർക്ക് ശേഷം ഞങ്ങളും ഇങ്ങനെ ദുര്യത്തുകളായി മക്കളായി ഇങ്ങനെ വരികയാണ്. അതുകൊണ്ട് അഫ തുഹുലിക്കുന ബിമാ ഫാലൽ മുബത്തിലൂൻ, അതുകൊണ്ട് ഈ അബദ്ധം ചെയ്യുന്നവർ, ഈ തെറ്റ് ചെയ്ത ആൾക്കാർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കേട്ട് ഞങ്ങൾ പോന്നാ, അപ്പോൾ അതിൻ്റെ പേരിൽ നീ ഞങ്ങളെ ശിക്ഷിക്കുകയാണോ എന്നൊക്കെ നിങ്ങൾ പറയാതിരിക്കാൻ. ഓരോരുത്തർക്ക് സ്വന്തമായി ഈ ലോകത്തിൻ്റെ ഏകനായ നാഥനെപ്പറ്റിയുള്ള ബോധ്യം അള്ളാഹുവിൻ്റെ മനസ്സിൽ തന്നെ ഊട്ടി ഉറപ്പിച്ചിട്ടുണ്ട് എന്നായി പറയുന്നത്. ഈ നരവംശാസ്ത്രജ്ഞരൊക്കെ ഈ കാര്യം പറയുന്നത് അതുമായി ബന്ധപ്പെട്ടവർ വിശദീകരിക്കാറുണ്ട്. അവർ പറഞ്ഞത് പൂച്ചക്ക് മാംസം പോലെ, ആടിന് പുല്ലുപോലെ മനുഷ്യന് ദൈവവിശ്വാസം അവൻ്റെ പ്രകൃതത്തിൽ നിലീനമാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു പൂച്ച അത് ഭക്ഷണം കഴിക്കാനായാൽ അതിന് പ്രത്യേക പരിശീലനമൊന്നും കൊടുക്കേണ്ട, അത് തന്നെ സ്വന്തം ഭക്ഷണം തേടിപ്പോവും. അത് ഏതെങ്കിലും ഭക്ഷണമല്ല, അതിന് പറ്റുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിൻ്റെ പ്രകൃതത്തിൽ റബ്ബ് പ്രവേശിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെയാണ് അതിനെ ഊട്ടിയത്. ഇതുപോലെ ഒരു ആട് തിന്നാൻ പ്രായമായാൽ അതിന് പ്രത്യേക പരിശീലനമോ ക്ലാസ്സോ ഒന്നും കൊടുക്കേണ്ട, അത് തന്നെ അതിന് വേണ്ടത് തിന്നും. അതങ്ങനെ ഓരോന്നിനെയും റബ്ബ് സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ. ഇതുപോലെ ഏകദൈവ സിദ്ധാന്തം ഇത് മനുഷ്യന്റെ പ്രകൃതത്തിൽ അള്ളാഹു ഊട്ടിയിരിക്കുന്നു. അപ്പോൾ മനുഷ്യന്റെ പ്രകൃതം അതാണ്. പക്ഷേ പലരും പല ഫാഷന്റെ പേരിൽ അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ പേരിലൊക്കെ അവൻ്റെ ഈ മനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യം മറച്ചു വെച്ചിട്ട് അതിനെതിരെ സംസാരിച്ചു എന്നൊക്കെ വരാം. പക്ഷേ അതൊക്കെ ചില സന്ദർഭങ്ങളിൽ പുറത്തു വരും. അത്തരം കാര്യങ്ങളിലേക്ക് ഇൻഷാല്ലാ നമ്മൾ പിന്നെ സൂചിപ്പിക്കും. ഇനി ആദം അലൈഹിസ്സലാമിനെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ മക്കളെപ്പറ്റിയും പരിശുദ്ധ ഖുർആൻ പറയുന്ന മറ്റൊരു വചനം, അലം അഹദ് ഇലൈക്കും യാ ബനി ആദം, ആദമിൻ്റെ മക്കളെ ഞാൻ നിങ്ങളെ ഒരു കരാറ് വാങ്ങിയിട്ടില്ലേ, എന്താണ് അല്ലാ താബുദു ഷെയ്ത്വാൻ, നിങ്ങളെ പിശാചനെ ആരാധിക്കരുത്, ഇന്നൗലക്കും അദുവും മുബീൻ, അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണെന്ന്. അപ്പം ആദമിൻ്റെ മക്കളോട് മുഴുവനും റബ്ബ് അവരുടെ മനസ്സിലിട്ടുകൊടുത്ത കാര്യമാണ് ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവ് റബ്ബ് മാത്രമാണ്, അതുകൊണ്ട് ആരാധനക്കർഹൻ അവൻ മാത്രമാണ്. അതല്ലാത്തവർക്കുള്ള ഇബാദത്തൊക്കെ പിശാജ് ദുർബോധനം നടത്തുന്നതാണ്. അതുകൊണ്ട് പിശാജ് പറയുന്നതിനനുസരിച്ച് ജീവിക്കരുത്, പിശാജ് പറയുന്നവർക്ക് ഇബാദത്ത് കൊടുക്കരുത്, പിശാജിനെ തന്നെ ആരാധിക്കുന്നവരുണ്ട്. അതല്ലെങ്കിൽ പിശാജ് ദുർബോധനം നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടികൾക്ക് ഇബാദത്ത് കൊടുക്കുന്നവരുണ്ട്. പക്ഷെ അതൊന്നും കൊടുക്കുക, അതൊന്നും ശുദ്ധപ്രകൃതമല്ല. നിങ്ങളുടെ മനസ്സാക്ഷിക്കെതിരെ നിങ്ങൾ ചെയ്യരുത് എന്ന് നിങ്ങളോട് റബ്ബ് നിങ്ങളോട് കരാറ് വാങ്ങിയിട്ടില്ലേ ആദമിൻ്റെ മക്കളെ എന്നാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ വിഷയത്തിൽ അനേകം ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിൽ ചില വചനങ്ങൾ നമുക്കിങ്ങനെ വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു ഖുദ്സിയ ഹദീസിലൂടെ ഇങ്ങനെ പറയുന്നു, വൈന്നി ഖലഖ്തു ഇബാദി ഹുനഫാ അഖുല്ലഹും, എൻ്റെ അടിമകളെ മുഴുവനും ഞാൻ ഹനീഫുകളായിട്ടാണ് സൃഷ്ടിച്ചത്. അപ്പം ഹനീഫ് എന്ന് പറഞ്ഞാൽ റബ്ബിലേക്ക് മാത്രം തിരിയുന്ന പ്രകൃതം. അപ്പം അങ്ങനെയുള്ള റബ്ബിൽ എല്ലാവർക്കും വിശ്വാസമുണ്ട്. അപ്പം അവരിലേക്ക് പ്രതിസന്ധിൻ്റെ സമയത്ത് റബ്ബിലേക്ക് മാത്രം പലരും തിരിയും, അല്ലാത്ത സമയം അത് മറന്നു പോവുകയും പല താല്പര്യങ്ങളും പല കാരണങ്ങളും പല പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, അതൊക്കെ മറന്ന് വേറെ വഴിയിലൂടെ സഞ്ചരിക്കും ചെയ്യും. പക്ഷെ എല്ലാവരെയും റബ്ബ് സൃഷ്ടിച്ച ഒരു അവസ്ഥ പറയണം, എൻ്റെ അടിമകളെ മുഴുവനും ഞാൻ ഹനീഫുകളായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നെ അവരതിൽ നിന്ന് തെറ്റി, ഈ ഏകദൈവ ബോധത്തിൽ നിന്ന് തെറ്റി, സൃഷ്ടികൾക്കും ആരാധനക്കർഹതയുണ്ട് എന്ന രൂപത്തിൽ അവർ തെറ്റിപ്പോയി സൃഷ്ടികളിലേക്ക് ആരാധന കൊണ്ടുപോകുന്നുണ്ടല്ലോ റബ്ബിന് പുറമെ. അതെന്തുകൊണ്ടാണ്? അതാ ഹദീസിൽ പറയുന്നത് ഇങ്ങനെയാണ്, വ ഇന്നഹും അത്തത്തുഹും അശയാത്തിൻ, അവരടുത്ത് പിശാചുക്കൾ വന്നു, എന്നിട്ട് ഫജിത്താലത്തുഹും അൻദീനിഹിം, അവരുടെ ദീനിൽ നിന്ന് അവരെ തെറ്റി വലിച്ചു കൊണ്ടുപോയി, അവരെ തെറ്റിച്ച് കളഞ്ഞു. വ ഹറമത് അലൈഹിമ അഹ്ലൽ തുലഹും, എന്നിട്ട് ഞാൻ അവർക്ക് ഹലാലാക്കി കൊടുത്തതൊക്കെ ഈ പിശാചുക്കൾ അവർക്ക് ഹറാമാക്കി. വ അമറത്തുഹും അൻ യുശ്രികു ബിഹി, ആ പിശാചുക്കൾ അവരോട് കൽപ്പിച്ചു എന്തിന്, എന്നിൽ പങ്കുചേർക്കാൻ വേണ്ടി. എന്നാൽ മാലം മുനസിൽ ബിഹി സുൽത്താന, അതിന് നാം യാതൊരു പ്രമാണവും ഇവിടെ ഇറക്കിയിട്ടില്ല. അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന കൊടുക്കാൻ യാതൊരു പ്രമാണവും ഈ ലോകത്തില്ല, എന്നിട്ടും മനുഷ്യരങ്ങനെ ചെയ്യുന്നു. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്, അതിൻ്റെ പ്രേരണ എന്താണ്? അതിലേറ്റവും വലിയ പ്രേരണയാണ് ഇവിടെ പറയുന്നത്, അത് പിശാചാണ് ഈ ശിർക്കിലേക്ക് അവരെ വലിച്ചു കൊണ്ടുപോകുന്നത് എന്നാണിവിടെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മോട് പറയുന്നത്. അപ്പം ഈ ശുദ്ധപ്രകൃതിയിൽ തെറ്റിക്കുന്നത് ആരാണ് എന്ന് നമുക്ക് ഒരു വിഭാഗത്തെ കിട്ടി, ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം, അത് പിശാചുക്കളാണ്. അപ്പം മനുഷ്യൻ ഈ ലോകത്ത് ജനിച്ചു വീഴുന്നത് ആ നേരമൊന്നും ഗർഭപാത്രത്തിൽ നിന്നൊന്നും പിശാചിന് മനുഷ്യൻ്റെ മനസ്സിലേക്ക് ദുർബോധനം കൊടുക്കാനും കഴിയില്ല. എന്നാൽ പിന്നെ അവൻ ഈ ലോകത്ത് ജനിച്ച് വളർന്ന് പിന്നെ ഒരു പ്രായത്തിലെത്തുമ്പോൾ അവനെ പിശാജ് നാശത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോവാണ്. എന്നാലിവിടെ ജനിച്ചു വീഴുന്ന കുട്ടികളെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാമിൻ മൗലൂദ് ഇല്ലാ യൂലദു അലൽ ഫിത്ര, ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന ഓ ഏതൊരു കുട്ടിയും അവൻ ഫിത്രത്തിലാണ് ജനിക്കുന്നത്. അപ്പം ശുദ്ധ പ്രകൃതത്തിലാണ് ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുന്ന ഏത് കുട്ടിയും വരുന്നത്. പിന്നെ അവൻ അതിൽ നിന്ന് തെറ്റുന്നു, എന്നിട്ട് സൃഷ്ടികൾക്ക് ആരാധന നൽകുന്നു, സത്യദീനിൽ നിന്ന് വ്യതിചലിക്കുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഫ അബവാഹു, പിന്നെ അവൻ്റെ മാതാപിതാക്കൾ, യുഹവ്വിദാനി, അവനെ യഹൂദിയാക്കുന്നു, വ യുനസ്സിറാനിഹി, അവനെ നസ്റാനിയാക്കുന്നു, ഔ യുമജ്ജിസാനിഹി, അല്ലെങ്കിൽ അവനെ അഗ്നി ആരാധകനാക്കുന്നു. അപ്പൊ ഇവിടെ ജനിച്ച് അവന്റെ സാഹചര്യമാണ് അവനെ മോശമായ വഴിയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞു. ആദ്യം ഏറ്റവും പ്രധാനമായി മനുഷ്യനെ ചെറുക്കിലേക്ക് കൊണ്ടുപോകുന്ന പിശാചുക്കളാണെന്ന് പറഞ്ഞു. പിന്നെ ആ പിശാചുക്കരുടെ ദുർബോധനം കേട്ടിട്ട് തന്നെ മനുഷ്യർ വഴികേടിലാവാം. മനുഷ്യർ തന്റെ മക്കളെയും ആ വഴികേടിലിന്റെ വഴിയിലൂടെ കൊണ്ടുപോകുന്നു.

0: ആരാധിക്കുന്നു, തീയിനെ ആരാധ്യ വസ്തുവായി കാണുന്നവരുണ്ട്, അങ്ങനെ വേറെ പലതിനെയും. അപ്പോൾ ഈ ശുദ്ധ പ്രകൃതത്തിൽ ജനിച്ച ഈ മക്കളെ പിന്നെ അവരുടെ ജീവിത സാഹചര്യം വഴി തെറ്റിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതം എന്ന അതേ കാര്യമാണ് ഇസ്ലാമിൻ്റെ അഖീദ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട വേറെയും ചില കാര്യങ്ങൾ ഇൻഷാല്ലാ നമുക്ക് പിന്നെ സംസാരിക്കാം. റബ്ബ് അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
1: മാഷാഅല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ. അവതരിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അബൂബക്കർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
4: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
5: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطو عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
3: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.

0: മധുരം ഖുർആനിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ മധുരം ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്തിൻ്റെ 10 മുതൽ 13 കൂടിയുള്ള വചനങ്ങളാണ് നാം കേൾക്കുന്നത്. മധുരം ഖുർആനിലേക്ക്.
1: أعوذ بالله من الشيطان الرجيم
2: إنما المؤمنون إخوة فأصلحوا

0: عليم خبير.
1: ما شاء الله. വിശുദ്ധ ഖുർആനിലെ നമുക്ക് കേട്ടാലും കേട്ടാലും മടുക്കാത്ത ചില ആയത്തുകളുണ്ട്. അതിൽപ്പെട്ട ചില ആയത്തുകളുടെ പാരായണമാണ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദേശ് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ ആയത്തുകൾ കേൾക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അർത്ഥം ശരിക്കും പറയേണ്ടതില്ലാത്ത രൂപത്തിൽ നമ്മൾ മിക്കവാറും പല സമയങ്ങളിലും പല സന്ദർഭങ്ങളിലും കേൾക്കുന്ന അല്ലെങ്കിൽ കേട്ട ആയത്തുകളാണ്. നിശ്ചയമായും സത്യവിശ്വാസികൾ സഹോദരങ്ങൾ മാത്രമാണ്. അതിനാൽ നിങ്ങളുടെ രണ്ട് സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ നന്നാക്കിക്കൊള്ളുക. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക. നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം. തുടർന്ന് വിശ്വസിച്ചവരെ, ഒരു ജനത വേറെ ഒരു ജനതയെപ്പറ്റി പരിഹസിക്കരുത്. ഇവർ അഥവാ പരിഹസിക്കപ്പെടുന്നവർ അവരെക്കാൾ നല്ലവരായേക്കാം. സ്ത്രീകൾ സ്ത്രീകളെപ്പറ്റിയും പരിഹസിക്കരുത്. ഇവർ അഥവാ പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ അവരെക്കാൾ നല്ലവരായിരിക്കാം. നിങ്ങൾ നിങ്ങളെ തന്നെ തമ്മിൽ തമ്മിൽ കുറവാക്കുകയും ചെയ്യരുത്. അസഭ്യമായ അർത്ഥപ്പേരുകളിൽ അന്യോന്യം വിളിച്ചപമാനിക്കുകയും അരുത്. സത്യവിശ്വാസത്തിനു ശേഷം ദുഷ്ടപ്പേര് ഉപയോഗിക്കൽ എത്ര ചീത്ത. ആർ പശ്ചാത്തപിക്കുന്നില്ലയോ അക്കൂട്ടരത്രേ അക്രമികൾ. ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ, പ്രത്യേകിച്ച് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അമലുകൾ ഇല്ലാതായി പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന പ്രവർത്തനങ്ങൾ. ചിലപ്പോൾ നമ്മൾ ഒരു തമാശക്കെങ്കിലും മറ്റുള്ളവരെക്കുറിച്ച് എന്തെങ്കിലും ഒരു പേര് വിളിക്കുക, അവനിഷ്ടമല്ലാത്തൊരു പേര് വിളിക്കുക. എന്നാൽ സ്വാഭാവികമായിട്ടും നാട്ടിൽ അറിയപ്പെടുന്ന പേര് അല്പതായിരിക്കും ചെയ്യും ഒരാളെക്കുറിച്ച്. പക്ഷെ അവനവത് അവനെ വിളിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല, അവളെ അതങ്ങനെ വിളിക്കുന്നത് അവർക്ക് ഇഷ്ടമുണ്ടാവില്ല എങ്കിൽ അത് നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ അമലുകൾ നഷ്ടപ്പെടുകയും ചിലപ്പോൾ നരകപ്രവേശനത്തിന് കാരണമാവുകയും ചെയ്യുന്ന രൂപത്തിൽ അതിൽ അത് പര്യവസാനിച്ചേക്കാമെന്ന രൂപത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ചില കാര്യങ്ങളാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പം കളിയുടെ സമയമാണല്ലോ. വേൾഡ് കപ്പിൻ്റെ പല ടീമുകളും പുറത്തായിക്കൊണ്ടിരിക്കുന്നു. പല വമ്പൻ ടീമുകളൊക്കെ പുറത്താകുമ്പോൾ റോഡിലെ ഫ്ലെക്സുകളൊക്കെ മാറ്റിയിട്ടില്ലെങ്കിൽ പല പല രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വർത്തമാനം പറയുമ്പോഴൊക്കെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഏതൊരു നല്ല പേരിലൊന്നല്ലോ ആളുകൾ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അരയും മുക്കാലൊക്കെ പേരിട്ട് വിളിക്കുക അല്ലേ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ വലിയാടാകുന്നത് നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്ന ഒരു ദുര്യോഗം നമുക്ക് വന്ന് ഭവിക്കും എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നുള്ളൂ. വിശ്വാസികൾ എന്തായാലും അത്തരമൊരു വിഷയത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന സ്ത്രീകളെയും കുടുംബിനികളെയും ഒക്കെ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവരെ ഉദ്ദേശിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലുമായി ആകാശാരോഹണം നടത്തി ഇസ്രാ മിഅ്റാജ് നടക്കുന്ന സമയത്ത് അള്ളാഹു റസൂൽ കൂടുതലും സ്ത്രീകളെയാണ് കണ്ടതെന്ന് പറഞ്ഞു നരകത്തിൽ. അപ്പോൾ അതിൻ്റെ കാരണം അവർ തമ്മിൽ കുത്തിപ്പറച്ചിലും അവരുടെ നാവ് കൊണ്ടും ഉണ്ടാകുന്ന അവരുടെ അപകടങ്ങളാണ് എന്ന് റസൂൽ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം കുത്തിപ്പറയുകയോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ലാത്ത പേര് വിളിക്കുകയോ ഒക്കെ ചെയ്യുന്നത്, പരിഹസിക്കുകയോ ചെയ്യുന്നത്, തീർച്ചയായിട്ടും അത് നമുക്ക് പരാജയത്തിലേക്കായിരിക്കും നമ്മളെ എത്തിക്കുക എന്നതും. എന്നാൽ പറയപ്പെടുന്നവർ പറയുന്നവരെക്കാൾ അല്ലെങ്കിൽ പറയപ്പെടുന്നവരെക്കാൾ പറയുന്നവർ അത്ര നല്ലവരായിരിക്കില്ല എന്ന ഒരു സൂചന കൂടി അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട് ഖുർആനിൽ അവിടെ ആയത്തുകളിൽ പിന്നെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഒരു വിരൽ മറ്റൊരു തൻ്റെയിലേക്ക് ചൂണ്ടുമ്പോൾ ബാക്കി നാല് വിരലും നമ്മളിലേക്ക് തന്നെയാണ് എന്ന ചിന്ത നമുക്കുണ്ടായാൽ മതി. അപ്പോൾ ആരുടെയും കുറ്റവും കുറവൊന്നും പറയാൻ നിൽക്കേണ്ടതില്ല എന്ന രൂപത്തിലുള്ള ഉപദേശങ്ങളാണ് ഈ ഒരായത്തിൽ നമ്മൾ കേട്ടത്. ഹരിയനെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലാത്ത അത്ര രൂപത്തിൽ വളരെ മഷഹൂറായിട്ടുള്ള ലോകപ്രസിദ്ധനായ നമ്മുടെ ഇരു ഹർമിലെയും ഇമാമായി സേവനമനുഷ്ഠിക്കുന്ന ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദേശാണ് ഈ പാരായണം നിർവഹിച്ചത്. കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് നമുക്കൊന്നും പറയേണ്ടതില്ലാത്തത്ര. അതെ, നമ്മുടെ ശ്രോതാക്കളും തീർച്ചയായിട്ടും അതിൽ എന്താണ് ഉത്ബുദ്ധരാണ്, മനസ്സിലാക്കിയവരാണ്.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് തിരുനബിയോടൊപ്പം അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് വേണ്ടേ എന്ന വിഷയത്തിലാണ് ഇന്നത്തെ തിരുനബിയോടൊപ്പം പ്രോഗ്രാം നാം കേൾക്കുന്നത്. ഫസ്ലുർ റഹ്മാൻ കണ്ണൂർ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനെ അവൻ്റെ നാഥനുമായി അടുക്കാൻ വേണ്ടി നമുക്ക് നിശ്ചയിച്ചു തന്ന ധാരാളം ഇബാദത്തുകളുണ്ട്, ധാരാളം കർമ്മങ്ങളുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമസ്കാരം എന്നുള്ളത്. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ശ്രമിക്കേണ്ടുന്നൊരു ഇബാദത്താണ് നമസ്കാരം. ആ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചക്കോ ഒരു മടിയോ മറ്റോ ഒരു മുഅ്മിനിന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. കാരണം അഞ്ച് നേരത്തിലെ നമസ്കാരത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പ്രത്യേക സംരക്ഷണം, അള്ളാഹുവിൻ്റെ പ്രത്യേക കാവൽ, അത് നമുക്ക് ലഭിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയേറെ ഗൗരവത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന വിഷയമാണ് നമസ്കാരം എന്ന് പറയുന്ന ഇബാദത്ത് എന്നുള്ളത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്രാ മീറാജിൻ്റെ ആ ഒരു വലിയ യാത്രയിൽ, ആ രാത്രി സഞ്ചാരത്തിൽ ആകാശത്ത് വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയൊരു സമ്മാനമാണ് അഞ്ചു നേരത്തെ നിർബന്ധമായ നമസ്കാരം എന്നുള്ളത്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ ആ ഒരു നിസ്കാരത്തെ, ആ നമസ്കാരങ്ങളെ അതൊരു സമ്മാനം പോലെ തന്നെ നാം കാണേണ്ടതുണ്ട്. ഒരു വ്യക്തി നമുക്കൊരു സമ്മാനം നൽകിയാൽ സ്വാഭാവികം അതിനോടൊരു ഇമ്പവും ഒരു ഇഷ്ടവും നമുക്കുണ്ടാകും. അത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളായാൽ, നമ്മുടെ മാതാപിതാക്കളായാൽ, നമ്മുടെ ബന്ധുക്കളായാൽ, നമ്മുടെ ജ്യേഷ്ഠ അനുജ സഹോദരങ്ങളായാൽ, അതിനോട് അത്രയേറെ നമുക്ക് ഇമ്പവും ഇഷ്ടവും വർദ്ധിക്കുന്നതാണ്. എന്നാൽ നമസ്കാരം എന്നുള്ള ഇബാദത്ത് സമ്മാനമായിക്കൊണ്ട് നമുക്ക് നൽകിയിട്ടുള്ളത് നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് തന്നെ അത്രയേറെ ശ്രദ്ധ, അത്രയേറെ കരുതൽ ആ ഒരു നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമുക്കുണ്ടാകണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. എന്നാൽ നമ്മുടെ നാടുകളിൽ ആളുകളുടെ അവസ്ഥകൾ പരിശോധിച്ച് നോക്കുമ്പോൾ, മുസ്ലിങ്ങളുടെ അവസ്ഥകൾ പരിശോധിച്ച് നോക്കുമ്പോൾ, പല വിഷയങ്ങളിൽ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ പല വീഴ്ചകളും വരുത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. വിശിഷ്യ സുബഹി പോലെയുള്ള നമസ്കാരങ്ങളിൽ അതിൻ്റെ സമയം പാലിക്കാതെ നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അത്തരത്തിലുള്ള നമസ്കാരങ്ങളുടെ ഫളുകൾ, ശ്രേഷ്ഠതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് പഠിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് നഷ്ടപ്പെടുത്താനോ അതിനെ തൊട്ട് കിടന്നുറങ്ങാനോ അവന് സാധിക്കുന്നതല്ല. മഹാനായ ഇമാം മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നമസ്കാരത്തിൻ്റെ പല ആളുകളും കിടന്നുറങ്ങുന്ന അസ്സലാത്തു ഖൈറു മിനന്നൗം, ഉറക്കത്തേക്കാൾ നല്ലത് നമസ്കാരമാണ്, ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാഹ്, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ ഒക്കെ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ബാങ്ക് വിളിക്കുമ്പോൾ പല ആളുകളും കിടന്നുറങ്ങാൻ സാധ്യതയുള്ള അല്ല കിടന്നുറങ്ങുന്ന ഒരു നമസ്കാരമാണല്ലോ സുബ്ഹി നമസ്കാരം. ആ ഒരു നമസ്കാരത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിട്ടുള്ള സന്തോഷ വാർത്ത, അതറിഞ്ഞാൽ ഒരിക്കലും ഒരു വിശ്വാസിക്ക് ജമാഅത്തായിക്കൊണ്ട് ആ ഒരു നമസ്കാരം നഷ്ടപ്പെടുത്തുവാൻ സാധിക്കുന്നതല്ല എന്നുള്ളതാണ് മഹാനായ മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിച്ചൊരു ഹദീസ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ സല്ലാ സ്വലാത്ത സുബ്ഹി ഫഹുവ ഫീ ദിമ്മത്തില്ല, ഒരു വ്യക്തി സുബ്ഹി നമസ്കാരം നമസ്കരിച്ചാൽ അവൻ അള്ളാഹുവിൻ്റെ കാവലിലായിരിക്കും എന്നുള്ളതാണ്. ഒരു വ്യക്തി സുബ്ഹി നമസ്കാരം നമസ്കരിച്ചാൽ അവൻ റബ്ബിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണം, പ്രത്യേകമായിട്ടുള്ള റബ്ബിൻ്റെ ഒരു കരുതൽ, റബ്ബിൻ്റെ ഒരു കാവൽ അവന് ലഭിക്കും, അവന് പ്രത്യേക ഒരു പരിരക്ഷ റബ്ബിൻ്റെ മാർഗത്ത്, റബ്ബിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്കാവശ്യം റബ്ബിൻ്റെ കാവൽ മാത്രമല്ലേ? ഓരോ നമസ്കാര ശേഷവും അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് നാം. അല്ലാഹു നമുക്ക് നൽകുന്നത് മാത്രമേ നമുക്കുള്ളൂ. അല്ലാഹു തടഞ്ഞതൊന്നും നൽകാൻ ആർക്കും നൽകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഏത് വിഷയത്തിലും അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക കാവൽ നമുക്കുണ്ടാവുക എന്നുള്ളത് അനിവാര്യമാണ്. ആ കാവൽ ലഭിക്കാൻ കാരണമാകുന്നൊരു നമസ്കാരമായിട്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നമസ്കാരത്തെ പ്രത്യേകം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പണ്ഡിതന്മാരായ ആളുകൾ ഈ ഒരു ഹദീസിനെ വിശദീകരിക്കുന്ന സമയത്ത് നമുക്കവർ പറയുന്നത് കാണുവാൻ സാധിക്കും, എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹിയുടെ നമസ്കാരം പ്രത്യേകമായിക്കൊണ്ട് എടുത്തു പറഞ്ഞത് എന്ന് വിശദീകരിക്കുന്ന സമയം അവർ പറയുന്നതായി കാണാൻ സാധിക്കും. പല ആളുകളും അശ്രദ്ധരാകാൻ സാധ്യതയുള്ള ഒരു നമസ്കാരമാണ് സുബ്ഹി നമസ്കാരം. കൃത്യമായിക്കൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അള്ളാഹുൽ തവക്കുൽ ചെയ്യുന്ന, അള്ളാഹുവിൽ പ്രതീക്ഷയും മറ്റും വെച്ച് പുലർത്തി ജീവിക്കുന്ന, കൃത്യമായിക്കൊണ്ടൊരു മുഖ്ലിസുള്ളൊരു ഈമാനുള്ളൊരു വ്യക്തിക്ക് മാത്രമേ സുബ്ഹി നമസ്കാരത്തിന് കൃത്യമായിക്കൊണ്ട് പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങളിലൂടെ സുബ്ഹിൻ്റെ ശ്രേഷ്ഠത പ്രത്യേകമായിക്കൊണ്ട് പഠിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ സുബ്ഹിക്ക് കൃത്യമായിക്കൊണ്ട് എത്തുന്ന വ്യക്തികൾക്ക്, പല ആളുകൾക്കും ഈമാനിലൊരു ഇഖ്ലാസ് ഉണ്ടാകും. കാരണം ആ സമയത്ത് പ്രത്യേകിച്ച് പള്ളിയിൽ പോയത് കൊണ്ട് അവർക്ക് ലാഭമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ആ ഒരു സമയത്ത് നല്ല ഉറക്കം കിട്ടുന്നൊരു സമയമാണ്. നല്ല രീതിയിൽ പുതച്ചു മൂടി വീടിൻ്റെ അകത്ത് കിടന്നുറങ്ങാൻ പറ്റുന്ന നല്ല തണുപ്പുള്ള സമയങ്ങൾ, വിശിഷ്യ തണുപ്പുള്ള സമയങ്ങൾ, അങ്ങനെ ഉറങ്ങാൻ സാധിക്കുന്ന സമയങ്ങളാണ്. അത്തരത്തിലുള്ള സമയങ്ങളിൽ പോലും അലാറം വെച്ച് എഴുന്നേറ്റ്, ആ ഒരു സമയം നോക്കി എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോയി ജമാഅത്തായിക്കൊണ്ട് ആളുകൾ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് ഒരു പ്രത്യേകമായിക്കൊണ്ടൊരു ഇഖ്ലാസ് അവരുടെ ഈമാനിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് ആ ഒരു ഇഖ്ലാസ്, ആ ഒരു ഈമാനിലൊരു ഇഖ്ലാസ് ഉള്ളത് കൊണ്ട് മുഖ്ലിസീങ്ങളായ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മാർഗം, അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകം അള്ളാഹുവിൻ്റെ കരുതലുണ്ടാകും. അതുകൊണ്ടാണ് സുബ്ഹിയുടെ നമസ്കാരത്തെ പ്രത്യേകമായിക്കൊണ്ട് എടുത്തു പറഞ്ഞത് എന്ന് പണ്ഡിതന്മാരായ ആളുകൾ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ബഷീരിൽ മഷാഇന ബിൽ ളുലമി താമി ഇലൽ മസാജിദി ബിൻ നൂരി താമി യൗമിൽ ഖിയാമ. ബഷീരിൽ മഷാഇന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സുബ്ഹി നമസ്കാരത്തിൻ്റെ സമയത്ത് രാത്രികളിൽ പള്ളികളിലേക്ക് നടന്നുകൊണ്ട് പോകുന്ന ആളുകൾക്ക് പരലോകത്ത് പല ആളുകളും ഒരു വെളിച്ചം കിട്ടാൻ, ഒരു പ്രകാശം കിട്ടാൻ, വിശിഷ്യ സ്വറാത്തിൻ്റെ പാലം കടക്കുന്ന സമയത്തൊക്കെ ഒരു വെളിച്ചം കിട്ടാൻ, ഒരു പ്രകാശം കിട്ടാൻ ആഗ്രഹിക്കുന്ന സമയത്ത് പൂർണ്ണമായിക്കൊണ്ടുള്ള അള്ളാഹുവിൻ്റെ പ്രകാശം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുമെന്നുള്ളതാണ്. ആർക്കാണ് അള്ളാഹു ഇത് നൽകുക? സുബ്ഹിൻ്റെ ഇരുട്ടിൻ്റെ സമയത്ത് അള്ളാഹുവിൻ്റെ കാവലാഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സുബ്ഹി നമസ്കാരത്തിന് പങ്കെടുത്ത ആളുകൾക്ക് എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, കൃത്യമായിക്കൊണ്ട് ഈ ഒരു വിഷയത്തിൽ, സുബ്ഹിയുടെ വിഷയത്തിൽ നമുക്കൊരു ശ്രദ്ധ ഉണ്ടാകേണ്ടതുണ്ട്. തലേ ദിവസം എന്ത് പരിപാടികൾ വീടുകളിൽ നടന്നാലും, എത്ര വൈകി കിടന്നുറങ്ങിയാലും, എത്ര പ്രയാസങ്ങൾ തലേ ദിവസം രാത്രി ഉണ്ടായാലും, നമ്മൾ എന്ത് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയാലും സുബ്ഹിയുടെ വിഷയത്തിലൊരു അമാന്തം, ഒരു മടി നമുക്കുണ്ടാകാൻ പാടില്ല. ആ ഒരു ബാങ്ക് കൊടുക്കുന്ന സമയത്ത് കൃത്യമായിക്കൊണ്ട് പള്ളിയിലേക്ക് എത്താൻ, നമസ്കരിക്കാൻ, ആ ഒരു ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ, അതിനുശേഷമുള്ള ദിക്റുകൾ ചൊല്ലാനൊക്കെ നാം ശ്രമിക്കേണ്ടതുണ്ട്. വിശിഷ്യ സുബ്ഹിയുടെ ശേഷമുള്ള സമയമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകിച്ച് നമുക്ക് ബർക്കത്ത് നൽകിയ സമയമാണ്. അതുകൊണ്ട് ആ സുബ്ഹി നഷ്ടപ്പെടുത്തുന്ന, ആ ഒരു സമയത്ത് കിടന്നുറങ്ങുന്ന, ആ ഒരു ബർക്കത്തിൻ്റെ സമയങ്ങളിൽ കിടന്നുറങ്ങുന്ന തീർത്തും വിഡ്ഢികളായ ആളുകളെ നാം ഉൾപ്പെടാൻ പാടില്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാവൽ ലഭിക്കാൻ, അവൻ്റെ സംരക്ഷണം ലഭിക്കാൻ, പ്രതിഫലം ലഭിക്കാൻ, സ്വർഗത്തിലുന്നത പദവികൾ ലഭിക്കാൻ, നമ്മുടെ ഈമാനിൻ്റെ ഇഖ്ലാസ് അത് അള്ളാഹുവിന് മുമ്പിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ, അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കാൻ നാം ആ ഒരു സമയം കൃത്യമായിക്കൊണ്ടുള്ള ശ്രദ്ധ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടുകാരായാലും ആരായാലും കിടന്നുറങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അവരൊക്കെ എഴുന്നേൽപ്പിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോയ ഒരു പ്രതിഫലം കൂടി കരസ്ഥമാക്കാനുള്ള ശ്രദ്ധ, ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായിക്കൊണ്ട് ആ ഒരു വിഷയം ശ്രദ്ധിക്കുന്ന, അള്ളാഹുവിൻ്റെ കാവ് ലഭിക്കുന്ന, സുബ്ഹിയെ പ്രത്യേകം പരിഗണിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ, അള്ളാഹുവിൻ്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഉന്നത സ്ഥലങ്ങളിൽ എത്തിപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് തിരുനബിയോടൊപ്പം അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് വേണ്ടേ. സംസാരിച്ചത് ഫസ്ലു റഹ്മാൻ, കണ്ണൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
2: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
3: പക്ഷേ ഇതൊരു സോഷ്യൽ മീഡിയയിലെ ഒരു സ്വതന്ത്രമായ ഒരു ബന്ധപ്പെടലായിക്കൊണ്ട് ഉയർന്നു വന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴും ഇത്തരം ഒരു കേസൊക്കെ, ഇപ്പം ഈ ഒരു കേസിൻ്റെ പശ്ചാത്തലം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെ ഫോളോവേഴ്സ് ഉള്ള വളരെ ഒരു മറ്റൊരു വ്യക്തിത്വം അല്ലേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ആക്ഷേപിച്ചു എന്നൊക്കെ പറയപ്പെടുന്നു. അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു സമയങ്ങളിലൊക്കെ ഇത്തരം കേസുകളൊക്കെ ഉണ്ടായി വരുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ബന്ധപ്പെടലും കാര്യങ്ങളും കുറച്ചും കൂടി, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു നെറ്റിക്വിറ്റി, ഒരു ഒരു സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവേണ്ട ഒരു ഒരു ഒരു സ്വഭാവ രൂപീകരണത്തിലുണ്ടാവേണ്ട കുറച്ച് പെരുമാറ്റ മര്യാദകൾ, അത് കുറച്ചും കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടോ ഈ ഒരു കാലഘട്ടത്തിൽ?
4: സോഷ്യൽ മീഡിയയിലെ ഒരു സ്പേസ്, അത് ഉപയോഗിക്കുന്നതിലുള്ളൊരു സ്വാതന്ത്ര്യം, ഇതൊക്കെ തീർച്ചയായിട്ടും നിയമങ്ങളും സർക്കാരും ഒക്കെ ആയിട്ട് കൂടെ ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഇന്നത്തെ സുപ്രീം കോടതിയുടെ ഒരു വിധിയാണോ നിരീക്ഷണമാണോ എനിക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടില്ല. എന്തായാലും എന്തോ ഒരു ഈ അശ്ലീല ഇത് പോസ്റ്റ് ചെയ്തതായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിൽ കോടതി പറഞ്ഞ എന്താ വെച്ചാൽ അത് സ്റ്റേറ്റുകളാണ് എന്ത് ചെയ്യേണ്ടത്, അതിൽ തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നേരിട്ടും കേട്ട് എന്ത് ചെയ്യേണ്ട, അതുമായിട്ട് വരേണ്ടതില്ല എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ സ്റ്റേറ്റിന് അതിന് അധികാരമുണ്ടെന്നുള്ളതാണ് മനസ്സിലാണ്ട്. എന്തായാലും ഈ പറയുന്ന സോഷ്യൽ മീഡിയകളെല്ലാം ചില പ്രൊഡക്റ്റുകളാണ്. ഈ പ്രൊഡക്റ്റുകൾ അവരുണ്ടാക്കിയിട്ടുള്ള എന്തിനാണ്, സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സെല്ല് ചെയ്തിട്ട് ലാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് യഥാർത്ഥത്തിൽ അവർ സ്പേസ് പ്രൊവൈഡ് ചെയ്യുകയാണ് എനിക്കും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാനും നിങ്ങളൊക്കെ നമ്മളുടേതായിട്ടുള്ളൊരു കണ്ടൻറ് ഉണ്ടാക്കി അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കി അതിൽ വെക്കുമ്പോഴും അതിൻ്റെ ഒരു ലാഭവും ഈ പറയുന്ന നമുക്കും കിട്ടുന്നുണ്ട്, ഈ പറയുന്നതിൻ്റെ ക്രിയേറ്റേഴ്സിന് കിട്ടുന്നുണ്ട്, ഓണേഴ്സിന്. അപ്പോൾ ഫലത്തിൽ ഇതൊരു വലിയൊരു നെറ്റ്വർക്കിനകത്തുള്ളൊരു കളിയാണ് നടക്കുന്നത്. ഇതിൽ ആരെ നിയന്ത്രിക്കണം? ഇപ്പോൾ ആഡുകളൊക്കെ ഒരു ഭാഗത്തുണ്ട്, അതിൻ്റെ പരസ്യ വരുമാനങ്ങളുണ്ടാവും. എന്തായാലും ലോകത്തെല്ലായിടത്തും ചില ഈ സ്റ്റേറ്റുകളൊക്കെ റെഗുലേറ്ററി അതോറിറ്റീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചോളം ഇത്തരത്തിലുള്ള റെഗുലേറ്ററി അതോറിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഐ ടി റൂൾ 2021 അനുസരിച്ച് തന്നെ ഇപ്പോൾ എല്ലാ ഈ മേജർ സോഷ്യൽ മീഡിയ ഇൻ്റർമീഡിയേറ്റേഴ്സും, എന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേ നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും ബാക്കി എല്ലാവരും, ഇവരൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഈ പരാതി പരിഹരിക്കാനുള്ള ഓഫീസേഴ്സിനെ വയ്ക്കണം അതിനകത്ത്. അത് അവരുടെ വിദേശികൾ പോരാന്നർത്ഥം, ആ ഭാഷ അറിയുന്ന ആ ഭാഷ മറ്റേ തന്നെ കാര്യങ്ങൾ കണ്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മാത്രമല്ല
3: റീജിയണൽ ഗ്രീവൻസ്
4: സെല്ലുകൾ ഉണ്ട്, മൾട്ടിപ്പിൾ മിനിസ്ട്രീസിന് ഇടപെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഒറ്റ മിനിസ്ട്രിക്കല്ല, വ്യത്യസ്തമായ മിനിസ്ട്രി. അവരും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സ്ത്രീകളെ അപമാനിക്കുന്ന വിഷയമാണെങ്കിൽ മറ്റേ അവർക്ക് ഇടപെടാൻ പറ്റും, കുട്ടികളുമായി ബന്ധപ്പെടാൻ. അപ്പോൾ ആ രീതിയിലുള്ള വ്യത്യസ്ത മിനിസ്ട്രികൾക്ക് ഇടപെടാനുള്ള സ്വാതന്ത്ര്യം ഈ നിയമങ്ങൾ നൽകുന്നുണ്ട്. ഇതുപോലെ തന്നെ എന്താ വെച്ചാൽ സെക്ഷൻ 69A ഓഫ് IT അനുസരിച്ച് എമർജൻസി ബ്ലോക്കിങ്ങിന് ഉള്ള സ്വാതന്ത്ര്യം എന്താണ് ഉണ്ട്. പിന്നെ അതിൻ്റെ തന്നെ വെച്ചാൽ അത് അവിടെ ഇപ്പോൾ മറ്റേ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT അവർക്കാണ് ഈ അധികാരമുള്ളത്. ഇതുപോലെ ഈ മറ്റേ ഭാരതീയ ന്യായ സംഹിതയിൽ 69 ABCD എന്ന് പറഞ്ഞിട്ട് കുറേ നിയമങ്ങൾ എന്താണ് ഇതിനകത്ത് ഉണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മറ്റ് നിയമ സംവിധാനങ്ങൾ, അതായത് പോലീസിന്, ഇപ്പോൾ പോലീസിന് സെക്ഷൻ 78 അനുസരിച്ച് എന്ത് ചെയ്യാം, കേസെടുത്ത് അന്വേഷിക്കാം, അതുപോലെ തന്നെ 80 അനുസരിച്ച് അറസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന നിയമ സംവിധാനങ്ങൾ പലതും ഇതിനു വേണ്ടി റെഗുലേറ്ററി സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്, ഇതൊക്കെ എവിടെയാണ് ഉപയോഗിക്കപ്പെടുന്നതെന്നുള്ളൊരു വലിയ ചോദ്യം ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഇതിനകത്ത് ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത്. എന്നാൽ ഇതൊക്കെ നിലനിൽക്കെ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ 5 സ്റ്റേറ്റുകൾ ഡിജിറ്റൽ ക്രിയേഷൻ ആൻഡ് ഇൻഫ്ലുവൻസിവ് പോളിസി എന്നോട്ടൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടൻറ് ഉണ്ടാക്കുന്നവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ അതിനെ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ സ്വകീയമായ താല്പര്യങ്ങൾക്കോ എതിരാണെങ്കിൽ പെട്ടെന്ന് ഇടപെടാൻ. ഇപ്പോൾ യു പിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സാധാരണ ഒരു മറ്റേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്, അദ്ദേഹം എന്താ വെച്ചാൽ അവിടുത്തെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞതിനെ കുറിച്ച് പിന്നെ ഒരു വീഡിയോ ഇട്ടു. അദ്ദേഹത്തെ ഉടനെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഈ സെല്ലിൽ നിന്ന് മാപ്പ് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന വീഡിയോ പോലീസ് തന്നെ എടുത്ത് പരസ്യമായിട്ട് ഇട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇനി അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ പറഞ്ഞാൽ ഇവിടെ ഒരു ഈ ഇൻ്റർനെറ്റ് ഗൈഡ് ലൈൻസ് എത്രത്തോളം ഫോളോ ചെയ്യപ്പെടുന്നു പാലിക്കപ്പെടുന്നു കൊണ്ട് വലിയൊരു ചോദ്യം ഉണ്ട്. അപ്പം ഈ അടുത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതായത് സെൻറ്റർ ഫോർ ദ സ്റ്റഡീസ് ഓഫ് ഓർഗനൈസ്ഡ് ഹെയ്റ്റ്സ് എന്ന് പറയുന്ന CSOH ഒരു റിപ്പോർട്ട് വന്നിരുന്നു. ആ റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ ഈ മറ്റേ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബും ഒക്കെ അടക്കമുള്ളതിനകത്ത് 523 ഹിന്ദി പോപ്പ് ഹെയ്റ്റ് സോങ്സ് കണ്ടെത്തി എന്നുള്ളതാണ്. അതിൽ മെജോറിറ്റി എന്ത് തന്നെയാണ്, മുസ്ലിങ്ങൾക്കെതിരെയുള്ള സോങ്ങുകളാണ്. അത് എത്രത്തോളം വെറും ഹെയ്റ്റല്ല, ത്രെറ്റ്, നിങ്ങൾ പശുവിനെന്താണ് തൊട്ട് കഴിഞ്ഞാൽ വെട്ടിനുറുക്കി കത്തിച്ച് കളയും എന്നൊക്കെ രീതിയിലുള്ള പാട്ടുകൾ. അപ്പോൾ ഇതിനെതിരെ ഉള്ള ഒരു പരാതി കൊടുക്കുമ്പോൾ മെറ്റയ്ക്ക് പരാതി കൊടുത്തപ്പോൾ ആകെ 18 മെറ്റ ഇന്ന് റിമൂവ് ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അതായത് ഇത് യൂട്യൂബിലുണ്ട്, 198 മില്യൺ ആളുകളാണ് അത് കണ്ടത് അല്ലെങ്കിൽ റിപ്പീറ്ററായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ആവർത്തിച്ച് കാണുന്ന ഒരാളിലുണ്ടാകുന്ന ഒരു മാനസിക പ്രക്രിയ എന്താണ്, അത്രയും കടുത്ത വെറുപ്പും വിരോധവും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞ പോലെ അഷ്റഫ് പറഞ്ഞു വെച്ചാൽ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ തൊപ്പിയോടുള്ള ഈ നിയന്ത്രണം കൊണ്ട് മാത്രം തീരുന്നതല്ല എന്നർത്ഥം, മറിച്ച് വേറൊരു ഭാഗത്ത് അതിനേക്കാൾ മലീമസമായ രീതിയിൽ സമൂഹത്തിലേക്ക് വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയും സ്രോതസ് എന്ത് തന്നെയാണ്, ഈ പറയുന്ന സോഷ്യൽ മീഡിയ ആണ്. യൂട്യൂബുണ്ട്, അതുപോലെ അതിനകത്ത് സ്പോട്ടിഫൈയിൽ, ആപ്പിൾ മ്യൂസിക്കിൽ, മെറ്റയുടെ എന്താണ് മറ്റേ ഈ മ്യൂസിക്കിൻ്റെ ലൈബ്രറിയിൽ, ഇതിലെല്ലാം ഇത് അവൈലബിൾ ആണെന്നുള്ളതാണ്. ഞാൻ വെച്ചാൽ ഇത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു ക്യാമ്പയിൻ ആകേണ്ടതുണ്ട്. അപ്പോൾ ശരിക്കിപ്പോൾ ഈ നാഷണൽ ക്രൈം റിപ്പോർട്ട് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് NCRP എന്ന് പറഞ്ഞ സാധനമുണ്ട്, നമുക്കൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, പക്ഷെ കൊടുത്തെന്തുണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത്തരത്തിലുള്ളതുകളിൽ നിരന്തരമായി ഇതുകൾ കൊടുക്കുകയും അല്ലെങ്കിൽ ഈ ഒരു ക്യാമ്പയിനായി തന്നെ ഇതിനെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇനി ഞാൻ പറയുന്നത് ഇപ്പോൾ തൊപ്പിയുടെ വിഷയത്തിൽ, തൊപ്പി ഒരേ സമയത്ത് അശ്ലീല വിഷയത്തിലാണ് എന്ത് ചെയ്തിട്ടില്ല, നടപടി ചെയ്തിട്ടില്ല. എന്നാൽ അതേസമയം അദ്ദേഹം വേറൊരർത്ഥത്തിൽ വൾഗാരിറ്റി, ഭയങ്കര വൾഗാരിറ്റി ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന തരത്തിലുള്ള സാമൂഹ്യ വെറുപ്പുകൾ, ഒരു തരം അത് നമ്മൾ പറയുന്ന നീതീകരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള നിലപാടുകൾ, അതായത് കുടുംബത്തോട്, സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ, ഇതിൻ്റെയൊക്കെ പുറമെ ഡ്രഗിൻ്റെ വിഷയത്തിൽ എന്ത് ചെയ്തു അദ്ദേഹം, അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു,
5: പ്രൊമോട്ട് ചെയ്യുന്ന സംഗതികൾ ഏതാണ് നല്ലത് നോക്കിയാൽ
4: അത്രേ ഉള്ളൂ. അല്ല ഇതിൻ്റെ ഇനിയിപ്പോൾ ഇതൊക്കെ ഇതിലൂടെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ നമ്മുടെ ഒരു ആധുനിക സമൂഹത്തിന് ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ് സ്ത്രീവിരുദ്ധത എന്ന് പറയുന്നത്. പക്ഷെ ആ സ്ത്രീവിരുദ്ധത അതിൻ്റെ മാക്സിമത്തിലാണ് അദ്ദേഹം പ്രചരിപ്പിച്ചത്. ഈ പറയുന്ന 15, 16, 13 വയസ്സായ കുട്ടികളെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചതുള്ള സാധനം എന്താണ്, ഈ പറയുന്ന പെണ്ണിനെതിരെയുള്ള ഈ പ്രയോഗങ്ങളാണ്. ആ സാധനമൊക്കെ ഇത്ര വ്യാപകമായിട്ട് പോലും ഇവിടുത്തെ ഒരു സാംസ്കാരിക ലോകം ഇതിനെതിരെ പ്രതികരിക്കുകയോ ഇറങ്ങുകയോ ചെയ്തില്ല. ഞാൻ കാണുന്ന ഏറ്റവും വലിയ അധപ്പതനം നേരത്തെ പറഞ്ഞ പോലെ ഒരു മൂല്യബോധം അല്ലെങ്കിൽ ഒരു സാമൂഹികമായ ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുക്കേണ്ട, ഒരു വാല്യൂവിൻ്റെ എക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നതിൽ സാംസ്കാരിക ലോകത്തിന് വലിയ പങ്കുണ്ട്. അവരാണ് ആദ്യം പ്രതികരിക്കേണ്ടത്. പണ്ട് കാലത്തൊക്കെ അതുണ്ടായിരുന്നു. ഇവിടെ എന്താ വെച്ചാൽ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ അതിർവരമ്പുകൾ എന്താണ്, അല്ലെങ്കിൽ നിഷേധവും സ്വാതന്ത്ര്യത്തിനുള്ള ഒരു നേരിയ അതിർവരമ്പുള്ളൂ, സത്യമാണ്. പക്ഷേ അതിനെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിന് തൊട്ട് കഴിഞ്ഞാൽ തങ്ങൾക്കെതിരെ ഇപ്പറഞ്ഞൊക്കെ വരുമോ എന്നുള്ള ഭയപ്പാട് കൊണ്ട് പലപ്പോഴും ഇപ്പറയുന്ന സ്ത്രീവിരുദ്ധതയടക്കമുള്ള എല്ലാത്തിനെയും അക്കമഡേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സാംസ്കാരിക ലോകം ചുരുങ്ങിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ധാർമ്മിക ബോധമുള്ള, സാമൂഹ്യ ബോധമുള്ള സംഘടനകളും മറ്റുമൊക്കെ ശക്തമായ ക്യാമ്പയിനുകളുമായിട്ട് മുന്നോട്ട് വരേണ്ടതുണ്ട്. ഇത്തരം എല്ലാത്തിനെയും വലിച്ചു പുറത്തിടുകയും, എനിക്ക് തോന്നുന്നു അന്നത്തെ മിനിസ്ട്രി ഒരു പക്ഷെ അതിന് അനുകൂലമായ രീതിയിൽ പ്രതികരിക്കുന്ന കരുത്, അത്തരത്തിൽ ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിലെങ്കിലും ഇതിന് വേരില്ലാത്ത രൂപത്തിൽ, ഈ ഹെയ്റ്റ് ലാബിനും അതുപോലെ തന്നെ ഈ വൾഗാരിറ്റിക്കും ഒരു വേരില്ലാത്ത രൂപത്തിൽ അതിനെ മാറ്റിയെടുക്കുക തന്നെ വേണം.
3: തീർച്ചയായിട്ടും
5: ഇതിലേ പിന്നെ ഈ കുട്ടികളിലേക്ക് ഈ ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ പിന്നെ പ്രചരിപ്പിച്ച ഈ ആശയങ്ങളുണ്ടല്ലോ, അത് കുട്ടികളെ എത്രത്തോളം സ്വാധീനിച്ചു എന്ന് വെച്ചാൽ, എനിക്ക് കുറച്ച് മുമ്പ് ഒരു അധ്യാപകൻ യു പി ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയ എഴുത്തുകൂത്തുകളുണ്ട്, അത് കാണിച്ചു. അപ്പോൾ അതിൽ നമുക്കൊരിക്കലും കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരുപാട് തെറിപ്രയോഗങ്ങൾ, അത് എഴുതണയിൽ കുട്ടികൾക്ക് ഒരു പ്രശ്നമല്ല, ഇവൻ എഴുതിയതിനേറെ പിന്നെ ഇതായിട്ട് മറ്റോട് എഴുതുക, അതിനേക്കാളും ഇവൻ അങ്ങോട്ട് എഴുതുക, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി. അപ്പം ഞാൻ ആലോചിച്ചത് എവിടുന്ന് ഈ കുട്ടിക്ക് ഇത് കിട്ടിയത്, അപ്പോഴാണ് ഈ സംഗതി മനസ്സിലാണ്. അപ്പോൾ അത് രക്ഷിതാക്കളുടെ ശ്രദ്ധയിലൊക്കെ ഇതൊക്കെ ഒന്ന് വരുന്നത് നല്ലതാണ്.
3: എന്തായാലും ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകിച്ച് കേരളം എന്നുള്ള ഒരു സംസ്ഥാനം, അത് മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് മാതൃകയായിട്ടാണ് പല വിഷയങ്ങളിലും പല കാര്യങ്ങളിലും. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ അതിനെ സാംസ്കാരികപരമായി കൊണ്ട് നമ്മളെ തലമുറയെ തന്നെ നശിപ്പിക്കുന്ന, ഇത്തരം ആളുകൾ വിതക്കുന്ന വിത്തുകൾ തലമുറകളോളം നമ്മുടെ സംസ്ഥാനത്തെയും നമ്മുടെ രാജ്യത്തെയും ബാധിക്കുമെന്നുള്ളതിൽ, സമൂഹത്തെ ബാധിക്കുന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത്തരം ആളുകൾ വിതക്കുന്ന വിത്തുകൾ അടിയോടെ അതിൻ്റെ വേരുകൾ പിഴുതെറിയേണ്ട സമയമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഈ ഒരു നമ്മുടെ സർക്കാർ എടുത്തിട്ടുള്ള ഈ ഒരു നിലപാട് വളരെ അഭിനന്ദിക്കേണ്ട ഒന്ന് തന്നെയാണ്. എന്തായാലും ഇതുമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് കൂടി നമ്മൾ ആശംസിക്കുകയാണ്.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചുവേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചുകിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ആരോഗ്യ വിചാരം, വൃക്കകളുടെ സംരക്ഷണം. ആരോഗ്യ വിചാരത്തിൽ നമ്മോടൊപ്പം വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് കൂടെയുള്ളത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് PB, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി ഹബീബ് റഹ്മാൻ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാബാദ്. ഏറെ ബഹുമാന്യരായ പീസ് റേഡിയോ ആരോഗ്യ വിചാരം ശ്രോതാക്കളെ, അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണല്ലോ നമ്മുടെ ശരീരം. ആ ശരീരവും അതിലെ അവയവങ്ങളും അതിൻ്റെ ആരോഗ്യവും സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ അള്ളാഹു മനുഷ്യന് നൽകിയ ശരീരത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായ വൃക്കയെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇൻഷാ അല്ലാ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ജുബൈൽ പ്രശസ്തമായ പോളിക്ലിനിക്കായ ബദറുൽ ഖലീജ് പോളിക്ലിനിക്കിലെ ഇൻറ്റേണിസ്റ്റും മലപ്പുറം ജില്ലയിലെ മുറയൂർ സ്വദേശിയുമായ ഡോക്ടർ മുഹമ്മദ് ഫവാസാണ് നമ്മോടൊപ്പം അതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ളത്. ഡോക്ടർ മുഹമ്മദ് ഫവാസ്, ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇൻഷാല്ലാ നമ്മൾ ആമുഖത്തിൽ സംസാരിച്ചതുപോലെ വൃക്കകളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ അതിനെ സൂക്ഷിക്കണം, എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ, എന്തെങ്കിലും ഭക്ഷണ ക്രമീകരണങ്ങളുണ്ടോ എന്നിത്യാദി വിഷയങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇൻഷാല്ലാ നമ്മളിന്ന് ശ്രോതാക്കളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അതിൽ എന്താണ് വൃക്കകളുടെ നമ്മുടെ ശരീരത്തിലുള്ള പ്രവർത്തനം എന്നതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ അത് ശ്രോതാക്കൾക്ക് ഗുണകരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നാണ് കിഡ്നി അഥവാ വൃക്കകളെന്ന് പറയുന്നത്. നമ്മുടെ നട്ടിലിൻ്റെ ഇരുവശങ്ങളിലായിട്ട് രണ്ട് കിഡ്നിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഇതിൻ്റെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിലുണ്ടാകുന്ന മാലിന്യങ്ങളെ അത് അരിച്ചെടുത്ത് പുറത്ത് തള്ളുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ ഒരു പ്യൂരിഫയിങ് മെഷീൻ പോലെ നമുക്കതിനെ കൺസിഡർ ചെയ്യാം. അതിന് മൾട്ടി ടാസ്ക് ഉണ്ട്, പല ഫങ്ഷൻസും ഉണ്ട്. ഇതിലൊന്നാണ് നമ്മളീ പറഞ്ഞ മാലിന്യങ്ങൾ. അപ്പം ഫുഡിൻ്റെ ബൈ പ്രൊഡക്ട്സ് ആയിട്ട് വരുന്ന യൂറിക് ആസിഡ്, യൂറിയ, ക്രിയാറ്റിൻ, ഇത്തരം മാലിന്യങ്ങളെ ശരീരത്തിൽ അടിഞ്ഞുകൂടാതെ അതിന് തരിച്ച് അരിച്ചത് യൂറിനിലൂടെ പാസ് ചെയ്യിക്കുന്നതാണ് ഒരു പ്രവർത്തന വഴി. പിന്നെയുള്ളത് വൈറ്റമിൻ ഡി. നമ്മുടെ വൈറ്റമിൻ ഡി ഇനാക്റ്റീവ് ഫോമിലാണ് ഉണ്ടാവുക, അത് ആക്റ്റീവ് ഫോമിലേക്ക് മാറ്റുന്നതും കിഡ്നിയുടെ പ്രവർത്തനത്തിലൊരു മാർഗമാണ്. അതുപോലെ തന്നെ നമ്മുടെ രക്തസമ്മർദ്ദത്തിന്, ബ്ലഡ് പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇതിൽ ഈ കിഡ്നിക്കകത്ത് അടങ്ങിയിട്ടുള്ള ഹോർമോണിൻ്റെ ഒരു സിസ്റ്റമുണ്ട്, റാസ് സിസ്റ്റം എന്ന് പറയുന്ന, അതാണ് ഈ ബി പിയെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ RBC, ഈ ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ഹോർമോൺ, അത് ഉൽപ്പാദിപ്പിക്കുന്നതും കിഡ്നിയിലാണ്. ഈ വൃക്കയിലുള്ള എറിത്രോപോയറ്റിൻ തന്നെ ഹോർമോണാണ് RBC, അഥവാ നമ്മുടെ ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കാനുള്ളത് ഇതിലൂടെ പ്രവർത്തന മേഖലയായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത്രയും ഒരു ഫങ്ഷനുണ്ട്. പക്ഷേ ഇതൊരു 10 സെൻറ്റിമീറ്ററോളം മാത്രം വലിപ്പമുള്ള ഒരു ഓർഗനാണെന്ന് നമ്മൾ മനസ്സിലാക്കാം.
4: ഒട്ടനവധി പ്രവർത്തനങ്ങൾ.
5: അതെ അതെ.
4: ഒന്ന്, സാധാരണയായി ജനങ്ങളുടെ ഇടയിൽ കാണുന്ന ഒരു അസുഖമാണ് കിഡ്നി ഫെയിലിയർ. അപ്പോൾ അത് പലപ്പോഴും തിരിച്ചറിയാൻ വൈകുന്ന ഒരു അവസ്ഥ ഉണ്ട്. എന്താണ് അതിനുള്ളൊരു കാരണമായിട്ട് പറയുന്നത്?
5: അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയിൽ ഏകദേശം 5.5 ലിറ്ററോളം ബ്ലഡുണ്ട്. ഇതിനെ ഒരു ദിവസം കണക്കിടലെടുത്തു കഴിഞ്ഞാൽ 30 മുതൽ 40 തവണ വരെ ഈ 10 സെൻറ്റിമീറ്ററോളം മാത്രമുള്ള കിഡ്നി ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ 180 ലിറ്ററോളം ബ്ലഡ് ഈ 10 മുതൽ 12 സെൻറ്റിമീറ്റർ മാത്രമുള്ള കിഡ്നി ഫിൽട്ടർ ചെയ്യുന്നുണ്ട് ഒരു ദിവസം. അത്രയും പവർഫുള്ളായിട്ട് അതിൻ്റെ ഫങ്ഷൻ വരുന്നത്. ഇപ്പം നമ്മൾ ചോദിച്ച ചോദ്യത്തിൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 60 മുതൽ 70% വരെ ഇതിൻ്റെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടാലും ഒരു ലക്ഷണവും ഉണ്ടാവില്ല. നമുക്ക് വൈകിയാണ് ലക്ഷണങ്ങൾ കാണാനുള്ള സ്റ്റേജുകളുണ്ട്. ഇതിന് അസുഖങ്ങൾ പല സ്റ്റേജുകളായിട്ടാണ് നിർണ്ണയിക്കുന്നത്. ക്രോണിക് കിഡ്നി ഡിസീസിന് പല സ്റ്റേജുകളും 5 സ്റ്റേജുകളായിട്ടാണ് പറയാറുള്ളത്. അപ്പോൾ 4-ാമത്തെയോ 5-ാമത്തെയോ സ്റ്റേജിലെത്തുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ സൈലൻറ്റ് കില്ലർ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത്രയും വൈകി കാണാനുള്ള കാരണം 60% അല്ലെങ്കിൽ 70% വരെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടാലും അതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ കാണണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ അറിയാൻ ലേറ്റ് ആവുന്നത്.
4: അപ്പോൾ വളരെ വൈകിയായി ഇതിൻ്റെ ലക്ഷണങ്ങൾ അറിഞ്ഞു തുടങ്ങുള്ളൂ. നോർമലി സാധാരണക്കാരായ ആളുകൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ആദ്യം പിന്നെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും.
5: ഇത് വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കാൻ പറ്റും. പ്രത്യേകിച്ച് കാലുകളിൽ നീര് വരിക, അതുപോലെ നമ്മൾ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഫേസിൽ, കണ്ണിൻ്റെ അടിയിൽ, മുഖത്തൊക്കെ ആയിട്ട് കാലിൽ നീര് വയ്ക്കുക, അതുപോലെ മൂത്രത്തിൽ പത, നുര പോലെ കാണുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. അതുപോലെ ഭയങ്കര ശ്വാസം മുട്ടൽ, ക്ഷീണം, ഇതെല്ലാം ഓരോ സ്റ്റേജുകൾ ബേസ്ഡ് ആണ്. പക്ഷേ ഇത് നേരത്തെ നമ്മൾ സൂക്ഷ്മയോടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്.
4: ഇപ്പോൾ നിങ്ങൾ ലക്ഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ മൂത്രത്തിലെ പത എന്നുള്ളത് പറഞ്ഞു. അത് ഭയങ്കര അപകടകരമാണോ അതോ അത്ര നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്? എന്താ
5: ഇത് സ്ഥിരം പേഷ്യൻസ് നമ്മളോട് ഒന്ന് ചോദിക്കാറുള്ളതാണ്. മൂത്രത്തിലിങ്ങനെ മൂത്രമൊഴിക്കുമ്പോൾ നുര കാണുന്നുണ്ട്, അത് നമ്മൾ കിഡ്നി ഫെയിലിയറിൻ്റെ കാരണമാണോ എന്ന് പല പേഷ്യൻസ് വന്ന് ചോദിക്കാറുള്ള ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഇത് ഒരു അളവ് വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ എല്ലാ മൂത്രത്തിൽ കാണുന്ന എല്ലാ നിരയും ഒരു കിഡ്നി ഫെയിലറായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ പ്രോട്ടീൻ ഡയറ്റ് കഴിക്കുക, നമ്മൾ കൂടുതൽ പ്രോട്ടീൻ ഡയറ്റ് കഴിക്കുന്ന ആൾക്കാരിൽ നമുക്ക് ഈ പത കാണാം, മൂത്രത്തിൽ പത കാണാറുണ്ട്. അതുപോലെ വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ അടിക്കുന്ന സമയത്തും നമുക്ക് മൂത്രത്തിൽ കോൺസെൻട്രേറ്റഡ് യൂറിൻ ആയത് കാരണം അതിൽ നമുക്ക് പത കാണാം. അപ്പോൾ അതുകൊണ്ട് മൂത്രത്തിൽ കാണുന്ന നുര എപ്പോഴും ഒരു കിഡ്നി ഫെയിലർ ആണെന്ന് ധരിക്കേണ്ട. എന്നാൽ സ്ഥിരമായിട്ട് നമുക്ക് മൂത്രത്തിൽ നുര കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ നുര കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ എന്തായാലും ഡോക്ടറെ സമീപിച്ച് അതിന് വേണ്ട ആവശ്യമുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്.
4: ഇപ്പോൾ ചില ഡോക്ടർമാരൊക്കെ ഉപ്പ് കുറയ്ക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഉപ്പ് കൂടിയാൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ?
5: അത് ഉപ്പിൽ അടങ്ങിയിരിക്കുന്ന സോഡിയം എന്നൊരു സംഭവമുണ്ട്. ഈ സോഡിയം നമ്മളെ ബ്ലഡിനകത്ത് കൂടിക്കഴിഞ്ഞാൽ സോഡിയത്തിൻ്റെ പ്രത്യേകത അത് ജലാംശത്തെ നിലനിർത്തും, അത് ഫ്ലൂയിഡ് റിട്ടൻഷൻ ഉണ്ടാക്കും, നമ്മുടെ ബോഡിയിൽ നീരുണ്ടാക്കും. ഈ നീരുണ്ടായിക്കഴിഞ്ഞാൽ ആ ബ്ലഡ് വെസൽസ്, നമ്മുടെ രക്തക്കുഴലുകളിൽ പ്രഷർ കൂട്ടാനും അത് കിഡ്നിയെ ബാധിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉപ്പ് മിതമായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ.
4: ഈ വെക്കയുടെ കണ്ടീഷൻ അല്ലെങ്കിൽ ആരോഗ്യം മനസ്സിലാക്കാൻ പറ്റിയ പരിശോധനകൾ എന്തൊക്കെയാണെന്നുള്ളതെന്ന് ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുത്തല്ലെന്നായിരിക്കും.
5: അത് രണ്ട് തരത്തിലാണ് വൃക്കയുടെ ടെസ്റ്റുകളുള്ളത്. നമ്മളൊന്ന് യൂറിനിൽ ചെയ്യാറുണ്ട്, മറ്റൊന്ന് ബ്ലഡിലാണ് ചെയ്യാറുള്ളത്. യൂറിനിൽ പ്രധാനപ്പെട്ട ഒന്ന്, നമ്മൾ നോർമലായിട്ട് ചെയ്യാറ് സാധാരണ ചെയ്യാറുള്ളത് ഒന്ന് എന്ന് പറഞ്ഞാൽ യൂറിൻ റൂട്ടീൻ എക്സാമിനേഷനാണ്, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. അതിൽ പ്രോട്ടീൻ ഉണ്ടോ, അതുപോലെ തന്നെ രക്താണുക്കളുണ്ടോ, അതുപോലെ പഴുപ്പുണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒരു ടെസ്റ്റാണ്. ഇതിന് പുറമെ യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ ACR എന്ന് പറയുന്ന ഒരു ടെസ്റ്റുണ്ട്. ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ടെസ്റ്റാണ്. ഇതും നമ്മൾ യൂറിനിൽ തന്നെ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. പിന്നെ രക്തത്തിൽ ചെയ്യുന്ന കുറച്ച് ടെസ്റ്റുകളുണ്ട്. അതിൽ ഒന്നാണ് യൂറിയ, ക്രിയാറ്റിനിൻ, അതുപോലെ EGFR എന്ന് പറയുന്ന ഒരു ടെസ്റ്റുണ്ട്, എസ്റ്റിമേറ്റഡ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഇത്രയും ടെസ്റ്റുകളാണ് ഉള്ളത്.
4: ഇപ്പം നിങ്ങൾ പറഞ്ഞു ടെസ്റ്റിൻ്റെ കൂട്ടത്തിൽ ക്രിയാറ്റിൻ പറഞ്ഞു. അത് നോർമലാണെങ്കിൽ കിഡ്നിക്ക് പ്രശ്നമില്ല എന്ന് കേൾക്കാറുണ്ട്, അതിൻ്റെ സത്യാവസ്ഥ എന്താണ്?
5: യഥാർത്ഥത്തിൽ ക്രിയാറ്റിൻ നോർമലാണ്, നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പം നോർമലാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ കിഡ്നി ഫെയിലിയർ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിയാറ്റിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒരു അറിവ് വേണം. ക്രിയാറ്റിൻ എന്ന് പറയുന്ന സത്യത്തിൽ കിഡ്നിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംഭവമല്ല, അല്ലെങ്കിൽ ഒരു കെമിക്കലല്ല. അത് ആക്ച്വലി നമ്മുടെ മസിലിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റാണ്, മസിലിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്നത്. അപ്പം പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശരീരം മെലിഞ്ഞിരിക്കുന്ന ആൾക്കാരിലോ ക്രിയാറ്റിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ അവരിലേക്ക് ഈ കിഡ്നി ഫെയിലർ വന്നു കഴിഞ്ഞാലും അത് കിഡ്നി ക്രിയാറ്റിൻ കൂടണമെന്നില്ല. അന്നേരം ചെക്ക് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ക്രിയാറ്റിൻ നോർമലായിരിക്കും. മാത്രമല്ല, ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്ന ഒരു ലേറ്റ് ഇൻഡിക്കേറ്ററാണ്. നമ്മൾ സ്റ്റേജ് ഇച്ചിരി കൂടിക്കഴിഞ്ഞാൽ മാത്രമേ ക്രിയാറ്റിൻ കൂടുതലായിട്ട് കാണുള്ളൂ. അതുകൊണ്ട് ക്രിയാറ്റിൻ നോർമലായ സ്ഥിതിക്ക് അത് എപ്പോഴും കിഡ്നി ഫെയിലർ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
4: അപ്പോൾ ഇസ്ലാമിലെ ഭക്ഷണം കഴിക്കുന്നിടത്തും വെള്ളം കുടിക്കുന്നിടത്തും ഒക്കെ ഒരുപാട് ആരോഗ്യപരമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഇരുന്ന് കുടിക്കണം, അതുപോലെ തന്നെ ഇറക്കിറക്കുകളായിട്ട് മൂന്നിറക്കുകളായിട്ട് കുടിക്കണം, അങ്ങനെ അത്തരം വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വൃക്കകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഇതിന് എന്തെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ ഒരു ദിവസം എത്ര ലിറ്റർ വരെ വെള്ളം കുടിക്കാം എന്നുള്ളൊരു വിഷയം അറിഞ്ഞാൽ നന്നായിരുന്നു.
5: ഇത് ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ വെള്ളം നമ്മുടെ വൃക്കയുടെ പ്രവർത്തനം വളരെ അത്യാവശ്യമാണ്. അപ്പം പക്ഷേ അതിൻ്റെ അളവും വളരെ ഇമ്പോർട്ടൻ്റാണ്. വെള്ളം കൂടുതലും പാടില്ല, അതുപോലെ കുറയാനും പാടില്ല. ഒരു മിതമായ അളവിലാണ് വെള്ളത്തിൻ്റെ ആവശ്യം. ഇപ്പം നോർമൽ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു മാലിന്യങ്ങളെ പുറന്തള്ളലാണ് കിഡ്നിയുടെ മെയിൻ ഫംഗ്ഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോർമൽ ഒരു വെള്ള ലെവലുണ്ട്, അത് അത്ര തന്നെ മുന്നോട്ട് പോകണം. അത് കൂടിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നീര് വയ്ക്കാനും കാര്യങ്ങൾക്കും കാരണങ്ങളാണ്. ഇനി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂത്രത്തിൽ പഴുപ്പ് വരാനും അതുപോലെ കിഡ്നി സ്റ്റോൺസിനും കാരണമുള്ള. അപ്പം മിതമായൊരളവിൽ ഈ നമ്മുടെ വെള്ളം കുടിക്കേണ്ടതാണ്. എത്ര ലിറ്റർ വെള്ളം കുടിക്കണം എന്നുള്ളത് നമുക്ക് അങ്ങനെ തുറന്ന് ഒരു പൊതുവെ പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരാളിന് ഏകദേശം ഒരു 3 ലിറ്ററോളം വെള്ളമാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം ആ ഒരു വ്യക്തിക്ക് കിഡ്നിക്ക് അസുഖമുണ്ട്, വളരെ ലേറ്റായിട്ട് സ്റ്റേജ് 4 അല്ലെങ്കിൽ സ്റ്റേജ് 5 ആണെങ്കിൽ അവർക്ക് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഒരു അളവുണ്ടാകും, അത് കുറയ്ക്കേണ്ടി വരും, ഇത്ര അളവ് പാടില്ല. ഇനി ഹാർട്ടിന് അസുഖങ്ങൾ, ഹാർട്ട് ഫെയിലിയർ ആൾക്കാർ, അവർക്കും ഈ ഒരു അളവ് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് ഒരു ഇത്ര എന്നുള്ളത് പറയാൻ പറ്റില്ല. അത് അവരുടെ ജോലി, അവരുടെ ആരോഗ്യം, അവരുടെ അന്തരീക്ഷം. സൗദി അറേബ്യയിലാണെങ്കിൽ നമുക്ക് 3 ലിറ്ററിന് മാത്രം മതിയാവില്ല, പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് ചിലപ്പോൾ ഒരു 4 ലിറ്ററോളം വേണ്ടി വരും. അവർ ഇത്രയും ചൂടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ ചിലപ്പോൾ 4 ലിറ്റർ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അവർ വർക്ക് ചെയ്യുന്ന അന്തരീക്ഷം ഒക്കെ കണക്കിലെടുത്തേ പറയാൻ പറ്റുള്ളൂ. എന്നാലും പൊതുവെ ഒരു ആരോഗ്യമുള്ള മനുഷ്യന് 3 ലിറ്റർ വെള്ളമാണ് വേണ്ടത്.
4: ഇപ്പോൾ പൊതുവെ ആൾക്കാരുടെ ഇടയിലുള്ളൊരു പിന്നെ ഒരു ശൈലിയാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ വേദന, തലവേദന ഇങ്ങനെയൊക്കെ വന്നാൽ വേദന പെയിൻ കില്ലേഴ്സ്, വേദന സംഹാരികൾ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ അല്ലാതെ തന്നെ വാങ്ങി കഴിക്കുന്നത്. അങ്ങനെ ഈ വേദന സംഹാരികൾ കൂടുതൽ കഴിക്കുന്നത് വൃക്കയെ തകരാറിലാക്കുമോ, എന്താണ് അതിൻ്റെ ഒരു വിശദീകരണം?
5: തീർച്ചയായിട്ടും അമിതമായിട്ടുള്ള വേദന സംഹാരികൾ നമ്മളെ വൃക്കയുടെ പ്രവർത്തനത്തെ സാരമായിട്ട് ബാധിക്കും. ഇതിനുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ബ്ലഡിലുള്ള കെമിക്കലാണ്. അത് നമ്മളെ ബ്ലഡ് സർക്കുലേഷനെ സഹായിക്കുന്ന ഒരു കെമിക്കലാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ. ഇപ്പം നമ്മൾ കഴിക്കുന്ന വേദന സംഹാരികളിൽ മിക്കതും ഈ പ്രോസ്റ്റാഗ്ലാൻഡിനെ ബ്ലോക്ക് ചെയ്യും. ആ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഈ രക്തപ്രവാഹം, അതായത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കുറയും. ഈ കിഡ്നിക്കകത്ത് ചെറിയ സൂക്ഷ്മ രക്ത കുഴലുകളുണ്ട്, നമ്മൾ ഗ്ലോമറുലസ് എന്നൊക്കെ പറയുന്ന ചെറിയ രക്തക്കുഴലുകളുണ്ട്. ഇതിനെ ഇവർ ബ്ലോക്ക് ചെയ്യും, അപ്പം സാരമായിട്ട് ഇതിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യും. അപ്പം അനാവശ്യമായിട്ട് നമ്മൾ ഈ വേദന സംഹാരികൾ കഴിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിന് പ്രവർത്തനത്തിന് ബാധിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് NSAIDs ഉൾപ്പെട്ടിട്ടുള്ള ഡൈക്ലോഫിനാക്ക്, ഐബുപ്രൂഫൻ, നാപ്രോക്സൻ ഇതുപോലുള്ള മെഡിസിൻസ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഒരിക്കലും വെറുതെ ഓവർ ദി കൗണ്ടർ വാങ്ങിച്ച് കഴിക്കരുത്. ഒരു 3 ദിവസമോ അല്ലെങ്കിൽ 5 ദിവസമോ കഴിക്കുന്ന കാര്യമല്ല ഇത്. നിരന്തരം വെറുതെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമ്പോൾ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറയുന്നു.
4: അപ്പോൾ അത് വെറുതെ ഇത് അങ്ങനെ വാങ്ങിക്കൊടുക്കണമെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൃത്യമായിട്ടും ഡോക്ടർ പരിശോധിച്ച് പിന്നെ അവരുടെ ആരോഗ്യ അവസ്ഥകളൊക്കെ അനുസരിച്ച് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന വേദന സംഹാരികൾ മാത്രം കഴിക്കുക എന്നുള്ളതാണ് അതിലെ നിർദ്ദേശമായിട്ട് വെക്കാറുള്ളത്. അതുപോലെ തന്നെ ഈ ഉയർന്ന രക്തസമ്മർദ്ദം, അതുപോലെ തന്നെ ഷുഗർ, പ്രമേഹം ഇതുപോലുള്ള കാര്യങ്ങൾ ഈ വൃക്കയുടെ ആരോഗ്യത്തെ ബാധിക്കുക, അതോ എന്താണ് അതിൽ പറയാനുള്ളത്?
5: ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ്. ഏകദേശം 45% കിഡ്നി ഫെയിലിയറിന് കാരണം പ്രമേഹമാണ്, ഡയബറ്റീസ്. അതിൽ തന്നെ Type 2 diabetes 90% കിഡ്നി ഫെയിലിയറിന് കാരണമാണ്. അതേപോലെ തന്നെ നിയന്ത്രണമില്ലാത്ത ബ്ലഡ് പ്രഷറും ഈ കിഡ്നി ഫെയിലിയറിന് കാരണമാണ്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ബ്ലഡ് പ്രഷറുള്ളവരാകട്ടെ, ഷുഗർ ഉള്ളവരാകട്ടെ, അത് നിയന്ത്രണ വിധേയമായിട്ട് തന്നെ മുന്നോട്ട് പോവുക, ബുദ്ധിമുട്ടില്ലാതെ ദീർഘകാലം മുന്നോട്ട് പോകുന്നതാണ്.
4: നല്ലോണം ശ്രദ്ധിക്കേണ്ട വിഷയമാണെന്നാണ്.
5: അതെ, തീർച്ചയായിട്ടും.
4: ഈ ഹെർബൽ മരുന്നുകൾ പലരും അത് ആ രംഗത്തേക്ക് പോകുന്നുണ്ട്. അപ്പം അത് എത്രത്തോളം പ്രയോജനകരമാണോ അല്ലേ എന്നുള്ളതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു.
5: ഈ ഹെർബൽ എന്ന വിഷയത്തിൽ, നമ്മളെ ഹെർബൽ എന്ന് പറയുമ്പം അതിലൊരു നേച്ചുറൽ എന്നുള്ളൊരു വാക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നേച്ചുറൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം അത് പ്രകൃതിപരമായിട്ടുള്ളതല്ലേ, അത് വലിയ അപകടമില്ല എന്നുള്ളൊരു ഒരു തെറ്റിദ്ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ ഈ നേച്ചുറൽ അല്ലെങ്കിൽ ഹെർബൽ മെഡിസിൻസിൽ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോളിക്കുലാർ ലെവലിൽ അത് എവിടെ ആക്ട് ചെയ്യുന്നു, അതിൻ്റെ ആക്ഷൻ എന്താണെന്നുള്ളത് അറിയില്ല. മാത്രമല്ല ഹെർബൽ പ്രൊഡക്ട്സിൽ മിക്കതും അതിൽ ഹെവി മെറ്റൽസ് ഉണ്ട്. ഹെവി മെറ്റൽസ് അത് നമ്മുടെ കിഡ്നിക്ക് നെഫ്രോടോക്സിസിറ്റി ഉണ്ടാക്കും, കിഡ്നിക്ക് വിഷമാണത്. അതറിയാതെ പലരും ഈ ഹെർബൽ മെഡിസിൻസ് കൂടുതലായിട്ട് എടുക്കുകയും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അതുകൊണ്ട് ഒരു ഹെർബൽ മെഡിസിൻ എടുക്കുമ്പോൾ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്ത് അവർക്ക് കഴിക്കാൻ പറ്റാവുന്നതാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ കഴിക്കാവൂ.
4: ഇപ്പം ഹൃദയ സംബന്ധമായ അല്ലെങ്കിൽ വൃക്ക സംബന്ധമായ അസുഖങ്ങളില്ല ആളുകൾ, ഇപ്പോൾ ഡോക്ടർമാരൊക്കെ സമീപിച്ചാൽ ചില ആളുകൾ അല്ലെങ്കിൽ പൊതുവെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്, കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്, കഴിച്ചാൽ കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ട്. എന്താണ് ആ വിഷയത്തിലെ യാഥാർത്ഥ്യം എന്നുള്ളതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്.
5: ഇതിനൊരു ഒറ്റ ഉത്തരമില്ല. കാരണം കിഡ്നിക്ക് അസുഖമുള്ള ആൾക്കാർക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കഴിക്കാം, എന്നാൽ തീരെ കഴിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇത് ഈ നേരത്തെ പറഞ്ഞ പോലെ കിഡ്നിക്ക് അസുഖങ്ങൾ സ്റ്റേജുണ്ട്, ഈ സ്റ്റേജിനനുസരിച്ചാണ് നമ്മൾ പറയുക. പക്ഷേ എന്നിരുന്നാൽ കൂടെ ചില ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പം പൊട്ടാസ്യം, ഇതിന് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സിനകത്ത് പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നത്. അപ്പം കിഡ്നി ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഈ പൊട്ടാസ്യം പുറന്തള്ളില്ല, ഈ ഫ്രൂട്ട്സിലുള്ള പൊട്ടാസ്യം ഈ രക്തത്തിലുള്ള പൊട്ടാസ്യത്തെ കൂട്ടുകയും അത് ഹാർട്ടിന് വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു കൺസേൺ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ പൊട്ടാസ്യം കുറവുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പം ആപ്പിൾ, നമ്മുടെ ഗോവ പേരക്ക എന്ന് പറയുന്നത്, പിന്നെ പെയർ, സ്ട്രോബെറി, ഇത്തരം ഫ്രൂട്ട്സ് എല്ലാം ധാരാളം കഴിക്കാം. ധാരാളം അല്ലെങ്കിലും കഴിക്കാവുന്നതുള്ളൂ, അത് സേഫാണ്. എന്നാൽ നമ്മൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ചില ഫ്രൂട്ട്സിൽപ്പെട്ട മാങ്ങ, അതുപോലെ പിന്നെ വാട്ടർമെലൺ, ഇത് അതുപോലെ ഡേറ്റ്സ്, ഇതൊക്കെ എക്സ്ട്രാ റിച്ച് ഇൻ പൊട്ടാസ്യം ആണ്. അപ്പോൾ ഇത് മാക്സിമം റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ആ ഒരു ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു Stage 3 വരെയുള്ള ആൾക്കാർക്ക് ഫ്രൂട്ട്സ് കഴിക്കാം, പക്ഷേ പൊട്ടാസ്യം കൂടുതലായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്.
4: ഓക്കെ, ജസാകുമുല്ലാഹ് ഖൈർ. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമായ വൃക്കയെക്കുറിച്ച് ഇത്ര വിശാലമായി നമുക്ക് പറഞ്ഞു തന്ന ഡോക്ടർക്ക് പീസറയുടെ എല്ലാ അഭിവാദ്യങ്ങളും നേരെയാണ്. തങ്ങളുടെ അറിവും ആരോഗ്യവും അള്ളാഹു നിലനിർത്തട്ടെ, വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശ്രോതാക്കളോട് പറയാനുള്ളത്, ശ്രോതാക്കൾ പ്രത്യേകിച്ച്, ആരോഗ്യമുള്ള ഒരു ശരീരത്തിലാണ് തീർച്ചയായും ആരോഗ്യമുള്ള മനസ്സും അതുപോലെ തന്നെ ആത്മാവും നിലനിൽക്കുക എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. നമുക്ക് അള്ളാഹു നൽകിയ ഈ അനുഗ്രഹം, ഏറ്റവും മൂല്യവത്തായ അനുഗ്രഹത്തെ നല്ല രീതിയിൽ പരിപാലിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ പരിപാലിക്കാനും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ ഒരു പരിധിവരെ, പ്രത്യേകിച്ച് നമ്മുടെ വൃക്കയുടെ ആരോഗ്യത്തെ ഒരു പരിധിവരെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. അള്ളാഹു നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഇഹലോകവും പരലോകവും ഒക്കെ അള്ളാഹു ഖൈറിലും ബർക്കത്തിലുമാകട്ടെ.
3: മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ വിചാരം, വൃക്കകളുടെ സംരക്ഷണം വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിക്കൊണ്ട് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ഡോക്ടർ മുഹമ്മദ് ഫവാസ് ബിബി, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി ഹബീബ് റഹ്മാൻ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യ വിചാരം.
2: പീസ് റേഡിയോ.

0: കിടക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്തെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചമണഞ്ഞു പോയ മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരുമൊക്കെയുണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മിൽ നിന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി. അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് റിയാദുസ് സാലിഹീൻ, ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഭാഗമാണ് ഇന്നത്തെ റിയാദുസ് സാലിഹീനിലൂടെ നാം കേൾക്കുന്നത്. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു.
4: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹ്മഹുല്ല 5 നേരത്തെ നമസ്കാരങ്ങൾ അവ കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം ഉണർത്തിക്കൊണ്ട് ആ വിഷയത്തിൽ വന്ന കൽപ്പനകളെ ഉണർത്തുകയും നമസ്കാരം നഷ്ടപ്പെടുത്തുക, ഉപേക്ഷിക്കുക എന്നത് വളരെ ഗൗരവമായി താക്കീത് ചെയ്യപ്പെട്ട കാര്യമാണ്. അതൊരിക്കലും ഉപേക്ഷിക്കരുത്. ആ ഉപേക്ഷിക്കുന്നതിനെ വിരോധിച്ചുകൊണ്ടുമുള്ള അധ്യായം, ആ അധ്യായത്തിൽ നിന്നുള്ള 1075-ാമത്തെ ഹദീസ്. വഅനി ബിനി ഉമറ റളിയല്ലാഹു അൻഹുമാ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വഇഖാമിസ് സ്വലാ വഈതാഇ സകാ വഹജ്ജുൽ ബൈതി വസൗമി റമളാന മുത്തഫഖുൻ അലൈഹി. അബ്ദുല്ലാഹ് ബിനി ഉമർ റളിയല്ലാഹു അൻഹുമാ, മുത്തബിഉ സുന്ന, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസ്, മഹാനായ അമീറുൽ മുഅ്മിനീൻ രണ്ടാം ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രനാണ്, മകനാണ് ഇബ്നു ഉമർ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു, ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അലാ ഖംസിൻ, 5 കാര്യങ്ങളുടെ മേലാണ്. ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സാക്ഷ്യം വചനം. വന്ന മുഹമ്മദൻ റസൂലുള്ള, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂലാണ് എന്ന ആ ഒരു ഷഹാദത്ത്. വഇഖാമിസ് സ്വല, നമസ്കാരം നിലനിർത്തുക, അതാണ് രണ്ടാമത്തെ വിഷയം. വഈതാഇ സക, സക്കാത്ത് നൽകുക എന്നതാണ് മൂന്നാമത്തെ കാര്യം. വഹജ്ജിൽ ബൈത്ത്, വിശുദ്ധ കഅബാലയത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കുക. നാലാമത്തേത് സൗമു റമദാൻ, റമദാൻ മാസത്തിലെ നോമ്പും. 5-ാമത്തേത് ഹജ്ജു ബൈത്തില്ലാഹിൽ ഹറാം, വിശുദ്ധ കഅബാലയത്തിങ്ങൽ ചെന്ന് മക്കയിൽ പോയി ഹജ്ജ് നിർവഹിക്കുക എന്നതുമാണ്. ഇമാം ബുഖാരി മുസ്ലിമും അവിടുത്തെ സ്വഹീഹുകളിൽ കൊണ്ടുവന്ന മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. സഹോദരങ്ങളെ, നമസ്കാരങ്ങൾ അത് കൃത്യമായി നിർവഹിക്കുക എന്നത് ഇസ്ലാമിൻ്റെ സ്തംഭങ്ങളിൽ

0: ഇസ്ലാമിന്റെ തൂണുകളിൽ. ഇസ്ലാമിന് അഞ്ച് തൂണുകളാണുള്ളത്: അർക്കാനുൽ ഇസ്ലാം, പില്ലേഴ്സ് ഓഫ് ഇസ്ലാം, ഇസ്ലാമിന്റെ ഇസ്ലാം കാര്യങ്ങളെന്ന പേരിൽ, ഇസ്ലാമിന്റെ സ്തംഭങ്ങൾ തൂണുകളെന്ന പേരിൽ അറിയപ്പെടുന്ന അടിസ്ഥാനപരമായ, ഒരാൾ മുസ്ലിമായാൽ, ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ ഈ കാര്യങ്ങൾ വിശ്വസിക്കുകയും ഇത് നിർവഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് വന്നിട്ടുള്ളതായ ഈ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹബഹാക്കദാ റവാഹു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ വഫി ലഫ്ളിൻ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ അപ്രകാരം മറ്റൊരു ലഫ്ളിൽ, അന്നഹു ഖദ്ദമ സൗമ അലൽ ഹജ്ജ്, ഹജ്ജിനേക്കാളും നോമ്പിനെ മുന്തിച്ചിട്ടുണ്ട്. ഫഅല അവലി ബനൽ ബുഖാരി റഹിമഹുല്ലാ തർതീബ സ്വഹീഹ് സ്വഹീഹ് ബുഖാരി ഫബദ അൽ ഹജ്ജ് ഖബല സിയാം. ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ റിപ്പോർട്ടിലാണ് നോമ്പിന് മുമ്പായിക്കൊണ്ട് ഹജ്ജിനെ നൽകിയിട്ടുള്ളത്. അക്സറുൽ ഹദീസി അലാ തഖദീമി സിയാമി അലൽ ഹജ്ജ്, എന്നാൽ അധിക ഹദീസുകളിലും വന്നിട്ടുള്ളത് ഹജ്ജിന് മുമ്പാണ് നോമ്പ്. ഇസ്ലാം കാര്യങ്ങളിൽ നാലാമത്തത് നോമ്പും അഞ്ചാമത്തത് ഹജ്ജുമായിക്കൊണ്ടാണ് ഹദീസുകളിൽ കൂടുതലായി വന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, ബുനിയൽ ഇസ്ലാം, ഇസ്ലാം നിർമ്മിക്കപ്പെട്ടത്, യഅനി അന്നഹു ഷബ്ബഹൽ ഇസ്ലാമ ബിൽ ഖസ്റിൽ ലദീ ലഹു ഖംസതു അഅമിദതിൻ, നാ അഞ്ച് തൂണുകളുള്ളതായ ഒരു കൊട്ടാരം, ഒരു വീട്, അതേ അതിനോടാണ് മബ്നിയുൻ അലൈഹ, അതിന്മേലാണത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അഞ്ച് തൂണുകളുള്ള അതിന്മേൽ നിലനിർക്കുന്നതായൊരു ഒരു കൊട്ടാരത്തെപ്പോലെ. മഅലൂമുൻ, നമുക്കറിയാവുന്നതാണ്, അന്നൽ അഅമിദത, നിശ്ചയമായും തൂണുകൾ, ഹി അസാസുൽ ബുന്യാൻ, ഏതൊരു ബിൽഡിംഗ്, ഏതൊരു കെട്ടിടം അതിനെ താങ്ങി നിർത്തുന്നത് അതിൻ്റെ തൂണുകൾ, അതിൻ്റെ ഫൗണ്ടേഷനാണ്, അതിൻ്റെ തൂണുകളാണ്, സ്തംഭങ്ങളാണ്. വന്നഹു ഇദ ഫുഖിദത്തിൽ അഅമിദ ചദാഅൽ ബുന്യാനു വൻഹദമ, ആ തൂണുകൾ അത് നഷ്ടപ്പെട്ടാൽ ആ ബിൽഡിംഗ് അത് തകർന്നു വീഴുന്നതാണ്. ഫൈൻ ബുനിയ അല ഗൈരി അഅമിദ ബുനിയ ബിനാ ദഈഫൻ, എന്നാൽ പില്ലറുകളില്ലാതെ, തൂണുകളില്ലാതെ നിർമ്മിക്കപ്പെടുന്നതായ കെട്ടിടങ്ങൾ അത് നിലംപതിക്കുന്നതാണ്, അത് ദുർബലമായിരിക്കും. എന്നാൽ ഇസ്ലാം വളരെ ശക്തമായ ബിനാ ഉൻ കവിയുൻ മഹ്കമുൻ, നിശ്ചയമായ നിയമസംവിധാനങ്ങളോടെ ശക്തമായി നിർമ്മിക്കപ്പെട്ടതായ അതിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അശറാഹുല്ലാഹു അസ്സ വജല്ലി അബാദിഹി, അള്ളാഹു സുബ്ഹാനഹു വതാല മതനിയമമാക്കിയതാണ്, ഷറാക്കിയിട്ടുള്ളതാണ് തൻ്റെ അടിമകളുടെ മേൽ. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞല്ലോ, അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന, ഈ ഇസ്ലാം എന്നുള്ള ദീന്, അവിടുന്ന് അറഫ പ്രസംഗം നിർവഹിച്ചുകൊണ്ട് അവിടുത്തെ ഹജ്ജിൻ്റെ ആദ്യത്തെയും അവസാനത്തേതുമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചതായ വിടവാങ്ങൽ ഹജ്ജിൽ, അവിടെ വെച്ചുകൊണ്ടാണ് ആ ആയത്ത് അവതരിച്ചിട്ടുള്ളത്. സൂറത്തുൽ മാഇദയിലെ മൂന്നാമത്തെ ആയത്ത്, ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു, നിങ്ങളുടെ മേലെൻ്റെ അനുഗ്രഹത്തെ ഞാൻ സമ്പൂർണമാക്കിയിരിക്കുന്നു, ഇസ്ലാമിനെ മതമായി നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ കാര്യങ്ങൾ, അപ്പോൾ ഈ അഞ്ചു പില്ലറുകളിൽ, ഈ തൂണുകളിൽ, സ്തംഭങ്ങളിലാണ് ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഹദീസിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദ റസൂലുള്ള, ഒന്നാമത്തെ ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തേത് അത് അല്ലാഹുവല്ലാതെ ആരാധനായിക്കൊണ്ടൊരാളുമില്ല എന്ന് സാക്ഷ്യം വഹിക്കലാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ദൂതരാണ് എന്ന് സാക്ഷ്യം വഹിക്കുക, അതിന് സാക്ഷിയാവുക, അത് വിശ്വസിക്കുക. അൻ തഷ്ഹദ മുഅ്തരിഫൻ ബിലിസാനിക, നിന്റെ നാവുകൊണ്ട് നീ അത് ഉരുവിട്ടുകൊണ്ട് നീ സാക്ഷിയാവണം. മുഅ്മിനൻ ബിഖൽബിക, നിന്റെ ഹൃദയം കൊണ്ട് നീ അതിനെ വിശ്വസിക്കണം. അന്നഹു ലാ മഅബൂദ ഹഖുൻ ഇല്ലല്ലാഹ്, ഹഖ എന്ന നിലക്ക് ആരാധിക്കപ്പെടാൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന്. കുല്ലു മഅബിദ മിൻ ദൂനില്ലാഹി ഫഹുവ ബാത്തിൽ, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നതെല്ലാം വ്യർത്ഥമാണ്, അതെല്ലാം ബാത്തിലാണ്. ഫഹുനാക ഉനാസുൻ യഅബുദൂന ശംസ, നമുക്ക് കാണാൻ സാധിക്കും ആളുകൾ സൂര്യനെ ആരാധിക്കുന്നവരുണ്ട്. വ ആഖറൂന യഅബുദൂന അൽ ഖമറ, ചന്ദ്രനെ ആരാധിക്കുന്ന മറ്റു ചില ആളുകളുണ്ട്. വഹുനാക ഉനാസുൻ യഅബുദൂന അശ്ശഇരി ശഇറ വഹിയ നജ്മുൻ മിനൻ നുജൂം, നക്ഷത്രങ്ങളിൽപ്പെട്ട ചില നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ കല്ലുകൾ ആരാധിക്കുന്നവരുണ്ട്. അതേപോലെ പശുവിനെ ആരാധിക്കുന്നവരുണ്ട്. അതേപോലെ എത്രത്തോളം എന്ന് വെച്ചാൽ വളരെ മോശമായ നിലക്ക്, പല നിലക്കും സ്ത്രീകളുടെ നഗ്നതകളെപ്പോലും ആരാധിക്കുന്നവരായ വ്യത്യസ്തമായ സമുദായങ്ങളും സമൂഹങ്ങളും ഗോത്രങ്ങളുമൊക്കെ നമുക്ക് ലോകത്ത് കാണുവാൻ സാധിക്കും. എന്നാൽ ലാക്കിൻ മനിൽ മഅബൂദ് ഹഖൻ, യഥാർത്ഥത്തിൽ സത്യസന്ധമായി ആരാധിക്കപ്പെടാൻ ആരാണ് അർഹനായിട്ടുള്ളത്? അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇന്നഹു അള്ളാഹു അസ്സ വജൽ, അള്ളാഹു സുബ്ഹാനഹു വതാല മാത്രമാണ് ഹഖ എന്ന നിലക്ക് ആരാധിക്കപ്പെടാൻ അർഹനായിട്ടുള്ളത്. അതാണ് ഞാൻ സാക്ഷ്യം വഹിക്കുന്നത്. ഫഅഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അഖൂലു ദാലിക മൗത്തരിഫൻ ബിൽ ലിസാനി, എൻ്റെ നാവുകൊണ്ട് ഞാനത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ പറയണം. അതേപോലെ തന്നെ മുഅ്മിനൻ ബി ഖൽബി, എൻ്റെ ഹൃദയം കൊണ്ട് ഞാനതിനെ വിശ്വസിക്കണം. അന്നഹു ലാ മഅബൂദ ഹഖുൻ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ഹക്കായ നിലക്ക് ആരാധിക്കപ്പെടാൻ ഒരാളും തന്നെയില്ല. ഒരു കല്ലുമില്ല, ഒരു മരവുമില്ല, ഒരു പ്രതിഷ്ഠകളുമില്ല, ഒരു ബിംബങ്ങളുമില്ല. അത് നാട്ടിവെച്ചതോ കിടത്തിവെച്ചതോ എങ്ങനെയുള്ളതായിരുന്നാലും വ്യക്തികളോ ശക്തികളോ ആയിട്ടുള്ള യാതൊന്നുമില്ല ആരാധിക്കപ്പെടാൻ എന്നത്. ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. വഹാദാഹുവ മുഖത്തല ശറ, ഇതാണ് ശറ നമ്മോട് ആവശ്യപ്പെടുന്നത്. ബുദ്ധി നമ്മളോട് തേടുന്ന ഈ കാര്യം ഇതാണ്. യസ്തഹിഖുൽ ഇബാദ, ആരാധനയ്ക്ക് അർഹനായിട്ടുള്ളവൻ. ഹുവല്ലദി ഖലഖൽ ഖൽഖ, അതാരാണ്? ഈ സൃഷ്ടികളെയെല്ലാം സൃഷ്ടിച്ചവനാണ്. വമനില്ലദി ഖലഖൽ ഖൽഖ, ആരാണ് സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുള്ളത്? സഹോദരങ്ങളെ ആലോചിച്ചു നോക്കൂ, അല്ലാഹു അസ്സ വജൽ. വിശുദ്ധ ഖുർആൻ സൂറത്തു തൂറിൽ കാണാം, അം ഖുലിഖു മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖുൻ, അവരൊന്നിൽ നിന്നുമല്ലാതെ സൃഷ്ടിക്കപ്പെട്ടവരാണോ, അതല്ല അവർ തന്നെ സൃഷ്ടിച്ചതാണോ? ഈ ആയത്താണ് മഹാനായ ജുബൈറുബിന് മുത്തഅിം റളിയല്ലാഹു അൻഹു, അദ്ദേഹം സത്യനിഷേധിയായിരുന്നു, അദ്ദേഹത്തിന് ഈമാൻ ലഭിക്കാൻ കാരണമായത്. തഫ്സീറുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം പറയുന്നുണ്ട്, ഈ ആയത്ത് കേട്ടപ്പോൾ കാദ ഖൽബി അയ്യത്തീറ, എൻ്റെ ഹൃദയം പറന്നുപോകുമാറായി, അത്രത്തോളം മനസ്സിൽ സ്വാധീനിച്ചു. അവരെല്ലാം അവർ ഒന്നിൽ നിന്നുമല്ലാതെ സൃഷ്ടിക്കപ്പെട്ടവരാണോ, അതല്ല അവരെ അവർ തന്നെ സൃഷ്ടിച്ചതാണോ എന്ന് അള്ളാഹുവിൻ്റെ ഈ ചോദ്യം. ഇന്നദാലിക ഔവലമാ വഖറ ലീമാനു ഫി ഖൽബി, അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ ഹൃദയത്തിൽ ഈമാനിൻ്റെ കണിക ഇട്ടു നൽകിയത് ഇതാണ് എന്ന്. വിശുദ്ധ ഖുർആൻ സഹോദരങ്ങളെ സട്ടാവിൻ്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടുത്തുന്നതായ ഒരുപാട് കാര്യങ്ങൾ, തെളിവുകൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് ഈ ഒരു ഇസ്ലാമിൻ്റെ സ്തംഭങ്ങളിൽ ഒന്നാമത്തെ കാര്യം, ഈ ഷഹാദത്തിനെ തിരിച്ചറിയുക, അത് ബോധ്യപ്പെടുക, അത് വിശ്വസിക്കണമെങ്കിൽ, നാവുകൊണ്ടതിനെ ഉച്ചരിക്കണമെങ്കിൽ, ഹൃദയത്തിൽ അതിനെ സത്യപ്പെടുത്തണമെങ്കിൽ അത് ബോധ്യപ്പെടണം. അതാണ് ചോദിക്കുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ. അഫറഅയ്തും മാ തുംനൂൻ, അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ, നിങ്ങൾ ശ്രവിക്കുന്നതായ ഇന്ദ്രിയത്തുള്ളികളിൽ നിന്ന് മനുഷ്യരെ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കുന്നു, നിങ്ങളാണോ അതിനെ ഉണ്ടാക്കിയിട്ടുള്ളത്, അതല്ല നാമാണോ ഉണ്ടാക്കിയിട്ടുള്ളത്? നോക്കൂ സഹോദരങ്ങളെ, ഒരു പുരുഷൻ ശ്രവിക്കുന്ന ബീജത്തിൽ നിന്നും ലക്ഷണമൊത്ത ഒന്ന്, അത് കൊടാറുകൂടി ആ ശ്രവങ്ങളിൽ നിന്ന് ഒന്ന് മാത്രമാണ് ആ ശ്രവത്തിൽ നിന്ന് അണ്ഡവുമായി കൂടിച്ചേരുന്നത്. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുകയാണ്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് മുഴുവനായും അവർ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഖൽഖം മിൻ ബഅദി ഖൽഖിം ഫീ ളുലുമാത്തിൻ സലാസ്, മൂന്നിരട്ടറകൾക്കുള്ളിൽ അള്ളാഹു സുബ്ഹാനഹു വതാല സംവിധാനിച്ച ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് മനുഷ്യർക്ക് അവരുടെ സൃഷ്ടിപ്പ് നൽകിയവൻ, അത് വല്ലാത്തൊരു വിഷയം തന്നെയാണ്. അപ്പോൾ ജനീനായിരിക്കുന്ന ഒരു ജനീനൻ വാഹിദൻ മസ്തത്താവ്, ആർക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഒരു ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ ദുർബലത ആലോചിച്ചു നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്, യാ യുഹന്നാസ് അല്ലയോ മനുഷ്യരെ, ദുരിബ മസലുൻ ഫസ്തമിഉ ലഹു, നിങ്ങൾക്കൊരു ഉദാഹരണം വിവരിക്കപ്പെടുന്നു, നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കണം. സൂറത്തുൽ ഹജ്ജിലാണ്, ഹജ്ജിൻ്റെ അവസാന ഭാഗത്ത്, ആ ഒരു അവസാന ഭാഗത്ത് ഈ ഒരു ആയത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹു നമുക്ക് ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരികയാണ് നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കാൻ വേണ്ടി. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരോട്, അള്ളാഹു അല്ലാത്തവരോട് ആരാധിക്കുന്നവരോട്, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമേ ആളുകൾ ഏതിനെയൊക്കെ എന്തിനെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ ആരാധിക്കുന്നുണ്ടോ, അവരോടൊക്കെയുള്ള ഒരു ചോദ്യമാണ്. മറുപടി നൽകാൻ സാധിക്കാത്ത വിധത്തിൽ ഇല്ല, യാതൊരു കഴിവുമില്ല, ദുർബലരാണ് ആരാധിക്കപ്പെടുന്നവർ, ആരാധിക്കുന്നവരും ദുർബലരാണ്, ആരാധിക്കപ്പെടുന്നവരും ദുർബലരാണ്. അയ്യഖ്ലുഖു ദുബാബ, ഒരീച്ചയെ പോലും അവർ സൃഷ്ടിച്ചിട്ടില്ലല്ലോ, അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടി. സുബ്ഹാനല്ലാഹ്, ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ. കുല്ലുൽ മഅബൂദാതി അലഖ്തിലാഫി അസ്നാഫിഹ ലയ്യഖ്ലുഖു ദുബാബ, വ്യത്യസ്തരായ ആരാധന്മാരെല്ലാവരും തന്നെ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിച്ചിട്ടില്ല, അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാൽ. മനുഷ്യന്മാർ പലരും, പല നാട്ടുകാരും, പല രാജ്യക്കാരും, പല ഗോത്രക്കാരും, വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾ, ലോകത്തുള്ള മനുഷ്യർ പലതിനെയും ആരാധിക്കുന്നു. ഈ ആരാധിക്കപ്പെടുന്നവരെല്ലാം കൂടിയാൽ പോലും അവർക്കൊരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ സാധ്യമല്ല. അള്ളാഹുവിന് പുറമെ റബ്ബുൽ ആലമീനായ അള്ളാഹ്ക്ക് പുറമെയുള്ളവരെല്ലാം തന്നെ ഒരുമിച്ച് കൂടിയാൽ അവരെല്ലാം ഒരുമിച്ച് കൂടി സഹായികളായി അവർ പരിശ്രമിച്ചാലും ഒരീച്ചയെ പോലും സൃഷ്ടിക്കാൻ അവർക്ക് സാധ്യമാവുകയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ബോധ്യപ്പെടുത്തുന്നത്. അതാണ് സഹോദരങ്ങളെ ഹാദാ ഫിൽ ഖദർ. ഇത് അള്ളാഹ് ഖദറാക്കിയതാണ്, അള്ളാഹുവിൻ്റെ കഴിവിൽപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെ നിർണയത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തിരിച്ചറിയേണ്ടുന്ന ഒന്നാമത്തെ കാര്യം അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഷഹാദത്തിനെയാണ്. അതാണിവിടെ ഇസ്ലാം നമുക്ക് മുമ്പിൽ വരച്ചു കാണിക്കുന്ന ഒന്നാമത്തെ ഷഹാദത്ത്. അത് തിരിച്ചറിയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഓരോ ചോദ്യങ്ങളായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് നൽകിയിട്ടുള്ളത്. ഈ ഹദീസിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതെപ്പോഴും കേട്ട് നമ്മൾ പോകുന്ന ഏതൊരാൾക്കും അറിയുന്ന ഒരു ഹദീസാണെന്ത്? ഇസ്ലാം കാര്യം അഞ്ചാണ്, ഇസ്ലാം നിർമ്മിക്കപ്പെട്ടുള്ളത് അഞ്ച് സ്തംഭങ്ങളിലാണ് എന്നു പറഞ്ഞ് ഷഹാദയും സ്വലാ സക്കാത്ത് സൗമ ഹജ്ജ് എന്നങ്ങനെ പറഞ്ഞു പോകാനുള്ളതല്ല, മറിച്ച് ഓരോന്നും വിശദമായി അറിയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം അറിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല വഫി ശർഇ ഖാല അല്ലാഹു തബാറക വ തആല, അല്ലാഹു പറയുന്നു ഈ ശരീഅത്തിൽ, قل لئن اجتمعت الانس والجن على ان ياتوا بمثل هذا القران لا ياتون بمثله. വെല്ലുവിളി ഏറ്റെടുക്കാൻ സഹോദരങ്ങളെ ഇന്നോളം ആർക്കും സാധിച്ചിട്ടില്ല. ഇതിനൊരു മറുപടി കൊണ്ടുവരാൻ മനുഷ്യന്മാരും ജിന്നുകളും എല്ലാം ഒരുമിച്ച് കൂടി തന്നെ ഇതേപോലെ ഖുർആൻ പോലെയുള്ള ഒന്ന് കൊണ്ടുവരാൻ അവർക്ക് സാധ്യമല്ല എന്നാണ്. لا احد يستطيع وياتي بمثل كلام الله, അല്ലാഹുവിന്റെ കലാമ പോലെയുള്ളതൊന്നും കൊണ്ടുവരാൻ ഒരാൾക്കും സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വല യഖ്ലുഖു മിസ്ല ഖൽഖില്ലാ, അതേപോലെ അല്ലാഹ സൃഷ്ടിച്ചതുപോലെ സൃഷ്ടിക്കാനും ഒരാൾക്കും സാധ്യമല്ല എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഷഹാദത്ത്, മുഹമ്മദുർ റസൂലുള്ളാ എന്ന ഷഹാദത്ത്, അതാണ് ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമതായിട്ടുള്ളത്. അത് നാം അറിയണം, പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാഅല്ലാ, ബാറകല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം പഠിക്കാറുള്ളത്. ഇന്ന് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ എന്ന വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം. സ്വരം അല്ലാ എൻ്റെ വിളിക്ക്.

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇസ്ലാം മനുഷ്യരെ സൃഷ്ടിച്ച ഏകദൈവത്തിൽ നിന്നുള്ള മതമാകുന്നു. ദൈവിക ദർശനങ്ങൾ കലർപ്പില്ലാതെ നടപ്പിൽ വരുത്തുമ്പോൾ മാത്രമേ ഭൂമിയിൽ സമാധാനം കളിയാടുകയുള്ളൂ. പീസ് റേഡിയോയിലിനി ദൈവിക ദർശനങ്ങളുടെ മാനവിക നിലപാടുകളുമായി ഇൻസൈറ്റ്. ഇസ്ലാമിന് വില്ലൻ വേഷം നൽകുന്നവരുടെ അജണ്ടകൾ അവതരിപ്പിക്കുന്നത് താജുദ്ദീൻ സലാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ആൻഡ്രോയിഡിലെ ഒരു ആപ്പാണ് ബീറ്റ് ദ ബോസ് എന്ന ഒരു ഗെയിമിംഗ് ആപ്പ്. ഇവിടെ ചെയ്യുന്നത് നമുക്കിഷ്ടമല്ലാത്ത ഒരാളെ ഇതിൻ്റെ റിംഗ് ബോക്സിൽ കൊണ്ടുവന്നിട്ടിട്ട് നമുക്ക് അയാളെങ്ങനെ അടിക്കാം. എനിക്കൊരാൾ ഇഷ്ടമല്ലെങ്കിൽ അയാളുടെ ഫോട്ടോ കൊണ്ടുവന്നിട്ടിട്ട് ഇങ്ങനെ അടിക്കാം. അയാൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തെയും ഇസ്ലാം എന്ന മതത്തെയും ലോകം നേരിടുന്ന ഒരു രീതി ഇങ്ങനെയാണ്. എന്ത് സംഭവങ്ങളുണ്ടായാലും ആ തിന്മ നിറഞ്ഞ സംഭവത്തിൽ എന്തെങ്കിലും ഒരു ബന്ധം ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുത്തുണ്ടാക്കി അതിൻ്റെ ആ തിന്മയുടെ ആ പ്രശ്നത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ലോകത്തെ കോടിക്കണക്കിന് നിസ്വാർത്ഥരായ മുസ്ലിങ്ങളുടെ തലയിൽ വെച്ച് ഇസ്ലാം ഒരു പ്രശ്നമാണെന്നും ഇസ്ലാം ലോകത്തിന് ഭീഷണിയാണെന്നും ഇസ്ലാമിനെ തുടച്ചു നീക്കേണ്ടതാണ് എന്നുമുള്ള ഒരു ക്യാമ്പയിൻ വളരെ ശക്തമായി നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഘട്ടത്തിലും ആ ഘട്ടത്തിന് പറ്റിയ സംഭവങ്ങളാണ് വരിക. കൊറോണ എന്ന ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ആ കൊറോണയെ എങ്ങനെ ഇസ്ലാം വിരുദ്ധ പ്രചാരണങ്ങൾക്കും ഇസ്ലാമിനെതിരെയുള്ള വെറുപ്പ് നിർമ്മിക്കാനും അതോടൊപ്പം തന്നെ ഇസ്ലാം പേടി ഉണ്ടാക്കിയെടുക്കാനും എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നത് ഗവേഷണം നടക്കും. ശരിക്കും അതിൻ്റെ ഭാഗമാണ് ഇന്ത്യയിൽ നിന്നാണ് അത്തരം ചില ശ്രമങ്ങൾ ഉണ്ടായത്. കൊറോണ വ്യാപിപ്പിക്കുന്നത് മുസ്ലിങ്ങളാണ്, അവർ ഭക്ഷണത്തിൽ തുപ്പുന്നു, വേറെ ഏതൊക്കെയോ കോണ്ടെക്സ്റ്റിലുള്ള കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ വളരെ ഫേക്കായിട്ട് എടുത്തുണ്ടാക്കി പ്രചരിപ്പിക്കുന്നൊരു സ്വഭാവം നമ്മൾ കാണുകയുണ്ടായി. അത് നാർക്കോട്ടിക് ജിഹാദ് വിവാദ കാലത്തെ ഒരു ഒരു സാഹചര്യം അങ്ങനെ തന്നെയായിരുന്നു. ലഹരി എന്ന ഇസ്ലാമുമായി യാതൊരു നിലക്കും യോജിക്കാത്ത ലോകത്തെ ഏറ്റവും ശക്തമായി ലഹരിയെ വിമർശിച്ച ഒരു മതത്തെ അതിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ പെൺകുട്ടികൾക്ക് ലഹരി കൊടുത്ത് അവരെ വശീകരിച്ച് മതപരിവർത്തനം നടത്തുന്നു എന്ന എങ്ങനെ നട്ടാലും മുളക്കാത്തൊരു നുണയെ ഏറ്റവും ശക്തമായി നടാൻ ശ്രമിച്ച് മുളപ്പിക്കാൻ ശ്രമിച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചത് നമ്മൾ തീർച്ചയായും കണ്ടു. അവിഹിതങ്ങളെയും അവിശുദ്ധ ബന്ധങ്ങളെയും അതിശക്തമായി നിരാകരിക്കുന്ന ഇസ്ലാം ആ ഇസ്ലാമിലേക്ക് ആളെ കൊണ്ടുവരാൻ പ്രണയത്തിൻ്റെ മുഖമൂടി അണിഞ്ഞ് ലൗ ജിഹാദ് നടത്തുന്നു എന്ന ആരോപണങ്ങൾ ഇതിൻ്റെയൊക്കെ ഭാഗമാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ഇസ്ലാം പ്രതിയല്ലാത്ത, കക്ഷിയല്ലാത്ത ഒരു വിഷയത്തിൽ ഇസ്ലാമിനെ കക്ഷി ചേർത്ത് ചർച്ചകളിൽ ഉയർത്തിക്കൊണ്ടുവന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇതാണ് പലപ്പോഴും ഇസ്ലാം എപ്പോഴും ഇങ്ങനെ ഒരു പ്രതിസ്ഥാനത്തും ഒരു വില്ലൻ്റെ സ്ഥാനത്തും നിൽക്കാനുള്ള കാരണം. എന്തൊക്കെ തിന്മ പറഞ്ഞാലും ഭീകരവാദം പറഞ്ഞാലും തീവ്രവാദം പറഞ്ഞാലും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഇസ്ലാമിക ചിഹ്നങ്ങളെയും മുസ്ലിം വേഷങ്ങളെയും ഒക്കെ ആളുകൾക്ക് ഓർമ്മ വരാനുള്ള ഒരു പ്രധാന കാരണം ഇതാണ്. ഈ നർക്കോട്ടിക് ജിഹാദ് വിവാദ കാലത്ത് പക്ഷേ കേരളത്തിൽ ആ നുണ മുളക്കാൻ സമ്മതിക്കാത്ത വിധം അതിശക്തമായി വേലി കെട്ടിയത് ഇവിടുത്തെ മാധ്യമങ്ങളായിരുന്നു. മൊത്തത്തിൽ ഏകദേശം എല്ലാ മാധ്യമങ്ങളും പൊളിറ്റിക്കൽ പാർട്ടികളുമൊക്കെ താരതമ്യേന വളരെ മോശമല്ലാത്ത ഒരു സ്റ്റാൻഡ് അതിൽ സ്വീകരിച്ച് നമുക്ക് കാണാൻ കഴിയും. നമ്മളത് വെറുതെ ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. എൻ്റെ സംസാരം റേഡിയോയിൽ നിന്ന് മാത്രം കേൾക്കുന്ന ആളുകൾക്ക് വോയിസ് കേൾക്കാം, അല്ലാത്ത ആളുകൾക്ക് വീഡിയോ കൂടി കേൾക്കാം. എന്താണ് ഒരാൾ പറയണേ, 99% ഈ നാർക്കോട്ടിക് ജിഹാദൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പരിപാടികളിൽ ഇടപെടുന്നത് അല്ലെങ്കിൽ ആ ഒരു ലഹരി ഉപയോഗിച്ചിട്ടുള്ള പരിപാടികളിൽ ഇടപെടുന്നത് മുസ്ലിങ്ങളാണ് എന്നാണ്. ചാനൽ ചർച്ചകളിൽ ഇവിടുത്തെ ക്രിസംഗികളെ പ്രതിനിധീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹം അത് പറയട്ടെ.
4: ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, ലഹരിമനം നടക്കാം, ഒരു ഒരു ഒരു വിഭാഗമാണ് അത് കൈകാര്യം ചെയ്യുന്നത്, നോക്കിയാൽ കാണാം. 99
3: വളരെ ഇന്റലക്ച്വലായി നടക്കേണ്ട ഒരു ചർച്ചയിൽ വായിൽ തോന്നിയത് പറഞ്ഞാണ് പോയാൽ വിടുമോ? ഉടനെ അവതാരകൻ ചോദിച്ചു, അതിൻ്റെ സ്റ്റാറ്റിക്സ് എവിടെ, ഏത് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഏത് ഏജൻസി ആര് തന്ന കണക്കാണിത് എന്ന് അദ്ദേഹം ചോദിക്കുന്നത് കേട്ടോളൂ നിങ്ങൾ.
4: അതെങ്ങനെ നിരുത്തരവാദപരവും?
5: എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഏത് രാജ്യത്തിലെ ഏത് ഏജൻസി?
3: അതിനുള്ള മറുപടി എന്താ അറിയോ? അതിനുള്ള മറുപടി ഇങ്ങനെ ഇന്ന ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ രാജ്യത്തിന്റെ ഇന്ന ഏജൻസി പറഞ്ഞിട്ടുണ്ട്, അല്ലെ ലോകത്തെ ഇന്ന ഏജൻസി പറഞ്ഞിട്ടുണ്ടെന്നൊന്നുമല്ല, പാലാ പിതാവ് പറഞ്ഞിട്ടുണ്ടെന്നാണ്. അതേ ഒന്ന് പറഞ്ഞോട്ടെ.
5: ഇവിടെ നാർക്കോട്ടിക് ഉപയോഗിക്കുന്നത്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു വിഭാഗമാണ്. ഏത് സ്റ്റാറ്റിസ്റ്റിക്സ്, ഏത് ഏജൻസിയുടെ, ഏത് കാലത്തേത്, ഏത് പോലീസ് എടുത്ത കേസ് കണക്ക് പറ?
4: പാലാ പിതാവ് വ്യക്തമായി പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികൾ അടക്കം വിക്ടിമാകുന്നു.
3: ഏയ് ഹലോ, ഏയ് ഹലോ, ഈ പാലാ പിതാവ് പറഞ്ഞത് പാലയിലെ പിതാവിൻ്റെ മുന്നിലെത്തുന്ന ആളുകൾ മാത്രം സ്വീകരിക്കുള്ളൂ. അദ്ദേഹം ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഏജൻസിയോ അല്ലെങ്കിൽ സംവിധാനമൊന്നും അല്ല. അദ്ദേഹം നിങ്ങൾക്ക് മതപരമായി നിങ്ങൾ ബഹുമാനിക്കുന്നൊരു വ്യക്തിയായിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവഹേളിക്കാനോ മോശമാക്കാനോ ഞങ്ങൾ ശ്രമിക്കണില്ല. മനസ്സിലായില്ല? ഞങ്ങളുടെ മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഭാഗമാണ്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചത്, ഈ രീതിയിലാണ് പലപ്പോഴും കാര്യങ്ങളെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. 99% ഇങ്ങനെ ഈ നാർക്കോട്ടിക് ഇഷ്യൂസിലൊക്കെ ഉള്ളത് മുസ്ലിങ്ങളാണ്. ഇതിൻ്റെയൊക്കെ കണക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൃത്യമായി പുറത്തുവിട്ടു. ലഹരി എന്നത് നമ്മളെല്ലാവരും ഒന്നിച്ച് അനുഭവിക്കുന്നൊരു വലിയ പ്രതിസന്ധിയാണ് ഇന്ന്. ആർക്കാണതറിയാത്തത്? ലഹരി എന്നത് അത്രമാത്രം വലിയൊരു പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയെ എല്ലാവരും ഒന്നിച്ച് നേരിടേണ്ടതാണ് അല്ലേ? സിന്തറ്റിക് ലഹരി ഉൾപ്പെടെയുള്ളത് വളരെ വലിയ വ്യാപനത്തിലേക്ക് എത്തുകയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യവസ്ഥാപിതമായി ഇസ്ലാം ലഹരിയെ നിരാകരിക്കാനും ഇല്ലായ്മ ചെയ്യാനുമുള്ള പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ലോകത്ത് മദ്യനിരോധനത്തിൻ്റെ ലഹരി നിരോധനത്തിൻ്റെ 3 ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. ഒന്ന്, ജോർജ് വാഷിങ്ടൺ അമേരിക്കയിൽ എടുത്തൊരു സിസ്റ്റമായിരുന്നു. അമേരിക്കൻ പാർലമെൻറ്റിൻ്റെയും നിയമനിർമ്മാണ സഭകളുടെയും കോടതിയുടെയും പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും നിയമങ്ങളുടെ ദണ്ഡുകളുടെയും ഒക്കെ പരിസരത്ത് നിന്നുകൊണ്ട് അതിനെ വളരെ ശക്തമായി പ്രതിരോധിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭരണ പൂർത്തീകരിക്കും മുമ്പ് തന്നെ വളരെ ദുരവ്യാപകമായ പ്രതിസന്ധികളിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ ബില്ല് പിൻവലിക്കേണ്ടി വന്നു. മദ്യമുക്തമായ അമേരിക്ക എന്നുള്ളത് നടന്നില്ല എന്ന് മാത്രമല്ല, അത് കുടുംബ വീടുകളിലെ സൽക്കാരങ്ങളിലും ഒക്കെ അങ്ങനെ ഒരു നോർമലൈസ് ചെയ്യപ്പെട്ട, ഒരു ചായ കുടിക്കുന്നതിലേറെ ലാഘവത്തോടുകൂടെ ആളുകൾ ഉപയോഗിക്കുന്ന, അതുകൊണ്ടുണ്ടാകുന്ന വലിയ നാശങ്ങളെയും നഷ്ടങ്ങളെയും അഭിമുഖീകരിക്കുന്ന പിന്നെ ഫ്ലോറിഡ പോലെയൊക്കെയുള്ള സ്റ്റേറ്റുകളിൽ ലഹരി ബാധിതർ ഒന്നിച്ച് അങ്ങനെ ലഹരിയടിച്ച് തളർന്ന് കിടക്കുന്ന ഭീകരമായ കാഴ്ചകൾ, അതേപോലെ തന്നെ ഒരു പ്രത്യേകതരം മനുഷ്യർ, ആക്രമണ ശൈലിയുള്ള പ്രത്യേകതരം മനുഷ്യരൊക്കെ സൃഷ്ടിക്കുന്നിടത്തേക്കാണ് അത് യഥാർത്ഥത്തിൽ എത്തിയത്. 2, ഇന്ത്യയിൽ ഗാന്ധിജി കൊണ്ടുവന്ന സംഭവമാണ്. ഇന്ത്യയിൽ ഗാന്ധിജി മദ്യമില്ലാത്ത ഇന്ത്യ എന്ന സ്വപ്നമാണ് അദ്ദേഹം കണ്ടത്. പക്ഷെ നമ്മുടെ ഭരണചക്രം തിരിക്കപ്പെടുന്നത് തന്നെ സത്യത്തിൽ ഇന്ന് ലഹരി കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് ലഹരി ഒരു തിന്മയാണ്, നന്മകൾ അതിൽ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിലും അതിൻ്റെ നന്മകളെക്കാൾ വലുത് തിന്മയാണ് എന്ന തത്വം പഠിപ്പിച്ചു. പിന്നീട് നിസ്കാരത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ലഹരി ഇല്ലാതെ വരണമെന്ന് പഠിപ്പിച്ചു. രാത്രി നേരത്തെ നിർത്തേണ്ടി വന്നു. രാവിലെ കുടിച്ചാൽ തന്നെ ലൊഹറിൻ്റെ മുമ്പ് അവർക്കത് നിയന്ത്രിക്കപ്പെടും വിധമുള്ള അളവാക്കേണ്ടി വന്നു. അങ്ങനെ സ്വാഭാവികമായിട്ട് അവസാനം വഹാൽ അൻതു മുൻതഹൂൻ, നിങ്ങൾ വിരമിക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ മദ്യത്തിൻ്റെ പുഴയൊഴുകിയ മദീന നമ്മൾ കണ്ടു. ലോകത്തെ ജനകോടികൾ മദ്യമെന്ന് പറയുന്നത് ഉമ്മുൽ ഖബായിസാണ്, ഏറ്റവും വലിയ തിന്മയാണ് എന്ന തത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് 100% ആ വഴിയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലേ. എത്രയോ കോടിക്കോടി മനുഷ്യർ അവർ മദ്യപിക്കാത്തതിൻ്റെ കാരണം ഇസ്ലാം മദ്യപാനത്തെ നിരോധിച്ചു എന്നുള്ളത് മാത്രമാണ്, അല്ലാതെ അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളോ അത് കിഡ്നി അടിച്ചു പോകുന്നുള്ളതുകൊണ്ടൊന്നുമല്ല. പരലോകമെന്നൊരു മഹാസംഭവം വരാനുണ്ടെന്നും മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നും മനുഷ്യനെ കുഞ്ഞു ബീജബിന്ദുക്കളിൽ നിന്ന് നിർമ്മിച്ചുണ്ടാക്കിയ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും അസാധ്യമാകുന്ന ഒന്നല്ല എന്നുമുള്ള ആ വലിയ പാഠങ്ങൾ അത് ഉൾക്കൊണ്ടിട്ടാണ് ഇത്തരമൊരു നിലപാടിലേക്ക് പോകുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെ വളരെ മഹത്തരമായി പഠിപ്പിച്ച ഇസ്ലാമിൻ്റെ അൽഖംറു ഉമ്മുൽ ഖബായിസ്, മദ്യമെന്ന് പറയുന്നത് എല്ലാ തിന്മകളുടെയും മാതാവാണ്, കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്നതെല്ലാം നിഷിദ്ധമാണ്, അതിനി സിന്തറ്റിക് ലഹരിയായാലും പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങളായാലും ഒക്കെ ലഹരി ഉണ്ടാക്കുന്നുണ്ടോ, നിഷിദ്ധമാണ്. അത് ഉപയോഗിച്ചാൾക്ക് 40 നാളിലെ നമസ്കാരം അയാൾക്ക് നഷ്ടപ്പെട്ടു. അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കെ അവൻ അവിശ്വാസിയാവുകയാണ്, അങ്ങനെ അവൻ മരിച്ചാൽ അവനത് വലിയ നഷ്ടമാണ്. ഇങ്ങനെ എല്ലാം പഠിപ്പിച്ചു. ലഹരിയുമായി ബന്ധപ്പെട്ട 10 വിഭാഗങ്ങളെ, അതുണ്ടാക്കുന്നവനെ, അത് വഹിക്കുന്നവനെ, അത് വിൽക്കുന്നവനെ, അതിൻ്റെ കണക്കെഴുതുന്നവനെ, ഇങ്ങനെ എല്ലാ നിലക്കുമുള്ള 10 വിഭാഗങ്ങളെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് അതിനെ ശക്തമായി ഇസ്ലാം നിരാകരിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ഇസ്ലാമിൻ്റെ നേരെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബീറ്റ് ദ ബോസ് ആപ്പിൽ ചെയ്യുന്നതുപോലെ ഏത് ചാൻസ് കിട്ടിയാലും ആ ചാൻസിലേക്ക് കയറ്റി നിർത്തി ആക്രമിക്കുക എന്നുള്ളൊരു കാര്യം വരുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇസ്ലാം എന്നും എപ്പോഴും ഒരു പ്രതിയുടെ വേഷത്തിൽ തന്നെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം ഇസ്ലാം വിമർശകരെ സംബന്ധിച്ചിടത്തോളം അവർ പൊതുവായി എത്തിയിട്ടുള്ളൊരു തത്വം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ പേരിൽ എല്ലാം അടിച്ചേൽപ്പിക്കുക എന്നുള്ള ഒരു സംഗതിയുടെ ഭാഗത്താണ് യഥാർത്ഥത്തിൽ അവരുള്ളത്. ഇതിലൊക്കെ എന്തായിരിക്കും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വെൽ പ്ലാൻഡായ സംഭവങ്ങളാണ് കൊണ്ടുവരിക. ഒരു വസ്തുതയിലുണ്ടാകും, ഒരു വസ്തുത അതിലുണ്ടാകും, എന്നാൽ അതേസമയത്ത് അതിൽ ഒരു നുണ ചേർത്തിട്ടുണ്ടാകും, അതിലൊരു അർദ്ധസത്യം ഉണ്ടാകും. ഇപ്പം ലഹരിയുടെ കാര്യത്തിൽ ലഹരി ശക്തമായി വ്യാപിക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ ഒരു റിയാലിറ്റിയാണ്, അതൊരു വസ്തുതയാണ്. അതിൻ്റെ അടുത്തൊരു സംഭവം എന്താ, ലഹരിയെ അല്ലെങ്കിൽ പ്രണയത്തെ എന്ത് ചെയ്യുന്നു, ഇസ്ലാമിക പ്രചാരണത്തിന് ഉപയോഗിക്കുന്നു, അതാണ് അതിലെ നുണ. പിന്നെ അതിൽ അർദ്ധസത്യം എന്താ, മുസ്ലിങ്ങൾ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. എന്നാൽ മുസ്ലിങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നത് മതം മാറ്റാനാണോ? മുസ്ലിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, ലഹരി കടത്തുന്നുണ്ട്, മുസ്ലിങ്ങൾ പ്രണയിക്കുന്നുണ്ട്. അപ്പോൾ അർദ്ധസത്യത്തെയും സമ്പൂർണ്ണ നുണയെയും അർദ്ധസത്യത്തെയും കൂട്ടിഘടിപ്പിച്ച് കുറേ ട്വിറ്റർ ഹാൻഡിലുകളിൽ നിന്നും ഇൻസ്റ്റാ ഹാൻഡിലുകളിൽ നിന്നും സോഷ്യൽ മീഡിയയുടെ വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഒന്നിച്ചിതിങ്ങോട്ട് വരുമ്പോൾ അറക്കൽ രാജാവ് ആനനെ തുപ്പിയേ എന്നുള്ള ക്യാമ്പയിൻ ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാവരും അത് തുപ്പി എന്ന് പറഞ്ഞ പോലെ ഒരാളിങ്ങനെ ആടിനെയും കൊണ്ടു പോകുമ്പോൾ നീ എവിടുക്കാ ഒരു പട്ടിനെയും കൊണ്ടുപോകണു, അടുത്ത സ്റ്റോപ്പിലെത്തിയപ്പോൾ നല്ല ഉഗ്രൻ പട്ടിയാണല്ലോ, ഈ പട്ടിനെ കൊടുക്കണോ, ഏയ് ഇത് കടിക്കൂട്ടോ, ഇങ്ങനെ പറഞ്ഞ അവസാനം ആ ആടിൻ്റെ കരച്ചിൽ പട്ടിയുടെ കുരയായി തോന്നുന്ന, ഞാൻ ആക്രമിക്കപ്പെടുന്നു വിചാരിച്ചിട്ട് ആ ആടിനെ തല്ലിക്കൊല്ലുന്ന ഉടമയെപ്പോലെ നമ്മൾ തന്നെയും ഇസ്ലാമിൽ കുറച്ചൊക്കെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നിടത്തേക്ക് എത്തുന്നത് വളരെ വസ്തുതാപരമായി പറഞ്ഞാൽ അതിൻ്റെ ഒരു സംഗതി ഇങ്ങനെയാണ്. ലോകത്ത് നടക്കുന്ന ടോട്ടൽ ആക്രമണങ്ങൾ അനുബന്ധങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ മാവോയിസ്റ്റ് ആക്രമണങ്ങൾ, നക്സലേറ്റ് ആക്രമണങ്ങൾ, ക്രിസ്ത്യൻ വാർ ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങൾ, പിന്നെ ഇങ്ങനെയുള്ള എന്തെല്ലാം സംഭവ വികാസങ്ങൾ ലോകത്തുണ്ട്. വർണ്ണവെറിയുടെ പേരിൽ അമേരിക്ക അടക്കമുള്ള നാടുകളിൽ നടക്കുന്ന വിഷയങ്ങൾ അല്ലേ, ഒരു പോലീസുകാരൻ ഒരു കറുത്ത വർഗ്ഗക്കാരനെ മുട്ടിൽ അമർത്തി കൊന്നു കളഞ്ഞത് നമ്മൾ കണ്ടതാണ്. അവിടെ എനിക്ക് ശ്വസിക്കണമെന്നയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. അതൊന്നും മതത്തിൻ്റെ പേരിലേക്ക് പലപ്പോഴും ചേർക്കപ്പെടുന്നത് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് ഇസ്ലാമിനെതിരെയുള്ള ഈ ക്യാമ്പയിനെ നമ്മൾക്ക് പ്രതിരോധിക്കാൻ കഴിയുക, യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിക്കാൻ ശ്രമിക്കുകയും ലോകത്തോട് ഇസ്ലാമിനെ കുറിച്ച് ഉറക്കെ സംസാരിക്കുകയും ചെയ്യുക വഴിയാണ് എന്നീ ഒരു ഘട്ടത്തിൽ ഓർപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
2: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഇൻസൈറ്റ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇസ്ലാമിന് വില്ലൻ വേഷം നൽകുന്നവരുടെ അജണ്ടകളാണ് ഇന്നത്തെ ഇൻസൈറ്റ് പ്രോഗ്രാമിലൂടെ വിശദീകരിച്ചു നൽകിയത്. അതിൻ്റെ ഏതാനും ഭാഗമാണ് അഥവാ ഒരു എപ്പിസോഡാണ് ഇന്ന് നാം കേട്ടുകഴിഞ്ഞത്. അവതരിപ്പിച്ചത് താജുദ്ദീൻ സലാഹി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നമ്മളിനി അടുത്തൊരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകണം. സമയം കുറേ നമ്മൾ മുന്നോട്ട് പോയിരിക്കുകയാണ്. നമുക്ക് തിരുമൊഴികൾ കേട്ട് തിരിച്ചു വരാം.
1: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബീ തീർത്തു തന്ന
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെല്ലാവരും നിർബന്ധമായും കേൾക്കേണ്ടുന്ന ഒരു ഹദീസ് തന്നെയാണ് ഇന്നും നമ്മളോടൊപ്പം കെ വി മുഹമ്മദ് അലി. അദ്ദേഹത്തിൻ്റെ ചെറിയൊരു സംസാരത്തോടുകൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, പലരും ചോദിച്ച് മടുത്ത് വിഷമം പറഞ്ഞ ആളുകളൊക്കെ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ അവർക്കൊക്കെ കേൾക്കാനൊരു അവസരമാക്കി തീർക്കണം. അള്ളാഹുവിനോട് ചോദിച്ച് അത്തരം ഞാൻ ഒരു തുടക്കം പറയുന്ന കാരണം ആ ഒരു മനസ്സോടുകൂടി തന്നെയാവണം ഇന്നത്തെ തിരുമുകളിലേക്ക് നമ്മൾ കിടക്കേണ്ടത്. റബ്ബിനോട് ചോദിക്കുമ്പോൾ ധാരാളമായി ചോദിക്കുക എന്ന ഹദീസാണ് ഈ ഇൻഷാല്ല ഇന്നത്തെ തിരുമൊഴികളിലൂടെ നമ്മൾ കേൾക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അൻ ആയിഷത്ത ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹാ قال رسول الله صلى الله عليه وسلم اذا سال احدكم فليكثر فانما يسال ربه. പ്രശദക്ലേ സഹീഹുൽ ജാമിയിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. ഇമാം ഇബ്നു ഹിബ്ബാൻ തന്റെ സഹീഹിലും ഇത് നൽകിയിട്ടുണ്ട്. ഹദീസ് നിവേദനം ചെയ്യുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. നമ്മൾ മനസ്സിലാക്കി ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയ പത്നി, നബി വിവാഹം കഴിച്ച ഏക കന്യകയാണ് അവർ. ഹിജറ 58 അവർ മദീനയിൽ വെച്ച് മരണപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരുപാട് വചനങ്ങൾ റിപ്പോർട്ട് ചെയ്ത, നബിയുടെ ജീവിതം പഠിച്ച, രഹസ്യ പരസ്യ ജീവിതം പഠിച്ച് മനസ്സിലാക്കി, കുടുംബജീവിതം പ്രത്യേകിച്ചും നമുക്ക് അല്ലെങ്കിൽ വരും തലമുറക്ക് പകർന്നു നൽകിയ മഹാവ്യക്തിത്വമാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അതോടൊപ്പം ദീനീ വിഷയങ്ങളിൽ അവഗാഹമുണ്ടായിരുന്ന മഹാപണ്ഡിതയുമായിരുന്നു അവർ എന്ന് കാണാം. 2210 ഹദീസുകൾ അവർ നിവേദനം ചെയ്തിട്ടുണ്ട്. അതിൽ 316 ഹദീസുകൾ സഹീഹ് ബുഖാരിയിൽ മുസ്ലിമിലും ഒരേപോലെ വന്ന ഹദീസുകളായിട്ട് നമുക്ക് മനസ്സിലാക്കാനുമാകും. ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ അറിയിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഇദാ സഅല അഹദുക്കും ഫൽയുക്സിർ നിങ്ങളൊരാൾ ചോദിക്കുമ്പോൾ, അതായത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, ഫൽയുക്സിർ അവൻ കൂടുതൽ ചോദിക്കട്ടെ. ഫഇന്നമാ യസ്അലു റബ്ബഹു, കാരണം അവൻ ചോദിക്കുന്നവൻ്റെ റബ്ബിനോടാണല്ലോ. അവൻ ചോദിക്കുന്നതും പ്രാർത്ഥിക്കുന്ന റബ്ബിനോടാണ്. അതുകൊണ്ട് അതിൽ ഒരിക്കലും കുറവ് വരുത്തരുത്, നിരാശയുണ്ടാകരുത്, കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ അറിയിക്കുന്നത്. തൻ്റെ ദുആയിലൂടെ, പ്രാർത്ഥനയിലൂടെ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഏതൊരു കാര്യവും അത് ആവർത്തിച്ച് ചോദിക്കുക, കൂടുതൽ ചോദിക്കുക എന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് പ്രാർത്ഥനയുടെ ഒരു മര്യാദ കൂടിയായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. മാലിക്കുൽ മുൽക്കായ ഖജനാവ് ഒരിക്കലും കുറഞ്ഞു പോകാത്ത, ഒരിക്കലും ചോദിക്കുന്നതിൽ വെറുപ്പ് പ്രകടിപ്പിക്കുന്ന, ദേഷ്യമുള്ള ഒരു ആളല്ലോ, അല്ലെങ്കിൽ ഒരു ശക്തിയല്ല റഹ്മാനായ റബ്ബ്. ചോദിക്കുന്നത് അവനിഷ്ടമാണ്, ചോദിക്കാതിരിക്കുന്നതാണ് അവൻ്റെ ഇഷ്ടക്കേട്. അതുകൊണ്ട് റബ്ബിൻ്റെ മഹത്വവും കഴിവും കാരുണ്യവും ഒക്കെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയുടെ ശ്രേഷ്ഠതയും സ്ഥാനവും മനസ്സിലാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അത് നഷ്ടപ്പെടാത്ത ഇബാദത്താണ് എന്ന തിരിച്ചറിവുണ്ടാകണം എന്നതാണ് പ്രധാനമായി നാം അറിയേണ്ടത്. ഒരു കാര്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥിക്കുന്ന കാര്യം കൂടുതൽ പ്രാവശ്യം, 3 റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലും ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്, 7 ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊരു കാര്യം പ്രാർത്ഥിക്കുമ്പോഴും നിരാശനാവാതെ ആ കാര്യം തനിക്ക് ആവശ്യമുള്ളതാണെങ്കിൽ, ഖൈറാണെങ്കിൽ അത് ലഭിക്കും. അതുകൊണ്ട് അള്ളാഹുവിനോട് ആവർത്തിച്ച് ചോദിക്കുക. ആ ചോദ്യം, ഓരോ പ്രാർത്ഥനയും ഓരോ ചോദ്യവും ഇബാദത്താണ്. അവൻ അതിൻ്റെ അത് കാരണത്താലൊക്കെ അവൻ ഉദ്ദേശിച്ച കാര്യം പെട്ടെന്ന് നേടിയാലും ഇല്ലെങ്കിലും ശരി, അവനത് വലിയ ഒരു സൽപ്രവർത്തനമായി രേഖപ്പെടുത്തുകയും അതിനവന് പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. ഒരുപക്ഷേ ആ പ്രാർത്ഥന മൂലം ചില ദുരന്തങ്ങൾ അവയിൽ നിന്ന് മാറിപ്പോകാം, അതല്ലെങ്കിൽ അവന് നാളെ പരലോകത്തേക്ക് വലിയൊരു മുതൽക്കൂട്ടായിട്ട് ആ പ്രാർത്ഥനകൾ ഉണ്ടാവും. അതുകൊണ്ട് ചോദിക്കുന്നത് ദുനിയാവിൻ്റെ കാര്യമാണെങ്കിലും പരലോകത്തിൻ്റെ കാര്യമാണെങ്കിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക, റബ്ബിനോട് ചോദ്യം വർദ്ധിപ്പിക്കുക, ഉത്തരം പ്രതീക്ഷിച്ച് തന്നെ അള്ളാഹുവിൽ നിന്നുള്ള ജവാബ് ഇജാബത്ത് പ്രതീക്ഷിച്ച് തന്നെ പ്രാർത്ഥിക്കുക. ഒരിക്കലും നിരാശയുണ്ടാകാതെ ക്ഷമയോടെ കാത്തിരിക്കണമെന്നൊക്കെ ഈ ഹദീസിന്റെ വിശദീകരണങ്ങളിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കിട്ടാതിരുന്നാൽ പോലും, ഉദ്ദേശം നടന്നില്ലെങ്കിൽ പോലും, പ്രാർത്ഥിച്ചത് വിചാരിച്ച സമയത്ത് തനിക്ക് അതിൻ്റെ ഫലം ലഭിച്ചില്ല എന്ന് തോന്നിയാൽ പോലും നിരാശനാവാതെ വീണ്ടും വീണ്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നാണ് എന്താവശ്യമാണെങ്കിലും. മറ്റൊരു റിപ്പോർട്ടിൽ വന്നത് ഇദാ തമന്ന അഹദുക്കും എന്നാണ്. ഇദാ തമന്ന അഹദുക്കും ഫൽ യുക്സീർ എന്നാണ് വന്നിട്ടുള്ളത്. തമന്ന അഹദുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൊതിക്കുന്നത് മോഹിക്കുന്നത് എന്നൊക്കെ അർത്ഥം വരും. അപ്പം നിങ്ങൾ പിന്നെ ഒരാൾ നിങ്ങൾക്കൊരു കാര്യം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചാൽ, ഒരു കാര്യം മോഹിച്ചാൽ, ഒരു കാര്യം കൊതിച്ചാൽ നിങ്ങളത് അള്ളാഹുവിനോട് ചോദിക്കാതിരിക്കരുത്. ചോദിച്ചുകൊണ്ടേയിരിക്കണം, ആ ചോദ്യം വർദ്ധിപ്പിക്കണമെന്ന്. എന്തൊരു സൗഭാഗ്യമാണ് പ്രിയമുള്ളവരെ! റബ്ബ് എത്ര കാരുണ്യവാനാണ്, ഔദാര്യവാനാണ്! ഒരിക്കൽ മാത്രമേ ഒരു വിഷയം ചോദിക്കാവൂ എന്ന് നമ്മുടെ റബ്ബ് നിഷ്കർഷിച്ചിരുന്നുവെങ്കിൽ, കൽപ്പിച്ചിരുന്നുവെങ്കിൽ, ശാസിച്ചിരുന്നുവെങ്കിൽ നാം എത്ര ദൗർഭാഗ്യവാന്മാരാകുമായിരുന്നു. അതുകൊണ്ട് റബ്ബ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്, അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ അറിയിച്ചിട്ടുള്ളത്, പ്രാർത്ഥന അത് അധികരിപ്പിക്കുക, വർദ്ധിപ്പിക്കുക, വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഓരോ പ്രാർത്ഥനക്കും പ്രതിഫലമുണ്ട്. ഓരോ പ്രാർത്ഥനയും ഇബാദത്തുമാണ്. നിരാശയില്ലാതെ പ്രതീക്ഷയോടുകൂടി തന്നെ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കണം. അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. അത് ആത്മാർത്ഥതയോടുകൂടി ആവണം എന്നുകൂടി ഈ ഹദീസിൻ്റെ ആശയമെന്ന നിലക്ക് നമ്മുടെ മനസ്സിലുണ്ടാക്കണം. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബറകല്ലാഹു ഫീക്. തിരുമൊഴികളിലൂടെ നമ്മൾ ഓരോ ദിവസവും ഓരോ ഹദീസുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ആശയതലങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പീസ് റേഡിയോ തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ശ്രോതാക്കൾക്കും മാഷാല്ലാ എത്ര ഹദീസുകളുടെ ആശയതലങ്ങളെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന എപ്പിസോഡാണ് ഹൃദയവസന്തം. സൂറത്തു റഅദിലെ 11-ാം വചനം, മലക്കുകളുടെ കാവൽ എന്ന ഭാഗം അവതരിപ്പിക്കുന്നത് ഹസ്സൻ അൻസാരി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം പതിവ് പോലെ ഹൃദയവസന്തം പരിപാടിയിലാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ കേൾവിയും ദീനിനോടുള്ള താല്പര്യവും ഉഹ്റവിയായ ലോകത്ത് ഏറെ നന്മകൾ ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം സൂറ റഅദിലെ 11 മുതലുള്ള ആയത്തുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. പഠിക്കാനുള്ള ആയത്ത് നമുക്കൊന്ന് ആദ്യമായി ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. لَهُ مُعَقِّبَاتٌ مِّن بَيْنِ يَدَيْهِ وَمِنْ خَلْفِهِ يَحْفَظُونَهُ مِنْ أَمْرِ اللَّهِ إِنَّ اللَّهَ لَا يُغَيِّرُ مَا بِقَوْمٍ حَتَّى يُغَيِّرُوا مَا بِأَنفُسِهِمْ. അള്ളാഹു
4: സുബ്ഹാനഹു തആല കഴിഞ്ഞ ആയത്തിൽ, അതായത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ 10-ാമത്തെ ആയത്തിൽ അവിടെ പറഞ്ഞ ഒരു കാര്യം നമ്മുടെ ഈ വിഷയബന്ധിതമായി മനസ്സിലാക്കാൻ സഹായകമാകും എന്നുള്ള നിലക്ക് ഞാനതൊന്ന്, അതിൻ്റെ ആശയം മാത്രം ഒന്ന് പറയാം. 10-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് എന്തായിരുന്നു? സവാഉം മിൻകും മൻ അസറൽ ഖൗല വമൻ ജഹറ ബിഹി വമൻ ഹുവ മുസ്തഖ്ഫിം ബില്ലൈലി വസാരിബും ബിന്നഹാർ. അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, നിങ്ങളിൽ നിന്ന് വാക്കിനെ രഹസ്യമാക്കിയവനും അതിനെ പരസ്യമാക്കിയവനും അവൻ്റെ അടുക്കൽ സമമാകുന്നു. യാതൊരുവൻ രാത്രിയിൽ ഒളിഞ്ഞിരിക്കുന്നുവോ അവനും പകലിൽ വെളിക്കു വരുന്നവനും സമമാണ് എന്നതാണ് അവസാനമായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി അള്ളാഹു മറ്റൊരു സുപ്രധാനമായ ഒരു വിഷയം മുഅ്മിനീങ്ങളായ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു സുപ്രധാനമായ വിഷയമാണ് നമ്മൾ ഊതി വച്ച 11-ാമത്തെ ആയത്തിൻ്റെ ഉള്ളടക്കം. അതെന്താണ് എന്ന് നമുക്കതിൻ്റെ വാക്കർത്ഥം പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു പറയുന്നത് നോക്കൂ, ലഹു മുഅഖിബാത്തുൻ. ലഹു മഅന അവനുണ്ട്, അതായത് മനുഷ്യനുണ്ട് എന്നർത്ഥം. എന്തുണ്ട്? മുഅഖിബാത്തുൻ. എന്താണ് മുഅഖിബാത്ത് മഅന? മുഅഖിബാത്ത് എന്ന് പറഞ്ഞാൽ ഒരു സംഘത്തിനു പിന്നാലെ മറ്റൊരു സംഘം, അഥവാ ഉദ്ദേശിക്കുന്നത് മലക്കുകളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സംഘത്തിന് പിന്നാലെ മറ്റേ സംഘം തുടർന്നു വരുന്ന ഹഫലത്തിൻ്റെ മലായിക്കത്തുകൾ എന്നാണ് ഇമാം ബുഖാരി റഹിമഹുമുല്ല ഇവിടെ അർത്ഥം പറഞ്ഞിട്ടുള്ളത്. ഹഫലത്തുൻ തഅഖബുൽ ഊല മിൻഹൽ ഉഖ്ര. ആദ്യത്തെ സംഘത്തിന് പിന്നാലെ മറ്റേ സംഘം തുടർന്നു വരുന്ന കാവൽക്കാരായ മലക്കുകൾ. ലഹു മനുഷ്യനുണ്ട്, മുഅഖിബാത്തുൻ എന്തുണ്ട്? തുടർന്നു വരുന്ന ഒന്നിനു ശേഷം ഒന്നായി തുടർന്നു വരുന്ന ഹഫലത്തിൻ്റെ മലായിക്കത്തുകളുണ്ട്. എന്താ അവരുടെ പ്രത്യേകത? മിംബൈനി യദൈഹി. മിംബൈനി യദൈഹി എന്ന് പറഞ്ഞാൽ അവൻ്റെ മുമ്പിലൂടെ കാവൽ നൽകും. ഒരു മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെ കാവൽ നൽകുന്ന മലക്കുകളുണ്ട്. വമിൻ ഖൽഫിഹി. വമിൻ ഖൽഫിഹി മഅന അവൻ്റെ പിന്നിലൂടെയും. അപ്പം അവൻ്റെ പിന്നിലൂടെയും അവൻ്റെ മുമ്പിലൂടെയും കാവൽ നൽകുന്ന മുഅഖിബാത്തുകൾ, ഒന്നിനു പുറമെ മറ്റൊന്നായി, ഒന്നിനു ശേഷം ഒന്നായി തുടർന്നു വരുന്നവ എന്നർത്ഥം. അങ്ങനെയുള്ള ചില കൂട്ടങ്ങളുണ്ട്. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? യഹ്ഫളൂനഹു. അവർ എന്തു ചെയ്യുന്നു? ഈ മനുഷ്യനെ ഹിഫുൽ ചെയ്യുന്നു. ഹിഫുൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവനെ കാക്കുന്നു, സൂക്ഷിക്കുന്നു എന്നൊക്കെ അർത്ഥം. അപ്പം യഹ്ഫളൂനഹു, ഈ മനുഷ്യനെ കാത്തു സൂക്ഷിക്കുന്നു. എങ്ങനെ? മിൻ അംരില്ല, അള്ളാഹുവിൻ്റെ അംറിനാൽ, അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ. അപ്പം നമ്മളൊന്ന് ഒന്നിച്ച് അർത്ഥം പറഞ്ഞു നോക്കുമ്പോൾ, ലഹു മുഅഖിബാത്തുൻ, മനുഷ്യനുണ്ട്. മുഅഖിബാത്തും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി, അവൻ്റെ മുമ്പിലൂടെയും പിമ്പിലൂടെയും ഒന്നിനു ശേഷം ഒന്നായി തുടർന്നു വരുന്ന ചില കൂട്ടങ്ങളുണ്ട്. യഹ്ഫളൂനഹു മിൻ അംരില്ല, അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ അവർ അവനെ കാത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ മനുഷ്യനെ കാത്തുകൊണ്ടിരിക്കുന്ന, മനുഷ്യൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും ഉള്ള തുടർന്നു വരുന്ന ചില കൂട്ടങ്ങളുണ്ട് എന്നാണ് ഇതിൻ്റെ മഅന. ഇനി ആയത്തിൻ്റെ ബാക്കിയിൽ എന്താ അല്ലാഹു പറയുന്നത്? ഇന്നല്ലാഹ. ഇന്നല്ലാഹ മഅന തീർച്ചയായും അല്ലാഹു. അപ്പം തീർച്ചയായും അല്ലാഹു. ലാ യുഗയ്യിറു, അവൻ എന്തു ചെയ്യുകയില്ല, മാറ്റം വരുത്തുകയില്ല, വ്യത്യാസം വരുത്തുകയില്ല. ആരെ? മാ ബി ഖൗമിൻ, ഒരു ജനതയെയും ഒരു ജനങ്ങളെയും അല്ലാഹു വ്യത്യാസപ്പെടുത്തുകയില്ല, മാറ്റത്തിന് വിധേയമാക്കുകയില്ല. ഏതുവരെ? ഹത്താ, ഏതുവരേക്കും? യുഗയ്യിറു, അവർ വ്യത്യാസപ്പെടുന്നത് വരെ, മാറുന്നത് വരെ. എന്ത്? മാ ബി അംഫുസിഹിം, അവർ സ്വയം സ്വന്തം സ്ഥിതിഗതികളെ മാറ്റം വരുത്തുന്നതുവരേക്കും. ലാ യുഗയ്യിറു മാ ബി ഖൗമിൻ, അല്ലാഹു ഒരു ജനതയും അവരുടെ സ്ഥിതിഗതികളെ വ്യത്യാസപ്പെടുത്തുകയില്ല. ഹത്താ യുഗയ്യിറു മാ ബി അംഫുസിഹിം, സ്വന്തം സ്ഥിതിഗതികളെ മാറ്റം വരുത്തുന്നതുവരേക്കും. അപ്പം ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബി ഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അംഫുസിഹിം. ഇനി അടുത്തത് നോക്കൂ. വൈദാ അറാദല്ലാഹു, അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ. വൈദാ അറാദല്ലാഹു, അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ. എന്തിന്? ബി ഖൗമിൻ, ഒരു ജനതയെ. ഒരു ജനതക്ക് അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ, സു ആ ഒരു തിന്മ. വല്ല തിന്മയും അല്ലാഹു ഉദ്ദേശിച്ചാൽ, ഒരു ജനതക്ക് ഉദ്ദേശിച്ചാൽ, ഫലാ മറദ്ദ ലഹു, അതിന് യാതൊരു തടവുമില്ല, അതിന് യാതൊരു തടവുമില്ല. വമാലഹും, അവർക്കില്ലതാനും, മിൻ ദൂനിഹി, അവനു പുറമേ, മിൻ വാൽ, ഒരു രക്ഷാധികാരിയും. അപ്പോൾ വൈദാ അറാദല്ലാഹു ബി ഖൗമിൻ, അല്ലാഹു ഒരു ജനതക്ക് ഉദ്ദേശിച്ചാൽ, സുഅ, വല്ല തിന്മയും, ഫലാ മറദ്ദലഹു, അതിന് യാതൊരു തടവുമില്ല, തടസ്സവുമില്ല. വമാലഹും, അവർക്കില്ലതാനും, മിൻ ദൂനിഹി, അവനു പുറമെ, മിൻ വാൽ, ഒരു രക്ഷാധികാരിയും. അപ്പം നമുക്ക് ഒന്നുകൂടി ആയത്തൊന്ന് വായിച്ചു നോക്കാം. ലഹു, മനുഷ്യനുണ്ട്, മുഅഖിബാത്തുൻ, തുടർന്നു വരുന്നവ, മിൻ ബൈനി യദൈഹി, അവൻ്റെ മുമ്പിലൂടെയും, വ മിൻ ഖൽഫിഹി, അവൻ്റെ പിന്നിലൂടെയും, യഹ്ഫദൂനഹു മിൻ അംരില്ലാ, അല്ലാഹുവിൻ്റെ കൽപ്പനയാൽ അവർ അവനെ കാത്തുകൊണ്ടിരിക്കുന്നു. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ, ഒരു ജനതക്കും അല്ലാഹു വ്യത്യാസം വരുത്തുകയില്ല, ഹത്താ യുഗയ്യിറു മാ ബി അംഫുസിഹിം, സ്വന്തം സ്ഥിതിഗതികളെ അവർ മാറ്റം വരുത്തുന്നതുവരേക്കും. വൈദാ അറാദല്ലാഹു ബി ഖൗമിൻ, അല്ലാഹു ഒരു ജനതക്ക് ഉദ്ദേശിച്ചാൽ, സുആ, വല്ല തിന്മയും, ഫലാ മറദ്ദ ലഹു, അതിനെ തടസ്സപ്പെടുത്താൻ ആരുമില്ല. വമാലഹും, അവർക്കില്ലതാനും, മിൻ ദൂനിഹി, അവനെ കൂടാതെ, മിൻ വാൽ, ഒരു രക്ഷാധികാരിയും. അപ്പം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ്. മുഅഖിബാത്ത് എന്ന വാക്കിന് ആദ്യ സംഘത്തിന് പിന്നാലെ മറ്റേ സംഘം തുടർന്നു വരുന്ന കാവൽക്കാരായ മലക്കുകൾ എന്നാണ് പ്രസിദ്ധരായ ഇമാമിങ്ങൾ അർത്ഥം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഒരു കൂട്ടം മലക്കുകൾ രാത്രിയും ഒരു കൂട്ടം മലക്കുകൾ പകലുമായി നിങ്ങളിൽ തുടർന്നു വന്നുകൊണ്ടിരിക്കും. സുബ്ഹ് നമസ്കാരത്തിലും അസർ നമസ്കാരത്തിലും അവർ ഒരുമിച്ചു ചേരും. രാത്രി കഴിച്ചു കൂട്ടിയവർ കയറി ചെല്ലുമ്പോൾ അല്ലാഹു അവന് നിങ്ങളെപ്പറ്റി കൂടുതൽ അറിയാവുന്നതാണ്, എന്നിരുന്നാലും അവരോട് ചോദിക്കും, എൻ്റെ അടിയാന്മാരെ നിങ്ങൾ വിട്ടുപോകുന്നത് എങ്ങനെയാണ്? അവർ പറയും, ഞങ്ങൾ അവരുടെ അടുക്കൽ ചെന്നത് അവർ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്, ഞങ്ങൾ അവരെ വിട്ടുപോകുന്നതും അവർ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എന്ന് പറയുന്ന ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ളൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതെന്താണ് ഈ ഹദീസ് വ്യക്തമാക്കുന്നത്? ഓരോ തരത്തിലായി എല്ലായ്പ്പോഴും മലക്കുകൾ മനുഷ്യനോട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് എന്ന് പല വ്യത്യസ്തങ്ങളായ ഹദീസുകളിലൂടെയും അറിയപ്പെട്ട കാര്യമാണ്. അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ, യഹ്ഫദൂനഹു മിൻ അംരില്ല എന്ന് അല്ലാഹു അതിനു ശേഷം പറഞ്ഞല്ലോ. എന്താണത്? അല്ലാഹുവിൻ്റെ കൽപ്പന നിമിത്തം മലക്കുകൾ അവനെ കാക്കുന്നു എന്ന് പറഞ്ഞാൽ, മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ്, അവർ അവനെ മുമ്പിലൂടെയും പിമ്പിലൂടെയും കാക്കുന്നു, എന്നാൽ അല്ലാഹുവിൻ്റെ വിധിനിശ്ചയം വരുമ്പോൾ അവർ അവനിൽ നിന്ന് ഒഴിഞ്ഞു പോകും. മാത്രമല്ല, ഇമാം മുജാഹിദ് റഹിമഹുള്ള പറയുകയാണ്, ഒരടിയാനും തന്നെ അവൻ്റെ ഉറക്കിലും അവൻ്റെ ഉണർച്ചയിലും ജിന്ന് അല്ലെങ്കിൽ മനുഷ്യൻ, പ്രാണികൾ എന്നിവയിൽ നിന്ന് അവനെ കാക്കുവാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്ക് ഇല്ലാത്തവനായി ആരുമില്ല. അങ്ങനെ ഇവരിൽ നിന്ന്, അഥവാ ജിന്നുകളിൽ നിന്നോ മനുഷ്യനിൽ നിന്നോ പ്രാണികളിൽ നിന്നോ വല്ലതും അവനെ ഉദ്ദേശിച്ചു വരുമ്പോൾ, അല്ലാഹു അനുവാദം നൽകിയതൊഴിച്ച് ബാക്കി എല്ലാറ്റിനോടും ആ മലക്ക് പറയും, പിന്നോക്കം പോയിക്കോ എന്ന് പറയാതിരിക്കുകയില്ല എന്ന് ഇമാം മുജാഹിദ് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു റിവായത്ത് വന്നിട്ടുണ്ട്. എന്താണത്? ഒരടിയാൻ്റെയും കൂടെ തന്നെ അവൻ്റെ മേൽ വല്ല മതിലും വീഴുകയോ അവൻ കിണറ്റിൽ വീഴുകയോ അവനെ ദുഷ്ടമൃഗം പിടിക്കുകയോ അവൻ മുങ്ങിപ്പോകുകയോ അവൻ കത്തിച്ചാമ്പലായി പോവുകയോ ചെയ്യുന്നതിൽ നിന്ന് അവനെ കാത്തുകൊണ്ടിരിക്കുന്ന മലക്കുകളില്ലാതെയില്ല. അല്ലാഹുവിൻ്റെ

0: അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ആ ആയത്തിൻ്റെ ഭാഗത്ത് അള്ളാഹു അത് സവിസ്തരം പറഞ്ഞു. ഒന്നെന്താണ്? ഒരു ജനത അവരുടെ സ്ഥിതിഗതികളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിയിൽ മാറ്റം വരുത്തുകയില്ല. ഒരു ജനസമൂഹത്തിൻ്റെ അഭിവൃദ്ധിക്കോ ഭദ്രതക്കോ സമാധാനത്തിനോ തകരാറ് ബാധിക്കുന്നുവെങ്കിൽ അത് അവരുടെ തന്നെ ചെയ്തികളുടെ ഫലമായിരിക്കുമെന്ന് ഈ ഒരു ആയത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും ആ ചെയ്തിയിൽ പങ്കുണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ അവരിൽപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെയോ അതല്ലെങ്കിൽ ചില വ്യക്തികളുടെയോ ചെയ്തികളായിരിക്കും ആ സമൂഹത്തിന് പൊതുവെ നാശകരമായിട്ട് കലാശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും ഒരു കൂട്ടർക്ക് വല്ല തിന്മയും ബാധിക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ പിന്നീട് അതിന് യാതൊരു തടസ്സവും ഉണ്ടായിരിക്കുകയില്ല. രോഗം വരിക, ക്ഷാമം അനുഭവിപ്പിക്കുക, പരാജയം വരിക, ഭയം വരിക, ദേഹനഷ്ടം സംഭവിക്കുക, ധനനഷ്ടം സംഭവിക്കുക തുടങ്ങിയ എല്ലാ തരത്തിലുള്ള തിന്മകളും ഇതിൽ കാണുന്നു. പക്ഷേ പ്രത്യേകമായ അവരിൽ നിന്നുള്ള കാരണമോ യുക്തമായ ലക്ഷ്യമോ കൂടാതെ അങ്ങനെ അള്ളാഹു ഉദ്ദേശിക്കുകയില്ല എന്നത് തീർച്ച തന്നെ. അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാലും ഒരു കാരണത്താലും അത് തടയാൻ ആർക്കും സാധ്യമല്ല എന്ന് ചുരുക്കം. മൂന്നാമത്തെ ഒരു കാര്യം, മനുഷ്യരുടെ കൈകാര്യങ്ങൾ നടത്തുന്ന യഥാർത്ഥ രക്ഷാധികാരി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. വമാലഹും മിന്ദൂനിഹി മിംവാൽ, ദൈവങ്ങൾക്കോ ദിവ്യന്മാർക്കോ പുണ്യാത്മാക്കൾക്കോ പിശാചുക്കൾക്കോ ജിന്നുകൾക്കോ മലക്കുകൾക്കോ ഒന്നും തന്നെ അതിൽ പങ്കില്ല. മനുഷ്യർക്ക് വല്ല ഗുണമോ ദോഷമോ ചെയ്യുവാനും നന്മയോ തിന്മയോ നൽകുവാനുള്ള യഥാർത്ഥ കഴിവ് ആർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അപ്പം ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ ഹഫലത്തിൻ്റെ മലായിക്കത്തുകളുടെ കാവലിലാണ് ഓരോ മനുഷ്യനും കടന്നു പോകുന്നത്. അവൻ എന്തെങ്കിലും അള്ളാഹുവിൻ്റെ ഖലാ വരുമ്പോൾ അത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അവരത് മാറി നിൽക്കുന്നു. ഇനിയോ ഒരു സുപ്രധാനമായ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഒരു ജനതയെയും സ്വയം മാറാതെ അള്ളാഹു മാറ്റത്തിന് വിധേയമാക്കുകയില്ല. അള്ളാഹു ഒരു ജനതയ്ക്ക് തിന്മ ഉദ്ദേശിച്ചാൽ അതിനെ തടയാൻ ആരുമില്ല. പിന്നെയോ അള്ളാഹുവല്ലാതെ മറ്റാരും അവർക്ക് സംരക്ഷകരായിട്ടില്ല എന്ന സുപ്രധാനമായ കാര്യമാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. ഇൻഷാല്ലാ ഇനി ഇതിൻ്റെ ബാക്കി ആയത്തുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, സൂറത്തു റഅദിലെ 11-ാം വചനം മലക്കുകളുടെ കാവൽ എന്ന വിഷയം ആസ്പദമാക്കി നമ്മോട് സംസാരിച്ചത് ഹസൻ അൻസാരി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

ഇസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله على نبينا محمد وآله وصحبه أجمعين. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അവിടുത്തെ പിതൃസഹോദരനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് കടന്നു വന്നുകൊണ്ട് ചോദിച്ചു, റസൂലേ, അല്ലിംനി ഷൈഅൻ അസ്അലുല്ലാഹ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാവുന്ന ഒരു ദുആ എനിക്ക് പഠിപ്പിച്ചു തന്നാലും. വളരെ ചുരുങ്ങിയ ഒരു വാക്ക്, അതിവിശാലമായ അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത്. സലില്ലാഹൽ ആഫിയ, നിങ്ങൾ റബ്ബിനോട് ആഫിയത്തിന് വേണ്ടി ചോദിക്കണേ എന്നാണ്. മറ്റൊരിക്കലും ഒരു സഹാബി പ്രവാചകനോട് ചോദിച്ചത്, അയ്യു ദുആ അഫ്ദൽ, ഏറ്റവും ശ്രേഷ്ഠകരമായ ദുആ ഏതാണ് എന്നാണ്. അവിടുന്ന് പറഞ്ഞത്, സലില്ലാഹൽ അഫ്വ വൽ ആഫിയ ഫി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലെയും ആഖിറത്തിലെയും അഫ്വനും ആഫിയത്തിനും വേണ്ടി ചോദിക്കണേ എന്നാണ്. ആഫിയത്ത് എന്ന് പറയുമ്പോൾ രോഗമില്ലാത്ത ശരീരവും ഭയമില്ലാത്ത മനസ്സും പാപങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും ഒത്തുചേരുന്ന അവസ്ഥക്കാണ് പറയുക. അത്തരത്തിലുള്ള ഒരു ആഫിയത്ത് റബ്ബിനോട് ചോദിക്കുന്നത് അല്ലാഹു ഇഷ്ടമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. മാമിൻ ദഅവത്തിൻ അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ മുആഫ അൽ ആഫിയ ഫി ദുനിയാ വൽ ആഖിറ, റബ്ബേ, ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് മുആഫാത്തും ആഫിയത്തും നൽകണേ എന്ന്. ഒരാൾക്ക് ഈമാനികമായ ദൃഢത ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുത് ആഫിയത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ടാണ് പ്രവാചകന്റെ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന റബ്ബന ആത്തിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ, അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും നല്ലത് പ്രദാനം ചെയ്യണേ എന്നാണ്. അത്തരത്തിലുള്ള ഒരു ആഫിയത്ത് നീങ്ങിപ്പോകരുത് എന്നത് അവിടുത്തെ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽപ്പെട്ടതായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅത്തി നിഖമതിക വജമീഇ സഖ്തിക, അല്ലാഹുവേ, നീ നൽകിയ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതും വതഹവ്വുലി ആഫിയതിക, നീ തന്ന ആഫിയത്തിന്, ശാരീരികമായ മാനസികമായ മതപരമായ കുടുംബത്തിലുള്ള ആഫിയത്ത് അത് മാറി മറിഞ്ഞ് പോകുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത്. മാത്രമല്ല കബറാളികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പോലും അസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ, നിങ്ങൾക്കും ഞങ്ങൾക്കും ആഫിയത്തിന് വേണ്ടി റബ്ബിനോട് ചോദിക്കുന്നു എന്നാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. സഹോദരങ്ങളെ, കുറേ സമ്പത്തുണ്ടായി, അത് ഉപകാരപ്പെടുന്നില്ല. ശാരീരികമായ പ്രയാസങ്ങളും മാനസികമായ കഷ്ടപ്പാടുകളും ഉണ്ട് എങ്കിൽ സമ്പത്തോ മറ്റെന്തോ ദുനിയവിയായ കാര്യങ്ങളുണ്ടായിട്ടോ യാതൊരു ഉപകാരവുമില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായി അവിടുത്തെ പ്രഭാത പ്രദോഷ പ്രാർത്ഥനകളിൽ പലതരത്തിലുള്ള ആഫിയത്തിന് വേണ്ടി ചോദിച്ചിരുന്നത്. അല്ലാഹുമ്മിന്നി അസ്അലുക്കൽ അഫ്വൽ ആഫിയ ഫി ദുനിയാ വൽ ആഖിറ, അല്ലാഹുമ്മിന്നി അസ്അലുക്കൽ അഫ്വൽ ആഫിയ ഫി ദീനി വദുനിയായ വഅഹ്ലി വമാലി, അല്ലാഹുവേ, എനിക്ക് അസ്അലുക്കൽ അഫ്വൽ ആഫിയ ഫി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് ആഫിയത്തുണ്ടാകണേ. ദുനിയാവിലെ ആഫിയത്ത് എന്ന് പറയുമ്പോൾ ഐഹ്യ ജീവിതത്തിൽ തിന്മകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും സംരക്ഷണം തേടലാണ്. ഒരു അടിമക്ക് ദോഷകരമായി ഭവിക്കുന്ന എല്ലാത്തരം ദുരന്തങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷ തേടലാണ്. ആഹ്റത്തിൽ ആഫിയത്ത് എന്ന് പറയുമ്പോൾ പരലോകത്തെ ഭീകരതകളിൽ നിന്നും കാഠിന്യങ്ങളിൽ നിന്നും അവിടെയുള്ള എല്ലാവിധ ശിക്ഷകളിൽ നിന്നും സംരക്ഷണം തേടലാണ്. കുടുംബത്തിലെ ആഫിയത്ത് എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ ചിത്തനകളും കുഴപ്പങ്ങളും രോഗങ്ങളുമില്ലാത്ത ഒരവസ്ഥയുണ്ടാകലാണ്. സമ്പത്തിലെ ആഫിയത്ത് എന്ന് പറയുമ്പോൾ സമ്പത്ത്, വെള്ളപ്പൊക്കം, തീപിടുത്തം, മോഷണം തുടങ്ങിയ അപകടങ്ങളിൽ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കലാണ്. ഈ ഇങ്ങനെ എല്ലാവിധ ആഫിയത്തിനും വേണ്ടി റബ്ബിനോട് ചോദിക്കുക. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവരാണല്ലോ. അതവ സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വആലിഹി വസഹ്ബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്ക് അയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവും ഒക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിന്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് സവിശേഷം. നിയോഫൈറ്റ് ആപ്പ് ഏതു സാധാരണക്കാരനും സഹായകമാകും. കൂടുതൽ വിവരങ്ങളുമായി അബ്ദുസ്സലാം വീട്ടി, ഒപ്പം അലീം യൂസുഫ് എൻ എന്നിവർ ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ്. പ്രേമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സവിശേഷം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അധിനിവേശ സസ്യങ്ങളെ പിടികൂടാൻ ഒരു പ്രത്യേക ആപ്പ് തയ്യാറാക്കി അതിന് ദേശീയ പുരസ്കാരം ലഭിച്ചു അലീം യൂസുഫ് എൻ. അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടുകയെന്നെ സീനിയർ റിസർച്ച് സ്കോളറാണ്, മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിലെ റിസർച്ച് സ്കോളറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജ്ഞാനം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൂടെയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അദ്ദേഹത്തെ ദേശീയ പുരസ്കാരത്തിലേക്ക് എത്തിച്ചിട്ടുള്ള ഈ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് അറിയേണ്ടതുണ്ട്. ആദ്യമായി അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും സർ, ഹൃദ്യമായ സ്വാഗതം. നമ്മൾ പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ ഇനി ഈ ഒരു ശ്രദ്ധ താങ്കളുടെ ഒരു ഒരു പ്രവർത്തനത്തെ ജനങ്ങളിലേക്ക് എത്തിച്ചതിന് ഈ ഒരു പുരസ്കാരം അതിന് കാരണമായിട്ടുണ്ടല്ലോ. ഈ അതിന് കാരണമായിട്ടുള്ള ആപ്പ് എന്താണ്? ഈ ആപ്പ് അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളത്?
5: ഈ ഒരു ആപ്പിലേക്ക് എത്തിയെന്നു വെച്ചാൽ, നമ്മൾ ഈ ഒരു PhD കാലഘട്ടത്തിന് നമ്മൾ പല ക്യാമ്പുകളും അതുപോലെ പല ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു തവണ വയനാട് സുഗന്ധഗിരി എക്കോ ട്രൈബൽ വില്ലേജിൽ ആദിവാസി കമ്മ്യൂണിറ്റിക്ക് മാത്രമായിക്കൊണ്ടൊരു പ്രോഗ്രാം നടത്തുകയുണ്ടായി. അപ്പം അതിന്ന് അന്ന് ഈ പറയുന്ന ജൈവാധിനിവേശത്തെക്കുറിച്ചും അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ, അതിനുശേഷം ഈ ഒരു ക്ലാസ്സിന് ശേഷം ഞങ്ങളവിടെ വെറുതെ ഒരു അധിനിവേശ സസ്യങ്ങൾ ഒഴിവാക്കുന്ന ഒരു ക്യാമ്പയിനിങ് പോലെ ഞങ്ങൾ ചെറിയൊരു ഒരു 10 മിനിറ്റ് നടത്തിയപ്പോൾ പല ആളുകളും പറിച്ചു കൊണ്ടുവന്നതിൽ എന്തുണ്ട്, കാടാണല്ലോ, കുറേ മെഡിസിനൽ ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങളുണ്ട്. അപ്പോൾ എനിക്കെപ്പോഴും ഓർമ്മ ഉണ്ട്, അവിടുത്തെ ഒരു മുൻ വാർഡ് മെമ്പറായിട്ടുള്ള ഇവരുടെ സമൂഹത്തിൽപ്പെട്ട ഒരാൾ തന്നെ അതിൽ സങ്കടം വരുന്ന രീതിയിൽ ഇതൊക്കെ പറിച്ചു കൊണ്ടുവന്നു ആലോചിച്ചപ്പോഴാണ് ഞാൻ അങ്ങനെ ആലോചിച്ചത്. സാധാരണക്കാർക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ഒരു എന്തൊരു സാധനമാണ് ഇത്, അധിനിവേശ ജീവിയാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് വേണമെന്നുള്ള എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടായി. അപ്പോൾ ആ സമയത്താണ് WWF എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വിളിക്കുന്നത്, നമുക്ക് എന്തെങ്കിലും പുതിയ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു വിളിക്കുന്നത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണിത്, അപ്പോൾ എനിക്ക് ടെക്നോളജി കാര്യങ്ങളൊന്നും നമുക്കറിയാം, നമുക്കൊക്കെ 10 മാസത്തിന് ശേഷം നമ്മൾ IT ഫീൽഡ് യാതൊരു ബന്ധമില്ലാത്തതാണ്. അപ്പോൾ ലിങ്കിലിങ്ങനെ നമുക്ക് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ഓരോ സാധനങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നുള്ളൊരു സംഭവം ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്ത് നമ്മുടെ ബിസിനസ്സിലൂടെ ബന്ധമുള്ള സമീൽ ഹസൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള സമീൽ ഹസനെ ആണ് ഞാൻ സമീപിക്കുന്നത്. നമ്മൾ വ്യക്തിപരമായിട്ടും അതിനുശേഷം ബിസിനസ് ഫ്രണ്ട്സിലാണ് ബന്ധമെങ്കിലും ഹൈക്യു അന്ന് ഞങ്ങൾ ഒന്നിച്ചിരുന്നു കഴിഞ്ഞ ടേമിൽ. അതിനുശേഷം ആളെ ബന്ധപ്പെട്ടു, അപ്പോൾ ആളും അതിൻ്റെ ടെക്നിക്കൽ സപ്പോർട്ട് ചെയ്തു തരാമെന്നുള്ള ആളും പറഞ്ഞു. ആൾ ഫുൾ IT ഫീൽഡാണ്, ആൾക്ക് എന്താണ് ഇൻവേഴ്സീവ് പ്ലാൻസ് എന്നോ നേറ്റീവ് പ്ലാൻസ് എന്നോ ആൾക്കറിയില്ല, എനിക്കെന്താണ് ഈ പറയുന്ന മെഷീൻ ലേണിംഗ് എന്നോ AI എന്നോ അറിയില്ല.
4: പക്ഷേ രണ്ടുപേരും കൂടി
5: അപ്പോൾ ആളെ ഞാൻ ഇതാണ് ഇതിൻ്റെ